ചിന്തിക്കുമ്പോൾ അള്ളാഹു തെരഞ്ഞെടുത്ത പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുപ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളെ മറ്റ് സ്ഥലങ്ങളെക്കാൾ ശ്രേഷ്ഠതപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. അതിലേറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്, ഏറ്റവും ഖൈറായ, ഏറ്റവും അഷ്റഫായ സ്ഥലമാണല്ലോ അൽ ബലദുൽ ഹറാം അഥവാ മക്ക എന്ന് പറയുന്ന ആ ഒരു നാട്. ഇതാ നമ്മൾ ഈ ദിവസങ്ങളിൽ രണ്ട് ശ്രേഷ്ഠതകളും ഒരുമിച്ച് അനുഭവിക്കുകയാണ്. ദിവസങ്ങളുടെ ശ്രേഷ്ഠത പരിശോധിക്കുമ്പോഴും കാലങ്ങളുടെ ശ്രേഷ്ഠത പരിശോധിക്കുമ്പോഴും സ്ഥലത്തിൻ്റെ ശ്രേഷ്ഠത പരിശോധിക്കുമ്പോഴും രണ്ടും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അഥവാ മക്കയും ദുൽഹിജയും നമ്മളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തൊരു മനസ്സിന് ആശ്വാസം നൽകുന്ന, ഈമാനിന് കുളിരേകുന്ന കാര്യമാണെന്നോ അത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബയെക്കുറിച്ച് പറഞ്ഞത് ജഅലല്ലാഹുൽ കഅബത്തൽ ബൈതൽ ഹറാമ ഖിയാമൻ ലിന്നാസി والشهر الحرام والهدي والقلائد ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم الله سبحانه وتعالى كعبة ബൈത്തുൽ ഹറാമിന് ജനങ്ങളുടെ നിലനിൽപ്പാക്കി ഖിയാമാക്കി. അപ്രകാരം തന്നെ ഈ മാസത്തെ, പവിത്രമാക്കപ്പെട്ട ഈ മാസത്തെ, അതിലിറക്കുന്ന ബലിമൃഗങ്ങളെ, അവയൊക്കെ അള്ളാഹു ശ്രേഷ്ഠ നൽകി. നിങ്ങളറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അള്ളാഹു അറിയുന്നു. അള്ളാഹു എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായി ധാരണയുള്ള അലീമാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അവർക്ക് ഖിയാമാക്കി എന്ന് പറഞ്ഞാൽ, അവരുടെ ദീനിൻ്റെയും ദുനിയാവിൻ്റെയും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കഅബയാക്കി നിശ്ചയിച്ചു എന്നുള്ളതാണ്. അത് അവരുടെ ജീവിത സന്ധാരണ മാർഗങ്ങൾക്ക് ഒരു പരിഹാരമായി അള്ളാഹു ബലദുൽ ഹറാമിനെ നിശ്ചയിച്ചു. അപ്രകാരം തന്നെ പേടിക്കുന്നവന്, ഭയപ്പെടുന്നവനൊരാശ്രയ കേന്ദ്രമായി നിർഭയത്വം ലഭിക്കാൻ വേണ്ടി അള്ളാഹു കഅബയെ നിശ്ചയിച്ചു. ദുർബലർക്ക്, അശരണർക്ക് കഅബയെ ഒരാശ്വാസമായി അള്ളാഹു നിശ്ചയിച്ചു. കച്ചവടക്കാർക്കും ആ സീസണുകളിൽ ലാഭമുണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ഖിയാമായി നിശ്ചയിച്ചു. ഉംറ ചെയ്യാൻ വരുന്നവരും ഹാജിമാരും ആ കഅബയിലേക്കാണ്, അതിലേക്കാണ് തിരിഞ്ഞു ചെല്ലുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ നിലനിൽപ്പ് എന്നറിയുമോ? അത് അവരുടെ നബിയുടെ ചര്യകളെ, നബിയുടെ ദീനിനെ അവർ നിലനിർത്തിക്കൊണ്ടാണ്. അത് കഅബയിലും ഷഹ്റുൽ ഹറാമിലും നമ്മൾക്ക് കാണാൻ കഴിയും. അവരുടെ കാര്യങ്ങൾ, അവരുടെ ദീനിൻ്റെ, ദുനിയാവിൻ്റെ എല്ലാ മസ്ലഹത്തുകളും നന്മകളും അവർ നേടിക്കൊണ്ടാണ് അത് നിറവേറുക. അവരുടെ ജീവിതത്തിൽ നിന്ന് സകലവിധ പരീക്ഷണങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഷെറുകളും അത് നീങ്ങുന്നതിലൂടെയാണ് അവരുടെ ഖിയാം സാധ്യമാവുക, നിലനിൽപ്പ് സാധ്യമാവുക. അവരുടെ നാശം എങ്ങനെയാണ്? മനുഷ്യരുടെ നാശമെന്ന് പറയുന്നത്, ഉമ്മത്തിൻ്റെ നാശമെന്ന് പറയുന്നത്, അവർക്ക് പരീക്ഷണങ്ങളിറങ്ങുകയും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ, ചര്യകളെ ആരെങ്കിലും നിരാകരിക്കുന്നുവെങ്കിൽ അപ്പോഴാണ് അവരുടെ ഖിയാമിൽ നിന്ന് മാറി അവർക്ക് ഹലാക്കിലേക്ക് എത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലേക്കല്ലാതെ മറ്റെന്തിലേക്കെങ്കിലും വിധി തേടിപ്പോയാലും അവരുടെ നാശമാണ് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഈ മാസങ്ങളുടെ പവിത്രതയിൽ, ആ ഒരു ശ്രേഷ്ഠതയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, ഒരു കാര്യമാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ആ കാലഘട്ടത്തിലെ അറബികൾ ഈ മാസങ്ങളെ ബഹുമാനിക്കുമായിരുന്നു. അവരൊരിക്കലും ആ മാസത്തിൽ രക്തം ചിന്തുമായിരുന്നില്ല. അവർ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുമായിരുന്നില്ല. അവിടെ ഒരു പവിത്രതയുള്ള സ്ഥലങ്ങളുടെ പവിത്രത അവർ ലംഘിക്കുമായിരുന്നില്ല. ഒരിക്കലും ഒരാൾ മറ്റൊരാളുടെ അതിക്രമം പ്രവർത്തിക്കുമായിരുന്നില്ല. ഒരു കൊല്ലപ്പെട്ട വ്യക്തിയുടെ കാതകനെ കണ്ടുമുട്ടിയാൽ പോലും അയാളെ കൊല്ലാതെ വിടുമായിരുന്നു ഈ മാസങ്ങളിൽ എന്ന് ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സീസണുകൾ നമ്മൾക്കൊരുക്കി തന്നിട്ടുണ്ട്. ചില ശ്രേഷ്ഠമായ ദിനങ്ങൾ, അത് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർക്ക്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വല്ലാത്ത ആശ്വാസവും ലാഭം കൊയ്യാനുമുള്ള ഒരു സന്ദർഭമാക്കി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. മത്സരിക്കുന്നവർക്ക് മത്സരിക്കാനുള്ള ഒരു മൈതാനമായി അള്ളാഹു ഈ ദിവസങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇബ്നു റജബ് റഹ്മഹുള്ള പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല
ഏതെങ്കിലും ശ്രേഷ്ഠമായ സീസണുകൾ നമ്മൾക്കൊരുക്കി തന്നിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹു പ്രത്യേകമായ ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ നമ്മൾക്ക് നിശ്ചയിച്ചു തരും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വർഷങ്ങൾ അള്ളാഹു നമ്മൾക്ക് ചൊരിഞ്ഞു തരും. അള്ളാഹുവിൻ്റെ ഔദാര്യം നമ്മൾക്ക്, അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾക്ക് കിട്ടുന്ന രൂപത്തിൽ. അപ്പോൾ ആരാണ് ഭാഗ്യവാന്മാർ? ഈ മാസങ്ങളെ, ഈ ദിവസങ്ങളെ, ഈ സീസണുകളെ, സമയങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവനാണ്. കൃത്യമായി ഉപയോഗപ്പെടുത്തി തൻ്റെ രക്ഷിതാവിലേക്ക് മടങ്ങുകയും തൻ്റെ രക്ഷിതാവിലേക്ക് അടുക്കുകയും ചെയ്യുന്നവനാണ്. വ്യത്യസ്ത ആരാധനകളിലൂടെ അള്ളാഹുവിനെ ഓർക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അവന് ലഭിച്ചേക്കാം. അവന് വല്ലാത്ത ഐശ്വര്യം അവൻ്റെ ജീവിതത്തിൽ നിന്ന് ലഭിച്ചേക്കാം. നരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടേക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അതിനാൽ നമ്മളെപ്പോഴും സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടിമകളെ നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരണം. ഈ ദിവസത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ 10 ദിവസങ്ങളുടെ, ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠതകളുടെ നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ആ ദിവസങ്ങളെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ടവൻ്റെ ഗ്രന്ഥത്തിൽ. വൽ ഫജ്ർ വലയാലിൻ അഷർ, ഫജ്ർ തന്നെയാണ് സത്യം, പുലരി തന്നെയാണ് സത്യം, 10 രാത്രികൾ തന്നെയാണ് സത്യം. ആ 10 രാത്രികൾ ഏതാണ്? അത് ഈ അറിയപ്പെട്ട 10 രാത്രികളാണ്, അല്ലെങ്കിൽ 10 ദിവസങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. അപ്രകാരം തന്നെ 10 ദിവസങ്ങളെപ്പറ്റി, ഹജ്ജിൻ്റെ മാസങ്ങളെപ്പറ്റി അള്ളാഹു പറയുന്നു. വൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളാണ്. അവ ഏതൊക്കെയാണ്? ശവ്വാല് മാസവും ദുൽഖാദ മാസവും അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസവുമാണ് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളാണ് നമ്മളുടെ മുമ്പിലുള്ള ഈ 10 ദിവസങ്ങളാണ് അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം അറിയപ്പെട്ട അൽ അയ്യാമുൽ മഅലൂമാത്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ആ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം, നിങ്ങൾ ബലിമൃഗങ്ങളെ അറുക്കണമെന്ന് പറഞ്ഞ, അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞ ആ 10 ദിവസങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം നബിയോട് അള്ളാഹുവിൻ്റെ കൽപ്പന, ജനങ്ങളെ ഹജ്ജ് വിളംബരം ചെയ്യണം. ജനങ്ങളോട് തൂക്ക റിജാലനു അലാ കുല്ലി ദാമിരിൻ യാതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരദേശങ്ങളിൽ നിന്ന് കാൽനടയായും വാഹനപ്പുറത്തേരിയും അവർ വരുന്നതായിരിക്കും. ലിയഷ്ഹദു മനാഫി അലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ഈ 10 ദിവസങ്ങളെക്കുറിച്ചാണ് ആ പറഞ്ഞത്. അപ്രകാരം തന്നെ ഈ 10 ദിവസമായിരുന്നു മൂസാ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അധികമായി നൽകിയ 10 ദിവസങ്ങൾ. വവാഅദ്ന മൂസ 30 ലൈല, മൂസാ നബിക്ക് നാം വാഗ്ദാനം നൽകിയത് 30 ദിവസമാണ്. വഅത്മംനാഹ ബിഅശ്രിൻ, അത് നാം 10 കൊണ്ട് കൂടി നൽകി പൂർത്തീകരിച്ചു. ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല, അങ്ങനെ അത് 40 ദിവസങ്ങളായി പരിണമിച്ചു എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. ആ 10 ദിവസങ്ങളും നമ്മളുടെ ഈ 10 ദിവസങ്ങൾ തന്നെയാണ്. ഈ 10 ദിവസത്തിലാണ് അറഫ ദിനമുള്ളത്, അതേപോലെ തന്നെ യൗമുൻ നഹർ, നമ്മൾ ബലിയെറുക്കുന്ന ദിനമുള്ളത്. ഈ 10 ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ, ഏറ്റവും പോരിഷയുള്ള ദിനങ്ങൾ. നമ്മൾ ഈ 10 ദിവസങ്ങളുടെ വിഷയത്തിൽ അശ്രദ്ധ വരുത്തിയിട്ടുണ്ടോ? എന്താണ് നമ്മൾക്ക് പറയാൻ കഴിയുക? എന്തുകൊണ്ടാണ് നമ്മൾക്കതിനെ വർണ്ണിക്കാൻ കഴിയുക? ഒരിക്കലും അതിനെ വർണ്ണിക്കാൻ നമ്മൾക്ക് സാധിക്കുകയില്ല. നമ്മളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ, മനുഷ്യരുടെ നേതാവായ മുഹമ്മദ് നബി വിശദീകരിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നു, അഫ്ളലു അയ്യാമി ദുനിയാ അയ്യാമുൽ അഷർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ ഈ 10 ദിനങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു അടിമ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ഈ 10 ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ജിഹാദോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ പോരാടുന്ന ജിഹാദോ? റസൂലുള്ള പറഞ്ഞു, ജിഹാദിനു പോലും ഈ ശ്രേഷ്ഠതയില്ല. ഒരു വ്യക്തി തൻ്റെ സർവസ്വവും സമർപ്പിച്ച് സമ്പത്തും ശരീരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒഴിവാക്കി പിന്നെ അത് രണ്ടും കൂടാതെ തിരിച്ചു വന്നാൽ ഒരു പക്ഷേ ഇതിനേക്കാൾ ശ്രേഷ്ഠത ലഭിച്ചേക്കാമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ജിഹാദിനേക്കാളും ശ്രേഷ്ഠത ഈ 10 ദിവസങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് തന്നെയാണ് എന്ന് നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധിയുള്ളതും ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതുമായ സൽക്കർമ്മങ്ങളാണ്.
വഞ്ചിക്കപ്പെട്ടവനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണത്തിൽ നിന്ന് തടയപ്പെട്ടവനുമായ പറ്റിക്കപ്പെട്ടവനുമല്ലാത്ത വിഡ്ഢികളായ ആളുകളല്ലാതെ ആരും ഇതിനോട് വിരക്തി കാണിക്കുകയില്ല. ഈ ദിവസങ്ങൾ നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ വിഡ്ഢികളല്ലാതെ ആരും അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതിരിക്കുകയില്ല. സഹോദരങ്ങളെ, വിശ്വാസിയായ ഒരു വ്യക്തിയാണെങ്കിൽ, അള്ളാഹു അനുഗ്രഹിച്ച വ്യക്തിയാണെങ്കിൽ അവൻ ഈ ദിവസങ്ങളുടെ പരിശുദ്ധിയും ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠതയും മനസ്സിലാകും. അത് അള്ളാഹുവിൽ നിന്നുള്ള റബ്ബിൻ്റേതായ പ്രത്യേകമായ സ്പർശമുള്ള സീസണുകളാണ്. അവിടെ അള്ളാഹു സുബ് എല്ലാ വർഷവും ഒരു വിശ്വാസി തേടുന്ന, വളരെ കൊതിയോടെ ആഗ്രഹത്തോടെ തേടുന്ന ദിവസങ്ങളാണ്. ആ ദിവസമെങ്ങാനും ഒരു മുവഫഖായ വിശ്വാസിക്ക് ലഭിച്ചാൽ, അതെങ്ങാനും അവന് ലഭിച്ചാൽ, അവൻ ദാഹിച്ച് വലഞ്ഞ് വെള്ളമന്വേഷിച്ച് ധാരാളമായി പ്രയാസപ്പെട്ടൊരു ഒരു ഒരു ശരണം തേടുന്നവൻ എങ്ങനെയാണോ മുന്നോട്ട് വരുന്നത്, ഒരു ഒരു പരിഹാരം തേടുന്നവൻ എങ്ങനെയാണോ പരിഹാരം തേടുന്നത്, അപ്രകാരം വിശ്വാസി ഈ ദിവസങ്ങളിലേക്ക് എടുത്തു ചെല്ലും. അവൻ്റെ മനസ്സിൽ വല്ലാത്ത സ്ഥാനമാണ് ഈ ദിവസങ്ങൾക്കുള്ളത്. നമ്മളുടെ മുൻഗാമികളായ ഇബ്നു ഉമറും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമ ഇവർ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ 10 ദിവസങ്ങളിൽ തക്ബീറുകൾ ചൊല്ലുമായിരുന്നു. അവരുടെ തക്ബീർ കേട്ട ആളുകളും തക്ബീർ ചൊല്ലുമായിരുന്നു. മഹാനായ താബിഈ പണ്ഡിതൻ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി 10 ദിവസം ഈ 10 ദിവസത്തിലേക്ക് പ്രവേശിച്ചാൽ ധാരാളമായി കഠിനമായി പരിശ്രമിക്കുമായിരുന്നു. ധാരാളം അദ്ദേഹത്തിന് സാധിക്കുന്നത്രയുമല്ല അദ്ദേഹം ചെയ്യുമായിരുന്നു. സഈദിനൽ ജുറൈരി റഹ്മഹുള്ള അദ്ദേഹം ഈ 10 ദിവസം ഹദീസ് പഠിപ്പിക്കുന്നത് ഒഴിവാക്കി, ഈ ദിവസം അയ്യാമു ശുഗലാണ്, ഈ ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യാപൃതരാവേണ്ട ദിവസങ്ങളാണ്, ഈ ദിവസം ജനങ്ങൾക്ക് ഈ ദിവസം ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഹദീസ് പഠിപ്പിക്കുന്ന അദ്ദേഹം ഒഴിവാക്കുമായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മളുടെ മുമ്പിലുള്ളൂ. അത് ദുനിയാവിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. അള്ളാഹു തൻ്റെ സ്നേഹിതരെ ആദരിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ നല്ല പ്രവൃത്തികൾ കാണിക്കണം. ഈ 10 ദിവസങ്ങൾ സഹോദരങ്ങളെ, ആദരിക്കപ്പെട്ട ഈ 10 ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. അതിനെ നമ്മൾ ഉപയോഗിക്കണം. അതിൻ്റെ ഓരോ സെക്കൻഡുകളെയും ഓരോ നിമിഷങ്ങളെയും നമ്മൾ ഉപയോഗിക്കണം. അത് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് തരുന്ന വരദാനമാണ്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ 10 ദിവസങ്ങൾക്ക് ഇത്ര ശ്രേഷ്ഠത ലഭിക്കാൻ കാരണമെന്തെന്നറിയുമോ? ആരാധനകളിൽ ശ്രേഷ്ഠമായ എല്ലാ ആരാധനകളും ഈ 10 ദിവസത്തിൽ ഒരുമിച്ചു കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. നമസ്കാരം ഈ 10 ദിവസങ്ങളിലുണ്ട്, നോമ്പ് ഈ 10 ദിവസങ്ങളിലുണ്ട്, സദഖ ഈ 10 ദിവസങ്ങളിലുണ്ട്, ഹജ്ജും ഈ 10 ദിവസങ്ങളിലുണ്ട്. വേറെ ഒരു സീസണിലും ഈ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഒരുമിച്ച് കൂടുന്ന ഒരു സീസണില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു റജബ് റഹിമഹുള്ള പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് തരത്തിലുള്ള ആളുകൾക്കും ഈ അവസാനത്തെ 10 ഉപയോഗപ്പെടുത്താകുന്ന രൂപത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ഒരു വർഷം ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ വീട്ടിലിരുന്ന് അവനീ 10 ദിവസത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് ഒരുപക്ഷെ ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമായൊരവസ്ഥയിലേക്ക് ഒരുപക്ഷെ കൊണ്ടെത്തിച്ചിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് ഈ 10 ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താം. സൽക്കർമ്മങ്ങളായി, ഫറള് നമസ്കാരങ്ങളായി, സുന്നത്ത് നമസ്കാരങ്ങളായി നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങൾ നമ്മൾക്ക് ചെയ്യാം. നമ്മളുടെ അടയാളമാക്കി തീർക്കാം. നമ്മളുടെ അടയാളമാക്കി നമ്മൾക്ക് ഈ 10 ദിവസങ്ങളെ മാറ്റാം. അള്ളാഹു പറഞ്ഞല്ലോ, നമ്മളുടെ പ്രേരകം എന്താണ്? വഫ്അലുൽ ഖൈർ എന്ന് റബ്ബ് പറഞ്ഞതാണ്. നമ്മൾക്ക് കുടുംബബന്ധങ്ങൾ ചേർക്കാം, നമ്മൾക്ക് അനാഥകളെ സംരക്ഷിക്കാം, നമ്മൾക്ക് ഭക്ഷണം നൽകുന്നതിനെ പ്രോത്സാഹിപ്പിക്കാം, നമ്മൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹും അൽഹംദുലില്ലാഹും സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറും മറ്റ് ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും നോമ്പും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള നിസ്കാരവും നമ്മൾക്ക് വർദ്ധിപ്പിക്കാം. നമ്മളതിലെന്ത് നന്മ ചെയ്താലും നമ്മൾക്ക് അത് ഖൈറായി ഭവിക്കുമെന്നുള്ള വിഷയത്തിൽ യാതൊരുവിധ സംശയമില്ല. നമ്മൾക്കും മറ്റുള്ളവർക്കും ഉപകാരം ലഭിക്കുന്ന കുടുംബബന്ധം ചേർക്കലും സദക്ക കൊടുക്കലും അപ്രകാരം മറ്റുള്ളവരെ ഉപദേശിക്കലും അവരെ നന്മയിലേക്ക് നയിക്കലും അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കലും
മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യലുമൊക്കെ നമ്മൾക്ക് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്തബിഖുൽ ഖൈറാത്ത് ഐനമാ തകൂനു യാതി ബികും അല്ലാഹു ജമീഅ.

അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിൽ കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ചയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതീക്ഷിച്ച് നമ്മളുടെ ആയുസ് വളരെ പെട്ടെന്ന് കടന്നു പോകുമെന്ന ബോധത്തോടുകൂടി സമയം വളരെ പൊടുന്നനെ നമ്മളിൽ നിന്ന് വിട്ടുപോകുമെന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ മുഴുകണം, ഒരടിമ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുഴുകണം. ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും നമ്മുടെ ആയുസ് കുറയുന്നുണ്ട്, നമ്മളുടെ മരണം നമ്മളോട് കടുക്കുന്നുണ്ട്, നമ്മുടെ ശരീരം ദുർബലമാകുന്നുണ്ട്, നമ്മളുടെ ആരോഗ്യം മെല്ലെ മെല്ലെ തായോട്ട് പോകുന്നുണ്ട്, തടസ്സങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, അവസരങ്ങൾ നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഖാലിദ് ഇബ്നു മഅ്ദാൻ എന്നവർ പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വാതിൽ തുറക്കപ്പെട്ടാൽ, നന്മ ചെയ്യാനുള്ളൊരു വാതിൽ തുറക്കപ്പെട്ടാൽ അതിലേക്ക് അവൻ ധൃതി കാണിക്കണം. കാരണം എപ്പോഴാണ് ആ വാതിൽ അടയുക എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾക്കുപകാരമുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ താൽപ്പര്യം കാണിക്കണം. നമ്മൾ ആത്മാർത്ഥമായ തൗബയിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് നമ്മൾ മുന്നിടണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കെല്ലാവർക്കും തൗബ നിർബന്ധമാക്കിയിട്ടുണ്ട്. അള്ളാഹു തന്നെയാണ് പറഞ്ഞത്, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണോ, വിശ്വാസികളെ നിങ്ങൾ മുഴുവൻ എല്ലാവരും നിങ്ങൾ തൗബ ചെയ്യണം കേട്ടോ. യാ അയ്യുഹൻ നാസു തൂബു ഇലല്ലാഹ് എന്ന് റസൂലുള്ളാഹി, ജനങ്ങളെ നിങ്ങൾ തൗബ ചെയ്യണം. ഫൈന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത്ത മറ, ഒരു ദിവസം ഞാൻ അള്ളാഹുവിലേക്ക് 100 തവണ ഖേദിച്ച് മടങ്ങാറുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ നമ്മൾ തൗബയിലേക്ക് റസൂലുള്ളാഹിയേക്കാൾ ആവശ്യക്കാരാണ്. ഒരടിമക്ക്, ഒരടിമയുടെ ദിവസങ്ങളിൽ ഒരടിമക്ക് ലഭിക്കുന്ന ഏറ്റവും ഖൈറായ ദിവസം ആ അടിമ തൗബ ചെയ്യുന്ന ദിവസമാണ് എന്ന് നമ്മൾ ഹദീസുകളിൽ പഠിക്കുന്നു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൗബ പ്രഖ്യാപിച്ച സമയത്ത് റസൂലുള്ളാഹി അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചത്, അബ്ഷിർ ബി ഖൈരി യൗമിൻ മറ അലൈക മുൻദു വലദത്ക ഉമ്മുക്, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച ദിവസം തൊട്ട് ഇത്രയും കാലം നിന്റെ ആയുസ്സിൻ്റെ അടക്ക് ഏറ്റവും നല്ല ദിവസം നിനക്ക് ഈ ദിവസമാണ് കഅബെ എന്ന് റസൂലുള്ളാഹി കഅബിനോട് ഉണർത്തിയത് ഇവിടെ ശ്രദ്ധേയമാണ്. ഒരു അടിമ, ഒരു തൗബ ചെയ്യുന്ന വ്യക്തി തൗബ ചെയ്യുമ്പോൾ, അതും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ തൗബ ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും അതിന്. തൻ്റെ തൗബയിൽ, തൻ്റെ പശ്ചാത്താപത്തിൽ, തൻ്റെ ഖേദിച്ച മടങ്ങളിൽ സത്യസന്ധത പുലർത്തിയാൽ അവൻ്റെ ദറജകൾ ഉയരും. അള്ളാഹു അവൻ്റെ തിന്മകൾക്ക് പകരം നന്മകൾ പകരം കൊടുക്കും, പ്രതിഫലങ്ങൾ പകരം കൊടുക്കും. ഒരു വ്യക്തിയുടെ ശരീരവും ഒരു വ്യക്തിയും അള്ളാഹുവിലേക്ക് ഉയരുന്നില്ല തൗബ കൊണ്ടല്ലാതെ, അല്ലെങ്കിൽ തഖ്‌വ കൊണ്ടല്ലാതെ, തൻ്റെ ഹവയെ ഒഴിവാക്കിയിട്ടല്ലാതെ ആരും ഇതുവരെ ഉയർന്നിട്ടില്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ള പറയുന്നു, അഷദ്ദുൽ ജിഹാദി ജിഹാദുൽ ഹവ, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മസമരങ്ങളിൽ നിങ്ങളുടെ തന്നെ ഇച്ഛകളോട് ചെയ്യുന്ന യുദ്ധമാണ് ഏറ്റവും കഠിനമായ ജിഹാദ് എന്ന് ഇബ്രാഹിമിനു അദ്ഹം നമ്മളെ പഠിപ്പിക്കുന്നു. തൻ്റെ നഫ്സിൻ്റെ, തൻ്റെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളിൽ നിന്ന് ശരീരത്തെ ഒരുത്തൻ തടഞ്ഞാൽ അവൻ ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുമെന്നും അവൻ സുരക്ഷിതനായി ജീവിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. അതേ, നമ്മളുടെ ദേഹേച്ഛകളോട് നമ്മൾ ചെയ്യുന്ന ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. ഒരു മനുഷ്യൻ തഖ്‌വ കൊണ്ടല്ലാതെ ആദരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠമായ ആളുകളുടെ സ്വഭാവങ്ങൾ, ശ്രേഷ്ഠരുടെ സ്വഭാവങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. അവർ നന്മ പ്രവർത്തിക്കുകയും ഉപദ്രവങ്ങളെ ആളുകളിൽ നിന്ന് തടുക്കുകയും ചെയ്യും. ആരാണ് സഹോദരങ്ങളെ വഞ്ചിക്കപ്പെട്ടവൻ? ഈ ദിവസങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താതെ, അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയവനാണ് ഏറ്റവും വലിയ വഞ്ചിക്കപ്പെട്ടവൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് തടയപ്പെട്ടവൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ടോ പരലോകത്ത് ആ വ്യക്തി ഖേദിക്കേണ്ടി വരും. അള്ളാഹു പറഞ്ഞില്ലേ, വാന്തിർഹും, നീ അവരോട് താക്കീത് നൽകണം. യൗമൽ ഹസ്ര, ഖേദത്തിൻ്റെ ഒരു ദിവസം വരാനുണ്ട്. ഇത് ഖുലിയൽ അംർ വഹും ഫീ ഗഫ്ല, അവർ അശ്രദ്ധയിലായിരിക്കെ അള്ളാഹു വിധി നടപ്പാക്കി. വഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കാത്തവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മളുടെ മുമ്പിലുള്ളൂ, അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേരിൽ
നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് ചൊല്ലുക. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് അപ്രകാരമാണ്. ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലന്നബി.

0: أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه أجمعين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين.
1: ما شاء الله. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം, അവതരിപ്പിച്ചത് ആഷിഖ് അൽ ഹിക്കമി.
2: قد كفاني علم ربي من سؤالي.
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.

0: റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാവും. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: بسم الله الرحمن الرحيم.

0: السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله. ഹൃദയം തുറന്ന് അള്ളാഹുവിനോട് സംസാരിക്കുന്ന നിമിഷങ്ങളിലാണ് യഥാർത്ഥ സുഖം ഒളിഞ്ഞിരിക്കുന്നത്. നാളെ ഉണ്ടാകുമോ എന്നുറപ്പില്ലാത്ത മനുഷ്യൻ ഇന്നത്തെ നിമിഷങ്ങളെ വിലമതിക്കണം. ഇന്നൊരു നന്മ ചെയ്താൽ അത് നാളെയുടെ പ്രതീക്ഷയായി മാത്രമല്ല പരലോകത്തിലെ വെളിച്ചമായും മാറുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ പ്രഭാതം അതിനൊപ്പമാവട്ടെ.
1: ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ ഈ ശബ്ദലോകത്തെ.
0: ഇന്ന് 2026 മെയ് 22 വെള്ളി, ഹിജ്റ വർഷം 1447, ദുൽഹിജ്ജ 4, കൊല്ലവർഷം 1201, ഇടവം 8.

0: മോർണിംഗ് ഷോയിൽ നമ്മൾ ഒട്ടനവധി പ്രോഗ്രാമുകളിലേക്ക് കടന്ന് പോകേണ്ടതുണ്ട്. പ്രിയമുള്ള ശ്രോതാക്കൾ നമ്മോടൊപ്പം ഈ സമയത്ത് ചേർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സമീറ എം പി പുളിക്കൽ, കെ വി കബീർ പാലക്കാഴി, സൈനാബി പി എൻ കാലിക്കറ്റ്, നസീബ വി പി കുനിയിൽ, സഹൽ പി ഇടപ്പലം, ആയിഷ കെ ടി അരിപ്ര, ഖദീജ തൊടുപുഴ, മുംതാസ് ബേപ്പൂർ, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ബുഷറ കെ എം പട്ടറക്കടവ് മലപ്പുറം, നബീസ ഒറ്റപ്പാലം, സൗദ മുട്ടം, സഫിയ കെ തിരുരങ്ങാടി, ഫൗസിയ അമ്മു, സുഹറ ഷിഹാബ് കൽപ്പറ്റ, ഷാനവാസ് തലശ്ശേരി, നാദിറ ഇടുമൊഴിക്കൽ, ബുഷറ കെ എം, നൈമൂന കരുവാരകുണ്ട് ചുള്ളിയോട്, സന ഒറ്റപ്പാലം, റഷീദ നെയ്യേ നെയ്ൽവേലി, മുഹമ്മദ് സാലി കാഞ്ഞങ്ങാട്, സലീന തൊട്ടശ്ശേരിയറ, സാജിദ കാലിക്കറ്റ്, ജുവൈന എൻ പറവൂർ, എല്ലാവരും സലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് സലാം അടക്കുന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇൻഷാല്ലാഹ് ഇന്നത്തെ മോർണിംഗ് ഷോയിൽ നമ്മൾ ആദ്യമായിട്ട് മധുരം ഖുർആനിലേക്ക്.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
2: ولنبلونكم بشيء من الخوف والجوع

മഷാല്ലാ, നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് നാം കേട്ടത്. ഇന്നത്തെ മധുരം ഖുർആനിൽ ഖാരി ആയിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഖലീഫ അത്തുനൈജിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി നമ്മൾ മധുരം ഖുർആനിലൂടെയും ഖുർആൻ പീസ് ഖുർആൻ റേഡിയോയിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാരായണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മീയതയും നിറഞ്ഞ പാരായണവും പ്രത്യേക ഒരു ശൈലിയും അദ്ദേഹത്തിനുണ്ട്. ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം. UAE ഷാർജയിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ള് പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മൾ ഉൾക്കൊള്ളേണ്ട, അങ്ങേയറ്റം മനസ്സിലാക്കേണ്ട ചില വചനങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155 മുതലുള്ള 157 വരെയുള്ള വചനങ്ങൾ. അതിൽ വല നബ്ലുവന്നക്കും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ, അത് ഭയം കൊണ്ടാകാം, വിശപ്പ് കൊണ്ടാകാം, സ്വത്തുക്കളെ കൊണ്ടാകാം, ദേഹങ്ങളെ കൊണ്ടാകാം, ഫലങ്ങളെ കൊണ്ടാവാം, ആ ഫലങ്ങളിലെ കുറവ് കൊണ്ടാകാം, ഇങ്ങനെ വിവിധ മേഖലയിൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മെ പരീക്ഷിക്കും എന്നുള്ളതാണ്. എന്നാൽ ആ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു ഈ ആയത്തെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്തോഷ വാർത്ത. അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംഭവിച്ചാൽ അവരാ സമയത്ത് എന്ത് പറയണം എന്നുള്ളതും അള്ളാഹു പഠിപ്പിക്കുന്നു. അല്ലദീന ഇസാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് യാതൊരു കൂട്ടർക്കും അവർക്ക് വല്ല ബാധയും ആപത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ ബാധിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയും. ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ ആയത്തി 157-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് ഉലായിക അലൈഹിം സലവാത്തു മിൻ റബ്ബിഹിം വറഹ്മ ഉലായിക ഹുമുൽ മുഹ്തദൂൻ. അക്കൂട്ടർ, അവരിൽ അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹാശിസ്സുകൾ കാരുണ്യവും ഉണ്ടായിരിക്കും, അക്കൂട്ടർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അവനിൽ നിന്നുള്ള പ്രതീക്ഷകളെ യാതൊരു നിലക്കും കൈവിടാതെയും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രയാസങ്ങളോടും വളരെ ക്ഷമയോടുകൂടി അതിനെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ സന്തോഷവാനാകുന്നത് എന്നാണ്. അത്രക്കാരോട് അള്ളാഹുവിന് ഇഷ്ടമാണുള്ളത്. മാത്രമല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാഹ്,

0: പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അവരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സദാസമയം ഈ മോർണിംഗ് ഷോയിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ജമീല വി കെ പുനൂർ പറയുന്നു, മധുരം ഖുർആൻ കേൾക്കുമ്പോൾ നല്ലൊരു ഉണർവ് തന്നെയാണ് എന്നാണ് അവരുടെ ഒരു അഭിപ്രായമായിട്ട് അവർ പറയുന്നത്. നാദറായിടു മൊയ്ക്കൽ വളരെ ഇഷ്ടപ്പെട്ട ആയത്താണ്, എന്തെങ്കിലും വിഷമമുണ്ടായാൽ ഈ ആയത്ത് മനസ്സിലോർത്ത് ആശ്വാസം കൊള്ളും. അൽഹംദുലില്ല, രാവിലെ ഇങ്ങനെ ഒരു ആയത്ത് കേട്ടാൽ അന്നത്തേക്ക് അത് മതി എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ സഫിയ തിരുരങ്ങാടിയും പുലരുവട്ടവും പോലെയുള്ള പ്രോഗ്രാമുകളെക്കുറിച്ചുമൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. ഇൻഷാല്ലാ, നമ്മൾ പുലരുവട്ടത്തിലേക്കാണ് ഇനി ഈ ഒരു സമയത്ത് പോകാനുള്ളത്. ഇൻഷാല്ലാ, ഏവരും കാത്തിരിക്കുന്ന ആ പുലരുവട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ജീവിതം ആസ്വദിക്കാൻ എന്ന വിഷയവുമായി ഹാരിസ് മാലവി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മളെ പോലെ ജീവിക്കുന്ന, നമ്മുടെ പോലെ ഭൗതിക ജീവിത സൗകര്യങ്ങളുള്ള മറ്റൊരു വ്യക്തിനെ നമ്മൾ നിരീക്ഷിക്കും. നമ്മുടെ അയൽവാസിയാവാം, നമ്മുടെ പരിചയക്കാരനാവാം. നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അയാൾക്ക് എന്തൊരു സുഖമാണ്, ഓ നല്ല വീട്, നല്ല വാഹനം, മക്കളൊക്കെ ഓരോ പദവികളിലും ജോലികളിലൊക്കെ എത്തുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ഭയങ്കര സൗഭാഗ്യത്തിലായിരിക്കും. അപ്പോൾ നമ്മളെക്കുറിച്ച് മറ്റൊരാൾ കാണുമ്പോൾ അയാൾക്ക് തോന്നും, ഓ അയാൾക്ക് എന്താണ് ജോലിയുണ്ട്, അയാൾക്ക് മക്കൾ ഗൾഫിലുണ്ട്, അയാൾക്ക് ശമ്പളമുണ്ട്. അങ്ങനെയൊക്കെ നമ്മളെക്കുറിച്ച് മറ്റുള്ള ആൾക്കാർ വിചാരിക്കും. എന്നാൽ നമുക്കുണ്ടെന്ന് മറ്റുള്ളവർ വിചാരിക്കുന്ന ആ ഒരു സുഖവും സന്തോഷവും അനുഭവത്തിൽ നമുക്കുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല അത്. നമ്മൾ ആ സുഖം അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ജോലിയുടെ, നമ്മുടെ സൗകര്യത്തിൻ്റെ, വീടിൻ്റെ, വാഹനത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെയൊക്കെ സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? കാരണം ഈ അനുഭവവും ആസ്വാദനവും എന്നുള്ളത് പൂർണ്ണമായും നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചില കാരണങ്ങളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിലവിൽ നമ്മളിപ്പോൾ പ്രസൻ്റായി നിലവിൽ നമ്മൾ അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങളും സുഖങ്ങളും നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യണം, ആസ്വദിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മൾ അത്രയും സുഖത്തിലാണ് ജീവിച്ചതെന്ന് തന്നെ നമ്മൾ ചിന്തിക്കപ്പെടുക. കാരണം ആ സുഖങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോഴായിരിക്കാം ഞാൻ എത്ര വലിയൊരു സൗഭാഗ്യത്തിലായിരുന്നു കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കപ്പെടായിരിക്കും. അതിന് പല കാരണങ്ങൾ. ഒന്നാമത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കുറ്റബോധത്തിൽ ജീവിക്കാൻ പാടില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എന്താണ് അള്ളാഹുവിൻ്റെ നിയമാതിർത്തികളെ ലംഘിച്ച് ജീവിക്കുന്ന ആളുകൾ, എന്ത് തെറ്റുമാവാം, ചെറുതോ ആവട്ടെ വലുതാവട്ടെ, നമ്മൾ നമ്മുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനെ എൻ്റെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ മർദ്ദിച്ചു കൊണ്ടിരിക്കും. ലൗ ഖസ്മു ബിൻ നഫ്സി ലവ്വാമല്ല, ലവ്വാമത്തായ ഒരു മനസ്സായിരിക്കും. മനസ്സിനെങ്ങനെ, നീ എന്താ അങ്ങനെ, നീ ആൾ ശരിയല്ല, നീ എന്താ അങ്ങനെ ചെയ്യാൻ കാരണം, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നമ്മളെങ്ങനെ കുറ്റപ്പെടും. ഈ കുറ്റബോധം ഉണ്ടല്ലോ, അത് മനുഷ്യൻ്റെ എല്ലാ സന്തോഷങ്ങളെയും കെടുത്തിക്കളയുന്ന ഒന്ന്. എന്തെങ്കിലും ഒരു തെറ്റു അവിടെ നമ്മളൊന്ന് വഴക്കിട്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം, നമ്മൾ നോട്ടൊന്ന് തെറ്റിപ്പോയി, അതിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടല്ലോ, അത് ആ ദിവസത്തെ നമുക്ക് നഷ്ടപ്പെടുന്നു. എല്ലാ സുഖങ്ങളെയും നമുക്ക് നഷ്ടപ്പെടുത്തിക്കളയും. അതുകൊണ്ട് പാപരഹിതമായി ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സുഖ സൗകര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ ഏതോ ഒരു ഭാവിയിലെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇറങ്ങൾ പായുകയാണ് ചെയ്യണത്, കുതിക്കുകയാണ് ചെയ്യണത്. നിലവിൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് ചെയ്യണത്. അപ്പം അങ്ങനെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് നമ്മളിങ്ങനെ ലക്ഷ്യം വെച്ച് അവിടെ എത്തണം എന്നുള്ള ബേജാറിൽ ഓടുമ്പോൾ നമ്മൾ നമ്മളതെല്ലാം മറക്കും. നമുക്കൊന്നും അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റില്ല. മനസ്സിലായില്ലേ? അതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. അതായത് നമ്മളിപ്പം ഒരു ഉള്ള സൗകര്യങ്ങളിൽ നിന്ന് ഒരു പുതിയ സൗകര്യത്തെ പ്രതീക്ഷിച്ച് അതിലേക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുക്കുമ്പോൾ നമ്മൾ അതിലെത്തിച്ചേരാൻ വേണ്ടി നിലവിലുള്ള സുഖങ്ങളെയും സൗകര്യങ്ങളെയും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. മക്കളോടൊപ്പം ഇരിക്കാനോ, അല്ലെങ്കിൽ ഒന്ന് നല്ല ഭക്ഷണം കഴിക്കാനോ, വിശ്രമിക്കാനോ, ഒന്ന് ഉറങ്ങാനോ, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യാനോ ഒന്നും പറ്റില്ല. കാരണം നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അത് നേടിയെടുക്കണം. നമുക്ക് അതിനുള്ള അവിശ്രമമായ അധ്വാനങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് ചിലപ്പോൾ ചില തിരക്ക് പിടിച്ച ഡോക്ടേഴ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ ഇങ്ങനെ ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ ആ പ്രൊഫഷൻ ഒന്ന് എൻജോയ് ചെയ്യാനോ, ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പെക്റ്റ്, അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കയ്യിൽ വരുന്ന പണം, നമ്മളുണ്ടാക്കുന്ന ഫ്ലാറ്റ്, കൊട്ടാരം, മക്കൾ, ഇതൊന്നും ആസ്വദിക്കാനും അനുഭവിക്കാനും സമയമല്ല. രാവിലെ പ്രാക്ടീസ്, ഉച്ചക്ക് പ്രാക്ടീസ്, ഉച്ച കഴിഞ്ഞാൽ പ്രാക്ടീസ്, പിന്നെ ഹോസ്പിറ്റൽ, പിന്നെ ഒ പി, അപ്പം എന്താ വെച്ചാൽ നമ്മളൊരു നിലവിലുള്ള ജീവിത സൗകര്യങ്ങളെ അനുഭവിക്കുന്നതിന് പകരം അടുത്തൊരു സൗകര്യത്തിനും അടുത്തൊരു ലക്ഷ്യത്തിനും വേണ്ടി നമ്മൾ ഓടുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൻ്റെ ഒരു സന്ദർഭം തന്നെ ഉണ്ടാവില്ല, ആസ്വാദനത്തിൻ്റെ ഒരു സന്ദർഭം തന്നെ ഇല്ലാതായിപ്പോകും. അതാണ് നമ്മുടെ ജീവിത സൗകര്യങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നതിൻ്റെ ഒരു കാരണം. മൂന്നാമത്തെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മളിതൊന്നും സംതൃപ്തരല്ല എന്നുള്ളതാണ്. നമ്മൾ അംഗീകരിക്കണില്ല മനസ്സുകൊണ്ട്, ഞാനിപ്പോൾ നല്ലൊരു സുഖാവസ്ഥയിലാണ് ജീവിക്കുന്നത്, അത്യാവശ്യം സന്തോഷിക്കാൻ വേണ്ടതൊക്കെ എനിക്കുണ്ട് എന്ന് നമ്മുടെ മനസ്സൊന്ന് സമ്മതിച്ചിട്ടുണ്ടേ. ഉണ്ടെന്ന് മനസ്സ് പറയുമ്പോഴല്ലേ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ നല്ലൊരു മൃദുലമായ നല്ലൊരു ചാരിരിക്കാൻ പറ്റുന്നൊരു കസേരയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ഞാൻ അറിയുമ്പോഴാണല്ലോ ഞാൻ ആ ഇരുത്തം ഒന്ന് ആസ്വദിക്കാം. അപ്പോൾ ജീവിതത്തിൽ എന്താണ് ഉള്ളതിലും സംതൃപ്തിപ്പെടാൻ കഴിയണം. അടുത്തതിലേക്കുള്ള ഓടിപ്പാച്ചിലുകളെ നമ്മളൊന്ന് അവധാനതയിൽ ആക്കണം. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന പാപങ്ങളിൽ നമ്മൾ മോചിതരാകണം. അങ്ങനെ ആകുമ്പോൾ ജീവിതം നമുക്ക് കൂടുതൽ ആസ്വാദകരമാക്കാൻ പറ്റും.
0: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് പുലരിവട്ടമാണ്. ബഹുമാനനായ ഹാരിസ് മൗലവിയാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ജീവിതം ആസ്വദിക്കാൻ എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്.

0: ഫീഡ്ബാക്കിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. ഫീഡ്ബാക്കിൽ നമ്മളെ അമീറിറ്റി അടുത്തനാട്ട് കരയുടെ ഒരു പ്രതികരണം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഞാൻ കാത്തിരുന്ന പുണ്യങ്ങളുടെ ഉക്കാലമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ജുമാ ദിനത്തിൽ ദിനത്തിൻ്റെ സുവർണ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദിനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ മറ്റൊരു ദിവസങ്ങളുമില്ല. ഈ പുണ്യപ്രഭാതത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാ നല്ല പ്രാർത്ഥനകളും സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ദുരൂഹരിച്ച് സമാധാനവും സന്തോഷവും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധമായ ഈ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കൂടുതൽ സലാത്തുകൾ ചൊല്ലാനും ഇസ്തിഗ്ഫാറിലും ദിക്റുകളിലും ഒടുകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
1: അതെ, ഒരു സാന്ദർഭികമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് അമീർടി ചെയ്തിട്ടുള്ളത്. കാരണം പലരും മറന്നു പോകുന്ന ഒരു സമയമാണ് ദുൽഹിജ്ജ എന്ന് പറയുന്നത്. റമദാനെ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് വരവേൽക്കും. റമദാനെ മുമ്പേ നമ്മൾ മുന്നൊരുക്കം നടത്തും, നാടും നഗരങ്ങളും പള്ളിയും വീടും ഒക്കെ. എന്നാൽ അതേപോലെ തന്നെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു മാസവുമാണ്, ദിവസങ്ങളാണ് ഈ 10 ദിവസം എന്നുള്ളത് എന്താണ് പലരും ശ്രദ്ധിക്കാറില്ല.
0: അതെ,
1: അപ്പൊ നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം ഈ ഫീഡ്ബാക്കിലൂടെ നടത്തിയിട്ടുള്ളത് അല്ലേ. കാരണം ഓരോ പുണ്യകർമ്മത്തിനും നല്ല അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന വലിയ സമയങ്ങളാണ്. തിന്മകൾക്കും അതേപോലെ തന്നെയാണ്
0: അല്ലെ,
1: തിന്മകളൊക്കെ വെടിഞ്ഞ് നന്മകളൊക്കെ മുന്നേറാ ജമാഅത്ത് നിസ്കാരത്തിനും സദഖയും ഒക്കെ നന്നായി ചെയ്യേണ്ട ഒരു സമയമാണെന്ത് ഈ സമയം എന്നുള്ളത്. റുഷ്ദ കളിയാവ്, ഇന്ന് നിങ്ങൾ ഒറ്റക്കാണെന്നാണ് പറഞ്ഞത്.
0: അതെ, നമ്മളത് തിരുത്തി കൊടുക്കണം അല്ലേ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇന്ന് ഹനീഫ വണ്ടൂരിന്റെ കൂടെ ഞാൻ മുസ്തഫ അൻസാരിയാണ് ഉള്ളത്.
1: അത് മാത്രല്ല, ഇന്നലെ രണ്ട് ആങ്കർമാരും നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിച്ച് സൂപ്പറായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ചായ തന്നാലോ എന്നൊരാൾ ചോദിക്കണ്ടേ.
0: അതെ,
1: സാഹിത വിട്ടി വല്ലപ്പുഴ അവതാരകർക്ക് ഓരോ ചായ കൊടുക്കുമെന്ന്
0: ഉഷാറായിട്ടില്ല.
1: മഴയത്ത് ഒരു മഴ കൊണ്ടിട്ടാണ് വന്നത്.
0: അതെ,
1: അപ്പൊ അതിന്റെ ചെറിയൊരു കുളിരല്ലത് ഉഷാറാവും.
0: ചൂടായിക്കോട്ടെ. ഇന്നലെ മെസ്സേജ് ഒന്നും അയക്കാൻ കഴിയാത്തത് കൊണ്ട് വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു. മെസ്സേജുകളെല്ലാം കടന്നു പോകുന്നു എന്ന് ഇംതിയാസ് തിരുവമ്പാടി പറയും.
1: അത് ഇന്നലെ ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചിരുന്നു, ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ പിന്നെ ശരിയായി. ഓക്കെ,
0: മൈമൂന ചിക്കിലോട് മാഷാല്ലാ മൗലവി കർബ് ഖൈർ പ്രദാനം ചെയ്യട്ടെ. കിട്ടിയതിൽ സംതൃപ്തി വേണമെങ്കിൽ എല്ലാറ്റിനും സമാധാനമുണ്ടാവും.
1: അതെ, ഇന്ന് രാവിലെ തന്നെ പുലരിവട്ടം അയൽവാസികൾ രണ്ടുമ്മമാർക്ക് പുലരിവട്ടം കേട്ടപ്പോൾ അവരെല്ലാം ഒറ്റ വാക്ക്, ഹാരിസ് മൗലവി അല്ലേ, ഞങ്ങൾ ധാരാളമായി കൊണ്ട് കേൾക്കാറുണ്ട്, കേട്ടപ്പോൾ വലിയ സന്തോഷമായെന്ന് ഇംതിയാസ് തിരുവമ്പാടി.
0: റസ്നി ഹാജിയാർ പള്ളി പറയാണ്, അസ്സലാം അലൈക്കും വറഹ്മത്തുള്ള. പുലരിവട്ടം എന്നത്തേക്കാളും തിളക്കം കൂടുതലാണെന്ന് തോന്നുന്നതാണ് ഇന്നും.
1: അതെ, മറ്റൊരു കാര്യം നമ്മൾ മറന്നു പോയത്, കുറെ ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവർക്കൊരു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: തുടക്കത്തിൽ നമ്മൾ കുറെ ആൾക്ക് മടക്കി, വീണ്ടും ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട്.
1: അതെ,
0: ഓക്കെ.
1: പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് അസ്ലാം കോർഫുഖാൻ ഷാർജയിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഇനി എന്താണ് നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിച്ചാലോ?
0: നമ്മൾ ഈ പിന്നെ ഫീഡ്ബാക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പീസ് ടൈമിൽ നമ്മൾ ചില പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യുന്ന ഫീഡ്ബാക്കുകൾ വായിക്കാറുണ്ടല്ലോ.
1: അതെ അതെ,
0: അപ്പം അതൊന്നും നമുക്ക് വായിക്കാം.
1: മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രഭാഷണങ്ങൾ കേൾക്കാൻ സാധിച്ചതിൽ സന്തോഷം. എന്നും രാവിലെ പീസ് റേഡിയോ കേൾക്കുന്നത് ഒരു ശീലമായി മാറി. അള്ളാഹു ഈ സംരംഭത്തിൽ ബർക്കത്ത് ചൊരിയട്ടെ. ആമീൻ. ഒരു ശ്രോതാവ് നമുക്ക് പല ആളുകളും എഴുതി അയക്കാറുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു ഫീഡ്ബാക്കാണ് നമ്മളിന്ന് വായിച്ചിട്ടുള്ളത്.
0: അതെ,
1: ഈ ശ്രോതാക്കൾക്കും എന്ത് ചെയ്യാം, കേൾക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത്, അവർക്കും ഇത്തരം പീസ് റേഡിയോയിലെ ഏതെങ്കിലും ഒരു ഫീച്ചർ, ചില ആൾ പലർക്കും ഏത് ഇപ്പോൾ പുലരിവട്ടം, ഇപ്പോൾ നമുക്ക് ധാരാളമായി കേൾക്കുന്ന പുലരിവട്ടം, തിരുമൊഴികൾ, എന്നാൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, പലരും അത് കേൾക്കാറുണ്ട്. അങ്ങനെ ചില ആളുകൾക്ക് ഞാൻ ഇന്നൊരു പ്രോഗ്രാം കേട്ടപ്പോൾ അല്ലേ അതിലൊരു കാര്യം മനസ്സിലായി, മാറ്റമുണ്ടായി എന്നൊക്കെ അവർക്ക് പങ്കുവെക്കാൻ ഒരു അവസരമാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഫീഡ്ബാക്കിലൂടെ എല്ലാ ദിവസവും മോർണിംഗിൽ എന്ത് ചെയ്യും, നമ്മൾ വായിക്കും. ഇതിൽ പേര് വന്നിട്ടില്ല, ചിലപ്പോൾ പേരില്ലാത്തതുകൊണ്ടായിരിക്കാം ചില ആളുകൾ പേരെഴുതാൻ അങ്ങനെ ഉണ്ടല്ലോ.
0: അതെ അതെ.
1: അപ്പോൾ അതുകൊണ്ടാണ് പേരില്ലാത്തത്. പേര് ഇപ്പോൾ നമ്മൾ ഇന്നാൾ പേര് വായിക്കും ഇൻഷാല്ലാ.
0: അതെ. ഈ റസിയ ചങ്ങാനി പറയണ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഇന്നലെ ഫീഡ്ബാക്ക് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. അൽഹംദുലില്ലാ, ഇന്ന് ഫീഡ്ബാക്കിൽ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ.
1: അതെ. ലൈല സി വി പറയുന്നത് പുലരിവട്ടം നന്നായിട്ടുണ്ട്, എല്ലാ പരിപാടികളും നന്നായിട്ടുണ്ട്. അഷ്റഫ് വി പാലക്കാഴി പറയുന്നത് ദുൽഹിജ 10 വെള്ളിയാഴ്ചയാണ് കൂടുതൽ. ദുൽഹിജ് 10 ദുൽഹിജ വെള്ളിയാഴ്ചയാണ് ഇന്ന്, അങ്ങനെ ആയിരിക്കും. ദുൽഹിജയിലെ വെള്ളിയാഴ്ചയാണ്
0: 10.
1: അതെ, അവിടെ എന്തോ ഒരു എഴുതിയെടുത്ത് മിസ്റ്റേക്ക് എന്നാ. അപ്പോൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലാനും നന്മകൾ മുന്നേറാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. ഇതും ഒരു ഓർമ്മപ്പെടുത്തലാണ്
0: അല്ലേ.
1: സ്വലാത്ത് ചൊല്ലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താക്കിയ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, അത് ഓർമ്മപ്പെടുത്തണം.
0: ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോഴേ, ഇപ്പോൾ ഈ ലൈലത്തുൽ ഖദ്ർ എന്നാ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല.
1: അതെ.
0: പക്ഷേ ഇത് അറഫ ദിനം ഒക്കെ കറക്റ്റ് എന്നാന്നല്ല നമുക്ക് അറിയുന്ന ഒരു സംഗതിയും കൂടിയാണ്.
1: അതെ അതെ. അറഫ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള അല്ലേ. അങ്ങനെ ഒരു ദിവസം വേറെ ഇല്ല.
0: അതെ.
1: ലോകത്ത് അങ്ങനെ ഒരു ദിവസമല്ല.
0: അതെ.
1: നമുക്ക് മാത്രം അവകാശപ്പെട്ടതും പറയാൻ അല്ലേ അഭിമാനം കൊള്ളുന്നതാണ്.
0: അതെ അതെ.
1: നമ്മൾ മാത്രമല്ല, അള്ളാഹു സുബ്ഹാന വ തആല അറഫയുടെ അന്ന് ഊറ്റം കൊള്ളുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീമ്പ് പറയും അല്ലേ, മലക്കുകളെ വിളിച്ചിട്ട് എൻ്റെ അടിമകളെ കണ്ടോ. കാരണം അത്രയും പ്രാധാന്യം. അത് മാത്രമല്ല, അറഫയിൽ നിൽക്കുന്നവരൊക്കെ അള്ളാഹു അവരെ നരകമോചനം നടത്തുന്ന അത്രയും പ്രാധാന്യമാണല്ലോ.
0: അപ്പം
1: അതുകൊണ്ട് തന്നെ അള്ളാഹു വീമ്പ് പറയുന്ന ഊറ്റം കൊള്ളുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്, അന്ന് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഹജ്ജിലല്ലാത്ത നമുക്ക് ചെയ്യണത് അന്ന് നോമ്പെടുക്കുക എന്നുള്ളതാണ്
0: അല്ലേ.
1: പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന അള്ളാഹു വലിയ ഒരു ദിനം നമുക്ക് നൽകിയത്, അത് നമ്മൾ അത് ഉപയോഗിക്കുക, ഉപകാരപ്പെടുത്തുക എന്നുള്ളതാണ്.
0: യെസ്.
1: പിന്നെ എന്താണ്, മാഷാ അള്ളാ, രാവിലെ റേഡിയോ കൊടുക്കുന്നത് ഒരു എന്താണെന്ന് മനസ്സിലാവില്ല. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ?
0: ഇല്ല,
1: ഞാൻ കണ്ണട വെച്ചിട്ടില്ല. നിങ്ങൾ കണ്ണട ഉണ്ടല്ലോ നിങ്ങൾക്കിലെ. യാത്രയിൽ ആരൊക്കെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ എനിക്കത് കിട്ടിയ ക്ലിയറായിട്ട് വായിക്കാൻ കഴിയുന്നില്ല, വായിക്കാം.
0: ഏതായാലും നമ്മളെ ഈ ശ്രോതാക്കളോട് ചില ചോദ്യങ്ങളൊക്കെ രാവിലെ ഈ മോർണിംഗ് ലൈവിൻ്റെ മുമ്പ് ചോദിക്കാറുണ്ട്.
1: അതെ.
0: അപ്പോൾ നമുക്ക് ഇന്ന് ചോദിക്കാറ്, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ മഴ ഉണ്ട് എന്ന് പറയുന്നുണ്ട്.
1: അതെ.
0: അപ്പോൾ മഴ എവിടെയൊക്കെ ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യട്ടെ.
1: അതെ അതെ. ഇപ്പോൾ ഞാൻ പോകുന്നപ്പോഴും ചില സ്ഥലത്ത് മഴയുണ്ട്, ചില സ്ഥലത്ത് മഴയല്ല.
0: മഴയല്ല.
1: ഏഹ്.
0: അതെ. അപ്പം ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ നല്ല ശക്തമായ മഴയും കൊണ്ട് ഇങ്ങനെ വന്ന് പിന്നെ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒന്നും മഴ ഒന്നും അങ്ങനത്തെ സാഹചര്യം അല്ലാണ്ട്.
1: അതിപ്പോൾ ഞാൻ പോരുമ്പോൾ മഴയുണ്ട്. അപ്പോൾ ഞാൻ കോട്ടിടാം എന്ന് വിചാരിച്ച്, ചെറിയ ചാറിലുള്ളൂ, ഒന്ന് പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ച്. പക്ഷെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അപ്പോൾ വീടിൻ്റെ അവിടെ മഴയുള്ളൂ, അവിടുന്ന് അങ്ങോട്ട് മഴയില്ല. പിന്നെ പള്ളി കഴിഞ്ഞ് പോരുമ്പോൾ പിന്നെ വീണ്ടും മഴ. അപ്പോൾ പല സ്ഥലത്തും, ചില സ്ഥലത്ത് മഴയില്ല, ഉണങ്ങിയ പൊടിയൊക്കെ പോകുന്ന റോഡാണ്.
0: ഇപ്പോൾ ഇതൊരു ലക്ഷണവും ഇല്ലാത്ത.
1: അതെ അതെ. അപ്പോൾ അവർ കമൻ്റ് ചെയ്യട്ടല്ലേ.
0: അതെ, തീർച്ചയായും.
1: ആരുടെ നാട്ടിലൊക്കെ മഴയുണ്ട് എന്നുള്ളത്. ഓക്കെ.
0: പക്ഷേ അത് ഒരുപാട് ഫീഡ്ബാക്കുകൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്ക് ഇനി പോകാനുള്ളത് നമ്മുടെ ചില അപ്ഡേറ്റ്സുകളെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ട്. അതിൻ്റെ മുമ്പ് പീസ് റേഡിയോയുടെ ഈ ഒരു ആപ്പിൽ നമ്മൾ കാണുന്ന ഡൊണേറ്റ് ചെയ്യേണ്ട ആ ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും ബട്ടണെക്കുറിച്ച്, ഡൊണേറ്റ് ബട്ടണെക്കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുണ്ട്.
1: അതെ.
0: അപ്പോൾ
1: ഈ സമയത്ത് കൂടുതൽ കൂലി കിട്ടുന്ന ഒരു സമയമാണ്.
0: അതെ അതെ അതെ.
1: ദുൽഹിജ്ജ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഒക്കെ എന്ത് ചെയ്യുക, ഈ സംവിധാനത്തെ നിലനിർത്താൻ. കാരണം ഈ സംവിധാനം എന്നാൽ വലിയ ചിലവുകളോടെ കടന്നു പോകുന്നത്.
0: അതെ.
1: അപ്പോൾ അത് നിലനിർത്താൻ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു ചെറിയ സഹായം.
0: യെസ്.
1: കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് കൂലി കിട്ടുന്ന ഒരു സമയം എന്നുള്ള നിലയ്ക്ക് തന്നെ.
0: ഓക്കെ. നമ്മൾ ഇൻഷാല്ലാ ഏതായാലും ഇനി മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ ഒരു സമയം കൂടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് സൂചിപ്പിക്കുവാനുള്ളത്, സാധാരണ പ്രത്യേകിച്ച് ഇന്ന് പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോയിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങൾ ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരിൻ്റെ കൂടെ സ്ഥലവും ഉൾപ്പെടുത്തി ചോദ്യം കേൾക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. ഇൻഷാല്ലാ നമ്മൾ 3 തവണ ഇവിടുന്ന് ചോദ്യങ്ങൾ വായിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ബീപ് സൗണ്ട് അവസാനിക്കുന്നത് വരെ ഓപ്ഷനുകളിൽ നിന്ന് ABCD ഏതാണ് ഓപ്ഷൻ എന്നത് സെലക്ട് അവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് അയക്കാവുന്നതാണ്. ഇൻഷാല്ലാ ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചോദ്യം ഇതാണ്, ഹദീസിലെ മുത്തവാത്തിർ എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ് എന്നതാണ് ചോദ്യം.
1: ചോദ്യം ഒരിക്കൽ കൂടി, ഹദീസിൽ മുത്തവാത്തിർ എന്നറിയപ്പെടുന്ന ഹദീസ് അത് എങ്ങനെയുള്ള ഹദീസാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞത്.
0: ഓപ്ഷൻ ബി, ഒരാൾ റിപ്പോർട്ട് ചെയ്തത്.
1: ഓപ്ഷൻ സി, ഒട്ടേറെ ആളുകൾ റിപ്പോർട്ട് ചെയ്തതിനാൽ കളവാകാൻ സാധ്യതയില്ലാത്തത്.
0: ഓപ്ഷൻ ഡി, പുതിയ ഹദീസ്. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഹദീസിലെ മുത്തവാത്തിർ എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ,
1: പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞത്.
0: ഓപ്ഷൻ ബി, ഒരാൾ റിപ്പോർട്ട് ചെയ്തത്.
1: ഓപ്ഷൻ സി, ഒട്ടേറെ ആളുകൾ റിപ്പോർട്ട് ചെയ്തതിനാൽ കളവാകാൻ സാധ്യതയില്ലാത്തത്.
0: ഓപ്ഷൻ ഡി, പുതിയ ഹദീസ്.
1: ഓക്കെ, ഇതാണ് ചോദ്യം. ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്.

0: ഇന്നത്തെ ചോദ്യം അത്ര വലിയ എളുപ്പമായിരിക്കുമെന്ന്
1: തോന്നില്ല.
0: ആ ശ്രോതാക്കളുടെ പ്രതികരണം വരും. ഏതായിരുന്നാലും നമ്മുടെ ബീപ് സൗണ്ട് അവസാനിച്ച ഈ സമയത്ത് നമുക്ക്

0: ഇത്തരം ചോദ്യങ്ങളെ ശ്രോതാക്കൾക്ക് നേരിടാനുള്ള വലിയൊരു അവസരമാണ് അൽ ഉസൂൽ എന്ന നമ്മുടെ പീസ് റേഡിയോയിലെ പ്രോഗ്രാം. അത് നമ്മുടെ ഈ മോർണിംഗ് ലൈവിൻ്റെ സമയത്ത് നമ്മളത് കേൾക്കുന്നുണ്ടാവില്ല, പക്ഷേ മോർണിംഗ് ലൈവിന് ശേഷം റേഡിയോ വൈബിളിൻ്റെ സമയത്ത് നമ്മൾ ആ ഒരു പ്രോഗ്രാം സാധാരണ കേൾക്കാറുണ്ട്. മാലിക് സൽഫിയുടെ നേതൃത്വത്തിലെ ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളായിട്ട് നമുക്കതിനെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഹദീസുകളെ കുറിച്ചുള്ള ഒരു പഠനത്തിന് നമ്മൾ ഒരു ചെറിയ സ്റ്റാർട്ടിങ് കൊടുക്കണം. എന്നാൽ ഇൻഷാല്ലാ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നും കൂടെ ഈ സന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താം.
1: യെസ്, ഓക്കെ. എന്തായാലും നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ഉത്തരത്തിലേക്ക് വരാല്ലേ, ഉത്തരത്തിലേക്ക് വരാനുള്ള സമയമാകുമ്പോൾ ഇൻഷാല്ലാ വരാം. ഓക്കെ,
0: നമുക്ക് ഫീഡ്ബാക്കിൽ ഒട്ടനവധി ആളുകൾ പല പ്രതികരണങ്ങൾ അയച്ചിട്ടുണ്ട്, ഇതിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. ഹാസിക്ക് പറയുകയാണ്, യാത്രയിൽ നമുക്ക് റേഡിയോ കൂടെ കൂട്ടാൻ, സ്ഥിരമായി കേൾക്കാൻ കാർ ആൻഡ്രോയിഡ് സ്ക്രീൻ വഴി നമുക്ക് റേഡിയോസ് കേൾക്കാം. ഇപ്പോൾ പലരുടെയും കാറിൽ ആൻഡ്രോയിഡ് സ്ക്രീൻ ഉണ്ടല്ലോ, അതിൽ നമുക്ക് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ജമീൽ, ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കേൾക്കാം.
1: കാറിൽ ഉള്ളൊരു ടിപ്പ് പറഞ്ഞ എന്താണ്, കാർ ഉപയോഗിക്കുന്ന ആളുകൾക്ക്
0: അതെ
1: സ്ഥിരമായി നമ്മളൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ മൊബൈല് എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ അതൊരു ഇപ്പോൾ യാത്രകളിലൊക്കെ നമുക്കൊരു കൂട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പീസ് റെഡിയായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഉറപ്പെടുത്തുന്നത്.
0: നാദിറായിട്ട് മൊയ്ക്കലും ഖനാഫ് കെ വി പാലക്കാടിയും രണ്ടാളുടെയും മോർണിംഗ് ലൈവ് ക്വിസിനെ കുറിച്ചുള്ള അഭിപ്രായം, ഒരാൾ പറയുന്നത് കടുകട്ടിയായി പോയി കറക്കി കുത്തി എന്നാണ്, മനാഫ് പറയണത് കറക്കി കുത്തി ആ എന്താ ഒരൈഡിയ ഇല്ല എന്നുള്ളൊരു രൂപത്തിലാണ്.
1: ഓക്കെ, പക്ഷെ ഒരാൾക്ക് ഫൈൻ കൊടുക്കേണ്ടതുണ്ട്.
0: അതെ,
1: നമ്മള്
0: ഒരാൾക്ക് പോരാ,
1: രണ്ടു മൂന്ന് പേരുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു എന്തല്ല, തീർച്ചയായിട്ടും ലൈവ് ക്വിസ് എന്ന് പറയുന്ന ടാബ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ലൈവ് ക്യൂസ് സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഉത്തരം അയക്കാൻ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം ഇവിടെ സ്വീകരിക്കപ്പെടുകയുള്ളൂ അല്ലേ.
0: അതെ അതെ,
1: ഓക്കെ.
0: പിന്നെ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ സുജ കൊളക്കാട് പറയുന്നു, ഞാൻ എല്ലാ മാസവും അയക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, മഴ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ മഴയുണ്ട്, രണ്ട് ഉത്തരം പറയാണ്. ഓക്കെ, ഹുസൈൻ എനിക്ക് വടക്കുംപാട്, അവരുടെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, തലശ്ശേരി ഭാഗത്ത് രാത്രി മുതൽ ഇടിയോട് കൂടി മഴ തുടരുന്നു.
1: എന്തായാലും മഴ ലഭിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ടല്ലേ, പ്രത്യേകിച്ച് ഒരു നല്ലൊരു ചൂട്, ഈ ചൂടിൻ്റെ സമയത്ത് നമുക്കൊരു മഴ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്.
0: ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഓരോ പിന്നെ മഴ പെയ്തതിനെ കുറിച്ചൊക്കെ പ്രതികരിക്കുന്നുണ്ട്, ഓരോ നാട്ടിൽ മഴ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ. ആയിഷ ടി എം എ, എൻ്റെ നാട്ടിൽ രാത്രി മുഴുവൻ മഴയാണ്, കണ്ണൂർ, പാനൂർ. അതുപോലെ തന്നെ അസ്മ നടുവന്നൂർ അല്ലേ, ഈ നടുവന്നൂർ അവിടെ ആ സ്ഥലത്ത് മഴ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തരും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെരുമ്പടപ്പിൽ മഴയുണ്ട്, അങ്ങനെ പടിയൂർ, എല്ലാവരും അപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് മഴ ഉണ്ടോ എന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റണില്ല,
1: പുറത്ത് മഴ ഉണ്ട്,
0: മഴ ഉണ്ടല്ലേ.
1: ഓക്കെ,
0: അപ്പോൾ നമുക്ക് ഷെഡ്യൂളിലേക്ക് ഒന്ന് തിരിച്ചു വരാം അല്ലേ.
1: യെസ്, തീർച്ചയായിട്ടും.
0: മോർണിംഗ് ഷോയിൽ അടുത്തതായി വൺ മിനിറ്റ് ടോക്ക്.
2: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങൾ ചരട് പൊട്ടിയ പട്ടം പോലെയാവാൻ പാടില്ല. ഈ ആഘോഷങ്ങളുടെ ചരട് ഒരു കാരണവശാലും കമ്പോള താൽപ്പര്യക്കാരുടെ കയ്യിലാവരുത്. അതുപോലെ തന്നെ ലിബറൽ അജണ്ടകൾ മുന്നോട്ട് വെക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലും ആവാൻ പാടില്ല. മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ മതലയനം ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്, അവരുടെ കയ്യിലേക്കും ആഘോഷങ്ങളുടെ ചരട് കൊടുക്കാൻ പാടില്ല. മറിച്ച് മതത്തിൻ്റെ പേരിലുള്ള ആഘോഷങ്ങളാണെങ്കിൽ അതാത് മതത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അതിനെ നിയന്ത്രിക്കണം. അതിലൂടെ ഈ മൂന്ന് കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ല. മറ്റു പലതിൻ്റെയെങ്കിലും പേരിലാണ് എങ്കിൽ സർക്കാർ അത് മോണിറ്റർ ചെയ്യണം, ആഘോഷങ്ങൾ കൃത്യമായി നിയന്ത്രിക്കപ്പെടണം.
1: ഓക്കെ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയൊരു സന്ദേശമാണ് ബഹുമാനായ ടി കെ അഷ്റഫ് സാഹിബ് നമുക്ക് നൽകിയിട്ടുള്ളത്.
0: യെസ്, അപ്പം ഇന്ന് 1867 ദിവസങ്ങളായി നമ്മളിലേക്ക് വൺ മിൻ ടോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് നമ്മളിപ്പോൾ ഇതുവരെ കേട്ടത്. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒക്കെ ഒട്ടനവധി പല മെസ്സേജുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ വൺ മിൻ ടോക്ക് നമ്മുടെ മനസ്സിലെന്നും ഒരു മായാത്ത മറക്കാത്ത ഒരു പുണ്യകർമ്മമായിട്ട് കൂടി നമ്മളിതിനെ കാണണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുന്നു.
1: ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അൽഹംദുലില്ലാഹ് ഈ ഒരു ഇന്നത്തെ ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അറിവുകളും അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങളുമായിക്കൊണ്ട് നമ്മൾ ശ്രോതാക്കളുമായിക്കൊണ്ട് ഇന്ന് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്കൊരു ചെറിയൊരു സെഷനിലേക്കുള്ളൊരു സമയമാണ്. ഇൻഷാല്ലാ നമ്മുടെ മുസ്തഫ മാഷ് സംസാരിക്കും.
0: നമ്മളെ സ്കൂളൊക്കെ തുറക്കാനായല്ലോ.
1: യെസ്.
0: അപ്പം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഈ പാവപ്പെട്ട ആളുകൾ എന്നൊക്കെ പറയും. അതായത് ഒരു പക്ഷേ ഉപജീവന മാർഗം നേരാ വണ്ണത്തിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവാം. അതുപോലെ തന്നെ കുടുംബനാഥൻ നഷ്ടപ്പെട്ട അകാലത്തിൽ എന്ന് നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുമെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ഒരു പക്ഷേ വലിയ പ്രായമൊന്നും എത്തുന്നതിന് മുമ്പ് ജീവിതം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ട ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും കാരണം അങ്ങനെ ആ ഒരു പ്രയാസങ്ങളിലൂടെയൊക്കെ പോകുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരിസരത്തും നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ കൺമുമ്പിലൂടെ ഓരോ ദിവസവും നടന്നു നീങ്ങുന്ന പല ആളുകളും ഒരു പക്ഷേ ഉണ്ടാകാം. അവരുടെയൊക്കെ സ്കൂൾ തുറക്കുമ്പോഴുള്ള സാഹചര്യങ്ങളും പ്രതിസന്ധികളും എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. നമുക്ക് രണ്ടോ മൂന്നോ മക്കളൊക്കെ ഉള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സ്കൂൾ തുറക്കുമ്പോഴുള്ള എത്ര നമ്മൾ സ്കൂളിൽ നിന്ന് യൂണിഫോം അടക്കമുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞാലും നമുക്കിടയിൽ ഒരു പക്ഷേ ഒരു നമ്മുടെ മക്കൾ പുതിയ ബാഗ് ഒക്കെ വാങ്ങി സ്കൂളിലേക്ക് പോകുമ്പോൾ അതുപോലെ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകേണ്ട നമ്മുടെ തൊട്ട് അയലോക്കത്തുള്ളൊരു കുട്ടിക്ക് അത്തരമൊരു സാഹചര്യമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും അതോടൊപ്പം അത്തരം കുട്ടികളുടെ മാനസികമായിട്ടുള്ള സന്തോഷങ്ങൾക്ക് നമ്മളാൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഒരു മറ്റൊരു കാര്യം കൂടെ നമുക്കറിയാം. ഇപ്പോൾ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു സന്തോഷം കൂടിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സന്തോഷങ്ങളാണ് യഥാർത്ഥത്തിൽ വളരെ അടുത്ത സമയങ്ങളിലായിട്ട് നമ്മുടെ കുട്ടികളിലേക്ക് പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് വരാനിരിക്കുന്നത്. നമുക്ക് അള്ളാഹു അനുവദിച്ച് തരുന്ന ഒരു ആഘോഷവും കൂടിയാണല്ലോ പെരുന്നാൾ. അതോടൊപ്പം തന്നെ ആശങ്കകൾക്കും എന്നാൽ അതിലേറെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ മേൽ വലിയ ഒരു പ്രത്യേക സാഹചര്യമാണ്. ഒരു കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ അറിവിൽ ഒരുപാട് കുട്ടികളുണ്ടാകാം. അപ്പോൾ അവരോടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള സപ്പോർട്ടും അവർക്ക് ബൗദ്ധികമായിട്ട് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളുമൊക്കെ അതൊക്കെ ആരെങ്കിലൊക്കെ ചെയ്തോളും എന്ന് വിചാരിക്കുന്നതിനപ്പുറത്ത് ഒരു കുട്ടിക്ക് ഒരു ജോമെട്രി ബോക്സ് വാങ്ങിച്ചു കൊടുക്കാനെങ്കിലും നമുക്ക് സാധ്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാഗ് വാങ്ങിച്ചു കൊടുക്കാനെങ്കിലും സാധ്യമാണെങ്കിൽ സാധ്യമാകുന്നത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാം.
1: ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ്, ഒരു അനുഭവമാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് മുസ്തഫ മാഷ് സൂചിപ്പിച്ചത്. ഇതിലെ എനിക്കിങ്ങനെ കൂട്ടിച്ചേർക്കാനുള്ള വിഷയം എന്താ വെച്ചാൽ, പൊതുവെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ ഒരു സ്കൂൾ ഓപ്പണിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൈസിസിൽ പോകുന്നൊരു സംഭവമാണെന്ന് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഒന്നാമത് ബലി പെരുന്നാൾ വന്ന് നിൽക്കുകയാണ്. പിന്നെ ഒരു സ്കൂളിൻ്റെ കുട്ടിയെ ചേർത്തിട്ട് ആ സ്കൂളിലെ കുട്ടിയെ പറഞ്ഞേക്കാണെങ്കിൽ മിനിമം ഒരു 5000 രൂപ എന്തിയാണ് ആ ഒരു പാരൻ്റ്. അത് എത്ര സർക്കാർ സ്കൂളാണ് എന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടിയുടെ യൂണിഫോമും അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ്, സാധനങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, സ്കൂൾ തുറക്കുമ്പോൾ മഴക്കാലിരിക്കുമ്പോൾ കൂടാ, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, അത് കൊടുത്ത് പറഞ്ഞേക്കണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു അത്യാവശ്യം നല്ല രൂപത്തിൽ പോവുകയാണെങ്കിൽ പോലും എങ്ങനെ എന്തായാലും ഒരു 3000-4000 അല്ലേ, കുറച്ചൊരു ആഷ് പോസ് പോവാണെങ്കിൽ കുറച്ചൊരു ഇതിൽ പോവാക്കണ 5000 അല്ലേ എന്നൊക്കെ നമ്മൾ കണക്കാക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. അതിൻ്റെ കൂടെ പെരുന്നാൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഒരു വലിയൊരു ഭാരം പലപ്പോഴും ഒരു ഇന്നത്തെ പല രക്ഷിതാക്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് സംസാരിക്കുമ്പോൾ പല കൂലി പണിക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾ അങ്ങനെയൊക്കെ ജോലിക്കോ നിത്യ ജീവിതത്തിന് തന്നെ കഷ്ടപ്പെട്ട് അന്നത്തെ അന്നാന്ന് കിട്ടുന്ന അന്നാന്ന് ചെലവഴിച്ചു പോകുന്ന ആളുകളുണ്ട്. അത്രയും സമ്പാദിക്കാൻ കഴിയുണ്ടാവുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പലപ്പോഴും ആശങ്കയിലായിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള സംഭവമാണ് വിസ്ഡം സ്റ്റുഡൻസ്. അത് എല്ലാ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് നമ്മൾ നടത്താറുള്ളൊരു പ്രോഗ്രാമാണ് വിദ്യാനിധി എന്ന് പറയുന്ന സ്കൂൾ കിറ്റ്. അത് ഇതേപോലെ പാവപ്പെട്ട നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പക്ഷേ ഈദിസ്വ ജനകീയമാണ്, എല്ലാവരും ഒരേ സമയം എന്ത് ചെയ്യാറുണ്ട്, അത് നടത്താർ അതിനു വേണ്ടി ഒരു 1300 രൂപ അല്ലെങ്കിൽ 1300 രൂപ ഒക്കെ എന്ത് ചെയ്യാറ് മാറ്റി സ്പോൺസർ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇതെന്ത് ചെയ്യാറില്ല, ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നൊരു സാഹചര്യമാണ്. അതിനൊരു കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തത് ഇത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പെരുന്നാൾക്ക് ഒരു കുട്ടിക്ക് ഡ്രസ്സ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് ഒരു പക്ഷേ ഒരു സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് ഒരു വീട്ടിലുണ്ടാക്കാറുണ്ട്. ഒരു വീട്ടിൽ നിന്ന് 3 കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്നാലോചിച്ചു എത്ര രൂപയുടെ ചിലവ് വന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കഴിയുന്ന ആളുകളൊക്കെ എന്ന് വെച്ചാൽ ഇതിന് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു കുട്ടിക്ക് 800 രൂപയാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, നമുക്ക് ബൾക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ എല്ലാം നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ കഴിയില്ല. എന്നാലൊരു കുട്ടിക്ക് അത്യാവശ്യമുള്ള ഒരു സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത്, സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടിക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഒരു ജോമെട്രി ബോക്സ് തന്നെ അപ്പുറത്തേക്ക്, ഒരു ജോമെട്രി ബോക്സിന് എങ്ങനെ ഇന്ന് എത്ര രൂപ ഉണ്ടാവും, 250 രൂപ കൊടുക്കാതെ വാങ്ങാൻ പറ്റുമോ?
0: ഞാൻ ചുരുങ്ങിയ 100-150 രൂപ ഏറ്റവും ഒരു നോർമൽ സൈസ് സാധനത്തിന് വേണ്ടി
1: കൊടുക്കണം അല്ലേ. യെസ്, ഒരുപാട് കാലം വാങ്ങിച്ചാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ചില അതാണ് മിനിമം ചാർജ് അതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 800 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് എത്ര രൂപ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്, ചിലപ്പോൾ യൂണിഫോമായിട്ട്, വസ്ത്രമായിട്ട്, കുടയായിട്ട്, അല്ലേ, ബ്രാൻഡഡ് ചെരുപ്പായിട്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷൂവും ചെരുപ്പും വാങ്ങും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുക്കൂട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ നമ്മൾ കാണാത്ത ഒരുപാട് ആളുകളിലേക്ക് സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ മക്കൾ പുതിയ ചെരുപ്പും പുതിയ പാൻറ്റും പുതിയ അല്ലെങ്കിൽ പുതിയ നോട്ട്ബുക്കുകളൊക്കെ ആയിട്ട് പോകുമ്പോൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ബാലൻസ് ഉള്ള പേജുള്ള ബുക്കുകളുമായിക്കൊണ്ട് സ്കൂളിലേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊരു പക്ഷേ സ്കൂൾ തുറന്നു കഴിഞ്ഞാലും 2-3 മാസമൊക്കെ അത് ഉപയോഗിച്ച് പണം എങ്ങനെയെങ്കിലും സ്വരുക്കൂട്ടി വെച്ച് പിന്നെ നോട്ട്ബുക്ക് വാങ്ങുന്ന ആളുകളെ കാണാൻ കഴിയും. അപ്പോൾ അവർക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിലൊരു ഒരു സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിസിനസ് സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു ഒരു വെൽഫെയറാണ് വിദ്യാനിധി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു 800 രൂപ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ സഹായിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം സാധിക്കണം. ഇൻഷാല്ലാ ഇത് കോൺടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇൻഷാല്ല നമ്മുടെ ഓഫീസുമായി കോൺടാക്ട് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻഷാല്ലാ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് കുട്ടിയുടെ സ്ഥലത്ത് ഉറപ്പെടുത്തണം.
0: ഓക്കെ, നമുക്ക് അവസരങ്ങൾ എപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരില്ല. ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വലിയ ഒരു അവസരത്തിലും കൂടിയാണ്. കാരണം ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാനുള്ളൊരു അവസരവും സമയവും ഒരുമിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മളൊന്നും കൂടെ അതിന് വേണ്ടിയിട്ടുള്ളൊരു നീയത്തും ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ നമ്മൾ ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഇരട്ടിയായിട്ട് അതിൻ്റെ ഒരു പ്രതിഫലം കൂടി നമുക്ക്, കാരണം സദുക്കകളും ദാനധർമ്മങ്ങൾക്കും വലിയ പ്രാധാന്യം ഈ ആദ്യത്തെ 10 ദിവസത്തിലുണ്ടല്ലോ.
1: അതെ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങൾ, 5 സ്തംഭങ്ങൾ ഒരേ സമയം സമന്വയിച്ച് ചേരുന്ന ഒരു സമയമാണ് ദുൽഹിജ്ജ. ആ സമയത്ത് നമ്മുടെ സദുക്കകളും സകാത്തുകളും ഒക്കെ എന്ത് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ തയ്യാറാവുക എന്ന് കൂടിയാണ് അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഓക്കെ, നമ്മളിനി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിൻ്റെ 29-ാമത്തെ ആയത്താണ് നമ്മൾ കേൾക്കുന്നത്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക്.

0: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്. 2385 ദിവസമായി നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട്, അതിൻ്റെ 2362 എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാതോർത്തത്.
1: ഓക്കെ,
0: ഫീഡ്ബാക്കിലേക്ക് പോകേണ്ടതുണ്ട്.
1: ഇന്നത്തെ ഫീഡ്ബാക്കിൽ മഷാല്ല ഒരുപാട് ആളുകൾ അല്ലെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ. യെസ്, ഇന്ന് വളരെ ടഫായിട്ടുള്ളൊരു ഒരു ക്വസ്റ്റ്യനായി എന്നുള്ള പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ഇൻഷാല്ല. ഓക്കെ, നഫീസ പി എ താമരശ്ശേരി ഒരു നല്ല കാര്യം തന്നെയാണ് അത് പറഞ്ഞത്. കൂടുതൽ മുൻകൈ എടുക്കേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരും ക്ലാസ്സിലെ കുട്ടികൾ എത്രത്തോളം പാവപ്പെട്ടവരാണെന്ന് അവർക്കറിയാം. ഒരു ഒരു ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളോട് തന്നെ പറഞ്ഞ് അവർക്ക് പുസ്തകം എല്ലാം കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. ഓക്കെ, മെസ്സേജ് ക്ലിയർ ആവുന്നില്ല. ഓക്കെ,
0: ഷിഹാബ് കൽപ്പറ്റ വയനാട്. അസ്സലാമു അലൈക്കും. വളരെ പ്രധാനപ്പെട്ട ഇത്തരം വിഷയങ്ങൾ ലൈവിലൂടെ ശ്രോതാക്കളെ അറിയിക്കാൻ ശ്രദ്ധിക്കുന്ന ഈ സംവിധാനത്തെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അറിവ് മാത്രമല്ല തിരിച്ചറിവും നൽകുക എന്നതാണ് ഈ സംവിധാനം മുന്നോട്ട് വെക്കുന്നത്.
1: ഓക്കെ, ഹംസ സൈദലവി വെട്ടത്തൂർ. ഹംസ സിദലി ദുബായിൽ നിന്നും കൂടെയുണ്ട് പീസ് റേഡിയോൻ്റെ കൂടെ. നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് കാണാം ഓരോ ആളുകളുടെയും ബുദ്ധിമുട്ട്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമീൻ,
0: അമീൻ. അസ്മാ ബി പെരിന്തൽമണ്ണ, അസ്സലാമു അലൈക്കും. ക്വിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് അറിയാത്തത് അറിയാൻ പറ്റുന്നു, അൽഹംദുലില്ലാഹ്.
1: ഓക്കെ, ഷഹീർ വെണ്ണേരി പറഞ്ഞ മെസ്സേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 1 മിനിറ്റ് വളരെ പ്രധാനപ്പെട്ട സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു സന്ദേശമാണ്. അധികാരികളുടെ അടുത്ത് ഈ വിഷയം എത്തിക്കേണ്ടതാണ്. പലപ്പോഴും ഈ അധികാരികളുടെ അടുത്ത് ഈ വിഷയം എത്തിക്കേണ്ടതാണെന്ന് പറയുമ്പോൾ പലപ്പോഴും ഇതിലെ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഈയൊരു പലപ്പോഴും നമ്മുടെ കോൺടാക്റ്റുകളിലൊക്കെ പൊതുസമൂഹവുമായി ബന്ധപ്പെടുന്ന പൊതുസമൂഹത്തിൽ ഒരു പക്ഷേ നമ്മൾ അത്ര ആക്റ്റീവാണോ അല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ ഇത്തരം നമ്മൾ കോൺടാക്റ്റുകളിലൊക്കെ എന്ത് ചെയ്യാച്ചാൽ പൊതുസമൂഹവുമായി ബന്ധപ്പെടുന്ന അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലെ നമ്മുടെ മെമ്പറുടെ നമ്പറെങ്കിലും നമ്മുടെ കയ്യിൽ സേവ്ഡ് ഉണ്ടാവും, നമ്മുടെ ഫോണിൽ സേവ് ആയിരിക്കും അല്ലേ. ഇപ്പം ഞാനെൻ്റെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളെ കോൺടാക്റ്റിൽ ഇതേപോലെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഫസ്റ്റ് സ്റ്റാറ്റസിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മെച്ചം എന്താ വെച്ചാൽ അവരിലേക്ക് കൂടി സാധനം എത്തുകയാണ് അല്ലേ. ഇപ്പോൾ അധികാരികളുടെ അടുത്ത് എത്തിക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റാറ്റസിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു എങ്ങനെയാണ് ഇപ്പോൾ വലിയൊരു മൂവ്മെൻ്റ് ആയിട്ട് മാറുന്നത്.

0: അപ്പം അതിൽ നമ്മളൊക്കെ ഓരോ ഇടപെടലുകൾ ഓരോ ചെറിയ ഇടപെടലുകളും എന്താണ് നമ്മൾ ഞാൻ ഇപ്പോൾ വെച്ചിട്ടിപ്പോൾ എന്താ സംഭവിക്കാൻ പോണത് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം നമ്മൾ തിരുത്തണം എന്നുള്ളത് തന്നെ നോർമൽ.
1: അത് നമ്മൾ ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ചില അതിജയിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, സമൂഹത്തിന് തെറ്റായ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ അതിജയിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അതിജയിക്കേണ്ടതും ജനങ്ങളിലേക്ക് നന്മകൾ പകരുന്നതുമായ കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അത് നൽകുമ്പോൾ അത് അതിൻ്റെതായ രൂപത്തിലേക്ക് എത്തും.
0: യെസ് ഓക്കെ. അപ്പോൾ എന്തായാലും മാഷല്ലാ, അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, ഇതൊന്ന് അറിയിക്കുക. മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോടെ മഴ ചാറിയിരുന്നു രാവിലെ വിയർക്കുന്നു.
1: ചൂടുണ്ട്,
0: ചൂടുണ്ട് അല്ലേ? ഓക്കെ യെസ്.
1: ഇവിടെ നല്ല ചൂടാണെന്ന് മുഹമ്മദ് അസ്ലം കോർ ഫുഖാൻ ഷർജ ഷാർജി എന്ന് പറയുന്നു.
0: യെസ്, നമ്മുടെ സ്ഥിരം നമ്മുടെ ശ്രദ്ധ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ചെറിയ ചെറുതായി മഴ ചാറുന്നുണ്ട് എന്ന് നമുക്ക് ഫീഡ്ബാക്കിലൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മഴയില്ല, ഈ രാത്രി നന്നായി മഴ കിട്ടി അൽഹംദുലില്ല എന്ന് ഹുസൈൻ യവിയം എടുത്ത നാട്ടുകാര ഉപ്പുകളം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ,
1: അതേപോലെ തന്നെ പുറത്ത് കാണിക്കാതെ ആരോടും പറയാതെ ഒന്നുമില്ല എന്ന് അറിയിക്കാതെ നമ്മുടെ ഇടയിൽ ജീവിതം തള്ളി നീക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും. കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് സഹായിക്കുക എന്നാണ് മനാഫ് കവി പാലക്കാടി പറയുന്നത്.
0: യെസ്, ഇതിലെ മറ്റൊരു വിഷയം എന്താ വെച്ചാൽ പലപ്പോഴും നല്ല നല്ല വീടും ഇൻ്റർലോക്ക് ചെയ്ത മുറ്റവും അതിൻ്റെ മുമ്പിലൊരു കാറും ഒക്കെ ഒരു പക്ഷേ വീടിൻ്റെ മുമ്പിലുണ്ടായിരിക്കും. പക്ഷേ ആ വീട്ടിൽ ഒരു പക്ഷേ അടുപ്പ് പുകഞ്ഞിട്ട് ഒരു പക്ഷേ മാസങ്ങളും ദിവസങ്ങളുമൊക്കെ ആയ ആഴ്ചകളൊക്കെ ആയ പല കഥകളും അടുത്തറിയുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സോഷ്യൽ റിഫോമാണ്, സാമൂഹ്യ പ്രവർത്തനമാണ്. ആ സാമൂഹ്യ പ്രവർത്തനം അത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. ഇപ്പം മാലിക് ദിനാറും കൂട്ടരും നമുക്ക് ഇസ്ലാമിക ചരിത്രം, കേരളത്തിൻ്റെ ഇസ്ലാമിക ചരിത്രം പഠിക്കുന്ന സമയത്ത് എവിടെയോ വായിച്ചിന് ഓർമ്മയുണ്ട്, മാലിക് ദിനാറും കൂട്ടരും കേരളത്തിലേക്ക് വന്നതിന് ശേഷം അവരെല്ലാ ദിവസവും അയൽപ്പക്കത്തുള്ള ആളുകളോട് ഇങ്ങനെ ചോദിക്കും, കഴിക്കാൻ ഭക്ഷണമുണ്ടോ, കഴിക്കാൻ ഭക്ഷണമുണ്ടോ എന്നുള്ളത്. ആ സമയത്ത് ഞങ്ങൾ എന്താ എല്ലാ ദിവസവും ഞങ്ങളോട് ചോദിക്കുന്നു ചോദിച്ചപ്പോൾ പ്രവാചകൻ അധ്യാപനം പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചിട്ടുണ്ടെന്നവൻ ഞങ്ങളുടെ പ്രവാചകൻ മുസ്ലിം അല്ല എന്ന് ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ അയൽവാസിയുടെ പ്രശ്നം പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല അറിയാം. ഇന്നിപ്പോൾ ഇന്ന് പാവപ്പെട്ടവനാണോ, അല്ലെങ്കിൽ പണ്ട് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പണ്ട് ഒരു ഒറ്റ നോട്ടം കൊണ്ട് അവൻ്റെ ഒരു അവൻ്റെ ഒരു സാമ്പത്തിക ശേഷിയും അവൻ്റെ ഒരു അവസ്ഥയും കളക്കാൻ പറ്റുമായിരുന്നു അല്ലേ? പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളിൽ പണം ആളുകളിലേക്ക് എത്തുന്നതുകൊണ്ട് അല്ലെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ അത് കവറപ്പ് ചെയ്യാൻ ഒരുപാട്, ചിലപ്പോൾ കയ്യിൽ ഐഫോണും അതുപോലെ തന്നെ നല്ല വിലപിടിപ്പുള്ള ഫോണോ കയ്യിൽ ഉണ്ടാകും, പക്ഷേ വീടിൻ്റെ ഉള്ളിൽ അന്നത്തേക്കുള്ള ഭക്ഷണം പോലും കരുതി വെക്കാത്ത ആളുകൾ ഒരു പക്ഷേ ഉണ്ടാകും. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ ബാധ്യത കഴിയൽ അയൽവാസികൾക്കാണ്. മുസ്ലിം എന്നുള്ള അത് എന്ത് ചെയ്യണം, നമ്മൾ കാത്തു സൂക്ഷിക്കണം കൂടി ഉറപ്പുവരുത്താണ് ഇൻഷാല്ലാ.
1: യെസ്, റുസ്ത കാളികാവിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. ലൈവിൽ ഒരു പ്രോഗ്രാം കുറഞ്ഞാലും ഞങ്ങൾ ശ്രോതാക്കൾ കാര്യമാക്കില്ല, പക്ഷേ ഫീഡ്ബാക്ക് അയക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മനസ്സിനൊരു സങ്കടമാണ്. നിങ്ങൾ വായിക്കുന്നതും വായിക്കാത്തതും ലൈവിൻ്റെ സമയം പോലെ അത് ഞങ്ങളെ വിഷയമേ അല്ല.
0: യെസ്,
1: ഫീഡ്ബാക്ക് മര്യാദക്ക് വായിച്ചോളി എന്നാണ് ചുരുക്കി പറഞ്ഞാൽ.
0: ഒരു ചോദിച്ചാല് നമ്മളെ സാധനം പറയാറില്ലേ, വളരെ ഒരു ഫീഡ്ബാക്കുകളോട് അല്ല ഈ നമ്മളെ ലൈവിനെ പലപ്പോഴും ആക്റ്റീവാക്കി നിർത്തലും എന്താണ് ഈ ഫീഡ്ബാക്കാണ് അല്ലേ, അല്ലെങ്കിലും ഡ്രൈ ആയി പോകുന്നുള്ളതാണ്. പക്ഷെ നമുക്ക് എല്ലാ ഫീഡ്ബാക്കുകളും വായിക്കണമെന്നുള്ള ആഗ്രഹവും നമുക്കെന്നുണ്ട് ഒന്ന് ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ പലപ്പോഴും പല സമയത്തിൻ്റെ ഫീഡ്ബാക്ക് മാത്രം വായിച്ചിരുന്ന ലൈവ് എന്താവില്ല, മുന്നോട്ട് പോകില്ലോ.
1: അപ്പം
0: അതുകൊണ്ടും കൂടിയാണ് ഇൻഷാല്ലാ. ഓക്കെ,
1: അനീസ പറയാണ് വിദ്യാനിധിയിലേക്ക് പണമടക്കാനുള്ള ലിങ്ക് ഓർ നമ്പർ കിട്ടിയാൽ ഉപകാരം.
0: ഓക്കെ, നമ്മുടെ വിദ്യാനിധിയിലേക്ക് പണമടക്കാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ റേഡിയോ നമ്പറുമായി ബന്ധപ്പെട്ടാൽ ഇൻഷാല്ലാ എന്ത് ചെയ്യും അതിൻ്റെ ഒരു ഡീറ്റെയിൽ.

0: ഇൻഷാല്ല നമുക്ക് കിട്ടും കൂടെ, അല്ലെങ്കിൽ അറിയിച്ചാൽ മതി, ഇൻഷാല്ല നമുക്ക് കിട്ടും. ഓക്കെ,
1: അപ്പോൾ ഫീഡ്ബാക്കിൽ അങ്ങനെ അത് അവർക്ക് ആവശ്യപ്പെടല്ലേ.
0: അതെ അതെ അതെ.
1: ഓക്കെ, വീണ്ടും ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോയതിന് ശേഷം തിരിച്ചു വരാമെന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ ബിസ്രയുടെ കുറിച്ച് പറയുമ്പോൾ 100-ലധികം പ്രോഗ്രാമുകൾ, 100-ലധികം അവതാരകരും കുരുന്നുകളും മുതൽ വയോധികർ വരെ നീളുന്ന ബിസ്രയുടെയോ ഫാമിലി, ഈ പിന്നെ ബിസ്രയുടെയോയിൽ നമ്മൾ സാധാരണ ഈ മോർണിംഗ് ലൈവിൽ കേൾക്കാത്ത ഒട്ടനവധി പരിപാടികൾ ഉണ്ട്. പക്ഷേ സാധാരണ ചില ആളുകൾ ഈ മോർണിംഗ് ലൈവ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സമയത്തിൻ്റെ പ്രശ്നം കാരണം അതിലേക്ക് എത്തിപ്പെടാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻഷാല്ലാ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ യുഗചരിതമാണ്. യുഗചരിതം നമുക്കറിയാം, പ്രോഗ്രാം അത് എല്ലാ ദിവസങ്ങളിലും രാത്രി 9:50 കേൾക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. സിദ്ദീഖ് സലാഹി നിലമ്പൂരിൻ്റെ അവതരണമാണ്. നമുക്കതിൽ ചരിത്ര കഥകളൊക്കെ കേൾക്കാൻ കഴിയും, അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇൻഷാല്ലാ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹജ്ജിൻ്റെ ഭാഗം ഒന്നാണ്. നമുക്ക് ഫളൽ കുമരി രചിച്ച ഒരു പുസ്തകമുണ്ട്, മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം. അതിൻ്റെ ഒന്നാം ഭാഗത്തിൽ നിന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹജ്ജിനെ സംബന്ധിച്ചുള്ളൊരു ഭാഗമാണ് ഇൻഷാല്ലാ സിദ്ദീഖ് സലാഹി നിലമ്പൂരിൻ്റെ സംസാരത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ കേൾക്കുന്നത് പ്രവാചക ചരിത്രത്തിലെ നബിയുടെ ഹജ്ജ് എന്നുള്ള ഭാഗമാണ്. മക്കയിലെത്തി തവാഫ് നിർവഹിച്ചതിന് ശേഷം ഹജറുൽ അസ്വദിൻ്റെ നേരെയുള്ള വാതിലിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫായിലേക്ക് കയറി. സഫാ കുന്നിൻ്റെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ഓതി: തീർച്ചയായും സഫായും മർവയും മതചിഹ്നങ്ങളായി അള്ളാഹു നിശ്ചയിച്ചതിൽ പെട്ടതാകുന്നു. കഅബ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജോ ഉംറയോ നിർവഹിക്കുന്ന ഏതൊരാളും അവയിലൂടെ പ്രദക്ഷിണം നടത്തുന്നതിൽ കുറ്റമൊന്നുമില്ല. ആരെങ്കിലും സൽക്കർമ്മം സ്വയം സന്നദ്ധനായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു കൃതജ്ഞനും സർവജ്ഞനുമാകുന്നു. സൂറത്തുൽ ബഖറ വചനം 158. എന്നിട്ട് പറഞ്ഞു: അള്ളാഹു തുടങ്ങിയതുകൊണ്ട് ഞാനും തുടങ്ങുന്നു. അങ്ങനെ സ്വഫ കൊണ്ട് ആരംഭിച്ചു. കഅബ കാണാവുന്ന വിധത്തിൽ സ്വഫയുടെ മുകളിൽ കയറി. ശേഷം ഖിബ്ലക്ക് അഭിമുഖമായി നിന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞതിനു ശേഷം ഇപ്രകാരം പ്രാർത്ഥിച്ചു: ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ ثم دعا بين ذلك قال مثل هذا 3 مرات وفيه ففعل على المروة كما فعل على الصفا. ആരാധന കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അവൻ ഏകനാകുന്നു, അവനൊരു പങ്കുകാരുമില്ല. അവനാകുന്നു എല്ലാ അധികാരങ്ങളും, അവനാകുന്നു സർവസ്തുതികളും. അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ആരാധന കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. കരാറുകൾ നടപ്പിലാക്കിയവനാണവൻ, തൻ്റെ അടിമയെ സഹായിച്ചവനാണവൻ, സഖ്യകക്ഷികളെ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തിയവൻ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. വീണ്ടും ദിക്ർ ചൊല്ലുകയും പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്തു. ഇത് 3 തവണ ആവർത്തിച്ചു. ശേഷം മർവയിലേക്ക് ഇറങ്ങി നടന്നു. അല്പം താഴെയുള്ള താഴ്വരയിൽ എത്തിയപ്പോൾ റംല് നടത്തി. ഈ ഭാഗം ഇന്ന് പച്ച ലൈറ്റുകളാൽ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഓടിക്കൊണ്ടല്ലാതെ ഈ താഴ്വര മുറിച്ചു കടക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോട് പറയുകയും ചെയ്തു. താഴ്വര കഴിഞ്ഞപ്പോൾ സാധാരണ പോലെ നടക്കുകയും മർവയിൽ എത്തിച്ചേരുകയും ചെയ്തു. അതിൻ്റെയും മുകളിൽ കയറി ഖിബ്ലക്ക് അഭിമുഖമായി നിന്നു. സഫയിൽ നിർവഹിച്ച അതേ ദിക്റുകളും പ്രാർത്ഥനകളും അവിടെയും നിർവഹിച്ചു. എന്നാൽ ഇന്ന സഫ വൽ മർവത്ത എന്നുള്ള ആയത്ത് ഇവിടെ പാരായണം ചെയ്യേണ്ടതില്ല. തവാഫുൽ ഖുദൂമും സൊഫ മറുവക്കിടയിലുള്ള സഅയും നടന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. എന്നാൽ പിന്നീട് തന്റെ ചുറ്റും ആളുകൾ വർദ്ധിച്ചപ്പോൾ ഒട്ടകപ്പുറത്ത് കയറുകയുണ്ടായി. സൊഫ മറുവക്കിടയിലുള്ള 7 തവണ നടത്തം പൂർത്തിയായപ്പോൾ മറുവയിൽ നിന്നുകൊണ്ട് സൊഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: തന്റെ കൂടെ ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ടില്ലാത്ത ആളുകൾ മുടി എടുത്ത ശേഷം ഇഹ്റാമിൽ നിന്നും ഒഴിവാകുക. ഹജ്ജിന്റെ അഥവാ യൗമുത്തർവിയയുടെ ദിവസം വരുമ്പോൾ നിങ്ങൾ ഹജ്ജിന് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. അവരുടെ ഹജ്ജിനെ തമത്തുഅ ആക്കുവാനുള്ള നിർദ്ദേശമായിരുന്നു അത്. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഹജ്ജ് എന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് ഇതിനെ ഉംറയിലേക്ക് മാറ്റുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്തുകൊള്ളുക. എന്റെ കൂടെ ബലിമൃഗം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞാനും ചെയ്യുമായിരുന്നു. എന്നാൽ ബലിമൃഗം അതിന്റെ സ്ഥാനത്ത് എത്തുന്നതുവരെ അഥവാ ബലിമൃഗം അറക്കപ്പെടുന്നതുവരെ എനിക്ക് ഹറാമായ ഒരു കാര്യവും അനുവദനീയമാവുകയില്ല. അപ്പോൾ സഹാബികൾ അപ്രകാരം ചെയ്തു. ചില സഹാബികളുടെ ഹൃദയത്തിന് ഇത് ഇടുക്കമുണ്ടാക്കി. ഹജ്ജിനെ ഉംറയിലേക്ക് മാറ്റിയത് അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കി. കാരണം ഹജ്ജ് മാസങ്ങളിൽ ഉംറ നിർവഹിക്കുന്നത് വലിയ പാപമായിക്കൊണ്ടാണ് ആദ്യകാല മുശ്രിക്കുകൾ കരുതിയിരുന്നത്. ജാഹിലിയ കാലഘട്ടത്തിലെ ഈ വിശ്വാസത്തെ തകർത്തുകളയൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൽപ്പിച്ചതുപോലെ നിങ്ങൾ ചെയ്തുകൊള്ളുക എന്ന് ശക്തമായ രൂപത്തിൽ തന്നെ പറഞ്ഞത്. ഇസ്ലാം കൽപ്പിച്ച ഒരു വിഷയം ചെയ്യുന്നതിനെ തൊട്ട് അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന പ്രയാസത്തെ നീക്കം ചെയ്യുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ശക്തമായി പറഞ്ഞതും. പ്രവാചകന്റെ കൽപ്പന ചില സഹാബിമാർക്ക് പ്രയാസമായി തോന്നിയപ്പോൾ അവരോട് ദേഷ്യപ്പെട്ടതും. ഇമാം ബുഖാരിയുടെ 1564 ഹദീസിൽ മക്ക മുശരിക്കുകളുടെ ഈ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബിമാരോട് ഇപ്രകാരം പറഞ്ഞു, അള്ളാഹുവോട് ഏറ്റവും തഖ്‌വ ഉള്ളവനും സത്യസന്ധനും പുണ്യം ചെയ്യുന്നവനും ഞാനാണെന്ന് നിങ്ങൾക്കറിയാം. എന്റെ കൂടെ ബലിമൃഗം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നത് പോലെ ഞാനും ഒഴിവാകുമായിരുന്നു. പിന്നീടുണ്ടായ കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു എങ്കിൽ ഞാനും ബലിമൃഗത്തെ കൊണ്ടുവരുമായിരുന്നില്ല. സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുകയാണ്. ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ബുഖാരി 7367 ഹദീസ്, മുസ്ലിം 1216 ഹദീസ്. ഹജ്ജ് ഉംറയിലേക്ക് മാറ്റുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടതിനു ശേഷം സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ നിയമം ഈ വർഷത്തിലേക്ക് ഉള്ളതാണോ അതോ എന്നേക്കുമുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉംറ ഹജ്ജിൽ പ്രവേശിച്ചു, ഇത് 2 ആവർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് എന്നേക്കുമുള്ള നിയമമാണ്. ഉംറ നിർവഹിച്ചതിനു ശേഷം മക്കയുടെ കിഴക്കുഭാഗത്തുള്ള താഴ്വരയിലേക്ക് അഥവാ അബുത്വഹ് താഴ്വരയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നു. ഞായറാഴ്ച ദിവസത്തിലായിരുന്നു ഉംറ നടക്കുന്നത് എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നുവല്ലോ. ഈ ദിവസത്തിന്റെ ബാക്കിയുള്ള സമയവും തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളും അവിടെ തന്നെ താമസിച്ചു. വ്യാഴാഴ്ച ദിവസം സുബഹ് നമസ്കാരം വരെ അവിടെ തന്നെയായിരുന്നു. എല്ലാ നമസ്കാരങ്ങളും സഹാബികളെ കൊണ്ട് ജമാഅത്തായിട്ടാണ് നിർവഹിച്ചത്. അറഫയിൽ നിന്ന് മടങ്ങി വരുന്നതുവരെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. കഅബയ്ക്ക് ചുറ്റുമുള്ള തവാഫ് ഉംറ അല്ലാത്ത സന്ദർഭങ്ങളിലും സുന്നത്താണ്. എന്നാൽ ഇത് നിർബന്ധമാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചേക്കുമോ എന്ന ഭയത്താൽ ഈ കാലയളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്തിട്ടില്ല. ഉമ്മത്തിന് ലഘൂകരണം ഉണ്ടാക്കാനായിരുന്നു നബി ഇഷ്ടപ്പെട്ടിരുന്നത്. ഹജ്ജ് തുടങ്ങുന്ന ദിവസം വരെയും അബുത്തഹിൽ തന്നെയാണ് നബി താമസിച്ചത്. ഈ ദിവസങ്ങളിലെല്ലാം നമസ്കാരം ചുരുക്കിക്കൊണ്ടായിരുന്നു നിർവഹിച്ചിരുന്നത്. എന്നാൽ ജമ ആക്കിയിട്ടില്ല, ഓരോന്നും അതിന്റെ സമയങ്ങളിൽ നിർവഹിച്ചു. മുസ്ലിം 503 ഹദീസ്. ഈ സമയത്താണ് യമനിൽ നിന്നും അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു വരുന്നത്. ഹജ്ജിന്റെ ഇഹ്റാമിലായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. കൂടെ ബലിമൃഗവും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതും അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതുമായ ബലിമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അത് 100 ഒട്ടകങ്ങളുണ്ടായിരുന്നു. മുസ്ലിം 1218 ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുത്തഹിലായിരിക്കെ തന്നെയാണ് അബൂ മുസൽ അഷ്അരിയും യമനിൽ നിന്ന് വന്നത്. അദ്ദേഹത്തോട് നബി ചോദിച്ചു, നിങ്ങൾ ബലിമൃഗം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല പ്രവാചകരെ. അപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ കഅബ തവാഫ് ചെയ്യുക, സഫാ മറവിക്കിടയിൽ സഅയ് നടത്തുക, ശേഷം ഇഹ്റാമിൽ നിന്നും ഒഴിവാകുകയും ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പ്രവാചക ഹജ്ജിന്റെ തുടർ ചരിത്രം കേൾക്കാം.
1: മാഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നമ്മളിതുവരെ കേട്ടത് യുഗചരിതത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിൻ്റെ ഭാഗം, ഫളലക്ക് ഉമരിയുടെ മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന പുസ്തകത്തിലെ ശബ്ദാവിഷ്കാരമാണ് സിദ്ദീഖ് സലാഹി നിലമ്പൂർ നിർവഹിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയ അവസരങ്ങളാണ് റേഡിയോ സമ്മാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ ഒട്ടനവധി വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ പരിചയപ്പെടാനും അതുപോലെ അത് വായിക്കാൻ സമയമില്ലാത്തവർക്ക് അത് ഓഡിയോ ആയിട്ട് കേൾക്കാനുള്ള അവസരങ്ങളും ഒക്കെ സമ്മാനിക്കുകയാണ്.
0: യെസ്.
1: അപ്പോൾ തീർച്ചയായും യുഗചരിതത്തിലൂടെ നമ്മൾ ഒരു പ്രയാണം നടത്തണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താണ്.
0: തീർച്ചയായിട്ടും ആ പ്രോഗ്രാം റിവൈൻഡിൽ കേൾക്കാൻ സാധിക്കും. ആ പ്രോഗ്രാമിൻ്റെ സമയം നമ്മൾ കൃത്യമായി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാം. നമ്മൾ ഫീഡ്ബാക്കിലേ രണ്ടു മൂന്ന് ഫീഡ്ബാക്ക് കൂടി അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വികം ഫീഡ്ബാക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. യെസ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. മക്കയിൽ വിരിഞ്ഞ പൂവ് ഇടയ്ക്ക് റേഡിയോയിൽ നിന്ന് കേൾക്കാറുണ്ട്. അലഹമ്ദുലില്ലാ, അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് നമ്മുടെ ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: അതുപോലെ ഈ 10 ദിവസത്തെ പുണ്യമോർത്ത് യൂണിഫോം, ഡ്രസ്സ് എന്നിവ കൊടുത്തു അൽഹംദുലില്ലാ. ചോദിക്കാൻ മടിക്കുന്ന പല ഫാമിലിയുമുണ്ട്. ഈ 10 ദിവസം സ്വതക്ക ചെയ്യണമെന്ന് അത് മുന്നേ തീരുമാനിച്ചു അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് അത് സാധിച്ചു എന്ന ഒരു അങ്ങേയറ്റത്തെ അഭിമാനത്തിലും സന്തോഷത്തിലും ആണ് സിസ്റ്റർ, ഒരു സഹോദരി, അവർ പേര് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഏതായാലും അള്ളാഹു അവരുടെ എല്ലാ പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളും ഏറ്റവും നല്ല പ്രതിഫലത്തിന് കാരണമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം.
0: യെസ്. നമ്മൾ നേരത്തെ നമ്മൾ വിദ്യാനിധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞവർ ചില ശ്രോതാക്കൾ ചോദിച്ചിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ലൈവ് കഴിഞ്ഞിട്ട് പീസ് റേഡിയോ ബന്ധപ്പെട്ട ലിങ്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് പരിപൂർണമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ ഈ പറയുന്ന നമ്പർ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 082-81-08-3568 നമ്പർ ഒരിക്കൽ കൂടി, 82-81-08-3568 അതുമല്ലെങ്കിൽ 90-72-542-542 എന്ന നമ്പറിൽ
1: അതെ
0: 90-72-542-542 എന്ന നമ്പറിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്താൽ വിദ്യാനിധിയുടെ മുഴുവൻ ഇൻഫർമേഷൻ എവിടെയാണ്, എങ്ങനെയാണ് പണം അയക്കേണ്ടതെന്നുള്ള മുഴുവൻ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും അറിയാൻ സാധിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ ഓൺലൈനിൽ പറയണം, പണം അയച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക, റെസീറ്റ് ബുക്ക് കൈപ്പറ്റണം, ശ്രദ്ധിക്കണമെന്ന് ഉറപ്പെടുത്തുന്നു. ഓക്കെ.
1: അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രാദേശികമായിട്ട് സ്റ്റുഡൻസ് വിങ് ഉണ്ടല്ലോ,
0: അതെ,
1: അവരുമായിട്ടുള്ളൊരു ബന്ധപ്പെടൽ കൂടി
0: ഉണ്ടായാൽ
1: നടത്തിയാൽ വളരെ നല്ലതാണ് അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും.
1: ഖദീജ തൊടുപുഴ പറയുന്നു, മാഷാല്ലാ, ചരിത്രത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ നമ്മളറിയാത്ത എത്രയോ അറിവുകൾ മറഞ്ഞു കിടപ്പുണ്ട്. ഒരുപാട് പുതിയ അറിവുകൾ കിട്ടി. അല്ലാഹു കൂടുതൽ പഠിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ.
0: ഓക്കെ, നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് പോയാലോ?
1: ഓക്കെ, ഇൻഷാല്ലാ. ഈ മോർണിംഗ് ഷോയിൽ അടുത്തായി നമ്മൾ പോകുന്നത് തിരുമൊഴികളിലേക്കാണ്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ ഇന്നത്തെയും പോയി നമ്മുടെ പഠിച്ചിരുന്നത് ബഹുമാനായ കെ വി മുഹമ്മദ് അലിയാണ്. റബ്ബ് ഇഷ്ടപ്പെടുമ്പോഴും ദുനിയാവ് തടയപ്പെട്ടേക്കാം എന്നുള്ള വിഷയത്തിലുള്ള സംസാരമാണ് സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وصحبه أجمعين. أما بعد، عن أبي سعيد الخدري رضي الله عنه قال رسول الله صلى الله عليه وسلم إن الله تعالى ليحمي عبده المؤمن من الدنيا وهو يحبه كما تحمون مريضكم الطعام والشراب تخافون عليه. أبو سعيد رضي الله عنه نبادر نشينا إي حديث صحيح الجامل نمك وايكنا هنا بروجنا معنا إمام أحمد رحمه الله يمدر تنرغيتون. അബു സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ പേര്, യഥാർത്ഥ നാമം സഅദ് ബിൻ മാലിക് എന്നാണ്. സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ അൽ ഖുദരി അൻസാരി സ്വഹാബിയാണ്. മദീനയിലാണ് ജനിച്ചതും മദീനയിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടതും. 1170 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനാവുക. അബു സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹു തആല, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല, ലയഹ്മി അബ്ദഹുൽ മുഅ്മിന, ലയഹ്മി അബ്ദഹുൽ മുഅ്മിന, മുഅ്മിനായ തൻ്റെ അടിമയെ അവൻ തടയും. അല്ലെങ്കിൽ അടിമക്ക് തടഞ്ഞു വെക്കും. യഹ്മി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ് പ്രധാനപ്പെട്ട, ഒന്ന് സംരക്ഷിക്കുക, ഒന്ന് തടയുക. അപ്പൊ തന്റെ മുഅ്മിനായ അടിമയെ മിനദ്ദുനിയ ദുനിയാവിൽ നിന്ന്, അതായത് ദുനിയാവിലെ ചില വിഭവങ്ങൾ ലഭിക്കുന്നതിൽ നിന്ന് അല്ലാഹു തടയും. വഹു യുഹിബ്ബുഹു, അവൻ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് താനും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്ന തന്റെ അടിമക്ക് ദുനിയാവിലെ പല ഭൗതിക വിഭവങ്ങളും അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കാതെ അല്ലാഹു തടഞ്ഞുവെക്കും. കമാ തഹമൂന മരീദക്കും, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കമാ തഹമൂന മരീദക്കും, നിങ്ങൾ നിങ്ങളുടെ രോഗികളെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടവരാണ് എന്നാൽ കൂടി നിങ്ങളുടെ രോഗികൾക്ക് നിങ്ങൾ തടയുന്നതുപോലെ, അത്താമ വഷറാബ, ഭക്ഷണവും പാനീയവും ഒക്കെ, തഹാഫുൻ അലൈഹി, അദ്ദേഹത്തിന് അവർ ഭയപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതാണെങ്കിൽ കൂടി ചില ഭക്ഷണപദാർത്ഥങ്ങൾ, ചില പാനീയങ്ങൾ നിങ്ങൾ ചില രോഗികൾക്ക് നൽകില്ല. അത് അദ്ദേഹത്തോട് ഇഷ്ടക്കുറവ് കൊണ്ടല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്, അത് അദ്ദേഹത്തിന് വല്ല അപകടവും വരാതിരിക്കാനാണ്. അതുപോലെ വിശ്വാസിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ചിലതൊക്കെ തടയും, കൊടുക്കാതിരിക്കും. അത് ആ വിശ്വാസിയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അദ്ദേഹത്തിനെ സംരക്ഷിക്കാനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇവിടെ അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ വിശ്വാസികൾക്ക് ഭൗതിക വിഭവങ്ങൾ അധികമായി കൊടുക്കാതെ അവനൊരുപക്ഷെ തടഞ്ഞുവെക്കുന്നത് അവൻ അവിവേകത്തിലേക്കും അക്രമത്തിലേക്കും അല്ലെങ്കിൽ അശ്രദ്ധയിലേക്കുമൊക്കെ പോകുന്നതിൽ നിന്ന് തടയാനായിരിക്കാം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം. അതായത് ഇവിടെ അള്ളാഹു ചില കാര്യങ്ങൾ കൊടുക്കാതിരിക്കുന്നത് ഒരു തരത്തിലുള്ള സംരക്ഷണമാണ്, അവനെ രക്ഷപ്പെടുത്തലാണ് എന്നതാണ് വിശദീകരണം. അപ്പോൾ തടയുന്നത് അള്ളാഹു നൽകാതിരിക്കുന്നത് ശിക്ഷയോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനിഷ്ടമോ അല്ല എന്ന തിരിച്ചറിവാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിസുന്ദരമായ രൂപമ ഇവിടെ പറഞ്ഞ്, നിങ്ങൾ നിങ്ങളുടെ രോഗികൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രോഗിയായി കിടക്കുമോ, നിങ്ങൾ പലതും കൊടുക്കുന്നില്ല, നൽകുന്നില്ല, ആഗ്രഹമുണ്ടെങ്കിലും നൽകുന്നില്ല. കാരണം ആ രോഗിക്ക് ചില ഭക്ഷണങ്ങൾ, ചില പദാർത്ഥങ്ങൾ, ചില പാനീയങ്ങൾ പാടില്ലാത്തതാണ്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാത്തത്. അപ്പോൾ ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, ദുനിയാവിൽ ഒരു സത്യവിശ്വാസി രോഗിയെപ്പോലെയാണ്, ഇഷ്ടമുള്ളതെല്ലാം അനുഭവിക്കാൻ ഇവിടെ ആയിക്കൊള്ളണമെന്നില്ല, എല്ലാ താല്പര്യമുള്ളതിനോടൊപ്പമൊക്കെയും പോകാനും ഒരു വിശ്വാസിക്കാകില്ല, അവിടെ നിയന്ത്രണം അനിവാര്യമാണ് എന്ന വലിയ സന്ദേശമാണ് ഇവിടെ ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. ചില നിയന്ത്രണങ്ങൾ അതനിവാര്യമാണ്, പലപ്പോഴും അത് നശിക്കാതിരിക്കാനാണെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ അള്ളാഹു വിശ്വാസിക ദുനിയാവ് തടയുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ ഉപജീവന മാർഗത്തിലോ ഉള്ള കുറവായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ സാമ്പത്തികമായ കുറവുകളായിരിക്കാം, വലിയ പദവികളിൽ വരുന്ന വീഴ്ചയായിരിക്കാം, ചില പരീക്ഷണങ്ങളായിരിക്കാം, അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അള്ളാഹു വേണ്ടെന്ന് വെക്കുന്നത്, അതൊരുപക്ഷെ അവന് വരുന്ന വലിയ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴിയായിരിക്കാം എന്നുകൂടി ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മുഅ്മിൻ അല്ലാഹു പ്രത്യേക മുഅ്മിനെ തിരഞ്ഞെടുക്കുന്നവൻ്റെ ദീന് നന്നാകാനും നാളെ പരലോകത്തേക്ക് അവൻ ഏറ്റവും മെച്ചപ്പെട്ടൊരവസ്ഥ എത്തിച്ചേരാനുമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നാം വായിക്കുന്നുണ്ട്, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെടാൻ സൂറത്ത് പറഞ്ഞതായിട്ട് കാണാം, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവിലെ ചില കാര്യങ്ങൾ അവന് ഹമാഹുദ്ദുനിയാ ദുനിയാവ് ഒരുപക്ഷെ അവന് തടഞ്ഞുവെക്കും. ഏതുപോലെ യദുല്ലു അഹദക്കും യഹ്മി സഖീമഹു അൽമാ, നിങ്ങളിൽ ഒരാൾ തൻ്റെ രോഗിക്ക് വെള്ളം ആവശ്യമുണ്ട്, ദാഹിച്ചിട്ട് പോലും ചിലപ്പോൾ വെള്ളം കൊടുക്കാതിരിക്കാറുണ്ടല്ലോ, അതുപോലെ എന്തുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റബ്ബ് ഇഷ്ടപ്പെടുമ്പോഴും ഒരുപക്ഷെ ദുനിയാവ് തടയപ്പെട്ടേക്കാം. അപ്പോൾ ദുനിയാവിൽ വല്ലതും നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതിരുന്നാൽ, വിചാരിച്ച പദവിയിലെത്താതിരുന്നാൽ, വിചാരിച്ച രൂപത്തിൽ മെച്ചപ്പെട്ടൊരു ജീവിതം ലഭിക്കാതിരുന്നാൽ, അള്ളാഹുവിന് അനിഷ്ടമായതുകൊണ്ടോ അള്ളാഹു നമ്മെ അവഗണിച്ചതുകൊണ്ടോ അല്ലെന്ന തിരിച്ചറിവ് മുഅ്മിനുണ്ടാകണം. അവിടെ ക്ഷമയും പ്രതീക്ഷയുമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് എങ്കിൽ അത് നാളേക്ക് വലിയ മുതൽക്കൂട്ടാവും. അതോടൊപ്പം സമാധാനത്തോടെ ക്ഷമയോടുകൂടി വിഭവങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ആഗ്രഹിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ അള്ളാഹു അവനറിയാം എന്ത് കൊടുക്കണം, എത്ര കൊടുക്കണമെന്ന്. അപ്പോൾ ഉള്ളതിൽ തൃപ്തിയോടുകൂടി ജീവിച്ച് ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ വിശ്വാസിക്കാകണം. അതാണ് ഖൈർ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാല്ലാ, വളരെയധികം ഉപകാരമുള്ള ഒരു സന്ദേശമാണ് ബഹുമാനായ മുഹമ്മദ് അലി നമുക്ക് നൽകിയിട്ടുള്ളത്. റബ്ബ് ഇഷ്ടപ്പെടുമ്പോഴും ദുനിയാവ് തടയപ്പെട്ടേക്കാം എന്നുള്ള വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ച സംസാരമാണ് നമ്മൾ കേട്ടത്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ഈ ഒരു സമയത്ത് ചേർന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാ ദിവസവും മാറി മാറി ഹദീസ് പറഞ്ഞു തരുന്ന കെ വി മുഹമ്മദ് അലി എ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഉമ്മുക്കുൽ സുചിറ മംഗലം മെസ്സേജുണ്ട്. ആമീൻ. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും എന്ത് ചെയ്യണം, നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനകളിൽ ഒരുപക്ഷെ ഇവിടെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാകും, ഒരുപക്ഷെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ഒരുപക്ഷെ അറിയുന്നുണ്ടാകും, ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം ശബ്ദമില്ലാതെ ഇതിൻ്റെ കണ്ണും കാതും അതുപോലെ തന്നെ മിടിപ്പുമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ പീസ് റേഡിയോയെ ചലിപ്പിക്കുന്നവരവരാണ്. ഒരുപക്ഷെ ശബ്ദം കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരെ ഒരുപാട് അറിവുകൾ പകർന്നു നൽകുന്നു, ശബ്ദം കേൾക്കുന്നു, മറ്റ് വേദികളിൽ നമ്മൾ കാണുന്നു എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് അവരെ അറിയാൻ സാധിക്കും. പക്ഷേ ഈ റേഡിയോയെ നമ്മൾ ചലിപ്പിക്കുന്നത്, റേഡിയോയെ ചലിപ്പിക്കുന്ന ഒരു വിറ്റം ആളുകൾ, ശബ്ദമില്ലാത്ത എന്നാൽ ശബ്ദത്തിൻ്റെ ഒരുപക്ഷെ ഒരു പ്രാവശ്യം പോലും ക്യാമറയുടെ മുൻപിലോ അല്ലെങ്കിൽ ശബ്ദ മൈക്കിൻ്റെ മുമ്പിലോ വന്നിട്ടില്ലാത്ത എന്നാൽ ഇതിൻ്റെ മിടിപ്പായിക്കൊണ്ട് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയും നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് ഈ ഒരവസരത്തിൽ ഉറപ്പെടുത്താനുള്ളത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്. ഓക്കെ, നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഡൊണേറ്റ് ഓപ്ഷനിൽ പോകുമ്പോൾ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല, എനിക്ക് മാത്രമാണോ എന്നറിയില്ല, എന്ത് ചെയ്യും? അതുപോലെ വിസ്ഡം ഗൈഡിലും ഇതേ പ്രശ്നം തന്നെയാണ്, ടെക്നിക്കൽ ടീം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒരു പക്ഷേ നിങ്ങൾ മറ്റൊരു മൊബൈൽ ഫോണിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ എന്തെങ്കിലും നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആവാനും സാധ്യതയുണ്ട്. നിലവിൽ എന്തെങ്കിലും എന്നിട്ടും പ്രശ്നം അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ എന്ത് ചെയ്യാച്ചാൽ ഒന്ന് ടെക്നിക്കൽ ടീമുമായിക്കൊണ്ട് ഞങ്ങൾ ഫീഡ്ബാക്ക് ത്രൂ ഒന്ന് ബന്ധപ്പെടുക എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹാജ ഹുസൈൻ പെരുങ്ങാട്ട് കുർഷിയാണ് നമ്മോടൊപ്പം ഈ ഒരു മെസ്സേജുമായിട്ട് ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഓക്കെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, എന്നും ഒരു ഹദീസ് പഠിക്കാൻ കഴിയും, അൽഹംദുലില്ലാ, അള്ളാഹു നിത്യ ജീവിതത്തിൽ അത് നിലനിർത്തി തരട്ടെ, ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്ന് ഒരു നമ്മുടെ സ്ഥിരം ശ്രോതാക്കളൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ നന്മകളും ചെറുതല്ല വലുതാണ് എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം എന്ന് കൂടി ഒരു വർഷത്തിൽ ഉറപ്പെടുത്തുകയാണ്. നമുക്കിനി ഒരു പാട്ട് കേട്ട് വരാം അല്ലേ, സ്വരത്തിലേക്ക്.

0: മാഷാല്ലാ. നമ്മളിപ്പോൾ കേട്ടത് റിയ എടവണ്ണ പാടിയ അല്ലാഹ് അല്ലാഹ് യാദിൽ ജലാലേ എന്നുള്ള അതിമനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പലപ്പോഴും ശ്രോതാക്കൾ പലപ്പോഴും സ്വരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്വരം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണമെന്ന് കൂടി ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു സമയത്ത് നമ്മളെ ഫീഡ്ബാക്കിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ്. നമ്മളിപ്പോൾ നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു പോകുമ്പോൾ മാഷാല്ലാ ഒരുപാട് ആളുകൾ നമ്മുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഡൊണേറ്റ് വർക്കാകുന്നുണ്ട് എന്ന് ഷാഹിദ കുന്നത്ത്, നേരത്തെ ഡൊണേറ്റ് വർക്കാക്കുന്നില്ല എന്ന് ഹജ്ജ ഹുസൈൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഡൊണേറ്റ് വർക്കാകുന്നുണ്ട് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്
1: നമ്മുടെ നഫീസ പി എ താമരശ്ശേരി. നല്ലൊരു ഹദീസാണ് പഠിക്കാൻ കഴിഞ്ഞത്. ഓരോരുത്തരുടെയും വിഷമം കാണുമ്പോൾ മനസ്സിനൊരു വിഷമമായിരുന്നു, അതങ്ങ് നീങ്ങി.
0: തിരുനബിയെ കുറിച്ചാണ്. നമ്മളെ പലപ്പോഴും റബ്ബിന് ഇഷ്ടപ്പെടുന്നവരെയും റബ്ബ് പരീക്ഷിക്കുമെന്നുള്ള വിഷയത്തിൽ ബഹുമാനായ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേർന്നിരുന്നു. ഓക്കെ, മാഷാല്ലാ സ്വരം സൂപ്പറാണെന്ന് റുഷ്ദ കാളിക്കാവ്. ഓക്കെ,
1: ആയിഷ കരിമ്പിൽ പറയാണ്, അസ്സലാമലൈക്കും. പുലരിവട്ടവും മറ്റു പരിപാടികളും ഒന്നിനൊന്ന് മെച്ചം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ. ഈ നന്മയുടെ കൂടെ പ്രവർത്തിക്കാൻ അല്ലാഹു എന്നും തോഫീക്ക് നൽകട്ടെ.
0: ഓക്കെ, അതുപോലെ മാഷാല്ലാ സ്വരം സൂപ്പറാണെന്ന് മനാഫ് കെ വി പാലക്കാട് മെസ്സേജിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ആളുകൾ സ്വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ഈ സ്വരം, ഈ പ്രത്യേകിച്ച് ഇമ്പമാർന്ന പാട്ടുകൾ കേൾക്കാൻ നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ അല്ലേ. അപ്പം ഈ പാട്ടുകളോട് വല്ലാത്തൊരു ഒരു ആഗ്രഹവും അത് കേൾക്കാൻ, പ്രത്യേകിച്ച് അത് ഇസ്ലാമികമായ പാട്ടുകൾ കൂടി ആകുമ്പോൾ അതിൻ്റെ അർത്ഥ തലങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഞാനൊരു ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു പക്ഷേ പാട്ടിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ പീസറുടെയിൽ കേട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അല്ലേ ഏതാണ് എന്ന്. ഇപ്പോൾ അല്ലാഹദേ എന്നുള്ളത് ഓക്കെ, പീസ് റേഡിയോയിൽ നിങ്ങൾ കേട്ട നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ മനക്കാരനാവാത്തൊരു പാട്ട് പക്ഷേ ഉണ്ടാകും അല്ലേ. അപ്പം അതൊന്ന് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കിലൂടെ ഒന്ന് അറിയിക്കുക. ഇൻഷാല്ലാ സാധിക്കുമെങ്കിൽ നമുക്കത് അല്ലേ ഒന്ന് പ്ലേ ചെയ്യാം അല്ലേ. അപ്പം എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നല്ല, നമുക്ക് ഇൻഷാല്ലാ നോക്കാം. ഇൻഷാല്ലാ ശരി,
1: ടെക്നിക്കൽ വിങ് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നോക്കാം. ഇൻഷാല്ലാ അല്ലേ. ഓക്കെ, അപ്പോൾ അസ്സലാമു അലൈക്കും. സൂപ്പറായി സ്വരം, സൂപ്പറായി. മ്യൂസിക് ഇല്ലാതെ കേട്ടപ്പോൾ തന്നെ സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്. സഫിയ തിരുരങ്ങാടി.
0: റുഷ്ദ കാളിയായി മാഷാല്ലാ, കുറേ കാലത്തിന് ശേഷം സമയം പറഞ്ഞു ഇത് സ്ഥിരമാക്കിക്കൊള്ളൂ എന്ന്.
1: സമയം
0: ഇപ്പം നമ്മൾ 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് എന്ന് പറഞ്ഞല്ലോ. ഓക്കെ,
1: എല്ലാ ദിവസവും മാറി മാറി ഹദീസ് പറഞ്ഞു തരുന്ന കെ വി മുഹമ്മദ് അലി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.
0: ചോദ്യം എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, ഒരിക്കൽ കൂടി പറയുകയാണ്. ഒരു മെസ്സേജാണ് നമ്മൾ റേഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ നമ്മൾ റേഡിയോയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഈണം ചാനലുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഇറക്കിയ ഒരുപാട് മ്യൂസിക് ഇല്ലാത്ത ഇസ്ലാമികമായ ഗാനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നിയ ഒരു ഒരു ഗാനം അതെന്താണെന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കമൻ്റ് അയക്കുക. ഇൻഷാല്ലാ
1: നമ്മൾ ജമീല വി കെ പൂനൂര്. ഹജ്ജിനെ കുറിച്ചും ബലി അർക്കലിനെ കുറിച്ചും കേട്ട അറിവ് വളരെ നല്ലതായിരുന്നു. റസൂലിന്റെ ചരിത്രം കേൾക്കുമ്പോൾ സന്തോഷമാണല്ലോ. യെസ്, അപ്പൊ നമ്മളെ യുഗചരിതത്തെ കുറിച്ചായിരിക്കും അവര് പ്രതികരിച്ചിട്ടുണ്ടാകുന്ന മനസ്സിലാക്കുന്നത്.
0: ഓക്കെ, ഇൻഷാല്ലാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളിപ്പോ റേഡിയോയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾക്കുണ്ട് എന്ന് പറയുന്നത് കൂടെ തന്നെയാണ്. ഈ റേഡിയോ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഒരു എൻ്റർടൈനിങ് പ്രോഗ്രാം എന്നതിനപ്പുറത്തേക്ക് ഇൻഫോർടൈൻമെൻറ്റ് എന്നാണ് പറയാൻ
1: പറ്റും
0: അല്ലേ. പുതിയ കാലഘട്ടത്തിൽ വേണം അതെ, എൻ്റർടൈനിങ് എന്നപ്പുറത്തെ ഇൻഫോർടൈനിങ് കൂടിയാണ്. എന്ന് വെച്ചാൽ ഒരു എൻ്റർടൈൻമെൻറ്റിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഫർമേഷനും കൂടി നൽകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു സംവിധാനമാണ് പീസ് റേഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കേരളത്തിലെ നല്ല ലോകത്തിലെ ഒരു റേഡിയോക്കും ഒരു പക്ഷേ എൻ്റെ പരിമിതമായ അറിവായിരിക്കാം, എന്നാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു റേഡിയോയും ഇതുവരെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു സംവിധാനമാണ് നമ്മുടെ കോഴ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ കോഴ്സ് ഓപ്ഷനിൽ ഒരുപാട് അറിവുകൾ നേടാൻ നമുക്ക് അവസരമുണ്ട്. ആ അറിവുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് നമ്മളെ ഈ ഒരു അപ്ഡേറ്റ് ആയിക്കൊണ്ട് നിങ്ങളോട് പറയാനുള്ള അറബി ഭാഷാ പഠനം എന്ന കോഴ്സ് നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറബി ഭാഷാ പഠനത്തിലെ പഠനം ഫൈനൽ പരീക്ഷ ഇന്ന് രാവിലെ 6 മണിക്ക് മുതൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുക, ഓപ്പൺ ആയിരിക്കുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അറബി ഭാഷാ പഠനം അല്ലുഅത്തുൽ അറബിയ ലിഅലിന അത്തഖീന ബിഹ എന്ന അറബി ഭാഷയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥം ത്തിന് ആസ്പദമാക്കി നമ്മൾ നടത്തിയിട്ടുള്ള കോഴ്സിൻ്റെ ഫൈനൽ പരീക്ഷയാണ് ഇൻഷാല്ലാ നമ്മളിപ്പോൾ എഴുതാൻ വേണ്ടി പോകുന്നത്. എത്ര പേര് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല, എന്നിരുന്നാലും ഇപ്പോൾ ലൈവിലുള്ള പല ആൾക്കാരും പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളത് ഒന്ന് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 500-ൻ്റെ മൊഡ്യൂൾ ഇപ്പോൾ 16-ാമത്തെ ക്ലാസ് മുന്നോട്ട് പോയിരിക്കും. 16-ാമത്തെ മൊഡ്യൂൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 18-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്ക് ഇൻഷാല്ലാ നമ്മൾ സംപ്രേഷണം ചെയ്യും. ആ കാര്യം കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കൂടി ഉറപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ. മാത്രമല്ല പീസ് മോർണിംഗ് ലൈവ് ശ്രോതാക്കൾ എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് കൂടി ഈ പ്രത്യേക അവസരത്തിൽ പ്രത്യേകം ഉറപ്പിക്കുകയാണ്. മറ്റൊരു അപ്ഡേറ്റ്സ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇനി മുതൽ ഫാമിലി ലൈവ് ടെലിഗീസ് പുതിയ രൂപത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഇനി ആർക്കും കോൾ എടുക്കുന്നത് കാത്തു നിൽക്കേണ്ടി വരില്ല. പ്രത്യേകിച്ച് പീസ് റേഡിയോ നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്ന, നിങ്ങളെ വിളിക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരിക്കുക. ഫാമിലി ലൈവ് ടെലിഗീസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 90-20-840-840 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം ഇതിൻ്റെ ലിങ്ക് നിങ്ങളിലേക്ക് ലഭിക്കും. ആ ഗൂഗിൾ ഫോം ത്രൂ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന് കൂടി ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഓക്കെ, നമ്മുടെ ക്വിസിൻ്റെ ആൻസർ പറഞ്ഞിട്ടില്ലല്ലോ.
0: ഇല്ല,
1: നമുക്ക് ചോദ്യം വായിച്ചുകൊണ്ട് ആൻസർ ഒന്ന് പറയാം.
0: യെസ്,
1: ചോദ്യം ഇതായിരുന്നു, ഹദീസിലെ മുത്തവാത്തിർ എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ് എന്നതായിരുന്നു ചോദ്യം.
0: യെസ്,
1: ഓപ്ഷൻ എ പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞത്, ഓപ്ഷൻ ബി ഒരാൾ റിപ്പോർട്ട് ചെയ്തത്, ഓപ്ഷൻ സി ഒട്ടേറെ ആളുകൾ റിപ്പോർട്ട് ചെയ്തതിനാൽ കളവാകാൻ സാധ്യത ഇല്ലാത്തത് അല്ലേ. ഓപ്ഷൻ ഡി പുതിയ ഹദീസ്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ
0: സി ആണ്. ഒട്ടേറെ ആളുകൾ റിപ്പോർട്ട് ചെയ്തതിനാൽ കളവാകാൻ സാധ്യതയില്ലാത്ത
1: ഹദീസുകൾക്കാണ്
0: മുത്തവാത്തിർ. അറബി ഭാഷ, പക്ഷേ ഇപ്പൊ അറബി ചില ആളുകൾ ഗസ് ധരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ മുത്തവാത്തിർ എന്ന് ഉസൂൽ ഹദീസൊക്കെ പഠിക്കുമ്പോൾ അറിയാൻ പറ്റൂലേ. അപ്പോ ഈ മുത്തവാത്തിറായ ഹദീസ്
1: അങ്ങനെ പറയും.
0: ഇത് അല്ല, ഒരുപാട് ആളുകൾ ഒരേ ഹദീസിനെ എന്ത് ചെയ്യാച്ചാൽ, ഒരേ കോണ്ടെക്സ്റ്റ് തന്നെ എന്ത് ചെയ്യാച്ചാൽ വ്യത്യസ്ത രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പെട്ട ഹദീസുകൾ,
1: അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
0: മുത്തവാത്തിറായിട്ടുള്ള ഹദീസുകൾ എന്ന് പറയുന്നത്. അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കും. ചിലപ്പോൾ ഈ മുത്തവാത്തിർ എന്നുള്ള വാക്കൊക്കെ പിടിച്ച് കണ്ട് ശരിയായ ശരി ഉത്തരവാദിച്ച ആൾക്കാരൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ അറബി ഭാഷ അല്ലേ, നമ്മളെ ട്രെയിനിങ്ങിലൊക്കെ പ്രത്യേകിച്ച് കോഴ്സിലൊക്കെ സജീവമായിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇൻഷാല്ലാ. എന്തായാലും നമ്മുടെ ലൈവിൻ്റെ മോർണിംഗ് ലൈവ് ക്വിസിലെ വിജയികളെ അറിയാനുള്ള സമയം ആയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ടല്ലേ.
1: ഓക്കെ,
0: കുറച്ചും കൂടി ഒന്ന് കാത്തിരിക്കുക ഇൻഷാല്ലാ. നമ്മൾ ലൈവിലെ വിജയികളെ നമ്മൾ എന്ത് ചെയ്യും, പ്രഖ്യാപിക്കുമെന്ന് കൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്
1: നമുക്ക്.
0: ഓക്കെ,
1: ഷെഡ്യൂളിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് വൈവിളക്കിൻ്റെ പോസ്റ്ററാണ് നമുക്ക് വായിക്കാനുള്ളത്. 2541-ാമത്തെ വൈവിളക്കാണ് യഥാർത്ഥത്തിൽ നമ്മളിലേക്കിപ്പോൾ എത്തിയിട്ടുള്ളത് അല്ലേ. പല ഭാഷകളിലും നമുക്കത് കാണാൻ പറ്റും, പ്രത്യേകിച്ച് മലയാളം, ഇംഗ്ലീഷ്, തമിഴ് തുടങ്ങി ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്ക്, നേപ്പാളി, ബംഗ്ല, മറാഠി, തെലഗോക്ക് അല്ലേ, ഇങ്ങനെ എല്ലാ ഭാഷയിലും നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇന്നത്തെ വൈവിളക്കിൻ്റെ പോസ്റ്റർ നമ്മളൊന്ന് വായിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. എന്താണ് ഇന്നത്തെ വൈവിളക്കിൽ? ആരോഗ്യം സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠം എന്നതാണ്. അതായത് ഭക്തിയുള്ളവന് സമ്പത്തുണ്ടാകുന്നത് ദോഷമില്ല, എന്നാൽ ഭക്തിയുള്ളവന് ആരോഗ്യമാണ് സമ്പത്തിനേക്കാൾ മികച്ചത്. മനസ് മികച്ചത് മനസ്സംതൃപ്തി അനുഗ്രഹമാണ്. ഇത് ഹദീസാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് കേൾക്കാം. ആരോഗ്യം സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠം എന്നാണ് ഇന്നത്തെ വൈവിളക്കിൻ്റെ ഒരു തലക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസാണ് പരിചയപ്പെടുത്തുന്നത്. അഥവാ ഭയഭക്തിയുള്ളവന് സമ്പത്തുണ്ടാകുന്നത് ദോഷമില്ല, എന്നാൽ ഭയഭക്തിയുള്ളവന് ആരോഗ്യമാണ് സമ്പത്തിനേക്കാൾ മികച്ചത്, മനസ്സംതൃപ്തി അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ലൈസല്ലൈന അൻ കസറത്തിൽ അർദ് വലാക്കിനൽ ഐന ഐനൻ നഫ്സ്. ആ ഹദീസിൻ്റെ ഒരാശയം നമുക്കിതിൽ കാണാൻ പറ്റും. അതായത് മനസ്സംതൃപ്തിയാണ് കൂടുതൽ സമ്പത്ത് കൊണ്ട് ഒരാൾ ഐശ്വര്യവാനാകൂല. യഥാർത്ഥ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ സംതൃപ്തിയാണ്, ഐനൻ നഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അല്ലേ, നമ്മളേ നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് പോകുമ്പോൾ മാഷാല്ലാ ഒരുപാട് പേർ ഉത്തരം ശരിയായി കറക്കി കുത്തിയതാണ്, ഒരു പുതിയ അറിവ് ലഭിച്ചു എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ
1: വിജയിച്ചു.
0: അതെ,
1: അല്ലുസൂലിൽ കേട്ടിരുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് മുംതാസ് ബേപ്പൂര് പങ്കുവെക്കുന്നത്. അത് നമുക്ക് വലിയൊരു പോസിറ്റീവ് ആയിട്ട് തോന്നുന്നല്ലേ, കാരണം അല്ലുസൂലിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. മൈമൂന പാറപ്പുറം പറയുന്നുണ്ട് അൽഹംദുലില്ലാ എൻ്റെ ഉത്തരവ് ശരിയായി. ഉമ്മുകുൽസു ചിറമംഗലം, അതുപോലെ തന്നെ ആയിഷ അങ്ങാടിപ്പുറം, ഷിഹാബ് കൽപ്പറ്റ വയനാട്, ഖദീജ തൊടുപുഴ, അവരൊക്കെ ഉത്തരം ശരിയായി എന്ന് തന്നെ പറഞ്ഞു. അപ്പം ഇന്ന് ടൈറ്റാണെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉത്തരം ശരിയായിട്ടുണ്ട് അല്ലേ. ചിലരൊക്കെ കറക്കി കുത്തിയിട്ട് പറയുന്നുണ്ട്. എന്നാലും അൽഹംദുലില്ലാ, കെട്ടുകൾ മൂന്നും കെട്ടി എന്ന ഗാനം എനിക്ക് ഏറെ ഇഷ്ടമുള്ളതാണ്.
0: ചോദിച്ചിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഏതാണെന്നുള്ളത്. ഇൻഷാല്ലാ കെട്ടുകൾ മൂന്നും കെട്ടി എന്ന് പറയുന്ന ഗാനം എനിക്ക് ഇഷ്ടമാണെന്ന് ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുണ്ട്.
1: ആ ഗാനം നമ്മളെ തെറ്റുകളിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കും. അതിൻ്റെ അണിയർ പ്രവർത്തകർക്ക് അള്ളാഹുഅർഹമായ പ്രതിഫലം നൽകട്ടെ. അപ്പോൾ അവരത് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക്
0: സമയത്തിന്
1: റിക്വസ്റ്റ് ചെയ്യാം അല്ലേ. സുബൈദ എം എം മുക്കം, ഈ ചോദ്യം കൺഫ്യൂഷൻ ആക്കിയല്ലോ, എല്ലാം ഒന്നിനൊന്ന് മിച്ചം മാഷാല്ലാ അൽഹംദുലില്ലാ. അപ്പോൾ ചിലപ്പോൾ പാട്ടിനെ കുറിച്ചായിരിക്കാം.
0: അല്ല, ഈ ചോദ്യം കൺഫ്യൂഷനാക്കിയല്ലോ എന്ന് പാട്ടിനെ കുറിച്ചല്ലേ.
1: മോണിലെ പണി കുറെ നേരത്തെ പറയേണ്ടതായിരുന്നു അല്ലേ. മണിമുത്തു റസൂലിന്റെ വിയോഗത്തിന് എന്ന നാമം എന്ന ഗാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് നഫീസ വി കാര പറയുന്നു.
0: ഫസീല പറഞ്ഞ ഹജ്ജിന്റെ കാലത്ത് എന്ന പാട്ടാണ്. ഒരുപാട് ആൾക്കാരെ മാഷാല്ലാ അല്ലേ, ഒരുപാട് പേർ അല്ലേ.
1: അതെ അതെ അതെ,
0: നഫീസ വി കാര വായിച്ചല്ലോ അല്ലേ.
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്. എന്നാലും എത്തി മിന്നത്താണി യും കരയാനും പറയാനും എന്നുള്ള പാട്ടാണ് വളരെ ഇഷ്ടമെന്ന് മനാഫ് കെ വി പാലക്കായി പറയുന്നുണ്ട്. കബാലയം കാണിക്കണേ എന്നുള്ള പാട്ടാണ് ജാസ്മിൻ
0: നൈക്കേത്താണി എന്ന് പറയുന്ന പാട്ട്. യഥാർത്ഥത്തിൽ കുറേ പഴയ പാട്ട്.
1: ഓ, ഒരുപാട്
0: പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന, ഞാനൊക്കെ പഠിക്കുന്ന അന്തയുമാണ്.
1: അല്ല, അത് വലിയ കുറവൊന്നുമില്ലല്ലോ. സനാ ഒറ്റപ്പാലം,
0: ഓക്കെ.
1: ദിനം ദിനം ഒരുങ്ങണം മനം റബ്ബില് എന്ന് പറയുന്ന ഒരു ഗാനമാണ് അവർക്ക് ഇഷ്ടമെന്ന് പങ്കുവെക്കുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ, എന്തായാലും ആശയങ്ങളോടുള്ള ഇഷ്ടമാണ് ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ശ്രോതാക്കൾ പങ്കുവച്ചിട്ടുമുള്ളത്. കാരണം മരണത്തെക്കുറിച്ചാണെങ്കിലും നമ്മളെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രചോദനമാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവർ പ്രതികരിക്കുന്നതാണ് അല്ലേ.
0: അതെ അതെ, അത് സ്വാഭാവികമായിട്ടും അത് ഈ പാട്ടുകൾക്ക് നല്ല അർത്ഥമുള്ള പാട്ടുകൾക്ക് കിട്ടിയ ഒരു ഒരു മെച്ചമതാണ്,
1: സ്വീകാര്യത.
0: മറ്റേന്ന് വെച്ചാൽ പുതിയ കാലത്ത് ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അടുത്ത സമയത്തുണ്ടായിരുന്നു ഞാൻ ഒരു ഒരു ന്യൂസ് ചാനലൊരു ബൈറ്റ് കണ്ടു, ഒരു പുതിയ കാലഘട്ടത്തെ പാട്ടിലെ എന്നെ വിശദീകരിക്കുന്നൊരു ബൈറ്റ്. ആ ബൈറ്റ് കേട്ടാൽ മനസ്സിലാവും വളരെ എത്രത്തോളം വൾഗറാണ് ആ പാട്ട് എന്നുള്ളത്, എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശരിക്കും തരത്തിൽ ആ ഒരു പാട്ടിൻ്റെ ആശയത്തെ മനസ്സിലായി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ,
1: യെസ്. ഹജ്ജിൻ്റെ രാവിലെ ഞാൻ കൽബം കിനാവ് കണ്ടു, കൽബം കിനാവ് കണ്ടു. ഈ ഗാനം ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. നസീമ അഷറഫ് തിരുവേഗപ്പുറം പ്രതികരിക്കുന്നുണ്ട്.
0: യെസ്.
1: പിന്നെ മരണത്തെ നേരിൽ കാണും,
0: ഒരുപാട് ആൾക്കാർ മരണത്തെ നേരിൽ
1: സാധ്യത കൽക്കട്ട് നേരിക്കണേ കാലിക്കറ്റ് ആയിരിക്കും അല്ലേ. യെസ് യെസ്. അപ്പോ അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളുമായി
0: ഒരുപാട് പേർ മരണത്തെ നേരിൽ കാണുള്ള പാട്ട് നമ്മള് വായിച്ചപ്പോ ഏകദേശം ഒരു മൂന്ന് അല്ലേ മൂന്ന് നാല് മെസ്സേജ് ഉണ്ട് അല്ലേ മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ.
1: ഏതായാലും നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കള് അവരുടെ നല്ല ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പ്രതികരണങ്ങളും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു അറിയിക്കലിൽ വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഈ മോണിംഗ് ലൈവ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി നമ്മൾ അറിയിക്കണം.
0: ഓക്കെ ഇൻഷാല്ലാ. നമ്മളെ ഇന്നത്തെ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകാറുള്ള അല്ലെങ്കിൽ പല ആളുകൾക്കും ഉണ്ടാകാറുള്ളൊരു ഒരു ചിന്തയാണ് എനിക്ക് ഒരു സ്വതക്ക ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം, പ്രതിഫലം നേടണമെങ്കിൽ ഒരുപാട് പണം വേണമല്ലോ അല്ലെങ്കിൽ ഒരുപാട് അധികാരം വേണമല്ലോ അല്ലേ. ചില ചില ആളുകളൊക്കെ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ടൊക്കെ എന്തെങ്കിലും മറ്റുള്ളവർക്കൂടെ സേവനം ചെയ്യുമ്പോൾ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ചില ആൾക്കാരൊക്കെ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ പണം കൊണ്ട് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സ്വതക്ക ചെയ്യുമ്പോൾ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല ആൾക്കാരും എന്ത് ചെയ്യാറുണ്ട് ചിന്തിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ കഴിയുന്നൊരു സ്വതക്കയുണ്ട്. ആ സ്വതക്ക ഒരു പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ എന്ത് ചെയ്യാൻ പറ്റും സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഒരു ഓഫീസിൽ നിന്ന് തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഒരു തൻ്റെ വീട്ടിലുള്ളൊരു വ്യക്തി എന്ത് ചെയ്യുന്നു, വളരെ പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിയെ സ്വീകരിക്കുന്ന ഒരു രംഗം ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. ആ ഒരു സ്വീകരിക്കുന്നത് ഒരു പുഞ്ചിരിയോടു കൂടിയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സ്വതക്കാതാണ്.
1: യെസ്
0: അല്ലേ.
1: അതെ അതെ.
0: അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു പുഞ്ചിരി പോലും എന്താണ് ദാനമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവരോടും പുഞ്ചിരിക്കാൻ സാധിക്കണം. ആ പുഞ്ചിരിയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക, അത് പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കാണുന്നവരോട് ഒരു പുഞ്ചിരിയോട് കൂടി അതൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ ഇങ്ങനെ വളരെ മസിൽ പിടിച്ച് അല്ലേ, അതാണ് ഏറ്റവും വലിയൊരു ഒരു കാര്യമെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാകും. യഥാർത്ഥത്തിൽ പ്രവാചകൻ ഒരു പുഞ്ചിരി കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ എന്താ വെച്ചാൽ വലിയ പ്രശ്നങ്ങൾ പോലും ചെയ്യും നിസ്സാരവൽക്കരിച്ചു പോകുന്നുള്ളതാണ്. വലിയ പ്രശ്നമായിട്ട് വരുന്ന ആൾക്കാർ ഒന്ന് പുഞ്ചിരിച്ച് കണ്ട ഓൻ്റെ മുഖത്ത് വയ്ക്ക് അങ്ങനെ പറയാൻ പറ്റുക അല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും. വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഒക്കെ ഇമോഷൻസൊക്കെ മാറി മാറി വരുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്നത് വെച്ചാൽ പുഞ്ചിരിക്കുന്നവരായിക്കൊണ്ട് മാറിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സ്വതക്ക എന്ന് അത് ഏറ്റവും വലിയ സ്വതക്ക എന്നല്ല അതൊരു സ്വതക്കയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുണ്ട് പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പലപ്പോഴും ആലോചിച്ചപ്പോഴേ എന്തുകൊണ്ടായിരിക്കും നബി അങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ, ഒരു പണം നൽകിയിട്ടൊരു മനുഷ്യനെ സഹായിക്കുക, സ്വതക്ക കൊടുത്ത ദിവസം മനുഷ്യനെ സഹായിക്കുക, ഒരു മനുഷ്യൻ്റെ പ്രയാസത്തെ എന്ത് ചെയ്യാണ് അകറ്റാണ്. അധികാരം ഉപയോഗിച്ചൊരു മനുഷ്യനെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രയാസത്തെ അകറ്റാണ്. പക്ഷേ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും മാനസികമായ പ്രയാസമാണ്. പനിയുണ്ടെങ്കിൽ പക്ഷെ മരുന്ന് കുടിച്ചാൽ പോവും, അസുഖമുണ്ടെങ്കിൽ മരുന്ന് കുടിച്ചാൽ മാറും. പക്ഷേ മാനസികമായ പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും സ്ട്രെസ്സും ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഒരു മരുന്നിനും കഴിയാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് എന്ത് ചെയ്യാച്ചാൽ ചില ഇടപെടലുകളിലൂടെയൊക്കെ സാധിക്കുള്ളൂ, സംസാരത്തിലൂടെയൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഒരു മനുഷ്യനെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്ട്രെസ് ഏതാ വെച്ചാൽ മാനസികമായിട്ടുള്ള, അല്ലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. ആ മാനസികമായിട്ടുള്ള പ്രശ്നം എന്ത് ചെയ്യാൻ പറ്റും, ഈ പുഞ്ചിരി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് പുഞ്ചിരിക്കുക, എല്ലാവരോടും പുഞ്ചിരിക്കുക, എല്ലാവരോടും ഒന്ന് മനസ്സറിഞ്ഞ് എന്ത് ചെയ്യുക, ഒന്ന് ചിരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചിന്തയായിക്കൊണ്ട് ഉറപ്പെടുത്താനുള്ളത്.
1: രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ ഒരു പ്രശ്നങ്ങളിൽ ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ അതിനോട് സമീപിക്കുമ്പോൾ. ഇപ്പോൾ ലോകത്ത് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, മനുഷ്യരുണ്ടാക്കിയ വിഷയങ്ങൾ മനുഷ്യരിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ പ്രശ്നങ്ങളെ നമ്മൾ ഏത് നിലക്ക് സമീപിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ ഒരു ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടും പ്രയാസവും മാനസിക സംഘർഷങ്ങളും അനുഭവിച്ച് നിൽക്കുന്നൊരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് അതേ ഗൗരവത്തിലും സ്വരത്തിലും ഒരാൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് ആ ഒരു സംഘർഷാവസ്ഥയിൽ നിന്ന് പിന്നോട്ട് വരാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തോട് ചെന്ന് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി സംസാരിക്കുമ്പോൾ അയാളുടെ മനസ്സ് നലിയും. പിന്നെ സ്വാഭാവികമായിട്ട് ആ പുഞ്ചിരിയോടുകൂടി അവിടെ കടന്നു വന്ന മനുഷ്യനെ തിരസ്കരിക്കാൻ ഇയാൾക്ക് കഴിയില്ല. അപ്പോൾ പുഞ്ചിരിക്ക് വലിയ അർത്ഥങ്ങളുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാളുടെ സമീപനങ്ങളും ശൈലിയും രീതിയും അതൊക്കെ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുന്നതിൽ ഏറ്റവും വലിയൊരു പ്രധാന സ്ഥാനം പുഞ്ചിരിക്കുന്നുണ്ട് എന്നത് ഒരു കാര്യമാണ്. പിന്നെ നമ്മളൊരു പുഞ്ചിരിയാണെങ്കിൽ പോലും ഇന്നമൽ അമാലു ബിന്നിയാത്ത്, അതെ, ഇപ്പം നമ്മൾ എല്ലാ വിദ്വേഷവും അവൻ്റെ സാമീപ്യമില്ലാത്ത സമയത്തൊക്കെ അവനെക്കുറിച്ച് അപവാദങ്ങളും ആരോപണങ്ങളും വെറുതെ അപഹസിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിന്ദിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അവർ ഇത്തരം ആളുകൾ നേരിട്ട് കാണുമ്പോൾ ആ പുഞ്ചിരിയുടെ അർത്ഥം എന്താണ് അല്ലേ? അപ്പോൾ പുഞ്ചിരി എന്ന് പറയുന്ന ഏറ്റവും ചെറിയൊരു സ്വതക്കയായിട്ട് റസൂൽ പഠിപ്പിച്ചു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ വലു അൻ തൽക അഖാക ബി വജ്ഹി തൽക്കിൻ. അപ്പോൾ ആ ഒരു മുഖപ്രസന്നതയോട് കൂടിയിട്ട് ഫേസ് ചെയ്യുന്നത് പോലും സ്വതക്കയാണെന്ന് പഠിപ്പിക്കുമ്പോൾ പോലും ആ നിർവഹിക്കുന്ന പുഞ്ചിരി അദ്ദേഹത്തിന് നൽകുന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരു പുഞ്ചിരിയാകാൻ കൂടി നമ്മൾ ശ്രമിക്കണം. ഉള്ളിലിങ്ങനെ പല്ലൊക്കെ ഇറുമ്പിട്ട് പുറത്തിങ്ങനെ ചുണ്ട് ചലിപ്പിച്ച് ചിരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ.
2: അത് കാണിക്കാനുള്ളതാണ്.
1: അതെ, അത് ഏത് മേഖലയിലും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ, രാഷ്ട്രീയത്തിലായിക്കോട്ടെ, അവിടെ ഒരു വ്യക്തിയോട് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത സിൻസിയർ കാണിക്കേണ്ടതുണ്ട്.
2: എന്തായാലും യഥാർത്ഥത്തിൽ പുഞ്ചിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകും. പക്ഷേ ആ പ്രയാസങ്ങളും പ്രതിസന്ധികളിലും ഞാൻ ഒരുപാട് പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും ഒരു പക്ഷേ പുഞ്ചിരിക്കുമ്പോൾ അപ്പുറത്ത് നൽകുന്നൊരു ഒരു ആശ്വാസം ഉണ്ടായിരിക്കും. ആ ആശ്വാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നൽകാൻ സാധിക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവരോട് എപ്പോഴും പുഞ്ചിരിച്ച്, പലപ്പോഴും ഞാൻ ഒരു സംഭവം കേട്ടിട്ടുണ്ട്, എല്ലാ ഈ ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു എവിടെയോ ഒരു വായിച്ചൊരു സംഭവമാണ്, എവിടെയോ ഒരു വ്യക്തിയെ എല്ലാ ദിവസവും ഒരു സെക്യൂരിറ്റിക്കാരനെ കാണുമ്പോൾ തൻ്റെ ഓഫീസിലോ അതിനെയോ എവിടെ വർക്ക് ചെയ്യുക, ഒരു വ്യക്തി അദ്ദേഹം ഇങ്ങനെ പുഞ്ചിരിച്ചിട്ടാണ് എല്ലാവരും പോകുമ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം ഇയാളുടെ പുഞ്ചിരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ വ്യക്തി പോവുക. അപ്പം ഒരു മൈൻഡ് ചെയ്ത് പുഞ്ചിരിച്ചു പോകുന്നില്ല. സെക്യൂരിറ്റി ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ആളുകളൊക്കെ ഒരു ഒരു ഒരു മൈൻഡ് ചെയ്യാത്ത ഒരാൾക്കാരായിട്ടാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, കാണാറുള്ളത്. ആണോ അല്ലേ നമ്മൾ അതൊന്ന് ആലോചിച്ചാൽ മതി. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്പിറ്റലിലുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാണാതിരിക്കണത്. അപ്പോൾ ഒരു ദിവസം എന്തില്ല, ഇയാൾ പുഞ്ചിരിച്ച് ഈ ഒരു ദിവസം ഈ എല്ലാ ദിവസവും ഈ വ്യക്തിനെ പുഞ്ചിരിച്ച് പോകുന്ന ബാക്കിയുള്ള ആൾക്കാരിൽ വ്യത്യസ്തമായിട്ട് ഇയാളെ കാണുമെന്ന് പുഞ്ചിരിച്ച് പോകുന്ന വ്യക്തി ഒരു ദിവസം വരാതിരുന്നപ്പോൾ ഇയാൾ പെട്ടെന്ന് നോട്ട് ചെയ്യുകയാണ്. അപ്പം എന്താ വെച്ചാൽ, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്തുകൊണ്ടെങ്കിൽ ഇയാളെ മാത്രം ഈ കുട്ടി ഒന്നും ഇന്നോട് വരുമ്പോൾ പുഞ്ചിരിച്ചിട്ടാണ് ഒന്ന് ചിരിച്ചിട്ടാണ് പോകലുള്ളത്, ഇന്ന് എനിക്ക് ആ ചിരി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ ഉള്ളിൽ എത്രത്തോളം അത് ആ ഒരു പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, സ്വാധീനം ചെലുത്തുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും എന്ത് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒക്കെ ടീച്ചേഴ്സൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ആ കുട്ടി കണ്ടില്ലേ എന്ത് നല്ല കുട്ടിയാണ്, എപ്പോഴും ആരെ കണ്ടാലും ഒന്ന് മൈൻഡ് ചെയ്ത് ഒന്ന് പുഞ്ചിരിച്ചും സംസാരിച്ചിട്ടൊക്കെ ആ കുട്ടി പോവുള്ളൂ എന്ന് പറയുന്ന ആളുകൾ ടീച്ചർ നമ്മൾ സ്കൂളിലൊക്കെ നമുക്ക് അനുഭവം ഉണ്ടാവും. അപ്പോൾ അതൊരു നല്ല സ്വഭാവം, നല്ല ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയാണ് നല്ലൊരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയും കൂടിയാണ്
1: കേട്ടോ. ഒന്ന് രണ്ട്
2: ഉദാഹരണങ്ങളെ നമുക്കറിയാം.
1: ഇതിക്ക് ഒന്ന് രണ്ട് ഉദാഹരണം സാഹചര്യത്തിന് ഞാൻ പറയാം. ഇപ്പോൾ ഒരു അധ്യാപകൻ ഒരു കുട്ടിയോട് കാണിക്കുന്ന ഒരു പുഞ്ചിരി. ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പഠിക്കാത്ത കുട്ടിയാണെങ്കിലും അത് ആ കുട്ടിക്ക് നൽകുന്ന പോസിറ്റീവ് എനർജി ഉണ്ട്. ഒരു ഡോക്ടർ രോഗിയോട് പുഞ്ചിരിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ രോഗത്തെക്കുറിച്ച് ഇങ്ങനെ വാചാലനായി അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറയില്ല ഡോക്ടേഴ്സ് ഒന്നും വളരെ ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് നമുക്കറിയാലോ പ്രത്യേകിച്ച്. എങ്കിൽ പോലും ആ രോഗിയെ കാണുമ്പോഴേക്കൊന്ന് പുഞ്ചിരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ ആ രോഗിയുടെ പകുതി വേദനയും സങ്കടങ്ങളും പ്രയാസങ്ങളും അവിടെ തീരുന്നുണ്ട്. അതേപോലെ ഒരു തൊഴിലാളിയും ഒരു മുതലാളിയും തമ്മിൽ രാവിലെ കാണുമ്പോൾ വെറും കമാൻഡറായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മുതലാളിയാകാതെ അവിടെ അവരോട് ആ ഒരു പുഞ്ചിരിയോട് കൂടി അപ്പോൾ ചെയ്യുന്ന കാര്യത്തിനോടൊന്നും കൂടി ഒരു ആത്മാർത്ഥത. ശരിക്കും ഈ പുഞ്ചിരി ഒരു ട്രീറ്റ്മെൻറ്റാണ് അല്ലേ, ഒരു രോഗിക്ക് കൊടുക്കുന്ന ഡോക്ടർ രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്.
2: ഞാൻ സിംപിൾ ഉദാഹരണം പറഞ്ഞ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറുണ്ട്. ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ പലരും പല നേച്ചറാണല്ലോ, പല ആൾക്കാരും പല നേരത്തെ സഞ്ചരിച്ച പല നേച്ചറായിരിക്കും. പക്ഷേ ഈ ഡോക്ടറെ സംബന്ധിച്ചാൽ വയസ്സായ ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കൽ ഈ ഡോക്ടറുടെ അടുത്തേക്കാണ്. ഇദ്ദേഹം നല്ലൊരു ഡോക്ടറാണ്, നല്ലൊരു ഹോസ്പിറ്റൽ നടത്തുന്ന വ്യക്തിയാണ് ഒക്കെയാണ്, പക്ഷേ വയസ്സായ ആൾക്കാരൊക്കെ അധികം അപ്പോൾ മൂപ്പരെടുത്ത് പോയാലേ മരുന്നിനേക്കാൾ കൂടുതൽ മനസ്സിൻ്റെ ആശ്വാസമാണെന്ന് പറയാം. അതൊരു അത് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. അപ്പം നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ യാഥാർത്ഥ്യമാണ്. ഒരു പാരൻ്റ് എന്നുള്ളതിൽ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഉപ്പയോടെ ഒരു കാര്യം വന്ന് പറഞ്ഞു, ഉമ്മയോടെ ഒരു കാര്യം വന്ന് പറഞ്ഞാൽ അത് ഗൗനിക്കേണ്ട രൂപത്തിൽ ഗൗനിക്കുന്നുണ്ടോ, പറയേണ്ട രൂപത്തിൽ പറയുന്നുണ്ടോ എന്നുള്ളത് വളരെ ഒരു വലിയ വിഷയം, ഒരു അഡീഷണലി സൂചിപ്പിച്ചു എന്ന് മാത്രം ജസ്റ്റ്.
1: യെസ്,
2: അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ചിന്ത.
1: വിശാലമായ വിഷയമാണ് അല്ലേ, നമ്മൾ കുട്ടികളോട് കുട്ടികളുടെ സംസാരം കേൾക്കാൻ നമ്മൾ സമയം കൊടുക്കാത്തതും അങ്ങനെ അവരോടൊന്ന് പുഞ്ചിരിക്കാൻ പോലും സമയമില്ലാത്ത രക്ഷിതാക്കളൊക്കെ ഉണ്ട്.
2: അതെ, വേറൊരു വിഷയം എന്താ വെച്ചാൽ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ നടക്കൂലുള്ള ഒരു യാഥാർത്ഥ്യമാണെന്ന് പല പാരൻസിനും മനസ്സിലായി വന്നിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ ചെയ്യുമെന്ന് പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ള ഒരു കൺസേൺ ആണ്. രണ്ടാമത്തെ വിഷയം ഞാൻ അതുകൂടി സൂചിപ്പിക്കാം. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും നമുക്ക് എന്തുണ്ട് അതിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിൽ പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ പാരൻറ്റിങ്ങിൽ ഏറ്റവും ഇന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് കേട്ടോ. ഞാൻ ഒരു ഒരു ലാഇബുഹും സബഅ, ആദ്യത്തൊരു 7 വയസ്സ് വരെ എന്തു ചെയ്താൽ കുട്ടിയോടൊപ്പം കളിക്കണം എന്നാണ്. 7-ാമത്തെ വയസ്സ് വരെ അവിടെ നിസ്കരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം മനസ്സിലാക്കുമ്പോൾ നിസ്കാരം പോലും അവിടെ എന്തില്ല, പഠിപ്പിച്ചിട്ടില്ല അല്ലേ. 7 വയസ്സ് വരെ എന്ത് ചെയ്യണം, കളിക്കണം, കുട്ടീൻ്റെ ഒപ്പം കളിക്കണം അല്ലേ, ആന കളിക്കണം. പ്രവാചകൻ കളിച്ചിട്ടുണ്ട്, പ്രവാചകൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു വയസ്സായിട്ടുള്ള ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അവ മുട്ടത്തണ പോലെ അവൻ്റെ കൂടെ മുട്ടത്തി നടക്കുമ്പോൾ അവൻ

0: ഇവിടെ ഉണ്ടാവേണ്ട പ്രശ്നം എന്താ വെച്ചാൽ, ആദ്യത്തെ 7 വയസ്സിൽ നമ്മൾ കുട്ടിയോടൊപ്പം കളിക്കും, മൈൻഡ് ചെയ്യൂല. പിന്നെ ഇത്തിരി 7 വയസ്സുകാരം അത് കുട്ടിയല്ലേ, ഓന പാട്ടില്ല.
1: 11 വയസ്സുവരെ
0: 11 വയസ്സ് പിന്നെ ആയിരിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യാ, മേപ്പ് ടോക്കല്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ മലപ്പുറം ഭാഷ പറഞ്ഞാല് മുകളിലേക്ക് നോക്കുള്ളതാണ്, എല്ലാം കുട്ടി വഴി തെറ്റിപ്പോയി കഴിഞ്ഞിട്ട് അവസാനം. അപ്പോൾ കൂട്ടുകാരനാവാനുള്ള സമയത്ത് അവനോട് കമാൻഡിങ്ങും അത് പഠിപ്പിച്ചു കൊടുക്കലും നടത്തി കഴിഞ്ഞാൽ കാര്യമില്ല. കുട്ടിയെ ആ യഥാർത്ഥമായ രൂപത്തിലുള്ള സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ വീടുണ്ടാക്കുന്ന സമയത്ത് ആദ്യം പില്ലറടിച്ചിട്ട് തറ കെട്ടുന്നതിന് മുമ്പ് പടുക്കല തുടങ്ങിയാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്തായിരിക്കോ, അതായിരിക്കും എന്ത് ചെയ്യുക, സംഭവിക്കുക എന്നുള്ളതാണ് ഓർപ്പെടേണ്ട ചെറിയൊരു ചിന്തയാണ് ഇന്നത്തെ ഒരു ചിന്തയാണ് ഇന്നത്തെ ഒരു
1: ചിന്തയാണ് നമ്മൾ പറഞ്ഞത്.
0: അതെ, ഇൻഷാല്ലാ ഇന്നത്തെ ഈ സമയത്ത് ഓർപ്പെടുത്തിയത്.
1: ഇൻഷാല്ലാ ഇനി നമ്മളേ ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്നുള്ള പങ്ക്തിയിലേക്കാണ്.
2: പള്ളിക്കമ്മിറ്റി സെക്രട്ടറി പള്ളിയിലെ ജീവനക്കാരനായി ശമ്പളം വാങ്ങുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം.
3: ഒരു പള്ളിക്കമ്മിറ്റി സെക്രട്ടറിയെ ആളുകൾ തെരഞ്ഞെടുക്കുന്നതാണ്. അങ്ങനെ യോഗം കൂടി ശൂറ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പള്ളിയിൽ ഒരു മുഅദ്ദിനെ നിയോഗിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ഉസ്താദിനെ വെക്കുക, അവിടെ മറ്റെന്തെങ്കിലും തസ്തികയിലേക്ക് ആളെ വെക്കുക. അതല്ലാതെ സെക്രട്ടറി തന്നെ സ്വയം തീരുമാനമെടുത്ത് ഇനി ഞാനാണ് ഇവിടുത്തെ മുഅദ്ദിൻ എന്ന് പറയലല്ല. അപ്പോൾ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജോലിക്ക് വച്ചത് ഈ സെക്രട്ടറിയെയാണ് എങ്കിൽ അയാൾ എടുക്കുന്ന ശമ്പളം ഹറാമാണ് എന്ന് പറഞ്ഞുകൂടാ. നേരെ മറിച്ച് സെക്രട്ടറിയായി സ്വയം അവരോധിതനായി തീരുകയും പിന്നീട് അദ്ദേഹം തന്നെ ആ സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥനായി സ്വയം ചമയുകയും അദ്ദേഹം തന്നെ ശമ്പളം നിശ്ചയിക്കുകയും അദ്ദേഹം തന്നെ എടുക്കുകയും ചെയ്യുമ്പോൾ അത് അന്യായമായ രൂപത്തിലുള്ള പണം സമ്പാദനമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ യതീമിൻ്റെ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ വബ്തുൽ യതാമ ഹത്താ ഇദാ ബലഗു നികാഹ്, വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ യതീമിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക, അഥവാ അവരുടെ കയ്യിലുള്ള ധനം, യതീമിൻ്റെ ധനം അവരെ സംരക്ഷിക്കുന്ന ആളുകളുടെ കയ്യിലായിരിക്കും, അത് കൊടുക്കാൻ സമയമായോ അവർക്ക് പക്വത എത്തിയോ സാമ്പത്തികമായി കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കുമോ എന്നൊക്കെ നോക്കാം. എന്നിട്ട് ആയത്തിൽ ഖുർആൻ പറയുന്നത് വമൻ ഖാന ഗനിയം ഫൽയസ്തഅഫിഫ് വമൻ ഖാന ഫഖീറ ഫൽയകുൽ ബിൽ മഅറൂഫ്. യതീമിനെ സംരക്ഷിക്കുന്ന ആൾ പണക്കാരനാണ് എങ്കിൽ അയാളൊരു അഫാഫ് കാണിക്കട്ടെ, യതീമിൻ്റെ പണം നോക്കി നടത്തുന്നു, അത് സംരക്ഷിക്കുന്നു, എങ്കിലും അയാൾ എടുക്കാതിരിക്കലാണ് നല്ലത്. വമൻ ഖാന ഫഖീറ, ഇനി അതല്ല യതീമിനെ നോക്കുന്നത് ദരിദ്രനാണ് അവൻ്റെ പണം കൈകാര്യം ചെയ്ത് അവൻ്റെ സ്വത്തും കാര്യങ്ങളുമൊക്കെ നോക്കി വരുന്നത് എങ്കിൽ ഫൽയകുൽ ബിൽ മഅറൂഫ് സദാചാരപ്രകാരം അയാൾ ഭക്ഷിക്കട്ടെ, കുഴപ്പമില്ല എന്നാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പല തഫ്സീറുകളിലും വൈഖാനൽ വലിയു ഫക്കീറൻ, വലിയ ദരിദ്രനാണ് എങ്കിൽ, യതീമിനെ പോറ്റുന്ന ആൾ ദരിദ്രനാണ് എങ്കിൽ, ജാസലഹു അൻ യഅമല ബിഅജ്രിൻ കസാഇൽ ഉമ്മാൽ, മറ്റു ജോലിക്കാരെ പോലെ തന്നെ അയാൾക്ക് യതീമിൻ്റെ മുതലിൽ ഒരു ജോലിക്കാരനായി ജോലി ചെയ്യാവുന്നതാണ്, ആ ജോലിക്ക് അയാൾക്ക് ശമ്പളം കൂലി വാങ്ങാവുന്നതാണ് എന്നാണ്. അപ്പോൾ യതീമിനെ നോക്കുന്ന ആൾ ദരിദ്രനാണ് എങ്കിൽ അയാളെ നോക്കുന്നു, പരിപോഷിപ്പിക്കുന്നു, വളർത്തുന്നു, അതിനുവേണ്ടി അധ്വാനിക്കുന്നു, സമയം ചെലവഴിക്കുന്നു, അതിന് മാന്യമായ രൂപത്തിൽ അയാൾക്ക് ശമ്പളം എടുക്കാവുന്നതാണ് എന്നാണ്. ഇതേപോലെ പള്ളി സെക്രട്ടറി അയാൾ അവിടുത്തെ ഒരു ജോലി എന്നുള്ള നിലയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എങ്കിൽ അത് അദ്ദേഹത്തിന് മാത്രം തീരുമാനമല്ല, മറിച്ച് മറ്റുള്ള ആളുകളുടെ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ എടുക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
0: മഷാല്ല, വളരെ ഒരു ഒരു ചോദ്യം ഒരു ഉത്തരം സെഷനാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇന്നത്തെ ചോദ്യം അലിജാബയിൽ നിന്നുള്ള, എല്ലാ ദിവസവും നമ്മൾ പലപ്പോഴും എല്ലാ ദിവസവും അലിജാബ ഉച്ചയ്ക്ക് 2:10 മുതൽ വൈകുന്നേരം 7:15 ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള

0: ചോദ്യം നമ്മൾ കേട്ടത്, പള്ളി കമ്മിറ്റി സെക്രട്ടറി പള്ളിയിലെ ജീവനക്കാരനാണോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മൾ വിജയികളെ പ്രഖ്യാപിച്ചോ എന്നൊക്കെ നമ്മുടെ ശ്രോതാക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് വിജയികളെ പ്രഖ്യാപിച്ചാലോ, മുസ്തഫ മാഷ് വിജയികൾ പ്രഖ്യാപിക്കല്ലേ?
1: ഓക്കെ
0: ഓക്കെ, എന്നിട്ട് വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ആദ്യത്തെ മൂന്ന് വിജയികളാണ് ആദ്യം വായിക്കുന്നത്.
1: 13 പേരല്ലേ?
0: അതെ, ആദ്യത്തെ മൂന്ന് വിജയികൾ സമീർ, മുംതാസ്, ബേപ്പൂർ, ആയിഷ, കിട്ടി, അരിപ്ര.
1: ഓക്കെ, നാല് മുതലുള്ള ആളുകൾ സബിത ബിന്ത് മൂസ തിരുവത്ത്,
0: മിസ്ലിയ മിസിയാൽ അമീൻ പി കെ,
1: ആയിഷ പി പത്തപ്പിരിയം,
0: സെറീന വി പി വളാഞ്ചേരി,
1: ഫാസില എ ജി പോത്തങ്കണ്ടം,
0: ആയിഷ അങ്ങാടിപ്പുറം,
1: നജ്മ ഹമീദ് മംഗളം മംഗലം,
0: ഫെബീന തൃക്കാക്കര,
1: ജലീൽ കാട്ട കാമ്പാൽ കാട്ടക്കാമ്പാൽ,
0: സുമയ്യ അർഷൽ തിരൂർ.
1: ഒന്നുകൂടി വായിക്കാം. സമീർ,
0: മുംതാസ്, ബേപ്പൂർ,
1: ആയിഷ, കെട്ടി, അരിപ്ര,
0: സബിത ബിന്ത് മൂസ തിരുവോത്ത് തിരുവത്ത്,
1: മിസിയാൽ അമീൻ പി കെ,
0: ആയിഷ പി പത്തപ്പിരിയം,
1: ഷെറീന വി പി വളഞ്ചേരി,
0: ഫാസില എ ജി പോത്താംകണ്ടം,
1: ആയിഷ അങ്ങാടിപ്പുറം,
0: നജ്മ ഹമീദ് മംഗലം,
1: ഫെബീന തൃക്കാക്കര,
0: ജലീൽ കാട്ടാങ്കാമ്പൽ,
1: സുമയ്യ അർഷൽ തിരൂർ.
0: മാഷാല്ലാ, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അപ്പോൾ വിജയികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈവിൽ എന്ത് ചെയ്യുക, ഞങ്ങൾ വിജയിച്ചു എന്നുള്ള സന്തോഷം കൂടി എന്ത് ചെയ്യുക. ഓക്കെ, ആൻസർ ഒന്നും കൂടി പറയുമ്പോൾ ജമീല വടശ്ശേരി പറഞ്ഞ ആൻസർ നമ്മൾ പ്രഖ്യാപിച്ചാണ്. ഓപ്ഷൻ സി ആണ് യഥാർത്ഥ ആൻസർ. മുതവാത്തിർ ആയിട്ടുള്ള ഹദീസിന് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒട്ടേറെ ആളുകൾ റിപ്പോർട്ട് ചെയ്തതിനാൽ കളവാകാൻ സാധ്യതയില്ലാത്ത ഹദീസ് എന്നുള്ളതാണ്. മുതവാത്തിർ റിപ്പീറ്റ് ചെയ്ത് വന്ന ഹദീസ് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ വിജയികൾ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഉത്തരം ശരിയാക്കിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ നമ്മൾ ഫീഡ്ബാക്കിലേക്ക് ഒരുപാട് ഒരുപാട് ഫീഡ്ബാക്ക് നമുക്ക് വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഒരു ലൈവിലേക്ക് നമ്മൾ അവസാനിപ്പിക്കാം. അവസാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒന്നുകൂടി രണ്ട് മൂന്ന് ഫീഡ്ബാക്ക് കൂടി വായിച്ചിട്ട് അവസാനിപ്പിച്ചാലേ, അവസാനിപ്പിക്കല്ലേ. യെസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോയിലൂടെ കേൾക്കുന്ന എല്ലാ ഗാനങ്ങളും ഇഷ്ടമാണ്. പീസ് റേഡിയോയെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. ഇതിലെ മ്യൂസിക് ഇല്ലാത്ത നല്ല പാട്ടുകളെക്കുറിച്ചും ഹാരിസ് മൗലവിയുടെ ക്ലാസ്സുകളെക്കുറിച്ചും ആണ്. അൽഹംദുലില്ലാ, വൈകാതെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്തു ഒരുപാട് പേർക്ക് അറിവുകൾ നേടാൻ സാധിക്കുന്ന ഒരു ഒരു ഒരു പിടി നല്ല ഗാനങ്ങൾ കേൾക്കാനും സാധിക്കുന്നു എന്ന് അള്ളാഹു അത് മനസ്സിന് വലിയ സമാധാനവും നൽകുന്നു. അൽഹംദുലില്ലാ എന്ന് സെലീന തൊട്ടശ്ശേരി റമസേച്ചിട്ടുണ്ട്.
1: ജമീല വി കെ പൂനൂർ പറയുന്നു, മൗലവി പറഞ്ഞത് വളരെ ശരിയാണ്. എൻ്റെ ഉമ്മയെ കാണിക്കുന്ന ഒരു മുസ്ലിം ഡോക്ടർ ഉണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് മാത്രമേ ഉമ്മയെ നോക്കാറുണ്ടായിരുന്നുള്ളൂ. ഉമ്മാക്ക് പകുതി അസുഖം അപ്പോൾ തന്നെ മാറും.
0: ഓക്കെ, ഉള്ളിൽ എത്ര വിഷമുണ്ടെങ്കിലും മറ്റുള്ളവരോട് പുഞ്ചിരിക്കുക എന്ന് നഫീസ പി എ താമരശ്ശേരി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ,
1: സുലൈഖ തിരുവാരി പറയുന്ന അൽഹംദുലില്ലാ, ഇന്ന് എല്ലാ പ്രോഗ്രാമുകളും ഒന്നിനൊന്നും മെച്ചം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആയുസ്സും ആരോഗ്യവും നൽകട്ടെ.
0: ഇൻഷാല്ലാ നമ്മളെന്തായാലും ഇന്നത്തെ ലൈവ് നമ്മളിവിടെ സമാപിക്കുകയാണ്. ഒരുപാട് ഫീഡ്ബാക്കുകൾ വായിക്കാൻ സാധിക്കാത്തതുണ്ടെന്നിരുന്നാലും ശ്രോതാക്കൾ ഇൻഷാല്ലാ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ വായിക്കൊണ്ട് നിങ്ങൾ നമ്മോടൊപ്പം ചെയ്യുക. ഇൻഷാല്ലാ കഴിയുന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇന്നത്തെ ലൈവ് നമ്മളിവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്തത് മുസ്തഫ അൻസാരിയോടൊപ്പം ഞാൻ നുസ്ഹാൻ ഇണ്ടത്താണി. ഇന്നത്തെ ടെക്നിക്കൽ വിങ്കിൽ നിന്ന് നമ്മോടൊപ്പം ചെന്ന ഹഫ്സൽ, അനീഫ വടൻവണ്ടൂർ എന്നിവർ കൂടിയാണ്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ജസാക്കുള്ള ഖൈർ. പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് നമ്മൾ വൈബേറിയൊരു പ്രോഗ്രാം റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്.
1: ഇന്നൊരു വെള്ളിയാഴ്ചയാണ് സലാമാഷ. വെള്ളിയാഴ്ച ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു പ്രത്യേക ഷെഡ്യൂൾ ഉണ്ടാവും മുസ്ലിങ്ങൾക്ക്. ഒരു ആഴ്ചയിലെ പെരുന്നാളാണെന്നാണ് എന്ത് വെള്ളിയാഴ്ചയെ കുറിച്ച് പറയാറ്. ഭക്ഷണത്തിലടക്കം നമ്മുടെ നാട്ടില് അല്ലെ, പോത്തർച്ചില്ലെങ്കിൽ ഇസ്ലാം ഒന്ന് പുറത്താന്നാണ് നമ്മുടെ ഒരു തമാശ രൂപേണ പറയാം.
0: വെള്ളിയാഴ്ചക്ക് അതിന്റേതായ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം അറിഞ്ഞുകൊണ്ട് ഒരു ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു കൾച്ചർ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുന്നതാവുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്.
1: എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നത് എന്താ അറിയോ, ഒരു അറബിയുടെ വീഡിയോ കണ്ടതാണ്. ഒരു അറബി നടന്നു പോവുക വയസ്സായ ആള് പള്ളിക്ക്. അപ്പൊ ഒരു കാറിൽ ഒരാൾ നിർത്തിയിട്ട് എന്റെ കാറ് പോന്നോളി, ഏയ് കാറ് പോരൂല, കാരണം എന്താ, ഞാൻ നടന്നു പോയി കഴിഞ്ഞാൽ പുണ്യുണ്ട്. അത് മാത്രല്ല,
0: ആ
1: നേരത്തെ പുലർച്ചെ പോണു, പുലർച്ചെ പറഞ്ഞാൽ ഒരു ദുഹാ സമയത്ത് ഇത്രയും നേരത്തെ പോവാം.
0: അത് ഓരോരുത്തരും അതിനെ എങ്ങനെ കാണുന്നു
1: ഒരുങ്ങ എന്ന് പറഞ്ഞപ്പോഴേ, അപ്പൊ നമ്മള് കഹ്ഫ് ഓതാനും അതേപോലെ തന്നെ നേരത്തെ പള്ളിക്ക് പോകാനും ചുമ കേൾക്കാനൊക്കെ ഒരു ഒരുക്കം ഇൻഷാല്ല ഇന്നത്തെ ദിവസങ്ങളിൽ വേണ്ടതുണ്ട് എന്നർത്ഥം അല്ലേ.
0: അങ്ങനെയൊക്കെ നമുക്ക് സമയം കണ്ടെത്താനും ഒരുങ്ങാനും എല്ലാ വെള്ളിയാഴ്ച കഴിഞ്ഞില്ലെങ്കിലും, ചിലപ്പോൾ എല്ലാ വെള്ളിയാഴ്ച എല്ലാവർക്കും ചിലപ്പോൾ ജോലി കാര്യങ്ങൾ, എന്നാലും മാസത്തിൽ ഇത്രയെങ്കിലും എനിക്ക് ഇന്ന വെള്ളിയാഴ്ചകൾ അതിനൊരു ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കഴിയും അല്ലേ. ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ
1: നമ്മളെ സമയത്ത്
0: അതിനുള്ള ഇത് തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ആദ്യത്തെ പ്രോഗ്രാം അപ്പോൾ ഇൻസൈറ്റ് ആണ്.
1: ഇൻസൈറ്റിൽ ഇന്ന് ഡോക്ടർ മുഹമ്മദ് റാഫി ചമ്രയാണ് നമ്മുടെ കൂടെ ചേരുന്നത്.
0: മതം ലളിതമാണ് എന്ന വിഷയത്തിൽ ഇൻസൈറ്റ് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇൻസൈറ്റിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മതം ലളിതമാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ മതം എന്നതിന് വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള വിവക്ഷകൾ നൽകിയിട്ടുണ്ട്. വളരെ വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട വിശാലമായ തലങ്ങളുള്ള ഒട്ടേറെ സംജ്ഞകളടങ്ങിയതാണ് ദീൻ എന്ന പദം എന്ന് നമുക്കറിയാം. നബി നൽകിയ വിശദീകരണങ്ങളിൽ, ഡെഫിനിഷനുകളിൽ അതിമനോഹരമായതും പുതിയ കാലഘട്ടത്തിൽ നാം ഏറെ ഉറക്കെ നമ്മുടെ ചുറ്റുപാടുകളോട് സംവദിക്കേണ്ടതും പ്രത്യേകിച്ചും പുതിയ ജനറേഷനിലുള്ള കുട്ടികളോട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി നാം കൈമാറേണ്ടതുമായ ഒരു പദം തന്നെയാണ് അദ്ദീനു യുസ്റുൻ, മതം ലളിതമാണ് എന്ന ആശയം. കാരണം ഇന്ന് ആളുകൾ വല്ലാത്ത ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കുകളിലും ബഹളമയമായ ജീവിതങ്ങളിലും ഭൗതികമായ ജീവിതത്തിൻ്റെ വലിയ പ്രലോഭനങ്ങളിലും വലിയ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മതത്തെയോ അള്ളാഹുവിലേക്കുള്ള ക്ഷണത്തെയോ ദീനിൻ്റെ ശരിയായ വിവക്ഷകളെയോ ഒട്ടും ഉൾക്കൊള്ളാൻ സന്മനസ്സു കാണിക്കാത്ത വിധം വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, അതിനനുസരിച്ച് സമൂഹവും മീഡിയകളും ചുറ്റുപാടുകളും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ഗവൺമെൻറ് മെഷീനറികളുമെല്ലാം ആളുകളെ പ്രത്യേകമായി മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആളുകളോട് മതത്തെക്കുറിച്ച് ഏറ്റവും സരളമായി സംവദിക്കേണ്ട സാഹചര്യങ്ങളാണ് ഉള്ളത്. അതായിരിക്കും കുട്ടികൾക്കും പുതിയ തലമുറക്കും ഏറ്റവും ഇഷ്ടമായി തോന്നുക എന്നതാണ്. നബി പറഞ്ഞ ഈ ഒരു വചനത്തിൻ്റെ വിശദാംശങ്ങളെ നമ്മൾ ആ തലങ്ങളിലാണ് നോക്കിക്കാണേണ്ടത്. അദ്ദീനു യുസ്റുൻ വലൻ യുഷാദ ഹാദദ്ദീൻ ഇല്ലാ ഗലബഹു. മതം എന്നത് ലളിതമാണ്, തീർത്തും ലളിതമായ കാര്യങ്ങളാണ് മതം അനുശാസിക്കുന്നത്. ഇതിനെ കാഠിന്യവൽക്കരിക്കാൻ, അപ്രായോഗികമായ രീതിയിൽ സമീപിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും. നോക്കൂ, വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് നെഞ്ചോട് ചേർത്തു പിടിക്കേണ്ട പ്രാർത്ഥനയായി, അവരുടെ ഓരോ ദിനരാത്രങ്ങളിലും കൂടെ ഉണ്ടാകേണ്ട വചനമായി. ഉറക്കത്തിൻ്റെ സമയത്ത് നിങ്ങളിത് ഓതിയിട്ട് മാത്രമേ കിടന്നുറങ്ങാവൂ എന്നു കൽപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബക്കറയിലെ അവസാനത്തെ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അല്ലാഹു മനുഷ്യരോട് കൽപ്പിക്കപ്പെടുന്നത്, അല്ലാഹു മനുഷ്യരോട് കൽപ്പിക്കുന്നത് ഇല്ലാ വുസ്അഹ, സാധ്യമാകുന്ന രൂപത്തിൽ അവന് കഴിയാവുന്ന കാര്യങ്ങളാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് ഇതെല്ലാം പ്രേരിപ്പിക്കുന്നത്? മതം മനുഷ്യന് സാധ്യമാകുന്നതാണ് എന്നൊരു ബോധ്യത്തിലേക്ക് ഓരോ മനുഷ്യരെയും കൊണ്ടുവരികയും ആ ബോധ്യത്തിലേക്ക് മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ മതം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായി അവന് നിർവഹിക്കാവുന്നതും അവനൊരു ഭാരം അതിൽ തോന്നാതിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അതേ ആയത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അള്ളാഹു നമ്മോട് പ്രാർത്ഥിക്കാനും പറഞ്ഞു, റബ്ബന ലാ തുഹമ്മിൽന മാലാ ത്വക്കത്തലന, അള്ളാഹുവെ ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ ഞങ്ങൾക്കു സാധിക്കാത്ത കാര്യങ്ങൾ. അപ്പോൾ ഓരോ തലമുറക്കും ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയുടെ ഘട്ടത്തിൽ മൂസാ നബി നബിയോട് സംവദിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വക്ത് നമസ്കാരവുമായി ആകാശലോകത്ത് നിന്ന് തിരിച്ചു വന്നപ്പോൾ മൂസാ നബി പറയുന്നുണ്ട്, നിന്റെ ഉമ്മത്തിനത് സാധിക്കില്ല. ഒരുപക്ഷെ പൂർവികരായ ജനങ്ങൾക്ക് അത്ര സാധിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് മൂസാ നബി അത് പറയുന്നത്, നീ തിരിച്ചു പോകണം. ഹദീസ് നമ്മോട് പറയുന്നത് ഒരു തവണയല്ല നബി തിരിച്ചു പോയത്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് മൂസാ നബി പറഞ്ഞു നീ തിരിച്ചു പോകണം, അള്ളാഹുവിനോട് ആവശ്യപ്പെടണം കുറച്ചു തരാൻ വേണ്ടി. അവസാനം 5 വക്തായപ്പോഴും മൂസാ നബി പറഞ്ഞത് നീ ഒന്നുകൂടി പോകണമെന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇനി എൻ്റെ റബ്ബിനോട് കുറച്ച് ചോദിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ്. അള്ളാഹു ആ 5 വക്തിൽ 50 വക്ത് നമസ്കാരത്തിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് രേഖപ്പെടുത്തുകയും അത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നോക്കൂ, നബി എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് പറഞ്ഞത്. വുളൂവിനെ കുറിച്ച് നബി പറഞ്ഞപ്പോൾ വുളൂവിൻ്റെ മുമ്പ് പല്ലു തേക്കുന്നത് നബി വലിയ അർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. മനുഷ്യന് ഭൗതികമായും ഗുണമുള്ള കാര്യമാണ്. പക്ഷെ നബി അവിടെ പറഞ്ഞു, ലൗല അൻ തശുഖ അല ഉമ്മത്തി ല അമർത്തുഹും ബിസ്സിവാക് ഇന്ദ കുല്ലി വുളു, അത് ഉമ്മത്തിനൊരു ബുദ്ധിമുട്ടായി മാറില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവരോട് അത് കൽപ്പിക്കുമായിരുന്നുവെന്നാണ്. ദീനിൽ ഒരുപാട് ലളിതത, ഒരുപാട് ലാളിത്യം നബി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും ഇതിൻ്റെ ഭാരം ആലോചിച്ചുകൊണ്ട്, ഇതിൻ്റെ കാഠിന്യം ആലോചിച്ചുകൊണ്ട്, ഇതിൻ്റെ ഒരു അവരുടെ തലമുറയിലേക്ക് ഇറങ്ങി നിൽക്കാത്ത കുറേ സങ്കല്പങ്ങളാണോ എന്ന് ആരൊക്കെയോ പടച്ചുവിടുന്ന ആശയങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് പലപ്പോഴും ദീനിൻ്റെ ശരിയായ വശങ്ങളിലേക്ക് ഒട്ടും വരാതിരിക്കുന്ന, മതത്തിൽ നിന്ന് തന്നെ തെറിച്ചു പോകുന്ന, മതത്തോട് വലിയ വൈമുഖ്യമുണ്ടാക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു സന്ദേശത്തെ നമ്മൾ വളരെ വ്യാപകമായും ബോധപൂർവമായും അവർക്കിടയിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ പഠനരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും ഇതേറ്റവും ലളിതമാണ്, ടേക്ക് ഇറ്റ് ഈസി എന്ന ഒരു പരാമർശമാണ് പൊതുവിൽ കുട്ടികൾക്കിടയിലേക്ക് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് ലളിതമായി എടുക്കണം. അതേപോലെ തന്നെ ദീനിനെയും ഏറ്റവും ലളിതമായി കണ്ടാൽ മതി, അത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ തിരക്കിനിടയിൽ, നിങ്ങളുടെ പരീക്ഷകൾക്കിടയിൽ, നിങ്ങളുടെ പാഠ പുസ്തകത്തിൻ്റെ പഠനത്തിൻ്റെ വലിയ തിരക്കുകൾക്കിടയിൽ, ജോലി അന്വേഷിച്ചുകൊണ്ടുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ, ജോലിക്കിടയിൽ, വിവാഹ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഒക്കെ നിങ്ങൾക്കതിന് സാധിക്കും എന്ന ബോധ്യമാണ് നബി ഒരു വേള പകർന്നു നൽകിയിട്ടുള്ളത്. ആ ബോധ്യത്തിലേക്കൊരു മനുഷ്യൻ വന്നാൽ അയാൾ പിന്നീട് ഇസ്ലാമിക വശങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം, അയാൾ പിന്നീട് ഈ ശക്തമായ പ്രവർത്തനങ്ങൾക്കും അയാൾ കൂടുതൽ കൂടുതൽ സജീവതയിലേക്കും കൂടുതൽ ആത്മീയമായ ഉത്കർഷത്തിലേക്കും കൂടുതൽ കർമ്മനിരതമായ ജീവിതത്തിലേക്കും കടക്കും. ഉഹുദ് യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ നമുക്കറിയാം ഒരു സ്വഹാബി, ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുന്ന സ്വഹാബിയെ നബി അഭിമുഖീകരിക്കുന്നുണ്ട്. അദ്ദേഹം ആ ഈത്തപ്പഴം തിന്നുന്നത് ഒരു ഭൗതിക പ്രവൃത്തിയിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് തന്നെ വലിയ ഒരു അർത്ഥതലങ്ങളുള്ള ഒരു ചരിത്ര സംഭവം കൂടിയാണത്. കേവലം തിന്നാനായി മാത്രം ജീവിക്കുന്ന മനുഷ്യരുള്ള, അതിനുവേണ്ടി രാത്രി എത്രയും ഉറക്കൊഴിച്ച്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും തമാശയായി പറയാറുണ്ട് മലപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ നിന്നോ മൂന്നോ നാലോ ജില്ല കടന്ന്, ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ കണ്ടാൽ നമുക്കറിയാം, ഒരു സുഹൃത്തിട്ട പോസ്റ്റ് എനിക്ക് ഓർമ്മ വരികയാണ്. ഇന്നലെ രാത്രി 9 മണിക്ക് ഭാര്യ ചോദിച്ചു, നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ എന്ന്. ഞാൻ ഉടനെ പറഞ്ഞു, ശരി നമുക്ക് പോകാം. ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റ് എടുത്തു, ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു, ചായക്കായിട്ട് പോയി. ഏതാണ്ട് 80 കിലോമീറ്റർ അകലെ താമരശ്ശേരി ചുരത്തിലെ 7-8 വളവുകൾ കഴിഞ്ഞ് അവിടെയുള്ള ഒരു പെട്ടിക്കടയിൽ നിന്ന് ചായ കുടിച്ച് കൈ രണ്ടും മുഷ്ടി ചുരുട്ടി ആകാശത്തേക്കൊന്ന് മൂരി നിവർന്ന് ഇനി എന്തു ചെയ്യണം, സന്തോഷമായി തിരിച്ചു പോകാം. ഇതാണ് പൊതുവിൽ ചെറുപ്പക്കാരുടെ ഒരു ഒരു രീതി എന്ന നിലക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അവരോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇണങ്ങുന്ന ഭാഷയിൽ, അവർക്ക് ചേരുന്ന രൂപത്തിൽ നാം മതത്തെ അവരോട് സംവദിക്കാൻ വലിയ അർത്ഥത്തിൽ തയ്യാറാവുകയാണെങ്കിൽ അവർ നമ്മളുടെ കൂടെ വരും, നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കും. എന്നിട്ട് നാം അവരോട് ദീനിൻ്റെ അസലുകളും ദീനിൻ്റെ ശിആറുകളും ദീനിൽ നാം പുലർത്തിപ്പോരേണ്ട നിഷ്ഠകളെയും കുറിച്ച് ഘട്ടം ഘട്ടമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് നബി പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെ നമുക്ക് ഓരോ വശത്തും കാണാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നബി അദ്ദേഹത്തോട് തൗഹീദ് പറയാൻ പറയുന്നുണ്ട്, അവരെ ദീനിലേക്ക് ക്ഷണിക്കാൻ പറയുന്നുണ്ട്. കൂടെ നബി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, യസ്സിറു, ലളിതമാക്കണം കേട്ടോ, വലാ തുനഫിറു, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന, അവരെ വിഷമത്തിലാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കരുത് കേട്ടോ. കാരണം അവർ ദീനിലേക്ക് വരണം എന്നുള്ളതാണ് ആത്യന്തികമായി ഒരു മുസ്ലിമിൻ്റെ ലക്ഷ്യമായി മാറേണ്ടത്. അതിന് അനുസരിച്ച രീതിയിൽ ഓരോ തലമുറയെയും, അത് ശരിക്കും ഒരു ശാസ്ത്രീയമാണ്. ആ അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആളുകളെയും സമീപിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി ദീൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരൻ, ആത്മസ്നേഹി, ഉത്തമിത്രം എന്ന നിലക്കാണ് നബി സംസാരിക്കുന്നത്. ഖദീജ ബീവിയോട് പറയുന്നത് ഭാര്യയോടുള്ള സ്നേഹോഷ്മളമായ രീതിയിലും ആ അർത്ഥത്തിലുള്ള അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. എന്നാൽ അലിയാർ തങ്ങളോട് നബി പറയുന്നത് കുട്ടികൾ ചെറുപ്പക്കാരോട് സംസാരിക്കുന്ന രീതിയിലാണ്. ഉമറുൽ ഖത്താബിനു വേണ്ടി നബിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു പക്ഷേ അത്രമാത്രം ആത്മധൈര്യം ഉമറുൽ ഖത്താബിനു വേണ്ടി നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഉമറിനെ ഇസ്ലാമിലേക്ക് എത്തിക്കണേ. ഈ അർത്ഥത്തിൽ വിവിധങ്ങളായ തലങ്ങളിലൂടെ ദൈവത്തിൻ്റെ, ഇസ്ലാമിൻ്റെ ശരിയായ പകർപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു സാഹചര്യം നമുക്കുണ്ടാവണം. അതിനൊരു അടിസ്ഥാനമായി നമുക്ക് ഈ ഹദീസും ഈ ഹദീസിൻ്റെ ആശയങ്ങളും മാറുമ്പോൾ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപക്ഷെ നമുക്ക് ഈ തലമുറയിൽ സാധിച്ചേക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാല്ലാ, വളരെ പ്രസക്തമായൊരു വിഷയത്തിലാണ് ഇന്ന് ഡോക്ടർ മുഹമ്മദ് റാഫി ചമ്ര സംസാരിച്ചത്. മതം ലളിതമാണ്.
0: പീസ് റേഡിയോ വൈബ്സിൽ ഇനി നമുക്ക് പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ആയിരങ്ങൾക്കരികിൽ പള്ളിപ്പറമ്പിൽ, അതിമനോഹരമായൊരു ഗാനം. ഹാഷിം വണിയമ്പലമാണ് സ്വരത്തിൽ നമ്മുടെ കൂടെ ഗാനവുമായി.

0: മാഷാല്ലാ. അപ്പോൾ സ്വരം നമ്മൾ കേട്ടു, ആയിരങ്ങൾക്കരികിൽ പള്ളിപ്പറമ്പിൽ. ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തായിരുന്നാലും നമുക്ക് വല്ലാതൊരു ഫീലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻറ്റുകളൊക്കെ അയക്കുക. പാട്ടുകൾ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇനി നല്ല നല്ല പാട്ടുകളും നമ്മളെ ആത്മീയമായി നമ്മളൊന്ന് ഉദ്ദീപിപ്പിക്കുന്ന ഗാനങ്ങളൊക്കെ സ്വരത്തിലൂടെ നമുക്ക് ഇനിയും കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ കഴിയട്ടെ. ഹാഷിം വണിയമ്പലമായിരുന്നു സ്വരത്തിൽ ഇന്ന്.
1: ഇൻഷാല്ലാ, നമ്മൾ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സ്കൂളൊക്കെ തുറക്കാരായ ഒരു സമയത്തിലൂടെ, അതല്ലെങ്കിൽ പെരുന്നാളിലേക്ക് കടന്നൊരു സമയത്തിലൂടെ, ദുൽഹിജ്ജ ആദ്യത്തെ പത്തിൽ, അങ്ങനത്തെ കുറേ പ്രത്യേകതകൾ എന്തുണ്ട്, ഭൗതികമായും മതപരമായിട്ടുള്ളൊരു സമയമാണ്. ഇൻഷാല്ലാ ഈ തുടർച്ചയിൽ ഇനി ആരോഗ്യ വിചാരമാണ്. ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ അമീർ ആയുർലോകം, കൂടെ അബ്ദുസ്സലാം വീട്ടിയാണ്. പൈൽസ് ഫിഷർ ഫിസ്റ്റുല, ഫലപ്രദമായ ആയുർവേദ ചികിത്സ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം ചർച്ച. നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ അമീർ ആയുർലോകത്തിൻ്റെ അദ്ദേഹവുമായിട്ടുള്ള സംസാരമായിരുന്നു നമ്മൾ കേട്ടത്. ഈ ഒരു എപ്പിസോഡിലും സാറിൻ്റെ സേവനം നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് എല്ലാവരിലും കണ്ടുകൊണ്ടിരിക്കുന്ന രോഗവും അതിൻ്റെ കുറേ തെറ്റിദ്ധാരണകളും അതിലെ ചികിത്സയിൽ പ്രോപ്പറായിട്ട് ചികിത്സ ചെയ്യേണ്ട രീതികളും ഒക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു വരികയാണ്. ഈ എപ്പിസോഡിൽ സാറെ നമുക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും സലാം.
2: സാറെ, നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള വിഷയത്തിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് എന്ന് തോന്നുന്നത് ചികിത്സ, ഇപ്പം പൈൽസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്, പിന്നെ അതിൻ്റെ മറ്റു രോഗങ്ങളും ഉണ്ടല്ലോ അതേ ഇനത്തിൽ വരുന്ന തന്നെ, അതിൻ്റെ ചികിത്സകളും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം.
3: ഫിഷറും ഫിസ്റ്റുലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് ഫിഷറിൽ, ഫിഷർ എന്ന് പറഞ്ഞാൽ മലബന്ധം കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബന്ധം തന്നെയാണ് പ്രധാന കാരണം. മറ്റൊരു കാരണം, ഗർഭിണികളിൽ വരുന്ന നോർമൽ ഡെലിവറി ഉണ്ടല്ലോ, നോർമൽ പ്രസവത്തിൽ ഇങ്ങനെ താഴേക്ക് പ്രഷർ കൊടുക്കും, മുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫിഷർ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രം. എനിവേ, ഇതിന് അതികഠിനമായ മുക്കൽ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്ന ഒരു സ്ട്രെയിനിങ് വന്നാൽ മാത്രമാണ് ഫിഷർ ഉണ്ടാവുന്നത്. ഫിഷർ വരുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ, മലദ്വാരത്തിൽ മലത്തിനെ പിടിച്ച് നിർത്തുന്ന രണ്ട് തരം പേശികളുണ്ട്. ഈ ഉള്ളിലുള്ള പേശി ഇൻവോളണ്ടറി മസിൽ എന്ന് പറയും, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമ്മുടെ തലച്ചോറ് നേരിട്ട് നിയന്ത്രിക്കുന്നതാണ്.
2: ശരി.
3: ഉള്ളിലുള്ള മസിൽ, ഇപ്പൊ നമുക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ മലം ഇങ്ങനെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പേശിയുടെ ആ ഒരു ഏരിയയിലുള്ള ഞരമ്പുകൾ അത് ഡിറ്റക്ട് ചെയ്യും, ഓ മലം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ റിഫ്ലക്സ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ മസിൽ അങ്ങ് ടൈറ്റ് ആവും, നമ്മൾ പോലും അറിയാതെ അത് ടൈറ്റ് ആവും. ഇനി ഉറക്കത്തിൽ തന്നെ ഗ്യാസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക, ഗ്യാസ് ആണെന്ന് ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഗ്യാസിനെ പുറത്തേക്ക് കളയുകയും ചെയ്യും. മനസ്സിലായോ? ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാവരുടെയും ബെഡിൽ മലം പോയിട്ടുണ്ടാവും, കാരണം എല്ലാ മസിൽസും ലൂസ് ആവുമല്ലേ ഉറങ്ങുന്ന സമയത്ത്.
2: പക്ഷേ അപ്പോൾ കുട്ടികളുടെ,
3: കുട്ടികൾക്ക് ഈ മസിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അതിനുള്ള ഒരു സെൻസറി സിസ്റ്റം മൊത്തത്തിൽ ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല.
2: അത്
3: ബ്രെയിനിലും വലിയൊരു വർഷം ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് അത്. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സെൻസറി സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ മസിലും സെൻസറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു സംഭവം നടക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്റേണൽ സ്ഫിങ്ക്ടർ എന്ന് പറഞ്ഞ മസിലാണ് ഇതിന് ഈ ഒരു കാര്യം ചെയ്യുന്നത്.
2: അല്ല, അതിപ്പോ നമ്മളിപ്പോ മൂത്രിക്കാം, പിന്നെ കുറെ മുട്ടി നമ്മൾ
3: ഉണർത്തുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു മസില് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ. എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ അതിനെ, ഈ ഇന്റേണൽ സ്ഫിങ്ക്ടർ എന്ന നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പേശിയെ ചുറ്റിയിട്ടാണ് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ഉള്ളത്. ആ പേശി നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിലാണ്, വോളണ്ടറി മസിലാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് മുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിക്കാനും പറ്റും. നമുക്കിപ്പോൾ ടോയ്ലറ്റിൽ പോകാനുള്ള മുട്ടൽ വന്നു, അത് ഇന്റേണൽ സ്ഫിങ്ക്ടർ വികസിക്കുമ്പോൾ നമുക്ക് മുട്ടൽ വരും. പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ഉപയോഗിച്ചിട്ട് അതിനെ തൽക്കാലം അവിടെ പിടിച്ചങ്ങ് വെക്കും, ഉള്ളിലേക്ക് വലിച്ച് പിടിച്ച് വെക്കും ബാത്റൂമിൽ എത്തുന്നവരെ. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യുന്ന മസിലാണ്, കൺട്രോൾ ചെയ്യാവുന്ന മസിലാണ് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ. അപ്പോൾ ഈ രണ്ട് മസിലിൻ്റെയും ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇത് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഫിഷർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റിൽ പറഞ്ഞ പോലെ കഠിനമായ വേദന ഉണ്ടാവും. ഈ വേദനയോടുള്ള ഒരു റിഫ്ലക്സ് ഉണ്ട്, ശരീരത്തിൻ്റെ ഒരു പ്രതികരണം. ആ പ്രതികരണം കാരണം ഇന്റേണൽ സ്ഫിങ്ക്ടർ ഇൻവോളണ്ടറി ആയിട്ട് അത് ചുരുങ്ങും, അതായത് നമ്മുടെ നിയന്ത്രണം ഇല്ലാതെ തന്നെ അതങ്ങ് ചുരുങ്ങിപ്പോവും. സാധാരണഗതിയിൽ അത്യാവശ്യം നമ്മളൊരു നാല് പേരിനെ ചുറ്റിപ്പിടിച്ച് അത്രയൊക്കെ വികസിക്കാനുള്ള കഴിവുണ്ട് വേണമെങ്കിൽ ആ മസിലിന്. പക്ഷേ ഈ വേദന കാരണം ആ മസിൽ അത് വല്ലാതങ്ങ് ചുരുങ്ങും, റിഫ്ലക്സ് പാസ് എന്നതിന് പറയാം. ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമ്പോൾ പേഷ്യൻ്റ് എക്സ്റ്റേണൽ സ്പിങ്ക്ടർ ഉണ്ടല്ലോ, നമ്മൾ കൺട്രോൾ ഉള്ള മസിൽ ഉണ്ടല്ലോ, ആ മസിലിന്റെ ശക്തി ഉപയോഗിച്ച് ഇതിലൂടെ മലത്തെ മുക്കി പുറത്തു കളയാന്ന് വെച്ചാൽ ശ്രമിക്കും. അപ്പൊ വീണ്ടും പൊട്ടൽ കൂടുകയാണ് ചെയ്യുക, വികസിക്കുന്നില്ല, പൊട്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും വേദന കൂടും. വേദന കൂടുമ്പോൾ വീണ്ടും ഈ മസിൽ ചുരുങ്ങും. ചുരുങ്ങുമ്പോൾ വീണ്ടും മലം പോകാൻ ബുദ്ധിമുട്ടാവുകയാണ്. അങ്ങനെ ഒരു ചെറുവിരലിന്റെ അത്ര പോലും വികസനം ഇല്ലാത്ത രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഫിഷർ എന്ന് പറഞ്ഞ രോഗം വന്നിട്ട്.
0: അപ്പൊ അത്രയും മലബന്ധം, അതിന്റെ
3: പ്രയാസങ്ങൾ. അപ്പൊ അത് കഠിനമായ വേദനയോട് കൂടിയാണ് പേഷ്യന്റ് വരിക. കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ താഴേക്ക് ഒരു വളർച്ച പോലെ വന്ന് സ്കിൻ ടാഗ്, കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ടാഗ് എല്ലാം രൂപപ്പെട്ട് വരും. അതാണ് ഫിഷറിന്റെ ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്രോണിക് ഫിഷർ എന്ന് പറയും. പലപ്പോഴും കുട്ടികളിൽ വരെ ഉണ്ടാകുന്ന രോഗമാണ് ഈ ഫിഷർ.
0: അത് ഞാൻ ചോദിക്കും, കുട്ടികളിലെ എന്റെ ഒരു പരിചയത്തിലെ കുടുംബത്തിൽ എന്നെ കുട്ടി പുറത്തേക്ക് മൊത്തം തൂങ്ങി വന്നു.
3: അത് വേറെ അസുഖമാണ്, അത് റെക്ടൽ പ്രൊലാപ്സ് എന്ന് പറഞ്ഞ അസുഖമാണ്.
0: എന്നിട്ട് പിന്നെ
3: അത് അകത്തേക്ക് കടത്തി വെച്ചാല്, അകത്തെ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചെറിയ വ്യായാമമൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ പറ്റുന്ന, ആ പറയാൻ പറ്റുന്ന ഏജ് ആണെങ്കിൽ എക്സസൈസ് ഉണ്ട് അതിന്, അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ അത് റിക്കവർ ചെയ്യാൻ
0: പറ്റും.
3: അല്ല, ഇത് അത് വേറെ തന്നെ രോഗമാണ്.
0: അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് ഉപ്പാക്ക് ഇങ്ങനെ എന്തുണ്ടായിരുന്നു, അപ്പൊ പാരമ്പര്യമായിട്ട് അങ്ങനെ അതാണല്ലോ.
3: പൈൽസ് ഒരിക്കലും, പൈൽസ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാറില്ല പൊതുവെ. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും മുഴയോ കാര്യം ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പൈൽസ് കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ പരിശോധനകൾ വേണം. പക്ഷെ കുഞ്ഞുങ്ങളിൽ ഫിഷർ ഉണ്ടാവാം.
0: ഫിഷർ
3: ഭക്ഷണം കൊടുത്ത് തുടങ്ങിയ കുഞ്ഞിന്, 6 മാസം പ്രായമുള്ള കുഞ്ഞിന് വരെ ഫിഷർ കണ്ടിട്ടുണ്ട് ഞാൻ. എന്റെ അടുത്ത് ട്രീറ്റ്മെന്റ്
0: വന്നിട്ടുണ്ട്.
3: വേദന ഉണ്ടാവും, വേദന ഉണ്ട്, കുഞ്ഞു കരയും, ടോയ്ലറ്റ് പോകാൻ മുട്ടുമ്പോഴത്തേക്ക് കുഞ്ഞു കരയും, അതിങ്ങനെ മുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നതാണ്. അപ്പൊ കുഞ്ഞുങ്ങളിൽ വരെ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫിഷർ. പക്ഷെ പൈൽസ് പൊതുവേ കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കാണ് വരുന്നത്. ഇപ്പൊ 20കളിൽ തന്നെ ഒരുപാട് രോഗികൾക്ക് ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പണ്ടൊക്കെ 50-55 മാത്രമേ ഇത് കാണാറുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും കാരണം കൊണ്ട് 20-23 വയസ്സുകളിലൊക്കെ ധാരാളം പേഷ്യൻസ് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്.
0: അപ്പോൾ നമ്മൾ പറഞ്ഞ പിന്നെ
3: ഫിഷറുമായി ബന്ധപ്പെട്ട്, അതെ അതെ, ഫിഷറിൽ ഈ പേശി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഇതിനെ ക്രോണിക് ഫിഷർ എന്ന് പറയും. അക്യൂട്ട് ഫിഷർ എന്ന് പറഞ്ഞാൽ ആ വിള്ളൽ വന്നു, വേദന വന്നു, ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് അത് മരുന്ന് കൊണ്ട് തന്നെ പൊതുവെ മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ആ പേശി അധികം ചുരുങ്ങി പോവാതെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് വേഗം മുറിവിന് ഉണക്കിയിട്ട് എടുക്കാൻ പറ്റും. പലപ്പോഴും 2-4 വരെ മരുന്ന് കഴിപ്പിക്കേണ്ടി വരാറുമുണ്ട്. അങ്ങനെ ആദ്യം എന്നാൽ തന്നെ, പക്ഷെ ഇത് പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ, ഇന്നിപ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ പേഷ്യൻ്റ് വേദന അനുഭവപ്പെട്ടാൽ ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ രാവിലെ വേദന ഉണ്ടെങ്കിൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വേദന മാറിയിട്ടുണ്ടാവും. പിറ്റേന്ന് ചിലപ്പോൾ വേദന ഉണ്ടാവില്ല, അപ്പോൾ പേഷ്യൻ്റ് ഡോക്ടർ കാണിക്കില്ല. അങ്ങനെ ഇത് ചികിത്സ വൈകും. വൈകി ഒത്തിരി കാലം കഴിയുമ്പോഴത്തേക്ക് എന്താ പ്രോബ്ലം വെച്ചാൽ, ഈ പേശി വല്ലാതെ ചുരുങ്ങി പോയിട്ടുണ്ടാവും. ആ സ്പാസം പിന്നെ താനെ എത്ര മുക്കിയാലും അത് വികസിച്ച് വരില്ല. അതിന് പിന്നെ വികസിപ്പിച്ചെടുക്കാനുള്ള ചികിത്സ തന്നെ ചെയ്യണം. എൻ്റെ അടുത്ത് മാലിദ്വീപ് എന്നുള്ളൊരു പേഷ്യൻ്റ് വന്നിരുന്നു. ആൾക്ക് 8-ാമത്തെ വയസ്സിൽ വന്ന ഫിഷറാണ്. 48-ാമത്തെ വയസ്സിലാണ് എൻ്റെ അടുത്ത് ചികിത്സ കിടുന്നത്. പക്ഷേ ആ ക്രോണിക് ഫിഷറിൽ നമ്മൾ ചികിത്സ ചെയ്താൽ 2-3 കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. അതങ്ങ് മാറി, ആ വേദന എല്ലാം മാറി പൂർണ്ണമായിട്ടും പഴയ രീതിയിലേക്ക് ആയി വരും.
0: അത്രയും പഴക്കുണ്ടായിട്ടും
3: നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നേരത്തെ പക്ഷേ ഈ പേഷ്യൻ്റ് പറഞ്ഞത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. കാരണം ചെറുപ്പം മുതലേ ഈ വേദന പേടിച്ചിട്ട് ഇഷ്ടമുള്ള ഫുഡൊന്നും കഴിക്കില്ല, എരിവുള്ളത് കഴിക്കില്ല, ചിക്കൻ കഴിക്കില്ല. ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കാതെ നോക്കിയിരുന്ന എൻ്റെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാതെ ഞാൻ ഇത്രയും കാലം ജീവിച്ചു പോയല്ലോ. അത് ആളെന്നോട് ചോദിച്ചു, ഞാൻ നേരത്തെ ചികിത്സിച്ചിരുന്നത് അങ്ങനെയാണെങ്കിലും ഈ 2-3 കൊണ്ട് മാറുമെന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ, ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പേ ചികിത്സിച്ച് ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചിരുന്നെങ്കിലും ഇത് മാറുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതാണ്, ഇത് കൊണ്ട് നടക്കുന്നതോറും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവും.
0: പിന്നെ ഈ തെറ്റിദ്ധാരണകളും,
3: അതെ അതെ,
0: യഥാർത്ഥ അറിവിലേക്ക് എത്തുന്നില്ലല്ലോ.
3: ഇല്ല
0: കുറേ അബദ്ധധാരണകളിലൂടെയാണ് കടന്നു പോകുന്നത്.
3: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഫിഷർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളിങ്ങനെ പുറത്തേക്ക് തടിപ്പ് തൂങ്ങി വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് റെക്ടൽ പ്രൊലാപ്സ് ആവാം. അത് പലപ്പോഴും അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് അതിനുള്ളത്, ഒട്ടും വിജയിക്കുന്നില്ലെങ്കിൽ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് ഇത് താനെ മാറിപ്പോകും. കാരണം മസിൽസിന് സ്ട്രെങ്ത് കിട്ടുമ്പോഴത്തേക്ക് ഇത് തിരിച്ചു ഉള്ളിൽ തന്നെ നിൽക്കുന്നൊരവസ്ഥ വരും. അത് നമുക്ക് ആ ഒരു പീരീഡിൽ മലബന്ധം വരാതിരിക്കാനുള്ള ചെറിയ മരുന്നുകൾ കൊണ്ടൊക്കെ അത് മാനേജ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. അതും നമുക്ക് 12 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അടുത്ത് ഒരു കേസ് വന്നിരുന്നത് പോലെ വലിയ റെക്ടൽ പ്രൊലാപ്സ്, കംപ്ലീറ്റ് റെക്ടൽ പ്രസിഡൻഷ്യ എന്ന് പറയും, കംപ്ലീറ്റ് റെക്ടൽ മലാശയം എന്ന് പറയുന്ന സാധനം തിരിഞ്ഞ് മറിഞ്ഞ് ഇങ്ങ് പുറത്തേക്ക് തൂങ്ങി വരുന്ന അവസ്ഥ. അത് നമുക്ക് തിരിച്ചു വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ചെറിയ എക്സസൈസ് ചെയ്യാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. അതിങ്ങനെ കുറേ പറയുമ്പോൾ അവർ ചെയ്യും. വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, കുറച്ചൊരു 8 വയസ്സ് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഫിഷറിൽ, അത് ഫിഷർ അത് കൺഫ്യൂസ്ഡ് ആവരുത്, റെക്റ്റൽ പ്രോലാപ്സ് വേറെ അസുഖമാണ്. പലപ്പോഴും ഈ റെക്റ്റൽ പ്രോലാപ്സ് പറഞ്ഞപ്പോൾ ഒരു പേഷ്യൻറ്റ് 53 ഭാഗത്തുള്ളൊരു പേഷ്യൻ്റ് ആയിരുന്നു. 53 തവണ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ബംഗാളികളുണ്ടല്ലോ ഫേക്ക് ട്രീറ്റ്മെൻറ്റ്, അവരുടെ അടുത്ത് പറഞ്ഞ 53 തവണ ഇവരെ അടുത്ത് പോയിട്ട് കെട്ടിയിട്ടും മാറിയില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ മൂലക്കുരുവാണെന്ന് അത്ര പറഞ്ഞത്, പൈൽസ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ ചികിത്സിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഞാൻ പറയാം കേട്ടോ, കാരണം ഇത് ആക്ച്വലി റെക്റ്റൽ പ്രൊലാപ്സ് ആയിരുന്നു, അവർക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? എൻ്റെ അടുത്ത് ഈ പേഷ്യൻ്റ് വന്നത് അങ്ങനെയാണ്, 53 തവണ അവരുടെ അടുത്ത് പോയിട്ട് കെട്ടി. ഒരു പ്രായമുള്ള
0: കെട്ടുമ്പോൾ അതിന് പിന്നെ ഈ പേശികൾ ഇതിലാണുള്ളത് കെട്ടി,
3: അതെ അതെ,
0: അത് അതിൻ്റെതായ ബുദ്ധി വേറെ ഒരു അസുഖമായിട്ട് മാറും.
3: പലപ്പോഴും അണുബാധയും പല പല വിഷയങ്ങളും വരാൻ സാധ്യതയുണ്ട്, ഇവർ അറിവില്ലാതെയാണ് ചെയ്യുന്നത്. അത് ഒരു ഒരു ഡോക്ടറുടെ അടുത്ത് പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടർമാർ നാട്ടിൽ ഒരുപാടുണ്ടല്ലോ, അവരെ കാണിക്കുക. ഇങ്ങനെ ഫേക്ക് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. മലയാളികൾ നമ്മൾ എത്ര വിദ്യാഭ്യാസ സമ്പന്നരാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ എളുപ്പപ്പണി നോക്കുകയാണത്.
0: സാർ, എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം വെച്ചാൽ, ഇത് ഈ പൈൽസ് ഉണ്ടാവുന്നത് എൻ്റെ എന്തൊരു കുറവുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് അതിൽ ഈ നാണക്കേട് തോന്നുന്നത് എനിക്ക് എന്തോ കുറവുള്ളതുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ആളുകളേക്ക് പോകുന്നത്. ഇത് നോർമലാണ്, ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മുടേതല്ലാത്ത, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണല്ലോ ഇതിന്റെ ഇത് ഉണ്ടാവുന്നത്.
3: തീർച്ചയായിട്ടും.
0: അപ്പൊ ജോലി, ആ ജോലിന്റെ സിറ്റുവേഷൻ, ഇതൊന്നും നമ്മുടെ ഇതിൽ പെട്ടതല്ലല്ലോ,
3: നിയന്ത്രണത്തിൽ പെട്ടതല്ല.
0: ആ ഒരു ബോധവൽക്കരണമാണ് ശരിക്കും.
3: തീർച്ചയായിട്ടും വേണം വേണം. ഇത് നമ്മുടെ തെറ്റുകൊണ്ട് വരുന്നതല്ല, നമ്മുടെ വൃത്തികേട് കൊണ്ട് വരുന്നതല്ല, വൃത്തിയില്ലായ്മയോ നമ്മൾ വൃത്തിയായി കഴുകാത്തതുകൊണ്ടോ കുളിക്കാത്തതുകൊണ്ടോ വരുന്നതല്ല. പല തെറ്റിദ്ധാരണയുണ്ട്, പല തെറ്റിദ്ധാരണ. അതുപോലെ നമ്മളിത് മറച്ചു വെക്കുന്ന ഭാഗമാണ്, മറ്റാരെയും കാണിക്കാത്ത ഭാഗമാണ്. നമ്മൾ ചെറുപ്പം മുതലേ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ടല്ലേ നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് മറ്റാരും കാണാത്ത അവയവങ്ങൾ തന്നെയാണ് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഫുള്ള്. നമ്മുടെ കിഡ്നി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ പോലും കണ്ടിട്ടില്ല. അതുപോലെയുള്ള അവയവങ്ങൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കില്ലേ? ഹൃദയം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വന്ന അസുഖം വന്നാൽ ചികിത്സിക്കില്ല. അതുപോലെ തന്നെ മലദ്വാരം ആരും കണ്ടിട്ടില്ല, ആരും നമ്മൾ കാണിക്കാറുമില്ല, പക്ഷെ അസുഖം വന്നാൽ ചികിത്സിക്കണം.
0: അവിടെ ശരിക്കും ഒരു സ്വകാര്യ അവയവമാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അത് എല്ലാ ഈ സംസാരങ്ങളിൽ പൊതുവെ മുലക്കുരു
3: അതൊരു പരിഹാസത്തിന്റെ വേർഡായിട്ടാണ് മാറി. മറ്റേ പല മാധ്യമങ്ങളിൽ ഇത് പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മാറ്റി, അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്.
0: അൺകോൺഷ്യസ്ലി ആ ഒരു ബോധം എല്ലാവരും
3: എല്ലാവരിലും ഉണ്ട്.
0: അതാണ്. അപ്പൊ ഏതായിരുന്നാലും എനിക്ക് തോന്നി ഈ ഒരു എപ്പിസോഡിൽ ഞാനാണ് എനിക്കന്നെ ഭയങ്കര ഒരു ഇതായി തോന്നി, കാരണം നമുക്ക് ഇതുപോലെ കുറെ ധാരണകളുണ്ട്.
3: അതെ, തീർച്ചയായിട്ടും.
0: അപ്പോ സാറ് ഭയങ്കര ഉപകാരപ്രദമായി. എനിക്ക് ലാസ്റ്റ്
3: ഫിസ്റ്റുലയും കൂടെ നമുക്ക് പറയാം. ഫിസ്റ്റുലയില് പലപ്പോഴും ഈ രണ്ട് പേശികളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് പേശികൾ വരുന്നൊരു ഭാഗമാണിത്. അപ്പൊ ഇവിടെ പഴുപ്പ് വരുന്ന സമയത്ത് രണ്ട് പേശികൾക്കിടയിൽ പഴുപ്പ് വരാം, രണ്ട് പേശികൾക്ക് പുറത്ത് പഴുപ്പ് വരാം, അങ്ങനെ പല ഏരിയകളിലും പഴുപ്പ് വരുന്നതനുസരിച്ച് ഫിസ്റ്റുല പല ടൈപ്പും ഉണ്ട്. പിന്നെ ലോ ഫിസ്റ്റുല ആൻഡ് ഹൈ ആനൽ ഫിസ്റ്റുല, അങ്ങനെ രണ്ട് പല ടൈപ്പും ഉണ്ട്. ഫിസ്റ്റുല ഒരു പേര് മാത്രമാണ്. അത് നമ്മൾ ആ രോഗിയിൽ എങ്ങനെ പഴുപ്പ് വന്നു, ഏത് രീതിയിൽ ട്രാക്ക് രൂപപ്പെട്ടു എന്നുള്ളതിനനുസരിച്ച് ചികിത്സയിൽ വ്യത്യാസം ഉണ്ടാവും. പലർക്കും ചെറിയ ട്രാക്ക് ആയിരിക്കും, ലോ ആനൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ട്രാക്ക് ആയിരിക്കും, അതിലുള്ള ചികിത്സയല്ല ഹൈ ആനൽ ഫിസ്റ്റുലയിൽ ഉണ്ടാകുന്നത്. രണ്ട് പേശികൾക്ക് ഇടയിലുള്ള ഫിസ്റ്റുല ട്രാക്കുകളുണ്ട്, രണ്ട് പേശികളും കടന്നു പോകുന്ന ഫിസ്റ്റുല ട്രാക്കും ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചികിത്സയുടെ രീതി വ്യത്യാസം ഉണ്ടാവും. പലപ്പോഴും ശസ്ത്രക്രിയ പരാജയപ്പെടുന്ന രോഗം കൂടിയാണ് ഫിസ്റ്റുല. അതിന് കാരണം എന്താ വെച്ചാൽ, ഈ പഴുപ്പ് സർജറി ചെയ്ത് ആ ട്രാക്കിനെല്ലാം നീക്കം ചെയ്ത് എത്ര തന്നെ ആ ഒരു ഹോൾ ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്താലും അതിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സ്പോട്ട് പഴുപ്പ് ബാക്കിയായിട്ടുണ്ടെങ്കിൽ വീണ്ടും, ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച പോലെ, പഴുപ്പ് ഇങ്ങനെ വലുതായി വലുതായി എൻലാർജ് ചെയ്ത് പഴുപ്പ് കൂടി കൂടി കൂടി അതേ സ്ഥലത്ത് തന്നെ പൊട്ടി. അപ്പോൾ ആളുകൾ പറയും സർജറി ചെയ്ത് അതേ സ്ഥലത്ത് പിന്നെയും പഴുപ്പ് പൊട്ടി വന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ക്ഷാരസൂത്ര ചികിത്സ. അതിന് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ ട്രാക്കിലൂടെ ഒരു പ്രത്യേക മരുന്ന് പുരട്ടിയ ത്രെഡ് കടത്തി വെക്കുകയാണ് ചെയ്യുക. ആ ത്രെഡ് അവിടെ വരുമ്പോൾ തന്നെ ഈ ട്രാക്കിനകത്ത് എപ്പിത്തീലിയൽ ലൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിംഗ് ഡിസിൻറ്റഗ്രേറ്റ് ആവും, അതൊന്ന് അലിഞ്ഞ പോലെയായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ ആ ഭാഗത്തേക്ക് ശരീരത്തിൽ മുറിവുണക്കുന്ന കോശങ്ങൾക്ക് കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു കോട്ടിംഗ് ഉണ്ടാവും ഈ ട്രാക്കിനകത്ത്. ആ കോട്ടിംഗ് അലിഞ്ഞിട്ട് അങ്ങോട്ട് ഈ കോശങ്ങൾ എൻ്റർ ചെയ്യാൻ തുടങ്ങും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെറിയൊരു ഭാഗം പേശിയാണ്, ഇത് പേശി കടന്നിട്ടാണ് ഈ പലപ്പോഴും ഈ ട്രാക്ക് പോകുന്നത്. പേശി ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ നാരുകൾ രണ്ട് സൈഡിലേക്കും വലിഞ്ഞു പോയിട്ട് മലത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് ചികിത്സയും ഇല്ല, വളരെ ബുദ്ധിമുട്ടാണ് അത്. അപ്പോൾ രോഗിക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ രോഗത്തെക്കാൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, മല ഇങ്ങനെ ഇന്നറിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥ. അത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് 23 വയസ്സുള്ള പേഷ്യൻ്റാണ്. അവനെ സർജറി ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം വന്നു. അവന് കസ്റ്റമറായിട്ട് ഷോപ്പിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മല ഇറങ്ങി വരുന്നൊരു വിഷമം. അവന് കരയായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട്. ഒരു സർജറി ചെയ്ത് പോയതാണ്. സർജൻ ചെയ്ത സമയത്ത് അത് പേശി കട്ടായി പോയെന്ന് തോന്നും. പക്ഷേ ഫിസ്റ്റുള്ള ഉള്ള റിസ്ക്കാണ്. അതായത് പേഷ്യൻ്റെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും ചെയ്യുക. പക്ഷേ അങ്ങനെയുള്ള പേശി കട്ടാവാൻ സാധ്യ
0: സർജറി തന്നെ അതിൻ്റെ
3: റിസ്കി സർജറിയാണ് ആക്ച്വലി. അല്ല അതിന് ഏറ്റവും നല്ല രീതി എന്ന് വെച്ചാൽ ആയുർവേദത്തിൽ നമ്മുടെ സുശ്രുതാചൻ പണ്ട് മുതൽക്കേ ചെയ്ത ക്ഷാരസൂത്ര ചികിത്സയാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ
0: പോലെ
3: അതിനകത്തേക്ക് ഈ ത്രെഡ് ഒരു പ്രത്യേക മരുന്ന് കടത്തിയ ത്രെഡ് കടത്തി വെക്കുന്നു. സർജിക്കൽ ത്രെഡിൽ തന്നെ നമ്മൾ മരുന്ന് പരട്ടിയിട്ട് അത് ഉണക്കിയെടുക്കുന്നതാണ്. ആ മരുന്നടക്കം മരുന്നും എല്ലാം അലിഞ്ഞിങ്ങ് പുറത്തേക്ക് പോരും. അപ്പൊ പഴുപ്പിന് പോരാനൊരു വഴി കിട്ടും. പഴുപ്പിന് ഇങ്ങനെ ഒഴുകി ഒഴുകി പോകാനുള്ള വഴി കിട്ടും. പ്ലസ് നമ്മൾ കുറച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ഭാഗം കൂടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ആ ത്രെഡ് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ ഭാഗം പതുക്കെ കട്ടായി വരും. ആ ഭാഗം പതുക്കെ മുറിവ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി വരും. അവിടെയുള്ള പഴുപ്പെല്ലാം പോയി തീരും. അവിടേക്കെല്ലാം ഗ്രാനുലേഷൻ ടിഷ്യൂസ് എന്ന് പറയുന്ന പുതിയ കോശങ്ങൾ വന്ന് ഫില്ലാവും. പിന്നെ അടുത്ത ആഴ്ചയിൽ വീണ്ടും കുറച്ച് ടൈറ്റ് കൂട്ടി കൊടുക്കുമ്പോൾ കുറച്ച് ചെറിയൊരു ഭാഗം കൂടെ കട്ടാവും. ആ കട്ടായ ഭാഗം അത് ആ ഒരാഴ്ച കൊണ്ട് തന്നെ ഒന്ന് ഉണങ്ങി വരും, ഒന്ന് ഹീലായി ഹീലായി വരും. അങ്ങനെ സ്ലോ കട്ടിങ് ആൻഡ് ഹീലിങ്, ആ സൈമൾട്ടേനിയസ് കട്ടിങ് ആൻഡ് ഹീലിങ്, ഒരേ സമയം കട്ടാവുന്നു, കട്ടായ ഭാഗം ഉണങ്ങുന്നു, അടുത്ത ഭാഗം കട്ടാവുന്നു, ആ ഭാഗം ഉണങ്ങുന്നു, അടുത്ത ഭാഗം കട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പേശിയുടെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുന്നില്ല.
0: സർജറി ആകുമ്പോൾ
3: അതിൽ ആ ഫൈബറുകൾ പെട്ടെന്ന് കട്ടായി പോകാനുള്ളൊരു പ്രോബ്ലം സാധ്യത ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് സൈഡിലേക്ക് വലിഞ്ഞങ്ങ് പോകും.
0: അപ്പോൾ പിന്നെ നിയന്ത്രിക്കാം.
3: പിന്നെ അതിൻ്റെ ടോൺ നഷ്ടപ്പെട്ടു, അത് നിയന്ത്രണമില്ലാതായി. അപ്പോൾ ആ ഒരു പ്രശ്നം. അപ്പോൾ മാത്രമല്ല സർജറി ചെയ്താൽ പെട്ടെന്ന് തന്നെ രണ്ടാമത് വരാനുള്ള സാധ്യതയുണ്ട്. 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത് പഴുപ്പ് വന്നു എന്ന് പേഷ്യൻസ് കംപ്ലയിൻറ്റ് പറയാറുണ്ട്. ആ ഒരു റിസ്ക്കും ഇതിലില്ല. വിജയശതമാനം ശരിക്കും ക്ഷാരസൂത്ര ചികിത്സയിൽ കൂടുതലാണ്. പൊതുവേ പഠനങ്ങൾ പറയുന്നത് 96.4% വിജയ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ക്ഷാരസൂത്ര ചികിത്സയിൽ. അതുകൊണ്ട് അപ്പോൾ സർജറി ആണെങ്കിൽ പല കേസിനനുസരിച്ച് 14 മുതൽ 40% വരെയൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ വിജയശതമാനം കൂടുതലുള്ള ചികിത്സ ശരിക്കും ആയുർവേദത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പല സർജന്മാരും ഇതിൽ ഈഗോ കാണിക്കുന്ന പല സർജന്മാരുണ്ട്. പക്ഷേ ഈഗോ അല്ലല്ലോ, നമ്മൾ രോഗിയുടെ ഇത് രോഗശമനമാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് പല പ്രഗത്ഭരായ സർജന്മാരും കോഴിക്കോട് ബേബി മെമ്മോറിയൽ പോലത്തെ വലിയ ഹോസ്പിറ്റലുകൾ, ഞാൻ അങ്ങനെ ഡോക്ടറെ പേരെടുത്തും പറയുന്നില്ല, അങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റലിൽ നിന്ന് പോലും റെഫർ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക്. ഞാൻ പഠിക്കുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫറൻസ് വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ആരും ഞാൻ പേര് പറയുന്നില്ല. ഈ ക്ഷാരസൂത്ര ചികിത്സ ചെയ്യാനായിട്ട് റെഫർ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരുപാട് ധാരാളമുണ്ട്. മനസ്സിലായി? അപ്പൊ അത് അതിന് കാരണം എന്താണ്? ക്ഷാരസൂത്രയിലെ വിജയശതമാനം കൂടുതലാണ്. 96.4% പഠനങ്ങൾ പറയുന്നത് തന്നെ ഉണ്ട്. അപ്പൊ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ഈ ഒരു മേഖലയിലെ രോഗങ്ങളിൽ ആയുർവേദത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ആയുർവേദം കുറച്ചൊന്ന് മികച്ചു നിൽക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെല്ലാം കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജികളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. അതാണ് ആയുർലോകം ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത. അതാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ പേഷ്യൻറ്റിൻ്റെ ആ ഒരു സേഫ്റ്റി കൂടെ പരിഗണിച്ച്.
0: മലപ്പുറം ജില്ലയിലെ അരീക്കോട് മുക്കം
3: റോഡിൽ വരുമ്പോൾ കുറ്റുവിളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പുതിയ ബിൽഡിങ്, അപ്ഗ്രേഡഡ് ബിൽഡിങ് അവിടെയാണ്. നമുക്ക് ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇതിന് ഒരുപാട് റിക്വയർമെന്റ് ഉണ്ട്. ജനങ്ങൾ ഇതിൽ നല്ലൊരു ചികിത്സയുടെ ഒരു പോരായ്മ പലപ്പോഴും ഉള്ളൊരു മേഖലയും കൂടെയാണ് ഇത്.
0: വ്യാജന്മാർ കൂടുതൽ
3: കടന്നു വരാൻ സാധ്യതയുള്ള, ഇപ്പോഴും കറന്റ്ലി വ്യാജന്മാർ വാഴുന്ന ഒരു മേഖലയാണ് പൈൽസ് ചികിത്സ. അവിടേക്ക്
0: സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്
3: തീർച്ചയായും. അപ്പോൾ മുമ്പൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് എത്തിയോന്ന് അറിയാനും മൂലക്കുള്ള ബോർഡ് ഉണ്ടോ നോക്കിയാൽ മതി. അതുപോലെയാണ് അവസ്ഥ. കാരണം എല്ലായിടത്തും ഈ വ്യാജന്മാരിങ്ങനെ വ്യാപിച്ചു കിടക്കണം. ഇവരെ തുരത്തേണ്ട പണി ഡോക്ടേഴ്സിൻ്റെതല്ല, അത് സർക്കാരിൻ്റെ പണി, ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്.
0: സാർ, അവസാനമായിട്ട് നമുക്ക് പിന്നെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമെന്ന് തോന്നുന്നു. ഒരു രോഗിയാവട്ടെ, ഇത് കേൾക്കുന്നവരാവട്ടെ, നമ്മൾ രോഗങ്ങളൊക്കെ പലപ്പോഴും നമ്മളെ നിയന്ത്രണത്തിലല്ലാതെയും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നുണ്ടാവും.
3: പക്ഷെ
0: ഇത്തരം രോഗങ്ങളിലേക്ക് ഒരു നോർമൽ ഒരാൾ എന്തൊക്കെ ഭക്ഷണക്രമത്തിലാവട്ടെ വ്യായാമത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം?
3: പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക, പഴങ്ങൾ. പലപ്പോഴും നമ്മൾ ഈ കീടനാശിനിയുടെ പേരും പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കീടനാശിനി നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല, ഈവൻ ചോറ് പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കണ്ട. ഈ ഫ്രൂട്ട്സ് പഴങ്ങൾ കഴിച്ചിട്ട് വരുന്ന അസുഖങ്ങളെക്കാൾ പഴങ്ങൾ കഴിക്കാതെയാണ് അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കൂടുതൽ ഉൾപ്പെടുത്തുക. പല ഭക്ഷണത്തിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫ്രൂട്ട്സ് ദഹിക്കാൻ, പല ഫ്രൂട്ട്സും ദഹിക്കാൻ വെറും 15 മിനിറ്റോളം മതി. അപ്പോഴത്തേക്ക് അത് ദഹിച്ച് അതിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുക. അതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. കുറച്ച് മീനോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ഉൾപ്പെടുത്താം. മീനിൽ തന്നെ പലപ്പോഴും ചെറിയ മത്സ്യങ്ങളാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ശൽക്കങ്ങളുള്ള മീനുണ്ടല്ലോ, നാട്ടുകാർ പലതും പറയും, ചെളുക്ക ചുണങ്ങെന്നൊക്കെ പറയുന്നത്. ഈ സാധനങ്ങളുള്ള മത്സ്യം കഴിക്കുന്നത് നല്ലതാണ്. അത് ആകുമ്പോൾ മലബന്ധത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. വലിയ കഷ്ണ മീനുകൾ, അയല പോലത്തെ മീനുകളൊക്കെ മലബന്ധ സാധ്യത ഉണ്ട്. എന്നാലും മറ്റ് വെജിറ്റബിൾസിനോട് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. ചിക്കനും ബീഫും കഴിക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കുക. ഉച്ചക്ക് ചിക്കൻ ചോറും കഴിച്ചിട്ട് രാത്രി വെജിറ്റബിൾസ് കഴിച്ചിട്ട് കാര്യമില്ല. ഇതോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് കഴിക്കുക. പിന്നെ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഇന്റർമീഡിയറ്റ് ആയിട്ട് വെള്ളം കുടിക്കുക. ഓരോ മണിക്കൂർ കൂടുമ്പോൾ ചെറിയൊരളവിൽ വെള്ളം ഇങ്ങനെ കുടിച്ചു കൊടുക്കുക. അതുപോലെ നന്നായിട്ട് വ്യായാമം, ശരീരം ഇളകുന്ന രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുക.
4: പ്രത്യേകിച്ച് ഇത് ഈ രോഗം വരാൻ ചാൻസ് ഉള്ള ആളുകൾ, അപ്പം നിന്ന് പണിയെടുക്കുന്ന ആളുകൾ,
3: ഇരുന്ന് തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒരു 3 മിനിറ്റെങ്കിലും ശരീരം ഒന്ന് ഇളക്കണം, ഒന്ന് നടക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയാലേ നമുക്കിത് വരാതെ തടയാൻ പറ്റും. ഇനി വന്ന് നമ്മൾ ചികിത്സിച്ച് ശസ്ത്രക്രിയൊക്കെ ചെയ്ത് മാറ്റിയ രോഗികളാണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് ജീവിതകാലം മുഴുവൻ വരാതെ നമുക്കൊരു പരിധിവരെ തടയാൻ
4: പറ്റും. അതെ. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. പ്രിയമുള്ള ശ്രോതാക്കളെ, പ്രീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇത്രയും ഡീപ്പായിട്ടുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോലെ ഡോക്ടറുടെ സേവനം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഡോക്ടർക്കും ഇത്രയും നേരം സംസാരിച്ചതിനും പീസ് റേഡിയോയുടെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, വളരെ ഉപകാരപ്രദമായ ഒരു ചർച്ചയാണ് നാം കേട്ടത്. പൈൽസ് ഫിഷർ ഫിസ്റ്റുല ഫലപ്രദമായ ആയുർവേദ ചികിത്സ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ചർച്ച. ഇൻഷാല്ലാ സലാം ക, ഇനി എന്താണ് അടുത്തൊരു പ്രോഗ്രാം?
0: പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ, അതിന്റെ ഭാഗം 4 പ്രാർത്ഥനാ പഠനത്തിൽ പതിവ് പോലെ സഫീർ അൽ ഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരു തവണ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ആ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗം ഞാൻ ആദ്യമൊന്ന് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅതു ലഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ഇനി അതിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരമാണ് വാചകം: ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ഉച്ചാരണത്തിൽ വളരെ എളുപ്പമുള്ള പദങ്ങളാണ്, തെറ്റിക്കാൻ സാധ്യതയുള്ള പദങ്ങളൊന്നും ഇവിടെയില്ല. ആമൻതു ത ആണ്, ബി കിതാബിക സാധാരണ ക ആണ്, രണ്ടും ഖാഫല്ല കാഫൺ. അല്ലദി അൻസൽത, അവിടെ സാ എന്ന അക്ഷരം സെഡിനോട് സമാനമായ അക്ഷരമാണ് അൻസൽത. വബിനബിയ്യികല്ലദി അർസൽത, അവിടെയും പ്രത്യേകമായി ശ്രദ്ധിക്കാനൊന്നുമില്ല. അപ്പോൾ തെറ്റായി ഉച്ചരിക്കാൻ സാധ്യതയില്ലാത്ത പദങ്ങളും അക്ഷരങ്ങളുമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ആരും തെറ്റിക്കരുത് എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നുകൂടി ഞാൻ ഈ വാചകം പറയാം: ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ഇനി ഞാൻ ഇത് പതുക്കെ ഓരോ വാചകങ്ങളായി പറയാം, നിങ്ങൾ കേട്ട് കൂടെ പറയണം. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ബി കിതാബിക് അല്ലാഹുവെ നിന്റെ ഗ്രന്ഥത്തിൽ അല്ലദീ എങ്ങനെയുള്ളതാണ് അൻസൽത നീ ഇറക്കിയതായ അല്ലാഹുവെ നീ ഇറക്കിയതായ ഗ്രന്ഥത്തിൽ ഞാനതാ വിശ്വസിച്ചിരിക്കുന്നു അതോടൊപ്പം വബി നബിയിക്കല്ലദീ അർസൽത നീ പറഞ്ഞയച്ച നീ ദൂതനായി തിരഞ്ഞെടുത്തയച്ച നബിയിലും പ്രവാചകനിലും അല്ലാഹുവെ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു പടച്ചോനെ നിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലും നീ തിരഞ്ഞെടുത്തയച്ച പ്രവാചകനിലും ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വിശ്വാസമൂട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിലേക്ക് നീങ്ങുന്നത് അപ്പോൾ വളരെ വലിയ അർത്ഥമാണ് നല്ല അർത്ഥമാണ് ഈ പ്രാർത്ഥനക്കുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പരിപൂർണമായും ഏൽപ്പിച്ച് കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് നൽകി അവനിലേക്ക് മുഖം തിരിച്ച് അവനിലേക്ക് മുതുകിനെ തിരിച്ച് ചായച്ചു വെച്ച് എല്ലാ ഭയവും പ്രതീക്ഷയും അല്ലാഹുവിൽ അർപ്പിച്ച് അവനിലേക്ക് പരിപൂർണമായി ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അതിലല്ലാതെ മറ്റൊരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കി അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിലും പ്രവാചകനിലും പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ടാണ് അങ്ങനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ തുടക്ക ഭാഗം മുതൽ ഒരിക്കൽ കൂടി ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം പഠിച്ച ആളുകൾ അതൊന്ന് ഓർമ്മ പുതുക്കണം എന്നിട്ട് ജീവിതത്തിൽ സ്ഥിരമായി കിടന്നുറങ്ങുമ്പോൾ ഇത് പറയണം ഒന്ന് ഞാൻ പറയാം ശ്രദ്ധിച്ച് കേൾക്കുക അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ലഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക മില്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയ്യിക അല്ലദീ അർസൽത അപ്പോൾ ഈ പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കുക അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു
1: മാഷാല്ലാ വളരെ ഹൃദ്യമായി അങ്ങനെ എന്താ പറയുക ആദ്യത്തെ ഒരു ഒരു അധ്യാപകൻ ക്ലാസ്സിലെത്തിയ എങ്ങനെയാണോ അങ്ങനെയാണ് സഫീർ അലൈക്കും പഠിപ്പിക്കുന്നത് അഥവാ പിന്നെ പഴയ പാഠമെന്നോ അല്ലെങ്കിൽ എന്താ മുന്നറിവ് എന്നാണ് നമ്മൾ പറയാറല്ലേ അതൊക്കെയും പഴയതിൻ്റെ ബാക്കി ഇന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു ഈ ക്ലാസ്സിൽ ഇതാണ് പഠിക്കുന്നത് എന്നുള്ള രൂപത്തിൽ കഷ്ണം മുറിച്ചിട്ടാണ് ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് എങ്ങനെയാലും പഠനത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക നല്ലൊരു സെഷനായിരുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കറാണ് നാം പഠിച്ചത്
0: പീസ് റേഡിയോയിൽ ഇനി പൂമരത്തണലിൽ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും കുട്ടികളുടെ പ്രിയപ്പെട്ട ഷമീൽ മഞ്ചേരിയാണ് പൂമരത്തണലിൽ ചേരുന്നത്
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ പ്രിയം നിറഞ്ഞ പൂമരത്തണലിൻ്റെ ശ്രോതാക്കളായിട്ടുള്ള കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇത് കൂട്ടുകാരുടെ സ്വന്തം MS പതിവ് പോലെ കൂട്ടുകാർക്ക് കൊച്ചു കൊച്ചു അറിവുകളും പാട്ടുകളും മറ്റു സംസാരങ്ങളുമൊക്കെയായി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഇന്നും നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തെ കൂട്ടുകാർക്ക് വേണ്ടി MS സ്വാഗതം ചെയ്യുകയാണ് ആരാണെന്നറിയാലോ നമ്മുടെ സ്വന്തം അർഷദ് അർഷദ്
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ
6: അർഷദ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെയധികം മനോഹരമായ ഒരു പാട്ടിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെട്ടു അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ വൈവിധ്യങ്ങളും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു അതുപോലെ അതിൻ്റെ അവസാനത്തിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഒരു ഭാഗം പറഞ്ഞു വച്ചിരുന്നു
7: അതെ അതെ ഉമ്മാനെക്കുറിച്ചും ഉപ്പാനെക്കുറിച്ചും
6: അതെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചുമൊക്കെ അത് അന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ സമയപരിമിതി മൂലം നമുക്കധികം പറയാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു ഇന്ന് അവരെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കേണ്ടതുണ്ട് എന്നുവെച്ചാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നുവെച്ചാൽ അള്ളാഹു നമ്മളെ ജീവിപ്പിച്ചതും നമ്മളെ വളർത്തിയതുമൊക്കെ അവരിലൂടെയാണ് അല്ലേ
7: അതെ
6: അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എത്ര ഓർത്താലും എത്ര അവർക്ക് വേണ്ടി നന്മകൾ ചെയ്തു കൊടുത്താലും മതിയാവില്ല അതുകൊണ്ടാണ് നമ്മൾ പൂമരത്തണലിൻ്റെ വിവിധങ്ങളായ എപ്പിസോഡുകളിലൂടെ എപ്പോഴും ഉപ്പയോടും ഉമ്മയോടുമുള്ള പെരുമാറ്റ മര്യാദകളെക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നമ്മളെപ്പോഴും പല സംസാരത്തിലും പല പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്നതാണ് അല്ലേ കൂട്ടുകാരെ എന്തെന്ന് വെച്ചാൽ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹുവിനോടുള്ള ഇബാദത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ളത് ഉപ്പയോടും ഉമ്മയോടും
7: അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ ഞാൻ ആരാണ് ഇഷ്ടപ്പെടേണ്ടതെന്ന് പറഞ്ഞപ്പോൾ, മൂന്ന് പ്രാവശ്യം ഉമ്മാനോടാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് പറഞ്ഞു.
6: പിന്നീടാണ് ഉപ്പയെ കുറിച്ച് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഉമ്മയാണ് നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്നത് എന്നർത്ഥം. തീർച്ചയായും ഇവിടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ അവരെക്കുറിച്ച് ഓർക്കാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരോട് അനുസരണ കാണിക്കേണ്ടതിനെ ഒക്കെ ആവശ്യകത പറയാൻ നമ്മൾ കഥയാണോ പാട്ടാണോ അനുഭവങ്ങളാണോ എന്താണ് അർഷദ് ഇന്ന് കൂട്ടുകാർക്കായി ഒരുക്കി കൊണ്ടുവന്നിട്ടുള്ളത്?
7: ഒരു പാട്ടാണ്, ഉമ്മാനെക്കുറിച്ചും ഉപ്പാനെക്കുറിച്ചും ഓർക്കാവുന്ന ഒരു നല്ല ഗാനം.
6: ശരി, അങ്ങനെയെങ്കിൽ ആ പാട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാലോ കൂട്ടുകാരെ? എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ സ്വന്തം ഉമ്മാനെക്കുറിച്ചും ഉപ്പാനെക്കുറിച്ചുമാണ് ഈ പാട്ടിലൂടെ നമ്മൾ ഓർക്കാൻ പോകുന്നത്. എത്ര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? എന്നാൽ ശ്രദ്ധിച്ചോളൂ, അർഷദ് നമുക്ക് തുടങ്ങാം.

0: ആ നിന്റെ ഉമ്മയോട് എന്ന് വീണ്ടും വീണ്ടും 3 തവണ ആവർത്തിച്ചു പറയുകയും 4-ാമത്തെ തവണ മാത്രം അബൂക്ക എന്ന് പറയുകയും ചെയ്യുന്ന സംഭവമൊക്കെ നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉമ്മയോടുള്ള നമ്മുടെ കടപ്പാടും സ്നേഹവും അനുസരണയും ഒക്കെ എത്രത്തോളം വേണമെന്ന്. നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിരുന്നു നമുക്കറിയാലോ കൂട്ടുകാരെ, അല്ലെ അർഷദ്?
1: ആ അതെ, നമ്മളെ 10 മാസം ഗർഭം ചുമന്ന് ക്ഷീണത്തിന്മേലെ ക്ഷീണം സഹിച്ചുകൊണ്ടാണ് നമ്മളെ അവർ പോറ്റി വളർത്തിയത്. അതിൻ്റെ സ്നേഹവും കാരുണ്യം നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി ചെയ്തിരുന്നു.
0: തീർച്ചയായും അർഷവ് പറഞ്ഞ പോലെ 10 മാസം അല്ലെങ്കിൽ 9 മാസവും കുറച്ചു ദിവസങ്ങളും നമ്മളെ, നമ്മളെന്ന ഒരു ജീവിയെ, ഒരു മനുഷ്യനെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുക എന്നുള്ളത് എത്രത്തോളം പ്രയാസമാണെന്നൊരു പക്ഷെ നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. വേണമെങ്കിൽ കൂട്ടുകാർക്കായി ഒരു ആക്ടിവിറ്റി പറയാം, പക്ഷെ അത് ചെയ്തു നോക്കൊന്നും വേണ്ട. സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഇപ്പോൾ ഏകദേശം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് 2-ഓ 3-ഓ ഒക്കെ കിലോ ഏകദേശം ഭാരം ഉണ്ടാവും അല്ലേ? 2 കിലോഗ്രാം 3 കിലോഗ്രാം ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മുടെ ഭാരം ഉണ്ടാവുക. നമ്മളെന്ന ചെറിയ കുട്ടിയുടെ അത്രയും ഭാരമുള്ള അല്ലെങ്കിൽ അതുപോലെ ഭാരമുള്ള ഒന്ന് വയറ്റിൽ ചുമന്നുകൊണ്ട് ദിവസങ്ങളല്ല, മണിക്കൂറുകളല്ല, ആഴ്ചകളല്ല, മാസങ്ങൾ നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്കാം, എന്ത് ഒരു 1-ഓ 2-ഓ 3-ഓ കിലോഗ്രാം ഭാരമുള്ള ഒരു കല്ല്, ഒരു കരിങ്കല്ലോ മറ്റോ നമ്മുടെ വയറ്റത്ത് കെട്ടിവെച്ചുകൊണ്ട് നമുക്ക് എത്ര സമയം നടക്കാൻ സാധിക്കും? നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സാധിക്കുമോ?
1: അതുപോലെ തന്നെ ഇപ്പോൾ കടകളിൽ നമ്മൾ പോയി വരുമ്പോൾ കവറ് ഒരു കയ്യിൽ ഭാരം അനുഭവപ്പെടുമ്പോൾ മറ്റൊരു കയ്യിലേക്ക് മാറ്റിപ്പിടിക്കും. ഇത്തരത്തിലുള്ള ഒരു സൗകര്യം പോലും ഉമ്മാക്ക് ലഭിക്കുന്നില്ല.
0: അതെ അതെ, ഉമ്മ ആ വയറ്റിൽ തന്നെ നേരത്തെ അർഷവ് പറഞ്ഞ പോലെ ഒന്ന് വയറ്റിൽ നിന്ന് മാറ്റിപ്പിടിക്കാനോ ഒന്നും സാധിക്കാതെ ആ വയറിൻ്റെ മുകളിൽ തന്നെ ആ ഭാരമെല്ലാം ചുമന്നുകൊണ്ട് 9 മാസത്തിൽ പരം സമയം നമ്മളെ ചുമന്ന് നടന്നിട്ടുണ്ട്. അത് വലിയ കാര്യം തന്നെയാണ്, വലിയ പ്രയാസം തന്നെയാണ്. അതുകൊണ്ടാണ് കൂട്ടുകാരോട് ഞാൻ ഈ ഒരു സംഗതി പറഞ്ഞത്. ഇത്രയും ഭാരം നമ്മുടെ വയറ്റത്ത് വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഒരു ദിവസം പോയിട്ട് അര ദിവസം പോലും ഒരു പക്ഷേ നമ്മുടെ സാധാരണ രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്കൊന്ന് അങ്ങോട്ട് നടക്കാനോ ഒന്ന് ഓടാനോ ഒന്ന് ചാടാനോ അതല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഒന്ന് ചെരിഞ്ഞ് കിടക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയായിരിക്കും ആ സമയത്തുണ്ടാവുക. ഇതെല്ലാം സഹിച്ചുകൊണ്ട്, ഇതെല്ലാം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ആ ഉമ്മ നമ്മളെയൊക്കെ ഗർഭം ചുവന്ന് പ്രയാസത്തിനു മേൽ പ്രയാസം സഹിച്ച് പ്രസവിച്ച്. പ്രസവിച്ച് കഴിഞ്ഞാൽ പ്രയാസങ്ങൾ തീർന്നോ?
1: ഇല്ലല്ല, നമ്മളെ പോറ്റി വളർത്തുക, നമ്മൾ രാത്രി സമയമാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഉണരുകയും കരഞ്ഞുകൊണ്ട് ഉമ്മാനെ ഉറങ്ങാൻ സമ്മതിക്കാതെ പിന്നെ.
0: അതെ അതെ, എന്നുവെച്ചാൽ ഉമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തുകൊണ്ട് പ്രയാസപ്പെട്ട് ക്ഷീണിച്ചായിരിക്കും രാത്രി കിടക്കാൻ വേണ്ടി എത്തുക. ആ സമയത്തായിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങി, രാത്രിയായിരിക്കും നമ്മളൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് പലപ്പോഴും ഉണർന്നിരിക്കുക, എന്നിട്ട് അങ്ങനെ കരയും അല്ലെങ്കിൽ കളിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് രാത്രിയും ഉമ്മക്ക് ഉറക്കമില്ലാതാവുകയും എന്നാലും ആ ഉമ്മ ഒരിക്കലും നമ്മളെ അതിൻ്റെ പേരിൽ ചീത്ത പറയുകയോ ഒന്നും ചെയ്തില്ല. ആ ഉമ്മക്ക് നമ്മളോട് സ്നേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ഒരു പക്ഷേ രാത്രി ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരാളോട് നമുക്കൊക്കെ സാധാരണഗതിയിൽ ദേഷ്യമാണ് ഉണ്ടാവുക അല്ലേ?
1: അതെ.
0: പക്ഷേ ഇവിടെ നമ്മുടെ ഉമ്മ എന്താ പകരം ചെയ്യുന്നത്? നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നു, നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കുന്നു, പോറ്റി വളർത്തുന്നു, എല്ലാം ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാവാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഉമ്മയോടുള്ള ബാധ്യതയെപ്പറ്റി അത്രയേറെ കാര്യഗൗരവത്തിൽ സൂചിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാട്ടിന്റെ 1-ാമത്തെ വരി മാത്രമാണ് നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചല്ലേ?
1: അതെ. ഉമ്മാനെയാണ് എനിക്കേറെ ഇഷ്ടം, ഉപ്പാനെയാണ് എനിക്കേറെ ഇഷ്ടം.
0: അതെ, ഉമ്മാനെ മാത്രം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരുടെ ഉപ്പയുണ്ടെങ്കിൽ അതെന്താ ഉമ്മയെക്കുറിച്ച് മാത്രം ഇത്രയും സമയം പറയുന്നു എന്ന് വിചാരിക്കാം. ഉപ്പയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്, ഓർക്കാനുണ്ട്, അവരെയും നമുക്ക് അനുസരിക്കാനുണ്ട് അല്ലേ? അവരും നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് കൂട്ടുകാരെ.
1: നമുക്ക് വേണ്ടിയുള്ള യൂണിഫോമും പുസ്തകങ്ങളും ബാഗും അതുപോലെ പെരുന്നാളിനെടുത്തു നിന്ന വസ്ത്രങ്ങളും ഇത്തരത്തിലുള്ള നമ്മൾ എന്തു പറഞ്ഞാലും അത് വാങ്ങിത്തരാൻ മാത്രം വാങ്ങിത്തരുന്ന നമ്മുടെ ഉപ്പാനെയും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്.
0: അതെ അതെ ഇതൊന്നും

0: ഒന്നും ഇപ്പോൾ നേരത്തെ അർഷദ് പറഞ്ഞ പോലെ നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങിത്തരുന്നത് നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ ചെലവുകൾ, ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉപ്പ കഷ്ടപ്പെടുന്നത് എത്രത്തോളാണെന്ന് ഒരു പക്ഷേ നമുക്ക് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല കൂട്ടുകാരെ. നമ്മൾ എത്ര പറഞ്ഞാലും എത്ര പൂമരത്തണലിൻ്റെ എപ്പിസോഡുകളിൽ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചൊക്കെ പറഞ്ഞാലും ചില കൂട്ടുകാരിപ്പോഴും ആ ഉമ്മയോട് മോശമായി സംസാരിക്കുന്നു, ധിക്കാരപൂർവ്വം മറുപടി പറയുന്നു, ആ ഉമ്മ ഇങ്ങോട്ട് വിളിച്ചാൽ വരാതിരിക്കുന്നു, ആ ഉമ്മയുടെ വാക്കുകളെ അനുസരിക്കാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കൂട്ടുകാരിപ്പോഴുണ്ട്. അവർക്കൊന്നും ഒരു പക്ഷേ എത്ര നമ്മുടെ പൂമരത്തണലിലെ വിവിധങ്ങളായ എപ്പിസോഡുകളിലൂടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും പറഞ്ഞു കൊടുത്താലും മനസ്സിലാവണമെന്നില്ല. പക്ഷെ അവർക്കൊക്കെ മനസ്സിലാകുന്ന ചില സമയങ്ങൾ വരാനുണ്ട്. അതിലൊന്നാണ് ആ ഉമ്മ അങ്ങ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അള്ളാഹു നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. ആ ഉപ്പയെങ്ങാനും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മരിച്ച് അല്ലെങ്കിൽ ഉമ്മ മരിച്ചാൽ ആ സമയത്താണ് നമുക്ക് അവരുടെ വില കൂടുതൽ മനസ്സിലാവുക. ഇനി ആ സമയത്തല്ലെങ്കിൽ അതും കഴിഞ്ഞ് മറ്റൊരു സമയത്ത് അതിനേക്കാൾ നന്നായി മനസ്സിലാവുന്നൊരു സന്ദർഭമുണ്ട്. എന്നുവെച്ചാൽ നമ്മളും നമ്മെപ്പോലെയുള്ള ചെറിയ കൂട്ടുകാർ നമ്മളൊക്കെ ഇനി വലുതായി ഒരു വലിയ യുവാവൊക്കെ ആയി പിന്നെ കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ നമ്മളൊരു ഉപ്പയാവുമല്ലോ. ആ ഉപ്പയാവുന്ന സമയത്ത് നമുക്ക് എന്തായാലും മനസ്സിലാവും എന്താണ് ഒരു ഉപ്പയുടെ ത്യാഗമെന്നും കഷ്ടപ്പാടെന്നും. ഒരുപക്ഷെ ആ നേരത്ത് നമുക്ക് നമ്മുടെ ഉപ്പയെ തിരിച്ച് സ്നേഹിക്കാൻ നമ്മുടെ ഉപ്പ അന്ന് ഉണ്ടായിക്കൊള്ളുന്നില്ല. അന്നായിരിക്കും നമ്മുടെ മക്കളും നമ്മളോട് ധിക്കാരൊക്കെ കാണിക്കുന്ന സമയത്താവും നമുക്കതൊക്കെ മനസ്സിലാവുക. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ പൂമരത്തണലൊക്കെ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പയോടുള്ള ഉമ്മയോടുള്ള ബാധ്യതകൾ നമ്മൾ എന്തു ചെയ്യണം, മറക്കാതെ നിറവേറ്റണം. എന്നുവെച്ചാൽ ഏറ്റവും വലിയ ബാധ്യത അവർ പറഞ്ഞത് കേൾക്കുക, അനുസരിക്കുക എന്ന് തന്നെ. വലുതാകുന്ന സമയത്താണ് ഉപ്പക്കും ഉമ്മക്കൊക്കെ ഒരുപാട് വയസ്സായി നമുക്കും കുറച്ചൊക്കെ പ്രായമാകുന്ന സമയത്ത് അവരെ തിരിച്ച് നോക്കുന്ന സമയത്താണ് പിന്നീട് കൂടുതൽ ബാധ്യതകൾ വരുന്നത്. ഈ ഒരു സമയത്ത് നമ്മെപ്പോലെയുള്ള ചെറിയ കൂട്ടുകാരെന്ന നിലക്ക് നമുക്ക് ഇപ്പോഴുള്ള കടമ ആ ഉപ്പയും ഉമ്മയും എന്തു പറഞ്ഞാലും അള്ളാഹുവിനും റസൂലിനും എതിരില്ലാത്ത എന്തു കാര്യങ്ങൾ പറഞ്ഞാലും അവരെ നന്നായി അനുസരിക്കുക എന്നുള്ളതാണ്. അല്ലേ അർഷദ്?
1: അതെ അതെ.
0: അങ്ങനെയെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കി വരികളിലേക്ക് പോയാലോ?
1: ഓ

0: സ്വർഗം.
1: അതെ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഉമ്മാന്റെ കാലടി പാടലാണ് നമുക്കുള്ള സ്വർഗം എന്നൊക്കെ, അല്ലേ? ആ, അതിനർത്ഥം എന്താണെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഉമ്മയെ അനുസരിക്കണമെന്നും ഉമ്മയെ അനുസരിക്കുന്നതിലൂടെ ഉപ്പയെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ നമുക്കറിയാം, അല്ലേ? അവരെ ധിക്കരിച്ചുകൊണ്ട് അവരെ തൃപ്തിയില്ലാത്തവരുടെ കൂട്ടത്തിലായാൽ നമുക്ക് സ്വർഗം കിട്ടുമോ?
0: ഇല്ല,
1: ഒരിക്കലുമില്ല കൂട്ടുകാരെ. കാരണം നമുക്കറിയാം, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഉമ്മയുടെയും ഉപ്പയുടെയും തൃപ്തിയിലാണ് ആരുടെ തൃപ്തി?
0: അള്ളാഹുവിന്റെ തൃപ്തി.
1: അള്ളാഹുവിന്റെ തൃപ്തി. അതുപോലെ തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും കോപത്തിലാണ് ആരുടെ കോപം?
0: അള്ളാഹുവിന്റെ കോപം.
1: അള്ളാഹുവിന്റെ കോപം. ഈ ഒരു ഹദീസൊക്കെ നമ്മൾ പലവട്ടം കേട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ശ്രദ്ധിക്കണം? നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ദേഷ്യം നമുക്കൊരിക്കലും വരരുത്. എപ്പോഴും അവരുടെ ഇഷ്ടം മാത്രം, അവരുടെ തൃപ്തി മാത്രം നേടുന്ന കൂട്ടുകാരാവാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് ഏതെങ്കിലും സമയത്ത് അവർ നമ്മളോട് ദേഷ്യപ്പെടുകയോ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നമുക്കത് വളരെ പ്രതികൂലമായി ബാധിക്കും.
0: സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് അത് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുക. ചിലപ്പോൾ ഒരു അണുമണി തൂക്കം തിന്മ കൊണ്ടായിരിക്കും നമ്മൾ നാളെ നരകത്ത് പോവുക. ചിലപ്പോൾ ഉമ്മാനനുസരിച്ച ഒരു അണുമണി തൂക്കം നന്മ കൊണ്ടായിരിക്കും നമ്മൾ നാളെ സ്വർഗത്ത് പ്രവേശിക്കും.
1: അതെ, അങ്ങനെയുള്ള ഓരോ നന്മകളും വളരെ കാര്യഗൗരവത്തിലെടുക്കുന്ന നല്ല കൂട്ടുകാരെന്ന നിലക്ക് നമ്മൾ എന്തു ശ്രദ്ധിക്കണം? ഉപ്പയും ഉമ്മയും അനുസരിക്കുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ പാട്ടിന്റെ അടുത്ത ഭാഗം കൂടി ഒന്ന് പാടിയാലോ?

0: അതെ, വീണ്ടും അവരോടുള്ള എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പറയാം അല്ലേ. അവരോട് ബഹുമാനം വേണം,
1: സ്നേഹം വേണം,
0: സ്നേഹം വേണം,
1: സൗമ്യമായുള്ള സംസാരം.
0: അതെ, സൗമ്യമായുള്ള സംസാരം. അതാണ് കൂട്ടുകാരുടെ അമ്മസ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ, സൗമ്യമായ സംസാരം. നമുക്ക് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടൊക്കെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട് അല്ലേ. അതില്ലാത്ത കൂട്ടുകാരൊന്നും ഒരു പക്ഷെ ഉണ്ടാവില്ല. പക്ഷെ ചില സമയത്തൊക്കെ, പ്രത്യേകിച്ചും ദേഷ്യം വരുന്ന സമയത്തൊക്കെ, ഉമ്മയോടും ഉപ്പയോടുള്ള സൗമ്യമായ സംസാരം നമുക്ക് നഷ്ടപ്പെടാറുണ്ട് അല്ലേ. അറിയാതെ ചില വാക്കുകളൊക്കെ എന്ന് വെച്ചാൽ, അവർക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകളും അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ ഭാഗമായുള്ള വാക്കുകളുമൊക്കെ, അനുസരണക്കേടിൻ്റെ വാക്കുകളുമൊക്കെ നമ്മുടെ നാവിലൂടെ വരാറുണ്ട്. അതൊരിക്കലും പാടില്ല, നമുക്ക് അറിയാലോ കൂട്ടുകാരെ, എല്ലാവർക്കും അറിയില്ലേ. അറിയാം, അതുകൊണ്ട് തന്നെ ആ അറിവിനൊത്ത് നമ്മൾ പ്രവർത്തിക്കണം.
1: അതെ,
0: ബാക്കി വരികൾ എന്താണ് പറയുന്നത്?

0: അതെ, അവരെന്തു പറഞ്ഞാലും നമ്മൾ എന്തു ചെയ്യണം എന്നാ പറഞ്ഞത്?
1: അതനുസരിക്കണം.
0: അതനുസരിക്കണം. അവര് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് എപ്പോഴും ഓരോ കാര്യങ്ങളും പറയാറുള്ളത്.
1: അതെ,
0: ഒരിക്കലും ഒരു ഉപ്പയും ഉമ്മയും അവരുടെ മക്കളുടെ കാര്യത്തിൽ മോശമായതൊന്നും, എന്ന് വെച്ചാൽ അവർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും തന്നെ അവരോട് പറയാറില്ലല്ലോ. നന്മകൾ മാത്രമാണ് ഓരോ ഉപ്പയും ഉമ്മയും കുട്ടികളെ ഉപദേശിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും അത് അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യണം.
1: അതെ,
0: അതേപോലെ തന്നെ രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത് അവർ തടഞ്ഞതെല്ലാം നമ്മൾ
1: വെടിഞ്ഞിടണം.
0: എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവർ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ട എന്നോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതും നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായി എന്തെങ്കിലുമൊക്കെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യണ്ട, ഇങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ അതെടുക്കണ്ട എന്നൊക്കെ പറയുന്നത്. ആ നേരത്ത് ധിക്കാരം കാണിച്ചുകൊണ്ട് ഞാനതെടുക്കും എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച് നമുക്ക് എന്താ അഭിപ്രായം? വളരെ മോശം അഭിപ്രായമാണ് അത്തരം കുട്ടികളെ, അത്തരം കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം മോശപ്പെട്ട കുട്ടികളിൽ നമ്മുടെ ഈ പീസ് റേഡിയോയും പൂമരത്തനിലൊക്കെ കേൾക്കുന്ന കൂട്ടുകാരുണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം അടുത്ത വരി കൂടി നമുക്ക് അർശതയിലൂടെ കേട്ടാലോ?

0: തുണയാവണം.
1: അതെ, നമുക്കറിയാം സൂറത്തു ഇസ്രായിലെ ഒരായത്തിന്റെ ആശയം തന്നെയാണിത് അല്ലേ? വഖല്ലാ റബ്ബുക എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മളൊക്കെ മദ്രസയിലും അല്ലാത്ത ക്ലാസ്സുകളിലുമൊക്കെ എപ്പോഴും കേൾക്കുന്ന, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്ന ഒരായത്താണ്. വഖല്ലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന തുടങ്ങിയ ആ ആയത്ത്. അത് എപ്പോഴും കേട്ടതുകൊണ്ട് മാത്രമായില്ല,
0: പ്രാർത്ഥനയും കൂടിയാണ്.
1: ആ അതിൽ ഒരു പ്രാർത്ഥന കൂടി വരുന്നുണ്ട്. ആ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് അവസാനം പറയാം. ഇവിടെ നമ്മുടെ പാട്ടിനോടനുബന്ധിച്ച് പാട്ടിലെ വരിയിൽ എന്താ പറഞ്ഞത്?
0: കാരുണ്യച്ചിറകുകൾ താഴ്ത്തിടണം, അവർക്ക് നാം എപ്പോഴും തുണയാവണം.
1: അതെ, നമ്മുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ. ഈ വരി ഒരു പക്ഷെ നമുക്ക് ഇപ്പോ അത്രത്തോളം മനസ്സിലായിക്കൊള്ളണമെന്നില്ല, മറിച്ച് നമ്മളൊക്കെ ഒരു വലിയ കുട്ടിയായി, നമ്മുടെ ഉപ്പക്കും ഉമ്മക്കൊക്കെ ഒരുപാട് വയസ്സായി, ആ സമയത്ത് നമ്മളായിരിക്കും നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും നോക്കേണ്ടി വരിക. ഇപ്പോ നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ നമ്മെ നോക്കുന്നു അല്ലെ? ഇനി നമ്മളൊക്കെ വലിയ കുട്ടികളായി വലിയ ആളുകളൊക്കെ ആയി മാറുമ്പോൾ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വയസ്സാവും. ആ സമയത്ത് അവർക്കൊന്നിനും സാധിക്കൂല. ആ സമയത്ത് നമ്മളെ അവർ എങ്ങനെയാണോ ഈ ചെറുപ്പത്തിലൊക്കെ നോക്കിയത്, അതുപോലെ നമ്മൾ തിരിച്ചു നോക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ദേഷ്യം കാണിച്ചുകൊണ്ട്, ഇപ്പോൾ കൂട്ടുകാർക്കൊക്കെ അറിയാലോ വൃദ്ധസദനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നുവെച്ചാൽ വയസ്സായ ഉപ്പയെയും ഉമ്മയൊക്കെ എനിക്ക് നോക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു കേന്ദ്രത്തിലൊക്കെ കൊണ്ടുപോയി ആക്കിക്കൊണ്ട് കുറച്ച് പൈസയും കൊടുത്തുകൊണ്ട് അവരെ നോക്കാൻ വേണ്ടി അവിടെ ആളെ ഏൽപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മക്കും എത്ര സുഖമില്ലെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ തന്നെയാണ് അവരെ നോക്കേണ്ടത്. കാരണം നമ്മൾ ചെറുതായപ്പോൾ നമുക്ക് ഏത് അസുഖം വന്നപ്പോഴും എന്തു പ്രയാസം വന്നപ്പോഴും അവരെ നമ്മെ ഇട്ടു പോയിട്ടില്ലല്ലോ, അവരാണ് നമ്മെ എല്ലാ സമയത്തും നോക്കിയത്. ആ ഒരു കാരുണ്യം നമ്മൾ തിരിച്ച് അവർക്ക് പ്രായമാകുമ്പോൾ ചെയ്തു കൊടുക്കേണ്ടി വരും അല്ലേ അർഷദ്?
0: അതെ, അതോടൊപ്പം തുണയാവണം, എല്ലാ സന്ദർഭത്തിലും അവർക്ക് വേണ്ടി നമ്മൾ കൂടെ ഉണ്ടാവണം.
1: അതെ, അവർക്ക് എല്ലാ പ്രയാസഘട്ടങ്ങളിലും എല്ലാ അസുഖത്തിന്റെ അവസ്ഥകളിലും എല്ലാ രംഗത്തും നമ്മൾ അവർക്ക് തുണയാകേണ്ട ഒരു സന്ദർഭമായിരിക്കും. അവർക്ക് വയസ്സാവുകയും നമുക്കും അതുപോലെ പ്രായമായ ഒരു വലിയ കുട്ടിയൊക്കെ ആവുന്ന സമയത്ത്, അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയൊക്കെ നമുക്കറിയാം അല്ലേ? എങ്കിലും ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി പറയാണ്, നമുക്കറിയുന്ന എല്ലാ വചനങ്ങൾ വെച്ചും നമ്മൾ നമസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വഖല്ലാ റബ്ബുക എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഒരു പ്രാർത്ഥന, അർശദ് സൂചിപ്പിച്ച പോലെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കൂടി കൂട്ടുകാർക്കായി പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന് നമുക്ക് വിരാമം കുറിക്കേണ്ടതുണ്ട്. ഏതായിരുന്നു പ്രാർത്ഥന അർശദ്?
0: റബ്ബി റഹ്മുഹുമ കമാ റബ്ബയാനി സഗീറ.
1: അതെ, റബ്ബി റഹ്മുഹുമ കമാ റബ്ബയാനി സഗീറ. എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ? എല്ലാവരും ഒന്ന് എം എസിന്റെ കൂടെ ഒപ്പം ചൊല്ലിക്കേ. എം എസ് പറയാം എല്ലാവരും. ഇപ്പോൾ പീസ് റേഡിയോയുടെ മുന്നിൽ നല്ല കൂട്ടുകാരായിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഉറക്കനെ പറഞ്ഞ് റബ്ബി റഹ്മുഹുമ, റബ്ബി റഹ്മുഹുമ കമാ റബ്ബയാനി, കമാ റബ്ബയാനി സഗീറ. റബ്ബി റഹ്മുഹുമ കമാ റബ്ബയാനി സഗീറ. എല്ലാവരും ഒന്നിച്ചു പറയൂ, റബ്ബി റഹ്മുഹുമ കമാ റബ്ബയാനി സഗീറ. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടില്ലേ? നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ആദ്യം പറയുന്ന റബ്ബി, എന്റെ റബ്ബി അല്ലാഹുവേ, ഇർഹംഹുമ അവർക്ക് രണ്ടു പേർക്കും, അഥവാ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ കരുണ ചൊരിയണമേ. എങ്ങനെ? കമാ റബ്ബയാനി സഗീറ, അവരെന്നെ ചെറുപ്പത്തിൽ ഏതൊരു രൂപത്തിൽ കാരുണ്യത്തിലുമൊക്കെയാണോ പോറ്റി വളർത്തിയതും നോക്കിയതും ആ രൂപത്തിൽ അവർക്കും നീ കരുണ ചൊരിയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
0: അതെ,
1: പരലോകത്തെത്തുമ്പോൾ ചില ഉപ്പന്മാർക്കൊക്കെ അവർ ചെയ്തതിനേക്കാൾ വലിയ പദവികൾ ലഭിക്കുന്ന ചില സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഉപ്പ തിരിച്ചു ചോദിക്കും, അല്ല എനിക്കെങ്ങനെ ഇത്രയൊക്കെ വലിയ പദവികൾ കിട്ടിയത്, ഞാൻ അതിനു മാത്രമൊന്നും പ്രവർത്തിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹു ആ ഉപ്പയോട് തിരിച്ചു പറയുന്ന ചില വാചകങ്ങളുണ്ട്. എന്താണെന്നറിയോ? നിന്റെ മകൻ, നിനക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു, ഒരുപാട് സമയം ഒരുപാട് കാലം പ്രാർത്ഥിച്ചിരുന്നു, അതിൻ്റെ പ്രതിഫലമായിട്ടാണ് നിനക്ക് ഈ രൂപത്തിൽ പദവികൾ കിട്ടിയിട്ടുള്ളത് എന്ന് ചില ഉപ്പമാരോടൊക്കെ പറയുന്ന സാഹചര്യം പരലോകത്ത് വരാനുണ്ട്. അപ്പം നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഉപ്പാക്കും വേണ്ടി ഉമ്മാക്കും വേണ്ടി നമ്മൾ എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ട്? അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു അനുഭവം പരലോകത്ത് ഉണ്ടാവുമോ? ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കേട്ടല്ലോ. അപ്പൊ നമ്മൾ എന്തു പ്രാർത്ഥിക്കണം? റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. എല്ലാ കൂട്ടുകാർക്കും പ്രാർത്ഥന കിട്ടിയല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന നല്ല കൂട്ടുകാരാവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ പൂമരത്തലിന്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ അർശദിലൂടെ നമ്മൾ ആ പാട്ട് ഒന്നുകൂടി കേൾക്കുകയാണ്.
0: ഉമ്മ.

0: ജസാക്കല്ലാഹു ഖൈറൻ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം കൂട്ടുകൂടാനെത്തിയത് അർഷദ് എന്ന കൂട്ടുകാരനായിരുന്നു. ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ കൂട്ടുകാർക്ക് ഇന്നു പറഞ്ഞ ഒരുപാട് ആശയങ്ങളും അറിവുകളും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് നല്ല കുട്ടിയായി വളരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവങ്ങളുമായി കൂട്ടുകാരുമായി സംവദിക്കാമെന്ന പ്രതീക്ഷയിൽ ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാല്ലാ, ഷെമിൽ മഞ്ചേരി എന്തായി തൂക്കി എന്ന് പറയുവാണല്ലേ, തൂക്കണ കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ പിന്നെ കുട്ടികളുടെ പ്രോഗ്രാമാണ്, സ്വാഭാവികമായിട്ടും കൂട്ടുകാരും ഉണ്ടാവും. പൂമരത്താളിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ആങ്കറെ കൂടെ എന്തും കൂടി ഉണ്ടാവും, കൂട്ടുകാർ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം മാഷാല്ലാ, പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എന്ന വിഷയത്തിലുള്ള സംസാരം ഹൃദ്യമായിരുന്നു. പ്രത്യേകം നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, മക്കളെ ഇത് കേൾപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലഘട്ടത്തിലൊക്കെയും കുട്ടികൾ ഫ്രീ ആണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ലാ.
2: പീസ് റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്നത് നുറുങ്ങുകളാണ്. ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. ടി ചാണ്ടിയുടെ രചന. ഇതിന്റെ ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്. നുറുങ്ങുകളിലേക്ക്.
3: ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. തങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന ചില വസ്തുതകളെ ആസ്പദമാക്കി ശാസ്ത്രജ്ഞന്മാർ ചില സാങ്കല്പിക സിദ്ധാന്തങ്ങളിൽ അഥവാ ഹൈപ്പോത്തിസിസിൽ എത്തിച്ചേരാറുണ്ട്. യഥാർത്ഥ ശാസ്ത്രജ്ഞന് ദിവ്യമായ കൽപ്പനാ വൈഭവവും താൻ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള ദർശനശക്തിയും ഉണ്ടായിരിക്കണമെന്ന് ഒരു ഗ്രന്ഥകാരൻ പറയുന്നു. ശാസ്ത്രീയമായ ചില വസ്തുതകളുടെ ചുവടുപിടിച്ചുകൊണ്ട് തങ്ങൾ വിഭാവനം ചെയ്ത സാങ്കല്പിക സിദ്ധാന്തത്തിലേക്ക് എടുത്തുചാടാനുള്ള ദർശനശക്തിയാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞരെ ചന്ദ്രനിൽ ഇറങ്ങുവാൻ വേണ്ടിയുള്ള സാഹസിക സംരംഭത്തിന് തയ്യാറാക്കിയത്. മാനുഷിക ശക്തിയുടെ പരിമിതിയിൽ ഒതുങ്ങിക്കൂടുന്നവർക്ക് ഭാവനയുടെ ചിറകു വിരിച്ചു പറന്ന് ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. മാനുഷികമായ പരിമിതികളിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് നമ്മിൽ പലരും. പരിചിതമായ ചില വസ്തുതകളിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് നമ്മുടെ വിശ്വാസവും സങ്കല്പവും. നമ്മുടെ ഈശ്വര വിശ്വാസത്തിനുപോലുമുണ്ട് ഈ പരിമിതി. പരമ്പരാഗതമായ ആരാധനാരീതിയുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും മതിൽക്കെട്ടുകളുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ് നമ്മുടെ വിശ്വാസം. നൂതനമായ സാങ്കല്പിക സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞന്റെ ദർശനശക്തിയാണ് നമുക്കുണ്ടാവേണ്ടത്. നാം സ്വയം നിർമ്മിച്ചിട്ടുള്ള പരിമിതിയുടെ മതിൽക്കെട്ടുകൾ മറികടക്കാൻ നമുക്ക് കഴിയണം. സുപ്രസിദ്ധ ഗ്രന്ഥകർത്രിയായ റിബേക്ക ബേർഡ് ഒരു വിദഗ്ധ ഡോക്ടറായിരുന്നു. ഹൃദ്രോഗബാധിതയായി അവർക്ക് അങ്ങേയറ്റം ക്ഷീണം പറ്റി. ഇനിയും ഒരറ്റാക്കിനെ അതിജീവിക്കുക അസാധ്യമാകിയാൽ തന്റെ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തിക്കൊള്ളാൻ സഹപ്രവർത്തകരായ ഡോക്ടർമാർ അവരോട് പറഞ്ഞു. അതൊരു മുന്നറിയിപ്പായിരുന്നു. പക്ഷേ ദൈവം വെറും സങ്കല്പമല്ലെന്ന് ബോധ്യമാകുന്നതിനുള്ള മുഖാന്തിരമായി ആ മുന്നറിയിപ്പ് പരിണമിച്ചു. ദൈവത്തിന്റെ അപ്രമേയ ശക്തിയെ എത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം അവരുടെ വിശ്വാസം മാനുഷികമായ പരിമിതികൾക്കപ്പുറത്തേക്ക് പറന്നുയർന്നു. ഫലമോ, ഡോക്ടർമാർ അസാധ്യമെന്നു പറഞ്ഞ ആ ഹൃദ്രോഗം അവരെ വിട്ടുമാറി.
1: മാഷാല്ലാ, നുറുങ്ങുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്. ഇൻഷാല്ല, ഇനി വ്യത്യസ്തമായ പഠന സെഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മടുപ്പൊന്നും ആർക്കും തോന്നുന്നില്ല അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും ആളുകൾ ഇങ്ങനെ അത് അടുത്തതെന്താ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അടുത്തതെന്താണ്?
2: അസ്മാഉൽ ഹുസ്നയാണ്. കാരണം അത് കൂടുതൽ നമ്മളെ വൈജ്ഞാനികമായി ഉദ്ദീപിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. അള്ളാഹുവിന്റെ അൽ അലി എന്ന ഉന്നതൻ എന്ന നാമത്തെ കുറിച്ച് അസ്മാഉൽ ഹുസ്നയിൽ പതിവ് പോലെ ബഹുമാനനായ
1: അബ്ദുറഹൂഫ് അൽ ഹിക്കമി തിരുവനന്തപുരമാണ് ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നത് ഏറെ പുണ്യകരമാണ്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നതാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് ഇഹ്സാ ചെയ്താൽ ദഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ഇതൊരു പുണ്യകർമ്മമായി തന്നെ കണ്ടുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ആശയവും അതിൻ്റെ തേട്ടവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ആമീൻ. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽ അലിയു എന്ന് പറയുന്ന നാമമാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം വന്ന സ്മരിച്ച ഒരു നാമമാണ് അൽ അലിയു എന്നത്. വിശുദ്ധ ഖുർആനിൽ നാം നിത്യവും പാരായണം ചെയ്യുന്ന, നിസ്കാരത്തിന് ശേഷവും രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയിലും രാത്രി കിടക്കാൻ നേരത്തുമൊക്കെ പാരായണം ചെയ്യുന്ന ഒരായത്തുണ്ട്, സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്. ആ ആയത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ കാണാൻ സാധിക്കും, വഹു അൽ അലിയുൽ അളീം, അവൻ അലിയാണ് അളീമാണ്. അപ്പോൾ ഈ നാമം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയമെന്ത്, തേട്ടമെന്ത്, അതിലൂടെ നാം പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ എന്ത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ, സൂറത്തു ഹജ്ജിലെ 62-ാമത്തെ ആയത്ത്, വഅന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ, അതുപോലെ തന്നെ സൂറത്തുൽ ഗാഫിറിൻ്റെ 12-ാമത്തെ ആയത്ത്, ഫൽ ഹുക്മു ലില്ലാഹ് അൽ അലിയുൽ കബീർ. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ അലിയു എന്ന നാമത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി നമുക്ക് ശൂറയിൽ 51-ാമത്തെ ആയത്ത്, ഇന്നഹു അലിയിൽ അലിയുൻ ഹക്കീം, അള്ളാഹു സുബ്ഹാനഹു വതആല അലിയുമാണ് ഹക്കീമുമാണ് എന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥമെന്ത് എന്ന് പരിശോധിക്കുന്നിടത്ത് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഹു അല്ലദീ ലഹുൽ ഉലു അൽ മുത്തലഖ്, നിരുപാധികമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഉന്നതിയിലാണ് എന്നതാണ് ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തുകളെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു. മിൻ ജമീഇൽ വുജൂഹ്, എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഉന്നതിയിലാണ്. അതായത് കഴിവിൻ്റെ വിഷയത്തിൽ, ആധിപത്യത്തിൻ്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ ഭരണത്തിൻ്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ റിസ്ക് നൽകുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ സൃഷ്ടികളുടെ സ്ഥാനങ്ങളുടെ വിഷയത്തിൽ, ആ സൃഷ്ടികൾ എല്ലാം നിൽക്കുന്നതിനേക്കാളും മീതയാണ് അള്ളാഹുവിൻ്റെ സ്ഥാനം എന്നതാണ് ഈ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് ഈ ആയത്തുകൾ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്. അതുമാത്രമല്ല അദ്ദേഹം പറയുന്നു, ഉലൂൻ ദാത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല സത്ത കൊണ്ട് തന്നെ അള്ളാഹു ഉന്നതിയിലാണ്. ഉലൂൽ ഖദരി വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ടും അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്ത് കൊണ്ടും വിശേഷണങ്ങൾ കൊണ്ടുമെല്ലാം ഇതര സൃഷ്ടികളിൽ നിന്നെല്ലാം ഉന്നതമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഉലൂൽ ഖഹരി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആധിപത്യമെന്നുള്ളത് അത് ഉന്നതിയിലാകുന്നു, എല്ലാത്തിനെയും വലയം ചെയ്തുകൊണ്ടുള്ള ആധിപത്യമാകുന്നു എന്നതും ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഔന്നിത്യമെന്നുള്ളത് എല്ലാത്തിനേക്കാളും മീതയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ 18-ാമത് നമുക്ക് പഠിപ്പിച്ചിരുന്നു, വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, എല്ലാ അടിമകളെയും അതിനേക്കാൾ മീതയും ഔന്നിത്യവും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വ അന്നല്ലാഹ ഹുവൽ അലിയു എന്ന് പറയുന്ന സൂറത്തുൽ ഹജ്ജിൻ്റെ 62-ാമത്തെ ആയത്തിനെ കുറിച്ചും, വഹുവൽ അലിയുൽ അളീം എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിനെയും, അൽ ഖബീറുൽ മുതആൽ എന്ന് പറയുന്ന സൂറത്തുർ റഅദിലെ 9-ാമത്തെ ആയത്തിനെയും ഒക്കെയെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുള്ള പറഞ്ഞത്, ഫക്കുല്ലു ഷൈഇൻ തഹ്ത ഖഹ്രിഹി, അല്ലാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികളും അല്ലാഹുവിൻ്റെ ആധിപത്യത്തിലായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനേക്കാളും മീതയുള്ളവൻ അത് അള്ളാഹുവാണ്. അതാണ് അൽ അലിയു എന്ന് പറയുന്ന നാമം നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. അള്ളാഹുവിൻ്റെ സത്ത കൊണ്ട് അള്ളാഹു ഉന്നതിയിലാകുന്നു എന്നതാണ്. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വ അന്നല്ലാഹ ഹുവൽ അലിയു എന്ന് പറയുന്ന നാമത്തിൽ അതിൻ്റെ വിശദീകരണമായി കൊണ്ട് പറഞ്ഞത്, അൽ ആലി അലാ കുല്ലി ഷൈഇൻ, എല്ലാത്തിനേക്കാളും മുകളിലാണ്, സത്ത കൊണ്ട് അള്ളാഹു മുകളിലാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്, അള്ളാഹുവിൻ്റെ ആധിപത്യം കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്, അള്ളാഹുവിൻ്റെ സ്ഥാനം കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്. ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ഒരു ഹദീസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും അള്ളാഹു ഉന്നതിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സ്ഥാനം അത് ഉന്നതിയിലാകുന്നു, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയിലാകുന്നു അള്ളാഹു നിലകൊള്ളുന്നത് എന്നതാണ് നമുക്ക് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചു നൽകുന്നത്. ചില ആളുകൾ പറയും അള്ളാഹു തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, എല്ലായിടത്തുമുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ, അത് തീർത്തും അബദ്ധ ജഡീലമാണ്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല ഉപരിയിലാണ്, ഉന്നതിയിലാണ് എന്നതാണ് നമുക്ക് ഖുർആനും ഹദീസും പഠിപ്പിച്ചു തരുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സല്ലൈന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മൾ നിസ്കരിച്ചു. എന്നിട്ട് ചിലർ പോവുകയും ചെയ്തു. ഫറജഅ മൻ റജഅ വഅഖബ മൻ അഖബ. ചില ആളുകൾ പോയി, ചില ആളുകൾ എന്ത് ചെയ്തു, വീണ്ടും ആ നിസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വരികയും ഫജാഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്രിഅൻ, വേഗത്തിൽ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പോയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഹാദ റബ്ബുക്കും ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാ. ഇത് നിങ്ങളുടെ റബ്ബാകുന്നു. ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. അള്ളാഹു നിങ്ങളുടെ റബ്ബാണവൻ. അവൻ ആകാശത്തിലെ വാതിലുകൾ തുറന്നിരിക്കുകയാണ്. എന്തിനാ തുറന്നത്? എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, യുബാഹി ബിക്കും അൽ മലായിക്ക, നിങ്ങളുടെ റബ്ബ് നിങ്ങളെക്കുറിച്ച്, അതായത് നിസ്കാരത്തിന് ശേഷം അടുത്തൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സ്വഹാബത്തിനെ കുറിച്ച് അവിടെ മലക്കുകളോട് അള്ളാഹു സംസാരിക്കുന്നു, പെരുമ പറയുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് അവിടെ പറഞ്ഞത്? യഖൂലു ഉന്ദുറു ഇലാ ഇബാദി ഖദ് ഖദൂ ഫരീളതൻ വഹും യൻതളിറൂന ഉഖ്ര. അവർ അവരുടെ ഫർളായ നിസ്കാരത്തെ നിർവഹിച്ചതിന് ശേഷം രണ്ടാമത്തെ ഒരു ഫർളായ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നു പറഞ്ഞ് അഭിമാനം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല മലക്കുകളോട് പെരുമ പറയുമെന്നാണ്. അപ്പോൾ അള്ളാഹു എവിടെയാണ്? എല്ലായിടത്തുമുണ്ട് എങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞ് ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടേണ്ട ആവശ്യമില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഉപരിലോകത്തേക്ക്, ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അള്ളാഹു നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അള്ളാഹു ഉന്നതിയിലാണ് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ആ അള്ളാഹു സുബ്ഹാനഹു വതാല അർഷിൻ്റെ മുകളിലാണ് എന്നതും നമുക്ക് ആയത്തുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ സുമ്മസ്തവ അലൽ അർഷ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസിലെ മൂന്നാമത്തെ ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ആകാശഭൂമികളെ സൃഷ്ടിച്ചു. 6 ദിവസങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പിന് ശേഷം അള്ളാഹു അർഷിൻ്റെ മേൽ ഉപവിഷ്ടനായി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ സാധിക്കും. മറ്റൊരായത്തിൽ അതേ സമാനമായ ഒരു ആശയം വരുന്ന സൂറത്തു റഅദിലെ രണ്ടാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു അല്ലദീ റഫ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ സുമ്മസ്തവ അലൽ അർശ്. സൂറത്തു റഅദിൻ്റെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, അള്ളാഹു തൂണുകളില്ലാതെ ഈ ആകാശത്തെ നാട്ടി നിർത്തി, ആകാശഭൂമികളെ സൃഷ്ടിച്ചു, എന്നിട്ടോ അള്ളാഹു സുബ്ഹാനഹു വതാല അർശിൻ്റെ മേൽ ഉപവിഷ്ടനായി എന്ന് കാണാൻ സാധിക്കും. മറ്റൊരായത്തിൽ സൂറത്തു ത്വഹയുടെ 5-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും, അർറഹ്മാനു അലൽ അർശിസ്തവ, അള്ളാഹു സുബ്ഹാനഹു വതാല അർശിൻ്റെ മുകളിൽ ഉപവിഷ്ടനായി എന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അതെങ്ങനെ ഇരുന്നു ഒന്നൊന്നും നമുക്ക് പറയാൻ അവകാശമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടനായി എന്നതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ആകാശങ്ങളെക്കാളും ഉപരിയിലായിക്കൊണ്ട്, അർശിൻ്റെയും ഉപരിയിലായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഉപവിഷ്ടനായിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സൃഷ്ടികളെക്കാളും ഉന്നതിയിലാകുന്നു അള്ളാഹു എന്നതാണ് അൽ അലിയു എന്ന് പറയുന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മറ്റൊരു ഹദീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു അടിമ സ്ത്രീയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില ചോദ്യങ്ങൾ ആ അടിമ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, ഐനല്ലാഹ്, അല്ല എവിടെയാണെന്നാണ്. അല്ല എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയാണ്, ഫിസ്സമാ, ആകാശത്തിലാണ് എന്നാണ്. ആകാശത്തിലാണ്, ഉപരിയിലാണ് എന്ന രൂപത്തിൽ ആ സ്ത്രീ മറുപടി പറയുന്നുണ്ട്. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു, മൻ അന, ആരാണ് ഞാൻ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നു, അൻത റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പ്രവാചകൻ ആ സ്ത്രീയെ മോചിപ്പിക്കാനും അവൾ വിശ്വാസിനിയാണ് എന്നും പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒന്നാമത്തെ ചോദ്യം വിശ്വാസരംഗത്ത് ഐനല്ലാ, അല്ല എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പല്ല എല്ലായിടത്തുമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ കൂടെയുണ്ട് എന്നല്ല. നമ്മുടെ കൂടെയുണ്ട് എങ്ങനെ? അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടും സഹായം കൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും എല്ലാം അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ അള്ളാഹു അവൻ്റെ ദാത്തിനാൽ അർശിൻ്റെ മുകളിലാണ് എന്നതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഹജ്ജത്തുൽ വദാഇൻ്റെ സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഹജ്ജത്തുൽ വദാഇൽ 150,000 വരുന്ന സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ ദീൻ എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് പറയുമ്പോൾ അവരെല്ലാം ഒന്നടങ്കം പറഞ്ഞു, അതെ റസൂലെ, താങ്കൾ ദീന് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് പറഞ്ഞത്, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. അപ്പോൾ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടണമെങ്കിൽ അല്ലാഹു ഉപരിയിലാണ് എന്നതാണ് ആ ഹദീസിൽ നിന്ന് തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു ഹദീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ, മലക്കുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഹദീസിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും മലക്കുകൾ ആകാശത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുമായി കൊണ്ട് ഉയർന്നു പോകുമെന്നാണ്. അങ്ങനെ ഉയർന്നു പോകുന്ന സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതആഖബൂന ഫീകും മലായിക ബില്ലൈലി വ മലായികത്തി ബിന്നഹാർ, ചില ഒരു വിഭാഗം ആളുകൾ പകലിൽ കടന്നു പോകും, അവർ കടന്നു പോകുമ്പോഴത്തേക്ക് അടുത്ത ടീം വരികയാണ്. മലക്കുകളിൽ രണ്ട് ടീമായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു. അതിൽ പകലിൽ ഒരു സംഘം ഉയർന്നു പോകും, അപ്പോഴേക്ക് മറ്റൊരു സംഘം വരും, ആ സംഘം പിന്നെ രാത്രിയിലാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരു കൂട്ടം മലക്കുകൾ, ആ മലക്കുകൾ സൊലാത്തുൽ അസറിൻ്റെയും സൊലാത്തുൽ ഫജറിൻ്റെയും സമയത്താണ് ഉയർന്നു പോകുന്നത്. സുമ്മ യുഅറജു അല്ലദീ ബാതു ഫീകും ഫേസ് അലുഹും വഹും അഅലമു ബിഹിം. അള്ളാഹു സുബ്ഹാനഹു വതാല ആ മലക്കുകളോട് അള്ളാഹുവിനെ അറിയുന്ന കാര്യം തന്നെ ഒന്ന് ചോദിക്കും, എങ്ങനെയാണ് എൻ്റെ അടിമകളെ നിങ്ങൾ അവിടെ ബാക്കി വെച്ചത്, കൈഫ തറക്തും ഇബാദി, എങ്ങനെയാണ് എൻ്റെ അടിമകൾ, നിങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ അടിമകൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മലക്കുകൾ പറയും, ഫയഖൂലൂന തറക്കിനാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ പോകുമ്പോഴേക്ക് അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വരുമ്പോഴും അവർ നിസ്കരിക്കുകയാണ്. അതായത് സുബഹിൻ്റെയും അസറിൻ്റെയും നിസ്കാരത്തെക്കുറിച്ച് പറയാൻ, സുബഹിൻ്റെ സമയത്ത് വരുന്ന മലക്കുകൾ, അവർ അസറിൻ്റെ സമയത്ത് തിരിച്ചു കയറുമ്പോൾ അവർ വരുന്ന സമയത്തും ഇബാദുകൾ അടിമകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മലക്കുകൾ അവരുടെ സമയപരിധി കഴിഞ്ഞ് തിരിച്ച് വാനലോകത്തേക്ക് ഉയരുമ്പോഴും അടിമകൾ വിശ്വാസികളായ ആളുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. ആ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഹദീസിൽ കാണാം, ആ മലക്കുകൾ തിരിച്ചു മടങ്ങും, അതായത് ഉയർന്നു പോകും എന്നാണ്, വാനലോകത്തേക്കാണ് ഉയർന്നു പോകുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഉയർന്നു പോകേണ്ട ആവശ്യമില്ലല്ലോ. ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുമെന്നും അവിടേക്ക് തന്നെ തിരിച്ചു മടങ്ങുമെന്നും പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു ഉപരിയിലാണ്, അള്ളാഹു ഏഴാൻ ആകാശത്തിനപ്പുറം അർശിൻ്റെ മേൽ ഉപവിഷ്ടനാണ് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിറിൻ്റെ 10-ാമത്തെ വചനത്തിൽ കാണാം, ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സാലിഹ് യർഫഉഹു. സൂറത്തുൽ ഫാത്തിറിൻ്റെ 10-ാമത്തെ ആയത്താണ്. അതിൽ അള്ളാഹു പറയുന്നത്, നല്ല വാക്കുകളും കർമ്മങ്ങളുമെല്ലാം വാനലോകത്തേക്ക് ഉയർന്നു പോകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ് നമ്മുടെ കർമ്മങ്ങൾ ഉയർന്നു പോകുന്നത്, അള്ളാഹു ഉപരിയിലാണ്, ആ ഉപരിയിലായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ നമ്മുടെ കർമ്മങ്ങൾ ഉയർന്നു പോകുന്നു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അൽ അലിയു എന്ന് പറയുന്ന നാമം അള്ളാഹുവിൻ്റെ ഉപരി ദാത്താൽ, അള്ളാഹുവിൻ്റെ ദാത്തിനാൽ, അള്ളാഹുവിൻ്റെ സത്തയാൽ അള്ളാഹു ഉപരിയിലാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അമലുകളെ സ്വീകരിക്കാൻ അവൻ അർശിൻ്റെ മേൽ ഉപവിഷ്ടനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം നമുക്ക് ഈ നാമവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ പഠിക്കാൻ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ നുസൂൽ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇറക്കവുമായി ബന്ധപ്പെട്ട്, അള്ളാഹു ഇറങ്ങണമെങ്കിൽ ഉന്നതിയിലായിരിക്കണമല്ലോ, ഒരു ഉയരത്തിൽ നിന്നായിരിക്കണമല്ലോ താഴേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അന്നുസൂൽ എന്ന് പറയുന്ന വിശേഷണം അള്ളാഹു ഉന്നതിയിലാണ് എന്ന് അറിയിക്കുന്നു. ഹദീസിൽ കാണാൻ സാധിക്കും, എൻസുലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാ ഇദ്ദുന്യ ഹീന യബ്ഖ സുലുസുൽ ലൈലിൽ ആഖിർ. രാത്രിയുടെ മൂന്നിലൊന്ന് അവശേഷിക്കുന്ന സമയത്ത് അള്ളാഹു ഉപരിലോകത്ത് നിന്ന് ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ്. എന്തിനാ ഇറങ്ങി വരുന്നത്? യഖൂലു മൈ യദ്ഊനി ഫഅസ്തജീബ ലഹു, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. വമൈ യസ്അലുനി ഫഉഅതിയഹു, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് നൽകുന്നതാണ്. വമൈ യസ്തഗ്ഫിറുനി ഫഅസ്തഗ്ഫിറ ലഹു ഫഅഗ്ഫിറ ലഹു, ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, ഞാൻ അവന് പാപമോചനം നൽകും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഏഴാം ആകാശത്തു നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറയുന്ന ആ നുസൂൽ എന്ന് പറയുന്ന വിശേഷണം തന്നെ അറിയിക്കുന്നത് അള്ളാഹു എല്ലാത്തിനേക്കാളും ഉന്നതിയിലാകുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് അൽ അലിയു എന്ന് പറയുന്ന നാമം നാം പഠിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസരംഗത്തുള്ള ഏറ്റവും അടിത്തറയാണ്. അല്ലാഹു തൂണിലും തുരുമ്പിലുമല്ല, എല്ലായിടത്തുമെന്നല്ല. അല്ലാഹു അവൻ്റെ സത്ത കൊണ്ട് അർശിൻ്റെ മേൽ ഉപവിഷ്ടനാകുന്നു, അവൻ എല്ലാ സൃഷ്ടികളെക്കാളും ഉന്നതിയിലാകുന്നു, ഉപരിയിലാകുന്നു എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു ഉന്നതമായ സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് ഇന്നക ലഅല ഖുലുഖിൻ അദീം എന്നാണ്. എല്ലാ നിലക്കുമുള്ള സ്വഭാവ രൂപങ്ങളും എല്ലാ നിലക്കുമുള്ള സംസ്കാരങ്ങളും നല്ല കാര്യങ്ങളും ഒത്തിണങ്ങിയ ഒരേ ഒരു വ്യക്തിത്വം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. ആ ഒരു സ്വഭാവത്തിലേക്ക് എത്തിപ്പെടാനുള്ള പരിശ്രമങ്ങൾ നമുക്കെടുക്കണം. പൂർണ്ണമായി നമുക്ക് കഴിയില്ല എങ്കിലും ഒരു നല്ല സ്വഭാവത്തിൻ്റെ, ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ തേടുന്നത് ഉന്നതമായിരിക്കണം, നാം ആഗ്രഹിക്കുന്നത് ഉന്നതമായിരിക്കണം. ദുനിയാവിൽ നമ്മൾ ഉന്നതമായ ജോലികൾ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, സ്വർഗത്തെ നിങ്ങൾ തേടുകയാണെങ്കിൽ അലയായ ഫിർദൗസിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കൂ എന്ന് സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഉന്നതങ്ങൾ എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ നന്മകളുടെ വിഷയത്തിലും ഉയരാൻ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ അല്ലാഹു അൽ അലിയു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ അല്ലാഹു സുബ്ഹാനഹു തആല ഉന്നതനാണ്, സ്ഥാനം കൊണ്ട് ഉന്നതനാണ്, അവൻ്റെ കഴിവ് കൊണ്ട് ഉന്നതനാണ്, അവൻ്റെ ആധിപത്യത്തിൽ അവൻ ഉന്നതനാണ്, അവൻ എല്ലാത്തിനും മീതയാണ്, അല്ലാഹുവിൻ്റെ ആധിപത്യം എല്ലാത്തിനെയും വലയം ചെയ്ത് നിൽക്കുന്നു. ഈ രൂപത്തിൽ അല്ലാഹു ഉന്നതനാണ്, സ്ഥാനം കൊണ്ട്, നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട്, ദാത്ത് കൊണ്ട്, അതായത് സത്ത കൊണ്ട്, ഇങ്ങനെ എല്ലാ നിലയ്ക്കും അല്ലാഹു അൽ അലിയാണ്, അല്ലാഹു ഉന്നതനാണ്. ആ രൂപത്തിൽ ഉന്നതമായ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാനും പരിശ്രമിക്കണം. അതാണ് ഈ നാമത്തിൽ നിന്ന് നേടേണ്ട മറ്റൊരു ഫായിദ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടത് ഉന്നതമായത്, തൊയ്യിബായത്, അങ്ങനെ ഏറ്റവും നല്ലതായത് ആ രൂപത്തിൽ നമ്മൾ ദുനിയാവിലും പരലോകത്തും ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അപ്പോൾ മാഷാ അല്ലാ, അസ്മാഉൽ ഹുസ്നയാണ് നമ്മളിപ്പോൾ കേട്ടത്. അള്ളാഹുവിൻ്റെ നാമമായ അൽ അലി എന്ന നാമവുമായി ബന്ധപ്പെട്ട ഗഹനമായൊരു പാഠം അബ്ദുറഊഫ് അൽ ഹിക്കമി നൽകി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: അടുത്തതായി നാം പ്രവേശിക്കുന്നത് കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ്. അജ്മലും കുഞ്ഞുപങ്ങളും എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ കഥയാണ് ഇന്ന് നാം കേൾക്കുന്നത്. വി ടി അബ്ദുസലാമിൻ്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കാം.
5: അജ്മലും കുഞ്ഞുപങ്ങളും, അധ്യായം 3. അജ്മലിൻ്റെ സാമർഥ്യം. മുറ്റത്ത് കോഴിവാലൻ ചെടിയും ചെട്ടിപ്പൂവും നോക്കിക്കൊണ്ട് വരാന്തയിൽ ഇരിക്കുകയായിരുന്നു അജ്മൽ. ഉമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു. ഉമ്മയുടെ മുഖം കണ്ടപ്പോൾ അത്ഭുതം തോന്നി. രോഗം മാറിയ മട്ടുണ്ട്. ഉമ്മാക്ക് അസുഖം കുറവുണ്ടോ? നല്ല കുറവുണ്ട് മോനെ. രാവിലെ ഒരു ഗുളിക കഴിച്ചിരുന്നു. അതിൻ്റെ മീതയല്ലേ നിങ്ങളുടെ ജാബർമാഷിൻ്റെ വെള്ളയപ്പവും കറിയും? അൽഹംദുലില്ലാ, വളരെ ആശ്വാസമുണ്ടിപ്പോൾ. അജ്മലിന് സന്തോഷമായി. ഉമ്മ അവന്റെ കയ്യിൽ 5 രൂപ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിന് മത്തി വാങ്ങിവ, ചോറു വെക്കാൻ അരിയില്ല, കറിക്കുള്ള സാധനങ്ങളുമില്ല, കുറച്ച് കുറിയേരിയുണ്ട്, കഞ്ഞിയും മത്തി പൊരിച്ചതും കൊണ്ട് ഒപ്പിക്കാം. അജ്മൽ മീൻ വാങ്ങാൻ അങ്ങാടിയിലേക്കു പോയി. കടയിൽ ചെന്ന് 5 റുപ്പികയ്ക്ക് മീൻ ചോദിച്ചപ്പോൾ മീൻകാരന്റെ മറുപടി 10 രൂപയിൽ കുറച്ച് മീൻ കിട്ടില്ലെന്നായിരുന്നു. അജ്മൽ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. പലരും 20 റുപ്പികയ്ക്കും 30 റുപ്പികയ്ക്കും മത്തിയും മൈലയും വാങ്ങുന്നത് അവൻ നോക്കി നിന്നു. ഒരാൾ കാറിൽ വന്ന് ഒരു ആകോലി തൂക്കിച്ച് കഷ്ണം വെട്ടിച്ചു. എത്രയാ പൈസ? 350. പറഞ്ഞ സംഖ്യ യാതൊരു മടിയുമില്ലാതെ കൊടുത്ത് അയാൾ കാറോടിച്ചു പോയി. അജ്മൽ ഓർത്തു, ആ മനുഷ്യന്റെ ഒരു നേരത്തെ മീനിന്റെ സംഖ്യ കൊണ്ട് തന്റെ കുടുംബത്തിന് 10 ദിവസം ഭക്ഷണം കഴിക്കാം. പൊരിച്ച ആകോലി നല്ല രസമാണ്. ഉപ്പ മരിക്കുന്നതിന്റെ 6 മാസം മുമ്പ് ഒരു ചെറിയ ആകോലി കൊണ്ടുവന്നിരുന്നു. അത് പൊരിച്ചതും കൂട്ടി ഉമ്മയുടെയും ഉപ്പയുടെയും നടുവിലിരുന്ന് താനും സെൽവയും ചോറു തിന്ന രംഗം ഓർത്തുപോയി. ഇനി എന്നാണ് വീട്ടിൽ ആകോലി പൊരിക്കുക? സെൽവയ്ക്ക് ആകോലി ഇഷ്ടമാണ്. അവളെ സംരക്ഷിക്കേണ്ട ആങ്ങളെയാണ് താൻ. ആകോലിയെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ട് എന്ത് കാര്യം? 5 രൂപ കയ്യിലുണ്ടായിട്ടും മത്തി കിട്ടാതെ വിഷമിക്കുകയാണല്ലോ. പെട്ടെന്ന് കഴിഞ്ഞ മാസം കേട്ട ഒരു ഖുത്ബയിൽ ആശയം ഓർമ്മ വന്നു. അല്ലാഹുവാണ് ഭക്ഷണം വിശാലമാക്കി കൊടുക്കുന്നവനും ചുരുക്കുന്നവനും. ഇന്നലെ വരെ ധനികനായവൻ ഇന്ന് ധനികനല്ലാതായെന്നു വരും. ധനം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും രോഗം കാരണം നല്ല ഭക്ഷണമെല്ലാം മുടങ്ങും. ചിലർക്ക് പ്രഷറും ഷുഗറും ഒപ്പം വന്നാൽ പൊരിച്ച മീനും ബിരിയാണിയും ഒന്നും തിന്നാൻ പറ്റില്ല. ഇന്ന് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന തന്റെ കുടുംബത്തിന്റെ സ്ഥിതി നാളെ അല്ലാഹു മെച്ചപ്പെടുത്തിയെന്ന് വരാം. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെയാണ് കൂട്ടുകാരനായ ഹാഷിം മീൻ വാങ്ങാൻ വന്നത്. അവൻ 10 രൂപയ്ക്ക് മീൻ ആവശ്യപ്പെട്ടപ്പോൾ അജ്മൽ പറഞ്ഞു, 15 റുപ്യക്ക് വാങ്ങിക്കോ, 5 റുപ്യ ഞാൻ തരാം. അതെന്തിനാ? അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം 15 റുപ്യക്ക് മീൻ വാങ്ങ്. അജ്മൽ 5 രൂപ ഹാഷിമിന് കൊടുത്തു. ഹാഷിമിന്റെ മീൻ കീസ് വാങ്ങി അവൻ എണ്ണി നോക്കി. 18 മത്തിയുണ്ട്. ശേഷം മീൻകാരനോട് പറഞ്ഞു, കാക്ക, ഇതിൽ നിന്ന് 6 മത്തിയെടുത്ത് ഒരു കടലാസിൽ പൊതിഞ്ഞു തരൂ. മീൻ പൊതിഞ്ഞുകൊടുത്തപ്പോ മീൻകാരൻ ചെറുതായെന്ന് ചിരിച്ചു. ഹ, നീ ആള് സമർത്ഥനാണല്ലോ. കുറച്ച് സാമർത്ഥ്യമില്ലാതെ നിങ്ങളിടയിൽ ജീവിക്കാൻ കഴിയോ കാക്ക? അജ്മൽ മീനുമായി വീട്ടിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് ഫരീദിനെയും പരിചയമില്ലാത്ത 4-5 വലിയ കുട്ടികളെയും കണ്ടു. ഫരീദിനോട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ 2 കിലോമീറ്റർ അകലെയുള്ള പറങ്കിമാവിൻ തോട്ടത്തിൽ അണ്ടി പെറുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉച്ചവരെ അണ്ടി പെറുക്കിയാൽ ഭക്ഷണവും കൂലിയും കിട്ടും. ഫരീദേ, കുറച്ച് കാത്തു നിൽക്കുവോ? ഞാനും ഉണ്ട് അണ്ടി പെറുക്കാൻ. മീൻ വീട്ടിൽ കൊടുത്തിട്ട് ഉടനെ ഓടി വരാം. അവൻ സമ്മതിച്ചു. അജ്മൽ ഓടി വീട്ടിലെത്തി. അവന്റെ കിതപ്പ് കണ്ട് ഉമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു, എന്തുപറ്റി മോനു?
6: ഒന്നുമില്ലമ്മ, എനിക്ക് ഫരീദിനെ ഒന്ന് കാണാനുണ്ട്. കുറച്ചു വൈകും, പേടിക്കണ്ട കേട്ടോ.
5: ഉമ്മയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അജ്മൽ ഓടി. ഫരീദും കൂട്ടുകാരും റോഡരികിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം കശുമാവിൻ തോട്ടത്തിലേക്ക് നടക്കുമ്പോൾ അജ്മലിന്റെ മനസ്സിൽ പ്രതീക്ഷയുടെ പൂവുകൾ വിരിഞ്ഞു. 1.5 മണിക്കൂറിലധികമെടുത്തു തോട്ടത്തിലെത്താൻ. തോട്ടമുടമ അജ്മലിനെ കണ്ടപ്പോൾ ഫരീദിനോട് പറഞ്ഞു, ആ, ഇന്നൊരു പുതിയ ആളും കൂടിയുണ്ടല്ലോ. നന്നായി. ഓരോരുത്തരും ഇരിയുന്ന അണ്ടി വേറെ വേറെ വെക്കുക. അതിന്റെ അളവ് നോക്കിയിട്ടാ കൂലി തരിക.
7: അജ്മൽ ചുറ്റും നോക്കി. എന്തൊരു രസമുള്ള അണ്ടിത്തോട്ടം! ഓരോ മരത്തിനും നിലത്തുനിന്നും തൊടാൻ പാകത്തിലുള്ള അനേകം കൊമ്പുകൾ. ചിലതിലെ പഴത്തിന് റോസ് കളർ, അധികവും മഞ്ഞ. എല്ലാറ്റിന്റെയും ചുവട്ടിൽ കശുമാങ്ങ വീണുകിടപ്പുണ്ട്. കൊമ്പുകളിൽ കയറിയിരിക്കാം. മുകളിലേക്ക് പേടിയില്ലാതെ കയറിപ്പോകാം. കൂട്ടുകാർ അണ്ടിയുരിയുന്നത് എങ്ങനെയാണെന്ന് അവൻ നോക്കി മനസ്സിലാക്കി. അവൻ മറ്റുള്ളവരെ പോലെ വേഗത്തിൽ അണ്ടിയിരിഞ്ഞ് കൂട്ടാൻ തുടങ്ങി. ദാഹം തോന്നുമ്പോൾ മരത്തിൽ നിന്ന് പറങ്കിമാങ്ങ പറിച്ചു തിന്ന് ദാഹം തീർത്തുകൊണ്ടിരുന്നു. അജ്മൽ 1 മണി കഴിഞ്ഞിട്ടും വരുന്നത് കാണാഞ്ഞപ്പോൾ സെൽവ ചോദിച്ചു,
8: എവിടെയാണമ്മ ഇക്കാക്ക പോയത്? എന്താ ഇനിയും വരാത്തത്?
5: മകളുടെ ചോദ്യം കേട്ട് ഉമ്മക്കും പേടിയായി.
7: എന്താണ് അവനിത്ര വൈകാൻ? പടച്ചോനെ, എന്റെ മോനൊരു അപകടവും വരുത്തല്ലേ. കഞ്ഞിയും മീനും തയ്യാറാക്കി സെൽവയും ഉമ്മയും കാത്തിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ സെൽവ പറഞ്ഞു, ഉമ്മാ നമ്മൾ നിസ്കരിക്കുക, അപ്പോഴേക്കും ഇക്കാക്ക വരും. അവർ വധു ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അജ്മൽ മുറ്റത്തെത്തി. സെൽവയാണ് ആദ്യം കണ്ടത്. ഉമ്മാ ഇക്കാക്ക വന്നു, ഇക്കാക്ക വന്നു. അജ്മൽ വിയർപ്പിൽ കുളിച്ചിട്ടുണ്ട്, എങ്കിലും മുഖത്ത് സന്തോഷം പ്രകടമാണെന്ന് ഉമ്മ മനസ്സിലാക്കി. നിസ്കരിച്ചിട്ട് മതിയോ കഞ്ഞി? മതി, ഞാനും വരാം നിസ്കരിക്കാൻ. അജ്മൽ വുളു ചെയ്തു വന്നു. അവൻ ഇമാമായി നമസ്കാരം നിർവഹിച്ചു. നിങ്ങൾക്ക് രണ്ടാക്കും വിശക്കുന്നുണ്ടാവും, നിങ്ങൾ കഴിച്ചോളി, ഞാൻ ചോറ് തിന്നു വരിക, അജ്മൽ പറഞ്ഞു. അതും പറഞ്ഞ് അവൻ കീശയിൽ നിന്നും 50 രൂപയുടെ നോട്ടെടുത്ത് ഉമ്മയുടെ നേരെ നീട്ടി. ഇത് ഞാൻ കശുവണ്ടി പെറുക്കിയതിൻ്റെ കൂലിയായി അബ്ദുട്ടിക്ക് തന്നതാമ്മ. ഉച്ചക്ക് നല്ല ഊണും തന്നു. ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും ഉത്തമം ജോലിയെടുത്ത് നേടുന്ന ഭക്ഷണമാണെന്ന് ഖുതുബയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മ അജ്മലിൻ്റെ തലയും പുറവും സ്നേഹത്തോടെ തടവി. മോൻ കുറച്ചുറങ്ങിക്കോ, ജോലിയെടുത്ത് ക്ഷീണിച്ചതല്ലേ, ഞങ്ങൾ കഞ്ഞി കഴിക്കട്ടെ. ഉമ്മയും സെൽവയും അടുക്കളയിലേക്ക് പോയപ്പോൾ അജ്മൽ കട്ടിലിൽ കയറി കണ്ണടച്ചു കിടന്നു.
1: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു കഥയാണ് നമുക്ക് കേട്ടത്. വളരെ ഗുണപാഠങ്ങളുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ മക്കളെ കേൾപ്പിക്കാൻ, മക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പീസ് റെഡിയോ ഒരുക്കിയ പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാമാണ് ഈ കഥ പറയൽ. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഷെമീൽ വഞ്ചേരിന്റെ
2: പൂമരത്താണല്ലോ.
1: ഓക്കെ, അപ്പൊ അതൊക്കെയും കുട്ടികൾ ഉപയോഗപ്പെടുത്തണം. ടെലിഗസ് ഉണ്ട്, സ്റ്റാർ ക്വസ്റ്റ് ഉണ്ട്, അതൊക്കെ ഉപയോഗപ്പെടുത്തണം. ഇൻഷാല്ലാ ഇനി നമ്മൾ കുറച്ചുകൂടെ ഉപകാരപ്രദമായ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കണ്ടേ?
2: ഒരു പൊതുജന താല്പര്യാർത്ഥം നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന പ്രോഗ്രാമാണ് ജനക്ഷേമം. ജനക്ഷേമത്തിലെ എനിക്ക് തോന്നുന്നത് അതിലെ ഏറ്റവും പ്രസക്തമായ ഒരു സാധാരണക്കാരനെ പോലും ബാധിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ അതിലൂടെ അധികം ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. റേഷൻ കാർഡ് അറിയേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഭാഗം 2 ആണ്. അതിൽ ഹസ്നുൽ ബന്ന, റേഷനിങ് ഇൻസ്പെക്ടറാണ് ഹസൽ ബന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി കൂടി ചേരും.
9: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. സിവിൽ സപ്ലൈസ് റേഷനിങ് ഇൻസ്പെക്ടർ ഹസനുൽ ബന്നയാണ് നമ്മുടെ അതിഥി. മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡുകളെക്കുറിച്ചും അതിൽ നിന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ആണ് ലഭിക്കുകയെന്നും ഇ പോസ് മെഷീനെക്കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നത്. സർ, നമുക്കിനി പുതിയ കാർഡുകളെക്കുറിച്ച് ചർച്ച തുടങ്ങാം. അതായത് തറവാട്ടിലെ കാർഡിലുണ്ടായിരുന്നു, താമസം മാറ്റി, പുതിയ കാർഡിലില്ല. അങ്ങനെ കാർഡിൽ പഴയ കാർഡിൽ നിന്ന് പുതിയ കാർഡിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അപേക്ഷകൾ കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്, രേഖകൾ വേണ്ടത്?
10: സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. കാരണം കഴിഞ്ഞ 2-3 വർഷത്തിലധികമായി പുതിയ റേഷൻ കാർഡിൻ്റെ ജോലികളൊന്നും അല്ലെങ്കിൽ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ജോലികളൊന്നും തന്നെ ഈ പോസ്റ്റ് മെഷീൻ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരുന്നില്ല. സ്വാഭാവികമായും ഇപ്പോൾ അത് ആരംഭിച്ചിരിക്കുകയാണ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാന സമയമാണിപ്പോൾ. ആളുകൾക്ക് കൂടുതൽ അപേക്ഷകൾ ലഭിക്കുന്നതിനായി പഞ്ചായത്ത് തലങ്ങളിൽ തന്നെ അപേക്ഷ സിവിൽ സപ്ലൈസ് ഓഫീസിലെ സ്റ്റാഫുകൾ വന്ന് കളക്ട് ചെയ്ത് ക്യാമ്പ് ചെയ്ത് എടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അധികം ആവശ്യം ആളുകൾ കൂടുതൽ ചോദിക്കുന്നത് പുതിയ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് അദ്ദേഹം അതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടത് എന്നാണ്. കാലഘട്ടത്തിനനുസരിച്ച് ചില സർക്കാർ ഉത്തരവുകൾ വ്യത്യസ്ത സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കാറുണ്ട്. ഇപ്പോൾ നിലവിൽ പുതിയ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഫോം തന്നെ മുമ്പ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയിരുന്ന 5 രൂപയുടെ ഫോം ഇപ്പോൾ മാറ്റി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിൻ്റെ ഫോം സിവിൽ സപ്ലൈസ് കേരള .gov.in എന്ന സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. ഈ ഫോം ഓരോ കാര്യങ്ങൾക്കും, പുതിയ കാർഡുകൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അംഗത്തിന് ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുടുംബം മുഴുവൻ ഇവിടെ താമസം മാറ്റി അങ്ങനെ, അല്ലെങ്കിൽ അഡ്രസ്സുകൾ മാറ്റമുണ്ട്, വ്യത്യസ്ത കാറ്റഗറിക്കുള്ള ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള അപേക്ഷകൾ വ്യത്യസ്തമായ അപേക്ഷകളാണ് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ പുതിയ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു വ്യക്തി അത് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് രേഖകളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത്, വീട് നമ്പറൊക്കെ ഉൾപ്പെട്ടുള്ള, അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്. രണ്ടാമത്, അദ്ദേഹം ഇതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വില്ലേജ് ഓഫീസറുടെ വരുമാന സർട്ടിഫിക്കറ്റ്, കൂടാതെ അതിൽപ്പെടുന്ന ആളുകൾ എത്ര ആളുകളാണോ അതിലുള്ളത് അവർക്കൊക്കെ ആധാർ. ഈ ആധാർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇപോസ് വഴി ആ കാർഡിൽ ഉൾപ്പെട്ട ആളുകളുടെ നമ്മുടെ ഫിംഗറിംഗ് എന്നുള്ള ഒരു അടിസ്ഥാന രേഖ എടുത്തിട്ടുള്ള ഏക കാർഡ് ഈ ആധാർ മാത്രമാണ്. വേറുള്ള ഒരു കാർഡിനും നമ്മുടെ ഫിംഗറിംഗ് സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ആധാറുമായിട്ടാണ് എല്ലാ റേഷൻ കാർഡുകളും ലിങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആധാർ നമ്പർ കൊടുക്കാൻ നിർബന്ധമായും കൊടുത്തിരിക്കണം. അപ്പോഴാണ് ആ വ്യക്തിക്ക് റേഷൻ കടയിൽ പോയിട്ട് റേഷൻ ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഇതിലെ പുതിയ അംഗങ്ങൾ ഏതൊക്കെ കാർഡിലാണോ ഉള്ളത് ആ കാർഡ് ഉടമയുടെ സമ്മതപത്രവും ആ റേഷൻ കാർഡിൻ്റെ കോപ്പിയുമാണ് വെക്കേണ്ടത്. പിന്നെ ഇതിൽ സംശയമുണ്ടായിരിക്കുക മകൾ അല്ലെ ഉമ്മ ഉപ്പ, ചിലപ്പോൾ അവരുടെ സ്ത്രീകൾ വേറെ ഏതെങ്കിലും കാർഡിലായിരിക്കും ഉണ്ടാവുക. അതാത് താലൂക്കിൽ തന്നെയാണെങ്കിൽ ആ റേഷൻ കാർഡിൻ്റെ പകർപ്പും അവരുടെ സമ്മതപത്രം കൂടി ഇതിനോടൊപ്പം ഹാജരാക്കിയാൽ മതി. മറിച്ച് ആ വ്യക്തി മറ്റൊരു താലൂക്കിൽ നിന്നാണ് അവരുടെ വീടും അവരുടെ റേഷൻ കാർഡിലും അവരുടെ പേര് ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ സ്വാഭാവികമായും അവരാ സപ്ലൈ ഓഫീസിൽ പോയി അവരുടെ പേര് അതിൽ നിന്ന് കുറവ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി അതും ഇതിനോടൊപ്പം ഹാജരാക്കിയാൽ അവരുടെ പേര് കൂടി ഈ റേഷൻ കാർഡിൽ ഉൾപ്പെടുകയും ചെയ്യും.
9: അതായത് നിലവിൽ കാർഡിനുള്ള അപേക്ഷകൾ താലൂക്ക് സപ്ലൈ ഓഫീസിൽ സ്വീകരിക്കുന്നുണ്ട്, സ്വീകരിച്ചു വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് മാത്രമായി പ്രത്യേക ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് ഈ അപേക്ഷകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റാണ് ഒന്ന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട രേഖ. രണ്ടാമത് വരുമാനം തെളിയിക്കാനുള്ള വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അതേപോലെ നിലവിലുള്ള കാർഡ് ഉടമയുടെ സമ്മതപത്രവും കാർഡിൻ്റെ കോപ്പിയും വേണം. ഇപ്പോൾ വിരലടയാളങ്ങൾ ആധാറുമായി ബന്ധപ്പെടുത്തിയത് കൊണ്ട് അപേക്ഷ ഈ കാർഡിൽ ഉൾപ്പെടുന്ന അപേക്ഷകരുടെ ആധാറിൻ്റെ കോപ്പി കൂടി ഫയൽ ചെയ്യണം. അതേപോലെ അപേക്ഷകൻ്റെ ഒരു ഫോട്ടോ, നിശ്ചിത ഫോട്ടോ,
10: രണ്ട് കോപ്പി ഫോട്ടോ,
9: ഒരു ഫോട്ടോ ഒട്ടിക്കണം.
10: ഒരു ഫോട്ടോ ഒട്ടിക്കുകയും ഒരു ഫോട്ടോ അവർക്ക് അപേക്ഷയിൽ കൊടുക്കുകയും
9: വേണം. ഇതാണ് അടിസ്ഥാനപരമായി ഒരു കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പുതിയ അംഗത്തെ ചേർക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ?
10: ഒരു കാർഡിൽ പുതിയ അംഗത്തെ ചേർക്കണമെങ്കിൽ 12 വയസ്സിന് താഴെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ അവരുടെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും നിശ്ചിത അപേക്ഷാ ഫോമും അതേപോലെ റേഷൻ കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും മാത്രം സമർപ്പിച്ചാൽ മതി. 12 വയസ്സിന് മുകളിൽ 18-20 വയസ്സ് അല്ലെങ്കിൽ അതിൽ അപ്പുറമുള്ള പ്രായമുള്ള ഇത്രയും കാലം ഒരു കാർഡിലും ചേർക്കാത്ത ആളുകളെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ അവരുടെ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് രേഖകളും കൂടാതെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സാക്ഷ്യപത്രവും കൂടി സമർപ്പിക്കേണ്ടതാണ്.
9: മറ്റൊരു കാർഡിൽ നിന്ന് വെട്ടിയിട്ട് പുതിയ കാർഡ് ചേർക്കുന്ന കാര്യം സാറൊന്ന് സൂചിപ്പിച്ചു, ഈ റിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത്, അതൊന്നും കൂടി വിശദീകരിക്കണം സാർ.
10: ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും ഉൾപ്പെടുന്ന ഒരു കുടുംബം, ഭാര്യ ചിലപ്പോൾ മറ്റൊരു താലൂക്കിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ താലൂക്കിൽ നിന്ന് തന്നെ കല്യാണം കഴിച്ചതായിരിക്കാം. ഈ താലൂക്കിൽ നിന്ന് കല്യാണം കഴിച്ചതായി ആണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ രേഖകളും അവരുടെ രേഖകളും അതായത് താലൂക്കിൽ തന്നെ അതുണ്ടായിരിക്കും. അത് അതിൻ്റെ റേഷൻ കാർഡിൻ്റെ പകർപ്പ് മാത്രം സമർപ്പിച്ചാൽ മതി. മറിച്ച് മറ്റൊരു താലൂക്കിൽ നിന്ന് ആണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവരുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും ആ താലൂക്കിലായിരിക്കും. അപ്പോൾ ആ താലൂക്കിൽ നിന്ന് ആ വ്യക്തിയുടെ പേര് സപ്ലൈ ഓഫീസർക്ക് അപേക്ഷ നൽകി അവരുടെ പേര് വെട്ടി ഇന്ന ആവശ്യം കാണിച്ചുകൊണ്ട് വിവാഹം ചെയ്ത് മാറി താമസിക്കുന്നു എന്നുള്ള ആവശ്യം കാണിച്ചുകൊണ്ട് അവരുടെ പേര് വെട്ടിയ റിഡക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ആ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം നമ്മുടെ കാർഡിൽ കൊണ്ടുവന്ന് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും ചില മാറ്റത്തിരുത്തലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട്, കാലവും സാങ്കേതികത്വവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ആളുകൾക്ക് കൂടുതൽ എളുപ്പമാവുകയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. സർക്കാർ സേവനങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ രേഖകളും സെർവറിലുള്ളതുകൊണ്ട് സ്വാഭാവികമായും മറ്റ് RC എന്നുള്ള സംഗതി തന്നെ ചിലപ്പോൾ എടുത്തു പോകാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ആ കാർഡിൽ നിന്ന് ആളുകളെ വെട്ടി നേരെ ഇതിലേക്ക് തന്നെ ആക്കാവുന്ന എല്ലാ ആധാർ നമ്പറുകളൊക്കെ യൂണിക് ഐഡൻറ്റി കോഡ് നമ്പറായതിനാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മാറ്റം സമീപഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയാണ്. കാരണം ഓൺലൈനിലാവുന്നതോടുകൂടി അത്തരം ചില മാറ്റങ്ങൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്.
9: അതേപോലെ തിരുത്തലുകൾ ആവശ്യമുള്ള സമയത്ത് അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പണ്ടുകാലത്ത് ഈ അക്ഷരപിശാച്ച്, അച്ചടിപ്പിശാച്ച് ഒക്കെ പറഞ്ഞ് ആണ് പെണ്ണായി എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു കളിയാക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാലും പേരിലോ വീട്ടുപേരിലോ വരുമാനത്തിലോ ഒക്കെ ബന്ധപ്പെട്ട തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്?
10: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ സപ്ലൈസ് കേരള .gov.in എന്ന സൈറ്റിൽ ഇതുമാതിരി തെറ്റുകൾ തിരുത്തുന്നതിനുള്ള ഫോം എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.

0: പുതിയ പേരിൽ വെക്കുകയും ഇത് രണ്ടും ഒന്നാണെന്നുള്ള അപേക്ഷ അത് കൂടെ വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അഡ്രസ്സുകൾ, അതേപോലെ വയസ്സ്, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുത്താൻ പറ്റും.
1: അതേപോലെ ഒരംഗത്തെ മറ്റൊരു താലൂക്കിലേക്ക് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിലേക്ക് മാറ്റണമെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്?
0: സംസ്ഥാനത്തിലേക്ക് മാറ്റുമ്പോൾ, മറ്റ് സ്റ്റേറ്റിലേക്ക് മാറിപ്പോകുമ്പോൾ സർട്ടിഫിക്കറ്റിൽ ഒന്ന് ഇംഗ്ലീഷും മലയാളം അതാ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റടിസ്ഥാന കാര്യങ്ങളൊക്കെ ഏത് താലൂക്കിലേക്കാണോ വെട്ടിക്കൊണ്ടുപോകുന്നത് അത് കൃത്യമായി അതിൽ എഴുതുകയും ആ താലൂക്കിലേക്കാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുക. മറിച്ച് ഒരു കുടുംബം മൊത്തം മാറിപ്പോകുമ്പോൾ ഇതിൻ്റെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായി പെരിന്തൽമണ്ണ താലൂക്കിലൊരു കുടുംബം താമസിച്ചിരുന്നു, അവർക്കിവിടെയായിരുന്നു റേഷൻ കാർഡ്. ഇത് ഇപ്പോൾ മറ്റൊരു താലൂക്കിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നതെങ്കിൽ ഇവിടെ നിലവിലുള്ള ഈ റേഷൻ കാർഡ് പുതുക്കിയിട്ടുണ്ടായിരിക്കും ഇവിടെയായിരിക്കും. അപ്പോൾ ഇത് അതായത് സപ്ലൈ ഓഫീസിൽ സമർപ്പിച്ച് സറണ്ടർ ചെയ്തുകൊണ്ട് അവർ സറണ്ടർ സർട്ടിഫിക്കറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് നൽകും. ഈ സറണ്ടർ സർട്ടിഫിക്കറ്റുമായി താൻ ഇപ്പോൾ താമസിക്കുന്ന താലൂക്കിലെ സപ്ലൈ ഓഫീസിൽ പുതിയ റെസിഡൻസ് സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസർ വരുമാന സർട്ടിഫിക്കറ്റും സഹിതം അപേക്ഷിച്ചാൽ അദ്ദേഹത്തിന് പുതിയ കാർഡ് അവിടുന്ന് കൈപ്പറ്റാവുന്നതാണ്. നേരത്തെ പറഞ്ഞതിലൂടെ അനുബന്ധമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞ ഇ പോസ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇതിൽ, അതിലേറ്റവും വലിയ സൗകര്യം എന്നുള്ളത് ഇപ്പോൾ പുതിയ വന്ന പോർട്ടബിലിറ്റി എന്ന് തന്നെയാണ്. നിലവിൽ ഇല്ലാതിരുന്ന ഒരു പുതിയ സിസ്റ്റമാണ്. നമുക്ക് ഏത് റേഷൻ കടയിൽ നിന്നും സാധനം വാങ്ങിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതൊക്കെ ഈ പോസ് മെഷീൻ്റെ തമാശയായി പറഞ്ഞതാണെങ്കിലും പിന്നെ പുതിയ സാങ്കേതിക സംഗതികൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഉപകാരപ്രദമാവുകയാണ് സ്വാഭാവികമായും ചെയ്യുക. അപ്പോൾ ഏത് കടയിൽ നിന്നും ചിലപ്പോൾ പുതിയ കുടുംബങ്ങളൊക്കെ താമസിക്കുന്നത് ചിലപ്പോൾ കുടുംബസമേതം വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. റേഷൻ കാർഡ് പണ്ട് ഉണ്ടായിരുന്ന താലൂക്കിൽ പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടൊക്കെ ആളുകൾ കുറേ ദൂരത്തായിരിക്കാം. അപ്പോൾ അവർക്ക് ഏതാണോ എവിടെയാണോ ഇപ്പോൾ താമസിക്കുന്നത് അവിടെ നിന്നും റേഷൻ കടയിലേക്ക് മാറ്റി സാധനങ്ങൾ ലഭ്യമാകുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇത് ധാരാളം ആളുകൾ കഴിഞ്ഞ മാസമൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പോർട്ടബിലിറ്റി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല സൗകര്യമാണ്, കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം.
1: അതേപോലെ പഴയ കാർഡിൽ ആളുടെ പേരുണ്ടായിരുന്നു, പുതിയ കാർഡിൽ ഇല്ല. അത് തിരുത്താൻ നോൺ ഇൻക്ലൂഷൻ സർട്ടിഫിക്കറ്റ് പോലുള്ള എന്തൊക്കെയോ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. സാർ ഒന്ന് വിശദീകരിക്കണം.
0: അതായത് റേഷൻ കാർഡ് പുതുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും, കല്യാണം കഴിച്ചു കൊടുത്തു പോയ പെൺകുട്ടികൾ, സ്വാഭാവികമായി അവർ വിചാരിക്കുക അവരുടെ റേഷൻ കാർഡിൽ അവർ പേരുണ്ട്, അപ്പം ഇനി ഇവിടുത്തെ കാർഡിലും പേര് വേണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ പേര് വെട്ടിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പുതുക്കുമ്പോൾ അവരുടെ പേര് എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായി രണ്ട് സ്ഥലത്തും പേരുണ്ടാവില്ല. ഇവിടെയും ഈ താലൂക്കിലുണ്ടാവില്ല, കല്യാണം കഴിച്ചു കൊടുത്തു പോയ മറ്റേ താലൂക്കിലുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരേ താലൂക്ക് തന്നെ രണ്ട് റേഷൻ കാർഡിലും പേരില്ലാത്ത അവസ്ഥ ഉണ്ടാവും, സ്വാഭാവികമായി ഉണ്ടാവും. അപ്പോൾ മറ്റൊരു താലൂക്കിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അനി പറഞ്ഞതുപോലെ ഈ പുതുക്കാത്ത റേഷൻ കാർഡിൻ്റെ കോപ്പിയും പുതുക്കിയ മുമ്പ് ലഭിച്ച പഴയ റേഷൻ കാർഡിൻ്റെ കോപ്പിയും പുതിയ റേഷൻ കാർഡിൻ്റെ കോപ്പിയും വെക്കുകയും അതിനോടൊപ്പം നോൺ ഇൻക്ലൂഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഇവരുടെ പേര് ഈ റേഷൻ സപ്ലൈ ഓഫീസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സപ്ലൈ ഓഫീസർ നൽകും. ഈ സർട്ടിഫിക്കറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ റിഡക്ഷൻ സർട്ടിഫിക്കറ്റുമായി ഏകദേശം ഒരേപോലുള്ള സംഗതിയാണ്. ഇത് കൊണ്ടുപോയാൽ മറ്റൊരു താലൂക്കിലേക്ക് അവരുടെ പേര് സ്വാഭാവികമായും ചേർത്ത് കൊടുക്കും. ഇവർ പുതുക്കിയ സമയത്ത് സ്വാഭാവികമായും വിട്ടുപോയതാണ്, അങ്ങനെ അവരുടെ പേര് അവിടെ ഉണ്ട് എന്നുള്ള ധാരണയിലെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് മൂലമോ എങ്ങനെയാണ് വന്നതെങ്കിൽ അത് നോൺ ഇൻക്ലൂഷൻ സർട്ടിഫിക്കറ്റായിട്ട് അവർക്ക് നൽകും.
1: അതേപോലെ പ്രവാസികളുമായി ബന്ധപ്പെട്ട റേഷൻ കാർഡിലെ ചില പ്രശ്നങ്ങളുണ്ട്. പ്രവാസ ജീവിതം നിർത്തിയിട്ട് വന്നാൽ ചേർക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ.
0: ഈ പ്രവാസി അല്ലെങ്കിൽ ഇവിടെ സ്ഥിരതാമസമില്ലാത്ത അതർ എൻ ആർ കെ എന്നും എൻ ആർ ഐ എന്നും പറയും, നോൺ റെസിഡൻസ് ഇൻ കേരള അല്ലെങ്കിൽ നോൺ റെസിഡൻസ് ഇന്ത്യ. ഇവർക്ക് സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ ഈ ആളുകൾക്കാണുള്ള വിഹിതം എന്ന് നേരത്തെ പരാമർശിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് റേഷൻ ഇപ്പോൾ നൽകുന്നില്ല. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം പ്രവാസ ജീവിതം നയിച്ച് അദ്ദേഹം നാട്ടിൽ സ്ഥിരതാമസമായി കഴിഞ്ഞാൽ അവർക്ക് ഒരു ആറുമാസമായി ഇപ്പോൾ നാട്ടിൽ സ്ഥിരതാമസമാണ് എങ്കിൽ അതിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും അതിൽ വിസ അടിച്ച പേപ്പറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ ഈ എൻ ആർ കെ എന്നുള്ള പൊസിഷൻ മാറ്റി അവർ സാധാരണ ആളുകളായിട്ട് മാറ്റാൻ പറ്റും. ആറുമാസമെങ്കിലും നാട്ടിൽ ക്യാൻസൽ ചെയ്ത് വന്നിരിക്കണം എന്ന് മാത്രമാണ് അതിൻ്റെ.
1: ജനക്ഷേമ പരിപാടിയുടെ രണ്ടാമത്തെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എപ്പിസോഡ്

0: സമാപിക്കുകയാണ്. ഒറ്റപ്പാലം ഡിപ്പോ റേഷനിങ് ഇൻസ്പെക്ടർ ഹസനുൽ ബന്ന സാഹിബാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ കാർഡ് എങ്ങനെയൊക്കെ എടുക്കണം, കാർഡിലെ തിരുത്തലുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുതിയ ആളുകളെ ചേർക്കൽ, വെട്ടി ഒഴിവാക്കൽ, പ്രവാസികളെ ചേർക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് അതുകൂടെ ഒന്ന് പറയണം സാർ.
1: നമ്മുടെ കാർഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമ്മൾ ഒറിജിനൽ കാർഡ് നഷ്ടപ്പെട്ടു പോവാം ചില ആളുകൾക്ക്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് റേഷൻ കാർഡിനുള്ള പ്രത്യേക ഫോമുണ്ട്. അത് ഫോം വാങ്ങിച്ച് ഈ സൈറ്റിൽ തന്നെ നമുക്കതിന് ഫോം ലഭ്യമാണ്. ആ ഫോമിൽ പൂരിപ്പിക്കേണ്ടത് ഈ വ്യക്തി അപേക്ഷ പൂരിപ്പിച്ചതിന് ശേഷം, അതായത് റേഷൻ കട എവിടെയാണോ ഇദ്ദേഹത്തിൻ്റെ റേഷൻ കട കാർഡ് ഉണ്ടായിരുന്നത്, അദ്ദേഹം ചില കോളങ്ങൾ അതിൽ എഴുതി പൂരിപ്പിക്കും. അദ്ദേഹം അവസാനമായി റേഷൻ വാങ്ങിച്ചതെന്നാണ്, അതിന് ശേഷം അദ്ദേഹം റേഷൻ വാങ്ങിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പൂരിപ്പിച്ച് അദ്ദേഹം സീലും വെച്ച് ഒപ്പിട്ട് കഴിഞ്ഞാൽ സപ്ലൈ ഓഫീസിൽ കൊടുക്കുന്ന പുതിയ കാർഡ്, അദ്ദേഹത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് അനുവദിക്കപ്പെടും.
2: വളരെ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരമായ ഒരു പ്രോഗ്രാം തന്നെയാണ് റേഷൻ കാർഡൊക്കെ. പലപ്പോഴും പണ്ടൊക്കെ ഒരു കൂട്ടുകുടുംബായിരുന്നു, ആപ്പിയും കുട്ടികളും പേരക്കുട്ടികളും 10-20 ആളുണ്ടാവും. അപ്പോൾ ഒരൊറ്റ റേഷൻ കാർഡുമ്പോൾ എന്ത് കാര്യം, ഇപ്പം എന്താ പറഞ്ഞാല് പിന്നെ ആകെ 4 മക്കളുണ്ടാവുള്ളൂ, ആ 4 മക്കളും വേറെ പോയിട്ടുണ്ടാവും. എല്ലാ വീട്ടിലും എത്ര ആളുണ്ടാവുക, 1, 2, 3, 4 ആളുണ്ടാവും. അപ്പോൾ റേഷൻ കാർഡ് കൂടുതൽ വേണം. അപ്പോൾ ഇതിങ്ങനെ എവിടുന്ന് എടുക്കും, എങ്ങനെ എടുക്കും എന്നുള്ളതിനുള്ള കുറേ സംശയങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. ഹസനുൽ ബന്നയാണ് ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. കൂടെ ഇബിനു അലി, അടുത്ത നാട്ടുകാരെ.

0: പീസ് റേഡിയോയിൽ ഇനി ഏറെ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു, സ്നേഹക്കൂട്. കൂട്ടുകുടുംബം നാം അറിയേണ്ട ചില മതവിധികൾ ഭാഗം രണ്ടാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ. ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനിയും കൂടെ പീസ് റേഡിയോ ഡയറക്ടർ ബഹുമാനനായ കെ താജുദ്ദീൻ സലാഹിയും ചേർന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ലൈവ് ഡിസ്കഷനിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഇവിടെ പീസ് റേഡിയോ ദമാം സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പം ചേരുകയാണ് സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ. എൻ്റെ ബഹുമാന്യ ഗുരുനാഥൻ ദമാം ജാലിയാത്തിലെ മലയാളം വിഭാഗം മേധാവി അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനിയാണ് നമ്മുടെ അതിഥിയായി ഇന്ന് സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പമുള്ളത്. ശ്രോതാക്കൾ ഒരുപക്ഷെ ഒരുപാട് കാലഘട്ടമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാവശ്യത്തിൻ്റെ നിർവഹണം കൂടെ സാധ്യമായിരിക്കുന്നു സാങ്കേതിക സംവിധാനങ്ങളുമായി. ഷിയാസ് ഭായ് നമ്മളോടൊപ്പമുണ്ട്. കൂട്ടുകുടുംബം നാം അറിയേണ്ട മതവിധികൾ എന്ന കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയിലേക്കാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പോകുന്നത്. ഇതിന് കൂടുതൽ ചർച്ചകളും തുടർച്ചകളും ഉണ്ടാകേണ്ടതുണ്ട്. അത് ശ്രോതാക്കളുടെ കൂടെ ചോദ്യങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും എന്ന് സാന്ദർഭികമായി ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക നിയമ രംഗത്ത് ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് ഇസ്ലാം വെച്ച ചില നിയമങ്ങളുണ്ട്. ഒരു സ്ത്രീക്ക് ഉള്ള ചില ഇടപെടലുകളുടെ അതിർത്തികൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു പുരുഷനുള്ള ഇടപെടലുകളുടെ അതിർത്തികൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഔറത്തിൻ്റെ രംഗത്ത് അല്ലെങ്കിൽ വസ്ത്രധാരണയുടെ രംഗത്ത് സൗന്ദര്യ പ്രകടനത്തിൻ്റെ രംഗത്ത് മൂന്ന് അവസ്ഥകൾ അവളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഒന്ന്, അവളുടെ ഭർത്താവ്. ഭർത്താവിൻ്റെ മുമ്പിൽ അവൾക്ക് യാതൊരുവിധ അതിർത്തിയും പരിധിയും ഇല്ലാതെ അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാം, പ്രകടിപ്പിക്കണം, അവൾ അണിഞ്ഞൊരുങ്ങണം, അവൾ തയ്യാറാകണം ഭർത്താവിനെ സ്വീകരിക്കാൻ. രണ്ട്, അവളെ വിവാഹം കഴിക്കൽ നിഷിദ്ധമായവർ, അവളിൽ ഒരു ലൈംഗിക അഭിനിവേശം തോന്നാൻ സാധ്യതയില്ലാത്തവർ, അവരുടെ മുന്നിലെ അവളുടെ വസ്ത്രധാരണത്തിന് വേറെ ഒരു അവസ്ഥയാണുള്ളത്, അല്ലെങ്കിൽ അവളെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഇല്ലാത്തവർ, അവരാണ് മഹറമുകൾ എന്ന് പറയുന്നത്. മൂന്നാമത്തത് അന്യപുരുഷന്മാർ. ഇവിടെ മഹറമുകൾ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി നൽകിയിരുന്നു. ആ ഉത്തരത്തിൻ്റെ ഒന്നുകൂടി വ്യക്തതയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അന്യപുരുഷന്മാർക്ക് മുന്നിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും മാത്രമാണ് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് എന്നതാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതിൽ നിന്ന് ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ മുഖം ഔറത്തായി പരിഗണിക്കുന്ന സാഹചര്യവും നമുക്ക് മുന്നിൽ നിലവിലുണ്ട്. എന്താണെങ്കിലും മുഖവും മുൻകൈയും എന്ന അവസ്ഥക്കപ്പുറത്ത് കാലിൻ്റെ പാദഭാഗങ്ങൾ, മുൻകൈ, അതേപോലെ തന്നെ മുടിയുടെ അറ്റം പോലെ ഒരു സ്ത്രീക്ക് മഹറമിൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം, അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി, ഇസ്ലാമിക നിയമപ്രകാരം ആരാണ് മഹറം, അല്ലെങ്കിൽ മഹറമിൻ്റെ വൃത്തത്തിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്? ഈ ചോദ്യം കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ ഉന്നയിച്ചിരുന്നു. എപ്പിസോഡിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും അത് ഉന്നയിക്കുകയാണ്.
2: ഇസ്ലാമിൽ മൂന്ന് നിലക്ക് മഹറമുണ്ടാകും. ഒന്ന് രക്തബന്ധത്തിൽ, മറ്റൊന്ന് വൈവാഹിക ബന്ധത്തിൽ, പിന്നൊന്ന് മുലകുടി ബന്ധത്തിൽ. രക്തബന്ധത്തിൽ മഹറമുകൾ ആരാണ്, മഹറമായ സ്ത്രീകൾ? അത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ നിസായിൽ ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്ത് വഉമ്മഹാത്തു നിസായിക്കും എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നുണ്ട്. മാതാക്കൾ, അതേപോലെ തന്നെ മക്കൾ, പെൺമക്കൾ, അതേപോലെ അമ്മായിമാർ, കുഞ്ഞാമ്മമാർ, പിതൃ സഹോദരികൾ, മാതൃ സഹോദരികൾ, പിന്നെ സഹോദരൻ്റെ പെൺമക്കൾ, സഹോദരിയുടെ പെൺമക്കൾ, ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഏഴ് കൂട്ടരെ ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ എണ്ണിയിട്ടുണ്ട്.
1: അതെ, വിശുദ്ധ ഖുർആന്റെ നാലാമത്തെ അധ്യായം സൂറത്തു നിസാഇന്റെ 23-ാമത്തെ വചനം നമ്മൾ എഴുതി വെക്കുക, എഴുതി വെച്ച് ഈ വിഷയം കുറിച്ചെടുത്ത് പഠിക്കുക. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നിങ്ങളൊരു നിങ്ങളുടെ ഒരു ഫാമിലി ട്രീ വരക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മഹറമായി വരുന്ന, വിവാഹം നിഷിദ്ധമായി വരുന്ന മൂന്ന് തലങ്ങളിലെ ഒന്നാമത്തെ തലമാണ് ബഹുമാനനായ ഉസ്താദ് ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്, അഥവാ കുടുംബ ബന്ധം വഴി വരുന്ന പിന്നെ കാര്യങ്ങൾ. വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്തു നിസാഇന്റെ 23, ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ അഖവാത്തുക്കും വ അമ്മാത്തുക്കും വ ഖാലാത്തുക്കും വ ബനാത്തുൽ അഖി വ ബനാത്തുൽ ഉഖ്തി വ ഉമ്മഹാത്തുക്കും അല്ലാത്തി അർലഅനക്കും എന്ന് തുടങ്ങി അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃ സഹോദരിമാർ, നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, മാതാവിൻ്റെ സഹോദരിമാർ, അതാണ് കുഞ്ഞാമ്മമാർ, സഹോദര പുത്രിമാർ, സഹോദരൻ്റെ, ജ്യേഷ്ഠൻ്റെ, അനിയൻ്റെ ഒക്കെ കുട്ടികൾ, സഹോദരി പുത്രിമാർ, പെങ്ങളുടെ കുട്ടി, എനിക്ക് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടവളാണ്, എനിക്ക് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടവളാണ്, അതേസമയത്ത് എൻ്റെ മോന്, എൻ്റെ പെങ്ങളുടെ കുട്ടി വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടവളല്ല, അവർ തമ്മിൽ വിവാഹം ആകാവുന്നതാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുവേണം പോകാൻ. ജബ്ബർ മദീനിയുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഈ ഒരു ആയത്ത്, അതിൻ്റെ നമ്പർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ചെറിയൊരു ഇടപെടൽ ഞാൻ നടത്തിയിട്ടുള്ളത്.
2: ഇതേപോലെ വൈവാഹിക ബന്ധത്തിലും മഹ്റമുകളുണ്ട്. അതാരാണ്? ഇപ്പോൾ ഭാര്യൻ്റെ മാതാവ്, അതേപോലെ തന്നെ ഭർത്താവ് വിവാഹം കഴിച്ച സ്ത്രീ, ഭർത്താവ് വിവാഹം കഴിച്ച സ്ത്രീ. ഇതേപോലെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു, അവരുമായിട്ട് വീട് കൂടി, ആ സ്ത്രീക്ക് മറ്റു ഒരു വിവാഹത്തിൽ പെൺമക്കളുണ്ട് എങ്കിൽ, ആ സ്ത്രീയെ കല്യാണം കഴിച്ച രണ്ടാമത്തെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൺമക്കൾ അദ്ദേഹത്തിന് നിഷിദ്ധാണ്. അപ്പോൾ ആ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതേ മഹറമാണ്.
1: വിവാഹബന്ധത്തിലൂടെയുള്ള മഹറമുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ വിശദീകരിച്ച് കഴിഞ്ഞത്. വിവാഹബന്ധത്തിലൂടെയുള്ള മഹറമുകളുടെ അവസ്ഥയും വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നു, ഈ ഒരു എപ്പിസോഡ് കൃത്യമായി കടലാസും പേനയും വെച്ച് കുറിച്ചു വെച്ച് പഠിച്ചു വെച്ച് പോകേണ്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ ഈ യാത്രയിൽ ഇപ്പോൾ ഇവിടെ കേസയിലാണ് ഞാനുള്ളത്, സൗദി അറേബ്യയിലാണുള്ളത്. ഈ യാത്രയിൽ തന്നെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ഇല്ല. അദ്ദേഹം ഭാര്യയുടെ ഡയറി എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് ഉസ്താദ് ഒന്ന് മറിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ മറിച്ചു നോക്കുമ്പോൾ ആ സഹോദരി ഹൃദയവസന്തം പരിപാടിയിലെ ഓരോ ക്ലാസ്സുകളും എഴുതി വെച്ചിരിക്കുന്നു അവരുടെ ഡയറിയിൽ. റേഡിയോ കേട്ട് ഓരോന്നും കുറിച്ചു വെച്ചിരിക്കുന്നു. ആ രീതിയിൽ കുറിച്ചു വെച്ച് നമ്മൾ പഠിക്കേണ്ട ചില ഭാഗങ്ങളാണിത്. ഈ വിഷയത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകേണ്ടതില്ല. കാരണം നമ്മുടെ മുഖമക്കനെ എടുത്തണിയേണ്ടതുണ്ട് ഇവരല്ലാത്തവർക്ക് മുന്നിൽ. അത് വീടിൻ്റെ ഉള്ളിലെ അന്തരീക്ഷത്തിലോ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഔറത്ത് ഔറത്താണ്. ഒരുങ്ങി അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമല്ല, ഏത് സന്ദർഭത്തിലും ഔറത്ത് ഇവർക്ക് മുന്നിൽ ഔറത്താണ് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ഇനമുണ്ട്, ഇവിടെ പറഞ്ഞ മൂന്നാമത്തെ ഇനം. ആ മൂന്നാമത്തെ ഇനത്തിലേക്കാണ് ജബ്ബർ മദീനി വരുന്നത്.
2: മുലകുടി ബന്ധത്തിൽ മഹറമുണ്ട്. മുലകുടി ബന്ധത്തിൽ മഹറം എന്താണ്? അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രക്തബന്ധത്തിൽ പിന്നെ നിഷിദ്ധമാകുന്നവരൊക്കെയും മുലകുടി ബന്ധത്തിലും നിഷിദ്ധമാകും. അപ്പോൾ മുലകുടി ബന്ധത്തിൽ പിന്നെ മുലര തന്ന സ്ത്രീ, അവരുടെ പെൺമക്കൾ, അതേപോലെ തന്നെ പിന്നെ ആ മുലകുടി ബന്ധത്തിലുള്ള രക്തബന്ധത്തിൽ പറയപ്പെട്ട മാതാവ്, സഹോദരി, പിതൃ സഹോദരി, മാതൃ സഹോദരി, സഹോദരങ്ങളുടെ പെൺമക്കൾ, സഹോദരിയുടെ പെൺമക്കൾ, ഇവരൊക്കെയും എന്താണ്? മുലകുടി ബന്ധത്തിൽ പിന്നെ മഹ്റമുകളാണ്.
1: ഒന്നുകൂടെ ഞാനൊരു ഒരു ഒരു ചെറിയ ഇടപെടൽ നടത്തുന്നു വ്യക്തത പൂർണ്ണമാകാൻ വേണ്ടി. സൂറത്തു നിസായിലെ 23 പറഞ്ഞ അവരാണ് രക്തബന്ധത്തിലൂടെ നമുക്ക്, കുടുംബ ബന്ധത്തിലൂടെ നമുക്ക് ഈ ഒരർത്ഥത്തിൽ മഹ്റമുകളായി മാറുന്നവർ. അപ്പോൾ ഒരു സ്ത്രീയുടെ പാല് കുടിക്കുക വഴി ആ സ്ത്രീയും ആ സ്ത്രീയുടെ പിന്നെ മകളും അടങ്ങുന്ന ആളുകൾ, അവർ രക്തബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്ന ആളുകളെപ്പോലെ തന്നെ ഇവിടെയും നിഷിദ്ധമാകും എന്ന കാര്യം നമുക്ക് വ്യക്തമാവുകയാണ്. ഒന്നുകൂടി ആവർത്തിച്ച് ഈ വിഷയം പഠിക്കുമ്പോൾ കൂടുതൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ മുലകുടി ബന്ധത്തിലൂടെ നമുക്ക് വിവാഹബന്ധം നിഷിദ്ധമാകുന്ന ആളുകളും രക്തബന്ധത്തിലൂടെ വിവാഹബന്ധം നിഷിദ്ധമാകുന്ന ആളുകളും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളും ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. വിവാഹബന്ധം മുലകുടി ബന്ധത്തിലൂടെ നിഷിദ്ധമാകുമ്പോൾ ഉണ്ടാകുന്ന അതേ അവസ്ഥയല്ല മറ്റു ചില വിഷയങ്ങളിലുള്ളത്. അതുകൂടി നമുക്ക് ജബ്ബാർ മദീനിയിൽ നിന്ന് തന്നെ കേൾക്കാം.
2: അവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മുലകുടി ബന്ധത്തിൽ ഈ പറയപ്പെട്ട 7 കൂട്ടർ രക്തബന്ധത്തിൽ വരുന്ന ആ 7 സ്ത്രീകളൊക്കെയും മഹറം എന്നതുപോലെ മുലകുടി ബന്ധത്തിലും മഹറമാണ്. പക്ഷേ അത് ഏത് വിഷയത്തിലാണ്? അവരെ അനന്തരെടുക്കുന്ന വിഷയത്തിലല്ല, അതേപോലെ തന്നെ അവർക്ക് വലിയായി നിൽക്കുന്ന വിഷയത്തിലല്ല, അതിലൊന്നും എന്തില്ല, പിന്നെ ഈ മഹറമീയത്തിന് ബന്ധമല്ല. അതേസമയം എന്തു ചെയ്യാം, ആ പിന്നെ മുലകുടി ബന്ധത്തിൽ തൻ്റെ മാതാവായ അല്ലെങ്കിൽ അതിലുള്ള പിന്നെ സഹോദരികൾ അവരൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് എന്തു ചെയ്യാം, ഒഴിഞ്ഞിരിക്കുകയും അവരെ പിന്നെ പറയപ്പെട്ടതുപോലെ കാണുകയും അതേപോലെ തന്നെ ഇദ്ദേഹത്തെ ഒരു മഹറമായി ഉപയോഗിച്ചിട്ട് അവർക്ക് യാത്രയാവുകയും ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് അതിലെ വിഷയങ്ങൾ. അപ്പോൾ ഈ മഹറമീയത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് ഇസ്ലാമിൽ വളരെ പവിത്രമായിട്ടുള്ളൊരു വിഷയമാണ്. അതിന് കുറേ പിന്നെ തലങ്ങളുണ്ട്, മതവിധികളുണ്ട്, മനസ്സിലല്ലേ. അതുമായി ബന്ധപ്പെട്ട കുറേ പിന്നെ വ്യക്തികളുമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹറമിന് മഹറമായിട്ടുള്ള ഒരു വ്യക്തിക്ക് നേരെയുള്ള നിലപാടല്ല മഹറമല്ലാത്തൊരു വ്യക്തിക്ക് നേരെയുള്ള നിലപാടുകൾ.
1: ഒരുപക്ഷെ ഈ ഒരു വിഷയം ഒരു ഞെട്ടലോടുകൂടിയായിരിക്കും ചില ആളുകളെങ്കിലും കേൾക്കുന്നത്. ഭർത്താവിൻ്റെ അനിയൻ, ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ എന്നൊക്കെ തുടങ്ങി നമ്മുടെ നാട്ടിൽ അവരൊന്നിച്ചുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ വ്യാപകമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്ന് പറയുമ്പോഴേക്ക് അതിൽ ദേഷ്യം പിടിക്കേണ്ടതില്ല, സംശയം തോന്നേണ്ടതില്ല. ഞാനൊക്കെ അവളെ മടിയിൽ വെച്ച് വളർത്തിയതല്ലേ എന്നൊക്കെയാണ് ചിലപ്പം പറയാ ചില ആളുകൾ. അമ്മായിൻ്റെ മോനാണ്, ഞാൻ അവളെ മടിയിൽ വെച്ച് വളർത്തിയതല്ലേ, ഇപ്പം അവൾ വളർന്നു വലുതായി, നിങ്ങളാ വിശ്വാസമല്ലാത്തത് കൊണ്ടല്ല. മറിച്ച് ഇസ്ലാം വെച്ച ചില നിബന്ധനകളും നിയമങ്ങളുമുണ്ട്. ആ നിബന്ധനകളും നിയമങ്ങളും പ്രഥമ ദൃഷ്ടിയാ നമുക്ക് പ്രാകൃതമോ അതല്ലെങ്കിൽ ഒരു നമ്മുടെ സാമൂഹിക ഘടനയനുസരിച്ച് അതൊക്കെ ഇത്തിരി അധികമോ ഒക്കെയായി തോന്നാമെങ്കിലും ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ പ്രവാചക അധ്യാപനങ്ങളുടെ പ്രസക്തിയുടെ ബോധ്യപ്പെടുത്തലുകൾ തന്നെയാണ്. അതുകൊണ്ട് അത്തരം ചർച്ചകൾക്ക് തുടർച്ചകൾ വേണം. അമ്മയുടെ മകന്റെ പരാതിയെക്കുറിച്ചാണ് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനിയൻ കൊണ്ടുപോയാക്കുന്നതിലെ അതിൻ്റെ മതവിധിയെ സംബന്ധിച്ച വിലക്കുകൾ പറയുമ്പോഴാണ് നമുക്ക് ചില അസംതൃപ്തികൾ തോന്നുന്നത്. ഇത്ര ഇടുങ്ങിയ മനസ്ഥിതിയുള്ള ഒരു പ്രത്യയശാസ്ത്രം അതിവിടെ തീവ്രവാദം വളർത്തുന്നു എന്നൊക്കെ വേണമെങ്കിൽ വളരെ സംസ്കാരത്തെ സംബന്ധിച്ച് ഉച്ചൈസ്തരം ഉറക്കെ പറയുന്നവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ ഭർത്താവിൻ്റെ സഹോദരങ്ങളും നമ്മുടെ ഭാര്യയും എങ്ങനെ അവർ തമ്മിലുള്ള അടുപ്പമെന്ത്, അകൽച്ചയെന്ത്, പരിധിയെന്ത്, നിയമമെന്ത് എന്നത് പറഞ്ഞിരുന്നു. ഇന്ന് വീണ്ടും അത് ഒന്നുകൂടി ആവർത്തിച്ച് ഉണർത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇടവേളയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ചിന്ത അതുതന്നെയാകട്ടെ.
2: ഭർത്താവിൻ്റെ സഹോദരങ്ങൾ ഒരിക്കലും എന്തല്ല, മഹറമല്ല. ഭർത്താവിൻ്റെ വാപ്പ എന്താണ്, മഹറമാണ്. അഥവാ ഭർത്താവിൻ്റെ വാപ്പയോടൊപ്പം ഇരിക്കാം, അതേപോലെ തന്നെ പിന്നെ അദ്ദേഹത്തോടൊപ്പം യാത്രയാവാം.
1: തലമുടി കാണുന്നതിൽ
2: വിഷയമല്ല, അതേപോലെ തന്നെ കൈ ഭാഗം കാണുന്നതിൽ പ്രശ്നമല്ല, കയ്യിൽ വളയിടുന്നൊക്കെ ഭാഗങ്ങൾ, അതേപോലെ തന്നെ പിന്നെ കാൽപാദങ്ങൾ അതൊക്കെ കാണിക്കണം എന്നർത്ഥത്തിലല്ല, പിന്നെയും അത് കാണുന്നതിൽ എന്തില്ല,
1: ഇളവുണ്ട്
2: എന്നർത്ഥം. അപ്പോൾ പിന്നെ ആ ഭാഗങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം ഭർത്തൃ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ അന്യർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്യരുടെ മുമ്പിൽ സ്വീകരിക്കുന്ന മറ അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അതെന്തുകൊണ്ട് ഈ പലപ്പോഴും നിസ്ലാസിൽ മതങ്ങൾ പറഞ്ഞില്ലേ, അൽ ഹം എന്ന് പറഞ്ഞെങ്കിൽ ഭർത്തൃ സഹോദരങ്ങൾ മാത്രമല്ല, പിന്നെയോ ഭർത്തൃ സഹോദരങ്ങളും അതേപോലെ ഭർത്താവിൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളും അതേപോലെ തന്നെ ആ വീട്ടിലുള്ള ആണുങ്ങൾ, മൊത്തത്തിൽ ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആണുങ്ങൾ, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമന്യരായ ആണുങ്ങളൊക്കെയും അവർ മൗത്താണെന്നാണ് പറഞ്ഞത്. മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മഹാ അപകടമാണ്, നാശം കൊണ്ടുവരും എന്നുള്ളതാണ്. അതല്ലേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഒരു മറ സ്വീകരിച്ചിട്ട് നടക്കുന്നുവെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാണ് വേണ്ടത്, തൻ്റെ മക്കളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി. അവർക്കൊരു മാതൃകയാവുന്നതിന് വേണ്ടി, ആ സ്ത്രീയിൽ മറ്റ് അയൽപക്കങ്ങളൊക്കെ മാതൃക കാണുന്നതിന് വേണ്ടി. എന്തുകൊണ്ട് പലപ്പോഴും പിന്നെ പല വാർത്തകളും കേൾക്കുമ്പോൾ പല സംഭവങ്ങളും അറിയിക്കുന്നത് എന്താണ്, ഈ ഇസ്ലാമികമായ ഒരു രീതി സ്വീകരിക്കാത്തതിനാൽ പല അപകടങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വാർത്തകൾ
1: അതെ, പത്രമാധ്യമങ്ങൾ കാണുമ്പോൾ, വിഷ്വൽ മീഡിയകൾ കാണുമ്പോൾ ഒക്കെ ഏറെ നമ്മെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. പലപ്പോഴും ഒളിച്ചോട്ടങ്ങളുടെയും രഹസ്യബന്ധങ്ങളുടെയും എല്ലാം കെട്ടഴിയുമ്പോൾ തകർന്നടിയുന്നത് സുഭദ്രമായ കുടുംബ അടിത്തറകളും കാലഘട്ടങ്ങളായി കെട്ടിപ്പടുത്തുണ്ടാക്കിയ തറവാടിൻ്റെ പോരിമകളും പോരീശകളും എല്ലാം തന്നെയാണ്. ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വളരെ വ്യക്തമായ നിയമ അതിർത്തിയിൽ നിന്നുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. മഹറം എന്ന സംവിധാനം തന്നെ ഇസ്ലാം നടപ്പിലാക്കിയത് സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ്. അവളുടെ അഭിമാനത്തിനും അവളുടെ ശരീരത്തിനും എല്ലാമുള്ള സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ പലപ്പോഴും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയന്ത്രണങ്ങൾ അത് അങ്ങേയറ്റത്തെ ജയിലുകളായി ഫീൽ ചെയ്യുന്ന, ഇസ്ലാം വിശാലത തീരെ അനുവദിക്കുന്നില്ലെന്നും പരസ്പരമുള്ള വിശ്വാസത്തെ ഇസ്ലാം മാനിക്കുന്നില്ല എന്നുമൊക്കെയുള്ള ചില ചിന്തകൾ മനസ്സിൽ വെക്കുന്ന പലരും ഉണ്ടാകാറുണ്ട്. ഇസ്ലാം ഒരു സ്ത്രീക്ക് പഠിപ്പിച്ച വസ്ത്രധാരണത്തിൻ്റെ നിയമങ്ങളും തത്വങ്ങളുമുണ്ട്. ആ വസ്ത്രധാരണത്തിൻ്റെ നിയമങ്ങളും തത്വങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് സൗന്ദര്യപ്രകടനം ഭർത്താവിൻ്റെ ബെഡ്റൂമിൽ മാത്രം നടത്തേണ്ട വസ്ത്രധാരണ രീതികൾ, അത് പലപ്പോഴും പൊതുസമൂഹത്തിലേക്ക് ആ വസ്ത്രധാരണ രീതികൾ പുലർത്തി കടന്നു വരുന്നവരുണ്ട്. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. വസ്ത്രധാരണത്തിലെ, വേഷവിധാനത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ സംബന്ധിച്ച് മറ്റൊരു ചർച്ചയിൽ ഇൻഷാല്ല നമുക്ക് ചില വിശദാംശങ്ങൾ ചർച്ചക്കെടുക്കാവുന്നതാണ്. അതിന് നേരവും സന്ദർഭവും ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഭംഗിയായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ രണ്ട് മൂന്ന് രീതിയിലുള്ള വസ്ത്രധാരണത്തെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഭർത്താവ്, മഹറമ്, അന്യപുരുഷൻ, എങ്ങനെയാണ് ആ ഒരു ഔറത്തിൻ്റെ നിർണയങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരു വിശ്വാസിനിക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നതായിരിക്കട്ടെ നമ്മുടെ ചർച്ചയുടെ ഒരു തുടർച്ചയിൽ വരുന്ന അടുത്ത പോയിന്റ്.
2: സ്ത്രീകളുടെ ഔറത്തിനെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്മാർ, അവരിൽ നിന്ന് സ്ത്രീകളുടെ ഔറത്ത്, അതേപോലെ തന്നെ മഹറമുകളുടെ മുന്നിൽ ഒരു സ്ത്രീയുടെ ഔറത്ത്, സ്ത്രീകൾ അവരുടെ മുമ്പിൽ മറ്റൊരു ഒരു സ്ത്രീയുടെ ഔറത്ത്, ഇങ്ങനെ ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പരപുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ ഔറത്ത് എന്ത്? അതിൽ സഹാബികളുടെ കാലം മുതൽ ഇങ്ങോട്ട് ഈ നാൾ വരേക്കും വീക്ഷണ വ്യത്യാസം നിലവിലുള്ള ഒരു വിഷയമാണത്.
1: വളരെ ശക്തമായ ചർച്ച മുസ്ലിം ലോകത്ത് നിലനിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഇടക്ക് ചോദിക്കുന്നു. മുൻഗാമികൾക്കിടയിലെ ആ ഒരു വീക്ഷണ വ്യത്യാസത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്വഹാബികളിൽ ആരെല്ലാം എന്തെല്ലാം സ്റ്റാൻഡ് ഈ വിഷയത്തിൽ സ്വീകരിച്ചു എന്നത് ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്.
2: ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, ഒരു സ്ത്രീ അവരുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരാവയവങ്ങൾ എല്ലാമാണ് പരപുരുഷനിൽ നിന്ന് എന്ന വീക്ഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമായിട്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവർ ഉണർത്തിയിട്ടുള്ളത്. ഭൂരിപക്ഷ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പരപുരുഷനിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഔറത്ത് അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരാവയവങ്ങൾ മൊത്തത്തിലാണ് എന്നതാണ്. പണ്ഡിതന്മാർ സഹാബികളിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹും, അതേപോലെ മുഹമ്മദ് ഇബ്നു സീരീൻ, അൽ ഹസനുൽ ബസറി തുടങ്ങിയിട്ടുള്ളതായ പണ്ഡിതന്മാർ സ്ത്രീകളുടെ ശരീരം മുഴുവൻ പരപുരുഷനിൽ നിന്ന് മറക്കേണ്ടതാണ്. അതേസമയം പിന്നെ ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരായത്തുണ്ട്, വല യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ബഹറ മിൻഹ, സ്ത്രീകൾ അവരുടെ അലങ്കാരങ്ങൾ പ്രകടിപ്പിക്കരുത് അതിൽ നിന്ന് പ്രത്യക്ഷമായതൊഴികെ എന്നാണ്. ആ പ്രത്യക്ഷമായത് എന്ത് ചെയ്യാം, പരപുരുഷന്മാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാം എന്നുള്ളതാണല്ലോ, പിന്നെ പരപുരുഷന്മാർക്ക് കാണാം എന്നുള്ളതാണല്ലോ, അത് അനുവദനീയമാണ് എന്നാണ് ആയത്ത് അറിയിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീയുടെ പരപുരുഷന്മാർ കണ്ടാൽ തെറ്റില്ലാത്ത ആ സൗന്ദര്യം ഏതാണ്, ആ സൗന്ദര്യം ഏത് എന്നുള്ളത് നിർണയിക്കുന്നതിലാണ് പിന്നെ സ്ത്രീയുടെ ഔറത്ത് എത്ര പരപുരുഷന്മാരുടെ മുമ്പിൽ എന്നുള്ള വിഷയം വരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനെ പറഞ്ഞത് ശരീരം മുഴുവൻ മറക്കണം, മുഖവും മുൻകൈയുമാണ് ആ പ്രത്യക്ഷമായ അല്ലെങ്കിൽ ഇല്ലാ മാ ദഹറ മിൻഹ പ്രകടമായ ഭാഗം എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ല, അത് ഒരു സ്ത്രീയുടെ പിന്നെ ശരീരം മുഴുവൻ അവർ മറക്കണം, പ്രകടമായ സൗന്ദര്യം എന്ന് പറഞ്ഞെങ്കിൽ അത് സ്ത്രീയുടെ പിന്നെ വസ്ത്രത്തേക്ക് മൂടുന്ന രിതാ തട്ടം അല്ലെങ്കിൽ ജിൽബാബ് ആണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ വീക്ഷണ വ്യത്യാസം സഹാബികളുടെ കാലം മുതലേ ഈ വിഷയത്തിലുണ്ട്. പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും നിലപാട് അതേപോലെ തന്നെ തെളിവുകൾ പലതും അവർ കൂട്ടി പിടിച്ചിട്ട് രേഖപ്പെടുത്തിയ അഭിപ്രായം, ഒരു സ്ത്രീയുടെ മുഖം പ്രകടമായാൽ അതേപോലെ തന്നെ മുൻകൈ പ്രകടമായിട്ടുണ്ട് എങ്കിൽ അത് അവർ കുറ്റക്കാരിയല്ല, അവർ അവരുടെ ഔറത്ത് മറ്റുള്ള മുമ്പിൽ പ്രകടിപ്പിച്ചു എന്ന ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തവരും അല്ല എന്ന് മനസ്സിലാക്കാനാണ്.
1: സ്ത്രീ മുഖം മറക്കൽ നിർബന്ധമാണെന്നും എന്നാൽ അത് ചെയ്തില്ലെങ്കിൽ അവൾ കുറ്റക്കാരിയാണ് എന്നുമുള്ള ഒരു വീക്ഷണഗതി കൂടി ഉണ്ട് എന്ന ബോധ്യത്തോടെ ബോധത്തോടെ തീർച്ചയായും ഈ ഒരു ചർച്ചയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കേൾക്കുന്നു. കേൾക്കണം സഹോദരിമാർ, അവർ പഠിക്കട്ടെ, വിഷയങ്ങൾ ബോധ്യപ്പെടട്ടെ, ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടേതായ നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കും. അങ്ങനെ ബോധ്യപ്പെടാവുന്ന വിധമുള്ള റഫറൻസുകൾ മലയാളത്തിൽ തന്നെ നമുക്കുണ്ട്, അത് നിങ്ങൾക്ക് വായന വിധേയമാക്കാവുന്നതാണ്. ഒരുപക്ഷെ ജബ്ബാർ മദീനിക്കു തന്നെ മലയാളത്തിലെ ചില റഫറൻസുകൾ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയും, നമുക്ക് അതുകൂടി ഈ സന്ദർഭത്തിൽ കേൾക്കാൻ കഴിയണം.
2: ആ വിഷയത്തിൽ വലിയ വിവരണങ്ങൾ ഈ ആയത്തിൻ്റെയൊക്കെ വിവരണത്തിൽ തഫ്സീറുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇവിടെ ഉണർത്തിയതുപോലെ തന്നെ മുഹമ്മദ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ ഈ വിഷയം പിന്നെ സുന്ദരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിൻ്റെ വിവരണം, അതേപോലെ തന്നെ സൂറത്ത് അഹ്സാബിൽ യാ അയ്യുഹ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ ദാലിക അദ്നായി യുറഫ്ന ഫലായി ഉദൈൻ എന്ന് തുടങ്ങുന്ന 59-ാമത്തെ ആയത്ത്. ഇതിൻ്റെയൊക്കെ വിശദീകരണത്തിൽ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിവരണം വളരെ സുന്ദരമായിട്ട് പിന്നെ നല്ല രീതിയിലുള്ള അവതരണമായിട്ട് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. പണ്ഡിതാഭിപ്രായങ്ങളെ സംയോജിപ്പിച്ച് തെളിവുകളെ കൊണ്ടെത്തിച്ചിട്ടുള്ളതായ ആ വിവരണം അത് വായിച്ച് ഈ വിഷയത്തിലൊരു പിന്നെ ഒരു അറിവ് നേടണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ പിന്നെ ഞാൻ ഉണർത്തുകയാണ്. കാരണം അമാനി മൗലവിൻ്റെ അവതരണം വളരെ സുന്ദരമായിട്ടുണ്ട്, പ്രത്യേകിച്ച് അഹ്സാബ് സൂറത്തിൻ്റെ വിവരണത്തിൽ. ഏതായാലും പരപുരുഷന്മാരുടെ മുമ്പിൽ ഒരു സ്ത്രീയുടെ ഔറത്ത് അത് പിന്നെ ശരീരം മുഴുവൻ മറക്കണം, പക്ഷേ മുഖവും മുൻകൈയും വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അവർ ഇളവുണ്ട്, അത് ഒരു ആളെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ തെറ്റില്ല എന്നുള്ളതാണ് പിന്നെ തെളിവുകളെ മുന്നിൽ വെച്ച് പണ്ഡിതാഭിപ്രായങ്ങളെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതായ ഒരു ഭാഗം.
1: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മാത്രമാണോ പിന്നെ അവളുടെ ഔറത്ത്, അതല്ല മുഖവും കൂടി ഔറത്തിൻ്റെ ഭാഗമാണോ എന്ന ഒരു ഗൗരവതരമായ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ വിഷയം വായിക്കാനും പഠനവിധേയമാക്കാനും പറ്റിയ രീതിയിലുള്ള ചില ഭാഗങ്ങൾ ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുല്ലാൽ മദീനി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ചില തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഖുർആൻ്റെ സൂറത്തു നൂറിലെ 24-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിൻ്റെ 24-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ വചനം, അതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ 33-ാമത്തെ അധ്യായം സൂറത്തു അഹ്സാബിലെ 59-ാമത്തെ വചനം. നമ്പറുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, 24-ാമത്തെ അധ്യായം സൂറത്തു നൂറിലെ 31-ാമത്തെ വചനം, 33-ാമത്തെ സൂറത്ത് സൂറത്തു അഹ്സാബിലെ 59-ാമത്തെ വചനം. ഇതിന് അമാനി മൗലവി നൽകിയ പരിഭാഷയുടെ ഭാഗം നിങ്ങൾ ഗൗരവപൂർവ്വം വായിക്കുക. ഒരു പരിഭാഷ വീട്ടിലില്ലാത്തവർ പരിഭാഷ വാങ്ങാനുള്ള വ്യക്തമായ തീരുമാനമാണ് ഈ സന്ദർഭത്തിൽ എടുക്കേണ്ടത്. ഫാനുണ്ട്, മിക്സിയുണ്ട്, ഗ്രൈൻഡറുണ്ട്, നമുക്ക് വെള്ളമടിക്കാൻ ആവശ്യമായ മോട്ടോറുണ്ട്, വാഹന സൗകര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. അടുക്കളയിലേക്ക് വേണ്ടത് നമ്മൾ ബഹളം വെച്ച് വാങ്ങുന്നുണ്ട്. എന്തേ നമ്മുടെ വീട്ടിലൊരു പരിഭാഷ ഇല്ലാത്തത്? ഒരു പരിഭാഷ നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കും എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ജബ്ബാർ മദീനയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ബഹുമാനനായ ജബ്ബാർ മദീനി പറഞ്ഞുവല്ലോ, മുഖഭാഗം ഒരു സ്ത്രീ ഒഴിവാക്കിടൽ, മുഖം മറക്കാതിരിക്കൽ കുറ്റകരമല്ല എന്ന കാര്യം നിങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. മുഖം മറക്കൽ അത് ഗുണപരമാണ്, കൂടുതൽ ഉദാത്തമാണ് എന്നതോടൊപ്പം തന്നെ മുഖം ഒരു സ്ത്രീ മറച്ചിട്ടില്ലെങ്കിൽ അവൾ കുറ്റക്കാരിയല്ല എന്ന് ബോധ്യപ്പെടുന്ന തെളിവുകളുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ആ തെളിവുകൾ? ആ തെളിവുകൾ സൂചിപ്പിക്കാൻ കഴിയുമോ?
2: ചില ഹദീസുകൾ അറിയിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ തന്നെ സ്ത്രീകളുടെ മുഖം കണ്ടിരുന്നു എന്നറിയിക്കുന്ന ഒരു സ്ത്രീ വന്നു. തിരുസവിധത്തിൽ സഹാബത്തുണ്ടായിരുന്നു. നബിയോട് പറയാണ്, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം. അപ്പോൾ അവരിലേക്ക് സ്ത്രീ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉറ്റുനോക്കിയെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളൊന്നും അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ ആ സ്ത്രീ വിചാരിച്ചു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നിൽ വിരക്തയാണ്, അവരിരുന്നു. അപ്പോൾ അവളെ അവരെ കണ്ട മറ്റൊരു സഹാബി എഴുന്നേറ്റ് പറയണം, റസൂലെ, നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ അവരെ എനിക്ക് കല്യാണം കഴിച്ചു തന്നാൽ. അപ്പോൾ ആ സ്ത്രീ, അവർ മുഖം തുറന്നിട്ട് സ്ത്രീയായിരുന്നു. ഇതേപോലെ വേറെയും പിന്നെ ഹജ്ജ് വേളയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തിരു ദൂതരുടെ പിന്നിൽ വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് ഖസ്അം ഗോത്രത്തിൽപ്പെട്ട ഒരു മഹദി, ഒരു സ്ത്രീ. അവർ വളരെ സുന്ദരിയായിരുന്നു, ശാരീരിക കാന്തിയുള്ള പെണ്ണായിരുന്നു. അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാം, ഹസ്ന ആയിരുന്നു, വദീഅത്ത് ആയിരുന്നു, പറഞ്ഞാൽ നല്ല സുന്ദരിയായൊരു സ്ത്രീയായിരുന്നു. വന്ന് നബിയോട് ഫത്വ ചോദിച്ചപ്പോൾ ഫദൽ അവരെ നോക്കുകയാണ്. മനുഷ്യ സഹജമായിട്ടുള്ളതായ ഒരു അവസ്ഥ, യുവാവാണ് ഫദൽ, വന്ന സ്ത്രീയും യുവതിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഫദലിൻ്റെ താടി പിടിച്ചിട്ട് ആ സ്ത്രീയിൽ നോക്കുന്നതിന് തിരിക്കുന്നുണ്ട്, മൂന്ന് തവണ തിരിച്ചു എന്നാണ്. എത്രമാത്രം വെച്ചാൽ അബ്ബാസ് ഫദലിൻ്റെ ഉപ്പ, റസൂലുള്ളാഹിയുടെ പിതൃവ്യൻ, ഇത് കണ്ടിട്ട് ചോദിക്കുന്നു നബിയോട്, എന്തിനാണ് നിങ്ങൾ ഫദലിൻ്റെ മുഖം മൂന്ന് തവണ ഇങ്ങനെ പിടിച്ച് തിരിക്കണമെന്ന് ഞാൻ കണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു യുവാവും യുവതിയുമാണ്, അവർ അന്യോന്യം നോക്കുമ്പോൾ, മുഖത്തോട് മുഖം നോക്കുമ്പോൾ അവരിൽ ഞാൻ ഒരു ഫിത്ന ഭയന്നതിനാലാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പറഞ്ഞാൽ ഇതേപോലെ വേറെയും കുറേ ഹദീസുകൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ തന്നെ പിന്നെ സഹാബ വനിതകളുടെ മുഖം കണ്ടിരുന്നു എന്നത് അറിയിക്കുന്ന, അതിൻ്റെ അർത്ഥം പിന്നെ ആരും മുഖം മറച്ചിരുന്നില്ല എന്നോ മുഖം പിന്നെ മറച്ചാൽ അതൊരു തെറ്റാണോ എന്നല്ല. പിന്നെ മുഖം മറക്കുന്നത് മര്യാദയും അദബുമാണ്, അതല്ലേ നമ്മൾ വായിക്കുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ, പിന്നെ ആ യാത്രയിൽ ഒറ്റപ്പെട്ട സംഭവത്തിൽ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ മരുഭൂമിയിൽ അവർ ഒറ്റപ്പെട്ട് കിടന്ന ആ സന്ദർഭം നമ്മൾ വായിക്കണില്ലേ. അവരൊറ്റയ്ക്ക് മരുഭൂമിയിൽ, അപ്പോഴാണ് സഫ്വാൻ ഇബ്നു മുആത്ത് അസ്സുലമി വന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സൗജത്തു റസൂലില്ലാ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഇന്നാ ലില്ലാഹി ചൊല്ലുന്നത് കേട്ടിട്ട് പിന്നെ ഉമ്മുൽ മുഅ്മിനീൻ എഴുന്നേറ്റു നോക്കുമ്പോൾ സഫ്വാനാണ്. എന്താ ആയിഷ ഉമ്മ പറയുന്നത്? അവരവരുടെ ഖിമാർ എടുത്തിട്ട് വേഗം ചെയ്തു എന്നാണ്, മുഖം മറച്ചു എന്നാണ്. മനസ്സിലായി? ആ ഒരു ലജ്ജയും അതേപോലെ തന്നെ ആ ഒരു അദബും, അത് പിന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീനുണ്ടായിരുന്നു. ആ രീതി സ്ത്രീകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് അദബ് തന്നെയാണ്. അതേസമയം ഇവിടെ ഒരു പരപുരുഷനിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഔറത്തിന് നമ്മൾ വിശദീകരിക്കുമ്പോൾ, അതിലെ കർമ്മശാസ്ത്രം പറയുമ്പോൾ, അതിലെ മതവിധി പറയുമ്പോൾ ഈ ഒരു ഭാഗം പിന്നെ ഉണർത്തേണ്ടതുണ്ട്. ഒരു സ്ത്രീയുടെ മുഖം കണ്ടു എന്നതിനാൽ, അല്ലെങ്കിൽ മുൻകൈ കണ്ടു എന്നതിനാൽ അതൊരു അപരാധമാണെന്ന്, അത് പിന്നെ ഔറത്ത് കാണിച്ചു എന്ന് വിധിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്.
1: ഇവിടെ വളരെ ക്ലാരിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അബ്ദുൽ ജബ്ബാർ മദീനിയുടെ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു സഹോദരിയും അവരുടെ നിക്കാബ് അഴിച്ചു വെക്കേണ്ടതില്ല. കാരണം ഒന്ന്, ഇത് ഏറ്റവും നല്ല രീതിയിൽ ഇത്തരമൊരു രീതി സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ രീതി തുടരണമെന്ന് തന്നെയാണ്, അതുണ്ടാവട്ടെ എന്ന് തന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വശം, ഇത് ഒരു ചെയ്തില്ലെങ്കിൽ കുറ്റകരമാണ് എന്ന നിലപാട്, അതിൻ്റെ പ്രാമാണികമായ ചില വശങ്ങളാണ് ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മദീനി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ചർച്ച അത്തരമൊരു പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ഉപചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ചോദിക്കാനും ക്ലിയറാക്കാനുമുണ്ട്. മറ്റൊരു സന്ദർഭത്തിലാകാം. അതായിരുന്നില്ലല്ലോ നമ്മുടെ ചർച്ചയുടെ മർമ്മം. എന്താണെങ്കിലും, എന്നാൽ ഈ ചർച്ചകളൊക്കെ കേട്ടുകൊണ്ട് ഒരുപക്ഷെ എൻ്റെ കൂടെ ബഹുമാനനായ എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ പതിനായിരങ്ങൾ ഇപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. അവർ സൈഡ് ഓപ്പണായ ചുരിദാറും ധരിച്ച്, അവർ ശരീരത്തിലേക്ക് ഇറുകിയ വസ്ത്രവും ധരിച്ച്, അവർ ഒരുപക്ഷെ അവരുടെ കഴുത്തിൻ്റെ ഭാഗം അങ്ങാടികളിൽ പ്രകടിപ്പിച്ച് അവരുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം സമൂഹത്തിൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് നടക്കുന്നുണ്ട്. അവർ സാരിത്തലപ്പ് തലയിലേക്കിട്ട് അവരുടെ ജോലിസ്ഥലത്തും അല്ലാത്ത സ്ഥലത്തും അവരുടെ സൗന്ദര്യത്തെ ജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ, ഭർത്താവ് മാത്രം കാണേണ്ടത് അല്ലാത്തവർക്കു കൂടി പങ്കുവെക്കുന്ന വസ്ത്രധാരണാ രീതികളുണ്ട്. സഹോദരി, ഇത് തിരുത്താനും ചിന്തിക്കാനുമുള്ള സന്ദർഭമാണ്. മുഖത്ത് വെക്കുന്ന ഒരു കഷ്ണം തുണി, അതിനെ നിക്കാബ് എന്ന് നമ്മൾ വിളിക്കുന്നു. അത് വേണമോ വേണ്ടയോ, അത് നിർബന്ധമാണോ അത് നിർബന്ധമല്ലയോ എന്നാണ് ചർച്ച. ആ ചർച്ച നടക്കുന്നിടത്താണ് നിങ്ങളേറെ പിന്നിലാണ്. ഇനിയും ഒരുപാട് ദൂരം നിങ്ങൾക്ക് യാത്ര ചെയ്തെത്താനുണ്ട്. ഓർക്കുക, നമ്മുടെ ശരീരം നരകത്തിൽ കത്തുന്ന ഇന്ധനമാകരുത്. നമ്മുടേത് മാത്രമല്ല നമ്മുടെ മക്കളുടേതും. അതുകൊണ്ട് സ്നേഹക്കൂടിൻ്റെ അടുത്ത ചില എപ്പിസോഡുകൾ ആ വഴിക്കായിക്കൂടേ എന്ന ചോദ്യങ്ങൾക്ക്, ചിന്തകൾക്ക് പ്രസക്തിയുണ്ട്. ലൈവ് ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ വന്ന ചില ചോദ്യങ്ങൾ, എൻ്റെ വാട്സാപ്പിൽ വന്ന ചില മെസ്സേജുകൾ നൽകുന്ന സൂചനകൾ അതാണ്. ആ സൂചനകളുടെ ഭാഗത്തേക്ക് തന്നെ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വരാം. തീർച്ചയായും നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ കുറേ പറയാനുണ്ട്, ചോദിക്കാനുണ്ട്, എഴുതാനുണ്ട്, വിമർശിക്കാനുണ്ട്. അല്ലിജാബേലിയേക്കുള്ള ചോദ്യങ്ങളാണ് പലതും. പലതും സ്നേഹക്കൂടിലെ വീണ്ടും ചർച്ചകൾക്ക് വരേണ്ടതാണ്. എല്ലാം വേർതിരിച്ച് ഇൻഷാ അല്ലാ വളരെ കൃത്യമായ സ്ക്രിപ്റ്റോടുകൂടെ വീണ്ടും വരും. അതിന് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വേണം, അഭിപ്രായങ്ങൾ വേണം, തുറന്നെഴുത്തുകൾ വേണം, വിമർശനങ്ങൾ വേണം. നിങ്ങൾക്ക് അനുഭവപ്പെട്ട ആനന്ദങ്ങളുണ്ടെങ്കിൽ ആ ആനന്ദങ്ങൾ വേണം, നിങ്ങളുടെ സന്തോഷപ്രകടനങ്ങൾ വേണം. എല്ലാം രേഖപ്പെടുത്താൻ ഒരു പുതിയ ഫീച്ചർ നമ്മൾ നമ്മുടെ റേഡിയോ സംവിധാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ആപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ റെഡി ബട്ടൻ്റെ, നിങ്ങൾ റേഡിയോ തുറക്കുന്നതാണ് റെഡി ബട്ടൺ, അതിൻ്റെ എതിർ സൈഡിൽ റെഡി ബട്ടൺ വലതുഭാഗത്താണ്, അതേ ബാറിൽ ഇടതുഭാഗത്ത് ഒരു അടയാളം കാണാം. ജസ്റ്റ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് സെഷനിലേക്ക് പോകാം. ഫീഡ്ബാക്ക് രണ്ട് നിലക്ക്, ഒന്ന് ശബ്ദമായി അയക്കാം, രണ്ട് ടെക്സ്റ്റ് മെസ്സേജായി അയക്കാം. നിങ്ങളുടെ പേരും ഇമെയിൽ ഐ ഡിയും എല്ലാം ചേർത്തതിൻ്റെ ശേഷം അടിഭാഗത്ത് ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കഴിവതും മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ശബ്ദ സന്ദേശമാണ് അയക്കുന്നതെങ്കിൽ ഏറ്റവും മുകൾ ഭാഗത്ത്, ആപ്പിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വലതുഭാഗത്ത് ഒരു വോയിസ് മെസ്സേജ് ഐക്കണുണ്ട്. അതിൽ പ്രസ് ചെയ്താൽ, ജസ്റ്റ് പ്രസ് ചെയ്താൽ നിങ്ങൾക്കൊരു വിൻഡോ വരും. ആ വിൻഡോയിൽ അമർത്തിപ്പിടിച്ചാൽ വോയിസ് റെക്കോർഡിംഗ് ഇപ്പോൾ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. ആ വോയിസ് മെസ്സേജുകളും ടെക്സ്റ്റ് മെസ്സേജുകളും കാത്തിരിക്കുന്നു. 24 മണിക്കൂറും ഉറങ്ങാതെ പ്രവർത്തിക്കുന്ന പീസ് റേഡിയോ സ്റ്റുഡിയോയിലെ ഈ എപ്പിസോഡിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. പ്രത്യേകിച്ച് സ്നേഹക്കൂടിൽ നമ്മൾ ചില ആളുകളുടെ സംശയങ്ങളും അഥവാ അവർക്കിടയിലെ പ്രശ്നങ്ങളെ അതെങ്ങനെ ദൂരീകരിക്കാം, എന്നോട് ഇഷ്ടമല്ല, അപ്പം എങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടാക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. മറിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് ചെയ്തു, മതവിധികളാണ് ഇതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കുടുംബങ്ങൾ പ്രശ്നം ഉണ്ടാകുമ്പോഴേ, ഭർത്താവിൻ്റെ അടുത്ത് പ്രശ്നമാണെങ്കിൽ ഭാര്യ അതിനെന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു മതവിധി കണ്ടെത്താൻ നോക്കും. മൂപ്പരാ ചെയ്യണത് ഇസ്ലാമിൽ, ഭർത്താവ് നേരെ ഭാര്യയോട് അതിനെന്തെങ്കിലും ഒരു മതവിധി, അത് അങ്ങനെയല്ല, ഈ പണ്ഡിത് എങ്ങനെ പറഞ്ഞേക്കണ്, ആ പണ്ഡിത് അങ്ങനെ പറഞ്ഞേക്കണ്, അപ്പൊ ശരിയായ മതവിധി എന്താണ് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്തത്.
0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവസാനമായിട്ട് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് അൽ ഉസൂലിലേക്കാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസി നബിറുല്ലാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഉറുഫ് എന്നുള്ളതാണ്. ഉറുഫിൻ്റെ വിശദീകരണങ്ങളും അതുമായി ബന്ധപ്പെടുന്ന ഇസ്ലാമിക നിയമങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉറുഫ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം നാട്ടുനടപ്പ്, അതല്ലെങ്കിൽ നാട്ടാചാരം എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം. ഉറുഫ് എന്നുള്ളത് അറബി ഭാഷാ നിയമപ്രകാരം രണ്ട് അർത്ഥങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, ഹുവ ഇദ്റാകു ശൈ അല ഹഖീഖതിഹി, ഒരു കാര്യം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അതിനെ ഗ്രഹിക്കുക. രണ്ടാമത്തെ കാര്യം, തതാബുഅഷെ, ഒരു കാര്യത്തെ പിന്തുടരുക, അതല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ പിന്നാലെ പോയി പ്രതീക്ഷിച്ചിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭാഷയിൽ ഉറുഫ് എന്ന് പറയാറുണ്ട്. എന്നാൽ മതപരമായി ഒരു കാര്യം അത് ഉറുഫാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ബിഅന്നഹു മാ തആറഫ അലൈഹി അന്നാസു മിൻ ഉമൂരി ദുനിയാഹും, ജനങ്ങൾ അവരുടെ ദുനിയവിയായ ഭൗതികമായ കാര്യങ്ങളിൽ പരസ്പരം അറിഞ്ഞ കാര്യങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തആറുഫായിട്ടുള്ള ജനങ്ങൾക്ക് പരിചിതമായ കാര്യങ്ങൾ, എന്തൊക്കെ ദുനിയാവിയായ കാര്യങ്ങളിലുണ്ടോ അതൊക്കെ യഥാർത്ഥത്തിൽ ഉറുഫ് എന്ന് പറയാറുണ്ട്. മറ്റൊരു തഫ്സീറിൽ കാണാം, ഫഹുവ കുല്ലു ഖൗലിൻ വഫിഇലിൻ വതർക്കിൻ ഇഅതാദ അലൈഹിന്നാസ്, ജനങ്ങൾ പതിവായിക്കൊണ്ട് ചെയ്യുന്നതോ പറയുന്നതോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതോ ആയിട്ടുള്ള സംഗതികൾ, ഇതിനാണ് നമ്മൾ നാട്ടാചാരം അതല്ലെങ്കിൽ നാട്ടുനടപ്പ് എന്ന് സാധാരണ പറയാറുള്ളത്. ഉറുഫിന് പകരമായി ചിലപ്പോൾ ചില പണ്ഡിതന്മാരെങ്കിലും ആദത്ത് എന്നും പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ആദത്ത് എന്നുള്ളത് ഒരേ ഉറുഫിൻ്റെ അതേ അർത്ഥമാണോ അല്ലയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ ഭിന്നതയുണ്ടെങ്കിലും, റാജിഹായിട്ടുള്ള അഥവാ കുറച്ചുകൂടി നമുക്ക് സ്വീകാര്യമായ ഒരഭിപ്രായം, ഇത് ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയുള്ള പ്രയോഗങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ ചെറിയ വ്യത്യാസങ്ങൾ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഉറുഫ് എന്ന് പറയുമ്പോൾ മാ യഅതാദുഹു ജമാഅത്തു നാസ് വയതആറഫൂനഹു ഫീമാ ബൈനഹും മിനൽ ബൈഇ വശ്ശറാഇ വന്നികാഹി വമാ അശ്ബഹ ദാലിക, ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും മനസ്സിലാക്കുകയും പതിവായിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവരുടെ കച്ചവടം, വാങ്ങുക കൊടുക്കുക, കല്യാണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഉറുഫ് എന്ന് പറയുക. ആദത്ത് എന്ന് പറഞ്ഞാൽ, ഹിയൽ അംറു അൽ മുത്തഖർ സവാ ഉൻ അക്കാന ലി ജമാഅത്തിൻ അം ലി ഫർദിൻ, ഒരു ആവർത്തിച്ച് വരുന്ന, അതൊരു സംഘമാകട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയാവട്ടെ, അങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നൊരു കാര്യം അതവരുടെ ആദത്താണ് എന്ന് സാധാരണ പറയാറുണ്ട്. ഉറുഫ് എന്നുള്ളത് ലാ യക്കൂനു ആദ ലി ഫർദിൻ, ഒരു വ്യക്തിയുടെ ഒരു ആദത്തിന് ഉറുഫ് എന്ന് പറയില്ല എന്നാണ്. അതായത് ഒരു വ്യക്തി അയാൾ ഒരു സംഗതി പതിവായിക്കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ സമൂഹത്തിൻ്റെ ഒരു ഉറുഫായി പരിഗണിക്കപ്പെടുകയില്ല. നേരെ മറിച്ച് ബല്യക്കുന ആദത്തൻ ലിൽ ജമാഅ ഫഖത്ത്, അതൊരു ആളുകളുടെ ഒരു ആദത്തായിക്കൊണ്ട് മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നതാണ്. അപ്പോൾ ഈ ഉറുഫിൻ്റെ കാര്യം ശരീഅത്തുമായി കൊണ്ട് ബന്ധപ്പെടുന്ന അവസ്ഥകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത്. അഥവാ ഇത് ശരീഅത്തിനെ സംബന്ധിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ ഉറുഫിൻ്റെ പ്രാധാന്യം എന്താണ്, ഉറുഫ് എങ്ങനെയാണ് ശരീഅത്തുമായി കൊണ്ട് ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ്. അത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഒരു ശാരിഅ ഒരു ഹുക്മ് പറയുമ്പോൾ, ഒരു വിധി പറയുമ്പോൾ രണ്ട് അവസ്ഥകളാണ് അതിനുണ്ടാവുക. അഥവാ അള്ളാഹുവോ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമികമായ ഒരു വിധി ആളുകൾക്ക് നൽകുമ്പോൾ രണ്ട് അവസ്ഥകൾ അതിനുണ്ടാകും. ഒന്ന്, ഒരു കാര്യം അള്ളാഹുവും റസൂലും കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു, ആ പഠിപ്പിച്ച സംഗതിയുടെ ഷറഹുകളും തഫ്സീറുകളും അള്ളാഹു റസൂലും പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള വിധികളുണ്ടാകും. അഥവാ ഒരു വിധി അള്ളാഹും റസൂലും പുറപ്പെടുവിക്കുന്നു. ആ വിധിയുടെ വിശദീകരണങ്ങളും അള്ളാഹും റസൂലും നമ്മെ പഠിപ്പിച്ചതുണ്ടാകും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ആ വിശദീകരണങ്ങളിലേക്ക് മാത്രമേ നമുക്ക് മടങ്ങാൻ നിർവാഹമുണ്ടാവുകയുള്ളൂ. ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ 72 ആയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞൊരു സംഗതിയാണ് ഈ ആയത്ത് ഒരു ഉദാഹരണത്തിന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അനഖീമു സ്വലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. അപ്പോൾ നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ശാരിഇന്റെ വിധിയാണ്. ആ വിധിയെ നമുക്ക് ഇനി പരിശോധിക്കാനുള്ളത്, ആ വിധി നൽകിയ ശാരിഇ ആ വിധിയുടെ വിശദീകരണം നൽകിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അഖീമുസ്സല അൻ അഖീമുസ്സല എന്ന വിധിയുടെ വിശദീകരണങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൻ്റെ രൂപവും സമയവും അളവും എണ്ണവും എല്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം വിധികളിൽ നമ്മൾ ശാരിഇന്റെ വിധികളിലേക്കു തന്നെയാണ് മടങ്ങേണ്ടത്. മറ്റൊരു ഉദാഹരണം നോക്കൂ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 183 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം, വിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. അപ്പോൾ നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞ ശാരിഇ അള്ളാഹുവോ റസൂലോ അതിന് വിശദീകരണം നൽകിയിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം. ഉണ്ട്. എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നോമ്പ് ഇല്ലാതെയായിത്തീരുക എന്നുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവും റസൂലും നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അഖീമുസ്സലാ വആതുസ്സകാ, നിങ്ങൾ സകാത്ത് കൊടുക്കണം. ഇതൊരു വിധിയാണ്. ആ വിധിയുടെ വിശദീകരണം ശാരിഇ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ശാരിഇ നൽകിയ വിശദീകരണമാണ് സക്കാത്തിൻ്റെ നിസാബ്, ഇത്ര ഇത്ര ഇത്ര കാര്യങ്ങൾക്കൊക്കെയാണ് സക്കാത്ത് നിർബന്ധമായിട്ടുള്ളത്. മനുഷ്യന്മാരുടെ പൊതു മനുഷ്യന്മാരുടെ നിത്യജീവിതവുമായി കൊണ്ട് ബന്ധപ്പെടുന്ന അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ, അത് സക്കാത്തിൽ നിന്നൊഴിവാണ്. വാഹനം, വീട്, അതുപോലെ തന്നെ ഭൂമി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെ വിശദീകരിച്ച് നൽകിയ കാര്യങ്ങളിൽ ശാരിഇന്റെ ഷറഹിലേക്ക് നമ്മൾ തിരിയണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. അഥവാ ശാരിഇ അള്ളാഹുവും റസൂലും നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ രണ്ട് വിധമാണ് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ രീതിയാണ് അള്ളാഹുവും റസൂലും വിധി പറയും, ആ വിധിയുടെ വിശദീകരണങ്ങളും അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. രണ്ടാമത്തൊരു രീതി, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിധി പറയും, ഒരു ഹുക്മ് പറയും. ഇതിൻ്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ടാവുകയില്ല, ആ പ്രവാചകൻ അത് വിശദീകരിച്ചിട്ടുമുണ്ടാവുകയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഉറുഫിലേക്ക് മടങ്ങേണ്ടത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി, പ്രധാന ചർച്ചയായ ഉറുഫ് കടന്നു വരുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യം അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറുഫിനെ പറ്റി പഠിക്കുക, ഉറുഫിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാന വിവരമാണ്, അടിസ്ഥാന ജ്ഞാനമാണ്. നാട്ടു നടപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടിലെന്താണ് നടപ്പ്, ആ നാട്ടു നടപ്പിന് ഇസ്ലാം ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഏതൊരു നാട്ടിലാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്, ആ നാടിൻ്റെ നാഡി മിടിപ്പുകൾ ഒരു വ്യക്തി, പ്രത്യേകിച്ചും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് അതിൽ ജ്ഞാനമുണ്ടാകണം, അതിനെ സംബന്ധിച്ചുള്ള അജ്ഞത അവനുണ്ടായിക്കൂടാ, സമൂഹത്തിൻ്റെ കൂടെയുള്ള സഞ്ചാരത്തിൽ അവൻ പങ്കാളിയാകണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു നിയമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില സംഗതികളാണ്. സൂറത്തുൽ ബഖറയിൽ 233 ആയത്ത് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിൽ പറയുന്നത് വൽവാലിദാത്തു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, മാതാക്കൾ അവരുടെ ഔലാദുകളെ അവരുടെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായ രണ്ട് വർഷം മുലയൂട്ടണം. ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ, റളാഅത്ത് പൂർത്തിയാക്കുവാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വത്തുഹുന്ന ബിൽ മഅറൂഫ്, അവരുടെ കുഞ്ഞുങ്ങളുടെ മാതാക്കൾക്ക് അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും ഇവർ കൊടുക്കണം. ബിൽ മഅറൂഫ്, മഅറൂഫ് അനുസരിച്ചുകൊണ്ട്. ഇവിടെ ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, എങ്ങനെയാണ്? ബിൽ മഅറൂഫ്, മഅറൂഫ് അഥവാ ഉറുഫ് അനുസരിച്ചുകൊണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും, ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയ്ക്ക് അവർ റിസ്ക് കൊടുക്കേണ്ടത് ആ നാട്ടിൽ സാധാരണയായിക്കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണവും, അതേപോലെ തന്നെ ആ നാട്ടിൽ സാധാരണയായിക്കൊണ്ട് ആളുകൾ ധരിക്കുന്ന വസ്ത്രവും ഒക്കെയാണ്. അപ്പോൾ ആ നിലക്ക് ആ നാട്ടിലെ നാട്ടുനടപ്പനുസരിച്ചുകൊണ്ടാണ് അവർക്ക് റിസ്ക്കും കിസ്വത്തുകളും ഭക്ഷണങ്ങളും നൽകേണ്ടത്. അപ്പോൾ ഇവിടെ ഭക്ഷണം കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിക്കുമ്പോൾ ആ ഭക്ഷണത്തിനും ആ വസ്ത്രത്തിനുമുള്ള മാനദണ്ഡം അല്ലാഹു നിർണ്ണയിക്കുന്ന ഉറുഫിലൂടെയാണ്. എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം, എത്രയാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ വസ്ത്രങ്ങളാണ് വാങ്ങിക്കൊടുക്കേണ്ടത്, എത്രയാണതിൻ്റെ കാര്യങ്ങൾ, ഇതൊന്നും അല്ലാഹുവോ റസൂലോ ഇപ്പോൾ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ, സകാത്തിനെ കുറിച്ച് പഠിപ്പിച്ചതുപോലെ, സ്വയാം നോമ്പിനെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ പറഞ്ഞു തന്നിട്ടില്ല. കാരണം ഇത് ഉറുഫ് അനുസരിച്ചുകൊണ്ടാണ് നടത്തേണ്ടത്. ഒരു നാട്ടിൽ സാധാരണ ഭക്ഷിക്കുന്ന ഭക്ഷണം ആയിരിക്കുകയില്ല മറുനാട്ടിലുണ്ടാവുക. ഒരു നാട്ടിൽ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രവും അതിൻ്റെ രീതികളും മറ്റു നാട്ടിൽ ഉണ്ടാകണമെന്നില്ല, അതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാവുകയും ചെയ്യാം. എന്നാൽ ഇവിടെ ഉറുഫനുസരിച്ച് പറയുമ്പോൾ ഇത് ഇസ്ലാമിക വിരുദ്ധമാകാൻ പാടില്ലെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിരുത്തേണ്ടതാണ്. ഇസ്ലാമികമല്ലാത്ത, ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഉറുഫുകളെയാണ് ഇസ്ലാം അംഗീകരിക്കൂ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന വക്കിസ്വത്തു റിസ്ഖുഹുന്ന വക്കിസ്വത്തുഹുന്ന ബിൽ മഅറൂഫ് എന്നത് ഉറുഫനുസരിച്ചുകൊണ്ടാണ്. ഇനി വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാഇലെ 19-ാമത്തെ ആയത്തിൽ കാണാം, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുക. ഇങ്ങനെ നിങ്ങളുടെ ഉറുഫ് അനുസരിച്ചുകൊണ്ട്. അപ്പോൾ ഒരു ഭാര്യയ്ക്ക് ആ ഭാര്യ എന്നുള്ള നിലയിൽ ആ നാട്ടിൽ കിട്ടേണ്ട അവകാശങ്ങളുണ്ടാകും, അവർക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകും. അവരുടെ താമസ സ്ഥലങ്ങളിലാകട്ടെ, അവരുടെ വസ്ത്രങ്ങളിലാവട്ടെ, അവരുടെ യാത്രകളിലാവട്ടെ, അവരുടെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നിടത്താവട്ടെ, ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത നാട്ടുനടപ്പനുസരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഭാര്യമാർക്ക് നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ അവരോട് വർത്തിക്കണം. അപ്പോൾ ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വതആല വആശിറൂഹുന്ന എന്ന് പറഞ്ഞതിന് ശേഷം ബിൽ മഅറൂഫ്, അവിടെ മഅറൂഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറുഫാണ്, അഥവാ നാട്ടിൽ നടക്കുന്ന രീതിയിലുള്ള മുആശറത്തുകളും അതുപോലെ തന്നെ ഇടപാടുകളും ഭാര്യയുടെ അവകാശങ്ങളുമൊക്കെ നിർണയിക്കുന്നത് യഥാർത്ഥത്തിൽ ആ നാട്ടിലുള്ള അവിടുത്തെ നാട്ടുനടപ്പുകളാണ്. സൂറത്തുൽ ബഖറയിൽ തന്നെ കാണാം, വഇദാ തുല്ലഖ്തുമുൻ നിസാ ഫബലഗന അജലഹുന്ന ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ സർഹൂഹുന്ന ബിമഅറൂഫിൻ. നിങ്ങൾ സ്ത്രീകളെ തൊലാഖ് ചൊല്ലി, അവരുടെ അജലെത്തുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ, അങ്ങനെ അവർക്ക് അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പിടിച്ചു വെക്കാം, അഥവാ ഉറുഫ് അനുസരിച്ചുകൊണ്ട് അവരെ നിങ്ങളുടെ കൂടെ ജീവിപ്പിക്കാം. അല്ലെങ്കിൽ ഔസർഹൂഹുന്ന ബിമഅറൂഫിൻ, അതല്ലെങ്കിൽ നല്ല രീതിയിൽ അഥവാ നിങ്ങളുടെ നാട്ടുനടപ്പും കാര്യങ്ങളുമൊക്കെ അനുസരിച്ചുകൊണ്ട് അവരെ അവരെ നല്ല രീതിയിൽ പിരിച്ചുവിടുകയും ചെയ്യാം. അപ്പോൾ പിരിച്ചുവിടുമ്പോൾ നാട്ടിൽ എന്താണ്, ഒരു സ്ത്രീയെ പിരിച്ചുവിടുമ്പോൾ ആളുകൾക്കിടയിൽ സാധാരണയുള്ള നാട്ടുനടപ്പ് എന്താണോ ആ നാട്ടു നടപ്പ് പാലിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ അവരെ പിരിച്ചുവിടേണ്ടത്. ഇത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ള ഒരു നസ്സാണ്. അപ്പോൾ ഉറുഫ് എന്നുള്ളത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങളുമായി എത്രമാത്രം അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളും തെളിവുകളുമാണ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ 236-ാമത്തെ ആയത്തിൽ കാണാം, ലാ ജുനാഹ അലൈക്കും ഇൻ തല്ലഖ്തുമുൻ നിസാഅ മാ ലം തമസ്സൂഹുന്ന ഔ തഫ്രിദൂ ലഹുന്ന ഫരീള ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف حقا على المحسنين. നിങ്ങൾ സ്പർശിച്ചിട്ടില്ലാത്ത സ്ത്രീകളെ, അതല്ലെങ്കിൽ മഹർ നിശ്ചയിച്ചിട്ടില്ലാത്ത സ്ത്രീകളെ നിങ്ങൾക്ക് തൊലാക്ക് ചെല്ലുന്നതുകൊണ്ട് വിരോധമില്ല. മാത്രമല്ല ومتعوهن, നിങ്ങൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം അവർക്ക് കൊടുക്കണം, നിങ്ങളുടെ കദറനുസരിച്ച് കൊടുക്കണം. കഴിവുള്ളവൻ അങ്ങനെ കൊടുക്കട്ടെ, കഴിവില്ലാത്തവൻ അങ്ങനെ കൊടുക്കട്ടെ. മതാ അംബിൽ മഅറൂഫ്, ഉറുഫ് അനുസരിച്ചു കൊണ്ട്. അഥവാ സാധാരണയായി ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്ത് അവരുടെ കൂടെ കൂടി വീട്ടിൽ കൂടാതെ തന്നെ അവരെ തൊലാക്ക് ചൊല്ലി പിരിച്ചയക്കുമ്പോൾ ആ നാട്ടിലുള്ള നടപ്പെന്താണോ, എത്രയാണോ പണമായോ അല്ലെങ്കിൽ സമ്മാനമായോ അവർക്ക് കൊടുക്കേണ്ടത്, ആ നാട്ടു നടപ്പാണ് അവിടെ പരിഗണിക്കേണ്ടത്. ഹക്കൻ അലൽ മുഹ്സനീൻ, ഇത് മുഹ്സനുകളായ ആളുകൾക്കുടെ മേൽ അവകാശമാണ്, വെറും കൈയോടുകൂടി പിരിച്ചേക്കുക എന്നുള്ളതല്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ആയത്തുകളിലൂടെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ലിൽ മംലൂക്കി തആമുഹു വകിസ്വതുഹു ബിൽ മഅറൂഫ്, ഒരു അടിമ, ആ അടിമയുടെ ഭക്ഷണവും ആ അടിമയുടെ വസ്ത്രവും തീരുമാനിക്കുന്ന ഉറുഫാണ്. നല്ല രീതിയിൽ ആ നാട്ടുനടപ്പിൽ എന്താണോ ഒരു അടിമയ്ക്ക് കൊടുക്കേണ്ട ഭക്ഷണം, ആ നാട്ടുനടപ്പിൽ എന്താണോ സാധാരണയായി അടിമകൾക്ക് കൊടുക്കേണ്ട വസ്ത്രമെന്താണ്, ഇതൊക്കെ ഉറുഫ് അനുസരിച്ചു കൊണ്ടാണ് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ, ഇസ്ലാമിക ശരീഅത്തുമായി വളരെയധികം ബന്ധമുള്ള ഒരു നിയമമാണ് ഉറുഫ് എന്ന് പറഞ്ഞാൽ, അതൊരു നാട്ടാചാരമല്ലേ നാട്ടുനടപ്പല്ലേ എന്ന് വിചാരിച്ച് തള്ളാൻ വരുന്നതിൻ്റെ മുമ്പ്, ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കുന്ന ഉറുഫുകളുണ്ട്, ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കാത്ത ഉറുഫുകളുണ്ട്. ഇസ്ലാമിക വിരുദ്ധമായ എന്തെങ്കിലും നാട്ടാചാരങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കാൻ പാടില്ല. നിരമറിച്ച് മതപരമായ ഒരു വിധി അള്ളാഹു പുറപ്പെടുവിച്ച് ആ വിധിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് ശരീഅത്ത് മൗനം പാലിക്കും.

0: എന്നാൽ ലാക്കിൻ ഇദാക്കാനൽ മാഉ ബഈദൻ ഉർഫൻ അൻ ലിസാൻ ഫഇന്നഹു യതയമ്മം. ഒരു നാട്ടിൽ വെള്ളമില്ല, പക്ഷേ ആ നാട്ടുനടപ്പനുസരിച്ചുകൊണ്ട് അഥവാ ഇത്ര ദൂരം അവർ പരിഗണിക്കുകയും ആ ദൂരത്തെ ഒരു പിന്നെ തയമ്മം ചെയ്യാനുള്ള ഒരു സംഗതിയായിക്കൊണ്ട് അവർ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അഥവാ ഇത്ര ദൂരമാണ് യഥാർത്ഥത്തിൽ വെള്ളമുണ്ടാകാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഇത്ര ദൂരത്തിനടക്ക് വെള്ളം കണ്ടാൽ നമുക്ക് ഒതുകൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തയമ്മം ചെയ്യാം എന്നൊരു രീതി ഒരു നാട്ടിലുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വെള്ളം ഇത്രയാണ്, ഖരീബാണ്, അടുത്താണ്, വഇൻകാൻ മാഉ ഖരീബൻ ഉർഫൻ ഫഇന്നഹു ലാ യതയമ്മം. അതുപോലെ ഖിബിലയുടെ ഭാഗം നമുക്കറിയില്ല എങ്കിൽ പിന്നെ വഇദാ കാന യജ്ഹൽ ഖിബില വഹൗലുഹു അൽബലദ്, അവൻ്റെ ചുറ്റും നാടുകളുണ്ട്, ഗ്രാമങ്ങളുണ്ട് എങ്കിൽ ആ നാട്ടിൽ നിന്ന് അടുത്ത് ഗ്രാമങ്ങളും നാടുകളും ഉണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ പോയി നോക്കുകയും അതേസമയത്ത് പിന്നെ അവിടെയുള്ള ഖിബില എങ്ങോട്ടാണ് എന്നുള്ളത് അവൻ പരിശോധിക്കുകയും വേണം. എന്നാൽ വൈൻഖാൻ അഗൈറ ഖരീബിൻ ഉർഫൻ, എന്നാൽ ഇവിടെ സാധാരണയായിക്കൊണ്ട് കുറച്ച് വിദൂരമാണ്, ആ നാട്ടിൽ അങ്ങനെ കുറച്ച് വിദൂരത്താണ് ആളുകൾ താമസിക്കുന്ന കാര്യങ്ങളുമൊക്കെ എങ്കിൽ ഫഇന്നഹു യുസല്ലി, അവൻ അവിടെ വെച്ചുകൊണ്ട് തന്നെ നമസ്കരിച്ചാൽ മതി. അവിടെ ഖിബില എവിടേക്കാണോ അവന് തോന്നിയത് ആ രീതിയിൽ തന്നെ അവന് നമസ്കരിക്കാം. അതുപോലെ തന്നെ കച്ചവടത്തിൽ ചരക്കുകളിൽ നിർണയിക്കുന്നതിൽ മനുഷ്യന്മാരുടെ ഖബ്ല്, അവൻ കച്ചവടം സ്വീകരിക്കുന്നതിലും അതുപോലെ തന്നെ വിൽക്കുന്നതിലുമൊക്കെയുള്ള നാട്ടാചാരങ്ങൾ അവിടെ പരിഗണിക്കപ്പെടും. അൻകിഹ, നിക്കാഹുകളിൽ അത് എന്താണോ അവിടുത്തെ നാട്ട് നടപ്പനുസരിച്ചുകൊണ്ടാണ് അതിൻ്റെ വിധികളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുക. ഇങ്ങനെ ഇസ്ലാമികമായി ഒരുപാട് സംഗതികളുമായിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഉറുഫുകൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ ഉറുഫുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാല്ലാ ഉറുഫിൻ്റെ ചില കാര്യങ്ങൾ, അതിൻ്റെ ഷർത്തുകളൊക്കെ ഇൻഷാല്ലാ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: അപ്പോൾ ഇന്നത്തെ അല്ലുസൂൽ നമ്മൾ കേട്ടല്ലോ. അല്ലുസൂൽ നമ്മൾ സംസാരിച്ചിരുന്നത് ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ ഷുക്കൂർ വളാഞ്ചേരിയുടെ കൂടെ ഞാൻ വീട്ടിൽ അബ്ദുൽ സലാം. നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു. പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും. ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല.

0: ഇല്ല എന്നതുമാണ് ഈ മാനസികാസ്വസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
1: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല. തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കൺജസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലേ,
2: കോഴികളെയും
1: ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചത് പോലെ തന്നെ നമ്മളാ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
2: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ള കാര്യം, കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല.
1: യെസ്,
2: കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. അങ്ങനെ കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെയാകുമ്പോ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോഴ് മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ വലിയൊരു അവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരുന്നു. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ? അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്, താഴെയുള്ളത്. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
1: ഒരു
2: നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
1: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മള് ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാം, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ.
2: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ? അവര് എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയാം. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
1: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
2: ശ്രോതാക്കളാണ്
1: കമന്റ് ചെയ്യേണ്ടത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറ അന്നഹൽ വചനം 63. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 63-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യമായത് മുഴുവനായൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ ഈ ഒരു ഇരുത്തവും പാരായണവും പഠനവും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ നഹ്ലിലെ 63-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണവിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. വിവിധ അവസരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പീസ് റേഡിയോ ദിശ. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം അപേക്ഷ 26 വരെ. വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം അപേക്ഷ 26 വരെ. കേരളത്തിലെ AICTE അംഗീകാരമുള്ള കോളേജുകളിൽ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഈ കോഴ്സിന്റെ പ്രവേശനത്തിനായുള്ള കേരള ഹോട്ടൽ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് May 26 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 1300 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടിക വിഭാഗത്തിന് 650 രൂപ. May 25 വരെയേ അപേക്ഷാ ഫീസ് അടയ്ക്കാനാകൂ. 12-ാം ക്ലാസ് വിജയമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം പിന്നീട് നൽകും. പ്രവേശന പരീക്ഷ OMR അധിഷ്ഠിത പരീക്ഷയ്ക്ക് 1.5 മണിക്കൂർ ദൈർഘ്യമുണ്ട്. ആകെ 90 ചോദ്യങ്ങൾ. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, പൊതുവിജ്ഞാനം എന്നിവയിൽ നിന്ന് 20 ചോദ്യങ്ങൾ വീതവും ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് 30 ചോദ്യവുമായിരിക്കും. കേന്ദ്രീകൃത അലോട്ട്മെന്റ്, പ്രവേശന പരീക്ഷയിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്ക് LBS കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടത്തും. റാങ്ക് പട്ടികയിൽ ഇടം നേടുന്നവർക്ക് ഓപ്ഷനുകൾ നൽകാൻ അവസരം ലഭിക്കും. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം അപേക്ഷ 26 വരെ സ്വീകരിക്കും. സന്ദർശിക്കാം ibscenter.kerala.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: قد كفاني علم ربي من سؤالي
7: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം, ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
8: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
7: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
8: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: ഏകാന്തതയിലെ മൗനനൊമ്പരങ്ങൾ. രചന ഹനീഫ് കതിരൂർ. രാത്രി വളരെ വൈകിയിരിക്കുന്നു. കഠിനമായ ചൂടിൻ്റെ ദിനങ്ങളിലാണ്. ഗ്യാസ് സപ്ലൈയിലെ ജോലി കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ എന്നും ഇങ്ങനെയാണ്. രാത്രി ഒരുപാട് പിന്നിട്ടിട്ടുണ്ടാവും. ഫോണിൽ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടാറില്ല. നിരാശയും സങ്കടവും നിറഞ്ഞ ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നു. ഡ്രൈവർ കം സെയിൽസ്മാൻ എന്ന പദവി മൂന്നു നില കെട്ടിടത്തിനു മുകളിൽ ഗ്യാസ് കുറ്റി ചുമന്ന് എത്തിക്കുമ്പോൾ മാത്രമാണ് ഈ പദത്തിൻ്റെ അലങ്കാരമോർത്ത് ഉള്ളിൽ ചിരി വരുന്നത്. നാട്ടിലെ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല. കുറച്ചു ദിവസങ്ങളായി ഫോൺ നോക്കാറില്ല. വാട്സപ്പിൽ ആവശ്യങ്ങളുടെയും പരാതികളുടെയും ഒരു നീണ്ട നിര തന്നെയുണ്ടാവും. മനസ്സിനെ ആഹ്ലാദിപ്പിക്കാത്തതിലൊന്നും മനസ്സ് ശ്രദ്ധിക്കില്ലല്ലോ. എന്നാലും ഇന്നയാൾ ഫോൺ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. വാട്സപ്പിൽ ആദ്യം തന്നെ അയാളുടെ ശ്രദ്ധ ഉടക്കിയത് അയാളുടെ സഹോദരിയുടെ മെസ്സേജിലേക്കാണ്. അയാൾ മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടു ഒരു നീണ്ട കുറിപ്പ്. അയാൾ വായിച്ചു തുടങ്ങി. സ്നേഹപൂർവം, ഇക്കക്ക് ആമിന് എഴുതുന്നത്. ഇക്കാക്ക, ഞങ്ങളെ ഓർക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. 4 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ 4-5 തവണകൾ മാത്രമാണ് ഇക്ക ഫോൺ ചെയ്തത്. പണ്ട് സൗദിയിൽ പോയ നാളുകളിലൊക്കെ ഇക്ക എത്ര നല്ല കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ബന്ധങ്ങളുടെ നൂലിഴകൾ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. കാണാനും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടികളൊക്കെ മാമൻ വിളിക്കുന്നില്ല എന്ന പരാതിയിലാണ്. അമ്മായിയോട് വിവരങ്ങൾ തിരക്കാറുണ്ട്. കൊറോണ വന്ന് എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ മരിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു. അൻവർ കാക്ക്, സഹോദരിയുടെ ഭർത്താവ്, വല്ലപ്പോഴും കിട്ടുന്ന പണി മാത്രമാണ് ഏക ആശ്രയം. ഉമ്മ പോയതിനു ശേഷം പൊരേലെ കാര്യങ്ങളൊക്കെ കഷ്ടമാണ്. ഉമ്മ ഉണ്ടായിരുന്നപ്പോൾ എല്ലാറ്റിനും ഒരാളുണ്ടായിരുന്നു. ലോകത്തെല്ലായിടത്തും കൊറോണയുടെ ഭീകരത വാർത്തയിൽ കേൾക്കാറുണ്ട്. അവിടെയും അങ്ങനൊക്കെ തന്നെയായിരിക്കും എന്ന് കരുതുന്നു. നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവരും പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്തു. ഇക്കയും എടുത്തു കാണുമെന്ന് കരുതുന്നു. കുത്തിവയ്പ്പിന് പഞ്ചായത്തിൽ പോയപ്പോൾ നമ്മുടെ പപ്പി ടീച്ചറെ കണ്ടിരുന്നു. ടീച്ചറൊക്കെ ചോദിക്കുകയുണ്ടായി. നമ്മുടെ വലിയ പറമ്പത്തെ ഹാരിസ് ടീച്ചറെക്കുറിച്ച് കഥയൊക്കെ എഴുതിയിരുന്നു. അത് പീസ് റേഡിയോ അവതരിപ്പിച്ചിരുന്നു. ഇക്ക, പീസ് റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക വിഷയത്തെക്കുറിച്ച് സെലഫികൾ അവതരിപ്പിക്കുന്ന ഒരു അമൂല്യ ശ്രവ്യാനുഭവമാണത്. അതിലെ പ്രോഗ്രാമുകൾ പിൻപറ്റി ഒരാൾക്ക് കൃത്യമായ ഇസ്ലാമിക ജീവിതം നയിക്കാൻ കഴിയും. ഇക്ക, അതൊന്ന് ശ്രദ്ധിക്കണം. മരണം നമുക്കടുത്ത് തന്നെയുണ്ട്. പരലോക മോക്ഷത്തിനു വേണ്ടി ഒരു വലിയ സത്യം തന്നെയാണ്. ഇക്കാക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. മഴ നനഞ്ഞ ഒരു ബാല്യത്തിൻ്റെ സ്കൂൾ വരാന്തയിലൂടെ അയാൾ പപ്പി ടീച്ചറുടെ കൂടെ കുറേ നേരം സഞ്ചരിച്ചു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അയാൾ അനിയത്തിക്കുട്ടിയുടെ ഓർമ്മകളിൽ ആഴ്ന്നിറങ്ങി. വിശ്വാസകാര്യത്തിൽ അനിയത്തിയുടെ ജാഗ്രത തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. 32 വർഷത്തെ പ്രവാസ ജീവിതം മനസ്സിനെ കടുപ്പിച്ചിരിക്കുന്നു. 800 റിയാലിൻ്റെ പദവിയിൽ ജീവിതത്തെ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബന്ധങ്ങളുടെ ആഴവും പരപ്പും കൈമോശം വന്നിരിക്കുന്നു. അയാൾ അയാളുടെ മനസ്സിൽ അപ്പോൾ തന്നെ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ശിഷ്ടകാലം ഇബാദത്തോടുകൂടി തൻ്റെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ജോലിയിൽ മുഴുകി ജീവിക്കണം. ആ രാത്രി ഉറങ്ങാതെ അയാൾ തൻ്റെ നാടിൻ്റെ ചിന്തയിൽ സുബഹിബാങ്കിനെ വരവേറ്റു.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഐ ടി ജാലകം. ഇന്നത്തെ ഐ ടി ജാലകത്തിൽ ജമീൽ ആപ്പിലെ പുതിയ ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തുകയാണ്. ഷാനിദ് മലയിൽ നമ്മുടെ കൂടെ ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ദീനി കാര്യങ്ങളിൽ ചിട്ട വരുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്കൊരു ഫോളോ അപ്പ് ആവശ്യമുണ്ടാവും അല്ലേ, ഒരു ട്രാക്കിംഗ് സംവിധാനം പലപ്പോഴും ആവശ്യമുണ്ടാവാറുണ്ട്. നമ്മൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നൊക്കെ ഉറപ്പുവരുത്താനും നമ്മളെ ഓർമ്മപ്പെടുത്താനൊക്കെ അങ്ങനെയുള്ളൊരു സംഗതി നമ്മളെ ജമീൽ ആപ്പിൽ വന്നിട്ടുണ്ട്. ജമീൽ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ZAMEEL എന്ന് സെർച്ച് ചെയ്യുക. ആൾറെഡി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക, ഉറപ്പുവരുത്തുക. പുതിയതായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഡെയിലി പ്ലാനർ എന്നുള്ള ഒരു ഓപ്ഷനാണ് ജമീൽ ആപ്പിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി പ്ലാനർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മൂന്ന് തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാനിങ് ചെയ്യാൻ പറ്റും. ഒന്ന് നമസ്കാരത്തിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടോ, ഓരോ നമസ്കാരത്തിന് മുന്നിലുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്തൊക്കെ നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെയുള്ളത് നമുക്ക് ഖുർആൻ ഗോൾസാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 30 ദിവസം കൊണ്ട് ജുസ് തീർക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെ നമുക്ക് ആ ഒരു പ്ലാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 മാസം കൊണ്ടാണ് പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ ദിവസം എത്രയാണ് നമ്മൾ ഓതേണ്ടതെന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. അങ്ങനെ നമുക്ക് ഓരോ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഖുർആൻ ഇതിൻ്റെ അകത്ത് തന്നെ തുറക്കാൻ പറ്റും. തുറന്നിട്ട് നമുക്ക് ഓരോ പേജായിട്ട് നമുക്ക് ഓതാൻ പറ്റും. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ഓതിയ പേജുകൾ എത്രയാണ് അതവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് പോകും ഓട്ടോമാറ്റിക്. അപ്പോൾ നമ്മൾ എത്ര പേജ് ഓതിയിട്ടുണ്ട് എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്യും. ഇനി നമുക്ക് ശേഷം ഇവിടെ കാണിച്ചു തരും നമ്മൾ ടോട്ടൽ എത്ര ഓതേണ്ടിയിരുന്നു, എത്ര ഓതിയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ 30 ദിവസത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രമദാനാണെങ്കിൽ 30 ദിവസത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര പേജ് ഓതിയിട്ടുണ്ട്, ഇനി എത്ര ബാക്കിയുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും, ഇവിടെ കൃത്യമായിട്ട് കണക്കുകൾ കാണിച്ചു തരും. ഇപ്പോൾ നമ്മളൊരു ദിവസം ഇപ്പം 5 പേജ് അല്ലെങ്കിൽ 10 പേജാണ് ഓതേണ്ടതെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണ് കണക്കുള്ളത്. അപ്പോൾ നമ്മൾ 5 ഓതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കാണിച്ചു തരും 5 ഓതിയിട്ടുണ്ട്, ബാക്കി 5 പേജും കൂടി നിങ്ങൾ ഓതാൻ ബാക്കിയുണ്ട് എന്നൊക്കെ ഇവിടെ കാണിച്ചു തരും. ഓക്കെ, അതുപോലെ നമ്മൾ എത്ര ദിവസങ്ങളിൽ ഓതിയിട്ടുണ്ട് ഇല്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. വളരെ ഒരു വളരെ സിമ്പിളായിട്ടാണിത് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഏതൊരു സാധാരണക്കാർക്കും ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡെയിലി പ്ലാനർ എന്നാണ് അതിൻ്റെ പേര്, പേര് ഓർത്തിച്ചാൽ മതി. ജമീൽ ആപ്പിൽ ഡെയിലി പ്ലാനറാണ്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഖുർആൻ ഓതുന്ന സംഗതികൾ എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ നമസ്കാരം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൽ ഇങ്ങനെ ഓരോ നമസ്കാരം, ഇപ്പോൾ തഹജ്ജുദ്, ഫജറിന് മുന്നിലുള്ള പിന്നെ സുന്നത്ത്, അതുപോലെ ദുഹറിന് കൂടെയുള്ള സുന്നത്ത്, അങ്ങനെ ഓരോന്ന് ടിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ടിക്ക് ഇടാനും ഓഫ് ആക്കാനൊക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്കെച്ചിലൊക്കെ എന്ത് ചെയ്യും, ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ കാണാം പ്രോഗ്രസ്. 13-ൽ 7 ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നമസ്കാരത്തിൻ്റെ ഒരു ട്രാക്ക് ചെയ്യാം, നമുക്ക് സ്വന്തത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെയുള്ളത് ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം രാവിലെയുള്ള അധികാരികൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ, ഇപ്പോൾ ഡെയിലി ഹാബിറ്റ്സ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് ബൈ ഡിഫോൾട്ട്, അതായത് ആൾറെഡി ഇതിൽ സെറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ രാവിലത്തെ ദിക്കറുകൾ ചൊല്ലി, അപ്പോൾ അത് ടിക്ക് ഇട്ടു. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഇപ്പം ഇവിടെ ഡേറ്റ് കാണിച്ചിട്ടുണ്ട്, ഇന്നത്തെ ഡേറ്റ്, ആ ഡേറ്റിൽ ഞാനിത് രാവിലെ ദിക്കർ ചൊല്ലിയിട്ടുണ്ട്, പാപമോചനം തേടിയിട്ടുണ്ട്, അത് ടിക്ക് ഇട്ടു. അതുപോലെ സദഖ ചെയ്തിട്ടുണ്ട്, അത് ടിക്ക് ഇട്ടു. പീസ് റേഡിയോ കേട്ടു, അഹ്ലു സുന്ന പഠനം ചെയ്തു. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതിലിങ്ങനെ ടിക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ ആളുടെ ഉള്ള ലിസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പുതിയത് ആഡ് ചെയ്യാം, വേറൊരു പുതിയ നല്ല കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടാസ്ക് ആയിട്ട് ആഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ ടൈറ്റിലും കാര്യം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഒരു കാര്യം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം, നമുക്ക് മരുന്ന് കഴിക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ ഒരു സംഗതി എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ മരുന്ന് കഴിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്ത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡെയിലി ട്രാക്കറിൽ ആഡ് ചെയ്യാം. അതായത് നമുക്ക് ചെയ്യാവുന്ന ദീനി കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മളിവിടെ പരിഗണന നൽകിയിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പിന്നെ ചിട്ടക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്കൊരു ഒരു ആപ്പ്, ഒരു റിമൈൻഡർ, ഒരു സഹായം എന്നുള്ള രൂപത്തിലാണ് ഇവിടെ വരിക. അതുപോലെ നമ്മുടെ ഖുർആനിൻ്റെ ഈ ഒരു റിമൈൻഡറിൽ എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസത്തെ ഇത് ഓതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് റിമൈൻഡർ വരും. റിമൈൻഡറിൽ കാണിച്ചു തരും ഇത് പിന്നെ നമ്മൾ ഇന്നത്തെ ചെയ്തിട്ടില്ല, അത് ചെയ്യാനുണ്ടോ എന്നുള്ള റിമൈൻഡറൊക്കെ വരും. ഒരു നല്ലൊരു വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളൊന്ന് അത് ഉപയോഗിച്ച് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് ഡെയിലി പ്ലാനർ എന്നുള്ളൊരു ഒരു ഓപ്ഷനിലുള്ളത്. ഇനിയും ഇൻഷാല്ല ഒരുപാട് ഓപ്ഷൻസ് ജമീൽ വരും. മാഷാല്ല അതിൻ്റെ ഒരു ടീം അതിൻ്റെ ബാക്കിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് അർഹമായ പ്രതിഫലം തരട്ടെ. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പീസ് റേഡിയോയിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാല്ല, നാം ഇതുവരെ കേട്ടത് ഐ ടി ജാലകം. ജമീൽ ആപ്പിലെ പുതിയ ഫീച്ചറുകളായ നമസ്കാരം, ഖുർആൻ പാരായണം, ദിക്കുറുകൾ മറക്കാതിരിക്കാൻ, ഇങ്ങനെയുള്ള പുതിയ ഫീച്ചേഴ്സുകളാണ് ഇന്ന് ഐ ടി ജാലകത്തിൽ പരിചയപ്പെട്ടത് നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായത് ഷാനിദ് മലയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
3: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരാറുണ്ട്, ആവശ്യപ്പെടേണ്ടി വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആത്മാഭിമാനം സമ്മതിക്കാത്തൊരു കാര്യമാണ്. അയൽപക്കത്ത് നിന്നും ഒരു സംഗതി, നിസ്സാരമായൊരു കാര്യം, വായ്പ വാങ്ങുകയാണെങ്കിൽ പോലും അത് വാങ്ങാതിരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കും. ഒരാളുടെ വാഹനം ഒരത്യാവശ്യ ഘട്ടത്തിൽ വാങ്ങേണ്ടി വന്നാൽ തന്നെ അത് പരമാവധി ചോദിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഒരു വേള ഇസ്ലാമും പ്രോത്സാഹിപ്പിക്കുന്ന അത് തന്നെയാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിനും, ഇതസ്ഥാനത്തെ വസ്തയൻ ബില്ല, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കൂ എന്നതിനൊക്കെ വിശാലമായി വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ മറ്റുള്ളവരോടുള്ള ചോദ്യം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടകപ്പുറത്തിരിക്കുന്നവൻ തൻ്റെ ചാട്ടവാർ താഴെ വീണാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവനോട് പറയാറുണ്ടായിരുന്നില്ല അത് എടുത്തു തരാൻ. അതാണ് സ്വഹാബത്തിൻ്റെ, പ്രവാചക അനുചരന്മാരുടെ മാർഗം. നമ്മൾ ചോദിക്കാൻ മടിക്കുന്നു എന്നതിലുപരി ചോദിക്കപ്പെടുന്ന ആള് അത്തരം ചോദ്യങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്താവശ്യപ്പെട്ടാലും ആ ആവശ്യപ്പെടുന്നതിനെ ഒരു പൂർണ്ണ സംതൃപ്തിയോടുകൂടെ നൽകുന്നവർ കുറവായിരിക്കും. അതും അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചോദ്യം നിരന്തരം നിരന്തരമാകുമ്പോഴോ അവർക്കേറെ പ്രയാസങ്ങളുണ്ടാവും. എന്നാൽ എത്ര ചോദിച്ചാലും കോപിക്കുന്നില്ലെന്ന് മാത്രമല്ല, വെറുപ്പുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ചോദിക്കാതിരിക്കുമ്പോൾ അവൻ്റെ മേൽ കോപിക്കുന്നവൻ അവനാണ് അല്ലാഹു. മല്ലം യസ്അലില്ലാഹ യഗ്ലബ് അലൈഹി, ആരാണോ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലാത്തത് അവനോട് അള്ളാഹു കോപിക്കുമെന്ന്. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ കാര്യങ്ങളുടെ പ്രസക്തിയോ വലുപ്പമോ കുറവോ നിസ്സാരതയോ ഒന്നും പ്രശ്നമല്ല. ഏത് ചെറിയ കാര്യങ്ങളിലും നമുക്ക് അവനോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കണമെന്ന് അവൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വഖാല റബ്ബുക്കും ഉദൂനീ അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഈ പ്രാർത്ഥനയാവട്ടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇഹലോകത്തും പരലോകത്തുമുള്ള നമ്മുടെ ഒട്ടനവധി കാര്യങ്ങളെ അവൻ നമുക്ക് പരിഹരിച്ചു തരുന്നു എന്നതിലുപരി ഈ ചോദ്യം തന്നെ പുണ്യകരമാണ്. കാരണം അദ്ദുആ ഉഹുവൽ ഇബാദ, പ്രാർത്ഥന ഒരു ആരാധനയാണ്. നമ്മൾ നമസ്കരിക്കുന്നു എന്തിനു വേണ്ടി? പരലോകത്തൊരു പ്രതിഫലം കിട്ടാൻ വേണ്ടി. നമ്മൾ നോമ്പ് നോൽക്കുന്നത് ഇബാദത്താണ്, ആരാധനയാണ്. പ്രതിഫലം കിട്ടാൻ വേണ്ടി ഹജ്ജ് ചെയ്യുന്നു, ആരാധനയാണ്, പ്രതിഫലം കിട്ടാൻ വേണ്ടി. അതുപോലെ ഒരു ആരാധനയാണ് ദുആ, പ്രാർത്ഥന. എനിക്ക് പുറത്തു തരണേ, എന്നെ ഹിദായത്തിലാക്കണേ, സന്മാർഗത്തിലാക്കണേ, എൻ്റെ രോഗം മാറ്റണേ, എനിക്ക് അനുഗ്രഹം നൽകണേ. നമ്മൾ ചോദിക്കുന്ന ഓരോ വാക്കുകളും ആരാധനകളാണ്. ആരാധനയാകുമ്പോഴോ അത് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും. ഒരുപക്ഷേ ആരാധനകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പ്രാർത്ഥന. അഫ്ളലുൽ ഇബാദത്തി അദ്ദുആ. ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഒരു നബിവചനത്തിൽ, ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഒരു നബിവചനത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും, അഫ്ളലുൽ ഇബാദത്തി അദ്ദുആ, ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന പ്രാർത്ഥനയാണെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട്, ചോദിക്കാറുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു കാര്യത്തിനും വിട്ടുകളയേണ്ടതില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗങ്ങളെ, പരിപൂർണമായുള്ള നിർദ്ദേശങ്ങളെ പിൻപറ്റിയ പ്രവാചകന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പ്രവാചകന്മാരുടെ ഒട്ടനവധി പ്രാർത്ഥന, സൂറത്ത് ഇബ്രാഹീമിൻ്റെ അവസാന ഭാഗത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനകൾ കൊടുത്തിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട് ഖുർആനിൽ. പ്രാർത്ഥന ആ പ്രവാചകന്മാർ ശീലമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ അടുക്കൽ, ബദറിൽ കെട്ടിയുണ്ടാക്കിയ ചെറിയൊരു പന്തലിൽ എത്രയെത്ര സമയമാണ് ദീർഘദീർഘമായിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനക്കൊക്കെയും ശക്തമായ പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും ആ യുദ്ധത്തിൽ കാണാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന എന്നത് ആരാധനയാണ്. ആരാധനയിൽ ശ്രേഷ്ഠമായ ഒന്നാണ് അത്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹുവിനിഷ്ടം. പ്രാർത്ഥനയ്ക്ക് ഉള്ള മര്യാദകൾ അത് നമ്മൾ വിശദമായി പറയേണ്ടതാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവെ രക്ഷിക്കണേ എന്നതിന് പകരം മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തായി. കാരണം പ്രാർത്ഥന ആരാധനയാണ്. അത് അള്ളാഹു അല്ലാത്തവർക്കായാലോ അത് ശിർക്കാണ്, അത് മഹാപാതകമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവോട് മാത്രമായിരിക്കും. അള്ളാഹുവോടല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥന ഒരു ആരാധന എന്ന് പറയാൻ കാരണം, നമ്മൾ നമ്മുടെ രക്ഷിതാവിങ്കലേക്ക് അഭയം തേടുകയാണ്, നമ്മുടെ പ്രതീക്ഷകൾ അവനിലേക്ക് അർപ്പിക്കുകയാണ്, അവനെ നമ്മൾ അവലംബിക്കുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അവൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ മർമ്മം. അതുതന്നെയാണ് ആരാധനയുടെ മർമ്മവും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വിധികൾ നിർണയിക്കപ്പെട്ടതാണ്, കലാഹുകൾ. ഒരുപക്ഷേ നമ്മുടെ കലാഹുകളിൽ പോലും മാറ്റമുണ്ടാകാൻ പ്രാർത്ഥനകളെ കൊണ്ട് പറ്റുമെന്നാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു നബി വചനത്തിൽ ഇങ്ങനെ വായിക്കാം, ലാ യറുദ്ദുൽ ഖലാ ഇല്ലത്വ, പ്രാർത്ഥനയല്ലാതെ വിധികളെ മാറ്റുകയില്ല. വല യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറ, ആയുസ്സിൽ പുണ്യമല്ലാതെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുകയില്ല. പുണ്യം പ്രവർത്തിക്കുമ്പോൾ ആയുസ് വർദ്ധിച്ചു. പ്രാർത്ഥന കൊണ്ട് ഖലാ പോലും തടുക്കപ്പെടും എന്ന് പറയുമ്പോൾ എത്ര ഉന്നതമാണ് പ്രാർത്ഥന. ഒരു ഘട്ടത്തിലും ഇനി എന്താണ് പ്രാർത്ഥിച്ചിട്ടു കാര്യം, ഇനി എന്താ പ്രാർത്ഥന കൊണ്ട് കാര്യം, നമ്മൾ ചോദിക്കരുത്. കാരണം അള്ളാഹു കുൻ ഫയക്കുന, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാകും. അത്ര കഴിവുള്ള ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർത്താവായ ഇന്നല്ലാഹാല കുല്ലുഷെയും കതിർ, എല്ലാറ്റിനും കഴിവുട്ടവനായ ഫഅലുല്ലിമായുരി, ഉദ്ദേശിച്ചത് പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ വന്ന, നബിവചനങ്ങളിൽ വന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഏത് വിഷയങ്ങളുമായി ഇടപെടുമ്പോഴും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ വലിയ പ്രതിഫലങ്ങൾ നമുക്കുണ്ടാകും. അല്ലാഹു പറയുന്നു, വഇദാ സഅലക ഇബാദീ അന്നി ഫഇന്നീ ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ. വഇദാ സഅലക ഇബാദീ, എന്റെ അടിമകൾ ചോദിച്ചാൽ അന്നി എന്നെക്കുറിച്ച്, അല്ല പറയണേ, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത് എന്താണ്? ഫ ഇന്നീ കരീം, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയാസമല്ല. എവിടുന്നും വിളിക്കാം, എങ്ങനെയും വിളിക്കാം, ഏതു ഭാഷയിലും വിളിക്കാം. സംസാരിക്കാൻ അറിയാത്തവനും വിളിക്കാം, ഭാഷ അറിയാത്തവനും വിളിക്കാം. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ, വിളിക്കുന്നവൻ വിളിച്ചാൽ അവൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. ഇത്ര വലിയൊരു വാഗ്ദത്തം അള്ളാഹു നമുക്ക് തരുമ്പോൾ സഹോദരങ്ങളെ, ആത്മാർത്ഥതയോടെ, പ്രതീക്ഷയോടെ, ഉറപ്പോടുകൂടെ, ധൃതി കാണിക്കാതെ ഉത്തരം കിട്ടാവുന്ന ഏറ്റവും നല്ല സമയങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ആരാധനയായിത്തീരുകയും അതിലൂടെ ആരാധനയുടെ മഹത്വവും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും ധാരാളം നന്മകളും നേടാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശരിയായ ഉത്തരം തന്ന് ഇഹലോകത്തെയും പരലോകത്തെയും അള്ളാഹു നമുക്ക് അനുഗ്രഹപൂർണമാക്കി തരുമാറാവട്ടെ.
2: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ ശ്രവിക്കുന്നത് ജീവിത പാഠങ്ങൾ, ഉപജീവനം വിശാലമാവാൻ, ഭാഗം 2. അവതരിപ്പിക്കുന്നത് അബ്ദുള്ള സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല അലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നാം മനസ്സിലാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉപജീവനം വിശാലമാവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെന്നും അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നും ആ ഉപജീവനം വിശാലമാകാൻ രണ്ടു കാരണങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ജീവിതപാഠങ്ങളിലൂടെ മനസ്സിലാക്കിയത്. ഒന്ന് തൗബ, രണ്ട് തഖ്‌വ. ഇത് രണ്ടും നമ്മുടെ ഉപജീവനം, നമ്മുടെ റിസ്ക്, നമ്മുടെ സമ്പത്തിനെ ഹലാലായ രീതിയിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ നമ്മെ സഹായിക്കുന്നതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ജീവിത പാഠങ്ങളിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. മൂന്നാമത്തെ വിഷയം, നമ്മുടെ ഉപജീവനം വിശാലമാകാനുള്ള മൂന്നാമത്തെ വിഷയം, വിശുദ്ധ ഖുർആനിൻ്റെ 14 അധ്യായം സൂറത്ത് ഇബ്രാഹീമിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. لَئِن شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِن كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. നിശ്ചയമായും നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ലഇൻ ശക്കർത്തും, നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരായാൽ, നന്ദിയുള്ളവരായാൽ, ലഅസീദന്നക്കും, നാം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും. വലഇൻ കഫർത്തും, എന്നാൽ നിങ്ങൾ നന്ദി കേടു കാണിച്ചാൽ, ഇന്ന അദാബീല ശദീദ്, നിശ്ചയമായും എൻ്റെ ശിക്ഷ കഠിന കഠോരം തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ നമുക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് വീണ്ടും വീണ്ടും ജീവിതത്തിൽ വർദ്ധിക്കാൻ, സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, റിസ്ക്കാകട്ടെ, ഉപജീവനം എല്ലാം അത് വിശാലമാകാൻ, വർദ്ധിക്കാനുള്ള കാരണം, അതിനൊരു മാർഗം റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. ലഇൻ ശക്കർത്തും, നിങ്ങൾ എന്തു ചെയ്യുക? ശുക്ർ ചെയ്യുക, നന്ദിയുള്ളവരാകുക. ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിന് അകമഴിന് സ്തുതിയും ഹംദും ശുക്റും രേഖപ്പെടുത്തുക. എങ്കിൽ ലഅസീദന്നക്കും, ആ അനുഗ്രഹങ്ങൾ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും, വിശാലമാക്കി തരും. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും 16 അധ്യായം സൂറത്തുന്നഹലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. വഇൻ തുഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റിയും എണ്ണാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് കഴിയില്ല. അത്രയേറെ എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ മനുഷ്യന് ബാധിച്ച പ്രശ്നമെന്താണ്? കലീലം മാ തഷ്കുറൂൻ, മനുഷ്യരിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ ശുക്ർ ചെയ്യുന്നവരുള്ളൂ, റബ്ബ് നൽകിയ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാകുന്നുള്ളൂ. അല്ലേ, പലരും നന്ദികെട്ടവരായി തീരുകയാണ്. ഒരു കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള അത്ര പോലും നന്ദി കടപ്പാട് പലപ്പോഴും മനുഷ്യന് അവനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, അവന് വായു നൽകിയ, വെള്ളം നൽകിയ, അവൻ ആരോഗ്യം നൽകിയ, അവന് കാണാൻ കണ്ണു നൽകിയ, ചിന്തിക്കാൻ ഹൃദയം നൽകിയ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളോട് ഒരു കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള ശുക്രു പോലും പലപ്പോഴും മനുഷ്യൻ റബ്ബിനോട് കാണിക്കുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ 100-ാം അധ്യായം സൂറത്തുൽ ആദിയാത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഒരു കുതിരയെപ്പറ്റി വിശദീകരിച്ചതിനു ശേഷം, വൽആദിയാത്തി ദബഹ ഫൽമുരിയാത്തി ഖദഹ ഫൽമുഗീറാത്തി സുബഹ ഫഅസർന ബിഹി നഖഅ ഫവസതന ബിഹി ജംഅ. കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു പാരമ്യതയാണ് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. എല്ലാം മറന്നുകൊണ്ട് സ്വന്തം ജീവൻ പോലും വെടിയാൻ തയ്യാറായിക്കൊണ്ട് തൻ്റെ യജമാനനെ രക്ഷിക്കാൻ, യജമാനനെ വിജയിപ്പിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ശത്രുക്കൾക്കിടയിലേക്ക് ഇറങ്ങിച്ചാടുന്ന ഒരു കുതിരയെപ്പറ്റി വർണ്ണിച്ചതിനു ശേഷം അള്ളാഹു പറയുകയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യൻ തൻ്റെ റബ്ബിനോട് അങ്ങേയറ്റത്തെ നന്ദികെട്ടവൻ തന്നെയാണ്. സഹോദരങ്ങളെ, നന്ദിയുള്ളവരായാൽ, നാം ശുക്ർ ചെയ്യുന്നവരായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപജീവനം ധാരാളമാക്കി തരും. ഇല്ല എങ്കിൽ 16-ാം അധ്യായം സൂറത്തുൻ നഹലിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്, വദറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ യഅതീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ. ഒരു ഗ്രാമത്തെപ്പറ്റിയും ഉപമയായി അള്ളാഹു പഠിപ്പിക്കുകയാണ്. ആ ഗ്രാമത്തിൽ എല്ലാ നിലക്കും സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. ആ ഗ്രാമത്തിലേക്ക് വിശാലമായി ഉപജീവനം ഒരു തടസ്സവും കൂടാതെ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. മിൻകുല്ലി മക്കാൻ, എല്ലാ സ്ഥലത്തു നിന്നും ആ രാജ്യത്തിലേക്ക് ഭക്ഷണം ഇങ്ങനെ വരും. ഫക്കഫറത്ത് ബി അൻഉമില്ല, പെട്ടെന്ന് ആ ഗ്രാമവാസികൾ അവരെന്തു ചെയ്തു? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അവർ നന്ദികേട് കാണിച്ചു. ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജൂഉം ഖൗഫും നൽകി. എന്താ ജൂഉ? വിശപ്പ്. വൽ ഖൗഫ്, ഭയം. വിശപ്പും ഭയവും അവർക്ക് നൽകി. കാരണം എന്താ? അവർ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരായില്ല എന്നു തന്നെയാണ്. നന്ദിയുള്ളവരായ സമയത്ത് അവർക്കൊരുപാട് ഉപജീവനം വിശാലമാക്കപ്പെട്ടിരുന്നു. അപ്പം നന്ദികേട് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ഉപജീവനം തടയപ്പെടും. വിശപ്പ് കൊണ്ട് റബ്ബ് നമ്മളെ പരീക്ഷിക്കും, പട്ടിണിയും ഭയവും കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അപ്പം എപ്പോഴെങ്കിലും ഭയമുള്ളവരായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിർഭയത്വം നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പട്ടിണി കിടക്കുന്നൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ, പലപ്പോഴും വിശപ്പുള്ളവരാകുന്നുണ്ട് എങ്കിൽ, ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന റിസ്ഖ് നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളിൽ ഞാൻ നന്ദിയുള്ളവനല്ല. പലപ്പോഴും ഞാൻ നന്ദിയുള്ളവനാകുന്നില്ല, ശുക്ർ ചെയ്യുന്നവനാകുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ റബ്ബ് എനിക്ക് ഈ ഒരു റിസ്ഖ് മുടക്കിയത് എന്നും സഹോദരങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂലി, എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണം. വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്തു ചെയ്യരുത്? നന്ദി കേട് കാണിക്കരുത്. സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്കല്ല. ഉന്നുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും. നിങ്ങളുടെ മുകളിലുള്ളവരിലേക്കല്ല, നിങ്ങളുടെ താഴെ ഉള്ളവരിലേക്ക്, നിങ്ങളെക്കാൾ അനുഗ്രഹം കുറവ് നൽകപ്പെട്ടവരിലേക്കും നിങ്ങൾ നോക്കൂ. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ശുക്ർ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ആ മനുഷ്യനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ധാരാളം അനുഗ്രഹം തന്നല്ലോ എന്ന് തോന്നലുണ്ടാവുകയും അതിലൂടെ ശുക്ർ ചെയ്യുന്നവനായി തീരും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് റബ്ബിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ശാക്കിരീങ്ങളാകേണ്ടത്? റബ്ബിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് എപ്രകാരമാണ്? ഒരിക്കൽ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലിൽ നീരുവരുമാർ രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് നബിയെ ഇത്രയേറെ അങ്ങ് കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുത്തു തന്നതല്ലേ? അങ്ങയുടെ പാപങ്ങൾ മുൻകഴിഞ്ഞു പോയതും വരാഞ്ഞിരിക്കുന്നതുമായ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തന്നതല്ലേ? ഇനിയും നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അഫല അകൂന അബ്ദൻ ശക്കൂറ, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചത്. അപ്പോൾ നമ്മൾ നന്ദിയുള്ള അടിമകളാവാൻ നാം ചെയ്യേണ്ടത് എന്താണ്? കേവലം ഇപ്പോൾ നമുക്കൊരാളൊരു നന്മ ചെയ്തു തന്നാൽ നമ്മൾ അദ്ദേഹത്തോട് ശുക്രൻ അല്ലെങ്കിൽ താങ്ക് യു എന്നൊക്കെ പറയുന്നത് പോലെ റബ്ബിന് വെറുതെ ശുക്രൻ താങ്ക് യു എന്ന് പറയുകയാണോ? അല്ല. പിന്നെയോ, അൽഹംദുലില്ലാ എന്നത് പറയുന്നത് പുണ്യം തന്നെയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ റബ്ബേ, നിനക്ക് സ്തുതി, എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ നിനക്ക് സ്തുതി എന്ന് ഏറ്റുപറയുന്നത് ആ ദിക്ർ പുണ്യമാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ ശാക്കിരീങ്ങളാണ് എന്നത് പ്രകടിപ്പിക്കപ്പെടണം. അതെങ്ങനെയാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രാത്രി നമസ്കരിച്ച് ആ ശുക്രനെ പ്രകടിപ്പിച്ചല്ലോ, അഫല അഖൂന അബ്ദൻ ശക്കൂറ, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണം.

എഴുതി വെക്കും, ഹാദാ മിൻ ഫളി റബ്ബി, ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമാണ്. പക്ഷെ ആ ആയത്തിൻ്റെ തുടർച്ച പലരും അറിയുന്നില്ല. ആ ആയത്തിൻ്റെ തുടർച്ച എന്താണ്? ലിയബുലുവനി അഷ്കുറു അം അക്ഫുറു. ഈ ഫളില്, ഈ അനുഗ്രഹം എൻ്റെ റബ്ബിൻ്റെ ഫളിൽ നിന്നും എനിക്ക് കിട്ടിയത് എന്തിനാണ്? എന്തിനാണ് എൻ്റെ റബ്ബ് എനിക്ക് ഈ അനുഗ്രഹം തന്നത്? ലിയബുലുവനി, എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാനാണ്. അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാകുന്നുണ്ടോ അതോ നന്ദികെട്ടവനായി തീരുന്നുണ്ടോ എന്ന് എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാനാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരാകാൻ നമ്മൾ പരിശ്രമിക്കുക, അത് ഉപജീവനം വിശാലമാക്കിത്തരും. അതേപോലെ തന്നെ നമുക്ക് അല്ലാഹു നൽകുന്ന ഉപജീവനം വിശാലമാകാനുള്ള മറ്റൊരു കാരണം വിശുദ്ധ ഖുർആനിലെ 65-ാം അധ്യായം സൂറത്തു ത്വലാഖിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വതവക്കൽ അലല്ലാഹി വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വമൻ യതവക്കൽ അലല്ലാഹ്, ആർ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുവോ ഫഹുവ ഹസ്ബുഹു, അവൻ ആ റബ്ബ് തന്നെ മതിയായവനാണ്. നാലാമത്തെ ഒരു മാർഗം ഉപജീവനം വിശാലമാകാൻ തവക്കുല് എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളിലും സന്നിഗ്ധഘട്ടങ്ങളിലും പ്രാരാബ്ധങ്ങളിലുമൊക്കെയും തൻ്റെ ഭാരം മുഴുവനും റബ്ബിൽ ഏൽപ്പിക്കാൻ കഴിയുക എന്നുള്ളത്, മറ്റൊരാളിലും ഒരു വ്യക്തിയിലും ഒരു ശക്തിയിലും ഒന്നിലും ഏൽപ്പിക്കാതെ തവക്കൽ തു അലല്ലാ, എൻ്റെ റബ്ബിൽ മാത്രം ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന ചിന്ത, എന്ന സ്വഭാവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ മനുഷ്യന് ഉപജീവനം വിശാലമാക്കപ്പെടും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു തൈർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിൽ ഹക്ക തവക്കുലിഹി, തവക്കുല് ചെയ്യേണ്ട മുറപ്രകാരം റബ്ബിൽ തവക്കുല് ചെയ്താൽ, ലറസഖക്കും, അല്ലാഹു നിങ്ങൾക്ക് റിസഖ് നൽകും, ഉപജീവനം നൽകും. കമാ യർസുഖു തൈർ, പക്ഷിക്ക് അല്ലാഹു റിസഖ് നൽകുന്നത് പോലെ. തഖ്ദു ഖിമാസൻ, അത് പ്രഭാതത്തിൽ തൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ കൂട്ടിൽ നിന്നും പുറപ്പെട്ട് പറന്നു പോകുന്നത് വയറൊട്ടിയ നിലയിലാണ്, വയറിൽ ഒന്നുമില്ല. പക്ഷേ വതറൂഹു ബിത്വാന, വൈകുന്നേരം അത് മടങ്ങി വരുമ്പോൾ അതിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടാകും. അപ്രകാരം ആ പക്ഷിയെ ഭക്ഷിപ്പിച്ചവനാരോ, ആ പക്ഷിക്ക് ഉപജീവനം റിസുക്ക് നൽകിയവനാരോ, ആ റബ്ബും നിങ്ങൾക്ക് റിസുക്ക് നൽകും, ഉപജീവനം നൽകും. എന്തു ചെയ്താൽ? നിങ്ങളുടെ ജീവിതത്തിൽ തവക്കുല് ഉണ്ടായാൽ, അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇന്ന് മനുഷ്യർ നോക്കൂ, നിങ്ങൾ ആളുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ പലരും തവക്കുല് ചെയ്യുന്നതും ഒരു കഷ്ണം ചരടിലാണ്, മന്ത്രിച്ചൂതിയ ഒരു ചരടിൽ, ഒരു നൂലിൽ. അത് കൈത്തണ്ടയിലോ കഴുത്തിലോ അരയിലോ ഒക്കെ കെട്ടിയാലും പ്രയാസങ്ങൾ മാറിപ്പോകും എന്ന ഒരു വിശ്വാസം അല്ലേ? ആ ഒരു നൂലിലും ആ ഒരു ചരടിലും തൻ്റെ പ്രയാസത്തെ തൻ്റെ ഭാരത്തെ ഏൽപ്പിക്കുന്നവൻ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇത്തരത്തിൽ രോഗം മാറാനാണ് എന്ന് വിചാരിച്ച് ചരട് കെട്ടി വന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൈത്തണ്ടയിൽ നിന്നും ആ നൂല് ചരട് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇത്, ലാ യസീദുക ഇല്ലാ വഹ്ന, ഈ ചരട് കെട്ടിയത് കൊണ്ട്

0: നിന്റെ രോഗം കൂടുകയല്ലാതെ കുറയുകയില്ല. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കെട്ടിയ അവസ്ഥയിലാണ് നീ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ നീ ഒരിക്കലും വിജയിക്കുകയില്ല, നീ ശിർക്ക് ചെയ്തവനായി മരിക്കേണ്ടി വരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫഇദ അസംത ഫതവക്കൽ അലല്ലാഹ്, ഖുർആനിൽ സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചല്ലോ, ഒരു കാര്യം തീരുമാനിച്ചാൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുലു ചെയ്യുക, റബ്ബിൽ ആ കാര്യത്തെ ഏൽപ്പിക്കുക. ഇപ്പം നമ്മൾ തവക്കുലുള്ളവരാണ് എന്നതിന് നമുക്ക് തന്നെ ധാരാളം തെളിവുകൾ കാണാൻ കഴിയും, അടയാളങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണെന്ത് എന്നും പതിവാക്കുക എന്നുള്ളത്. എന്ത്? നമ്മുടെ വീട്ടിൽ നിന്നും എന്നും നമ്മൾ പുറപ്പെട്ട് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിൻ്റെ നാമത്തിൽ എൻ്റെ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനല്ലാതെ അവനെക്കൊണ്ടല്ലാതെ ശക്തിയും കഴിവുമില്ല എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുക എന്നുള്ളത് തവക്കുലുള്ളവരുടെ ഒരു അടയാളമാണ്, സ്വഭാവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തവക്കുലുള്ള ആളുകളായി തീർന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നൽകുന്ന ഉപജീവനം, റിസ്ഖ് വിശാലമാകും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഉപജീവനം വിശാലമാകാനുള്ള നാലു കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, തൗബ ജീവിതത്തിൽ കൊണ്ടുവരിക. രണ്ട്, തഖ്‌വയുള്ളവരാവുക. മൂന്ന്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ശാക്കിരീങ്ങളാവുക, ശുക്ര് ചെയ്യുന്നവരാവുക. നാല്, ഏതു ഘട്ടത്തിലും റബ്ബിൽ ഭരമേൽപ്പിക്കാൻ തവക്കുൽ കൈമുതലാക്കി ജീവിക്കാൻ പരിശ്രമിക്കുക. ഈ നാലു കാര്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉപജീവനം വിശാലമാക്കി കൊടുക്കും എന്ന യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആനിലൂടെ ഹദീസുകളിലൂടെ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് ജീവിത പാഠങ്ങൾ, ഉപജീവനം വിശാലമാവാൻ ഭാഗം 2, അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
2: നമ്മളിപ്പോൾ പോകുന്നത് മധുരം ഖുർആനിലേക്കാണ്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ടല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സംഘത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത് ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരം എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് മക്കയുടെ തീരത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹജ്ജിനു വേണ്ടി വിശുദ്ധ കഅബാലയത്തിൻ്റെ അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിൻ്റെ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ പകർന്നു നൽകുന്ന മക്കയുടെ തീരത്ത് പ്രോഗ്രാമിൻ്റെ 2-ാം ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനായ ഫദൽ ഹഖ് ഉമരി, ജിഹാദ് സുറൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വാല അലിഹി വസഹബി അജ്മൈൻ അമ്മാബാദ്. ഏറ്റവും പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഹജ്ജ് പ്രതീക്ഷിച്ചുകൊണ്ട് ഹാജിമാർ മക്കയിലും പരിസര പ്രദേശങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രായോഗികമായ ചില ഹജ്ജ് നിർദ്ദേശങ്ങളിലേക്കാണ് ഈ ചർച്ചയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ബഹുമാന്യായ ഫദലക്കുമരിയാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത്. ആദ്യമായി, 10-20 ലക്ഷത്തിലധികം ആളുകൾ, 30 ലക്ഷത്തോളം ആളുകൾ ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലത്ത് ക്രൗഡ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലമായിരിക്കും, അവിടെ ഏതെങ്കിലും രൂപത്തിൽ തിരക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആളുകളുടെ ഒരു ജനബാഹുല്യവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും പ്രയാസം വന്നാൽ ഒരു ഹാജി എന്ന ആൾക്ക് സ്വയം നിയന്ത്രിക്കപ്പെടേണ്ടുന്നതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്?
4: ഹജ്ജിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ചിലപ്പോൾ നല്ല പിന്നെ തിരക്ക്, തിരക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തവാഫൊക്കെ നിശ്ചലമാകുന്ന അവസ്ഥ വരാറുണ്ട്. മുന്നോട്ട് അങ്ങോട്ട് പിന്നെ കാല് എടുത്തു വെക്കാൻ പോലും, നീങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നമ്മൾ വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, മതാഫിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ മതാഫിലേക്ക് ഇറങ്ങിയാൽ അവസ്ഥ എന്താകുമെന്ന്. കാരണം പുറമേ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും, അത് മതാഫിൽ തവാഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പാടെ നിശ്ചലമായി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോഴാണ് പലപ്പോഴും മതാഫിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് പോലീസുമാർ ആ വഴി ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനും മറികടന്നുകൊണ്ട് പോകണം, ഞാൻ ഇപ്പം തന്നെ പോകും എന്നുള്ളൊരു വാശി, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. തിരക്കുണ്ടെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെട്ടാൽ നമ്മൾ മാറി നിൽക്കുക. തിരക്ക് ഒന്ന് കുറയുമ്പോൾ ഇറങ്ങിയാൽ മതി. കാരണം അത് നമ്മുടെ മാത്രം പ്രയാസമല്ല, മറ്റുള്ള ആളുകളുടെയും പ്രയാസമാണ്. ചില സുന്നത്തുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ആ തിരക്കിലൂടെ ചെന്ന് ആളുകളൊക്കെ പ്രയാസപ്പെടുത്തി ലുൽമ് ചെയ്യുന്ന, ലുൽമ് ഹറാമാണ്, പിന്നെ അവിടെ ചെയ്യുന്ന ചില വിഷയങ്ങൾ സുന്നത്തുമാണ്. സുന്നത്ത് കിട്ടാൻ വേണ്ടി ലുൽമ് ചെയ്ത് ഹറാമ് ചെയ്യുന്ന ആളുകളുണ്ട്, അതുണ്ടാകരുത്. കാരണം നമ്മൾ ഒന്ന് ആ തിരക്കിൽ പെട്ട് നമ്മൾ തിക്കിത്തിരക്കിപ്പോയി, ഒന്ന് നമ്മൾ താഴെ വീണ് കഴിഞ്ഞാൽ ആ വീണ എനിക്ക് മാത്രമല്ല പ്രയാസം, പിന്നിൽ വരുന്നവൻ വീണ്ടും എൻ്റെ ശരീരത്തു കൂടെ അവനും വീഴുകയാണ്. അങ്ങനെ വീഴുന്ന എത്ര രംഗങ്ങൾ നമുക്ക് പലപ്പോഴും മത്താഫിൽ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്വയം നിയന്ത്രിക്കുക. തിരക്കുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ സ്വയം ഒന്ന് മാറി നിൽക്കുക. ഇപ്പോൾ മിനായിൽ അറഫയിൽ നിന്ന് മടങ്ങി വന്ന്, മുസ്ദലിഫയിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം മിനായിൽ 3 ദിവസം താമസിക്കുമ്പോൾ അവിടെ അമീർമാർ നിർദ്ദേശം നൽകും, ഇപ്പോൾ ജംറയിലേക്ക് പോകാൻ പാടില്ല, കാരണം ഇപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ തിരക്കാണ് ജംറയുടെ അടുക്കെ പോകരുത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പോകാൻ പാടില്ല. ആ അമീറിനെ അനുസരിക്കൽ നിർബന്ധമാണ്. അതൊരു ശരഇയായ മതപരമായ വിഷയം കൂടിയാണ്. അമീർ നമുക്ക് എന്ത് നിർദ്ദേശം നൽകുന്നുവോ ആ നിർദ്ദേശം നമ്മൾ അംഗീകരിക്കണം. അത് എൻ്റെ ഗുണം എന്ന് മാത്രമല്ല എല്ലാവരുടെയും, ഹാജിമാരുടെ മുഴുവൻ ഗുണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ് സർക്കാർ ഓരോ സമയം ഓരോ രാജ്യക്കാർക്ക്, ഓരോ ടെൻറ്റിൻ്റെ ഭാഗത്തുള്ള ആളുകൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തെ അവർ പോകാവൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സമയത്തെ പോകാവൂ. കാരണം അങ്ങനെ ക്രമീകരിച്ചതാണ് ജംറയിലുള്ള കാര്യങ്ങളൊക്കെ. അതേ സ്ഥാനത്ത് ഒരാൾ പറയുകയാണ്, ഞാനിപ്പോൾ ഒറ്റക്ക് പോയാൽ എന്താ പ്രശ്നം, ഞാൻ ഒരാളല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിനെ കൊണ്ട് ഞാൻ പോയാൽ എന്താ പ്രശ്നം, ഞങ്ങൾ ഒരു ഗ്രൂപ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സമയം തെറ്റിച്ചു കൊണ്ട് പോകാറുണ്ട് ആളുകൾ. അങ്ങനെ ഓരോ ഗ്രൂപ്പുകളും ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിടുത്തം കിട്ടാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള തിക്കിത്തിരക്കുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് അവിടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണോ ആ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അവിടെ തിരക്കും പ്രയാസമാണെന്ന് സ്വയം ബോധ്യപ്പെട്ടാൽ ആ തിരക്കിലേക്ക് പോകാതിരിക്കാനുള്ള വഴികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
3: നമ്മൾ അറഫയിൽ നിന്ന് പിന്നെ അന്നത്തെ അറഫയിലെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുസ്തലിഫയിലേക്ക് നീങ്ങുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുസ്തലിഫയിലേക്ക് നീങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവിടെ സമയം ചെലവഴിക്കുമ്പോൾ അതുപോലെ തന്നെ മുസ്തലിഫയുടെ പരിധിയിൽ നമ്മൾ ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അത് അറഫയിലായിരുന്നാലും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിലേറ്റവും പ്രായോഗികമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
4: അറഫ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുസ്തലിഫയിലേക്ക് പോകും. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഭാഗമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫയിലുള്ള നൃത്തവും അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കുള്ള വരവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസിൽ കാണാം, പ്രവാചകൻ തൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ ഒട്ടകത്തിൻ്റെ തല മുമ്പിലുള്ള ആളുകളുടെ ശരീരത്തിൽ തട്ടും എന്ന് വരുമ്പോഴേക്കിനും പ്രവാചകൻ മൂക്ക് കയറി പിടിച്ച് ഒട്ടകത്തെ പിറകോട്ട് വലിക്കും. അപ്പോൾ അതൊരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തിരക്കും പ്രയാസവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എല്ലാ യാത്രകളിലും ഹജ്ജിൻ്റെ എല്ലാ അവസരങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഹജ്ജിൻ്റെ പ്രധാന കർമ്മം അറഫ എന്ന് പറഞ്ഞു. അറഫയിൽ സൂര്യാസ്തമയം വരെയാണ് നിൽക്കേണ്ടത്. അവിടെ നിന്ന് സൂര്യൻ അസ്തമിച്ച ശേഷം നമ്മുടെ പ്രാർത്ഥന അവസാനിച്ചു. എന്നിട്ട് നമ്മൾ മുസ്ദലിഫയിലേക്ക് തിരിച്ചു പോരുകയാണ്. അതായത് മക്ക, മിന, മുസ്ദലിഫ, അറഫ, അങ്ങനെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനയിൽ നിന്ന് നമ്മൾ നേരെ പോയത് അറഫയിലേക്കാണ്. ഇനി തിരിച്ചു പോരുമ്പോൾ നേരിട്ട് മിനയിലേക്ക് വരാതെ നമ്മൾ വരുന്നത് മുസ്ദലിഫയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ മുസ്ദലിഫയിലേക്ക് അറഫയിൽ നിന്ന് നമ്മൾ പുറപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് കൊണ്ട് മഗ്രിബ് നമസ്കാരവും ഇഷാ നമസ്കാരവും നിർവഹിക്കേണ്ടത് മിനായിൽ എത്തിയതിന് ശേഷമാണ്. ചില ആളുകൾ അറഫയിൽ നമസ്കരിക്കാൻ നിൽക്കും. ആ അറഫയിൽ പിരിഞ്ഞു പോരുന്ന സമയം എന്ന് പറഞ്ഞാൽ വലിയ തിരക്കുള്ള ഒരു അവസ്ഥയാണ്. വൈദ അഫദുത്തു മിൻ അറഫാത്ത് എന്ന് അള്ളാഹ് പറഞ്ഞത്, അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകിയാൽ. അതൊരു ഒഴുക്കാണ്, അള്ളാഹൻ്റെ പ്രയോഗം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒഴുക്കിനിടക്കാണ് ചില ആളുകൾ ഞങ്ങൾ മഗ്രിബിനെ നമസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് വഴിയിൽ ഒരു ഇമാമും ജമാഅത്തൊക്കെ ആയിട്ട് ചില ആളുകൾ വഴി ബ്ലോക്ക് ചെയ്യുന്ന രൂപത്തിൽ. അവിടെ ബ്ലോക്ക് ചെയ്യാൻ കഴിയൊന്നുമില്ല, പക്ഷേ നടന്നു പോകും ആളുകൾക്ക് പ്രയാസമാണ്. മാത്രമല്ല ഈ നമസ്കരിക്കാൻ നിന്ന ആളുകൾ പോലും ചിലപ്പോൾ അപകടത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വിഷയത്തിനെ പിന്നെ ശരി എന്ന് പറഞ്ഞാൽ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് നിർവഹിക്കലാണ്. അത് അറഫ പിരിഞ്ഞ് മുസ്ദലിഫയിലേക്ക് എത്തിയതിന് ശേഷമാണ് മഗ്രിബ് മൂന്നും ഇശാ രണ്ടുമായി നമസ്കരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് നമസ്കരിക്കണം എന്നുള്ള ഒരു പിന്നെ ചര്യ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ഒഴിവാക്കണം. കാരണം ഇത് പ്രത്യേകം പറയാൻ കാരണം അതിലൂടെ ആളുകൾക്ക് പ്രയാസമുണ്ടാകാറുണ്ട്. എല്ലാ ആളുകളും അറഫയിൽ നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അറഫ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയാണ് പിന്നെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത്. ഇനി മുസ്ദലിഫയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഹാജ് ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം, മുസ്ദലിഫയിൽ ടെൻറ്റോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ ഇല്ല. അവിടെ ഉള്ളത് ബാത്റൂമുകൾ മാത്രമാണ്. പ്രത്യേകമായ ടോയ്ലറ്റുകളും ബാത്റൂമുകളും സംവിധാനിച്ചിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള, ഇപ്പോൾ ബസ് നിർത്തി അതൊരു പറമ്പാണ്, അവിടെ തന്നെ കിടക്കുന്നു നേരം പുലരുവോളം. അതാണ് മുസ്ദലിഫയിൽ ചെയ്യാനുള്ള കാര്യം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ബസ് എവിടെയാണോ നിർത്തുന്നത് ആ ഭാഗത്തുള്ള ബാത്റൂമുകളുടെ നമ്പർ പ്രത്യേകം രേഖപ്പെടുത്തണം, നമ്മുടെ കയ്യിൽ ഓർമ്മയിലുണ്ടാകണം. കാരണം വിശാലമായി പരന്ന് കിടക്കുന്ന ഒരു പിന്നെ ഭാഗമാണ് മുസ്ദലിഫ. ആളുകളുടെ ഇടയിൽ നിന്ന് ഞാനൊന്ന് തെറ്റിപ്പോയി അല്ലെങ്കിൽ കൂടെയുള്ള ആൾ വേറൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആളെ കിട്ടുന്ന ഒരവസ്ഥ പോലും ഉണ്ടാവില്ല. ചില ആളുകൾ ഇങ്ങനെ നടക്കും, നടന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മിന വരെ എത്തും, ചിലപ്പോൾ അറഫയ്ക്കും പോകും തിരിച്ച്. നടത്തം കൊണ്ടുണ്ടാകുന്ന ഒരു അപകടം അതാണ്. അതിൻ്റെ പ്രശ്നം എന്താണ്? അൽ മബീത്തുബി മുസ്ദലിഫ, രാത്രി മുസ്ദലിഫയിൽ താമസിക്കണം എന്ന് പറഞ്ഞ ഹജ്ജിൻ്റെ വാജിബ് ചില ആളുകൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ബാത്റൂമിൻ്റെ നമ്പർ വേഗം നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആളുകൾ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ അറഫയിലും മിനായിലും പറഞ്ഞതുപോലെ തന്നെ അതിനേക്കാൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തം. കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടന്ന് ചിലപ്പം തിരിഞ്ഞു നോക്കിയാൽ കൂടെയുള്ള ആളുകൾ എവിടെയെന്ന് അറിയില്ല. പിന്നെ അവരെ തിരഞ്ഞ് നടക്കും, പിന്നെ ക്ഷീണമായി ഉറക്കം വരൂല, ആളുകളെ തിരഞ്ഞു നടക്കുക നേരം പുലരുവോളം. നേരം പുലർന്ന ഒരുപാട് കർമ്മങ്ങൾ ആരാധനകൾ ചെയ്യാനുണ്ട്. അതിനുള്ള ഒരു ഉന്മേഷം ഈ രാത്രിയിൽ ഉറങ്ങിയിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിന് പകരം വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ ഹാജിമാരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഒന്ന് ബാത്റൂമിൻ്റെ നമ്പർ ഓർമ്മ വയ്ക്കുക, പിന്നെ എവിടെയാണോ നമ്മളെ ഇരുത്തിയത് ആ ഭാഗത്ത് തന്നെ ഒരു ഭാഗത്ത് ഇരിക്കുകയും ചെയ്യുക. പിന്നെ ചില ഹാജിമാരൊക്കെ ഈ മുസ്ദലിഫയുടെ രാത്രിയിൽ ചെയ്യുന്ന വലിയൊരു തെറ്റ്, പിന്നെ അവിടെ പരിസര പ്രദേശങ്ങളൊക്കെ നടന്നിട്ട് കുറേ കല്ലുകൾ പെറുക്കി കൂട്ടുക, ജംറയിൽ എറിയാനുള്ള കല്ലുകൾ. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് രാവിലെ നേരം പുലർന്ന് മിനായിലേക്ക് പോകുമ്പോൾ വഴിയിൽ നിന്ന് കല്ല് പെറുക്കുക എന്നതാണ് സുന്നത്ത്. ചില ആളുകൾ രാത്രി മുഴുവൻ ഈ കല്ല് പെറുക്കി കൂട്ടി എന്നിട്ട് പിന്നെ ആ കല്ല് കൊണ്ടുവന്നിട്ട് മൂന്ന് ദിവസം എറിയാനുള്ള കല്ല് പെറുക്കി കൊണ്ടുവന്ന് അതിങ്ങനെ എണ്ണുക. കുറേ എണ്ണുമ്പോൾ എണ്ണം തെറ്റും, ആദ്യം മുതൽ വീണ്ടും എണ്ണുക. ഇങ്ങനെ ഒരു ഉപകാരവുമില്ലാതെ രാത്രി സമയം കഴിച്ചു കൂട്ടുന്ന ആളുകൾ. ചില ആളുകൾ ഈ കല്ല് കൊണ്ടുവന്നിട്ട് ജംസം വെള്ളം കൊണ്ട് കഴുകുന്ന ഏർപ്പാടുണ്ട്. അതൊക്കെ തനി വിഡ്ഢിത്തരങ്ങളാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ആ മുസ്ദലിഫയിലെ ആരാധന എന്ന് പറഞ്ഞാൽ വന്ന് കിടന്നുറങ്ങുക, ആ ഉറക്കമാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടരുത്. അതൊക്കെ നമ്മുടെ ഹജ്ജിനെയും മറ്റും പിന്നെ ബാധിക്കുകയും നമുക്കും കൂടെയുള്ള ആളുകൾക്കും മറ്റൊക്കെ പ്രയാസത്തിനത് കാരണമായി തീരുകയും ചെയ്യും.
3: മുസ്ദലിഫയിൽ അന്നത്തെ ഒരു ദിവസം രാത്രി താമസിച്ചു, അത് കഴിഞ്ഞ് സുബഹിക്ക് മുന്നേ ഉണർന്ന് വീണ്ടും നമ്മൾ മിനയിലേക്ക് പോകാൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാജിമാർ ശ്രദ്ധിക്കേണ്ട ഏത് സമയത്ത് ഉണരണം, ഉണർന്നു അതിൻ്റെ കർമ്മശാസ്ത്രമായ കാര്യങ്ങളിലേക്കല്ല, അവിടെ നമ്മൾ പ്രായോഗികമായി ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടാവും, അതൊക്കെ എങ്ങനെയാണ്?
4: മുസ്ദലിഫയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെടേണ്ട സമയം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ്. അതായത് സൂര്യകിരണങ്ങൾ പുറപ്പെട്ടാൽ നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടണമെന്നാണ്. അപ്പോൾ പുറപ്പെടുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആണ് പോകാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ പിന്നെ നേരത്തെ ഉണർന്ന്, അതായത് സുബഹിൻ്റെ മുമ്പെ തന്നെ നമ്മൾ എണീറ്റ് പിന്നെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച്, കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടാകും, ബാത്റൂം അടുത്ത് സൗകര്യമുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഇന്ന ആളുകൾക്ക് ഇന്ന ടെൻ്റ് ഇന്ന ഭാഗം എന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ ബാത്റൂമിന് ചുറ്റും തടിച്ചുകൂടും. അപ്പോൾ നമ്മുടെ കൃത്യനിർവ്വഹണം പലപ്പോഴും പ്രയാസമായി വരും. ഇനി ഒന്നും വേണ്ട, ഒലു എടുത്ത് പോരുക എന്ന് പറഞ്ഞാൽ പോലും ആ ഒലു എടുക്കുന്ന ഭാഗത്ത് പോലും 100 ആളുകളുള്ള ലൈൻ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കാം, സുബഹിൻ്റെ 1 മണിക്കൂറൊക്കെ മുമ്പ് എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പിന്നെ വിത്ത് നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ അത് നിർവഹിച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ കിടന്നുറങ്ങിയത് അവിടെ തന്നെ വന്നിരുന്നിട്ട് ഒന്നിച്ച് ജമാഅത്തായി നമസ്കരിച്ച് സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടണം. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മുസ്ദലിഫയിൽ നിന്നുള്ള പുറപ്പെടൽ, അവിടെ നമ്മുടെ കൂടെ ചിലപ്പോൾ ബസ് നമ്മുടെ വാഹനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതായത് അറഫയിൽ നിന്ന് നമ്മൾ ഇന്നലെ വന്ന് ആ ബസ് നമ്മളെ ഇറക്കിയതിന് ശേഷം ചിലപ്പോൾ അവിടെ നിന്ന് പോകും. ഇനി ചില ഗ്രൂപ്പുകളുടെ കൂടെ വാഹനം കൂടെ ഉണ്ടാകാറും ഉണ്ട്, അതൊക്കെ പിന്നെ അവരുടേതായ കാര്യങ്ങളാണ്. ഇനി വാഹനം ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, അവിടെ നമ്മൾ അമീറിൻ്റെ ഒരു നിർദ്ദേശം, പിന്നെ അവർ പറയാണ് നമ്മൾ നേരെ ജംറയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നേരെ ജംറയിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ജംറയിലേക്ക് പോകുന്ന ആളുകൾക്ക് നടക്കാനുള്ള പ്രത്യേക വഴികളുണ്ട്, നല്ല വിശാലമായ വഴികളുണ്ട്. ആ വഴികളിലൂടെയുള്ള നടത്തത്തിലും നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലാകാൻ പാടില്ല. അപ്പോൾ ചില ആളുകളുടെ കയ്യിൽ വലിയ കൊട അല്ലെങ്കിൽ വലിയ ബാഗ് ഇതൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജംറയിലേക്ക് പോകുമ്പോൾ കൂടെയുള്ള ആളുകൾക്ക് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ജംറയിലേക്ക് നേരെ പോകാതെ മുസ്ദലിഫയിൽ നിന്ന് തങ്ങളുടെ മിനായിലുള്ള ടെൻറ്റിലേക്ക് പോവുകയും എന്നിട്ട് കൂടെയുള്ള ബാഗോ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചതിനു ശേഷം ജംറയിലേക്ക് പോകലുമാണ് ഏറ്റവും നല്ലത്. മാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മിനായിൽ പോയി ജംറയിലുള്ള കല്ലേറിന് നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട്, ആ സമയത്താണ് അത് നിർവഹിക്കേണ്ടത്. മുസ്ദലിഫയിൽ നിന്ന് നേരെ മിനയിൽ പോയി അങ്ങനെ തന്നെ ഞാൻ നിർവഹിക്കും എന്നൊരു വാശിയിലേക്ക് നമ്മളവിടെ ഒരിക്കലും എത്തരുത്. നമ്മുടെ അമീർമാരുടെ നിർദ്ദേശം ആ വിഷയത്തിലുണ്ടെങ്കിൽ ടെൻറ്റിലേക്ക് പോകാനാണ് കൽപ്പനയും നിർദ്ദേശമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ശേഷം ആണ് പിന്നെ ജംറയിലേക്ക് പോകുന്നത്. കാരണം മീന മുസ്ദലിഫ കഴിഞ്ഞിട്ട് മിനയുടെ മക്കയുടെ ഭാഗത്തേക്ക് അവസാനത്തിലാണ് ജംറാത്തുകൾ വരുന്നത്. അപ്പോൾ മുസ്ദലിഫയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് മിനായിലൂടെ വരാതെ ജംറയിൻ്റെ ഈ ഭാഗത്തേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ മിക്കവാറും ചില ആളുകളുടെയൊക്കെ താമസ സ്ഥലങ്ങൾക്ക് മുമ്പിലൂടെയായിരിക്കും ജംറയിലേക്ക് വരിക, മിനയിലൂടെ വേണം വരാൻ. അപ്പോൾ ഏത് ഭാഗത്താണെങ്കിലും ശരി, അവിടെ അമീറിൻ്റെ നിർദ്ദേശം നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം എങ്കിൽ തിരക്കും പ്രയാസവും ഇല്ലാതെ. കാരണം പലപ്പോഴും ജംറയുടെ സ്ഥലത്താണ് അപകടങ്ങൾ സംഭവിക്കാറുള്ളത്. ജംറക്കടുത്തുള്ള റോഡുകളിലാണ് പ്രയാസങ്ങൾ തിരക്കും തിക്കൊക്കെ ഉണ്ടായിട്ട് പല ആളുകളുടെ മരണം പോലും സംഭവിക്കാറുള്ളത്. അപ്പോൾ അവിടെ ചിലപ്പോൾ പോലീസുകാരുണ്ടാകും, എന്നിട്ട് അവർ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെക്കും തിരക്ക് കാരണം. ആ അങ്ങനെ തടഞ്ഞു വെച്ചാൽ നമ്മൾ അവിടെ നിൽക്കണം, പിന്നെയും തിക്കി തിരക്കി മുന്നോട്ട് കയറുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ തിരക്ക് ഒഴിവാക്കുക, തിരക്ക് കൂട്ടാതിരിക്കുക എന്നുള്ളത് നമ്മൾ എല്ലാ സന്ദർഭങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് മുസ്ദലിഫിലേക്കുള്ള വരവിലും മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്കുള്ള വരവിലുമൊക്കെ നമുക്ക് പിന്നെ അനിവാര്യമായിട്ടുള്ള ഒരു സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ്.
5: കല്ലെറിയൽ, അതിനാവശ്യമായ കല്ല് പിന്നെ കലക്ട് ചെയ്യൽ, ശേഖരിക്കൽ, അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മിനയിലാവട്ടെ, അർഫയിലാവട്ടെ, മുസ്തലിഫയിലാവട്ടെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം പിന്നെ സ്വകാര്യ ഗ്രൂപ്പുകളിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സർക്കാർ സംവിധാനത്തിൽ പോകുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ രീതികളാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഭക്ഷണം നമ്മൾ കഴിച്ചിരിക്കണം. അപ്പോൾ ആ സമയങ്ങളിൽ ഭക്ഷണത്തിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം, അതിന് വേണ്ട സമയം, അതുപോലെ തന്നെ അത് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ഏറ്റവും പ്രായോഗികമായിട്ട് ചെയ്യാം.
4: ഗവൺമെൻറ് ഗ്രൂപ്പുകളിലാണെങ്കിലും അതേപോലെ തന്നെ പ്രൈവറ്റ് ഗ്രൂപ്പുകളിലാണെങ്കിലും ഓരോ ടെൻറ്റുകളിലേക്കുമുള്ള ഭക്ഷണങ്ങൾ പുറമേ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ടെൻറ്റിനകത്ത് ഭക്ഷണം പാകം ചെയ്യൽ ഇപ്പോൾ അത് പിന്നെ നിരോധനം ആ വിഷയത്തിലുണ്ട്. പഴയ കാലത്തുണ്ടായ ചില തീപിടുത്തങ്ങളും അപകടങ്ങളും ഒക്കെയാണ് അതിന് കാരണം. അങ്ങനെ ആകുമ്പോൾ ഓരോ ഇപ്പോൾ നമ്മൾ മിനായിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെയും മറ്റും ഒരു കൃത്യമായ ഷെഡ്യൂൾ നിശ്ചയിച്ചു തരും, ഇന്ന സമയത്താണ് ഭക്ഷണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹാജിമാരവിടെ ഉണ്ടാകണം. പിന്നെ ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണ്ടി ഭക്ഷണം എടുത്തു വെക്കുക നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ അതൊന്നും അവിടെ നടക്കുന്ന കാര്യമല്ല. പിന്നെ കുറേ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തല്ലുകൂടുന്ന അവസ്ഥ, ആളുകളായിട്ട് ചണ്ട കൂടുന്ന അവസ്ഥ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ അവിടെ നിശ്ചയിക്കപ്പെട്ട സമയം, ഓരോ ഭക്ഷണത്തിൻ്റെയും സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മളവിടെ ഉണ്ടാവുക. പിന്നെ വൃത്തിയുടെയും മറ്റും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലമാണ്, പല രോഗികളുണ്ടാകും, അതേപോലെ തന്നെ പല തരത്തിലുള്ള പകർച്ചവ്യാധികളുള്ള അസുഖങ്ങളുള്ള ആളുകളുണ്ടാകും. അപ്പോൾ അത്തരം ആളുകളുമൊക്കെയുമായിട്ട് ഇടപെട്ട് കൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് മിനായിൽ കഴിയുന്നത്. നമുക്കത് അവിടെ ഒരു അനിവാര്യമായ കാര്യമാണ്. എങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ആ ഭക്ഷണത്തിൻ്റേതായ ഇസ്ലാമികമായ മര്യാദകളും മറ്റൊക്കെ പാലിച്ചുകൊണ്ട് ഇപ്പോൾ ഓരോ ഭക്ഷണത്തിന് മുമ്പും നമ്മൾ കൈ കഴുകുക എന്നുള്ള കാര്യം പ്രത്യേകിച്ചും അവിടെ വെച്ചുകൊണ്ട് ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ബെഡ്, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പുതപ്പുകൾ, അവിടുത്തെ തലയിണ, ഇതൊക്കെ പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചതും പിന്നീട് അത് കഴിഞ്ഞ് കൊണ്ടുപോയതും പിന്നെ ഈ വർഷം ഹജ്ജിന് വേണ്ടി മാത്രം തിരിച്ചു കൊണ്ടുവരുന്നതുമാണ്. ചിലത് വൃത്തിയാക്കിയിട്ടുണ്ടാവും, ചിലത് വൃത്തിയാക്കിയിട്ടുണ്ടാവുകയില്ല. അപ്പം അതിനാണ് നമ്മൾ കിടക്കുന്നതും ഇരിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു അഞ്ചാറ് ദിവസത്തെ അവിടുത്തെ താമസം, അതിലൂടെ നമുക്കൊരു പ്രയാസവും പിന്നൊരു രോഗവും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ വരാതിരിക്കാൻ അത്തരം വൃത്തിയുടെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ച ബാക്കിയുള്ള വേസ്റ്റ് അത് അവിടെ തന്നെ ഇട്ടു പോകാതെ, അല്ലെങ്കിൽ റൂമിൻ്റെ ഏതെങ്കിലും മൂലയിൽ കൂട്ടി വെക്കാതെ, അത് പുറത്ത് അതിന് നിശ്ചയിക്കപ്പെട്ട പിന്നെ കീസുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്, അവിടെ തന്നെ കൊണ്ടുപോയി നിക്ഷേപിക്കുക. കാരണം അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് അവിടെ ബലദിയയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, ജോലിക്കാർ അവിടെ ഉണ്ട്, അത് അവരെ സമയമാകുമ്പോൾ എടുത്തു കൊണ്ടുപോകും. അതേ സ്ഥാനത്ത് ചില ആളുകൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങേണ്ട മടിക്ക് ആ റൂമിൻ്റെ ടെൻറ്റിൻ്റെ ഒരു മൂലയിൽ തന്നെ ചിലപ്പോൾ വേസ്റ്റുകൾ കൂട്ടി വെക്കും. അത് പിന്നെ എന്താ പറയുക, രോഗാണുക്കളും മറ്റൊക്കെ വരാനും പിന്നെ അതിലൂടെ പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകാനും കാരണമായി തീരും. ചില റൂമുകളിലേക്കൊന്നും ടെൻറ്റുകളിലേക്കൊന്നും മിനായിൽ കയറി ചെല്ലാൻ തന്നെ കഴിയാറില്ല. കാരണം ബെഡിൻ്റെ ഒരു മൂലയിൽ അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിൽ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളുടെയും വേസ്റ്റ് കൂട്ടി വെക്കുന്ന സാഹചര്യങ്ങൾ, അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ആളുകൾ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞിട്ടും പുറത്തേക്ക് ഇറങ്ങേണ്ട മടി, കാരണം ഒന്ന് ഇറങ്ങി നടക്കണം, എന്നിട്ട് പുറത്ത് കൊണ്ടുപോയി ഇടണം. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങൾ ആലോചിച്ചുകൊണ്ട് ആ വേസ്റ്റുകളൊക്കെ റൂമിൽ തന്നെ അല്ലെങ്കിൽ റൂമിൻ്റെ ഒരു മൂലയിൽ തന്നെ കൂട്ടിവെക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. വൃത്തി എന്നുള്ളത് ഇസ്ലാമിൻ്റെ കൂടെ ഒരു പിന്നെ നിയമത്തിൻ്റെ ഭാഗമാണല്ലോ. ശത്രുൽ ഈമാൻ, ഈമാൻ്റെ ഭാഗമാണ് വൃത്തി. അതുകൊണ്ട് അത് ഭക്ഷണ മേഖലയിലും ഭക്ഷണം കഴിച്ചാലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നിടത്തൊക്കെ നമ്മളത് പിന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്.
5: നമ്മുടെ ഹാജിമാർക്ക് വേണ്ട കർമ്മശാസ്ത്രപരമായ നിർദ്ദേശങ്ങളും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. അത്തരം ചർച്ചകളിലേക്കല്ല നമ്മൾ സത്യത്തിൽ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം പ്രായോഗികതയാണ് നമ്മൾ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ബലി ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നു. എന്നാലും ബലി ഇറക്കുന്നതും അതുപോലെ തന്നെ മുടിയെടുക്കുന്നതും മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ ഏറ്റവും പ്രായോഗികമായ വശങ്ങൾ എന്തൊക്കെയാണ്?
4: മിനായിൽ നമ്മൾ എത്തിയാൽ ദുൽഹജ്ജ് 10 ആദ്യം ചെയ്യുന്ന പ്രവർത്തനം ജംറയിൽ എറിയലാണ്. അതിൻ്റെ നിയമ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ആ ജംറയിൽ ഏറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനമാണ് ബലികർമ്മം എന്നുള്ളത്. അത് അതിൻ്റെ ഭാഗമാണ്, ഹജ്ജിൻ്റെ ഭാഗമാണ്. എന്നാൽ വ്യക്തിപരമായി നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ അറിവ് ചിലപ്പോൾ അവിടെ പ്രയാസകരമായിരിക്കും. ഓരോ വ്യക്തിയും മൃഗത്തെ വാങ്ങി എന്നിട്ട് കൊണ്ടുപോയി അറുത്ത് ആ അറിവിൻ്റെ മാംസം അതവിടെ ഇട്ടു പോരാനും പറ്റില്ല. അത് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾ അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും പ്രായോഗികമായ രീതി എന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്. ഇപ്പോൾ ഹറമിൻ്റെ, മസ്ജിദുൽ ഹറമിൻ്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള റോഡുകളിലും പ്രത്യേക ടെൻറ്റ് പോലെ കെട്ടി ബൂത്ത് സ്ഥാപിച്ച് അതിൽ അവർ നിശ്ചയിച്ച ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരുടെ അടുക്കൽ നമ്മൾ ഈ ഹജ്ജിന് മിനായിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പണം നമ്മൾ ഏൽപ്പിക്കണം, വക്കാലത്ത് എന്നാണ് പറയാം. അങ്ങനെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു. അതാണ് ഏറ്റവും നമുക്കവിടെ പ്രായോഗികമായിട്ടുള്ളത്. കാരണം അവർ ഉത്തരവാദിത്വത്തോടു കൂടിയ കാശ് നമ്മളിൽ നിന്ന് വാങ്ങുകയും അതിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി അത് അറിവ് നിർവഹിക്കുകയും എന്നിട്ട് ആ മാംസം വേസ്റ്റാകാതെ അത് എത്തിക്കേണ്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവരെ അത് ഏൽപ്പിക്കാം. അതേപോലെ തന്നെ അവിടെയുള്ള ബാങ്ക് സിസ്റ്റത്തിലും അതുണ്ട്. ഇപ്പോൾ അൽറാജിഹി ബാങ്ക് തുടങ്ങിയ ബാങ്കുകളൊക്കെ അറവിൻ്റെ പണം പ്രത്യേകമായി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പോയിട്ട് ആ ക്യാഷ് അടച്ചതിൻ്റെ ബില്ല് നമ്മൾ വാങ്ങുക. ഇതാണ് അവിടെ ആ വിഷയത്തിൽ നമുക്ക് ഏറ്റവും പ്രായോഗികമായി ചെയ്യാനുള്ളത്. അതല്ലാതെ അന്ന് ഇനി അറുക്കാൻ പാടില്ല എന്നല്ല, ഒരു വ്യക്തിക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ ആടിനെ വാങ്ങി അവിടെ നമുക്ക് സ്വയം അറുത്ത് അതിൻ്റെ മാംസം കുറച്ച് നമ്മളെടുത്ത് ഏതെങ്കിലും മിസ്കിനുകൾക്ക് ബാക്കിയുള്ളത് കൊടുത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യാം എന്ന് കരുതിയിട്ട് ചില ആളുകൾ ആദ്യം പണം അടക്കാതെ നിൽക്കുകയും ഈ മിനായിലേക്കും മിനായിൽ നിന്ന് അറഫയിലേക്കും അറഫയിലുള്ള നൃത്തവും പിന്നെ അവിടുന്ന് മുസ്ദലിഫയിലേക്കും പിന്നെ ചിലപ്പോൾ മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്കുള്ള നടത്തും, ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുന്ന ദിവസമാണ് ദുൽഹജ്ജ് 10. അന്ന് അവന് ചിലപ്പം തോന്നി അറവും വേണ്ട, ഇനി പിന്നെ സുന്നത്തും വേണ്ട എന്നൊക്കെ ചിലപ്പം തോന്നിപ്പോകും. അപ്പോൾ പിന്നെ അവന് അന്ന് അറുക്കാൻ കഴിയാതെ വരികയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലും ചിലപ്പോൾ അവന് ക്ഷീണം തന്നെയാണ്. ആ മൃഗത്തെ വാങ്ങാൻ ഒരു സ്ഥലത്തേക്ക് പോകണം, ഒരുപാട് കിലോമീറ്ററുകളൊന്നും നടക്കണം, എന്നിട്ട് സ്വയം പോയിട്ട് അറുക്കണം, എന്നിട്ട് അതിൻ്റെ മാംസം കൊടുക്കേണ്ട ആളുകൾ കൊടുക്കണം, ഇതൊക്കെ പ്രയാസങ്ങളാണ്. ഇത് പാടില്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, ഒരു യഥാർത്ഥ ഒരു നമുക്ക് അന്ന് ചെയ്യാൻ കഴിയുന്നൊരു പ്രായോഗികമായ രീതി പറഞ്ഞതാണ്. അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഉണ്ട്, അവരെ നമ്മൾ കയ്യിൽ പണം ഏൽപ്പിക്കുക. എന്നാൽ ഇവിടെ ചില ചതികളും വഞ്ചനകളും നടക്കുന്നുണ്ട്. ഞങ്ങൾ അറവ് നടത്തും എന്ന് പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ആ കാശ് കൊണ്ട് മുങ്ങുന്ന ആളുകളുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട ആളുകളുടെ കയ്യിൽ മാത്രമേ നമ്മൾ ആ പണം ഏൽപ്പിക്കാവൂ. അങ്ങനെ ആ അറവ് നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു, ആ പണം നമ്മൾ അടച്ചതോടുകൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ജംറയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മുടി എടുക്കാവുന്നതാണ്. മുടി എടുക്കുന്ന വിഷയത്തിൽ അത് അതിൻ്റെ ഇസ്ലാമികമായ വിഷയങ്ങളുണ്ട്, ആ ഭാഗത്തേക്ക് പോകുകയല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുടി മുട്ട അടിക്കലാണ്, അതായത് മുഴുവനായി മുടി എടുക്കലാണ് നബിസ്ലാസം പഠിപ്പിച്ച യഥാർത്ഥ സുന്നത്ത്. അവർക്ക് വേണ്ടി 3 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ ആ മുടി എടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, പലപ്പോഴും ആളുകൾ പിന്നെ റൂമിൽ വന്നിട്ട് റൂമിനകത്തും അതേപോലെ തന്നെ ഈ റൂമിന് തൊട്ട് മുമ്പുള്ള ആളുകൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ ഇരുന്നിട്ട് മുടി എടുക്കുന്നത് കാണാം. എന്നിട്ട് അത് അവിടെ തന്നെ ഇട്ട് അത് പിന്നെ ആ പിന്നെ ഭാഗം ഒരു വൃത്തികേടായി മറ്റുള്ള ആളുകൾക്കൊക്കെ പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ഇതിന് മുടിയെടുക്കാൻ വേണ്ടി അവർ നിശ്ചയിച്ച ചില ഭാഗങ്ങളും ചില സ്ഥലങ്ങളുമുണ്ട്. അവിടെ പോയി വളരെ സുഗമമായ ആ കാര്യം ചെയ്യാൻ സാധിക്കും. വ്യക്തികൾ ഇപ്പോൾ ഈ സുഡാൻ അതേപോലെ തന്നെ സോമാലിയ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പല ആളുകളും അവർ ഒരു 2 റിയാൽ അല്ലെങ്കിൽ 5 റിയാലൊക്കെ കൊടുത്താൽ മുടി വടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ മിനായിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അവരെന്താ ചെയ്യുന്നത്, ആ ടെൻറ്റിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് നമ്മളവിടെ ഇരിക്കുന്നു, നമ്മുടെ തലയിൽ വെള്ളം പറന്ന് മുടി കളഞ്ഞു തരാണ്. പക്ഷെ അത് അവിടെ തന്നെ ഇട്ട് അവർ എണീറ്റ് പോകും. ഇത്തരം ആളുകൾ പോലീസുകാർ വരുന്നത് കണ്ടാൽ എണീറ്റ് ഓടുന്നതും കാണാം. ചിലപ്പോൾ തല പകുതി പോലും വടിച്ചിട്ടായിരിക്കും പോലീസ് വരുമ്പോൾ ഇവർ ഓടിപ്പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ട പിന്നെ കേന്ദ്രങ്ങൾ അവിടെ മുടിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അവിടെ തന്നെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് അവിടുത്തെ നിയമങ്ങളെല്ലാം എല്ലാവരുടെയും ഒരു നന്മക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പിൻപറ്റലാണ് ഏറ്റവും നല്ലത്. ഇനി അതിൻ്റെ അർത്ഥം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്വയം ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. അങ്ങനെ ഒരു ഒഴിഞ്ഞ ഭാഗം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഞാൻ മുടിയെടുത്ത് കൊടുക്കാം, അദ്ദേഹത്തിന് എൻ്റെ മുടിയെടുത്ത് തരാം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് പിന്നെ മറ്റുള്ള ആളുകൾക്ക് ഒരു പിന്നെ വൃത്തികേടായി തോന്നുന്ന രൂപത്തിൽ റൂമിൻ്റെ മുമ്പിൽ മുടി, റൂമിൻ്റെ ചിലപ്പോൾ ബാത്റൂമിലേക്കൊന്നും പിന്നെ ആ ദിവസങ്ങളിൽ കയറാൻ തന്നെ പ്രയാസമാണ്. ആകെ എല്ലാവരും 4 ഭാഗത്തിരുന്നിട്ട് മുടിയെടുത്തുകൊണ്ട് മറ്റ് ആളുകൾക്കൊക്കെ പ്രയാസം. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ നമ്മൾ ഹാജിമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീകളെ വിഷയം സംബന്ധിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അന്യപുരുഷന്മാർക്ക് മുമ്പിൽ അവർ അവർക്ക് വെളിവാക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അവരുടെ ടെൻറ്റിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ആ റൂമിലുള്ള അവരുടെ കൂടെയുള്ള പിന്നെ സ്ത്രീകൾ വേറെ ഉണ്ട്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുക. മുടിയുടെ അറ്റഭാഗം പിടിച്ച് 1 ഇഞ്ച് വലുപ്പത്തിൽ പിന്നെ ആ മുടിയുടെ ഭാഗം എടുക്കലാണ് അവർക്ക് ചെയ്യേണ്ടതുള്ളൂ. ചില ആളുകളൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ് ജംറയിൽ എറിഞ്ഞ ഉടനെ അവിടെ തന്നെ നിന്നുകൊണ്ട് പിന്നെ മുണ്ട് തലയിൽ നിന്ന് ഊരി, അല്ലെങ്കിൽ മുണ്ടിൻ്റെ ഉള്ളിലൂടെ മുടി പുറത്തേക്ക് എടുത്തിട്ട് അവിടെ വെച്ചുകൊണ്ട് തന്നെ മുടി വെട്ടുന്ന ഏർപ്പാട് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇന്തോനേഷ്യക്കാർ, അതേപോലെ ബംഗാൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന സ്ത്രീകളാണ് ചിലപ്പോൾ കാര്യങ്ങളൊന്നും പഠിക്കാണ്ട് ബോധമില്ലാതെ വരുന്നവരാണ്. അപ്പം അതുകൊണ്ട് അവരത് ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കും തോന്നുകയാണ് ശരിയാണ് ജംറൻ്റെ അവിടെയാണല്ലോ പേര് നടന്നത്, അപ്പം ഞാൻ അത് അവിടെ തന്നെ മുടിയെടുക്കുകയും വേണം എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുകയും എന്നിട്ട് നമ്മളും അവർ തെറ്റിന് ചിലപ്പോൾ സാക്ഷികളായിത്തീരുകയും ചെയ്യുന്നു. അത് ഉണ്ടാകരുത്. റൂമിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ ഒരു സ്ത്രീ മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ ഒന്നും കാണാതെ തങ്ങളുടെ നഗ്നത വെളിവാക്കാതെ സ്ത്രീകൾക്ക് പരസ്പരം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അതല്ല, ടെൻറ്റിലേക്ക് വന്നാൽ അവിടെ തൊട്ടപ്പുറത്തെ ടെൻറ്റിൽ ഭർത്താവുണ്ട്, മഹറം എന്തായാലും കൂടെ ഉണ്ടാകുമല്ലോ. ആ മഹറമുകളായ ആളുകൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ വാപ്പ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ട് ടെൻറ്റിൽ, അപ്പുറത്തെ ടെൻറ്റിൽ, അവർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കാവുന്നതാണ്, അതിന് വിരോധമല്ല.
5: ഈ വർഷം ഹജ്ജിന് പോയ മുഴുവൻ ഹാജിമാർക്കും അറഫ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: നമ്മൾ കേട്ടത് മക്കയുടെ തീരത്ത് ഹജ്ജിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ പകർന്നു നൽകിയ ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഫദലുൽ ഹഖ് ഉമരി, ജിഹാദ് സുറൂർ. പരിപാടിയുടെ തുടർഭാഗം വരുന്ന എപ്പിസോഡിൽ നമുക്ക് കേൾക്കാവുന്നതാണ്.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: അപ്പോ ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. താലോലം പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരകമായ രോഗങ്ങൾ ബാധിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചികിത്സ തടസ്സപ്പെടാതിരിക്കാൻ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കുന്ന സുപ്രധാന പദ്ധതിയാണ് താലോലം. ഹൃദ്രോഗം, വൃക്കരോഗം, സെറിബ്രൽ പാൾസി, ഓട്ടിസം തുടങ്ങിയ ഗുരുതര അസുഖങ്ങളുള്ള കുട്ടികൾക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകൾ വഴി സമ്പൂർണ്ണ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണിത്. ശസ്ത്രക്രിയകൾ, മരുന്നുകൾ, ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ എന്നിവ ഇതിന്റെ പരിധിയിൽ വരും. ആർക്കൊക്കെ അപേക്ഷിക്കാം? 18 വയസ്സ് പൂർത്തിയാകാത്ത ഏതൊരു കുട്ടിക്കും ഈ പദ്ധതിക്ക് അർഹതയുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് പിൻഗണന. എങ്കിലും അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ മറ്റു കുട്ടികൾക്കും സഹായം പരിഗണിക്കാറുണ്ട്. BPL വിഭാഗക്കാർക്ക് മുൻഗണന ലഭിക്കും. APL വിഭാഗമാണെങ്കിൽ വരുമാനം കുറവാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കാൻ റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ചികിത്സിക്കുന്ന സർക്കാർ ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റഫറൽ കത്ത്, രക്ഷിതാവിൻ്റെ ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ളത്. അപേക്ഷാ നടപടികൾ: ഈ പദ്ധതിയുടെ പ്രത്യേകത ഇതിന് മുൻകൂട്ടി അപേക്ഷിക്കേണ്ടതില്ല എന്നതാണ്. കുട്ടി ചികിത്സ തേടുന്ന സർക്കാർ മെഡിക്കൽ കോളേജിലെ അല്ലെങ്കിൽ അംഗീകൃത ആശുപത്രിയിലെ സൂപ്രണ്ടിനാണ് അപേക്ഷ നൽകേണ്ടത്. ആശുപത്രികളിലെ സോഷ്യൽ സർവീസ് വിംഗിലോ അല്ലെങ്കിൽ ആശുപത്രി കിയോസ്കുകളിലോ അപേക്ഷാ ഫോം ലഭ്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ആശുപത്രി അധികൃതർക്ക് തന്നെ ചികിത്സാ സഹായം അനുവദിക്കാൻ അധികാരമുണ്ട്. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശുപത്രികളിൽ മാത്രമേ സൗജന്യ ചികിത്സ ലഭിക്കൂ. പ്രധാനമായും മെഡിക്കൽ കോളേജുകൾ, ശ്രീചിത്ര മെഡിക്കൽ സെന്റർ, RCC തുടങ്ങിയവ. പ്രാരംഭഘട്ടത്തിൽ 50,000 രൂപ വരെ ചികിത്സയ്ക്കായി അനുവദിക്കും. രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് കൂടുതൽ തുക ആവശ്യമാണെങ്കിൽ സൂപ്രണ്ടിന്റെ ശുപാർശയോടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അത് അനുവദിച്ചു നൽകും. കിടത്തി ചികിത്സിക്കുന്ന രോഗികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സിച്ച ശേഷം പണം തിരികെ ലഭിക്കാനായി ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ കഴിയില്ല.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിനു വേണ്ടി പീസ് റേഡിയോ ആവിഷ്കരിച്ച പ്രോഗ്രാം ഹിഫ്ലുൽ ഖുർആൻ നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ 14-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കൃത്യമായി കേൾക്കുകയും ആയത്ത് മനഃപ്പാഠമാക്കുകയും ചെയ്യുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ 12-ാമത്തെ ആയത്ത് മുതൽ നമുക്ക് പാരായണം ചെയ്ത് തുടങ്ങാം.

وأصحاب الأيكة وقوم تبع وأصحاب الأيكة وقوم تبع

وأصحاب الأيكة وقوم تبع وأصحاب الأيكة وقوم تبع

ثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع.

0: സൂറത്ത് ഖാഫിലെ 14-ാമത്തെ ആയത്ത് വരെയാണ് നാം മനഃപ്പാഠമാക്കിയത്. 1-ാമത്തെ ആയത്ത് മുതൽ 14-ാമത്തെ ഈ ആയത്ത് വരെ നിരന്തരമായി ആവർത്തിക്കുമ്പോഴാണ് നമ്മുടെ മനഃപ്പാഠം തുടർന്നും നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിയുക. അതുകൊണ്ട് കഴിഞ്ഞ ഭാഗങ്ങൾ എന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കാം. അള്ളാഹു കൃത്യമായി മനസ്സിൽ നിലനിൽക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് ഹിഫ്ലുൽ ഖുർആൻ.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: തിരുനബിയുടെ തിരുവചനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പീസ് റേഡിയോയിലിനി തിരുനബിയോടൊപ്പം. ഹജ്ജിനെ കഴിവില്ലാത്തവർക്ക് ഹജ്ജിന്റെ പ്രതിഫലം നേടാനുള്ള മാർഗങ്ങൾ. അവതരണം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ഹജ്ജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഹജ്ജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം, അതിൻ്റെ കൂലി, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി. സഹോദരങ്ങളെ, ഹജ്ജിന് പോവാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാൻ പര്യാപ്തമാവുന്ന ചില കർമ്മങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രവാചകൻ ഒന്നാമതായി പഠിപ്പിച്ചത് അന്നിയത്തു സ്വാദിഖ, ആത്മാർത്ഥമായ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരാൾ ഹജ്ജ് ചെയ്യാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി നന്നായി ഒരുങ്ങുന്നുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ ഒത്തുവരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി അയാൾക്ക് ഓരോ വർഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. എന്തെന്നിൻ്റെ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഉദ്ദേശമനുസരിച്ചാണ് കർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി, ഈ ദുനിയാവ് എന്നുള്ളത് നാല് വിഭാഗം ആളുകളുടേതാണ്. നാല് വിഭാഗം ആളുകൾക്കുള്ളതാണ് ദുനിയാവ്. ഏതൊക്കെയാണ് ആ വിഭാഗം? അതിലൊന്നാമത്തെ വിഭാഗം, അള്ളാഹു ചില ആളുകൾക്ക് സമ്പത്തും കൊടുത്തു, അറിവും കൊടുത്തു. ആ അറിവ് കൊണ്ട് അയാൾ തൻ്റെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ് എങ്കിൽ അവനാണ് ഏറ്റവും നല്ല വ്യക്തിയെന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ. രണ്ടാമതായി പറഞ്ഞ വിഭാഗം, വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖുഹു മാല, ഒരാൾക്ക് അള്ളാഹു അറിവ് കൊടുത്തു പക്ഷെ സമ്പത്ത് കൊടുത്തില്ല. മറ്റുള്ളവർക്ക് സമ്പത്ത് കൊണ്ട് ഹജ്ജിന് പോകുന്നത് കണ്ട്

നാലാമത്തേത് സമ്പത്തും കൊടുത്തില്ല, അറിവും കൊടുത്തില്ല. അങ്ങനെ പല ആളുകളും ആവശ്യമില്ലാതെ ധൂർത്തടിക്കുന്നത് കണ്ട്, സമ്പത്ത് ദുഷിച്ച കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് കണ്ട് അയാളിങ്ങനെ ആഗ്രഹിക്കുകയാണ്, എൻ്റെ കയ്യിലും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും ധൂർത്തടിക്കാമായിരുന്നു, എനിക്കും തിന്മകളൊക്കെ ചെയ്യാം, കള്ള് കുടിക്കാം, ലഹരി ഉപയോഗിക്കാം, അതുപോലെ വ്യഭിചരിക്കാം. ഇങ്ങനെയൊക്കെ വിചാരിക്കുകയാണ് എങ്കിൽ ആ നടത്തുന്ന അത്തരത്തിലുള്ള തിന്മകളൊക്കെ ചെയ്യുന്ന അതേ ശിക്ഷ ഈ ആഗ്രഹിക്കുന്ന വ്യക്തിക്കും ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതിനോട് വളരെയധികം ആഗ്രഹം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തൊരു കാര്യം, അറിവ് പഠിക്കാനോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനോ വേണ്ടി പള്ളിയിലേക്ക് കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. അത് ജുമാ ഖുത്ബക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സുകൾക്കാണെങ്കിലും ഫിഖ് പഠന ക്ലാസ്സുകൾക്കാണെങ്കിലും ദീനീയായ അറിവ് പഠിക്കാൻ അത് പഠിപ്പിക്കാനൊക്കെ വേണ്ടി പള്ളിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഹജ്ജിൻ്റെ കൂലി അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖദ ഇലൽ മസ്ജിദ്, ആരെങ്കിലും പള്ളിയിലേക്ക് പോയി, ലാ യുരീദു ഇല്ല അയ്യതഅല്ലമ ഖൈറ, എന്തെങ്കിലും ഒരു നന്മ പഠിക്കാൻ ആണ് അയാൾ പോകുന്നത് എങ്കിൽ, ഔ യുഅല്ലിമഹു അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനാണ് അയാൾ പോകുന്നത് എങ്കിൽ, കാന ലഹു അജ്റുൻ കഅജ്രി ഹാജ്ജിൻ താമിന ഹജ്ജതുഹു, പൂർണ്ണമായൊരു ഹജ്ജിൻ്റെ പ്രതിഫലം അയാൾക്ക് അതിലൂടെ നേടാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ഉദ്ദേശത്തിലായിരിക്കണം ഇനി അങ്ങോട്ട് നമ്മൾ ജുമാ ഖുതുബ കേൾക്കാൻ പോകുമ്പോഴും അതല്ലാത്ത ദീനിയായിട്ടുള്ള മറ്റു പല ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈയൊരു നിയ്യത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദീന് പഠിക്കണമെന്ന ആഗ്രഹത്തോടെ പള്ളിയിലേക്ക് പ്രവേശിച്ചവന് ഹജ്ജിൻ്റെ കൂലിയുണ്ട്. മൂന്നാമത്തെ കാര്യം, ഷുഹൂദുൽ ഫറായിദി ജമാഅത്തിൻ ഫിൽ മസ്ജിദ്, ഫർള് നമസ്കാരങ്ങൾക്ക് വേണ്ടി പള്ളിയിലേക്ക് ഹാജരാവുക എന്ന കാര്യം ആത്മാർത്ഥമായി കൊണ്ടുവേണം നമ്മൾ പള്ളിയിലേക്ക് വരാൻ. അള്ളാഹു റസൂല് പറയുകയാണ്, മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ ഫിൽ ജമാഅ, ഫർള് നമസ്കാരത്തിന് ജമാഅത്തിന് വേണ്ടി ആരെങ്കിലും പള്ളിയിലേക്ക് നടന്നു പോയാൽ, ഫഹിയ കഹജ്ജിൻ, ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയാണ് അവന് ലഭിക്കുന്നത്. വമൻ മശാ ഇലാ സുബഹത്തില്ലുഹ, ഇനി ഒരാൾ ലുഹ നമസ്കരിക്കാനാണ് പള്ളിയിലേക്ക് പോയതെങ്കിലോ, കാന ലഹു കഅജ്രിൽ മുഅതമിരി, ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അവനുള്ളത്. അഞ്ച് നേരത്തെ ഫർള് നമസ്കാരത്തിന് ആത്മാർത്ഥമായി കൊണ്ട് പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നമസ്കരിച്ചവന് ഹജ്ജിൻ്റെ കൂലിയാണ്. ലുഹ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നവന് ഉംറയുടെ കൂലിയുണ്ട്. മറ്റു ചില ഹദീസുകളിൽ നമുക്ക് കാണാം, വീട്ടിൽ നിന്ന് വുളു ചെയ്ത് പള്ളിയിലേക്ക് പോകുന്നവന് ഹജ്ജിൻ്റെ കൂലിയുണ്ട് എന്നൊക്കെ. ഇവിടെ വുളു ചെയ്യൽ അത് ഈ പ്രതിഫലം ലഭിക്കാനുള്ളൊരു നിബന്ധനയായി കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇനി ഹജ്ജിൻ്റെ കൂലി ലഭിക്കുന്ന നാലാമത്തെ കാര്യം എന്താ? അദാ ഉ സ്വലാത്തിൽ ഇഷ്റാഖ്, ഇഷ്റാഖിൻ്റെ നമസ്കാരം അത് പതിവാക്കുക എന്ന കാര്യം. പ്രവാചകൻ പറഞ്ഞു, മൻ സ്വല്ലൽ ഫജ്ര ഫിൽ ജമാഅ, ആരെങ്കിലും ഒരാൾ സുബഹ് നമസ്കാരം ജമാഅത്തായി കൊണ്ട് നമസ്കരിച്ചു, അങ്ങനെ അവൻ സുമ്മ ഖഅദ, അവിടെ തന്നെ ഇരിക്കുകയാണ്, യദ്കുറുല്ലാഹു ഹത്താ തത്ലുഉ അശ്ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ ദിക്റുകളൊക്കെ ചൊല്ലി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ സൂര്യൻ ഉദിച്ച് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ എന്ത് ചെയ്തു? സുമ്മ സ്വല്ലാ റകഅതൈനി, രണ്ട് റകഅത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ് എങ്കിൽ, അവൻ ഇഷ്റാഖിൻ്റെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, കാന ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമത്തിൻ താമ, പൂർണ്ണമായ ഒരു ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലി അള്ളാഹു അയാൾക്ക് നൽകുമെന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, സഹോദരങ്ങളെ, ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്തതിൻ്റെ കൂലി രണ്ട് റകഅത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ കാത്തിരുന്ന് അതുവരെ അള്ളാഹുവിന് വേണ്ടി ദിക്റുകളൊക്കെ ചൊല്ലി സൂര്യൻ ഉദിച്ചതിന് ശേഷം രണ്ട് റകഅത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിലൂടെ, ഇഷ്റാഖിൻ്റെ നമസ്കാരം നമസ്കരിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലിയാണ്. എവിടെയും പോവാതെ ഒരു പ്രയാസവുമില്ലാതെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് ഇഷ്റാഖിൻ്റെ നമസ്കാരം. അതുപോലെ ലുഹ നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരിക എന്നുള്ളതൊക്കെ ഹജ്ജിൻ്റെ കൂലി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളമായി കൊണ്ട് ആഗ്രഹിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും സാമ്പത്തികമായിക്കൊണ്ട് ശാരീരികമായിക്കൊണ്ട് അതുപോലെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാ വർഷവും തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഹജ്ജിൻ്റെ കൂലി ഹജ്ജിന് പോവാതെ തന്നെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോയിക്കൊണ്ട് ദീനിയായ അറിവുകൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ പള്ളിയിലേക്ക് പോവുകയാണ് എങ്കിൽ
ആ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ അതിൻ്റെ ഹജ്ജിൻ്റെ കൂലി നമുക്ക് ലഭിക്കുമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി

0: അതുകൊണ്ട് ആ ഒരു രീതി, ആ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കണം. അതുവഴി ഹജ്ജിൻ്റെ കൂലി ലഭിക്കാൻ, ഉംറയുടെ കൂലി ലഭിക്കാൻ പര്യാപ്തമാവണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഹജ്ജിന് കഴിവില്ലാത്തവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാനുള്ള മാർഗങ്ങളാണ് ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കളുമായി പങ്കുവച്ചത്. അവതരണം അബ്ദുള്ള മൊഹ്സിൻ വണ്ടൂർ.

പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: വിശുദ്ധ ഖുർആനിൻ്റെ മധുരമാർന്ന ഒരു പാരായണം, അത് ഇമ്പമാർന്ന നല്ലൊരു ഖാരിയുടെ ശബ്ദത്തിലാണ് നമ്മൾ കേൾക്കാറുള്ളത്. ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ആലു ഇംറാനിൽ നിന്നുള്ള മധുരമാർന്ന ഇമ്പമാർന്ന ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മധുരം ഖുർആനിലൂടെ.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ. സോ നമുക്ക് നല്ലൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ മധുരം ഖുർആനിലല്ലേ.
1: ശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ നമ്മൾ പലപ്പോഴും ആ പ്രാർത്ഥനകൾ മാത്രം എടുത്തിട്ടുള്ള യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഖുർആനിലെ പ്രാർത്ഥനകൾ മാത്രം വരുന്നൊരു അതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ
0: യൂട്യൂബിലും മാത്രമല്ല
1: റേഡിയോയിലും ഉണ്ട്. അതെ, നമുക്ക് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞപ്പോയിരുന്നു. പക്ഷേ ജമീലില് ഖുർആനിലെ പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾ പഠിക്കുന്നിടത്ത് പൊതുവെ ഖുർആനിലെ പ്രാർത്ഥനകൾ എല്ലായിടത്തും വരുന്നുണ്ട്. ഓക്കെ, ഞാൻ വ്യത്യസ്ത കാര്യങ്ങളുടെ ഇതൊക്കെ അങ്ങനെ മാറി മാറി കിട്ടണമെങ്കിൽ നമുക്കങ്ങനെ. അപ്പൊ ഇവിടെ നമ്മള് ഇപ്പോ മുഹമ്മദ് അയ്യൂബിന്റെ ശബ്ദമാണ് ഖിറാത്താണ് കേട്ടത് അല്ലേ.
0: അതെ, ആയത്തിന്റെ അർത്ഥതലങ്ങളിലൂടെ ഒന്ന് പോകണം.
1: അതായത് അല്ലദീന യഖൂലൂന റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലന ദുനൂബന വഖിന അദാബന്നാർ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ആകയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. ക്ഷമാലുക്കളും സത്യവാന്മാരും ഭക്തന്മാരും ചിലവഴിക്കുന്നവരും നിശാന്തവേളകളിൽ പാപമോചനം തേടുന്നവരും അവരാണ് സൂക്ഷ്മത പാലിക്കുന്നവർ എന്നതാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനത്തിന്റെ ആശയത്തിലൂടെ നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും.
0: പലപ്പോഴായി നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലേ, പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഉണ്ട്, എല്ലാവർക്കും സുപരിചിതമാണ് ആയത്ത്.
1: 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഗ്രാമത്തിലാണ് നമ്മുടെ ഇപ്പൊ നമ്മൾ കേട്ട മുഹമ്മദ് അയ്യൂബിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാല്യകാലം മുതൽ തന്നെ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിലൊക്കെ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തി മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അതുവഴി ലോകത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കി.
0: അദ്ദേഹം തന്നെ മസ്ജിദുൽ ഹറമിലാവട്ടെ, മസ്ജിദ് നബവിയിലാവട്ടെ, അവിടെയൊക്കെ അദ്ദേഹം ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് അല്ലേ.
1: യെസ്,
0: ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളിൽ മനസ്സിൽ സ്ഥാനം നേടിയ ആള് തന്നെയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു പാരായണം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടട്ടോ.
1: അല്ല, ഒരു കാലത്ത് എണ്ണപ്പെട്ട കാരികൾ അല്ലെങ്കിൽ ഖിറാത്തില് നമ്മള് നമ്മുടെ നാട്ടില് കാസറ്റുകളുടെ ഒരു കാലം, അത് നമ്മള് നമുക്ക് ആകെ കേൾക്കാനുണ്ടെന്ന് ഒന്ന് അയ്യൂബി, മറ്റൊന്ന് സുദൈസി
0: അല്ലേ.
1: പിന്നീടാണല്ലോ അതിന്റെ ഒരു വലിയ തലത്തിലൂടെ
2: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ വളരെ എതിർകക്ഷിയിലായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ഘട്ടത്തിലിപ്പോൾ പിന്നെ ആ എതിർകക്ഷികളായ ആളുകളെല്ലാം ഒരേ തരക്കാരല്ല. ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അബൂ സുഫിയാൻ, അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്റെ എതിരാളികളായിരുന്നു. പക്ഷെ ആ എതിർപ്പ് എന്തായി? പിന്നീട് അത് ഇസ്ലാമിലേക്ക് അത് വഴിമാറി. എന്നാൽ പ്രവാചകനോട് കട്ടക്ക് നിൽക്കുന്ന, അങ്ങേയറ്റം ക്രൂരത മാത്രം സമ്മാനിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ആളാണ് ഉദാഹരണം പറയണമെങ്കിൽ അബൂ ജഹൽ, അതേപോലെ തന്നെ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്. അപ്പം ഇന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് പറയുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു.
4: ഈ വ്യക്തി
3: ആര്? ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി വന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ഷാൾ ഉപയോഗിച്ചിട്ട് പ്രവാചകന്റെ കഴുത്തിലിട്ട് മുറുക്കി. അപ്പോ ഇത് കണ്ടു നിൽക്കുന്ന ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തടയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ മഹാഭൂരിപക്ഷവും എന്താണ്, പിന്നെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരിത് കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പൊ അതില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അങ്ങേയറ്റം പ്രയാസപ്പെടുന്നുണ്ട്. പ്രയാസപ്പെടുക എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുന്ന സാഹചര്യത്തിലേക്ക് വരെ പ്രവാചകനെ വധിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വസ്തുത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ പ്രയാസപ്പെടുത്തിയിട്ട് അതൊരു വിനോദോപാധിയായിട്ട് കാണുന്ന തരത്തിലേക്ക് അവരുടെ ഒരു മാനസികാവസ്ഥ മാറി. അങ്ങനെ ഒരു ഇത് കണ്ടു നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു അലിവ് തോന്നിയ ഒരാൾ വേഗം ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഈ വിവരം പറഞ്ഞു. അപ്പം ഈ വിവരം പറഞ്ഞ മാത്രയിൽ എന്തു ചെയ്യാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഓടി വരികയാണ്. ഓടി വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കൈ തട്ടിമാറ്റാണ്, കുബത്ത് ബിൻ അഭിമാനത്തിൻ്റെ കൈകൾ തട്ടിമാറ്റാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, തൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുകയാണോ? അപ്പം അത് സമാനമായി ഖുർആൻ തന്നെ അത് പലയിടങ്ങളിലായിട്ട് ആവർത്തിച്ച ഒരു ആയത്താണ് പറഞ്ഞത്. എന്താ, തഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാ, സൂറത്ത് ഗാഫിറിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്. അത് എവിടെ ചോദിക്കുന്നത് ചോദിച്ചാൽ, മൂസാ നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തിൽ ഈമാൻ മറച്ചു വെച്ച് ജീവിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഫിറാവുൻ മൂസാ നബി അലൈഹിസ്സലാമയെ എതിരിടുന്ന സമയത്ത് ഈ വ്യക്തി വന്നിട്ട് തൻ്റെ ഈമാൻ വെളിപ്പെടുത്തുകയാണ്. ആ വ്യക്തിയാണ് ചോദിക്കുന്നത് എന്ത്, അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ അയാളെ കൊന്നുകളയുകയാണോ എന്ന് ആര് ചോദിച്ചു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വ്യക്തിയോട് തിരിച്ചു ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ആര്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പോലും ആ പ്രവാചകന് ഇത്തരണത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? കാലാവസാനം വരെ ഇത്തരണത്തിലുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടും. നിസ്കാരം തടഞ്ഞു വെക്കപ്പെടും, പള്ളികൾ തടഞ്ഞു വെക്കപ്പെടും. അവിടങ്ങളിലൊക്കെയും ഇപ്പം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുടെ അധികവും നമുക്ക് കാണാൻ കഴിയുന്നത് മക്കാ കാലഘട്ടത്തിലാണ്. അപ്പോൾ മക്കാ കാലഘട്ടത്തിൽ അവിടെ ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്. 13 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന മക്കയുടെ കാലഘട്ടത്തിൽ അങ്ങേയറ്റം പീഡനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. ആ പീഡനങ്ങളിൽ സ്ഥൈര്യത്തോടുകൂടി ഉറച്ചു നിൽക്കാൻ വേണ്ടി അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഒട്ടുമിക്ക ചരിത്രങ്ങളും നമുക്ക് മക്കി സൂറകളിലാണ് കാണാൻ കഴിയുന്നത്.
4: തീർച്ചയായും.
3: അപ്പോൾ നമുക്ക് നൽകുന്ന ഒരു വലിയൊരു പാഠം എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഏത്, പ്രവാചകൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നിസ്കാരത്തെ തടയിട്ടു, ഒരു വേള പ്രവാചകനെ കൊലപ്പെടുത്താൻ വേണ്ടി വരെ അത് ഉപയോഗം, അതിനാണല്ലോ ഖുബത്ത് ബിൻ അഭിമാനത്ത് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസി പുലർത്തേണ്ടുന്ന നിലപാട് എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ബോധ്യപ്പെടുത്തലാണ് ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ച ത്യാഗങ്ങൾ, അതേപോലെ തന്നെ സഹിച്ച പീഡനങ്ങൾ, അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലെ വെറുപ്പുൽപാദകർ നടത്തിയിട്ടുള്ള പ്രചാരങ്ങൾ, അവിടങ്ങളിലൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായി അതിനെ നേരിട്ടുവെങ്കിൽ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പാഠമാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം, ലോകത്തിൻ്റെ നിരവധി നാടുകളിൽ ഇതിനേക്കാൾ മോശകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തിലാണ് ഊന്നൽ നൽകേണ്ടത് എന്നുള്ള ഒരു ക്ലിയറായ ഒരു വളരെ വ്യക്തമായ ഒരു പിന്നെ സന്ദേശം ഇത്തരത്തിലുള്ള സീറകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്.
4: ഒരുപാട് സീറകൾ, ചരിത്രങ്ങളും ഇത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരെ നടന്ന ആക്രമണങ്ങൾ, അതും റബ്ബിയല്ല എൻ്റെ റബ്ബല്ലാഹുവാണ്, അവനെ മാത്രമേ വിളിച്ച് ആരാധിക്കാവൂ എന്നത് പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിലാൽ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസം അങ്ങനെയുള്ള ഒരു അവസരത്തിലല്ല. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു പ്രഖ്യാപനത്തിലൂടെ മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഒരു പ്രതികരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അവിടെയൊക്കെ അദ്ദേഹം അനുവർത്തിച്ച ഒരു ഉദാത്തമായ മാതൃക ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് പ്രചോദനം തന്നെയാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമസ്കാരം തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും, പള്ളികൾ തടയപ്പെടും, ആരാധനകൾ തടയപ്പെടും, ദഅവാ പ്രവർത്തനങ്ങളിലേക്ക് തടയിടലുകൾ ഉണ്ടാകും. അവിടെയൊക്കെ ഏറ്റവും നല്ല ഗുണകാംക്ഷയോടുകൂടിയും അവിടെ ഇടപെടുവാനും അവിടെ ഏറ്റവും നല്ല ഒരു പ്രതികരണം രേഖപ്പെടുത്തുവാൻ നമുക്ക് കഴിയാം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്തമായ മാതൃകകൾ പിൻപറ്റി തന്നെയാണ്. വളരെ മനോഹരമായ ഒരു ചരിത്രം തന്നെയാണ് ഇന്നത്തെ അനുഭവത്തിലൂടെ നമ്മൾ കാതോർത്തത്. ബറക്കല്ലാഹു ഫീക്കും.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്ന ക്ലാസുകളുമായി ഖുർആൻ പാഠങ്ങളിൽ ഇന്ന് സുഗൃതവാന്മാരുടെ അടയാളങ്ങൾ വിശദമാക്കിക്കൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന വ ഹബീബിന മുഹമ്മദിൻ വഅല ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വഅല മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പുണ്യവാന്മാരുടെ അടയാളങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ നൽകുന്ന പാഠമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എപ്പിസോഡിൽ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പല ആളുകളും ധരിച്ചു വച്ചിട്ടുള്ളത്, ഒരാൾ പുണ്യവാനാണ് അല്ലെങ്കിൽ പുണ്യം ചെയ്തവനാണ് എന്നതിൻ്റെ അടയാളം ഈ ഭൗതികമായ ലോകത്ത് അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങളാണ് എന്നാണ്. ധാരാളം സമ്പത്തുണ്ടാവുക, ധാരാളം സന്താനങ്ങളുണ്ടാവുക, മറ്റു ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തൻ്റെ നന്മ കൊണ്ടാണ്, അള്ളാഹു എനിക്ക് നന്മ ഉദ്ദേശിച്ചതുകൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും എന്നിട്ട് അള്ളാഹുവിനിഷ്ടമില്ലാത്ത ജീവിതം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ആളുകളുടെ നിലപാടുകൾ പറഞ്ഞതിന് ശേഷം ശരിയായ സുഗർദവാന്മാർ ആരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 55 മുതൽ 61 വരെയുള്ള വചനങ്ങൾ ഇക്കാര്യമാണ് കൈകാര്യം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിം മാലിം വ ബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത് ബൽ ലാ യശ്ഊറൂൻ. അല്ലാഹു ചോദിക്കുന്നത്, അവർ കരുതിയിരിക്കുകയാണോ നാം അവർക്ക് സ്വത്തുക്കളും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്, നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് ഖൈറുകൾ നാം ധൃതിപ്പെട്ടുകൊണ്ട് ധാരാളമായി നൽകുകയാണ് എന്നവർ ധരിച്ചിരിക്കുകയാണോ? ബൽ, എന്നാൽ അങ്ങനെയല്ല, ലാ യഷ്ഊറൂൻ, അവർ കാര്യം മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, സ്വത്തുക്കളിലും സന്താനങ്ങളിലുമെല്ലാമുള്ള വർദ്ധനവ് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഖൈറാണ് ഉദ്ദേശിക്കുന്നത് എന്നതിനുള്ള തെളിവല്ല. മറിച്ച് ഖൈറുകൊണ്ടും ഷെറുകൊണ്ടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ മനുഷ്യനെ പരീക്ഷിക്കുന്നതാണ്. യഥാർത്ഥ ഖൈറ് യഥാർത്ഥത്തിൽ എന്താണ്? അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല തുടർന്ന് വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ. തീർച്ചയായും ഒരു വിഭാഗം, എന്താണ് അവരുടെ പ്രത്യേകത? മിൻ ഖശിയത്തി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ സംബന്ധിച്ചുള്ള പേടികൊണ്ട്, മുഷ്ഫിഖൂൻ, ഏറെ ഭയവിഹ്വലരായി ജീവിക്കുന്നവരാകുന്നു, ഏറെ ഉത്കണ്ഠയോടുകൂടി പേടിയോടുകൂടി ജീവിക്കുന്നവരാകുന്നു. അതിനുള്ള കാരണമെന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് തന്നെയാണ്. സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയും അവനോടുള്ള ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്ന ആവലാതിയും, ഇനി അഥവാ വല്ല വീഴ്ചയും ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ, അവനെങ്ങാനും ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, മരണാനന്തര ജീവിതത്തിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ കോപത്തെ സംബന്ധിച്ചും അവനിൽ നിന്നുള്ള ശിക്ഷയെ സംബന്ധിച്ചുമെല്ലാം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അതോടൊപ്പം വല്ലദീനഹും ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവരാകുന്നു, അഥവാ വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ ലഭിക്കുന്ന ദൈവികമായ അറിയിപ്പുകളും മറ്റു നിർദ്ദേശങ്ങളും അത് പരിപൂർണമായും അംഗീകരിക്കുകയും അനുസരിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടുള്ള വിനയപ്പെട്ട ഒരു ജീവിതമാണ് അവർ നയിക്കുക. തീർന്നില്ല, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രിക്കുൻ. അവർ തങ്ങളുടെ രക്ഷിതാവിൽ ഒരു നിലക്കും പങ്കുചേർക്കാത്തവരാകുന്നു. അഥവാ സൃഷ്ടികളിലൊന്നിനെപ്പോലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ അവർ പങ്കുചേർക്കുകയില്ല എന്നു പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലോ രക്ഷാധികാരത്തിലോ അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉലൂഹിയത്തിലോ ആരാധ്യതയിലോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്മാഉകളിലോ സിഫാത്തുകളിലോ അവൻ്റെ ഉന്നതമായ നാമങ്ങളിലോ ഗുണവിശേഷണങ്ങളിലോ സൃഷ്ടികളിൽ ആരെയും ഒരു നിലക്കും പങ്കുചേർക്കാത്ത ഒരു നിലക്കും ചെറുതും വലുതുമായ ശിർക്കുകളൊന്നും കടന്നു വരാതെ ഇഖ്ലാസിൻ്റെ ഉടമകളായി അവർ ജീവിക്കുകയും ചെയ്യും. അതിനെല്ലാം പുറമെ വല്ലദീന യുഊതൂന മാ ആതൗ, അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നതൊക്കെ അവർ ചെലവഴിക്കും. വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഉൻ. അത് നൽകുമ്പോഴും അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുമ്പോഴും നൽകുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോഴും അവരുടെ മനസ്സിലെന്താണുള്ളത്? വഖുലൂബുഹും വജിലത്തുൻ, പേടിച്ചുകൊണ്ടാണ് അവർ അത് നൽകുന്നത്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഉൻ, അഥവാ തങ്ങൾ തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണല്ലോ. ഞങ്ങളുടെ ഈ നന്മ അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലയോ? അല്ലാഹു ഇത് തള്ളിക്കളഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ തങ്ങളുടെ അമൽ സ്വീകരിക്കപ്പെടുമോ എന്ന പേടിയോടുകൂടിയാണ് അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്, ഒന്ന്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചു ജീവിക്കുന്ന ആളുകൾ; രണ്ട്, അല്ലാഹുവിൽ നിന്നുള്ള എല്ലാ ദൃഷ്ടാന്തങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ; മൂന്ന്, അല്ലാഹുവിൽ ഒരു നിലക്കും പങ്കുചേർക്കാത്ത ആളുകൾ; നാല്, അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന് അവർ ധാരാളമായി ചെലവഴിക്കുന്നു. അങ്ങനെ ചെലവഴിക്കുമ്പോഴും അവരുടെ ചിന്തയെന്താണ്? അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവേണ്ടതുണ്ട്, ഞങ്ങളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ എന്ന പേടിയോടുകൂടിയാണ് അവർ അത് ചെയ്യുന്നത്. അത്തരം ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഉലാഇക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണ് യഥാർത്ഥത്തിൽ ഖൈറുകളിൽ മുന്നേറുന്നവർ. വഹും ലഹാ സാബിഖൂൻ, അവർ അതിലേക്ക് മുൻകടന്ന് എത്തുന്നവരുമായിരിക്കും. സ്വർഗത്തിലും അവർ തന്നെയായിരിക്കും ഇൻഷാല്ലാ ഉന്നതന്മാർ. അപ്പോൾ നന്മയിൽ മുന്നേറുന്ന ആളുകളുടെ അല്ലെങ്കിൽ അള്ളാഹു നന്മ ഉദ്ദേശിച്ച ആളുകളുടെ സ്വഭാവം ഈ പറഞ്ഞതായിരിക്കും. അതല്ലാതെ ഒരുപാട് സ്വത്തുക്കളുണ്ടായതുകൊണ്ടോ ഒരുപാട് സന്താനങ്ങളുണ്ടായതുകൊണ്ടോ ഭൗതികമായ നേട്ടങ്ങൾ എമ്പാടുമുള്ളതുകൊണ്ടോ അള്ളാഹു ഞങ്ങൾക്ക് ഖൈറാണ് ഉദ്ദേശിച്ചത് എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് ഖൈറ് ഉദ്ദേശിച്ചാൽ അയാളിൽ ഈ ഒരു അടയാളം കാണപ്പെടുന്നതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടിയും അള്ളാഹുവിൻ്റെ വചനങ്ങളിലുള്ള വിശ്വാസവും അവനിൽ ഒരു നിലക്കും പങ്കുചേർക്കാതിരിക്കലും തങ്ങളുടെ അമലുകൾ സ്വീകരിക്കുമോ എന്ന ഭയപ്പാടോടുകൂടി അമലുകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് സുഹൃതവാന്മാർ. അവരുടെ അടയാളങ്ങളാണ് യഥാർത്ഥത്തിൽ ഖൈറിൻ്റെ അടയാളം. ഈ ഒരു വലിയ പാഠം പരിശുദ്ധ ഖുർആനിലൂടെ നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.
3: ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ, സുഹൃതവാന്മാരുടെ അടയാളങ്ങൾ. ക്ലാസ് എടുത്തത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
0: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 125,000 കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളാണ് സന്തോഷത്തിന്റെ ഇടങ്ങളാണ് അവനവന്റെ കുടുംബം. കുടുംബം നോക്കുന്ന ഭർത്താവ് ഭർത്താവിനെ ബഹുമാനിച്ച് ഭർത്താവുമായി ബന്ധപ്പെട്ട കുടുംബകാര്യങ്ങളിൽ അഭിപ്രായം പ്രത്യേകം എടുത്തു പറയുന്ന ഭാര്യ, സന്തോഷം ഇരട്ടിയാക്കുന്ന നമ്മുടെ മക്കൾ, ജീവിതവഴിയിൽ കാലിടറുമ്പോൾ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, അതേപോലെ തന്നെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഒരു നല്ല കുടുംബം ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൂടിയേ തീരൂ. ഒരു നല്ല ഒരു കുടുംബത്തിന് വേണ്ട ഒരു നാലു ചിന്തകളാണ്, ഒരുപാട് ചിന്തകളുണ്ട്, അതിലൊരു നാലു ചിന്തകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നല്ല ഇണയെ തെരഞ്ഞെടുക്കൽ. പിന്നീട് വരുന്ന നല്ല കുടുംബത്തിൻ്റെ അടിത്തറയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല ഇണയെ തെരഞ്ഞെടുക്കൽ. രണ്ടാമത്തേത്, വീടുകളെ നമസ്കാര കേന്ദ്രങ്ങളാക്കുക, നിസ്കരിക്കുന്ന ഇടങ്ങളാക്കുക. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സുന്നത്ത് നമസ്കരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം, മുസല്ലകൾ, വീട്ടിലൊരു മുസല്ല നിശ്ചയിക്കുകയും അങ്ങനെ നിസ്കാരത്തിൻ്റെ ഇടങ്ങളാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത് ആ വീടിനെ സന്തോഷത്തിൻ്റെ മനോഹാരിതയിലേക്ക് എത്തിക്കുന്ന ഒരു ഘടകമാണ്. മൂന്നാമത്, വീട്ടുകാരുടെ ഈമാനിക പരിശീലനം. ഖുർആൻ പാരായണത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമസ്കാര നിർവഹണത്തിലാണെങ്കിലും മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ആ ഈമാനികമായ ഒരു പരിശീലനം നൽകപ്പെടുന്ന ഒരു സങ്കേതമാക്കി വീടിനെ മാറ്റുക. നാലാമത്, വീടുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അദബുകളും അറിഞ്ഞിരിക്കുക. അങ്ങനൊരു നാല് ചിന്തകളാണ് നല്ലൊരു കുടുംബം, നല്ലൊരു വീട് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ലഘു വിവരണം. അതിലൊന്നാമത് പറഞ്ഞത് നല്ല ഇണയെ തെരഞ്ഞെടുക്കൽ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ, തുൻകഹുൽ മർഅത്തു ലി അർബഇൻ, നാലു കാര്യങ്ങളാൽ ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടും: അവളുടെ സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, പദവി, അല്ലെങ്കിൽ സൗന്ദര്യം ഒക്കെ നോക്കിയിട്ട്, ദീനും നോക്കിയിട്ട്. ഈ നാലിൽ ദീന് എന്നുള്ള ഘടകത്തെയാണ് വിശ്വാസികള് മുൻതൂക്കം കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു കാര്യം കൂടി അവിടെ എടുത്തു പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, തെരിബത്തിയതാക്ക്, അല്ലെങ്കിൽ നിന്റെ കൈ മണ്ണ് പുരളും, നിനക്ക് പ്രശ്നം ഉണ്ടാകാൻ നിനക്ക് പ്രയാസമാകും ജീവിതത്തിൽ മണ്ണ് പുരളെന്ന് പറഞ്ഞാൽ. ദീന്, ദീനിന് പ്രാമുഖ്യം കൊടുക്കാൻ നമുക്ക് കഴിയണം. ദീന് കഴിഞ്ഞിട്ടുള്ള പിന്നെ സെക്കൻഡ് പ്രയോറിറ്റികൾ, തേർഡ് പ്രയോറിറ്റികൾ, അത് എന്താണ്, ചിലപ്പോൾ വന്നുകൊള്ളണമെന്നില്ല, ദീനായിരിക്കാം പ്രധാനമായും ഒത്തു വന്നത്. അപ്പോൾ ഒന്നാമത് ദീന് ഒത്തു വന്നു, അവിടെ നിർബന്ധമായും ആ കല്യാണത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ വിവാഹത്തിലേക്ക് നമ്മൾ തയ്യാറാവണം. അതല്ലാത്തതിലേക്ക് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ, കുട്ടിയുടെ ഭംഗി, അതൊക്കെ ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും ദീനില്ലാതെ ഈ പ്രയോറിറ്റികൾ ഒരിക്കലും എടുക്കരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ, അത് മകൾക്ക് ഭർത്താവിനെ സെലക്ട് ചെയ്യുമ്പോഴാകട്ടെ, ഒരു പുരുഷൻ ഭാര്യയെ സെലക്ട് ചെയ്യുമ്പോഴാകട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റവും നല്ല ദീനി നിഷ്ഠയുള്ള കുടുംബത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും ആക്കാൻ പരമാവധി പരിശ്രമിക്കണം. എന്നാലേ അവരിലുണ്ടാകുന്ന മക്കൾക്ക് ആ ഒരു ദീനി നിഷ്ഠ പകർന്നു കൊടുക്കുവാനും ആ മക്കളും അതുപോലെ ആ മാതൃകകൾ കൊണ്ട് ജീവിക്കുകയും ചെയ്യുള്ളൂ. ആ കുടുംബത്തിലാണ് മനോഹാരിത ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത് പറയുന്നത് വീടുകളെ നമസ്കാര കേന്ദ്രമാക്കുക എന്നാണ്. വീട്ടിലൊരു മുസല്ല ഉണ്ടാവണം. അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ അൻ മഹ്മൂദ് ബിൻ റബീഉൽ അൻസാരി റഹിമഹുല്ലാ, അദ്ദേഹം പറയാണ്, റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഞാൻ ചെന്ന് പറഞ്ഞു, അള്ളാഹുവിൻ റസൂലെ, എൻ്റെ വീട്ടിൽ ഒരു സ്ഥലം അങ്ങ് നമസ്കാരത്തിന് വേണ്ടി നിശ്ചയിച്ചു തരണം, എന്നിട്ട് അവിടെ എനിക്ക് അങ്ങ് വന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. നമുക്കൊക്കെ അങ്ങനെ ഒരു ഇടങ്ങൾ ഉണ്ടാകണം, നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകമായ സ്ഥലം. കാരണം എന്താണെന്ന് വെച്ചാൽ, വീട്ടിലെ സഹോദരിമാർക്ക് നമസ്കരിക്കാൻ വേണ്ടി. രണ്ട്, എന്താണ്, ഒരു മുസല്ല ഒന്ന് കൃത്യമായും അവിടെ നിശ്ചയിക്കുക, അതിനു വേണ്ടി പ്രത്യേകം റൂമുണ്ടാക്കുക എന്നല്ല, അത് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇല്ലെങ്കിലും ഒരു പ്രത്യേകമായ മുസല്ലയും സാഹചര്യവും അവിടെ ഉണ്ടാക്കിയെടുത്താൽ അത് ഖൈറാണ്. കാരണം എന്താ വെച്ചാൽ, ചെറിയ കുട്ടികൾ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഈ മലമൂത്ര വിസർജനങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ആകുമ്പോൾ അത് നിസ്കരിക്കുന്ന സ്ഥലത്ത് മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രയാസം. അപ്പോൾ അതൊരു ബന്ധവസ്ഥായ ഒരു അടച്ചുറപ്പുള്ള ഒരു വൃത്തിയുള്ള ഒരു ഹൈറായ ഒരു സ്ഥലം, അപ്പൊ അവിടെ എത്തുമ്പോൾ ഒരു ഒരു വീട്ടിലെ പള്ളി എന്ന ഒരു സാഹചര്യം, അതൊരു ഹൈറാണ്. അത് മാത്രമല്ല സഹോദരിമാർക്ക് നമസ്കരിക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു സ്ഥലം, പുരുഷന്മാരാണെങ്കിലും അവരുടെ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ പതിവാക്കേണ്ട ഒരു സ്ഥലം. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈമാനികമായ പരിശീലനങ്ങൾ, ഈമാനികമായ പരിശീലനങ്ങൾ, എക്സസൈസുകൾ വീടുകളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. മക്കൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വെക്കേഷൻ കാലമൊക്കെയാണ്, അപ്പോൾ അവർക്കൊരു കൃത്യമായ ഒരു ഷെഡ്യൂള്, നിസ്കരിക്കാനുള്ള ഒരു ഷെഡ്യൂൾ, ഖുറാൻ പാരായണത്തിന്, പഠനത്തിന്, കളിക്ക്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ, അതൊക്കെ ആവശ്യമായ ഘടകങ്ങളാണ്. മൊബൈൽ ഫോണാണെങ്കിലും എല്ലാം ആണെങ്കിലും ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അവരറിഞ്ഞിരിക്കേണ്ട പലതും ഉൾക്കൊള്ളുന്നതാണ് മൊബൈൽ ഫോൺ. പക്ഷെ അവിടെയൊക്കെ അമിതത്വം എന്താണ് ഉണ്ടാവാതെ, അതല്ലെങ്കിൽ അനിയന്ത്രിതമായ ഉപയോഗം ഉണ്ടാവാതെ ശ്രദ്ധിക്കുവാനും കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവാനും, അതൊക്കെ ഒരു ഈമാനികമായ പരിശീലനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെടാനും കഴിയുമ്പോൾ, അങ്ങനെ ഒരു ചിട്ടവട്ടങ്ങൾ ഒരു വീട്ടിലുണ്ടാകുമ്പോൾ, ആ കറക്റ്റ് സമയത്ത് മക്കൾ വന്ന് ആ മുസല്ലയിൽ ചെന്ന് നമസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞ നുസബ്ബി മുസ്ബിയാനന എന്നൊക്കെ സ്വഹാബ വനിതകൾ പറയാറുണ്ടല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെക്കൊണ്ട് നോമ്പെടുപ്പിക്കുമായിരുന്നു, ചെറിയ മക്കളെക്കൊണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അവർ എന്താണ് കുറേ കഴിയുമ്പോൾ അവർ വിശക്കുമ്പോൾ അവരോട് ഞങ്ങൾ കളിപ്പാട്ടങ്ങൾ കൊടുത്ത് അവരുടെ ശ്രദ്ധ ഞങ്ങൾ തിരിക്കുമായിരുന്നു വിശക്കാതിരിക്കാൻ. അപ്പോൾ എന്താണ് മക്കൾക്ക് കഴിയുന്ന രീതിയിൽ എന്നുള്ള ആ ഒരു ഉദ്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തൊക്കെ ഒരു പരിശീലനമാണ്. മൂന്നാമത് പറയുന്നത് അങ്ങനെ ഒരു പരിശീലനം ഉണ്ടാക്കിയെടുക്കുക. നാലാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്, വീടുകളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അദബുകളും നമ്മൾ അറിയണം, അത് പ്രാവർത്തികമാക്കണം. അപ്പോൾ ചിലയൊക്കെ വീടുകളിൽ നമ്മൾ ചെന്നാൽ കാണാൻ കഴിയുമ്പോൾ ഈ കട്ടിലിനോട് നേരെ ചുമരിൻ്റെ മുകളിൽ പ്രാർത്ഥനയുടെ ആ ഒരു സ്റ്റിക്കറുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഉറങ്ങാൻ കിടക്കുമ്പോൾ വാഷ് ബേസിൻ്റെ അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, ടേബിളിൻ്റെ അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള, ഡൈനിങ് ടേബിളിൻ്റെ അവിടെ, വീട്ടിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. അപ്പോൾ ഇതൊക്കെ അറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട് നമുക്കൊരിഷ്ടവും നമുക്കൊരു താല്പര്യവും ദീനപരമായ നിഷ്ഠയുള്ളതായിരിക്കണം എന്നൊരു ചിന്തയും അവിടെ ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങളാണ് ഏറ്റവും നല്ല സന്തോഷകരമായ ഒരു കുടുംബം, ഒരു വീട് ഉണ്ടാകാൻ ഈ സന്ദർഭത്തിൽ ഇന്നത്തെ ചിന്തയായി സമർപ്പിക്കാം.
3: ഓക്കെ, ഇതിനൊന്ന് ചുരുക്കി ഒന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അടിത്തറ, ആ അടിത്തറ എത്ര ബലമുള്ളതാണോ അതിനനുസരിച്ച് പിന്നെ അതിൻ്റെ മേലോട്ട് നമ്മൾ എത്ര ഉയർത്തിയാലും അത് അതിൻ്റെ ഒരു ബലം ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ പല ഏരിയകളും നമ്മൾ വളരെ മനോഹരമാക്കും ആ ഒരു സ്ട്രക്ചറിൽ, ബിൽഡിങ്ങിൽ. എന്നതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ തുടക്കം, നാല് പോയിന്റുകളിലായി അതിനെ പറഞ്ഞു, ഒരു വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രത്തോളം ഭംഗിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ നമ്മൾ ആഗ്രഹിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് കുടുംബം എന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ കല്യാണം കഴിക്കുന്നതിൻ്റെ ആ ഒരു തുടക്കം മുതൽ സന്താനങ്ങളുടെ പരിപാലനങ്ങളും ആദാബുകൾ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ താൽക്കാലികമായ ലോകത്തേക്ക് നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഭവനത്തിൻ്റെ ഉറപ്പും സ്ട്രെങ്ത്തും എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതിലേറെ നമ്മൾ ശാശ്വതമായ ഒരു ലോകത്തേക്ക് പോകേണ്ടവരാണെന്ന തിരിച്ചറിവോടുകൂടി അതിനു വേണ്ട ഒരു തയ്യാറെടുപ്പുകളോടുകൂടി കുടുംബത്തെ കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിജയം നമുക്കുണ്ടാകുന്നത് എന്നാണ് ഈ നാല് പോയിന്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസിക്ക് അതിൽ നിന്ന് എടുക്കാനുള്ളത്.

0: പീസ് റേഡിയോ കാതോർക്കുക. അടുത്ത പരിപാടി റിയാദുസ് സ്വാലിഹീൻ, അവതരിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തൗബയുമായി ബന്ധപ്പെട്ട ഹദീസിൽ, റിയാദുസ് സ്വാലിഹീനിൽ വന്ന അവസാന ഹദീസാണ് നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുള്ള തൻ്റെ കിതാബുൽ ജിഹാദിലും ഇമാം മുസ്ലിം റഹിമഹുള്ള കിതാബുൽ ഇമാറയിലും ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായൊരു ഹദീസാകുന്നു ഇത്. ബുഖാരിയിലെ 2826 നമ്പറായി ചേർത്തിട്ടുള്ളതും ഇമാം മുസ്ലിം റഹിമഹുള്ള 1890 നമ്പറായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഈ ഹദീസ്, അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ചുരുക്കം, യളഹഖുല്ലാഹു സുബ്ഹാനഹു വതആല ഇലാ റജുലൈനി യഖ്തുലു അഹദുഹുമാ അൽ ആഖറാ യദ്ഖുലാനിൽ ജന്ന. രണ്ടാളുകളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചിരിക്കും എന്ന ഭാഗം നമ്മൾ വിശദീകരിച്ചു. അല്ലാഹു ചിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൈഫിയത്ത് എങ്ങനെയാണ്, രൂപം എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയില്ല. നാം അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നില്ല. യളഹഖു എന്ന പദത്തിൻ്റെ ചിരിക്കുക, ചിരിക്കും എന്ന അർത്ഥം നാം പറയുന്നു. ഈ വിഷയകമായി, ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാം സ്വീകരിച്ചു വരുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു വരുന്ന കുറ്റമറ്റ രീതിയാണ്. അടിസ്ഥാനപരമായി ഇത്തരം വിഷയങ്ങൾ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ പലതവണയായി നാം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ്, ലൈസ കമിഥിലിഹി ഷൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല, നാമവിശേഷണങ്ങളിലും ഒന്നും അവനെപ്പോലെ ആരുമില്ല, ഒന്നുമില്ല എന്ന അടിസ്ഥാന വിഷയം, അടിസ്ഥാനപരമായി വിഷയം ചർച്ച ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം പലതവണ നമ്മൾ പറഞ്ഞതും പല ക്ലാസ്സുകളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയതുമാണ്. പല ആളുകളും അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്, അള്ളാഹുവിൻ്റെ റിളയെ സംബന്ധിച്ചും ഈ സൽക്രമം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു തആല നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചുള്ള ആലങ്കാരികമായ പ്രയോഗമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്നും പല രീതിയിലും വ്യാഖ്യാനങ്ങൾ ആളുകൾ പറയാറുണ്ട്. അള്ളാഹു ചിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം മലക്കുകൾ ചിരിക്കുമെന്നാണ് എന്ന് വ്യാഖ്യാനിക്കുകയും അങ്ങനെയും ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നവരെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള ഇത് സംബന്ധമായൊരു പരാമർശം, ഒരു പ്രസ്താവന കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് തന്നെയാണ് നമ്മൾ ഒന്നുകൂടെ അരക്കിട്ടുറപ്പിച്ച് മനസ്സിലാക്കേണ്ടത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനെ സംബന്ധിച്ച് എന്തൊരു വിശേഷണമാണോ പറഞ്ഞിട്ടുള്ളത് അത് നാം സ്വീകരിക്കും. അവനെ സംബന്ധിച്ച് പറഞ്ഞ വിശേഷണത്തിനപ്പുറം അതിനെ വ്യാഖ്യാനിക്കുവാനോ അതിന് രൂപം നൽകുവാനോ അത് നിഷേധിക്കുവാനോ ഒരിക്കലും പാടുള്ളതല്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തൊരു വിശേഷണമാണോ പറഞ്ഞത്, ആ വിശേഷണവും നമ്മൾ അപ്പടി സ്വീകരിക്കുക എന്നതല്ലാതെ കൈഫ് എങ്ങനെയാണ്, ലിമ എന്തുകൊണ്ടാണ് എന്ന ചോദ്യമേയില്ല. ആമന്ന സല്ലംന, സമ്മതിച്ചിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു, സർവ്വതും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന ഒരു പ്രഖ്യാപനമല്ലാതെ, വിശ്വാസപ്രഖ്യാപനമല്ലാതെ വേറെ ഒരു നിലപാടും ഈ വിഷയത്തിൽ നാം സ്വീകരിക്കാൻ പാടുള്ളതല്ല. അതാണ് അസ്ലമായ ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത്. അവിടെയാണ് നാം നിൽക്കേണ്ടത്. അതാണ് അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രീതിയും വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള സുരക്ഷിതമായ മാർഗവും അതാണ്. രണ്ടാളുകളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചിരിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ള തന്നെ വിശദീകരിക്കുകയാണ്. യഖ്തുലു അഹദുഹുമാ അൽ ആഖറ, അതിൽ ഒരാൾ മറ്റൊരാളെ വധിക്കുന്നു. ഈ അഹദുഹുമാ, അഹദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഫിറായ ഒരാൾ എന്നാണ്. കാഫിറായ ഒരു വ്യക്തി അൽ ആഖറ, മറ്റൊരാളെ, മറ്റൊരാളെന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ മുസ്ലിം, മുസ്ലിമായൊരു വ്യക്തിയെ വധിക്കുന്നു. എന്നിട്ട് യദുഹുലാനി അൽ ജന്ന, അവർ രണ്ടുപേരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ഈ വിഷയത്തിലാണ് അല്ലാഹു ചിരിക്കും എന്ന് പറയുന്നത്. യുഖാതിലു ഹാദാ ഫീ സബീൽ, എന്നിട്ട് റസൂലുള്ള ആദ്യം മുജുമലായി സംക്ഷിപ്തമായി പറഞ്ഞ കാര്യത്തെ വിശദീകരിക്കുകയാണ്. യുഖാതിലു ഹാദാ, ഇയാൾ യുദ്ധം ചെയ്യുന്നു, ഫീ സബീലില്ല, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, അല്ലാഹുവിൻ്റെ കലിമത്ത് ഉയർന്നു കാണാൻ, ന്യായമായ ഷർത്ത് ഒത്ത, നിബന്ധനകളൊത്ത യുദ്ധം. യുദ്ധമാണല്ലോ ഇസ്ലാം അനുവദിക്കുന്നത്. അങ്ങനെ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ അയാൾ വധിക്കപ്പെടുന്നു. ഫയുഖ്തൽ, എന്നിട്ട് അതേ അയാൾ വധിക്കപ്പെടുന്നു. സുമ്മ യതൂബുല്ലാഹു, പിന്നീട് അല്ലാഹു തൗബ സ്വീകരിക്കുന്നു. അലൽ ഖാതിൽ, ഘാതകന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നു. അഥവാ ഘാതകൻ, അയാൾ ഫയുസ്ലിം, അയാൾ ഇസ്ലാമതം ആശ്ലേഷിക്കുന്നു, ഇസ്ലാമതം സ്വീകരിക്കുന്നു. ഫയുസ്തഷ്ഹദു, എന്നിട്ട് അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അയാളും സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന്. ഇവിടെ കാഫിറായ ഒരാൾ ഒരു മുസ്ലിമിനെ കൊന്നാൽ അയാളുടെ തൗബ സ്വീകരിക്കണമെങ്കിൽ അയാൾ ഇസ്ലാമതം സ്വീകരിക്കുന്നതോടൊപ്പം രക്തസാക്ഷിത്വം കൂടെ വരിക്കണം എന്ന നിബന്ധനയില്ല. ഘാതകൻ, കാഫിറായ ഘാതകൻ, അല്ലെങ്കിൽ ഏത് തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിലും, ഇവിടെ ഇപ്പോൾ ഘാതകനെ സംബന്ധിച്ചാണ് പറയുന്നത്, ഘാതകൻ, അയാൾ ആത്മാർത്ഥമായി തൗബ ചെയ്തു, അതിന് ആ വിഷയം മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതാണ്, അലിസ്ലാമതം സ്വീകരിക്കുന്നതോടുകൂടെ തന്നെ അയാളുടെ ജീവിതത്തിൽ മുമ്പ് കഴിഞ്ഞുപോയ സകല പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. രക്തസാക്ഷിത്വം കൂടെ വരിച്ചെങ്കിലേ പുറത്തു കൊടുക്കുകയുള്ളൂ എന്ന് ഹദീസിൽ ഉദ്ദേശമില്ല. അയാളുടെ ജീവിതം അയാൾ നന്നാക്കിയാൽ, തുടർന്നുള്ള ജീവിതം നന്നാക്കിയാൽ തന്നെ അയാളുടെ ജീവിതം അല്ലാഹു തആല, പാപം അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ഹദീസിൻ്റെ ഹെഡിങ്ങായി, ഉൻവാനായി, മേൽവിലാസമായി നൽകിയിട്ടുള്ളത് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ബാബുൻ അൽ കാഫിറു യഖ്തുലുൽ മുസ്ലിമ സുമ്മ യുസ്ലിമു ഫ യുസദ്ദിദു ബഅദു വ യുഖ്തൽ. അയാൾ ജീവിതം നന്നാക്കിയാലും പിന്നീട് അയാൾ വധിക്കപ്പെടുകയും ചെയ്തു, അങ്ങനെ അയാളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒയുസദ്യുതു ബാദു, ഐ യഈശു അലാ സദാദിൻ ഐ ഇസ്തിഖാമതിൻ ഫിദ്ദീൻ, അയാളുടെ തുടർ ജീവിതം, ശിഷ്ടകാല ജീവിതം അയാൾ നന്നാക്കി. ദീനിൽ അയാൾ മുസ്തഖീമായി നേരെ ചൊവ്വേ അയാൾ ജീവിച്ചു. അങ്ങനെ അയാൾ ചെയ്താൽ അയാളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. രക്തസാക്ഷിത്വം വരിച്ചാൽ ഏതായാലും പൊറുക്കും, അല്ലെങ്കിലും ആത്മാർത്ഥമായി തൗബ ചെയ്താൽ പൊറുക്കും. ഈ ഹദീസിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടതിൻ്റെ അതിൻ്റെ പ്രതിഫലവും അതെത്രമാത്രം മഹത്വമുള്ള കാര്യമാണ് എന്നുകൂടി ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പല പണ്ഡിതന്മാരും ഫളുൽ ഷഹാദത്തി ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്നതിൻ്റെ ഫളിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിന്ന് രക്തസാക്ഷിത്വം വരിച്ച് മരണപ്പെട്ടു പോയൊരു വ്യക്തി, അയാളോടല്ല അത്തരം ആളുകളോട് അള്ളാഹു തആല അവരുടെ ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരേ ഒരു ആഗ്രഹം, വീണ്ടും ദുനിയാവിലേക്ക് തന്നെ തിരിച്ചുപോയി നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച് വീണ്ടും സ്വർഗത്തിലേക്ക് വരണം, ഇതിങ്ങനെ ആവർത്തിക്കപ്പെടണം എന്നതാണ് അവരുടെ ആഗ്രഹമെന്ന് അള്ളാഹുവിനോട് അവർ പറയുന്നു. വേറൊരാളും ദുന്യാവിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നാഗ്രഹിക്കുന്നില്ല. രക്തസാക്ഷി ദുന്യാവിലേക്ക് തന്നെ തിരിച്ചു വന്ന് അള്ളാഹുവിൻ്റെ കലിമത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പടപൊരുതി രക്തസാക്ഷിത്വം വരിക്കണം എന്ന് ആഗ്രഹിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലിലാണ്. ശത്രുവിൻ്റെ വെട്ടേറ്റ് തൻ്റെ ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന ആദ്യ തുള്ളി രക്തത്തോടുകൂടി അവൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഫതിലായി വേറെയും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഹദീസിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു ഫായിദ വളരെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എത്ര കൊടിയ തിന്മ ചെയ്ത വ്യക്തിയാണെങ്കിലും ആത്മാർത്ഥമായി നിഷ്കളങ്കമായി തൗബ ചെയ്താൽ, നിഷ്കപടമായ തൗബ ഒരാൾ നിർവഹിച്ചാൽ, തൗബത്തുൻ നസൂഹ് എന്ന് പറയുന്ന രീതിയിലുള്ള തൗബ ഒരാൾ നിർവഹിച്ചാൽ അവൻ്റെ ഏത് പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. അത് നമുക്കേറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അങ്ങനെ ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന, അതിന് അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകരുത് എന്ന ആ ഫായിദ കൂടെ പഠിപ്പിച്ചുകൊണ്ടാണ്

0: reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
2: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
1: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
2: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
1: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
2: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
1: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
2: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
1: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
2: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇപ്പോ നമ്മള് മധുരം ഖുർആനൊന്ന് കേട്ടാലോ.
1: യെസ്,
0: മഷാല്ല, മനോഹരമായ പാരായണം. ഇന്ന് മിഷാരി അല ഫാസിയുടെ ഒരു പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാ ഷമിൽ സാറേ, നമ്മൾ ഈ മധുരം ഖുർആൻ വ്യത്യസ്തമായിട്ട് ഓരോ വചനങ്ങളും വ്യത്യസ്ത കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നില്ലേ. ശരിക്കും നമുക്ക് ആ ഒരു വചനത്തിൻ്റെ ആശയത്തെ നേരത്തെ കൂടി അറിയുന്നൊരവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ, അതൊരു ശരിക്കും എന്താ നമുക്ക് എവിടുന്നൊക്കെയോ ഒരു ഒരു പൊതിക്കിട്ട് സമ്മാനം കൊണ്ടു തരുന്ന പോലെയുള്ള ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് നമുക്ക് അതിൻ്റെ ഒരു ആശയം ഒന്ന് പറയാൻ തോന്നും.
1: അതെ, ചില ഭാഗങ്ങളൊക്കെ വായിച്ചാലും വായിച്ചാലും അല്ലെങ്കിൽ ഓതിയാലും മതിയാകാത്ത ഒരു സാഹചര്യം വരും ആശയം അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്, ഹേ വിശ്വസിച്ചവരെ, ഇരിപ്പിടങ്ങളിൽ വിശാലത അഥവാ സൗകര്യം ചെയ്യുവിൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുവിൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കുവിൻ എന്നു പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുവിൻ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
0: ഇത് പറയുമ്പോഴേ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഒരു കംഫർട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു സ്വാർത്ഥത കൂടിയില്ലേ? അപ്പോൾ അവിടെ നമ്മൾ അതുകൊണ്ട് ഒഴിവാക്കി വേറെ ആൾക്കൂടി ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഇരുത്തത്തിൽ മാത്രമല്ല വേറെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ആൾക്ക് സ്പേസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള എത്ര വലിയൊരു ആശയമാണിത്. ലൈക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരൊറ്റ പൊതുവെ നമ്മൾ കാണുന്നതെന്ന് വിശാലത കൊടുക്കുമെന്ന് പറഞ്ഞിടത്തുള്ള പറഞ്ഞ അതിലൊരു ചോദ്യം എനിക്ക് ഭയങ്കര വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒരു വിശ്വാസം സംശയതായിരുന്നാലും ഈ ഒരു വചനവും അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ ശ്രമം.
1: അതെ അതെ, ഖാരിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ. എല്ലാവരുടെയും ഒരു മനം കവർന്ന അൽഹംദുലില്ലാ, അള്ളാഹു ആ നിലക്ക് തൗഫീഖ് നൽകിയ ഒരു ഖാരി. ഖാരിയെ കുറിച്ച്
0: ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത്, തജീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമാത്ത്, ശബ്ദ പരിശീലനം ഇതൊക്കെ കിട്ടിയിട്ടുള്ള പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിലൊക്കെ സർട്ടിഫൈഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള മിഷാരി റാഷിദ് അല്ലാഫാസി കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള വിവിധ മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മിഷാരി റാഷിദ് അല്ലാഫാസി ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എന്നത് പറയേണ്ട

0: ശിക്ഷയല്ല, അത്രയും വ്യക്തമാണ്.
1: ഈ ആയത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം മര്യാദകൾ കുറച്ചും കൂടി നന്നായി കണ്ടിരുന്നു. പൊതു വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കൊക്കെ അത്തരം ഉപദേശങ്ങൾ നന്നായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്കൊക്കെ കുറേയൊക്കെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട്. പുതിയ കാലത്ത് അത്തരം ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ? മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ എന്നറിയില്ല. അതുകൊണ്ടാണോ എന്നും അറിയില്ല. പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അത്ര ചെറുപ്പത്തിൽ കണ്ടതുപോലെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിയിരിക്കുകയാണ്. അതായത് ഒന്നുകിൽ ഫോൺ ഉണ്ടാവും, അതിലേക്കായിരിക്കും, പിന്നൊന്ന് അങ്ങനെ ഒരു മുതിർന്നവർ അതൊരു വേറെ വൈബ് ടീമാണ്, നമ്മൾ വേറെയാണ് അല്ലെ. എനിക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ പോലെ പലപ്പോഴും തോന്നിയത്. ഒരു പിന്നെ ജെൻസി ഒരു ടീം, അൽഫ വേറെ ടീം, വൃദ്ധന്മാർ വേറെ ടീം, അങ്ങനെ പണ്ട് അങ്ങനെ ഇരുന്നില്ല. പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് നമ്മുടെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്നു ബസ് അല്ലേ, പണ്ട് നമ്മൾ എണീറ്റ് കൊടുക്കുകയായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ബെഡ്ഷീറ്റ്, ഇവ ശ്രദ്ധിക്കാം. നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ സ്വാദിഖ് തിരു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളിന്നുണ്ട്. തുമ്മലായിക്കൊണ്ടും മൂക്കൊലിപ്പായിക്കൊണ്ടും അതുപോലെ ശരീര ആകമാനം ചൊറിച്ചിലുകൾ, അങ്ങനെ പല രീതിയിലായിക്കൊണ്ട് അലർജിയുടെ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കാം. നമ്മുടെ വൃത്തിയുമായും അതിന് കുറച്ച് ബന്ധങ്ങളുണ്ട് എന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. അതിലൊന്ന് മാത്രമാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ആഴ്ചയിലൊരിക്കലെങ്കിലും കഴുകി വൃത്തിയാക്കണം എന്നാണ്. ബെഡ്ഷീറ്റുകളടങ്ങിയ ചെറിയ പൊടികൾ, അത് അലർജി ഉണ്ടാക്കാൻ, നമ്മുടെ തുമ്മലുകൾ വർദ്ധിപ്പിക്കാൻ, മൂക്കൊലിപ്പ് കൂടുതലാക്കാൻ കാരണമാകും. ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്നാണ് അതിൽ പറയുക. ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന ചെറിയ ഒരു രോഗാണു നമ്മുടെ ഈ പൊടികളിലെല്ലാം ഉണ്ടാകും. അപ്പോൾ ബെഡ്ഷീറ്റ് നമ്മൾ കഴുകുന്നത് വൈകുന്തോറും ഇവയുടെ അളവ് കൂടുകയും നമ്മുടെ അസുഖം കൂടുകയും ചെയ്യും. അപ്പോൾ തുമ്മൽ പോലെ അലർജിയുള്ള ആളുകൾ, അല്ലാത്ത ആളുകളും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റ് മാറ്റുന്ന ഒരു പ്രവണത. അതോടൊപ്പം തൊലിപ്പുറത്തുള്ള ചൊറിച്ചിലുകൾ, ഇവ കൂട്ടുന്നതിലും ബെഡ്ഷീറ്റിന് ഒരു പങ്കുണ്ട്. കാരണം തൊലിപ്പുറത്ത് ഉള്ള ചൊറിച്ചിലുകളും കാര്യങ്ങളും, നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റിൽ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അംശങ്ങൾ, നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ, വിയർപ്പും ഓയിലി സ്കിൻ ആയതുകൊണ്ടുണ്ടാകുന്ന മറ്റു ഓയിലുകൾ, അപ്പോൾ ഇവയെല്ലാം ചേർന്ന് ബാക്ടീരിയകൾക്ക് അതൊരു വാസസ്ഥലമായി മാറും. അതേപോലെ ഓയിലി സ്കിന്നുള്ള ആളുകളിലൊക്കെ നമുക്കൊരു കൂടുതലായി വരാനും, ബെഡ്ഷീറ്റ് മാറ്റാതെ ഒരുപാട് സമയം ഒരേ ബെഡ്ഷീറ്റ് തന്നെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനുള്ള പ്രവണത കൂടുതലാണ് എന്നാണ് പുതിയ പഠനങ്ങളിൽ നമ്മുടെ ചർമ്മരോഗ വിദഗ്ധരെല്ലാം പറയുന്നത്. അപ്പം അത് ഒഴിവാക്കുക എന്നുള്ളതിൽ ബെഡ്ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അത് നന്നായിട്ട് നനച്ച് വെയിലത്തിട്ട് ഉണക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്, വൃത്തി ഈമാനിൻ്റെ പകുതിയാണ് ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിനെ കൂടി നമ്മളിതോടൊപ്പം ചേർത്ത് വായിക്കാം. അപ്പോൾ അലർജി, നമ്മൾ മരുന്ന് കഴിക്കുന്നു, പല ആളുകളും രാത്രി ഗുളിക സ്ഥിരമായിക്കൊണ്ട് കഴിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മളാ മരുന്ന് സ്ഥിരമായിക്കൊണ്ട് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെ കർട്ടണുകൾ, അതിലൊക്കെ ധാരാളം പൊടികളുണ്ടാകും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യാൻ, അതിൽ പൊടിയില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒക്കെയുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് സംശയം, പണ്ടത്തെ ആളുകൾ ഇത്തരത്തിലുള്ള പൊടികളും കാര്യങ്ങളും, പണ്ടത്തെ ആളുകളുടെ ഒരു ജീവിത രീതിയോ ഒരു കാലമോ അല്ല ഇന്നത്തെ നമ്മുടെ ആളുകൾക്കിടയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആളുകളേക്കാൾ അസുഖങ്ങൾ കൂടുതൽ വരാനുള്ള പ്രവണത കൂടി, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ. എന്നാൽ അന്നത്തെ ആളുകളേക്കാൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റുകളും അസുഖങ്ങളെ നേരത്തെ അറിയാനും അവ മനസ്സിലാക്കാനും നല്ല രീതിയിൽ മരുന്ന് കഴിക്കാനൊക്കെയുള്ള അവസരം കൂടി നമുക്ക് ഇവിടെയുണ്ട് എന്നുള്ളത് കൂടി ഇതോടൊപ്പം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ബെഡ്ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ സ്വാദിക് തിരൂർ ഇന്ന് നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നമുക്കിനി പീസ് ടൈമാണ് നമ്മുടെ മുമ്പിലുള്ളത്.
7: യെസ്, പീസ് ടൈമിലേ നല്ലൊരു മെസ്സേജാണല്ലേ. സാധാരണ നമ്മൾ പീസ് ടൈമിൽ നമ്മുടെ ശ്രോതാക്കളുടെ മനസ്സിലുള്ള നല്ലൊരു ആശയം പീസ് റേഡിയോയുമായി പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. ഇന്നത്തെ പീസ് ടൈമിലുള്ള വരികളൊന്ന് സലാമക്കോ.
0: ഒരു നല്ല പ്രഭാതം തുടങ്ങാൻ പുലരിവട്ടം തന്നെ വേണം. അതുക്കാറും പുലരിവട്ടവും മനോഹരമായ തുടക്കമാണ്. മനസ്സിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിക്കാൻ പുലരിവട്ടം സഹായിക്കുന്നു. ജീവിതത്തിനൊരു ലക്ഷ്യബോധം നൽകുന്ന പരിപാടിയാണ് പുലരിവട്ടം. ഇന്നും കേട്ടു, അൽഹംദുല്ല. ഈ പ്രോഗ്രാം ഒരുക്കിയ പീസ് റേഡിയോക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു ശ്രോത വായിച്ചിട്ടുള്ളതാണ്, മറ്റൊരു ഫീഡ്ബാക്കിലേക്ക് നോക്കാം.
7: മറ്റൊരു ഫീഡ്ബാക്ക് നല്ല രസമുണ്ട് കേട്ടോ. ആദ്യത്തെ രസം ഒരിക്കലും ബാധിക്കാത്ത രീതിയിൽ അടുത്ത പീസ് ടൈമിലേക്ക് പോവാം. അൻവർ എൻ ടി മുട്ടിൽ വയനാടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. രാവിലെ നടത്തവും കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയും കൂടെ കുറച്ച് മിക്ചറും കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ കൂടെ പീസ് റേഡിയോ കൂടി കൂട്ടിനുണ്ടാവുമ്പോൾ അത് കേൾക്കുമ്പോൾ ആഹാ, അതൊരു അന്തസ് നാഥൻ നിലനിർത്തി തരട്ടെ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട് അദ്ദേഹം ഇന്നത്തെ പീസ് ടൈമിലൂടെ നമ്മുടെ ശ്രോതാക്കളുമായി സംവദിക്കുന്നത്.
8: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, മൂക്കുകുത്തുന്നത് ഹറാമാണോ എന്നാണ്.
2: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം, ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ശരീരവുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്കുകുത്തിയാലും അല്ലെങ്കിൽ കാതുകുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈയൊരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
1: എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും തുടക്കത്തിൽ വജ്ഹത്തു അല്ലെങ്കിൽ മറ്റു പ്രാരംഭ പ്രാർത്ഥനകൾ ചൊല്ലണം എന്ന് കേൾക്കുകയുണ്ടായി. നമ്മൾ കൂടുതൽ റക്കാത്തുകൾ നിസ്കരിക്കുമ്പോൾ രണ്ട് റക്കാത്ത് കഴിഞ്ഞ് സലാം വീട്ടിയല്ലേ വീണ്ടും തുടങ്ങുക. അപ്പോൾ വീണ്ടും തുടങ്ങുന്ന എല്ലാത്തിനും പ്രാരംഭ പ്രാർത്ഥന ചൊല്ലണോ? ഒഴിവാക്കൽ കറാഹത്താണ് എന്നും കേട്ടു, ഇങ്ങനെയുണ്ടോ എന്നാണ്.
3: രണ്ടു റക്കായത്ത് ഇരണ്ട് ഇരണ്ട് റക്കായത്തുകളായി കൊണ്ടാണല്ലോ തഹജ്ജുദ് നമ്മൾ നിസ്കരിക്കാറുള്ളത്. സുന്നത്തു നിസ്കാരങ്ങളെല്ലാം ഈ രണ്ടു റക്കായത്തുകളായി കൊണ്ടാണ് നമ്മൾ നിർവഹിക്കാറുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോ ഈ രണ്ടു റക്കായത്തിലും അതിൻ്റെ തുടക്കത്തിൽ ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥന അഥവാ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഫ്തിഹു സ്സലാ ബിത്തഖ്ബീരി വൽ ഖിറാഅ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ആരംഭിക്കാറുണ്ടായിരുന്നത് തഖ്ബീറു കൊണ്ടും അതുപോലെ തന്നെ ഖിറാഅത്തു കൊണ്ടുമായിരുന്നു എന്നാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് തക്ബീറത്തുൽ ഇഹ്റാമും ഖിറാഅത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടും നിർബന്ധമാണ്, എന്നാൽ ഇതിനിടയിലുള്ള ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥന അഥവാ പ്രാരംഭ പ്രാർത്ഥന അത് സുന്നത്താണ് എന്ന ചർച്ചയാണ് പണ്ഡിതന്മാർ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ശേഷവും സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ഇസ്തിഫ്താഹിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ റസൂലുള്ളാഹിയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിലേറ്റവും ചെറിയ പ്രാർത്ഥനയെങ്കിലും നമ്മൾ നിർവഹിക്കുക എന്നതുതന്നെയാണ് സുന്നത്ത്. ആ രൂപത്തിലാണ് മുൻഗാമികളായ പണ്ഡിതന്മാരെല്ലാം പ്രസ്തുത വിഷയം ചർച്ച ചെയ്തത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ ആദ്യമായി കൊണ്ട് ഖിറാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് അഥവാ ഫാത്തിഹ ഓതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ചെറിയ രൂപത്തിൽ വന്ന സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥനയെങ്കിലും പ്രാർത്ഥിക്കലാണ് സുന്നത്ത്. ഇനി ഒരാൾ പ്രാർത്ഥിച്ചില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിന് അത് ഭംഗം വരുത്തുകയില്ല. കാരണം നിസ്കാരത്തിൻ്റെ സുന്നത്തുകളുടെ കൂട്ടത്തിലാണ് ഇസ്തിഫ്താഹിനെ എണ്ണിയിട്ടുള്ളത്. എന്നാൽ നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തെ അത് ബാധിക്കുമെന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അത്തഹിയാത്തുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ചോദ്യം. അത്തഹിയാത്തിലിരിക്കുന്ന സമയത്ത് എല്ലാ അത്തഹിയാത്തുകളിലും അത്തഹിയാത്തും സ്വലാത്തും അതുപോലെ തന്നെ അതിനുശേഷമുള്ള പ്രാർത്ഥനയുമെല്ലാം നിർവഹിക്കേണ്ടതുണ്ടോ എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തഹിയാത്ത് നിർവഹിക്കുക എന്നത് നിർബന്ധമാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല. അത് വാജിബാണ് ഒന്നാമത്തെ അത്തഹിയാത്താണെങ്കിൽ വാജിബാണ്. നാല് റക്കായത്തും മൂന്ന് റക്കായത്തും എല്ലാമുള്ള നിസ്കാരങ്ങളിലെ ഒന്നാമത്തെ അത്തഹിയാത്ത് വാജിബാണ് ബോധപൂർവം. ആരെങ്കിലും ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാണ്. മറന്നാണ് ഒരാൾ അത് ഒഴിവാക്കിയത് എങ്കിൽ ഓർമ്മ വന്നാൽ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് അവൻ തൊട്ടുമുമ്പായി കൊണ്ട് തന്നെ സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട് എന്നതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ സുന്നത്തു നിസ്കാരങ്ങളിൽ, പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ ഈരണ്ട് ഈരണ്ട് ഈരണ്ടായി നിസ്കരിക്കുമ്പോൾ, എല്ലാ സലാം വീട്ടുന്നതിൻ്റെയും മുമ്പ് പരിപൂർണമായി കൊണ്ടും ഈ രൂപത്തിൽ തന്നെ ചൊല്ലേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അതും പരിപൂർണമായി കൊണ്ടു നിർവഹിക്കുക എന്നതുതന്നെയാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുവാനും നിസ്കാരത്തിൻ്റെ പൂർണ്ണ പ്രതിഫലം ലഭിക്കുവാനും കാരണമായിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അഥവാ നമ്മൾ ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോഴും, അഥവാ ഓരോ സലാം വീട്ടുന്നതോടുകൂടി തുടങ്ങുന്നത് പുതിയ തക്ബീറത്തുൽ ഇഹ്റാമാണ്, അതോടൊപ്പം തന്നെ ഓരോ സലാമിലൂടെ അവസാനിക്കുന്നത് ഒരു നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഒരു നിസ്കാരത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം സുന്നത്തായ കാര്യങ്ങളുണ്ടോ ആ സുന്നത്തുകൾ മുഴുവൻ എടുക്കുക എന്നതുതന്നെയാണ് ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം പരിപൂർണമായി ലഭിക്കുവാനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും സുന്നത്തുകൾ ഒഴിവാക്കി എന്നതിൻ്റെ പേരിൽ നിസ്കാരം ബാത്തിലാവുകയില്ലല്ലോ എന്ന നിലക്ക് പല ഇമാമുമാരും അത്തഹിയാത്ത് പോലും പരിപൂർണമായി നിർവഹിക്കാത്ത, അതല്ലെങ്കിൽ അത്തഹിയാത്തിലിരുന്ന് അതിനുശേഷം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ പോലും പ്രാർത്ഥിക്കാതെ പെട്ടെന്ന് സലാം വീട്ടുന്ന അവസ്ഥ കാണുന്നുണ്ട്. അത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല ആളുകളും തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞ്, അതല്ലെങ്കിൽ ഫാത്തിഹ തുടങ്ങുന്നത് കാണാൻ സാധിക്കും. അവിടെയൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും എല്ലാ പ്രാർത്ഥനകളും, സുന്നത്തായ പ്രാർത്ഥനകളെല്ലാം നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: കടം കൊടുത്ത പൈസക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അത് തിരിച്ചു കിട്ടാനുള്ളതാണ്, അത് സമ്പാദ്യത്തിൽ പെട്ടതല്ലേ എന്നാണ്.
4: കിട്ടും എന്ന് പ്രതീക്ഷയുള്ള കടമാണ് എങ്കിൽ ആ കടത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. സക്കാത്ത് അയാളുടെ മേൽ ബാധ്യതയാണ്. കാരണം അയാൾ ഉടമപ്പെടുത്തിയതുപോലുള്ള സ്വത്താണത്. കാരണം അത് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത വിധം നിരാശപ്പെട്ട ഒരു കിട്ടാക്കുറ്റിയാണ് എങ്കിലാണ് അത് കിട്ടുമ്പോൾ ഒരു വർഷത്തെ നൽകിയാൽ മതിയെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളതാണ്, അതിനി വർഷങ്ങൾക്കപ്പുറമാണെങ്കിലും അതിന് സക്കാത്ത് കൊടുക്കൽ ബാധ്യതയാണ്.
1: നോമ്പിൻ്റെ പകൽ സമയത്ത് ആവി പിടിച്ചാൽ നോമ്പ് മുറിയുമോ എന്നാണ്.
2: ആസ്മ രോഗികൾ, ശ്വാസമുട്ടുള്ളവരൊക്കെ അവർ എടുക്കുന്ന ഒരു ചികിത്സയാണ് ആവി പിടിക്കുക. അത് ഒരു പക്ഷേ വീട്ടിൽ നിന്നായിരിക്കും, അതുമല്ല എങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ മൂക്കിലേക്ക് ആവി പിടിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ജലഗണങ്ങളും മറ്റും ഉള്ളിലേക്ക് വരുവാൻ വലിയ ഒരു സാധ്യതയുണ്ട് എന്നുകൊണ്ട് ഒന്നുകിൽ അവർ നോമ്പ് മുറിച്ചുകൊണ്ടായിരിക്കണം, അതല്ല എങ്കിൽ നോമ്പിന് ശേഷമായിരിക്കും എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കുവേണ്ടത്.
1: മുസ്ലിം സുഹൃത്തുക്കൾ സലാം പറഞ്ഞാൽ സലാം മടക്കാൻ പാടുണ്ടോ എന്നാണ്.
2: സത്യത്തിൽ സലാം എന്ന് പറയുമ്പോൾ അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, ഇതാണല്ലോ സലാം. സലാമിൻ്റെ അർത്ഥം കേവലം ഒരു ഉപചാരവാക്ക് മാത്രമല്ല. ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ആഫ്റ്റർനൂൺ എന്നോ ഗുഡ് നൈറ്റ് എന്നോ എന്ന് പറയുന്നത് പോലുള്ള ഒരർത്ഥമല്ല സലാമിൽ ഉള്ളത്. മറിച്ച് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും താങ്കൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് അതിലുള്ളത്. രക്ഷ ഇഹലോകത്തും പരലോകത്തും ഉണ്ടായിരിക്കും. പരലോകത്ത് രക്ഷയുടെ മാർഗം ലഭിക്കുന്നത് ഏകദൈവ വിശ്വാസവും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും ചെയ്ത ആളുകൾക്ക് മാത്രമാണ്. അള്ളാഹുവിൽ പങ്കുചേർത്ത ബഹുദൈവ വിശ്വാസികൾക്ക് ഒരിക്കലും പരലോകത്ത് രക്ഷയില്ല. ദുനിയാവിൽ ഐഹികമായ ഈ ജീവിതത്തിൽ ആരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് അയൽവാസി ആരായിരിക്കട്ടെ, അവന് ഭക്ഷണം നൽകണമെന്നും മറ്റ് മതസ്ഥരുമായി നല്ല നിലയിൽ ഇടപഴകണം ഇടപെടണമെന്നൊക്കെ ഖുർആൻ പറയും. ദുനിയാവിൽ അവരുമായുള്ള രക്ഷയുടെ മാർഗങ്ങൾ, ശാശ്വതമായ അവർക്കുള്ള രക്ഷയുടെ മാർഗമായ ഇസ്ലാമിക ദഅവത്ത്, ഇതൊക്കെ വിശ്വാസി ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്നാൽ പരലോകത്ത് രക്ഷയും സമാധാനവും സലാമു ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞതുപോലെ അത് വിശ്വാസികൾക്ക് മാത്രമാണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ വ്യാപകമായ അർത്ഥത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ തീർച്ചയായും പരലോകത്ത് അന്ത്യനാളിൽ വിശ്വാസികൾക്ക് മാത്രമേ രക്ഷയുടെ മാർഗമുള്ളൂ, അത് മറ്റുള്ള ആളുകൾക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള സലാം പിന്നെ വിശ്വാസികൾക്ക് മാത്രമാണ് പറയേണ്ടത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതചര്യ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്സു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ തദ്ഖുൽ ജന്നത ഹത്ത തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്ത തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് വിശ്വാസികളാകുവാൻ കഴിയുകയില്ല. അല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമു തഹാബബ്തും, നിങ്ങൾക്കൊരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ, ആ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാൻ കഴിയും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിലാണ് സലാം പറയുന്നത് എന്ന, ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതേ രൂപത്തിൽ വഅലൈക്കും എന്ന് പറഞ്ഞു കൊടുക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെ പറയുവാനുള്ള പ്രത്യേകമായ കാരണം, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാമിന്റെ രൂപത്തിൽ ചില വാക്കുകൾ പറയാറുണ്ടായിരുന്നു. യൽവൂന അൽസിനത്തുഹും, അവര് വാക്ക് ഇങ്ങനെ തിരിച്ചും വളച്ചും സംസാരിക്കുന്ന ആളുകളായിരുന്നു. അസ്സലാമു എന്നതിന് പകരം അസ്സാമു അലൈക്കും എന്നാണ് അവർ പറയാറുണ്ടായിരുന്നത്. പ്രത്യക്ഷത്തിൽ കേൾക്കുന്ന ആളുകൾക്ക് അവർ സലാം പറയുകയാണ് എന്ന് തോന്നും. എന്നാൽ സലാമും സാമും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സലാം രക്ഷ എന്നാകുമ്പോൾ അസ്സാം എന്ന് പറയുമ്പോൾ മരണം എന്നർത്ഥം. അസ്സാമു അലൈക്കും, മുഹമ്മദ് താങ്കൾക്ക് മരണം സംഭവിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ പറയും, വഅലൈക്കും, എങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ എന്ന്. അതുകൊണ്ട് തന്നെ ഒരു മറ്റ് മതവിഭാഗത്തിലുള്ള ആളുകൾ സലാം പറയുമ്പോൾ അങ്ങോട്ട് സലാം പറയേണ്ടതില്ല, അതല്ലാത്ത എത്രയോ ഉപചാര വാക്കുകളും നല്ല രൂപത്തിലുള്ള സംഭാഷണങ്ങളും സംസാരങ്ങളും ഒക്കെ അനുവർത്തിക്കുന്ന യാതൊരുവിധ കുഴപ്പവുമില്ല. എന്നാൽ പരലോകത്ത് പോലും രക്ഷയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥന അതിന് അർഹരായ ആളുകൾക്ക് മാത്രമേ അറിയിച്ചു കൊടുക്കുവാൻ പാടുള്ളൂ. അവർ സലാം പറയുമ്പോൾ വഅലൈക്കും എന്നാണ് അതിന് പകരമായി നമ്മൾ ചെയ്യേണ്ടത്.
1: സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ളുഹ നിസ്കാരം വരെ ആ പായയിൽ ദിക്ര ചൊല്ലിയിരുന്ന ശേഷം നിസ്കരിച്ചാൽ പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി ഉണ്ടെന്ന് കേട്ടു. ഇത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നവർക്കാണോ, സ്ത്രീകൾ വീട്ടിൽ നിസ്കരിച്ചാൽ ഈ നന്മ ലഭിക്കുമോ എന്നാണ്.
5: ഇഷ്റാഖ് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസ് അറിയിക്കുന്നത്, ഒരാൾ സുബഹി ജമാഅത്തായി നമസ്കരിക്കുകയും തന്റെ മുസല്ലയിൽ ദിക്റിൽ കഴിച്ചുകൂട്ടുകയും സൂര്യോദയത്തിന് ശേഷം ഇഷ്റാഖിന്റെ സമയം രണ്ടരക്കയത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവന് ഹജ്ജും ഉംറയും സമ്പൂർണമായി നിർവഹിച്ച പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. ഇത് പുരുഷന്മാരുടെ അളവിലാണ്. അതേപോലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെയും അളവിൽ പറഞ്ഞ വിഷയമാണ്. എന്നാൽ മതപരമായ ഒഴിവ് കഴിവ് ഉള്ളതിനാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇളവ് നൽകിയതിനാൽ, ആ ഇളവ് പിൻപറ്റി വീട്ടിൽ നമസ്കരിക്കുന്നവർ, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിൽ അവർക്ക് ഇളവുണ്ട്. അതേപോലെ പുരുഷന്മാരിലും പരോഗികൾ മറ്റു ശറായിയായ ഒഴിവ് കഴിവുള്ളവർ, അവർക്കും താമസ സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ ഇളവുണ്ട്. അപ്പോൾ ഇത്തരം ഇളവുകളാണ്, ശറായിയായ ഇളവുകളാണ് ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കരിക്കുവാൻ അവർക്ക് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഇളവുകൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇളവില്ലാത്ത അവസ്ഥയിൽ അവർ നിർവഹിക്കുന്ന പുണ്യങ്ങൾ, പ്രതിഫലങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വീടുകളിൽ അവരുടെ മുസല്ലയിൽ നമസ്കാരാനന്തരം ഇരിക്കുകയും ദിക്റിൽ തുടരുകയും ഇഷ്റാഖിന് ശേഷം രണ്ടരക്കയത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവർക്ക് ഈ പറയപ്പെട്ട പ്രതിഫലമുണ്ടാകും എന്നുള്ളതാണ് തെളിവുകൾ അറിയിക്കുന്നത്. മുസല്ലയിൽ തന്നെ ഇരുന്നു കൊള്ളണമെന്നില്ല. ഇപ്പോൾ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പള്ളിയിൽ അവരുണ്ടായാൽ മതി ദിക്റിൽ കഴിച്ചു കൂട്ടും വിധം. അതുകൊണ്ട് തന്നെ മുസല്ലയിൽ ഇരിക്കുവാൻ വേദനയും മറ്റും കാരണത്താൽ പ്രയാസമുള്ളവർ സോഫയിലേക്ക് മാറിയിരുന്നു, കസാരയിലേക്ക് മാറിയിരുന്നു, അല്ലെങ്കിൽ ഇനി ആ പരിസരങ്ങളിൽ നടക്കേണ്ട ഒരവസ്ഥയാണുള്ളത് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണത്താൽ എങ്കിൽ, അവർ ദിക്റിൽ ആ സമയം എങ്ങനെയാണോ കഴിയുന്നത് ആ രീതിയിൽ കഴിച്ചു കൂട്ടുക, ഇഷ്റാഖിന് ശേഷം രണ്ടരക്കയത്ത് നമസ്കരിക്കുക എങ്കിൽ അവർക്ക് ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് തെളിവുകൾ അറിയിക്കുന്നത്. അല്ലാഹു തആല ആലം.
1: വയസ്സായ ഒരാൾക്ക് മുദ്ദ് അരിഭക്ഷണമായി തന്നെ കൊടുക്കേണ്ടതുണ്ടോ, അതല്ല കൊടുക്കേണ്ട അരിയുടെ കാശ് കൊടുത്താൽ മതിയോ എന്നാണ്.
6: പ്രായാധിക്യം കാരണത്താലോ നിത്യരോഗം കാരണത്താലോ
3: നോമ്പു നോൽക്കാൻ കഴിയാത്ത ആളുകൾ, അവർ അതിനു പകരമായി ഒരു നേരത്തെ ഭക്ഷണം ഒരു പാവപ്പെട്ടയാൾക്ക് നൽകുക എന്നതാണ് അതിനുള്ള പരിഹാരം. പരിപൂർണമായും ഭക്ഷണമുണ്ടാക്കി ആ ഭക്ഷണത്തിലേക്ക് പാവപ്പെട്ടയാളുകളെ ക്ഷണിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല രീതി. അഥവാ ഒരു വർഷം 30 നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല, ഇനി നോറ്റു വീട്ടാൻ സാധിക്കുകയുമില്ല എന്ന തലത്തിലാണുള്ളത് എങ്കിൽ 30 പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിൽ ഒരുക്കി അതിലേക്ക് ആ 30 പേരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, അവർ അതിൽ നിന്ന് വന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രായശ്ചിത്തമായി. ഇനി അത്തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാതെ വരികയോ വിതരണം ചെയ്യാൻ കഴിയാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ നാട്ടിലെ പാവപ്പെട്ടയാളുകളെ നോക്കി ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം, അതിന് തുല്യമായ രൂപത്തിലുള്ള ആഹാരമുണ്ടാക്കാൻ ആവശ്യമായ ആ നാട്ടിലെ മുഖ്യാഹാരം നൽകുകയാണ് വേണ്ടത്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് അര സ്വാ അരി, അഥവാ നാട്ടിലെ പ്രധാന ഭക്ഷണം എന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിലെ പ്രധാന ഭക്ഷണമായി കണക്കൂട്ടുന്നത് അരിയായതുകൊണ്ട് അര സ്വാ അരിയാണ് ഒരു നോമ്പിന് പകരം നൽകേണ്ടത്. അര സ്വാ എന്ന് പറയുമ്പോൾ രണ്ട് കൈകൾ കൂടെ കൂട്ടിപ്പിടിച്ച് അതിൽ കോരിയെടുക്കുമ്പോൾ ലഭിക്കുന്ന ധാന്യം, ആ രണ്ട് കൈക്കുമ്പുള്ളിൽ കോരിയെടുക്കുമ്പോൾ ലഭിക്കുന്ന ധാന്യത്തിനാണ് ഒരു മുദ്ദി എന്ന് പറയുന്നത്. അങ്ങനത്തെ രണ്ട് കോരലുകൾ കോരിക്കഴിഞ്ഞാൽ അര സോ ആയിത്തീരും. ധാന്യത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് കിലോഗ്രാമിലേക്ക് അത് മാറ്റുന്ന സമയത്ത് അതിന് മാറ്റവും സംഭവിക്കുമെന്നതിനാൽ കൃത്യമായൊരു കിലോ കണക്ക് ആ വിഷയത്തിൽ പറയാൻ സാധ്യമല്ല. ഇനി പണം ആണ് പകരമായി നൽകുന്നത് എങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല, പണം നൽകാൻ പറ്റില്ല. കാരണം ഇത്ആമു മിസ്കീൻമാരെ ഭക്ഷിപ്പിക്കുക എന്നതാണ് കഫാറത്തായി കൊണ്ട് പറഞ്ഞത്. നമ്മൾ പണമായി നൽകിക്കഴിഞ്ഞാലുണ്ടാകുന്ന വിഷയം അത് ഒരു വേള ഭക്ഷണത്തിന് ഉപയോഗിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുന്ന ഘട്ടത്തിൽ ആ മിസ്കീൻ അത് മറ്റു മേഖലകളിലേക്ക് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇത്ആമു മിസ്കീൻ എന്ന് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞ ആ ഒരു കാര്യം അവിടെ നടപ്പിലാകാതെ പോകുന്നു. അതുകൊണ്ട് പണം കൊടുക്കാതിരിക്കലാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഖൈറ് എന്ന് പറഞ്ഞ ഫിഖ്ഹിലെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ, ഫക്കീർ മിസ്കീന് പോലെയുള്ള കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് ഒരു ദിവസത്തേത് അര മുദ് എന്ന തോതിൽ അളന്ന് ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് നോക്കി ആ അംഗങ്ങൾക്ക് തുല്യമായത് അവർക്ക് നൽകുകയാണ് വേണ്ടത്. ഒരു വീട്ടിലേക്ക് തന്നെ മൊത്തത്തിൽ നൽകുന്ന രീതിയല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്, മറിച്ച് കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാകുന്ന രൂപത്തിലേക്ക് കൂടുതൽ മിസ്കീന്മാരിലേക്ക് ഇത് എത്തിക്കുകയാണ് വേണ്ടത്. ഇനി അങ്ങനെ കൂടുതൽ മിസ്കീന്മാരില്ലാത്ത ഘട്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഒരേ വീട്ടിലേക്ക് തന്നെ 30 ദിവസത്തെ എന്നുള്ള നിലക്ക് 60 മുദ് അരിയോ മറ്റു ധാന്യങ്ങളോ, അഥവാ 60 മുദ് എന്ന് പറയുമ്പോൾ 15 സാ എന്ന രൂപത്തിൽ അരിയോ മറ്റു ഭക്ഷ്യവസ്തുക്കളോ നൽകേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: നന്നായി വിയർപ്പിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് നോമ്പുകാരനായിരിക്കെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ?
4: നോമ്പുകാരന് സുഗന്ധം ഉപയോഗിക്കാം, സുഗന്ധം അനുഭവിക്കാം. സുഗന്ധ പരിമളം ഒരിക്കലും നോമ്പിനെ നഷ്ടമാക്കുകയില്ല. എന്തുകൊണ്ട്? സുഗന്ധ പരിമളത്തിന് ഒരിക്കലും മനുഷ്യൻ്റെ ഉദരത്തിൽ ചെലുത്തും വിധമുള്ള ഒരു ദ്രവ്യമില്ല. അതൊരു ഭക്ഷണപാനീയമായിട്ട് അത് ഉദരത്തിലോട്ട് വരുമില്ല. അതുകൊണ്ട് തന്നെ അത് നോമ്പിനെ നഷ്ടമാക്കുകയില്ല. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്.
1: ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടത് എപ്പോഴാണ് എന്നാണ്.
2: നമസ്കരിക്കുന്ന എല്ലാ ആളുകളും ഫാത്തിഹ ഓത നിർബന്ധമാണ്. അത് ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ഗോപ്യമായി ഓതുന്ന നമസ്കാരങ്ങളാണെങ്കിലും ശരി, എല്ലാ നമസ്കാരങ്ങളും ഇമാമും മഅ്മൂമും ഫാത്തിഹ ഓതൽ അനിവാര്യമാണ്. ഇന്നൗ ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്നതാണ് അതിൻ്റെ തെളിവ്. അതുകൊണ്ട് തന്നെ അതാണ് അതിൻ്റെ ഒരു ശരിയായ വശവുമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു ആലം. മസ്ബൂഖായ ആളിന് മാത്രമാണ് അഥവാ ഒരാൾ വൈകി വന്നപ്പോൾ ഇമാം റുക്കൂയിലാണ് എങ്കിൽ അയാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നേരെ റുക്കൂയിലേക്ക് പോകാം. അയാൾക്കൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും ഫാത്തിഹ ഓതണമെന്നാണ് ഷെയ്ഖ് ഉസൈമീൻ ആ വിഷയത്തിൽ കൊടുത്ത മതവിധി. അതാണ് ഏറ്റവും ശരിയായി തോന്നുന്നത്. അല്ലാഹു തആല ആല.
1: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ കയ്യിൽ 132 ഗ്രാം സ്വർണമുണ്ട്. അത് 22 ക്യാരറ്റ് ആണ്. 22 ക്യാരറ്റ് ആണെങ്കിൽ അതിൽ 100% സ്വർണമാല എന്നും അതുകൊണ്ട് 0.5 പവൻ ഉണ്ടായാലും നിസാബ് എത്തില്ലെന്നും കേൾക്കാനിടയായി. അങ്ങനെ നോക്കിയാൽ എൻ്റെ അടുത്തുള്ള 132 ഗ്രാമിൽ 121 ഗ്രാമാണ് തനി സ്വർണം വരുന്നത്. അപ്പോൾ ഞാൻ ആ അളവിനാണോ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് കണക്ക് കൂട്ടേണ്ടത്? അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് സംശയം.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നിസാബായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് സ്വർണമാണെങ്കിൽ 20 മിസ്കാൽ സ്വർണവും വെള്ളിയാണെങ്കിൽ 200 ദിർഹമുമാണ്. 200 മിസ്കാൽ സ്വർണം എന്നത് 85 ഗ്രാം സ്വർണമാണ്. ഈ 85 ഗ്രാം സ്വർണമെന്ന് പറയുന്നത് തികച്ചും സ്വർണമാണ്. അതിൽ ചെമ്പിൻ്റെയോ മറ്റു ലോഹങ്ങളുടെയോ അംശങ്ങളൊന്നുമില്ല. സ്വാഭാവികമാണ് അത് 24 ക്യാരറ്റ് സ്വർണമായിക്കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആഭരണങ്ങളും മറ്റും നിർമ്മിക്കുവാനായി സ്വർണത്തിൽ ചെമ്പ് ചേർക്കുന്ന രീതി നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ചിലത് 22 ക്യാരറ്റായിരിക്കും സ്വർണമുണ്ടാവുക, ബാക്കി ചെമ്പാണ്. ചിലത് 20 ക്യാരറ്റായിരിക്കും സ്വർണമുണ്ടാവുക, ബാക്കി ചെമ്പായിരിക്കും. ചിലത് 18 ആയിരിക്കും. അത്തരം ഘട്ടത്തിൽ സ്വാഭാവികമായും എത്ര ഗ്രാമാണോ അതിൽ സ്വർണമടങ്ങിയിട്ടുള്ളത് അതിൻ്റെ സക്കാത്ത്, സ്വർണത്തിൻ്റെ സക്കാത്ത് എന്ന് നൽകേണ്ട ബാധ്യതയാണ് ഒരു വിശ്വാസിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് 22 ക്യാരറ്റ് സ്വർണം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹം 92.8 ഗ്രാം ആയതിനു ശേഷമാണ് സക്കാത്ത് നൽകൽ ഒരർത്ഥത്തിൽ ബാധ്യതയായി തീരുന്നുള്ളൂ. എന്നാൽ മൊത്തം സ്വർണത്തിൻ്റെ കണക്ക് പറയുന്നിടത്ത് 85 ഗ്രാം എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ ആ നിലക്കാണ് പറഞ്ഞു പോകാറുള്ളത് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
6: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഈ ശബ്ദലോകത്തെ
9: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ ശ്രവിക്കുന്നത് സ്വരം. വളരെ മനോഹരമായ അല്ലാ യാ അല്ലാ എന്ന ഗാനം ആലപിക്കുന്നത് മുബീൻ പട്ടാണി.

0: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈർ. ഹൃദയത്തിന് ആനന്ദം പകരുന്ന വശ്യസുന്ദരമായ ഗാനം ആലപിച്ചത് മുബീൻ പട്ടാണി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، بيس راديو فاميلي ليف تليكس ليك أيفركم سواغدا.
1: ഇന്ന് നിങ്ങളുടെ കൂടെ ഈ ഫാമിലി ടെലികിസിൽ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്.
0: ഞാൻ ഹാദി ബിൻ മൊഹ്സിൻ.
1: ഓക്കെ ഹാദി, എന്തൊക്കെ വർത്തമാനം? സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ യാത്രക്ക് ഒരുങ്ങാണ് അല്ലേ? ഒരു ട്രെയിനിലുള്ള യാത്ര ആയാലോ എന്നാണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ഹാദിമിനോട് ചോദിക്കട്ടെ, തീവണ്ടിയിൽ യാത്ര ചെയ്യാറുണ്ടോ? ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ട്. എവിടേക്കാണ് ഏറ്റവും പിന്നെ ഫസ്റ്റ് പോയത്, എവിടേക്കാന്ന് ഓർമ്മയുണ്ടോ? പാലക്കാട്. ദൂരെ എവിടേക്കാണ് പോയിട്ടുള്ള ഏറ്റവും ദൂരം പോയത്?
0: തിരുവനന്തപുരം.
1: ഓക്കെ, നമുക്ക് നമ്മളെ പിന്നെ ഫാമിലി ടെലികിസിൽ ആരൊക്കെയാണ് ട്രെയിനിൽ യാത്ര ചെയ്തോലും ട്രെയിനിനെ കുറിച്ച് എന്തൊക്കെ അറിയാന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അവർ വരട്ടെ അല്ലേ? ഏതായാലും ഇന്നത്തെ ഈ ഫാമിലി ടെലികിസിൽ നമ്മുടെ വിഷയം ഇന്ത്യൻ റെയിൽവേ എന്നതാണ്. അപ്പോൾ വിളിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നേരിടാൻ വേണ്ടി തയ്യാറായിരിക്കാം. അതോടൊപ്പം നമുക്ക് സാന്ദർഭികമായിട്ട് നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഫാമിലി ടെലികിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ ഈ ഫാമിലി ടെലികിസ് ഒരു പുതിയ മോഡലിലേക്ക് മാറാൻ പോവാണ്. ഹരിമോൻ അറിഞ്ഞോ എങ്ങനെയാണെന്നറിയോ? അതായത് ഇപ്പോൾ നമ്മളെ ഫാമിലി ടെലികിസിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു പരാതി വിളിച്ചിട്ട് കിട്ടുന്നില്ല, എത്ര വട്ടം വിളിച്ചു നോക്കി. അപ്പോൾ ആ പരാതിക്ക് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനുള്ള പരിഹാരം എന്താ അറിയോ? പിന്നെ ഫാമിലി ടെലികിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ 90 20 840 840 എത്ര?
0: 90 20 840
1: ഫാൻസി നമ്പറാണ്, ഓർക്കാൻ വളരെ സിമ്പിളാണ്. 90 20 840 840 അല്ലേ? അപ്പോൾ ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം, ഫാമിലി ടെലികിസിന്നോ. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഫില്ലാക്കി കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് അങ്ങോട്ട് അവർ വിളിക്കും. എങ്ങനെയാണ്? അപ്പോൾ ഇനി അവർക്ക് ഇങ്ങോട്ട് വിളിച്ച് കിട്ടില്ല എന്നുള്ള പരാതി ഇല്ലല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അങ്ങോട്ട് വിളിച്ചിട്ട് അവർക്ക് അവരുടെ അവസരം നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള സംവിധാനം റെഡിയായി കൊടുക്കും. ഷാറല്ലേ, നല്ല പരിപാടിയാണല്ലേ. പീസ് റെഡി എന്തൊക്കെയല്ലേ ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? പ്രത്യേകിച്ച് അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ വിഷയം ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ വലിയ ഒരു ഹെൽപ്പാണ് റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻകം ഉള്ളൊരു മേഖലയാണ്. ഏത്?
0: റെയിൽവേ.
1: ആളുകൾക്ക് യാത്ര ചെയ്യാനും വളരെ സിമ്പിളാണ് അല്ലേ? ഇപ്പോൾ ചില ആളുകളൊക്കെ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ റെയിൽവേ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ എപ്പോഴും എന്തായിരിക്കും എന്നും അവരുടെ യാത്ര ട്രെയിനിലായിരിക്കും. അപ്പോൾ അവർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഒന്ന് ക്ഷീണമില്ലാതെ യാത്ര ചെയ്യുക, വലിയ തിരക്കുകളൊന്നും ഉണ്ടാവില്ല, അതേപോലെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റും, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ. അപ്പോൾ ആളുകൾക്ക് ഏറെ ഗുണകരമായ ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ റെയിൽവേ സംവിധാനം എന്ന് പറഞ്ഞാൽ അല്ലേ. അതിലിപ്പോൾ റെയിൽവേനെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, പിന്നെ മെട്രോ ട്രെയിനിൽ പോയിട്ടുണ്ടോ? ഉണ്ടല്ലേ. എവിടെയുള്ള മെട്രോയിലാണ് പോയത്?
0: എറണാകുളം.
1: വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ അതർ സ്റ്റേറ്റിൽ? ഇല്ല. ഓക്കെ, ഭാവിയിൽ പോകുന്ന ആഗ്രഹമൊക്കെ ഉണ്ടാവും അല്ലേ. ഇൻഷാല്ലാ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാനും വിസിറ്റ് ചെയ്യാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരമാവധി ട്രെയിന് യൂസ് ചെയ്യുക, ക്ഷീണമില്ലാത്ത യാത്ര കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോകാൻ അവസരം കിട്ടിയാൽ ഡൽഹി മെട്രോ അടിപൊളിയാണ്, നല്ല ഉഷാറായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലും ഒരുപാട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്തൊക്കെ പോകുന്ന ആളുകൾക്ക് നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. രാത്രി ഇവിടുന്ന് കയറിയാൽ രാവിലെ നല്ല ഉറങ്ങിയിട്ട് സുഖമായിട്ട് എന്ത് ചെയ്യുക, രാവിലെ തിരുവനന്തപുരത്ത് എത്തുന്ന രൂപത്തിലുള്ള ട്രെയിൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വന്ദേ ഭാരത് എന്നൊക്കെ പറയുന്ന ട്രെയിന്, പുതിയ ട്രെയിനാണ്, ഫുൾ എ സി ആണ്, അറിയോ? കേട്ടിട്ടില്ലേ. അപ്പോൾ കുറച്ച് ചാർജൊക്കെ കൂടുന്നാലും നമുക്ക് എ സിയിൽ എന്ത് ചെയ്യാം, നല്ല സുഖമായിട്ട് യാത്ര ഒന്നും അറിയാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രൂപത്തിൽ പോകാൻ പറ്റും, റിസർവ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് റെയിൽവേൻ്റെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ റെയിൽവേ അതേപോലെ തന്നെ നമുക്ക് ഒരു യാത്ര ചെയ്യാൻ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ബുക്ക് ചെയ്യണം. നമുക്ക് സുഗമമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ബുക്ക് ചെയ്ത് റിസർവ് ചെയ്തിട്ട് പോകണം അല്ലേ.
0: അപ്പം
1: അങ്ങനെ റിസർവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ തലേ ദിവസമോ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പോ നോക്കുമ്പോൾ ഒന്നും ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ നമ്മൾ മുമ്പേ പ്ലാൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 മാസം മുമ്പ് വരെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം 3 മാസം മുമ്പ് ബുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു, അപ്പോൾ 2 മാസം മുമ്പേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില പരിമിതികളൊക്കെ ഇപ്പം ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അങ്ങനെ നമുക്കൊരു അർജൻറ്റ് കേസ് വന്നു, ഇപ്പം നാളെ എന്ത് ചെയ്യാണ്, നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് നമ്മൾ മറ്റന്നാൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കിയപ്പോൾ ടിക്കറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും, പോകാനുള്ള ഒരു സംവിധാനമുണ്ട്. നമുക്ക് ചോദ്യത്തിൽ വരുമെന്ന് എനിക്കറിയില്ല, ഏതായിരുന്നാലും നമുക്ക് നോക്കാം. പിന്നെ

0: കാരണം എന്ന നിലക്ക് നമുക്കൊക്കെ അതിൻ്റെ ആവശ്യകത ഏത് സമയത്തും ചിലപ്പോൾ വരാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഫ്ലൈറ്റിൽ പോകാൻ കഴിയുമോ? അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് പോകണമെന്ന് വിചാരിക്കുക. പെട്ടെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ആവശ്യം ചിലപ്പോൾ എമർജൻസി ആയിട്ടൊന്നും വരില്ല അല്ലേ. എന്നിരുന്നാലും നമുക്ക് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകേണ്ടി വരും. അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെയിൽവേ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണ്. ഏതായാലും നമുക്ക് പിന്നെ കൂട്ടുകാരിങ്ങനെ നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലേ. ഏതായാലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, 90 20 840 840 എന്നാണ് നമ്മുടെ വിളിക്കേണ്ട നമ്പർ. 90 20 840 840. കൂടാതെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഫാമിലി ടെലീഗസ് പുതിയൊരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ മുൻകൂർ ബുക്ക് ചെയ്തുകൊണ്ട് അല്ലേ നിങ്ങൾക്ക് പിന്നെ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് വിളിക്കാം. അതിനുള്ള സംവിധാനം എന്താണ്? 90 20 840 840 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ലിങ്ക് അയച്ചു തരും, ആ ലിങ്ക് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെടില്ല. നിങ്ങൾ അങ്ങോട്ട് നമ്മൾ തിരിച്ച് വിളിച്ചിട്ട് ഇതിൽ പങ്കെടുപ്പിക്കാനുള്ള അവസരം നൽകും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ സംവിധാനങ്ങൾ. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പിന്നെ ടൂറൊക്കെ പോയില്ലേ? നിങ്ങൾ സ്കൂളിൽ ടൂർ പോലുണ്ടോ? എവിടേക്കാ പോയിട്ടുള്ളത്? ട്രെയിനിൽ എവിടേക്കെങ്കിലും
1: പോയിട്ടുണ്ടോ?
0: പോയിട്ടില്ല. ചില സ്കൂളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മാസം മുമ്പൊക്കെ എന്ത് ചെയ്യും, ബുക്ക് ചെയ്തിട്ട് ഒരു പിന്നെ എന്താ പറയുക, കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ ആ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി, അങ്ങനെ മുൻകൂർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരേ കമ്പാർട്ട്മെൻറ്റിൽ അടുത്തടുത്ത് ഒരുമിച്ച് ഇരുന്ന് പോകാം. ട്രെയിൻ യാത്ര ഭയങ്കര രസമാണ്. ചില ആളുകൾക്ക് ബസ്സിൽ പോയാൽ ഛർദ്ദിക്കും അല്ലേ. അപ്പോൾ ട്രെയിനിൽ പോയാൽ ആ പ്രശ്നങ്ങൾ സാധാരണ ഉണ്ടാകാറില്ല. അപ്പോൾ ചില സ്കൂളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് നല്ല സംഭവമാണ് അല്ലേ. അപ്പോൾ ട്രെയിനിൽ ഇതുവരെ യാത്ര ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരമൊക്കെ കിട്ടും. അപ്പോൾ ഏതായാലും പിന്നെ സ്കൂളുകൾ ആ രൂപത്തിൽ ഇന്ത്യൻ റെയിൽവേ എന്താണ് അല്ലെങ്കിൽ അതിലുള്ള യാത്ര എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ കുട്ടികൾ കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ചില സ്റ്റേഷനുകളുണ്ടാവും ഇത് റെയിൽവേ. നമ്മൾ ഏറ്റവും അടുത്ത പരിസരത്തുള്ള ഏറ്റവും വലിയ ജംഗ്ഷൻ ഏതാ? അല്ല, റെയിൽവേ അത് നമ്മളൊരു സാധാ ഡബിൾ ട്രാക്കുള്ളൊരു സ്റ്റേഷനാണ്, അത്രേ ഉള്ളൂ. ഒരു ജംഗ്ഷനായിട്ട് നമുക്ക് അടുത്ത് വരുന്ന ഒരു റെയിൽവേ ഏതാണെന്നറിയോ? യെസ് വെരി ഗുഡ്. അപ്പോൾ നമ്മൾ തന്നെ ഒരു ചോദ്യം ചോദിച്ചല്ലേ. അപ്പോൾ ഷൊർണൂർ ഒരു വലിയ കുറച്ച് വലിയ ജംഗ്ഷനാ അല്ലേ. കോഴിക്കോടും അത്യാവശ്യം നമ്മളെ പരിസരത്ത് നോക്കുമ്പോൾ പാലക്കാട് അല്ലേ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ നമുക്ക് റെയിൽവേ പരിസരങ്ങൾ പരിശോധിക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ജംഗ്ഷനുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ചില സ്ഥലത്തൊക്കെ ട്രെയിൻ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നറിയോ, ഈ ട്രാക്ക് ഇങ്ങനെ മാറുന്നുണ്ടോ? അത് രണ്ട് പിന്നെ ഒരു ട്രാക്കിൽ നിന്ന് നേരെ മറ്റേ ട്രാക്കൊക്കെ ഇങ്ങനെ ടൺ ചെയ്ത് കയറുന്നുണ്ടല്ലേ അല്ലേ. ഈ ട്രെയിനിൽ പിന്നെ ലോക്കോ പൈലറ്റുമാരുണ്ടാവും അറിയാലോ. ഈ ലോക്കോ പൈലറ്റുമാർക്ക് ചിലപ്പോൾ ഭയങ്കര ടെൻഷൻ പിടിച്ച ജേണികൾ ഉണ്ടാവാറുണ്ട്, യാത്രകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ എൻ്റെ ഒരു കൂടെ പഠിച്ച ഒരാളുണ്ടായിരുന്നു, അവൻ്റെ ഫാദർ ലോക്കോ പൈലറ്റായിരുന്നു. അപ്പോൾ ഒരിക്കൽ അവർക്കുണ്ടായൊരു വിഷയം എന്താ അറിയോ, വണ്ടി ഇങ്ങനെ പോണ സമയത്ത് കുറേ അകലെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് കുട്ടികൾ റെയിലിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇവർ കുറേ നേരത്തെ തന്നെ ഓൺ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുട്ടികൾ സ്വയം മാറാനുള്ള ബുദ്ധി അവർക്കില്ല. അപ്പോൾ ഈ ഓൺ അടിക്കുമ്പോഴേലും ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചിട്ട് കുറേ ലോങ്ങ് ഒന്നുമില്ലോ അങ്ങനെ അടിക്കുന്നുണ്ട്. പക്ഷേ അവിടെയാണെങ്കിൽ വണ്ടി നിർത്താൻ പറ്റാത്തൊരു ഏരിയയും കൂടാണ്. അവസാനം ഇതിൽ ഈ കുട്ടികളെ മുകളിലൂടെ ശരീരത്തിലൂടെ വണ്ടി കയറ്റേണ്ടി വന്നൊരു സാഹചര്യം, ഭയങ്കര സങ്കടമായിട്ട്. പിന്നെ അദ്ദേഹം ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പോലും ചിന്തിച്ചൊരു അനുഭവമൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, റെയിൽവേ ഒരുപാട് സൗകര്യങ്ങളാണ്, എന്നാൽ പിന്നെ വളരെ അശ്രദ്ധകൾ വന്നു കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടും അല്ലേ. ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, ചില ആളുകൾ പിന്നെ പല പ്രശ്നങ്ങൾ കാരണം ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ചാടുന്നു അല്ലേ. അപ്പോൾ

0: റെയിൽവേ നമുക്ക് എയർ പോസിറ്റീവ് ആണെങ്കിലും ചില ആളുകളെങ്കിലും അത് എന്ത് ചെയ്യുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെയുള്ള ബുദ്ധിയൊന്നും ആർക്കും പഠിച്ചൊന്നും തോന്നിപ്പിക്കാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഇന്ത്യൻ റെയിൽവേ എന്നറിയോ? നമുക്ക് നമ്മൾ ശ്രോതാക്കളോട് ചോദിക്കലേ, ശ്രോതാക്കളുടെ മുമ്പിലേക്ക് വന്നാൽ നമുക്ക് ഇത്തിരി ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കാനുണ്ട് ഇൻഷാല്ലാ. ഏതായിരുന്നാലും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ആരായിരിക്കും ഫസ്റ്റ് കോളർ എന്നൊക്കെ നോക്കാം അല്ലേ. ഏതായാലും ഏത് കോളർ ആയിരുന്നാലും നമുക്കിന്ന് പിന്നെ ഒത്തിരി ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനുണ്ട്. പ്രത്യേകിച്ച് പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും, ഇന്ത്യയിൽ നമുക്ക് ആദ്യമായിട്ട് റെയിൽവേ സംവിധാനം വന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമുണ്ട് അല്ലേ. ഏകദേശം 1853 1853, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു പിന്നെ സഞ്ചാര പാതയാണ് യഥാർത്ഥത്തിൽ എന്ത് റെയിൽവേ എന്ന് പറഞ്ഞാൽ. ഒരുപാട് പഴക്കമുണ്ട് അല്ലേ. നമ്മൾ ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും, പണ്ട് കാലത്ത് ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നൊരു സമയത്ത് നമുക്ക് തിരൂർ അറിയില്ലേ, യെസ് അത് ഓർമ്മ വന്നല്ലേ പെട്ടെന്ന്. അപ്പോൾ ചരിത്രപരമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും റെയിൽവേയെ കുറിച്ച് സംസാരിക്കുമ്പോൾ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വാഗൺ ട്രാജഡി ഉണ്ടായത്. എന്തായിരുന്നു വാഗൺ ട്രാജഡിന്റെ സംഭവം?
1: കുറേ ആൾക്കാരെ ട്രെയിനിൽ കയറ്റിയിട്ട് കുത്തി കുളിച്ച് കണ്ട് ട്രെയിനിൻ്റെ ജനലും അതിലൊക്കെ അടച്ചിട്ടു.
0: യെസ്, അപ്പോൾ ബന്ദാക്കി അല്ലേ, ഒരുപാട് ആളുകളെ അതിൻ്റെ ആ ഒരു ബോഗിയിൽ കൊള്ളാവുന്നതിൻ്റെ അപ്പുറത്തെ കപ്പാസിറ്റിയിൽ ആളുകളെ കുത്തി നിറച്ച് അവസാനം ഇവരിവിടുന്ന് കടത്തി വിടുകയാണ് അല്ലേ. പക്ഷേ അവിടെ എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് ആ ബോഗിയുടെ ഡോറ് തുറന്ന സമയത്ത് കണ്ട കാഴ്ചകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അല്ലേ. എന്താ സംഭവിച്ചത്? ശ്വാസം വിട്ട് ഒരുപാട് ആളുകൾ മരിച്ചു കിടക്കുന്നു എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകളുടെ ആ മരണ വെപ്രാളത്തിലും മറ്റു പല ആളുകളെയും കടിച്ച് കീറി രക്തം പിന്നെ വാർന്ന് രൂപത്തിലൊക്കെയാണുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ചില ആളുകളൊക്കെ ഉണ്ട് അന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അല്ലേ. പക്ഷെ ഒരുപാട് ആളുകളെ കൂട്ടക്കൊല ചെയ്തതുപോലെയുള്ള ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ വാഗൺ ട്രാജഡി. ആ ഓർമ്മകൾക്കാണ് ഇന്നും ഒരു ട്രെയിനിൻ്റെ ഒരു
1: സ്മാരകം,
0: യെസ് അവിടെ നമുക്ക് തിരൂർ കാണാൻ പറ്റും അല്ലേ. ആ ഒരു സ്മാരകം കൂടി ഉണ്ട് അവിടെ, നമ്മളെ പ്രോഗ്രാംസൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കണേ അധ്യാപക സമ്മേളനം ഒന്നാമത്തെ തിരൂർ അവിടെ വെച്ചിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെടുത്തി നമുക്കിങ്ങനെ ഓർക്കാൻ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. അപ്പോൾ 1853 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വർഷങ്ങളായി അല്ലേ, ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി പാത എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എവിടെയെന്നറിയോ? ബോംബെ താനെ ആദ്യത്തെ റൂട്ടിലാണ്. ഏകദേശം 34 കിലോമീറ്റർ ആയിരുന്നു അന്ന് ആദ്യമായിട്ട് ആ വണ്ടി ഓടി ആ ഒരു ദൈർഘ്യം ആ ദൂരം കിലോമീറ്റർ കണക്കിൽ നമ്മൾ പറയുമ്പോൾ. പിന്നെ അതിങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലൂടെയും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മേഖലയിലൊക്കെ ഇന്ന് എന്തുണ്ട്, ഇന്ത്യൻ റെയിൽവേ കാണാനുണ്ട്. എന്നാൽ നമുക്ക് നമ്മളെ ഈ ജില്ലയിൽ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ റെയിൽവേ ഇല്ലാത്തൊരു ജില്ലയൊക്കെ ഉണ്ട്. പിന്നെ
1: വയനാട്,
0: വെരി ഗുഡ്, വയനാടൊക്കെ പിന്നെ. യെസ്,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: അലൈക്കും അസ്സലാം.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് അഷ്കർ.
1: എവിടുന്നാണ് വിളിക്കുന്നത്?
0: കൊയിലാണ്ടിയിൽ നിന്ന് അഷ്കർ ആണ് വിളിക്കുന്നത് അല്ലേ. ഓക്കെ അഷ്കർ, നമ്മളെ
2: സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട്, എന്റെ കുട്ടികളെ വിളിക്കാറുണ്ട്. ഇപ്പോൾ കുട്ടിയെ അടുത്തില്ല, ഞാനിപ്പോ ഷോപ്പിൽ നിന്ന് വിളിച്ചു നോക്കിയതാണ്, അപ്പൊ കിട്ടിയതാണ്.
0: മാഷാല്ലാ. ഏതായാലും പിന്നെ എവിടെ, കൊയിലാണ്ടിയാണോ?
2: അതെ, കൊയിലാണ്ടി.
0: കൊയിലാണ്ടി ആകുമ്പോ റെയിൽവേറ്റൊക്കെ നല്ല ബന്ധം ഉണ്ടാവുമല്ലോ അല്ലേ.
2: ആ കുഴപ്പമില്ല,
0: ട്രെയിൻ യാത്രയ്ക്ക് ചെയ്യാറുള്ള ആളല്ലേ.
2: വല്ലപ്പോഴും അത്യാവശ്യം വന്നാൽ ചെയ്യും.
0: ഓക്കെ, പിന്നെ എവിടെയാണ് ഒരു ലോങ് യാത്രയ്ക്ക് പോയിട്ടുണ്ടോ ട്രെയിനിൽ?
2: ഇല്ല, ലോങ് തന്നെ ട്രിവാൻഡ്രം, എറണാകുളം.
0: ആ അതർ സ്റ്റേറ്റ് ഒന്നും പോയിട്ടില്ല അല്ലേ.
2: പിന്നെ ആദ്യത്തെ പോയിണ്ട്, കാർവാർ പോയിട്ടുണ്ട്.
0: കാർവാർ കർണാടക?
2: കർണാടക.
0: ഓക്കെ, മാഷാല്ല. അപ്പോ ട്രെയിന്, ട്രെയിനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യാത്രകളുണ്ട്, ട്രെയിനിൻ്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അല്ലേ. ഇൻഷാല്ല നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. റെഡി അല്ലേ? ഇൻഷാല്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യൻ റെയിൽവേ, അത് പിന്നെ തീവണ്ടിപ്പാത നമുക്കറിയാലോ, അത് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലായിരുന്നു എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിപ്പാത ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലായിരുന്നു? ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഇല്ലാതെ പറയെങ്കിൽ പറയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷൻ
2: തരാം.
0: ഓക്കെ, ഓപ്ഷൻ എ, ഒന്നാമത്തെ ഓപ്ഷൻ ബോംബെ താനെ, ഓപ്ഷൻ ബി മദ്രാസ് റോയപുരം, പിന്നെ ഓപ്ഷൻ സി കൽക്കത്ത റാണിഗഞ്ച്, ഓപ്ഷൻ ഡി ഡൽഹി മീററ്റ്.
2: ഓപ്ഷൻ ഡി ഡൽഹി മീററ്റ് ആണെന്ന് തോന്നുന്നു.
0: നമ്മളേ ഈ തീവണ്ടിയെ കുറിച്ച് പറയുമ്പത്തെ നമുക്ക് എപ്പോഴും ഓർമ്മയിലുള്ളൊരു സ്ഥലമാണ് ശരിക്ക്. നമ്മളെ ഓപ്ഷനിൽ കറക്റ്റ് അത് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഒന്നോട്ട് ഞാൻ പറയാം, ഓപ്ഷൻ പറയാം. ഒന്ന് ബോംബെ താനെ, ബോംബെ താനെ. പണ്ടൊക്കെ ഇങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ പോയിരുന്ന ഒരു സ്ഥലമാണ്, ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ മദ്രാസ് റോയപുരം ഓപ്ഷൻ ബി, ഓപ്ഷൻ സി കൽക്കത്ത റാണിഗഞ്ച്, പിന്നെ ഓപ്ഷൻ ഡി ഡൽഹി മീററ്റ്. ഇതിൽ ഞാൻ വേണേൽ ഒരു ക്ലൂ തരാം. പിന്നെ ഇതിൽ ഇപ്പൊ രണ്ട് സ്ഥലങ്ങളാണല്ലോ നമ്മൾ ഓപ്ഷനിൽ പറയുന്നത് ഒരുമിച്ച്.
2: അത്
0: ഉത്തരം വരുന്ന ഒരു സ്ഥലത്തിന് ഒരു ഓപ്ഷൻ ഞാൻ തരാം. നമ്മള് പിന്നെ സച്ചിൻ തെണ്ടുൽക്കറിന്റെ നാടാണ്. ഏതാ?
2: ബോംബെ താനെ.
0: ഓക്കെ, ഉത്തരം ശരിയാണോ ഹാദി? ഓക്കെ ഓക്കെ. എന്താ വെച്ചാലേ നമ്മള് ചരിത്രങ്ങളിലേക്ക് കുറച്ച് ഇങ്ങനെ പിന്നോട്ട് പോകുമ്പോ നമുക്ക് അത്ര ചിലപ്പോ റീഡിങ് ചാൻസ് കുറവാണല്ലോ. അപ്പോ അതെ അതെ. അപ്പൊ ഏതായിരുന്നാലും രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവാം.
1: ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്?
2: ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്. ഓപ്ഷൻ ടു,
0: ഓപ്ഷൻ കൊടുക്കും.
1: ഓപ്ഷൻ എ കഴ്സൺ പ്രഭു, ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു, ഓപ്ഷൻ സി കാനിംഗ് പ്രഭു, ഓപ്ഷൻ ഡി വില്യം ബെൻഡിക്.
0: ആയിക്കോട്ടെ, ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ കൈസൺ പ്രഭു, ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു, സി കാനിംഗ് പ്രഭു, ഡി വില്യം ബെൻഡിക്.
2: നാല് പേരും കേട്ടിട്ട് നല്ല പരിചയമുള്ള പേരാണ്.
0: ഓക്കെ, ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. കൈസൺ പ്രഭു, ഡൽഹൌസി പ്രഭു, കാനിംഗ് പ്രഭു, വില്യം ബെൻഡിക്.
2: ഡി ആയിരിക്കാം, വില്യം ബെൻഡിക്.
0: വില്യം ബെൻഡിക്. നമുക്ക് ഒന്നുകൂടെ ആലോചിക്കണേ, നമ്മളൊന്ന് ടൈമർ ഇട്ടല്ലോ, 20 സെക്കൻഡ് നമുക്ക് ആണെ ആലോചിക്കാം.
2: ആണോ?
0: ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു.
2: എന്നാ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല
0: ചെയ്തു.
2: എങ്ങനെ എന്തായാലും ഉത്തരം അറിയില്ല, ഞാനൊരു ഊഹം പറയാം. ബി ആയിക്കോട്ടെ, ഡൽഹൌസി.
0: മാഷാല്ലാ, അപ്പൊ ഊഹം ശരിയായിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായി. ചെറിയ ഭാഗ്യണ്ട് തോന്നണല്ലേ. ഒന്നാമത്തെ ക്ലൂല് കിട്ടി, രണ്ടാമത്തെ കറക്കത്ത് കുത്തിയപ്പോഴാണെങ്കിലും ഉത്തരം ശരിയായി. അപ്പൊ ഡൽഹൌസി പ്രഭു എന്നാണ് ശരിയായ ഉത്തരം ട്ടോ.
2: ഓക്കെ,
0: എന്നാ മൂന്നാമത്തെ ചോദ്യം ആദ്യം ചോദിച്ചോ.
1: കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി പാത നിലവിൽ വന്നത് എന്ന്?
2: കേരളത്തിലെ
1: ആദ്യത്തെ തീവണ്ടി പാത നിലവിൽ വന്നത് എന്ന്?
0: വർഷമാണ് ഉദ്ദേശിക്കുന്നത്?
2: അങ്ങനെ വർഷമാണല്ലേ,
0: വർഷം മാത്രം മതി. ഓപ്ഷൻ കൊടുക്കും.
1: ഓപ്ഷൻ എ 1861, ഓപ്ഷൻ ബി 1853, ഓപ്ഷൻ സി 1888, ഓപ്ഷൻ ഡി 1901.
0: ഓക്കെ, ഓപ്ഷൻ ഒന്നും കൂടെ ആവർത്തിക്കാം. ഓപ്ഷൻ എ 1861, ഓപ്ഷൻ ബി 1853, ഓപ്ഷൻ സി 1888, ഓപ്ഷൻ ഡി 1901. അപ്പോ ഓർമ്മകളിലുള്ളതും ശരിയാണ്. ഉത്തരം 1861. ബേപ്പൂർ തിരുവ് ആ റൂട്ടിലാണ്, റൂട്ടിലാണ് ആദ്യമായിട്ട് വന്നത്. ഏതായാലും നിങ്ങൾ കുറച്ച് പിന്നെ പ്രിപ്പയർഡ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാണത്. മാഷാ, ഏതായാലും മക്കള് കിട്ടാത്ത അവസരം ഇന്ന് വാപ്പ കിട്ടിയില്ലേ. ഏതായാലും വാപ്പ വിന്നറായ സന്തോഷം. മക്കള് കേൾക്കുന്നുണ്ടാവോ? ആണല്ലേ. ആ ഓക്കെ ഓക്കെ. ഏതായാലും സന്തോഷം സന്തോഷം മക്കളോടും കൂടെ പങ്കുവെക്കുക. ഫാമിലി ആയിട്ടൊക്കെ ട്രെയിൻ യാത്രക്ക് പോകലുണ്ടാവും എന്ന് വിചാരിക്കണ്. ഓക്കെ, ഇൻഷാല്ലാ. നമ്മള് പിന്നെ പുതിയ അറിവ് കിട്ടാന്നുള്ള തന്നെയാണല്ലോ നമ്മൾ ഉദ്ദേശം.
2: തീർച്ചയായിട്ടും.
0: പിന്നെ മക്കളോട് ഇങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ വരുമ്പോ വായിക്കാറൊക്കെ ഉണ്ടോ? മക്കള് വായിക്കാറുണ്ടോ വിഷയത്തെ കുറിച്ചൊക്കെ? ഓക്കെ. പിന്നെ നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, വിളിച്ച സ്റ്റാർട്ടിങ് തന്നെ ഒരു പ്രയാസം പറഞ്ഞല്ലോ, വിളിച്ചിട്ട് കിട്ടാത്തൊരു പ്രയാസം പറഞ്ഞല്ലോ. അപ്പൊ നമ്മളെ പുതിയൊരു സംവിധാനം, നമ്മള് ഫാമിലി ടെലിവിഷന്റെ പുതിയൊരു സംവിധാനം തുടങ്ങുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ഈ നമ്പർ ഉണ്ടല്ലോ നിങ്ങളിപ്പോ വിളിക്കുന്ന 90 20 840 840, ഈ ഇതിലേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാം. ജസ്റ്റ് ഫാമിലി ടെലിക്സ്ന്ന് ടൈപ്പ് ചെയ്താൽ മതി, ടെക്സ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചു തരും. അപ്പോൾ പിന്നെ ഇത് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ യു പി ലെവലിലേക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ സംവിധാനം ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ മക്കൾ ആ ഒരു ലെവലിലാണെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു ലിങ്ക് അയച്ചു തരും. അപ്പോൾ ആ ലിങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലേ നമ്മളിവിടുന്ന് അങ്ങോട്ട് നിങ്ങളെ വിളിക്കും. ആ അപ്പോൾ അതായത് ഇവിടെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച്, കോളർമാരുടെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് അങ്ങോട്ട് വിളിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ
2: കഴിയും.
0: ക്ലിയർ അല്ലേ? ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ ഏതായിരുന്നാലും കുട്ടികൾക്ക് ഉള്ളൊരു ഈ ഒരു അവസരം കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താം. കുട്ടികൾ ചെറിയ മക്കളാണോ? ഓക്കെ ഓക്കെ. അപ്പൊ അവർക്കൊക്കെ സൗകര്യമാണ്, അവർക്ക് അവസരങ്ങൾ കൂടുതൽ കിട്ടുക എന്നാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻഷാല്ല ഇനി അങ്ങനെ അത് ഏത് ദിവസം മുതലാണെന്നൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അറിയും. ഓക്കെ. അപ്പൊ ഏതായാലും ഇന്ന് വിന്നറായതിൽ വലിയ സന്തോഷവും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ ഹാദി, ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊയിലാണ്ടിയിലുള്ള ഒരു പിന്നെ നമ്മളെ ഒരു പീസ് റേഡിയോ ശ്രോതാവും അതിനോട് ആത്മാർത്ഥമായി മക്കളെയൊക്കെ പങ്കെടുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഒരുപാട് ദിവസം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ആ ശ്രമങ്ങൾ കിട്ടിയില്ല എന്നുള്ള പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ് അല്ലേ. അപ്പോൾ കിട്ടിയത് കുട്ടികളെ വാപ്പാക്കാണെന്ന് മാത്രമേ ഉള്ളൂ, പ്രശ്നമല്ല, ആർക്കും പങ്കെടുക്കാമല്ലോ അല്ലേ. ഏതായാലും നമ്മൾ പറയപ്പെട്ട നമ്മുടെ സംവിധാനം, അതായത് മുൻകൂർ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷന് നമ്മൾ ഏകദേശം യു പി ലെവലിലുള്ള കുട്ടികൾ വരെയാണ്, അവർക്കാണ് നമ്മൾ ഈ സംവിധാനം. അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ആള് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞ് വിജയായിരിക്കാണ് ഇൻഷാല്ലാ. നമുക്ക് ഇന്ത്യൻ റെയിൽവേ ആരാണ് അടുത്ത കോള്?
1: അസ്സലാമലൈക്കും വറഹമത്തുള്ള. പീസ് റേഡിയോ പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്?
0: ക്ലിയർ ആയില്ല, എവിടുന്നാണ്?
3: ബഹ്റൈൻ.
0: ബഹ്റൈൻ, മാഷാല്ലാ.
1: എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കൂടെ ആരൊക്കെയുണ്ട്?
0: ഹലോ മിസ്സബ്.
3: ഹലോ
0: മിസ്സബ്, കേൾക്കുന്നില്ലേ? മിസ്സബിന്റെ കൂടെ ഫാമിലി ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, ഒന്ന് ഉഷാറായിട്ട് പറയണ്ടാ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഓക്കെ. ബഹ്റൈനിൽ പോയിട്ട് എത്ര നാളായി? വർഷങ്ങളായോ? നാല് മാസം. അപ്പൊ അവിടെ പഠനമൊക്കെ അവിടെയാണോ? മാഷാല്ലാ. അപ്പോ ഇപ്പൊ ബഹ്റൈനിൽ പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ? ഇപ്പത്തെ ഒരു സാഹചര്യം ഒക്കെ എങ്ങനെയുണ്ട്? മാഷാല്ലാ. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ബർക്കത്തും റഹ്മത്തും പഠിച്ചവൻ എല്ലാ സമയത്തും സുരക്ഷയൊക്കെ നൽകട്ടെ എന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ബഹ്റൈനിൽ നിന്ന് വിളിക്കാൻ ഉള്ളൊരു ശ്രമം നടത്തിയല്ലോ അല്ലേ? അപ്പോൾ മിസ്സബേ, നാട്ടിലെങ്ങനെയാ യാത്രകളൊക്കെ? റെയിൽവേയിലൊക്കെ യാത്ര ചെയ്യാറുണ്ടോ? ട്രെയിനിലൊക്കെ പോകാറുണ്ടോ? നാട്ടിലെവിടെയാണ് സ്ഥലം? കൊല്ലം. കരുനാഗപ്പള്ളിയാണോ? ശാസ്താംകോട്ട. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. അപ്പോ പിന്നെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. റെയിൽവേയെ കുറിച്ചും ട്രെയിനിനെ കുറിച്ചും പിന്നെ ഇന്ത്യൻ റെയിൽവേയെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ചോദ്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോ റെഡിയല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് നമ്മളെ പിന്നെ കൂട്ടുകാരി മിസ് ഹാദിയാണ്, ഹാദി ബിൻ മുഹസിനാണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ.
1: ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ റെയിൽവേ ശൃംഖല ഏതാണ്?
0: ഹലോ മിസ് മോനെ, ചോദ്യം കേട്ടോ.
1: ഓപ്ഷൻ
0: ഓപ്ഷൻ തരാം.
1: ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി അമേരിക്ക.
0: ഓപ്ഷൻ കിട്ടിയ ഉത്തരം പറഞ്ഞോളൂ. ഇന്ത്യയാണോ? ഉറപ്പിച്ചോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഹതി റെഡിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇന്ത്യ ലോകത്തെ നാലാമത്തെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ചോദ്യം അങ്ങനെ ഇട്ടത് അല്ലേ? ഏറ്റവും വലുതെന്ന് ഒന്നാമത്തെ നമുക്ക് പറയാൻ ഓപ്ഷനില്ല. അപ്പൊ പിന്നെ നാലാ ഇന്ത്യ അതിൽ ഉൾപ്പെടുത്തണമല്ലോ. ഇന്ത്യൻ റെയിൽവേ ആണല്ലോ ചോദ്യം അല്ലേ? യെസ്. എങ്കിൽ അടുത്ത ചോദ്യം, മിസ് റെഡി അല്ലേ? ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി ന്യൂഡൽഹി. കേട്ടില്ല. ഹലോ, ആൻസർ പറയൂ. മുംബൈ ആണോ? ഒന്നും കൂടെ ഒന്ന് ആലോചിക്കണോ? ഒന്ന് ആലോചിച്ചിട്ട് പറയൂ. മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ന്യൂഡൽഹി. അപ്പൊ ഇതിൽ എ ബി സി ഡി ഉത്തരം പറഞ്ഞാൽ മതി. എ മുംബൈ, ബി കൊൽക്കത്ത, സി ചെന്നൈ, ഡി ന്യൂഡൽഹി. ഉത്തരം പറയുമ്പോ ഉറപ്പിച്ച് പറഞ്ഞോ. എന്തൊരു ധൈര്യം ഇല്ലാത്ത ഉഷാറല്ലേ. ബി ആണോ? ഞാൻ ഉത്തരം പറയാം. അതിൻ്റെ മുമ്പ് ബഹ്റൈനിലേക്ക് ആകുമ്പോൾ പിന്നെ എങ്ങനെ നല്ല പാട്ട് പാടാനൊക്കെ കൈവുണ്ട് തോന്നുന്നുണ്ടല്ലോ സൗണ്ട് കേട്ടിട്ട്. ഖുറാൻ ഓതും അല്ലേ? നന്നായിട്ട് ഓതുവോ? ഹാഫിലാണോ? ഏ
1: പഠിച്ചോണ്ടിരിക്കും.
0: ആ ഹിഫിൽ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ലേ?
3: ഇപ്പൊ
0: പഠിച്ചു കഴിഞ്ഞതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓതാൻ ഇഷ്ടമുള്ള ഭാഗം ഏതാണ്? ഏത് സൂറത്തില്? ഓക്കെ, അപ്പോ വലിയ സുഹൃത്തുക്കളൊക്കെ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ലേ? മാഷാല്ല. ആയിക്കോട്ടെ, നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. പിന്നെ നിങ്ങൾ ഉത്തരം ഉറപ്പിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഏതായിരുന്നു ഓപ്ഷൻ പറഞ്ഞേ? ബി. നമുക്ക് ചോദിച്ചു നോക്കാം. ഹാദിമോനെ ഉത്തരം ശരിയാണോ?
1: തെറ്റാണോ?
0: ഓക്കെ, അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണെന്നായിരുന്നു നമ്മുടെ ചോദ്യം. ഏതായിരുന്നാലും ശരിയായ ഉത്തരം ഇന്ത്യയുടെ ക്യാപിറ്റലിൻ്റെ പേരാണ്. യെസ്, ന്യൂഡൽഹിയാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. പിന്നെ ഇനിയും വിളിക്കണം. ബഹ്റൈനിൽ നിന്നും മറ്റെവിടെ നിന്ന് എവിടെ ആയിരുന്നാലും ഫാമിലി ടെലിക്സിലേക്ക് വിളിക്കണം. വിളിക്കാത്ത എത്ര ക്ലാസ്സിലാന്ന് പറഞ്ഞ? ആറാം ക്ലാസ്. ഇനി അഞ്ചിലേക്കാണ് അല്ലേ? അപ്പോൾ നമ്മൾ പുതിയ സംവിധാനത്തെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താണ്. നമ്മൾ നിങ്ങളിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്പറിൽ 90 20 840 840 എന്ന നമ്പറിലേക്ക് കോള് കിട്ടാത്തൊരവസ്ഥ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു സംവിധാനം സ്വീകരിക്കാം. നമ്മൾ മുൻകൂർ ബുക്ക് ചെയ്യുന്നൊരു സംവിധാനമുണ്ട്, കോള് ബുക്ക് ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അതിനാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഫാമിലി ടെലിക്സ് ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നൊരു സംവിധാനമാണ് ഫാമിലി ടെലിക്സിൽ നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഈ നമ്പറിലേക്ക് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓ മാഷാല്ലാ മാഷാല്ലാ. അപ്പോ അന്നും ബഹ്റൈനാണോ വിളിച്ചിരുന്നേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഹിഫുലൊക്കെ നല്ല ഉഷാറായിട്ട് പഠിക്കാൻ കഴിയട്ടെ, മുന്നോട്ട് പോവുക, നല്ല ആത്മവിശ്വാസത്തോടു കൂടി പോവുക. ഇടയ്ക്കൊക്കെ ഫാമിലി ടെലിക്സിലേക്ക് വിളിക്കുക. ഓക്കെ, എന്നാ ഓക്കെ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹ്റൈനിൽ നിന്നും മിസ്സബാണ് നമ്മളെ ഇതുവരെ വിളിച്ചത്. മിസ്സബിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നമ്മൾ അറിയിക്കുകയാണ് അല്ലേ? അപ്പോൾ പിന്നെ നാട്ടിലല്ലാത്തൊരു സമയത്തും വിളിക്കാനും ഒന്ന് പങ്കെടുക്കണമെന്നൊക്കെ അതിയായി ആഗ്രഹിച്ചുകൊണ്ട് വിളിച്ചു. ഏതായിരുന്നാലും നല്ല ഉഷാറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലേ? ഇൻഷാല്ലാ, ഇനിയും നമുക്ക് മറ്റു ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. കോളുകൾ വരട്ടെ, ആ സമയത്ത് നമുക്ക് അവരിലേക്ക് പോകാം. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഒരുപാട് ചരിത്രങ്ങൾ ഉള്ള ഒരു സംഭവമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ അല്ലേ. ഇപ്പോഴും പുതിയ പുതിയ സംവിധാനങ്ങൾ, സ്പീഡ് ട്രെയിനുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ പല പദ്ധതികളും നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങി വെച്ചതുണ്ട്, ചിലത് പൂർത്തിയാക്കാത്തതുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഇൻഷാല്ലാ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: ഫഹ്മി ഫറാസ്.
1: എവിടുന്നാണ് വിളിക്കുന്നത്?
3: പാലക്കാട്.
1: എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കൂടെ ആരൊക്കെ ഉണ്ട്?
3: ഉപ്പയും ഉപ്പാന്റെ ഉമ്മയും.
0: ഓക്കെ ഫഹ്മി ഫറാഷ് യാത്രയിലാണോ?
3: അല്ല
0: അല്ല, ജസ്റ്റ് ചോദിച്ചാണ് കേട്ടാ. ഓക്കെ, യാത്രയൊക്കെ ചെയ്യാറുണ്ടോ? ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ടോ? ഉണ്ട്. യെസ്, ഇപ്പോഴാണ് ക്ലിയർ ആയത്. അപ്പോൾ പിന്നെ ആരുടെ കൂടെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്? ഫാമിലി ആയിട്ടാണോ, ഫ്രണ്ട്സാണോ, അതോ എങ്ങനെയൊക്കെയാണ്? ഉണ്ടല്ലേ. ദൂരയാത്രകളൊക്കെ പോയിട്ടുണ്ടോ? എങ്ങോട്ടാ പോയേ?
3: ചെന്നൈ, മൈസൂർ.
0: ഓ മാഷാല്ലാ. അപ്പോൾ ട്രെയിൻ യാത്ര പരിചയമുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ഫഹ്മി ഫറാസ് അല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പിന്നെ ഇന്ത്യൻ റെയിൽവേയെ കുറിച്ചാണ്. ഇന്ത്യൻ റെയിൽവേ അല്ലാത്ത ഏതെങ്കിലും റെയിൽവേ യാത്ര പോയിട്ടുണ്ടോ? മറ്റു വിദേശങ്ങളോ അങ്ങനെയെങ്കിലും? ഇല്ല. അപ്പോൾ നമുക്ക് അപ്പോൾ ഏതായിരുന്നാലും ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് ചോദിക്കുമ്പോൾ നന്നായിട്ട് ഉത്തരമൊക്കെ പറയാൻ കഴിയുമെന്ന് വിചാരിക്കാം നമുക്ക് അല്ലേ. എന്തായിരുന്നാലും ശരി, ഇൻഷാല്ലാ ഇന്ന് നമ്മളെ പിസ്രഡിലേക്ക് വിളിച്ച ഫമി ഫറാസിന് എല്ലാവിധ സ്വാഗതവും നേരുന്നു. ഇൻഷാല്ലാ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു.
1: ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണ്?
3: ഓപ്ഷൻ ഉണ്ടോ?
1: ഉണ്ട്. ഓപ്ഷൻ എ ഗതിമാൻ എക്സ്പ്രസ്, ഓപ്ഷൻ ബി വന്ദേ ഭാരത് എക്സ്പ്രസ്, ഓപ്ഷൻ സി ശതാബ്ദി എക്സ്പ്രസ്, ഓപ്ഷൻ ഡി രാജധാനി എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിന് ഏതാണ്?
0: പിന്നെ ഓപ്ഷന് ശരിക്കും നന്നായിട്ട് ശ്രദ്ധിച്ചോ, ഒന്നും കൂടെ പറയാ. ഈ ഓപ്ഷന് ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാ ഓപ്ഷനിലും എക്സ്പ്രസ് ഉണ്ട്. ഞാൻ ഒന്നും കൂടെ പറയാം. ഇപ്പോൾ ഗതിമാൻ എക്സ്പ്രസ്, വന്ദേ ഭാരത് എക്സ്പ്രസ്, ശതാബ്ദി എക്സ്പ്രസ്, രാജധാനി എക്സ്പ്രസ്. ഓക്കെ, ഇതിൽ ഇപ്പം നമ്മൾ ഉത്തരം വരുന്നത് ഏകദേശം നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യം അറിയപ്പെടുന്ന മറ്റൊരു പേരും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇപ്പം ഈ അടുത്ത് വേറൊരു ഓപ്ഷൻ തരാം. പിന്നെ വണ്ടിയിൽ ഫുള്ള് എ സി ആണ്, ഫുള്ള് എ സി ആണ്. പിന്നെ ഉറപ്പിച്ച് പറഞ്ഞോളൂ. ഏതേനു ഓപ്ഷൻ? ഹലോ, ഉത്തരം പറഞ്ഞോളൂ. ഓക്കെ, ഹാദിമോനെ റെഡിയാണോ?
1: മഷാല്ല, ഉത്തരം ശരിയാണ്.
0: ഫഹ്മി, യെസ് യെസ് യെസ്, ഫഹ്മി ഫറാസിൻ്റെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ദക്ഷിണ റെയിൽവേ, സൗത്തേൺ റെയിൽവേ എന്നാണ് നമ്മൾ അറിയപ്പെടുക. അപ്പോൾ ട്രെയിനിൻ്റെ പുറത്തൊക്കെ നമ്മളിങ്ങനെ വണ്ടി വരുമ്പോൾ കാണാൻ എസ് ആർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ദക്ഷിണ റെയിൽവേയുടെ, സൗത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം
3: ഓപ്ഷൻസ്
0: എ കൊച്ചി, ബി മധുര, സി ചെന്നൈ, ഡി ബാംഗ്ലൂർ. എ കൊച്ചി, ബി മധുര, സി ചെന്നൈ, ഡി ബാംഗ്ലൂർ. കേട്ടല്ലോ. ഓക്കെ, സി ചെന്നൈ. ഓക്കെ, ഉത്തരം ശരിയാണ്, ഉത്തരം ശരി. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയായപ്പോൾ എന്തൊരു ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അതേപോലെ ചെറിയൊരു ആശങ്കയുണ്ട്, മൂന്നാമത്തെയും കൂടെ കിട്ടണമല്ലോ, എന്നാലല്ലേ ഇപ്പം ഞാൻ വിജയിയാകുള്ളൂ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമുക്ക് വിജയികൾക്ക് അപ്പുറത്ത് നമുക്ക് വേണ്ടത് പിന്നെ നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയാനുള്ള ഒരു അവസരം അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചോളൂ.
1: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഇന്ത്യയിലെ ഏത് നദിക്ക് കുറുകെയാണ്?
0: Yes.
3: ഓപ്ഷൻസ് ഉണ്ടോ?
1: ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി ചെനാബ്, ഓപ്ഷൻ സി ബ്രഹ്മപുത്ര, ഓപ്ഷൻ ഡി സിന്ധു.
3: ഓപ്ഷൻ ഡി സിന്ധു.
0: സിന്ധു നദീ തടാകം നമുക്ക് കിട്ടുന്നുണ്ട്, സിന്ധു നദീ തടാകം. അപ്പോൾ പിന്നെ ഈ ഓപ്ഷന് നന്നായിട്ട് ശ്രദ്ധിച്ചാലുള്ളൂ. പിന്നെ ഇത് ഞാനൊരു ക്ലൂ ആണ് തരാം. ജമ്മു കാശ്മീരിലൂടെയാണ് ഇത് പോകുന്നത്. ജമ്മു കാശ്മീരിലൂടെയാണ് ഈ പിന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഉള്ളത്. ഓപ്ഷൻ ഒന്നും കൂടെ പറയാം. ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി ചെനാബ്, ഓപ്ഷൻ സി ബ്രഹ്മപുത്ര, ഓപ്ഷൻ ഡി സിന്ധു. ശരിയായിട്ടില്ല. ഒന്നും കൂടെ ഓപ്ഷൻ ബി ഓർ സി ഏതാ? ബി ആണോ? ഓപ്ഷൻ ബി ശരിയാണ്. ചെനാബ് അത് ജമ്മു കാശ്മീരിലെ ഒരു സ്ഥലമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഹാപ്പി അല്ലേ? മൂന്ന് ചോദ്യങ്ങൾക്കും ഉഷാറായിട്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ് നമ്മളെ ഫഹ്മി ഫറാഷ് ഫ്രം പാലക്കാട് അല്ലേ. അപ്പോൾ ഇന്നത്തെ വിന്നർ കൂടിയാണ്, ഇന്നത്തെ വിന്നർമാരെ കൂട്ടത്തിൽപ്പെട്ടൊരു വിന്നറാണ് ഫഹ്മി ഫറാഷ് അല്ലേ. ഫഹ്മി, അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പീസ് റേഡിയോയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഫാമിലി ടെലികിസിൽ പങ്കെടുത്ത് വിജയായതിൻ്റെ പേരിൽ. ഇൻഷാല്ലാ വീണ്ടും കാണാം. കൂട്ടുകാരോടൊക്കെ സന്തോഷം പങ്കുവെക്കുക, കൂട്ടുകാരോടൊക്കെ പറയുക, ഇങ്ങനെയൊക്കെ സമ്മാനം നേടാനുള്ളൊരു വഴി എനിക്ക് വന്നിട്ടുണ്ട്. പി സി റേഡിയോയിൽ ഞാനൊരു ഫാമിലി ടെലികസിലെല്ലാം പങ്കെടുത്തു, വിന്നറാവാൻ സാധിച്ചു ഇന്ത്യൻ റെയിൽവേ എന്നതായിരുന്നു വിഷയം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പിന്നെ ഒരു പ്രോഗ്രാമിൽ വേണ്ടിയിട്ട് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരോട് ഷെയർ ചെയ്യണം. റെഡി അല്ലേ? വിജയ നാളത്തെ വിഷയം ഇൻഷാല്ലാ. യെസ് യെസ്, നാളത്തെ വിഷയം റെഡിയാണ്. നാളെ നമുക്ക് റെഡി ആയിട്ടുള്ള വിഷയം. ഓക്കെ, ഇപ്പൊ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ വിജയ അതിൽ സന്തോഷം പങ്കുവെക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, കൂട്ടുകാരെ നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കുക, അവരോടൊക്കെ വിളിക്കാൻ വേണ്ടി പ്രത്യേകം പറയുക. അവർക്ക് വിളിച്ചിട്ട് കിട്ടാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഉടൻ എന്ത് ചെയ്യുക, പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ 90 20 840 840 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതിയെന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരെ തിരിച്ച് പീസ് റേഡിയോ നിങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കും. വിളിക്കുമ്പോൾ പിന്നെ എന്തു ചെയ്യുക, നിങ്ങൾ കോള് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി. അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഈ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കണം, ഫാമിലി ടെലികീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് തരും. ആ ലിങ്കിൽ എന്താക്കണം, നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ് കിട്ടും, കോള് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടാത്ത പ്രശ്നമല്ല, തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് വിളിക്കും. ഓക്കെ. ഓക്കെ, നമ്മൾ അതിനുള്ളൊരു പരിഹാരമാണ് പറഞ്ഞത്. നമ്മൾ ഫാമിലി ടെലികീസ് പുതിയ രൂപത്തിലാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കുക, ഫാമിലി ടെലികീസ് എന്ന് പറഞ്ഞിട്ട്.
3: ഒരു
0: ലിങ്ക് കിട്ടിയില്ല, ഒരു ഫോം ഫില്ലാക്കിയോ? ഓക്കെ, ഇൻഷാല്ലാ അത് സ്റ്റാർട്ട് ചെയ്ത് അത് പുതിയ മോഡിലേക്ക് മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തിരിച്ച് നിങ്ങളെ വിളിക്കും കേട്ടോ. ഇപ്പോൾ നമ്മളാ മോഡിൽ, ഇപ്പോൾ പഴയ മോഡിൽ തന്നെയാണ് പോകുന്നത്, അതിലേക്ക് വൈകാതെ മാറും. ഓക്കെ, ഇന്നത്തെ വിഷയം ഇൻഷാല്ലാ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ഫാമിലി ടെലികീസ് അവസാനിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ റേഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കും ഇൻഷാല്ല. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. വീണ്ടും റേഡിയോയിലേക്ക് വിളിക്കുക ഇൻഷാല്ല. ബറക്കല്ല. അസ്സലാമു അലൈക്കും. പാലക്കാട് നിന്ന് ഫമി ഫറാഷ് നമ്മുടെ കൂടെ ഒരുപാട് നേരം സംസാരിച്ചു. വിന്നറായിരിക്കുകയാണ് അല്ലേ അതി. അപ്പോൾ എന്താണ് കൂട്ടുകാരോട് പറയാനുള്ളത്? ആ എല്ലാവരും വിളിച്ചോളിയും, വിജയിച്ചോളിയും അല്ലേ. അതെ, സമ്മാനമൊക്കെ നേടിക്കോളിയും, കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളിയും അല്ലേ, സന്തോഷമൊക്കെ ഒന്ന് പങ്കുവെച്ചോളിയും. പോസ്റ്ററൊക്കെ വരുമ്പോൾ സ്റ്റാറ്റസ് ഇട്ടുള്ളൂ അല്ലേ, ഇതൊക്കെ നമുക്ക് പറഞ്ഞൂടെ. ഓക്കെ, ഏതായിരുന്നാലും കൂട്ടുകാർക്കുള്ള വലിയൊരു അവസരമാണ് ഫാമിലി ടെലിക്സ്. കൂട്ടുകാർക്ക് മാത്രമല്ല ഫാമിലി മെമ്പർമാർക്ക് കൂടി പങ്കെടുക്കാവുന്ന ഒരു വലിയ അവസരം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുമൊക്കെ ഉള്ള വിജ്ഞാനപ്രദമായ ഒരു പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ ഫാമിലി ടെലിക്സ്. കാരണം വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായും വായന നമുക്ക് വരും. ആ വായനയാണ് നമ്മുടെ വിജ്ഞാനം നേടിയെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ശക്തി. അതിലേക്ക് നമ്മളെ പ്രചോദിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഫാമിലി ടെലിക്സ്. തീർച്ചയായും നമ്മുടെ കൂട്ടുകാർക്കും ഒരുപാട് അറിവുണ്ടാകാനും പുതിയ വിവരങ്ങൾ നേടാനുമൊക്കെ ഉള്ള അവസരങ്ങളാണ് ഫാമിലി ടെലിക്സിലൂടെ പ്രത്യേകിച്ച് നമുക്ക് ഡെയിലി നടക്കുന്ന ഫാമിലി ടെലിക്സിൽ തീർച്ചയായിട്ടും ലഭിക്കുന്നത്. അപ്പോൾ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ നാളത്തെ ഫാമിലി ടെലിക്സിൻ്റെ വിഷയം ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക് മക്ക മദീന ഖുദ്സ് ചരിത്ര പ്രാധാന്യം എന്നാണ് നമ്മുടെ നാളത്തെ വിഷയം. ഇസ്ലാമിക് മക്ക മദീന ഖുദ്സ് ഇതിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നാളത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയുന്നു, ഇസ്ലാമിക് മക്ക മദീന ഖുദ്സ് ചരിത്ര പ്രാധാന്യം. ഈ മഹത്തായ മൂന്ന് സ്ഥലങ്ങളാണല്ലോ, മക്കയും മദീനയും ഖുദ്സും അല്ലേ. ഖുദ്സ് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ മൂന്ന് സുപ്രധാനമായ, പവിത്രമാക്കപ്പെട്ട, ഏറെ മഹത്തമായ, അറിയപ്പെടുന്ന ഈ നാടുകളെക്കുറിച്ചും അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഇൻഷാല്ലാ നാളെ ഫാമിലി ടെലിക്സിൽ വിഷയമുണ്ടാവുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ ഇൻഷാല്ലാ ഹദിമനെ. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ കുറച്ച് ആളുകളോടൊക്കെ സംസാരിച്ചു. അവരൊക്കെ ചില ഭൂരിഭാഗം ആളുകളും വിജയികളായി. എന്നാലും അവർ പങ്കെടുക്കാൻ കാണിച്ച ആ ഒരു താല്പര്യത്തിനും അതുപോലെ തന്നെ അവരുടെ ആഗ്രഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. വിജയികളായ ആളുകൾക്കും അല്ലാത്തവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഒക്കെ അറിയിക്കുകയാണ്. ഇന്നത്തെ ഫാമിലി ടെലിക്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ റെയിൽവേ എന്ന വിഷയമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒത്തിരി ചോദ്യങ്ങളും ഒത്തിരി വിജ്ഞാനങ്ങളും നമുക്കിതിലൂടെയൊക്കെ ലഭിക്കാനുണ്ട്. ഏതായിരുന്നാലും നമുക്ക് കോളർമാരുണ്ടെങ്കിൽ നമുക്ക് അവരെ സ്വീകരിക്കാം. ഞങ്ങളിവിടെ റെഡിയാണ്. 90 20 840 840 എന്നതാണ് നമ്മൾ വിളിക്കേണ്ട നമ്പർ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ സംവിധാനത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഈ ശബ്ദം ഈ സമയത്തും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളോടാണ്, നിങ്ങളുടെ മക്കൾ യു പി തലം വരെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മുൻകൂട്ടി കോൾ ബുക്ക് ചെയ്തുകൊണ്ട് പീസ് റേഡിയോ ഫാമിലി ടെലിഗസിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പിൽ 90 20 840 840 എന്ന നമ്പർ സേവ് ചെയ്യുകയും അതിൽ നിന്നും ഫാമിലി ടെലിഗസ് എന്ന് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് അയക്കുകയും തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോൾ തിരിച്ച് പീസ് റേഡിയോയിൽ നിന്നും കോൾ നിങ്ങളിലേക്ക് വരികയും ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഫാമിലി ടെലിഗസിൽ പങ്കെടുക്കാൻ കൂടി സാധ്യമാകുന്ന ഒരു സംവിധാനത്തിലേക്ക്, മോഡിലേക്ക്, പുതിയ മോഡലിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പോൾ എല്ലാവരും അക്കാര്യം അറിയണം, ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഹദിമോന് മദ്രസയിലെത്രയിലായിരുന്നു? ഇനിയട്ടിക് സ്കൂളിൽ. മാഷാ അല്ലാ, അപ്പോൾ 8-ാം ക്ലാസ്സുകാരനാണ് അല്ലേ? അപ്പോൾ 8-ാം ക്ലാസ് എത്തുമ്പോൾ ഹൈസ്കൂൾ റേഞ്ചിക്ക് എത്തി. അപ്പോൾ ഞാൻ ഹൈസ്കൂളാണെന്നുള്ളൊരു ഗമയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെയൊന്നുമില്ല അല്ലേ. ഓക്കെ, എന്തായിരുന്നാലും നമ്മൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ ലാഭവും എളുപ്പവും സുഖവും പ്രത്യേക ഒരു ഫീലൊക്കെ കിട്ടുന്നത് റെയിൽവേ യാത്ര, ട്രെയിൻ യാത്രയ്ക്ക് തന്നെയാണ് അല്ലേ. അതല്ല എന്നാരും പറയില്ല. നമ്മുടെ നാട്ടിൽ ബസ്സിന് നമ്മൾ കുറ്റം പറയില്ല, ബസ് നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. പക്ഷേ ബസ്സിൽ പോകുമ്പോൾ ശരിക്കും നമുക്കൊരു യാത്രാ അനുഭവം എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമായ ടാസ്ക്കായിട്ടുണ്ട്. കാരണം ബസ്സിൻ്റെ അമിതമായ സ്പീഡ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അങ്ങോട്ടും അല്ലെങ്കിൽ ഇങ്ങോട്ടും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഒരു പേടിച്ച് പോകുന്നത് പോലുള്ളൊരു ഫീലാണ് സാധാരണ നമുക്ക് ഉണ്ടാകാറുള്ളത്. പക്ഷേ റെയിൽവേയിൽ നമുക്ക് പോകുമ്പോൾ റെയിൽവേ പൊതുവെ അപകടം കുറവുള്ള ഒരു ഫീൽഡും മേഖലയും കൂടിയാണ് അല്ലേ. പൊതുവെ അപകടം കുറവാണ്. ഇനി അഥവാ വല്ല അപകടം ഉണ്ടാവുകയാണെങ്കിലോ അത് അത്യാവശ്യം വലിയ അപകടമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നിയൊരു കാര്യം എന്താ അറിയാം, ഇപ്പോൾ നമ്മൾ റെയിൽവേയിലൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ ചരിത്രങ്ങളൊക്കെ പറയുകയാണെങ്കിലും അതിൻ്റെ ഒക്കെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നത് ഈ റെയിൽവേയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ, റെയിൽവേ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആപ്പുകളുണ്ട്. സാധാരണ ഇങ്ങനെ ഓൺലൈനായിട്ടൊക്കെ ബുക്ക് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി പ്ലാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്രകൾ പ്ലാൻഡ് ആക്കിയിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാവുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത് പോകുകയാണ് നല്ലത്. ഞാനല്ല, ഒരാളിപ്പോൾ അർജൻറ്റായിട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൽക്കാൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ തൽക്കാൽ ടിക്കറ്റ് ഉണ്ട്. തൽക്കാൽ ടിക്കറ്റ് എന്താണെന്നുള്ളത് ഹദിക്കറിയോ? ഇല്ല. അപ്പോൾ നമ്മൾ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൽക്കാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അർജൻറ്റായിട്ട് നാളെ പോകുകയാണെങ്കിൽ, നാളെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നാണ് ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സാധാരണ ജനറലായിട്ട് നമ്മൾ ടിക്കറ്റുകൾ സെർച്ച് ചെയ്യുമ്പോൾ, കോമൺ ആയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ സ്ലീപ്പർ ആണെങ്കിലും എ സി ആണെങ്കിലും ഒക്കെ ചിലപ്പോൾ അത് വെയിറ്റിംഗ് ലിസ്റ്റ് അങ്ങനെ പലതും കാണിക്കും, സീറ്റ് അവൈലബിൾ അല്ലെങ്കിൽ. പക്ഷേ നമുക്ക് തലേ ദിവസം അവൈലബിളായിട്ട് കിട്ടുന്ന അവൈലബിൾ നമ്പറായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ടിക്കറ്റ് ഉണ്ട്. അത് നമ്മൾ തൽക്കാൽ എന്ന് പറഞ്ഞു. അത് എങ്ങനെ വെച്ചാൽ MLA എം പിമാർ ഇങ്ങനെ തുടങ്ങിയ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് റെയിൽവേ മാറ്റി വെക്കുന്ന, അവർക്ക് എപ്പോഴും ഏത് സമയത്ത് യാത്ര ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്ന കുറച്ച് ടിക്കറ്റുകൾ ഉണ്ടാവും. ആ ടിക്കറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ബുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സംവിധാനമാണ് തൽക്കാൽ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ല? അത് എപ്പോഴാണ് ബുക്ക് ചെയ്യുക എന്ന് വെച്ചാൽ, എ സി ആണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നാളെ പോകുകയാണെങ്കിൽ ഇന്ന് രാവിലെ 10 മണിക്ക് എന്ത് ചെയ്യണം, നമ്മൾ കാത്തിരുന്ന് ബുക്ക് ചെയ്യണം, പെട്ടെന്ന് കഴിയത്. അതേപോലെ സ്ലീപ്പറിലാണ് നമ്മൾ പോകുന്നത് വെച്ചെങ്കിലോ രാവിലെ 11 മണിക്കൊക്കെ ആണ്. നാളേക്കുള്ള വണ്ടിക്ക് ഇന്ന് രാവിലെ 11 മണിക്ക്, എ സിയിലാണ് പോകുന്നുണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക്. അങ്ങനെയൊക്കെയാണ് ബുക്ക് ചെയ്യേണ്ടത്. ബുക്ക് ചെയ്യണ സമയത്ത് ടെപ്പ് എന്ന് പറഞ്ഞ സാധനം പോകട്ടോ, ചിലപ്പോഴേ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ. അത് നമ്മളെല്ലാം പേരും നമ്പറും ഒക്കെ ടൈപ്പ് ചെയ്തൊക്കെ റെഡിയാക്കി ഇനി പേയ്മെൻറ്റിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ ഒക്കെ ഒരുങ്ങിയിരിക്കണം, എന്നാലേ നമുക്ക് ആ ടിക്കറ്റ് കിട്ടുള്ളൂ. ഇനി തൽക്കാലിൽ കിട്ടിയിട്ടില്ലെങ്കിൽ, തൽക്കാലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അത് സാധാരണ ഇപ്പോൾ ടിക്കറ്റ് 100 ആണെങ്കിൽ തൽക്കാൽ ടിക്കറ്റിന് 200 ആയിരിക്കും, ഇരട്ടി ചാർജാണ്. ഇനി തൽക്കാൽ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു സാധനമുണ്ട് പ്രീമിയം തൽക്കാൽ എന്ന് പറയും, അതിന് ഡബിളായിരിക്കും. 100 രൂപേൻ്റെ ടിക്കറ്റിന് ഏകദേശം 400 രൂപേൻ്റെ അടുത്തുണ്ടാവും. ചില സമയത്ത് കറക്റ്റ് തൽക്കാലിൻ്റെ അതേ റേറ്റിൽ കിട്ടും ചെയ്യും, ചില സമയത്ത്, എല്ലാ സമയത്തും പറഞ്ഞ് കഴിഞ്ഞോണ്ടെന്നില്ല. അപ്പോൾ നമുക്ക് യാത്ര അനിവാര്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ തൽക്കാലും പ്രീമിയം തൽക്കാലൊക്കെ. പിന്നെ RAC എന്നൊരു സംവിധാനമുണ്ട്, റിസർവേഷൻ എഗൈൻസ്റ്റ് ക്യാൻസലേഷൻ എന്ന് പറയാം. സ്ലീപ്പറിൻ്റെ സൈഡ് സീറ്റായിരിക്കും നമുക്ക് കിട്ടുക, രണ്ടുപേർക്കും ഒരു സീറ്റ് എന്ന് പറഞ്ഞ സംവിധാനം. അതിൽ നമുക്ക് യാത്ര ചെയ്യാം, ബുക്കിംഗ് ഉണ്ട്, ക്യാൻസൽ ഒന്നാവില്ല. പക്ഷേ വെയ്റ്റ് ലിസ്റ്റ് എടുത്ത് നമ്മൾ യാത്ര ചെയ്താൽ ഇപ്പോൾ ക്യാൻസലാകും. ഏതായിരുന്നാലും ഇന്ത്യൻ റെയിൽവേയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഫാമിലി ഡെലിക്കസിൽ ചർച്ച ചെയ്തത്. കുറച്ച് ആളുകൾ നമുക്ക് വിജയികളായി കാണാനൊക്കെ സാധിച്ചു. ഇൻഷാല്ല പുതിയ വിഷയങ്ങളുമായി പുതിയ കാര്യങ്ങളുമായി ചർച്ച ചെയ്യാം. നമുക്ക് വീണ്ടും ഫാമിലി ഡെലിക്കസിൽ കാണാം. നാളത്തെ വിഷയം എന്താണ്? മക്ക മദീന പിന്നെ ഖുദ്സ്. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും നാളത്തെ ഫാമിലി ഡെലിക്കസിൽ.
4: സാധാരണ അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ. എസ് എസ് കെ ഫണ്ട് മുടങ്ങിയതുകൊണ്ട് സ്കൂൾ അധ്യാപകരുടെ അവധിക്കാല പരിശീലനം ഇത്തവണ ഓൺലൈൻ ആയിരിക്കും. സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപകർക്ക് ഇത്തവണ അവധിക്കാല പരിശീലനം ഓൺലൈനായിട്ട് മാത്രം. 3 ദിവസങ്ങളിലായി 2.5 മണിക്കൂർ വീതമുള്ള 3 സെഷനുകളിലേക്ക് ചുരുക്കുകയും ചെയ്യും. 18-ന് ആരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള എസ് എസ് കെ സമഗ്ര ശിക്ഷാ കേരളം ഫണ്ട് മുടങ്ങിയത് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ ഓഫ്ലൈൻ പരിശീലനം ഒഴിവാക്കുന്നത്. മുൻവർഷങ്ങളിൽ എസ് എസ് എസ് കെയുടെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കീഴിൽ 5 ദിവസം നീളുന്ന പരിശീലനമാണ് നടത്തിയിരുന്നത്. 30 മണിക്കൂറോളം നീണ്ടിരുന്ന പരിശീലനമാണ് ഇത്തവണ ഓൺലൈനിൽ 7.5 മണിക്കൂർ മാത്രമായി ചുരുക്കുന്നത്. അധ്യാപക പരിശീലനം 2 വർഷം മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ റെസിഡൻഷ്യൽ രീതിയിലും സംഘടിപ്പിച്ചിരുന്നു. എല്ലാ അധ്യാപകരുടെയും പരിശീലനം റെസിഡൻഷ്യൽ രീതിയിലാക്കുമെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചെങ്കിലും ഫണ്ട് മുടങ്ങിയതോടെ നടപ്പായില്ല. ജൂണിൽ സ്കൂൾ തുറക്കും മുമ്പ് 1.25 ലക്ഷത്തോളം അധ്യാപകരുടെ പരിശീലനം പൂർത്തിയാക്കേണ്ടതിനാൽ ഫെസസ് കെ ഫണ്ട് മുടങ്ങിയതും അധ്യാപകരുടെ അവധിക്കാല പരിശീലനം ഓൺലൈനിൽ പരിമിതപ്പെടുത്താൻ നിർബന്ധിതമായിരിക്കുന്നു.
5: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കിപ്പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
6: Tuned to reality.

0: ഡയബറ്റീസ് റേഡിയോയിൽ ഇനി വഴികാട്ടി. സ്വയം സംരംഭകത്വം നാം അറിയേണ്ടത്. നമ്മോടൊപ്പം ചേരുന്നത് ജാസിർ സബ്രി, കൂടെ ഡോക്ടർ ബഷീർ വി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ വഴികാട്ടി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വഴികാട്ടി എന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എടുക്കുന്നത് സ്വയം സംരംഭകത്വവുമായി ബന്ധപ്പെട്ട, എൻ്റർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ്. ഈയൊരു ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ രംഗത്ത് കോൺസിസ്റ്റ് എന്ന് പറയുന്ന എറണാകുളം ബേസ്ഡ് കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ ജാസിർ സബരിയാണ്. ജാസിർക്ക
2: സ്വാഗതം.
1: ഈ താങ്കളുടെ ഒരു കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ താങ്കൾ ഇതിലേക്ക് വരുന്ന ഒരു എൻട്രിയെക്കുറിച്ച് ഒന്ന് നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാമോ?
2: കോൺസിസ്റ്റ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്ഥാപനം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ സിസ്റ്റം ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ബേസിക്കലി ഒരു ഓവറോൾ ഐഡിയ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് മനസ്സിലാവാൻ അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അണ്ടറിലുള്ള സോളാർ പവർ പ്ലാന്റുകൾ കുറേ സ്ഥലം കേരളത്തിലൊട്ടുക്കും ഉണ്ട്. ഈ സോളാർ പവർ പ്ലാന്റുകളുടെ ഓരോ പവർ പ്ലാന്റിലുള്ള ഓരോ മൊഡ്യൂള് എങ്ങനെ പെർഫോം ചെയ്യുന്നു, അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ, അവിടെ എന്തെങ്കിലും മെയിൻ്റനൻസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഡിസിഷൻ അവർ എടുക്കുന്നത് ഈ എല്ലാ പ്ലാന്റിൽ നിന്നുള്ള ഡാറ്റ അവരുടെ വൈദ്യുതി ഭവനിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ചില മോണിറ്ററുകളിൽ അത് കണ്ടുകൊണ്ടാണ്. ആ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തത് കോൺസിസ്റ്റാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒമാൻ ആസ് എ കൺട്രി, അക്രോസ് ഒമാൻ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളുണ്ട്. അത് സെൻട്രലൈസ്ഡ് ആയിട്ട് ഇതുപോലെ കൺട്രോൾ ചെയ്യുന്ന, ആ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യുന്ന വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെ ഇൻഫർമേഷൻസ് മോണിറ്റർ ചെയ്യുന്ന പിന്നെ ഒരുപാട് റീജിയണൽ കൺട്രോൾ സെൻ്ററുകളും ഒരു സെൻട്രൽ കൺട്രോൾ സെൻ്ററും ഉണ്ട്. അവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ ആൻഡ് മോണിറ്ററിങ് സിസ്റ്റംസ്, അത് പവർ സിസ്റ്റംസിലാവാം, റിന്യൂവബിൾ എനർജി ആവാം, വാട്ടർ ആവാം, ഓയിൽ ആൻഡ് ഗ്യാസ് ആവാം, ഇത്തരം ഇൻഡസ്ട്രികളിൽ ചെയ്യാന്നുള്ളതാണ് കോൺസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: തീർച്ചയായും ഈ ഒരു ഏതു രംഗത്തേക്ക് കടന്നു വരാനും ചില ഇൻസ്പിറേഷൻസ് ഉണ്ടാവുമല്ലോ. താങ്കൾ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാൻ താങ്കൾക്ക് പ്രേരകമായ ഒരു ഇൻസ്പിറേഷൻ ഒന്ന് പങ്കുവെക്കാമോ?
2: ഞാൻ ആക്ച്വലി ഒരിക്കലും എൻ്റർപ്രണർഷിപ്പ് കടന്നു വരണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും ജോലിയിൽ പ്രവേശിക്കണം, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓട്ടോമേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ജോലിയിൽ പ്രവേശിച്ചതിൻ്റെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി മാറാൻ വേണ്ടിയിട്ട് ഒരു മുമ്പുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു. വേറെ രണ്ട് ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ആ രണ്ട് ഓപ്പർച്യൂണിറ്റിയും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ചില സ്ഥിതിവിശേഷങ്ങളുണ്ടായി. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് ഇങ്ങനെ ഇനി എന്ത് എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇനിയും ജോബിനൊക്കെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ ഉള്ള പ്ലാനിലിരിക്കുമ്പോൾ പിന്നെ എൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി എന്നോട് ചോദിച്ചു, നിനക്ക് ഒരു ജോലി അറിയാലോ, അത് നിനക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആകെ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളൂ. അത് ഞാനത് കൺസിഡർ ചെയ്തതല്ല, അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പോലും. കാരണം ഇതെങ്ങനെ സെല്ല് ചെയ്യുക, ഇതെങ്ങനെ എൻകാഷ് ചെയ്യും, മറ്റേത് നമ്മൾ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിയാൽ മതിയല്ലോ, ഇതെങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ല, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ രണ്ട് മാസം കൂടി വെറുതെ ഇരുന്നപ്പോൾ ജോലി അപ്ലൈ ചെയ്യൊക്കെ ആയിട്ട് ഞാൻ രണ്ട് മാസം കൂടി. പിന്നെ അന്ന് ഈ 2008 സമയത്ത് ഒരു റിസഷനായിരുന്നു. പിന്നെ ഒരു ജോലി കിട്ടലൊന്നും അത്ര എളുപ്പമല്ല എന്നൊക്കെയുള്ള രൂപത്തിൽ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങി നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയൊരു ഗുണം എന്താ വെച്ചാൽ, ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിൽ എനിക്ക് പകരം അവർ, ഞാൻ ഒരു ചെറിയൊരു കമ്പനി ആയിരുന്നു, അവിടെ രണ്ട് എഞ്ചിനീയേഴ്സ് ഉള്ളായിരുന്നു, ഒരാൾ കോയമ്പത്തൂർ, ഒരു ബാംഗ്ലൂർ, ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഈ ബാംഗ്ലൂരിലെ കസ്റ്റമേഴ്സിന് സർവീസ് കിട്ടാതെ അവർ വേറെ ആളെ വിളി, എന്താ പറയുക, ഇവർ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ

0: മുമ്പത്തെ സാലറി 15,000 ഉറുപ്പ്യ ആയിരുന്നു. ഒരു ദിവസം വർക്കിന് എനിക്ക് 10,000 ഉറുപ്പ്യ അയാള് ഇൻവോയ്സ് ചെയ്ത് തരാൻ പറഞ്ഞു. 10,000 റുപ്പീസ് ഈസ് പെയ്ഡ്. അപ്പോൾ അവൻ ഞാൻ വിചാരിച്ചു അത് കൊള്ളാം. അവൻ ഞാൻ പിന്നത് റിപ്പീറ്റ് വരുമോന്നൊന്നും അറിയില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്തു, തിരക്കേണ്ടത് നമുക്കൊന്ന് ചെയ്തു നോക്കാമെന്ന് ട്രൈ. പിന്നെ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, ആ സമയമാണ് ഏജ് 24 വയസ്സുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പാർട്ട്ണറെ കിട്ടിയാൽ തുടങ്ങാമെന്നുള്ള ആൾക്ക് ഞാൻ ഇങ്ങനെ പാർട്ട്നേഴ്സിനെ അന്വേഷിച്ച് ക്ലാസ്മേറ്റ്സിനും അവരൊക്കെ വിളിച്ചു. അങ്ങനെ എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ട് ഒരാളാണ് ആദ്യമായിട്ട് ഒരു പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള ആൾക്ക് വന്നത്. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്, നമ്മൾ തുടങ്ങി ഒരു 3 മാസം ഞങ്ങളൊക്കെ ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഓരോ ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് വെറുതെ. എന്താ ചെയ്യുന്നൊന്നൊരു ഐഡിയ ഇല്ല, പലതും ഇങ്ങനെ പല ആൾക്കാരും വിളിക്കും ട്രൈ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനിടക്ക് എനിക്ക് പിന്നെ ഒരു നമ്മുടെ ഒരു റിലേറ്റീവ് വഴി ഒരു ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ഒരു ഒരു വർക്ക് ചെയ്യാനുള്ള. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ ഒരു വർക്ക് കിട്ടി. പിന്നെ ദെൻ ഇറ്റ് വാസ് ലൈക്ക് ഹിസ്റ്ററി, പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നു തുടങ്ങി.
1: സ്വാഭാവികമായും ഒരു ഒരു ജോലി നേടുക എന്നതിനപ്പുറം ഇത്തരത്തിൽ എൻ്റർപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് ചലഞ്ചസ് സ്വാഭാവികമായും നമ്മൾ നേരിടേണ്ടി വരും. ജാസിർക്കയുടെ ഒരു എക്സ്പീരിയൻസിൽ അത്തരത്തിൽ എടുത്തു പറയാവുന്ന ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു?
0: അതിലേറ്റവും വലിയ ചലഞ്ച് ഞങ്ങൾ ഫേസ് ചെയ്തത് പിന്നെ കോവിഡാണ്. കോവിഡിൽ കാരണം എനിക്ക് ആ ചലഞ്ച് വന്നതിന് ശേഷം ബാക്കി എല്ലാ ചലഞ്ചും മറന്നു എന്നുള്ളതാണ്. അത്രയും വലിയൊരു ചലഞ്ചായിരുന്നു. ഞങ്ങൾ 2009 തുടങ്ങിയത്, കോവിഡ് വന്നത് 2020. ഞാൻ ആ സമയത്ത് ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ഉണ്ടാകുന്ന തലയാഴ്ച ഞാൻ സൗദി അറേബ്യയിലെ ഒരു ബിസിനസ് ട്രിപ്പിലാണ്. അപ്പോൾ ഞാനിവിടുന്ന് ആ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പോകുമ്പോൾ തന്നെ ഞാൻ ശ്രീലങ്കൻ എയർലൈൻസിലാണ് പോകണം. അപ്പോൾ കൊളംബോയിൽ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ മുമ്പ് ആ എയർപോർട്ട് വഴി പോയിട്ടുള്ള എന്താ ആശുപത്രിയിൽ നടക്കണ പോലെ എയർപോർട്ടിൽ നടക്കണമെന്ന് ഞാൻ കരുതി. ഒരു ഐഡിയ ഇല്ല കോവിഡിനെ പറ്റി. അപ്പോൾ ചൈനയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി, അവിടെ എത്തുമ്പോൾ കോവിഡൊക്കെ കേൾക്കുന്നുണ്ട്, പിന്നെ എയർപോർട്ട് ഷട്ട് ഡൗൺ ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു ഒരു സത്യമാണോ പോലും അറിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഞങ്ങളുടെ അന്നത്തെ പ്രീ കോവിഡിൽ ഞങ്ങളുടെ ഒരു 99% ഓഫ് ദ ബിസിനസ്സും സൗദി അറേബ്യയിലായിരുന്നു. ഈ കഴിഞ്ഞ ട്രിപ്പ് ഞങ്ങൾ വന്നിട്ട് പിന്നെ ഈ കസ്റ്റമേഴ്സിൻ്റെ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലും ചിലത് സ്ലോ ആവുകയും പുതിയതൊന്നും ഇല്ലാതാവുകയും നമ്മൾ ഓൾമോസ്റ്റ് ഒരു ബ്ലാങ്ക്. ഇനി കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ പ്രോബ്ലം എന്താ വെച്ചാൽ IT പോലെയല്ല, ഞങ്ങളുടെ കമ്മീഷനിങ് ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ ട്രാവൽ ചെയ്യാതെ ഞങ്ങളുടെ ബിസിനസ് നടക്കില്ല. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ സ്റ്റേഷൻ ചെയ്യണം. പിന്നെ അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് മോഡൽ അങ്ങനെയല്ല. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ആവശ്യമുള്ള സമയത്ത് പോയി വർക്ക് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളൊരു മോഡലാണ്. അപ്പോൾ അത് ഇനി നടക്കില്ല എന്നുള്ളത് ഒരു കുറച്ച് ദിവസം കൊണ്ടാണ് ബോധ്യപ്പെട്ടു. അതൊരു ഭയങ്കര ചലഞ്ചായിരുന്നു. പിന്നെ ആ സമയത്ത് ഒരുപാട് ഒരുപാട് പ്രയാസപ്പെട്ടു, പിന്നെ നമ്മൾക്ക് സ്റ്റാഫിനെ റീറ്റെയിൻ ചെയ്യാനും ഇതൊക്കെ. പക്ഷേ ഓക്കെ, എല്ലാവരും ഒരുമിച്ച് നിന്നു. പിന്നെ നമ്മൾ ഒരുപാട് മെഷേഴ്സ് അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. പിന്നെ പരമാവധി ആളുകളുടെ ജോലി പോവാതെ സാലറിയൊക്കെ, പിന്നെ ഓക്കെ ഒരു സാലറി പ്ലഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഹാഫ് മന്ത് സാലറി എടുക്കുക, പിന്നെ ബാക്കി ഡിലേഡ് ആയിട്ട് ടേക്ക് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി അത് എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ നല്ല പേയുള്ള, അപ്പോൾ ജൂനിയേഴ്സിനൊക്കെ നമ്മൾ ഫുൾ പേ കൊടുത്തു, നല്ല പേയുള്ള ആൾക്കാർക്കൊക്കെ ലോക്ക്ഡൗണിൽ ഈ ഒരു മോഡലിലേക്ക് വന്നു. അങ്ങനെ കോവിഡ് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് പോയി. കാരണം കുറച്ച് സമയം എടുത്തല്ലോ പിന്നെ ഓപ്പൺ ആവും. മാത്രമല്ല സൗദി അറേബ്യൻ്റെ സ്റ്റൈൽ മാറി, അവിടെ ഭരണമാറ്റവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, അതിൻ്റെ മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് മോഡലൊന്നും പിന്നെ വർക്ക് ചെയ്യാതായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞങ്ങൾ രണ്ടാമത് ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്ത് ചെയ്യും നമ്മൾ. അപ്പോൾ ഞാൻ ആലോചിച്ചു 2009 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു കൊല്ലം എക്സ്പീരിയൻസും അറിവില്ലായ്മയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10-12 വർഷത്തെ അറിവും എക്സ്പീരിയൻസും നെറ്റ്വർക്കും കണക്ഷൻസും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഞങ്ങളുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓക്കെ, നമുക്ക് വിചാരിക്കുക ആദ്യമായിട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുക, അതൊക്കെ നമുക്കുണ്ട്, ഇപ്പോൾ പോസിറ്റീവാണല്ലോ, നെറ്റ് പോസിറ്റീവാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം day 1 തൊട്ട് തുടങ്ങണ പോലെ തുടങ്ങി. വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഫസ്റ്റ്. ഇപ്പോൾ ഇന്ത്യയിൽ കുറച്ച് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കോവിഡൊക്കെ കഴിഞ്ഞ് 2022 ആയപ്പോഴേക്ക് പിന്നെ ഞങ്ങൾ തിരിച്ച് ഗൾഫിലെ മാർക്കറ്റിൽ തന്നെ പുതിയ മാർക്കറ്റ്സ് കുറച്ചും കൂടി, കുവൈത്ത്, ഒമാൻ, പിന്നെ കുറച്ച് സെൻട്രൽ ഏഷ്യൻ മാർക്കറ്റ്സ്, പിന്നെ ഇപ്പോൾ കുറച്ച് US മാർക്കറ്റ്സിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ആ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത്

0: പൊസിഷൻ ചെയ്തിട്ടുള്ളത്.
1: ഈ എന്റർപ്രണർഷിപ്പ് ഏരിയയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരുപക്ഷേ സംശയമുണ്ടാകാൻ സാധ്യതയുള്ളത്, നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലേ നമുക്ക് ഇതിലേക്ക് ഇറങ്ങാൻ കഴിയൂ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ആഡ് ചെയ്യാനുള്ളത്?
0: ഞാൻ പറഞ്ഞില്ല, എനിക്ക് കോളേജിൽ നിന്നൊന്നും ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം അന്നൊന്നും കോളേജിലൊന്നും ഈ ടൈപ്പ് പ്രൊമോഷൻസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ ഒരുപാട് എൻ്റർപ്രണർഷിപ്പ് സെല്ലുകൾ, പിന്നെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, അത് ഇത്, പിന്നെ സ്റ്റാർട്ടപ്പ് മിഷൻസ്, കേരള ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, ഒരുപാട് കാര്യങ്ങൾ, മെൻറ്റർഷിപ്പ്, അത് ഇത്, ഫണ്ടിങ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇറങ്ങുന്ന സമയത്തൊന്നും ഇങ്ങനെ അത് കേട്ടിട്ടല്ല. സ്റ്റാർട്ടപ്പ് തന്നെ ഞാൻ കോളേജിൽ നിന്നൊക്കെ കഴിഞ്ഞ ശേഷം ബാംഗ്ലൂരൊക്കെ പോയപ്പോഴാണ് കേട്ടത്, ഇവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഒരു സ്റ്റാർട്ടപ്പ്, എന്താ പറയുക, ഒരു ഒരു ബൂം, ഒരു ചെറിയൊരു ഒരു എക്സ്പ്ലോഷൻ തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. പല ആളുകളും അതിലേക്ക് ഇറങ്ങുന്നുണ്ട്, അതിനെപ്പറ്റി ഭയങ്കര വാതോരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ എല്ലാം ബിസിനസ്സാണ്, ഓക്കെ, റിയൽ ബിസിനസ്സുകളാണ്, ഓക്കെ, അതിൽ ഒരു ഫാൻസി ആയിട്ടൊന്നും കാണേണ്ടതില്ല ആക്ച്വലി. അപ്പോൾ അത് ഒരു ബിസിനസ് തുടങ്ങാൻ പല മാർഗങ്ങളുണ്ട്. ഒന്ന് നമുക്ക് പിന്നെ ഇപ്പം, പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരു ബിസിനസ് പറയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ടപ്പ്, ഈ സ്റ്റാർട്ടപ്പും ബിസിനസ്സും തമ്മിൽ അതിൻ്റെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ടെർമിനോളജികൾ. ആക്ച്വലി സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ ടെർമിനോളജി ശരിക്കും ഉപയോഗിക്കുന്നത് ഹൈലി സ്കെയിലബിൾ, അല്ലെങ്കിൽ ഒന്ന് ഹൈ, രണ്ട് ഇത് പറയാം. ഒന്ന് ഹൈലി സ്കെയിലബിൾ ബിസിനസ്സിനെ കുറിച്ചാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് ചെയ്തു ഭയങ്കര വലിയ ബിസിനസ്സാവുക, ഓക്കെ. രണ്ട്, ഫാസ്റ്റ് സ്കെയിലബിളാണ്, ഭയങ്കര സ്പീഡിൽ. അതായത് നമ്മൾ, ഞാനൊരു പ്രാവശ്യം പി സി മുസ്തഫയായിട്ട് ഇങ്ങനെ ഒരു 1-to-1 സെഷനിൽ ഇരുന്നിരുന്നു, നമ്മുടെ ഓർഗനൈസേഷൻ
1: സെഷനിലായിരുന്നു,
0: ആ എത്ബിസിൽ. എത്ബിസിൽ ഇരുന്ന സമയത്ത് പുള്ളിയിട്ട് പല വിഷയം സംസാരിച്ചപ്പോൾ പുള്ളി ഈ കാര്യം വന്നു. അപ്പോൾ അപ്പോൾ പുള്ളി പറഞ്ഞൊരു അനാലജി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ പരിപാടി വൺ ഡേ ഇൻ്റർനാഷണൽ മാച്ച് പോലെയാണ്. ഈ ക്രിക്കറ്റിൽ എല്ലാ ബോളും സിക്സ് അടിക്കലാണ് ഏറ്റവും നല്ലത്. അതായത് എല്ലാ ബോൾ, അതായത് ബാറ്റ്സ്മാൻ എന്താ ശ്രമിക്കണത്, അടിച്ച് നിരത്തുക, ഔട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ നേരെ മറിച്ച് കൺവെൻഷനൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ചെയ്യാം. ബൂട്ട്സ്ട്രാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫണ്ട് തന്നെ ഉപയോഗിച്ച് സ്ലോ ആയിട്ട് ഗ്രോ ചെയ്ത് വരിക എന്നുള്ളത് ഒരു ടെസ്റ്റ് മാച്ച് പോലെയാണ്. എല്ലാം സിക്സ് അടിക്കാൻ പറ്റൂല, പക്ഷെ ഇങ്ങനെ ഗെയിമിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം, ഔട്ടാവരുത്. അപ്പോൾ മറ്റൊടുത്ത് പറഞ്ഞാൽ ഒന്നിൽ ഔട്ടായിട്ട് വേറെ ഒന്ന് തുടങ്ങാം. അപ്പോൾ രണ്ട് രണ്ട് മോഡാണ്. അപ്പോൾ നമ്മുടെ അതിന് വേണ്ട എനർജി, അതിന് വേണ്ട ഐഡിയൻ്റെ സ്ട്രെങ്ത്, പിന്നെ നമ്മൾ കണ്ടത് സ്കെയിലബിൾ എന്ന് പറയുമ്പോൾ തന്നെ ചില ഐഡിയകളെ സ്കെയിലബിൾ ഉള്ളൂ, എല്ലാ ഐഡിയയും സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ പക്ഷെ നമുക്കൊരു ആസ് എ ബിസിനസ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ ഇങ്ങനത്തെ വലിയ ഐഡിയകൾ തന്നെ വേണമെന്നില്ല. ഒരു റീസണബിളി ഗുഡ് ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില ആൾക്കാർക്ക് മറ്റേ വലിയ സ്കെയിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകൾ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഒഡാസിറ്റിയും അതിനുള്ള സ്ട്രെങ്ത്തും ക്ഷമയും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് അത് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഈ രണ്ട് സംഗതി ഉണ്ട്. ഇനി ഇപ്പോൾ ഇനി സ്റ്റാർട്ടപ്പ് മോഡലിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അവിടെ ഈ ഐഡിയ ഉള്ള ആളുകൾക്ക് ഗവൺമെൻറ് ഗ്രാൻഡ് തൊട്ട് പിന്നെ ഏഞ്ചൽ ഫണ്ടിങ്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്, പിന്നെ അങ്ങനെ പോയിട്ട് പബ്ലിക് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു റൂട്ടാണുള്ളത്. ഇനി കൺവെൻഷണൽ ബിസിനസ് സംബന്ധിച്ചോളം മുമ്പ് ഉള്ള സാധാരണ റൂട്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് ലോൺ എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിളായ റൂട്ടല്ല. അപ്പോൾ അതൊരു അടഞ്ഞ വാതിലാണ്, അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. നേരെ കുറച്ച് അവിടെ നമുക്കല്ലാത്ത, നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ പാർട്ട്നേഴ്സ് ആക്കിക്കൊണ്ട് നമുക്ക് തുടക്കത്തിൽ തുടങ്ങാൻ പറ്റും. നമ്മുടെ ലാഭമോ കാര്യങ്ങളോ അവരായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. ഒരു വെൽത്ത് ഷെയറിങ് ഒരു മെക്കാനിസം ഉണ്ടാക്കേണ്ടി വരും. പിന്നെ നമ്മൾ സ്ലോ ആയിട്ട്, സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്ത് പോകുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. വലിയ ഭയങ്കര സ്കെയിലബിൾ ബിസിനസ് മോഡലാണെന്ന് വിശ്വസിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു പിന്നെ 15 വർഷമായി. ഒരു 2030-ഓടുകൂടി ഒരു 150 crore ടേൺ ഓവർ എത്തുന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഒരു 2030 എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു 20 years എടുക്കും. നമ്മൾ നേരെ കുറച്ചൊരു സ്റ്റാർട്ടപ്പ് ചിലപ്പോൾ 5-ാമത്തെ കൊല്ലം ഈ പോയിന്റ് മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സ്ലോ സ്റ്റഡി സംഭവം. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഭയങ്കരമായിട്ട് വേണ്ട ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. നമുക്ക് ഓരോ പ്രോജക്റ്റ് എടുത്താലേ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ വേണം. ഒരുപാട് ഞങ്ങൾ ശ്രമിച്ച് പല ഓപ്ഷൻസും ഫണ്ടിങ്ങിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പുൾ ചെയ്തിട്ടും അല്ലൊക്കെ. ഇപ്പം വളരെ റീസെൻ്റായിട്ട് ഈ കോവിഡ് ടൈമിൽ സംഭവിച്ച ഒരു സംഭവമാണ് റഹബാർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇസ്ലാമിക് ഫൈനാൻസ് ചെയ്യുന്ന ഒരു ഒരു കമ്പനിയുണ്ട് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട്. ഞങ്ങളിപ്പോൾ അവരെ ഫണ്ടിങ് സ്വീകരിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് സിസ്റ്റം. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കൂടുതൽ സിസ്റ്റംസ് ഇനി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നാലാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡിൽ പിടിച്ചെക്കാൻ പറ്റുള്ളൂ, ബിസിനസ് ഫീൽഡിൽ. അല്ലെങ്കിൽ ആൾക്കാർ കൺവെൻഷനിൽ നമ്മളെ മുമ്പ് ചെയ്ത പോലെ ബാങ്കിലേക്ക് പോകും, പിന്നെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമേ കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്. ഭയങ്കര പ്രയാസമാണ് അങ്ങനെ പിടിച്ചു നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് രൂപത്തിനും കയ്യിൽ നമ്മുടെ കയ്യിൽ തന്നെ ഒരുപാട് പൈസ ഉണ്ടാവണമെന്നില്ല, ബട്ട് എഗെയിൻ നമ്മൾ വേറെ ആൾക്കാരെ അടുത്ത് നിന്ന് പൈസ വാങ്ങി ചെയ്യുമ്പോൾ ദർ ഷുഡ് ബി എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. പിന്നെ നമ്മൾ വേറെ ആൾക്കാരെ പൈസ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി വേണം, ഒരു ട്രൂത്ത്ഫുൾനെസ് വേണം, നമ്മൾ കാര്യങ്ങൾ അവരായിട്ട് കൺവേ ചെയ്യണം. പിന്നെ ഈ പൈസ ഇടുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇൻവെസ്റ്റിംഗ് ഇൻ എ ബിസിനസ് ഈസ് നോട്ട് ലൈക്ക് ലെൻഡിങ് മണി. പൈസ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഓൾ ചാൻസ് ദാറ്റ് ചില ആൾക്കാർ വിചാരിക്കണം എന്ന് വെച്ചാൽ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഒന്നെങ്കിൽ ലാഭം കിട്ടും അല്ലെങ്കിൽ ലാഭം കിട്ടില്ല. ക്യാപിറ്റൽ പോകുന്നുള്ള കാര്യം പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ യു ലൂസ് ഓൾ ദ ക്യാപിറ്റൽ, ദർ ഇസ് എ ചാൻസ്. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. അതുകൊണ്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, എപ്പോഴും നമുക്ക് നമ്മളെ കയ്യിലിപ്പോൾ ഒരു ഗൾഫിൽ നിന്ന് വന്ന ആൾ, അയാളെ കീശയിൽ ഒരു 50 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക, ഈ 50 ലക്ഷം പോയിട്ട് ഒരു ബിസിനസ്സിലിടരുത്.
1: അതെ,
0: അറ്റ്ലീസ്റ്റ് അപ്പോൾ ഒരു റിസ്ക്, വേറൊരാൾ റൺ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ഫണ്ടിടുകയാണെങ്കിൽ നമുക്ക് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരു സൈസ് എമൗണ്ടാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ.
1: തീർച്ചയായും. ഈ ഒരു എന്റർപ്രണർഷിപ്പ് ഡ്രീം ചെയ്യുന്ന യങ് പ്രൊഫഷണൽസിനോട് പ്രത്യേകിച്ച് എന്ത് അഡ്വൈസാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്?
0: ഡെഫിനറ്റ്ലി, പിന്നെ ഇതിന് ഞാൻ ആദ്യമേ എന്റർപ്രണർ ആവണം എന്നിങ്ങനെ ആസ്പയർ ചെയ്ത ഒരാളല്ല. പക്ഷെ ഞാനിതിൽ വന്ന് ഈ ഒരു 2009 തൊട്ട് ഈ 16 വർഷത്തോളം ഞാൻ പല അപ്സ് ആൻഡ് ഡൗൺസ് കൂടെയൊക്കെ കയറിപ്പോയപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഒരു പല എന്റർപ്രണേഴ്സും അതൊരു ഭംഗിവാക്ക് പറയാനോ എന്ന് നമുക്ക് തോന്നും, പക്ഷെ ഇതിൽ പൈസ കിട്ടണമല്ല, ബിക്കോസ് യു ആർ ദ ലാസ്റ്റ് പേഴ്സൺ വിൽ ഗെറ്റ് പെയ്ഡ്. മനസ്സിലായോ? അപ്പം ഞാനൊരു മാസം എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ ആദ്യത്തെ സാലറി കൊടുക്കുക, നമ്മളെ സപ്ലയേഴ്സിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക, എല്ലാ ടാക്സ് അടക്കുക എന്നിത്യാദി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഉണ്ടെങ്കിലാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ. ഒരു ഐ എം ടോക്കിംഗ് അവിടുത്തെ മന്ത്ലി പേയ്മെൻറ്റ്. ചിലപ്പോൾ നമ്മൾ ഓവറോൾ നമുക്ക് നമ്മളെ കമ്പനി ഗ്രോ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും. അതേപോലെ നമുക്ക് ലാഭത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിലും എല്ലാ ലയബിലിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പൈസ കിട്ടാന്നുള്ള മാത്രമാണ് ഒരാളെ ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ അയാൾക്ക് ചിലപ്പോൾ ഒരു സന്തോഷം കിട്ടിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ഓക്കെ, പൈസ ഉണ്ടാവുമ്പോൾ പൈസ കിട്ടും, പക്ഷെ അതല്ലാതെ നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒരുപാട് ആൾക്കാരെ കരിയർ ഗ്രോത്തിൽ നമുക്ക് നല്ല പിന്നെ ഒരു പങ്ക് വഹിക്കാൻ പറ്റും. നമ്മൾ അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റും, അവർക്ക് അവർ ഗ്രോ ചെയ്യണം നമ്മളിങ്ങനെ കാണും, അവർ നന്നായി പോകണം, അവർ നല്ല കുടുംബം ബിൽഡ് ചെയ്യണം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേസമയം നമ്മൾ ചെയ്യുന്ന പണി ഇന്നെ നമുക്കിഷ്ടമുണ്ടെങ്കിൽ, അപ്പം എനിക്കിഷ്ടമുള്ള എപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോയിട്ട് വേറെ ആളൊപ്പം പാർട്ട്ണറാവുക, പരിപാടികൾ ചെയ്യരുത്. അപ്പോൾ എന്നെ സംബന്ധിച്ചത് ഞാൻ പറഞ്ഞു, എൻ്റെ പാഷനായിരുന്നു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ എത്തുക എന്നുള്ളത്. അപ്പം ഞാൻ അത് തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പ്രോജക്റ്റിൽ നിന്ന് ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും ആ സംഗതി വർക്ക് ചെയ്ത്, ഇപ്പം ഞാൻ എന്താ പറയുക, ചില പ്രോജക്റ്റ് ഒന്നും ചിലപ്പോൾ നമുക്ക് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, പക്ഷെ ആ സംഗതി വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ യു വിൽ ഗെറ്റ് എ ഫീൽ ഓഫ് എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമുക്ക് നല്ല പാഷനേറ്റ് ആയിട്ടുള്ള, വെറും മണി മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലാതെ ഒരു ഹയർ ലെവലിൽ നമുക്ക് ചില കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമായിട്ട് ഇതിനെ കണ്ടാൽ ദിസ് ഈസ് വെരി എൻജോയബിൾ, പക്ഷെ അറ്റ് ദ സെയിം ടൈം വെരി ചലഞ്ചിങ്.
1: തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ വിസ് റേഡിയോയുമായി താങ്കളുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടുള്ള വളരെ വാല്യുവബിൾ ആയിട്ടുള്ള പോയിന്റ്സ് പങ്കുവച്ചതിൽ. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ജസാകുമുല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: വിസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വഴികാട്ടി, സ്വയം സംരംഭകത്വം നാം അറിയേണ്ടത് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർത്തത് ജാസിർ സബ്രി, കൂടെ ഡോക്ടർ ബഷീർ വിപി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി സുപദം, അഹ്ലു സുന്ന തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ. രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അവതരണം നിഹാദ് എം സി സി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലിന അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സുബദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ മൻഹജു സലഫിൻ്റെ അഹ്ലു സുന്ന വൽ ജമാഅത്തിനെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. രണ്ട് മാർഗങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയത്. ഒന്ന്, അഹ്ലു സുന്ന വൽ ജമാഅത്തിയുടെ അഖീദയുടെ പ്രത്യേകതകൾ. ഈ അഖീദയുടെ പ്രത്യേകത നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് അഹ്ലു സുന്നയുടെ മാർഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തൊരു വിഷയം സൂചിപ്പിച്ചത്, അഹ്ലു സുന്ന ഏറ്റവും വലിയ പ്രത്യേകത പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള സുരക്ഷിതത്വമാണെന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രമാണങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിൽ കൃത്യത അഹ്ലു സുന്നയെ വേറിട്ട് നിർത്തുന്നു എന്നുള്ളതാണ്. ആ കൃത്യമായ മാർഗം നമ്മൾ സ്വീകരിക്കുക എന്നതാണ് അഹ്ലു സുന്നയിലാണ് നാം സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ ഒരു ലക്ഷണമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. മറ്റൊരു വിശേഷണമാണ് ഇന്നത്തെ എപ്പിസോഡ് മുതൽ നമുക്ക് പഠിക്കാനുള്ളത്. അതായത്, അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് അള്ളാഹുവിനും റസൂലിനും പൂർണ്ണമായി കീഴ്പ്പെടുന്നു എന്നുള്ളതാണ്. തസ്ലീം എന്നാണ് അറബി ഭാഷയിൽ പ്രയോഗിക്കുക. ഈ പൂർണ്ണമായി കീഴൊതുങ്ങുക എന്നതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ നമ്മൾ അഹ്ലു സുന്നയുടെ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഇവിടെ യാഥാസ്ഥിതികന്മാർ ഞങ്ങൾ അഹ്ലു സുന്നയുടെ ആളുകളാണെന്ന് ഒരു ഭാഗത്ത് പറയുകയും എന്നാൽ മറുഭാഗത്ത് ഈ വിശേഷണത്തിന് യോജിക്കാത്ത അനുയോജ്യമല്ലാത്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ വേണമെന്നതുകൊണ്ടാണ് ഈ അടിസ്ഥാനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത്, ഇത് വിശദീകരിക്കുകയാണെങ്കിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും പൂർണ്ണമായി കീഴ്പ്പെടുന്നതിൽ അഥവാ തസ്ലീം സമർപ്പിക്കുന്നതിൽ അധിഷ്ഠിതമാണ് എന്നതാണ് ഈ വിഷയത്തിലെ മർമ്മം എന്ന് പറയുന്നത്. ഇതിൽ ഒരു അണുമണി തൂക്കം സംശയം ഉണ്ടാവൽ പോലും അഖീദയിൽ സാരമായി ബാധിക്കുമെന്ന് സാരണം. അതായത്, അള്ളാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാര്യം പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച വിഷയത്തിൽ അണുമണി തൂക്കം സംശയം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു പറയാണ് അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതിലൊരാൾക്ക് സംശയമാണ്, അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹ് പറഞ്ഞിക്കണോ എന്ന് സംശയം വന്നാലോ, അത് അള്ളാഹുവിനും റസൂലിനും പൂർണ്ണമായി കീഴൊതുങ്ങുന്നതിന് വിരുദ്ധമാണ്. നമ്മൾ ചിന്തിക്കുക, അള്ളയും റസൂലും ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും എത്രയോ തെളിവുകൾക്കുണ്ട് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു ഒരു ഭാഗത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണമെന്ന് പറയുന്നു ഒരു ഭാഗത്ത്, എന്നിരിക്കെ അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അത് അള്ളാഹൻ്റെ പ്രമാണങ്ങളോടുള്ള തസ്ലീം കീഴൊതുങ്ങലാണോ? അല്ല. എന്നാൽ നമ്മുടെ വിശേഷണത്തിൽ ഈ ഒരു വിശേഷണം ഭാഗമായി വരണമെങ്കിൽ, തസ്ലീം എന്ന് പറയുന്ന പൂർണ്ണമായി കീഴൊതുങ്ങൽ ഭാഗമായി വരണമെങ്കിൽ, അള്ളയും റസൂലും പറഞ്ഞതിൽ പൂർണ്ണമായി കീഴൊതുങ്ങുക, അതിലൊരു സംശയം അണുമണി തൂക്കം പോലും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാലോ അത് അഖീദയെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കാം. കാരണം വിശ്വാസ കാര്യങ്ങൾ അധികവും ഇപ്പോൾ അള്ളാഹു കീഴൊതുങ്ങുക എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായും ചർച്ച വരുന്നൊരു കാര്യമാണെന്ത്? ഗൈബിയായ കാര്യങ്ങൾ എന്നുള്ളത്. കാരണം വിശ്വാസ കാര്യങ്ങളിലെ അധിക കാര്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഗൈബുമായി ബന്ധപ്പെട്ടാണ്, അദൃശ്യകാര്യങ്ങളാണ്. അദൃശ്യകാര്യങ്ങൾ വിശ്വസിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികളുടെ മഹത്തായ ഗുണമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചെന്നിട്ടുള്ളത്. കാരണം ഈ അദൃശ്യമായ കാര്യങ്ങൾ നമുക്ക് ദൃശ്യമല്ല, നമുക്ക് ദൃശ്യമല്ലാത്തത് കൊണ്ട് തന്നെ അദൃശ്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ വഹീ വേണമെന്നതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. കാരണം അദൃശ്യമായ കാര്യങ്ങൾ അദൃശ്യമറിയുന്ന റബ്ബിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, മറ്റൊരാൾക്കും ആ അദൃശ്യങ്ങളിലേക്ക് എത്തിച്ചേരാനോ പോവാനോ പറ്റൂല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യ കാര്യങ്ങളുടെ വിശ്വാസം എന്നാണ് പൂർണ്ണമായി കീഴൊതുങ്ങുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ യാഥാസ്ഥിതികന്മാർ ഒരു ഭാഗത്ത് കാണുന്നത് എന്താണ്? അദൃശ്യ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയുമെന്നും അദൃശ്യ കാര്യങ്ങളെ ദൃശ്യമായിട്ട് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുമെന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് വിശദാംശങ്ങളെ നമുക്ക് പിന്നീട് കടക്കാൻ സാധിക്കും. ഇവിടെ പറയുന്നത് അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികളുടെ മഹത്തായ ഗുണമാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചത്. ഖുർആനിൽ കാണാൻ സാധിക്കും, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതിഹും യൂഖിനൂൻ. മറ്റൊരു വചനം, ഉലായിക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അതായത്, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, നിനക്ക് അയക്കപ്പെട്ടതും നിന്റെ മുമ്പ് അയക്കപ്പെട്ടതും വിശ്വസിക്കുന്നവരായിരിക്കും അവരെന്നാണ്. വബിൽ ആഖിറതിഹും യൂഖിനൂൻ, ആഖിറത്തിൻ്റെ വിഷയത്തിലൊക്കെ ദൃഢതയുണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. എന്താണ് ഇവിടെ അറിയിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ? അത് ഗൈബാണ്, അദൃശ്യമായ കാര്യങ്ങളാണ്. അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ദൃഢതയുണ്ടാകും. എപ്പോഴാണ് നമുക്ക് ദൃഢത ഉണ്ടാവുക? അത് അള്ളാഹ് പറഞ്ഞു എന്നൊരു ബോധ്യവും റസൂലിലൂടെ നമ്മൾക്ക് വേണ്ടി പഠിപ്പിക്കപ്പെട്ടു എന്നൊരു ബോധ്യവും ഉറച്ച വിശ്വാസവും ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോഴാണ്. ഇപ്പം തസ്ലീം എന്ന് പറയുമ്പോൾ അതിൽ പൂർണ്ണമായും കീഴൊതുങ്ങുക. ഇത് അഹ്ലു സുന്നയുടെ വിശേഷണമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ അദൃശ്യമായ കാര്യങ്ങൾ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണ്? അദൃശ്യമായ കാര്യങ്ങൾ കേവല ബുദ്ധി കൊണ്ട് മാത്രം പൂർണ്ണമായി ഗ്രഹിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ അഖീദയുടെ കാര്യത്തിൽ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും വന്ന പ്രമാണങ്ങളിൽ അഹ്ലു സുന്ന ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ഇന്നിവിടെ കാണുന്ന യാഥാസ്ഥികന്മാരോ, അവർ ഇതിൽ നിന്ന് വിരുദ്ധമായ അദൃശ്യ കാര്യങ്ങളിൽ, ഊഹാപോഹങ്ങളിൽ മുഴുകുന്നു. അവർക്ക് എങ്ങനെയാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് അദൃശ്യജ്ഞാനത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുക? അവർക്ക് ഒരിക്കലും അള്ള പറഞ്ഞ അടിസ്ഥാനത്ത് ഉൾക്കൊള്ളാൻ കഴിയൂല. കാരണം എന്താണ്? അവർ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാണ്. അവർ പ്രമാണങ്ങളെ പിൻപറ്റാത്തത് വഴി സ്വന്തം ബുദ്ധിക്കോ വിശ്വാസത്തിനോ സമാധാനം നൽകുന്നില്ലെന്ന് മാത്രമല്ല, തങ്ങളെ പിന്തുടരുന്ന സാധാരണക്കാരെ കൂടി അള്ളാഹുവിൻ്റെ ഫിത്രത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഒരു പണിയാണ് നിലവിലെ യാഥാസ്ഥികന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസ സംഹിതയിലെ ഏറ്റവും വലിയ തൂണുകളിൽ ഒന്നാണ് അദൃശ്യ കാര്യങ്ങളുടെ വിശ്വാസം. അഖീദയിലെ മിക്ക വിഷയങ്ങളും അദൃശ്യമായ ഗൈബിൻ്റെ പരിധിയിലാണ് വരിക എന്ന അടിസ്ഥാനത്തൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു വിഷയം കൺക്ലൂഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണ്? ഞാൻ അഹ്ലു സുന്നയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ അള്ളയും റസൂലും എന്തു പറഞ്ഞോ അതിൽ ഞാൻ എന്തായിരിക്കും? ഉറച്ചു വിശ്വസിക്കുന്നുണ്ടായിരിക്കും. എനിക്കതിന് യാതൊരു ഊഹാപോഹങ്ങൾക്കോ വകുപ്പില്ല. എൻ്റെ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ആ വിഷയത്തിൽ ഞാൻ ദൃഢമായി അംഗീകരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. അതേസമയത്ത് മറുഭാഗത്ത് കാണുന്ന ഇതിൻ്റെ ഊഹാപോഹങ്ങളിൽ കുടുങ്ങി അദൃശ്യ കാര്യങ്ങളിൽ അറിയാനുള്ള വ്യഗ്രതകളും അതിൽ മുഴുകി ചർച്ചകളിൽ മുഴുകി അങ്ങനെ പോകുന്ന ബുദ്ധിക്ക് യോജിച്ചതേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മളൊരു നിലക്കും പോകാൻ പാടില്ല എന്നതാണ് നമ്മൾ അഹ്ലു സുന്നയുടെ ക്വാളിറ്റിയായി മനസ്സിലാക്കേണ്ടത്. ഈ അടിസ്ഥാനത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും മനസാ വാച കർമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും വേണം. ഇതാണ് ഒന്ന്. അടുത്തൊരു അടിസ്ഥാനമാണ് ഈ അഹ്ലു സുന്നയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് സുവ്യക്തവും സുതാര്യവുമായിരിക്കും അഹ്ലു സുന്നയുടെ വിശ്വാസം എന്നുള്ളത്. അതിൽ കെട്ടുകൊടുക്കലൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ തന്നെ നമ്മളെന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ അഹ്ലു സുന്നയുൽ ജമാഅത്തിൻ്റെ അഖീദ അതിൻ്റെ വ്യക്തത കൊണ്ടും സരളത കൊണ്ടും വേറിട്ട് നിൽക്കുന്നുണ്ട് മറ്റു അഖീദയുടെ വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഭാഗത്ത് യാഥാസ്ഥിക തൗഹീദ് പറയുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവർ പറയുന്ന തൗഹീദ് യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തും പറഞ്ഞ പോലെ ലളിതല്ല. പല ദുർവ്യാഖ്യാനങ്ങളും മറ്റും കൊണ്ടുവന്ന് ആളുകൾ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യമാണ് ഒരു ഭാഗത്തുള്ളത്. എന്നാൽ ഖുർആനിലേക്കും ഹദീസിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര സരളമായിട്ടും എത്ര ലളിതമായിട്ടുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്, ഖുർആനിലൂടെ അഖീദയെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. ഈ ഒരു ബോധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അഖീദയെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതാണ് അഹ്ലു സുന്നയുടെ ഒരു പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വിഷയം. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉൾക്കൊള്ളേണ്ട മാർഗം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് മറ്റു മറുവശത്ത് നോക്കുമ്പോൾ ഈ യാഥാസ്ഥികന്മാരെ നോക്കുമ്പോൾ അവൻ പരസ്പര വിരുദ്ധമായ ആശയങ്ങളും അവ്യക്തതകളും സങ്കീർണകളും അതിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ വിഷയത്തിലായിരിക്കും അവരുടെ ഒരു ഇടപെടലുകൾ ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇൽമുൽ കലാമിൻ്റെ സൂഫിസത്തിൻ്റെയും ആയത്തിൽ മുങ്ങിപ്പോയ പല പ്രമുഖ പണ്ഡിതന്മാരുടെയും ജീവിതം എന്താണ്. ഇത് വലിയ ഉദാഹരണങ്ങളാണ്. അവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ ആശയങ്ങളിലും വ്യാഖ്യാനങ്ങളിലും വിശ്വാസ വൈരുദ്ധ്യങ്ങളിൽ നിറഞ്ഞ് ദുരൂഹമായ സാഹചര്യത്തിലാണ് അവർ ജീവിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഇത്തരം സങ്കീർണതകളിൽ ചെലവഴിച്ച പലരും അന്ത്യകാലത്ത് അവസാന കാലത്ത് ഈ തങ്ങളുടെ പാതയിലെ ആശയക്കുഴപ്പങ്ങളിൽ ഖേദിക്കുകയും സലഫു സ്വാലിഹീങ്ങളുടെ മുൻഗാമികളുടെ ലളിതമായ വിശ്വാസ രീതിയിലേക്ക് മടങ്ങുകയും ചെയ്തതായി കാണാൻ സാധിക്കും. ഉദാഹരണമാണ് മരണശൈലിയിൽ വെച്ച് വാർദ്ധക്യത്തിലുമെല്ലാം സത്യം തിരിച്ചറിഞ്ഞ അവർ സലഫുകളുടെ പാതയെ മുറുകെ പിടിച്ചതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തർക്കശാസ്ത്രത്തിൽ കൊടുമുടി കയറിയ ഇമാം റാസി തൻ്റെ ജീവിതത്തിൽ അവസാനത്തെ പറഞ്ഞ വാചകം എന്താണ്? ലഖദ് തഅമ്മൽതു തുർക്കൽ കലാമിയ, ഞാൻ ഈ ഇൽമുൽ കലാമിൻ്റെയും തർക്കശാസ്ത്രത്തിൻ്റെയും വാചകങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു. വൽ മനാഹിജൽ ഫൽസഫിയ, ഫൽസഫിയുടെ ലോജി ഫിലോസഫികളെക്കുറിച്ച് ചിന്തിച്ചു. വമാ റഅയ്തു ഹാ തശ്ഫീ ഖലീല, ഒരിക്കലും എനിക്കതൊരു മനസ്സിന് സമാധാനമായി തോന്നിയിട്ടില്ല. വലാ തർഫി ഖലീല, എൻ്റെ രോഗത്തിനൊരു ശമനമായി ദാഹിച്ചവൻ്റെ ദാഹം തീർക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. വറഅയ്തു അഖ്റബ തുർക്കി തുരീഖത്തുൽ ഖുർആൻ, ഏറ്റവും ശരിയായ തുർക്ക് ശരിയായ മാർഗം എന്ന് പറയുന്നത് തുരീഖത്തുൽ ഖുർആനാണ്, ഖുർആൻ്റെ മാർഗമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്താണ്? അപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു മാർഗം ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും മാർഗമാണ്. അതായത് അഖീദ മനസ്സിലാക്കൽ വളരെ ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ്റെ ശൈലി അതാണ്, ഹദീസിൻ്റെ ശൈലി അതാണ്.
6: ഇത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ അപ്പുറം മറുഭാഗത്ത് കാണുന്നത് മുഴുവൻ ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മുകളിൽ സൂചിപ്പിക്കപ്പെട്ട വിഷയങ്ങളാണ്. അപ്പം ആ ഒരു വിശേഷണങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അഹ്ലുൽ സുന്നയിൽ തെറ്റിപ്പോയി. അതേസമയം നമ്മൾ അഹ്ലുൽ സുന്നയുടെ മാർഗ്ഗത്തിലാണെങ്കിലോ ഈ വിശേഷണമായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ അടിയുറച്ച് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തൊരു അടിസ്ഥാനമായി നമ്മൾ ഒരു വിഷയം അഹ്ലുൽ സുന്നയുടെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അഹ്ലുൽ സുന്നയുടെ അഖീദ കാലാതീതമായി നിലനിൽക്കുന്നതും മാറ്റമില്ലാത്തതുമാണ് എന്ന്. 1400 വർഷമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരേപോലെ നിൽക്കുന്നതാണെന്നാണ്. ഈ അഹ്ലുൽ സുന്നയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ പല പണ്ഡിതന്മാർ കാലഘട്ടങ്ങളിലായി എത്ര ഇമാമുകൾ കഴിഞ്ഞുപോയി, ഈ ഇമാമുകളൊക്കെ തന്നെ വ്യത്യസ്ത കാലഘട്ടക്കാരാണ് അവരെങ്കിലും അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അവരെഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം അതിൽ വൈരുദ്ധ്യം കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അക്കൈദയുടെ അടിസ്ഥാനങ്ങളിൽ ഒരു വൈരുദ്ധ്യവും കാണാൻ സാധിക്കില്ല. എല്ലാവരും ഏകോപിച്ചിട്ടുണ്ടാവും അക്കൈദയുടെ അടിസ്ഥാനങ്ങളിൽ. എന്താണ് ഇങ്ങനെ ഒരു അക്കൈദയുടെ അടിസ്ഥാനം ഉണ്ടാവുക, അക്കൈദ ഏകോപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, അത് കാലാതീതമായി നിലനിൽക്കുന്നതും മാറ്റമില്ലാത്തതുമാണ് എന്ന യാഥാർത്ഥ്യമാണ്. ഇന്ന് ഒരു ഭാഗത്ത് യാഥാസ്ഥികന്മാരുടെ വാദങ്ങൾ എടുത്ത് നോക്കും നിങ്ങൾ, ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ പുതിയ വാദങ്ങൾ കൊണ്ടുവരേണ്ടി വരികയാണ്. ഓരോ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ട് നടത്തി തെളിയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തേണ്ടി വരികയാണ്. ഓരോ സമയത്തും ആയത്തുകൾ അതിൻ്റെ സ്ഥാനത്തല്ലാത്ത ഇടങ്ങളിൽ ഉദ്ധരിക്കേണ്ടി വരികയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഇവരെ സംബന്ധിച്ചിടത്ത് കൃത്യമായ ഒരു അഖീദയിൽ ഒരു പാരമ്പര്യമില്ല അത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ്. ഇവിടെ നമ്മൾ ഉറപ്പിച്ചു മനസ്സിലാക്കുന്നു 1400 വർഷമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഇതുവരെ ഇതിൽ അഹ്ലുൽ സുന്നയുടെ എല്ലാ ഉലമാക്കളും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ അഖീദയിൽ അവരെത്ര കാലഘട്ടങ്ങൾ വിഭിന്നമായിട്ടുണ്ടെങ്കിലും ശരി, പക്ഷെ അഖീദയിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ മറുഭാഗത്തോ ഓരോ ഭാഗങ്ങളിലും ഇമാമിങ്ങളും അവരവരുടെ പുതിയ പുതിയ വാദങ്ങൾ പറയുന്നു, പുതിയ പുതിയ തെളിവുകൾ എടുക്കുന്നു. അങ്ങനത്തെ ഒരു വൈരുദ്ധ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ശാസ്ത്ര പ്രത്യശാസ്ത്രമായിരിക്കും അവരിൽ കാണുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ സുരക്ഷിതമായ ഈ മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്ന് ചുരുക്കം. അപ്പോൾ അഹ്ലുൽ സുന്നത്തിൻ്റെ ആദർശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അത് കാലങ്ങൾ അതിജയിക്കുന്നതും മാറ്റങ്ങൾക്കിടമില്ലാതെ വിധം സുസ്ഥിരവുമാണ് എന്നതാണ്. ഇതിൻ്റെ വാക്കുകളിലും അർത്ഥതലത്തിലും യാതൊരു മാറ്റവും സംഭവിക്കാത്ത വിധം അതിൻ്റെ നിവേദനങ്ങളിലും ദിറായത്ത് അർത്ഥതലങ്ങളിലെ അറിവ് ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അടുത്തൊരു അടിസ്ഥാനമായി നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയമാണ് അഹ്ലുൽ സുന്നവൽ ജമായും യുക്തിക്കുള്ള സ്ഥാനവും എന്നുള്ളത്. അഹ്ലുൽ സുന്നയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യുക്തിക്ക് സ്ഥാനമുണ്ട് എന്നതാണ്. അതേസമയത്ത് എന്താണ് അംഗീകരിക്കപ്പെട്ട യുക്തി, എന്തല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ യുക്തിക്ക് സ്ഥാനമുണ്ട് എന്നത് തിരിച്ചറിയുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സവിശേഷത കൂടി ഉൾക്കൊള്ളുമ്പോൾ ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിലെ വിശ്വാസ പ്രമാണങ്ങളുടെ മറ്റൊരു സവിശേഷത നമുക്ക് എടുത്തു പറയാവുന്ന കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്, അത് യുക്തിസഹസമാണ്, അതായത് അക്കലാനീയത്ത് എന്ന് ചുരുക്കം. ശുദ്ധമായ യുക്തിക്കും ചിന്തക്കും പൂർണ്ണമായി യോജിച്ച് നിൽക്കുന്നതാണ് ഈ വിശ്വാസം എന്ന് ചുരുക്കിയിട്ടെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, ശരിയായ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നും വിരുദ്ധമായ ഒന്നും യഥാർത്ഥത്തിൽ പ്രമാണങ്ങളിൽ ഇല്ല. എന്നാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടാകും. അവിടെയൊക്കെ എന്താണ് കൃത്യമായ വീക്ഷണമെന്ന് ഈ അഹ്ലുൽ സുന്നക്ക് കൃത്യമായ മാർഗം പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇബ്നു തൈമിയ റഹിമഹുള്ള വ്യക്തമാക്കുന്ന ഒരു വാചകം നോക്കുക. വൽ അംബിയാഉ സ്വലവാത്തുല്ലാഹി അലൈഹിം വസലാമുഹു മഅസൂമുൻ, അംബിയാക്കന്മാർ പാപസുരക്ഷിതരാണ്. ലാ യഖൂലൂന അലല്ലാഹി ഇല്ല അൽഹഖ, അവർ അള്ളാഹിന്റെ വിഷയത്തിൽ ഹക്കല്ലാത്തത് സംസാരിക്കൂല. വലാ യൻഖൗലൂന അൻഹു ഇല്ല സിദ്ഖ, അവരിൽ നിന്ന് സിദ്ഖല്ലാതെ സത്യമല്ലാത്തത് എന്തേയില്ല, സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ അവർ കൈമാറുകയുള്ളൂ. ഫമൻ ഇദ്ദഅഅ ഫി അഖ്ബാരിഹിം മാ യുനാഖിദു സരീഹൽ മഅഖൂൽ, അതിനാൽ പ്രവാചക വചനങ്ങൾക്ക് യുക്തിക്ക് വിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്ന് ആരെങ്കിലും വാദിച്ചാൽ കാന കാദിബൻ, അവൻ കളവ് പറയുന്നവനാണ്. ബല്ലാ ബുദ്ധായ കൂന ദാലിക്കൽ മഅഖൂൽ ലൈസ ബിസരീഹിൻ, ഒന്നുകിൽ ആ വാദം യുക്തിസഹമായിരിക്കില്ല, അല്ലെങ്കിലോ ഔ ദാലിക്കൽ മൻകൂ ലൈസ ബിസഹീൻ, അവർ ഉദ്ധരിച്ച ആ നിവേദനം അവിശ്വാസമായിരിക്കും, അതുമല്ലെങ്കിലോ ഫമാ ഉലിമ യക്കീൻ അന്നവും അഖ്ബറുബിഹി എംതനിയക്കൂന ഫിൽ അഖിലി മായുനാക്കിലുഹു, പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത കാര്യങ്ങൾ നിശ്ചയമായി ബുദ്ധിക്ക് വിരുദ്ധമാകില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതായത് വമാ ഉലിമ യക്കീൻ അന്നല അക്കല ഹക്കമ ബിഹി എംതനിയുവായിക്കൂന ഫി അഖ്ബാരിഹിം മാ യുനാഖിലുഹു. അതായത് അവർ തെളിയിക്കപ്പെട്ട ബുദ്ധിക്കും യാഥാർത്ഥ്യങ്ങൾ പ്രവാചക വചനങ്ങൾക്ക് ഒരിക്കലും വിരുദ്ധമാവൂല എന്ന് ചുരുക്കം. ഇതിവിടെ കൃത്യമായി പഠിപ്പിക്കപ്പെടുകയാണ് ഇബ്നു തൈമിയ റഹിമുള്ള. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും ഉണ്ടാവൂല. ബുദ്ധിക്ക് യോജിക്കുന്ന രീതിയിലെ സ്വരീഹായ ശരിയായ ബുദ്ധിക്ക് യോജിക്കുന്ന രീതിയിലെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യം. ഇതും അഹ്ലുസുന്നയുടെ വലിയൊരു സവിശേഷതയായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ബുദ്ധിക്ക് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ, ബുദ്ധിക്ക് അഹ്ലുസുന്ന എല്ലാ കാലഘട്ടത്തിലും സ്ഥാനങ്ങൾ വകവെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ സ്ഥാനം ഒരിക്കലും സ്വതന്ത്ര ബുദ്ധിയല്ല. ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളെ മാത്രമാണ് അള്ളാഹ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പ്രമാണങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ചിലപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അവിടെ കൃത്യമായി എന്താണോ മനുജു സലഫിൻ്റെ ഭാഗമായി, അലുസുനയുടെ ഭാഗമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അതിനെങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്, ആ ആയത്തുകൾ എങ്ങനെയാണ് വിശദീകരിക്കപ്പെടുന്നത്, അതുപോലെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. നമ്മുടെ ബുദ്ധിക്ക് ചില കുറവുകൾ ഉണ്ട് എന്ന തിരിച്ചറിവ് കൂടിയാണ് ഒരു ഭാഗത്ത് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അലുസുനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ചത് അതിൻ്റെ അക്കീദയിലുള്ള യുക്തിക്കുള്ള സ്ഥാനം. അഖീദയിൽ യുക്തിക്ക് സ്ഥാനമുണ്ടോയെന്ന് ചോദിച്ചാൽ സ്ഥാനമുണ്ട്. പക്ഷെ ആ സ്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും സ്വതന്ത്ര ബുദ്ധിയല്ല. ഈ ഒരു വിശേഷണമാണ് അലുസുന്നയുടെ വിശേഷണം. ഇത് നമ്മൾ പ്രത്യേകം പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. മറുഭാഗത്ത് യാഥാസ്ഥികന്മാർ ഒരു പക്ഷേ തീരെ ബുദ്ധിക്ക് സ്ഥാനമില്ല എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു നിലക്കും പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് ഒരു സ്ഥാനവുമില്ല, ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല, ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അപ്പടി വിശ്വസിക്കുക മാത്രമാണ്, അന്ധമായ തെക്കലീത് മാത്രമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഭാഗത്ത് ആളുകളുണ്ടാവും. അത് നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. മറുഭാഗത്ത് യുക്തിയിൽ അധിഷ്ഠിതമായിട്ട് പ്രമാണങ്ങളെ മുഴുവനും യുക്തിക്കടിസ്ഥാനത്തിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ട ആളുകളും ഒരു ഭാഗത്തുണ്ടാവും. അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അത്തരക്കാരുടെ വാദപ്രകാരം അവരുടെ യുക്തിക്ക് യോജിക്കുന്നത് മാത്രമേ സ്വീകരിക്കുന്ന തരത്തിലേക്ക് ചർച്ചകളെ കൊണ്ടുപോകും. അത് പ്രമാണ നിഷേധങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒരു തത്വമാണ്. ഇതും ശരിയല്ല. ഈ രണ്ട് മാർഗങ്ങളെയും തിരിച്ചറിഞ്ഞ് കൃത്യമായ അലുസുന്നയുടെ വഴി അത് എന്താണ് എന്ന് ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞ് കൃത്യമായി സഞ്ചരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടതായ മാർഗം. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥ അലുസുന്നയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഇത്തരം വിശേഷങ്ങൾ, ഇന്ന് സൂചിപ്പിക്കപ്പെട്ട സവിശേഷതകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുക, പുലർത്തുക, പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.
4: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ സുബദം പ്രോഗ്രാമിലൂടെ അഹ്ലുസുന്ന തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ് ഇന്ന് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് നിഹാദ് MCC.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോലിനി നുറുങ്ങുകൾ തിരുത്തിയ വരികൾ ഷാക്കിറ ടി കെ കൊല്ലം രചിച്ചിട്ടുള്ള ലേഖനത്തിന്റെ ശബ്ദാഖ്യാനവുമായി അബ്ദുസമദ് കല്ലടിക്കോട്.
1: തിരുത്തിയ വരികൾ, എഴുത്ത് ഷാക്കിറ ടി കെ കൊല്ലം. ജനാലക്കരികിൽ പുറത്തു പെയ്യുന്ന മഴയിലേക്ക് ഇടയ്ക്കിടെ നോക്കിയിരിക്കുമ്പോഴാണ് അയാൾ എഴുതുന്ന ലേഖനത്തിന് ചൂടുപിടിച്ചത്. കടലാസിൽ വരികൾ വെട്ടിത്തിരുത്തി അയാൾ എഴുതിക്കൊണ്ടിരുന്നു. ശിരോവസ്ത്രങ്ങൾ പ്രാകൃതയുഗത്തിന്റെ അവശേഷിപ്പുകളാണ്. സ്വയം പൊതിഞ്ഞു കെട്ടിവെക്കുന്നതിലൂടെ പെണ്ണ് സ്വന്തം സ്വാതന്ത്ര്യത്തെയാണ് കുഴിച്ചുമൂടുന്നത്. ആധുനികതയെക്കുറിച്ചും വ്യക്തിസ്വാതന്ത്ര്യത്തെക്കുറിച്ചും വരികൾ അലയടിക്കുമ്പോഴാണ് ചെറിയ മകൾ മുറിയിലേക്ക് ഓടിക്കയറി വന്നത്. അവളുടെ മുഖത്ത് വലിയൊരു സങ്കടമുണ്ടായിരുന്നു. ഇങ്ങോട്ട് വേഗം വന്നേ, നമ്മുടെ തോട്ടത്തിലെ ആ വലിയ പേരക്കകൾ കണ്ടോ, നന്നായി പഴുത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ എപ്പോഴോ വന്ന പക്ഷികൾ അതൊക്കെ കൊത്തിപ്പറിച്ച് നശിപ്പിച്ചു. അയാൾ തൂലിക താഴെ വെച്ചു. അവൾ അയാളുടെ വിരലുകളിൽ പിടിച്ച് തോട്ടത്തിലേക്ക് കൂട്ടി. മഴ ശമിച്ചിരിക്കുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ മകൾ പറഞ്ഞത് ശരിയാണ്. മഞ്ഞ നിറത്തിൽ തുടുത്തു നിൽക്കുന്ന പേരക്കകളിൽ പക്ഷികൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു. പാതി പക്ഷിച്ചും ബാക്കി ചീഞ്ഞും അവ താഴെ വീഴാൻ പാകത്തിൽ നിൽക്കുന്നു. ദേ നോക്ക്, ബാക്കിയുള്ളവ കൂടി അവ കൊത്തി നശിപ്പിക്കും. നമുക്കവയെ പ്ലാസ്റ്റിക് കവറുകൊണ്ട് പൊതിഞ്ഞുവെച്ചുകൂടെ? എല്ലാവരും അങ്ങനെയാ ചെയ്യാറ്, അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് അയാൾ ഒരു നിമിഷം നിന്നുപോയി. അല്പം മുമ്പ് കടലാസിൽ കുറിച്ച വരികൾ ഉള്ളിൽ നിന്നെത്തി നോക്കി അയാളെ പരിഹസിച്ചു. സംരക്ഷണം എന്നത് അടിമത്തമാണോ അതോ കരുതലാണോ? അയാൾ വീടിനകത്തേക്ക് ചെന്ന് കുറച്ച് പഴയ കവറുകളെടുത്ത് തോട്ടത്തിലേക്ക് തിരികെ വന്നു. കയ്യെത്താവുന്ന ഉയരമേ പേരക്കമരത്തിനുള്ളൂ. മകളുടെ സഹായത്തോടെ ബാക്കിയുള്ള പേരക്കകൾ ഓരോന്നായി അയാൾ മൂടിക്കെട്ടി. പുറത്തെ കണ്ണുകളിൽ നിന്നും പക്ഷികളുടെ കൊക്കുകളിൽ നിന്നും അവ സുരക്ഷിതമായി. ഇനി ഇതിനെ ആരും തൊടില്ലല്ലോ അല്ലേ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. ഇല്ല മോളെ, ഇതിപ്പോൾ സുരക്ഷിതമാണ്, അയാൾ പതിയെ പറഞ്ഞു. തിരികെ മുറിയിലെത്തിയപ്പോൾ മേശപ്പുറത്തിരുന്ന തന്റെ ലേഖനം തന്നെ നോക്കി പരിഹസിക്കുന്നതുപോലെ അയാൾക്ക് തോന്നി. തട്ടമിട്ട പെണ്ണിനെ പ്രാകൃതയുഗത്തിന്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ച അതേ തൂലികയെടുത്ത് അയാൾ താനെഴുതിയ വരികൾ തലങ്ങും വിലങ്ങും വെട്ടി. പകരം പുതിയൊരു കടലാസെടുത്ത് തിരിച്ചറിവിന്റെ പുതിയ പാഠങ്ങൾ എന്നെഴുതി ചേർത്തു. മൂടിവെക്കൽ അടിമത്തമല്ല, പ്രാകൃതമായ നടപടിയുമല്ല, അത് വിലപ്പെട്ടതിനെ കാത്തു സൂക്ഷിക്കാനുള്ള കരുതലാണ്.
0: ശ്രോതാക്കളിപ്പോൾ കേട്ടത് നുറുങ്ങുകൾ തിരുത്തിയ വരികൾ. ഷാക്കിറ ടി കെ കൊല്ലം എഴുതിയ ലേഖനത്തിന്റെ ശബ്ദാഖ്യാനം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിലെ അടുത്ത പ്രോഗ്രാം തജ്വീദ് പഠനം. അലിഫിന്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നത് അബ്ദുല്ല സമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തജ്വീദ് പഠനം എന്ന നമ്മുടെ ഈ പഠന പരമ്പരയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നാം തജ്വീദുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഉണർത്തിയത്. തജ്വീദിൻ്റെ പ്രധാനപ്പെട്ട അധ്യായങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിനകം ഏറെ എപ്പിസോഡുകളിലായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ശേഷം അനുബന്ധമായി പ്രത്യേകമായ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളെക്കുറിച്ച് ആണ് ഓർമ്മപ്പെടുത്തി വരുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ എപ്പിസോഡിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പ്രധാനമായും വരുന്ന ചില അബദ്ധങ്ങളെ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുതന്നെ ഓരോ അക്ഷരങ്ങളെയും ചില അക്ഷരങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി അലിഫ് ഉച്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന അബദ്ധങ്ങൾ. ഇപ്പം അലിഫ് പറയുമ്പോൾ അത് ശരിക്കും അലിഫ് എന്നല്ല, ഏത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും അത് ഉച്ചരിക്കേണ്ട രൂപത്തിൽ ഉച്ചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ തജ്വീദ് പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലിഫ് ഉച്ചരിക്കുമ്പോൾ വരാവുന്ന അല്ലെങ്കിൽ വരാറുള്ള അബദ്ധങ്ങൾ ചില അബദ്ധങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, അലിഫ് ഉച്ചരിക്കുമ്പോൾ വായ തുറന്ന് ആണ് ഉച്ചരിക്കേണ്ടത്. അത് ഉച്ചരിക്കാതിരിക്കുമ്പോഴാണ് അലിഫിൻ്റെ ഉച്ചാരണത്തിൽ മാറ്റം വരുന്നത്. ചില ആളുകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അലിഫ് വരുന്ന സന്ദർഭത്തിൽ വായ ശരിക്കും തുറക്കാതെ, അത് നിശ്ചിതമായ ഒരു തോതിൽ വായ തുറന്ന് അലിഫ് പറയുമ്പോൾ ആണ് ശരിക്കും അത് അലിഫായി മാറുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ ഉച്ചാരണത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ അലിഫ് പറയുമ്പോൾ ശരിക്കും വായ തുറന്ന് തന്നെ ഉച്ചരിക്കൽ നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോഴാണ് അത് ശരിക്കും അലിഫായി മാറുന്നത്, അല്ലെങ്കിൽ ഇമാലത്ത് തഖ്ലീൽ അറബി ഭാഷയിൽ. അതുപോലെ തന്നെ തജ്വീദിൻ്റെ ഖുർആൻ പാരായണത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ അലിഫിനെ മൂന്നാക്കി ഉച്ചരിക്കുന്നുണ്ട്. ഇമാലത്ത്, ഫത്ഹ്, അതുപോലെ തന്നെ തഖ്ലീൽ. ഇമാലത്ത് എന്ന് പറഞ്ഞാൽ അലിഫിനെ എ എന്ന് ചരിച്ചുച്ചരിക്കുക. തഖ്ലീൽ എന്ന് പറഞ്ഞാൽ അലിഫാക്കാതെയും അതുപോലെ തന്നെ ഇമാലത്ത് ആക്കാതെയും ഉച്ചരിക്കുക, രണ്ടിൻ്റെയും ഇടയിലുള്ള എന്ന് പറഞ്ഞ ഉച്ചാരണം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മാലിക് യൗമിദ്ദീൻ, അവിടെ അലിഫാണ് ഉച്ചരിക്കേണ്ടത്, ഫത്ഹ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്, ഫത്ഹ് എന്നതിന് പറയാം. അലിഫിന് അലിഫായി ഉച്ചരിക്കുമ്പോൾ മാലിക് യൗമിദ്ദീൻ, മാലിക് മാ എന്നുള്ളത് അലിഫാണ്. ഇനി അതിനെ തഖ്ലീലാക്കുമ്പോൾ മാലിക്. ഇനി അതിനെ ഇമാലത്തായി ഉച്ചരിക്കുമ്പോൾ, ചരിച്ച് ഉച്ചരിക്കുമ്പോൾ മേലിക്ക്. അപ്പം ഇത് മാ അതുപോലെ മേ, ഈ മൂന്ന് രൂപത്തിലുള്ള ഉച്ചാരണം. അപ്പം അത് ആ ഉച്ചാരണം ഏതാണ്, ഇത് അലി ഫത്തഹാണോ തഖ്ലീലാണോ ഇമാലത്താണോ എന്ന് തിരിച്ചറിയാത്ത വിധമുള്ള ഒരു രൂപത്തിലല്ല നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് ശരിക്കും വായ തുറന്നിട്ട് വേണം അലിഫ് നമ്മൾ ഉച്ചരിക്കാൻ. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ മേലിക്ക് എന്നോ മേലിക്ക് എന്നോ ഓതാതെ മാലിക്ക്. അപ്പോൾ തഖ്ലീലോ അതുപോലെ തന്നെ ഫത്ഹോ ഇമാലത്തോ ഏതെന്നുള്ളത് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഓതേണ്ടത്. രണ്ടാമത്തെ കാര്യം, അലിഫ് ഉച്ചരിക്കുമ്പോൾ വാവുമായി കൊണ്ട് വാവിൻ്റെ ഒരു ശബ്ദത്തിനോട് സാദൃശ്യമുള്ള, ഉച്ചാരണത്തോട് സാദൃശ്യമുള്ളൊരു ഉച്ചാരണമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഖാലിദീന, ഖാലിദീന ഫീഹ എന്ന് പറയുന്നു, ഖ്വാന്ന് പോകാതെ. അതുപോലെ ഫത്താല അലൈഹിമുൽ അമദു, അവിടൊക്കെ ഖാലിദീന എന്നോ ഫത്വാല എന്നോ ഓതാതെ. ഷെയ്ത്വാനി, ചില ആളുകളൊക്കെ അഴുത് ഓതുമ്പോൾ സാധാരണ വരുന്ന ഒരബദ്ധാണ് ഷെയ്ത്വാനി, ത്വ വാവ് വരുന്നതാണ് ത്വാനി ശരി അല്ല. ഷെയ്ത്വാനി أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم എന്നല്ല. അപ്പോൾ അവിടെ ത്വന് ശേഷം അലിഫാണ്, അത് അലിഫിനെ ഫതഹ് ആക്കിക്കൊണ്ട് തന്നെ ഉച്ചരിക്കണം, വാവിലേക്ക് ചേർക്കരുത്. അല്ലെങ്കിൽ വാവിൻ്റെ ഉച്ചാരണത്തോടുകൂടി ഇതിനെ അലിഫിനെ ചേർത്തിക്കൊണ്ട് മിക്സാക്കിക്കൊണ്ട് ഉച്ചരിക്കരുത്. അടുത്ത സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് വായ തുറന്നു ഉച്ചരിക്കണം. അലിഫിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ഒന്ന് വായ തുറന്നു ഉച്ചരിക്കണം. രണ്ടാമത്തത് ചെരിച്ച് ഓതാൻ പാടില്ല, അത് നേരെ തന്നെ ഓതരും. ഇപ്പം മാലിക്കി, മാലിക്കി എന്നുള്ളത് തന്നെ ഓതണം. അതല്ലാതെ മാലിക്കി അല്ലെങ്കിൽ മാലിക്കി എന്നുള്ളത് ഓതാൻ പാടില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് വാവുമായി കൊണ്ട് അലിഫിൻ്റെ ശബ്ദത്തെ ചേർത്തിക്കൊണ്ട് ഓതരുത്. ഹോ ഹോ എന്നായിരിക്കണം, ഹുവാ ത്വ എന്നല്ല. ഹോ ഖാലിദീന, ഖാലിദീന ഫീഹ എന്നാണ്. അതുപോലെ അതല്ലാതെ ഹുവാ എന്ന്, ഖാലിദീന എന്നല്ല പറയേണ്ടത്. അതുപോലെ ഫത്വാല എന്നുള്ളതാണ്, ഫത്വാല എന്നല്ല. ഷെയ്ത്വാനി എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അങ്ങനെ പറയരുത്. ഷെയ്ത്വാനി എന്നാണ് ശരി, ഷെയ്ത്വാനി എന്നുള്ളത് തെറ്റാണ്. അതുപോലെ തന്നെയാണ് ഈ തർക്കീഖാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭത്തിൽ തഫ്ഹീമാക്കി ഉച്ചരിക്കുക. തഫ്ഹീമിൻ്റെ സന്ദർഭം തർക്കീഖ് ഇതൊന്നും പാടില്ലാത്ത സംഗതിയാണ്. അപ്പോൾ ഇവിടെ അലിഫിനെ തർക്കീഖാക്കിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അലിഫ് എന്ന് അലിഫിൻ്റെ അലിഫ് ഇസ്തിഇലാൻ്റെ അക്ഷരമല്ല, ഇസ്തിഫാൻ്റെ അക്ഷരമാണ്. നമ്മൾ സിഫാത്തുൽ ഹുറൂഫിനെ സംബന്ധിച്ച് അക്ഷരങ്ങൾ വിശേഷങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ ഇസ്തിഫാൽ ഇസ്തിഇല എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒരക്ഷരത്തെ നാവിനെ മുകളിലേക്ക് അണ്ണാക്ക് തൊട്ടുന്ന രൂപത്തിൽ മുകളിലേക്ക് ഉയർത്തി ഉച്ചരിക്കുന്നതിനാണ് വായ നിറച്ച് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ഇസ്തിഇലാൻ്റെ അക്ഷരം എന്ന് പറയുന്നത്. ഹോ സോ എന്ന് തുടങ്ങി ഹുസ്സലത്തിൻ ഖിൽ എന്ന് പറയുന്ന ഹുറൂഫുൽ ഇസ്തിഇല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് വിപരീതമാണ് ഹുറൂഫുൽ ഇസ്തിഫാൽ, താഴേക്ക് നാവിനെ മുകളിലേക്ക് ഉയർത്താതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. അപ്പോൾ അതിൽപ്പെട്ടതാണ് അലിഫ്. അതുകൊണ്ട് തന്നെ തർക്കീഖായി ലോലമാക്കി ഉച്ചരിക്കേണ്ടതിനെ കനപ്പിച്ച് തഫ്ഹീമാക്കി ഉച്ചരിക്കരുത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, നഹാറോ നഹാറോ, അതേ നഹോ ഹോ എന്നല്ല പറയരുത്, നഹാറോ. അല്ലെങ്കിൽ നാറോ നോ എന്നല്ല, നാറോ. ബാത്തില ബോത്തില എന്നല്ല, ബാത്തില. അപ്പോൾ ഇതൊക്കെ വളരെ സൂക്ഷ്മമായി വളരെ ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ ശരിക്കും ഇത് നമുക്ക് പ്രാക്ടിക്കലാകണമെങ്കിൽ തജ്വീദ് അറിഞ്ഞ പഠിച്ച ഒരാളിൽ നിന്നോ നമ്മൾ നേരിട്ട് പഠിച്ച് അങ്ങനെ ഓതി തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്കും ഈ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അൽ ബാത്തില ബ, അതല്ലാതെ അൽ ബോ ബോ അല്ല. അന്നഹാറോ നഹാറോ, നഹോറ എന്നല്ല, നാറോ നാറോ, അതാണ് ശരി. നോറ തെറ്റാണത്. അപ്പോൾ അതിനെ തർക്കീഖാക്കി ലോലമാക്കി പറയേണ്ടതിനെ തഫ്ഹീമാക്കി പറയുന്നു എന്നുള്ളത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അലിഫ് തർക്കീഖായി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, തഫ്ഹീമാക്കി പറയേണ്ടതല്ല. പ്രത്യേകമായി അത് ശ്രദ്ധിക്കുക. അപ്പോൾ തഫ്ഹീമിൻ്റെ സന്ദർഭത്തിൽ തർക്കീഖാക്കുന്നതും തർക്കീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമാക്കുന്നതും രണ്ടും അബദ്ധമാണ്. ഹോ ഖാലിദീന ഫീഹ അവിടെ തഫ്ഹീമാക്കണം, ഹോ. പക്ഷേ അവിടെ വാവാക്കരുത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹ്വാ എന്ന് പറയരുത്, ത്വാ എന്ന് പറയരുത്, ഹോ. അതുപോലെ തന്നെ ത്വ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ നഹാറോ അനഹ അലിഫ് തർക്കീഖിന്, അപ്പോൾ ഈ അതിൻ്റെ തൊട്ട് മുമ്പ് തഫ്ഹീമിൻ്റെ അക്ഷരമാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു തർക്കീഖിൻ്റെ അക്ഷരമാണെങ്കിൽ തർക്കീഖാക്കിക്കൊണ്ടും, തഫ്ഹീമിൻ്റെ അക്ഷരമാണെങ്കിൽ തഫ്ഹീമാക്കിക്കൊണ്ടുമാണ് അലിഫിനെ ഉച്ചരിക്കേണ്ടത്. ഖാലിദീന ഫീഹ എന്നുള്ളതാണ് ശരി. ഹോ അടുത്ത ഹാ തഫ്ഹീമിൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് അലിഫും തഫ്ഹീമാകും. അലിഫിൻ്റെ മുമ്പുള്ള അക്ഷരം തർക്കീഖാണെങ്കിൽ അലിഫും തർക്കീഖായി മാറും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതിന് പകരം ഖാലിദീന ഫീഹ എന്നുള്ളത് ഇതിന് പകരം ഖാലിദീന എന്നോദിയാൽ അത് ശരിയല്ല. അതിന് തഫ്ഹീമാക്കിക്കൊണ്ട് പറയണം. അതുപോലെ ഗായിബ ഗായിബ ഗോ ഗാല ഗോ. അപ്പോൾ തഫ്ഹീമിൻ്റെ അക്ഷരമാണ്, ഇസ്തിഅലാൻ്റെ അക്ഷരമാണ് അലീഫിന് മുമ്പെങ്കിൽ അവിടെ അലീഫ് എന്തായിരിക്കും? തഫ്ഹീമായിരിക്കും. ഇസ്തിഫാൻ്റെ അക്ഷരമാണ് അവിടെ അതിന് അലീഫിന് മുമ്പ് ഉള്ളത് എങ്കിൽ അലീഫും എന്തായിരിക്കും? ഇസ്തിഫാലിൻ്റെ അക്ഷരമായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അലിഫിൻ്റെ ഉച്ചാരണത്തിൽ ഗുന്നത്തുമായി അലിഫിൻ്റെ ഉച്ചാരണം ചേർത്തി ഓതുന്നത്. അതായത് അർറഹ്മാൻ അർറഹ്മാൻ, അവിടെ അലിഫ് നീട്ടുന്നുണ്ട്. അർറഹ്മാൻ അർറഹ്മാൻ അർറഹ്മാൻ, അവിടെ ഖൈഷൂമെന്ന് വരരുത്, അതായത് മണിക്കുന്ന രൂപത്തിലല്ല വരേണ്ടത്. അലിഫ് മദ്ദെന്ന് അന്നാസ് നാസ് നീട്ടി തന്നെ ഉച്ചരിക്കണം. അവിടെ അലിഫ് മദ്ദിന് അവിടെ ഉന്നത്തിൻ്റെ ശബ്ദമാക്കി അല്ലെങ്കിൽ അതിനെ കൂട്ടിച്ചേർത്തിക്കൊണ്ട് ഓതാൻ പാടില്ല. അപ്പോൾ രണ്ടും രണ്ടായി തന്നെ അർറഹ്മാൻ അർറഹ്മാൻ അല്ല അർറഹ്മാൻ അന്നാസ്. അപ്പോൾ ഇത് അലിഫിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ്. ഇനി വാവിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളുണ്ട്, യായിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളുണ്ട്. ഓരോന്നും ഇൻഷാ അല്ലാ നമുക്ക് ഉദാഹരണ സഹിതം തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ അക്ഷരങ്ങളുടെ ഉച്ചാരണം അത് ശരിയായ രൂപത്തിൽ നമ്മളതിൻ്റെ മഖ്റജും സിഫത്തും പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായി അതെങ്ങനെ ഉച്ചരിക്കുമെന്നുള്ളത് ശരിയായ ഒരു ഖാരിഇൻ്റെ അല്ലെങ്കിൽ തജ്വീദ് പഠിച്ച ഒരു മുജവ്വിദിൻ്റെ അടുക്കിൽ നിന്ന് തന്നെ നേരിട്ട് പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും ഖുർആൻ പാരായണത്തെ കുറ്റമറ്റ രീതിയിൽ നടത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരക്ഷരത്തിന് 10 ഇരട്ടി എന്നുള്ള ആ പ്രതിഫലം കരസ്ഥമാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് തജ്വീദ് പഠനം. അലിഫിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് അബ്ദുള്ള സമീർ മദീനി ഇന്ന് ക്ലാസ് എടുത്തത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: بسم الله الرحمن الرحيم.

അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ

0: ഇല്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിംഗ് ലൈവ് ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. ഇന്ന് നെല്ലിക്കപ്പറമ്പ് ഗ്രീൻവാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ്.
1: പേര് മുജീബ് തലയാട്.
0: നമ്മുടെ കൂടെ മൂന്ന് കൂട്ടുകാരികളുണ്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ മൂന്നാളും ഒരേ വീട്ടിൽ നിന്നുള്ള മൂന്ന് കൊച്ചു ഗായിക ഗായികമാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അവരുടെ പ്രോഗ്രാമിലേക്കൊക്കെ വരാനുണ്ട്. അതിന് മുമ്പ് ആരൊക്കെയാണ് നമ്മുടെ കൂടെ ലൈവിൽ വന്നിട്ടുള്ളതെന്ന് നോക്കാം അല്ലേ മുജീബ് സാഹിബ്. അപ്പോൾ ആദ്യമായി അമീർ ടി അടുത്ത നാട്ടുകാര, അതുപോലെ മൈമൂന അലി സെയ്തുക്കുടി, പിന്നെ റെയ്ഹാന ബാനു തൊട്ടശ്ശേരിയറ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, സുബൈദ പുളിക്കൽ, മെഹനാസ് ഗഫൂർ, ആയിഷ തൊട്ടശ്ശേരിയറ, നഫീസ പിയ താമരശ്ശേരി, ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോഴേ ഇന്ന് ദുൽഹിജ്ജയിലേക്ക് നമ്മൾ പ്രവേശിച്ചു അല്ലേ. ദുൽഹിജ്ജ മാസത്തിലേക്ക് എത്തി നമ്മൾ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ കുറേയേറെ പുണ്യങ്ങളുടെ ദിനരാത്രങ്ങളാണ് ഇനി നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ അമീർ സാഹിബ് വളരെ ദീർഘമായൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യവും ബഹുമതിയും നിറഞ്ഞ കാലയളവാണ്. അതിൻ്റെ മഹത്വവും പ്രാധാന്യവും നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള ഈ 10 രാവുകളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ വർഷത്തിലെ മറ്റെല്ലാ ദിവസങ്ങളെക്കാളും അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരവും ഇരട്ടി പ്രതിഫലാർഹവുമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രാധാന്യം നൽകി ഈ ദിനങ്ങളിൽ വ്രതാനുഷ്ഠാനം, പ്രത്യേകിച്ച് അറഫ നോമ്പ്, തക്ബീർ, തഹ്ലീൽ തുടങ്ങിയ ദിക്റുകൾ അധികരിപ്പിക്കൽ, ദാനധർമ്മങ്ങൾ, പ്രാർത്ഥനകൾ, ബലികർമ്മം അഥവാ ദുഹിയത്ത് എന്നിവയിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാൻ ഓരോ വിശ്വാസിയും പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ഈ സ്വർണ്ണാവസരം നഷ്ടപ്പെടുത്താതെ കൂടുതൽ നന്മകൾ ചെയ്ത് പരലോക വിജയം നേടാൻ ഈ പുണ്യദിനങ്ങൾ നമ്മൾ പൂർണ്ണമായും വിനിയോഗിക്കുക തന്നെ വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജസൈബ്, നമുക്കറിയാം ദുൽഹിജ്ജയിൽ ഇപ്പോൾ പല ആളുകളും ഉദ്ഹയത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളായിക്കാണ് നമ്മളൊക്കെ ഉള്ളത് അല്ലേ.
1: അതെ അതെ, എല്ലാവരും അതുമായിട്ട് മുമ്പോട്ട് പോകണം.
0: അതുപോലെ കുറേയേറെ നന്മകൾക്ക് അവസരമുള്ള ദിവസങ്ങളാണ്. കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോയി അവിടെ അതിൻ്റെ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും അവിടെ എത്താനൊക്കെ. ഇൻഷാല്ലാ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ആ ഒരു ദുൽഹിജ്ജയിലെ പുണ്യങ്ങൾ നേടാനും, അതുപോലെ ഹജ്ജിന് മക്കയിൽ ഹറമിൽ, അതുപോലെ മിനയിലും റഫയിലും സഫാ മർവകൾക്കിടയിലുള്ള ഓട്ടവും സായിയും ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ വരും. ഇൻഷാല്ലാ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ സാരോപദേശത്തിൻ്റെ സമയമായിട്ടുണ്ട്. സാരോപദേശം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് മറ്റ് വിശേഷങ്ങളിലേക്ക് നമ്മുടെ കൂട്ടുകാരികളിലേക്കൊക്കെ വരാം. ഇൻഷാല്ലാ നമുക്ക് സാരോപദേശത്തിലേക്ക് പോകാം.
1: ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ ശ്വാസകോശം, അതിൻ്റെ പ്രവർത്തനം ഒരു നിമിഷം നിർത്തിവെച്ചാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? എന്നാൽ നമ്മൾ തുമ്മുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. ശരീരമൊന്നടങ്കം ഒരു നിമിഷം നിലച്ചു പോവുകയാണ്. തുമ്മുമ്പോൾ കൂടുതൽ ഉന്മേഷത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ആ തുമ്മലിൻ്റെ ആ ഒരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ശരീരം മൊത്തത്തിൽ സ്റ്റക്കായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മൾ മറക്കുമോ? പടച്ചറബ് സുബ്ഹാനഹു വതആല നമുക്ക് അനുഗ്രഹമായി തന്ന ഈ ദീന് എത്ര മനോഹരമാണ്. തുമ്മുക എന്ന ഒരു പ്രോസസ്സ്, അത് ഉണ്ടാകുന്ന സമയത്ത് അപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല സ്തുതിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇദാഅതസാഹദകും ഫലിഹ്മദില്ലാ. നിങ്ങൾ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. കേൾക്കുന്നവൻ ഇർഹമുക്കല്ലാ എന്ന് പറയണം. അത് കേട്ടാൽ തുമ്മിയവൻ യഹ്ദീക്കുമുല്ലാ വയുസ്ലിഹു ബാലക്കും എന്ന് പറയണം. തുമ്മിയിട്ട് അൽഹംദുലില്ല പറയുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹു യുഹിബ്ബുൽ ഉതാസ് വയക്രഹു തസാഉബ്. അള്ളാഹ്ക്ക് തുമ്മുന്നത് ഇഷ്ടമാണ്, കാരണം തുമ്മുമ്പോൾ അവൻ അള്ളാഹുവിനെ ഓർക്കും, സ്തുതിക്കും. കൂടെയുള്ളവർക്കും ഒക്കെ അത് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ അള്ളാഹ്ക്ക് കൂട്ടുവായിടുന്നത് വെറുപ്പാണ്, കാരണം ഒരു വിഷയത്തിലുള്ള താല്പര്യം ഇല്ലാതാക്കുകയും പിശാജ് നമ്മുടെ നമസ്കാരത്തെ, ഖുർആൻ പാരായണത്തെ, പഠനത്തെ, മറ്റു കാര്യങ്ങളെയെല്ലാം അശ്രദ്ധമാക്കാൻ കൊണ്ടുവരുന്നതാണ് കോട്ടുവായ എന്ന് പറയുന്നത്. അതുകൊണ്ട് കോട്ടുവ ഇടുന്ന സന്ദർഭത്തിൽ നമ്മൾ പിടിച്ചു വെക്കണം. ഇദാഅതസാഅബഅഹദുക്കും ഫല്യറുദ്ദഹു മസ്തതാഅത്. കോട്ടുവ ഇടുമ്പോൾ, അങ്ങനെ ടെൻഡൻസി ഉണ്ടാകുമ്പോൾ വായ ഒപ്പിപ്പിടിക്കണം. പരമാവധി തടഞ്ഞു നിർത്തുകയും അള്ളാഹുവിനോട് ശരണം തേടുകയും ചെയ്യണം. വായ തുറന്ന് വച്ചിട്ട് ആ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫഇന്ന ഷൈത്താൻ യദ്ഖുൽ, പിശാച് അവൻ്റെ വായിൽ പ്രവേശിക്കുമെന്നാണ്. ഫഇന്ന അഹദക്കും ഇദാ ഖാമ ഇദാ ഖാലഹാ ളഹിക ഷൈത്താൻ. ആരെങ്കിലും കോട്ടുവായിടുമ്പോൾ ആ എന്ന് പറഞ്ഞ് വായ പൊളിച്ചിട്ട് കോട്ടുവായിട്ടാൽ ളഹിക ഷൈത്താൻ, ഷൈത്താൻ സന്തോഷത്താൽ ചിരിക്കും എന്നാണ്. നിസ്കാരത്തിലും മറ്റുമൊക്കെ നമ്മളെപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ് ഈ കോട്ടുവായിടുക എന്നുള്ളത്. അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയും അള്ളാഹുവിനെ സ്തുതിക്കാൻ, അള്ളാഹുവിനോട് രക്ഷ തേടുവാൻ ശ്രദ്ധിക്കുകയും തുമ്മുമ്പോഴൊക്കെയും അൽഹംദുലില്ല പറയാൻ, മറ്റുള്ളവർ തുമ്മി അൽഹംദുലില്ല പറയുമ്പോൾ ഇർഹമുക്കല്ല പറയാൻ ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. കാരണം അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ് സത്യത്തിൽ ഈ തുമ്മുക എന്നുള്ളത്. വലിയൊരു അനുഗ്രഹമാണ്, നമ്മുടെ പിന്നെ ശരീരം മൊത്തത്തിൽ പങ്കുചേരുന്ന ഒരു കാര്യമാണ് തുമ്മുക എന്നുള്ളത്. അതുപോലെ വയറിലെയും തൊണ്ടയിലെയും നെഞ്ചിലെയുമെല്ലാം പേശികളൊക്കെ മുറുകുന്ന, നാവ് വായയുടെ മുകളിലേക്ക് വളയുന്ന, ഇതൊക്കെ ഒരു നിമിഷ നേരം കൊണ്ട് പിന്നെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അങ്ങനെയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയിൽ നിന്ന് നമ്മൾ തുമ്മുകയാണ്. തുമ്മുന്നതോടുകൂടെ പിന്നെ ശരീരം പഴയതിലേക്ക് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഒരു തവണ തുമ്മുമ്പോൾ ശരീരത്തിൽ നിന്ന് ഒരുപാട് രോഗാണുക്കൾ പുറത്തു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് തുമ്മുമ്പോഴും ചെറിയ അലറി പിടിച്ച് തുമ്മാതിരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കൈവച്ച് തടഞ്ഞു വെച്ച് ശബ്ദം പതുക്കെയാക്കി തുമ്മാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇദാ കാന അതസ ഖത്ത വജ്ഹു ബിയദിഹി ഔ ബിസൗബിഹി വഖല്ല ബിഹ സൗതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മുകയാണെങ്കിൽ അവിടുത്തെ കൈകൊണ്ട് അല്ലെങ്കിൽ ഒരു തൂവാല കൊണ്ട് മുഖം പൊത്തുമായിരുന്നു, അതോടൊപ്പം തന്നെ ശബ്ദം താഴ്ത്തുമായിരുന്നു, അങ്ങനെ ഒപ്പിപ്പിടിച്ചിട്ട് ശബ്ദം കുറക്കുമായിരുന്നു. അപ്പോൾ തുമ്മുമ്പോൾ നമ്മൾ അൽഹംദുലില്ല പറയാനും അതുപോലെ തന്നെ തുമ്മുന്ന സന്ദർഭത്തിൽ ഒപ്പിപ്പിടിക്കാനുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാ ഇസ്ലാമിക മര്യാദകളും പാലിച്ചു ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം. ഇപ്പോഴേ നമ്മൾ ജീവിതത്തിൽ കുറേയേറെ മര്യാദകൾ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഇങ്ങനെ വായിച്ച ഓർമ്മയിലാണ്, ഒരാൾ വന്നിട്ട് പറഞ്ഞങ്ങളെ ദീനിൻ്റെ കാര്യം അത്ഭുതമാണല്ലോ. ഒരു ജൂതൻ റസൂൽ സഹാബത്തിന് കളിയാക്കാണ്ടി പറയുന്ന
1: പ്രയോഗമാണ്,
0: നിങ്ങൾക്ക് എല്ലാത്തിനും. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ബാത്റൂമ് പോയാൽ, സഹാബി അഭിമാനത്തോടുകൂടി മറുപടി എടുത്തത്, ഞങ്ങൾക്ക് ബാത്റൂമ് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വരെ ഞങ്ങൾ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് ബിസ്മില്ലാഹ് മാത്രമല്ല, ബാത്റൂമ് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വരെ, അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത അല്ലേ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അതിന് നമ്മൾ വണ്ടി കയറുന്നതിന് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അറിയോ. നമ്മളെ കുഞ്ഞു മോള് പറയും,
2: സുബ്ഹാനല്ലദീ സഹ്ഹർ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വൈനാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ.
0: മാഷാല്ലാ, നമ്മുടെ കുഞ്ഞു മോള്, മോളിസിൻ്റെ പേരെന്തായും?
2: ഐസ എമിൻ.
0: ഐസ എമീൻ. ഐസ എമീൻ്റെ എവിടെ നിന്ന് പഠിച്ചതാ? LKG എന്ന് പഠിച്ചതാ അല്ലേ. അപ്പോൾ ഉപ്പക്ക് സന്തോഷമായി ഉണ്ടാവും. മോളിപ്പോൾ പ്രാർത്ഥന പാടിയല്ലേ പറഞ്ഞു അല്ലേ. മോളുപ്പ കൂടെ അല്ലേ ഇന്നിപ്പോൾ, നമ്മളെ ഉപ്പയും മക്കളുമാണ് നമ്മളെ കൂടെ ഉള്ളത് അല്ലേ. ആ ഐസ മോള് നമ്മളെ പ്രാർത്ഥനയൊക്കെ നല്ല ഉഷാറായി പറഞ്ഞു മാഷാല്ലാ ജീവിസാറെ. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞത്, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇസ്ലാമിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിൽപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സാറ് ഉപദേശത്ത് കേട്ടത്. ഒന്ന് തുമ്മുമ്പോൾ, തുമ്മുമ്പോഴുള്ള മര്യാദകൾ എന്തൊക്കെയാണ്?
3: ഒരാൾ തുമ്മുന്നത് കേട്ടാൽ നമ്മൾ, അതായത് ഒരാൾ തുമ്മുന്ന സമയത്ത് നമ്മൾ തന്നെ പറയണം അൽഹംദുലില്ലാ.
0: തുമ്മിയാൾ തന്നെ.
3: പിന്നെ അത് കേൾക്കുന്ന ഒരാൾ റഹ്മക്കുള്ളാ പറയണം. പിന്നെ നമ്മൾ തന്നെ അയാൾക്ക് വേണ്ടിയിട്ട്
0: അതുപോലെ തന്നെ വേറെയും കുറെ മര്യാദകളുണ്ട്.
3: മുഖം പൊത്തി
0: അതുപോലെ ശബ്ദം കുറച്ച് പറയുക. ഇതുപോലെ എല്ലാം നമ്മുടെ ശാസ്ത്രലോകം എപ്പോഴാണ് ഇത് തുമ്മുന്നേരത്ത് ചെയ്യണമെന്നൊക്കെ പറയാം. പക്ഷേ റസൂല് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അതുവരെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് അതുപോലെ കോട്ടുവായിടുന്നേരം, അത് ആരെ ലക്ഷണം അറിയോ? ഈ കോട്ടുവായിടല് ആവിടൽ ഇബിലീസിന്റെ, അതായത് മടിയന്മാരെ സ്വഭാവമാണ്
4: നിസ്കരിക്കാനൊക്കെ നിന്നിട്ട് ആളുകൾ കോട്ടുവായിടുന്നോ.
0: ആ ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ ചിലപ്പോൾ വന്നു പോകും കൈകൊണ്ട് നിൽക്കുന്നവരെ. ചില ആളുകൾ വല്ലാതെ നിസ്കരിക്കാൻ കൈ കെട്ടി ആ സമയം തൊട്ടിട്ട് എന്നിട്ട് അടുത്ത് നിൽക്കുന്നതിനോട് ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്യും? അതേപോലെ അത് വളരെയേറെ നമ്മളൊക്കെ എന്ത് ചെയ്യണത്, ഒരു ഗൗരവത്തെ പലതുമേ നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു പണി നമ്മൾ നല്ലോണം ജോലി ചെയ്യണം കൂട്ടുപോയ വരില്ല. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് നമ്മളൊരു പണിയിൽ മുഴുകുകയാണെങ്കിൽ നമുക്കൊരു കൂട്ടുപോയ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കളിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, കുട്ടികളാണെങ്കിൽ കളിക്കുകയാണെങ്കിൽ കൂട്ടുപോയ നമ്മൾ കണ്ടിട്ടുണ്ടാവും
4: നമസ്കാരത്തില്. അതേപോലെ നമ്മൾ എന്തെങ്കിലും പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന സമയങ്ങളിൽ
0: എന്തെങ്കിലും ഒന്ന്
4: പഠിക്കാനിരിക്കുമ്പോൾ
0: അതൊന്നും നമ്മൾ എന്താണ് മനസ്സറിഞ്ഞുകൊണ്ടല്ല. അത് അതുകൊണ്ടാണ് നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ഇഖ്ലാസ് എത്രത്തോളം ഉണ്ട്, അതുപോലെയാണ് ഏതൊരു പ്രവർത്തനത്തിൻ്റെയും ശരീരം അതിനോട് റിയാക്ട് ചെയ്യുക. അതാണ് അതിൻ്റെ വാസ്തവം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കുറേ ദിക്റുകൾ പഠിപ്പിച്ചല്ലോ. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന സഹാബത്തിൻ്റെയും അതുപോലെ താബികളുടെ ചരിത്രത്തിലൊക്കെ കാണാം. ഇത് പഠിപ്പിക്കുമ്പോൾ ഒരു അബു ഹനീഫ എന്ന എൻ്റെ ഓർമ്മ, ശിഷ്യന്മാർക്ക് ഈ പ്രാർത്ഥന പറഞ്ഞു, ബിസ്മില്ലാഹി അല്ലദീ ലാ യുദ്ദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. എന്നിട്ട് പറഞ്ഞു ഇത് ചൊല്ലിയാൽ വിഷബാധ ഏൽക്കൂല എന്നുള്ളത്. അപ്പോൾ പിറ്റേന്ന് അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് കാൽമെന്ന് വേദനയായിട്ട് ഇങ്ങനെ പറയുക, അപ്പോൾ ഒരു തേട് കുത്തിയതാ, അങ്ങനെ ജീവി കുത്തിയതായിട്ടാണ്. അപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞാൽ ശിഷ്യന്മാരൊന്ന് നോക്കിയെന്നാ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോഴുള്ള സ്വഭാവം. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നാ, ഞാൻ പറഞ്ഞത് അള്ളാഹു റസൂൽ പറഞ്ഞു, റസൂൽ കളവ് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ഹദീസാണ് കളവ് അല്ല, അത് ഞാൻ പറഞ്ഞതും അങ്ങനെ. പക്ഷേ ഞാനും കളവ് പറഞ്ഞത്, പക്ഷേ ഇത് ചെല്ലി ഞാനത് ചെല്ലിയിട്ടുണ്ട്. പക്ഷേ ഞാനത് ചെല്ലിയത് എൻ്റെ ശ്രദ്ധ വേറെ എവിടെയായിരുന്നു. നമ്മൾ ഏതൊരു കാര്യവും അതുപോലെ ചരിത്രത്തിൽ കണ്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബിസ്മി ചൊല്ലുമ്പോൾ അല്ല വിഷം കുടിച്ചു എന്നുള്ളത്, ബിസ്മി ചൊല്ലിക്കൊണ്ട്. അതുപോലും അദ്ദേഹത്തിന് വിഷം എടുക്കുന്നില്ല. അതെന്താ പറയുക, വിശ്വാസത്തിൻ്റെ പവറാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളൊരു ഉസ്താദ് ഉണ്ടായിരുന്നു, അദ്ദേഹം ത്തിൻ്റെ ഉസ്താദ്, മദീന യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു ഉസ്താദ്, അദ്ദേഹം ഉമറാബാദ് പഠിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു അപ്പൻഡിക്സിൻ്റെ വേദന വന്നു. അപ്പോൾ അവിടുന്ന് ഇന്ത്യക്കാരനാണല്ലോ ഇദ്ദേഹം, അപ്പോൾ അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അന്നപ്പോഴാണ് സംസം വെള്ളത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഹദീസ് അദ്ദേഹം പഠിക്കുന്നത്. അത് കേട്ട് പഠിച്ച അദ്ദേഹം നേരെ പോയി ആ സംസം വെള്ളം കുടിച്ചു വന്നാണ്. അദ്ദേഹത്തിൻ്റെ അപ്പൻഡിക്സിൻ്റെ വേദന പിന്നെ സ്കാൻ ചെയ്തൊരു
4: കുഴപ്പമില്ലാണോ ഉദ്ദേശിക്കുന്നത്, അതിനുള്ളൊരു മരുന്ന്.
0: അത് ആ ഒരു വിശ്വാസവും നമ്മുടെ ഇഖ്ലാസും അത് നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ ഉൾക്കൊള്ളുമ്പോഴാണ് അത് വരിക. അതല്ലാതെ വെറുതെ ഇങ്ങനെ കുടിച്ചു കരിയിട്ട് ഇതിനെ കളിയാക്കിക്കൊണ്ട് പല ആളുകളും പറയുന്നുണ്ടല്ലോ, സംസാരം കുടിച്ചാൽ ക്യാൻസർ രോഗി കുടിച്ച് കൊടുത്താൽ പോലെ മാറില്ലെന്നൊക്കെ. അത് മാറും, അതിലൊരു സംശയം നമുക്ക് വേണ്ടിയില്ല. പക്ഷേ അത് കുടിക്കുന്നവൻ എന്തായിരിക്കണം, അതിന് ആക്ട് ആയിരിക്കണം, അതാണ് അതിൻ്റെ വാസ്തവം. അതല്ലെങ്കിലും ചെയ്യൂല, അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. ചില പണ്ടുള്ള മാമാർക്കൊക്കെ തൂക്കേട് വന്നാൽ ഏത് ഒരു സ്ഥിരമായൊരു ഡോക്ടർ ഉണ്ടാവും, അയാളെ അടുത്ത് പോയി ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ
4: മതി,
0: പോയാൽ മതി,
4: ഡോക്ടർ
0: കണ്ടാൽ മതി ഒരു സൂക്കേട് മാറാൻ. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ റസൂൽ പഠിപ്പിച്ച മര്യാദകൾ നമ്മൾ അത് കൃത്യമായി ചെയ്താൽ നമുക്ക് അതിൻ്റെതായ പ്രതിഫലം ഉണ്ടാവും. അത് മനസ്സറിഞ്ഞോട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ കൂടെ അബ്ദുൽ ഹമീദ്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, വാലൈക്കും സ്സലാം വറഹ്മത്തുള്ള. അതുപോലെ അഷ്റഫ് വി പാലക്കാഴി, അതുപോലെ പിന്നെ മുംതാസ് ബേപ്പൂർ, സലാം പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, രണ്ട് വശത്തും ദ്വാരമുണ്ടെങ്കിലും വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. രണ്ട് കുസൃതി ചോദ്യം കേട്ടോ, രണ്ട് കുസൃതി ചോദ്യങ്ങളാണ്. രണ്ട് വശത്തും ദ്വാരമാണ്, പക്ഷെ അത് വെള്ളമെടുക്കാൻ ഉപയോഗിക്കുക, എന്തായിരിക്കും? നമ്മുടെ ശ്രോതാക്കൾക്ക് ഉത്തരം നിങ്ങൾക്കറിയോ? നമ്മുടെ ശ്രോതാക്കൾ ഏതായാലും ഉത്തരം പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം എന്നിട്ട് ചോദിക്കലേ, രണ്ട് ചോദ്യം ഒരുമിച്ച്, ജമീല സലാം ആണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഏതായാലും നോക്കുക, ആരൊക്കെ ഉത്തരം അയക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഉത്തരം, അതെ, ശ്രോതാക്കൾ ഉത്തരം പറ്റുന്നത് നോക്കട്ടെ. സാജിദ കാരിക്കറ്റ്, അതുപോലെ സഫിയ എടപ്പാൾ, രണ്ടാളും സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും സലാം. നമുക്ക് നമ്മുടെ കൂട്ടുകാരികളുടെ പ്രോഗ്രാമിലേക്ക് പോകാനുള്ള സമയമുണ്ട് മക്കൾസിൻ്റെ. ആദ്യം ആരാണ്, ആരാ പറഞ്ഞു?
3: ഐഷാനിയ.
0: ഐഷാനിയ, വലിയ താത്തലിരുന്ന് തുടങ്ങും.
3: ഓക്കേ.

0: മാഷാ അല്ലാ മാഷാ അല്ലാ, നല്ല ടോപ്പ് ഒരു പാട്ടുണ്ട്. അമറുല്ലാഹിൻ്റെ ചരിത്രം അല്ലേ. അമറുല്ലാഹ് ഇസ്ലാമിലേക്ക് വരാണ്ട് ഒരു സംഭവം കൂടി ഇതിലൂടെ ഉൾക്കൊണ്ടിട്ടാണ്. അത് നമ്മളൊക്കെ ഖുർആൻ പറയാൻ ചെയ്യലുണ്ട് അല്ലേ. ഖുർആൻ പറയാൻ ചെയ്യല്ലേ. നമ്മൾ ഖുർആൻ പറയാൻ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ?
1: നമുക്കൊരു സമാധാനമൊക്കെ ലഭിക്കും.
0: എന്ത് നമ്മുടെ ജീവിത ശൈലിയിൽ എന്ത് മാറ്റം ഉണ്ടാവേ? അമറുല്ലാഹ് എന്തിനു വേണ്ടി പുറപ്പെട്ടതാ? റസൂലിനെ കൊല്ലാനല്ലേ. പക്ഷേ അവിടുന്ന് മാറുന്ന എന്ത് കേട്ടിട്ടാ?
1: ഖുർആന്റെ വചനം കേട്ടിട്ട്
0: ഖുർആന്റെ വചനം കേട്ടിട്ട്. അതേമാതിരി തന്നെയാണ് ഈ അബൂലഹബും ഖുർആൻ കേട്ടിട്ടുണ്ട് അല്ലേ. അയാൾക്കും ഖുർആന്റെ അർത്ഥം തിരിഞ്ഞില്ലേ.
1: ഓ
0: പക്ഷെ അയാൾ എന്താ മാറാഞ്ഞത്? അത് തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? അത് മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കിയാൽ ഉമറുല്ലാഹു ഹൃദയത്തിലേക്ക്, അത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി. മറ്റേത് പുറത്തൂടെ പോയി. ഓത്തുബയും ഷൈബയും ഒക്കെ പോയതുപോലെ. അങ്ങനെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നേരത്തെ നമ്മളെ പറഞ്ഞതിൻ്റെ ബാക്കിയാണത്. ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഖുർആൻ പഠിക്കുകയാണ് നമ്മൾ. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യും, ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഒരു മാറ്റങ്ങൾ വരും. മാഷാ അല്ലാ, ഏതായാലും പാട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. മാഷാ അല്ലാ, റെയ്ഹാന ബാനു, തോട്ടശ്ശേരി അറ. അതുപോലെ പിന്നെ ആരാണ്, ജമീല സലാം, മാഷാ അല്ലാ സൂപ്പർ സോങ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആരാ, മാഷാ അല്ലാ നല്ല സാരവും സ്വരവും ഈണവും താളവും ഒത്തിണങ്ങിയ പാടിയ മോൾക്കും എഴുതിയ ആൾക്കും അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ, ആമീൻ എന്ന് പറഞ്ഞിട്ട് അബ്ദുൽഹമീദ് സി കെ. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കുറേ എണ്ണം വന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചാലോ അല്ലേ.
2: വായിച്ചു കൊടുക്കുക.
0: അമീർ ടി അടുത്തനാട്ടുകര, പൈപ്പ് അല്ലെങ്കിൽ ഓസ്. അതുപോലെ ഫൗസിയ മമ്മു, കൊല്ലം കൊയിലാണ്ടി, കിണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോഴത്തെ കുട്ടികൾക്ക്
2: മനസ്സിലായി
0: മനസ്സിലാവില്ല. നിങ്ങളാരെ കണ്ടിട്ടുണ്ടോ കിണ്ടി? ഇപ്പം വീട്ടിൽ പഴയ ആൾക്കാരുണ്ടല്ലേ, അതുകൊണ്ട് കണ്ടതാണ്. അല്ലാതെ പുതിയ തലമുറ കാണാത്തൊരു സാധനമാണ് കിണ്ടി. അതൊരു കൊളാമ്പി ഉണ്ടോ? കേട്ടിട്ടുണ്ടോ കൊളാമ്പിന്ന്?
1: കണ്ടിട്ടുണ്ട്.
0: ആ കേട്ടിട്ടുണ്ടോ?
1: ഓ
0: കാണെങ്കിൽ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു പണ്ടത്തെ.
2: തുമ്പിക്കൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: തുമ്പിക്കൈ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓസ് പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തുമ്പിക്കൈനോണ്ട് ഉദ്ദേശം എന്താ അറിയോ? രണ്ട് ഭാഗം എങ്ങനെയാണ്
2: ഓപ്പൺ ആകുക?
0: ഓപ്പൺ ആകുക അത് എനിക്ക് മനസ്സിലായില്ല. ഒരു ഭാഗം ഓക്കെ, മറ്റേ ഭാഗം
2: ഇത്രക്കും അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല.
0: അതായിരിക്കും. ഏതായാലും കിണ്ടിന്റെ രണ്ട് ഭാഗം ഓപ്പൺ ആണ്, വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. പൈപ്പാണ് നമ്മൾ ചോദിച്ചാൽ പറഞ്ഞതിൻ്റെ ശരി ഉത്തരം, ഓസ് അല്ലെങ്കിൽ പൈപ്പ് എന്ന് പറയും. പിന്നെ ആരായത്തത്? അതുപോലെ അൻസിൽ കുനിയിൽ, പിന്നെ ഷമീജ പാറ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട്, അതുകൂടി ചോദിച്ചാലോ. നട്ടാൽ മുളക്കാത്ത പയർ ഏതാണെന്നുള്ള അടുത്ത ചോദ്യം. ഇത് ശരിക്കുള്ള ഒരു കുസൃതി ചോദ്യമാണ്. മറ്റേത് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ചോദ്യമാണ്, ഇതൊരു പക്കാ കുസൃതി ചോദ്യമാണ്. റിഹാന ബാനു തോട്ടശ്ശേരി ആറ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കിണ്ടിയെന്ന്. അപ്പോൾ കിണ്ടിയല്ല, പൈപ്പാണ് ശരി ഉത്തരം, ഓസ്. അപ്പോൾ ഇതിന് ഉത്തരം വരുമ്പോഴേക്കും ഒരു പാട്ട് കൂടി കേൾക്കാം. ആരാ പാടുന്നത്? നിഷ്വമോള് പാടിക്കുന്നത്.

കണ്ണിലുള്ളത് ഹുക്കുമതാണേ, ആഷിഖിൻ കൽബിലുള്ളത് ഹുബ്ബിൻ തേനലാണേ. ആലിമിൻ കണ്ണിലുള്ളത് ഫിക്കീൻ ഹുക്കുമതാണേ, ആഷിഖിൻ കൽ

0: മാഷാവാ, റസൂലിനോടുള്ള സ്നേഹവും അതുപോലെ ഇൽമും ഒക്കെ നമുക്ക് വേണം. പക്ഷേ നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പേരിൽ പല തോന്നിയവാസങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് അല്ല യഥാർത്ഥ സ്നേഹം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, നട്ടാൽ മുളക്കാത്ത പയർ. ഉത്തരങ്ങൾ വന്നു പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെ കാത്തുക, എന്നിട്ട് വായിക്കല്ലേ. അല്ലേ, ശരി. ഇനി ശ്രോതാക്കൾ കുറച്ച് ആൾക്കാർക്ക് ഉത്തരം അയക്കാൻ
1: അയക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കും.
0: അതെ, അതിനിടയ്ക്ക് നമുക്ക് കുഞ്ഞി മോളെ ഒരു പാട്ട് പഠിക്കാൻ കാണുന്നത്. ഇതാ പാട്ട് പാടുന്നേ, കിതാബുള്ള. ആ, എന്നാ പാടിക്കോ.
2: കിതാബുള്ള ഇതല്ലമന ഇൽ അബി ഐ

0: Lütfen.
1: Maşallah maşallah.
2: Maşallah, barakallahu fik. അപ്പോ സഫിയ തിരുവങ്ങാടി, അസ്സലാമു അലൈക്കും. റേഡിയോ തുറന്നപ്പോൾ കേട്ടത് കുസൃതി ചോദ്യമാണ്. അപ്പോൾ തന്നെ ഉത്തരം അയച്ചു, ഉഷാറായിട്ടുണ്ട്, അൽഹംദുലില്ല. റസൂലിനെ പറ്റിയുള്ള പാട്ട് ഉയർച്ചയിൽ എത്തിക്കട്ടെ. മാഷാല്ലാ, നല്ല അർത്ഥവത്താത്ത പാട്ട്. ജമീല സലാം അല്ലേ? അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് സഫിയ കെ അടപ്പ, അല്ല, സഫിയ കെ തിരുവങ്ങാടി. ശരി, ഉത്തരമാണ് അയച്ചിട്ടുള്ളത്. സന്തോഷവാർത്ത അങ്ങോട്ടും കൊടുക്കാമല്ലോ അല്ലേ? അപ്പോൾ ഉത്തരം ഞങ്ങളിപ്പോൾ പറയുന്നില്ല, ബാക്കിയുള്ള ശ്രോതാക്കൾക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പോൾ അവരുത്തരങ്ങളൊക്കെ വരട്ടെ. നമ്മൾ ഇപ്പോൾ സ്കൂൾ തുറക്കാനാവുകയാണ്. നമ്മുടെ രക്ഷിതാക്കളൊക്കെ അതിൻ്റെ തിരക്കിലാണ്. നമ്മുടെ ആയിഷ മോള് ഇപ്പോൾ ആയിഷ 10ാം ക്ലാസ്സിലല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് 10ാം ക്ലാസ്സിലേക്കുള്ളതിൻ്റെ ടെൻഷനുണ്ടോ?
0: ഓ, നന്നായിട്ടുണ്ട്.
2: എന്തിൻ്റെ ടെൻഷൻ?
0: ഫുൾ എ പ്ലസ് വേണ്ടേ?
2: ഫുൾ എ പ്ലസ്? അല്ല, ഞാൻ എൻ്റെ സംശയം ചോദിക്കണേ, ഈ ഫുൾ എ പ്ലസ് കിട്ടിയില്ല, എന്താ കുഴപ്പം? അത് കിട്ടണം എന്നുള്ളവർക്ക്, ഇനി അഥവാ കിട്ടിയില്ല, പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിൻ്റെ ഭാഗമാണ്. നമ്മൾ പഠിച്ചു ഒക്കെ ചെയ്തു, എന്തെങ്കിലും ഒരു കാരണവശാലും അത് കിട്ടിയില്ല, എന്താ കുഴപ്പം?
0: കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മൾ അധ്വാനിച്ച് ഫുൾ എ പ്ലസ് വാങ്ങാനുള്ളൊരു
2: അധ്വാനിക്കുക എന്നുള്ളതാണ്. അത് കിട്ടുന്നതും കിട്ടാത്തതും ഒന്നുമല്ല പ്രശ്നം, നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം, അതിൻ്റെ റിസൾട്ട് തരേണ്ടി പഠിച്ചവനാണ്.
1: കൂടുതലായിട്ട് എല്ലാവരെയും വീട്ടിൽ നിന്നുള്ളൊരു സമ്മർദ്ദം ഉണ്ടാവും,
2: അതാണ്
1: ഇപ്പോഴത്തെ
2: വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ റിസൾട്ട് വന്നതിന് ശേഷം ഒരു ആത്മഹത്യ നമ്മൾ കേട്ടില്ലേ, ഒരു കുഞ്ഞു വർഷം കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ അത് റിസൾട്ട് വന്നതിന് ശേഷം അല്ല, റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ന്യൂസ് കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ
1: പക്ഷെ പൊതുവെ ഇപ്പം കുറച്ച് കുറവാണെന്നാണ് തോന്നുന്നത്,
2: ആണ്
1: കഴിഞ്ഞ വർഷങ്ങളെ
2: കഴിഞ്ഞ വർഷം കുറവുണ്ട്. പക്ഷേ നമ്മൾ ഈ വർഷം കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. എക്സാം റിസൾട്ട് വാല്യുവേഷനൊക്കെ ഇനി അടുത്ത വർഷത്തേക്കുള്ള സിലബസൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിസൾട്ട് പ്രഖ്യാപിക്കാൻ കണ്ടിരുന്നല്ലോ. പക്ഷേ നമ്മൾ നമ്മളെ കുട്ടികൾ, നമ്മൾ കൂട്ടുകാരും രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു പരിധിയിലപ്പുറം പ്രഷർ കൊടുക്കേണ്ടതല്ലതെന്നു. കാരണം ഇത് നമ്മൾ പറയുമ്പോൾ പോലെ തന്നെ എസ് എൽ സി എഴുതി ഫുൾ റിസൾട്ട് ഫുൾ എ പ്ലസ് ഉണ്ട്, പക്ഷേ ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് അങ്ങ് മരിച്ചുപോയി മക്കൾ. ആ ഫുൾ എ പ്ലസ് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല, പക്ഷേലും അതിനേക്കാൾ അപ്പുറം നമുക്ക് വേണ്ട ഒരു റിസൾട്ട് ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ നേരത്തെ തുടങ്ങി വെച്ച പറഞ്ഞ ദുൽഹിജ്ജയിലെ പുണ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ ആ അത്തരം കാര്യങ്ങളും കൂടെ നമ്മളെ മക്കൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിലാണ് നമ്മൾ ഫുൾ എ പ്ലസ് ഉണ്ടാക്കേണ്ടത്. അതിന് കുറേ സംരംഭങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ റേഡിയോയിലും അല്ലാതെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തിയിരുന്ന സമ്മർ ക്വസ്റ്റ്, അതുപോലെ ഈ മദ്രസകൾ, അതുപോലെ 500 കോഴ്സുകൾ, ഇതിലൊക്കെ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ അതാകുന്ന മറ്റന്നാൾ നമ്മൾ UHLS-ൻ്റെ എക്സാം വരാൻ പോകുക, ഖുർആൻ പഠനമായിട്ട് ബന്ധപ്പെട്ടുള്ള. നമ്മൾ എത്ര ആളുകൾ രജിസ്റ്റർ ചെയ്തു നമ്മൾ നോക്കുക. കാരണം റസൂൽ നമ്മൾ ഈ ഫുൾ എ പ്ലസ് വാങ്ങുന്ന ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂവിന് വേണ്ടിയിട്ടാണല്ലേ. തണുക്കുന്നുണ്ടോ? എ സി തണുപ്പ് കൂടിയിട്ടുണ്ട് തോന്നുന്നു അല്ലേ. അപ്പോൾ നമ്മൾ SLC-ൻ്റെ ഒക്കെ തന്നെ ഫുൾ എ പ്ലസ് കിട്ടുകയാണ് വലിയൊരു സംഭവമാണ്. സംഭവം ശരിയാണ്, പല സർട്ടിഫിക്കറ്റുകളൊക്കെ വേണം. പക്ഷേലും ഇതിനേക്കാളൊക്കെ വലിയൊരു സർട്ടിഫിക്കറ്റ് റസൂൽ തന്നിട്ടുണ്ട് നമുക്ക്. എന്താണത്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പം അതിനുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം വേണ്ടാന്നല്ല, കാരണം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞല്ലോ, റബ്ബനാ ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന ആദാബനാന്ന് പറഞ്ഞത്. ദുനിയാവിലും നന്മ വേണം, പരലോകത്തും വേണം. ദുനിയാവില്ലാതെ എന്ത് ചെയ്യാനാവില്ല, പരലോകം ഉണ്ടാക്കാനാവില്ല. പക്ഷേ ദുനിയാവ് മാത്രമായി പോവുകയും ചെയ്യരുത്. അതും അള്ളാഹു തആല ചില ആളുകൾ ചോദിക്കുന്ന റബ്ബനാ ഫി ദുനിയ എന്ന് പറയുന്ന അള്ളാഹു തആല മലഹു ഫിൽ ആഖിറത്തി ഇല്ലാ ഖലാഖ്ന, വചനോട് ശരിക്കും മറന്നു. ഏതായാലും ദുനിയാവിൽ ഉണ്ടാവും, പക്ഷേ പരലോകത്ത് അവർക്കൊന്നും ഉണ്ടാവില്ലാന്ന്. അത്ര ആളുകൾ നമ്മളാവരുത്. എന്നാൽ ദുനിയാവും വേണം നമുക്ക്, പരലോകവും വേണം. ഒന്നാം സ്ഥാനം എപ്പോഴും എന്തിനു വേണം? പരലോകത്തിനായിരിക്കണം, നമ്മളെ ആഖിറത്തിനായിരിക്കണം. ഏത് നിമിഷവും നമ്മളിലേക്ക് മരണം വരും എന്നുള്ളൊരു ബോധം ഉണ്ടാകണം. ഞാനത് പറയാൻ, നമ്മൾ എന്താ പറയുക, പല സുഹൃത്തുക്കളും ഇതുപോലെ ജോലി കിട്ടിയതിൻ്റെ പേരിൽ സന്തോഷിച്ച് ഞാൻ ആഘോഷിക്കാൻ പോയി ഞാൻ ആക്സിഡൻ്റ് ആയി മരണപ്പെട്ടവർ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടു, ഒരു കല്യാണ തലേന്ന് രണ്ട് മക്കൾ, പ്രായപൂർത്തിയായിട്ടില്ല,
1: വയനാട്ടിലുണ്ടായതാണ്.
2: ഒരു കല്യാണ തലേന്ന് കേക്ക് വാങ്ങാൻ പോയത് രാത്രി, ആരോ ബൈക്ക് എടുത്ത് രണ്ട് ഒരു മോനെ സ്പോട്ടിൽ മരിച്ചു, മറ്റാണ് ഞാൻ കേട്ട സമയത്ത് അത്യാസന്ന നിലയിലുള്ളത്. ചില ആഘോഷങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ മക്കളും അല്ലെങ്കിൽ നമ്മുടെ തലമുറയിലൊക്കെ ഇത്തരം ഇസ്ലാം ഏറ്റവും പവിത്രമായി കണ്ടതാണ് വിവാഹം. റസൂൽ പറഞ്ഞു ഏറ്റവും ലളിതമായി നടക്കുന്നതാണ് ഏറ്റവും നല്ല നിക്കാഹ് എന്ന്, ഐസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളതാണ്. പക്ഷേ ഇത് എല്ലാവരും മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പേക്കൂത്താക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസമുള്ളൊരു കല്യാണം ഞാൻ വരുമ്പോൾ എൻ്റെ അയൽവാസി ഇങ്ങനെ പോകുന്നുണ്ട്, വരും ഭർത്താവ് ഞാൻ ഒരു ചെങ്ങോട്ടാണ്, ഓളാങ്ങ വകയിലുള്ള ഒരാങ്ങളുടെ കല്യാണം വരുന്ന മാസം 10-ാം തീയതി ഉണ്ട്, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പോഴേ ഡ്രസ്സ് എടുക്കാൻ പോവാണ്.
1: ഒരു മാസം മുമ്പ്.
2: ആ ഇതാണിപ്പോൾ നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ. അപ്പോൾ റസൂൽ പറഞ്ഞു നിങ്ങളാണ് ഖൈറു ഉമ്മ എന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ച് ഏറ്റവും ഉത്തമ സമൂഹം എന്ന് അല്ലാഹു തആല
1: തന്നെ അതൊക്കെ കാട്ടിക്കൂട്ടുന്നു.
2: അതെ, കാരണം ആദ്യ നബി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള ഉമ്മത്തുകളുടെ ഏറ്റവും ഉത്തമ ഉമ്മത്ത് നമ്മൾ തന്നെയാണ്. പക്ഷേലും ആ ഉമ്മത്ത് അല്ലാഹു തആലയുടെ ഇത്രയേറെ നമ്മൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു തന്ന ആ ഒരു ഉമ്മത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ആ ആളുകളാണ് അല്ലാഹു തആലയുടെ തൗഫീഖ് തന്ന ഈ സമൂഹമാണ് ഇന്ന് എല്ലാ തോന്നിവാസങ്ങളിലേക്കും പോകുന്നത്. ഒരു കല്യാണമാണെങ്കിലും 4 ദിവസമൊക്കെ കല്യാണം,
1: അതായത് തന്നെ 2 ദിവസം മിനിമം ഉണ്ടാവും,
2: ഏറ്റവും ചുരുങ്ങിയ 2 ദിവസം. അതിപ്പോൾ പോയിക്കുന്നു, ഇപ്പോൾ 2 ദിവസമൊക്കെ പോയി, ഇപ്പോൾ 2 ദിവസമല്ല 4-5 ദിവസമൊക്കെയാണ് വീടുകളിൽ കല്യാണത്തിൻ്റെ പേരിലെ പേക്കൂത്തുകൾ, അതുപോലെ പല സംഭവങ്ങളും. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ആ ഹയർ ഉമ്മത്ത് തന്നെ ആവണം, എങ്കിലേ നമുക്ക് അള്ളാഹൻ്റെ സഹായം ഉണ്ടാവും. മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് എല്ലാവരും മുസ്ലിങ്ങളെ നേത്തേക്കാണ് കയറുന്നത്? പരലോ അവസാന കാലാകുമ്പോൾ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണ തളികയിലേക്ക്, ദരിദ്രരുടെ മുന്നിലുള്ള ഭക്ഷണ തളികയിലേക്ക് ആൾക്കാർ കൈമുട്ടും നീട്ടുന്ന പോലെ മുസ്ലിങ്ങളിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ സാവ് ചോദിക്കുന്നുണ്ട് റസൂലെ അന്ന് ഞങ്ങൾ എണ്ണത്ത് കുറവായിരിക്കും എന്ന്. റസൂൽ പറഞ്ഞ എന്താറിയോ, അല്ല നിങ്ങൾക്ക് തോന്നണ്ടാവും, പക്ഷേ ഒസാൻ നിങ്ങൾ എന്താ പറയുക മലവെള്ളപ്പാച്ചിലിൽ വരുന്ന ചപ്പ് ചവറുകളെ പോലെ ആയിരിക്കുന്ന ഒരു പെരുമഴ പെയ്ത് നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങുന്നവരെ നമ്മൾ കാണേണ്ടത് റോഡ് സൈഡിലൊക്കെ അകല വേസ്റ്റ് ഉണ്ടാവില്ലേ, അതുപോലെ വേസ്റ്റുകളായിരുന്നു മുസ്ലിങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറണം. അതിനുള്ള അവസരങ്ങൾ നമ്മൾ രക്ഷിതാക്കൾ നമ്മളെ ശ്രോതാക്കളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, അതിനായിരിക്കണം മുൻഗണന നൽകേണ്ടത്. പലപ്പോഴും മദ്രസകൾ ഒക്കെ തുറന്ന് നമ്മളെ വിസ്യത്തിൻ്റെ കീഴിൽ മദ്രസ നേരെ തുറന്നു എന്നെല്ലാം ഞാൻ തുറന്നു. ആ മദ്രസകളിലൊക്കെ ഉള്ള അവസ്ഥ എന്താണെന്നറിയോ, കുട്ടികൾ രാവിലെ 7 മണിക്ക് മദ്രസ തുടങ്ങി ഏറാകുമ്പോൾ പോരടങ്ങും. എന്താണ് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ വണ്ടി വരുന്നു പറഞ്ഞിട്ട് നമ്മൾ കുറേ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട് അല്ലേ. നെഷ്വമോൾ ബാറക്കല്ല എന്ന് പറഞ്ഞിട്ട് ഹുസ്ന മലോറം എനിനു നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ, ആ മെഹനാസ് ഗഫൂർ പറഞ്ഞിട്ടുണ്ട് ഉത്തരം, അതൊക്കെ ശരി ഉത്തരം തന്നെയാട്ടോ. മാഷാല്ലാ നല്ല അർത്ഥവത്തായ പാട്ട് നമ്മൾ നേരത്തെ വായിച്ചല്ലേ. ഓക്കെ, കുറേ ആളുകൾ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ ഹുസ്ന മലോറം നെഷ്വക്ക് നല്ലൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് അല്ലേ. നെഷ്വമോൾ മാഷാല്ലാ പാട്ട് കലക്കി നല്ല ശബ്ദം, കൂടുതൽ ഉയരം താണ്ടാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. അബ്ദുൽ ഹമീദ് സി കെ നിഷ്വാ ഷറാഖുലേ ഇൻഷാല്ലാ ഇനിയും വരണം. പെരുന്നാളിനേ നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്കുള്ള പാട്ടുകൾ നമ്മൾ പഠിക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങളൊക്കെ പഠിച്ചിരുന്നു? ഞാൻ ഒരു പാട്ട് പാടുക, പഠിക്കോ? ആ പാട്ടൊന്നും ഇവിടെ ആദ്യം നമ്മളൊന്ന് കേൾക്കുക, എന്നിട്ട് നീ പെരുന്നാളിൻ്റെ പാടണം പാടണേ നോക്കലേ. ആ

മാഷാല്ലാ ബാർക്ക് അല്ലാഹു ഫീക്. മഹാനായ ഇബ്രാഹിം നബിയുടെയൊക്കെ ചരിത്രം ഉൾക്കൊള്ളിച്ചുള്ള നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു. അപ്പോഴേ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, സഫിയ എടപ്പാൾ. അപ്പോൾ നമുക്ക് ആ വോയിസ് ഒന്ന് നോക്കിയാലോ. ഒരു കുഞ്ഞുമോൻ കെൻസ ഹാഷിം, കുഞ്ഞുമോളായിരിക്കും അല്ലേ, കെൻസ എന്നാകുമ്പോൾ കെൻസ ഹാഷിം, 2 വയസ്സുള്ള കുഞ്ഞുമോളുടെ ഒരു വോയിസ് ഉണ്ട്, നമുക്കൊന്ന് കേൾക്കാം.

0: പഴയ കുഞ്ഞും നടന്നോടുമാകും ബാക്കി വെച്ചേ എന്നല്ല മനസ്സ് വാങ്ങുന്നു എന്നോട് കടൽ വാങ്ങുന്നു.
1: അല്ലാ മാഷാല്ലാ ബാരക്കല്ലാ ഫീക്, നല്ല ടോപ്പ് പാട്ടായിട്ട്. ഇൻഷാല്ലാ നമ്മുടെ കെൻസമോക്ക് ഇൻഷാല്ലാ ഒരു 2 വർഷം കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ റേഡിയോയുടെ സ്ഥിരം സ്റ്റാർ കൊസ്റ്റ്യൻ ഒക്കെ നമ്മുടെ കുഞ്ഞുമോൾ നല്ലൊരു പാട്ടുകാരിയായി ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല ഉഷാറായി പാടിയുണ്ട് ബാരക്കല്ലാ ഫീക്ക് അല്ലേ. 2 വയസ്സുകളിപ്പോൾ ഒത്തിരി നല്ല ഉഷാറായി പാടിയുണ്ട് മാഷാല്ലാ. വളരെയേറെ ഹാപ്പിയാണ് നമ്മൾ. അപ്പോൾ വേറെ കുറേ നമ്മൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയാൻ തോന്നുന്നുണ്ട്
2: അല്ലേ.
1: ഇനി പറയാൻ സമയമായി, കാരണം നമ്മൾ കുറേ നേരമായി ചോദിച്ചിട്ട്. ശരി ഉത്തരം അമ്പയർ എന്നുള്ളതാണ്. അത് കുറേ ആൾ നമ്മൾ ശരി ഉത്തരം അയച്ച പേര് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്, ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഒരു വോയിസ് അല്ല മെസ്സേജ് ഉണ്ട്. ടെൻഷൻ ഇല്ലാതെ പഠിച്ചാൽ വിജയം കിട്ടും, എന്തിന് ടെൻഷൻ, ഫ്രീ മൈൻഡ്, പഠിപ്പ് സിമ്പിളായി എടുക്കുക, വിജയം ഉറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്
2: ഇബ്രാഹിം.
1: അതെ, അത് വേറെ ഒന്നുണ്ട്, കുട്ടികൾക്ക് ടെൻഷനില്ലല്ലോ, രക്ഷിതാക്കൾക്കൊക്കെ ടെൻഷനെ പ്രശ്നമോ? അത് സ്കൂളിൽ മുമ്പ് സ്കൂളൊക്കെ നിൽക്കുന്ന ചില പേരൻസ് ഒരു പരിധിയിലപ്പുറം ഹോംവർക്കൊന്നും കൊടുക്കാൻ പറ്റണമെന്നുണ്ടല്ലോ. അപ്പോൾ ചില പേരൻസിന് മത്സരമാണ്, മറ്റേ സ്കൂളിൽ നിന്ന് അത്ര കൊടുക്കുന്നത് അപ്പോൾ സ്കൂളിൽ എന്താ വർക്കില്ലേ
2: വർക്കില്ലേ.
1: അത് ഒരു മത്സരമാണ് രക്ഷിതാക്കൾ തമ്മിൽ. രണ്ട് മോനെ അത്ര ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം കുറച്ച് കുറവുണ്ട് പൊതുവേ സ്റ്റാറ്റസുകളൊക്കെ. കുറച്ച് മുമ്പൊക്കെ ഫുള്ള് എ പ്ലസ് റിസൾട്ട് വരുമ്പോൾ ഫുള്ള് എ പ്ലസ് ഉള്ളത് മാത്രം സ്റ്റാറ്റസ് ഒക്കെ ആയി. അതിന് എടുക്കരുത് കണ്ടിട്ട് ഫുള്ള് ഡി ഒക്കെ ഇട്ടിട്ടുള്ള ഇതിനെന്താ കുഴപ്പം ചോദിച്ചോണ്ടൊക്കെ മറുപടി. അപ്പോൾ എന്താ പറയുക, എ പ്ലസ് ഉള്ളവർ മാത്രമല്ല, എ പ്ലസ് ഉള്ളവരെല്ലാവർക്കും കൂടുതൽ ഇതിൻ്റെ ചില ആളുകൾ അതിലും ഉന്നതിൽ എത്ര എത്ര ആളുകളുണ്ട് ഇത് 10-ാം ക്ലാസ്സിലും പാസ്സാകാത്ത ആളുകൾ. അപ്പോൾ അതൊന്നും വലിയൊരു സംഭവമല്ല. അപ്പോൾ ഹൈബർ യുദ്ധത്തിൽ ബന്ധനത്തെ തുടർന്ന് ഇസ്ലാം മതം സ്വീകരിച്ച നബി വിവാഹം ചെയ്തൊരു സ്ത്രീയുണ്ട്, മിന്നായി മാറിയ. ഹൈബർ യുദ്ധത്തിൽ എന്ത് ചെയ്തു, കുറേ ആളുകളെ ബന്ധങ്ങളെ സ്ഥേ പിടിച്ചിരുന്നു. അപ്പോൾ ജൂതൻ ഗോത്രങ്ങളുടെ നേതാക്കളിൽപ്പെട്ട ഒരാളുടെ മകളെ അതിലുണ്ടായിരുന്നു അവിടുത്തെ. അപ്പോൾ ആ സ്ത്രീ ആരാണ്, ആ മഹദിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു, നമ്മുടെ ഉമ്മമാരുടെ കൂട്ടത്തിൽ ഒരാളാണ്, അവരുടെ പേരാണ് ചോദിച്ചിട്ടുള്ള ഉത്തരം നമുക്ക് വരും. അതിനു മുമ്പ് എന്ത് ചെയ്യാം, നമുക്കൊരു വോയിസ് കേൾക്കാം.
0: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഫസിഹ ബിൻതു ഫൈറൂസ്, ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഫാഹിമ ബിൻതു ഫൈറൂസ്, ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഇസ ബിൻതു ഷിജാബ്, ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒന്നെന്ന് ചൊല്ലുമ്പോൾ

0: മാഷാല്ലാ, ഏതായാലും നല്ലൊരു പാട്ടാണ്. എണ്ണം പഠിക്കുക, അതിനോട് ഇസ്ലാം കാരി ഇമാം കാരി
1: അതെ
0: എന്നൊക്കെ
1: അതെ
0: പറഞ്ഞ് നല്ല ഉഷാർ പാട്ടായിട്ടുണ്ട്. ഒരു മൂന്നാളുകൂടി പാടിയതുകൊണ്ട് മൂന്നാളുകൂടി പേര് എൻ്റെ മൈൻഡിൽ നിന്നിട്ടില്ല. ഏതായാലും രണ്ടാൾക്കാർ ഫൈറൂസിൻ്റെ മക്കളാണ്.
1: ആണല്ലേ.
0: അതെ, ബിനത്ത് ഫൈറൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കുറേ നമ്മളെ നേരത്തെ കെൻസമോള് പാട്ട് പാടിയതിനെ
1: കമന്റുകൾ
0: കുറിച്ച് കുറേ
1: വന്നിട്ടുണ്ട്.
0: ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. ഒന്ന് വായിക്കല്ലേ. മാഷാല്ലാ, എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനമാണ് ജമീല സലാം. അതുപോലെ റെയ്ഹാന ബാനുത്തോട്ട ശരിയറ, അസ്സലാമു അലൈക്കും. പാട്ട് പാടി ഏതായാലും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അസ്സലാമു അലൈക്കും, മാഷാല്ലാ, അലഹമ്ദുലില്ല, വളരെ നല്ല പാട്ട്, മോൾക്ക് ഇനിയും പാടാൻ അള്ളാഹു കഴിവ് നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് സഫിയ കെ തിരുരങ്ങാടി. അതുപോലെ മെഹനാസ് ഗഫൂർ, മാഷാല്ലാ, എല്ലാ പാട്ടും കുഞ്ഞുമോളെ പാട്ടും ഉഷാറായി. അതുപോലെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം രണ്ടാളുകൾ അയച്ചിട്ടുണ്ട്. രണ്ടാളെ പേര് പറയാം, ഉത്തരം പറയണ്ട.
1: അതെ അതെ
0: ഒന്നാരാണ്? സെലീൻ അല്ലേ, തോട്ടശ്ശേരിയറ. പിന്നെ ഫൗസിയ
1: ഫൗസിയ മമ്മോ.
0: കൊല്ലം കൊയിലാണ്ടി നിന്ന്. രണ്ടാളുകളാണ് ഉത്തരം അയച്ചിട്ടുണ്ട്, രണ്ടാൾ അയച്ച ഉത്തരം ശരിയാണ്. അപ്പോഴേ നമുക്കൊരു പാട്ടുകൂടി കേൾക്കാം. ആരാ പാടുന്നത്?
2: നിഷ്പ പാടിക്കാട്ടെ.
0: ഞാൻ അശ്വമോള് പാടിക്കും.
2: ഫക്കീർ.

0: മഷറായിരുന്നു കേട്ടോ. ബാറക്കല്ലാഹു ഫീക്. എന്താ ഒരു വലിച്ചിൽ വന്നോ? ഏ ആ സൗണ്ട്
1: സൗണ്ടിനൊക്കെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലേ.
0: കുറച്ച് തണുപ്പ് കൂടി പോയിരുന്നല്ലേ, അതിൻ്റെ തായിക്കൂടെ. ആ അപ്പോ അൽഹംദുലില്ലാ, അറബിക് എക്സാം അറ്റൻഡ് ചെയ്തു അൽഹംദുലില്ലാ. നമ്മുടെ കോഴ്സ് ഉണ്ട് അറബിക്കിൻ്റെ, അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് റേഡിയോൻ്റെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചോദ്യം: പവിത്രമാക്കിയ 4 മാസത്തെ പറ്റി ഏത് സൂറയിൽ ആണ് പറഞ്ഞത്? ഉത്തരം പറയാം, നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ഉത്തരം നമ്മൾ പറയണ്ട. ചോദ്യം പോട്ടെ. അപ്പോൾ ചോദ്യത്തിന് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം അതുപോലെ, മൈമൂന ഒളവണ്ണ ശരി ഉത്തരമാണ് അയച്ചത്. മുനീറ ചീക്കിലോട് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. സെലീന തോട്ട ശരിയാണ് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾ ബാക്കി നമ്മൾ പറഞ്ഞത്. ഓക്കെ, മഷാ അല്ലാ. ഏതായാലും പാട്ട് ഉഷാറായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആരാ അടുത്ത പാട്ട് കടന്ന്? ഓക്കെ, ഐഷ.
2: Rock.

0: മഷാല്ലാ, നല്ല ടോപ്പ് പാട്ടായിരുന്നു കേട്ടോ. ബാറക്കല്ലാഹു ഫീക്. അങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ പോകുമായിരുന്നു. അറബി അക്ഷരങ്ങളൊക്കെ ആ ശൈലി ഇങ്ങനെ മലയാള പാട്ടിൻ്റെ ഉഷാറായത് അറബി പാട്ടാ അല്ലേ. മഷാല്ല, നല്ല പാട്ടായിരുന്നു. അപ്പോഴേ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പറയാം. സഫിയ റളിയല്ലാഹു അൻഹ എന്നുള്ളതാണ് ശരി ഉത്തരം. അടുത്തൊരു ചോദ്യം വന്നതുകൊണ്ട് കേട്ടോ, ഇത് പെട്ടെന്ന് ഉത്തരം പറഞ്ഞത്. അറബി മാസയിലെ പവിത്രമായ നാല് മാസങ്ങളുണ്ട്. ആ മാസങ്ങളുടെ പേര് പറഞ്ഞ് സൂറത്ത് ഏത് എന്നുള്ളതാണ് ചോദ്യം. കാരണം ജമീല വി പി കാളികാവ് പറഞ്ഞിട്ടുണ്ട് ചോദ്യങ്ങളൊന്നും കേട്ടില്ല, ഭംഗിയുള്ള പാട്ടുകൾ കുട്ടികൾ പാടിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സലീന തോട്ടശ്ശേരിയറ ചോദ്യത്തിൽ ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാഠക്കുറിപ്പ് കേട്ടിട്ടില്ല, പാഠക്കുറിപ്പിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. പാഠക്കുറിപ്പ് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ്. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പ്രാർത്ഥന ഏതാണ്? ഇഅ്തിദാലിലെ പ്രാർത്ഥന അല്ലേ. എന്താണ് ആ പ്രാർത്ഥന? എല്ലാവരും ഒന്ന് ചൊല്ലൂ. റബ്ബനാ ലക്കൽ ഹംദ് മിൽ അസ്സമാവാത്തി വമിൽ അൽ അർദ് വമിൽ അമാ ബൈനഹുമാ വമിൽ അമാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്. യെസ്, എല്ലാവരും ആ പ്രാർത്ഥന പഠിച്ചിട്ടില്ലേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന, നമ്മൾ ഇഅ്തിദാലി കഴിഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ടേക്കാണ് പോവുക? സുജൂദിലേക്ക് അല്ലേ. യെസ്, സുജൂദിലേക്ക് പോകുമ്പോൾ നമ്മുടെ സുജൂദിൽ നിലത്ത് വെക്കേണ്ട എല്ലാ അവയവങ്ങളും നമ്മൾ കൃത്യമായി തന്നെ നിലത്ത് വെക്കേണ്ടതുണ്ട് കേട്ടോ. ചില ആൾക്കാർ കാണും സുജൂദിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ മൂക്ക് ചിലപ്പോൾ നിലത്ത് തട്ടൂല, അല്ലെങ്കിൽ കൈ ഫുള്ള് നിലത്ത് തട്ടൂല. അങ്ങനെയൊന്നും നമ്മളാവരുത്. നമ്മൾ സുജൂദ് അതിൻ്റെ ഏറ്റവും കൃത്യമായ രൂപത്തിൽ തന്നെ നമ്മൾ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. യെസ്, ഏതാണ് ആ പ്രാർത്ഥന? സുബ്ഹാന റബ്ബിയൽ അല, അത്യുന്നതനായ അള്ളാഹുവിനാകുന്നു അള്ളാഹു എത്ര പരിശുദ്ധൻ അല്ലേ. നമ്മളൊക്കെ എവിടെയാണ്, നമ്മളേറ്റവും സൗന്ദര്യത്തോടു കൂടി നമ്മൾ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുഖം എന്നുള്ളത്. നമ്മുടെ മുഖത്തൊക്കെ എന്തെങ്കിലും അഴുക്ക് പറ്റിയാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് ക്ലീൻ ആക്കൂലേ. എന്നാൽ ആ മുഖം അത്രയ്ക്ക് നമ്മൾ ഏറ്റവും കെയർ ചെയ്യണ നമ്മുടെ മുഖമാണ് നമ്മൾ ഏറ്റവും അടിയിൽ നിലത്ത് വെക്കണത്. ആ നിലത്ത് വെച്ചിട്ട് നമ്മൾ പറയുകയാണ് സുബ്ഹാന റബ്ബിയൽ അല, അള്ളാഹു ഉന്നതനായ അള്ളാഹു എത്ര പരിശുദ്ധൻ. അതുകൊണ്ട് അള്ളാഹു അല്ലേ നമുക്ക് എല്ലാം നൽകിയ, നമുക്ക് ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ഭക്ഷണം, നമുക്കുള്ള വസ്ത്രം, നമുക്ക് നല്ല മാതാപിതാക്കളെ നൽകിയ, പഠിക്കാനുള്ള അവസരങ്ങൾ നൽകിയ അള്ളാഹു, ആ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഇന്നും നമുക്കറിയില്ല ഫിലസ്തീനിയുടെയൊക്കെ മണ്ണിൽ നമ്മുടെ പോലത്തെ ചെറിയ ചെറിയ മക്കൾ അവരനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ എത്ര. അൽഹംദുലില്ല, നമ്മളല്ലാഹു താല അത്തരമൊന്നും പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് കൂടുതൽ നന്ദിയുള്ളവരാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയും ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചിട്ട് വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ ചൊല്ലുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കും അള്ളാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ നമസ്കാരങ്ങളിലൊക്കെ പ്രാർത്ഥനകളൊക്കെ പഠിക്കാറുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ ചെല്ലിയ നേരം പെട്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തീരെ ചില ആൾക്കാർ കിട്ടില്ല. അത് കിട്ടും എപ്പോഴും അറിയാം, നിസ്കാരത്തിൽ ആ സമയത്തെ
1: കിട്ടും.
0: സാജിദ കാരിക്കരുത്, സോങ് സൂപ്പർ, ബാറക്കല്ലാഹു ഫീക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട്. ഇനി ആരാ പാട്ട് പാടാനുണ്ടോ? ഉണ്ടോ? ഇനി ഏതാ പാട്ടുകൾ പാടാനുണ്ടോ? ഉണ്ടല്ലേ, കുറേ പാട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം പാട്ട് കൊണ്ടുള്ള കളിയാണ്, പാട്ടുകളി. ഇൻഷാല്ലാ നമുക്ക് ഇവരെല്ലാവരും കൂടി കൂട്ടി സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടാക്കാം, കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട്. ഇൻഷാല്ലാ ഒരു മാത്രം ആങ്കറും ചെയ്തോട്ടെ. ഓക്കെ, ഏതായാലും പാടിക്കോ.

0: മാഷാല്ലാ മാഷാല്ലാ ബർക്കല്ലാ ഫീക്കും. നമ്മളെ ടൈം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
1: അതെ, ടൈമിലേക്ക് നമ്മൾ അവസാന നിമിഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പാട്ടിങ്ങനെ കേട്ടിട്ടേ, ഈ ലൈവില് ഇനി പാട്ടിങ്ങനെ കേൾക്കാൻ തോന്നുന്നു. നെഷോക്ക് ഒരു പാട്ട് കൂടി പാടണം തോന്നുന്നുണ്ട് അല്ലേ? നെഷോക്ക് പാട്ട് പാടാനുണ്ടോ? ഒരു പാട്ട് കൂടി ഇല്ല. ആ അപ്പം അടുത്ത ആളാരാ? കുഞ്ഞുമ്മക്ക് ഇത് പാട്ട് പാടാനുണ്ടോ?
2: ഒരു പാട്ടുണ്ടല്ലോ,
1: പാട്ട് കൂടി ഉണ്ട് എന്ന് താത്ത പറയുന്ന. അപ്പോൾ അതുകൂടി പാടിക്കുക വേണ്ടല്ലേ? ഇല്ലേ, പാടുന്നില്ല.

0: എന്നാലും വൈകുന്നേരമൊക്കെ ആവുമ്പം
1: വൈകുന്നേരമൊക്കെ ആകുമ്പോലേ ഇൻഷാല്ലാ. എങ്ങോട്ടാ പോകാനുള്ള പ്ലാനിങ്?
0: അവിടെ അബ്ബാത്തേക്കായിരിക്കും മിക്കവാറും പോവുക. കക്കയും
1: ആ
0: വയലട.
1: പിന്നെ സ്ഥിരങ്ങളെ പരിപാടിയാണ് തന്നിട്ടല്ലേ. അവിടെ അങ്ങോട്ട് കയറി ഇറങ്ങിയാല് കക്കയം, തോണിക്കടവ്,
2: ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ പോവില്ല.
1: ആ ഞാൻ നേരെ തിരിച്ചാ, ഏറ്റവും അടുത്തുള്ളത് പോവാൻ പറ്റും, അതേ നടക്കുള്ളൂ. അല്ലാതെ സമയമുണ്ടാവില്ല. അവിടുന്ന് ഒന്ന് പോകാൻ നേരത്തെ ബാക്കി ഇടത്തിലൊക്കെ നോക്കും, ആൾക്കാർക്ക് കുറവുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ടൂർ പോലെ. നല്ല സ്ഥലങ്ങളും ആയിരിക്കും, എന്നാലും ആൾ തിരക്കും ഉണ്ടാവില്ല.
2: അതാണ്
1: അത് പണ്ട് പറയലല്ലോ, മുറ്റത്തെ മണ്ണിലേക്ക് മണമില്ലാന്ന്. അതുപോലെയാണ് നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ ഈ സംരംഭങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, റേഡിയോയിലൊക്കെ ഉള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ കൂട്ടുകാർക്കും സുഹൃത്ത് കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ല ഉഷാർ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് കുറേയേറെ ഉന്നതികളിലേക്ക് എത്താം. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനുണ്ട്. സൂറത്ത് തൗബയാണ് ശരി ഉത്തരം. സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനത്തിലാണ് അറബിയിൽ മാസങ്ങളുടെ പവിത്രമായ 4 മാസങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സാജിദ കാലിക്കട്ട് സോങ് സൂപ്പർ ബാറകല്ലാഹു ഫീക്കും മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പാട്ട് മോളുടെ മോളുടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഷഹനാസ് അരിക്കുളം. അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ കൂടെ ഇന്നുണ്ടായിരുന്ന 3 മിടുക്കന്മാർ, അല്ല മിടുക്കുകൾ അല്ലേ, മിടുക്കുകളുടെ പേരൊന്ന് പറയാം.
0: ഐഷാനിയ,
3: ഐസ എമിൻ,
4: ഐഷ നിഷ്വ.
1: കൂടെ ഉണ്ടായിരുന്നത് അവരുടെ 3-ാമത്തെ ഉപ്പയായിരുന്ന ഞാൻ സൈനുൽ ആബിദ് മലോറം. ഇൻഷാല്ലാ അടുത്തൊരു ലൈവിൽ നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് സ്വരം, ലോകൈകനാഥൻ്റെ ഓരോ ഓർമ്മകളും മനുഷ്യ മനസ്സിന് കുളിര നൽകും. അവൻ നൽകിയ സംഭാവനകളും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും ഏത് സമയത്തും ഓർക്കുകയും അതിനുവേണ്ടി നന്ദി അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അവൻ്റെ അടിമകളായ മനുഷ്യരുടെ ബാധ്യതയത്രേ. ഇരുലോകനാഥ എന്നു തുടങ്ങുന്ന ഗാനമാണ് ഇന്നത്തെ സ്വരം പരിപാടിയിൽ നാം കേൾക്കുന്നത്. ആലപിക്കുന്നത് ഹാഷിം, എറണാകുളം.

0: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഓർമ്മ. 1989 നടന്ന കൊടിയത്തൂർ മുബാഹല, അതിൻ്റെ പതിറ്റാണ്ടുകൾക്കിപ്പുറം അതിൻ്റെ ഓർമ്മകൾ അനുസ്മരിക്കുകയാണ് പീസ് റേഡിയോ ഓർമ്മ ഭാഗം 9.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മബാദ്. ഖാദിയാനികൾ വ്യാപകമായി നടത്തിയ ഒരു കള്ള പ്രചാരണമായിരുന്നു മുബാഹലയ്ക്ക് ശേഷം. മുസ്ലിങ്ങൾ ഉൾപ്പെട്ട ചിലർ ഖാദിയാനിസത്തിലേക്ക് വന്നിട്ടുണ്ട്, അവർ ഖാദിയാനികളായി എന്ന പ്രചാരണം, അതിൻ്റെ വസ്തുതയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. ഇനി ഖാദിയാനികൾ മുബാഹലയ്ക്ക് ശേഷം 3.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ എന്താണ് ഖാദിയാനികളുടെ ഇന്നത്തെ അവസ്ഥ? അവരെവിടെ എത്തി നിൽക്കുന്നു? മുബാഹല ഏത് രൂപത്തിലാണ് ആ പ്രസ്ഥാനത്തെ ബാധിച്ചത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്.

0: ഒരാളെ തടഞ്ഞു വെക്കാനുള്ള ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും വിഷയത്തുകാർക്കില്ല. പിന്നെ നാട്ടിൽ പോലീസും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കേസും ഉണ്ടായിട്ടില്ല. പിന്നെ ഇയാൾ ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അതൊരു മഹാ അബദ്ധം.
1: പിന്നെ വഹി ലഭിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഖലീഫ അല്ലേ? അങ്ങനെ
0: അതെ അതെ, ലോക ഖലീഫ,
1: ലോക ഖലീഫ അല്ലേ? സ്ഥലപരിധി ഒന്നുമില്ലല്ലോ.
0: അപ്പോൾ
1: വഹി ലഭിക്കുന്നു അള്ളാഹുവിന്റെ പേരിലെ പൊള്ളുകാരങ്ങൾ ആളുകൾക്ക്.
0: പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടു ഇങ്ങനെ ഈ ഹുത്തുബയൊക്കെ പ്രസിദ്ധീകരിച്ച്, മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു, കൊളുത്തൂർ മുബാഹല, അത് കുറച്ച് ലളിതമാക്കിയിട്ടുണ്ട്. മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഒഴിവാക്കിയാണ്. അപ്പോൾ തട്ടിക്കൊണ്ടുപോയി എന്ന് ഇവിടെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഈ ആളുകളൊക്കെ എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് ഒരാളങ്ങനെ കതിയാനിയായ ഒരാളെ തട്ടിക്കൊണ്ടുപോകാനൊന്നും കഴിയില്ല എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ കോഴിക്കോട് വെച്ച് കണ്ടപ്പം അയാൾ അവിടെ ബുക്ക് സ്റ്റാളിൽ ജോലിക്കാരനായിട്ട് കയറിയിട്ടുണ്ട്. അവർ സംസാരിച്ചപ്പോൾ മറ്റുള്ള അമ്മതികളൊക്കെ ഉണ്ട്. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ രണ്ട് കാര്യത്തിൽ നിങ്ങൾ ഉത്തരം പറയണം. ഒന്നുകിൽ നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ശരിയാണോ അല്ലേ, അത് നിങ്ങൾ ഈ അവരൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അയാൾ പറഞ്ഞു, തട്ടിക്കൊണ്ടുപോയി എന്ന് ആരാ പറഞ്ഞേ, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഖലീഫ് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം, കൊടുത്തുറും ബാല എന്നുള്ള പുസ്തകം ഇതിൽ കുത്തുബേല അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഒരു ഇവർ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം അത് നിങ്ങൾ പറഞ്ഞോ, ഈ ഇമ്രോസ് പത്രത്തിൽ വന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതിൻ്റെ വിഷയം കൃത്യമാണ്. പാകിസ്ഥാനിലെ ഒരു സാധാ പത്രം ഒരു അബദ്ധം എഴുതി, അത് നേരത്തെ പറഞ്ഞ പോലെ തക്ബീറിൽ നിന്ന് പകർത്തി എഴുതിയപ്പോൾ അവർക്കുണ്ടായ ഒരു അബദ്ധം. ഇതും ഞങ്ങളുടെ പേരിലെടുത്തിട്ടിട്ടാണ് ഇവർ രണ്ടാമത്തെ ഒരു ദൃഷ്ടാന്തം പറയുന്നത്. ഫലത്തിൽ മറിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. ആ മുബാഹല നടന്നതിന് ശേഷം മൂന്നാമത്തെ ആളൊരു ഡ്രൈവറാണ്, നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ആളൊരു ഡ്രൈവറാണ്, അയാളും ഈ ഇവരെ രണ്ടുപേരുടെയും സ്വാധീനത്തിൽ ഡ്രൈവറായി. പിന്നെ അദ്ദേഹം കൊടിയത്തൂർ വന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്നു. അന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ അയാൾക്ക് ഒരു ചുക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റേവരെ കൂടെ ഞാൻ എടുക്കാതാണ്. ഏതായാലും ഈ പിന്നെ ആളുകൾക്ക് അവർ രണ്ടുപേരും മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പരിചയമുള്ളവർക്കൊക്കെ അറിയാം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അന്ന് ഞങ്ങൾ കൂടി നിന്ന് സംസാരിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് ചോദിച്ചു, സലീം സാഹിബെ നിങ്ങൾ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? അപ്പോൾ ഒരു പുസ്തകം
2: അല്ല, മീസ സാഹിബിന് എത്ര പുസ്തകം ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ പി പി പറഞ്ഞു 90 തൊണ്ണൂറിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ നിങ്ങളതിൽ എത്ര വായിച്ചിട്ടുണ്ട് എന്ന് വെച്ചു. ഒരു പകുതിയോളം ഞാൻ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഒരു ഓടിച്ച് വായിച്ചിട്ടുണ്ട്. സലീം സാഹിബ് നിങ്ങൾ എത്ര വായിച്ചിട്ടുണ്ടെന്ന് വെച്ചു. ഞാൻ 4 വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 35 വായിച്ച ബാക്കിയുള്ള ഓടിച്ച് വായിച്ച അതും ഈ 4 വായിച്ചപ്പോഴേക്ക് തന്നെ ഇയാൾക്ക് കഥയനിയായ
0: അല്ല 4 വായിച്ചെന്നു പറഞ്ഞില്ലല്ലോ. അതായത് ശരിക്കും അദ്ദേഹത്തിന് ഉറുദു അറിയില്ലായിരുന്നെന്ന്, അതുകൊണ്ട് അയാൾ വായിച്ചിട്ടില്ല. അയാൾ ഈ മലയാളത്തിലൊക്കെ വന്നതേ വായിച്ചുള്ളൂ. ആ 4 മലയാളത്തിൽ 4 അത് ഇസ്ലാമിക തത്വജ്ഞാനം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അവർ ആദ്യം കൊടുക്കുക. അതാ വായിച്ചു. അതിൽ നുഭൂത്വവാദമൊന്നുമില്ല. മലയാള തർജ്ജമയിലുള്ള ഒരു 4 പുസ്തകങ്ങളുണ്ട്, അത് മാത്രമേ അവർ വായിച്ചു. ഒന്ന് മിർജയുടെ അധ്യാപനങ്ങൾ എന്ന് പറഞ്ഞാൽ കസ്തീ നൂഹിനിൽ നിന്ന് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പം അതൊക്കെയാണ് ഇവരുടെ ഇയാളുള്ളത്. അപ്പം മറ്റേ ആൾ പറഞ്ഞത് എന്താ, സലീം സാഹിബ് കളവ് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് മദ്രസ അധ്യാപകൻ ഈ പറയുന്നത്. എന്തുവാട്ടെ, ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ മലയാളത്തിലാക്കിയപ്പം ഇവർക്ക് ക്ഷീണം. ഇത്രയും കുറഞ്ഞ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഒരു 3 ഇവിടെ നിന്ന് വന്നുള്ളൂ. അപ്പോൾ ഇത് ശത്രുപക്ഷത്തിൽ നിന്ന് വന്നവരുടെ കണക്കാണ്, എല്ലാം കൂടി കൂട്ടുമ്പോൾ 23 എന്ന് പറഞ്ഞിട്ട് അതിനൊരു അടിക്കൂറിപ്പെടുത്തുന്നുണ്ട് അവരുടെ പുസ്തകത്തിൽ. എന്നുവെച്ചാൽ 23 നമ്മൾക്ക് 23 അല്ല, ഇനി 200 2000 ഒന്നും ഉണ്ടായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുബാലയുടെ വിജയമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞു തന്നത് ഇമ്രോസ് പത്രത്തിലെ കാര്യം ഞാൻ പറഞ്ഞു. അതിൽ നമ്മളുടെ ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. മാത്രമല്ല അവരുടെ അബദ്ധം അവർ തിരുത്തുകയും ചെയ്തു. പിന്നെ ഇറങ്ങിയ പുസ്തകത്തിൽ പറഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ മുബാഹല വെല്ലുവിളിച്ചാൾ, അതിപ്പോൾ അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. മുബാഹലക്ക് വെല്ലുവിളിച്ചാൾ 10 കഴിഞ്ഞപ്പോഴേക്ക് മരിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം മുബാഹല നടത്തിയ ആൾ മരിച്ചെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ മുബാഹലിൽ പങ്കെടുത്ത ആൾ ജീവിച്ചിരിക്കുക മരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അവകാശവാദമേ അല്ല. കാരണം അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തം എന്താണെന്ന് വെച്ചാൽ മിർസ താഹിർ അഹമ്മദ് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ചാണ്, വഴി അനുസരിച്ചാണ് മുബാഹല നടത്തിയത് എന്ന് പറയുന്നത് കളവാണെന്ന് തെളിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞമാതിരി മഹ്മൂദ് ഔദയുടെയൊക്കെ തിരിച്ചു വരാൻ അവരെ വല്ലാതെ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും നമ്മൾ ഈ ഒരു കാല ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു
1: മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മുബാഹിൽ അതിൻ്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ചേറെ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ അവര് അവരെ സിറ്റുവേഷൻ അവസ്ഥ എന്താണ് എന്ന് ക്ഷേത്രത്തിന്റെ
0: അതായത് പിന്നെ ഇവരിപ്പം അവകാശപ്പെടുന്നത് അവർ ആഗോളതലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന. ഞാൻ അവരുടെ കേരളത്തിൽ മാത്രമല്ല കൽക്കത്തയിൽ ഈ സംഭവത്തിന് ശേഷം ഞാൻ കൽക്കത്തയിൽ പോയിരുന്നു. അപ്പോൾ അഹമ്മദിയ ജമാഅത്തിൻ്റെ എൻ്റെ കൂടെ ഒന്ന് ഒരു മൈസൂർക്കാരനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ആഫിളാണ്. സംസാരത്തിനിടെ എവിടെയെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മൈസൂരാണ്. ആ അപ്പോൾ പിന്നെ ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ കൂടി കേരളത്തിലാണെന്ന് ഞാൻ പറയാതിരുന്നു. പിന്നെ അവരിങ്ങനെ സംസാരിച്ചപ്പോൾ അവിടെ ആ മേശപ്പുറത്തുണ്ട് കൊടിയത്തൂർ മുബാഹല എന്നുള്ള ലഘുലേഖ ഉറുദുവിലുള്ളത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, അതിങ്ങനെ മറിച്ച് നോക്കിയിട്ട് ഈ കൊടിയത്തൂർ മുബാഹല എന്തായിരുന്നു? അപ്പോൾ അവർ പറഞ്ഞ് നേർക്കു നേരെ നടന്ന ഏക മുബാഹലയാണ്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ആദ്യാനിസത്തിലേക്ക് അഹമ്മദിയത്തിലേക്ക് പോകുന്നത് എന്ന്. ലക്ഷക്കണക്കിന് പറയില്ല, ഏകദേശം എണ്ണം പറയാം, ഒരു ലക്ഷത്തിൽ കുറയില്ല ആണ്. അപ്പം ഈ കൂടുള്ള ആൾ മൈസൂർക്കാരനായിട്ട് ഞാനും അവിടെ എവിടെ ആയിരിക്കും എന്ന് അയാളെ വിചാരിച്ചതാണ്. അങ്ങനെ ഈ സംസാരം ഇങ്ങനെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ കുറേ പള്ളികളൊക്കെ ഇങ്ങോട്ട് കൺവേർട്ടായി ഉണ്ടാവില്ലേ? ഏ നൂറുകണക്കിന് കൺവേർട്ട് പള്ളികൾ ഒച്ചുകൂടും ഇങ്ങോട്ട് പോകുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞേ കേരളത്തിലൊന്ന് പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരുമോ വെച്ച്. പിന്നെ അവരെ കൂടെ ബാക്കിലൊക്കെ ഉള്ള കുറച്ച് തടിമാടന്മാരെ കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് അവിടുന്ന് വലിഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പിന്നെ അവിടെ ഒരു പത്രമുണ്ട്, ഒരു വീക്കിലി. ആ വീക്കിലിയിൽ നമ്മുടെ പരിചയമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഫോൺ ചെയ്യണമാണ്. ഞാൻ ആ നമ്പർ വാങ്ങിപ്പോന്നിരുന്നു. അവരുടെ ലാൻഡ് ഫോണിൽ വിളിച്ചപ്പം ഈ സംസാരിച്ച ആൾ തന്നെ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, നിങ്ങൾ കുറച്ച് നേരത്തെ ഞാൻ അവിടെ വന്നിന്, അപ്പോൾ എനിക്ക് ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി വന്നാൽ സൗകര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരാമെന്ന് വരെ പറഞ്ഞു. അല്ല ഇത്ര അറിഞ്ഞാൽ മതി, ഒരു ലക്ഷം ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ ആമദ്യത്തിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ കുടിത്തൂരുകാരനാണ്, ആ കുടിത്തൂർ മുമ്പാൽ നടന്നതിലെ ഒരു കക്ഷിയാണ് ഞാൻ. ഇനി നിങ്ങൾ എന്നോട് പറയും സത്യം, അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളതാണ്. അങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഒരു ബബ്ബായി, കാരണം ഞാനതിൽ പങ്കെടുത്ത ആളല്ല എന്ന് വിചാരിച്ചു. ഞാൻ മൈസൂരാന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞത്, മൈസൂരിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കൊടിയത്തൂർ, പക്ഷേ ഞാൻ കൊടിയത്തൂർ സ്വദേശിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് വിശദീകരിച്ചു. അപ്പോൾ ഇതിങ്ങനെ കേട്ടിരിക്കുകയാണ് ഇയാൾ. മറ്റേ ആൾ വെച്ചതിന് ശേഷം ഇയാൾ പറഞ്ഞു എന്താ സംഭവിച്ചു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞപ്പോൾ അയാൾ ഒരു ഇൻ്റർവ്യൂ എടുത്തു. അത് അവർ ബംഗാളി ഭാഷയിൽ ഇറക്കുന്ന അതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു, ഫോട്ടോ കൊടുത്തു. നല്ല രസകരമായിട്ട് ഒരു രണ്ട് പേജിൽ ഞാൻ ആ ഇൻ്റർവ്യൂ കൊടുത്തത് ഇതാണ്, ഈ വിഷയങ്ങൾ, കാദ്യാനികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാജ പ്രചരണങ്ങൾ അതിൻ്റെ ഒരു മോഡൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഡൽഹിയിൽ ഞാൻ ചെന്നപ്പോൾ കാദ്യാനി കേന്ദ്രത്തിൽ പോയിട്ടുണ്ട്. അവരോട് ഞാൻ വെറുതെ സംസാരിക്കുമ്പോൾ ഇവരിങ്ങനെ വ്യാപകമായ പ്രചരണമാണ് ഞങ്ങളെ കൂടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മുബാലിനെ പറ്റി അറിയാത്ത ഒരാളായിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും അവരുടെ എണ്ണം പറയുമ്പോൾ ഇങ്ങനെയാണ്, ഹൈദരാബാദിൽ ഇത്ര ഉണ്ട്, ഇത്ര ലക്ഷങ്ങൾ എന്നാണ് പറയാം. അപ്പോൾ ഇത് ഇപ്പോൾ ഇവർ ഏറ്റവും ഒടുവിൽ ബദർ എന്ന് പറഞ്ഞ ഒരു മലയാള വാരികയുണ്ട്, അതിൽ പറയുന്നുണ്ട് മസ്റൂർ അഹമ്മദ് ഞങ്ങളുടെ അഹമ്മദിയ ജമാഅത്തിൻ്റെ ആചാര്യനും ഖലീഫയുമാണ്. 10,000,000,000 ആളുകളുടെ നേതാവാണ്. അപ്പോൾ 1 കോടിയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവരെന്ത് 10 കോടി 100 കോടി 50 കോടിയോ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് ഇതിൽ രേഖാമൂലം വരുന്നത്. 10 മില്യൺ ആളുകളുടെ നേതാവാണ് മസ്റൂർ അഹമ്മദ്. ഇനി ഈ 35 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു 2000 ആണ്ട് കഴിഞ്ഞപ്പം 2008 ആയപ്പം മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി ലോകത്തുനിന്ന് മരിച്ചിട്ട് 100 കൊല്ലം കഴിഞ്ഞു. അന്ന് മൗറീഷ്യസിൽ മുനീർ അഹമ്മദ് അസീം എന്നൊരു ആൾ പ്രവാചകത്വവാദമായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ അവകാശവാദം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ അതുപോലെ അദ്ദേഹം കേരളത്തിൽ വരുന്നുണ്ട്, ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അഹമ്മദികൾക്ക് വേണ്ടി നിയുക്തനായ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. കഴിഞ്ഞ 100 നൂറ്റാണ്ട് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടേതായിരുന്നു, ഈ 100 നൂറ്റാണ്ട് എൻ്റേതാണ്. കാരണം ഓരോ 100 നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും
1: അള്ളാഹു.
0: അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ അനുയായികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ഒരു ലഘുലേഖ കണ്ടിട്ടാണ്, ഒരു നോട്ടീസ്. അത് ഒരു 2008 ഈ സംഭവം ഇയാൾ വാദം ഉന്നയിക്കുന്നത്. രണ്ടോ വർഷം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 2-4 വർഷം കഴിഞ്ഞപ്പോഴാണ് കൊടിയത്തൂരിലൊരു മലയാളത്തിലെ ലഘുലേഖ അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളത്തിൽ ഈ ലഘുലേഖ എങ്ങനെ വന്നു എന്നുള്ളൊരു അതിൽ വെല്ലുവിളി മുബാഹല വെല്ലുവിളിയാണ്, അതാണ് പറയാൻ കാരണം. അതിൽ കേരളത്തിലെ ഈ അഹമ്മദികൾ ഇവർക്കെതിരെ നടത്തിയിട്ടുള്ള ആരോപണത്തിന് കേരളത്തിലെ ഈ വിഭാഗം, അവരുടെ പേര് എന്താണ്, ജമിയത്തു സഹീഹുൽ ഇസ്ലാം എന്നാണ് അയാളുടെ സംഘടനയുടെ പേര്, ജമിയത്തു സഹീഹുൽ ഇസ്ലാം. അതിൻ്റെ നേതാവ് നബിയാണ്, നബിത്വവാദിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മുബാഹല നടത്താം, നമുക്ക് കേരളത്തിൽ വെച്ച് മുബാല നടത്താമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ നോട്ടീസ്. പിന്നെ നോക്കുമ്പോൾ അതിൽ സൈറ്റ് കൊടുത്തിട്ടുണ്ട്. സൈറ്റ് നോക്കുമ്പോൾ അത് ഇംഗ്ലീഷിലും പിന്നെ പേർഷ്യനല്ല എന്താ മൗറീഷ്യസിൻ്റെ ഭാഷയിലും, പിന്നെ അവിടെ കാര്യമായിട്ടുള്ള ഇതുള്ളത് മറ്റേ ഫ്രഞ്ച് ഭാഷയിലും, അതുപോലെ ഇന്ത്യ ഉറുദുവിലും പേർഷ്യനിലും അറബിയിലും ഒക്കെ അതിന് ലിങ്ക് ഉണ്ട്, കൂട്ടത്ത് മലയാളമുണ്ട്. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ആകാംക്ഷ ഉണ്ടായത്. മലയാളത്തിൽ എങ്ങനെ ഉണ്ടായത് നോക്കുമ്പോൾ, മലയാളത്തിൽ പുനലൂർ മാത്ര എന്ന ഒന്ന് സ്ഥലങ്ങളിൽ ഒരു പള്ളി അടക്കമുള്ള കാദിയാനി പള്ളി പൂർണ്ണമായിട്ട് ഇയാൾക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ നമ്പറിൽ വിളിച്ചു നോക്കുമ്പം അയാൾ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഒരു 8 പള്ളികളോളം മൗറീഷ്യസ്കാരനായ നബിയിൽ വിശ്വസിച്ച് കഴിഞ്ഞു എന്നാണ്. അങ്ങനെ അദ്ദേഹം ഒരു വയനാട്ടിൽ വരുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ പോയി അദ്ദേഹത്തെ കണ്ടു. കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലാണ് കേരളത്തിൽ വന്നാൽ പ്രസംഗിക്കുന്നത്. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് കേട്ടിരുന്നു. കുറേ കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി നിർത്തിയപ്പം അവർ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുത്തു. ഞങ്ങളൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. നമസ്കാരത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഇടവേളയിൽ നിങ്ങൾക്ക് സമയം തരാം, കാരണം അതിൻ്റെ കേരള അമീർ നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള കൊടിയത്തൂരിൽ പരിപാടിക്ക് വന്നപ്പോൾ ഞങ്ങൾ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് വേറെ കാര്യം. ഞാനിത് പറയുന്നതിനാണെന്ന് വെച്ചാൽ ഇത്ര വിശദമായി പറയുന്നത്, അദ്ദേഹം അവിടെ നിന്ന് പിന്നെ ഞങ്ങളെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പം ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് ജമാഅത്തിൽ പങ്കെടുത്തില്ല, നിങ്ങൾ നമസ്കരിക്കാറില്ലേ? ഞങ്ങൾ നമസ്കരിക്കാറുണ്ട്, കൃത്യമായിട്ട് തന്നെ നമസ്കരിക്കുന്നവരാണ്, പക്ഷേ ഞങ്ങൾ നമസ്കരിക്കൽ മുസ്ലിങ്ങളുടെ പിന്നിൽ നിന്നാണ് തന്നെ. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഒരു മുഖഭാവം മാറി ചോദിച്ചെന്താ, ഞാൻ പറയുന്നത് ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് മനസ്സിലാകേണ്ട കാര്യമില്ല, നിങ്ങൾ അഹമ്മദിയാക്കളിലേക്ക് വന്ന ആളല്ലേ, അഹമ്മദിയാക്കൾ മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങളെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനാണ് ലോകാവസാനം വരെയുള്ള ഗ്രന്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായിട്ടാണ് വന്നത്. ലോകാവസാനം വരെയുള്ള ഓരോ വ്യക്തിയുടെയും സന്മാർഗത്തിന് വന്നിട്ടുള്ളത് മുഹമ്മദ് നബിയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ അങ്ങോട്ട് എന്ത് ഇസ്ലാം പഠിപ്പിച്ച് എന്നാണ്. അപ്പം ഞങ്ങളെപ്പറ്റി ഇവരുടെ കാദിയാനികളുടെ ആക്ഷേപം എന്താ വെച്ചാൽ, സ്വാഭാവികമായിട്ടും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരോട്. ഇപ്പം ആക്ഷേപം എന്താ വെച്ചാൽ, ഞങ്ങൾ ഇവരുമായിട്ട് സൗഹൃദത്തിലാണ്, ഇവരുമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുക ചെയ്തത്, അല്ലാതെ ഇവരുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ. പിന്നെ കാദിയാനിക്കെതിരിൽ വന്ന അല്ല, കാദിയാനികളെ നന്നാക്കാൻ വന്നവരാണ്, അയാളെ സ്വീകരിക്കേണ്ട ഇവരുടെ ബാധ്യതയാണ്. കാരണം ഒരു റസൂലും ഒരുന്നല്ല പറഞ്ഞത്, 1000 നബിമാർ വരാന്നാണ് ഖലീഫ് പറഞ്ഞിട്ടുള്ളത്. ഒരു റസൂൽ വന്നിട്ട് ഞാൻ അവസാനത്തെ നബിയാണ്, ഞാൻ അവസാനത്തെ വെളിച്ചമാണ്, എനിക്ക് ശേഷം ഇരുട്ടാണെന്ന് പറഞ്ഞാൽ ആദ്യ പ്രവാചകനാകാൻ പറ്റുമോ?
1: പറ്റില്ല.
0: കാരണം നന്ന ചുരുങ്ങിയത് റസൂൽ എന്ന് ഉപയോഗിച്ചാൽ 3 വരണ്ടേ?
1: പ്രത്യേകിച്ച് ശരീഅത്തില്ലാത്ത നബി ആകുമ്പം മുഹമ്മദ് നബിയുടെ ശരീഅത്തിലല്ലേ തെളിവുകളാണ്ട്? ഇയാൾക്ക് വരാൻ തെളിവുണ്ടെങ്കിൽ പിന്നെ
0: അതെ, അതാണ്
1: ശേഷം.
0: മാത്രമല്ല, ഇവർ ഒരു വാദം ഉന്നയിക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് കേട്ട കൊടിയത്തൂരിലെ ഒരു പ്രഭാഷകനല്ല, നമ്മളൊരു ഒരാൾ പണക്കാരനായ ഒരാൾ പള്ളി ഉണ്ടാക്കി, ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് പള്ളി പുനർ നവീകരിച്ചു. അതിൻ്റെ പിന്നെ നവീകരണ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഇയാൾ കയറി പറയാണ്, നിങ്ങൾ അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിൽ ഒരു പ്രശ്നവും ഒരു പ്രയാസവും നിങ്ങൾക്ക് വേണ്ട, അയാൾ അദ്ദേഹം കള്ളപ്രവാചകനാണെങ്കിൽ അത് അദ്ദേഹവും അള്ളാഹും തമ്മിലാണ്, ഞാനിപ്പോൾ വിശ്വസിക്കുന്ന മിർസ ഗുലാമത് കാദിയാൻ നബിയാണെന്നാണ്, അദ്ദേഹം കള്ളപ്രവാചകനാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, അത് അവർ തമ്മിലായിക്കോളൂ. അതേസമയം സത്യപ്രവാചകനാണെങ്കിലോ, ആണെങ്കിൽ നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ ഇതാണ്. അപ്പോൾ ഈ മൗറീഷ്യസിലെ നബി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതിൻ്റെ ശേഷം സംസാരിച്ചപ്പോൾ, നിങ്ങളെന്താ വിശ്വസിക്കാത്തത്?
1: മുബാഹലയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും പീസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലും ജമീൽ ആപ്പിലും അവ ലഭ്യമാണ് എന്നറിയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും.
3: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മ, കൊടിയത്തൂർ മുബാഹല ഒരു അവസ്മരണീയ ഓർമ്മ, ഭാഗം 9 ആണ് നാം ഇതുവരെ കേട്ടത്.

0: ഡോക്ടർ സ്വാദിഖ് തിരൂർ.
1: അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാ. ഭക്ഷ്യ വിഷബാധ. മലിനമായതോ പഴകിയതോ സുരക്ഷിതമല്ലാത്തതോ ആയ ഭക്ഷണമോ ജലമോ കഴിച്ചുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ഭക്ഷ്യ വിഷബാധ. പ്രധാനമായും വയറ്റിലുള്ള അസ്വസ്ഥതകളാണ്. വയറുവേദന, ഓക്കാനം, ഛർദി, വയറിളക്കം, പനി ഇവയുടെ ലക്ഷണങ്ങൾ. എന്നാൽ ഇത് ചിലപ്പോൾ വളരെ ലഘുവായ ലക്ഷണങ്ങൾ മുതൽ മരണകാരണം വരെ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ഭക്ഷ്യ വിഷബാധ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ഭക്ഷ്യ വിഷബാധകൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾ ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളിൽ ഈ കോളൈ, ഷിഗല്ല, സാൽമോണല്ല വൈറസിൻ്റെ ഇതിൽ നോവോ വൈറസുകൾ, ഫംഗസുകളാണെങ്കിൽ വിഷക്കൂണുകൾ, അങ്ങനെ പല രോഗാണുക്കളും ഈ ഒരു ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായിക്കൊണ്ട് വരാം. സ്റ്റെഫൈലോകോക്കസ് പോലെയുള്ള ചില ബാക്ടീരിയകളാൽ മലിനമാക്കപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ വിഷവസ്തുക്കൾ അടങ്ങിയിരിക്കും. കഴിച്ച് 2-3 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങും. ഇത്തരം ടോക്സിനുകൾ ഭക്ഷണം ചൂടാക്കിയത് കൊണ്ട് ചിലപ്പോൾ നശിക്കണമെന്നില്ല. എന്നാൽ മറ്റു ചില രോഗാണുക്കൾ, ഇപ്പോൾ ഷിഗല്ല പോലെയുള്ളതൊക്കെ കുടലിൽ പ്രവേശിച്ച ശേഷമായിരിക്കും അതിൻ്റെ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക, അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുക. ഇതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ കലർന്ന ചില മെർക്കുറി, ലെഡ്, കീടനാശിനികൾ പോലെയുള്ള വസ്തുക്കൾ കൊണ്ടും ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാം. വയറിളക്ക രോഗങ്ങളായിട്ടുള്ള കോളറ, ടൈഫോയിഡ്, അതേപോലെ ചില വൈറസുകൾ മൂലമുള്ള മഞ്ഞപ്പിത്തം, അമീബ മൂലമുള്ള വയറുകടി, വിരബാധ, ഇവയൊക്കെ ഈ ഭക്ഷ്യ വിഷബാധയിൽപ്പെട്ട അസുഖങ്ങളാണ്. നമ്മളിതിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു 4 C-ലായിക്കൊണ്ടാണ് പ്രധാനമായിട്ടും പറയാറുള്ളത്. ഒരു ക്ലീൻ, ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെൻഷൻ, കുക്ക്, ചിൽ, ഈ 4 കാര്യങ്ങളാണ്. അതിൽ ക്ലീൻ എന്ന് പറയുമ്പോൾ വൃത്തിയാണ് പ്രധാനമായിക്കൊണ്ടും. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വ്യക്തി ശുചിത്വം ഇവിടെ വളരെ പ്രാധാന്യമാണ്. കൈ കഴുകൽ, അതുപോലെ കൈയിൻ്റെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി വെക്കുക, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, പാകം ചെയ്യുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴൊന്നും പുകവലിക്കാതിരിക്കുക, അസുഖങ്ങളുള്ളപ്പോൾ ഉദാഹരണത്തിന് ജലദോഷം, ചുമ, വയറിളക്കം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളുള്ള സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നിന്നും പൂർണ്ണമായിക്കൊണ്ടും വിട്ടുനിൽക്കുകയും മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. പിന്നെ കയ്യിൽ വ്രണങ്ങളുണ്ടെങ്കിൽ നന്നായി ബാൻഡേജ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമായിക്കൊണ്ടും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് ടോയ്ലറ്റിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ മുമ്പൊക്കെ വൃത്തിയായിക്കൊണ്ട് തന്നെ കൈ സോപ്പിട്ട് കഴുകണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ശേഷം മൂക്ക് പിഴിയുക, തലമുടി തടവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിരലോ മറ്റോ കൈയ്യടയൊക്കെ ചെയ്താൽ വൃത്തിയായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം പാകം ചെയ്യുന്നതിലോ അതിൻ്റെ വിളമ്പുന്നതിലോ ബാക്കി കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം വേവിക്കലാണ്. ഭക്ഷണം നന്നായി വേവിച്ച് മാത്രം കഴിക്കുക. അപ്പോൾ അത് ശരിയായ താപനില എത്തുന്നത് വരെ വേവിച്ച് സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ്. അവിടെ ഇപ്പം ഇറച്ചി പോലെയുള്ള വസ്തുക്കളൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ വേവിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഈ അരച്ച സോസേജുകളൊക്കെ, ബർഗറുകൾ ഇവയൊക്കെ, അതൊക്കെ കൃത്യമായിട്ട് പാകമായിട്ടുണ്ടോ, പാകം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നല്ല രീതിയിൽ തന്നെ വേണം, ഇറച്ചിയൊക്കെ നല്ല രീതിയിൽ വേവിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പം ബീഫ്, ആട് പോലെയുള്ളതൊക്കെ, അതേപോലെ വലിയ കഷ്ണം മീൻ, ഇതൊക്കെ ഒരു 145 ഡിഗ്രി ഫാരൻഹീറ്റിലെങ്കിലും ചൂടിൽ തിളപ്പിച്ച് വേവിക്കേണ്ടതുണ്ട്. കോഴിയിറച്ചിയാണെങ്കിൽ ഒരു 165 ഡിഗ്രി ഫാരൻഹീറ്റ് ഊഷ്മാവ് ആണ് അതിന് സുരക്ഷിതമായിട്ടുള്ളത്. അതേപോലെ തന്നെ വിളമ്പുന്നതിന് മുമ്പ് പിന്നെ ഭക്ഷണം ചൂടുള്ളതാണോ എന്ന് പരിശോധിക്കുക.
0: മഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യചിന്തകൾ, ഭക്ഷ്യ വിഷബാധ, ഇവ ശ്രദ്ധിക്കുക. അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവിക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. ചന്ദ്രനിൽ നിന്നും ദൈവത്തെ കണ്ടവർ. അവതരണം അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
4: സലാമു അലൈക്കും സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ. മതം ശാസ്ത്രത്തിന് എതിരല്ല, ശാസ്ത്രം മതത്തിനും എതിരല്ല. യഥാർത്ഥത്തിൽ അവ പരസ്പര പൂരകങ്ങളാകേണ്ടതാണ്. മനുഷ്യൻ്റെ സഹജമായ ത്വരകളിലൊന്നാണ് പ്രപഞ്ചരഹസ്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമെന്നത്. പലപ്പോഴും ഗഹനമായ ഇത്തരം ആശയങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി വിവിധ മാർഗങ്ങൾ അവർ സ്വീകരിക്കാറുണ്ട്. ആ അന്വേഷണങ്ങൾക്ക് ഉത്തരം നൽകുന്ന, അല്ലെങ്കിൽ ഉത്തരം അവന് നൽകിയിട്ടുള്ളത് ശാസ്ത്രവും അതുപോലെ തന്നെ മതങ്ങളുമാണ്. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒരു ഗുണനിലവാരം, അത് വർദ്ധിപ്പിക്കാനാവശ്യമായ അന്വേഷണങ്ങളും കണ്ടെത്തലുകളുമാണ് അതിൻ്റെ ആധാരം. എന്നാൽ പലപ്പോഴും തത്വചിന്താപരമായ മാനങ്ങളുള്ള ചില അന്വേഷണങ്ങളും ശാസ്ത്രം നടത്താറുണ്ട്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, അതല്ലെങ്കിൽ ഭൂമിയിൽ ആദ്യത്തെ ജീവഗണം എങ്ങനെ ഉണ്ടായി എന്നിത്യാദി ചോദ്യങ്ങൾ. അതിൽ പല ചോദ്യങ്ങൾക്കും ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ഒരു ഉത്തരം ലഭ്യമായിട്ടില്ല. ഇവിടെയാണ് പലപ്പോഴും മതങ്ങൾ, അല്ലെങ്കിൽ ദൈവീക ദർശനങ്ങൾ മനുഷ്യർക്ക് ഉത്തരങ്ങൾ നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ജീവോൽപത്തി എന്നതിനേക്കാൾ കൂടുതൽ ജീവൻ്റെ ലക്ഷ്യം, മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, മരണാനന്തരം മനുഷ്യന് എന്തു സംഭവിക്കുന്നു എന്നിത്യാദി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് ലഭിക്കാനിടയില്ലാത്ത ഉത്തരങ്ങളെ പൂരിപ്പിക്കുക കൂടെയാണ് മതങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മതത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ, അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ഉള്ള ഒരു ദൈവിക ഗ്രന്ഥങ്ങൾ ആ അർത്ഥത്തിലുള്ള ഒരു റോള് കൂടെ നിർവഹിക്കുന്നുണ്ട്. നമുക്കറിയാം, പല കാലഘട്ടങ്ങളിലും ദൈവത്തെയും മതങ്ങളെയും നിഷേധിച്ചവരുണ്ട്. പ്രത്യേകിച്ചും അവനവൻ്റെ ജീവിതം സ്വന്തം ആനന്ദത്തിനു വേണ്ടി മാത്രമുള്ളതാണ് എന്നു കരുതിയിരുന്ന ചില വിഭാഗങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളവും ദൈവവും മതവും മതനിയമങ്ങളുമെല്ലാം അവരുടെ ദേഹേച്ഛകളുടെ ഈ താൽപ്പര്യങ്ങൾക്ക് എതിരായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് മതങ്ങൾ വിലങ്ങുതടികളായിരുന്നു. ആ രീതിയിൽ മതങ്ങളെ നിഷേധിച്ച, അല്ലെങ്കിൽ മതങ്ങളെ തള്ളിപ്പറഞ്ഞ സർവാഗദർശനവും അതുപോലെ തന്നെ എപ്പിക്യൂറിയൻസുമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയോടെ ലോകത്ത് രൂപം കൊണ്ട ഒരു ദൈവനിഷേധവും മതനിഷേധവുമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്തർധാരയുണ്ട്. അത് യൂറോപ്പിലാണ് യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത്. അതിന് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. ആധുനിക ലോകത്തിൻ്റെ ഈ കണ്ടെത്തലുകൾ, പ്രത്യേകിച്ചും അറേബ്യൻ പെനിൻസുലയിലേക്കുണ്ടായ വളർച്ചയിലൂടെ അഭൂതപൂർവമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ ഒടുവിൽ അവർ കണ്ടെത്തിയ ആശയങ്ങളെ യൂറോപ്പ് സ്വാംശീകരിക്കുന്നത് 12-13 നൂറ്റാണ്ടുകളിലാണ്. അതോടെ അവിടെയുണ്ടായ ശാസ്ത്രവികാസം, ശാസ്ത്രീയമായ കണ്ടെത്തലുകളിൽ പലതും അന്നുണ്ടായിരുന്ന സഭാവിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു. ഇപ്പോൾ സഭയുടെ ആശയങ്ങൾ, സഭ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആശയങ്ങൾക്ക് ഇവ എതിരായിരുന്നതുകൊണ്ട് തന്നെ സഭ അത് അംഗീകരിച്ചില്ല എന്നു മാത്രമല്ല, അത്തരം ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരെ പീഡിപ്പിക്കുകയും പലപ്പോഴും കൊന്നുകളയുക പോലും ചെയ്തു. എന്നാൽ തങ്ങൾക്ക് ശാസ്ത്രീയമായി ശരിയാണ് എന്ന് ബോധ്യമുണ്ടായിരുന്ന ഇത്തരം ആശയങ്ങളെ മതം എതിർക്കാൻ തുടങ്ങിയപ്പോൾ ഈ വ്യക്തികൾ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വിശ്വാസമുള്ളവർ മതവിരുദ്ധരായി തീരുകയായിരുന്നു. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്ന നിഷേധമായിരുന്നില്ല. നമുക്കറിയാം, അറേബ്യയിൽ അല്ലെങ്കിൽ അറേബ്യൻ പെനിൻസുലയിൽ തന്നെയും ഇസ്ലാമിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ് അവിടെയുള്ള ശാസ്ത്രീയ അന്വേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഒക്കെ ചരിത്രം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ യൂറോപ്പ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ദുര്യോഗമെന്ന് പറയുന്നത്. യൂറോപ്പ് മറ്റു രാജ്യങ്ങളെ കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ യൂറോപ്യൻ അധിനിവേശം മറ്റു പല പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചപ്പോൾ, അവരായുധങ്ങൾ മാത്രമല്ല ഇത്തരം ചില ആശയങ്ങളും അവിടെയെല്ലാം പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചു. ആർത്ഥത്തിൽ ഇന്ത്യയിലും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ദൈവനിഷേധത്തിൻ്റെ കൂടെ ആശയങ്ങൾ ചെറിയ തോതിലെങ്കിലും എത്തിപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ത്യ അറേബ്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറേബ്യയിലെ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രത്യേകിച്ചും അന്വേഷിക്കുവാൻ വേണ്ടി, കണ്ടെത്തുവാൻ വേണ്ടി, ബുദ്ധി ഉപയോഗിക്കുവാൻ വേണ്ടി, അറിവ് തേടുവാൻ വേണ്ടി ഖുർആൻ നൽകുന്ന പ്രചോദനം, ആ പ്രചോദനത്തിൻ്റെ തേരിലേറിക്കൊണ്ട് ഇസ്ലാമിക സമൂഹം, അവിടെയുള്ള പണ്ഡിതന്മാർ, അവിടെയുള്ള ശാസ്ത്ര ഗവേഷകന്മാർ ധാരാളം കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെയും മിക്കവാറും എല്ലാ ദർശനങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ ഒരു ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ അവയൊക്കെ തന്നെ ശാസ്ത്രമെന്ന നിലയിലാണ് പലപ്പോഴും അറിയപ്പെടുന്നത്. ലൈംഗിക ശാസ്ത്രത്തെ പോലും കാമ ശാസ്ത്രമെന്ന് വിളിക്കുവാൻ അവരതുകൊണ്ട് തന്നെ തയ്യാറായിരുന്നു. എന്നാൽ ഇതായിരുന്നില്ല യൂറോപ്പിലെ അവസ്ഥ എന്നർത്ഥം. യൂറോപ്പിലുണ്ടായിരുന്ന ഈ ഒരു വൈരുദ്ധ്യം സ്വാഭാവികമായും അവിടെ ശാസ്ത്രവും മതവും തമ്മിൽ വിഭിന്നമാവുകയും വേറിട്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. മാത്രവുമല്ല, അവിടെ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് ശാസ്ത്രീയമായി നടക്കുന്ന ഏതൊരു അന്വേഷണവും അതുകൊണ്ട് എങ്ങനെയാണ് മതത്തെ നിഷേധിക്കുവാൻ, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുവാൻ സാധിക്കുക എന്നുള്ള ഒരന്വേഷണത്തിലേക്കത് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഡാർവിൻ്റെ ഒരു പരിണാമ സിദ്ധാന്തം അത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ, അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു വലിയ അന്വേഷണത്തിൻ്റെ, ജീവോൽപ്പത്തിയുടെ ആധാരത്തെക്കുറിച്ചുള്ളൊരന്വേഷണത്തിന് ശരിയായ ഉത്തരം നൽകുന്നില്ലെങ്കിൽ പോലും അതിനെ അവലംബമാക്കിക്കൊണ്ട് ദൈവനിഷേധത്തിലേക്ക് മനുഷ്യർ പോയത്, അല്ലെങ്കിൽ അതിനെ ഒരു ദൈവനിഷേധത്തിനുള്ള ഒരായുധമാക്കി ഉപയോഗിച്ചത്. ഇതുപോലെ തന്നെ നമുക്കറിയാം ന്യൂട്ടൻ്റെ ചലന സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം അത് പ്രപ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ, പ്രപഞ്ചം ചലിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെന്നും, അതുകൊണ്ട് തന്നെ അതിന് പിറകിലൊരു ദൈവമല്ല മറിച്ച് ഈ ചലന സിദ്ധാന്തങ്ങളാണ് എന്ന രൂപത്തിൽ വാദിച്ചുകൊണ്ട് അവിടെയും അത് ദൈവനിഷേധത്തിനുള്ള ഒരാശയമാക്കി മാറ്റാൻ ശ്രമിച്ചു. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ളവർ മനഃശാസ്ത്രം എന്നൊരു ശാഖ വികസിപ്പിക്കുകയും അതിലൂടെ മനസ്സിനെക്കുറിച്ചുള്ള ധാരാളം തിയറികൾ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തപ്പോൾ, അവയിൽ പലതും പിൽക്കാലത്ത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും, മനസ്സിനെക്കുറിച്ച് ഉള്ള നിഗൂഢതകൾ, അല്ലെങ്കിൽ മനസ്സിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം മനുഷ്യൻ കണ്ടെത്തിക്കഴിഞ്ഞുവെന്നും, അതുകൊണ്ട് തന്നെ ദൈവീക ഗ്രന്ഥങ്ങളുടെ സഹായം ഇക്കാര്യത്തിൽ നമുക്ക് ആവശ്യമില്ല എന്നും ഉള്ള വാദങ്ങളിലേക്കെത്തി. അതും ദൈവനിഷേധത്തിനുള്ള ഒരു ഏകകമായി ഉപയോഗിക്കുകയാണ് ചെയ്ത്. മാക്സ് പ്ലാങ്കിനെ പോലുള്ളവർ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആശയങ്ങൾ കൊണ്ടുവന്നപ്പോൾ, അതിൻ്റെ അനുബന്ധമായി കവോട്ടിക് തിയറി എന്ന് വെച്ചാൽ അവ്യവസ്ഥാ സിദ്ധാന്തം രൂപപ്പെട്ടപ്പോൾ, നമുക്കറിയാം ലോകത്തുള്ള മതങ്ങളെല്ലാം തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത് അതിൽ വലിയ സിമ്മെട്രി ഉണ്ട്, അതല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു ഡിസൈനിങ് കൊണ്ട്, ഒരു ഗ്രാൻഡ് ഡിസൈനിങ് കൊണ്ട് എല്ലാം വളരെ കൃത്യതയോടെയാണ് ചലിക്കുന്നത് എന്നാണ്. എന്നാൽ ഈ കവോട്ടിക് തിയറി പ്രപഞ്ചത്തിൽ അത്ര വലിയ വ്യവസ്ഥയൊന്നുമില്ല എന്നും പലതും അവ്യവസ്ഥയിലാണ് നിലനിൽക്കുന്നത് എന്ന് വാദിച്ചപ്പോൾ, ബൈബിളിൻ്റെ ആശയങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന രീതിയിൽ വാദിക്കുകയും അത് ദൈവനിഷേധത്തിലേക്കുള്ള ഒരു വാതിലായി ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. നമുക്കറിയാം എങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായത് എന്ന ചോദ്യം എല്ലായ്പ്പോഴും ശാസ്ത്രത്തെ അലട്ടുന്നൊരു ചോദ്യമാണ്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി, ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇതുണ്ടായതല്ല എന്ന ഒരു ആശയം ശാസ്ത്രലോകം മുന്നോട്ട് വെച്ചപ്പോൾ, അതിൽ കയറി പിടിച്ചുകൊണ്ടും ദൈവനിഷേധികൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്കുള്ളൊരു ഉത്തരം അതിന് കണ്ടെത്തി എന്ന രീതിയിൽ വാദിക്കാൻ തുടങ്ങി. എന്നാൽ പിക്കാലത്ത് ബിഗ് ബാങ് തിയറിയൊക്കെ വന്നപ്പോൾ ഇവ തമ്മിലുള്ള രണ്ട് ശാസ്ത്രീയ ചെറിയ ആശയങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് അത് നയിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ടെസ്റ്റ് ട്യൂബ് ശിശു ഉണ്ടാക്കിയപ്പോൾ ഇനി ദൈവത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന വാദങ്ങൾ വന്നു. ക്ലോണിംഗ് നടത്തിക്കഴിഞ്ഞപ്പോൾ, ഒരാട്ടിൻകുട്ടിയെ ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ദൈവമില്ലാതെ തന്നെ ജീവൻ നമുക്കുണ്ടാക്കാൻ കഴിയുമെന്നുള്ള വാദങ്ങളിലേക്ക് മനുഷ്യരെത്തി. ബഹിരാകാശത്തേക്ക് മനുഷ്യൻ പോയപ്പോൾ, ചന്ദ്രനിലേക്ക് മനുഷ്യന് പോയപ്പോൾ, ഇങ്ങനെ ഒന്നിലധികം പ്രപഞ്ചങ്ങളുണ്ട് എന്നുള്ള കണ്ടെത്തൽ വരുമ്പോൾ, ഇത്തരത്തിൽ ഏതെല്ലാം ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ മനുഷ്യന് കഴിഞ്ഞുവോ, ഇതെല്ലാം തന്നെ ദൈവനിഷേധത്തിനുള്ളൊരു മാർഗമായി മാറ്റുകയാണ് ചെയ്തത്. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യവും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന പരീക്ഷണങ്ങൾ, പല രോഗങ്ങൾക്കും വേണ്ടി മനുഷ്യൻ കണ്ടെത്തുന്ന മരുന്നുകൾ, ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ അഹങ്കാരം വർദ്ധിപ്പിക്കുകയും ഇനി മനുഷ്യൻ ഒരുപക്ഷെ അമർത്ഥ്യനായിത്തീരാം എന്ന രീതിയിൽ വാദിക്കുന്നതിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. എന്നാൽ അടിസ്ഥാനപരമായി എങ്ങനെ ഊർജമുണ്ടായി, എങ്ങനെ ദ്രവ്യമുണ്ടായി, എങ്ങനെ ആദ്യത്തെ ജീവകണികയുണ്ടായി എന്ന ചോദ്യങ്ങൾക്ക് ശാസ്ത്രത്തിന് ഉത്തരമില്ല എന്നു മാത്രമല്ല, അതിൻ്റെ സാധ്യതകൾ പോലും അത്രമേൽ വിരളമാണ്, അത് കണ്ടെത്താനുള്ള സാധ്യത പോലും അത്രമേൽ വിരളമാണ്, അല്ലെങ്കിൽ ഭൗതികമായൊരു വസ്തുവിൽ നിന്ന് ഒരു ജീവൻ രൂപപ്പെടുന്നതിൻ്റെ സാധ്യത ശാസ്ത്രത്തിന് പോലും കണക്കാക്കാൻ പറ്റാത്ത വിധം വളരെ വളരെ ചെറുതാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ മനുഷ്യനിപ്പോഴും ദൈവനിഷേധിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിലെല്ലാം തന്നെ കണ്ട ആർട്ടിമിസ് എന്ന് പറയുന്ന അമേരിക്കയിലെ നാസ അയച്ച, ചന്ദ്രനിലേക്ക് അയച്ച ഒരു പേടകം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോക്കറ്റ്, ആ ഒരു മിഷൻ്റെ ഒരു പ്രാധാന്യം അവിടെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ യാത്രയിൽ പങ്കെടുത്ത 4 പേരും ദൈവത്തെ നിഷേധിക്കുന്നതിന് പകരം ദൈവത്തിനോട് നന്ദി പറയുകയും ഒപ്പം തന്നെ വളരെ വിനയത്തോടെ യാതൊരു അഹങ്കാരവുമില്ലാതെ അവർ സംസാരിക്കുന്ന നമ്മൾ കണ്ടു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ശാസ്ത്രത്തിൻ്റെ പരിമിതികൾ യഥാർത്ഥത്തിൽ അവർ തിരിച്ചറിഞ്ഞിരുന്നു. അതിന് മാത്രവുമല്ല, ആ ഒരു 10 ദിവസത്തിൽ കുറഞ്ഞ ഒരു യാത്രയ്ക്ക് വേണ്ടി അവർ നടത്തിയ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അത്ര വർഷങ്ങൾ നീണ്ടുന്നതാണ്. അതോടൊപ്പം അവരുടെ ശാരീരികവും മാനസികവുമായി അതിന് അവരെ സജ്ജമാക്കിയെടുക്കുക, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട വായു, അവർക്ക് വേണ്ട വെള്ളം, അവർക്ക് വേണ്ട മറ്റു ഭൗതിക സാഹചര്യങ്ങൾ, ഇതെല്ലാം വളരെ ശ്രമകരമായി രൂപപ്പെടുത്തിയെന്ന് മാത്രമല്ല, അത്രമേൽ എക്സ്പെൻസീവായ ചിലവ് കൂടിയതുമായിരുന്നു. ഇവിടെയാണ് അവർ വളരെ അത്ഭുതകരമായൊരു കാര്യം തിരിച്ചറിഞ്ഞ് ലോകത്തോട് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഈ പ്രപഞ്ചത്ത്, ഈ ഭൂമിക്ക് പുറത്ത് മറ്റൊരു പ്ലാനറ്റിൽ ജീവിക്കുന്നു. എന്നാൽ അതിനുവേണ്ടി ഞങ്ങൾക്ക് അത്രയേറെ ചിലവും തയ്യാറെടുപ്പും വേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളെന്ന് ജീവിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യരെന്ന് ജീവിക്കുന്ന ഭൂമി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ്, അതിലേക്ക് പിറന്നു വീഴുന്ന ഒരു കുട്ടി യാതൊരു തയ്യാറെടുപ്പുമില്ലാതെയാണ് വരുന്നത്. അവിടെ എല്ലാം ഒരുക്കി വെച്ച, അവന് ജീവിക്കാൻ, അവന് ശ്വസിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, എല്ലാത്തിനും വേണ്ട എല്ലാം ഒരുക്കി വെച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഈ ഒരു യാഥാർത്ഥ്യം അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൗത്യം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്ന ഒരു വെളിപാട് നൽകുന്ന ഒന്നായിത്തീരുകയും അത് ശാസ്ത്രലോകത്തിലെ ദൈവനിഷേധികൾക്ക് പോലും ഒരു മറുപടിയായി തീരുകയും ചെയ്തിട്ടുണ്ട്. അവരതുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രം. തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ വെളിപാടാണ്, ഒരു തിരിച്ചറിവാണ്. ശാസ്ത്രവും മതവും രണ്ട് രീതിയിൽ വൈരുദ്ധ്യത്തിൽ നിൽക്കേണ്ടതല്ല എന്നുള്ളൊരു അറിവിൻ്റെ കൂടെ ഒരു വലിയ അടിവരയിടുന്ന ഒരു കണ്ടെത്തലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ചന്ദ്രനിൽ നിന്നും ദൈവത്തെ കണ്ടവർ, അവതരണം അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ ഈ എപ്പിസോഡിൽ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ നീറ്റ് ട്രാജഡി ഭാഗം 2 അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഹമീദ് പറപ്പൂർ, ടി കെ നിഷാദ് സലഫി, മുഹമ്മദ് ഷമീൽ ടി എന്നിവർ.
2: നമ്മൾ നമ്മുടെ രാജ്യം പല കാര്യങ്ങളിലും ബെസ്റ്റാണെന്നൊക്കെയാണല്ലോ നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത്രയും ദുർബലമായൊരു സിസ്റ്റമാണോ നമുക്കുള്ളത്? ഇത്രയധികം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ കുടുംബങ്ങളെ പ്രതീക്ഷകളെ കാറ്റി പറത്തിക്കൊണ്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സിസ്റ്റം? ഇതൊരു വലിയൊരു സിസ്റ്റം ഫെയിലിയർ അല്ലേ ശരിക്കും പറഞ്ഞാൽ?
3: അതായത് ഭയങ്കര വിരോധാഭാസം എന്താണെന്നറിയോ, പരീക്ഷാ ഹാളിലേക്ക് കുട്ടികൾ കയറുമ്പോൾ അവർ വിധേയമാകുന്ന ഒരു പരിശോധനയുണ്ട്. അതായത് ഫുൾ സ്ലീവ് ഉള്ള ആളുടെ
4: തുണി അഴിച്ചിട്ടൊരു പരിശോധന,
3: ഹാഫ് സ്ലീവ് ധരിക്കാൻ പാടുള്ളൂ, ലൈറ്റ് വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ, വാച്ച് ധരിക്കാൻ പാടില്ല, കാതിൽ കമ്മലിടാൻ പാടില്ല, കയ്യിൽ മോതിരിടാൻ പാടില്ല. എന്തുമാത്രം വലിയ പരിശോധനയ്ക്കാണ് ഒരു മനുഷ്യൻ വിധേയമാകുന്നത്. എന്നിട്ട് ഇത് ഇതിൻ്റെ മുകളിലേക്ക് എത്തിയാലോ എല്ലാ നിലക്കും ഇതിനെ തകർത്ത് കളയുന്ന സിസ്റ്റം. ഏറ്റവും അവസാനം എത്തിയത് എൻ ടി എയിൽ നിന്ന് തന്നെയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ചോറുന്നത് എന്ന ഒരു നിഗമനത്തിലേക്കാണ് സി ബി ഐ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ പിന്നെ രാജസ്ഥാനിലെ സിക്കാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടുത്തെ ഒരു ഹോസ്റ്റലിലെ ഹോസ്റ്റൽ നടത്തുന്ന ഒരാളാണ് അയാളുടെ കയ്യിൽ ഒരു മലയാളി വിദ്യാർത്ഥി അയാളുടെ മകനെ അയച്ചു കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചപ്പോൾ ബയോളജിയിൽ 90 മാർക്ക് ക്വസ്റ്റ്യൻസും ഇവനക്ക് നേരത്തെ കിട്ടി. കെമിസ്ട്രിയിൽ 45 ക്വസ്റ്റ്യൻസും ഏകദേശം 180 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ കയ്യിൽ കണ്ടപ്പോഴാണ് ഇയാൾ ഇതൊന്ന് അന്വേഷണ വിധേയമാക്കണമെന്ന് ചിന്തിച്ചതും പോലീസ് സ്റ്റേഷനിൽ പോയതും പോലീസ് അദ്ദേഹത്തെ തിരിച്ചയച്ചതും അവസാനം എൻ ടി എനെ തന്നെ ബന്ധപ്പെടുന്നതും ഇത് ഇഷ്യൂ ആയി മാറുന്നത് ശരിക്കും അങ്ങനെയാണ്. ഇവിടെ ഷമിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മനുഷ്യരുടെ സ്വപ്നമാണിത്, ഒരുപാട് കുട്ടികളുടെ സ്വപ്നം. ഞാൻ ഒരിക്കലും എൻ്റെ അടുത്ത് ഒരു രക്ഷിതാവ് സംസാരിക്കണ്ടായി. അയാളുടെ കുട്ടിക്ക് മോൾക്ക് ഭയങ്കര പിന്നെ ഒരു തരം സ്ട്രെസ്. അപ്പോൾ ആ കുട്ടിയെ അന്വേഷിച്ചപ്പോൾ എന്താ സംഭവിച്ചാൽ കുട്ടിക്കാലം മുതലേ ഈ കുട്ടിയുടെ ഒരു സ്വപ്നമാണ് എന്ത് മെഡിക്കൽ എന്നുള്ളത്, എം ബി ബി എസ് നേടുക, ഒരു ഡോക്ടറാവുക എന്ന സ്വപ്നം വളരെ കുഞ്ഞുനാൾ മുതലേ ഈ കുട്ടി കൊണ്ടുനടക്കുന്നതാണ്. പക്ഷേ ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് അതിൻ്റെ പ്ലസ് ടു കാലഘട്ടത്തിൽ അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ സമയത്ത് അത് എത്തിപ്പിടിക്കാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം ആ കുട്ടി നേരിടുന്നു. ഇവിടെ 22.7 ലക്ഷം കുട്ടികളും യഥാർത്ഥത്തിൽ അതിൽ മഹാഭൂരിഭാഗവും അത്തരം ഒരു സ്വപ്നങ്ങളുമായി വളർന്നു വന്ന കുട്ടികളായിരിക്കും. എത്രയോ വർഷമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതാണ്. ഇപ്പോൾ പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്ന് പറയാൻ എളുപ്പമാണ്, അടുത്ത പരീക്ഷ നടത്താമെന്ന് തീരുമാനിക്കാൻ എളുപ്പമാണ്. പക്ഷേ കഴിഞ്ഞ ഇത്രയും വർഷമായി ഇവർ നടത്തി ഇവരുടെ അധ്വാനം, ഇവരുടെ സമയം, അതാര് തിരിച്ചു കൊടുക്കുമെന്ന ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് പറയാൻ സാധിക്കുക? മാത്രവുമല്ല, ഒരു പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചൊരു കുട്ടിക്ക് തൊട്ടടുത്ത ദിവസം നടത്തുന്ന അതേ പരീക്ഷയിൽ അതേ പെർഫോമൻസിന് സാധിക്കുമോ? നേരത്തെ ഇവിടെ പറഞ്ഞ എല്ലാവിധ മാനസിക സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെട്ടൊരു ഒരു കുട്ടി പരീക്ഷയിലേക്ക് പോകുമ്പോൾ അതേ നിലവാരത്തിൽ ഒരിക്കലും ഒരു പക്ഷേ ആ കുട്ടിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഇതൊരു ഒരു ഭയങ്കര ക്രൂരമായ സ്കാമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പറയാതെ നിവൃത്തിയില്ല. പിന്നെ അവൾ പറഞ്ഞ പോലെ ഇത് ആദ്യത്തേതല്ല, 2024 ഇതിന് സമാനമായ പ്രശ്നമുണ്ടായി, അന്ന് പരീക്ഷ നടത്തണ്ട എന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. ഇപ്പോൾ നമ്മൾ പൊതുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെല്ലാം 24 ശേഷം 26 ഉണ്ടായി എന്നാണ്. എന്നാൽ ഏറ്റവും അവസാനപ്പോൾ പൊതുവിൽ ഇതിലൊക്കെ ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ ഉണ്ടാവും, ഒരു രാഷ്ട്രീയമായ ഇതിൻ്റെ ഒരു പിൻബലമില്ലാതെ ഇതൊന്നും നടക്കില്ല. ഒരു പി വി കുൽക്കർണിയും ഒരു മനീഷയും ഒക്കെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അവസാനം രണ്ട് സഹോദരങ്ങളിലേക്ക് ഇത് പേരെത്തിയിട്ടുണ്ട്. ഒരു ദിനേഷ് വാൾ അങ്ങനെ എന്തോ പേരായിട്ടുള്ള ഒരാളെ പേരിലേക്ക് എത്തി. അയാളുടെ കുടുംബത്തിൽ നിന്ന് 2025 5 എൻട്രൻസ് എഴുതി അവർക്ക് മെഡിക്കൽ സീറ്റ് കിട്ടിയെന്നാണ്. ഈ 5 2 കുട്ടികൾ ശരാശരി അവരുടെ പ്ലസ് ടുവിൽ ശരാശരി നിലവാരത്തിന് താഴെ മാർക്ക് വാങ്ങിയവരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല് പിടിച്ചു പോയാൽ 2025 നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നതിലേക്കാണ് എത്തിച്ചേരുക. അഥവാ തുടർച്ചയായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. 2013 മുതലാണ് ഈ നീറ്റ് സംവിധാനം കൊണ്ടുവന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, എന്താണിതിൻ്റെ ഗുണം എന്നൊക്കെ പരിശോധിക്കുമ്പോൾ കുറേ അധികം അഭിപ്രായങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ രാജസ്ഥാനിലെ സിക്കാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു,
4: നോർത്ത് ഇന്ത്യയാണ്.
3: ഈ സിക്കാറിൽ മാത്രം 100 പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളുണ്ട് എന്ന് പറയാം. നമ്മളിപ്പോൾ കൊല്ലത്ത് പോയാലാണ് ഒരുപക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ബാങ്കിങ് പരിശീലന PSCയും അതെ
2: അല്ലെ,
3: PSCയും പ്രത്യേകിച്ച് ബാങ്കിങ്ങും മിക്ക കുറഞ്ഞാൽ 3 കൊല്ലം ജില്ലയിൽ ജോലി ചെയ്താളാം. അപ്പോൾ പിന്നെ എല്ലാ വീടുകളുടെയും അപ്സ്റ്റെയർ എന്ന് പറയുന്നത് അവിടെ പേയിങ് ഗസ്റ്റുകളായിരിക്കും. അവർ മലബാറിൽ നിന്നൊക്കെ വന്ന് പലയിടത്തുനിന്നും പല ജില്ലകളിൽ നിന്ന് കൊല്ലം ജില്ലക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾ പരീക്ഷാ പരിശീലനത്തിന് വേണ്ടി വർഷങ്ങളോടെ അവിടെ താമസിക്കുകയാണ്. എന്നതുപോലെ ഒരുപാട് ഹോസ്റ്റലുകളും ഒരുപാട് സ്ഥാപനങ്ങളും, ആ സ്ഥാപനങ്ങളിൽ തന്നെ ജയിലറകളെപ്പോലെ തടവറകളെപ്പോലെ കുട്ടികളുടെ എല്ലാ ബാലാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ഒക്കെ ലംഘിച്ച് ആ നിലക്ക് പരിശീലനങ്ങൾ നടത്തുകയും അവിടെ മൊത്തത്തിൽ ഒരു 5,000-6,000 രൂപയുടെ വലിയ സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്ന വലിയൊരു വ്യവസായമാണിത്, ഈ മത്സര പരീക്ഷകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോച്ചിങ് സെൻ്ററുകളും അവിടെ ഒഴുക്കപ്പെടുന്ന പണവും ഇങ്ങനെയുള്ള ഒരു ഒരു ഒരു വലിയ സംവിധാനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പരീക്ഷയായി നീറ്റ് പരീക്ഷ മാറുന്നു എന്നാണ്. ഞാനിപ്പോൾ അടുത്തൊരു വാർത്ത കേൾക്കേണ്ട, ഇവിടെ തമിഴ്നാട്ടിൽ നേരത്തെ ഇത് ശരിക്കും UPA ഗവൺമെൻറ്റാണ് നീറ്റ് കൊണ്ടുവന്ന ആ സമയത്ത് എതിർത്തിരുന്ന കുറേ സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തിയെന്നാണ്. ആ പഠനം നടത്തിയപ്പോൾ നീറ്റ് പരീക്ഷ നടക്കുന്നതിന് മുമ്പും തുടങ്ങുന്നതിന് മുമ്പും അതിന് ശേഷവും
2: പുതിയ മുഖ്യമന്ത്രി എതിർത്തിട്ടുണ്ട്.
3: വിജയ് എതിർത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റാലിനും എതിർത്തിരുന്നു. സ്റ്റാലിനാണ് ഈ പഠനം നടത്തിയത് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അതിൽ പറയുന്നത് നീറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളുടെ MBBS അഡ്മിഷനും അതിനുശേഷമുള്ള അഡ്മിഷനും, ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടേത് കുറഞ്ഞു, നഗരങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ അഡ്മിഷൻ കൂടി, സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവരുടെ അഡ്മിഷൻ കുറഞ്ഞു, സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരുടെ അഡ്മിഷൻ കൂടി, അതായത് ഇത് ഭയങ്കര സാമൂഹിക അസമത്വം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നീറ്റ് എന്ന സിസ്റ്റത്തിനു തന്നെ പ്രശ്നമുണ്ട്. അതിന് പുറമെയാണ് അതിൻ്റെ ഈ തരത്തിൽ നടക്കുന്ന ക്രമക്കേടുകൾ എന്നതുകൂടി നമ്മളിതിലേക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ടോട്ടലി നമ്മളെടുക്കുമ്പോൾ ഇത് നിരന്തരമായി ഈ ക്രമക്കേട് ആവർത്തിക്കുന്നു. എന്നാൽ അതേസമയം ഇതിലിടപെടാതെ, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതെ, ഈ സിസ്റ്റം ശരിയാക്കാതെ വിദ്യാഭ്യാസ വകുപ്പവിടെ നോക്കുകുത്തിയായി നോക്കി നിൽക്കുകയുമാണ് ചെയ്യുന്നത്.
2: ഓക്കെ, കുട്ടികളുടെ ഒരു ഭാവി വെച്ച് സർക്കാർ കളിക്കരുത്, ഭാവി കൊല്ലരുത് എന്നാണ് ഇതിൻ്റെ ഒരു ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. നീറ്റ് ട്രാജഡി ഭാഗം 2. ചർച്ചയിൽ പങ്കെടുത്തത് അബ്ദുൽ ഹമീദ് പറപ്പൂർ, TK നിഷാദ് സലഫി, മുഹമ്മദ് ഷമീൽ TT എന്നിവർ.
5: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്ഡം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2,000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2,000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 1,000 അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2,000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇസ്ലാമിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ വിശ്വപ്രസിദ്ധമാണ് ഇമാം നവവി റഹിമയുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ അഥവാ സച്ചരിതരുടെ പൂന്തോട്ടം. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ആധാരമാക്കി കർമ്മപരവും വിശ്വാസപരവുമായി വിശദീകരിക്കുന്ന ഈ കൃതി മിക്ക ഇസ്ലാമിക സർവകലാശാലകളിലും മത അധ്യാപന കേന്ദ്രങ്ങളിലും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു റിയാദുസ് സ്വാലിഹീൻ. പാപമോചനവും പദവികൾ ഉയർത്തപ്പെടലും. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസ്ല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 185-ാമത്തെ അധ്യായം ബാബു ഫളിൽ വുദു, വുദുവിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നിടത്ത് 1030-ാമത്തെ ഹദീസ് വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ألا أدلكم على ما يمحو الله به الخطايا ويرفع به الدرجات قالوا بلى يا رسول الله قال إسباع الوضوء على المكاره وكثرة الخطاء إلى المساجد وانتظار الصلاة بعد الصلاة فذلكم الرباط رواه مسلم.
2: സഹോദരങ്ങൾ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖത്വായ, അലാ അദുല്ലുക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാമ ഒരു കാര്യത്തിൻ്റെ മേൽ, ഏതാണ് ആ കാര്യം, യംഹുല്ലാഹു ബിഹി

അതുകൊണ്ട് അള്ളാഹു മായ്ച്ചു കളയുന്നതാണ്, പോക്കിക്കളയുന്നതാണ് അൽഖത്വായ പാപങ്ങൾ, തെറ്റുകൾ, തിന്മകൾ. സിൻസ് വയർഫഉ ബിഹി ദറജാത്ത്, ആ കാര്യം കൊണ്ട് പദവികൾ, ദറജകൾ ഉയർത്തപ്പെടുന്നതാണ്, ഉയർത്തുന്നതാണ്. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ചോദിച്ചു, ബലാ യാ റസൂലല്ലാ, അതെ അള്ളാഹുവിൻ്റെ റസൂല്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബാഖുൽ വുദൂഇ അലൽ മക്കാരിഹ്, വെറുപ്പുള്ള സന്ദർഭങ്ങളിൽ, അനിഷ്ടകരമായ സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ വുദൂ ഇസ്ബാഖ് ചെയ്യുക, പൂർണ്ണമായി വുദൂ ചെയ്യുക. വ കസ്റത്തുൽ ഖുത്വാ ഇലൽ മസാജിദ്, മസ്ജിദുകളിലേക്ക് കാലടികൾ വർദ്ധിപ്പിക്കുക. വൻതിളാറു സ്വലാ ബഅദ സ്വലാ, ഒരു നമസ്കാരശേഷം മറ്റൊരു നമസ്കാരം കാത്തിരിക്കുക. ഫദാലിക്കുമുർ റിബാത്ത്, ഫദാലിക്കുമുർ റിബാത്ത്, അതാകുന്നു റിബാത്ത്, അത് നിങ്ങൾക്ക് റിബാത്താണ് എന്നത്. സഹോദരങ്ങളെ, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത് അലാ അദുല്ലുക്കും, അലാ ഉനബ്ബിഉക്കും, ഔ അലാ ഉഖ്ബിറുക്കും, അതാണ് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. ഹദീസുകളുടെ പ്രയോഗങ്ങൾ വ്യത്യസ്തമായ ഹദീസുകളിൽ അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം തൻ്റെ സ്വഹാബത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ആ കാര്യത്തെ ബോധ്യപ്പെടുത്തിക്കൊടുക്കാനും അതിൻ്റെ പ്രാധാന്യത്തെ ഉണർത്തുവാനും വേണ്ടി അവർ ശ്രദ്ധ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണുന്ന ചില പ്രയോഗങ്ങളാണത്. അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അലാ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അലാ ഉഖ്ബിറുക്കും, ഈ രൂപത്തിലുള്ളത്. അപ്പോൾ പാപമോചനം ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, ഏറെ ലഭിക്കുന്ന ദറജകൾ, പരലോകത്ത് പദവികൾ ലഭിക്കുന്നതായ കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു സബീലുൽ ഇസ്തിഫ്ഹാം, ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി കേൾക്കുന്ന ആൾക്ക് അതിൽ ശ്രദ്ധിക്കുവാൻ വേണ്ടി, കാര്യത്തിൻ്റെ ഗൗരവം ഉണർത്തുവാൻ വേണ്ടിയാണ് ഇപ്രകാരം പറയുന്നത് എന്നത്. അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാ നബ്യഇന അഖ്ബിർന, ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും എന്താണത്? അപ്പോൾ മൂന്ന് കാര്യങ്ങളാണിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നത്. ഒന്ന്, ഇസ്ബാഖുൽ വുദൂഇ അലൽ മക്കാരിഹ്, അതായത് ഒരു മനുഷ്യൻ അയാൾക്ക് പ്രയാസമുള്ളതായ സന്ദർഭത്തിൽ പൂർണ്ണമായി വുദൂ ചെയ്യുക. ഒന്നുകിൽ അയാൾക്ക് പനിയുണ്ട്, അയാൾ വെള്ളം കൊണ്ട് വുദൂ ചെയ്യുക എന്നുള്ളത് അയാൾക്കൊരു വെറുപ്പുള്ള, അനിഷ്ടകരമായ, പ്രയാസകരമായ കാര്യമാണ്. അതല്ല എങ്കിൽ കാലാവസ്ഥ നല്ല തണുത്തതാണ്, അവിടെയാണെങ്കിൽ ചൂടുള്ള വെള്ളവുമില്ല, നല്ല തണുത്ത വെള്ളവുമാണ്. അപ്പോൾ ഒരു അനിഷ്ടകരമായൊരവസ്ഥയാണ് ആ തണുത്ത വെള്ളം കൊണ്ട് തണുപ്പുള്ള സമയത്ത് വുദൂ ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ മഴയുള്ള സന്ദർഭമാണ്, അവിടേക്ക് എത്താനും വുദൂ ചെയ്യാനൊക്കെ ഒരു പ്രയാസമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചുറ്റും വെള്ളമുള്ള ഒരു അവസ്ഥയാണ്, പോകാനും വരാനൊക്കെ ഒരു പ്രയാസമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അനിഷ്ടകരമായ സന്ദർഭം, ആ ഒരു പ്രയാസത്തിൽ ഒരു ഉപദ്രവമില്ലാതെ പൂർണ്ണമായി വുദൂ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, മായ്ക്കപ്പെടുന്നു, ദർജകൾ ഉയർത്തുന്നതാണ്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് തണുപ്പുള്ള സമയത്ത് തണുത്ത വെള്ളം കൊണ്ട് തന്നെ വുദൂ ചെയ്യണമെന്നതല്ല, ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്നതുമല്ല. അങ്ങനെ പറയേണ്ടതില്ല, ഞാൻ തണുത്ത വെള്ളം കൊണ്ട് തന്നെ വുദൂ ചെയ്യും, നല്ല തണുപ്പുള്ള സന്ദർഭത്തിൽ ചൂടുവെള്ളം കൊണ്ട് ഞാൻ വുദൂ ചെയ്യുകയില്ല, അങ്ങനെയല്ല. അത് ഗൈറു മശ്റുആണ്, അങ്ങനെ ശറഅ് പഠിപ്പിച്ചിട്ടില്ല. അതായത് ഒരു പ്രയാസം, അനിഷ്ടകരമായുള്ള സന്ദർഭത്തിലും ആ പുണ്യം നേടിയെടുക്കാൻ വേണ്ടി ആ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ചൂടുവെള്ളവുമുണ്ട്, നല്ല തണുപ്പുള്ള വെള്ളവുമുണ്ട്, തണുത്ത കാലാവസ്ഥയുമാണ്. ഏതായിരിക്കും ഏറ്റവും യോജിച്ചത്, നമ്മൾ ഇഷ്ടപ്പെടുക? ചൂടുവെള്ളം കൊണ്ടാണ്. മായഫ് അലുല്ലാഹു ബി അദാബിക്കും ഇൻ ശക്കർത്തും ആമൻതും, അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തുന്നത്, നിങ്ങൾ വിശ്വസിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെക്കൊണ്ട് ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഒരിക്കലൊരാൾ വെയിലിൽ നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. അയാളോട് ചോദിച്ചു, മാഹാദ, ഇതെന്താണ്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, വെയിലത്ത് നിൽക്കാൻ, ചൂടിൽ നിൽക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോടത് വിരോധിച്ചു, തണലത്തേക്ക് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മനുഷ്യൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അവന് ഐച്ഛികമോ നിർബന്ധമോ
അല്ലെങ്കിൽ അവനോട് കൽപ്പിക്കപ്പെട്ടതോ അല്ല അവൻ ഉപദ്രവകരമായ കാര്യങ്ങൾ, പ്രയാസകരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇബാദത്തുകളെല്ലാം എളുപ്പമാക്കാനാണ് യുരീദുല്ലാഹു ബിക്കുമുൽ യുസർ വലാ യുരീദു ബിക്കുമുൽ ഉസർ. അവനേറ്റവും മഫ്ളലായത് വളരെ എളുപ്പമുള്ള രൂപത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്, ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവുക എന്നുള്ളതല്ല. എന്നാൽ പ്രയാസങ്ങളെ അവൻ സഹിക്കുന്നു, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു എങ്കിൽ അതിന് അവന് പ്രതിഫലം ലഭിക്കും. അതാ അവൻ അങ്ങനെ തിരഞ്ഞെടുക്കുന്നതല്ല, ഒരു പ്രയാസമുള്ളൊരു സന്ദർഭം ഉണ്ടായി, അപ്പോൾ ആ ഒരു സമയത്ത് അപ്രകാരം നിർവഹിക്കുന്നു എന്നുള്ളത്. സഹോദരങ്ങളെ, നിസ്കാരം, അസ്സലാത്ത്, നമസ്കാരം എന്നുള്ളത് ഇസ്ലാമിൻ്റെ റുക്കനുകളിൽപ്പെട്ട ഒരു റുക്കനാണ്. അതിന് വലിയ ഫളുണ്ട്, സ്ഥാനമുണ്ട്, അതിന് വലിയ മൻസിലത്തുണ്ട്. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ സുന്നത്തു നബവിയ്യ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല മലക്കുകളോട് അഭിമാനം പറയും നമസ്കരിക്കുന്നവരായ തൻ്റെ അടിമകളെ സംബന്ധിച്ച്, നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് അപ്രകാരമാണ്. അപ്പോൾ ഒന്ന്, വുദു ചെയ്യുക എന്നതിൻ്റെ ശ്രേഷ്ഠത, മഹത്വം, അത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന, ദറജകൾ ഉയർത്തപ്പെടാൻ കാരണമാകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം ഈ ഹദീസിൽ പറഞ്ഞത് കസറത്തുൽ ഖുതാ ഇലൽ മസാജിദ്, മസ്ജിദുകളിലേക്ക് കാലടികൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഫീഹി ദലീലുൻ അല അന്നൽ ജമാഅത്ത തകൂനു ഫിൽ മസ്ജിദി വലാ തകൂനു ഫിൽ ബൈത്ത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, ഇതിൽ ദലീലുണ്ട്, ജമാഅത്തുകൾ പള്ളിയിലാണ് നടക്കേണ്ടത്, വീടുകളിലല്ല. ഒരു മനുഷ്യൻ എത്രത്തോളം മസ്ജിദുകളിലേക്ക് കാലടികൾ വർദ്ധിപ്പിക്കുന്നുവോ അവന് പ്രതിഫലം നൽകപ്പെടും, അള്ളാഹു അവൻ്റെ ദർജകൾ ഉയർത്തും, അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സാബിത്തായി വന്ന ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇദാ തവദ്ദഅ ഫഅഹ്സന അൽവുദുഅ, ഒരാൾ ഏറ്റവും നന്നായി വുദു ചെയ്തു, സുമ്മ ഖറജ ഇലൽ മസ്ജിദി, പിന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടു, ലാ യുഖ്രിജുഹു ഇല്ല സ്വലാ, നമസ്കാരമല്ലാതെ അവനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല, ലം യഖ്തു ഖുത്വതൻ, ഒരു കാലടിയും അവൻ വെക്കുന്നില്ല, ഇല്ലാ റുഫിഅത്ത് ലഹു ബിഹാ ദറജ, അവനൊരു ദറജ അതുകൊണ്ട് ഉയർത്തപ്പെട്ടിട്ടല്ലാതെ, വഹുത്താൻഹു ബിഹാ ഖത്വീഅ, ഒരു തിന്മ അവനിൽ നിന്ന് മായ്ക്കപ്പെട്ടിട്ടല്ലാതെ, ഓരോ സ്റ്റെപ്പും ഓരോ കാലടിയും അവന് വെക്കുന്നില്ല എന്ന്. വഹാദിഹി നിഅമത്തുൻ അളീമ, ഇത് വലിയ മഹത്തായ അനുഗ്രഹമാണ്. മാത്രമല്ല, ഫൈദാ സ്വല്ലാ ലം തസലിൽ മലായിക്കത്തു തുസല്ലി അലൈഹി മാദാമ ഫീ മുസല്ല, അവൻ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് ആ മുസല്ലയിൽ തന്നെ ഇരിക്കുമ്പോൾ അവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, അള്ളാഹു മസല്ലി അലൈഹി, അള്ളാഹു റഹംഹു, അള്ളാഹു അനുഗ്രഹം നൽകണേ, അള്ളാഹു മഗ്ഫിർ ലഹു, അവന് പുറത്തു കൊടുക്കണേ. വലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തീൻ മൻ തദറ സ്വലാഹ്, നമസ്കാരം കാത്തിരിക്കുന്ന സമയം അത്രയും ഓരോരുത്തരും നമസ്കാരത്തിലാണ് എന്ന്. അപ്പോൾ ഇവിടെ കസറത്തുൽ ഖുത്വാ എന്നത് അയ്യച്ചിയൽ ഇൻസാൻ വിൽ മസ്ജിദി വലൂ മിംബുഅദിൻ, അപ്പോൾ ദൂരെ നിന്നാണെങ്കിലും നടന്നു വരിക എന്നുള്ളത് പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. വലൈസൽ മഅന അയ്യ തഖസ്സദ ത്വരീഖ അൽ ബഈദ്, എന്നാൽ അതിനെന്തർത്ഥമില്ല, ദീർഘമേറിയ വഴി തിരഞ്ഞെടുക്കണം എന്നതിനർത്ഥമില്ല. എവിടെയാണുള്ളത്, അവിടുന്ന് നടന്നു വരാൻ ശ്രദ്ധിക്കുക. തൻ്റെ സാധാരണഗതിയിൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു ആദത്തനുസരിച്ച് നടക്കുക, ദൂരം ഉദ്ദേശിച്ചുകൊണ്ടല്ല. ചിലപ്പോൾ അടുത്തായിരിക്കാം, കുറച്ച് ദൂരമുള്ള വീടുകളുണ്ടാവാം, ഏതായിരുന്നാലും നടന്നു പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മൂന്നാമതായി ഹദീസിൽ പറയപ്പെട്ട കാര്യം ഇൻതിളാറു സ്വലാ ബഅദ സ്വലാ, ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുക. ഒരു നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ അടുത്ത നമസ്കാരം വരെയും ആഗ്രഹിച്ച് അത് പ്രതീക്ഷിച്ച് അതിഷ്ടപ്പെട്ടുകൊണ്ട് കാത്തിരിക്കുക. അപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞു, അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ മനസ്സിൽ മഗരിബ് നമസ്കാരം കൂടി കഴിഞ്ഞിട്ട് പോകുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ കാത്തിരിക്കുന്നു. മഗരിബ് കഴിഞ്ഞു, ഇഷാവും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ കാത്തിരിക്കുന്നു. വഹാക്കതായക്കുനു കൽബുഹു മുഅല്ലഖം ബിൽ മസാജിദ്, ഇങ്ങനെ മസ്ജിദുമായി കൽബിണങ്ങിയവരായ ഒരു മനുഷ്യർ ഓരോ നമസ്കാരം കഴിഞ്ഞാലും അടുത്ത നമസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, അത് കാത്തിരിക്കുന്ന ആളുകൾ, ഇതൊക്കെ തന്നെയും സഹോദരങ്ങളെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, ദറജകൾ ഉയർത്താൻ കാരണമാകുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണ്. ഫദാലിക്കുമൊരു റിബാത്ത്, ഫദാലിക്കുമൊരു റിബാത്ത്, അത് റിബാത്താണ്, റിബാത്താണ് എന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക്. അൽ മുറാബത്ത വൽ മുദാവമാലൽ ഖൈർ, നന്മയിൽ പതിവായി നിത്യമായി കെട്ടിയിടുന്ന ഒരവസ്ഥയാണുള്ളത്, തുടരുന്ന അവസ്ഥയാണുള്ളത്. യായു അല്ലദീന ആമനുസ്ബിറു വസ്വാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, അല്ലേ വിശ്വാസികളെ ക്ഷമിക്കൂ, ക്ഷമയിൽ മുന്നേറൂ. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തു ആലിംറാനിലെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല
ഉണർത്തിയത് ഈയൊരു കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു

0: ബിറു അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുക, ക്ഷമയിൽ മികവ് കാണിക്കുക, പ്രതിരോധ സന്നദ്ധരാവുക. റാബിത്തു എന്നാണ് മുറാബത്തത്ത്, ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവസ്ഥക്ക് റിബാത്ത് എന്ന് പേര് പറയപ്പെടുന്നു. അതാണ് സഹോദരങ്ങളെ, അത് അത്രയും വലിയ ഗൗരവമുള്ള ഒരു വിഷയമായിക്കൊണ്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നന്മയിൽ സ്ഥിരമായി തുടരുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല പുണ്യം നേടുന്ന, നന്മകൾ കരസ്ഥമാക്കുന്ന എല്ലാ ഇബാദത്തുകളിലും ഇഖ്ലാസോടുകൂടി മുന്നേറാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാപമോചനവും പദവികൾ ഉയർത്തപ്പെടലും എന്ന വിഷയമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം അഷ്റഫ് സലഫി, വാണിയമ്പലം.

0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
3: ഇത്തിക്കാഫ് ഇരിക്കുന്നതിന് വേണ്ടി ഗുളിക കഴിച്ച് ആ സമയത്തെ ആർത്തവം നീട്ടിക്കൊണ്ടു പോകാമോ എന്നാണ്.
4: അല്ലാഹു സുബ്ഹാനഹു വതആല സ്ത്രീക്കും പുരുഷനുമൊക്കെ വ്യത്യസ്ത ശാരീരിക അടയാളങ്ങളും മാനസിക ഗുണങ്ങളും നൽകിയിട്ടുണ്ട്. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജ് ഉംറ കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി മക്കയിലേക്ക് എത്തിപ്പെട്ടപ്പോഴേക്കും അവർക്ക് മാസമുറയുണ്ടായി എന്നും അതിൻ്റെ പേരിൽ അവർക്ക് വിഷമം നേരിട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സമാധാനിപ്പിച്ചുവെന്നും ഇത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പെൺമക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണുമെന്നുമൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ സ്ത്രീകൾക്ക് മാസമുറയുണ്ടാകുക സ്വാഭാവികമാണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിനാണല്ലോ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുക. നമസ്കാരം നിശ്ചയിച്ചതും നോമ്പ് നിശ്ചയിച്ചതുമൊക്കെ അള്ളാഹുവാണ്. ആ അള്ളാഹു തന്നെയാണ് സ്ത്രീകൾക്ക് മാസമുറയുണ്ടാകണം എന്ന് നിശ്ചയിച്ചതും. അള്ളാഹുവിൻ്റെ നിയമത്തിന് കീഴൊതുങ്ങിയാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരുപക്ഷെ ഉംറ നിർവഹിക്കുന്ന വേളയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർബന്ധ സാഹചര്യത്തിലോ മാസമുറ നീട്ടുവാൻ വേണ്ടി ഒരു സ്ത്രീ ഗുളിക ഉപയോഗിച്ചാൽ, മരുന്ന് ഉപയോഗിച്ചാൽ, ആ മരുന്ന് വിദഗ്ധനായ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരീരത്തിന് ഹാനികരമല്ല എന്ന് ഉറപ്പ്

0: ഉണ്ടെങ്കിൽ അത്തരം സന്ദർഭത്തിൽ അങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറയാവതല്ല. ഇപ്പോൾ ഉംറയ്ക്ക് വേണ്ടി പോവുകയാണ്, അല്പദിവസം മാത്രമേ ഉള്ളൂ, ആ ദിവസത്തിനുള്ളിൽ ഉംറ കർമ്മം നിർവഹിച്ച് പൂർത്തിയാക്കി വരണം. ഇടയ്ക്ക് വെച്ച് മാസമുറയുണ്ടായി കഴിഞ്ഞാൽ തവാഫ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഭയപ്പെട്ടുകൊണ്ട് ഇത്തരം വല്ല മാർഗങ്ങളും സ്വീകരിച്ചാൽ അത് നിഷിദ്ധമായി തീരുകയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. റമദാൻ മാസം പരിപൂർണമായി നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി ഇത്തരം മരുന്നുകൾ ഗുളികകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് സാധാ രൂപത്തിൽ അവർ നോമ്പനുഷ്ഠിക്കുകയും മാസമുറയുണ്ടാകുമ്പോൾ അവരത് പിന്നീട് നോറ്റുവീട്ടുകയും ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലും അംറ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ അംറ എന്ന് പറയുന്ന താബിഈയായ മഹദിയോട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് നമസ്കാരം മടക്കി നിർവഹിക്കാൻ കൽപ്പിച്ചിട്ടില്ല, എന്നാൽ നോമ്പ് ആർത്തവ സമയത്തുള്ളത് പിന്നീട് മടക്കി നിർവഹിക്കണമെന്ന് പറഞ്ഞു എന്നുമൊക്കെ കൽപ്പിച്ച ഹദീസിൽ കാണുവാൻ സാധിക്കും. ആ ഒരു വിധിക്ക് കീഴ്പ്പെടുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാഹു തആല ആല.
1: അത്തഹിയാത്തിൽ ഇരിക്കാൻ പ്രയാസമുള്ള ഒരു വ്യക്തി കസേര സൊഫിലിട്ട് മുന്നോട്ട് കയറി നിൽക്കുന്നു, ഇത് ശരിയാണോ എന്നാണ്?
2: ഇന്ന് നമ്മുടെ പള്ളികളിലെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു രീതിയാണ് ചോദ്യകാരൻ ഉന്നയിച്ചതുപോലെ കസേരയിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന രീതി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് നമസ്കരിക്കുവാൻ പറഞ്ഞ രൂപം മുറബ്ബഅത്തിൻ്റെ ഇരുത്തമിരിക്കുക എന്നതാണ്. ഇരുന്ന് നമസ്കരിക്കുന്നയാളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് താഴെ പടിഞ്ഞിരിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എങ്കിൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ടാണ് അവർ നമസ്കരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഇരുന്നു നമസ്കരിച്ച രൂപത്തിലും നമസ്കരിക്കുവാൻ കൽപ്പിക്കുമ്പോഴുമെല്ലാം ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയായിരുന്നു നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. അതിന് കഴിയാത്തവർ സാധാരണഗതിയിൽ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെ ഒന്നാമത്തെ അത്തഹിയാത്തിലിരിക്കുന്നത് പോലെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. ആ ഇരുത്തത്തിനും കഴിയാത്തയാളുകളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ അത്തഹിയാത്തിൽ അഥവാ മൂന്നാമത്തെയും നാലാമത്തെയും റക്കായത്തുകളിലുള്ള അത്തഹിയാത്തിൽ ഇരിക്കുന്ന തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അതിനും സാധിക്കാത്തയാളുകളുണ്ട് എങ്കിൽ ആണ് യഥാർത്ഥത്തിൽ അഥവാ താഴെ ഇരിക്കുവാനുള്ള കാൽ നീട്ടിപ്പോലും ഇരിക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് കസാരകൾ ഉപയോഗിക്കേണ്ടത് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കസാര രൂപത്തിലല്ലെങ്കിൽ പോലും ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കുവാൻ കഴിയുമാറ രൂപത്തിൽ മരമുട്ടികളും മറ്റുമെല്ലാം സംവിധാനിച്ചിരുന്നല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറഞ്ഞിരുന്നത് പോലും ഒരു മുട്ടിയുടെ മുകളിൽ കയറിക്കൊണ്ടായിരുന്നു പുതിയ മിമ്പർ ഉണ്ടാക്കുന്നത് വരെ എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിലൂടെയും മറ്റും. അത്തരം സാഹചര്യങ്ങളിൽ പോലും ഇത്തരം രൂപത്തിലുള്ള കസേരകൾ എത്ര കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇരിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള കുർസിയുകൾ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചു എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ സുന്നത്തി എന്നുള്ള നിലക്ക് താഴെ ഇരുന്ന് നമസ്കരിക്കുവാൻ കഴിയുന്നവർ താഴെ ഇരുന്ന് തറയിലിരുന്നു കൊണ്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, കസേരയിലിരുന്ന് നമസ്കരിക്കേണ്ട അവസ്ഥയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത്. പള്ളിയിലേക്ക് യാതൊരു പ്രയാസവും കൂടാതെ നടന്നു വരുന്ന പല ആളുകളും കസേരയിട്ട് അതിലിരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ പ്രത്യേകത, റുക്കുനുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നമസ്കാരം ബാത്തിലാണ്. ഒരിക്കലും തന്നെ ആ നമസ്കാരം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിച്ചിട്ടില്ല, അയാൾ മടക്കി നമസ്കരിക്കേണ്ടതുണ്ട്. ഇവിടെ ആരോഗ്യത്തോടുകൂടെ പള്ളിയിലേക്ക് നടന്നു വരുന്ന ആളുകൾ പോലും പലപ്പോഴും ഇരുന്ന് പരിപൂർണമായി ഇരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. റുക്കുനുകൾ എത്ര കണ്ട് അതിൻ്റെ പരിപൂർണതയിൽ നിന്ന് നിർവഹിക്കുവാൻ കഴിയുമോ അത്ര കണ്ട് പരിപൂർണതയിൽ നിന്ന് തന്നെയാണ് നിർവഹിക്കേണ്ടത്. കഴിയാത്ത ഭാഗങ്ങൾ മാത്രമാണ് റുഖ്സയുമായി ബന്ധപ്പെട്ട് ഇളവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിൽക്കുവാൻ കഴിവുള്ളവരാണെങ്കിൽ നിൽക്കുകയാണ് വേണ്ടത്. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് സുജൂദിലേക്ക് പോകുവാൻ പ്രയാസമാണ്.

0: ണെങ്കിൽ ആ സമയത്തു മാത്രമാണ് കസേര ഉപയോഗിക്കേണ്ടത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം സുജൂദികൾക്കിടയിലുള്ള ഇരുത്തം മാത്രമാണ് പ്രശ്നം, സുജൂദിലേക്ക് പോകുന്നത് പ്രശ്നമല്ല, ഖിയാമിൽ നിൽക്കുന്നതും പ്രശ്നമല്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഖിയാമിൽ നിൽക്കുകയും സുജൂദിലേക്ക് പോവുകയും വേണം, ഇരിക്കുന്ന സമയത്തു മാത്രമാണ് കസേര ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ ആ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പോലും ഇരിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ നമസ്കാരവും ശരിയല്ല. അതുപോലെ തന്നെ ഇനി ഈ പറഞ്ഞ പോലെ കസാരയിൽ ഇരിക്കണം അതല്ലെങ്കിൽ ഇരിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതലും നിന്ന് നമസ്കരിക്കുകയും സുജൂദും അതുമായി ബന്ധപ്പെട്ട സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുമാണ് അയാൾക്ക്, അതല്ലെങ്കിൽ അത്തഹിയാത്തുമായി ബന്ധപ്പെട്ട ഇരുത്തത്തിലുമാണ് അയാൾക്ക് പ്രയാസമുള്ളത് എങ്കിൽ അയാളുടെ മടമ്പുകാൽ മറ്റുള്ള ആളുകളുടെ മടമ്പുകാലിനോട് യോജിച്ചു വരുന്ന രൂപത്തിൽ കസാര പിറകിലേക്കിട്ടുകൊണ്ടാണ് നിൽക്കേണ്ടത്. അതേസമയത്ത് കൂടുതലും ഇരുന്നാണ് നമസ്കരിക്കുന്നത്, ഖിയാമ് എന്ന് പറയുന്ന അവസ്ഥ അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിലില്ലാതെ വരുന്ന സാഹചര്യത്തിൽ കസാരയുടെ പിറകിലേക്കാലും ആളുകളുടെ മടമ്പും ഒന്നിച്ചു വരുന്ന രീതിയാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് കസാര സജ്ജീകരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും പല ആളുകളും കസാരയുടെ പിറകിലേക്കാൽ ആളുകളുടെ മടമ്പിനോടൊപ്പിച്ച് വരികയും പിന്നീട് സൊഫിൽ നിന്നും മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന രീതി കാണാറുണ്ട്. ആ രീതി ശരിയല്ല. സൊഫ് മുറിയുന്ന അവസ്ഥയാണ് അതിലൂടെ ഉണ്ടാവുക. സൊഫ് മുറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ജമാഅത്തിൻ്റെ പ്രതിഫലം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി എല്ലാ നമസ്കാരത്തിൻ്റെ തുടക്കങ്ങളിലും പ്രത്യേകമായി കൊണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു. അത് നമസ്കാരത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കസാരയിലിരുന്ന് നമസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: പലിശയുടെ എല്ലാ വഴികളും ഹറാമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെ ബിൽഡിംഗ് പലിശയുടെ ഇടപാട് നടത്തുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കാമോ എന്ന?
2: ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവനും തിന്മയെ വിരോധിക്കുന്നവനുമായിരിക്കണം. മൻ റഅമിൻകും മുൻകറൻ ഫല്യുഗയ്യിറ് ബിയദി. ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയട്ടെ, അല്ലെങ്കിൽ നാവുകൊണ്ട് തടയട്ടെ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുകയും എങ്കിലും ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നന്മയിലും പുണ്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക. തആവനു അൽബിരി വത്തഖ്വ വല തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ. തിന്മയിലും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന മേഖലകളെ സഹായിക്കുവാനും അതിന് ഒത്താശ പാടുവാനും പാടില്ല. അതിനൊക്കെ തന്നെയും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ബിൽഡിങ്ങുകളും സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് താനും. അത്തരം മേഖലകളിലേക്ക് അവർ പോവുകയാണ് ചെയ്യേണ്ടത്.
1: സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നിസ്കാരം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സുജൂദിൽ കൈമുട്ട് വെക്കേണ്ടത് രണ്ടു തരത്തിലാണോ? അതുപോലെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമും മാമൂമും നിൽക്കുന്നതിൽ വ്യത്യാസമുണ്ടോ എന്നാണ്.
0: സ്ത്രീകളുടെയും പുരുഷന്റെയും നിസ്കാരത്തിൽ പ്രത്യേകിച്ചു വല്ല മാറ്റവുമുണ്ടോ എന്നതാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ളത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്നുള്ളത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖവും മുൻകൈയുമല്ലാത്ത മുഴുവൻ ഭാഗവും നിസ്കാരത്തിൽ മറക്കേണ്ടതുണ്ട്. അതേസമയത്ത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗം മറച്ചാൽ മതി. അതോടൊപ്പം അയാളുടെ ചുമൽ മറക്കുവാനുള്ള വസ്ത്രം അയാൾക്ക് ലഭ്യമാണെങ്കിൽ അയാൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹം ചുമലും മറക്കേണ്ടതുണ്ട് എന്നതാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള നിസ്കാരത്തിൽ പ്രധാനമായ വ്യത്യാസമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സമയത്ത് നെഞ്ചത്തായിരുന്നു കൈവച്ചിരുന്നത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഹദീസുകളാണ് പ്രസ്തുത വിഷയത്തിൽ സ്വീകാര്യയോഗ്യമായി വന്നത് എന്നതുകൊണ്ട് തന്നെ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് ഇടതുകൈയിൻ്റെ മുകളിൽ വലതുകൈ നെഞ്ചത്ത് വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ സ്ത്രീകളാണെങ്കിൽ നെഞ്ചത്തും പുരുഷനാണെങ്കിൽ പുക്കിളിൻ്റെ മുകളിലും എന്നുള്ള ചർച്ച ഹനഫി മദ്ഹബിലുള്ള ചർച്ചയാണ്. അതിന് ഹദീസുകളുടെ പിൻബലമോ അതല്ലെങ്കിൽ സഹീഹായ ഹദീസുകളുടെ പിൻബലമോ ഒന്നുമില്ല എന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം റുക്കോയിലേക്കും സുജൂദിലേക്കും പോകുന്ന സമയത്ത് റുക്കോയിലും സുജൂദിലും പുരുഷന്മാരോട് കൈകൾ വിടർത്തി വെക്കാൻ പറഞ്ഞ സാഹചര്യത്തിൽ സ്ത്രീകളുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതായി കാണാം. അവർ അവരുടെ കൈകൾ അവരുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് വേണ്ടത് എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നിസ്കാരത്തിൻ്റെ രൂപത്തിൽ സ്ത്രീക്കും പുരുഷനുമെല്ലാം ഒരേ രൂപം തന്നെയാണുള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊന്ന്, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മറക്കുന്ന രംഗത്ത് വരുന്ന വ്യത്യാസം, രണ്ടാമത് റുക്കോയിലേക്കും സുജൂദിലേക്കും പോകുമ്പോൾ അതല്ലെങ്കിൽ റുക്കോയിലും സുജൂദിലുമുള്ള സാഹചര്യത്തിൽ കൈകൾ അവരുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതേസമയത്ത് പുരുഷൻ അവൻ്റെ ശരീരത്തിൽ നിന്നും ഒരൽപ്പം വിടർത്തിക്കൊണ്ടാണ് കൈകൾ വെക്കേണ്ടത് എന്ന ഹദീസാണ് പുരുഷൻ്റെ വിഷയത്തിൽ കാണാൻ സാധിക്കുക. ബാക്കിയുള്ള നിസ്കാരത്തിൻ്റെ രൂപം സ്ത്രീകൾക്കും പുരുഷനുമെല്ലാം ഒരേപോലെ തന്നെയാണ്. ഇനി ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നിസ്കാരത്തിൻ്റെ രൂപത്തിൽ വ്യത്യാസം പ്രത്യേകമായി കൊണ്ടെടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. പുരുഷന്മാർക്ക് പള്ളിയിൽ ഇമാമിൻ്റെ തൊട്ടു പിറകിലുള്ള ഒന്നാമത്തെ സൊഫാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത് എങ്കിൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഹാളിൽ വെച്ചാണ് പുരുഷനും സ്ത്രീകളും നിസ്കരിക്കുന്നത് എങ്കിൽ ആ ഹാളിലെ ഏറ്റവും പിറകിലെ സൊഫാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. അതുപോലെ തന്നെ പുരുഷനെ തുടർന്ന് സ്ത്രീക്ക് നിസ്കരിക്കാവുന്നതാണ്, എന്നാൽ ഒരു സ്ത്രീയെ തുടർന്ന് പുരുഷന് നിസ്കരിക്കാൻ പാടില്ല എന്നതും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് പുരുഷന്മാരാണെങ്കിൽ ബാങ്കും ഇഖാമത്തും വിളിക്കൽ അവരുടെ ഹക്കിൽ, അവരുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അതേസമയത്ത് സ്ത്രീകളാണെങ്കിൽ അവരുടെ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ബാങ്കും ഇഖാമത്തും വിളിക്കാതെയാണ് അവർ നിസ്കരിക്കേണ്ടത്. ബാങ്കും ഇഖാമത്തും വിളിക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്തില്ല എന്ന വാദമാണ്, അതല്ലെങ്കിൽ ആ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാമും മഅ്മൂമുമായിക്കൊണ്ട് പുരുഷൻ നിസ്കരിക്കുമ്പോൾ മഅ്മൂമികൾ ഒന്ന് രണ്ടിൽ കൂടുതൽ ആളുകളുണ്ട് എങ്കിൽ, രണ്ടോ അതിലധികമോ കൂടുതൽ ആളുകളുണ്ട് എങ്കിൽ ഇമാമ് ഒരൽപ്പം മുമ്പോട്ട് കയറി നിന്ന് വേണം നിസ്കരിക്കുവാൻ, അതല്ലെങ്കിൽ മഅ്മൂമികൾ ഇമാമിൽ നിന്നും പിറകോട്ട് ഇറങ്ങി നിന്നുകൊണ്ട് വേണം നിസ്കരിക്കാൻ. അതേസമയത്ത് സ്ത്രീകൾ മാത്രമായി ജമാഅത്ത് നിർവഹിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകളുടെ സൊഫിൽ നിന്നും ഇമാമ് പ്രത്യേകമായി കൊണ്ട് മുന്നോട്ട് നിൽക്കേണ്ടതില്ല, അതല്ലെങ്കിൽ മഅ്മൂമികൾ പ്രത്യേകമായി കൊണ്ട് പുറകിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടതുമില്ല എന്നതാണ് ആ വിഷയത്തിലുള്ള ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രൂപത്തിലാണ് സ്ത്രീയും പുരുഷനുമുള്ള നിസ്കാരങ്ങളുള്ളത്. അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ട് സൊഫിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും നിസ്കരിക്കുമ്പോഴുള്ള വ്യത്യാസമാണ് അവസാനം സൂചിപ്പിച്ചത്. ഒറ്റയ്ക്കുള്ള നിസ്കാരങ്ങളിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതല്ലാത്ത മറ്റു വ്യത്യാസങ്ങളൊന്നും സ്ത്രീയുടെയും പുരുഷൻ്റെയും നിസ്കാരങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: കച്ചവടത്തിൻ്റെ സക്കാത്ത് നോക്കുമ്പോൾ കച്ചവടത്തിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത്? നമ്മൾ പർച്ചേസ് റേറ്റാണോ അല്ല സെയിലിംഗ് റേറ്റാണോ കൂട്ടേണ്ടത് എന്നാണ്.
0: കച്ചവട വസ്തുക്കളുടെ സക്കാത്ത് കണക്കാക്കുമ്പോൾ മാർക്കറ്റ് മൂല്യം നോക്കിക്കൊണ്ടാണ് അതിൻ്റെ വില കണക്കാക്കേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ വിൽപ്പന നടത്തുവാൻ ഉദ്ദേശിക്കുന്ന വിലയാണ് മാർക്കറ്റ് മൂല്യമായിക്കൊണ്ട് കണക്കാക്കേണ്ടത്. അങ്ങനെ കണക്കാക്കുന്ന സമയത്ത് മൊത്തം എത്രയാണോ സ്റ്റോക്കുള്ളത് ആ സ്റ്റോക്കിൻ്റെ 2.5% വർഷം തികയുന്ന മുറക്ക് നമ്മൾ നൽകേണ്ടത്. അതും 595 gram വെള്ളിയുടെ മൂല്യമുള്ള ധനം ഒരു വർഷമായി നമ്മുടെ കടയിൽ സ്റ്റോക്കായി ഉണ്ടെങ്കിലാണ് നൽകേണ്ടത് എന്നാണ് ആ വിഷയത്തിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, ഒരു വർഷം തികഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ വർഷങ്ങൾ തികഞ്ഞിട്ടുണ്ട്, കച്ചവട വസ്തു ഡെഡ് സ്റ്റോക്കായി കിടക്കുകയാണ്. അത്തരം വസ്തുക്കൾ ഏതു സമയത്താണോ അതിൻ്റെ കച്ചവടം നടക്കുന്നത്, ആ കച്ചവടം നടക്കുന്ന സമയത്ത് അതിൻ്റെ സക്കാത്ത് നൽകിയാൽ മതി എന്നതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ നിലപാടുകളിൽ ശരിയോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന നിലപാടായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കിട്ടാക്കടമായി കിടക്കുന്ന കടങ്ങൾ സക്കാത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ടതില്ല. അത് എപ്പോഴാണോ ലഭിക്കുന്നത് ആ ലഭിക്കുന്ന സമയത്താണ് അതിൻ്റെ സക്കാത്ത് നൽകേണ്ടത് എന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: നോമ്പുകാരൻ പകൽ സമയത്ത് പല്ല് തേക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്.
2: പല്ല് തേക്കുക, ദന്തശുദ്ധി വരുത്തുക എന്നത് ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. നോമ്പുകാരനാണെങ്കിലും നോമ്പുകാരനല്ലെങ്കിലും നോമ്പുകാരൻ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണെങ്കിലുമൊക്കെ ദന്തശുദ്ധി വരുത്തൽ പുണ്യകരമാണ്. എന്നാൽ അപ്പോൾ ദന്തശുദ്ധി വരുത്തുമ്പോൾ പേസ്റ്റ് ഉപയോഗിക്കാമോ എന്നാണ് അത് ചോദിക്കാൻ. കാരണം പല്ല് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗന്ധം വായിൽ അവശേഷിക്കും എന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു സ്മെല്ല് വായിൽ അവശേഷിക്കും എന്നതുകൊണ്ട് അത് അയാളുടെ നോമ്പിനെ ഒരിക്കലും ബാധിക്കുന്നതല്ല. മഹാനായ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലയോട് ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് പറയുന്ന മറുപടി, പല്ല് തേക്കുന്നതിന് പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് ഉള്ളിലേക്ക് ഇറങ്ങുന്നതും പോകുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നതാണ്. അപ്പോൾ ആ ഒരു ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ പല്ല് തേക്കുന്നതിന് പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാഹു അഅലം.
1: ചോദ്യം ഇതാണ്, ഒരു സ്ത്രീ ഇദ്ദ ഇരിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ എന്നാണ്.
2: ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഗർഭിണിയല്ല എങ്കിൽ 4 മാസവും 10 ദിവസവും ഇസ്ലാമിക കലണ്ടർ ഹിജ്റ കലണ്ടർ അനുസരിച്ച് അവർ ഇദ്ദ ആചരിക്കണം, ഇഹ്ദാദ് ആചരിക്കേണ്ടതുണ്ട്. അതുതന്നെയും അവർ ഭർത്താവുമായി താമസിച്ചിരുന്ന വീട്ടിലാണ് ഇദ്ദ ഇരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫരിഅ ബിൻതു മാലിക് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ, ഇൻകുസി ഫീ ബൈതിക് അല്ലദി ജാ ഫീ നഅയ് സൗജിക്, നിന്റെ ഭർത്താവിൻ്റെ മരണവിവരം വന്നപ്പോൾ ഏതൊരു വീട്ടിലായിരുന്നു, അതോ ഭർത്താവുമായി ഒരുമിച്ച് താമസിച്ചിരുന്ന ആ വീട്, അവിടെയാണ് നീ താമസിക്കേണ്ടത്. ഹത്തായ ബുൽഖൽ കിതാബ് അജല, അതിൻ്റെ ഇദ്ദയുടെ കാലാവധി കഴിയുന്നതുവരെ എന്നാണ്. അവർ പറയുന്നു, അങ്ങനെ ഞാൻ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിച്ചു എന്ന് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഒരു ഹദീസാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭർത്താവും അവരും എവിടെയായിരുന്നോ താമസിച്ചിരുന്നത് ആ വീട്ടിലാണ് ഇദ്ദ ആചരിക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിൽ നിർബന്ധ സാഹചര്യങ്ങളുണ്ടാവും. ഒരു പക്ഷേ ആ വീട്ടിൽ മറ്റാരുമില്ല, തനിച്ച് താമസിക്കുവാൻ പ്രയാസങ്ങളുണ്ട്, സഹായിക്കുവാൻ ആരുമില്ല, ഭീതിയാർന്ന അന്തരീക്ഷങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലാണ്, വാടക ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ വാടക തരണമെന്നാവശ്യപ്പെടുന്നു, അവരുടെ കയ്യിൽ അതില്ല, ഇങ്ങനെ തനിച്ച് താമസിക്കുവാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട് എങ്കിൽ ആ ഒരവസ്ഥയിൽ അവർക്ക് സുരക്ഷിതത്വമുള്ള സൗകര്യപ്രദമായ ഒരു വീട്ടിലേക്ക് മാറി താമസിക്കാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ താമസിക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാഹു തആല ആലം.
1: സുന്നത്ത് നിസ്കാരത്തിലെ സുജൂദിൽ മലയാളത്തിൽ ദുആ ചെയ്യാൻ പറ്റുമോ എന്ന്?
2: അറബിയല്ലാത്ത ഭാഷയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും വാരിദായി വരാത്ത രൂപത്തിൽ നമസ്കാരത്തിലുള്ള പ്രാർത്ഥന നമ്മൾ അൽ ഇജാബയിലൂടെ പല പ്രാവശ്യം മറുപടി പറഞ്ഞതാണ്. പരമാവധി നമസ്കാരങ്ങളിൽ പ്രാർത്ഥനയായി ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ അദ്കാറുകളും അതേ പ്രാർത്ഥനകളും തന്നെയാണ് ആവേണ്ടത്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തു മൂനി യുസല്ലി, ഞാൻ നമസ്കരിക്കുന്നതായി എങ്ങനെ നിങ്ങൾ കണ്ടുമോ അങ്ങനെ നമസ്കരിക്കുക. അതേപോലെ തന്നെ ചില സഹാബിമാർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അത്തരത്തിലുള്ള അദ്കാറുകളാണ് നമ്മൾ ചൊല്ലേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൻ്റെ അവസാന സമയത്ത് തശഹ്ഹുദിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുവാനായി അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ അദ്കാറുകളും പ്രാർത്ഥനകളുമൊക്കെ വാരിതായി വന്നതാണ് നാം ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഒരാൾ നമസ്കാരത്തിൽ അള്ളാഹുമായുള്ള മുനാജാത്താണല്ലോ, റബ്ബുമായുള്ള രഹസ്യ സംഭാഷണമാണ്, ആ വേളയിൽ തൻ്റെ ആവശ്യങ്ങളൊക്കെ നിവർത്തി വെക്കുന്നതിന് കുഴപ്പമില്ല, പ്രത്യേകിച്ച് സുന്നത്തായ നമസ്കാരങ്ങളിൽ. കാരണം അഖ്റബുമായ കൂൻ അബ്ദു മിൻ റബ്ബിഹി വസാജിദ്, ഒരാൾ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സുജൂദിൻ്റെ വേളയിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫർള് നമസ്കാരങ്ങൾ പുരുഷന്മാരൊക്കെ ജമാഅത്തായി നമസ്കരിക്കും. അവിടെ ഇമാം ശ്രദ്ധിക്കേണ്ടത് തൻ്റെ പിന്നിൽ രോഗികളും യാത്രക്കാരും ഒക്കെയായ ആളുകളുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി വലിയ ദൈർഘ്യമില്ലാത്ത നമസ്കാരമാണ് നിർവഹിക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ സുദീർഘമായി അത്തരം സുജൂദുകൾ കിടന്ന് പ്രാർത്ഥിക്കുവാൻ പാടില്ല. അതാണ് ഫർള് നമസ്കാരം ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഇനി ഒരാൾക്ക് അറബിയിൽ ഉള്ള ഇത്തരം പ്രാർത്ഥനകൾ ചൊല്ലുവാൻ സാധിക്കുകയില്ല എങ്കിൽ അതിൽ വന്ന കുറേ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ വലിയ ആശയങ്ങളുള്ള ചെറിയ വാക്കുകളാണ്, ജവാമിഉൽ കലിം ആണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന ആദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഏറ്റവും ഹസനത്ത് നൽകണേ എന്ന പ്രാർത്ഥന. എന്താണോ തനിക്ക് ആവശ്യമുള്ളത് അത് ആഗ്രഹ സഫലീകരണമാകട്ടെ, അല്ലെങ്കിൽ ദോഷത്തെ തടയലാകട്ടെ, അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന ആദാബന്നാർ എന്ന് പ്രാർത്ഥിച്ചാൽ അത് അവൻ്റെ എല്ലാ വിഷയത്തിനുമുള്ള പ്രാർത്ഥനയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇനി ഇതൊന്നും ഒരാൾക്ക് അറിയില്ല എങ്കിൽ അവനാണെങ്കിൽ ധാരാളം റബ്ബുമായി പ്രാർത്ഥിക്കുവാനുമുണ്ട് എങ്കിൽ ഇതൊക്കെ പഠിച്ചു വരുന്നതുവരെ മലയാളത്തിൽ അത്തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് അറബിയല്ലാത്ത ഭാഷയിൽ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം എന്നും ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല ആല.
3: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 902-0840-840.
5: സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
8: 9-ാം ക്ലാസ്സിൽ വീണ്ടും സേ പരീക്ഷ. പൊതുവിദ്യാലയങ്ങളിലെ 9-ാം ക്ലാസ് വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും 30% മാർക്ക് നേടാനാകാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും സേ പരീക്ഷ. സ്കൂൾ തലത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി 20-ന് മുമ്പ് പരീക്ഷ നടത്താനാണ് നിർദ്ദേശം. ആദ്യമായിട്ടാണ് സ്കൂളിൽ ഇത്തരം ഒരു ഇരട്ട സേ പരീക്ഷ. 5 മുതൽ 9 വരെ ക്ലാസ്സുകൾ മാർച്ചിൽ നടന്ന വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് നേടാത്തവർക്ക് കഴിഞ്ഞ മാസം 8 ദിവസത്തെ സ്പെഷ്യൽ ക്ലാസ്സുകൾ നൽകിയ ശേഷം സേ പരീക്ഷ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 8-ാം ക്ലാസ് വരെയുള്ളവർക്കെല്ലാം സ്ഥാനക്കയറ്റവും നൽകി. 8-ാം ക്ലാസ് വരെയുള്ള സ്ഥാനക്കയറ്റം തടയാൻ പാടില്ല എന്നതുകൊണ്ടാണത്. 9-ാം ക്ലാസ്സിന് ഈ നിബന്ധന ബാധകമല്ലാത്തതിനാൽ ഏപ്രിലിലെ ആദ്യ സേ പരീക്ഷയിലൂടെ 30% മാർക്ക് നേടാത്തവരുടെ സ്ഥാനക്കയറ്റം തടഞ്ഞിരുന്നു.
6: Peace Radio, tuned to reality.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് മക്കയുടെ തീരത്ത് ഹജറുൽ അസ്വദിനെ കുറിച്ചുള്ള ചരിത്രം വിശദീകരിച്ചുകൊണ്ട് മൂസ സൊലാഹി കാരയാണ് നമുക്കൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, വ്യത്യസ്തങ്ങളായ അവസരങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പ്രാമാണികമായി കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നു എന്നത് വലിയ സൗഭാഗ്യമാണ്. കൂടുതലായി അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവ് സ്വായത്തമാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കേണ്ട, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വചനങ്ങളിലൂടെ നമ്മെ ഉണർത്തിയിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് അൽ ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക്, അറിവിലേക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഹജറുൽ അസ്വദ് എന്ന് കേട്ടാൽ തന്നെ ഏതൊരാൾക്കും എന്താണത് സംഗതി, എന്തിനെപ്പറ്റിയുള്ളതാണ് വിഷയം, അത് പെട്ടെന്ന് മനസ്സിലാകും. കഅബയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സുപ്രധാനമായ കാര്യമാണ് ഹജറുൽ അസ്വദ് എന്നത്. കറുത്ത നിറത്തിലുള്ള കല്ലാണ്. ഇസ്ലാം അതിനെ പരിചയപ്പെടുത്തിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കല്ല് എന്ന നിലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിൽ ആ കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നസലൽ ഹജറുൽ അസ്വദ് മിനൽ ജന്ന, ഹജറുൽ അസ്വദ് വന്നിട്ടുള്ളത് സ്വർഗത്തിൽ നിന്നാണ്. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. കഅബയുടെ ഒരു മൂലയിൽ പതിച്ചു വച്ചിട്ടുള്ള, അവിടെ ഉറപ്പിച്ചു വച്ചിട്ടുള്ള സംഗതിയാണ് ഹജറുൽ അസ്വദ് എന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. അവർക്ക് യാതൊരു സംശയവും അവിടുന്നിൻ്റെ വാക്കുകളിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും നിലക്ക് പരിഹസിക്കുക എന്ന ഒരു ശൈലി ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കേട്ടപ്പോൾ അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നിഷേധിക്കുക, ഒരു കല്ല് എന്താണ് ആ കല്ലിനെപ്പറ്റി പറയുന്നതിൽ അർത്ഥമുള്ളത്, യുക്തിയുള്ളത് എന്ന നിലക്ക് നിഷേധിക്കുന്ന, അവഗണിക്കുന്ന ചോദ്യങ്ങൾ, സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരു പ്രത്യേക നിറത്തിലുള്ള, വലിപ്പത്തിലുള്ള, ആകൃതിയിലുള്ള കല്ലിനെ പൂജിക്കുക, ആരാധിക്കുക എന്ന ഒരു സങ്കല്പമല്ല ഇവിടെ ആ നിരക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. വിഷയത്തെപ്പറ്റി വേണ്ട ധാരണയും അറിവും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ചർച്ചകൾ, സംസാരങ്ങൾ ഉണ്ടാകുന്നത്. മറിച്ച് എന്താണ്, ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, വിശുദ്ധ ഇസ്ലാം ആരാധനയുടെ ഗണത്തിൽപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്, അഥവാ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചര്യയാക്കി തന്ന, നമ്മെ പഠിപ്പിച്ച ഒരു വിഷയമാണ് ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ കല്ലുപൂജയോ കല്ലാരാധനയോ സൃഷ്ടിപൂജയോ ഒന്നും ഉടലെടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്, പ്രമാണങ്ങൾ പറഞ്ഞതും പഠിപ്പിച്ചതുമായ വിഷയമാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് നീക്കുക, ഒഴിവാക്കുക എന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു

അലൈഹി വസല്ലമ ഈ പഠിപ്പിച്ച വിഷയത്തെ നാല് രൂപത്തിൽ നോക്കിക്കാണുന്ന ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ട്. അതിലധികവും ഉണ്ടാകാം. അതിൽ ഒരു വിഭാഗം സൃഷ്ടിപൂജ അല്ലെങ്കിൽ കല്ലിനെ ആരാധിക്കൽ ഈ തലത്തിലാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നതും അവതരിപ്പിക്കുന്നതും. അവരുടെ ധാരണ ഒരിക്കലും തന്നെ സാധൂകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ദീനിൻ്റെ നിർദ്ദേശമാണ്. രണ്ടാമത്തെ വിഭാഗം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിഷേധിക്കുക. ഒരു കല്ലിനെന്ത് പ്രത്യേകത? അല്ലെങ്കിൽ പാപങ്ങൾ കൊണ്ടൊക്കെ കറുത്തുപോകുന്ന കല്ലോ എന്താ വെളുത്തു പോകാത്തത്? കാരണം നന്മ ചെയ്യുന്ന ആളുകളും സമൂഹത്തിലുണ്ടല്ലോ. അപ്പം നന്മകൾ കൊണ്ട് വെളുപ്പും വരേണ്ടതല്ലേ, പാപങ്ങൾ കൊണ്ട് കറുക്കുക മാത്രമാണോ നടക്കുന്നത്? ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ, നിഷേധിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ പരിഹസിക്കുന്ന ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെ യാതൊരു മടിയും കൂടാതെ ലജ്ജയുമില്ലാതെ പരിഹസിക്കുന്ന, പരിഹാസ ചോദ്യങ്ങളുമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ. നാലാമത്തെ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ കേൾക്കാനും അനുസരിക്കാനും സന്നദ്ധരായവർ, അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട സുന്നത്തിനെ അനുവർത്തിക്കാൻ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന, വിശ്വാസത്തോടുകൂടി അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, ആദ്യ മൂന്ന് സ്വഭാവക്കാരെ നമ്മൾ പേടിക്കണം. നാലാമത്തെ സ്വഭാവം അതായിരിക്കണം വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സ്വർഗത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഇറക്കപ്പെട്ട കല്ലാണ് ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. പിന്നെയോ, ആ കല്ല് നല്ല വെളുത്ത കല്ലായിരുന്നു. കറയില്ലാത്ത, ചെളിയില്ലാത്ത, മാലിന്യങ്ങളൊന്നുമില്ലാത്ത വെളുത്ത കല്ലായിരുന്നു. മനുഷ്യരുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ച് കളഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, വഹുവ അശദ്ദു ബയാളം മിനൽ ലബൻ, പാലിനേക്കാൾ വെളുത്ത നിറത്തിലായിരുന്നു. ഫസൗവദതുഹു ഖതായ ബനി ആദം, ആദം മക്കളുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചത്, കറുത്ത നിറത്തിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോ പാപികളായ മനുഷ്യർ ആ കല്ലിൻ്റെ അടുത്ത് വന്ന് അതിനെ സ്പർശിച്ച്, അതിനെ തടവി, അതിൻ്റെ ഫലമായി, അതു കാരണമായി ആ കല്ല് കറുത്ത നിറത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നാണ്. ഇവിടെ ദുർബലമായ ബുദ്ധി കൊണ്ട് ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. അഥവാ കുറേ നന്മകൾ ചെയ്യുന്ന ആളുകളും ആ കല്ലിൻ്റെ അടുത്ത് വരുന്നുണ്ടല്ലോ, എന്താണ് ആ കല്ല് വെളുക്കാത്തത്? യഥാർത്ഥത്തിൽ പാപങ്ങൾ കൊണ്ട് ഹജറുൽ അസ്വദ് കറുത്തുപോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ വലിയ മഹത്തായ പാഠമുണ്ട്. ഒരു യുക്തി അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു വലിയ സന്ദേശം അതിൻ്റെ അകത്തുണ്ട്. എന്താണത്? ഉറച്ചു നിൽക്കുന്ന ഒരു പാറ, ആ പാറ പോലും മനുഷ്യൻ്റെ തെറ്റുകൾ കൊണ്ട് കറുത്തുപോകുമെങ്കിൽ മനുഷ്യ മനസ്സ് തീർച്ചയാണ് അത് കറുത്തുപോകും, അത് ഇരുണ്ടുപോകും. കറുകറുത്ത ഹൃദയത്തിൻ്റെ ഉടമകളായി പാപങ്ങൾ കൊണ്ട് മാറ്റപ്പെടും എന്ന മഹത്തായ തിരിച്ചറിവ്, മഹത്തായ സന്ദേശം ഇതിലൂടെയെല്ലാം വിശുദ്ധ ഇസ്ലാം നമുക്ക് തരികയാണ്. അപ്പോൾ വെളുത്തു പോകും എന്നത് പെട്ടെന്ന് മനസ്സിലാവും. വെളുക്കുക അല്ലെങ്കിൽ വെളുപ്പിക്കുക, വെളുപ്പിച്ചെടുക്കുക, അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെയാണ് കറുത്തു പോവുക എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുക എന്ന വലിയ ഒരു സന്ദേശം അവിടെ ഉണ്ട്. അപ്പോൾ ആ കാര്യം ഉൾക്കൊണ്ടാണ് വിശ്വാസികളായ നമ്മൾ എന്താകേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളെ ഉൾക്കൊള്ളേണ്ടതും സ്വീകരിക്കേണ്ടതും. പിന്നെയോ, ഖിയാമത്ത് നാളിൽ ആരൊക്കെയാണോ അതിനെ ഇസ്തിലാമ് ചെയ്തത്, കൈകൊണ്ടിങ്ങനെ ആ കല്ലിൻ്റെ നേരെ ആംഗ്യം കാണിക്കുക, അത് ചെയ്തവർക്കെല്ലാം, അഥവാ സത്യസന്ധമായി ശരിയായ നിലക്ക് നല്ല വിശ്വാസത്തോടെ ആ കാര്യം ചെയ്തവർക്കെല്ലാം
സാക്ഷിയായി സംസാരിക്കുന്ന അവസ്ഥയിൽ പരലോകത്ത് അത് വരും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹു സുബ്ഹാനഹു വതആല ലയബഅസന്നഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ലഹു ഐനാനി, രണ്ട് കണ്ണുകൾ ഉണ്ടാകും, യബ്സുറു ബിഹിമാ, കാണുന്ന രൂപത്തിൽ, വലിസാൻ യൻതിഖു ബിഹി, നാവുണ്ടാകും, അതുകൊണ്ട് സംസാരിക്കും, യഷ്ഹദു അലാ മനിസ്തലമഹു ബിഹഖിൻ, സത്യസന്ധമായി ആത്മാർത്ഥമായി അതിനെ അഭിവാദ്യം ചെയ്തവർക്കെല്ലാം അത് സാക്ഷിയായി വരും എന്നാണ്. നോക്കൂ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് സഹോദരങ്ങളെ നിസാരമായി അവഗണനയോടെ ഒരു വിശ്വാസിക്ക് എടുക്കാൻ കഴിയുക. ഇവിടെ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഭാഗമായി തവാഫ് എന്ന മഹത്തായ കർമ്മം, രണ്ടിൻ്റെയും റുക്കിനാണല്ലോ തവാഫ്, ആ തവാഫ് ആരംഭിക്കേണ്ടത് ഹജറുൽ അസ്വദിന് നമ്മുടെ കൈകൊണ്ട് ഇസ്തിലാം ചെയ്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സാധിക്കുമെങ്കിൽ ചുംബിക്കണം, ചുംബിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യണം. സാധിക്കാതെ വരികയാണെങ്കിൽ ഓരോ തവാഫ് ചുറ്റിക്കഴിയുമ്പോഴും നമ്മളെന്ത് ചെയ്യണം, കൈകൊണ്ട് ഇസ്തിലാം ചെയ്യണം, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയണം. ഇങ്ങനെ പറയുന്നവർക്ക് സാക്ഷി നിൽക്കുന്ന അവസ്ഥയിൽ ഹജറുൽ അസ്വദ് പരലോകത്ത് കൊണ്ടുവരപ്പെടും എന്നാണ്. ഇത് ഹജ്ജും ഉംറയുമൊക്കെ പ്രത്യേകിച്ച് ഉംറക്ക് അധികം ആളുകൾ ജീവിതത്തിൽ പോകുന്നവരാണ്. അപ്പോൾ ആ വേളയിൽ ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, അവർക്കത് ഓർക്കാനും അതേപോലെ മനസ്സിൽ കൊണ്ടുവരാനുമൊക്കെ സാധിക്കും എന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ് എന്ന് കരുതി, ആ കഅബയുടെ എല്ലാ ഭാഗത്തും അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും നമ്മളിങ്ങനെ നെഞ്ച് ഒട്ടിച്ചു വെച്ച്, ശരീരം ഒട്ടിച്ചു വെച്ച്, കവിളും മുഖവുമൊക്കെ അതിലൂടെ ഇങ്ങനെ ഒരതി ഉരസിക്കൊണ്ടുപോകുന്ന അവസ്ഥ പാടില്ല. ആ നിലക്ക് ബറക്കത്തെടുക്കാൻ പുണ്യമെടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യുന്നത് കണ്ടു. കഅബയുടെ ഓരോ ഭാഗത്തും ഇങ്ങനെ സ്പർശിച്ചും തൊട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അങ്ങനെയില്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്, അവിടെ ചെയ്യേണ്ടത് ഹജറുൽ അസ്വദിനും റുക്നുൽ യമാനിക്കും ഒന്ന് ഇസ്തിലാമ് ചെയ്യുക എന്ന കാര്യമാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ച ആയത്ത് ഓതി കൊടുത്തു. അവിടുന്ന് ഇത്രയാണ് ചെയ്തത്, മുആവിയ റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളുകയാണ്. വേറെ മറുചോദി ചോദ്യത്തിനോ അല്ലെങ്കിൽ തർക്കിക്കാനോ ഒന്നും തയ്യാറാകല്ല, തെളിവ് ബോധ്യപ്പെട്ടു. അത് ഉൾക്കൊള്ളുന്ന സാഹചര്യം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. അതേപോലെ തന്നെ ഈ ഹജറുൽ അസ്വദിനെ ചുംബിക്കുക അല്ലെങ്കിൽ ഇസ്തിലാമ് ചെയ്യുക, അത് ഇബാദത്തിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല നിയമമാക്കിയ കാര്യമാണ്. ഒരിക്കലും ആ കല്ലിന് സ്വന്തമായി എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയും അല്ലെങ്കിൽ ആ കല്ല് നമുക്ക് ബറക്കത്ത് തരും, ആ വിശ്വാസമല്ല. ഇപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ മറവിൽ അതിനെ മറപിടിച്ചുകൊണ്ട് പല ജാറങ്ങളെയും വെളുപ്പിക്കാൻ നോക്കുന്ന ആളുകളുണ്ട്. മഹാന്മാരെന്ന് സങ്കൽപ്പിക്കപ്പെടുന്ന പലരും ഇരുന്ന സ്ഥലത്ത്, താമസിച്ച സ്ഥലത്ത്, അവർ കഴിച്ചുകൂട്ടിയ പ്രദേശത്ത് അവിടൊക്കെ ബറക്കത്തുണ്ട്, ഒരു കല്ലിന് പോലും ബറക്കത്തുണ്ടെങ്കിൽ പലതിനും ബറക്കത്തുണ്ടല്ലോ എന്ന നിലക്കൊക്കെ തെറ്റായ ചിന്തകളിലേക്ക്, ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് പോകുന്ന ആളുകൾ സഹോദരങ്ങളെ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ആ കല്ലിന് സ്വമേധയാ അസ്തിത്വപരമായി എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതിയാണോ അതിനെ ഇസ്തിലാം ചെയ്യുന്നതും ചുംബിക്കുന്നതും? ഒരിക്കലും അല്ല. അതാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അദ്ദേഹം ഹജറുൽ അസ്വദിന്റെ അടുക്കൽ വന്നു, ഫഖബ്ബലഹു, അതിനെ ചുംബിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇന്നി അഅലമു അന്നക ഹജർ, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, ലാ തദുർറു വലാ തൻഫ, നീ ഉപകാരം നൽകുകയോ ഉപദ്രവം തടുക്കുകയോ ഇല്ല, വലൗലാ അന്നി റായിതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക,
എന്റെ പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നു.

0: യുഹരിമുൽ ഹജറ ബിയദിഹി, തന്റെ കൈകൊണ്ട് ഹജറുൽ അസ്വദിനെ ഇങ്ങനെ അഭിവാദ്യം ചെയ്തു. സുമ്മ ഖബ്ബല യദഹു, പിന്നെ അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ ചുംബിച്ചു. വഖാല മാ തറക്തുഹു മുൻദു റായിത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഫ്അലുഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്ത് കണ്ടതു മുതൽ ഞാനത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ നിലക്കുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ സാധിക്കുമെങ്കിൽ ചുംബിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് നമ്മുടെ കൈപ്പത്തി കൊണ്ട് അതിന് ഒരു ആംഗ്യം, ഒരു ഇഷാറത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നതെല്ലാം വിശുദ്ധ ഇസ്ലാം അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇസ്ലാം നമുക്കൊരു ഇബാദത്തിൻ്റെ ഭാഗമായി, അതിൻ്റെ പൂർണ്ണതയിൽ പെടുന്ന അല്ലെങ്കിൽ ആ ഇബാദത്തുമായി ബന്ധപ്പെട്ടുള്ള ചര്യകളിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട വിഷയം. ആ കല്ലിന് പ്രമാണങ്ങൾ കൊടുത്ത പരിഗണന എന്താണോ അത് കൊടുക്കാൻ വിശ്വാസികൾക്ക് സാധിക്കണം. നിഷേധിക്കുന്ന സ്വഭാവത്തിലേക്ക് പോകരുത്, അതിരുവിട്ട് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പാടില്ല. മുത്തവസ്സിത്തായ മധ്യമ നിലപാട് അഥവാ പ്രമാണത്തിൻ്റെ നിലപാട് ആ വിഷയത്തിൽ കൈവരിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മക്കയുടെ തീരത്ത് ഹജറുൽ അസ്വദിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് മൂസ സ്വലാഹി കാരയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
3: പീസ് റേഡിയോയിലിനി ഖുർആൻ പാഠങ്ങൾ. പാപമോചനം തേടുക. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
4: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സത്യവിശ്വാസികളുടെ മഹത്വമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്ന, പാപമോചനം തേടുന്നവരാണ് വിശ്വാസികളെന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഈ ഉമ്മത്തിന് മാതൃകയായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജീവിതത്തിലെ ഏതേത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ആ റബ്ബിനോടുള്ള പ്രാർത്ഥനയും റബ്ബിനോട് സഹായം തേടലും റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടലുമാണ് എന്നത് വിശ്വാസികൾ തിരിച്ചറിയേണ്ടുന്നൊരു യാഥാർത്ഥ്യമാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഫജറിനോടടുത്ത സമയത്ത് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾ. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്നുള്ള ആയത്തിനെ വിശദീകരിച്ച് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു, ദല്ല അലാ ഫളീലത്തിൽ ഇസ്തിഗ്ഫാർ വഖ്തുൽ അസ്ഹാർ, അത്താഴത്തിൻ്റെ സമയം, സുബഹിയോടടുത്ത സമയം, രാത്രിയെ മൂന്നായി ഭാഗിച്ചാൽ രാത്രിയുടെ അന്ത്യ യാമങ്ങൾ, ആ സമയത്തുള്ള ഇസ്തിഗ്ഫാറിൻ്റെ ശ്രേഷ്ഠതയാണിത് അറിയിക്കുന്നത്. എത്രത്തോളം ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കുന്നു. തൂബ ലിമൻ വജദ ഫി സ്വഹൈഫത്തി ഇസ്തിഗ്ഫാറൻ കസീറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തി. മംഗളമാശംസിച്ചു, ഏതൊരാളുടെ ഏടിലാണോ ഇസ്തിഗ്ഫാറുകൾ കൂടുതലുള്ളത് അവർ സന്തോഷവാർത്ത അറിയിക്കും. ഷെഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, ഇസ്തിഗ്ഫാറുൽ ഇൻസാൻ, മനുഷ്യൻ്റെ പാപമോചനത്തേട്ടം, അഹമ്മു മിൻ ജമീഇൽ അദ്ഇയ, മുഴുവൻ പ്രാർത്ഥനകളും ഉൾക്കൊള്ളുന്ന, അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനമുള്ളത് അതാണ്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഉത്തരം ലഭിക്കപ്പെടുമെന്ന് അറിയിക്കപ്പെട്ടതായ സമയങ്ങളിലുള്ള പ്രാർത്ഥനകളും ഇസ്തിഗ്ഫാറുകളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, യൻസിലു റബ്ബുന തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇ ദുനിയ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങും. ഹീന യബ്ഖ സുലുസുൽ ലൈലിൽ ആഖിർ, അവസാന രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മൂന്നിലൊന്ന് ബാക്കിയാവുന്ന ആ സമയത്ത്. എന്നിട്ടല്ല പറയും, മയ്യദ് ഊനി, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ, ഫാസ്തജീബലഹു, ഞാൻ അവന് ഉത്തരം നൽകാം.

0: യസ്അലുനി ആരുണ്ടെന്നോട് ചോദിക്കാൻ, ഫഅഅ്തിയഹു ഞാൻ അവന് നൽകാം. മയ്യസ്തഗ്ഫിറുനി ആരുണ്ടെന്നോട് പാപമോചനം തേടാൻ, ഫഅഗ്ഫിറു ലഹു ഞാൻ അവന് പുറത്തു കൊടുക്കാമെന്ന്. എപ്പോഴാണ് ഈ രാത്രിയുടെ അന്ത്യയാമങ്ങൾ? മൂന്നിലൊന്ന് അവസാന ഭാഗം, സുലുസുൽ ലൈലിൽ അഖീർ, അവസാനത്തെ രാത്രിയുടെ മൂന്നിലൊന്ന് ഭാഗമെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു. കൃത്യമായി വ്യക്തമായി അത് കണക്കാക്കാൻ സാധിക്കയില്ല, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രിയെ മഗ്രിബ് മുതൽ ഫജ്ർ വരെയുള്ള സമയത്തെ മൂന്നായി ഭാഗിച്ചാൽ അതിൻ്റെ അവസാന ഭാഗത്ത് സുലുസുൽ അഖീർ എന്ന് മനസ്സിലാക്കി ഫജറിന് മുമ്പുള്ള ആ ഒരു സമയം അത് പ്രാർത്ഥനയ്ക്കും ഇസ്തിഗ്ഫാറിനും വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചാൽ അതിലൊരുപാട് ഖൈറാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന ഫില്ലൈലി ലസാഅ, രാത്രിയിലൊരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിം, ഒരു വിശ്വാസിയായ ഒരാൾ ആ സമയത്തോട് യോജിക്കുന്നില്ല. യസ്അലുല്ലാഹ അൽ ഖൈറ മിൻ അംരി ദുനിയാ വൽ ആഖിറ, ഭൗതികവും പാരത്രികവുമായ ഏതൊരു കാര്യമാണ് ഖൈറായതാണ് റബ്ബിനോട് ചോദിക്കുന്നത് എങ്കിൽ, ഇല്ലാ അത്വാഹു ഇയ്യാഹു, അള്ളാഹു അത് കൊടുക്കാതിരിക്കുകയില്ല, അതെല്ലാ രാത്രിയിലുമുണ്ടെന്നാണ്. വദാലിക കുല്ല ലൈലത്തിൻ, സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ കവാടങ്ങൾ അതടക്കപ്പെടുന്നില്ല, തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആരുണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിനേന എന്നോണം ഇന്നി അതൂബു ഫിൽ യൗം മിഅത്ത മറ അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുക എന്നുള്ളത് നൂറിലധികം തവണ പറയാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബ് ഇലൈഹി, എന്നൊരാൾ പ്രാർത്ഥിക്കുന്നു, ഏറ്റവും മഹത്വമുള്ള റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടി, അവനല്ലാതെ ഇലാഹില്ല, അവനെല്ലാം നിയന്ത്രിക്കുന്ന എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവനിലേക്കാണ് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടത്. യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിൽ പോലും അവന് പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഏറ്റവും റബ്ബിലോട്, റബ്ബിലേക്ക് കേൾക്കപ്പെടുന്ന അതല്ലെങ്കിൽ റബ്ബ് പരിഗണിക്കുന്നതായ പ്രാർത്ഥനകൾ എന്നുള്ളത് ജൗഫല്ലൈലിൽ ആഖിർ, അവസാന സമയത്തുള്ള പ്രാർത്ഥനയാണ്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. അതുകൊണ്ട് നമ്മുടെ ഏടുകളിൽ നന്മയുടെ തുലാസിൽ ഖനം തൂങ്ങാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു വിശ്വാസി എപ്പോഴും നിരന്തരമായി ഷാക്കിറും മുസ്തഗ്ഫിറുമാവണം. അള്ളാഹു നൽകിയ നിഅമത്തുകളിൽ നന്ദിയുള്ളവനും പാപമോചനം തേടുന്നവനുമാവണം. ഫലാ യസാലുൽ ഖൈറു യതളാഅഫു ലഹു, അവൻ്റെ നന്മകളിങ്ങനെ ഇരട്ടിയായിക്കൊണ്ടിരിക്കും. വശ്ശറു യൻതഫിഉ അൻഹു, അവൻ്റെ ശുക്രുകൊണ്ടും ഇസ്തിഗ്ഫാറുകൊണ്ടും അവന് വരാനിരിക്കുന്ന തിന്മകളെ തടയപ്പെടുമെന്ന് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്ന വാക്കുകൾ നോക്കൂ. അക്സിറു മിനൽ ഇസ്തിഗ്ഫാർ, പാപമോചനം നിങ്ങൾ അധികരിപ്പിക്കുക. ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ. വഅലാ മവാഇദീകും വഫീ തുറുഖിക്കും വഫീ അസ്വാഖിക്കും വഫീ മജാലിസിക്കും ഐനമാ കുന്തും, നിങ്ങളെവിടെയായിരുന്നാലും നിങ്ങളുടെ മജ്ലിസുകളിലും നിങ്ങളുടെ മാർക്കറ്റുകളിലും വഴികളിലും നിങ്ങളുടെ ഷോപ്പുകളിലും എവിടെയും. ഫൈനക്കും മാ തദറൂന മതാ തൻസിലുൽ മഗ്ഫിറ, നിങ്ങൾക്കറിയില്ല എപ്പോഴാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ഇറങ്ങുക എന്നുള്ളത്. ഏത് സമയത്തും നമ്മൾ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടേയിരിക്കുക എന്നതാണ്. മനുഷ്യരെ ആ പ്രാർത്ഥനയിൽ നിന്ന് തെറ്റിക്കുവാൻ വേണ്ടി പിശാച്ച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ വിശ്വാസികൾ ആ പിശാച്ചിൻ്റെ വലയങ്ങളെ ഭേദിച്ചുകൊണ്ട് റബ്ബിൻ്റെ ഇസ്തിഗ്ഫാറിലേക്ക് മുന്നേറുകയാണ് വേണ്ടത്. അഖ്റബുമായ കുനു റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണ് ഒരു അടിമ റബ്ബിലേക്ക് ഏറ്റവും അടുക്കുന്നത്. ആ സമയത്ത് നിനക്ക് അള്ളാഹുവിനെ ഓർക്കാൻ സാധിക്കുമെങ്കിൽ അപ്രകാരം നീ ചെയ്യുക. സലഫുകൾ പറയാറുണ്ട്, താബിഈയായ ബക്കർ ബിനു അബ്ദില്ലാ അൽ മുസ്നി റഹിമഹുല്ലാഹിയുടെ വാക്കുകൾ, ഇന്നക്കും തുക്ഫിറൂന മിനദ്ദുനൂബ്, നിങ്ങൾ പാപങ്ങൾ അധികരിപ്പിക്കുന്നു. ഫഅക്സിറു മിനൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകളും നിങ്ങൾ അധികരിപ്പിക്കണമെന്ന്. അടിമകളുടെ കാര്യം വളരെ പരിതാപകരമാണ്, ഖേദകരമാണ്. പാപങ്ങൾ എത്ര വർദ്ധിക്കുന്നു അത്ര അവൻ്റെ ഇസ്തിഗ്ഫാറുകൾ കുറഞ്ഞു പോകുന്നു. നഷ്ടമാണ് ഖബറിലേക്ക് അടുക്കും തോറും അവന് സംഭവിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, നബിയെ നിങ്ങളവരിൽ ഉണ്ടായിരിക്കെ അവരെ നാം ശിക്ഷിക്കുകയില്ല, അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കെ അവരെ നാം ശിക്ഷ കൊണ്ട് പിടികൂടുകയില്ല. അതാണ് അത്രത്തോളം ഇസ്തിഗ്ഫാറിന് പ്രാധാന്യമുണ്ട്. വല്ലാഹി ഇന്നീ ലാ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന 70-ൽ അധികം തവണ ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടാറുണ്ട് എന്ന്. ഇമാം സുഫിയാനു സൗരി റഹിമഹുള്ള പറയുന്നുണ്ട്, അക്സരിൽ ഇസ്തിഗ്ഫാർ പാപമോചന പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ നീ അധികരിപ്പിക്കുക, മിമ്മ ഖദ് സലഫ മിൻ ദുനൂബിക, മുമ്പ് നിന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെ ഓർത്തുകൊണ്ട്. ഫസല്ലല്ലാഹ സലാമ, അള്ളാഹുവിനോട് രക്ഷയെ ചോദിക്കുക, ലിമാ ബഖിയ മിൻ ഉമരിക, നിന്റെ ബാക്കിയുള്ള ആയുസ്സിൽ, കഴിഞ്ഞുപോയതിനെ പുറത്തു തരാനും വരാനിരിക്കുന്ന അവസ്ഥകളെ നന്നാക്കുവാനും വേണ്ടി. ഏറ്റവും വലിയ നന്മകളിൽപ്പെട്ടതാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. ഷെഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, വബാബുഹു വാസിയ, ഇസ്തിഗ്ഫാറിൻ്റെ കവാടം വിശാലമാണ്. എന്തെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ അവസ്ഥയിലോ എന്തെങ്കിലും കുറവ് വന്നാൽ തൗഹീദിൽ ഉറച്ചു നിന്ന് ഇസ്തിഗ്ഫാറോടുകൂടി, അത് രണ്ടുമാണ്, തൗഹീദും ഇസ്തിഗ്ഫാറും, അതാണ് ശിഫയുള്ളത്. സിദ്ഖോടുകൂടി, സത്യസന്ധമായി, ഇഖ്ലാസോടുകൂടി എപ്പോഴാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുന്നവരാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാപമോചനം തേടുക എന്ന വിഷയത്തിലൂന്നിയായിരുന്നു ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം. അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു, ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്കു പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, പ്രഥമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രാർത്ഥനയോടെ മുന്നേറാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ കലർപ്പില്ലാതെ ശ്രോതാക്കളിലേക്ക്. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിൽ സൗഖ്യം ലഭിക്കാനും. ഇതിന്റെ 3 ഭാഗങ്ങൾ നാം ഇതുവരെ കേട്ടുകഴിഞ്ഞു. 4 എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി ഒരേ വിഷയത്തിൽ വരുന്ന വ്യത്യസ്ത പ്രാർത്ഥനകളാണ് നാം പഠിക്കുകയുണ്ടായത്. ജീവിതത്തിലൊരു സൗഖ്യം ലഭിക്കാനും നാം ചെയ്ത തെറ്റുകൾ അല്ലാഹു പുറത്തു തരാനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ പ്രാവർത്തികമാക്കുന്നതോടൊപ്പം ജീവിതത്തിൽ ഇനിയൊരു തെറ്റ് ഉണ്ടാവാതിരിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം തിർമിദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രാർത്ഥന കൂടി ഈ ഒരു വിഷയത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ യഖീന ഫിൽ ആഖിറത്തിൽ ഊല. പ്രാർത്ഥന എല്ലാം ഒരേ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ചെറിയ ചെറിയ വാക്കുകളുടെ വ്യത്യാസം മാത്രമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത. ആ ഒരു ഭാഗം വരെ എല്ലാ പ്രാർത്ഥനകളിലും അത് തന്നെയാണ് വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ യഖീന ഫിൽ ആഖിറതി വൽ ഊല. ഇത് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. വൽ യഖീന ഫിൽ ആഖിറതി വൽ ഊല. വൽ യഖീന ഫിൽ ആഖിറതി വൽ ഊല. പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അൽ അഫ്വ വൽ ആഫിയത വൽ യഖീന ഫിൽ ആഖിറതി വൽ ഊല, ഇഹലോകത്തും പരലോകത്തും വിട്ടുവീഴ്ചയും സൗഖ്യവും ഉറപ്പും ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ യഖീന ഫിൽ ആഖിറതി വൽ ഊല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത, വൽയഖീന ഫിൽ ആഖിറതി വൽ ഊല വൽയഖീന ഫിൽ ആഖിറതി വൽ ഊല വൽയഖീന ഫിൽ ആഖിറതി വൽ ഊല اللهم إني أسألك العفو والعافية واليقين في الآخرة والأولى اللهم إني أسألك العفو والعافية واليقين في الآخرة والأولى اللهم إني أسألك العفو والعافية واليقين في الآخرة والأولى اللهم إني أسألك العفو والعافية واليقين في الآخرة والأولى اللهم إني أسألك العفو والعافية واليقين في الآخرة والأولى ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. അള്ളാഹു നമുക്ക് എല്ലാ നിലക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു സുഖവും സൗഖ്യവും ഒക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിൽ സൗഖ്യം ലഭിക്കാനുമുള്ള പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ക്ലാസ്സും കഴിഞ്ഞു. 4 ക്ലാസ്സും ഇന്നത്തോടെ പൂർത്തീകരിച്ചു. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. സ്നേഹക്കൂടിൽ പ്രൊഫസർ ഹാരിസ്ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു. നമുക്ക് ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു സഹോദരിയുടെ ഒരു സംശയമാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. അവർ പറയുന്നത്, 19 വയസ്സിൽ അവർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അതുവരെ നല്ല ദീനിയായ ഒരു ചുറ്റുപാടിൽ ജീവിക്കുകയായിരുന്നു. പിന്നെ ഭർത്താവ് വിദേശത്തായതുകൊണ്ട് തന്നെ ഫോൺ ചാറ്റിങ്ങും കോളും ഒക്കെ ചെയ്ത് രാത്രി ഉറങ്ങാനും വൈകി. അങ്ങനെ ഒരു നിസ്കാരവും കാര്യങ്ങളൊക്കെ ഡിലേ ആയി പോകുന്നൊരവസ്ഥ വന്നു. അങ്ങനെ 5-6 വർഷങ്ങളായി. ഇപ്പോൾ അവരെന്താ വെച്ചാൽ കുറേ നിസ്കാരവും കാര്യങ്ങളൊക്കെ പോയി. അതുപോലെ ഇപ്പം തന്നെ വീഡിയോ കോളും ഒക്കെ ചെയ്തിട്ട് അതൊരു തെറ്റായി അവർ അങ്ങനെ കാണുന്നു. വലിയ തെറ്റായിട്ട് അവർ കാണുന്നു. അപ്പോൾ പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ പഴയ ഒരു ഈമാൻ അവർക്കില്ല. പണ്ട് നിസ്കാരം കൃത്യമായി, തഹജ്ജുദ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ദീനിയായി ജീവിച്ചിരുന്നവരാണ്. ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. വീട്ടിലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും ചിലപ്പോൾ നിസ്കാരം ഒഴിവായതാണ് എന്ന് ഭർത്താവ് കുറ്റപ്പെടുത്താറുണ്ട്. അപ്പോൾ എന്താണ് ഒരു പഴയ ആ ഒരു ഈമാനികമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ എന്ത് ചെയ്യണമെന്നുള്ള ആവശ്യമൊക്കെ?
7: നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ദീനിൻ്റെ ഹലാലുകളും ഹറാമുകളൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ നമുക്ക് വരുന്നൊരു ഉദാസീനത, അതാണ് ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞു നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള കാരണം 2 കാരണങ്ങളാണ് പറയുന്നത്. 1, മറവിയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഒരു ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് നമ്മുടെ മനസ്സിലുള്ള കുറേ ഉത്ബോധനങ്ങളും ധാരണകളും എന്ത് ചെയ്യും, നമ്മൾ മറന്നു പോവുകയാണ്. 2 കാര്യം എന്താണ്, അസ്മാണ്. അസ്മ അസ്മ പറഞ്ഞാൽ ഒരു മനോദൃഢത. ഞാൻ അങ്ങനെ ചെയ്തിരിക്കും, ഞാൻ എൻ്റെ നിസ്കാരം കണിശമായി നിർവഹിച്ചിരിക്കും, ഞാൻ തെറ്റായ കാര്യങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്യൂല, ഒരിക്കലും ഞാൻ പ്രവർത്തിക്കൂല എന്ന നമ്മുടെ ഒരു തീരുമാനശേഷിയുണ്ട്. അപ്പോൾ ആദി നബി അലൈഹി സ്വലാമിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ആദി നബിനോട് അള്ള പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായി ആദി നബി പ്രവർത്തിച്ചപ്പോൾ അള്ള പറഞ്ഞ് പിന്നെ അദ്ദേഹം മറന്നുപോയി. അതേപോലെ തന്നെ വലം നജിദ് ലഹു അസ്മ എന്നാണ്, അദ്ദേഹത്തിന് ഞാനൊരു തീരുമാനശേഷി കണ്ടില്ല എന്നാണ്. ഇപ്പോൾ മനുഷ്യന് പറ്റുന്ന എല്ലാ തെറ്റുകൾക്ക് പിന്നിലും ഇതാണുള്ളത്. ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു മറവി നമുക്ക് സംഭവിക്കുന്നു. രണ്ടാമത്തെ, ഞാൻ ഇങ്ങനെ പോവുള്ളൂ എന്ന ഒരു കണിശത ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഈ സഹോദരിക്ക് 19 വയസ്സ് വരെയൊക്കെ അത് വളരെ കണിശമായി പാലിച്ചു പോയി, പക്ഷേ ഇപ്പം അത് സാധ്യമാകുന്നില്ല എന്നാണ്. ഇതിൽ നമ്മൾ വലിയൊരു പോസിറ്റീവ് കാണുന്നത്, ഗുണം കാണുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ ഈമാൻ ദുർബലമായി നമ്മളൊരു തെറ്റായ വഴിക്ക് പോകുമ്പോൾ അതിലൊരു കുറ്റബോധവും ഒരു വിഷമവും എനിക്ക് തിരിച്ചു വരണം എന്നൊക്കെയുള്ള ഒരു മനസ്താപം ഉണ്ടല്ലോ, ഇത് വലിയൊരു ഈമാൻ്റെ ലക്ഷണമാണ്. അതില്ലാതെ ആകണമല്ലോ എന്ത് ചെയ്യേണ്ടത്, പേടിക്കേണ്ടത്. കാരണം പിന്നെ അയാൾ തിരിച്ചു വരവ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സഹോദരിക്ക് അതുണ്ട്, അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് എനിക്ക് തോന്നുന്നത് കുറച്ച് ജീവിത തിരക്കുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഒന്ന് വന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ക്രമീകരിക്കുക. നമ്മുടെ ജോലികളൊക്കെ മടി കൂടാതെ വേഗത്തിൽ ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം ഫ്രീ ആകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം, ആഴ്ചയിൽ നടക്കുന്ന വല്ല ഖുർആൻ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ജുമാ ഖുതുബകളിലോ ഒക്കെ പങ്കെടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിനെപ്പോഴും ആ ഒരു നനവും ഒരു ഉത്ബോധനവും ഒരു വെളിച്ചവും ഇടക്കിടക്കിടക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. അതോടൊപ്പം എന്താണ്, അവരെന്തൊക്കെയാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു ഷെഡ്യൂൾ, ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കുക. ഇന്ന സമയത്ത് സുബഹിസ്കരിക്കും, ഇന്ന സമയത്ത് ലോറിസ്കരിക്കും, ഒരു ദിവസം ഇത്ര ആയത്ത് ഞാൻ കാണാതെ പഠിക്കും, ഇത്ര ആയത്ത് ഓതും, ഇന്ന പരിഭാഷയിൽ നിന്ന് ഇത്ര പേജ് ഞാൻ വായിക്കും, ഇങ്ങനെയൊക്കെ ഒരു കണിശമായ ചിട്ട ഉണ്ടാക്കിയിട്ട് അത് വളരെ ശക്തമായി ഫോളോ ചെയ്ത് പോവുക. പിന്നെ മറ്റൊന്ന്, ഇവർക്ക് അള്ളാഹുവിൻ്റെ സഹായം വേണമല്ലോ. രാവിലെയും വൈകുന്നേരം അധികാരങ്ങളൊക്കെ നേരെ ചൊല്ലി അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന, അള്ളാഹു എന്നെയാണ് സന്മാർഗത്തെ ചോദിക്കുന്നു, തഖ്‌വയെ ചോദിക്കുന്നു എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ ശരിക്ക് പ്രാർത്ഥിച്ച് അള്ളാഹുവോട് ചോദിച്ച് മുന്നോട്ട് പോയാൽ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കണം.
6: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ല അഭിവൃദ്ധിയുള്ളവരാണ്, അവർക്ക് ഉംറക്ക് ഉംറ ചെയ്യണം എന്നവർക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഭർത്താവ് പറയുന്നത് കുറച്ചുകൂടിയൊക്കെ പ്രായമായിട്ട് പോയി ചെയ്യാം, ഇപ്പോൾ ഇതൊക്കെ ഒരു പാഷനായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നവർ പറയണം. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ട്, ഇനി എൻ്റെ ഗോൾഡ് വിറ്റിട്ട് തന്നെ എനിക്ക് പോകാൻ സാധിക്കും, പക്ഷെ അദ്ദേഹം കൂടെ വരുന്നില്ല, അതിന് അനുവാദം തരുന്നില്ല. പിന്നെ അവർ പൊതുവെ കുടുംബം മൊത്തത്തിലൊരു പിശുക്കന്മാരാണ് എല്ലാ രൂപത്തിലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം പിന്നെ വളരെ ശുഷ്കിച്ച് ഗവൺമെൻറ് ജോലിയായിരുന്നു, പക്ഷേ എല്ലാത്തിനും ഒരു അളവും കാര്യവും ഒക്കെ പറഞ്ഞപ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ അവർ പറയുന്നത് റമദാനിൽ ഇപ്പോൾ ഒരു ജ്യൂസ് കുടിക്കുന്നത് പോലും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കണക്ക് പറയും. അങ്ങനത്തെ ഒരാളാണ്, അയാളുടെ മകനാണല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ഭർത്താവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, കാരണം തനിച്ചെന്തായാലും പോകാൻ അനുവാദമല്ലാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാളൊന്ന് ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്യണമെന്നാണ്.
7: ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ജീവിതത്തിൽ ഒരിക്കൽ നമ്മളൊരു ഉംറ അല്ലെങ്കിൽ ഹജ്ജ് ഒക്കെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കടമയാണ്, സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ സഹോദരിക്കിപ്പോൾ ഒരു ഉംറ ചെയ്യുക എന്നുള്ളത് അവർക്ക് ശേഷിയുണ്ട് എന്നവർ പറയുന്നുണ്ട്, അവർക്കൊരു ഉംറക്കിപ്പോൾ പോകാനുള്ള ആരോഗ്യപരവും സാമ്പത്തികവുമായ ശേഷിയുണ്ട്. അപ്പോൾ അത് അവർക്ക് നിർബന്ധമാണ്, മനസ്സിലല്ലേ. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ അള്ളാഹു റസൂലൊന്നും തീരില്ല, നിങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പെട്ടെന്നൊന്നും ചെയ്യേണ്ട, നിങ്ങളത് വയസ്സായിട്ട് ചെയ്താൽ മതി എന്ന് നമ്മളോടൊന്നും തീരില്ല പറഞ്ഞിട്ടില്ല. എപ്പോഴാണോ ഫൈനിസ് മനസ്സത്തായാലും ഹിസബിൾ, എപ്പോഴാണോ നമുക്കതിന് ശേഷി ഉണ്ടാവുന്നത് അപ്പം നമ്മൾ ചെയ്യണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരി ഇപ്പം ചെയ്യണം. അപ്പോൾ നിർബന്ധമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ നിസ്കരിക്കേണ്ട എന്ന് ഭർത്താവ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നിസ്കരിക്കേണ്ട, നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുക, അത് നമുക്ക് എന്ത് ചെയ്യുക, അള്ളാഹുവിനെതിരായിക്കൊണ്ട് ഭർത്താവിനെ അനുസരിക്കാൻ പറ്റും. നിസ്കരിക്കുമ്പോൾ മൂപ്പർ പറയണം, ഇനി അന്നേ എൻ്റെ കൂടെ കൂട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടേതായ വഴി നോക്കേണ്ടി വരും, നിർബന്ധമായ കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ ഈ സത്തിൽ ഉംറ എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്, അപ്പോൾ അതിലതിന് പോകാനുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യണം, നടത്തണം. അപ്പോൾ അതിന് ഭർത്താവിൻ്റെ നല്ലൊരു സമ്മതത്തോടെയും അനുവാദത്തോടെയും പോകുന്നതാണ് നല്ലത്, കാരണം കുടുംബ ബന്ധം പിന്നെയും തുടർന്ന് പോകേണ്ടതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ പ്രാധാന്യവും മഹത്വമൊക്കെ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പറ്റണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പറ്റാവുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ ഒക്കെ ആയ ആളുകളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുക. നല്ല നിലയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ പോലെ തർക്കത്തിനൊന്നും പോവാതെ വളരെ ഒരു സങ്കടത്തിലും വിഷമത്തിലും എന്ത് ചെയ്യാണ്, എന്നെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ അനുവദിക്കുന്ന ഞാൻ മനസ്സിലാക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. എങ്ങനെയായാലും പോകാൻ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ അവനാ സ്വന്തം നിലക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് വലിയൊരു തെറ്റായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം.
6: ഒരു പെൺകുട്ടിയാണ്, അവൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞിട്ട് 3 വർഷമാണ്, ഒരുമിച്ച് താമസം തുടങ്ങിയിട്ട് ഒരു 1 വർഷമായിട്ടുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ലവ് മാരേജ് ആയിരുന്നു, അപ്പോൾ അവളെന്നെ പറയണത് എനിക്ക് അന്തല്ലാത്ത കാലത്ത് അങ്ങനെ പെട്ടുപോയി എന്നിട്ട് പറഞ്ഞ തുടക്കം തന്നെ ആമുഖം തന്നെ അങ്ങനെയുള്ളത്. അപ്പോൾ അവൾ പറയുന്നത് വെച്ചാൽ ഭർത്താവിന് മറ്റു സ്ത്രീ പെൺകുട്ടികളുമായിട്ടൊക്കെ പലരുമായിട്ടും എന്നിട്ട് ചാറ്റിങ്ങും ഇതൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിലെല്ലാം ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യും, പിന്നെ വേറെ ഒന്ന് തുടങ്ങും. ഇങ്ങനൊരു ഏർപ്പാട് പൊതുവേ ഉണ്ട്. അതിപ്പോൾ വർക്ക് സ്പേസിലാണെങ്കിലും എല്ലായിടത്തും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ ഇപ്പം ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ദരിദ്ര കുടുംബവുമാണ്. പിന്നെ ഞാൻ അയാളെ ഒഴിവാക്കി പോരെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരെ സമ്മതിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു ആശങ്ക എന്ന് വെച്ചാൽ ഇപ്പോൾ ഗർഭിണിയാണ്, 9 മാസമായി നിൽക്കുന്നു. ഇനിയും ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഞാൻ എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്.
7: നമ്മൾ സാധാരണ എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഇവളെന്നെ പണി ഞാൻ അറിയാത്തൊരു കാലത്തിൽ പെട്ടുപോയതാണെന്ന് പറയണ്ടല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇങ്ങനെ ആ സമയത്ത് ഭയങ്കര ആവേശത്തിൽ ഇയാളെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ പെൺകുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്. നീ എടുക്കുന്ന തെറ്റായ തീരുമാനമാണ്, ഇങ്ങനെ ഒരു അഫെയറായി വന്നൊരു പ്രേമം ഒരു കല്യാണത്തിന് പോകുന്നത് നല്ലതല്ല, അയാളെടുക്കൽ നിനക്ക് സുരക്ഷിതത്വമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. ആ എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഒരാൾ ഒരു സ്ത്രീയുമായി ഒരു അവിഹിത ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ പ്രേമം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അവിഹിത ബന്ധം സ്ഥാപിക്കുന്ന ഒരാൾ അത് അയാളുടെ ഒരു നേച്ചറാണ്, അയാളുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് ഇന്നേറ്റ് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു, ഇനിയൊരു പെണ്ണിനോട് സ്ഥാപിക്കൂല എന്ന് വിശ്വസിക്കുന്നത് എന്താണ്? തെറ്റാണ്. ഇവരേറ്റ് ബന്ധം സ്ഥാപിച്ച പോലെ ഇപ്പോഴും അയാൾ എന്ത് ചെയ്യുന്നു, പല സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് അഫെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം. അതായത് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവൻ്റെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ അയാൾ എന്ത് ചെയ്തു, നമ്മുടെ പാരൻസൊന്നും അറിയാതെ നമ്മളുമായിട്ടൊരു ബന്ധം സ്വകാര്യമായി ഉണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് അയാളുടെ ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ. ആ ഒരു യോഗ്യത അയാൾക്ക് ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് എപ്പോഴും അയാൾ ആവർത്തിക്കാം. അത് അയാൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു, അത് ഇവരെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ മാറി ചിന്തിക്കും, എനിക്ക് ഇത് അബദ്ധമായിപ്പോയി, എനിക്ക് പുറകോട്ട് പോകണം. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അപ്പം നീ ഗർഭിണിയായിരിക്കും, കുട്ടി ഉണ്ടാവും, നീ വിചാരിച്ച മാതിരി അവിടുന്ന് എന്ത് ചെയ്യില്ല, പോരാൻ പറ്റില്ല. അവന് പോണേന് വിരോധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവൾക്ക് പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിനെ അയാൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ആ ഉമ്മ ശ്രദ്ധിക്കാൻ എന്താണ് എപ്പോഴും ബാധ്യസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ മനസ്സിലാക്കണേ. ഇത്തരത്തിലൊരു തകരാറും സ്വഭാവദൂഷ്യങ്ങളുള്ള ഒരാളെ നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായ ഒരു പരിഹാരം. അയാളിപ്പോൾ ഈ സ്വഭാവമായിട്ട് മുന്നോട്ട് പോയാൽ അയാൾക്ക് കുടുംബം ആരും പെണ്ണും അയാളെ കൂടെ നിൽക്കില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മാത്രമായി എന്തായാലും ഒരു മുസ്ലിം ആയിരിക്കുമല്ലോ അയാൾ, അയാളെ കൺവിൻസ് ചെയ്ത് ബോധ്യപ്പെടുത്തി ഒരു നല്ല ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. എന്നപ്പോൾ ഒരു ഹിതായത്തിലാക്കുന്ന ഒരാളെ ഹിതായത്തിലേക്ക് കൊണ്ടുവന്നൊരു കൂലിയും കിട്ടും, നമ്മുടെ കുടുംബജീവിതം നന്നായി പോവുകയും ചെയ്യും. അത് പറ്റുമെന്നാണ് നോക്കേണ്ടത്. ഇനി ഒരു നിലക്കും ഇങ്ങനെയൊന്നും പോവില്ല, നന്നാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളെ വഴി സ്വീകരിക്കുന്നതിനും എന്തില്ല, കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ഗർഭിണിയാണല്ലോ, ഒരു പ്രസവമൊക്കെ ആകുന്നത് വരെ ഒരു ശ്രമം നടത്തി വെക്കുക, എന്നിട്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക, ഒരു അവസാനത്തൊരു വാർണിംഗ് ഒക്കെ കൊടുത്ത് ഒരു താക്കീതൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആയിക്കോ അല്ല മനംമാറ്റം ഉണ്ടാവുക എന്നൊക്കെ ശ്രമിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്.
6: മറ്റൊരു സഹോദരിയാണ്, അവർ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി, ഒരു കുട്ടിയുണ്ട്, രണ്ടാമത്തെ ഇപ്പോൾ ഗർഭിണിയാണ്. അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇവരുടെ ഭർത്താവ് അന്യ സ്ത്രീകളെ അവരുണ്ടാകുമ്പോൾ തന്നെ, ഇപ്പോൾ അവരൊരുമിച്ച് പോകുമ്പോൾ ഒരുമിച്ചൊരു ഭക്ഷണമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ മറ്റ് സ്ത്രീകളെ നോക്കുന്നു, ശ്രദ്ധിക്കുന്നു, അവരെ സൗന്ദര്യം ആസ്വദിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് വലിയ തെറ്റിലേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നം അവർക്ക് എന്ന് വെച്ചാൽ അവരെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിഞ്ഞാണെങ്കിൽ പോലും അവരെ കാണുമ്പോൾ വല്ലാതെ ശ്രദ്ധിക്കുകയും അതുപോലെ ഇപ്പോൾ ഇവരെ പ്രസൻറ്റിൽ തന്നെ ഇപ്പോൾ ഭാര്യ ഉണ്ടാകുമ്പോൾ പോലും അവളോട് നന്നായി അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു, അവളോട് കുറച്ചുകൂടി അറ്റാച്ചാകാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ ഇവർക്കൊരു തോന്നൽ. അപ്പോൾ ആ തോന്നൽ ഇവർക്ക് ഇങ്ങനെ ഓരോ വീട്ടിൽ റൂമിലൊക്കെ ആകുമ്പോഴും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. ഇപ്പോൾ അവർ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒറ്റക്ക് ആകുമ്പോൾ അപ്പോൾ അദ്ദേഹം പുറത്തു പോയല്ലോ, ഇനിയിപ്പോൾ ആ പെണ്ണിനെ കാണുമോ, അവരോട് സംസാരിക്കുമോ, ഇനിയിപ്പോൾ ഒരു കല്യാണമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോഴും അവളെ കാണുമോ? അപ്പോൾ അവൾ പോകുമ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ട, ആ പെണ്ണ് വരാതിരിക്കട്ടെ, ആ പെണ്ണ് വരാതിരിക്കട്ടെ എന്നുള്ള ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. കുടുംബമായതുകൊണ്ട് തന്നെ വീണ്ടും കാണാനും കണ്ടുമുട്ടാനും സംസാരിക്കാനും ഒക്കെ അവർക്ക് എന്തുണ്ട്, അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുവരെ ഭർത്താവിനോട് ഞാനത് പറഞ്ഞിട്ടില്ല, നിങ്ങളവരെ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ ഇനി അത് പറയാൻ പറ്റുമോ, പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഒക്കെ ഉള്ളൊരു പേടി, എന്താണ് എങ്ങനെയാണത് ഡീൽ ചെയ്യേണ്ടതെന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്.
7: ഇതിലിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, എൻ്റെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കുമോ, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ സ്വീകരിക്കുമോ, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളോട് താല്പര്യമുണ്ടോ എന്ന്, എത്ര വിശുദ്ധനായി ജീവിക്കുന്നൊരു ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് ഒരു ആശങ്ക ഉണ്ടാവും. മനസ്സിലെ? അത്തരം ആശങ്കകളിൽ നിന്ന് എന്ത് ചെയ്യും, ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയങ്ങൾ ഉത്ഭവിക്കും. എനിക്കിങ്ങനെ തോന്നുക, ഇതിന് രണ്ട് സാധ്യത ഉണ്ട്. ഒന്നതൊരു സംശയമാവാനുള്ള സാധ്യത ഉണ്ട്. അതെ, ആ ഭർത്താവിനോടുള്ള അതീവമായ ഇഷ്ടവും താല്പര്യവും കൊണ്ട് എന്ത് ചെയ്യുക വെച്ചാൽ, അദ്ദേഹം ആരെങ്കിലും നോക്കുവോ പോവോ എന്നൊക്കെ ഉള്ള ഒരു താല്പര്യത്തിനാണ് എന്തിന്. മറ്റെന്താന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ വായ നോക്കി അവരെ ആസ്വദിക്കുകയാണെന്നൊന്നും പറയുന്നത് നമുക്ക് അത്ര വിശ്വസനീയമല്ല. കാരണം എന്തായാലും നമുക്കൊരു മാന്യത ഉണ്ടാവുമല്ലോ. നമ്മൾ വേറൊരാളെ മുഖത്തൊക്കെ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെപ്പറ്റി സംശയിക്കൂലേ. എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇയാളൊരു മോശക്കാരനാണ്. അപ്പോൾ നമ്മൾ 10 സ്ത്രീകളെ കണ്ടാൽ 10 സ്ത്രീകളെന്താ വിചാരിക്കുക, ഇയാളൊരു ആൾ ശരിയില്ല എന്ന് വിചാരിക്കൂലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആളുകൾ അങ്ങനെയൊക്കെ നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവനവൻ്റെ ഒരു മാന്യതയെ സംരക്ഷിക്കാൻ ശ്രമിക്കൂലേ. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ കുടുംബത്തിലുള്ള സ്ത്രീകളാകുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി അടുത്ത് പെരുമാറിയേക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവരെക്കുറിച്ച് കൂടുതൽ സംശയം ഉണ്ടാവാൻ കാരണം. ഞാൻ പറഞ്ഞ പ്രത്യക്ഷമായൊരു തെളിവോ കാര്യങ്ങളോ കിട്ടാത്തിടത്തോളം കാലം അയാൾ നോക്കുന്നുണ്ടാവില്ല. എൻ്റെ ഒരു തോന്നലായിരിക്കുമെന്ന് വിചാരിച്ച് സമാധാനിക്കലായിരിക്കും നന്നായിരിക്കാൻ തോന്നുന്നത്. ഇനിയിപ്പോൾ അയാൾ അങ്ങനെ ഉദ്ദേശിക്കുന്നൊന്നുമില്ല എന്ന് വിചാരിക്കുക, എന്നിട്ട് വെറുതെ അയാളുടെ പോയിട്ട് നിങ്ങൾ കണ്ട സ്ത്രീകളൊക്കെ നോക്കുക പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായൊരു ആരോപണമായിരിക്കും. അങ്ങനത്തെ ഒരു ആരോപണം അങ്ങനെ ചിന്തിക്കാത്തൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മൾ തമ്മിലുള്ള വിശ്വാസത്തിനെ നഷ്ടപ്പെടുത്തി കളയാനുണ്ടാവും. എന്തെങ്കിലും ഒരു സ്ത്രീയോട് തെറ്റായി പെരുമാറിയോ, ഒരു ബാഡ് ടച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വകാര്യമായിട്ടുള്ള മൊബൈലിൽ എന്തെങ്കിലും ചാറ്റിങ്ങോ, അല്ലെങ്കിൽ എന്തെങ്കിലും അശ്ലീലങ്ങൾ മൊബൈലിൽ കാണുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ ഈ പറയുന്നതിലൊരു ശരി കാണാം. മറ്റത് വേറെ തകരാറുകളൊന്നുമില്ലാത്ത ഒരാളാവുമ്പോൾ ഇങ്ങനെ സംശയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവരെന്ത് ചെയ്യുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തൽക്കാലം മനസ്സമാധാനിച്ച് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹ്ക്കല്ലേ അറിയുക, മനസ്സിലുള്ള കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കലായിരിക്കും നന്നായിരിക്കും.
6: ഒരു സഹോദരിയാണ് അവർ, പിന്നെ കുറച്ച് വിശദമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ ഒരു തീരുമാനം, ജീവിതത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് കത്ത് എഴുതിയിട്ടുള്ളത്. അവർ പറയുന്നത് 24 വർഷമായി അവർ വിവാഹം കഴിഞ്ഞിട്ട് 4 മക്കളുണ്ട്. മൂത്ത മകൻ നിക്കാഹ് കഴിഞ്ഞു, അപ്പോൾ അത്രയും വലിയൊരു മകനുമുണ്ട്. അവർ പറയുന്നത് ഞാനിപ്പോൾ ഒരു മദ്രസയിൽ ഒരു വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഭർത്താവ് വിദേശത്തായിരുന്നു, ഡ്രൈവർ ജോലിയായിരുന്നു. അപ്പോൾ അവരങ്ങനെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പിന്നീട് സൗദിയിലേക്ക് പോകാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹം നാട്ടിൽ ലീവ് എടുത്ത് നിന്നപ്പോൾ, അപ്പോൾ അവരറിയാത്ത എന്തൊക്കെയോ ജോലികൾ ചെയ്തു. അത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല, എന്തോ ഒരു തെറ്റായ ജോലി ആയിരുന്നു എന്നവർ അങ്ങനെ ഊഹിക്കുന്നു. ഇപ്പോൾ അവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ വീട് വെച്ചതിൽ ഒരു 700,000 രൂപ കടമുണ്ടായിരുന്നു. അതവരുടെ പിന്നെ അവകാശം കിട്ടിയപ്പോൾ സമയത്ത് അതൊക്കെ വിറ്റിട്ട് അവരത് അങ്ങനെ വീട്ടി. അപ്പോൾ നാട്ടിലൊരു പണിക്കും ഇയാൾ പോകില്ല, വലിയ മടിയനാണ്. അപ്പോൾ എങ്ങനെയാണ് പിന്നെ മുന്നോട്ട് പോകുന്നത് വെച്ചാൽ, കടം വാങ്ങിയും അങ്ങനെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ. പിന്നീടാണ് അവരറിയുന്നത് അവർ പലിശക്കൊക്കെ പണം വാങ്ങുകയും അങ്ങനത്തെ, അതായത് വീട് പണയം വെച്ചും മറ്റുള്ളതൊക്കെ പണയം വെച്ചും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇവർ തമ്മിൽ എന്തായി, പ്രശ്നങ്ങളായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അവർ പിന്നെ അയാൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ, ഈ ഏർപ്പാടിനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പലിശക്കുള്ള ഇതാണെങ്കിൽ, ഹറാമായ ഒരു വിഷയത്തിലാണെങ്കിൽ ഞാനില്ല, ഞാനും എൻ്റെ മക്കളും ഇല്ല. നിങ്ങൾ അധ്വാനിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരാം, അതല്ലെങ്കിൽ ഞാനില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ ഇവർക്കൊരു തീരുമാനം, ഇപ്പോൾ അതൊരു ഇസ്ലാമിക മദീനിയായി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുടുംബമായത് കൊണ്ട് തന്നെ അവർക്ക് അതിലൊരു തീരുമാനം കിട്ടണം. ഞാൻ അവരെടുത്ത ആ ഒരു ഡിസിഷൻ നല്ലത് തന്നെയാണോ, അതല്ല ഇപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു ഇത്രയും വർഷങ്ങളായി, 10-24 വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് എല്ലാം സഹിച്ചിട്ട്. കാരണം ഇതുവരെ ഇപ്പോൾ അവരെന്നെ പറയുന്നത്, ഞാൻ എൻ്റെ ഭർത്താവിനെ ഇതുവരെ ഒരാളുടെ മുമ്പിലും മോശക്കാരനായി ചിത്രീകരിച്ചിട്ടില്ല. എനിക്കറിയാമായിരുന്നിട്ടും ഞാൻ എൻ്റെ കുടുംബത്തിലോ അവരെ കുടുംബത്തിലോ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ എപ്പോഴും നല്ലൊരു മാന്യനായിക്കൊണ്ട് തന്നെയാണ് കൊണ്ടുനടന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ അയാൾ ഇപ്പോഴും അത്തരം കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇപ്പോൾ മദ്യപാനം തുടങ്ങിയിട്ടുണ്ട് എന്നവർ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതൊന്ന് പിന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക.
7: നമുക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവണമെന്ന് വെച്ചാൽ, അദ്ദേഹം ശരിയായ ഒരു ദീനിയായ ഒരാളല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അയാൾ മദ്യപാനം ആരംഭിച്ചു, വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കില്ല, പലിശയും മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എന്താണ് ശരിക്കും ഒരു ദീനിയായ ഒരാളല്ല എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ എന്താ വെച്ചാൽ, ഇനി ദീനിയായിട്ട് എന്ത് ചെയ്യണം, ഒരു നല്ല ഒരവസ്ഥ ഉണ്ടാകി വന്നാൽ അയാളിൽ ഭയങ്കര മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ദീൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ഒരു പരലോകബോധം ഉണ്ടായി നിസ്കാരമൊക്കെ ഒന്ന് കണക്ഷമാക്കി ഒരു നല്ല മനുഷ്യൻ അത് അങ്ങനെ ഒരു ചേഞ്ച് വരുന്നതോടുകൂടെ ഈ കംപ്ലയിൻസ് കംപ്ലീറ്റ് എന്താവും മാറിക്കിട്ടും. അയാൾക്കൊരു മതപരമായ ഒരു മാറ്റമാണ് ഉണ്ടാവേണ്ടതെന്നാണ്. അപ്പോൾ ആ മാറ്റത്തിന് അയാളെ നിർബന്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇപ്പോൾ ഇവർ പോരണം എന്ന് അവർക്ക് അയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ദീനിയായിട്ട് മാറണം എന്ന ഒരു കണ്ടീഷൻ അയാളെ മുന്നിൽ വെക്കാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്യാം ആലോചിക്കുക. അത്
6: അവർ ഡിമാൻഡ് വെച്ചു, നിങ്ങളിതൊക്കെ നിർത്തി നല്ലക്ക് ജീവിക്കുകയാണെങ്കിൽ ഞാൻ വരാം. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോവുള്ളൂ, അതിന് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി.
7: അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയത് എന്താ വെച്ചാൽ അയാളെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് ഇവർ താല്പര്യപ്പെടുന്നതെങ്കിൽ എന്ത് ചെയ്യാച്ചാൽ അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങളോ കടം വാങ്ങലുകളോ പലിശയോ കാര്യങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കുക. അയാളെന്ത് ചെയ്തു അതൊക്കെ അയാളിലേക്ക് അവസാനിക്കും എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ അയാളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുകയാണെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ നമ്മളതിൻ്റെ വഴി കണ്ടെത്തി ജീവിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് അയാളിപ്പോൾ അയാളുടെ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങൾക്കും ഈ കടം വാങ്ങലിനും പലിശക്കും ഒക്കെ ഇവർ കൂട്ടുനിന്ന് അവരിൽ നിന്ന് പണം കൊടുത്ത് കടം വാങ്ങിക്കൊടുക്കുന്നൊരവസ്ഥയിലാകുമ്പോൾ അയാളെന്ത് ആപത്തുകൾ ഉണ്ടാക്കിയാലും അതിനൊക്കെ എന്ത് ചെയ്യും ഇവർക്കും അതിലൊരു ഭാഗവാക്കാകും. അപ്പോൾ ഭർത്താവാണെങ്കിലും നിങ്ങളുടെ ഇടപാട് മറ്റ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, അതിലൊന്നും ഞാൻ ഇടപെടൂല, നിങ്ങൾ എന്ത് കടം വന്നാലും അത് വീട്ടാൻ ഞാൻ ഉണ്ടാവില്ല, അതിൻ്റെ ബാധ്യതകളൊന്നും ഞാൻ ഏറ്റെടുക്കില്ല, നിങ്ങൾ വാങ്ങിയ കടത്തിന് ആരും എൻ്റെ അടുത്ത് വരേണ്ടതില്ല എന്ന് പറയാം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ മദ്യപാനമൊക്കെ തുടങ്ങി എനിക്കവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും തിരിച്ചു പോരും. അപ്പോൾ എനിക്ക് ശാരീരികമായോ സാമ്പത്തികമായോ ഒന്നും ബുദ്ധിമുട്ട് വരുന്ന നിലക്കുള്ള ഒരു ബന്ധത്തിനും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവരുടെ കാര്യം സേഫാക്കിയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയ രൂപം ഉണ്ടെങ്കിൽ സ്വീകരിക്കാം.
6: ഓക്കെ, പിന്നെ മറ്റൊരു സഹോദരി, അവർ അവരുടെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവധി ദിവസങ്ങളിലുമെല്ലാം അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കസിൻ്റെ റൂമിലേക്ക് അവർ പോകാറുണ്ട്. അപ്പോൾ അത് ഭാര്യയ്ക്ക് ഇവിടെ ഭാര്യ നാട്ടിലാണ്, അപ്പോൾ അങ്ങനെ പോകുന്നത് അവർക്കൊരു താല്പര്യക്കുറവ്, ഭാര്യക്കൊരു അസ്വസ്ഥത, അങ്ങനെ ശരിയല്ലല്ലോ അവിടെ മറ്റൊരു പെണ്ണും കുട്ടിയും അദ്ദേഹമൊക്കെയാണുള്ളത്. അപ്പോൾ ഈ ഇദ്ദേഹത്തോട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ ഗൾഫിൽ വന്ന സമയം മുതലേ ഞാൻ അവരെ കൂടെയാണ്, അവർ എന്നെ സഹായിക്കുന്നു, ഞാനും പിന്നെ അവരുടെ ഒരു സഹായത്തിലാണ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ട്, അതിലൊരു തെറ്റായിട്ടൊന്നുമില്ല. പക്ഷെ ഇവർക്കെന്ന് വെച്ചാൽ ഇവരും പറയുന്നത് തെറ്റായിട്ടൊന്നുമില്ല, പക്ഷേ അവ ഒരു വേറെ ഒരു പ്രശ്നം ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് എല്ലാ കാര്യത്തിലുണ്ട്, അപ്പോൾ അദ്ദേഹം അത് ശരിയല്ലല്ലോ മറ്റൊരു പെണ്ണവിടെ ഉണ്ടല്ലോ എന്നുള്ളത് ഇവർക്ക് ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഒന്ന് ഭർത്താവ് ഞാനും നല്ല സ്നേഹത്തിൽ കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നം പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു പ്രശ്നം ഉണ്ടാക്കണം, പ്രശ്നം ഉണ്ടായി വരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു പ്രശ്നമാണോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണോ, എന്നെയാണോ അത് ചികിത്സിക്കേണ്ടത്, അതല്ല ഞാൻ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണോ വേണ്ടത്, എന്താണ് അതിൻ്റെ പരിഹാരം?
7: ഇതിൽ പിന്നെ മനസ്സിലാക്കണത് ഇവരെ ഭർത്താവ് ഇതിനോടുള്ള അവരുടെ അങ്ങേയറ്റ സ്നേഹം താല്പര്യം കൊണ്ടും തൻ്റെ ഭർത്താവ് ഒരു പിന്നെ മറ്റൊരു സ്ത്രീയുമായിട്ടൊരു കണക്ഷൻ വരുമോ എന്നുള്ള ഒരു പേടിയിലാണ് ഇയാൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മറുവശം ചിന്തിക്കുമ്പോൾ ഇതേ ഒരു പേടി ഇയാൾ ചെല്ലുന്ന വീട്ടിലൊരു പുരുഷനുണ്ടല്ലോ. അപ്പോൾ ഇയാൾ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും അയാളും തമ്മിൽ വല്ല കണക്ഷനും ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി സത്യത്തിൽ ഇവരെപ്പോലെ അയാൾക്കും ഉണ്ടാവണം. അയാൾക്ക് അങ്ങനെ എത്ര കാലം ഇടപഴകിയിട്ട് എന്തെങ്കിലും സംശയം തോന്നിക്കണമെങ്കിൽ ഇയാൾ അവിടെ പടി കടത്തൂലല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കണ എന്താണെന്ന് വിചാരിച്ചാൽ ഗൾഫിലാവുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സന്ദർശനങ്ങൾ നടത്തും, അതുപോലെയുള്ളൊരു സംഗതി ഉള്ളൂ. വേറെ ഇതല്ലാത്ത വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അയാളെക്കുറിച്ച് ഇത്രയും കാലം ജീവിച്ചിട്ടും ഇവർ കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ വെറുതെ അതാലോചിച്ചങ്ങാട്ട് ഇടങ്ങേറായി അവമോ കച്ചറയും പ്രശ്നങ്ങളും ഉണ്ടാക്കാതൊക്കെയായിരിക്കും നന്നായിരിക്കുക. പിന്നെ വേണമെങ്കിൽ പറഞ്ഞു നോക്കാൻ പറ്റും, എനിക്ക് നിങ്ങളെ 100% വിശ്വാസമാണ്, എന്ത് ചെയ്യാണ് നിങ്ങളവിടെ പോകണോണ്ട് ഒരു കുഴപ്പമില്ല, അവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിലും ഇതില്ല, നിങ്ങളവളെ നോക്കുന്നോ സംസാരിക്കുന്നോ ഒന്നും എനിക്കൊരു വിശ്വാസക്കുറവ്. പക്ഷേ എന്തോ അറിയില്ല നിങ്ങൾ അങ്ങോട്ട് പോകുക അറിയുമ്പോൾ എനിക്കൊരു ഇടങ്ങേറ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോകണം എന്നെ അറിയിക്കാതെ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ അത്യാവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ പോവാതെ നിൽക്കുക, എന്നാൽ എനിക്കൊരു മനസമാധാനം കിട്ടും എന്ന് വേണമെങ്കിൽ അയാളോട് പറയാം. അതൊരു കച്ചറയിലേക്ക് പോകും, നിങ്ങളവിടെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കണില്ല, നിങ്ങൾക്ക് അവിടെ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു കച്ചറയിലേക്ക് പോകണേക്കാളും നല്ല ഇത് സത്യസന്ധമായി ഉള്ളത് പറയാം. എന്ത്, നിങ്ങളെനിക്ക് വിശ്വാസമാണ്, നിങ്ങളാണ്ട് പോണതുകൊണ്ട് ഇങ്ങനത്തെ അപകടം പറ്റുന്നൊന്നും എനിക്ക് വിശ്വാസമല്ല. പിന്നെ അവിടെ അവരുടെ ഭർത്താവ് ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്തെങ്കിലും മോശം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളങ്ങോട്ട് കടത്തൂലല്ലോ, ഒക്കെ എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളങ്ങോട്ട് പോകുക അറിയുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങോട്ട് പോവാതൊക്കെയാണ് എനിക്ക് ഇഷ്ടം, എനിക്ക് സമാധാനമാണല്ലോ ഇവിടെ എന്നൊന്ന് പറഞ്ഞു നോക്കി, എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി.
6: ഒരു സഹോദരനാണ്, വലിയ പ്രായമൊന്നുമില്ല, ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അയാൾ പറയുന്നത്, ഞാനൊരു ഇസ്ലാമിക് പ്രബോധനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ എനിക്ക് കുറേ ദൂഷ്യ ഫലങ്ങളുണ്ട്. ഞാൻ ഗൾഫിലാണെങ്കിൽ ഞാൻ മാസ്റ്റർബേഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ പലരെയും ഞാൻ എന്താ വെച്ചാൽ പലർക്കും പല ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ വന്നാൽ അവർക്ക് ഞാനത് നികത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു സഹോദരിയുമായൊരു സ്ത്രീയുമായിട്ട് അയാൾ ചെറിയൊരു ചാറ്റിംഗ് ബന്ധമുണ്ടായി. അവരെന്താ വെച്ചാൽ സംശയങ്ങളൊക്കെ ചോദിക്കും, ചില മസാലകളൊക്കെ ചോദിക്കും, അത് ഞാനങ്ങനെ യൂട്യൂബ് ലിങ്ക് കൊടുക്കും. അങ്ങനെയായിരുന്നു, പിന്നീട് അതങ്ങനെ മറ്റൊരു രൂപത്തിലേക്ക് അത് വളർന്നു. അവർക്ക് സത്യത്തിൽ എന്നോടൊരു ഒരു ബഹുമാനമുള്ള ഒരു അടുപ്പമാണ് ശരിക്കുള്ളത്. പക്ഷേ എനിക്കവരോട് അങ്ങനെയല്ല തോന്നിയത്. അങ്ങനെ ഒരു മോശമായ ചാറ്റിങ് നടത്തി, അത് അവരുടെ കുട്ടി ആരോ മകനാരോ കണ്ടിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അയാൾക്കൊരു കുറ്റബോധം, ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഒരാളാണ്, എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്, എന്നെക്കുറിച്ച് വലിയ മതിപ്പാണ് ആളുകൾക്ക്, പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്, കുറേ തിന്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ എന്തു ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്.
7: അതെ അതെ, അത് സത്യസന്ധമായിട്ടുള്ളൊരു ചിന്തയാണ്. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ പിന്നെ നമ്മുടെ ഈ ലൈംഗികമായ ജീവിതത്തിലുള്ള വൈകൃതങ്ങൾ എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ഒരു വീക്ക്നെസ്സാണത്. എല്ലാവരിലുമുണ്ട് ആ ഒരു ഇത്, അതെല്ലാവരും മാനേജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, അതിപ്പോൾ അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ളതാണല്ലോ ഈ വികാരം എന്നുള്ളത്. അപ്പോൾ അതെല്ലാം മനുഷ്യന്മാർക്കുണ്ട്, അത് നമ്മളെ ഹലാലായ വഴിക്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറവുകളും പ്രശ്നങ്ങളും വരുമ്പോഴും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്യും, പലപ്പോഴും ഇങ്ങനത്തെ ടെൻഡൻസികൾ വരും. അതുപോലെ അന്യസ്ത്രീയെ നമ്മൾ സംസാരിക്കുമ്പോൾ, കാണുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഏത് സമയത്തും മനുഷ്യനെ തെറ്റിലേക്ക് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സുരക്ഷിതത്വം എന്താ വെച്ചാൽ, ആ ഒരു ഏരിയയ്ക്ക് നമ്മൾ ഹലാലായ നിലക്കാണെങ്കിൽ പോലും കടക്കാതിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സൂക്ഷ്മതക്ക് നല്ലത്. അപ്പോൾ ഒരു സ്ത്രീയെ നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഫത്വ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ശരി, എന്തു ചെയ്യാണ്, സ്വകാര്യമായി രണ്ട് പേര് ചാറ്റ് ചെയ്യാതൊക്കെയാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പബ്ലിക്കായിട്ട് നമ്മളെ വീട്ടിലെ ഭാര്യമാർക്കും കുട്ടികൾക്കുമൊക്കെ കാണത്തക്ക വിധത്തിലുള്ള പബ്ലിക്കായിട്ടുള്ള നിലക്കേ അത് ചെയ്യാവൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവില്ല, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനത്തെ ചില ബന്ധങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുണ്ടാകുമ്പോൾ അത് ഒരു തിന്മയിലേക്ക് എത്തും, കാരണം അത് അതുകൊണ്ടല്ല അല്ലോ വിരോധിച്ചത്. അപ്പോൾ അത് എത്താത്ത ആൾക്കാരുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത് അവിശ്വസനീയമായ കാര്യമാണ്. എല്ലാവരാണെങ്കിലും എത്തും. വമാ ഉപരി ഉ നഫ്സി ഇന്ന നഫ്സൽ അമ്മാറത്തും ബിസു. അതിപ്പോൾ യൂസുഫ് നബി പറഞ്ഞതാണെന്നും അഭിപ്രായമുണ്ട്, യൂസുഫ് പിന്നെ ആ സുലേഖ പറഞ്ഞതാണെന്നും അഭിപ്രായമുണ്ട്. എന്തായാലും അതിൻ്റെ ആശയം അതാണ്, ഞാൻ എന്നെ ഒഴിവാക്കി പറയണില്ല, തെറ്റുകളൊന്നും സംഭവിക്കില്ല എനിക്ക് ഞാൻ പറയണില്ല. തീർച്ചയായും മനസ്സ് തെറ്റുകൾ സംഭവിക്കുന്നതാണ്, അപ്പോൾ എല്ലാവർക്കും സംഭവിക്കും. അപ്പോൾ ഈ സഹോദരനോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള പിന്നെ തിന്മകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട് എന്ന് അയാൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇത്തരം കണക്ഷൻസ്, സ്ത്രീകളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ, അത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അയാൾക്ക് ഒരു മനസ്സമാധാനം കിട്ടും, സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യും.
6: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, അവരുടെ ഭർത്താവ് ഡ്രൈവർ ജോലിയാണ്. അപ്പോൾ അവർ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത്, പിന്നെ സാധാരണ ഭർത്താവ് ക്ഷണിക്കുമ്പോൾ ഭാര്യ വന്നിട്ടില്ലെങ്കിലാണ് അതിന് കുറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ എന്നവർ ചോദിക്കുന്നു ഭർത്താവിനെ ക്ഷണിക്കുമ്പോൾ. കാരണം ഇദ്ദേഹം അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്തില്ല, തീരെ താല്പര്യമില്ല. ഇപ്പോൾ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊരിക്കലൊക്കെ അദ്ദേഹം അതിന് അദ്ദേഹം ആ കാര്യത്തിന് മുതിരുന്നുള്ളൂ. അപ്പോൾ എന്നാൽ അവർ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള പലരും, ഒരേ ജോലി ചെയ്യുന്നവർ പലരും അവരുടെ കുടുംബത്തിലൊക്കെ സാധാരണ രൂപത്തിൽ നടക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരാതിരിക്കട്ടെ, ഒരു താല്പര്യം വരാതിരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് ഒരു ഭർത്താവിനോട് എങ്ങനെ ഇത് പറയും, എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും എന്നാണ് അവർ ചോദിക്കുന്നത്.
7: അല്ല, ഇതിലിപ്പോൾ അങ്ങനത്തെ സംഗീതം ഒന്നുമില്ല. സാധാരണ ഇപ്പോൾ നബിൻ്റെ അടുക്കൽ വന്നിട്ട് തന്നെ ഒരു പുരുഷൻ്റെ ശേഷിക്കുറവിനെക്കുറിച്ച് പരാതിപ്പെട്ടതായിട്ട് നമ്മൾ ഹദീസുകൾ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്ന കാര്യമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ്, ഒരു ഭർത്താവിന് വേണ്ടെന്ന് വെക്കാൻ പോലും ഒരു സ്ത്രീക്ക് എന്തുണ്ട്, അവകാശമുണ്ട്. പൊതുവെ പുരുഷന്മാരിൽ എന്തുണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു കോമണായി സാധാരണ ഒരു താല്പര്യക്കുറവ് കാണലില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇനി പല കാരണങ്ങളാണ്. ഒന്നിപ്പോൾ ഇത് എന്തെങ്കിലും അവിഹിതമായ ബന്ധങ്ങളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ പോൺ സൈറ്റുകൾ കണ്ട് അശ്ലീലങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും മാസ്റ്റർബേഷനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ലൈംഗിക വൈകൃതങ്ങൾ ജീവിക്കുന്ന ആളുകൾക്ക് പൊതുവെ ഭാര്യമാരോട് അടുപ്പം താല്പര്യം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായ രോഗങ്ങൾ, ഷുഗർ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ എന്താ വെച്ചാൽ ഈ ജന്മനാ തന്നെ എന്താണ് ഇത്തരം ഹോർമോൺസുകൾ വേണ്ട രൂപത്തിൽ വർക്ക് ചെയ്യാത്ത ആളുകൾ, അപൂർവം ചെറിയ ശതമാനം ആളുകൾ അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അദ്ദേഹം ഒരു ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതൊന്നും താല്പര്യമില്ലാത്തത് എന്ന് പഠിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെൻ്റെ ഭർത്താവാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എനിക്ക് ഹലാലാക്കിയത് നിങ്ങളെ മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ എന്താണ് നിർവഹിച്ചു തരൽ നിങ്ങളുടെ നിർബന്ധമായ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് താല്പര്യപ്പെടുന്നില്ല എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായൊരു മറുപടി എനിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയാം. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും, അയാൾ അയാളുടെ തകരാറുകൾ പറയാം, അതിനൊരു ചികിത്സ ആവശ്യമാണ്, ചികിത്സയ്ക്ക് മുന്നോട്ട് പോകാം. ഇങ്ങനെ നമ്മൾ വളരെ കണിശമായി ആവശ്യപ്പെട്ടിട്ടും, അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചില തീരുമാനങ്ങളിലേക്ക് പോകേണ്ടിരുന്ന് പറയാം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഇന്ന് ഒരു പ്രതികരണങ്ങൾ ഉണ്ടാവുക, അദ്ദേഹം സഹകരിക്കാതൊക്കെ ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക ചെയ്യുകയാണെങ്കിൽ വേറെ വഴികൾ ആലോചിക്കണം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ.
6: തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ബഹർദാവാന അലഹമുല്ലാ റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് സ്നേഹക്കോട്. സങ്കടങ്ങൾ പങ്കുവെക്കാം. സ്നേഹക്കോടിൽ ഇതുവരെ നമ്മോടൊപ്പം സംസാരിച്ചിരുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
8: هي الحبيبة والمختار
9: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
2: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ. ഡോക്ടർ മറിയാമു രചിച്ച ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദ ഘാതകൻ എന്ന രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
1: ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദ ഘാതകൻ. എഴുത്ത് ഡോക്ടർ മറിയാമു. മെയ് 17 ലോകമെമ്പാടും ലോക ഹൈപ്പർ ടെൻഷൻ ദിനമായി ആചരിക്കുന്നു. ലക്ഷണങ്ങളൊന്നുമില്ലാതെ മനുഷ്യന്റെ ശരീരത്തെ പതുക്കെ ബാധിക്കുന്നതിനാൽ ഹൈപ്പർ ടെൻഷൻ സൈലന്റ് കില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നത്തെ ജീവിതശൈലി കാരണം വലിയൊരു ശതമാനം ആളുകൾക്കും ഈ അവസ്ഥയുണ്ടെങ്കിലും പലരിലും അത് അറിയപ്പെടാതെ പോകുന്നു. അതിനാൽ തന്നെ സമയബന്ധിതമായി തിരിച്ചറിയലും നിയന്ത്രണവും വളരെ പ്രധാനമാണ്. എന്താണ് ബ്ലഡ് പ്രഷർ? നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിലൂടെ രക്തമൊഴുകുമ്പോൾ അത് ആ കുഴലുകളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദത്തെയാണ് ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. നമ്മൾ മോട്ടോർ ഉപയോഗിച്ച് കിണറ്റിൽ നിന്നും വെള്ളമടിക്കാറുണ്ടല്ലോ. മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ പൈപ്പിനുള്ളിലൂടെ വരുന്ന വെള്ളത്തിന് ഒരു നിശ്ചിത വേഗവും മർദ്ദവുമുണ്ടാകും. ഈ മർദ്ദം കൂടിയാൽ പൈപ്പ് പൊട്ടിപ്പോകാനോ മോട്ടോറിന് കേടുപാടുകൾ സംഭവിക്കാനോ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദം കൃത്യമായ അളവിലായിരിക്കണം. ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് രക്തം രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന സമ്മർദ്ദം സ്ഥിരമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. സാധാരണയായി 120-180 വരെയുള്ളതിനെ നോർമലായി കണക്കാക്കുമ്പോൾ 140/90 വരെ അല്ലെങ്കിൽ കൂടുതലുള്ളതിനെ ഹൈപ്പർ ടെൻഷനായി കണക്കാക്കുന്നു. ഇപ്പോഴത്തെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 130-180 കഴിഞ്ഞാൽ തന്നെ ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത്. അപ്പോൾ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും നിയന്ത്രിക്കാനും സഹായിക്കുന്നു. 2026 ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ പ്രമേയം: രക്തസമ്മർദ്ദം കൃത്യമായി പരിശോധിക്കുക, നിയന്ത്രണത്തിൽ വയ്ക്കുക, ദീർഘായുസ് നേടുക എന്നതാണ്. ഇത് ശരിയായ രീതിയിൽ രക്തസമ്മർദ്ദം അളക്കുന്നതിൻ്റെയും അതിന് നിയന്ത്രണത്തിൽ നിർത്തുന്നതിൻ്റെയും പ്രാധാന്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ശരിയായ അളക്കൽ വളരെ പ്രധാനമാണ്. വിശ്രമാവസ്ഥയിൽ ഇരുന്ന് ശരിയായ രീതിയിൽ ഒന്നിലധികം തവണ അളക്കുന്നതിലൂടെ മാത്രമേ ശരിയായ വിലയിരുത്തൽ സാധ്യമാകൂ. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാതെ പോകുമ്പോൾ അത് ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ ഗുരുതരമായി ബാധിക്കും. ഹൃദയാഘാതം, സ്ട്രോക്ക്, വൃക്കകളുടെ പ്രവർത്തനക്കുറവ്, കണ്ണിലെ റെറ്റിനോപ്പതി എന്നിവയ്ക്ക് പ്രധാന കാരണം ഇതാണ്. പ്രത്യേകിച്ച് ദീർഘകാലമായി നിയന്ത്രിക്കാത്ത ഹൈപ്പർ ടെൻഷൻ കാരണം രക്തക്കുഴലുകളുടെ ഭിത്തികൾ കട്ടിയാവുകയും അവയുടെ ഇളക്കം കുറയുകയും ചെയ്യുന്നു. ഇതുതന്നെ പിന്നീട് ഹൃദ്രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും വ്യക്തമായ ലക്ഷണങ്ങളില്ലാത്തതാണ്. ചിലപ്പോൾ തലവേദന, തലചുറ്റൽ, ഹൃദയമിടിപ്പ് വർദ്ധിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ സ്ഥിരമായി കാണപ്പെടണമെന്നില്ല. അതുകൊണ്ടുതന്നെ ചെക്ക് യുവർ BP റെഗുലർലി എന്ന സന്ദേശം അത്യന്തം പ്രാധാന്യമർഹിക്കുന്നു. അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ അമിത ഉപ്പ് ഉപയോഗം, അമിതവണ്ണം, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം, പുകവലി, പ്രമേഹം,

0: പാരമ്പര്യം എന്നിവ ഉൾപ്പെടുന്നു. ഇന്ന് നഗരജീവിതവും പ്രോസസ്ഡ് ഫുഡുകളുടെ ഉപയോഗവും വർദ്ധിച്ചതോടെ ഹൈപ്പർ ടെൻഷൻ ചെറുപ്പക്കാരിലും കൂടുതലായി കാണപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്. ബി പി നിയന്ത്രണത്തിനായി ജീവിതശൈലി മാറ്റങ്ങൾ ഏറെ ഫലപ്രദമാണ്. ദിവസേന കുറഞ്ഞത് 30 മിനിറ്റ് ശാരീരിക വ്യായാമം, പഴം പച്ചക്കറി സമൃദ്ധമായ ഭക്ഷണം, ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കൽ, ഭാരം നിയന്ത്രിക്കൽ, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവ നിർബന്ധമാണ്. രക്തസമ്മർദ്ദം പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നതും അത്യാവശ്യമാണ്. മരുന്ന് തുടങ്ങിയതുകൊണ്ട് രോഗം ശാശ്വതമായി മാറി എന്ന ധാരണ തെറ്റാണ്. ഇത് നിയന്ത്രണത്തിലാക്കേണ്ട ഒരു ദീർഘകാല അവസ്ഥയാണ്. ഇസ്ലാം നമ്മെ ആരോഗ്യകരമായ മിതമായ ജീവിതശൈലിയിലേക്ക് നയിക്കുന്നു. ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എന്നാൽ അതിരുവിടരുത്. ഈ മാർഗനിർദ്ദേശം ഇന്ന് മെഡിക്കൽ ശാസ്ത്രം പറയുന്ന ബാലൻസ്ഡ് ഡയറ്റ്, പോർഷൻ കൺട്രോൾ എന്നിവയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദ രോഗമാണെങ്കിലും അത് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ആരോഗ്യകരമായ ജീവിതശൈലി, സമയബന്ധിത പരിശോധന, ആത്മീയ ശാന്തി എന്നിവയുടെ സംയോജനം നമ്മെ ദീർഘായുസ്സിലേക്കും ആരോഗ്യകരമായ ജീവിതത്തിലേക്കും നയിക്കും.
1: നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ, ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. വസ്സലാത്തു വസ്സലാമു അൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി ഗുറുൽ മയാമീൻ وعلى ازواجه امهات المؤمنين ومن تبعهم باحسان الى يوم الدين ثم ما بعد ബഹുമാനിയരെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ചുവരെഴുത്തുന്ന നമ്മുടെ ഈ തുടർ പങ്ക്തിയിൽ പരിപാടിയിൽ ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ബനു ഹാഷിം കുടുംബവും സഹാബികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതിൽ ഒരു വിശാലമായ ഭാഗം ഇവിടെ വിശദീകരിക്കുവാൻ നമ്മുടെ സമയം പരിമിതമാണ്. പക്ഷേ ബനു ഹാഷിം കുടുംബവുമായി സഹാബികളിൽ പ്രമുഖരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർക്കുണ്ടായിരുന്ന ബന്ധമാണ് ഇവിടെ ഇന്ന് വിശദീകരിക്കുന്നത്. നമ്മളീയൊരു ഭാഗം പറഞ്ഞു തുടങ്ങിയതിൻ്റെ സാഹചര്യം ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. കർബല പോർക്കളത്തിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ദാരുണമായി വധിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം രക്തസാക്ഷിയാവുകയുണ്ടായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ രക്തസാക്ഷിയാകുമ്പോൾ നബി കുടുംബത്തിൽ നിന്ന് കുറേ പേർ ഹുസൈനോടൊപ്പം വധിക്കപ്പെടുകയുണ്ടായി, രക്തസാക്ഷികളാവുകയുണ്ടായി. ആ വധിക്കപ്പെട്ടവരിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നീ പേരുകളുണ്ട്. ആരാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നീ പേരുകൾക്ക് ഉടമസ്ഥർ? അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരങ്ങളാണ്, അഥവാ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കളാണ്. അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമയല്ലാത്ത ഭാര്യമാരുണ്ടായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗശേഷം അലി റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ച ഭാര്യമാർ, അവരിൽ അലിയിനുണ്ടായ മക്കളാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവർ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അർദ്ധ സഹോദരങ്ങൾ. അവർ കർബലയിൽ ശുഹദാക്കളാണ്. അതേപോലെ വേറെയും അബൂബക്കറും ഉമറും കർബലയിൽ ഷഹീദായിട്ടുണ്ട്. അപ്പോൾ കർബലയിലെ ശുഹദാക്കളെ എണ്ണുമ്പോൾ നബി കുടുംബത്തിൽ നിന്ന് രണ്ട് അബൂബക്കർ, രണ്ട് ഉമർ, ഈ പേരുകൾ നമ്മൾ കേൾക്കുമ്പോൾ ആ രണ്ടാമത്തെ അബൂബക്കറും ഉമറും ആരാണ്? അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പൂർണ്ണ സഹോദരൻ ഹസൻ്റെ മക്കളാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആലാൻ്റെ മക്കൾക്ക് അബൂബക്കർ, ഉമർ, ഉസ്മാൻ പേരുകളുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമക്കൾക്ക് അബൂബക്കർ, ഉമർ പേരുകളുണ്ടായിരുന്നു. ഈ ഒരു വിഷയം നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയത്തിലേക്ക് വരുന്നത്. എന്താ കാര്യം? ഇന്ന് ഷിയാ ലോകത്തിന്, വിശിഷ്യ അവരിലെ തീവ്രന്മാർ റാഫുദികൾ, അവർക്കേറെ വെറുപ്പുള്ള പേരുകളാണ് അബൂബക്കറും ഉമറും ഉസ്മാനും. ഇന്നത്തെ ഷിയാ ലോകം ശപിക്കുകയും ഈർഷ്യതയിൽ കേൾക്കുകയും ചെയ്യുന്ന പേരുകളാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ പേരുകൾ. നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന മഹത്വക്കൾക്ക് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഏറ്റവും ഇമ്പമുള്ള പേരുകൾ അബൂബക്കറും ഉമറും ഉസ്മാനുമായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നു. അതേ നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ പിൽക്കാലത്ത് അവർക്ക് ഏറ്റവും വെറുക്കപ്പെട്ട പേര് അബൂബക്കറും ഉമറും ഉസ്മാനും എന്ന് നമ്മൾ കേൾക്കുന്നു. ഇവിടെ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി കുടുംബത്തിലെ ആദ്യകാല മെമ്പർമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൾ അബൂബക്കറും ഉമറും ഉസ്മാനും ആയതിനാലാണ് അവരുടെ ബീജത്തിൽ പിറന്ന സ്വന്തം മക്കൾക്ക്, തങ്ങളുടെ ഇഷ്ട പുത്രന്മാർക്ക് അവർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നീ പേരുകൾ വിളിച്ചത്. പക്ഷെ പിൽക്കാലക്കാരായ ഷിയാലോകം, ഇന്നത്തെ ഷിയാലോകം, അവർ അവരുടെ പൂർവികനായ മഹത്വക്കളെ അനുധാവനം ചെയ്തല്ല ഇന്ന് ജീവിക്കുന്നത്. അവർ ഒരു വേദിയിൽ, വീതിയിൽ പിൽക്കാല ഷിയാലോകം ആ വിഷയത്തിൽ മറ്റൊരു ലോകത്ത്. ഇന്നത്തെ ഷിയാലോകം അവർ അബൂബക്കറിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, ഉമറിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, ഉസ്മാനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഖുറൈശികളുടെ, ബഹുദൈവ വിശ്വാസികളുടെ രണ്ട് വിഗ്രഹങ്ങളായിട്ടാണ് ഷിയാലോകം ഇന്ന് അബൂബക്കറിനെയും ഉമറിനെയും വിശിഷ്യ പരിചയപ്പെടുത്തുന്നത്. ദുആഉ സ്വനമൈ ഖുറൈശ്, ഖുറൈശികളുടെ ഇരു വിഗ്രഹങ്ങൾക്ക് എതിരിൽ ഒരു ദുആയുണ്ട് ഷിയാക്കൾക്ക്. മിഫ്താഹുൽ ജിനാൻ എന്ന ഷിയാലോകത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥം ആയത്തുള്ള ഖുമൈനി തഹ്ഖീഖ് ചെയ്ത, പരിശോധിച്ച ഗ്രന്ഥമാണത്. അതിൽ ഈ പ്രാർത്ഥനയുണ്ട്. അതേപോലെ ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന ഷിയാക്കളുടെ ഒരു ആധികാരിക ഗ്രന്ഥം അൽ മജ്ലിസിയുടേത്, അതിൽ ഈ ദുആയുണ്ട്. ഈ ദുആയുടെ മഹത്വം എന്താ? ആദ്യം ഞാൻ ആ ദുആ നിങ്ങളെ കേൾപ്പിക്കാം. ഷിയാക്കൾ വളരെ പോരിശയിൽ മഹത്വമുള്ളതായി ഗണിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ദുആയാണ്. അത് അബൂബക്കറിനെയും ഉമറിനെയും വിശിഷ്യ ശപിച്ചുകൊണ്ടാണ്. അല്ലാഹുമ്മ അൽ സനമൈ ഖുറൈശ് വജിബ്തൈഹ വതാഗൂതൈഹ വഇഫ്കൈഹ വബ്നതൈഹിമ. തുടക്കം തന്നെ അങ്ങനെയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലെ സലാത്ത് കഴിഞ്ഞിട്ടാണ് ഈ ദുആ വരേണ്ടത്. അല്ലാഹുവേ, ഇൽ അൻ സനമൈ ഖുറൈശ്, ഖുറൈശികളുടെ ഇരു വിഗ്രഹങ്ങളെ നീ ശപിക്കണമേ. വജിബ്തൈഹ, ഖുറൈശികളുടെ രണ്ട് ജിബിത്തുകളെയും, പിശാച് എന്ന അർത്ഥത്തിൽ. അതേപോലെ വതാഗൂതൈഹ, ഖുറൈശികളുടെ രണ്ട് താഗൂത്തുകൾ, അവരെയും നീ ശപിക്കണമേ. വഇഫ്കൈഹ, ഖുറൈശികളുടെ വ്യാജന്മാർ രണ്ടുപേരെ ശപിക്കണമേ. വബ്നതൈഹിമ എന്ന് പറഞ്ഞാൽ ഖുറൈശികളുടെ രണ്ട് വിഗ്രഹങ്ങളുടെ രണ്ട് പെൺമക്കളെ ശപിക്കണമേ. ഉദ്ദേശം ആയിഷയും ഹഫ്സയുമാണ് റളിയല്ലാഹു അൻഹുമ, അവരെയും ശപിക്കാനുള്ള ദുആയാണ്. എന്നിട്ട് അബൂബക്കറിനെ കുറിച്ചും ഉമറിനെ കുറിച്ചും ദുആയിൽ തുടർന്ന് പറയുന്നത് അല്ലദൈനി ഖാലഫ അംറക്, അള്ളാഹു അവർ രണ്ടുപേരും നിൻ്റെ കൽപ്പന ലംഘിച്ചു. വ അങ്കറ വഹയെ, നിൻ്റെ വഹീനെ നിഷേധിച്ചു. വ ജഹദ ഇനാമക്, നിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു. വ അസയ റസൂലക്, നിൻ്റെ റസൂലിനെ ധിക്കരിച്ചു. വഖല്ലബ ദീനക്, നിൻ്റെ ദീനിനെ അവർ മാറ്റിമറിച്ചു. വഹറഫ കിതാബക്, നിൻ്റെ ഗ്രന്ഥത്തെ അവർ വളച്ചൊടിച്ചു. വ അത്വല അഹ്കാമക്, നിന്റെ മതവിധികളെ അവർ കാറ്റിൽ പറത്തി. വാബുത്തല ഫറായിദക്, നിന്റെ നിർബന്ധ കൽപ്പനകൾ അവർ അസാധുവാക്കി. വാൽഹദഫി ആയാതിക്, നിന്റെ വചനങ്ങളിൽ അവർ കൃത്രിമത്വം നടത്തി. വാദയ ഔലിയാഅക്, നിന്റെ ഔലിയാക്കളോട് അവർ ശത്രുത വെച്ച് പുലർത്തി. വവാലയ അദാഅക്, നിന്റെ ശത്രുക്കളോടവർ മൈത്രി വെച്ച് പുലർത്തി. വഹറബ ബിലാദക്, നിന്റെ നാടുകളെ അവർ നശിപ്പിച്ചു. വഅഫ്സദ ഇബാദക്, നിന്റെ ദാസന്മാരെ അവർ കുഴപ്പത്തിലാക്കി തുടങ്ങി. പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും ശപിക്കുവാനുള്ള ഷിയാക്കളുടെ ചാർജ് ഷീറ്റ് ഇതേപോലെ വ്യാജമായി കൊടും ക്രൂരമായിട്ട് അവർ നിരത്തുകയാണ്. ഈ ദുആഉ സനമൈ ഖുറൈഷ് എന്ന് പറയുന്ന ഷിയാക്കളുടെ ഇന്നത്തെ പ്രാർത്ഥനാ വചനം, ഇതവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിലുള്ളതാണ്. മാത്രമല്ല ഈ ദുആ ചൊല്ലുന്നതിൻ്റെ മഹത്വം അവർ പറയുന്നത് കതബല്ലാഹു ലഹു സബീന അൽഫ് ഹസന എന്നാണ്. അൽമജ്ലിസി ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന കിതാബിൽ ഈ ദുആ ചൊല്ലുന്നവർക്ക് ഉള്ള മഹത്വം പറയാണ്. കതബല്ലാഹു ലഹു സബീന അൽഫ് ഹസന എന്നാണ്, 70,000 നന്മ ലഭിക്കും ഈ ദുആ ചൊല്ലിയാൽ. വമഹ അൻഹു സബീന അൽഫ് ഹസയ്യ എന്ന, 70,000 തിന്മ അയാളെ തൊട്ട് മായ്ക്കപ്പെടും. വറഫാ ലഹു സബീന അൽഫ് ദറജ, 70,000 ദറജ ഉയർത്തപ്പെടും. വയുക്കുള്ള ലഹു സബൂന അൽഫ് ഹാജ, 70,000 ആവശ്യങ്ങൾ അയാളുടേത് നിർവഹിക്കപ്പെടും ഈ ദുആ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്നാണ് ആര് പറയുന്നത്? ഈ ദുആയുടെ പോരിശിയായിട്ട് മുഹമ്മദ് ബാഖിർ അൽമജ്ലിസി എന്ന ഷിയ പണ്ഡിതൻ അല്ലാമത്തു ഷിയ പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഷിയാക്കളുടെ അടുക്കൽ പോരിശയാക്കപ്പെട്ട ദുആയാണിത്. അബൂബക്കറിനെ ശപിച്ചും ഉമറിനെ ശപിച്ചുമുള്ള ഈ ദുആഉ സനമൈ ഖുറൈഷ് വൈകുന്നേരവും രാവിലെയും അബൂബക്കറിനെയും ഉമറിനെയും ശപിച്ചിട്ടുണ്ട് എങ്കിൽ, രാവിലെയാണ് ശപിക്കുന്നതെങ്കിൽ വൈകുന്നേരം വരെ ഒരു കുറ്റവും രേഖപ്പെടുത്തില്ല, വൈകുന്നേരമാണ് ശപിക്കുന്നതെങ്കിൽ പുലരും വരെയും ഒരു കുറ്റവും രേഖപ്പെടുത്തപ്പെടില്ല എന്ന് പറയുന്ന പിന്നെ വരികളൊക്കെ അതിലുണ്ട്. ഏതായാലും ഇവിടെ വിഷയം അബൂബക്കറിനോടും ഉമറിനോടുള്ള ഇന്നത്തെ ഷിയാലോകത്തിൻ്റെ മനഃസ്ഥിതിയാണ്, അവരുടെ സമീപനാണ്. അതുകൊണ്ടാണ് അവർക്ക് ശാപാർഹരാണ് അബൂബക്കർ ഉമർ. അവർ ശാപ പ്രാർത്ഥന ഇവർക്കെതിരിൽ നടത്തുന്നു. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഷിയാക്കൾക്കിടയിൽ ജോലി ചെയ്യുന്നവർ അവർക്ക് ഷിയാക്കളുടെ പ്രതികരണത്തെക്കുറിച്ച് അബൂബക്കർ ഉമർ പേരുകൾ കേൾക്കുമ്പോൾ, കാരണം അവർ ഈ രീതിയിൽ പഠിപ്പിക്കപ്പെടുന്നവരാണ്. ഷിയാക്കളുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ, അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് സൈനുദ്ദീനുൽ നബാത്തി അദ്ദേഹത്തിനൊരു കിതാബുണ്ട്. അതിൽ അബൂബക്കർ ഉമർ എന്നിവരുടെ ഖിലാഫത്ത് അംഗീകരിക്കുന്നവൻ നാസിബിയാണ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഖവാരിജിയാണ്. നമ്മൾ അബൂബക്കർ ഉമറിൻ്റെയൊക്കെ ഖിലാഫത്ത് അംഗീകരിക്കണില്ല. റസൂലുള്ളാഹിൻ്റെ ശേഷം ഖലീഫയായി വന്നത് അബൂബക്കറാണ്, പിന്നീട് ഉമറാണ്. നാല് ഖുലഫാക്കളെ അവരോധിച്ചതിനാൽ അള്ളാഹുവോടൊപ്പം ഔലിയാക്കളെ സ്വീകരിച്ചവനാണ് സുന്നി എന്നാണ് അവർ പറയുന്നത് അസ്സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ. എന്നിട്ട് അബൂബക്കർ അള്ളാഹുവിനെ കുറിച്ച് എന്താ പറയുന്നത്? ഉമറിനെ കുറിച്ച് എന്താ പറയുന്നത്? അബൂബക്കർ ഉമർ എന്നിവരിൽ നിന്ന് ഒഴിയൽ ഇസ്ലാമാകുവാനുള്ള നിബന്ധനയാണെന്നാണ്. അതായത് ഒരാൾ മുസ്ലിം ആണെങ്കിൽ അബൂബക്കറിനെ ഒഴിവാക്കണം, ഉമറിനെ ഒഴിവാക്കണം, അവരെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അബൂബക്കർ ഉമർ എന്നിവർ ജാരസന്തതികൾ എന്നാണ് ഈ സൈനുദ്ദീൻ നിബാത്തി അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയത്. അബൂബക്കർ ഷെയ്ത്താൻ്റെ ഖലീഫയാണ് എന്ന് ആ ഗ്രന്ഥത്തിൽ തന്നെ കാണാം. ഒന്നും രണ്ടും ഖലീഫമാരുടെ മേൽ അള്ളാഹുവിൻ്റെ മുഴുവൻ ശാപം ഉണ്ടാകട്ടെ എന്ന് ശാപ പ്രാർത്ഥന. ഇതേപോലെ അബൂ ജാഫർ അൽ ഖുമ്മി മുഹമ്മദ് ബിൻ ഹസൻ അസ്സഫാർ, അയാൾക്ക് ബസായിറു ദറജാത്ത് എന്ന് പറഞ്ഞിട്ട് കിതാബുണ്ട്. ബസായിറു ദറജാത്ത്, അതിൽ പറയുന്നത് ഷിയാ ഇമാമുകൾ ജംറകളിൽ എറിയുന്നത് അബൂബക്കർ ഉമർ എന്നിവരെയാണ്. ജംറകളിൽ നമ്മൾ ഹജ്ജിൽ കല്ലെറിയില്ലേ, ജംറകളിൽ അവിടെ ആരെ കല്ലെറിയണത്? ഷിയാക്കൾ കല്ലെറിയുന്നത് അത് അബൂബക്കറിനെയും ഉമറിനെയുമാണെന്നാണ്. ഇതേപോലെ ഉള്ള കിതാബുകളാണ് ഷിയാക്കൾക്ക് ഓതിപ്പഠിക്കാനും അവർക്ക് ആത്മീയമായി പ്രചോദനമായി വർത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഷിയാ ലോകം ഇന്ന് അബൂബക്കർ റളിയല്ലാഹുവിനെ, ഉമർ റളിയല്ലാഹുവിനെ ശപിക്കുകയും ആ പേര് കേൾക്കുമ്പോൾ അവർക്ക് അലവസരവും അലർജിയും ഉണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ അതിന് അത്ഭുതപ്പെടാനില്ല. പക്ഷെ നമ്മുടെ വിഷയം, ഞാൻ ഇതൊക്കെ ഇവിടെ ആമുഖമായിട്ട് ഉണർത്തുന്നത് പിൽക്കാല ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളമാണ് അവർക്ക് അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയൊക്കെ വിഷയത്തിൽ ഇത്തരം നിലപാടുകൾ സമീപനങ്ങൾ. എന്നാൽ പൂർവ്വകാലത്ത് നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം, അലിയിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ ഹസൻ ഹുസൈൻ തുടങ്ങിയ മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൻ അലി സൈനുലാബിദീനെ സംബന്ധിച്ചിടത്തോളം, അലി സൈനുലാബിദീൻ്റെ മകൻ മുഹമ്മദുൽ ബാക്കിറിനെ സംബന്ധിച്ചിടത്തോളം, മുഹമ്മദുൽ ബാക്കിറിൻ്റെ മകൻ ജാഫർ സാദിഖിനെ സംബന്ധിച്ചിടത്തോളം, ഇവരൊക്കെ മഹത്തുക്കളല്ലേ. പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ നബി കുടുംബത്തിലെ ബനു ഹാഷിമിലെ മെമ്പർമാരാണ്. അവരെങ്ങനെയായിരുന്നു അബൂബക്കറിനെ കണ്ടിരുന്നത്, ഉമറിനെ കണ്ടിരുന്നത്, ഉസ്മാനെ കണ്ടിരുന്നത്? ഈ മഹത്വക്കളും നബി കുടുംബവും തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്കറിയില്ല. ഇപ്പോൾ ഇമാം ജാഫർ സാദിഖ്, അദ്ദേഹം ജനിക്കണതെന്ന, ഇമാം ജാഫർ സാദിഖ് ജനിക്കുന്നത് ഹിജ്റാബ്ദം 80-ലാണ്, 80-ൽ. ഇമാം ജാഫർ സാദിഖിൻ്റെ ഉമ്മാര, ഇമാം ജാഫർ സാദിഖിൻ്റെ മാതാവ് ഉമ്മു ഫർവയാണ്. ഉപ്പയാര മുഹമ്മദുൽ ബാക്കിറാണ്, മുഹമ്മദുൽ ബാക്കിർ. ആരാ ഈ മുഹമ്മദുൽ ബാക്കിർ? മുഹമ്മദുൽ ബാക്കിർ അലി റളിയല്ലാഹുവിൻ്റെ പേരമക്കളിൽ അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹുസൈൻ, ഹുസൈൻ്റെ മകൻ അലി സൈനുൽ ആബിദീൻ, അലി സൈനുൽ ആബിദീൻ്റെ മകനാണ് മുഹമ്മദുൽ ബാക്കിർ. തികഞ്ഞ പണ്ഡിതനായിരുന്നു, നിറഞ്ഞ വിജ്ഞാന കുതുകിയായിരുന്നു മുഹമ്മദുൽ ബാക്കിർ റഹിമഹുല്ലാ. ഈ മുഹമ്മദുൽ ബാക്കിർ ഹുസൈൻ്റെ പേരക്കുട്ടി. ആ പേരക്കുട്ടി കല്യാണം കഴിച്ചത് ആരെയാണ്? കല്യാണം കഴിച്ചത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയെയാണ് മുഹമ്മദുൽ ബാക്കിർ കല്യാണം കഴിച്ചത്. ആ മുഹമ്മദുൽ ബാക്കിർ അതേപോലെ തന്നെ ഉമ്മു ഫർവ എന്ന അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി, ആ ഉമ്മു ഫർവ മുഹമ്മദുൽ ബാക്കിർ ദമ്പതികൾക്ക് പിറന്ന കുട്ടിയാണ് ഇമാം ജാഫർ സാദിഖ്. ഈ ഇമാം ജാഫർ സാദിഖാണ് ജാഫരിയ മദ്ഹബിൻ്റെ ഇമാമാണ്, ഷിയാക്കളുടെ അലംഘനീയ നേതാവുമാണ്. ഷിയാക്കൾ ഇസ്നാശരികൾ എന്ന പേരിന് അർഹരാണല്ലോ. ആരെ എന്തുകൊണ്ടാണ് ഷിയാക്കൾക്ക് ഇസ്നാശരികൾ എന്ന പേര്? അവർ 12 ഇമാമന്മാരെ തങ്ങളുടെ നേതാക്കളായിട്ട്, നബിസ്ലാസ്ലമ തങ്ങളുടെ വിയോഗശേഷം അവരാണ് ഖലീഫമാരായി വരേണ്ടത് എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഇമാമിയ എന്നും ഇസ്നാശരിയ എന്നും ഷിയാക്കൾക്ക് പേര് വരാൻ കാരണം ഈ 12 ഇമാമന്മാർ അവർ തിരുവിയോഗശേഷം ഖലീഫമാരായി വരേണ്ടവരാണ് എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ്. അതിനസ്സായി റസൂലുള്ള പ്രമാണബദ്ധമായിട്ട് സ്ഥിരീകരിച്ചതും അതേപോലെ നിസ്ലാസ്ലമ തങ്ങൾ സുവ്യക്തമായിട്ട് പറഞ്ഞതുമാണ് ഈ 12 ഇമാമന്മാർ എന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. ശരിയല്ല, അങ്ങനെ റസൂലുള്ള നിസ്ലാസ്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. ഖിലാഫത്തിൻ്റെ വിഷയത്തിൽ സൂചന മാത്രമേ ഉള്ളൂ, വ്യക്തമായ ടെക്സ്റ്റ് ആ വിഷയത്തിലില്ല. സൂചന അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലാണ് ഉള്ളത് താനും. ഏതായാലും ഷിയാക്കൾ 12 ഇമാമന്മാരെ വിശ്വസിക്കുന്നു. ആ 12 ഇമാമന്മാർ ആരൊക്കെ? അലി റളിയല്ലാഹു തആല അൻഹു, പിന്നെ ഹസൻ റളിയല്ലാഹു തആല അൻഹു, പിന്നീട് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, പിന്നീട് അലി സൈനുൽ ആബിദീൻ ഹുസൈൻ്റെ മകൻ, പിന്നീട് അലി സൈനുൽ ആബിദീൻ്റെ മകൻ മുഹമ്മദുൽ ബാക്കിർ, പിന്നീട് ജാഫർ സാദിഖ്, പിന്നെ മൂസൽ ഖാദിം, ഇങ്ങനെ പോകല്ലേ. അപ്പോൾ ഇവിടെ അവരുടെ ഇമാമന്മാരിൽ അലി, ഹസൻ, ഹുസൈൻ, മുഹമ്മദുൽ ബാക്കിർ എത്രാമത്തെ ആളാ? നാലാമത്തെ ആള്. അല്ല, അലി സൈനുൽ ആബിദീൻ കഴിഞ്ഞിട്ട് മുഹമ്മദുൽ ബാക്കിർ അഞ്ചാമത്തെ ഇമാം. അവരുടെ അഞ്ചാമത്തെ ഇമാം അദ്ദേഹം കല്യാണം കഴിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി ഉമ്മു ഫർവയെയാണ് മുഹമ്മദുൽ ബാക്കിർ എന്ന ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി കല്യാണം കഴിച്ചത്. ആ ദമ്പതികൾക്ക്, മുഹമ്മദുൽ ബാക്കിർ ഉമ്മു ഫർവ ദമ്പതികൾക്ക് പിറന്ന മകനാണ് ഇമാം ജാഫർ സാദിഖ്. ഹിജ്റയുടെ 80-ൽ, ഹിജ്റയുടെ 80-ൽ. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താ? ആ കാലങ്ങളിൽ നബി കുടുംബവും സഹാബത്തും, ആലും അസ്ഹാബും, നബി കുടുംബവും സഹാബികളും തമ്മിലുള്ള സുദൃഢ ബന്ധം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കുടുംബവുമായി നബി കുടുംബത്തിനുള്ള സുദൃഢ ബന്ധം എത്രയെന്ന് മനസ്സിലാക്കാനാണ്. ഇത് പല ആളുകൾക്കും അജ്ഞമായിട്ടുള്ള ചരിത്ര റിപ്പോർട്ടുകളാണ്. ഇത് ഷിയാ ഗ്രന്ഥങ്ങളെ തന്നെ ഉദ്ധരിച്ചിട്ട് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന വിഷയവുമാണ്. ഷിയാ ഗ്രന്ഥങ്ങളാണ് ഈ യാഥാർത്ഥ്യങ്ങൾ പറയുന്നത്. അബൂബക്കറിന്റെ പേരക്കുട്ടി ഉമ്മു ഫർവയെ മുഹമ്മദ് ബാക്കിർ കല്യാണം കഴിച്ചു. ജാഫർ സാദിഖിൻ്റെ ഉമ്മ ഉമ്മു ഫർവയാണ്, ഉപ്പ മുഹമ്മദുൽ ബാക്കിറാണ്. അതുകൊണ്ട് ജാഫർ സാദിഖ് പറയാറ് തന്നെയുണ്ട്, വലദനി അബൂബക്കർ മറത്തൈനി, വലദനി അബൂബക്കർ മറത്തൈൻ, അബൂബക്കർ എനിക്ക് 2 തവണ ജന്മം നൽകി എന്ന്. എന്തിനാണ് ജാഫർ സാദിഖ് അത് പറയണത്? അബൂബക്കർ എനിക്ക് 2 നിലക്ക് ജന്മം നൽകി എന്ന്, 2 നിലക്ക് ജന്മം നൽകി എന്ന് ജാഫർ സാദിഖ് പറയണത് എന്തുകൊണ്ടാണ്? ആരെ ഈ അബൂബക്കർ? ഇന്ന് ഷിയാ ലോകം ശാപ പ്രാർത്ഥന നടത്തുന്ന, രാവിലെയും വൈകുന്നേരം ശപിക്കണം എന്ന് പറയുന്ന, ശപിച്ച വലിയ കൂലിയുണ്ട് എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചാണ് ജാഫർ സാദിഖ് പറയുന്നത്, അബൂബക്കർ എനിക്ക് 2 തവണ ജന്മം നൽകി, 2 നിലക്ക് ജന്മം നൽകി. അതെന്താ പറയാൻ കാരണം എന്നറിയോ? ഈ ഉമ്മു ഫർവയുടെ മാതാപിതാക്കൾ അബൂബക്കർ റളിയല്ലാഹു തആലാനുവിൻ്റെ പേരമക്കളാണ്. ഉമ്മയും വാപ്പയും. ഉമ്മു ഫർവയുടെ ഉമ്മ അസ്മ, ഉമ്മു ഫർവയുടെ ഉപ്പ ഖാസിം, ഉപ്പ ഖാസിം. ഈ ഖാസിമും അസ്മയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മക്കളായ മുഹമ്മദിൻ്റെയും അബ്ദുറഹ്മാൻ്റെയും മക്കളാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ മുഹമ്മദിൻ്റെ മകൻ ഖാസിം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ്റെ മകൾ അസ്മ. ഖാസിമും അസ്മയും തമ്മിൽ കല്യാണം നടന്നു. ആ കല്യാണത്തിലുണ്ടായ കുട്ടിയാണ് ഉമ്മു ഫർവ. ഈ ഉമ്മു ഫർവയെയാണ് മുഹമ്മദ് അൽ ബാഖർ കല്യാണം കഴിച്ചത്. അതിലാണ് ജാഫർ സാദിഖ് റഹിമഹുള്ള കുട്ടി ഉണ്ടായത്. അതുകൊണ്ടാണ് ജാഫർ സാദിഖ് പറയുന്നത് അബൂബക്കർ എനിക്ക് രണ്ട് നിലക്ക് അല്ലെങ്കിൽ രണ്ട് തവണ ജന്മം നൽകി എന്നുള്ളത്. അപ്പം സഹോദരന്മാരെ, ഈ ഒരു ഉദാഹരണം ഞാനിവിടെ എടുത്ത് ഉദ്ധരിച്ചത് എന്തിനാണ്? നമ്മൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വാക്താക്കൾ, സുന്നികൾ, സലഫികൾ, നമ്മൾ സച്ചരിതരെ അനുധാവനം ചെയ്യുന്നവരും പൂർവികരെ യഥാവിധം മാതൃകയാക്കുന്നവരുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി കുടുംബവുമായിട്ടുള്ള ബന്ധം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിന് നബി കുടുംബവുമായിട്ടുള്ള ബന്ധം അതെത്ര സുദൃഢമായിരുന്നു. ഷിയാലോകം തങ്ങളുടെ ഇമാം എന്ന് പ്രഖ്യാപിക്കുന്ന അനിഷേധ്യമായ അവരുടെ നേതാവായ മുഹമ്മദുൽ ബാഖിർ ഹുസൈൻ്റെ പേരക്കുട്ടി, അദ്ദേഹം കല്യാണം കഴിച്ചത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയെയാണ് എന്ന് പറയുമ്പോൾ എത്ര സുദൃഢമായ ബന്ധമായിരുന്നു ആ ബന്ധം. ഇതേപോലെ ഇവർ ശപിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ഉമർ, ഉമർ ബിൻ അൽ ഖത്താബ്. ഈ ദുആ സനമൈ ഖുറൈഷ്, ഖുറൈശികളുടെ രണ്ട് വിഗ്രഹങ്ങൾ, അതിന് എതിരിലുള്ള ദുആ ഉണ്ടല്ലോ, ആ ദുആയിൽ ഒന്ന് അബൂബക്കറിനെതിരാണ്, മറ്റൊന്ന് ഉമറിനെതിരാണ്. ഈ ഉമർ ആരാ? ആ ഉമറും നബി കുടുംബവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഉമർ റളിയല്ലാഹു തആല അൻഹു ആരെ വിവാഹം കഴിച്ച്? ഉമർ വിവാഹം കഴിച്ചത് ഉമ്മു കുൽസൂം ബിന്ത് അലിയിനെയാണ്. അലിയുടെ മകൾ ഉമ്മു കുൽസൂമിനെയാണ്. ഈ ഉമറിൻ്റെ ഭാര്യ, ഉമറിൻ്റെ ഭാര്യ ഉമ്മു കുൽസൂം. ഈ ഉമ്മു കുൽസൂമിലെ സൈദെന്നും സൈനബെന്നും രണ്ട് കുട്ടികൾ, സൈദെന്നും സൈനബെന്നും രണ്ട് കുട്ടികൾ ഉമറിനുണ്ടായിട്ടുണ്ട്. ഉമ്മു കുൽസൂമിൻ്റെ ഉപ്പ അലിയാണ്. ആരാണ് അലി? അലി ഇബ്നു അബി താലിബ്. ഉമ്മു കുൽസൂമിൻ്റെ ഉമ്മ ആരാ? ഉമ്മു കുൽസൂമിൻ്റെ ഉമ്മ ഫാത്തിമ ബിന്തു മുഹമ്മദ് അലൈഹി അസ്സലാം, റസൂലുള്ളാഹിൻ്റെ മകൾ ഫാത്തിമയാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് ഹസൻ, ഹുസൈൻ, സൈനബ്, ഉമ്മു കുൽസൂം, അതേപോലെ മുഹ്സിൻ, ഇങ്ങനെ അഞ്ച് മക്കളാണ്. അതിൽ മുഹ്സിൻ ചരിത്രത്തിൽ പ്രസിദ്ധമായിട്ടില്ല, കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോയി എന്നതിനാൽ. പക്ഷേ ഹസൻ, ഹുസൈൻ, സൈനബ്, ഉമ്മു കുൽസൂം എന്നീ ഫാത്തിമയുടെ മക്കൾ പ്രസിദ്ധരാണ്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് അലിയിൽ, അലിന് ഫാത്തിമയിലൂടെ ഉണ്ടായ മകളാണ് ഉമ്മു കുൽസൂം. ഈ ഉമ്മു കുൽസൂമിനെ ആര് കല്യാണം കഴിച്ചിരുന്നു? ഉമർ കല്യാണം കഴിച്ചിരുന്നു. മാത്രമല്ല ഉമർ മാത്രമേ അവരെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. ഉമറിൻ്റെ സഹധർമ്മിണിയായിരിക്കെയാണ് ഉമ്മു കുൽസൂം മരണപ്പെടുന്നത്. മാത്രമല്ല ഉമ്മു കുൽസൂം ബിന്ത് അലിയിലാണ് ഉമറിന് സെയ്ദ്, സൈനബ് മക്കളുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറുമായിട്ട് വൈവാഹിക ബന്ധമുണ്ടല്ലോ. ഉമറിൻ്റെ മകൾ ഹഫ്സയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഹാഷിമാണ്. ഉമറോ ഖുറൈശികളിൽ ബനു അദിയാണ്. അപ്പോൾ ബനു അദി ഗോത്രക്കാരനായ ഉമർ തൻ്റെ മകൾ ഹഫ്സയെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചു കൊടുത്തതിലൂടെ ബന്ധം നോക്കൂ നിങ്ങൾ. മാത്രമല്ല ഉമർ ബനു ഹാഷിമിൽ നിന്നൊരു കല്യാണം കഴിക്കുകയാണ്. ആരാ ബനു ഹാഷിമിൽ നിന്ന് കല്യാണം കഴിക്കുന്നത്? ബനു ഹാഷിമിൽ നിന്ന് ഉമർ കല്യാണം കഴിക്കുന്നത് അലിയിൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെയാണ്. ഉമ്മു കുൽസൂം ബിന്ത് അലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അന്ത്യനാളിൽ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകും, എല്ലാ ബന്ധങ്ങളും അന്ത്യനാളിൽ മുറിയും, എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുന്ന അവസ്ഥയാണ്. പക്ഷേ എൻ്റെ നസബും അതേപോലെ തന്നെ എൻ്റെ സിഹറും, ഞാനുമായി വൈവാഹിക ബന്ധം ആർക്കുണ്ടോ, ഞാനുമായി കുടുംബ ബന്ധം ആർക്കുണ്ടോ, ആ ബന്ധം നിലനിൽക്കും എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ മൂത്ത ആഗ്രഹമാണ് നബി കുടുംബത്തിൽ നിന്നൊരു കല്യാണം കഴിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഉമ്മു കുൽസൂമിനെ ഉമർ കല്യാണം അന്വേഷിക്കുന്നത്. അലി ആദ്യം സമ്മതിച്ചിരുന്നില്ല ഉമറിൻ്റെ അഭ്യർത്ഥന, പക്ഷെ വീണ്ടും അഭ്യർത്ഥിച്ചപ്പോൾ അലി റളിയല്ലാഹു തആലാനെ സമ്മതിക്കുകയും ഉമ്മു കുൽസൂമിനെ ഉമറിന് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല ഉമ്മു കുൽസൂം നിറഞ്ഞ സംതൃപ്തിയിൽ, തികഞ്ഞ ആദരവിൽ ഉമറിനോടൊപ്പം ജീവിച്ചതിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് വായിക്കുന്നുണ്ട്. ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ പലപ്പോഴും ഞാൻ ഉണർത്തിയിട്ടുണ്ടാകും, പക്ഷേ എങ്കിലും ഇവിടെ ആ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കറിയാം ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ മദീനയിൽ പട്ടിണി വ്യാപകമായി. അതേപോലെ തന്നെ അറേബ്യൻ ഉപദ്വീപിൻ്റെ വിവിധ ഭാഗങ്ങളിലും കൊടിയ പട്ടിണിയും ക്ഷാമവും ഉണ്ടായി. മഴ പെയ്യാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ആമുർ റമാദ എന്ന പേര്, ആമുൽ മജാ എന്നൊക്കെ പേര് ആ വർഷത്തിന് വന്നത്, പട്ടിണിയുടെ വർഷം. അതേപോലെ തന്നെ പിന്നെ മഴയില്ലാതെ മണ്ണ് പൊടിപാറി, അങ്ങനെ പിന്നെ ആമുർ റമാദ എന്ന പേരിലും ആ വർഷത്തിന് പേരുണ്ട്. നമ്മളെന്താ ചരിത്രത്തിൽ വായിക്കുന്നത്? ചരിത്രത്തിൽ വായിക്കുന്നത് ഉമർ റളിയല്ലാഹു തആലാൻഹു ആളുകൾ പട്ടിണിയിൽ കഴിഞ്ഞപ്പോൾ ഉമറും ഭക്ഷണം കഴിക്കാതെ ആളുകളെ സേവിക്കുവാനും അവരുടെ പട്ടിണി മാറ്റാനും പണിയെടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉറക്കല്ല, രാവിൻ്റെ മറവിൽ ആളുകളുടെ അവസ്ഥ അന്വേഷിച്ച് പുറപ്പെടും. അങ്ങനെയാണ് ഒരിക്കൽ ഒരു മലഞ്ചെരുവിൽ ഒരു ടെൻറ്റ് കാണുന്നത്. അപ്പോൾ ആ ടെൻറ്റ് കണ്ടപ്പോൾ ഉമർ ചെന്നു തിരക്കി, എന്താ വിഷയം? ടെൻറ്റിനകത്തുനിന്ന് ഒരു സ്ത്രീയുടെ നമ്പര കരച്ചിൽ. ടെൻറ്റിൻ്റെ പുറത്തൊരാണ് പ്രയാസപ്പെട്ട് നിൽക്കുന്നു, അറാബി ഗ്രാമീണൻ. അപ്പോൾ ഗ്രാമീണനോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ വിഷയം? എന്തിനാണ് നിങ്ങൾ വന്നത്? എന്താണ് ടെൻറ്റ് കെട്ടിയത്? അപ്പോൾ പറയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ വല്ല പിന്നെ സംഭാവനയും നൽകുന്നു എങ്കിൽ ആ സംഭാവന സ്വീകരിക്കാൻ വേണ്ടി ഗ്രാമീണതയിൽ നിന്ന് വന്നതാണ്. ഞാനും എൻ്റെ ഭാര്യയുണ്ട്. പക്ഷേ ഈ മലഞ്ചെരുവിലെത്തിയപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് പ്രസവവേദന വന്ന്, അവർ ഗർഭിണിയാണ്. അതുകൊണ്ട് വേഗം ടെൻറ്റ് കെട്ടി ഭാര്യ പ്രസവിക്കാൻ അവരാ ടെൻറ്റിലിരുത്തിയിരിക്കുകയാണ്. അവരാണ് കരയുന്നത്. ഞാൻ അവരുടെ പ്രസവ സമയം കാത്ത് ഇവിടെ നിൽക്കുകയാണ്. സഹായിക്കാൻ ആരുമില്ല. അവർക്കറിയില്ല, ഗ്രാമീണന് അറിയില്ല അത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഖലീഫ ഉമറാണ് ഈ തന്നോട് ചോദിക്കുന്നതെന്നും ഈ രാവിൻ്റെ മറവിൽ തൻ്റെ ആവശ്യം അന്വേഷിക്കുവാൻ, ജനങ്ങളുടെ ആവശ്യം അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ച വ്യക്തി ഉമറാണെന്ന്, അമീറുൽ മുഅ്മിനീൻ ആണെന്ന് അയാൾക്കറിയില്ല. പക്ഷേ അയാൾ തൻ്റെ ആവശ്യം പറഞ്ഞു. ഉമർ ഉടനെ മദീനയിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ടൊരു സ്ത്രീയെ, തൻ്റെ ഭാര്യയെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. എന്തിന്? ഈ നൊമ്പരമെടുത്ത് വേദനിക്കുന്ന, പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയുടെ പ്രസവ ശുശ്രൂഷക്ക്. ഉമർ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയ തൻ്റെ ഭാര്യ ആരാണ്? അത് അലി റളിയല്ലാഹുവിൻ്റെ മകൾ ഉമ്മു കുൽസുമാണ്. നമ്മളുടെ ചർച്ചയിൽ വിഷയീഭവിച്ച ഉമ്മു കുൽസും ബിന്ത് അലിയിനെയാണ് ഉമർ തൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി എന്ത് ചെയ്യണത്, ആ സ്ത്രീയുടെ സഹായത്തിന് നിർത്തുന്നത്. അങ്ങനെ ആ സ്ത്രീ പ്രസവ വേദന എടുത്ത്, പ്രസവ സമയമെടുത്ത സ്ത്രീയെ ഉമ്മു കുൽസും ബിന്ത് ശുശ്രൂഷിച്ചു. അവിടെ പ്രസവം നടന്നു. ആ സമയം ഉമർ ടെൻറ്റിന് പുറത്ത് ഈ അറാബിയോടൊപ്പം, ഈ പ്രസവിച്ച സ്ത്രീയുടെ ഭർത്താവിനോടൊപ്പം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഉമർ അയാളോടൊപ്പം ഇരുന്നിട്ട് അടുപ്പിൽ ഊതി റൊട്ടി പാകം ചെയ്യുകയാണ്. ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. അപ്പോഴാണ് ഉമറിൻ്റെ ഭാര്യ ഉമ്മു കുൽസും പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് അമീറുൽ മുഅ്മിനീനെ വിളിക്കുന്നത്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കൂട്ടുകാരന് ഒരാൺകുഞ്ഞ് പിറന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പോഴാണ് ഈ അറാബി തന്നെ അറിയുന്നത്, തന്നെ സഹായിച്ചത് ഞാൻ തിരക്കി വന്ന ഭരണാധികാരി ഉമറാണ്, അമീറുൽ മുഅ്മിനീനാണ് എന്ന്. തന്നെ സഹായിക്കാൻ അമീറുൽ മുഅ്മിനീൻ കൊണ്ടുവന്ന സ്ത്രീ, പ്രസവമെടുക്കാൻ കൊണ്ടുവന്ന സ്ത്രീ ആ അമീറുൽ മുഅ്മിനീൻ്റെ ഭാര്യയാണ് എന്നുള്ളത് അപ്പോഴാണ് അറാബി മനസ്സിലാക്കുന്നത്. ചരിത്രം അത് വിശാലമാണ് ആ വിഷയത്തിൽ. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഈ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹുവിന് കല്യാണം കഴിച്ച മഹദി ആര്? അത് ഉമ്മു കുൽസുമാണ്. ആ ഉമ്മു കുൽസും ഏതെങ്കിലും കുറച്ച് നാളുകൾ മാത്രം ഉമറിനോടൊത്ത് കഴിഞ്ഞ് ഞാൻ ബനു ഹാഷിമാണെന്ന ഗർവിൽ ജീവിച്ച മഹദിയല്ല പ്രത്യുത, അമീറുൽ മുഅ്മിനീൻ ഉമറിൻ്റെ വിരക്ത ജീവിതത്തിന് അനുകൂലമായി, അതേപോലെ അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് സഹായിയായി വർത്തിച്ച ഉമ്മു കുൽസുമാണ്. അപ്പോൾ ബനു ഹാഷിം കുടുംബം, അതേപോലെ തന്നെ ഉമറിൻ്റെ കുടുംബം എത്ര സുദൃഢ ബന്ധം നിലനിർത്തിയിരുന്ന മഹത്തുക്കളാണ്. ഇത് മനസ്സിലാക്കാനാണ് സഹോദരന്മാരെ ഇത്തരം ഉദാഹരണങ്ങൾ ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്ത് ആൽ നബി കുടുംബം ഏറെ ആദരിച്ച് ബഹുമാനിച്ചിരുന്നതായ ഉമറിനെയാണ്, അതേപോലെ അബൂബക്കറിനെയാണ് ഇന്ന് ഷിയാലോകം ഏറെ വെറുപ്പിൽ അറപ്പിൽ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഇവർക്കെതിരിലാണ് ഷിയാലോകം ശാപപ്രാർത്ഥന നടത്തുന്നത് എന്ന് പറയുമ്പോൾ വിഷയം എത്ര ഗൗരവമാണ്. ഈ ഷിയാലോകം അവർ ചരിത്രത്തോട് എന്ത് നീതിയാണ് പുലർത്തുന്നത്, തങ്ങളുടെ പൂർവികരോട് അവർക്ക് എന്ത് കടപ്പാടാണുള്ളത്, ഇത് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ ഇവിടെ ഈ ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വിവാഹം കഴിച്ച മഹദിയാണ് അസ്മ ബിന്ദു ഉമൈസ്. അസ്മ ബിന്ദ് ഉമൈസ്, അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗശേഷം അലി റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ചു അസ്മയെ. അതിനുമുമ്പ് അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നു ഉമാമയെ. ആരാ ഈ ഉമാമ? അതും നമ്മുടെ വിഷയത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് സംസാരത്തിൽ വരേണ്ടിയിരുന്ന ഒരു ഭാഗം കൂടിയാണ്. ഉമാമ ആരാണ്? ഉമാമ ബിന്ദ് അബുൽ ആസ് ആണ്. അബുൽ ആസ് അദ്ദേഹം ബനു ഉമയ്യ ഗോത്രത്തോട് കടപ്പെട്ട ആളാണ്. അബുൽ ആസ് ഇബ്നു റബീഅ്. ഈ അബുൽ ആസ് കല്യാണം കഴിച്ചത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ സൈനബിനെയാണ്. റസൂലുള്ളാഹിൻ്റെ പുത്രി, മൂത്ത പുത്രി സൈനബ് ബിന്ദു മുഹമ്മദ് അലൈഹി വസ്സലാം, അവരെയാണ് അബുൽ ആസ് ഇബ്നു റബീഅ് കല്യാണം കഴിച്ചിരുന്നത്. അബുൽ ആസ് ബനു ഹാഷിമല്ല, അബുൽ ആസ് ബനു അബ്ദു ഷംസിൽപ്പെട്ടാണ്. ബനു അബ്ദു ഷംസിൽപ്പെട്ടതാണ് അബുൽ ആസ് ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദു ഷംസാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ബനു ഉമയ്യയോടാണ്. അങ്ങനെയുള്ള അബുൽ ആസിനാണ് റസൂലുള്ള സ്വന്തം പുത്രി സൈനബിനെ കല്യാണം കഴിച്ചു കൊടുത്തത്. ആ സൈനബ് അബുൽ ആസ് ദമ്പതികൾക്കുണ്ടായ കുട്ടിയാണ് ഉമാമ. ഉമാമ റളിയല്ലാഹു തആല അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ ചുമന്ന് നമസ്കരിച്ചിരുന്നൊക്കെ നമ്മൾ വായിക്കണില്ലേ. ഈ ഉമാമയെ അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നു. ഉമാമയിൽ അലിയിനുണ്ടായ കുഞ്ഞാണ് മുഹമ്മദുൽ ഔസത്ത്. മുഹമ്മദുൽ ഔസത്ത് ചരിത്രത്തിൽ നമ്മൾ വായിക്കണം. ഏതായാലും ഉമാമ റളിയല്ലാഹു അൻഹു അവരെ അലിയെ കല്യാണം കഴിച്ചു. അതേപോലെ അലി കല്യാണം കഴിച്ച മഹദിയാണ് അസ്മ ബിന്ദു ഉമൈസ്. ആരാ അസ്മ ബിന്ദു ഉമൈസ്? അസ്മ ബിന്ദു ഉമൈസ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിധവയാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വിധവയാണ്. അതായത് അസ്മ ബിന്ദു ഉമൈസിനെ കല്യാണം കഴിച്ചത്, അസ്മ ബിന്ദു ഉമൈസ് ബനു ഹാഷിം ഗോത്രക്കാരിയല്ല. അസ്മ ബിന്ദു ഉമൈസ് അവർ ബനു മുസ്തലഖ് ഗോത്രക്കാരിയാണ്, അല്ലെങ്കിൽ ബനു ഹസ്അം ഗോത്രക്കാരിയാണ്, ബനു ഹാഷിമല്ല. ഈ അസ്മ ബിന്ദു ഉമൈസിനെ ആദ്യം കല്യാണം കഴിച്ചത് ജാഫർ തയ്യാറായിരുന്നു. ജാഫർ റളിയല്ലാഹു അൻഹു മുഅ്തയിൽ വധിക്കപ്പെട്ടപ്പോൾ വിധവയായ അസ്മയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ചു. അവർക്കൊരു ജീവൻ നൽകി, ജീവിതം നൽകി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ വീണ്ടും അസ്മ ബിന്ദു ഉമൈസ് വിധവയായി. ആ വിധവയെ വിവാഹം കഴിച്ചത് ആരാണ്? അലി റളിയല്ലാഹു തആല അൻഹുവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവനും അനിഷ്ടമുള്ളവനുമായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ വിധവയെ ഒരിക്കലും അലി കല്യാണം കഴിക്കില്ല. ബനു ഹാഷിമും ബനു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഗോത്രമായ ബനു തൈമും അവർ ബന്ധം, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം സുദൃഢമായിരുന്നു എന്നറിയിക്കുന്ന ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ ഇതുപോലെ നമുക്ക് ധാരാളം മനസ്സിലാക്കാനും അറിയാനുമുണ്ട്. ഇവിടെ പ്രത്യേകം ഈ വശങ്ങൾ, ഈ ഒരു വിഷയങ്ങൾ ഇവിടെ ഉണർത്താൻ കാരണം ഈ വിഷയത്തിൽ ഇന്നത്തെ ഷിയാലോകം സൃഷ്ടിക്കുന്നതായ പല ആശയവ്യതിയാനങ്ങളും സന്ദേഹങ്ങളും പലരിലും സ്വാധീനിക്കപ്പെടുന്നൊരു ദുസ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്ര ഉദാഹരണങ്ങളിലൂടെ ഇന്നത്തെ ആധുനികതയിലെ ഷിയാലോകത്തിൻ്റെ കാപട്യവും അവരുടെ ഈ നിഷേധ മനസ്ഥിതിയും ലോകം വേർതിരിച്ചറിഞ്ഞേ മതിയാകും. ആദർശപരമായി വൈജ്ഞാനികമായി വിഷയം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് അവരുടെ ഈ രാഷ്ട്രീയ കളരിയിൽ, അവരുടെ ഈ കപട നാടകങ്ങൾ അത് കേവലം ഉപരിപ്ലവ നാടകങ്ങളാണ്, കാപട്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് നബി കുടുംബത്തോട് പെരുമാറിയിരുന്നത്? നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അലിയാരോട് പറയാണ്, വല്ലദി നഫ്സി ബിയദി ഇല്ല ഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ അൻ അസില മിൻ ഖറാബത്തി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബക്കാരോടുള്ള ബന്ധം ചേർത്തലാണ് എൻ്റെ കുടുംബത്തോട് ബന്ധം ചേർത്തുന്നതിനേക്കാൾ എനിക്ക് ശ്രേഷ്ഠം, എനിക്ക് ശ്രേഷ്ഠം. ഇതാണ് ആര് പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സ്വന്തം കുടുംബം ബനു തൈം ഗോത്രം അവരോട് കുടുംബ ബന്ധം ചേർത്തുന്നതിനേക്കാൾ റസൂലുള്ളാഹിൻ്റെ കുടുംബത്തോട് ബന്ധം ചേർത്തലാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സഹയായി കാണാൻ സാധിക്കും. ആരോടത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്? അത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രത്തിൽ വായിക്കണില്ലേ. ഇപ്പോൾ നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹുവിന് മുഹമ്മദ് ബിനുൽ ഹനഫിയ എന്നൊരു മകനുണ്ട്. മുഹമ്മദ് ബിനുൽ ഹനഫിയ, ഈ മുഹമ്മദ് ബിനുൽ ഹനഫിയൻ്റെ മാതാവ് ആരാണ്? അത് ബനു ഹനീഫ ഗോത്രക്കാരിയാണ്. ബനു ഹനീഫ ഗോത്രക്കാരിയാണ്. അവരുടെ പേര് ഖൗല. ഖൗല, ഈ ഖൗല എന്ന് പറയുന്ന മഹദിയെ അലിയിന് കല്യാണം കഴിച്ചു കൊടുത്തത് ആരാ? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അത് നമുക്ക് ചരിത്രത്തിൽ അതിൻ്റെ ഉദാഹരണം സംഭവം വായിക്കാൻ സാധിക്കും. ഷിയാ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കാൻ സാധിക്കും, സുന്നികളുടെ അവലംബ കൃതികളിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അലി റളിയല്ലാഹു തആലാനോട് കേവലം

0: വാക്ക് പറഞ്ഞ് സുഖിപ്പിച്ചതല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു. നബി കുടുംബത്തോടുള്ള ബന്ധം ചേർത്തൽ എൻ്റെ കുടുംബത്തോട് ബന്ധം ചേർത്തതിനേക്കാൾ എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ സഹിഹായിട്ടുള്ള ശരിയായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വർത്തമാനം. ഇതേപോലെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ഉമർ റളിയല്ലാഹു തആലനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം. എന്താണ് സംഭവം? അലിയാരുടെ ശരീരത്തിൽ ഒരു വസ്ത്രം കാണപ്പെട്ടു. ആ വസ്ത്രം കണ്ടപ്പോൾ ആ വസ്ത്രം അലി കൂടുതൽ ധരിക്കുമായിരുന്നു എന്നാണ്, കൂടുതൽ ധരിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അലിയാരോട് പറയാണ്, ഇന്നക്കല തുക്സിറുൽ ലുബ്സ ഹാദൽ ബുർദ്, അലി നിങ്ങൾ ഈ വസ്ത്രം വളരെ കൂടുതൽ ധരിക്കുന്നുണ്ടല്ലോ, കൂടുതൽ ഇതാണല്ലോ നിങ്ങൾ ധരിക്കുന്നത്, മറ്റു വസ്ത്രങ്ങളല്ലല്ലോ. അപ്പോൾ അലിയാരുടെ പ്രതികരണം എന്താണെന്നറിയോ? അലിയാരുടെ ആ പ്രതികരണം ആ അറബി ഇബാറത്തിനെ ഞാൻ ഇവിടെ വായിക്കാം. ഇന്നഹു കസാനീഹി ഖലീലി വസഫിയി വസദീഖി വഖാസതി ഉമർ റളിയല്ലാഹു തആല അൻഹു. കാരണം പറയണം, എന്തുകൊണ്ടാണ് ആ വസ്ത്രം കൂടുതൽ ഞാൻ ധരിക്കുന്നത്? ഇന്നഹു കസാനീഹി, ആ വസ്ത്രം എന്നെ ധരിപ്പിച്ചത് ഖലീലി, എൻ്റെ ഇഷ്ടഭാജനാണ്. വസഫിയി, എൻ്റെ തെളിഞ്ഞ സുഹൃത്താണ്. വസദീഖി, എൻ്റെ മിത്രാണ്. വഖാസതി, എൻ്റെ പ്രത്യേകക്കാരനാണ്. ആരാണത്? ഉമർ. അപ്പോൾ ഉമറിനെ അലി വിശേഷിപ്പിക്കുകയാണ്, എൻ്റെ ഖലീല്, എൻ്റെ സഫീയ്, എൻ്റെ സദീഖ്, എൻ്റെ ഖാസത്ത്. അപ്പോൾ അത്ര ഇഷ്ടഭാജനാണ്, സ്നേഹഭാജനാണ് ഉമർ ആർക്ക്? അലിയിന്. അതുകൊണ്ടാണ് ഞാൻ ഈ വസ്ത്രം, അത് ഉമർ എനിക്ക് സമ്മാനിച്ചു എന്നതിനാലാണ് ഞാൻ ആ വസ്ത്രം കൂടുതൽ ധരിക്കുന്നത് എന്ന് അലി പറയാണ്. എന്നിട്ട് അലി പറയാണ്, ഇന്ന ഉമറ നാസഹല്ലാഹ ഫനസഹഹുല്ലാഹ്. ഉമർ അള്ളാഹുവിനോട് സത്യസന്ധമായി വർത്തിച്ചു, അള്ളാഹിനോടുള്ള നിലപാട് സത്യസന്ധമാക്കി. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അലിയിൻ്റെ നിലപാടുകളെ സത്യപ്പെടുത്തി. അലി സത്യസന്ധനാണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല തെളിയിച്ചു. ഇത് പറഞ്ഞിട്ട് സുമ്മ ബക്ക, അലി റളിയല്ലാഹു തആലന് കരയുകയുണ്ടായി എന്നാണ് ഇമാം ഇബ്നു അബി ശൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ നിവേദനം ചെയ്ത, ഇമാം ദാറഖുത്തനി ഫവായിൽ സഹാബയിൽ നിവേദനം ചെയ്ത സംഭവമാണ്. വേറെയും ചരിത്ര ഗ്രന്ഥങ്ങൾ, താരീഖ് ദിമഷ്കിൽ ഇബ്നു അസാക്കിർ, അതേപോലെ തന്നെ താരീഖുൽ മദീനയിൽ ഇബ്നു ശബ്ബ, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഈ വസ്ത്രം ധരിച്ച് കൂടുതൽ ധരിച്ചത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, എന്താ നിങ്ങൾ ഇത് ഇത്ര ഇഷ്ടത്തിൽ കൂടുതലായിട്ട് ധരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പ്രതികരിച്ചത്. അപ്പോൾ സഹോദരന്മാരെ, പിന്നെ എത്രമാത്രം ഉമറും അതേപോലെ തന്നെ പിന്നെ നബി കുടുംബവും, അതിൽ പ്രത്യേകിച്ച് അലി റളിയല്ലാഹു തആലനും, അലി റളിയല്ലാഹു തആലനും എത്രമാത്രം ബന്ധം നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ്. അലി റളിയല്ലാഹു തആലനു ഒരിക്കൽ ഉമറിനോട് ഒരു സഹായം ചോദിച്ചു. എന്താ ഉമർ സഹായിച്ചത്? എംബു എന്ന് പറയുന്ന സ്ഥലമാണ് സമ്മാനിച്ചത്. ഇന്നത്തെ എംബു ഉണ്ടല്ലോ, യാമ്പു. ആ യാമ്പു അത് ഉമറിന്, ഉമർ അലിയാർക്ക് സമ്മാനിക്കുകയുണ്ടായി എന്ന് നമുക്ക് ഇതേപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അബൂബക്കറിനെയും ഉമറിനെയും ക്ഷമിക്കാൻ പ്രത്യേക പ്രാർത്ഥന, പോരിശയാക്കപ്പെട്ട പ്രാർത്ഥന ആരുടെ അടുക്കൽ? ഷിയാലോകത്തിനടുത്ത്. അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി പിടിപ്പിച്ച അവരുടെ പ്രാർത്ഥന അത് നമ്മൾ കേട്ട്, അവരെ ശപിച്ചുകൊണ്ട്, അവരെ മോശമായി താഗൂത്ത്, ജിബ്ത്ത്, സനം എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട്, ഇഫ്ക്ക് തുടങ്ങിയ വിശേഷണം നൽകിക്കൊണ്ട്, പിന്നെ അവരാണ് എല്ലാ കുഴപ്പങ്ങൾക്കും ഫസാദിനും കാരണം. വേദഗ്രന്ഥത്തിൽ മാറ്റി വരുത്തിയവർ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മാറ്റം വരുത്തിയവർ തുടങ്ങിയതായ വിശേഷണങ്ങളൊക്കെ ചാർത്തിയിട്ട് ഇകഴ്ത്തിക്കൊണ്ടുള്ളതായ അവരുടെ പരാമർശങ്ങൾ. അപ്പോൾ ഈ ഒരു ചരിത്രത്തിലെ ഈ ഒരു വൈരുദ്ധ്യം, ഷിയാലോകത്തിൻ്റെ ഈ ഒരു കാപട്യം, പൂർവികരുടെ, സച്ചരിതരായ പൂർവികരുടെ, തങ്ങളുടെ പൂർവികരുടെ പിന്തുണയില്ലാത്ത ഈ ഒരു ജൽപ്പനങ്ങൾ, ഇതൊക്കെ നമ്മളിവിടെ വേറിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഭാഗം ഇവിടെ വിശദീകരിച്ചത്. തുടർ ഭാഗം ഇൻഷാല്ലാ നമുക്ക് ഇനിയും വരും, അവിടെ കൂടുതൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അത് അനുധാവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തുണയേകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവും മൂന്ന് ഖലീഫമാരും ശത്രുക്കളോ അതോ മിത്രങ്ങളോ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ചുവരെഴുത്തിൽ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി ചർച്ച ചെയ്തത്.

0: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം
1: ചെയ്യുമാറാകട്ടെ.
3: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകും.

0: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ ഫദൽ ഹക്ക് ഉമരി അമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരം ഷമാഇലുന്നബി അതിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ്. അവതരണം സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഷമാഇലുന്നബി 30 എണ്ണമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടത്. 31. ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ പിറകിൽ നടക്കും, ദുർബലരെ സഹായിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 32. സുർമ തേക്കുമ്പോഴും ശൗച്യം ചെയ്യുമ്പോഴും ഒറ്റയിൽ അവസാനിപ്പിക്കും. 33. സുഗന്ധം ഇഷ്ടമായിരുന്നു. 34. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തത്തെക്കൊണ്ട് ആരംഭിക്കും. 35. നീളൻ കുപ്പായമായിരുന്നു അഥവാ കമീസ് ആണ് ഏറ്റവും ഇഷ്ടം. 36. മലമൂത്ര വിസർജന ആവശ്യങ്ങൾക്ക് വേണ്ടി വിദൂരത്ത് പോകാറുണ്ടായിരുന്നു. 37. തോല് കടഞ്ഞുണ്ടാക്കുന്ന ചെരുപ്പായിരുന്നു ധരിച്ചിരുന്നത്. വർസുകൊണ്ടും കുങ്കുമം കൊണ്ടും താടിക്ക് ചായം കൊടുക്കാറുണ്ടായിരുന്നു. എള്ളിന്റെ ഇല പോലെ മഞ്ഞ നിറം വരുന്ന ഒരു ചെടിയാണ് വർസ്. 38. വെള്ളിയുടെ മോതിരം നബിക്കുണ്ടായിരുന്നു, വലത് കൈയിലായിരുന്നു ധരിച്ചിരുന്നത്. 39. കുളിച്ചതിനു ശേഷം വുദു എടുക്കാറുണ്ടായിരുന്നില്ല. 40. ഒരു മുദ്ദ് വെള്ളം കൊണ്ട് വുദു ചെയ്യുകയും ഒരു സോ വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്തിരുന്നു. 41. തുടർച്ചയായ പല രാത്രികളും ഭക്ഷണമില്ലാതെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. പ്രവാചക ഭാര്യമാർക്കും രാത്രി ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ബാർലിയുടെ റൊട്ടിയായിരുന്നു അവർ കഴിച്ചിരുന്നത്. 42. തുമ്മിയാൽ കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ മുഖം പൊത്തിപ്പിടിക്കുകയും ശബ്ദം താഴ്ത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. 43. ദിക്റുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു, ആവശ്യമില്ലാത്തവ വളരെ കുറക്കുമായിരുന്നു. നമസ്കാരം ദീർഘിപ്പിക്കും, ഖുതുബ ചുരുക്കും. വിധവകളുടെയും സാധുക്കളുടെയും കൂടെ നടന്ന് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. 44. പ്രയാസകരമായ വല്ലതും അനുഭവപ്പെട്ടാൽ ഹുവല്ലാഹു റബ്ബി ലാ ഉശരിക്കു ബിഹി ഷൈഅൻ എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹുവാണ് എന്റെ റബ്ബ്, അവനിൽ ഞാൻ ഒന്നിനെയും പങ്കുചേർക്കുകയില്ല. 45. എന്ത് ചോദിച്ചാലും നബി നൽകും, അല്ലെങ്കിൽ നിശബ്ദത പാലിക്കും. 46. നടക്കുമ്പോൾ മടിയില്ലാത്ത, അലസത ഇല്ലാത്ത രൂപത്തിൽ നടന്നിരുന്നു. 47. തന്റെ വസ്ത്രവും ചെരുപ്പും തുന്നാറുണ്ടായിരുന്നു. പുരുഷന്മാർ അവരുടെ വീടുകളിൽ ചെയ്യാറുള്ള ജോലികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. 48. കരുണ കാണിക്കുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ അടുക്കൽ ആര് വന്നാലും അവരോട് വാഗ്ദാനം ചെയ്യുകയും തന്റെ അടുക്കലുള്ള കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യും. 49. കേൾക്കുന്നവർക്ക് എല്ലാം മനസ്സിലാകുന്ന രൂപത്തിൽ വേർതിരിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത്. 50. ഉറങ്ങാൻ സന്ദർഭത്തിൽ മിസ്വാക്ക് സമീപത്ത് തന്നെ ഉണ്ടാകും, ഉണർന്നുകഴിഞ്ഞാൽ മിസ്വാക്ക് കൊണ്ട് ആരംഭിക്കും. വ്യത്യസ്ത നബിമാരിൽ അള്ളാഹു വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ വെച്ചിരുന്നു. ആ സ്വഭാവ സവിശേഷതകളെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി. മുഹമ്മദ് നബിയിലൂടെ ആ സ്വഭാവങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയും ചെയ്തു. നബിയുടെ സ്വഭാവ സവിശേഷതകളിലെ ചിലതുകൾ മാത്രമാണ് മുകളിൽ നാം സൂചിപ്പിച്ചത്. മുഴുവൻ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ പുസ്തകങ്ങൾ തന്നെ അതിന് പ്രത്യേകമായി വേണ്ടിവരും. പ്രവാചകന്റെ സ്വഭാവ സവിശേഷതകൾ മാത്രം വിശദീകരിച്ചുകൊണ്ട് പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഹദീസുകളുടെ അവസാനങ്ങളിലും ഷമാഇലു നബി എന്നു പറഞ്ഞുകൊണ്ട് പ്രത്യേകം അധ്യായങ്ങൾ കാണുവാൻ സാധിക്കും. എത്ര തന്നെ എഴുതിയാലും വായിച്ചാലും മതിവരാത്ത കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നത്. ചിലതുകൂടി ചുരുക്കി പറയട്ടെ. അധിക സന്ദർഭങ്ങളിലും മൗനം പാലിക്കും. ആവശ്യ കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കും. തനിക്കോ സമൂഹത്തിനോ ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യാറില്ല. ചുരുങ്ങിയ വചനങ്ങളിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. പ്രതിഫലം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സംസാരിക്കാറുള്ളൂ. മോശം പറയാറില്ല, പ്രവർത്തിക്കാറില്ല, പുഞ്ചിരിക്കും. കരയേണ്ട സന്ദർഭങ്ങളിൽ കരയും, ഉച്ചത്തിൽ കരയാറില്ല. മറിച്ച് കണ്ണുകൾ നിറഞ്ഞൊഴുകും. ദുഃഖം ശക്തമാണെങ്കിൽ ഹൃദയത്തിനകത്തു നിന്നും ഒരു ശബ്ദം കേൾക്കാം, വെട്ടിത്തിളക്കുന്ന വെള്ളത്തിന്റെ ശബ്ദം പോലെ. എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം കൊണ്ടും ഖുർആൻ കേട്ടും ഉമ്മത്തിന്റെ കാര്യത്തിൽ ഭയപ്പെട്ടും അവരോടുള്ള കാരുണ്യം കൊണ്ടും രോഗികളുടെ മയ്യത്തിന്റെയും വിഷയത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങളിൽ തന്നിൽ വല്ല ന്യൂനതയും വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ കരഞ്ഞിട്ടുണ്ട്. സഹാബത്തിന് ഉപദേശങ്ങൾ നൽകാൻ ചിലപ്പോൾ നിലത്ത് നിൽക്കും, ചിലപ്പോൾ മിമ്പറിൽ കയറും. ഒട്ടകപ്പുറത്ത് ഇരുന്നും പ്രസംഗിച്ചിട്ടുണ്ട്, നിന്നും നടന്നും പ്രസംഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടായിരുന്നു എല്ലാ പ്രസംഗങ്ങളും തുടങ്ങിയിരുന്നത്. ഇസ്തിഗ്ഫാർ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. ഇസ്ലാമിന്റെ അടിത്തറകൾ തൗഹീദ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കൽ, അള്ളാഹുവിനെ പുകഴ്ത്തൽ, പരലോക ദിവസത്തിന്റെ അവസ്ഥകൾ, അള്ളാഹുവിനോട് തക്വയുള്ളവരായിരിക്കുവാനുള്ള കൽപ്പന, അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്ന വിഷയങ്ങളിൽ ജനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കലുമായിരുന്നു നബിയുടെ പ്രഭാഷണങ്ങളുടെ പൊരുളുകൾ. ചുരുക്കുകയാണ്, കടലിൽ നിന്നുള്ള തുള്ളികൾ എന്നു പറഞ്ഞതുപോലെയാണ് നബിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചത്. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ മറ്റൊരു അധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: ബാറകല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ ഫദൽ ഹഖ് ഉമരി ആമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. ഷമായിലുൻ നബി എന്ന ഭാഗമാണ് വായിച്ചു കേൾപ്പിച്ചത്. അവതരണം സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: قد كفاني علم ربي من سؤالي
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
5: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സമ്പൂർണ്ണ സമഗ്രമായ പഠന പദ്ധതിയാണ് അന്നൂർ ഖുർആൻ പഠന പദ്ധതി. അന്നൂറിന്റെ 16-ാമത്തെ മൊഡ്യൂളിൽ 18-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ഖുർആനിന്റെ അവതരണം എന്തിന്? ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനി നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ ثم അമ്മ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്തിൻ്റെ ഭാഗമാണ് പഠിച്ചു വരുന്നത്. റമദാൻ മാസം, അതിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ തുടക്കത്തിൻ്റെ തേട്ടവും ആശയവും. റമദാനിൽ ഇത് എന്ന് അവതീർണമായി എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. എങ്ങനെയാണ് ഈ അവതീർണത, അതാണ് ഈ തുടക്കത്തിൽ നമ്മൾ ഇൻഷാല്ലാ പഠിക്കുന്നത്. നമ്മുടെ വചനം ഈ 185-ാം വചനമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് തുടങ്ങിയുള്ള വിശാലമായ വചനം. അതിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഭാഗമാണ് പറഞ്ഞു വന്നത്. അപ്പോഴാണ് എന്ന അവതീർണമായി എന്ന് പഠിച്ചത്. ഇനി ഇതെങ്ങനെ അവതീർണമായി? അതൊരു പ്രധാന വിഷയമാണ്. ചിലർക്കുണ്ടായേക്കാവുന്ന ആശയക്കുഴപ്പങ്ങൾ ഇവിടെ തീർത്തു പോകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കൾക്ക് 40 വയസ്സ് പൂർത്തിയായ സമയം ജബൽ അന്നൂറിൽ ഹിറയിൽ, ഹിറ ഗുഹയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനമിറങ്ങി തിരുസവിധത്തിൽ വന്ന് വിശുദ്ധ ഖുർആന്റെ ആദ്യ വചനങ്ങൾ 5 അത് ഓതി തിരുദൂതരെ പഠിപ്പിച്ചു. അതൊരു വലിയ സംഭവമാണ്. പക്ഷേ തിരുനബിക്ക് വിശുദ്ധ ഖുർആൻ അവതരണം തുടങ്ങിയത് അപ്പോഴാണ്, അവിടെയാണ്. സൂറത്തുൽ അലഖിലെ 5 ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ 5 അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കൾ നബിയായി, പ്രവാചകത്വം ലഭിച്ചു. പിന്നെ നാളുകൾ വഹ്യ് നിലച്ചു. തുടർന്ന് സൂറത്തുൽ മുദ്ദസിറിലെ 5 അവതരിപ്പിച്ചു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കൾ അവിടുത്തെ 40-ാമത്തെ വയസ്സ് പൂർത്തിയായി. ഈ 5 അവതീർണമായതിന് ശേഷം വിശുദ്ധ മക്കയിൽ ജബലുന്നൂറിൽ ഹിറയുടെ പരിസരത്ത് വെച്ച് യാ അയ്യുഹൽ മുദ്ദസിർ قم فانذر وربك فكبر وثيابك فطهر والرجز فاهجر. ഇതായിരുന്നു പ്രസ്തുത 5. ഇതോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുമായി. വിശുദ്ധ ഖുർആനിന്റെ അവതീർണത എങ്ങനെ? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു. അങ്ങനെയുള്ള മാസമാകുന്നു റമദാൻ മാസം. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതാണ് ആരിൽ നിന്ന്? അള്ളാഹുവിൽ നിന്ന്. ആരി ഇറക്കി? അർ റൂഹുൽ അമീൻ.

0: وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين. الله سبحانه وتعالى سورة الشعراء പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ലോകരുടെ റബ്ബായ അള്ളാഹുവിന്റെ അവതീർണതയാകുന്നു, അള്ളാഹുവിൽ നിന്ന് അവതീർണമാകുന്നു. നസല ബിഹി റൂഹുൽ അമീൻ, അതുകൊണ്ട് ഇറങ്ങിയത് വിശുദ്ധ വിശ്വസ്ത ആത്മാവായ മലക്ക് ജിബ്രീലാണ്. ഇറങ്ങിയത് അല കൽബിക്, അങ്ങയുടെ ഹൃദയത്തിലേക്കാണ്. ലിതകൂന മിനൽ മുൻദിരീൻ, അങ്ങ് മതങ്ങൾ അഭിസംബോധന ഇതല്ല പറയുകയാണ്, മുന്നറിയിപ്പുകാരനാകുന്നതിൽ മുന്നറിയിപ്പുകാരൻ ആകുന്നതിന് വേണ്ടി. വിശുദ്ധ ഖുർആൻ ബിലിസാനിൻ അറബിയിൻ മുബീൻ, സ്പഷ്ടവും വ്യക്തവുമായ അറബി ഭാഷയിലാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അപ്പോ റമദാൻ മാസത്തിൽ ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആന്റെ അവതീർണത തിരുദൂതരിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇവിടെ അൽ ഖുർആൻ എന്നാണ് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ. അത് വിശുദ്ധ ഖുർആൻ മൊത്തത്തിലാണോ, അതല്ല ഖുർആനിൽ നിന്ന് ഏതാനും സൂക്തങ്ങളാണോ? അവിടെ ചില വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദറിൽ, ലൈലത്തുൽ മുബാറഖത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാവിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. റമദാനിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതിന് നമ്മുടെ ഈ വചനം സാക്ഷിയാണ്. ഖദറിന്റെ രാവിൽ, ലൈലത്തുൽ ഖദറിൽ ഇറങ്ങി എന്നതിന് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്ത് സാക്ഷിയാണ്. ലൈലത്തുൽ ഖദറിൽ തീർച്ചയായും നാം വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, സൂറത്തുൽ ദുഖാനിലെ മഹൽ വചനം, ഏഴാമത്തെ വചനം, അനുഗ്രഹീത രാവിൽ വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ റമദാനിൽ ലൈലത്തുൽ ഖദറിൽ, അത് ലൈലത്തുൽ മുബാറകത്താണ്, അനുഗ്രഹീത രാവാണ്, അതിൽ വിശുദ്ധ ഖുർആനെ ഇറക്കി എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, റമദാൻ അല്ലാത്ത മാസങ്ങളിലും വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുണ്ടല്ലോ. ഷവ്വാലിൽ ഇറങ്ങിയതുണ്ട്, ദുൽഖാദയിലും ദുൽഹിജ്ജയിലും മുഹറമിലും സഫറിലും റബിയയിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ റമദാനിൽ ഇറങ്ങി അവതരിച്ചു, ഖദറിന്റെ രാവിൽ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും? അവിടെ ഒരു സംഭാഷണം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതയ്യ ഇബ്നുൽ അസ്വദ്, താബിഈങ്ങളിൽ സുപ്രസിദ്ധനാണ് അതയ്യ, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ ഹൃദയത്തിൽ ഒരു സംശയം ഉടലെടുത്തു. ഏത് വിഷയത്തിൽ? ഫീ ഖൗലില്ലാഹി തആല ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന വചനത്തിന്റെ വിഷയത്തിൽ, അതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന വചനത്തിന്റെ വിഷയത്തിൽ, അപ്രകാരം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്ന ആയത്തിന്റെ വിഷയത്തിൽ, ഈ മൂന്നായത്തുകളുടെ വിഷയത്തിൽ സംശയം. എന്താ സംശയം? വഖദ് ഉൻസില ഫീ ഷവ്വാൽ, വിശുദ്ധ ഖുർആൻ ഷവ്വാലിൽ ഇറങ്ങിയിട്ടുണ്ട്, വദിൽ ഖിഅദ ദിൽഖാദയിൽ ഇറങ്ങിയിട്ടുണ്ട്, വദിൽ ഹിജ്ജ ദുൽഹിജ്ജയിൽ ഇറങ്ങിയിട്ടുണ്ട്, വൽ മുഹറം മുഹറമിലും, വസഫർ സഫറിലും, വ ഷഹ്രി റബീഉൽ അവ്വൽ റബീഉൽ അവ്വലിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെന്താണ്? റമദാനിൽ ഇറക്കപ്പെട്ടു, ലൈലത്തുൽ ഖദർ റമദാനിലെ രാത്രിയാണ്, അതിലിറക്കപ്പെട്ടു. ലൈലത്തുൽ മുബാറക് ഈ അനുഗ്രഹീത രാത്രി റമദാന്റെ രാത്രിയാണ്, അതിലിറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ മാത്രമാണോ ഇറങ്ങിയത്? അതാണ് അതയ്യ ഇബ്നുൽ അസ്വദിന്റെ ചോദ്യം. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നഹു ഉൻസില ഫീ റമദാൻ, വിശുദ്ധ ഖുർആൻ റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വ ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. വ ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, ആ അനുഗ്രഹീത രാവിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? ജുംലത്തൻ വാഹിദത്തൻ, വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ. സുമ്മ ഉൻസില ബഅദ ദാലിക അല മവാഖിഇ നുജൂമി റിസ്ലൻ ഫി ഷുഹൂരി വൽ അയ്യാം, പിന്നീട് അതിന് ശേഷം മാസങ്ങളിലും ദിനങ്ങളിലുമൊക്കെയായി ഖണ്ഡശയായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിയയോട് പ്രതികരിച്ചത്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അൽ അസ്മാ വസിഫാത്ത്, അതേപോലെ ഇമാം അത്തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഇബ്നു അബി ഹാതിം മർദവൈഹി തുടങ്ങിയവരൊക്കെ തഫ്സീറുകളിൽ ഉദ്ധരിച്ച ഒരു അസറാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഒരു അസർ, അതിയയുമായിട്ടുള്ള ഈ സംഭാഷണം. ഇബ്നു അബ്ബാസിൽ നിന്ന് മറ്റൊരു നിവേദനം ഇപ്രകാരമുണ്ട് ഈ വിഷയത്തിൽ, ഫുസിലൽ ഖുർആനു മിന ദിക്രി, ദിക്രിൽ നിന്ന് ഖുർആൻ അടർത്തപ്പെട്ടു, എടുക്കപ്പെട്ടു. ഫവൂദി ആഫി ബൈത്തിൽ ഇസ്സതി ഫി സമാ ഇദ്ദുന്യ, പിന്നീട് അസ്സമാ ഉദ്ദുന്യയിൽ ബൈത്തുൽ ഇസ്സയിൽ ഖുർആൻ വെക്കപ്പെട്ടു. അസ്സമാ ഉദ്ദുന്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ആകാശം, അതിൽ ബൈത്തുൽ ഇസ്സയിൽ വെക്കപ്പെട്ടു എന്നാണ്. ഞാൻ അത് വിശദീകരിക്കാം. ഫജഅല ജിബ്രീൽ അലൈഹി സലാം യുൻസിലുഹു അലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം വയുറത്തിലുഹു തർതീല, അതിൽ പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കി തുടങ്ങി, വിശുദ്ധ ഖുർആൻ ഓതി നൽകുകയും ചെയ്തു തുടങ്ങി. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിവേദനം. ഇമാം ഹാകിം മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്തു, ഹാകിമും ദഹബിയും ഒക്കെ ഇത് സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു, മറ്റു പല പണ്ഡിതന്മാരും. ഇവിടെ വിശുദ്ധ ഖുർആന്റെ അവതീർണത അത് രണ്ട് തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിപ്പിക്കപ്പെടുന്നത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇവിടെ ഉൻസില ഫീഹി റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടു, ഇറക്കപ്പെട്ടു എന്നാണ് പരിശുദ്ധ ഖുർആൻ. അത് രണ്ട് രീതിയിൽ, ഒന്ന് ജുംലത്തൻ വാഹിദത്തൻ മൊത്തത്തിൽ, രണ്ട് റിസ്ലൻ അല മവാഖിഇൻ നുജൂം അല്ലെങ്കിൽ മുഫറഖൻ ഖണ്ഡശയായിട്ട്, നജ്മൻ നജ്മൻ അങ്ങനെയൊക്കെ പ്രയോഗം കാണാം. ഒരായത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് എന്ന നിലക്ക് ദിനരാത്രങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 വർഷങ്ങളിലായിട്ട് അവതരിപ്പിക്കപ്പെട്ട അവതരണം, അതാണ് മറ്റൊരു അവതരണം. മുഫറഖായിട്ടുള്ള അവതരണം അല്ലെങ്കിൽ നജ്മൻ നജ്മൻ അല്ലെങ്കിൽ റിസ്ലൻ എന്നൊക്കെ ഇതിനാണ് പറയുന്നത്. അല്ലെങ്കിൽ അല മവാഖിഇൻ നുജൂം ഖണ്ഡശയായിട്ട് അവതരിപ്പിക്കപ്പെട്ട അവതീർണത. ഈ ഷഹ്റു റമദാനിൽ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് രണ്ട് രീതിയിൽ അതിൻ്റെ അവതീർണത ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, മൊത്തത്തിലുള്ള ഖുർആന്റെ അവതീർണത. ഇബ്നു ഹജർ റഹിമഹുല്ലാ ഫതഹുൽ ബാരിയിൽ ലാ ഖിലാഫ അന്നൽ ഖുർആന ഉൻസില മിനൽ ലൗഹിൽ മഹ്ഫൂദി ലൈലത്തുൽ ഖദ്രി ജുംലതൻ വാഹിദതൻ ഫവുദിയ ഫീ ബൈത്തിൽ ഇസ്സതി ഫീ സമാഇ ദുനിയ. അല്ലോഹുൽ മഹ്ഫൂദിൽ നിന്ന് ലൈലത്തുൽ ഖദറിൽ ഖുർആൻ ജുംലത്തൻ വാഹിദതൻ ഒന്നിച്ച് മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെടുകയും എന്നിട്ട് സമാഉ ദുനിയയിൽ സപ്തവാനങ്ങളിൽ നമ്മളോട് ഏറ്റവും അടുത്ത ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിൽ അത് വെക്കപ്പെട്ടു, ലോഹയിൽ നിന്നെടുത്ത് ബൈത്തുൽ ഇസ്സയിൽ വെക്കപ്പെട്ടു. അതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നാണ് ഇബ്നു ഹജർ പറയുന്നത് റഹിമഹുല്ല. പിന്നെ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് സുമകാന ജിബ്രീൽ അലൈഹിസ്സലാം യൻസിൽ ബിഹി നജ്മൻ നജ്മൻ ഫിൽ അവാമിരി വൻ നവാഹി വൽ അസ്ബാബ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതുമായി മാനമിറങ്ങി ഖണ്ഡശയായി കൽപ്പനകളിൽ, വിരോധങ്ങളിൽ, കാരണങ്ങളിലൊക്കെയായി, വദാലിക ഫി ഇശ്രീ നസന, അത് 20 വർഷങ്ങളിൽ അങ്ങനെ വിശുദ്ധ ഖുർആൻ പിന്നീട് ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഹുവ സഹീഹുൽ മുഅ്തമദ്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതിൽ അവലംബിക്കപ്പെടുന്ന സഹീഹായ നിലപാട്, അഭിപ്രായം ഇതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അസുയൂത്തി അൽ അസഹുൽ അഷ്ഹറു, ഏറ്റവും ശരിയായതും പ്രസിദ്ധവുമായ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ഈ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഇറങ്ങുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതും ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ ഇറങ്ങി എന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ ഈ ആയത്താണ്. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. പിന്നെ സൂറത്തു അൽ ഖദറിലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്തും സൂറത്തു ദുഖാനിലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറയുന്ന ആയത്തും, ഈ മൂന്ന് ആയത്തുകൾ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിനെ അറിയിക്കുന്ന ആയത്തുകളാണ്. എന്നാൽ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെട്ടു എന്നത് അറിയിക്കുന്ന ആയത്തുകൾ, ഒന്ന് സൂറത്തുൽ ഇസ്രായിലെ 106 വചനം, വഖുർആനം ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസൽനാഹു തൻസീല. ഖുർആനെ ഫറഖ്നാഹു, നാം വേർപ്പെടുത്തി ഖണ്ഡശയാക്കി അവതരിപ്പിച്ചു എന്നുള്ള പറയാണ്. അതിൽ തഖ്റഉഹു അലന്നാസി അലാ മുക്സിൻ, കാലതാമസമെടുത്ത് ജനങ്ങൾക്ക് താങ്കൾ അത് ഓതി നൽകുന്നതിന് വേണ്ടി. വനസ്സൽനാഹു തൻസീല, വിശുദ്ധ ഖുർആനെ ഇവ്വിധം നാം പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് അവിടെ. അതേപോലെ സൂറത്തുൽ ഫുർഖാനിലെ വചനം, വഖാലല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആൻ ജുംലതൻ വാഹിദ, സത്യനിഷേധികൾ പറഞ്ഞു, തിരുദൂതന് എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഒന്നിച്ച് ഇറക്കപ്പെടുന്നില്ല. അപ്പൊ അല്ല പറയാണ് കെദാലിക്, അതായത് മൊത്തത്തിൽ ഇറക്കാതെ ഖണ്ഡശയായി ഇതിനെ തിരുദൂതർക്ക് അവതരിച്ചത്, ലിനുസബ്ബിത ബിഹി ഫുആദക, താങ്കളുടെ ചേതന മനസ്സ് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉറപ്പിക്കാനും സ്ഥൈര്യപ്പെടാനും, ഉറത്തല്ല ഹുതർത്തീല, നാം അതിനെ പ്രത്യേക രീതിയിൽ നാം താങ്കൾക്ക് ഓതി തരികയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് വചനങ്ങൾ അറിയിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഖണ്ഡശയായി അവതരിപ്പിച്ചതിനെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെയുള്ള അവതീർണതയാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠം, വിശുദ്ധ ഖുർആന് രണ്ട് തരത്തിലുള്ള അവതീർണത, ഒന്ന് മൊത്തത്തിലുള്ള അവതീർണത, മറ്റൊന്ന് ആ മൊത്തത്തിൽ അവതീർണമായതിൽ നിന്ന് പിന്നെ ഖണ്ഡശയായിട്ടുള്ള അവതീർണത. മൊത്തത്തിലുള്ള അവതീർണതയും ഖണ്ഡശയായി കുറച്ച് അല്പാൽപമായിട്ടുള്ള അവതീർണതയും, അതിൽ ആദ്യത്തെ അവതീർണത തുടക്കം, അത് വിശുദ്ധ റമദാൻ മാസത്തിലായിരുന്നു. ഇഖ്റ ബിസ്മി സൂറയുടെ തുടക്കത്തിൽ 5 വചനങ്ങൾ, അതിറങ്ങിയത് റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദറിൽ. ആരാവാകുന്നു ലൈലത്തുൽ മുബാറക, അനുഗ്രഹം അരുളപ്പെട്ട രാവ്. അല്ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അസ്സമാഉ ദുനിയയിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരീർണമായി എന്നുള്ളതാണ്. അല്ലൗഹുൽ മഹ്ഫൂദ് സംരക്ഷിക്കപ്പെട്ട ലൗഹാണ്, അല്ലൗഹുൽ മഹ്ഫൂദ്, അതിലാണ് ഈ ഉലകത്തിൽ നടക്കാനുള്ളതെല്ലാം അള്ളാഹു അറിഞ്ഞു. അറിഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തി. അള്ളാഹു തൂലികയെ സൃഷ്ടിച്ച ആ നാളിൽ, ഇന്ന അവ്വലമാ ഖലഖല്ലാഹുൽ ഖലമ ഖാല ലഹു ഉക്തുബ്, അള്ളാഹു തൂലികയെ പടച്ച ആദ്യ നാളിൽ തൂലികയോട് എഴുതാൻ പറഞ്ഞു. എന്തെഴുതണം? മഖാദീറു സമാവാതി വൽ അർദ്, വാനങ്ങളിൽ ഭുവനങ്ങളിൽ നടക്കാനിരിക്കുന്നതെല്ലാം എഴുതാൻ പറഞ്ഞു. അത് എഴുതിയ രേഖയാണ് അൽ ലൗഹ് അൽ മഹ്ഫൂദ്. അത് നിർമ്മിക്കപ്പെട്ട ദ്രവ്യം ഏത് മരമാണോ, ഇരുമ്പാണോ, സ്വർണമാണോ, വെള്ളിയാണോ, മറ്റെന്തെങ്കിലും ലവണങ്ങളോ മൂലകങ്ങളോ മറ്റെന്തെങ്കിലും വസ്തുക്കളാണോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ അൽ ലൗഹുൽ മഹ്ഫൂദ് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിലാണ് വിഷയങ്ങളും വിധികളും അള്ളാഹു സുബ്ഹാന തആല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ അൽ ലൗഹുൽ മഹ്ഫൂദ് അത് ആർക്കും കൈകടത്താനോ അതിൽ മാറ്റത്തിരുത്തൽ വരുത്താനോ ഏറ്റാനോ കുറക്കാനോ കഴിയാത്ത വിധം അത് അൽ മഹ്ഫൂദ് സുരക്ഷിതമാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ഇന്നൽ മക്തൂബ ഫിൽ ലൗഹിൽ മഹ്ഫൂദി ലാ യതഗയ്യറു അബദൻ, അല്ലോഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് ഒരിക്കലും അതിൽ മാറ്റം സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു അതിൽ രേഖപ്പെടുത്തിയതെന്തോ അത് ഈ ഉലകത്തിൽ പുലരും. അള്ളാഹു സുബ്ഹാനഹു വതാല പോലും, അള്ളാഹു ഫഅലുൽ ലിമാ യുരീദ്, താൻ ഉദ്ദേശിക്കുന്നത് യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ പരിപൂർണ അറിവിനാൽ അള്ളാഹു അതിൽ രേഖപ്പെടുത്തിയതിനാൽ അതിൽ മാറ്റം വരുത്തൂല, മാറ്റം സംഭവിക്കൂല. വിധിയായി എഴുതപ്പെട്ടത് ലോഹിൽ മാറ്റം വരുത്തപ്പെടുന്ന അവസ്ഥയല്ല. പക്ഷെ മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വതാല ഏൽപ്പിച്ചതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല മാറ്റലുകളും തിരുത്തലുകളും ഒക്കെ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ നീതിയുടെ തേട്ടത്തിനനുസരിച്ച്, യുക്തിയുടെ തേട്ടത്തിനനുസരിച്ച് ഉണ്ടായേക്കാം എന്നുള്ളതാണ്. യംഹു അല്ലാഹു മാ യശാഉ വയുസ്ബിത്, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് മായിക്കും, താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അത് അൽ ലൗഹുൽ മഹ്ഫൂദിലല്ല, അള്ളാഹു അൽ ലൗഹിനെ കുറിച്ച് പറഞ്ഞത് അൽ മഹ്ഫൂദ് എന്നുള്ളതാണ്. അത് സുരക്ഷിതമാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു തലക്കുള്ള കൈകടത്തലുകളും ഏറ്റലും കുറച്ചലും മാറ്റലും അത് അസാധ്യം എന്നുള്ളതാണ്. അതാണ് അൽ ലൗഹുൽ മഹ്ഫൂദ്. അള്ളാഹു രേഖപ്പെടുത്തിയതിൽ വിശുദ്ധ ഖുർആനും രേഖയാണ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിൽ വിശദമായി 114 അധ്യായങ്ങൾ എഴുതിയിട്ടില്ല എങ്കിലും വിശുദ്ധ ഖുർആൻ അതിൽ മെൻഷൻ ചെയ്യപ്പെട്ടതാണ്. അത് അൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക്, ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞാൽ അത് ഫിസ്സമാഇ ദുനിയ, ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശം, അതിൽ അവിടെയുള്ളവർക്ക് ഖിബിലയാക്കാൻ ഒരു ഭവനമുണ്ട്, അതാണ് ബൈത്തുൽ ഇസ്സ. അൽ ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച് പറഞ്ഞതുപോലെ ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ, അതൊന്നും നമ്മോട് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഓരോ സമായിലും നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല സപ്തവാനങ്ങൾ കൊണ്ടാണ് ഈ ഉലകം സംവിധാനിച്ചത്. സബ്അൻ ശിദാദൻ, ശക്തമായ ഏഴ് വാനങ്ങൾ. ഈ ഏഴ് വാനങ്ങളിലും അള്ളാഹുവിന് വഴിപ്പെടുന്ന, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന, സുജൂദിലും റുക്കൂഇലുമായി വാനലോകത്തിന്റെ പട മലക്കുകൾ നിബിഡമാണ്. നാല് വിരൽ വെക്കാൻ ഇടമില്ല അവിടെയൊക്കെ. ഒരു മലക്ക് റുക്കൂഇലും സുജൂദിലുമാണ്. ഈ ഓരോ വാനങ്ങളിലും ആ വാനങ്ങളിലുള്ളവർക്ക് ഇബാദത്ത് എടുക്കുവാൻ, തിരിഞ്ഞു നിസ്കരിക്കുവാൻ കഅബയുണ്ട്, ഖിബ്ലയുണ്ട്. അതിൽ ഏഴാൻ ആകാശത്തിൽ അൽ ബൈത്തുൽ മഅമൂർ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വൽ ബൈത്തുൽ മഅമൂർ വസഖ്ഫിൽ മർഫൂ എന്നൊക്കെ പറഞ്ഞില്ലേ, അൽ ബൈത്തുൽ മഅമൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിസ്സമാഇ സാബിഅ, അൽ ബൈത്തുൽ മഅമൂർ ഫിസ്സമാഇ സാബിഅതി, ഏഴാൻ ആകാശത്തിലാകുന്നു അൽ ബൈത്തുൽ മഅമൂർ. യദ്ഖുലുഹു കുല്ല യൗമിൻ സബ്ഊന അൽഫ മലക്കിൻ, അതിലേക്ക് എല്ലാ ദിനവും 70,000 മലക്കുകൾ പ്രവേശിക്കും. ലാ യഊദുന ഇലൈഹി ഹത്ത തഖൂമ സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നത് വരേക്കും അതിൽ പ്രവേശിച്ച മലക്കൾ പിന്നീട് ഒരിക്കൽ കൂടി മടങ്ങി വന്ന് അതിൽ പ്രവേശിക്കൂല. ദിനം പ്രതി 70,000 മലക്കുകൾ അതിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞില്ലേ, അതാണ് ബൈത്തുൽ മഅമൂർ. ഇസ്റ മിഅ്റാജ് രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടത് മുസ്നിദൻ ബഹ്റഹു ഇലൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിലേക്ക് തന്റെ മുതുകിനെ ചാച്ച് അവലംബിച്ച് ഇരിക്കുന്നതായിട്ടാണ്. വൈദാഹു വയദ്ഖുലുഹു കുല്ല യൗമിൻ സബ്ഊന അൽഫ മലക്കിൻ സുമലായ ഊദുന ഇലഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞത് കാണാൻ സാധിക്കും, മലക്കുകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഏഴാൻ ആകാശത്തിൽ അൽ ബൈത്തുൽ മഅമൂർ, അസ്മാഉ ദുനിയയിൽ ബൈത്തുൽ ഇസ്സ, അവിടെയുള്ളവർക്കുള്ള ഖിബ്ലയാണ്. ആ ബൈത്തുൽ ഇസ്സയിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനു പറയുന്നത്. ഓരോ സമായിലും ഇതുപോലെ ഖിബ്ലയുണ്ട്, ഓരോ ബൈത്തുകളുണ്ട് എന്നുള്ളതാണ് ഇതിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. അപ്പോൾ വിഷയം റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായി മൊത്തത്തിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇവിടെ പറയപ്പെട്ട ഈ ഉൻസില ഈ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിനെയാണ് അറിയിക്കുന്നത്. അത് അൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അസ്മാഉ ദുനിയയിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് മൊത്തത്തിൽ അവതരിപ്പിച്ചു, അതിനെയാണ് അറിയിക്കുന്നത്. എന്നിട്ട് ആ റമദാൻ മാസത്തിൽ തന്നെയുള്ള ലൈലത്തുൽ ഖദറിൽ, ലൈലത്തുൽ മുബാറക്കയിൽ ഈ അവതീർണതയ്ക്ക് അനുബന്ധമായിട്ട് സൂറത്തുൽ അലഖിലെ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് സൂറയിലെ ആദ്യ ആയത്തുകളും അവതരിപ്പിച്ചു. അപ്പോൾ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അവതീർണതയുടെ ആരംഭം, തുടക്കം അതും കൂടി അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഈ ഉൻസില എന്നുള്ള ഈ പ്രയോഗം അറിയിക്കുന്നു, തേടുന്നു. ഇവിടെ 23 വർഷങ്ങളിലായി, 20 വർഷങ്ങളിൽ നിന്ന് നിവേദനങ്ങളിലുണ്ട്, ഉദ്ദേശം 23 വർഷമാണ്. അറബി ഭാഷയിൽ ഈ ചില്ലക്ഷരങ്ങൾ അല്ലെങ്കിൽ ചില്ലുകൾ എണ്ണത്തിൽ അത് പരിഗണിക്കാതെയാണ് എണ്ണം പലപ്പോഴും പറയുക. അതുകൊണ്ടാണ് 20 വർഷങ്ങളിൽ എന്ന് പിന്നെ നമ്മൾ നിവേദനങ്ങളിൽ വായിക്കുന്നത്. ഉദ്ദേശം 23 വർഷം. 23 വർഷങ്ങളിലായി ബൈത്തുൽ ഇസ്സയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾക്ക് സന്ദർഭോചിതമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരായത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്തു, വിശുദ്ധ ഖുർആൻ അവതരിക്കുകയുണ്ടായി. ഇത് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സമാഉദ്ദുന്യയിൽ നിന്നാണ്, ബൈത്തുൽ ഇസ്സയിൽ നിന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ എത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ആ ഭാഗം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കുകയായിരുന്നു എന്നല്ല അതിൻ്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുകയും എന്നിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ പോകുന്നു, എന്നിട്ട് അവിടുന്ന് എടുക്കുന്നു, എന്നിട്ട് കൊണ്ടുവരുന്നു, അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി നൽകുന്നതനുസരിച്ച്, ബോധനം നൽകുന്നതിനനുസരിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ പ്രതീക്ഷിക്കുകയും ജിബ്രീൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത് ആയത്തുകൾ സൂറത്തുകൾ അവതരിക്കുന്നതിന് വേണ്ടി. ഇതുപോലെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്തിൽ നിന്ന് മഴ പെയ്യിക്കുന്നതിനെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്, സമാഇൽ നിന്ന് മാഇനെ ഇറക്കി. ഇതേപോലെ വിശുദ്ധ ഖുർആൻ ഒഴികെയുള്ളതൊക്കെ അല്ലാഹു ആകാശത്തിൽ നിന്ന് ഇറക്കിയെന്ന് പറയുമ്പോൾ മിനസ് സമാഇ മാഅൻ ഇങ്ങനെയാണ് പ്രയോഗം. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞത്, ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസ് മിർ റബ്ബിക്, പറയുക നസ്സലഹു റൂഹുൽ ഖുദുസ്, വിശുദ്ധ ആത്മാവായ മലക്ക് ജിബ്രീൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നു, മിർ റബ്ബിക്, താങ്കളുടെ റബ്ബിൽ നിന്ന്, ബിൽ ഹഖ്. അതേപോലെ തൻസീലുൽ കിതാബ് മിൻ അല്ലാഹിൽ അസീസിൽ ഹകീം, തൻസീലുൽ കിതാബ്, വിശുദ്ധ ഖുർആനിന്റെ അവതീർണത, മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്നാകുന്നു. ഹാമീം, തൻസീലും മിനർ റഹ്മാൻ റഹീം, അർറഹ്മാൻ അർറഹീമായ അല്ലാഹുവിൽ നിന്ന് അവതീർണമാകുന്നു. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹുവിൽ നിന്ന്, അർറഹ്മാനിൽ നിന്ന്, മിൻ റബ്ബിക്ക്, താങ്കളുടെ റബ്ബിൽ നിന്ന്, ഇങ്ങനെയാണ്, സമാഇൽ നിന്ന് എന്നല്ല. അപ്പോ വിശുദ്ധ ഖുർആൻ അത് റബ്ബിൽ നിന്ന് മുനസ്സലാണ്, അവതരിപ്പിക്കപ്പെട്ടതാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മൊത്തത്തിൽ ജുംലത്തൻ വാഹിദത്തനായി അസ്സമാഉദ്ദുന്യ, അടുത്ത ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിൽ അവതരിപ്പിക്കപ്പെട്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഇത് 23 വർഷങ്ങളിലായി അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ, അത് ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഇങ്ങനെ ഓരോ ഭാഗം ജിബ്രീൽ നിശ്ചയിച്ചു കൊണ്ടുവന്ന് കൊടുത്തു എന്നതല്ല അതിന്റെ അർത്ഥം. പിന്നെയോ, ആ ബൈത്തുൽ ഇസ്സയിൽ അനുസ്മരിക്കപ്പെട്ട വെക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീലിന് ഓതി നൽകി, അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് എത്തിച്ചു എന്നുള്ളതാണ്. ഇതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സൃഷ്ടിച്ച ബൈത്തുൽ ഇസ്സ അസ്സമാഉദ്ദുന്യ പോലത്തെ പടപ്പുകളിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്, അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടുള്ളതല്ല. അത് പിഴച്ച വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേട്ട് ഉൾക്കൊണ്ട് പിന്നെ അത് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞത്, മിൻ റബ്ബിക്, മിൻ അല്ലാഹ്, മിൻ അർറഹ്മാനിർ റഹീം എന്നൊക്കെ വിശുദ്ധ ഖുർആന്റെ അവതീർണതയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഈ ഒരു അവതീർണതയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം അതത്ര റമദാൻ മാസം, റമദാനിൽ എന്ന്, എങ്ങനെ, ആരിൽ നിന്ന്, ആരിലൂടെ, ആർക്ക്, എപ്പോൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗം വിശദീകരിക്കവേ മനസ്സിലാക്കിയത്. ഇത് അറിയൽ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതാണ്. ഷഹ്റു റമദാൻ, റമദാൻ മാസം എന്നതിൻ്റെ പോരിശയും ഒരു പ്രത്യേകതയും കൂടിയാണ് ഈ ഒരു വിശേഷം, ഈ ഒരു അവതീർണതയുടെ വിഷയം. ധാരാളം പ്രത്യേകതകൾ പറയപ്പെട്ട മാസമാണ് റമദാൻ മാസം. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ളതാണ്. റമദാൻ സമാഗതമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഹാദാ റമദാനു ഖദ് ജാഅകും, ഇദാ റമദാൻ, അത് നിങ്ങൾക്ക് വന്നണഞ്ഞിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹമരുളപ്പെട്ട മാസം. ഫർദല്ലാഹു അസ്സവജല്ല അലൈക്കും സിയാമഹു, അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് അതിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തെ പറയുമായിരുന്നു. ഇൻഷാല്ലാ നമുക്ക് ഇനി അതിൻ്റെ തുടർച്ചയിൽ ഹുദൽ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ തുടങ്ങിയുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ ബീദിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി സമഗ്രമായ പദ്ധതി ഒരുക്കുകയാണ് പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലൂടെ. മൊഡ്യൂൾ 16-ലെ 18-ാമത്തെ ക്ലാസ്സിൽ ഖുർആനിന്റെ അവതരണം എന്തിന് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം ഒന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ നൂറിലെ ഹിറ ഗുഹയിൽ ഉണ്ടായിരുന്നപ്പോൾ ഖുർആനിൽ നിന്ന് എത്ര ആയത്തുകളാണ് ആദ്യമായി ഇറക്കപ്പെട്ടത്? ഓപ്ഷൻ എ 3 ആയത്ത്, ഓപ്ഷൻ ബി 5 ആയത്ത്, ഓപ്ഷൻ സി 7 ആയത്ത്. ചോദ്യം രണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യ വഹി ഇറങ്ങുന്നതിന് ശേഷം രണ്ടാമതായി ഇറങ്ങിയ സൂറത്ത് ഏതാണ്? ഓപ്ഷൻ എ സൂറത്തു അൽ ഫാത്തിഹ, ഓപ്ഷൻ ബി സൂറത്തു അൽ ഫലഖ്, ഓപ്ഷൻ സി സൂറത്തു അൽ മുദ്ദസ്സിർ. ചോദ്യം മൂന്ന്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വർഷം കൊണ്ടാണ് ഘട്ടം ഘട്ടമായി ഇറങ്ങിയത്? ഓപ്ഷൻ എ 13 വർഷം, ഓപ്ഷൻ ബി 40 വർഷം, ഓപ്ഷൻ സി 23 വർഷം.
1: Peace Radio. Tune to reality.

ഒരു ചെറിയൊരു കഥ പറയാം. ഓസ്ട്രേലിയയിലാണ് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ കണ്ടതാണ്, ഒരു മെസ്സേജായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഇവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓസ്ട്രേലിയയിൽ കുരങ്ങിനെ പിടിക്കുന്ന ആളുകൾ അവർ ഉപയോഗിക്കുന്നൊരു സൂത്രത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അവരല്പം വലിയ ഒരു കായ, അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല കട്ടിയുള്ള പുറന്തോടുള്ളൊരു കായ എടുക്കും. എന്നിട്ട് അതിൻ്റെ പുറന്തോട് ബാക്കിയാക്കി അകത്തുള്ളതൊക്കെ ഒഴിവാക്കും. എന്നിട്ട് ആ കായക്കുള്ളിൽ നല്ല സ്മെല്ലടിക്കുന്ന ഈ കാഷ്യൂനട്ട് പോലെയുള്ള അല്ലെങ്കിൽ കുരങ്ങിന് ഇഷ്ടപ്പെട്ട ചെറിയ വിഭവം അതിൻ്റെ അകത്തേക്ക് വെക്കും. പക്ഷെ കായയുടെ ദ്വാരം എന്ന് പറയുന്ന ഒരു കുരങ്ങിൻ്റെ കൈ അതിൻ്റെ അകത്തേക്ക് ഇടാൻ മാത്രമുള്ള ഒരു ദ്വാരം അതിന് ഉണ്ടാവുക. എന്നാൽ ആ കായക്കുള്ളിൽ കയ്യിൽ പിടിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള കുരങ്ങിനെ ആകർഷിക്കുന്നൊരു ഭക്ഷണം ഉണ്ടാവും, വെച്ചിരിക്കും ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ഇര അതിൻ്റെ ഉള്ളിൽ വെക്കും. അങ്ങനെ അതിനെ ഈ കായ മരത്തിനോട് ബന്ധിപ്പിക്കുമെന്നാണ്. ഒരു സ്ഥലത്ത്, നിശ്ചിത സ്ഥലത്ത് ആ കായ ബന്ധിപ്പിച്ചിരിക്കും. ആ കായ എടുക്കാൻ കഴിയില്ല, പക്ഷെ കായക്കുള്ളിലൂടെ കൈയിട്ടിട്ട് ആ ഉള്ളിലുള്ള വസ്തു എടുക്കണം. അപ്പോൾ കുരങ്ങ് സ്വാഭാവികമായും മരത്തിൽ നിന്നെന്ത് ചെയ്യും, ഈ കായക്കകത്തേക്ക് ഈ ഭക്ഷണം തേടിക്കൊണ്ട് കൈയിടും. കൈയിട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കയ്യിൽ അതെന്ത് ചെയ്യും, ആ വസ്തു അതിന് പിടിക്കാൻ പറ്റും. കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കായക്കകത്തുനിന്ന് മുഷ്ടി പിടി കയ്യിൽ പിടിച്ചു വച്ചിരിക്കുന്ന നിലയിൽ ആ ദൂരത്തിൽ നിന്നത് പുറത്തെടുക്കാനും കഴിയില്ല കൈ. എന്നാൽ സാധനം വിട്ടാൽ തിരിച്ചു കിട്ടും ചെയ്യും. പക്ഷേ ഈ കുരങ്ങ് എന്ത് ചെയ്യും, തനിക്ക് കിട്ടിയ വസ്തുവിനെ കയ്യിൽ മുറുകെ പിടിച്ച് തന്നെ നിൽക്കും. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കൈ പിടിച്ചു വലിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, പക്ഷെ ഒരിക്കലും അതിന് കിട്ടൂല, കൈ കിട്ടൂല. ആ മുഷ്ടി ചുരുട്ടിയത് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച സാധനം വിടാതെ പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല, പക്ഷേ കുരങ്ങനത് വിടൂല. അപ്പോഴേക്കും കുരങ്ങനെ പിടിക്കേണ്ട ആളുകൾ വന്നിട്ട് കുരങ്ങിൻ്റെ തലക്ക് അടിച്ച് അല്ലെങ്കിൽ കുരങ്ങിനെ വല മറ്റു രൂപത്തിലൊക്കെ പിടിച്ച് അവർ കൊണ്ടുപോകുമെന്നതാണ് ഒരു കഥ. അപ്പം ഇത് വായിച്ച സമയത്ത് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അതായത് ചില ആളുകൾ, നമ്മൾ ചില മനുഷ്യന്മാരെങ്ങനെയാണ്, ഇതൊരു കുരങ്ങിൻ്റെ കഥ മാത്രമാണെങ്കിൽ കുരങ്ങിന് സ്വയം രക്ഷപ്പെടാമായിരുന്നു. കാരണം കിട്ടാത്തൊരു സംഗതി അത് ഒഴിവാക്കിയിട്ട് കയ്യിൽ നിന്ന് ആ സാധനം ഒഴിവാക്കി തിരിച്ചെടുത്താൽ സ്വാഭാവികമായും ഈസി ആയിട്ട് കൈ വലിച്ചെടുക്കാം. പക്ഷെ കയ്യിലുള്ള സാധനം വിടാൻ കുരങ്ങ് തയ്യാറാകാതിരിക്കുന്നത് കൊണ്ടാണ് കുരങ്ങ് അപകടത്തിൽപ്പെടുന്നതും വല വിരിച്ച ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആരെയാണോ ലക്ഷ്യം വെച്ചത് അവർക്കുള്ളിൽ അകപ്പെടുന്നത്. പലപ്പോഴും മനുഷ്യൻ ജീവിതത്തിൽ ഇങ്ങനെ ചില അനാവശ്യമായ കാര്യങ്ങൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും, പക്ഷേ അയാൾ രക്ഷപ്പെടില്ല. കാരണം ഈ പിടിവാശികൾ അത് പിടിച്ചു വെച്ച് തന്നെ മുന്നോട്ട് പോകും. എന്നിട്ട് ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും അവർ അനുഭവിക്കുകയും ചെയ്യും. അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല തൻ്റെ ഈ പിടിവാശിയും അല്ലെങ്കിൽ കുരങ്ങ് കയ്യിൽ പിടിച്ചു വെച്ചതുപോലെ മനസ്സിൽ പിടിച്ചു വെക്കുന്ന ചില പിടിവാശികൾ മനുഷ്യനെ നശിപ്പിക്കുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിയാതെ പോകുന്നു. എന്നിട്ട് പരസ്പരമുള്ള ജീവിതത്തിലെ പരസ്പരമുള്ള ബന്ധങ്ങൾക്കിടയിലും പരസ്പര സഹവർത്തിത്വങ്ങൾക്കിടയിലും ഇതൊരു വലിയ ഭാരമായി ജീവിതം തന്നെ നശിപ്പിക്കുന്നതായി മാറുന്നു. ചില വിട്ടുവീഴ്ചകളും ചില ഒഴിഞ്ഞുകൊടുക്കലുകളും ചിലത് വേണ്ടെന്ന് വെക്കലുകളും, ഈ വേണ്ടെന്ന് വെക്കാൻ കഴിയാത്തിടത്താണ് പരാജയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. ഹജ്ജിന്റെ പ്രതിഫലം എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ടതാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മം. കഴിവുള്ള ആളുകൾ ഹജ്ജ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ ഇസ്ലാം പരിപൂർണമല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇസ്ലാമിനെ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിനെ അഞ്ച് കർമ്മങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോന്നും എണ്ണി പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ അവസാനമായി കൊണ്ട് പറയുകയാണ്, വഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, എത്തിപ്പെടാൻ സാധിക്കുന്ന മുഴുവൻ ആളുകളും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് ആ അഞ്ച് കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ മൂന്നാം അധ്യായം സൂറത്തു ആലുംബ്രാനിൻ്റെ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, എത്തിപ്പെടാൻ സാധിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനു വേണ്ടി ഹജ്ജ് ചെയ്യുക എന്നത് നിർബന്ധ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, വാതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, അള്ളാഹുവിനു വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണേ, ഹജ്ജ് ചെയ്യണം ഉംറ ചെയ്യണം എന്നത് ഒരു നിർബന്ധ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിവും ശേഷിയും സമ്പത്തുമുള്ള ആളുകൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജ് ചെയ്യണമെന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് എതിരഭിപ്രായമില്ലാത്തതാണ്. കാബാലയം വരെ എത്തിപ്പെടാൻ തനിക്ക് ആരോഗ്യമുണ്ട്, അതിനുവേണ്ട ഭക്ഷണം തൻ്റെ കയ്യിലുണ്ട്, വെള്ളമുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളും തൻ്റെ കയ്യിലുണ്ട്, എന്നിട്ടും അവൻ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊരു വലിയ അപരാധമായി കൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ കാണുന്നത്. ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവനെപ്പറ്റി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫലാ അലൈഹി അയ്യമൂത യഹൂദിയൻ ഔ നസ്രാനിയ, അവൻ ജൂതനായിട്ടോ ക്രിസ്ത്യാനി ആയിക്കൊണ്ടൊക്കെ മരിക്കും, ചിലപ്പോൾ അങ്ങനെയൊക്കെ മരിച്ചേക്കാം, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. മനഃപൂർവ്വം ഹജ്ജ് ചെയ്യാത്തവൻ ചിലപ്പോൾ യഹൂദിയാവും അല്ലെങ്കിൽ നസ്രാനിയാവും, അങ്ങനെയൊക്കെ ആയിരിക്കും മരിക്കുക, അതവനുള്ള ശിക്ഷയാണ് എന്ന് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ പ്രാധാന്യവും മഹത്വവും അറിയിക്കുന്ന അനവധി നിരവധി ഹദീസുകൾ ചരിത്രങ്ങളിലും പ്രവാചക വചനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ, കൃത്യമായി ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചാൽ, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. ഹജ്ജ് ചെയ്താൽ പകരം സ്വർഗം തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാമൻ ഹജ്ജലില്ല, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ, അശ്ലീലതയില്ലാതെ, കുറ്റം ചെയ്യാതെ, തിന്മകളൊന്നുമില്ലാതെ ഒരാൾ ഹജ്ജ് ചെയ്താൽ, റജഅക യൗമിൻ വുലിത്തഹു ഉമ്മഹു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ അവനൊരു ശുദ്ധ പ്രകൃതിയിലായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള തിന്മയുണ്ടാവില്ല, ഒരു തിന്മ പോലും ചെയ്യാത്തവനെ പോലെയായിരിക്കും അവനുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹജ്ജ് ചെയ്യുക എന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായി കൊണ്ട് മാറണം. അതിനുവേണ്ട ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. ഓരോ വർഷവും ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തും ആരോഗ്യവുമുള്ള ആളുകൾ അടുത്ത വർഷം ചെയ്യാം, അല്ലെങ്കിൽ പ്രായമാവട്ടെ അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതെ തൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള നിർബന്ധ കർമ്മമായ ഹജ്ജ് അത് വേഗത്തിൽ തന്നെ ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. അവിടുന്ന് പറയുന്നുണ്ട്, മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ഫലിയതഅജ്ജൽ, അവൻ അതിന് വേഗത്തിൽ നിർവഹിച്ചു കൊള്ളട്ടെ. മറ്റൊരു റിവായത്തിൽ പ്രവാചകൻ പറഞ്ഞു, തഅജ്ജലു ഇലൽ ഹജ്ജി, നിങ്ങൾ ഹജ്ജിന് വേണ്ടി ധൃതി കാണിക്കണം, ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ താല്പര്യം കാണിക്കണം. ഫഇൻ അഹദകും ലാ യദ്രീ മാ യഅറുല്ലഹു, കാരണം തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. സഹോദരങ്ങളെ, എല്ലാ സൗകര്യങ്ങളും ഒത്തുചേരുമ്പോഴേക്ക് ചിലപ്പോൾ ശാരീരികമായ വല്ല പ്രയാസം ഉണ്ടായാലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാലോ, അതുകൊണ്ട് നിങ്ങളത് പിന്നേക്ക് മാറ്റിവെക്കരുത്, അത് നീട്ടിവെക്കരുത്. ഹജ്ജിന് കഴിവുണ്ടായിരിക്കെ നിർബന്ധമായും അത് വേഗത്തിൽ നിർവഹിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു സുദീർഘമായ ഹദീസിൽ ഹജ്ജിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി സഹാബത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫബക്ക തൊവീലൻ, ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ കരയുന്നുണ്ട്, ദീർഘമായി കരയുകയാണ്. വഹവ്വല വജ്ഹഹു ഇലൽ ജിദാർ, തൻ്റെ മുഖം മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ താൻ കരയുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമരിലേക്ക് തിരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരയുകയാണ്. ഇത് കണ്ട മകൻ അബ്ദുല്ലാഹി ബിൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉപ്പ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? താങ്കൾക്ക് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ സ്വർഗം കൊണ്ട്? താങ്കൾ സ്വർഗവാസിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും താങ്കൾ എന്തിനങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ രണ്ട് തവണ ആവർത്തിച്ച് ചോദിക്കണം. അവസാനം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന അഫ്ളല മാനു ഐദു ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ റസൂലുള്ളാ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ്, ഈ കാര്യം വിശ്വസിക്കുക എന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഫ്ളലായിക്കൊണ്ട് കാണുന്നൊരു കാര്യമാണ്. പക്ഷേ മോനെ, എൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നീ ഖദ് കുൻതു അലാ അത്ബാഖിൻ സലാസ്, എൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ആദ്യത്തേതെന്താ? ലഖദ് റഅയ്തുനി വമാ അഹദുൻ അശദ്ദ ബഅ്ദൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിന്നി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റാരെക്കാളും ഉറപ്പ് എനിക്കുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വല അഹബ്ബ ഇലയ്യ അയ്യഖൂന ഖദിസ്തം കൻതു മിൻഹു ഫഖതൽതുഹു, പ്രവാചകൻ പോകുന്ന വഴിയിൽ ഒളിച്ചിരുന്ന് പ്രവാചകൻ അതിലൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ്റെ മേലെ ചാടി വീണ് അദാൻ റസൂലിനെ കൊല്ലാൻ പോലും എനിക്ക് മടിയില്ലാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഫലവും മുത്തു അലാത്തിൽ കലഹാൽ, ആ കാലത്തെങ്ങാനും ഞാൻ മരിച്ചിരുന്നെങ്കിൽ ലഖുൻ തുമിൻ അഹ്ലിന്നാർ, ഞാൻ ഉറപ്പായി നരകത്തിലേക്ക് പോവായിരുന്നു. ഫലമ്മാ ജഅലല്ലാഹുൽ ഇസ്ലാമ ഫീ ഖൽബി, പക്ഷേ പിന്നീട് അള്ളാഹു എൻ്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിനിട്ട് തന്നപ്പോൾ അതയ്തു നബിയ, ഞാൻ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ട് പ്രവാചകനോട് ഞാൻ പറഞ്ഞു, ഉബ്സുത് യമീനക ഫല ഉബായിഅക, അതാണ് റസൂൽ, ആ കയ്യൊന്നും ഇങ്ങോട്ട് നീട്ട്, ഞാനൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ തൻ്റെ വലത് കൈ നീട്ടിത്തന്നു. ഫഖബൽതു യദി, ആ നീട്ടിത്തന്ന കൈയിലേക്ക് എൻ്റെ കൈ ഞാൻ വെക്കാതെ ഞാനത് പിൻവലിക്കുകയും ഇത് കണ്ട പ്രവാചകൻ എന്നോട് ചോദിച്ചു, മാ ലക്കയ അംർ, എന്ത് പറ്റി അംറെ നിനക്ക്, എന്താ നീ കൈവലിച്ചത്? ഞാൻ പറഞ്ഞു, അറത്തു അൻ അഷ്തരിത്ത റസൂലല്ലാ, അതാല പ്രവാചകരെ ബൈഅത്ത് ചെയ്യണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകളുണ്ട്. പ്രവാചകൻ ചോദിച്ചു, തെശ്ചരിത്തു ബിമാത, എന്താണ് അംറെ നിൻ്റെ നിബന്ധന? ഞാൻ പറഞ്ഞു, അയ്യോ ഫറലീ, എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടുമോ പ്രവാചകരെ? ധാരാളം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പൊറുക്കപ്പെടുമോ പ്രവാചകരെ? അതാൻ റസൂൽ പറഞ്ഞു, അമാ അലിം ത അംറെ, നിനക്കറിയില്ലേ? അന്നൽ ഇസ്ലാമ യഹ്ദി മുമാ കാന ഖബലഹു, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതുവരെയുള്ള മുഴുവൻ പാപങ്ങളും മായ്ക്കപ്പെടുമെന്ന്. അന്നൽ ഹിജ്റത തഹ്ദി മുമാ കാന ഖബലഹ, ഒരാൾ ഹിജ്റ പോയാൽ അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് നിനക്കറിയില്ല അംറേ? വ അന്നൽ ഹജ്ജ യഹ്ദി മുമാ കാന ഖബലഹു, ഒരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ തിന്മകളൊക്കെ അവനിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് നിനക്കറിയില്ല അംറേ എന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എല്ലാ തെറ്റുകളും അള്ളാഹു പൊറുക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ ഞാൻ സന്തോഷവാനായി, ഞാൻ മുസ്ലിമായി, പ്രവാചകൻ അതിയായി സ്നേഹിക്കുന്നവനായി, അള്ളാഹുവിൻ്റെ റസൂലിനോട് അതിയായ ബഹുമാനം കാരണം എനിക്ക് പ്രവാചകനെ പൂർണ്ണമായൊന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്രമേൽ പ്രവാചകനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലൗ മുത്തു അലാ തിൽക്കൽ ഹാൽ, ആ സമയത്തെങ്ങാനും ഞാൻ മരിച്ചാൽ റജഉത്തു അൻ അഖൂന മിൻ അഹ്ലിൽ ജന്ന, എനിക്ക് സ്വർഗം പ്രതീക്ഷിക്കാമായിരുന്നു. ഇസ്ലാമിലേക്ക് വന്ന് ഹജ്ജൊക്കെ ചെയ്ത സമയത്താണ് ഞാൻ മരിച്ചതെങ്കിൽ എനിക്ക് സ്വർഗം പ്രതീക്ഷിക്കാം. പക്ഷേ സുമ്മ വലീന അഷ്യ, പിന്നീട് ഞങ്ങൾ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലത്ത് മിസറിൻ്റെയും ഹിംസിൻ്റെയും ഒക്കെ ഗവർണറായി സ്ഥാനം കൊണ്ട വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, മാ അദ്രി മാ ഹാലി ഫിഹ, ഈ സമയത്ത് ഞാൻ മരിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങൾ നോക്കൂ, നിങ്ങളൊരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് പ്രവാചകൻ ഈ ഒരു സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്രയും മഹത്വമുള്ള കർമ്മം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തവണ നമ്മിൽ നിന്ന് ഹജ്ജിന് പോകുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ നിന്നൊക്കെ പോകുന്നവർക്ക് അവർക്കെല്ലാം മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ശ്രോതാക്കൾ, ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം ഹജ്ജിൻ്റെ പ്രതിഫലം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
3: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്കുപോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. സൂറ അന്നഹലിലെ 62-ാമത്തെ വചനത്തിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 62-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ 61-ാമത്തെ ആയത്ത് ആദ്യമൊന്ന് പാരായണം ചെയ്യാം.
5: أعوذ بالله من الشيطان الرجيم

0: ويجعلون لله
1: ويجعلون لله

ويجعلون لله ما يكرهون وتصف ألسنتهم

ويجعلون لله ما يكرهون وتصف ألسنتهم

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ നഹ്ലിലെ 62-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഫർ സലഫി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
5: സത്യസന്ധനായ കച്ചവടക്കാരൻ. എഴുത്ത് ആലിയ ബിന്ത് ലത്തീഫ്, വടുതല. പണ്ട് ഒരു ഗ്രാമത്തിൽ അഹമ്മദ് എന്നു പേരുള്ള ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അഹമ്മദ് തന്റെ കച്ചവടത്തിൽ സത്യസന്ധതയും വിശ്വസ്തതയും പുലർത്തിയിരുന്നു. അളവിലും തൂക്കത്തിലും ഒരിക്കലും അദ്ദേഹം കൃത്രിമം കാണിച്ചിരുന്നില്ല. എന്നാൽ ആ ഗ്രാമത്തിലെ മറ്റു ചില കച്ചവടക്കാർ അത്ര സത്യസന്ധരായിരുന്നില്ല. ലാഭം കൂട്ടാൻ വേണ്ടി അവർ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയിരുന്നു. ആളുകൾക്ക് സാധനങ്ങൾ കൊടുത്തിരുന്നത് അങ്ങനെയായിരുന്നു. കച്ചവട സാധനങ്ങളുടെ ദോഷം അവർ മറച്ചുവെക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം അഹമ്മദിന്റെ കടയിൽ സ്ഥിരമായി വരാറുള്ള ഒരു സുഹൃത്ത് അവനോട് ചോദിച്ചു, അഹമ്മദ്, നീ എന്തിനാണ് ഇത്ര സത്യസന്ധത പാലിക്കുന്നത്? നീ വളരെ കുറഞ്ഞ ലാഭത്തിലാണല്ലോ സാധനങ്ങൾ വിൽക്കുന്നത്. മറ്റുള്ളവർ കള്ളക്കച്ചവടം ചെയ്ത് വലിയ ലാഭം നേടുന്നു. കച്ചവടത്തിൽ ഇങ്ങനെ സത്യസന്ധത കാണിക്കുന്നത് കൊണ്ടല്ലേ നിനക്ക് വലിയ പണക്കാരനാകാൻ കഴിയാത്തത്? അഹമ്മദ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സഹോദരാ, എന്റെ കച്ചവടം അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ്. ഈ ലോകത്തെ ലാഭത്തേക്കാൾ എനിക്ക് പ്രധാനം പരലോകത്തെ വിജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിശ്വസ്തനും സത്യസന്ധനുമായ വ്യാപാരി പ്രവാചകന്മാർക്കും സത്യസന്ധന്മാർക്കും ശുഹദാക്കൾക്കുമൊപ്പമായിരിക്കുമെന്ന്. എന്റെ കച്ചവടത്തിലെ സത്യസന്ധത കൊണ്ട് അല്ലാഹു എനിക്ക് ബർക്കത്ത് തരുന്നുണ്ട്. നാളെ പരലോകത്തതിനേക്കാൾ വലിയ അനുഗ്രഹം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് കേട്ട സുഹൃത്തിന് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആ വർഷം ഗ്രാമത്തിലൊരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. വീടുകൾ പലതും വെള്ളത്തിലായി. മിക്ക കടകളിലും വെള്ളം കയറി. സാധനങ്ങൾ നശിച്ചുപോയി. വ്യാജ സാധനങ്ങൾ വിൽക്കുകയും കൃത്രിമം കാണിക്കുകയും ചെയ്ത മിക്ക കച്ചവടക്കാർക്കും വലിയ തോതിൽ നഷ്ടമുണ്ടായി. എന്നാൽ അഹമ്മദിന്റെ കടയെ വെള്ളപ്പൊക്കം തീരെ ബാധിച്ചില്ല. അതിനാൽ സാധനങ്ങളൊന്നും നശിച്ചില്ല. അവശ്യ സാധനങ്ങൾ കിട്ടാനില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ അഹമ്മദിന്റെ കട എല്ലാവർക്കും ഒരു തുണയായി. അഹമ്മദ് ആ ദുരിതസമയത്തും തന്റെ കടയിലെ സാധനങ്ങൾക്ക് വില കൂട്ടി പറഞ്ഞില്ല. എല്ലാവർക്കും അത്യാവശ്യമുള്ള സാധനങ്ങൾ ന്യായമായ വിലയ്ക്കവൻ നൽകി. പാവങ്ങൾക്ക് വെറുതെയും നൽകി. ദുരിതസമയത്ത് ജനങ്ങളെ സഹായിച്ചതിന്, എല്ലാവരും അവനെ സ്നേഹിക്കുകയും ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ കൊടുത്തതിന് അവൻ ആദരിക്കുകയും ചെയ്തു. അഹമ്മദിന്റെ സുഹൃത്ത് അവനോട് പറഞ്ഞു, അഹമ്മദ്, നീ പറഞ്ഞത് സത്യമാണ്. നീ സത്യസന്ധത കാണിച്ചപ്പോൾ അല്ലാഹു നിന്നെ ഈ ലോകത്ത് തന്നെ സഹായിച്ചു. ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും ആദരവും നിനക്ക് ലഭിച്ചു. പരലോകത്ത് അർഹമായ പ്രതിഫലം പടച്ചവൻ നിനക്ക് നൽകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
6: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക്

0: ദിവസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
1: ജനങ്ങൾക്ക് മാപ്പ് നൽകുക അവതരിപ്പിക്കുന്നു അഷ്റഫ് സൽഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൽ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ മൂന്നാം അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 134-ാമത്തെ വചനത്തിൻ്റെ ആശയവും അതിൻ്റെ വിശദീകരണവുമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആയത്ത് അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം.

الناس والله يحب المحسنين. മുത്തഖികളായ ആളുകൾ സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കുന്നവരും അവരുടെ കോപത്തെ കഠിനമായ ദേഷ്യത്തെ അവർ ഒതുക്കി വെക്കുന്നവരും ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. അതേപോലെ തന്നെ മറ്റൊരു സ്വഭാവമാണ് വൽ ആഫീന അനിന്നാസ്. വൽ ആഫീന, അഫാ യഅഫു, അഫുവ് എന്ന് പറഞ്ഞാൽ മാപ്പാക്കി കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അങ്ങനെ മാപ്പ് നൽകുന്നവരാണ് ജനങ്ങൾക്ക്, മനുഷ്യർക്ക്, മനുഷ്യരെപ്പറ്റി അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവരാണവർ. മഅകഫി ശരി അഫൂന അമ്മൻ ളമഹും ഫി അംഫുസിഹിം. അവരുടെ മനസ്സിൽ ളുൽമായ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ആ ഷെറിനെ തടയാൻ വേണ്ടിയിട്ട് മാപ്പ് നൽകുക. ഫലാ യബ്ഖ ഫി അംഫുസിഹിം മൂജിദത്തുൻ അലാ അഹദിൻ. ഒരാളോടും ഒരിക്കലും തന്നെ ആ ഒരു പക വെച്ചുകൊണ്ടിരിക്കുകയില്ല. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നാണ്, ഇതാണ് എല്ലാ അവസ്ഥയിലും വിശ്വാസികൾക്കുണ്ടാവുക എന്നത്. അൽ അഫു അൻ കുല്ലി മാൻ അസാ ഇലൈക ബിഖൗലിൻ ഔ ഫിഇൽ. തന്നോട് ഉപദ്രവം ചെയ്യുന്ന, തിന്മ ചെയ്യുന്ന എല്ലാ ആളുകളോടും വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വിട്ടുവീഴ്ച ചെയ്യുക, മാഫാക്കി കൊടുക്കുക എന്നത് ഇതിൽ ഉൾപ്പെടുന്നതാണ്. വൽ അഫു അബുലഗ് മിനൽ കലം. നേരത്തെ നമ്മൾ പറഞ്ഞു ദേഷ്യം ഒതുക്കി വെക്കുക. അൽ കലമിനേക്കാളും ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണെന്ത് അഫുവിനുള്ളത്, മാഫാക്കുക എന്നുള്ളത്. അപ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ ആയിഷ റളിയല്ലാഹു തആല അൻഹ, എന്താണ് അല്ലാഹുവിൻ്റെ റസൂല് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന, കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്ന്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തതാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവെ നീ മാപ്പാക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, ഇങ്ങനെ വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നു, മാപ്പിനെ നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പാക്കണേ. ലിഅന്നൽ അഫ്വ തർക്കൽ മുആഖദ മഅ സമാഹ അനിൽ മുസി. തിന്മ ചെയ്ത, ഉപദ്രവം ചെയ്ത ആളുകൾക്ക് അയാളെ പിടിക്കാനുള്ള ഒരു അവസ്ഥ നമുക്കുള്ളതോടൊപ്പം തന്നെ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, വിട്ടുകൊടുക്കുക, അത് ഒഴിവാക്കി കൊടുക്കുക. വഹാദ ഇന്നമ യകുനു മിമ്മൻ തഹല്ലബിൽ അഖ്ലാഖിൽ ജമീല. സുന്ദരമായ സ്വഭാവങ്ങളിൽപ്പെട്ട ഒന്നായിരിക്കും ഇത്. ഉപദ്ര ഒരു വളരെ മോശമായ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതും ഒരു ഉന്നതമായ സ്വഭാവത്തിൽ എത്തിക്കുന്നതുമായ ഒരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അഫുവാണ്, അള്ളാഹു മാഫാക്കുന്നവനാണ്. അഫാ അൻ ഇബാദില്ലാഹി റഹ്മത്തം ബിഹിം, തൻ്റെ അടിമകൾക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നത് അവരോടുള്ള കാരുണ്യമാണ്. വഹ്സാനൻ ഇലൈഹിം, അവർക്ക് നൽകുന്ന ഒരു എഹ്സാനാണ്. വകറാഹത്തിൽ ഹുസൂലി ശരി അലൈഹിം, അവർക്കൊരു ഷെറുണ്ടാകുന്നതിനെ വെറുത്തുകൊണ്ട് വലിയ അഫു വലിയ അഫുല്ലാഹു അൻഹു, അള്ളാഹു അത് മാഫാക്കി കൊടുക്കുന്നു. വൈകൂനു അജുറുഹു അലാ റബ്ബിഹിൽ കരീം, ഒരാളങ്ങനെ മാഫാക്കി കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം അവനുണ്ട്. ലാ അലൽ അബ്ദിൽ ഫഖീർ കമാ ഖാല തആല ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാ. ആര് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തോ, അവസ്ഥകൾ നന്നാക്കിയോ, നിശ്ചയമായും അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ അവനുണ്ടാകും എന്നതാണ്. ഒരിക്കലും അത് നഷ്ടപ്പെടുകയില്ല. വിശ്വാസികൾ നേടിയെടുക്കേണ്ട, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട തിരിച്ചടിക്കാൻ കഴിയുമ്പോഴും അതിന് ശക്തി ഉണ്ടായിരിക്കുമ്പോൾ

0: തന്നെ പ്രതികാര നടപടികൾ സ്വീകരിക്കാതെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്നത് വലിയൊരു കാര്യമായി കൊണ്ടാണ് ഇസ്ലാം കാണുന്നത്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ അൽ അഫു അനിന്നാസ് അജല്ലു ദുറൂബിൽ ഫിഅലി ഖൈർ, നന്മയായ കാര്യങ്ങളിലെ ഏറ്റവും മഹത്തായൊരു വിഷയമാണത്. തനിക്ക് ശിക്ഷിക്കപ്പെടാൻ അർഹനായിരിക്കെ തന്നെ കഴിവുണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അത് ഉപേക്ഷിക്കുക, വേണ്ടെന്ന് വെക്കുക എന്നത് ഒരു മാഫാക്കി കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അബുൽ ആലിയ, അതുപോലെ തന്നെ അൽ കൽബി അസ്സജാജ് ഇവരൊക്കെ ഇതിനെ വിശദീകരിച്ചത് യുരീദു അനിൽ മമാലിക്, തൻ്റെ ഉടമസ്ഥതയിലുള്ള ആളുകൾ അവർക്കത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ള തഫ്സീർ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ദേഷ്യപ്പെടുത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അതേപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള പല നിലക്കുള്ള ബന്ധത്തിലുള്ള ആളുകളും നമ്മളുമായി ഇടപഴകുന്നവരൊക്കെ, അവർക്കൊക്കെ ദുൽമിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും തിന്മയിൽ നിന്നൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു സ്വഭാവ ഗുണമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യഗ്ഫിറൂന ഇൻദൽ ഗളബി വസ്ന അലൈഹിം, ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അത് ഒതുക്കി വെക്കുന്നവരാണ്, അവരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. വൈദാമാ ഗളബു വഹും യഗ്ഫിറൂൻ, അവർക്ക് ദേഷ്യം വന്നാൽ അവർ അത് മാഫാക്കി കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അതുപോലെ കാദിമീൻ അൽ ഗൈലിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല തുടർന്ന് പറഞ്ഞത് വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഈ ഒരു വിഷയത്തെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഹദീസുകളിൽ കാണാം, ഒരു സമൂഹത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസി അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുന്നാസ വയസ്ബിറു അലാ അദാഹും അഫ്ളു മിനൽ മുഅ്മിനുല്ലദീ ലാ യുഖാലിത്തുന്നാസ വലാ യസ്ബിറു അലാ അദാഹും, ഏറ്റവും ശ്രേഷ്ഠനായ വിശ്വാസി ജനങ്ങൾക്കിൽ ജനസമൂഹത്തിൽ ആളുകൾക്കിടയിൽ ഇടകലർന്നുകൊണ്ട് ജീവിക്കുകയും അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുന്ന വിശ്വാസിയാണ്. ആളുകളുമായി ബന്ധമില്ലാതെ ദൂരെ മാറിപ്പോയി അവരുടെ ഉപദ്രവങ്ങൾ ക്ഷമിക്കാത്ത വിശ്വാസിയെക്കാളും ഖൈറായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ അൽ അഫുവ് വസ്സഫു വത്തസാമഹ് എന്നുള്ളത് വലിയൊരു ശ്രേഷ്ഠമായ സ്വഭാവമാണ്. അൽ അഫുവ് അനിന്നാസ് അഫ്ളു അഖ്ലാഖി അഹ്ലി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയൊക്കെ ആളുകളുടെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തിലാണ് ഈ ഒരു മാപ്പാക്കി കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നതിനെ എണ്ണിയിട്ടുള്ളത്. അത് തഖ്വയിലേക്കാണ് നയിക്കുന്നത്. വഅൻതഅഫു അഖ്റബു ലിത്തഖ്വ, നിങ്ങളങ്ങനെ മാപ്പാക്കുകയാണെങ്കിൽ അത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ്. വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവായിഹിഷ വഇദാ മാ ഗളിബു വഹും യഗ്ഫിറൂൻ എന്ന് സൂറത്തു ശൂറയിലെ 37-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ. അവരുടെ ജനങ്ങളുടെ തെറ്റുകൾ തിന്മകൾ ഈമാനിൻ്റെ സ്വലാഹിൻ്റെ ആളുകൾ അവരതെന്താ കബായിർ ലിസ്മ, വലിയ വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരും മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുമാണ് വിശ്വാസികൾ. അതുപോലെ തന്നെ അവർക്ക് ദേഷ്യം വന്നാൽ അവർ അത് പുറത്തു കൊടുക്കും. അതാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നത്, വലിയ അഫു വലിയസ്ഫഹു അലാ തുഹിബ്ബൂനാ യഗ്ഫിർ അള്ളാഹു ലക്കും അള്ളാഹു ഗഫൂർ റഹീം. അതിന് കാരണമായ ആയത്ത്, ആ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അല്ല, നിങ്ങൾ അവർ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കട്ടെ, മാഫാക്കി കൊടുക്കട്ടെ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? മിസ്തഹബിന് ഉസാസ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനു അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനായിരുന്നു, അദ്ദേഹത്തിന് ചെലവിന് കൊടുത്തിരുന്നു. അപ്പോഴാണ് ഹാദിസത്തുൽ ഇഫ്ക്, തൻ്റെ മകളെക്കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിക്കൊണ്ടുള്ളൊരു സംഭവം ഉണ്ടായത്. അതിൽ നിന്നുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിൽ നിരപരാധിയാണ് എന്നുള്ള ആയത്തിറങ്ങുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹുനു കുടുംബക്കാരനായ ഇദ്ദേഹത്തിന് ചെലവിന് കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹില അംഫിഖു അലാ മിസ്തഹ ഷൈഅൻ അബദ ബഅദല്ലദി മാ ഖാല ബഅദല്ലദി ഖാല ലി ആയിഷ മാ ഖാല. ആയിഷ ബീവിയെ പറ്റി പറഞ്ഞതിന് ശേഷം ഇനി അയാൾക്ക് ഞാൻ ഒന്നും കൊടുക്കുകയില്ല എന്നാണ് അയാൾക്ക് കൊടുത്തിരുന്നതായ ചെലവിന് കൊടുത്തിരുന്നത് സഹായിച്ചിരുന്നത് ഇനി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത്. വലായ ചെലി ഉലുൽ ഫദ്ലി മിൻകു വസഅ അയ്യുത്തു ഉലിൽ ഖുർബ വൽ മസാഖീൻ അവൽ മുഹാജിരീൻ ഫി സബീലില്ലാ. അതെ, ആ മിസ്തഹ് മുഹാജിറിൽപ്പെട്ടതായിരുന്നു, മിസ്കീനിൽപ്പെട്ട ആരായിരുന്നു, കുടുംബക്കാരനായിരുന്നു. അപ്പോൾ ജീവിത വിശാലതയുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. വലിയ അഫു വല്യസ്ഫഹു അഫുവ്, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ, മാഫാക്കി കൊടുക്കൂ, പുറത്തു കൊടുക്കൂ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അല്ല നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, വല്ലാഹു ഗഫൂർ റഹീം. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത്, ബലാ വല്ലാഹി ഇന്നി ഉഹിബ്ബ യഗ്ഫിറ അല്ലാഹു ലി, അല്ലാഹു ആണ് സത്യം, എനിക്ക് അല്ലാഹു പുറത്തു തരണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫറജ ഇലാ മിസ്തഹ നഫഖ അല്ലതി കാന യുൻഫിഖു അലൈഹി, അയാൾക്ക് കൊടുക്കാറുണ്ടായിരുന്നതായ ആ ഒരു കൊടുക്കുന്നത്, ചെലവിന് കൊടുക്കുന്നത് അദ്ദേഹം തുടർന്നു എന്നാണ്. വല്ലാഹി ലാ അൻസി ഊഹാ മിൻഹു അബദ, ഒരിക്കലും നിന്നിൽ നിന്ന് ഊരിയെടുക്കുകയില്ല, ഇത് നിർത്തലാക്കുകയില്ല എന്ന്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പഠിപ്പിച്ചാൽ, ഒരു കാര്യം പറഞ്ഞാൽ, ഒരു സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞാൽ, പിന്നെ അത് തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനാണ് സ്വഹാബത്ത് അവർ പരിശ്രമിച്ചത്. ഫമൻ അഫ വാസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, നിശ്ചയമായും ആര് വിട്ടുവീഴ്ച ചെയ്യുന്നു, അവസ്ഥ നന്നാക്കുന്നു, അവരുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് എന്നാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരാൾക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അതൊരു ഒരു ബുദ്ധിമാൻ്റെ ഒരു നന്മയിൽപ്പെട്ടതാണത്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത്. മാനഖസത്ത് സദഖത്തു മിം മാലിൻ, സ്വതക്ക് കൊടുത്തു എന്നതിൻ്റെ പേരിൽ സ്വത്തിൽ നിന്ന് സമ്പത്തിൽ നിന്നൊന്നും കുറഞ്ഞു പോവുകയില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബി അഫ്വിൻ ഇല്ലാ ഇസ്സ, അതേപോലെ തന്നെ ഒരടിമ അയാൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു എന്ന കാരണത്താൽ അയാൾക്ക് പ്രതാപം ഇസ്സത്ത് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഒമാ തബാഹദുല്ലാഹി ഇല്ലാ റഫഔ, അള്ളാഹുക്ക് വേണ്ടി വിനയം കാണിച്ചാൽ അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തുന്നതാണ് എന്നൊക്കെ. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, യാ റസൂൽ അല്ലാഹ്, അള്ളാഹൻ റസൂലേ, കം നഅഫു അനിൽ ഖാദിം, നമ്മുടെ ഖാദിമിനൊക്കെ സെർവൻറ്റിനൊക്കെ എത്ര നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മൗനം അവലംബിച്ചു. പിന്നെയും അയാൾ ആ സംസാരം തുടർന്നു. നബി പിന്നെയും മൗനം അവലംബിച്ചു. മൂന്നാമത്തെ പ്രാവശ്യത്തിൽ നബി പറഞ്ഞു, യഅഫു അൻഹു കുല്ല യൗമിൻ സബഈന മറ, ഡെയിലി ഒരു 70 പ്രാവശ്യം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ, അത്രത്തോളം വിശാല മനസ്സിനുടമ. ഫഅഫു അൻഹും വസ്ഫഹു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അതെ അവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, മാപ്പാക്കി കൊടുക്കണം, അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരി റഹമഹുല്ലാ തൻ്റെ സ്വഹീഹിൽ ഫിൽ തൻ്റെ അദബുൽ മുഫ്രദിൽ കൊണ്ടുവന്ന ഹദീസിൽ അബ്ദുല്ലാഹിബ്നു അമ്ർ റളിയല്ലാഹുനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ വെച്ച് പറഞ്ഞു, റഹമു തുർഹമു, നിങ്ങൾ കരുണ കാണിക്കുക, കരുണ ചെയ്യപ്പെടും. വഗ്ഫിറു യഗ്ഫിറില്ലാഹു ലക്കും, നിങ്ങൾ മാഫാക്കി കൊടുക്കുക, നിങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകും. വൈലുല്ലിൽ അഖ്മാഇൽ ഖൗൽ, വൈലുല്ലിൽ മുസ്ഫിറീൻ അല്ലദീന യസ്ഫിറൂന അലാ മാ ഫഅലു വഹും യഅലമൂൻ, തങ്ങൾക്കറിവുണ്ടായിരിക്കെ തന്നെ തങ്ങൾ ചെയ്ത തിന്മകളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്കാണ് നാശം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈയൊരു വിശിഷ്ടമായ സ്വഭാവം, ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. അതാണ് മുൻഗാമികളൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, വന്ന റജുലൻ ഷത്തമനി ഫി ഉദുനി, ഒരാളെൻ്റെ ചെവിയിൽ കാതിൽ എന്നെ ചീത്ത പറഞ്ഞു, ഹാദിഹി വാഴ്ചതറ ഫി ഉദുനി, ഞാനത് മാഫാക്കി കൊടുക്കും, എക്സ്ക്യൂസ് കൊടുക്കും. അൽ ഉഖ്ര മറ്റൊരു കാതിൽ, ല കബിൽ ചോദ്രഹു, അവൻ്റെ എക്സ്ക്യൂസ് ഞാൻ സ്വീകരിക്കുമെന്നാണ് എന്നെ ചീത്ത പറഞ്ഞാൽ. അത് വിട്ടുവീഴ്ച. ജാഫർ സ്വാദിഖ് റഹിമഹുള്ള പറയുന്നു, ലി അൻ അന്തമ അലൽ അഫ്വി ഇശ്രീന മറ അഹബ്ബു ഇലയ്യ മിൻ അനന്ത അൻ അന്തമ അല അൽ ഉഖൂബത്തി മറത്തം വാഹിദ, ഒരു പ്രാവശ്യം ഞാൻ ഒരു പ്രതികാരം ചെയ്തു, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാൾക്കൊരു ശിക്ഷ നൽകി, അതിൻ്റെ പേരിൽ ഞാൻ ദുഃഖിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്താണ്, ഞാൻ 20 പ്രാവശ്യം മാപ്പ് കൊടുത്തു അതിന് അങ്ങനെ ദുഃഖിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ രൂപത്തിൽ പരിശ്രമിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് വിശ്വാസികൾക്ക് വല്ലദീന ജാഹദു ഫീന ലനഹദി എന്നഹും സുബലന വൈനല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് സന്മാർഗം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു അവരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങേയറ്റത്തെ സ്വബറിൻ്റെ വിശേഷണമുള്ളവർക്കല്ലാതെ ഇതൊന്നും സാധ്യമല്ല എന്നാണ്. മറ്റുള്ളവരിങ്ങോട്ട് പ്രതികരിക്കാൻ, ഇങ്ങോട്ട് നന്മ തിന്മ കൊണ്ട് പ്രതികരിക്കുമ്പോൾ നന്മ കൊണ്ട് തിരിച്ചടിക്കാൻ. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യ, നന്മയും തിന്മയും ഒരുപോലെയല്ല, സമമാവുകയില്ല. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫഅബില്ലത്തി അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം, നിന്നോട് തിന്മ കൊണ്ട് പ്രതികരിക്കുന്ന ആളുകളോട് നന്മ കൊണ്ട് നീ അങ്ങോട്ട് പ്രതികരിക്കുക, നിന്റെ ശത്രുക്കളെല്ലാം മിത്രമായിത്തീരും. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അത് സ്വബറുള്ളവമായു ലക്കാഹ ഇല്ലദീന സ്വബറു വമായു ലക്കാഹ ഇല്ലാതു ഹദ്ദുൻ അദീം, അങ്ങേറ്റത്തെ സ്വബറുള്ള ക്ഷമയുള്ള ആളുകൾക്കല്ലാതെ ഇതിന് സാധ്യമല്ല എന്നുള്ളതാണ്. അങ്ങേയറ്റത്തെ ക്ഷമിക്കുന്ന ആളുകൾക്ക്, സ്വബറുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇദാ കാന യൗമുൽ ഖിയാമ നാദ മുനാദിൻ മൻ കാന അജ്റുഹു അലല്ലാഹ് ഫലിയദ്ഖുലിൽ ജന്ന ഫയഖാലു മൻ ദല്ലദി അജ്റുഹു അലല്ലാഹ് ഫയഖൂമുൽ ആഫൂന അനിന്നാസ് യദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്. ജനങ്ങൾക്ക് മാപ്പ് കൊടുത്ത ആളുകൾ അവരതാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. ഖിയാമത്ത് നാളിൽ അങ്ങനെ വിളിച്ചു പറയുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളുകളെ അവരെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ ശക്തിയുണ്ടാകുമ്പോഴും പുറത്തു കൊടുക്കാനുള്ള ആ ഒരു മനസ്സ്, അത് വിശാലമായ മനസ്സുകൾക്ക് ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തന്നെ ഉപദ്രവിച്ചവരോട്, തനിക്ക് തിന്മ ചെയ്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയല്ലേ ഫതഹു മക്കയുടെ ആ ഒരു ദിവസത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ഉപദ്രവം നൽകി, ഇദ്ഹബു അൻതുമുത്തുലഖാ, നിങ്ങൾ പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ്. ഏതെല്ലാം നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചിരുന്നു, എല്ലാവർക്കും മാപ്പ് നൽകി. ഹാദാ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞു. തനിക്ക് ഉപദ്രവം നൽകിയ, തൻ്റെ സ്വഹാബത്തിനെ പീഡിപ്പിച്ച, പല നിലക്കും പീഡിപ്പിച്ച ആളുകളുണ്ടായിരുന്നു. പിതൃവ്യ പുത്രൻ ഹംസ, തൻ്റെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു തആല അൻഹയെ ദാരുണമായി കൊല ചെയ്ത് കരൾ കടിച്ചു തുപ്പിയ ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്. മക്ക വിജയത്തിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിൽ തനിക്ക് എതിരായി പ്രവർത്തിച്ച പലരും അവിടെ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും ഒരു പ്രതികാരം ചെയ്യാതെ അവർക്ക് മാപ്പ് കൊടുത്ത ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബന്ധുക്കളിൽ, കൂട്ടുകാരിൽ പലരും നമ്മോട് ഉപദ്രവം ചെയ്തവരുണ്ടാവാം. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, മാപ്പാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കും നമ്മുടെ തിന്മകളെല്ലാം മായ്ച്ചു കളയാനും അത് പുറത്തു തരാനും അത് മാപ്പ് നൽകാനും അത് കാരണമാകും എന്നതാണ്. അതുകൊണ്ട് വിശിഷ്ടമായ ഈയൊരു ഒരു സ്വഭാവം അത് നേടിയെടുക്കാൻ, അതുണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹൃദയവസന്തം, സൂറ ആലു ഇംറാൻ, വചനം 144 ഭാഗം 3, ജനങ്ങൾക്ക് മാപ്പ് നൽകുക. വിഷയം അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, സ്വരം ഇഹവും പരവും. ജയമേകല്ലാ, കളങ്കമറ്റ വിശ്വാസത്താൽ തെളിഞ്ഞ സ്നേഹത്തിൻ്റെ തണലിൽ സ്വരശുദ്ധിയുള്ള ആലാപനം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിന്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും പ്രയക്കും ഉണ്ടാകും, നമ്മുടെ സുജൂദുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇൻഷാല്ലാ മധുരം ഖുർആനിലേക്ക് പോകാം. സൂറത്തുൽ മുംതഹിനയിലെ 8-9 വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഖാരി മുഹമ്മദ് അയ്യൂബ് അദ്ദേഹത്തിന്റെ ഖിറാഅത്താണ്. ഇൻഷാല്ലാ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: എല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു ഖിറാത്തായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രായത്തിൽ കുറച്ച് മുമ്പൊക്കെ നന്നായിട്ട് കേട്ടിരുന്ന ഒരു ഖിറാത്താണ്.
1: ഒരു തരംഗം പോലെ.
0: അതെ അതെ. സൂറത്തുൽ മുംതഹിന 8-9 വചനങ്ങൾ. ഇതിലെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സാഹചര്യത്തിൽ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമ്മളെന്നും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ രണ്ട് വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. അതിലെ ഒന്നാമത്തെ ആയത്തിൽ, ലാ യൻഹാകും അല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ.
1: ഈ മതവിഷയത്തിൽ നമ്മളോട് യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തിട്ടില്ലാത്തവരെ പറ്റി അവർക്കെതിരെ നിൽക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നില്ല.
0: അത്
1: മാത്രമല്ല, അവർക്ക് നന്മ ചെയ്യാനാണ്. നമ്മളെ എതിരിടാത്ത, നമ്മുടെ മതത്തോട് വിദ്വേഷം പ്രകടിപ്പിക്കാത്ത, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത, നമ്മുടെ നാട്ടിലുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകളോട് ഏറ്റവും നന്മ വർദ്ധിക്കാനും നീതിയുക്തമായിട്ട് പെരുമാറാനും ഇതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്.
0: അതെ, അവരോട് നല്ല രൂപത്തിൽ നിലനിൽക്കണം. പൊതുവെ അന്യമതസ്ഥരെ ഒരു ശത്രുവായി കാണുക എന്നുള്ള വിഷയത്തിൽ അത്ര തീവ്രമായിട്ടുള്ള ചിന്താഗതിയല്ല ഈ ഒരു വിഷയം. സമൂഹത്തിൽ നമ്മൾ ഇതുപോലെ ബഹുമത വിശ്വാസികളുടെ കൂടെ ജീവിക്കുമ്പോൾ അവരോട് നല്ല നിലയിൽ വർത്തിക്കാനും നീതി പാലിക്കാനും ഒക്കെ അള്ളാഹു പറയുന്നത്. പിന്നീട് അടുത്ത വചനത്തിലാണ് അള്ളാഹു പറയുന്നത്, ഇന്നമാ യൻഹാകും അല്ലാഹു അനിൽ ലദീന ഖാതലൂകും ഫിദ്ദീൻ. അതാണ് മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും അതിന് ശേഷം പറഞ്ഞു അഖ്റജൂകും നിങ്ങളെ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ആളുകൾ, അതിന് പരസ്പരം പിന്തുണ നൽകുകയും ചെയ്യുന്നവരെ പറ്റി മാത്രമേ അള്ളാഹു വിരോധിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാകണമെന്നുള്ളത് കൃത്യമായി ഈ അള്ളാഹു സുബ്ഹാന തആല പഠിപ്പിച്ചു തരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് മാതൃകകളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇതര മതസ്ഥരുമായിട്ടുള്ള അവർ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സഹവസിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കൃത്യമാണ് ഒരുപാട്.
1: അത് കേവലം നബിയുടെ ഒരു വാക്ക് മാത്രമല്ല, ജീവിച്ച നബി കാണാൻ.
0: അതെ അതെ അതെ. അപ്പം ഇന്നത്തെ ഖിറാഅത്ത് മുഹമ്മദ് അയ്യൂബ് 1952 സൗദി അറേബ്യയിലെ മക്കയിലൊരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ചെറുപ്പകാലം തന്നെ ഖുർആനിൻ്റെ പാരായണ മികവിലും അതിലൊക്കെ പ്രതിഭ കാണിച്ച വ്യക്തിത്വമാണ്. മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്തും അതിലൊക്കെ ആഴമുള്ള പഠനം നടത്തി. അദ്ദേഹത്തിൻ്റെ ശബ്ദശൈലി തന്നെയാണ് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത്.
1: മസ്ജിദ് അൽ ഹറമിലും മസ്ജിദ് നബവിയിലൊക്കെ ഇമാമായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകത്തുള്ള ഖുർആൻ പ്രേമികളുടെ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയിട്ടുള്ള വ്യക്തിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
4: ശ്രോതാക്കൾ, ഇനി പ്രവേശിക്കുന്നത് മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമിലേക്കാണ്. സംസം കിണർ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് കെ വി മുഹമ്മദ് അലി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മക്കയുടെ ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത ഒരു ഏടാണ് സംസമിൻ്റെ ചരിത്രം. സംസം കിണർ അഥവാ ആ അത്ഭുത ജലധാര വിശ്വാസികളുടെ മനസ്സിൽ ഏറെ സ്വാധീനം ചെലുത്തിയാണ്. ചില കാര്യങ്ങൾ സംസമിൻ്റെ പ്രത്യേകതയും ചരിത്രവും ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, മസ്ജിദുൽ ഹറമിനകത്ത് ഹജറുൽ അസ്വദിന് കിഴക്കായി കഅബയിൽ നിന്ന് ഏകദേശം 21 മീറ്റർ അകലെയുള്ള ഒരു ജലധാരയാണ് സംസം കിണർ. സംസമിന്റെ ചരിത്രം തുടങ്ങുന്നത് ഇസ്മായിൽ എന്ന കുഞ്ഞു പൈതലിന്റെ ചരിത്രം മുതലാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസ്മായിൽ നബിയുടെ ചരിത്രം മുതലാണ് എന്നർത്ഥം. അതൊരു ആദരവിൻ്റെ, പരിഗണനയുടെ, കാരുണ്യത്തിൻ്റെ ചരിത്രവുമാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തവുമാണ്. സംസം എന്ന പദത്തിന് ധാരാളം അഥവാ മഉൻ കസീർ എന്നർത്ഥമുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാക്ക് ആ അർത്ഥം നൽകിയിട്ടുണ്ട്. എന്നാൽ വെള്ളം പുറത്തു വരുമ്പോൾ, ഉറവ പൊട്ടിയൊഴുകുമ്പോഴുള്ള ശബ്ദത്തിനാണ് സംസം എന്ന് പറയുക എന്നും ചർച്ചയുണ്ട്. നമുക്കറിയാം ചരിത്രം. ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ തനിച്ചാക്കി റഹ്മാനായ റബ്ബിൻ്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോകുന്നുണ്ടല്ലോ. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുന്നത് സൂറത്ത് ഇബ്രാഹിമിൽ നമുക്ക് വായിക്കാം. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയ്യതി ബിവാദിൻ ഗൈരി ദി സർഉ എന്ന് തുടങ്ങുന്ന വചനം. അള്ളാഹുവേ, എന്റെ കുടുംബത്തെ കൃഷിയൊന്നുമില്ലാത്ത ഈ താഴ്വരയിൽ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു റബ്ബെ, നിനക്കതറിയാമല്ലോ. അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, ഫജ്അൽ അഫ്ഇദത മിൻ അന്നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും, ജനങ്ങളുടെ മനസ്സിനെ അവരിലേക്ക് നീ ചായവുണ്ടാക്കണേ, അവർക്ക് റിസ്ക് നൽകുകയും ചെയ്യണേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന വേറെയും നമുക്ക് ഈ വിഷയത്തിൽ കാണാം. ഏതായിരുന്നാലും ഒരു തോൽപാത്രത്തിൽ വെള്ളവും ഒരു സഞ്ചിക്കാരക്കയും മാത്രം കയ്യിലുള്ള അവസ്ഥയിലാണ് ഹാജറും കുഞ്ഞു പൈതലും ആ ഊഷരഭൂമിയിൽ താമസിക്കുന്നത്. വെള്ളം തീർന്നപ്പോൾ കുഞ്ഞിന് ദാഹിച്ചു, അത് കരഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഉമ്മയുടെ മനസ്സ് നീറി. തൊട്ടടുത്ത സഫാ കുന്നിലും പിന്നീട് ഏതാനും മീറ്റർ അകലെയുള്ള മർവാ കുന്നിലും മാറി മാറി ഓടിയവർ ഓടിക്കയറി ഓടിത്തളർന്നു. ആരെയും കണ്ടില്ല, ഒന്നും കിട്ടിയതുമില്ല. ഏഴാം തവണ മറവയിൽ കയറി ചുറ്റുഭാഗം നോക്കുമ്പോഴതാ ഒരു ശബ്ദം കേൾക്കുന്നു. വല്ല സഹായമുണ്ടെങ്കിൽ എനിക്ക് നൽകണമെന്ന് അവർ വിളിച്ചു പറഞ്ഞു. അതിനുമാത്രം ആവശ്യക്കാരിയായിരുന്നു അപ്പോൾ ആ ഉമ്മ. അങ്ങനെ അവർ ആശങ്കയോടെ കുഞ്ഞിൻ്റെ അടുക്കൽ, ഇസ്മായിൽ എന്ന കുഞ്ഞിൻ്റെ അടുക്കൽ തിരിച്ചു വരുമ്പോഴാണ് ഒഴുകിത്തുടങ്ങിയ ആ നീറുറവ കണ്ടത്. ഏറെ സന്തോഷത്തോടുകൂടി ആ മാതാവ് തൻ്റെ കയ്യിലുള്ള തോൽപാത്രത്തിൽ വെള്ളം നിറച്ചു, കുഞ്ഞിന് കുടിക്കാൻ കൊടുത്തു. ഒഴുകിത്തുടങ്ങിയ ആ വെള്ളം അവർ തടഞ്ഞുവെക്കുകയും ചെയ്തു. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹാദൃഷ്ടാന്തമായി, അതല്ലെങ്കിൽ ആ ഉമ്മയുടെ കണ്ണീരിൻ്റെ വിലയായി, ആ ഉപ്പയുടെ പ്രാർത്ഥനയുടെ ഫലമായി എന്തോ റഹ്മാനായ റബ്ബ് അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ സന്ദർഭത്തിൽ ആ സ്ഥലത്ത് അത്ഭുതകരമായ ആ നീരുറവ സൃഷ്ടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഉമ്മു ഇസ്മായിലിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് അനുഗ്രഹം ചൊരിയട്ടെ. അവരത് തടയാതെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അതൊരു നീരുറവയായി, ഒരൊഴുകുന്ന നദിയായി മാറുമായിരുന്നു. ലക്കാനത്ത് സംസം ഐനൻ മഅീന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സംസം അന്നു മുതൽ ഇന്ന് വരെ, ഇനി ഖിയാമത്ത് നാൾ വരെയും ഇൻഷാ അല്ലാ നിലനിൽക്കുന്ന ഒരു അത്ഭുത ജലപ്രവാഹം തന്നെയായിരിക്കും. അങ്ങനെ തുടരുകയും ചെയ്യും. ഏകദേശം 4000 വർഷങ്ങളുടെ പഴക്കമുള്ള ചരിത്രമാണ് സംസമിന് പറയാനുള്ളത് എന്ന് ചുരുക്കം. നമ്മളറിയേണ്ട ഒരു കാര്യം, സംസം എന്നത് തൽക്കാലം ദാഹമകറ്റാനുള്ള ഒരു സവിശേഷ മാർഗം മാത്രമായിരുന്നില്ല, ഒരു മഹത്തായ നാഗരികതയുടെ തുടക്കം കൂടിയായിരുന്നു. ചുട്ടുപഴുത്ത് കിടക്കുന്ന ആ ഊഷര ഭൂമിയിൽ ഒരു തെളിനീരോ പച്ചപ്പോ തേടിയലയുന്ന ഒരു ജനതയുടെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ പുതുയുഗപ്പിറവിയായിരുന്നു സംസമിൻ്റെ ഉത്ഭവം എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ സന്ദർഭത്തിലാണ്, ആ കാലയളവിലാണ് യമനിൽ നിന്നുള്ളൊരു യാത്രാസംഘം അഥവാ കഹ്താനി വംശപരമ്പരയിൽപ്പെട്ട ജുർഹും ഗോത്രക്കാരായിരുന്ന ഒരു യാത്രാസംഘം മക്കയുടെ താഴ്ഭാഗത്ത് യാത്രയുടെ ഭാഗമായി യാദൃശ്ചികമായി അവർ വന്നെത്തുകയാണ്. ദൂരെ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് ശ്രദ്ധിച്ച അവർ വെള്ളത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. ഉടനെ അങ്ങോട്ട് തിരിക്കുന്നു. അവിടെ വെച്ച് ഉമ്മു ഇസ്മായിലിനെ, ഹാജറിനെ അവർ കാണുകയാണ്. വെള്ളം കുടിക്കാനുള്ള അനുവാദം അവർ ചോദിക്കുന്നുണ്ട്. അതൊരു മാനുഷികമായ മനുഷ്യൻ്റെ ബാധ്യതയാണല്ലോ. അവരുടെ മറുപടി ഇങ്ങനെയെന്ന് ചരിത്രം പറയുന്നു, ഇവിടെ വരുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ വിരോധമില്ല, പക്ഷേ ജലാശയത്തിൻ്റെ അവകാശത്തിൽ നിങ്ങൾക്ക് പങ്കില്ല എന്ന്. അതിനവർ സമ്മതിക്കുകയും അങ്ങനെ അവർ അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്, അവിടെ തങ്ങുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഒരു സമൂഹത്തിൻ്റെ തുടക്കമായിരുന്നു, ഒരു നാഗരികതയുടെ വളർച്ചയായിരുന്നു അവിടെ. അതും സംസം കാരണത്താൽ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് ഗോത്രങ്ങൾ പെരുകി, കാലങ്ങൾ കഴിഞ്ഞു, ജനതതികൾ വളർന്നു. സംസം അത് മണ്ണാൽ മൂടപ്പെടുകയോ മറ്റോ ചെയ്തു തൽക്കാലം വിസ്മരിക്കപ്പെടുന്ന ഒരു രംഗം ചരിത്രത്തിലുണ്ട്. പിന്നീട് അബ്ദുൽ മുത്തലിബിന് ഹാഷിം, അദ്ദേഹമാണ് മണ്ണിനടിയിൽ നിന്ന് ആ മൂടപ്പെട്ട നീരുറവ പുറത്തു കൊണ്ടുവരുന്നത്. അതും റബ്ബിൻ്റെ തീരുമാനമാകാം. പിന്നീട് സംസമിൽ നിന്നാണ് ഹജ്ജിന് വരുന്ന, ഹറമിലേക്ക് വരുന്ന ആളുകൾക്ക് സമൃദ്ധമായി വെള്ളം നൽകുന്നത്. ഒരുപാട് പേർ അതുകൊണ്ടാണ് പിന്നീട് അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തത്, ദാഹം തീർത്തതും മറ്റു കാര്യങ്ങളും. ജാഹിലിയ കാലത്ത് സംസമിന് ശുബാഅത്ത് എന്ന് പേരുണ്ടായിരുന്നു എന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, സംസമിനെക്കുറിച്ച് പറയുമ്പോൾ ആ സംസം കിണറിലേക്ക് വെള്ളം ചെന്നു ചേരുന്ന പല ഉറവകളുമുണ്ട് എന്നതാണ് ചരിത്രം നമ്മെ അറിയിക്കുന്നത്. സെക്കൻഡ് തോറും 11 മുതൽ 18 ലിറ്ററിലധികം വെള്ളം ഇടമുറിയാതെ കിണറിലേക്ക് പല ഭാഗത്തുനിന്നുമായി ഒഴുകിയെത്തുന്നുണ്ട്. അഥവാ മിനിറ്റിൽ 600ലധികം ലിറ്റർ. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജുൽ അസ്വദിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന നീരുറവയാണ് അതിൽ വലുതും ശക്തിയുള്ളതും. അബുൽ ഖുബൈസ് മലയുടെ ഭാഗത്തുനിന്നും സഫാ മലയുടെ ഭാഗത്തുനിന്നുമൊക്കെ മറ്റു പല ഭാഗത്തുനിന്നും ചെറിയ നീരുറവകളും സംസമിലേക്കുണ്ട് എന്നതാണ് നമുക്ക് വായിക്കാനാവുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വരെ വാണിജ്യാടിസ്ഥാനത്തിൽ വിതരണം നടത്താത്ത, വേണമെങ്കിൽ കോടികൾ ഓരോ ദിവസവും സമ്പാദിച്ചേക്കാവുന്ന, സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സാണ് സത്യത്തിൽ സംസം. എന്നാൽ ആ മഹാനുഗ്രഹം ദാഹിക്കുന്നവരുടെ ശമനമായി, റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ നേർസാക്ഷ്യമായി, വിശ്വാസികൾക്ക് പ്രതീക്ഷയായി, ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയായി അത് സംവത്സരങ്ങൾ പിന്നിട്ടിട്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് നാം കാണേണ്ടത്. ഇനി ചരിത്രത്തിൻ്റെ ബാക്കി കാലഘട്ടങ്ങളിൽ അതിനെ സംരക്ഷിച്ചതും ശ്രദ്ധിച്ചതുമൊക്കെ നമുക്ക് കാണാം. ഇസ്ലാമിക കാലഘട്ടത്തിൽ ഓരോ ഭരണാധികാരികളും സംസമിൻ്റെ മഹത്വവും പുണ്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സംസം കിണർ സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും അതിൻ്റെ വിതരണം കൂടുതൽ എളുപ്പവും കാര്യക്ഷമവുമാക്കുന്നതിനൊക്കെ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു എന്നതാണ് ആധുനിക ചരിത്രം. കിണറിൻ്റെ ആഴം കൂട്ടിയും ചുറ്റുമതൽ കിട്ടിയും കമ്പിവേലി സ്ഥാപിച്ചും മതിന്മേൽ മാർബിൾ സ്ഥാപിച്ചും അതിനു മുകളിൽ എടുപ്പുണ്ടാക്കിയും മറ്റുമായി സംസം കിണർ വിവിധ ഭരണാധികാരികൾ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. ആദ്യകാലത്തൊക്കെ സംസം കോരിയെടുത്ത്, അതിന് ബക്കറ്റുണ്ടായിരുന്നു, കോരിയെടുത്ത് അതിൽ നിന്ന് വിതരണം ചെയ്യുകയായിരുന്നു. പിന്നീട് അടുത്തൊരു വെള്ളത്തൊട്ടി വെച്ച്, വലിയ വെള്ളത്തൊട്ടി വെച്ച് അത് നിർമ്മിച്ച് അതിൽ നിറച്ചും ഒക്കെയാണ് സംസം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ടാപ്പുകളിലൂടെ ഉപയോഗിക്കാവുന്ന തരത്തിൽ വലിയ ടാങ്കുകൾ സംഭരിച്ചു, പാത്രത്തിൽ ശേഖരിച്ച് തീർത്ഥാടകർക്ക് ഒഴിച്ചു കൊടുത്ത് ദാഹം തീർത്തു. പലയിടങ്ങളിലും പിന്നീട് ടാപ്പുകൾ സ്ഥാപിച്ചു. അങ്ങനെ സംസം പ്രയാസമില്ലാതെ ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് കാലഘട്ടങ്ങളിലൂടെ എത്തിയെന്നറിയുക. ഹിജറ 1345-1346 വർഷങ്ങളിൽ സംസം വിതരണത്തിൽ സൗദി ഭരണകൂട വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയെന്നതും നമുക്ക് മനസ്സിലാക്കാനാകും. 1374 മത്താഫിൻ്റെ വികസനം നടന്നപ്പോൾ സംസം കിണർ താഴ്ഭാഗത്തെ അണ്ടർഗ്രൗണ്ടിലാവുകയും അങ്ങോട്ടിറങ്ങാൻ ചവിട്ടുപടികൾ സംവിധാനിക്കുകയും ചെയ്തു. പിന്നീട് 1400 അഥവാ 1409 തുടർന്നുമുള്ള കാലഘട്ടത്തിൽ ഫഹദ് രാജാവിൻ്റെ കാലത്ത് വൻ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നു വന്നത്. സംസം ശുദ്ധീകരിക്കാനും ശീതീകരിക്കാനും സംവിധാനങ്ങൾ ഒരുക്കി. പിന്നീട് ഹറമിൻ്റെ എല്ലാ ഭാഗത്തും പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു, സംഭരണ ശേഷി വർദ്ധിപ്പിച്ചു. വിവിധ ഭാഗങ്ങളിൽ സംസം നിറച്ച പാത്രങ്ങൾ ഒരുക്കി. പിന്നീട് ഹറമിൽ നിന്ന് മാറി പുതുതായി സംസം വിതരണ കേന്ദ്രങ്ങളും ഓട്ടോമാറ്റിക് പാക്കിംഗ് സംവിധാനങ്ങളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് വളരെയധികം അതിൻ്റെ സംസം വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി ഭരണാധികാരികൾ എന്നും നമ്മ മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം, ഹറമിൽ മാത്രമല്ല മദീനയിലെ മസ്ജിദ് നബിയിലേക്ക് മാത്രം ദിവസവും 120 ടൺ സംസം ജലം എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇനി സംസമിൻ്റെ മഹത്വം പറയുന്ന അനവധി വചനങ്ങൾ, നബിവചനങ്ങൾ പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ചരിത്രരേഖകളുമുണ്ട്. സംസം വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകിയെന്ന് ഹദീസിൽ വന്ന് നാം വായിച്ചിട്ടുണ്ടല്ലോ. ഫലപ്രദമായൊരു ഔഷധവും അനുഗ്രഹീത ഭക്ഷണവുമാണ് സംസം വെള്ളമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തുആമു തുഅമിൻ വശിഫ ഉസ്സുഖ്മിൻ, ഭക്ഷിക്കുന്നവൻ്റെ ഭക്ഷണം രോഗത്തിന് ശിഫ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം മറ്റൊരിക്കൽ പറഞ്ഞത് ഖൈറുമ ഇനല വജ്ഹിൽ അർദ് മാ ഉസംസം എന്നാണ്. മാ ഉസംസം, സംസം വെള്ളമാണ് ഭൂമുഖത്തെ ഏറ്റവും ഖൈറായ വെള്ളം, ഏറ്റവും ഖൈറായ വെള്ളം. അത് വിശപ്പിന് ഭക്ഷണമാണ് എന്ന് തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ വന്ന സമയത്ത് ഒരു മാസത്തോളം 10-30 ദിവസത്തോളം വെറും സംസം കുടിച്ചു മാത്രം വിശപ്പകറ്റിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായിട്ടൊക്കെ ഹദീസിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അത് അനുഗ്രഹീത വെള്ളമാണ്, അനുഗ്രഹം നിറഞ്ഞതാണ്. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹ മുബാറകതുൻ. അത് സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്, അത് അനുഗ്രഹം നിറഞ്ഞതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മാഉ സംസമിനെ കുറിച്ച് പറഞ്ഞു, മാഉ സംസം സയ്യിദുൽ മിയാ, വെള്ളത്തിലെ സയ്യിദാണ് എന്നതാണ്. സംസം ഏതുദ്ദേശത്തിന് വേണ്ടിയാണോ കുടിക്കുന്നത് അതിനുള്ളതാകുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രസിദ്ധമായ വചനത്തിൽ നമുക്ക് കാണാം. മാഉ സംസം ലിമാ ശുരിബലഹു, എന്തിനാണോ കുടിക്കുന്നത് അതിനുള്ളത് തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികൾക്ക് കുടിക്കാനായി സംസം വെള്ളം നൽകിയിരുന്നു, അവരുടെ ശരീരത്തിൽ ഒഴിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം കുടിക്കുമ്പോൾ അള്ളാഹുമിന്നി അസ്അലുക്കൽ മനാഫിയ വരിസ്ഖൻ വാസിയ വശിഫ അൻ മിങ്കുലിദ എന്ന് പ്രാർത്ഥിച്ചിരുന്നതായിട്ടൊക്കെ ചില റിപ്പോർട്ടുകളുണ്ട്. കാരണം എന്തിനാണോ കുടിക്കുന്നത് അതിനാണ് സംസം എന്നാണല്ലോ. അപ്പോൾ അള്ളാഹു എനിക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം നൽകണേ, വിശാലമായ റിസ്ക് നൽകുക, ഉപജീവനമാർഗം നൽകണേ, എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനം നൽകണേ എന്നൊക്കെ അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം വെള്ളം കുടിച്ചാൽ പ്രാർത്ഥിച്ചതായിട്ട് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, റബ്ബിന് മഹത്തായ ദൃഷ്ടാന്തമായ അള്ളാഹുവിൻ്റെ മഹാകാരുണ്യമായ ആ അത്ഭുത ജലധാര അത് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ചരിത്രങ്ങൾ അനവധി ഓർമ്മിപ്പിച്ച്, പാഠങ്ങൾ അനുസ്മരിപ്പിച്ച്, നമ്മെ വിസ്മയിപ്പിച്ച്, ഇന്നും മഹാത്ഭുതമായി സംസം അത് ഭൂമിയിൽ നിന്ന് പൊട്ടിയൊലിച്ചുകൊണ്ടിരിക്കുന്നു. ആ മഹത്തായ ദൃഷ്ടാന്തം എന്നും നിലനിർത്തി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് മക്കയുടെ തീരത്ത് സംസം കിണർ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിച്ചത് കെ വി മുഹമ്മദ് അലി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ഇൻസൈഡ് പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഇസ്ലാമിലെ സംസ്കരണ ചടങ്ങുകൾ എത്ര സുന്ദരം. അവതരണം അബ്ദുർ റൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
7: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സംസ്കരിക്കുന്ന രൂപം പല നാടുകളിലും വ്യത്യസ്തമായിരിക്കും. അത് മതങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറുമെന്നത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ പോലും വ്യത്യസ്തമായ മതക്കാർ ഒരു മനുഷ്യനെ, മരിച്ച മനുഷ്യനെ പിന്നീട് സംസ്കരിക്കുന്ന രൂപം വ്യത്യസ്തമാണ്. ചിലർ കുഴികളിൽ അടക്കുന്നു, മറ്റു ചിലർ ദഹിച്ചു കളയുന്നു, കത്തിച്ച് ചാമ്പലാക്കുന്നു, മറ്റു പല മാർഗത്തിലൂടെ സംസ്കരണം നടത്തുന്ന ശൈലികൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇസ്ലാമിൻ്റെ സംസ്കരണ രീതി അതേറ്റവും ഭംഗിയുള്ളതും ആദരവ് നിറഞ്ഞതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അത് പ്രകൃതിദത്തമായ കാര്യമാണ് എന്നും ചില പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ആദം അലൈഹി ഇസ്ലാമിൻ്റെ രണ്ടു മക്കൾ, അവർ തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായി. രണ്ടുപേരും ബലികർമ്മം നടത്തി. എന്നാൽ അതിൽ നിന്ന് ഒരാളുടേത് മാത്രമാണ് സ്വീകരിക്കപ്പെട്ടത്. ആ സ്വീകരിക്കപ്പെട്ട വ്യക്തിയോട് സ്വീകരിക്കപ്പെടാത്ത വ്യക്തി ദേഷ്യം വെച്ചു പുലർത്തി, പക തീർക്കാൻ ശ്രമിച്ചു. ഞാൻ നിന്നെ വകവരുത്തുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞത്, ഇന്നമാ യത്തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, കർമ്മങ്ങൾ അവരുടെ നന്മ അനുസരിച്ചും അവരുടെ സൂക്ഷ്മത അനുസരിച്ചും മാത്രമാണ് സ്വീകരിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന് തിരിച്ച് പ്രതികാരം ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടായി. അങ്ങനെ സ്വീകരിക്കപ്പെടാത്തതിൻ്റെ ദേഷ്യവും അമർഷവുമെല്ലാം സ്വന്തം സഹോദരനിൽ തീർക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ ലോകത്ത് ആദ്യം നടന്ന കൊലപാതകം അതാണ്. പക്ഷേ ആ മനുഷ്യനെ എങ്ങനെ സംസ്കരിക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാക്കയെ അവിടെ നിയോഗിക്കുന്നത്. ആ കാക്ക വന്ന് ആ കാക്കയുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു കാക്ക മരണപ്പെട്ടപ്പോൾ ആ കാക്കയെ മറമാടുന്ന രൂപം ഒരു കാക്കയിലൂടെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ കാക്ക വന്ന് കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് മരിച്ച കാക്കയെ മറമാടുന്ന രൂപം കണ്ടപ്പോൾ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് പ്രകൃതിദത്തമായി കൊണ്ട് തന്നെ ലോകസ്രഷ്ടാവ് മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ ഈ കർമ്മങ്ങൾ ഓരോന്നും പരിശോധിച്ചു നോക്കിയാൽ മറ്റു ഇതര സംസ്കാരങ്ങളിൽ നിന്നും ഇതര സംസ്കരണ ചടങ്ങുകളിൽ നിന്നെല്ലാം ആ മരിച്ച മയ്യത്തിനോടുപോലും ആദരവ് കാണിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഓരോ ചലനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്ത ആദരവ് പോലെ തന്നെ മരിച്ചതിന് ശേഷവും ആ മയ്യത്തിനോട് ആദരവ് കാണിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ വരുമ്പോൾ പോലും നല്ല ആത്മാവാണെങ്കിൽ ആ റൂഹ് ആദരവോടുകൂടിയാണ് വരുന്നത് എന്നാണ്. അതിൻ്റെ സുദീർഘമായ ഹദീസിൻ്റെ വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നല്ല ആത്മാവാണെങ്കിൽ ഈ ദുനിയാവിൽ നന്മകൾ ചെയ്ത് നല്ല വിശ്വാസിയായി ജീവിച്ച് അങ്ങനെ മരണത്തോടടുക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുമ്പോൾ കണ്ണെത്താ ദൂരത്ത് ഒരു കൂട്ടം മലക്കുകൾ ആദ്യം വന്നിരിക്കുന്നതാണ്. ശേഷം സ്വർഗത്തിൻ്റെ പുടവയുമായി കൊണ്ട് മലക്കുൽ മൗത്ത് വരും. ഈ ദുനിയാവിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മുന്തിയ ഇനം കസ്തൂരിയുമായി കൊണ്ടാണ്, സുഗന്ധദ്രവ്യവുമായി കൊണ്ടാണ് ആ മലക്ക് വരുന്നത്. റൂഹിനെ പിടിക്കുമ്പോൾ ഏറ്റവും മാന്യമായി കൊണ്ടും ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ടുമാണ് റൂഹിനെ പിടിക്കുന്നത്. അങ്ങനെ ആ മയ്യത്ത് അവിടെ റൂഹിനെ പിടിച്ച് മലക്കുകൾ മടങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിപ്പിക്കുന്നിടത്ത് ആ ആത്മാവിനെ ആദരിക്കും എന്നാണ്. ഇനി ഒരു മുസ്ലിമു മരിച്ചാൽ ആ മുസ്ലിമിനെ ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ആ ഒരു ആദരവോടുകൂടി ആ മയ്യത്തിനെ സമീപിക്കും. അതിൻ്റെ കണ്ണുകൾ ആദ്യം അടയ്ക്കും. അത് വിരൂപമാകുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കും. അപ്പോൾ വായ തുറന്നു വരുന്ന സമയം അത് കാണാനൊരു വിരൂപമാണ്, അല്ലെങ്കിൽ ഒരല്പം പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വായ തുറക്കാതെ മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടാക്കാത്ത രൂപത്തിൽ മയ്യത്തിനോടുള്ള ആദരവും മയ്യത്തിനോടുള്ള ബഹുമാനവും കാരണം ആ വായ തുറക്കാതിരിക്കാൻ അത് കൂട്ടിക്കെട്ടും. ശേഷം കാലുകൾ കൂട്ടിക്കെട്ടും. പിന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു അധ്യാപനത്തിൽ കാണാൻ കഴിയും, ശരീരത്തിൻ്റെ വളവുകൾ ചുളിവുകൾ മാറി നേരെ സ്റ്റെഡിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കൈകൾ കാലുകൾ ഒന്ന് നിവർത്തി വയ്ക്കുന്ന സമയം അവിടെ എല്ലുകളെ പൊട്ടിക്കരുത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ വേദന എടുക്കുന്നത്, എല്ലുകൾ പൊട്ടിച്ചാലുള്ള പ്രയാസം എന്താണോ, അതുപോലെ മയ്യത്തിനും പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മയ്യത്തിനോടും അക്രമം കാണിക്കരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ആ മയ്യത്തിനോട് ആദരവ് കാണിക്കണം എന്നാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആദരവുള്ളതുപോലെ മരിച്ചതിന് ശേഷവും മയ്യത്തിനോട് ആദരവുണ്ടാകണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനം എടുത്തു നോക്കിയാലും നിങ്ങൾ നോക്കൂ, മയ്യത്തിനെ ആദ്യം വൃത്തിയാക്കുന്നു. സ്വാഭാവികമായും മരിക്കുന്ന സമയത്ത് അതിൻ്റെ വെപ്രാളം കാരണം ചിലപ്പോൾ മലവും മൂത്രവും വേസ്റ്റുമൊക്കെ പോയെന്ന് വരാം. അവിടെയെല്ലാം അതിനെയെല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ നിന്ന് ശുദ്ധീകരിച്ച് ചെറിയ അശുദ്ധിയിൽ നിന്ന് ഉതുവെടുക്കുകയും വലിയ അശുദ്ധി മാറാൻ കുളിപ്പിക്കുകയും അത് തന്നെയും കുളിപ്പിക്കുമ്പോൾ 3 തവണ കുളിപ്പിക്കുന്നു, ഒറ്റയാക്കി അവസാനിപ്പിക്കുന്നു. അവസാനം ഒഴിക്കുന്ന വെള്ളം കസ്തൂരി കലർത്തിയ അല്ലെങ്കിൽ കർപ്പൂരം കലർത്തിയ വെള്ളമാകുന്നു, അതായത് സുഗന്ധം ലഭിക്കാൻ വേണ്ടി. അങ്ങനെ തുടങ്ങി അതിനെ ആദരിച്ച് ബഹുമാനിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ഏറ്റവും നല്ല വസ്ത്രം കൊണ്ട് അതിനെ പൊതിഞ്ഞ് ആ രൂപത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്നതാകട്ടെ, മയ്യത്തിനെ മറമാടാൻ വേണ്ടി കൊണ്ടുപോകുന്നതാകട്ടെ, അതുപോലും ഇസ്ലാമിൻ്റെ ഭംഗി നമുക്ക് എടുത്തു കാണിച്ചു നൽകുന്നുണ്ട്. മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ശബ്ദമോ തീയോ അനുഗമിക്കാൻ പാടില്ല എന്നാണ്, മയ്യത്തിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അങ്ങനെ മയ്യത്തിനെ കൊണ്ടുപോകുന്നു, മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുന്നു, ആ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിച്ച മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ മയ്യത്തിന് പുറത്തു കൊടുക്കാൻ, ഇളവുകൾ ലഭിക്കാൻ, മരണാനന്തര ജീവിതത്തിൽ വിജയം ലഭിക്കാൻ, ഇങ്ങനെ തുടങ്ങി ആ മയ്യത്തിനോട് കാണിക്കുന്ന എല്ലാവിധ ആദരവും ബഹുമാനവും നമുക്ക് ഇസ്ലാമിൻ്റെ ആചാരങ്ങളിൽ കാണാൻ കഴിയുമെന്നാണ്. ഇനി ആ മയ്യത്തിനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാളും ആ ഒരു തീ പോലും സ്പർശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾ പെട്ടെന്നുണ്ടായ സ്പാർക്കിൽ കട കത്തിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിവിടാനും അതിലകപ്പെട്ട ആളുകളെ രക്ഷിക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നതുപോലെ മരണശേഷവും അതിനോട് ആദരവ് വേണം എന്നതുകൊണ്ട് തന്നെ, അതിനെ രക്ഷിക്കണം എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സേഫായ രൂപത്തിൽ മറമാടുന്നു. അതിൻ്റെ കുഴിയുടെ ആഴം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മറ്റു മൃഗങ്ങൾ വന്ന് തോണ്ടി അതിനെ ആ മണ്ണ് മാന്തി മയ്യത്തിൻ്റെ ഇറച്ചിയെ കടിച്ചു കൊണ്ടുപോകാത്ത രൂപത്തിൽ ആഴത്തിൽ കുഴിയെടുക്കുന്നു. പിന്നീട് ആ കുഴിയിൽ ഇറക്കി വയ്ക്കുന്നത് പോലും ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ 3 സൈഡും താങ്ങി, 2 സൈഡിലും ആളുകൾ പിടിച്ച്, നടുവിലും ആൾ പിടിച്ച്, അത് ചരിയാതെ, ഒന്ന് വളയാതെ, ഒന്നൊടിയാതെ ഏറ്റവും നല്ല രൂപത്തിൽ ആദരവോടുകൂടി ഇറക്കി വെക്കുകയാണ് മയ്യത്തിനെ. ആ മയ്യത്തിൻ്റെ മേൽ നേരെ മണ്ണിട്ട് മൂടുകയുമല്ല, പിന്നെ പലവകൾ അടുക്കി അല്ലെങ്കിൽ എന്താണോ സംവിധാനം ആ നാട്ടിൽ ഉള്ള സംവിധാനങ്ങൾ വച്ച് പിന്നെ അതിൻ്റെ മേൽ മണ്ണ് നേരെ ശരീരത്തിൽ സ്പർശിക്കാത്ത രൂപത്തിൽ അതിൻ്റെ മുകളിൽ സ്ലാബുകൾ വെച്ചോ മറ്റോ മണ്ണിനെ മൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മയ്യത്ത് മറമാടുന്ന വിഷയങ്ങളാകട്ടെ, മയ്യത്തിൻ്റെ അതിനുവേണ്ടി കുഴിക്കുന്ന കുഴിയാകട്ടെ, അങ്ങനെ തുടങ്ങിയ എല്ലാ സംഗതികളും ഏറ്റവും നല്ല മാതൃകാപരമായ സംസ്കരണ രീതിയാണ് ഇസ്ലാമിൻ്റേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മാത്രമല്ല, ഇതൊക്കെ ചെയ്യുന്ന ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറയുകയാണ്, മൻ ഷഹീദൽ ജനാസ, ആരെങ്കിലും ഒരു ജനാസയുടെ അരികിൽ സാക്ഷിയായി, ഹത്ത യുസല്ലി ഫലഹു ഖിറാത്ത്, അത് മയ്യത്തിനെ സന്ദർശിക്കുക എന്നത് മാത്രമല്ല ആ മയ്യത്ത് നിസ്കരിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവനൊരു ഖിറാത്ത് പ്രതിഫലമെന്നാണ്. തീർന്നില്ല, പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വമൻ ഷഹീദ ഹത്ത തുദ്ഫന കാന ലഹു ഖിറാത്താൻ. ഇനി മയ്യത്ത് നിസ്കരിക്കുകയും ആ മയ്യത്തിനെ മറമാടുന്നതുവരെ അവിടെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതിന് സാക്ഷിയായി കഴിഞ്ഞാൽ, പിന്നെ അവന് 2 ഖിറാത്ത് എന്നാണ്. അപ്പോൾ ഖിറാത്ത് എന്താണെന്ന് സ്വാഭാവികമായിട്ടും മനസ്സിലായിട്ടുണ്ടാവില്ല, അത് സ്വഹാബികൾക്കും അന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ചോദിക്കുകയാണ്, ഖീല വമൽ ഖിറാത്താൻ, എന്താണ് റസൂലെ ഖിറാത്ത് എന്ന് പറഞ്ഞാൽ, ഖിറാത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മിസ്ലുൽ ജബലൈൻ അൽ അദീമൈൻ, 2 മല പോലെയാണ്, വമ്പിച്ചതായ 2 മല പോലെയാണ് എന്ന്. ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും ഉഹുദ് മലയോളം വലിപ്പമാണ് ഒരു ഖിറാത്തിന്. അപ്പോൾ 2 ഖിറാത്തിന് 2 ഉഹുദ് മലയോളം വലിപ്പമുള്ള നന്മയാണ് ആ മനുഷ്യന് കിട്ടുന്നത് എന്നാണ്. അപ്പോൾ ഒരു മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതിനോടുള്ള ആദരവും ബഹുമാനവും അതിന് ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം കണ്ടോ ഇത്ര വലുതാണ്. അപ്പോൾ ആ മയ്യത്തിനോടുള്ള ആദരവും ബഹുമാനവും എത്ര കാണിക്കണം എന്നതുകൂടി ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ സംസ്കരണ രൂപവും ഇസ്ലാമിൻ്റെ ഒരു മയ്യത്തിനോട് ഒരു മരിച്ച വ്യക്തിയോട് കാണിക്കേണ്ട ആദരവും ബഹുമാനവും എല്ലാം ഏറ്റവും സുന്ദരമാണ് എന്ന് ഈ സംഗതികളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും ഇസ്ലാമിൻ്റെ നന്മകളെ പുൽകുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇസ്ലാമിലെ സംസ്കരണ ചടങ്ങുകൾ എത്ര സുന്ദരം എന്ന തലക്കെട്ടിലായിരുന്നു അവതരണം അബ്ദുറൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ

0: റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് നമ്മൾ വൈബേറിയ ഒരു പ്രോഗ്രാം റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്.
1: ഇന്നൊരു വെള്ളിയാഴ്ചയാണ് സലാമാഷ. വെള്ളിയാഴ്ച ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു പ്രത്യേക ഷെഡ്യൂൾ ഉണ്ടാവും മുസ്ലിങ്ങൾക്ക്.
0: അതെ അതെ അതെ അതെ.
1: ഒരു ആഴ്ചയിലെ പെരുന്നാളാണെന്നാണ് എന്ത് വെള്ളിയാഴ്ചയെ കുറിച്ച് പറയാറ്. ഭക്ഷണത്തിലടക്കം നമ്മുടെ നാട്ടിൽ അല്ലേ, പോത്തർച്ചില്ലെങ്കിൽ ഇസ്ലാം ഒന്ന് പുറത്താന്നാണ് നമ്മളൊരു തമാശ രൂപേണ പറയാം.
0: വെള്ളിയാഴ്ചക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം അറിഞ്ഞുകൊണ്ട് ഒരു ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു കൾച്ചർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുന്നതാവുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്.
1: എനിക്ക് ഇപ്പോൾ പെട്ടെന്നൊരു ഓർമ്മ വന്നത് എന്താ അറിയോ, ഒരു അറബിയുടെ വീഡിയോ കണ്ടതാണ്. ഒരു അറബി നടന്നു പോവുക വയസ്സായ ആള് പള്ളിക്ക്. അപ്പോൾ ഒരു കാറിൽ ഒരാൾ നിർത്തിയിട്ട് എൻ്റെ കാറ് പോകുന്നോളി, ഏയ് കാറ് പോരൂല, കാരണം എന്താ, ഞാൻ നടന്നു പോയി കഴിഞ്ഞാൽ പുണ്യുണ്ട്, അത് മാത്രമല്ല നേരത്തെ പുലർച്ചെ പോണു, പുലർച്ചെ പറഞ്ഞാൽ ഒരു ദുഹാ സമയത്ത് നേരത്തെ പോവാം.
0: അത് ഓരോരുത്തരും അതിനെ എങ്ങനെ കാണുന്നു
1: ഒരുങ്ങ എന്ന് പറഞ്ഞപ്പോഴേ, അപ്പൊ നമ്മള് കഹ്ഫോദാനും അതേപോലെ തന്നെ നേരത്തെ പള്ളിക്ക് പോകാനും ചുമ കേൾക്കാനൊക്കെ ഒരു ഒരുക്കം ഇൻഷാല്ലാ ഇന്നത്തെ ദിവസങ്ങളിൽ വേണ്ടതുണ്ട് എന്നർത്ഥം അല്ലേ.
0: അങ്ങനെയൊക്കെ നമുക്ക് സമയം കണ്ടെത്താനും ഒരുങ്ങാനും എല്ലാ വെള്ളിയാഴ്ച കഴിഞ്ഞില്ലെങ്കിലും, ചിലപ്പോൾ എല്ലാ വെള്ളിയാഴ്ച എല്ലാവർക്കും ചിലപ്പോൾ ജോലി കാര്യങ്ങൾ, എന്നാലും മാസത്തിൽ ഇത്രയെങ്കിലും എനിക്ക് ഇന്ന വെള്ളിയാഴ്ചകൾ അതിനൊരു ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കഴിയും അല്ലേ. ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ
1: നമ്മളെ സമയത്ത്
0: അതിനുള്ള ഇത് തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ആദ്യത്തെ പ്രോഗ്രാം അപ്പോൾ ഇൻസൈറ്റ് ആണ്.
1: ഇൻസൈറ്റിൽ ഇന്ന് ഡോക്ടർ മുഹമ്മദ് റാഫി ചമ്രയാണ് നമ്മുടെ കൂടെ ചേരുന്നത്.
0: മതം ലളിതമാണ് എന്ന വിഷയത്തിൽ ഇൻസൈറ്റ് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇൻസൈറ്റിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മതം ലളിതമാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ മതം എന്നതിന് വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള വിവക്ഷകൾ നൽകിയിട്ടുണ്ട്. വളരെ വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട വിശാലമായ തലങ്ങളുള്ള ഒട്ടേറെ സംജ്ഞകളടങ്ങിയതാണ് ദീൻ എന്ന പദം എന്ന് നമുക്കറിയാം. നബി നൽകിയ വിശദീകരണങ്ങളിൽ, ഡെഫിനിഷനുകളിൽ അതിമനോഹരമായതും പുതിയ കാലഘട്ടത്തിൽ നാം ഏറെ ഉറക്കെ നമ്മുടെ ചുറ്റുപാടുകളോട് സംവദിക്കേണ്ടതും പ്രത്യേകിച്ചും പുതിയ ജനറേഷനിലുള്ള കുട്ടികളോട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി നാം കൈമാറേണ്ടതുമായ ഒരു പദം തന്നെയാണ് അദ്ദീനു യുസ്റുൻ, മതം ലളിതമാണ് എന്ന ആശയം. കാരണം ഇന്ന് ആളുകൾ വല്ലാത്ത ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കുകളിലും ബഹളമയമായ ജീവിതങ്ങളിലും ഭൗതികമായ ജീവിതത്തിൻ്റെ വലിയ പ്രലോഭനങ്ങളിലും വലിയ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മതത്തെയോ അള്ളാഹുവിലേക്കുള്ള ക്ഷണത്തെയോ ദീനിൻ്റെ ശരിയായ വിവക്ഷകളെയോ ഒട്ടും ഉൾക്കൊള്ളാൻ സന്മനസ്സു കാണിക്കാത്ത വിധം വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, അതിനനുസരിച്ച് സമൂഹവും മീഡിയകളും ചുറ്റുപാടുകളും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ഗവൺമെൻറ് മെഷീനറികളുമെല്ലാം ആളുകളെ പ്രത്യേകമായി മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആളുകളോട് മതത്തെക്കുറിച്ച് ഏറ്റവും സരളമായി സംവദിക്കേണ്ട സാഹചര്യങ്ങളാണുള്ളത്. അതായിരിക്കും കുട്ടികൾക്കും പുതിയ തലമുറക്കും ഏറ്റവും ഇഷ്ടമായി തോന്നുക എന്നതാണ്. നബി പറഞ്ഞ ഈ ഒരു വചനത്തിൻ്റെ വിശദാംശങ്ങളെ നമ്മൾ ആ തലങ്ങളിലാണ് നോക്കിക്കാണേണ്ടത്. അദ്ദീനു യുസ്റുൻ വലൻ യുഷാദ ഹാദദ്ദീൻ ഇല്ലാ ഗലബഹു. മതം എന്നത് ലളിതമാണ്, തീർത്തും ലളിതമായ കാര്യങ്ങളാണ് മതം അനുശാസിക്കുന്നത്. ഇതിനെ കാഠിന്യവൽക്കരിക്കാൻ, അപ്രായോഗികമായ രീതിയിൽ സമീപിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും. നോക്കൂ, വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് നെഞ്ചോട് ചേർത്തു പിടിക്കേണ്ട പ്രാർത്ഥനയായി, അവരുടെ ഓരോ ദിനരാത്രങ്ങളിലും കൂടെ ഉണ്ടാകേണ്ട വചനമായി, ഉറക്കത്തിൻ്റെ സമയത്ത്

0: ഇത് ഓതിയിട്ടു മാത്രമേ കിടന്നുറങ്ങാവൂ എന്നു കൽപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബക്കറയിലെ അവസാനത്തെ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അള്ളാഹു മനുഷ്യരോട് കൽപ്പിക്കപ്പെടുന്നത്, അള്ളാഹു മനുഷ്യരോട് കൽപ്പിക്കുന്നത് ഇല്ലാ വുസ്അഹ, സാധ്യമാകുന്ന രൂപത്തിൽ അവന് കഴിയാവുന്ന കാര്യങ്ങളാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് ഇതെല്ലാം പ്രേരിപ്പിക്കുന്നത്? മതം മനുഷ്യന് സാധ്യമാകുന്നതാണ് എന്നൊരു ബോധ്യത്തിലേക്ക് ഓരോ മനുഷ്യരെയും കൊണ്ടുവരികയും ആ ബോധ്യത്തിലേക്ക് മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ മതം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായി അവന് നിർവഹിക്കാവുന്നതും അവനൊരു ഭാരം അതിൽ തോന്നാതിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അതേ ആയത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അള്ളാഹു നമ്മോട് പ്രാർത്ഥിക്കാനും പറഞ്ഞു, റബ്ബന ലാ തുഹമ്മിൽന മാലാ ത്വക്കത്തലന, അള്ളാഹുവെ ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ ഞങ്ങൾക്കു സാധിക്കാത്ത കാര്യങ്ങൾ. അപ്പോൾ ഓരോ തലമുറക്കും ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയുടെ ഘട്ടത്തിൽ മൂസാ നബി നബിയോട് സംവദിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വക്ത് നമസ്കാരവുമായി ആകാശലോകത്ത് നിന്ന് തിരിച്ചു വന്നപ്പോൾ മൂസാ നബി പറയുന്നുണ്ട്, നിന്റെ ഉമ്മത്തിനത് സാധിക്കില്ല. ഒരുപക്ഷെ പൂർവികരായ ജനങ്ങൾക്ക് അത്ര സാധിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് മൂസാ നബി അത് പറയുന്നത്, നീ തിരിച്ചു പോകണം. ഹദീസ് നമ്മോട് പറയുന്നത് ഒരു തവണയല്ല നബി തിരിച്ചു പോയത്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് മൂസാ നബി പറഞ്ഞു നീ തിരിച്ചു പോകണം, അള്ളാഹുവിനോട് ആവശ്യപ്പെടണം കുറച്ചു തരാൻ വേണ്ടി. അവസാനം 5 വക്തായപ്പോഴും മൂസാ നബി പറഞ്ഞത് നീ ഒന്നുകൂടി പോകണമെന്നാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇനി എൻ്റെ റബ്ബിനോട് കുറച്ച് ചോദിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ്. അള്ളാഹു ആ 5 വക്തിൽ 50 വക്ത് നമസ്കാരത്തിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് രേഖപ്പെടുത്തുകയും അത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നോക്കൂ, നബി എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് പറഞ്ഞത്. വുളൂവിനെക്കുറിച്ച് നബി പറഞ്ഞപ്പോൾ വുളൂവിൻ്റെ മുമ്പ് പല്ലു തേക്കുന്നത് നബി വലിയ അർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. മനുഷ്യന് ഭൗതികമായും ഗുണമുള്ള കാര്യമാണ്. പക്ഷെ നബി അവിടെ പറഞ്ഞു, ലൗല അൻ തശുഖ അല ഉമ്മത്തി ല അമർത്തുഹും ബിസ്സിവാക് ഇന്ദ കുല്ലി വുളു, അത് ഉമ്മത്തിനൊരു ബുദ്ധിമുട്ടായി മാറില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവരോട് അത് കൽപ്പിക്കുമായിരുന്നുവെന്നാണ്. ദീനിൽ ഒരുപാട് ലളിതത, ഒരുപാട് ലാളിത്യം നബി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും ഇതിൻ്റെ ഭാരം ആലോചിച്ചുകൊണ്ട്, ഇതിൻ്റെ കാഠിന്യം ആലോചിച്ചുകൊണ്ട്, ഇതിൻ്റെ ഒരു അവരുടെ തലമുറയിലേക്ക് ഇറങ്ങി നിൽക്കാത്ത കുറേ സങ്കല്പങ്ങളാണോ എന്ന് ആരൊക്കെയോ പടച്ചുവിടുന്ന ആശയങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് പലപ്പോഴും ദീനിൻ്റെ ശരിയായ വശങ്ങളിലേക്ക് ഒട്ടും വരാതിരിക്കുന്ന, മതത്തിൽ നിന്ന് തന്നെ തെറിച്ചു പോകുന്ന, മതത്തോട് വലിയ വൈമുഖ്യമുണ്ടാക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു സന്ദേശത്തെ നമ്മൾ വളരെ വ്യാപകമായും ബോധപൂർവമായും അവർക്കിടയിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ പഠനരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും ഇതേറ്റവും ലളിതമാണ്, ടേക്ക് ഇറ്റ് ഈസി എന്ന ഒരു പരാമർശമാണ് പൊതുവിൽ കുട്ടികൾക്കിടയിലേക്ക് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് ലളിതമായി എടുക്കണം. അതേപോലെ തന്നെ ദീനിനെയും ഏറ്റവും ലളിതമായി കണ്ടാൽ മതി, അത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ തിരക്കിനിടയിൽ, നിങ്ങളുടെ പരീക്ഷകൾക്കിടയിൽ, നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ പഠനത്തിൻ്റെ വലിയ തിരക്കുകൾക്കിടയിൽ, ജോലി അന്വേഷിച്ചുകൊണ്ടുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ, ജോലിക്കിടയിൽ, വിവാഹ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഒക്കെ നിങ്ങൾക്കതിന് സാധിക്കും എന്ന ബോധ്യമാണ് നബി ഒരു വേള പകർന്നു നൽകിയിട്ടുള്ളത്. ആ ബോധ്യത്തിലേക്കൊരു മനുഷ്യൻ വന്നാൽ അയാൾ പിന്നീട് ഇസ്ലാമിക വശങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം, അയാൾ പിന്നീട് ഈ ശക്തമായ പ്രവർത്തനങ്ങൾക്കും അയാൾ കൂടുതൽ കൂടുതൽ സജീവതയിലേക്കും കൂടുതൽ ആത്മീയമായ ഉത്കർഷത്തിലേക്കും കൂടുതൽ കർമ്മനിരതമായ ജീവിതത്തിലേക്കും കടക്കും. ഉഹുദ് യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ നമുക്കറിയാം ഒരു സ്വഹാബി ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുന്ന സഹാബിയ നബി അഭിമുഖീകരിക്കുന്നുണ്ട്. അദ്ദേഹം ആ ഈത്തപ്പഴം തിന്നുന്നത് ഒരു ഭൗതിക പ്രവൃത്തിയിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് അതിന് വലിയ ഒരു അർത്ഥതലങ്ങളുള്ള ഒരു ചരിത്ര സംഭവം കൂടിയാണത്. കേവലം തിന്നാനായി മാത്രം ജീവിക്കുന്ന മനുഷ്യരുള്ള, അതിനുവേണ്ടി രാത്രി എത്രയും ഉറക്കൊഴിച്ച്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും തമാശയായി പറയാറുണ്ട്, മലപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ നിന്നോ മൂന്നോ നാലോ ജില്ല കടന്ന്, ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ കണ്ടാൽ നമുക്കറിയാം, ഒരു സുഹൃത്തിട്ട പോസ്റ്റ് എനിക്ക് ഓർമ്മ വരികയാണ്. ഇന്നലെ രാത്രി 9 മണിക്ക് ഭാര്യ ചോദിച്ചു, നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ എന്ന്. ഞാൻ ഉടനെ പറഞ്ഞു, ശരി നമുക്ക് പോകാം. ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റ് എടുത്തു, ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു, ചായക്കായിട്ട് പോയി. ഏതാണ്ട് 80 കിലോമീറ്റർ അകലെ താമരശ്ശേരി ചുരത്തിലെ 7-8 വളവുകൾ കഴിഞ്ഞ് അവിടെയുള്ള ഒരു പെട്ടിക്കടയിൽ നിന്ന് ചായ കുടിച്ച് കൈ രണ്ടും മുഷ്ടി ചുരുട്ടി ആകാശത്തേക്കൊന്ന് മൂരി നിവർന്ന് ഇനി എന്തു ചെയ്യണം, സന്തോഷമായി തിരിച്ചു പോകാം. ഇതാണ് പൊതുവിൽ ചെറുപ്പക്കാരുടെ ഒരു ഒരു രീതി എന്ന നിലക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അവരോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇണങ്ങുന്ന ഭാഷയിൽ, അവർക്ക് ചേരുന്ന രൂപത്തിൽ നാം മതത്തെ അവരോട് സംവദിക്കാൻ വലിയ അർത്ഥത്തിൽ തയ്യാറാവുകയാണെങ്കിൽ അവർ നമ്മളുടെ കൂടെ വരും, നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കും. എന്നിട്ട് നാം അവരോട് ദീനിൻ്റെ അസലുകളും ദീനിൻ്റെ ശിആറുകളും ദീനിൽ നാം പുലർത്തിപ്പോരേണ്ട നിഷ്ഠകളെയും കുറിച്ച് ഘട്ടം ഘട്ടമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നബി പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെ നമുക്ക് ഓരോ വശത്തും കാണാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നബി അദ്ദേഹത്തോട് തൗഹീദ് പറയാൻ പറയുന്നുണ്ട്, അവരെ ദീനിലേക്ക് ക്ഷണിക്കാൻ പറയുന്നുണ്ട്. കൂടെ നബി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, യസ്സിറു, ലളിതമാക്കണം കേട്ടോ, വലാ തുനഫിറു, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന, അവരെ വിഷമത്തിലാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കരുത് കേട്ടോ. കാരണം അവർ ദീനിലേക്ക് വരണം എന്നുള്ളതാണ് ആത്യന്തികമായി ഒരു മുസ്ലിമിൻ്റെ ലക്ഷ്യമായി മാറേണ്ടത്. അതിന് അനുസരിച്ച രീതിയിൽ ഓരോ തലമുറയെയും, അത് ശരിക്കും ഒരു ശാസ്ത്രീയമാണ്. ആ അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആളുകളെയും സമീപിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി ദീൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരൻ, ആത്മസ്നേഹി, ഉത്തമിത്രം എന്ന നിലക്കാണ് നബി സംസാരിക്കുന്നത്. ഖദീജ ബീവിയോട് പറയുന്നത് ഭാര്യയോടുള്ള സ്നേഹോഷ്മളമായ രീതിയിലും ആ അർത്ഥത്തിലുള്ള അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. എന്നാൽ അലിയാർ തങ്ങളോട് നബി പറയുന്നത് കുട്ടികൾ ചെറുപ്പക്കാരോട് സംസാരിക്കുന്ന രീതിയിലാണ്. ഉമറുൽ ഖത്താബിനു വേണ്ടി നബിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു പക്ഷേ അത്രമാത്രം ആത്മധൈര്യം ഉമറുബിൻ ഖത്താബിനു വേണ്ടി നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഉമറിനെ ഇസ്ലാമിലേക്ക് എത്തിക്കണേ. ഈ അർത്ഥത്തിൽ വിവിധങ്ങളായ തലങ്ങളിലൂടെ ദൈവത്തിൻ്റെ, ഇസ്ലാമിൻ്റെ ശരിയായ പകർപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു സാഹചര്യം നമുക്കുണ്ടാവണം. അതിനൊരു അടിസ്ഥാനമായി നമുക്ക് ഈ ഹദീസും ഈ ഹദീസിൻ്റെ ആശയങ്ങളും മാറുമ്പോൾ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപക്ഷെ നമുക്ക് ഈ തലമുറയിൽ സാധിച്ചേക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാല്ലാ, വളരെ പ്രസക്തമായൊരു വിഷയത്തിലാണ് ഇന്ന് ഡോക്ടർ മുഹമ്മദ് റാഫി ചമ്ര സംസാരിച്ചത്. മതം ലളിതമാണ്.
2: പീസ് റേഡിയോ വൈബ്സിൽ ഇനി നമുക്ക് പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ആയിരങ്ങൾക്കരികിൽ പള്ളിപ്പറമ്പിൽ, അതിമനോഹരമായൊരു ഗാനം. ഹാഷിം വണിയമ്പലമാണ് സ്വരത്തിൽ നമ്മുടെ കൂടെ ഗാനവുമായി.

0: മാഷാല്ലാ. അപ്പോൾ സ്വരം നമ്മൾ കേട്ടു, ആയിരങ്ങൾക്കരികിൽ പള്ളിപ്പറമ്പിൽ. ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തായിരുന്നാലും നമുക്ക് വല്ലാതൊരു ഫീലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻറ്റുകളൊക്കെ അയക്കുക. പാട്ടുകൾ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇനി നല്ല നല്ല പാട്ടുകളും നമ്മളെ ആത്മീയമായി നമ്മളൊന്ന് ഉദ്ദീപിപ്പിക്കുന്ന ഗാനങ്ങളൊക്കെ സ്വരത്തിലൂടെ നമുക്ക് ഇനിയും കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ കഴിയട്ടെ. ഹാഷിം വണിയമ്പലമായിരുന്നു സ്വരത്തിൽ ഇന്ന്.
1: ഇൻഷാല്ലാ, നമ്മൾ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സ്കൂളൊക്കെ തുറക്കാരായ ഒരു സമയത്തിലൂടെ, അതല്ലെങ്കിൽ പെരുന്നാളിലേക്ക് കടന്നൊരു സമയത്തിലൂടെ, ദുൽഹിജ്ജ ആദ്യത്തെ പത്തിൽ, അങ്ങനത്തെ കുറേ പ്രത്യേകതകൾ എന്തുണ്ട്, ഭൗതികമായും മതപരമായിട്ടുള്ളൊരു സമയമാണ്. ഇൻഷാല്ലാ ഈ തുടർച്ചയിൽ ഇനി ആരോഗ്യ വിചാരമാണ്. ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ അമീർ ആയുർലോകം, കൂടെ അബ്ദുസ്സലാം വീട്ടിയാണ്. പൈൽസ് ഫിഷർ ഫിസ്റ്റുല, ഫലപ്രദമായ ആയുർവേദ ചികിത്സ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം ചർച്ച. നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ അമീർ ആയുർലോകത്തിൻ്റെ അദ്ദേഹവുമായിട്ടുള്ള സംസാരമായിരുന്നു നമ്മൾ കേട്ടത്. ഈ ഒരു എപ്പിസോഡിലും സാറിൻ്റെ സേവനം നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് എല്ലാവരിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗവും അതിൻ്റെ കുറേ തെറ്റിദ്ധാരണകളും അതിലെ ചികിത്സയിൽ പ്രോപ്പറായിട്ട് ചികിത്സ ചെയ്യേണ്ട രീതികളും ഒക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു വരികയാണ്. ഈ എപ്പിസോഡിൽ സാറെ നമുക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വഅലൈക്കും അസ്സലാം.
2: സാറെ, നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള വിഷയത്തിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് എന്ന് തോന്നുന്നത് ചികിത്സയിൽ ഇപ്പം പൈൽസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ മറ്റു രോഗങ്ങളും ഉണ്ടല്ലോ, അതേ ഇനത്തിൽ വരുന്ന തന്നെ അതിൻ്റെ ചികിത്സകളും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം.
3: ഫിഷറും ഫിസ്റ്റുലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് ഫിഷറില്, ഫിഷർ എന്ന് പറഞ്ഞാൽ മലബന്ധം കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബന്ധം തന്നെയാണ് പ്രധാന കാരണം. മറ്റൊരു കാരണം ഗർഭിണികളിൽ വരുന്ന നോർമൽ ഡെലിവറി ഉണ്ടല്ലോ, നോർമൽ പ്രസവത്തിൽ ഇങ്ങനെ താഴേക്ക് പ്രഷർ കൊടുക്കും, മുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫിഷർ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രം. എനിവേ ഇതിനും അതികഠിനമായ മുക്കൽ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്ന ഒരു സ്ട്രെയിനിങ് വന്നാൽ മാത്രമാണ് ഫിഷർ ഉണ്ടാകുന്നത്. ഫിഷർ വരുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ മലദ്വാരത്തിൽ മലത്തിനെ പിടിച്ചു നിർത്തുന്ന രണ്ട് തരം പേശികളുണ്ട്. ഈ ഉള്ളിലുള്ള പേശി ഇൻവോളണ്ടറി മസിൽ എന്ന് പറയും, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമ്മുടെ തലച്ചോറ് നേരിട്ട് നിയന്ത്രിക്കുന്നതാണ്. ഉള്ളിലുള്ള മസിൽ, ഇപ്പൊ നമുക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ മലം ഇങ്ങനെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പേശിയുടെ ആ ഒരു ഏരിയയിലുള്ള ഞരമ്പുകൾ അത് ഡിറ്റക്ട് ചെയ്യും, ഓ മലം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ റിഫ്ലക്സ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ മസിൽ അങ്ങ് ടൈറ്റ് ആവും, നമ്മൾ പോലും അറിയാതെ അത് ടൈറ്റ് ആവും. ഇനി ഉറക്കത്തിൽ തന്നെ ഗ്യാസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക, ഗ്യാസ് ആണെന്ന് ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഗ്യാസിനെ പുറത്തേക്ക് കളയുകയും ചെയ്യും. മനസ്സിലായോ? ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാവരുടെയും ബെഡിൽ മലം പോയിട്ടുണ്ടാകും, കാരണം എല്ലാ മസിൽസും ലൂസ് ആവുമല്ലേ ഉറങ്ങുന്ന സമയത്ത്.
2: കുട്ടികളുടെ
3: കുട്ടികൾക്ക് ഈ മസിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അതിനുള്ള ഒരു സെൻസറി സിസ്റ്റം മൊത്തത്തിൽ ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല.
2: ബ്രെയിനിലും
3: വലിയൊരു വർഷം ചെയ്ത വലിയൊരു അനുഗ്രഹമാണത്, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സെൻസറി സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്, ഈ മസിലും സെൻസറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു സംഭവം നടക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്റേണൽ സ്ഫിങ്ക്ടർ എന്ന് പറഞ്ഞ മസിലാണ് ഇതിന് ഈ ഒരു കാര്യം ചെയ്യുന്നത്.
2: അല്ല, അതിപ്പോ നമ്മളിപ്പോ മൂത്രിക്കാം, പിന്നെ കുറേ മുട്ടി നമ്മൾ
3: ഉണർത്തുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു മസില് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ. എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ അതിന് ഈ ഇന്റേണൽ സ്ഫിങ്ക്ടർ എന്ന നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പേശിയെ ചുറ്റിയിട്ടാണ് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ഉള്ളത്. ആ പേശി നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിലാണ്, വോളണ്ടറി മസിലാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് മുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിക്കാനും പറ്റും. നമുക്കിപ്പോൾ ടോയ്ലറ്റിൽ പോകാനുള്ള മുട്ടൽ വന്നു, അത് ഇന്റേണൽ സ്ഫിങ്ക്ടർ വികസിക്കുമ്പോൾ നമുക്ക് മുട്ടൽ വരും. പക്ഷേ നമ്മൾ എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ഉപയോഗിച്ചിട്ട് അതിനെ തൽക്കാലം അവിടെ പിടിച്ചങ്ങ് വെക്കും, ഉള്ളിലേക്ക് വലിച്ച് പിടിച്ച് വെക്കും ബാത്റൂമിൽ എത്തുന്നവരെ. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യുന്ന മസിലാണ്, കൺട്രോൾ ചെയ്യാവുന്ന മസിലാണ് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ. അപ്പോൾ ഈ രണ്ട് മസിലിൻ്റെയും ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇത് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഫിഷർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റിൽ പറഞ്ഞ പോലെ കഠിനമായ വേദന ഉണ്ടാവും. ഈ വേദനയോടുള്ള ഒരു റിഫ്ലക്സ് ഉണ്ട്, ശരീരത്തിൻ്റെ ഒരു പ്രതികരണം. ആ പ്രതികരണം കാരണം ഇന്റേണൽ സ്ഫിങ്ക്ടർ ഇൻവോളണ്ടറി ആയിട്ട് അത് ചുരുങ്ങും, അതായത് നമ്മുടെ നിയന്ത്രണം ഇല്ലാതെ തന്നെ അതങ്ങ് ചുരുങ്ങിപ്പോവും. സാധാരണഗതിയിൽ അത്യാവശ്യം നമ്മളൊരു നാല് പേരിനെ ചുറ്റി പിടിച്ച് അത്രയൊക്കെ വികസിക്കാനുള്ള കഴിവുണ്ട് വേണമെങ്കിൽ ആ മസിലിന്. പക്ഷേ ഈ വേദന കാരണം ആ മസില് അത് വല്ലാതെ അങ്ങ് ചുരുങ്ങും, റിഫ്ലക്സ് പാസ് എന്നതിന് പറയാം. ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമ്പോൾ പേഷ്യൻ്റ് എക്സ്റ്റേണൽ സ്ഫിങ്ക്റ്റർ ഉണ്ടല്ലോ, നമ്മൾ കൺട്രോൾ ഉള്ള മസിൽ ഉണ്ടല്ലോ, ആ മസിലിന്റെ ശക്തി ഉപയോഗിച്ച് ഇതിലൂടെ മലത്തെ മുക്കി പുറത്ത് കളയാന്ന് വെച്ചാൽ ശ്രമിക്കും. അപ്പൊ വീണ്ടും പൊട്ടൽ കൂടുകയാണ് ചെയ്യുക, വികസിക്കുന്നില്ല, പൊട്ടി
0: പൊട്ടി
3: പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും വേദന കൂടും. വേദന കൂടുമ്പോൾ വീണ്ടും ഈ മസിൽ ചുരുങ്ങും. ചുരുങ്ങുമ്പോൾ വീണ്ടും മലം പോകാൻ ബുദ്ധിമുട്ടാവുകയാണ്. അങ്ങനെ ഒരു ചെറുവിരലിന്റെ അത്ര പോലും വികസനം ഇല്ലാത്ത രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഫിഷർ എന്ന് പറഞ്ഞ രോഗം വന്നിട്ട്.
0: അപ്പൊ അത്രയും മലബന്ധം, അതിന്റെ
3: പ്രയാസങ്ങൾ. അപ്പൊ അത് കഠിനമായ വേദനയോട് കൂടിയാണ് പേഷ്യന്റ് വരിക. കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ താഴേക്ക് ഒരു വളർച്ച പോലെ വന്ന് സ്കിൻ ടാഗ്, കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ടാഗ് എല്ലാം രൂപപ്പെട്ട് വരും. അതാണ് ഫിഷറിന്റെ ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ക്രോണിക് ഫിഷർ എന്ന് പറയും. പലപ്പോഴും കുട്ടികളിൽ വരെ ഉണ്ടാകുന്ന രോഗമാണ് ഈ ഫിഷർ.
0: അത് ഞാൻ ചോദിക്കും വിചാരിച്ചു, കുട്ടികളിൽ എന്റെ ഒരു പരിചയത്തിലെ കുടുംബത്തിൽ എന്നെ കുട്ടി പുറത്തേക്ക് മൊത്തം തൂങ്ങി വന്നു.
3: അത് വേറെ അസുഖമാണ്, അത് റെക്ടൽ പ്രൊലാപ്സ് എന്ന് പറഞ്ഞ അസുഖമാണ്.
0: എന്നിട്ട് പിന്നെ ഉള്ളു അങ്ങനെ
3: അത് അകത്തേക്ക് കടത്തി വെച്ചാല്, അകത്തേക്ക് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചെറിയ വ്യായാമമൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ പറ്റുന്ന, ആ പറയാൻ പറ്റുന്ന ഏജ് ആണെങ്കിൽ എക്സസൈസ് ഉണ്ട് അതിന്, അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ അത് റിക്കവർ ചെയ്യാൻ
0: പറ്റും.
3: അല്ല, ഇത് അത് വേറെ തന്നെ രോഗമാണ്.
0: അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് ഉപ്പാക്ക് ഇങ്ങനെ എന്തുണ്ടായിരുന്നു, അപ്പൊ പാരമ്പര്യമായിട്ട് അങ്ങനെ അതാണല്ലോ.
3: അതെ അതെ അതെ. പൈൽസ് ഒരിക്കലും പൈൽസ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാറില്ല പൊതുവെ. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും മുഴയോ കാര്യം ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പൈൽസ് കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ പരിശോധനകൾ വേണം. പക്ഷെ കുഞ്ഞുങ്ങളിൽ ഫിഷർ ഉണ്ടാവാം.
0: ഫിഷർ
3: ഭക്ഷണം കൊടുത്ത് തുടങ്ങിയ കുഞ്ഞിന്, 6 മാസം പ്രായമുള്ള കുഞ്ഞിന് വരെ ഫിഷർ കണ്ടിട്ടുണ്ട് ഞാൻ. അതിന്റെ അടുത്ത് ട്രീറ്റ്മെന്റ്
0: വന്നിട്ടുണ്ട്.
3: വേദന ഉണ്ടാവും, വേദന ഉണ്ട്, കുഞ്ഞു കരയും, ടോയ്ലറ്റ് പോകാൻ മുട്ടുമ്പോഴത്തേക്ക് കുഞ്ഞു കരയും, അതിങ്ങനെ മുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നതാണ്. അപ്പൊ കുഞ്ഞുങ്ങളിൽ വരെ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫിഷർ. പക്ഷെ പൈൽസ് പൊതുവെ കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കാണ് വരുന്നത്. ഇപ്പൊ 20s തന്നെ ഒരുപാട് രോഗികൾക്ക് ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പണ്ടൊക്കെ 50-55 മാത്രമേ ഇത് കാണാറുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും കാരണം കൊണ്ട് 20-23 വയസ്സുകളിലൊക്കെ ധാരാളം പേഷ്യൻസ് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്.
0: അപ്പോൾ നമ്മൾ പറഞ്ഞ് പിന്നെ
3: ഫിഷറുമായി ബന്ധപ്പെട്ട്, അതെ അതെ, ഫിഷറിൽ ഈ പേശി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഇതിനെ ക്രോണിക് ഫിഷർ എന്ന് പറയും. അക്യൂട്ട് ഫിഷർ എന്ന് പറഞ്ഞാൽ ആ വിള്ളൽ വന്നു, വേദന വന്നു, ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് അത് മരുന്ന് കൊണ്ട് തന്നെ പൊതുവെ മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ആ പേശി അധികം ചുരുങ്ങി പോവാതെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് വേഗം മുറിവിനെ ഉണക്കിയിട്ട് എടുക്കാൻ പറ്റും. പലപ്പോഴും 2-4 വരെ മരുന്ന് കഴിപ്പിക്കേണ്ടി വരാറുമുണ്ട്. അങ്ങനെ വാദ്യം വന്നാൽ തന്നെ, പക്ഷേ ഇത് പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ, ഇന്നിപ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ പേഷ്യൻ്റ് വേദന അനുഭവപ്പെട്ടാൽ ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ രാവിലെ വേദന ഉണ്ടെങ്കിൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വേദന മാറിയിട്ടുണ്ടാവും. പിറ്റേന്ന് ചിലപ്പോൾ വേദന ഉണ്ടാവില്ല, അപ്പോൾ പേഷ്യൻ്റ് ഡോക്ടർ കാണിക്കില്ല. അങ്ങനെ ഇത് ചികിത്സ വൈകും. വൈകി ഒത്തിരി കാലം കഴിയുമ്പോഴത്തേക്ക് എന്താ പ്രോബ്ലം വെച്ചാൽ, ഈ പേശി വല്ലാതെ ചുരുങ്ങി പോയിട്ടുണ്ടാവും. ആ ശ്വാസം പിന്നെ താനെ എത്ര മുക്കിയാലും അത് വികസിച്ചു വരില്ല. അതിനെ പിന്നെ വികസിപ്പിച്ചെടുക്കാനുള്ള ചികിത്സ തന്നെ ചെയ്യണം. എൻ്റെ അടുത്ത് മാലിദ്വീപ് എന്നുള്ളൊരു പേഷ്യൻ്റ് വന്നിരുന്നു. ആൾക്ക് 8th വയസ്സിൽ വന്ന ഫിഷറാണ്. 48th വയസ്സിലാണ് എൻ്റെ അടുത്ത് ചികിത്സ കിട്ടുന്നത്. പക്ഷേ ആ ക്രോണിക് ഫിഷറിൽ നമ്മൾ ചികിത്സ ചെയ്താൽ 2-3 കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. അതങ്ങ് മാറി, ആ വേദന എല്ലാം മാറി പൂർണ്ണമായിട്ടും പഴയ രീതിയിലേക്ക് ആയി വരും.
0: അത്രയും പഴക്കുണ്ടായിട്ടും
3: നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നേരത്തെ, പക്ഷേ ഈ പേഷ്യൻ്റ് പറഞ്ഞത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. കാരണം ചെറുപ്പം മുതലേ ഈ വേദന പേടിച്ചിട്ട് ഇഷ്ടമുള്ള ഫുഡൊന്നും കഴിക്കില്ല, എരിവുള്ളത് കഴിക്കില്ല, ചിക്കൻ കഴിക്കില്ല. ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കാതെ നോക്കി എൻ്റെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാതെ ഞാൻ ഇത്രയും കാലം ജീവിച്ചു പോയല്ലോ. അത് ആളെന്നോട് ചോദിച്ചു, ഞാൻ നേരത്തെ ചികിത്സിച്ചിരുന്നത് അങ്ങനെയാണെങ്കിലും ഈ 2-3 കൊണ്ട് മാറുമെന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ, ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പേ ചികിത്സിച്ച് ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചിരുന്നെങ്കിലും ഇത് മാറുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ്, ഇത് കൊണ്ട് നടക്കുന്നതോറും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ.
0: പിന്നെ ഈ തെറ്റിദ്ധാരണകളും,
3: അതെ അതെ,
0: യഥാർത്ഥ അറിവിലേക്ക് എത്തുന്നില്ലല്ലോ.
3: ഇല്ല
0: കുറേ അബദ്ധ ധാരണകളിലൂടെയാണ് കടന്നു പോകുന്നത്.
3: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഫിഷർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തടിപ്പ് തൂങ്ങി വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് റെക്ടൽ പ്രൊലാപ്സ് ആവാം. അത് പലപ്പോഴും അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് അതിനുള്ളത്, ഒട്ടും വിജയിക്കുന്നില്ലെങ്കിൽ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് ഇത് താനേ മാറിപ്പോകും. കാരണം ആ മസിൽസിന് സ്ട്രെങ്ത് കിട്ടുമ്പോഴത്തേക്ക് ഇത് തിരിച്ചു ഉള്ളിൽ തന്നെ നിൽക്കുന്നൊരവസ്ഥ വരും. അത് നമുക്ക് ആ ഒരു പീരീഡിൽ മലബന്ധം വരാതിരിക്കാനുള്ള ചെറിയ മരുന്നുകൾ കൊണ്ടൊക്കെ അത് മാനേജ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും അത്. അതും നമുക്ക് 12 വയസ്സുള്ളൊരു കുഞ്ഞിന് ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അടുത്ത് ഒരു കേസ് വന്നിരുന്നത് പോലെ വലിയ റെക്ടൽ പ്രൊലാപ്സ്, കംപ്ലീറ്റ് റെക്ടൽ പ്രസിഡൻഷ്യ എന്ന് പറയും, കംപ്ലീറ്റ് റെക്ടൽ മലാശയം എന്ന് പറയുന്ന സാധനം തിരിഞ്ഞ് മറിഞ്ഞ് ഇങ്ങ് പുറത്തേക്ക് തൂങ്ങി വരുന്ന അവസ്ഥ. അത് നമുക്ക് തിരിച്ചു വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ചെറിയ എക്സസൈസ് ചെയ്യാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. അതിങ്ങനെ കുറേ പറയുമ്പോൾ അവർ ചെയ്യും. വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, കുറച്ചൊരു 8 വയസ്സ് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പം അതാണ് ഫിഷറിൽ, അത് ഫിഷർ അത് കൺഫ്യൂസ്ഡ് ആവരുത്. റെക്ടൽ പ്രോലാപ്സ് വേറെ അസുഖമാണ്. പലപ്പോഴും ഈ റെക്ടൽ പ്രോലാപ്സ് പറഞ്ഞപ്പോൾ ഒരു പേഷ്യൻറ്റ് 50 തൊട്ടുമുഖം ഭാഗത്തുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു. 53 തവണ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ബംഗാളികളുണ്ടല്ലോ ഫേക്ക് ട്രീറ്റ്മെൻറ്റ്, അവരുടെ അടുത്ത് പറഞ്ഞ 53 തവണ ഇവരെ അടുത്ത് പോയിട്ട് കെട്ടിയിട്ടും മാറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മൂലക്കുരുവാണെന്നാണ് അത്ര പറഞ്ഞത്, പൈൽസ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ ചികിത്സിക്കുന്നത്. ഇൻബിറ്റ്വീൻ ഞാൻ പറയാം കേട്ടോ, കാരണം ഇത് ആക്ച്വലി റെക്ടൽ പ്രൊലാപ്സ് ആയിരുന്നു. അവർക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? എൻ്റെ അടുത്ത് ഈ പേഷ്യൻ്റ് വന്നത് അങ്ങനെയാണ്, 53 തവണ അവരുടെ അടുത്ത് പോയിട്ട് കെട്ടി. ഒരു പ്രായമുള്ള
4: കെട്ടുമ്പോൾ അതിന് പിന്നെ ഈ പേശികൾ ഇതിലാണുള്ളത് കെട്ടി.
3: അതെ അതെ,
4: അത് അതിൻ്റെതായ ബുദ്ധി വേറെ ഒരു അസുഖമായിട്ട് മാറും.
3: പലപ്പോഴും അണുബാധയും പല പല വിഷയങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇവർ അറിവില്ലാതെയാണ് ചെയ്യുന്നത്. അത് ഒരു ഒരു ഡോക്ടറെ അടുത്ത് പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടർമാർ നാട്ടിൽ ഒരുപാടുണ്ടല്ലോ, അവരെ കാണിക്കുക. ഇങ്ങനെയുള്ള ഫേക്ക് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. മലയാളികൾ നമ്മൾ എത്ര വിദ്യാഭ്യാസ സമ്പന്നരാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ എളുപ്പപ്പണി നോക്കുകയാണത്.
4: സാർ, എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം വെച്ചാൽ, ഇത് ഈ പൈൽസ് ഉണ്ടാവുന്നത് എൻ്റെ എന്തൊരു കുറവുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് അതിൽ ഈ നാണക്കേട് തോന്നുന്നത് എനിക്ക് എന്തോ കുറവുള്ളതുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ആളുകളേക്ക് പോകുന്നത്. ഇത് നോർമലാണ്, ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മുടേതല്ലാത്ത നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണല്ലോ ഇതിന്റെ ഇത് ഉണ്ടാവുന്നത്.
3: തീർച്ചയായിട്ടും.
4: അപ്പൊ ജോലി, ആ ജോലിന്റെ സിറ്റുവേഷൻ, ഇതൊന്നും നമ്മുടെ ഇതിൽ പെട്ടതല്ലല്ലോ,
3: നിയന്ത്രണത്തിൽ പെട്ടതല്ല.
4: ആ ഒരു ബോധവൽക്കരണമാണ് ശരിക്കും.
3: തീർച്ചയായിട്ടും വേണം, വേണം. ഇത് നമ്മുടെ തെറ്റുകൊണ്ട് വരുന്നതല്ല, നമ്മുടെ വൃത്തികേട് കൊണ്ട് വരുന്നതല്ല. ആ വൃത്തിയില്ലായ്മയോ നമ്മൾ വൃത്തിയായി കഴുകാത്തതുകൊണ്ടോ കുളിക്കാത്തതുകൊണ്ടോ വരുന്നതല്ല. പല തെറ്റിദ്ധാരണയുണ്ട്, പല തെറ്റിദ്ധാരണ. അതുപോലെ നമ്മളിത് മറച്ചു വെക്കുന്ന ഭാഗമാണ്, മറ്റാരെയും കാണിക്കാത്ത ഭാഗമാണ്. നമ്മൾ ചെറുപ്പം മുതലേ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ടല്ലേ നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് മറ്റാരും കാണാത്ത അവയവങ്ങൾ തന്നെയാണ് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഫുള്ള്. നമ്മുടെ കിഡ്നി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ പോലും കണ്ടിട്ടില്ല. അതുപോലെയുള്ള അവയവങ്ങൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കില്ലേ? ഹൃദയം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വന്ന അസുഖം വന്നാൽ ചികിത്സിക്കില്ല. അതുപോലെ തന്നെ മലദ്വാരം ആരും കണ്ടിട്ടില്ല, ആരും നമ്മൾ കാണിക്കാറുമില്ല, പക്ഷെ അസുഖം വന്നാൽ ചികിത്സിക്കണം.
4: അവിടെ ശരിക്കും ഒരു സ്വകാര്യ അവയവമാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അത് എല്ലാവരും ഈ സംസാരങ്ങളിൽ പൊതുവെ മുലക്കുരു
3: അതൊരു പരിഹാസത്തിന്റെ വേർഡായിട്ടാണ് മാറി. മറ്റേ പല മാധ്യമങ്ങളിലും ഇത് പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മാറ്റി. അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്.
4: അൺകോൺഷ്യസ്ലി ആ ഒരു ബോധം എല്ലാവരിലും
3: ഉണ്ട്.
4: അതാണ്. അപ്പൊ ഏതായിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൽ ഞാനാണ് എനിക്ക് ഭയങ്കര ഒരു ഇതായി തോന്നി, കാരണം നമുക്ക് ഇതുപോലെ കുറെ ധാരണകൾ ഉണ്ടായി.
3: തീർച്ചയായിട്ടും.
4: അപ്പോ സാറ് ഭയങ്കര ഉപകാരപ്രദമായി. എനിക്ക് ലാസ്റ്റ്
3: ഫിസ്റ്റുലയും കൂടെ നമുക്ക് പറയാം. ഫിസ്റ്റുലയില് പലപ്പോഴും ഈ രണ്ട് പേശികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് പേശികൾ വരുന്നൊരു ഭാഗമാണിത്. അപ്പൊ ഇവിടെ പഴുപ്പ് വരുന്ന സമയത്ത് രണ്ട് പേശികൾക്കിടയിൽ പഴുപ്പ് വരാം, രണ്ട് പേശികൾക്ക് പുറത്ത് പഴുപ്പ് വരാം. അങ്ങനെ പല ഏരിയകളിലും പഴുപ്പ് വരുന്നതനുസരിച്ച് ഫിസ്റ്റുല പല ടൈപ്പും ഉണ്ട്. പിന്നെ ലോ ഫിസ്റ്റുല ആൻഡ് ഹൈ ആനൽ ഫിസ്റ്റുല, അങ്ങനെ രണ്ട് പല ടൈപ്പും ഉണ്ട്. ഫിസ്റ്റുല ഒരു പേര് മാത്രമാണ്. അത് നമ്മൾ ആ രോഗിയിൽ എങ്ങനെ പഴുപ്പ് വന്നു, ഏത് രീതിയിൽ ട്രാക്ക് രൂപപ്പെട്ടു എന്നുള്ളതിനനുസരിച്ച് ചികിത്സയിൽ വ്യത്യാസം ഉണ്ടാവും. പലർക്കും ചെറിയ ട്രാക്ക് ആയിരിക്കും. ലോ ആനൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ട്രാക്ക് ആയിരിക്കും. അതിലുള്ള ചികിത്സയല്ല ഹൈ ആനൽ ഫിസ്റ്റുലയിൽ ഉണ്ടാവുന്നത്. രണ്ട് പേശികൾക്ക് ഇടയിലുള്ള ഫിസ്റ്റുല ട്രാക്കുകളുണ്ട്, രണ്ട് പേശികളും കടന്നു പോകുന്ന ഫിസ്റ്റുല ട്രാക്കും ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചികിത്സയുടെ രീതി വ്യത്യാസം ഉണ്ടാവും. പലപ്പോഴും ശസ്ത്രക്രിയ പരാജയപ്പെടുന്ന രോഗം കൂടിയാണ് ഫിസ്റ്റുല.
4: ഫിസ്റ്റുല
3: അതിന് കാരണം എന്താ വെച്ചാൽ, ഈ പഴുപ്പ് സർജറി ചെയ്ത് ആ ട്രാക്കിനെല്ലാം നീക്കം ചെയ്ത് എത്ര തന്നെ ആ ഒരു ഹോൾ ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്താലും അതിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സ്പോട്ട് പഴുപ്പ് ബാക്കിയായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച പോലെ പഴുപ്പ് ഇങ്ങനെ വലുതായി വലുതായി എൻലാർജ് ചെയ്ത് പഴുപ്പ് കൂടി കൂടി കൂടി അതേ സ്ഥലത്ത് തന്നെ പൊട്ടി. അപ്പോൾ ആളുകൾ പറയും സർജറി ചെയ്ത് അതേ സ്ഥലത്ത് പിന്നെയും പഴുപ്പ് പൊട്ടി വന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ക്ഷാരസൂത്ര ചികിത്സ. അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രാക്കിലൂടെ ഒരു പ്രത്യേക മരുന്ന് പുരട്ടിയ ത്രെഡ് കടത്തി വെക്കുകയാണ് ചെയ്യുക. ആ ത്രെഡ് അവിടെ വരുമ്പോൾ തന്നെ ഈ ട്രാക്കിനകത്ത് എപ്പിത്തീലിയൽ ലൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിംഗ് ഡിസിൻറ്റഗ്രേറ്റ് ആവും, അതൊന്ന് അലിഞ്ഞ പോലെയായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ ആ ഭാഗത്തേക്ക് ശരീരത്തിൽ മുറിവുണക്കുന്ന കോശങ്ങൾക്ക് കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു കോട്ടിംഗ് ഉണ്ടാവും ഈ ട്രാക്കിനകത്ത്. ആ കോട്ടിംഗ് അലിഞ്ഞിട്ട് അങ്ങോട്ട് ഈ കോശങ്ങൾ എൻ്റർ ചെയ്യാൻ തുടങ്ങും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെറിയൊരു ഭാഗം പേശിയാണ്, പേശി കടന്നിട്ടാണ് ഈ പലപ്പോഴും ഈ ട്രാക്ക് പോകുന്നത്. പേശി ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ നാരുകൾ രണ്ട് സൈഡിലേക്കും വലിഞ്ഞു പോയിട്ട് മലത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് ചികിത്സയും ഇല്ല, വളരെ ബുദ്ധിമുട്ടാണ് അത്. അപ്പോൾ രോഗിക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ രോഗത്തെക്കാൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, മല ഇങ്ങനെ ഇന്നറിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് 23 വയസ്സുള്ള പേഷ്യൻ്റാണ്. അവനെ സർജറി ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം വന്നു. അവന് കസ്റ്റമറായിട്ട് ഷോപ്പിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മല ഇറങ്ങി വരുന്നൊരു വിഷമം. അവന് കരയായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട്. ഒരു സർജറി ചെയ്ത് പോയതാണ്. സർജൻ ചെയ്ത സമയത്ത് അത് പേശി കട്ടായി പോയെന്ന് തോന്നും. പക്ഷെ ഫിസ്റ്റുള്ള ഉള്ള റിസ്ക്കാണ്, അത് പേഷ്യനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും ചെയ്യുക. പക്ഷെ അങ്ങനെയുള്ള പേശി കട്ടാവാൻ സാധ്യത
4: സർജറി തന്നെ അതിൻ്റെ
3: റിസ്കി സർജറിയാണ് ആക്ച്വലി. അല്ല, അതിന് ഏറ്റവും നല്ല രീതി എന്ന് വെച്ചാൽ ആയുർവേദത്തിൽ നമ്മുടെ സുശ്രുതാചൻ പണ്ട് മുതൽക്കേ ചെയ്ത ക്ഷാരസൂത്ര ചികിത്സയാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിനകത്തേക്ക് ഈ ത്രെഡ്, ഒരു പ്രത്യേക മരുന്ന് കടത്തിയ ത്രെഡ് കടത്തി വെക്കുന്നു. സർജിക്കൽ ത്രെഡിൽ തന്നെ നമ്മൾ മരുന്ന് പുരട്ടിയിട്ട് അത് ഉണക്കിയെടുക്കുന്നതാണ്. ആ മരുന്നടക്കം മരുന്നും എല്ലാം അലിഞ്ഞിങ്ങ് പുറത്തേക്ക് പോരും. അപ്പൊ പഴുപ്പിന് പോരാനൊരു വഴി കിട്ടും. പഴുപ്പിന് ഇങ്ങനെ ഒഴുകി ഒഴുകി പോകാനുള്ള വഴി കിട്ടും. പ്ലസ് നമ്മൾ കുറച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ഭാഗം കൂടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ആ ത്രെഡ് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ ഭാഗം പതുക്കെ കട്ടായി വരും. ആ ഭാഗം പതുക്കെ മുറിവ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി വരും. അവിടെയുള്ള പഴുപ്പെല്ലാം പോയി തീരും. അവിടേക്കെല്ലാം ഗ്രാനുലേഷൻ ടിഷ്യൂസ് എന്ന് പറയുന്ന പുതിയ കോശങ്ങൾ വന്ന് ഫില്ലാവും. പിന്നെ അടുത്ത ആഴ്ചയിൽ വീണ്ടും കുറച്ച് ടൈറ്റ് കൂട്ടി കൂട്ടി കൊടുക്കുമ്പോൾ കുറച്ച് ചെറിയൊരു ഭാഗം കൂടെ കട്ടാവും. ആ കട്ടായ ഭാഗം അത് ആ ഒരാഴ്ച കൊണ്ട് തന്നെ ഒന്ന് ഉണങ്ങി വരും, ഒന്ന് ഹീലായി ഹീലായി വരും. അങ്ങനെ സ്ലോ കട്ടിങ് ആൻഡ് ഹീലിംഗ്, ആ സൈമൾട്ടേനിയസ് കട്ടിങ് ആൻഡ് ഹീലിംഗ്. ഒരേ സമയം കട്ടാവുന്നു, കട്ടായ ഭാഗം ഉണങ്ങുന്നു, അടുത്ത ഭാഗം കട്ടാവുന്നു, ആ ഭാഗം ഉണങ്ങുന്നു, അടുത്ത ഭാഗം കട്ടാവുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പേശിയുടെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുന്നില്ല.
4: സർജറി ആകുമ്പോൾ
3: അതിൽ ആ ഫൈബറുകൾ പെട്ടെന്ന് കട്ടായി പോകാനുള്ളൊരു പ്രോബ്ലം സാധ്യത ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് സൈഡിലേക്ക് വലിഞ്ഞങ്ങ് പോകും.
4: അപ്പോൾ പിന്നെ നിയന്ത്രിക്കാം.
3: പിന്നെ അതിൻ്റെ ടോൺ നഷ്ടപ്പെട്ടു, അത് നിയന്ത്രണം ഇല്ലാതായി. അപ്പോൾ ആ ഒരു പ്രശ്നം. അപ്പോൾ മാത്രമല്ല, സർജറി ചെയ്താൽ പെട്ടെന്ന് തന്നെ രണ്ടാമത് വരാനുള്ള സാധ്യത ഉണ്ട്. 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത് പഴുപ്പ് വന്നു എന്ന് പേഷ്യൻസ് കംപ്ലയിൻറ്റ് പറയാറുണ്ട്. ആ ഒരു റിസ്ക്കും ഇതിലില്ല. വിജയശതമാനം ശരിക്കും ക്ഷാരസൂത്ര ചികിത്സയിൽ കൂടുതലാണ്. പൊതുവെ പഠനങ്ങൾ പറയുന്നത് 96.4% വിജയസാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ക്ഷാരസൂത്ര ചികിത്സയിൽ. അതുകൊണ്ട് അപ്പോൾ സർജറി ആണെങ്കിൽ പല കേസിനനുസരിച്ച് 14 മുതൽ 40% വരെയൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ വിജയശതമാനം കൂടുതലുള്ള ചികിത്സ ശരിക്കും ആയുർവേദത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പല സർജന്മാരും ഇതിൽ ഈഗോ കാണിക്കുന്ന പല സർജന്മാരുണ്ട്. പക്ഷേ ഈഗോ അല്ലല്ലോ, നമ്മൾ രോഗിയുടെ ഇത് രോഗശമനമാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് പല പ്രഗത്ഭരായ സർജന്മാരും, കോഴിക്കോട് ബേബി മെമ്മോറിയൽ പോലത്തെ വലിയ ഹോസ്പിറ്റലുകൾ, ഞാൻ അങ്ങനെ ഡോക്ടറെ പേരെടുത്തും പറയുന്നില്ല, അങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റലിൽ നിന്ന് പോലും റെഫർ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക്. ഞാൻ പഠിക്കുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫറൻസ് വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ആരും ഞാൻ പേര് പറയുന്നില്ല. ഈ ക്ഷാരസൂത്ര ചികിത്സ ചെയ്യാനായിട്ട് റെഫർ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരുപാട് ധാരാളമുണ്ട്. മനസ്സിലായി? അപ്പോൾ അത് അതിന് കാരണം എന്താണ്? ക്ഷാരസൂത്രയിലെ വിജയശതമാനം കൂടുതലാണ്. 96.4% പഠനങ്ങൾ പറയുന്നത് തന്നെ ഉണ്ട്. അപ്പം അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ ഒരു മേഖലയിലെ രോഗങ്ങളിൽ ആയുർവേദത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ആയുർവേദം കുറച്ചൊന്ന് മികച്ചു നിൽക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെല്ലാം കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജികളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആണ്
4: ചെയ്യുന്നത്.
3: അതാണ് ആയുർലോകം ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത. അതാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ പേഷ്യൻറ്റിൻ്റെ ആ ഒരു സേഫ്റ്റി കൂടെ പരിഗണിച്ച്.
4: മലപ്പുറം ജില്ലയിലെ അരീക്കോട് മുക്കം
3: റോഡിൽ വരുമ്പോൾ കുറ്റൂളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പുതിയ ബിൽഡിംഗ്, അപ്ഗ്രേഡഡ് ബിൽഡിംഗ് അവിടെയാണ്. നമുക്കിതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇതിന് ഒരുപാട് റിക്വയർമെൻ്റ് ഉണ്ട്. ജനങ്ങൾ ഇതിൽ നല്ലൊരു ചികിത്സയുടെ ഒരു പോരായ്മ പലപ്പോഴും ഉള്ളൊരു മേഖലയും കൂടിയാണ് ഇത്.
4: വ്യാജന്മാർ കൂടുതൽ
3: കടന്നു വരാൻ സാധ്യതയുള്ള, ഇപ്പോഴും കറന്റ്ലി വ്യാജന്മാർ വാഴുന്നൊരു മേഖലയാണ് പൈൽസ് ചികിത്സ. അവിടേക്ക്
4: ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്
3: തീർച്ചയായും. അപ്പോൾ മുമ്പൊരു സുഹൃത്ത് പറഞ്ഞിരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് എത്തിയോന്ന് അറിയാൻ മൂലക്കുള്ള ബോർഡ് ഉണ്ടോ നോക്കിയാൽ മതി. അതുപോലെയാണ് അവസ്ഥ. കാരണം എല്ലായിടത്തും ഈ വ്യാജന്മാരിങ്ങനെ വ്യാപിച്ച് കിടക്കണം. ഇവരെ തുരത്തേണ്ട പണി ഡോക്ടേഴ്സിൻ്റെതല്ല, അത് സർക്കാരിൻ്റെ പണി, ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്.
4: സാർ, അവസാനമായിട്ട് നമുക്ക് പിന്നെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമെന്ന് തോന്നി, ഒരു രോഗിയാവട്ടെ ഇത് കേൾക്കുന്നവരാവട്ടെ, നമ്മൾ രോഗങ്ങളൊക്കെ പലപ്പോഴും നമ്മളെ നിയന്ത്രണത്തിലല്ലാതെയും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നുണ്ടാവും.
3: പക്ഷെ
4: ഇത്തരം രോഗങ്ങളിലേക്ക് ഒരു നോർമൽ ഒരാൾ എന്തൊക്കെ ഭക്ഷണക്രമത്തിലാവട്ടെ വ്യായാമത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം?
3: പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക, പഴങ്ങൾ. പലപ്പോഴും നമ്മൾ ഈ കീടനാശിനിയുടെ പേരും പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കീടനാശിനി നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല, ഈവൻ ചോറ് പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കണ്ട. ഈ ഫ്രൂട്ട്സ് പഴങ്ങൾ കഴിച്ചിട്ട് വരുന്ന അസുഖങ്ങളെക്കാൾ പഴങ്ങൾ കഴിക്കാതെയാണ് അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കൂടുതൽ ഉൾപ്പെടുത്തുക. പല ഭക്ഷണത്തിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫ്രൂട്ട്സ് ദഹിക്കാൻ, പല ഫ്രൂട്ട്സും ദഹിക്കാൻ വെറും 15 മിനിറ്റോളം മതി. അപ്പോഴത്തേക്ക് അത് ദഹിച്ച് അതിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുക. അതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. കുറച്ച് മീനോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ഉൾപ്പെടുത്താം. മീനിൽ തന്നെ പലപ്പോഴും ചെറിയ മത്സ്യങ്ങളാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ശൽക്കങ്ങളുള്ള മീനുണ്ടല്ലോ, നാട്ടുകാർ പലതും പറയും, ചെളുക്ക, ചുണങ്ങ എന്നൊക്കെ പറയുന്നത്. ഈ സാധനങ്ങളുള്ള മത്സ്യം കഴിക്കുന്നത് നല്ലതാണ്. അത് ആകുമ്പോൾ മലബന്ധത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. വലിയ കഷ്ണ മീനുകൾ, അയല പോലത്തെ മീനുകളൊക്കെ മലബന്ധ സാധ്യത ഉണ്ട്. എന്നാലും മറ്റ് വെജിറ്റബിൾസിനോട് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. ചിക്കനും ബീഫും കഴിക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കുക. ഉച്ചയ്ക്ക് ചിക്കൻ ചോറും കഴിച്ചിട്ട് രാത്രി വെജിറ്റബിൾസ് കഴിച്ചിട്ട് കാര്യമില്ല. ഇതോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് കഴിക്കുക. പിന്നെ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഇന്റർമീഡിയറ്റ് ആയിട്ട് വെള്ളം കുടിക്കുക. ഓരോ മണിക്കൂർ കൂടുമ്പോൾ ചെറിയൊരളവിൽ വെള്ളം ഇങ്ങനെ കുടിച്ചു കൊടുക്കുക. അതുപോലെ നന്നായിട്ട് വ്യായാമം, ശരീരം ഇളകുന്ന രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുക.
4: പ്രത്യേകിച്ച് ഇത് ഈ രോഗം വരാൻ ചാൻസ് ഉള്ള ആളുകൾ, അപ്പം നിന്ന് പണിയെടുക്കുന്ന ആളുകൾ,
3: ഇരുന്ന് തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒരു 3 മിനിറ്റെങ്കിലും ശരീരം ഒന്ന് ഇളക്കണം, ഒന്ന് നടക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയാലേ നമുക്കിത് വരാതെ തടയാൻ പറ്റും. ഇനി വന്ന് നമ്മൾ ചികിത്സിച്ച് ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് മാറ്റിയ രോഗികളാണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് ജീവിതകാലം മുഴുവൻ വരാതെ നമുക്ക് ഒരു പരിധിവരെ
4: തടയാൻ പറ്റും. അതെ. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇത്രയും ഡീപ്പായിട്ടുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോലെ ഡോക്ടറുടെ സേവനം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഡോക്ടർക്കും ഇത്രയും നേരം സംസാരിച്ചതിനും പീസ് റേഡിയോയുടെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, വളരെ ഉപകാരപ്രദമായ ഒരു ചർച്ചയാണ് നാം കേട്ടത്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, ഫലപ്രദമായ ആയുർവേദ ചികിത്സ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ചർച്ച. ഇൻഷാല്ലാ സലാംക, ഇനി എന്താണ് അടുത്തൊരു പ്രോഗ്രാം?
0: പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ, അതിന്റെ ഭാഗം 4 പ്രാർത്ഥനാ പഠനത്തിൽ പതിപോലെ സഫീർ അൽ ഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം മബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരു തവണ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ആ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗം ഞാൻ ആദ്യമൊന്ന് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅതു ലഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ഇനി അതിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരമാണ് വാചകം. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ഉച്ചാരണത്തിൽ വളരെ എളുപ്പമുള്ള പദങ്ങളാണ്, തെറ്റിക്കാൻ സാധ്യതയുള്ള പദങ്ങളൊന്നും ഇവിടെയില്ല. ആമൻതു ത ആണ്, ബി കിതാബിക സാധാരണ ക ആണ്, രണ്ടും ഖാഫല്ല കാഫൺ. അല്ലദി അൻസൽത, അവിടെ സായ് എന്ന അക്ഷരം സെഡിനോട് സമാനമായ അക്ഷരമാണ് അൻസൽത. വബിനബിയ്യികല്ലദി അർസൽത, അവിടെയും പ്രത്യേകമായി ശ്രദ്ധിക്കാൻ ഒന്നുമില്ല. അപ്പോൾ തെറ്റായി ഉച്ചരിക്കാൻ സാധ്യതയില്ലാത്ത പദങ്ങളും അക്ഷരങ്ങളുമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ആരും തെറ്റിക്കരുത് എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നുകൂടി ഞാൻ ഈ വാചകം പറയാം. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ഇനി ഞാൻ ഇത് പതുക്കെ ഓരോ വാചകങ്ങളായി പറയാം, നിങ്ങൾ കേട്ട് കൂടെ പറയണം. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയ്യികല്ലദി അർസൽത. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ബി കിതാബിക് അള്ളാഹുവേ നിന്റെ ഗ്രന്ഥത്തിൽ അല്ലദി എങ്ങനെയുള്ളതാണ് അൻസൽത നീ ഇറക്കിയതായ അള്ളാഹുവേ നീ ഇറക്കിയതായ ഗ്രന്ഥത്തിൽ ഞാനതാ വിശ്വസിച്ചിരിക്കുന്നു അതോടൊപ്പം വബി നബിയ്യിക്കല്ലദി അർസൽത നീ പറഞ്ഞയച്ച നീ ദൂതനായി തിരഞ്ഞെടുത്തയച്ച നബിയിലും പ്രവാചകനിലും അള്ളാഹുവേ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു പടച്ചോനെ നിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലും നീ തിരഞ്ഞെടുത്തയച്ച പ്രവാചകനിലും ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വിശ്വാസമൂട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ വളരെ വലിയ അർത്ഥമാണ്, നല്ല അർത്ഥമാണ് ഈ പ്രാർത്ഥനക്കുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പരിപൂർണമായും ഏൽപ്പിച്ച് കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് നൽകി അവനിലേക്ക് മുഖം തിരിച്ച് അവനിലേക്ക് മുതുകിനെ തിരിച്ച് ചായച്ചു വെച്ച് എല്ലാ ഭയവും പ്രതീക്ഷയും അള്ളാഹുവിൽ അർപ്പിച്ച് അവനിലേക്ക് പരിപൂർണമായി ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അതിലല്ലാതെ മറ്റൊരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലും പ്രവാചകനിലും പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ടാണ്, അങ്ങനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പ്രാർത്ഥന അവസാനിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ തുടക്ക ഭാഗം മുതൽ ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, പഠിച്ച ആളുകൾ അതൊന്ന് ഓർമ്മ പുതുക്കണം, എന്നിട്ട് ജീവിതത്തിൽ സ്ഥിരമായി കിടന്നുറങ്ങുമ്പോൾ ഇത് പറയണം. ഒന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅതു ലഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക മില്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദി അൻസൽത വബിനബിയ്യിക അല്ലദി അർസൽത. അപ്പോൾ ഈ പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, വളരെ ഹൃദ്യമായി. അങ്ങനെ എന്താ പറയുക, ആദ്യത്തെ ഒരു ഒരു അധ്യാപകൻ ക്ലാസ്സിലെത്തി എങ്ങനെയാണോ അങ്ങനെയാണ് സഫീർ അലൈക്കും പഠിപ്പിക്കുന്നത്, അഥവാ പിന്നെ പഴയ പാഠമെന്നോ അല്ലെങ്കിൽ എന്താ മുന്നറിവ് എന്നാണ് നമ്മൾ പറയാറില്ലേ, അതൊക്കെയും പഴയതിൻ്റെ ബാക്കി ഇന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു, ഈ ക്ലാസ്സിൽ ഇതാണ് പഠിക്കുന്നത് എന്നുള്ള രൂപത്തിൽ കഷ്ണം മുറിച്ച് കഷ്ണം മുറിച്ചിട്ടാണ് ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. എങ്ങനെയാലും പഠനത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. നല്ലൊരു സെഷനായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കറാണ് നാം പഠിച്ചത്.
0: പീസ് റേഡിയോയിൽ ഇനി പൂമരത്തണലിൽ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും, കുട്ടികളുടെ പ്രിയപ്പെട്ട ഷമീൽ മഞ്ചേരിയാണ് പൂമരത്തണലിൽ ചേരുന്നത്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയം നിറഞ്ഞ പൂമരത്തണലിൻ്റെ ശ്രോതാക്കളായിട്ടുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. പതിവ് പോലെ കൂട്ടുകാർക്ക് കൊച്ചു കൊച്ചു അറിവുകളും പാട്ടുകളും മറ്റു സംസാരങ്ങളുമൊക്കെയായി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഇന്നും നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ കൂട്ടുകാർക്ക് വേണ്ടി MS സ്വാഗതം ചെയ്യുകയാണ്. ആരാണെന്നറിയാലോ? നമ്മുടെ സ്വന്തം അർഷദ്. അർഷദ്,
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
6: അർഷദ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെയധികം മനോഹരമായ ഒരു പാട്ടിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെട്ടു. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ വൈവിധ്യങ്ങളും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. അതുപോലെ അതിൻ്റെ അവസാനത്തിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഒരു ഭാഗം പറഞ്ഞു വച്ചിരുന്നു.
7: അതെ അതെ, ഉമ്മാനെക്കുറിച്ചും ഉപ്പാനെക്കുറിച്ചും.
6: അതെ, ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചുമൊക്കെ. അത് അന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ സമയപരിമിതി മൂലം നമുക്കധികം പറയാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്ന് അവരെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ അള്ളാഹു നമ്മളെ ജീവിപ്പിച്ചതും നമ്മളെ വളർത്തിയതും ഒക്കെ അവരിലൂടെയാണ് അല്ലേ?
7: അതെ.
6: അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എത്ര ഓർത്താലും എത്ര അവർക്ക് വേണ്ടി നന്മകൾ ചെയ്തു കൊടുത്താലും മതിയാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പൂമരത്തണലിൻ്റെ വിവിധങ്ങളായ എപ്പിസോഡുകളിലൂടെ എപ്പോഴും ഉപ്പയോടും ഉമ്മയോടുമുള്ള പെരുമാറ്റ മര്യാദകളെക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. നമ്മളെപ്പോഴും പല സംസാരത്തിലും പല പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്നതാണ് അല്ലേ കൂട്ടുകാരെ? എന്തെന്ന് വെച്ചാൽ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹുവിനോടുള്ള ഇബാദത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ളത് ഉപ്പയോടും ഉമ്മയോടും
7: അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ ഞാൻ ആരാണ് ഇഷ്ടപ്പെടേണ്ടതെന്ന് പറഞ്ഞപ്പോൾ, മൂന്ന് പ്രാവശ്യം ഉമ്മാനോടാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് പറഞ്ഞത്.
6: പിന്നീടാണ് ഉപ്പയെ കുറിച്ച് പറഞ്ഞത് എന്ന് വെച്ചാൽ ഉമ്മയാണ് നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്നത് എന്നർത്ഥം. തീർച്ചയായും ഇവിടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ അവരെക്കുറിച്ച് ഓർക്കാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരോട് അനുസരണ കാണിക്കേണ്ടതിനെ ഒക്കെ ആവശ്യകത പറയാൻ നമ്മൾ കഥയാണോ പാട്ടാണോ അനുഭവങ്ങളാണോ എന്താണ് അർഷദ് ഇന്ന് കൂട്ടുകാർക്കായി ഒരുക്കിക്കൊണ്ടുവന്നിട്ടുള്ളത്?
7: ഒരു പാട്ടാണ്, ഉമ്മാനെക്കുറിച്ചും ഉപ്പാനെക്കുറിച്ചും ഓർക്കാവുന്ന ഒരു നല്ല ഗാനം.
6: ശരി, അങ്ങനെയെങ്കിൽ ആ പാട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാലോ കൂട്ടുകാരെ? എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ സ്വന്തം ഉമ്മാനെക്കുറിച്ചും ഉപ്പാനെക്കുറിച്ചുമാണ് ഈ പാട്ടിലൂടെ നമ്മൾ ഓർക്കാൻ പോകുന്നത്. എത്ര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? എന്നാൽ ശ്രദ്ധിച്ചോളൂ, അർഷദ് നമുക്ക് തുടങ്ങാം.

0: കേൾക്കാൻ വളരെയേറെ ഇമ്പമാർന്ന വരികൾ. അർഷദ്, ജസാകുമുല്ലാഹു ഖൈറൻ. പാട്ടിൻ്റെ വരികളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ആദ്യം നമ്മളിവിടെ സൂചിപ്പിക്കുന്ന ആരെ കുറിച്ചാ?
1: ഉമ്മാനെക്കുറിച്ച്.
0: ഉമ്മാനെക്കുറിച്ചാണ്. തീർച്ചയായും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക അത് തന്നെയാണ്. നേരത്തെ അർഷദ് പറഞ്ഞ സ്വഹാബിയുടെ ചരിത്രത്തിൽ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അത് തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട്, സഹവാസം ഒക്കെ വേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബിയോട് ആദ്യത്തെ മൂന്ന് തവണയും ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് എന്ന് വീണ്ടും വീണ്ടും മൂന്ന് തവണ ആവർത്തിച്ചു പറയുകയും നാലാമത്തെ തവണ മാത്രം അബൂക്ക എന്ന് പറയുകയും ചെയ്യുന്ന സംഭവമൊക്കെ നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉമ്മയോടുള്ള നമ്മുടെ കടപ്പാടും സ്നേഹവും അനുസരണയും ഒക്കെ എത്രത്തോളം വേണമെന്ന്. നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ട് നമുക്കറിയാലോ കൂട്ടുകാരെ, അല്ലേ അർഷദ്?
1: ആ അതെ, നമ്മളെ 10 മാസം ഗർഭം ചുമന്ന് ക്ഷീണത്തിന്മേലെ ക്ഷീണം സഹിച്ചുകൊണ്ടാണ് നമ്മളെ അവർ പോറ്റി വളർത്തിയത്. അതിൻ്റെ സ്നേഹവും കാരുണ്യം നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി ചെയ്തിരുന്നു.
0: തീർച്ചയായും അർഷവ് പറഞ്ഞ പോലെ 10 മാസം അല്ലെങ്കിൽ 9 മാസവും കുറച്ചു ദിവസങ്ങളും നമ്മളെ, നമ്മളെന്ന ഒരു ജീവിയെ, ഒരു മനുഷ്യനെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുക എന്നുള്ളത് എത്രത്തോളം പ്രയാസമാണെന്നൊരു പക്ഷെ നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. വേണമെങ്കിൽ കൂട്ടുകാർക്കായി ഒരു ആക്ടിവിറ്റി പറയാം, പക്ഷെ അത് ചെയ്തു നോക്കൊന്നും വേണ്ട. സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഇപ്പോൾ ഏകദേശം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് 2-3 ഒക്കെ കിലോ ഏകദേശം ഭാരം ഉണ്ടാവും അല്ലേ? 2 കിലോഗ്രാം 3 കിലോഗ്രാം ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മുടെ ഭാരം ഉണ്ടാവുക. നമ്മളെന്ന ചെറിയ കുട്ടിയുടെ അത്രയും ഭാരമുള്ള അല്ലെങ്കിൽ അതുപോലെ ഭാരമുള്ള ഒന്ന് വയറ്റിൽ ചുമന്നുകൊണ്ട് ദിവസങ്ങളല്ല, മണിക്കൂറുകളല്ല, ആഴ്ചകളല്ല, മാസങ്ങൾ നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊന്ന് ആലോചിച്ചു നോക്കാം, എന്ത് ഒരു 1, 2, 3 കിലോഗ്രാം ഭാരമുള്ള ഒരു കല്ല്, ഒരു കരിങ്കല്ലോ മറ്റോ നമ്മുടെ വയറ്റത്ത് കെട്ടിവെച്ചുകൊണ്ട് നമുക്ക് എത്ര സമയം നടക്കാൻ സാധിക്കും? നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സാധിക്കുമോ?
1: അതുപോലെ തന്നെ ഇപ്പോൾ കടകളിൽ നമ്മൾ പോയി വരുമ്പോൾ കവറ് ഒരു കയ്യിൽ ഭാരം അനുഭവപ്പെടുമ്പോൾ മറ്റൊരു കയ്യിലേക്ക് മാറ്റിപ്പിടിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സൗകര്യം പോലും ഉമ്മാക്ക് ലഭിക്കുന്നില്ല.
0: അതെ അതെ, ഉമ്മ ആ വയറ്റിൽ തന്നെ നേരത്തെ അർഷവ് പറഞ്ഞ പോലെ ഒന്ന് വയറ്റിൽ നിന്ന് മാറ്റിപ്പിടിക്കാനോ ഒന്നും സാധിക്കാതെ ആ വയറിൻ്റെ മുകളിൽ തന്നെ ആ ഭാരമെല്ലാം ചുമന്നുകൊണ്ട് 9 മാസത്തിൽ പരം സമയം നമ്മളെ ചുമന്നു നടന്നിട്ടുണ്ട്. അത് വലിയ കാര്യം തന്നെയാണ്, വലിയ പ്രയാസം തന്നെയാണ്. അതുകൊണ്ടാണ് കൂട്ടുകാരോട് ഞാൻ ഈ ഒരു സംഗതി പറഞ്ഞത്. ഇത്രയും ഭാരം നമ്മുടെ വയറ്റത്ത് വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഒരു ദിവസം പോയിട്ട് അര ദിവസം പോലും ഒരു പക്ഷെ നമ്മുടെ സാധാരണ രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്കൊന്ന് അങ്ങോട്ട് നടക്കാനോ, ഒന്ന് ഓടാനോ, ഒന്ന് ചാടാനോ, അതല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഒന്ന് ചെരിഞ്ഞു കിടക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയായിരിക്കും ആ സമയത്തുണ്ടാവുക. ഇതെല്ലാം സഹിച്ചുകൊണ്ട്, ഇതെല്ലാം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ആ ഉമ്മ നമ്മളെയൊക്കെ ഗർഭം ചുവന്ന് പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ച് പ്രസവിച്ച്. പ്രസവിച്ച് കഴിഞ്ഞാൽ പ്രയാസങ്ങൾ തീർന്നോ?
1: ഇല്ല ഇല്ല, നമ്മളെ പോറ്റി വളർത്തുക, നമ്മൾ രാത്രി സമയമാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഉണരുകയും കരഞ്ഞുകൊണ്ട് ഉമ്മാനെ ഉറങ്ങാൻ സമ്മതിക്കാതെ പിന്നെ.
0: അതെ അതെ, എന്നുവെച്ചാൽ ഉമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തുകൊണ്ട് പ്രയാസപ്പെട്ട് ക്ഷീണിച്ചായിരിക്കും രാത്രി കിടക്കാൻ വേണ്ടി എത്തുക. ആ സമയത്തായിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങി, രാത്രിയായിരിക്കും നമ്മളൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് പലപ്പോഴും ഉണർന്നിരിക്കുക, എന്നിട്ട് അങ്ങനെ കരയും അല്ലെങ്കിൽ കളിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് രാത്രിയും ഉമ്മക്ക് ഉറക്കമില്ലാതാവുകയും എന്നാലും ആ ഉമ്മ ഒരിക്കലും നമ്മളെ അതിൻ്റെ പേരിൽ ചീത്ത പറയുകയോ ഒന്നും ചെയ്തില്ല. ആ ഉമ്മക്ക് നമ്മളോട് സ്നേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ഒരു പക്ഷേ രാത്രി ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരാളോട് നമുക്കൊക്കെ സാധാരണഗതിയിൽ ദേഷ്യമാണ് ഉണ്ടാവുക അല്ലേ?
1: അതെ.
0: പക്ഷേ ഇവിടെ നമ്മുടെ ഉമ്മ എന്താ പകരം ചെയ്യുന്നത്? നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നു, നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കുന്നു, പോറ്റി വളർത്തുന്നു, എല്ലാം ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാവാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഉമ്മയോടുള്ള ബാധ്യതയെപ്പറ്റി അത്രയേറെ കാര്യഗൗരവത്തിൽ സൂചിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാട്ടിന്റെ 1-ാമത്തെ വരി മാത്രമാണ് നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചല്ലേ?
1: അതെ. ഉമ്മാനെയാണ് എനിക്കേറെ ഇഷ്ടം, ഉപ്പാനെയാണ് എനിക്കേറെ ഇഷ്ടം.
0: അതെ, ഉമ്മാനെ മാത്രം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരുടെ ഉപ്പയുണ്ടെങ്കിൽ അതെന്താ ഉമ്മയെക്കുറിച്ച് മാത്രം ഇത്രയും സമയം പറയുന്നു എന്ന് വിചാരിക്കാം. ഉപ്പയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്, ഓർക്കാനുണ്ട്, അവരെയും നമുക്ക് അനുസരിക്കാനുണ്ട് അല്ലേ? അവരും നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് കൂട്ടുകാരെ.
1: നമുക്ക് വേണ്ടിയുള്ള യൂണിഫോമും പുസ്തകങ്ങളും ബാഗും അതുപോലെ പെരുന്നാളിനെടുത്തു നിന്ന വസ്ത്രങ്ങളും അത്തരത്തിലുള്ള നമ്മൾ എന്തു പറഞ്ഞാലും അത് വാങ്ങിത്തരാൻ മാത്രം വാങ്ങിത്തരുന്ന നമ്മുടെ ഉപ്പ ഉപ്പാനെയും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്.
0: അതെ അതെ, ഇതൊന്നും ഇപ്പോൾ നേരത്തെ അർഷദ് പറഞ്ഞ പോലെ നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങിത്തരുന്നത് നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണം അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉപ്പ കഷ്ടപ്പെടുന്നത് എത്രത്തോളാണെന്ന് ഒരു പക്ഷേ നമുക്ക് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല കൂട്ടുകാരെ. നമ്മൾ എത്ര പറഞ്ഞാലും എത്ര പൂമരത്തണലിൻ്റെ എപ്പിസോഡുകളിൽ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചൊക്കെ പറഞ്ഞാലും ചില കൂട്ടുകാരിപ്പോഴും ആ ഉമ്മയോട് മോശമായി സംസാരിക്കുന്നു, ധിക്കാരപൂർവ്വം മറുപടി പറയുന്നു, ആ ഉമ്മ ഇങ്ങോട്ട് വിളിച്ചാൽ വരാതിരിക്കുന്നു, ആ ഉമ്മയുടെ വാക്കുകൾ അനുസരിക്കാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കൂട്ടുകാരിപ്പോഴുണ്ട്. അവർക്കൊന്നും ഒരു പക്ഷേ എത്ര നമ്മുടെ പൂമരത്തണലിലെ വിവിധങ്ങളായ എപ്പിസോഡുകളിലൂടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും പറഞ്ഞു കൊടുത്താലും മനസ്സിലാവണമെന്നില്ല. പക്ഷെ അവർക്കൊക്കെ മനസ്സിലാകുന്ന ചില സമയങ്ങൾ വരാനുണ്ട്. അതിലൊന്നാണ് ആ ഉമ്മ അങ്ങ് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം. അള്ളാഹു നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. ആ ഉപ്പയെങ്ങാനും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മരിച്ച് അല്ലെങ്കിൽ ഉമ്മ മരിച്ചാൽ ആ സമയത്താണ് നമുക്ക് അവരുടെ വില കൂടുതൽ മനസ്സിലാവുക. ഇനി ആ സമയത്തല്ലെങ്കിൽ അതും കഴിഞ്ഞ് മറ്റൊരു സമയത്ത് അതിനേക്കാൾ നന്നായി മനസ്സിലാവുന്നൊരു സന്ദർഭമുണ്ട്. എന്നുവെച്ചാൽ നമ്മളും നമ്മെപ്പോലെയുള്ള ചെറിയ കൂട്ടുകാർ നമ്മളൊക്കെ ഇനി വലുതായി ഒരു വലിയ യുവാവൊക്കെ ആയി പിന്നെ കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ നമ്മളൊരു ഉപ്പയാവുമല്ലോ. ആ ഉപ്പയാവുന്ന സമയത്ത് നമുക്ക് എന്തായാലും മനസ്സിലാവും എന്ത് എന്താണ് ഒരു ഉപ്പയുടെ ത്യാഗമെന്നും കഷ്ടപ്പാടെന്നും. ഒരു പക്ഷെ ആ നേരത്ത് നമുക്ക് നമ്മുടെ ഉപ്പയെ തിരിച്ച് സ്നേഹിക്കാൻ നമ്മുടെ ഉപ്പ അന്ന് ഉണ്ടാവിക്കൊള്ളുന്നില്ല. അന്നായിരിക്കും നമ്മുടെ മക്കളും നമ്മളോട് ധിക്കാരൊക്കെ കാണിക്കുന്ന സമയത്താവും നമുക്ക് അതൊക്കെ മനസ്സിലാവുക. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ പൂമരത്തണലൊക്കെ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പയോടുള്ള ഉമ്മയോടുള്ള ബാധ്യതകൾ നമ്മൾ എന്തു ചെയ്യണം, മറക്കാതെ നിറവേറ്റണം. എന്നുവെച്ചാൽ ഏറ്റവും വലിയ ബാധ്യത അവർ പറഞ്ഞത് കേൾക്കുക, അനുസരിക്കുക എന്ന് തന്നെ. വലുതാകുന്ന സമയത്താണ് ഉപ്പക്കും ഉമ്മക്കൊക്കെ ഒരുപാട് വയസ്സായി നമുക്കും കുറച്ചൊക്കെ പ്രായമാകുന്ന സമയത്ത് അവരെ തിരിച്ച് നോക്കുന്ന സമയത്താണ് പിന്നീട് കൂടുതൽ ബാധ്യതകൾ വരുന്നത്. ഈ ഒരു സമയത്ത് നമ്മെപ്പോലെയുള്ള ചെറിയ കൂട്ടുകാരെന്ന നിലക്ക് നമുക്ക് ഇപ്പോഴുള്ള കടമ ആ ഉപ്പയും ഉമ്മയും എന്തു പറഞ്ഞാലും അള്ളാഹുവിനും റസൂലിനും എതിരില്ലാത്ത എന്തു കാര്യങ്ങൾ പറഞ്ഞാലും അവരെ നന്നായി അനുസരിക്കുക എന്നുള്ളതാണ് അല്ലേ അർഷദ്?
1: അതെ അതെ.
0: അങ്ങനെയെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കി വരികളിലേക്ക് പോയാലോ?
1: ഓ

0: സ്വർഗം.
1: അതെ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഉമ്മാന്റെ കാലടി പാടലാണ് നമുക്കുള്ള സ്വർഗം എന്നൊക്കെ അല്ലേ. ആ അതിനർത്ഥം എന്താണെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഉമ്മയെ അനുസരിക്കണമെന്നും ഉമ്മയെ അനുസരിക്കുന്നതിലൂടെ ഉപ്പയെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ നമുക്കറിയാം അല്ലേ. അവരെ ധിക്കരിച്ചുകൊണ്ട് അവരെ തൃപ്തിയില്ലാത്തവരുടെ കൂട്ടത്തിലായാൽ നമുക്ക് സ്വർഗം കിട്ടുമോ?
0: ഇല്ല,
1: ഒരിക്കലും ഇല്ല കൂട്ടുകാരെ. കാരണം നമുക്കറിയാം നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഉമ്മയുടെയും ഉപ്പയുടെയും തൃപ്തിയിലാണ് ആരുടെ തൃപ്തി?
0: അള്ളാഹുവിന്റെ തൃപ്തി.
1: അള്ളാഹുവിന്റെ തൃപ്തി. അതുപോലെ തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും കോപത്തിലാണ് ആരുടെ കോപം?
0: അള്ളാഹുവിന്റെ കോപം.
1: അള്ളാഹുവിന്റെ കോപം. ഈ ഒരു ഹദീസൊക്കെ നമ്മൾ പലവട്ടം കേട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ശ്രദ്ധിക്കണം? നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ദേഷ്യം നമുക്കൊരിക്കലും വരരുത്. എപ്പോഴും അവരുടെ ഇഷ്ടം മാത്രം, അവരുടെ തൃപ്തി മാത്രം നേടുന്ന കൂട്ടുകാരാവാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് ഏതെങ്കിലും സമയത്ത് അവർ നമ്മളോട് ദേഷ്യപ്പെടുകയോ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നമുക്കത് വളരെ പ്രതികൂലമായി ബാധിക്കും.
0: സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് അത് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുക. ചിലപ്പോൾ ഒരു അണുമണി തൂക്കം തിന്മ കൊണ്ടായിരിക്കും നമ്മൾ നാളെ നരകത്ത് പോവുക. ചിലപ്പോൾ ഉമ്മാനനുസരിച്ച ഒരു അണുമണി തൂക്കം നന്മ കൊണ്ടായിരിക്കും നമ്മൾ നാളെ സ്വർഗത്ത് പ്രവേശിക്കും.
1: അതെ, അങ്ങനെയുള്ള ഓരോ നന്മകളും വളരെ കാര്യഗൗരവത്തിൽ എടുക്കുന്ന നല്ല കൂട്ടുകാരെന്ന നിലക്ക് നമ്മൾ എന്തു ശ്രദ്ധിക്കണം? ഉപ്പയും ഉമ്മയും അനുസരിക്കുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ പാട്ടിന്റെ അടുത്ത ഭാഗം കൂടി ഒന്ന് പാടിയാലോ?

0: അതെ, അവരെന്തു പറഞ്ഞാലും നമ്മൾ എന്തു ചെയ്യണം എന്നാ പറഞ്ഞത്?
1: അതനുസരിക്കണം.
0: അതനുസരിക്കണം. അവര് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് എപ്പോഴും ഓരോ കാര്യങ്ങളും പറയാറുള്ളത്.
1: അതെ,
0: ഒരിക്കലും ഒരു ഉപ്പയും ഉമ്മയും അവരുടെ മക്കളുടെ കാര്യത്തിൽ മോശമായതൊന്നും, എന്ന് വെച്ചാൽ അവർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും തന്നെ അവരോട് പറയാറില്ലല്ലോ. നന്മകൾ മാത്രമാണ് ഓരോ ഉപ്പയും ഉമ്മയും കുട്ടികളെ ഉപദേശിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും അത് അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യണം.
1: അതെ,
0: അതേപോലെ തന്നെ രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത് അവർ തടഞ്ഞതെല്ലാം നമ്മൾ
1: വെടിഞ്ഞിടണം.
0: എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവർ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ട എന്നോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതും നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായി എന്തെങ്കിലുമൊക്കെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യണ്ട, ഇങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ അതെടുക്കണ്ട എന്നൊക്കെ പറയുന്നത്. ആ നേരത്ത് ധിക്കാരം കാണിച്ചുകൊണ്ട് ഞാനതെടുക്കും എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച് നമുക്ക് എന്താ അഭിപ്രായം? വളരെ മോശം അഭിപ്രായമാണ് അത്തരം കുട്ടികളെ, അത്തരം കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം മോശപ്പെട്ട കുട്ടികളിൽ നമ്മുടെ ഈ പീസ് റേഡിയോയും പൂമരത്തനിലൊക്കെ കേൾക്കുന്ന കൂട്ടുകാരുണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം അടുത്ത വരി കൂടി നമുക്ക് അർശതയിലൂടെ കേട്ടാലോ?

0: അതെ, നമുക്കറിയാം സൂറത്തു ഇസ്രായിലെ ഒരായത്തിന്റെ ആശയം തന്നെയാണിത് അല്ലേ. വഖല്ലാ റബ്ബുക എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മളൊക്കെ മദ്രസയിലും അല്ലാത്ത ക്ലാസ്സുകളിലുമൊക്കെ എപ്പോഴും കേൾക്കുന്ന, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്ന ഒരായത്താണ്. വഖല്ലാ റബ്ബുക അല്ലാത്ത അബ്ബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി എഹ്സാന തുടങ്ങിയ ആ ആയത്ത്, അത് എപ്പോഴും കേട്ടത് കൊണ്ട് മാത്രമായില്ല,
1: അതൊരു പ്രാർത്ഥനയും കൂടിയാണ്.
0: ആ അതിൽ ഒരു പ്രാർത്ഥന കൂടി വരുന്നുണ്ട്. ആ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് അവസാനം പറയാം. ഇവിടെ നമ്മുടെ പാട്ടിനോടനുബന്ധിച്ച് പാട്ടിലെ വരിയിൽ എന്താ പറഞ്ഞത്?
2: കാരുണ്യച്ചിറകുകൾ തായ്തിടണം, അവർക്ക് നാം എപ്പോഴും തുണയാവണം.
0: അതെ, നമ്മുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ. ഈ വരി ഒരു പക്ഷെ നമുക്കിപ്പോ അത്രത്തോളം മനസ്സിലായിക്കൊള്ളുന്നില്ല, മറിച്ച് നമ്മളൊക്കെ ഒരു വലിയ കുട്ടിയായി, നമ്മുടെ ഉപ്പക്കും ഉമ്മക്കൊക്കെ ഒരുപാട് വയസ്സായി, ആ സമയത്ത് നമ്മളായിരിക്കും നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും നോക്കേണ്ടി വരിക. ഇപ്പോ നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ നമ്മെ നോക്കുന്നു അല്ലേ. ഇനി നമ്മളൊക്കെ വലിയ കുട്ടികളായി വലിയ ആളുകളൊക്കെ ആയി മാറുമ്പോൾ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വയസ്സാവും. ആ സമയത്ത് അവർക്ക് ഒന്നിനും സാധിക്കൂല. ആ സമയത്ത് നമ്മളെ അവർ എങ്ങനെയാണോ ഈ ചെറുപ്പത്തിലൊക്കെ നോക്കിയത് അതുപോലെ നമ്മൾ തിരിച്ചു നോക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ദേഷ്യം കാണിച്ചുകൊണ്ട്, ഇപ്പോൾ കൂട്ടുകാർക്കൊക്കെ അറിയാലോ വൃദ്ധസദനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ വയസ്സായ ഉപ്പയെയും ഉമ്മയൊക്കെ എനിക്ക് നോക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു കേന്ദ്രത്തിലൊക്കെ കൊണ്ടുപോയി ആക്കിക്കൊണ്ട് കുറച്ച് പൈസയും കൊടുത്തുകൊണ്ട് അവരെ നോക്കാൻ വേണ്ടി അവിടെ ആളെ ഏൽപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മക്കും എത്ര സുഖമില്ലെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ തന്നെയാണ് അവരെ നോക്കേണ്ടത്. കാരണം നമ്മൾ ചെറുതായപ്പോൾ നമുക്ക് ഏത് അസുഖം വന്നപ്പോഴും എന്തു പ്രയാസം വന്നപ്പോഴും അവരെ നമ്മെ ഇട്ട് പോയിട്ടില്ലല്ലോ, അവരാണ് നമ്മെ എല്ലാ സമയത്തും നോക്കിയത്. ആ ഒരു കാരുണ്യം നമ്മൾ തിരിച്ച് അവർക്ക് പ്രായമാകുമ്പോൾ ചെയ്തു കൊടുക്കേണ്ടി വരും അല്ലേ അർഷദ്?
1: അതെ, അതോടൊപ്പം തുണയാവണം, എല്ലാ സന്ദർഭത്തിലും അവർക്ക് വേണ്ടി നമ്മൾ കൂടെ ഉണ്ടാവണം.
0: അതെ, അവർക്ക് എല്ലാ പ്രയാസഘട്ടങ്ങളിലും എല്ലാ അസുഖത്തിന്റെ അവസ്ഥകളിലും എല്ലാ രംഗത്തും നമ്മൾ അവർക്ക് തുണയാകേണ്ട ഒരു സന്ദർഭമായിരിക്കും. അവർക്ക് വയസ്സാവുകയും നമുക്കും അതുപോലെ പ്രായമായ ഒരു വലിയ കുട്ടിയൊക്കെ ആവുന്ന സമയത്ത്, അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയൊക്കെ നമുക്കറിയാം അല്ലേ. എങ്കിലും ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി പറയാണ്, നമുക്കറിയുന്ന എല്ലാ വചനങ്ങൾ വെച്ചും നമ്മൾ നമസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ അവർക്കും വേണ്ടി

0: പ്രാർത്ഥിക്കുക. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വഖല്ലാ റബ്ബുക എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഒരു പ്രാർത്ഥന, അർശദ് സൂചിപ്പിച്ച പോലെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കൂടി കൂട്ടുകാർക്കായി പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വിരാമം കുറിക്കേണ്ടതുണ്ട്. ഏതായിരുന്നു പ്രാർത്ഥന അർശദ്?
1: റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ.
0: അതെ, റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ, എല്ലാവരും ഒന്ന് എം എസിന്റെ കൂടെ ഒപ്പം ചൊല്ലിക്കേ. എം എസ് പറയാം എല്ലാവരും. ഇപ്പോൾ പീസ് റേഡിയോയുടെ മുന്നിൽ നല്ല കൂട്ടുകാരായിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഉറക്കനെ പറഞ്ഞേ, റബ്ബിർഹംഹുമ, റബ്ബിർഹംഹുമ കമാ റബ്ബയാനി, കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. എല്ലാവരും ഒന്നിച്ചു പറയൂ, റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം? നമ്മൾ പഠിച്ചിട്ടില്ലേ, നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ആദ്യം പറയുന്നത് റബ്ബി, എന്റെ റബ്ബെ അള്ളാഹുവേ. ഇർഹംഹുമ, അവർക്ക് രണ്ടു പേർക്കും, അഥവാ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ കരുണ ചൊരിയണമേ. എങ്ങനെ? കമാ റബ്ബയാനി സഗീറ, അവരെന്നെ ചെറുപ്പത്തിൽ ഏതൊരു രൂപത്തിൽ കാരുണ്യത്തിലുമൊക്കെയാണോ പോറ്റി വളർത്തിയതും നോക്കിയതും, ആ രൂപത്തിൽ അവർക്കും നീ കരുണ ചൊരിയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പരലോകത്തെത്തുമ്പോൾ ചില ഉപ്പന്മാർക്കൊക്കെ അവർ ചെയ്തതിനേക്കാൾ വലിയ പദവികൾ ലഭിക്കുന്ന ചില സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഉപ്പ തിരിച്ചു ചോദിക്കും, അല്ല എനിക്കെങ്ങനെ ഇത്രയൊക്കെ വലിയ പദവികൾ കിട്ടിയത്, ഞാൻ അതിനു മാത്രമൊന്നും പ്രവർത്തിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അള്ളാഹു ആ ഉപ്പയോട് തിരിച്ചു പറയുന്ന ചില വാചകങ്ങളുണ്ട്. എന്താണെന്നറിയോ? നിന്റെ മകൻ നിനക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു, ഒരുപാട് സമയം ഒരുപാട് കാലം പ്രാർത്ഥിച്ചിരുന്നു, അതിൻ്റെ പ്രതിഫലമായിട്ടാണ് നിനക്ക് ഈ രൂപത്തിൽ പദവികൾ കിട്ടിയിട്ടുള്ളത് എന്ന് ചില ഉപ്പമാരോടൊക്കെ പറയുന്ന സാഹചര്യം പരലോകത്ത് വരാനുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഉപ്പാക്കും വേണ്ടി ഉമ്മാക്കും വേണ്ടി നമ്മൾ എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ട്? അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു അനുഭവം പരലോകത്ത് ഉണ്ടാവുമോ? ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കേട്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തു പ്രാർത്ഥിക്കണം? റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. എല്ലാ കൂട്ടുകാർക്കും പ്രാർത്ഥന കിട്ടിയല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന നല്ല കൂട്ടുകാരാവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ പൂമരത്തലിന്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ അർശദിലൂടെ നമ്മൾ ആ പാട്ട് ഒന്നുകൂടി കേൾക്കുകയാണ്.

0: ജസാക്കല്ലാഹു ഖൈറൻ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം കൂട്ടുകൂടാനെത്തിയത് അർഷദ് എന്ന കൂട്ടുകാരനായിരുന്നു. ഇന്നത്തെ പൂമരത്തണലിന്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ കൂട്ടുകാർക്ക് ഇന്നു പറഞ്ഞ ഒരുപാട് ആശയങ്ങളും അറിവുകളും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് നല്ല കുട്ടിയായി വളരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവങ്ങളുമായി കൂട്ടുകാരുമായി സംവദിക്കാമെന്ന പ്രതീക്ഷയിൽ ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാ, ഷെമിൽ മഞ്ചേരി എന്തായി തൂക്കി എന്ന് പറയുകയാണല്ലേ, തൂക്കണ കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ പിന്നെ കുട്ടികളുടെ പ്രോഗ്രാമാണ്, സ്വാഭാവികമായിട്ടും കൂട്ടുകാരും ഉണ്ടാവും. പൂമരത്താളിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ആങ്കര കൂടെ എന്തും കൂടി ഉണ്ടാവും, കൂട്ടുകാർ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ മാഷാ അല്ലാ, പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എന്ന വിഷയത്തിലുള്ള സംസാരം ഹൃദ്യമായിരുന്നു. പ്രത്യേകം നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, മക്കളെ ഇത് കേൾപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലഘട്ടത്തിലൊക്കെയും കുട്ടികൾ ഫ്രീ ആണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ല.
2: പീസ് റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്നത് നുറുങ്ങുകളാണ്. ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. ടി ചാണ്ടിയുടെ രചന. ഇതിന്റെ ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്. നുറുങ്ങുകളിലേക്ക്.
3: ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. തങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന ചില വസ്തുതകളെ ആസ്പദമാക്കി ശാസ്ത്രജ്ഞന്മാർ ചില സാങ്കല്പിക സിദ്ധാന്തങ്ങളിൽ അഥവാ ഹൈപ്പോത്തിസിസിൽ എത്തിച്ചേരാറുണ്ട്. യഥാർത്ഥ ശാസ്ത്രജ്ഞന് ദിവ്യമായ കൽപ്പനാ വൈഭവവും താൻ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള ദർശനശക്തിയും ഉണ്ടായിരിക്കണമെന്ന് ഒരു ഗ്രന്ഥകാരൻ പറയുന്നു. ശാസ്ത്രീയമായ ചില വസ്തുതകളുടെ ചുവട് പിടിച്ചുകൊണ്ട് തങ്ങൾ വിഭാവനം ചെയ്ത സാങ്കല്പിക സിദ്ധാന്തത്തിലേക്ക് എടുത്തുചാടാനുള്ള ദർശനശക്തിയാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞരെ ചന്ദ്രനിൽ ഇറങ്ങുവാൻ വേണ്ടിയുള്ള സാഹസിക സംരംഭത്തിന് തയ്യാറാക്കിയത്. മാനുഷിക ശക്തിയുടെ പരിമിതിയിൽ ഒതുങ്ങിക്കൂടുന്നവർക്ക് ഭാവനയുടെ ചിറകു വിരിച്ചു പറന്ന് ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. മാനുഷികമായ പരിമിതികളിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് നമ്മിൽ പലരും. പരിചിതമായ ചില വസ്തുതകളിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് നമ്മുടെ വിശ്വാസവും സങ്കല്പവും. നമ്മുടെ ഈശ്വര വിശ്വാസത്തിനുപോലുമുണ്ട് ഈ പരിമിതി. പരമ്പരാഗതമായ ആരാധനാരീതിയുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും മതിൽക്കെട്ടുകളുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ് നമ്മുടെ വിശ്വാസം. നൂതനമായ സാങ്കല്പിക സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞന്റെ ദർശനശക്തിയാണ് നമുക്കുണ്ടാവേണ്ടത്. നാം സ്വയം നിർമ്മിച്ചിട്ടുള്ള പരിമിതിയുടെ മതിൽക്കെട്ടുകൾ മറികടക്കാൻ നമുക്ക് കഴിയണം. സുപ്രസിദ്ധ ഗ്രന്ഥകർത്രിയായ റിബേക്ക ബേർഡ് ഒരു വിദഗ്ധ ഡോക്ടറായിരുന്നു. ഹൃദ്രോഗബാധിതയായി അവർക്ക് അങ്ങേയറ്റം ക്ഷീണം പറ്റി. ഇനിയും ഒരറ്റാക്കിനെ അതിജീവിക്കുക അസാധ്യമാകിയാൽ തന്റെ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തിക്കൊള്ളാൻ സഹപ്രവർത്തകരായ ഡോക്ടർമാർ അവരോട് പറഞ്ഞു. അതൊരു മുന്നറിയിപ്പായിരുന്നു. പക്ഷേ ദൈവം വെറും സങ്കല്പമല്ലെന്ന് ബോധ്യമാകുന്നതിനുള്ള മുഖാന്തിരമായി ആ മുന്നറിയിപ്പ് പരിണമിച്ചു. ദൈവത്തിന്റെ അപ്രമേയ ശക്തിയെ എത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം അവരുടെ വിശ്വാസം മാനുഷികമായ പരിമിതികൾക്കപ്പുറത്തേക്ക് പറന്നുയർന്നു. ഫലമോ, ഡോക്ടർമാർ അസാധ്യമെന്ന് പറഞ്ഞ ആ ഹൃദ്രോഗം അവരെ വിട്ടുമാറി.
1: മാഷാ അല്ലാഹ്, നുറുങ്ങുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്. ഇൻഷാല്ലാ, ഇനി വ്യത്യസ്തമായ പഠന സെഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മടുപ്പൊന്നും ആർക്കും തോന്നുന്നില്ല അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും ആളുകൾ ഇങ്ങനെ അത് അടുത്തതെന്താ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അടുത്തതെന്താണ്?
2: അസ്മാഉൽ ഹുസ്നയാണ്. കാരണം അത് കൂടുതൽ നമ്മളെ വൈജ്ഞാനികമായി ഉദ്ദീപിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. അള്ളാഹുവിന്റെ അലി എന്ന ഉന്നതൻ എന്ന നാമത്തെ കുറിച്ച് അസ്മാഉൽ ഹുസ്നയിൽ പതിവ് പോലെ ബഹുമാനനായ
1: അബ്ദുറഹൂഫ് അൽ ഹിക്കമി തിരുവനന്തപുരമാണ് ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നത് ഏറെ പുണ്യകരമാണ്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നതാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് ഇഹ്സാ ചെയ്താൽ ദഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ഇതൊരു പുണ്യകർമ്മമായി തന്നെ കണ്ടുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ആശയവും അതിൻ്റെ തേട്ടവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആമീൻ. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽ അലിയു എന്ന് പറയുന്ന നാമമാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം വന്ന സ്മരിച്ച ഒരു നാമമാണ് അൽ അലിയു എന്നത്. വിശുദ്ധ ഖുർആനിൽ നാം നിത്യവും പാരായണം ചെയ്യുന്ന, നിസ്കാരത്തിന് ശേഷവും രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയിലും രാത്രി കിടക്കാൻ നേരത്തുമൊക്കെ പാരായണം ചെയ്യുന്ന ഒരായത്തുണ്ട്, സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്. ആ ആയത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ കാണാൻ സാധിക്കും, വഹുവൽ അലിയുൽ അളീം, അവൻ അലിയാണ് അളീമാണ്. അപ്പോൾ ഈ നാമം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയമെന്ത്, തേട്ടമെന്ത്, അതിൻ്റെ അതിലൂടെ നാം പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെന്ത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ, സൂറത്തു ഹജ്ജിലെ 62-ാമത്തെ ആയത്ത്, വ അന്നല്ലാഹു ഹുവൽ അലിയുൽ കബീർ. അതുപോലെ തന്നെ സൂറത്തുൽ ഗാഫിറിൻ്റെ 12-ാമത്തെ ആയത്ത്, ഫൽ ഹുക്മു ലില്ലാഹ് അൽ അലിയുൽ കബീർ. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ അലിയു എന്ന നാമത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി നമുക്ക് ശൂറയിൽ 51-ാമത്തെ ആയത്ത്, ഇന്നഹു അലിയിൽ അലിയുൻ ഹക്കീം, അള്ളാഹു സുബ്ഹാനഹു വതആല അലിയുമാണ് ഹക്കീമുമാണ് എന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥമെന്ത് എന്ന് പരിശോധിക്കുന്നിടത്ത് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഹു അല്ലദി ലഹുൽ ഉലു അൽ മുത്തലഖ്, നിരുപാധികമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഉന്നതിയിലാണ് എന്നതാണ് ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തുകളെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത്. മിൻ ജമീഇൽ വുജൂഹ്, എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഉന്നതിയിലാണ്. അതായത് കഴിവിൻ്റെ വിഷയത്തിൽ, ആധിപത്യത്തിൻ്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ ഭരണത്തിൻ്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ റിസ്ക് നൽകുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ സൃഷ്ടികളുടെ സ്ഥാനങ്ങളുടെ വിഷയത്തിൽ, ആ സൃഷ്ടികൾ എല്ലാം നിൽക്കുന്നതിനേക്കാളും മീതയാണ് അള്ളാഹുവിൻ്റെ സ്ഥാനം എന്നതാണ് ഈ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് ഈ ആയത്തുകൾ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നു, ഉലുവുൽ ദാത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല സത്ത കൊണ്ട് തന്നെ അള്ളാഹു ഉന്നതിയിലാണ്. ഉലുവുൽ ഖദരി വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടും അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്ത് കൊണ്ടും വിശേഷണങ്ങൾ കൊണ്ടുമെല്ലാം ഇതര സൃഷ്ടികളിൽ നിന്നെല്ലാം ഉന്നതമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഉലുവുൽ ഖഹരി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആധിപത്യമെന്നുള്ളത് അത് ഉന്നതിയിലാകുന്നു, എല്ലാത്തിനെയും വലയം ചെയ്തുകൊണ്ടുള്ള ആധിപത്യമാകുന്നു എന്നതും ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഔന്നിത്യമെന്നുള്ളത് എല്ലാത്തിനേക്കാളും മീതയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ 18-ാമത് നമുക്ക് പഠിപ്പിച്ചിരുന്നു, വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, എല്ലാ അടിമകളെയും അതിനേക്കാൾ മീതയും ഔന്നിത്യവും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വ അന്നല്ലാഹു ഹുവൽ അലിയു എന്ന് പറയുന്ന സൂറത്തുൽ ഹജ്ജിൻ്റെ 62-ാമത്തെ ആയത്തിനെക്കുറിച്ചും, വഹുവൽ അലിയുൽ അളീം എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിനെയും, അൽ ഖബീറുൽ മുതആൽ എന്ന് പറയുന്ന സൂറത്തുർ റഅദിലെ 9-ാമത്തെ ആയത്തിനെയും ഒക്കെ എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുള്ള പറഞ്ഞത്, ഫക്കുല്ലു ഷൈഇൻ തഹ്ത ഖഹ്രിഹി, അല്ലാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികളും അല്ലാഹുവിൻ്റെ ആധിപത്യത്തിലായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനേക്കാളും മീതയുള്ളവൻ അത് അള്ളാഹുവാണ്. അതാണ് അൽ അലിയു എന്ന് പറയുന്ന നാമം നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. അള്ളാഹുവിൻ്റെ സത്ത കൊണ്ട് അള്ളാഹു ഉന്നതിയിലാകുന്നു എന്നതാണ്. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വ അന്നല്ലാഹു ഹുവൽ അലിയു എന്ന് പറയുന്ന നാമത്തിൽ അതിൻ്റെ വിശദീകരണമായി കൊണ്ട് പറഞ്ഞത്, അൽ ആലി അലാ കുല്ലി ഷൈഇൻ, എല്ലാത്തിനേക്കാളും മുകളിലാണ്, സത്ത കൊണ്ട് അള്ളാഹു മുകളിലാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്, അള്ളാഹുവിൻ്റെ ആധിപത്യം കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്, അള്ളാഹുവിൻ്റെ സ്ഥാനം കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ്. ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ഒരു ഹദീസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും അള്ളാഹു ഉന്നതിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സ്ഥാനം അത് ഉന്നതിയിലാകുന്നു, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയിലാകുന്നു അള്ളാഹു നിലകൊള്ളുന്നത് എന്നതാണ് നമുക്ക് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചു നൽകുന്നത്. ചില ആളുകൾ പറയും അള്ളാഹു തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, എല്ലായിടത്തുമുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ, അത് തീർത്തും അബദ്ധ ജഡീലമാണ്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല ഉപരിയിലാണ്, ഉന്നതിയിലാണ് എന്നതാണ് നമുക്ക് ഖുർആനും ഹദീസും പഠിപ്പിച്ചു തരുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സല്ലൈന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മൾ നിസ്കരിച്ചു, എന്നിട്ട് ചിലർ പോവുകയും ചെയ്തു. ഫറജഅ മൻ റജഅ വഅഖബ മൻ അഖബ, ചില ആളുകൾ പോയി, ചില ആളുകൾ എന്ത് ചെയ്തു, വീണ്ടും ആ നിസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും ഫജാഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്രിഅൻ, വേഗത്തിൽ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പോയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഹാദ റബ്ബുക്കും ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാ, ഇത് നിങ്ങളുടെ റബ്ബാകുന്നു. ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. അള്ളാഹു നിങ്ങളുടെ റബ്ബാണവൻ, അവൻ ആകാശത്തിലെ വാതിലുകൾ തുറന്നിരിക്കുകയാണ്. എന്തിനാ തുറന്നത്? എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, യുബാഹി ബിക്കും അൽ മലായിക്ക, നിങ്ങളുടെ റബ്ബ് നിങ്ങളെക്കുറിച്ച്, അതായത് നിസ്കാരത്തിന് ശേഷം അടുത്തൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സ്വഹാബത്തിനെക്കുറിച്ച് അവിടെ മലക്കുകളോട് അള്ളാഹു സംസാരിക്കുന്നു, പെരുമ പറയുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് അവിടെ പറഞ്ഞത്? യഖൂലു ഉന്ദുറു ഇലാ ഇബാദി ഖദ് ഖദൂ ഫരീളതൻ വഹും യൻതളിറൂന ഉഖ്ര, അവർ അവരുടെ ഫർളായ നിസ്കാരത്തെ നിർവഹിച്ചതിന് ശേഷം രണ്ടാമത്തെ ഒരു ഫർളായ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അഭിമാനം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല മലക്കുകളോട് പെരുമ പറയുമെന്നാണ്. അപ്പോൾ അള്ളാഹു എവിടെയാണ്? എല്ലായിടത്തുമുണ്ട് എങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞ് ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടേണ്ട ആവശ്യമില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരിലോകത്തേക്ക്, ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അള്ളാഹു നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അള്ളാഹു ഉന്നതിയിലാണ് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ആ അള്ളാഹു സുബ്ഹാനഹു വതാല അർഷിൻ്റെ മുകളിലാണ് എന്നതും നമുക്ക് ആയത്തുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദി ഖലഖ സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ സുമ്മസ്തവാ അലൽ അർഷ്, വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസിലെ മൂന്നാമത്തെ ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ആകാശഭൂമികളെ സൃഷ്ടിച്ചു, ആറ് ദിവസങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പിന് ശേഷം അള്ളാഹു അർഷിൻ്റെ മേൽ ഉപവിഷ്ടനായി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ സാധിക്കും. മറ്റൊരായത്തിൽ അതേ സമാനമായ ഒരു ആശയം വരുന്ന സൂറത്തു റഅദിലെ രണ്ടാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു അല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൂനഹാ സുമ്മസ്തവാ അലൽ അർശ്. സൂറത്തു റഅദിൻ്റെ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, അല്ലാഹു തൂണുകളില്ലാതെ ഈ ആകാശത്തെ നാട്ടി നിർത്തി, ആകാശഭൂമികളെ സൃഷ്ടിച്ചു, എന്നിട്ടോ അള്ളാഹു സുബ്ഹാനഹു വതാല അർഷിൻ്റെ മേൽ ഉപവിഷ്ടനായി എന്ന് കാണാൻ സാധിക്കും. മറ്റൊരായത്തിൽ സൂറത്തു ത്വഹയുടെ അഞ്ചാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും, അർറഹ്മാനു അലൽ അർശിസ്തവ, അള്ളാഹു സുബ്ഹാനഹു വതാല അർഷിൻ്റെ മുകളിൽ ഉപവിഷ്ടനായി എന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അതെങ്ങനെ ഇരുന്നു ഒന്നൊന്നും നമുക്ക് പറയാൻ അവകാശമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടനായി എന്നതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ആകാശങ്ങളെക്കാളും ഉപരിയിലായിക്കൊണ്ട്, അർശിൻ്റെയും ഉപരിയിലായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഉപവിഷ്ടനായിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സൃഷ്ടികളെക്കാളും ഉന്നതിയിലാകുന്നു അള്ളാഹു എന്നതാണ് അൽ അലിയു എന്ന് പറയുന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മറ്റൊരു ഹദീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു അടിമ സ്ത്രീയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില ചോദ്യങ്ങൾ ആ അടിമ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, ഐനല്ലാഹ്, അല്ല എവിടെയാണെന്നാണ്. അല്ല എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയാണ്, ഫിസ്സമാ, ആകാശത്തിലാണ് എന്നാണ്. ആകാശത്തിലാണ്, ഉപരിയിലാണ് എന്ന രൂപത്തിൽ ആ സ്ത്രീ മറുപടി പറയുന്നുണ്ട്. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു, മൻ അന, ആരാണ് ഞാൻ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നു, അൻത റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പ്രവാചകൻ ആ സ്ത്രീയെ മോചിപ്പിക്കാനും അവൾ വിശ്വാസിനിയാണ് എന്നും പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒന്നാമത്തെ ചോദ്യം വിശ്വാസരംഗത്ത് ഐനല്ലാ, അല്ല എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അല്ല എല്ലായിടത്തുമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ കൂടെയുണ്ട് എന്നല്ല. നമ്മുടെ കൂടെയുണ്ട് എങ്ങനെ? അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടും സഹായം കൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും എല്ലാം അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ അള്ളാഹു അവൻ്റെ ദാത്തിനാൽ അർശിൻ്റെ മുകളിലാണ് എന്നതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഹജ്ജത്തുൽ വദാഇൻ്റെ സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഹജ്ജത്തുൽ വദാഇൽ 1.5 ലക്ഷം വരുന്ന സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ ദീൻ എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് പറയുമ്പോൾ അവരെല്ലാം ഒന്നടങ്കം പറഞ്ഞു, അതെ റസൂലെ, താങ്കൾ ദീന് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് പറഞ്ഞത്, അല്ലാഹും മഷ്ഹദ്, അല്ലാഹും മഷ്ഹദ്, അല്ലാഹും മഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. അപ്പോൾ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടണമെങ്കിൽ അള്ളാഹു ഉപരിയിലാണ് എന്നതാണ് ആ ഹദീസിൽ നിന്ന് തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു ഹദീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ, മലക്കുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഹദീസിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും മലക്കുകൾ ആകാശത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുമായി കൊണ്ട് ഉയർന്നു പോകുമെന്നാണ്. അങ്ങനെ ഉയർന്നു പോകുന്ന സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതആഖബൂന ഫീകും മലായിക ബില്ലൈലി വ മലായികത്തി ബിന്നഹാർ. ചില ഒരു വിഭാഗം ആളുകൾ പകലിൽ കടന്നു പോകും, അവർ കടന്നു പോകുമ്പോഴത്തേക്ക് അടുത്ത ടീം വരികയാണ്. മലക്കുകളിൽ രണ്ട് ടീമായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു. അതിൽ പകലിൽ ഒരു സംഘം ഉയർന്നു പോകും, അപ്പോഴേക്ക് മറ്റൊരു സംഘം വരും, ആ സംഘം പിന്നെ രാത്രിയിലാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരു കൂട്ടം മലക്കുകൾ, ആ മലക്കുകൾ സൊലാത്തുൽ അസറിൻ്റെയും സൊലാത്തുൽ ഫജറിൻ്റെയും സമയത്താണ് ഉയർന്നു പോകുന്നത്. സുമ്മ യുഅറജു അല്ലദി ബാതു ഫീകും ഫേസ് അലുഹും വഹും അഅലമു ബിഹിം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മലക്കുകളോട് അള്ളാഹുവിന് അറിയുന്ന കാര്യം തന്നെ ഒന്ന് ചോദിക്കും, എങ്ങനെയാണ് എൻ്റെ അടിമകളെ നിങ്ങൾ അവിടെ ബാക്കി വെച്ചത്, കൈഫ തറക്തും ഇബാദി, എങ്ങനെയാണ് എൻ്റെ അടിമകൾ, നിങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ അടിമകൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മലക്കുകൾ പറയും, ഫയഖൂലൂന തറക്കിനാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ പോകുമ്പോഴേക്ക് അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വരുമ്പോഴും അവർ നിസ്കരിക്കുകയാണ്. അതായത് സുബഹിൻ്റെയും അസറിൻ്റെയും നിസ്കാരത്തെക്കുറിച്ച് പറയാൻ, സുബഹിൻ്റെ സമയത്ത് വരുന്ന മലക്കുകൾ, അവർ അസറിൻ്റെ സമയത്ത് തിരിച്ചു കയറുമ്പോൾ അവർ വരുന്ന സമയത്തും ഇബാദുകൾ അടിമകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മലക്കുകൾ അവരുടെ സമയപരിധി കഴിഞ്ഞ് തിരിച്ച് വാനലോകത്തേക്ക് ഉയരുമ്പോഴും അടിമകൾ വിശ്വാസികളായ ആളുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. ആ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഹദീസിൽ കാണാം, ആ മലക്കുകൾ തിരിച്ചു മടങ്ങും, അതായത് ഉയർന്നു പോകും എന്നാണ്. വാനലോകത്തേക്കാണ് ഉയർന്നു പോകുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഉയർന്നു പോകേണ്ട ആവശ്യമില്ലല്ലോ. ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുമെന്നും അവിടേക്ക് തന്നെ തിരിച്ചു മടങ്ങുമെന്നും പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു ഉപരിയിലാണ്, അള്ളാഹു ഏഴാൻ ആകാശത്തിനപ്പുറം അർശിൻ്റെ മേൽ ഉപവിഷ്ടനാണ് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിറിൻ്റെ 10-ാമത്തെ വചനത്തിൽ കാണാം, ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സാലിഹ് യർഫഉഹു. സൂറത്തുൽ ഫാത്തിറിൻ്റെ 10-ാമത്തെ ആയത്താണ്. അതിൽ അള്ളാഹു പറയുന്നത്, നല്ല വാക്കുകളും കർമ്മങ്ങളുമെല്ലാം വാനലോകത്തേക്ക് ഉയർന്നു പോകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ് നമ്മുടെ കർമ്മങ്ങൾ ഉയർന്നു പോകുന്നത്, അള്ളാഹു ഉപരിയിലാണ്, ആ ഉപരിയിലായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ നമ്മുടെ കർമ്മങ്ങൾ ഉയർന്നു പോകുന്നു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അൽ അലിയു എന്ന് പറയുന്ന നാമം അള്ളാഹുവിൻ്റെ ഉപരി ദാത്താൽ, അള്ളാഹുവിൻ്റെ ദാത്തിനാൽ, അള്ളാഹുവിൻ്റെ സത്തയാൽ അള്ളാഹു ഉപരിയിലാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അമലുകളെ സ്വീകരിക്കാൻ അവൻ അർശിൻ്റെ മേൽ ഉപവിഷ്ടനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം നമുക്ക് ഈ നാമവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ പഠിക്കാൻ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ നുസൂൽ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇറക്കവുമായി ബന്ധപ്പെട്ട്, അള്ളാഹു ഇറങ്ങണമെങ്കിൽ ഉന്നതിയിലായിരിക്കണമല്ലോ, ഒരു ഉയരത്തിൽ നിന്നായിരിക്കണമല്ലോ താഴേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അന്നുസൂൽ എന്ന് പറയുന്ന വിശേഷണം അള്ളാഹു ഉന്നതിയിലാണ് എന്ന് അറിയിക്കുന്നു. ഹദീസിൽ കാണാൻ സാധിക്കും, എൻസുലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാ ഇദ്ദുന്യ ഹീന യബ്ഖ സുലുസുൽ ലൈലിൽ ആഖർ. രാത്രിയുടെ മൂന്നിലൊന്ന് അവശേഷിക്കുന്ന സമയത്ത് അള്ളാഹു ഉപരിലോകത്ത് നിന്ന് ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നാണ്. എന്തിനാ ഇറങ്ങി വരുന്നത്? യഖൂലു മൈ യദ്ഊനി ഫഅസ്തജീബ ലഹു, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. വമൈ യസ്അലുനി ഫഉതിയഹു, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് നൽകുന്നതാണ്. വമൈ യസ്തഗ്ഫിറുനി ഫഅസ്തഗ്ഫിറ ലഹു ഫഅഗ്ഫിറ ലഹു, ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, ഞാൻ അവന് പാപമോചനം നൽകും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഏഴാനാകാശത്ത് നിന്ന് ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറയുന്ന ആ നുസൂൽ എന്ന് പറയുന്ന വിശേഷണം തന്നെ അറിയിക്കുന്നത് അള്ളാഹു എല്ലാത്തിനേക്കാളും ഉന്നതിയിലാകുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് അൽ അലിയു എന്ന് പറയുന്ന നാമം നാം പഠിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസരംഗത്തുള്ള ഏറ്റവും അടിത്തറയാണ്. അള്ളാഹു തൂണിലും തുരുമ്പിലുമല്ല, എല്ലായിടത്തുമെന്നല്ല, അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട് അർശിൻ്റെ മേൽ ഉപവിഷ്ടനാകുന്നു, അവൻ എല്ലാ സൃഷ്ടികളെക്കാളും ഉന്നതിയിലാകുന്നു, ഉപരിയിലാകുന്നു എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഉന്നതമായ സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് ഇന്നക ലഅല ഖുലുഖിൻ അദീം എന്നാണ്. എല്ലാ നിലക്കുമുള്ള സ്വഭാവ രൂപങ്ങളും എല്ലാ നിലക്കുമുള്ള സംസ്കാരങ്ങളും നല്ല കാര്യങ്ങളും ഒത്തിണങ്ങിയ ഒരേ ഒരു വ്യക്തിത്വം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. ആ ഒരു സ്വഭാവത്തിലേക്ക് എത്തിപ്പെടാനുള്ള പരിശ്രമങ്ങൾ നമുക്കെടുക്കണം. പൂർണ്ണമായി നമുക്ക് കഴിയില്ല എങ്കിലും ഒരു നല്ല സ്വഭാവത്തിൻ്റെ, ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ തേടുന്നത് ഉന്നതമായിരിക്കണം, നാം ആഗ്രഹിക്കുന്നത് ഉന്നതമായിരിക്കണം. ദുനിയാവിൽ നമ്മൾ ഉന്നതമായ ജോലികൾ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, സ്വർഗത്തെ നിങ്ങൾ തേടുകയാണെങ്കിൽ അലയായ ഫിർദൗസിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കൂ എന്ന് സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഉന്നതങ്ങൾ എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ നന്മകളുടെ വിഷയത്തിലും ഉയരാൻ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ അള്ളാഹു അൽ അലിയു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ അള്ളാഹു സുബ്ഹാനഹു തആല ഉന്നതനാണ്, സ്ഥാനം കൊണ്ട് ഉന്നതനാണ്, അവൻ്റെ കഴിവ് കൊണ്ട് ഉന്നതനാണ്, അവൻ്റെ ആധിപത്യത്തിൽ അവൻ ഉന്നതനാണ്, അവൻ എല്ലാത്തിനും മീതയാണ്, അള്ളാഹുവിൻ്റെ ആധിപത്യം എല്ലാത്തിനെയും വലയം ചെയ്ത് നിൽക്കുന്നു. ഈ രൂപത്തിൽ അള്ളാഹു ഉന്നതനാണ്, സ്ഥാനം കൊണ്ട്, നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട്, ദാത്ത് കൊണ്ട്, അതായത് സത്ത കൊണ്ട്, ഇങ്ങനെ എല്ലാ നിലയ്ക്കും അള്ളാഹു അൽ അലിയാണ്, അള്ളാഹു ഉന്നതനാണ്. ആ രൂപത്തിൽ ഉന്നതമായ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാനും പരിശ്രമിക്കണം. അതാണ് ഈ നാമത്തിൽ നിന്ന് നേടേണ്ട മറ്റൊരു ഫായിദ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടത് ഉന്നതമായത്, തൊയ്യീബായത്, അങ്ങനെ ഏറ്റവും നല്ലതായത്, ആ രൂപത്തിൽ നമ്മൾ ദുനിയാവിലും പരലോകത്തും ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അപ്പോൾ മാഷാഅല്ലാ, അസ്മാഉൽ ഹുസ്നയാണ് നമ്മളിപ്പോൾ കേട്ടത്. അള്ളാഹുവിൻ്റെ നാമമായ അൽ അലി എന്ന നാമവുമായി ബന്ധപ്പെട്ട ഗഹനമായൊരു പാഠം അബ്ദുറഊഫ് അൽ ഹിക്കമി നൽകി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: അടുത്തതായി നാം പ്രവേശിക്കുന്നത് കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ്. അജ്മലും കുഞ്ഞുപങ്ങളും എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ കഥയാണ് ഇന്ന് നാം കേൾക്കുന്നത്. വി ടി അബ്ദുസലാമിൻ്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കാം.
5: അജ്മലും കുഞ്ഞുപങ്ങളും, അധ്യായം 3. അജ്മലിൻ്റെ സാമർഥ്യം. മുറ്റത്തെ കോഴിവാലൻ ചെടിയും ചെട്ടിപ്പൂവും നോക്കിക്കൊണ്ട് വരാന്തയിൽ ഇരിക്കുകയായിരുന്നു അജ്മൽ. ഉമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു. ഉമ്മയുടെ മുഖം കണ്ടപ്പോൾ അത്ഭുതം തോന്നി. രോഗം മാറിയ മട്ടുണ്ട്. ഉമ്മാക്ക് അസുഖം കുറവുണ്ടോ? നല്ല കുറവുണ്ട് മോനെ. രാവിലെ ഒരു ഗുളിക കഴിച്ചിരുന്നു. അതിൻ്റെ മീതെയല്ലേ നിങ്ങളുടെ ജാബർമാഷിൻ്റെ വെള്ളയപ്പവും കറിയും. അൽഹംദുലില്ലാ, വളരെ ആശ്വാസമുണ്ടിപ്പോൾ. അജ്മലിന് സന്തോഷമായി. ഉമ്മ അവൻ്റെ കയ്യിൽ 5 രൂപ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിൻ്റെ മത്തി വാങ്ങിവ, ചോറ് വെക്കാൻ അരിയില്ല, കറിക്കുള്ള സാധനങ്ങളുമില്ല, കുറച്ച് കുറിയേരിയുണ്ട്, കഞ്ഞിയും മത്തി പൊരിച്ചതും കൊണ്ട് ഒപ്പിക്കാം. അജ്മൽ മീൻ വാങ്ങാൻ അങ്ങാടിയിലേക്കു പോയി. കടയിൽ ചെന്ന് 5 റുപ്പികക്ക് മീൻ ചോദിച്ചപ്പോൾ മീൻകാരൻ്റെ മറുപടി 10 രൂപയിൽ കുറച്ച് മീൻ കിട്ടില്ലെന്നായിരുന്നു. അജ്മൽ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. പലരും 20 റുപ്പികക്കും 30 റുപ്പികക്കും മത്തിയും മൈലയും വാങ്ങുന്നത് അവൻ നോക്കി നിന്നു. ഒരാൾ കാറിൽ വന്ന് ഒരു ആകോലി തൂക്കിച്ച് കഷ്ണം വെട്ടിച്ചു. എത്രയാ പൈസ? 350. പറഞ്ഞ സംഖ്യ യാതൊരു മടിയുമില്ലാതെ കൊടുത്ത് അയാൾ കാറോടിച്ചു പോയി. അജ്മൽ ഓർത്തു, ആ മനുഷ്യന്റെ ഒരു നേരത്തെ മീനിന്റെ സംഖ്യ കൊണ്ട് തന്റെ കുടുംബത്തിന് 10 ദിവസം ഭക്ഷണം കഴിക്കാം. പൊരിച്ച ആകോലി നല്ല രസമാണ്. ഉപ്പ മരിക്കുന്നതിൻ്റെ 6 മാസം മുമ്പ് ഒരു ചെറിയ ആകോലി കൊണ്ടുവന്നിരുന്നു. അത് പൊരിച്ചതും കൂട്ടി ഉമ്മയുടെയും ഉപ്പയുടെയും നടുവിലിരുന്ന് താനും സെൽവയും ചോറു തിന്ന രംഗം ഓർത്തുപോയി. ഇനി എന്നാണ് വീട്ടിൽ ആകോലി പൊരിക്കുക? സെൽവയ്ക്ക് ആകോലി ഇഷ്ടമാണ്. അവളെ സംരക്ഷിക്കേണ്ട ആങ്ങളെയാണ് താൻ. ആകോലിയെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ട് എന്ത് കാര്യം? 5 രൂപ കയ്യിലുണ്ടായിട്ടും മത്തി കിട്ടാതെ വിഷമിക്കുകയാണല്ലോ. പെട്ടെന്ന് കഴിഞ്ഞ മാസം കേട്ട ഒരു ഖുത്ബയിൽ ആശയം ഓർമ്മ വന്നു. അള്ളാഹുവാണ് ഭക്ഷണം വിശാലമാക്കി കൊടുക്കുന്നവനും ചുരുക്കുന്നവനും. ഇന്നലെ വരെ ധനികനായവൻ ഇന്ന് ധനികനല്ലാതായെന്ന് വരും. ധനം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും രോഗം കാരണം നല്ല ഭക്ഷണമെല്ലാം മുടങ്ങും. ചിലർക്ക് പ്രഷറും ഷുഗറും ഒപ്പം വന്നാൽ പൊരിച്ച മീനും ബിരിയാണിയും ഒന്നും തിന്നാൻ പറ്റില്ല. ഇന്ന് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന തൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി നാളെ അള്ളാഹു മെച്ചപ്പെടുത്തിയെന്നു വരാം. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെയാണ് കൂട്ടുകാരനായ ഹാഷിം മീൻ വാങ്ങാൻ വന്നത്. അവൻ 10 രൂപക്ക് മീൻ ആവശ്യപ്പെട്ടപ്പോൾ അജ്മൽ പറഞ്ഞു, 15 റുപ്യക്ക് വാങ്ങിക്കോ, 5 റുപ്യ ഞാൻ തരാം. അതെന്തിനാ? അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം 15 റുപ്യക്ക് മീൻ വാങ്ങ്. അജ്മൽ 5 രൂപ ഹാഷിമിനു കൊടുത്തു. ഹാഷിമിന്റെ മീൻ കീസ് വാങ്ങി അവൻ എണ്ണി നോക്കി. 18 മത്തിയുണ്ട്. ശേഷം മീൻകാരനോട് പറഞ്ഞു, കാക്ക, ഇതിൽ നിന്ന് 6 മത്തിയെടുത്ത് ഒരു കടലാസിൽ പൊതിഞ്ഞു തരൂ. മീൻ പൊതിഞ്ഞുകൊടുത്തപ്പോ മീൻകാരൻ ചെറുതായൊന്ന് ചിരിച്ചു. ഹ, നീ ആള് സമർത്ഥനാണല്ലോ. കുറച്ച് സാമർത്ഥ്യമില്ലാതെ നിങ്ങളിടയിൽ ജീവിക്കാൻ കഴിയോ കാക്ക? അജ്മൽ മീനുമായി വീട്ടിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് ഫരീദിനെയും പരിചയമില്ലാത്ത 4-5 വലിയ കുട്ടികളെയും കണ്ടു. ഫരീദിനോട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ 2 കിലോമീറ്റർ അകലെയുള്ള പറങ്കിമാവിൻ തോട്ടത്തിൽ അണ്ടി പെറുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉച്ചവരെ അണ്ടി പെറുക്കിയാൽ ഭക്ഷണവും കൂലിയും കിട്ടും. ഫരീദേ, കുറച്ച് കാത്തു നിൽക്കുവോ? ഞാനും ഉണ്ട് അണ്ടി പെറുക്കാൻ. മീൻ വീട്ടിൽ കൊടുത്തിട്ട് ഉടനെ ഓടിവരാം. അവൻ സമ്മതിച്ചു. അജ്മൽ ഓടി വീട്ടിലെത്തി. അവൻ്റെ കിതപ്പ് കണ്ട് ഉമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു, എന്തുപറ്റി മോനു?
6: ഒന്നുമില്ലമ്മ, എനിക്ക് ഫരീദിനെ ഒന്ന് കാണാനുണ്ട്. കുറച്ച് വൈകും, പേടിക്കണ്ട കേട്ടോ.
5: ഉമ്മയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അജ്മൽ ഓടി. ഫരീദും കൂട്ടുകാരും റോഡരികിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം കശുമാവിൻ തോട്ടത്തിലേക്ക് നടക്കുമ്പോൾ അജ്മലിൻ്റെ മനസ്സിൽ പ്രതീക്ഷയുടെ പൂവുകൾ വിരിഞ്ഞു. 1.5 മണിക്കൂറിലധികമെടുത്തു തോട്ടത്തിലെത്താൻ. തോട്ടമുടമ അജ്മലിനെ കണ്ടപ്പോൾ ഫരീദിനോട് പറഞ്ഞു, ആ, ഇന്നൊരു പുതിയ ആളും കൂടിയുണ്ടല്ലോ. നന്നായി. ഓരോരുത്തരും ഇരിയുന്ന അണ്ടി വേറെ വേറെ വെക്കുക. അതിൻ്റെ അളവ് നോക്കിയിട്ടാ കൂലി തരിക.
7: അജ്മൽ ചുറ്റും നോക്കി. എന്തൊരു രസമുള്ള അണ്ടിത്തോട്ടം! ഓരോ മരത്തിനും നിലത്തുനിന്നും തൊടാൻ പാകത്തിലുള്ള അനേകം കൊമ്പുകൾ. ചിലതിലെ പഴത്തിന് റോസ് കളർ, അധികവും മഞ്ഞ. എല്ലാറ്റിൻ്റെയും ചുവട്ടിൽ കശുമാങ്ങ വീണുകിടപ്പുണ്ട്. കൊമ്പുകളിൽ കയറിയിരിക്കാം. മുകളിലേക്ക് പേടിയില്ലാതെ കയറിപ്പോകാം. കൂട്ടുകാർ അണ്ടിയുരിയുന്നത് എങ്ങനെയാണെന്ന് അവൻ നോക്കി മനസ്സിലാക്കി. അവൻ മറ്റുള്ളവരെ പോലെ വേഗത്തിൽ അണ്ടിയിരിഞ്ഞ് കൂട്ടാൻ തുടങ്ങി. ദാഹം തോന്നുമ്പോൾ മരത്തിൽ നിന്ന് പറങ്കിമാങ്ങ പറിച്ചു തിന്ന് ദാഹം തീർത്തുകൊണ്ടിരുന്നു. അജ്മൽ 1 മണി കഴിഞ്ഞിട്ടും വരുന്നത് കാണാഞ്ഞപ്പോൾ സെൽവ ചോദിച്ചു,
8: എവിടെയാണമ്മ ഇക്കാക്ക പോയത്? എന്താ ഇനിയും വരാത്തത്?
7: മകളുടെ ചോദ്യം കേട്ട് ഉമ്മക്കും പേടിയായി. എന്താണ് അവനിത്ര വൈകാൻ? പടച്ചോനെ, എന്റെ മോനൊരു അപകടവും വരുത്തല്ലേ. കഞ്ഞിയും മീനും തയ്യാറാക്കി സെൽവയും ഉമ്മയും കാത്തിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ സെൽവ പറഞ്ഞു, ഉമ്മ നമ്മൾ നിസ്കരിക്ക, അപ്പോഴേക്കും ഇക്കാക്ക വരും. അവർ വധു ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അജ്മൽ മുറ്റത്തെത്തി. സെൽവയാണ് ആദ്യം കണ്ടത്. ഉമ്മാ, ഇക്കാക്ക വന്നു, ഇക്കാക്ക വന്നു. അജ്മൽ വിയർപ്പിൽ കുളിച്ചിട്ടുണ്ട്, എങ്കിലും മുഖത്ത് സന്തോഷം പ്രകടമാണെന്ന് ഉമ്മ മനസ്സിലാക്കി. നിസ്കരിച്ചിട്ട് മതിയോ കഞ്ഞി? മതി, ഞാനും വരാം നിസ്കരിക്കാൻ. അജ്മൽ വുളു ചെയ്തു വന്നു. അവൻ ഇമാമായി നമസ്കാരം നിർവഹിച്ചു. നിങ്ങൾക്ക് രണ്ടാക്കും വിശക്കുന്നുണ്ടാവും, നിങ്ങൾ കഴിച്ചോളി, ഞാൻ ചോറ് തിന്നു വരാ, അജ്മൽ പറഞ്ഞു. അതും പറഞ്ഞ് അവൻ കീശയിൽ നിന്നും 50 രൂപയുടെ നോട്ടെടുത്ത് ഉമ്മയുടെ നേരെ നീട്ടി. ഇത് ഞാൻ കശുവണ്ടി പെറുക്കിയതിന്റെ കൂലിയായി അബ്ദുട്ടിക്ക് തന്നതാ ഉമ്മ. ഉച്ചക്ക് നല്ല ഊണും തന്നു. ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും ഉത്തമം ജോലിയെടുത്ത് നേടുന്ന ഭക്ഷണമാണെന്ന് ഖുതുബയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മ അജ്മലിന്റെ തലയും പുറവും സ്നേഹത്തോടെ തടവി. മോൻ കുറച്ചുറങ്ങിക്കോ, ജോലിയെടുത്ത് ക്ഷീണിച്ചതല്ലേ, ഞങ്ങൾ കഞ്ഞി കഴിക്കട്ടെ. ഉമ്മയും സെൽവയും അടുക്കളയിലേക്ക് പോയപ്പോൾ അജ്മൽ കട്ടിലിൽ കയറി കണ്ണടച്ചു കിടന്നു.
1: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു കഥയാണ് നാം കേട്ടത്. വളരെ ഗുണപാഠങ്ങളുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ മക്കളെ കേൾപ്പിക്കാൻ, മക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പീസ് റെഡിയോ ഒരുക്കിയ പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാമാണ് ഈ കഥ പറയൽ. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഷെമീൽ വഞ്ചേരിന്റെ
2: പൂമരത്താണല്ലോ.
1: ഓക്കെ, അപ്പൊ അതൊക്കെയും കുട്ടികൾ ഉപയോഗപ്പെടുത്തണം. ടെലിഗസ് ഉണ്ട്, സ്റ്റാർ ക്വസ്റ്റ് ഉണ്ട്, അതൊക്കെ ഉപയോഗപ്പെടുത്തണം. ഇൻഷാല്ലാ ഇനി നമ്മൾ കുറച്ചുകൂടെ ഉപകാരപ്രദമായ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കണ്ടേ?
2: ഒരു പൊതുജന താല്പര്യാർത്ഥം നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന പ്രോഗ്രാമാണ് ജനക്ഷേമം. ജനക്ഷേമത്തിലെ എനിക്ക് തോന്നുന്നത് അതിലെ ഏറ്റവും പ്രസക്തമായ ഒരു സാധാരണക്കാരനെ പോലും ബാധിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ അതിലൂടെ അധികം ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. റേഷൻ കാർഡ് അറിയേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഭാഗം 2 ആണ്. അതിൽ ഹസ്നുൽ ബന്ന, റേഷനിങ് ഇൻസ്പെക്ടറാണ് ഹസൽ ബന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി കൂടി ചേരും.
9: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. സിവിൽ സപ്ലൈസ് റേഷനിങ് ഇൻസ്പെക്ടർ ഹസനുൽ ബന്നയാണ് നമ്മുടെ അതിഥി. മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡുകളെക്കുറിച്ചും അതിൽ നിന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ആണ് ലഭിക്കുകയെന്നും ഇ പോസ് മെഷീനെ കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നത്. സാർ, നമുക്കിനി പുതിയ കാർഡുകളെക്കുറിച്ച് ചർച്ച തുടങ്ങാം. അതായത് തറവാട്ടിലെ കാർഡിലുണ്ടായിരുന്നു, താമസം മാറ്റി, പുതിയ കാർഡിലില്ല. അങ്ങനെ കാർഡിൽ, പഴയ കാർഡിൽ നിന്ന് പുതിയ കാർഡിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അപേക്ഷകൾ കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്, രേഖകൾ വേണ്ടത്?
10: സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. കാരണം കഴിഞ്ഞ 2-3 വർഷത്തിലധികമായി പുതിയ റേഷൻ കാർഡിൻ്റെ ജോലികളൊന്നും അല്ലെങ്കിൽ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ജോലികളൊന്നും തന്നെ ഈ പോസ്റ്റ് മെഷീൻ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരുന്നില്ല. സ്വാഭാവികമായും ഇപ്പോൾ അത് ആരംഭിച്ചിരിക്കുകയാണ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാന സമയമാണിപ്പോൾ. ആളുകൾക്ക് കൂടുതൽ അപേക്ഷകൾ ലഭിക്കുന്നതിനായി പഞ്ചായത്ത് തലങ്ങളിൽ തന്നെ അപേക്ഷ സിവിൽ സപ്ലൈസ് ഓഫീസിലെ സ്റ്റാഫുകൾ വന്ന് കളക്ട് ചെയ്ത് ക്യാമ്പ് ചെയ്ത് എടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അധികം ആവശ്യം ആളുകൾ കൂടുതൽ ചോദിക്കുന്നത് പുതിയ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് അദ്ദേഹം അതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടത് എന്നാണ്. കാലഘട്ടത്തിനനുസരിച്ച് ചില സർക്കാർ ഉത്തരവുകൾ വ്യത്യസ്ത സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കാറുണ്ട്. ഇപ്പോൾ നിലവിൽ പുതിയ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഫോം തന്നെ മുമ്പ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയിരുന്ന 5 രൂപയുടെ ഫോം ഇപ്പോൾ മാറ്റി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ അതിൻ്റെ ഫോം സിവിൽ സപ്ലൈസ് കേരള .gov.in എന്ന സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. ഈ ഫോം ഓരോ കാര്യങ്ങൾക്കും, പുതിയ കാർഡുകൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അംഗത്തിന് ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുടുംബം മുഴുവൻ ഇവിടെ താമസം മാറ്റി അങ്ങനെ, അല്ലെങ്കിൽ അഡ്രസ്സുകൾ മാറ്റമുണ്ട്, വ്യത്യസ്ത കാറ്റഗറിക്കുള്ള ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള അപേക്ഷകൾ, വ്യത്യസ്തമായ അപേക്ഷകളാണ് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ പുതിയ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു വ്യക്തി അത് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് രേഖകളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത്, വീട്ടു നമ്പറൊക്കെ ഉൾപ്പെട്ടുള്ള, അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്. രണ്ടാമത്, അദ്ദേഹം ഇതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വില്ലേജ് ഓഫീസറുടെ വരുമാന സർട്ടിഫിക്കറ്റ്, കൂടാതെ അതിൽപ്പെടുന്ന ആളുകൾ എത്ര ആളുകളാണോ അതിലുള്ളത് അവർക്കൊക്കെ ആധാർ. ഈ ആധാർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇപോസ് വഴി ആ കാർഡിൽ ഉൾപ്പെട്ട ആളുകളുടെ നമ്മുടെ ഫിംഗറിംഗ് എന്നുള്ള ഒരു അടിസ്ഥാന രേഖ എടുത്തിട്ടുള്ള ഏക കാർഡ് ഈ ആധാർ മാത്രമാണ്. വേറുള്ള ഒരു കാർഡിനും നമ്മുടെ ഫിംഗറിംഗ് സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ആധാറുമായിട്ടാണ് എല്ലാ റേഷൻ കാർഡുകളും ലിങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആധാർ നമ്പർ കൊടുക്കാൻ നിർബന്ധമായും കൊടുത്തിരിക്കണം. അപ്പോഴാണ് ആ വ്യക്തിക്ക് റേഷൻ കടയിൽ പോയിട്ട് റേഷൻ ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഇതിലെ പുതിയ അംഗങ്ങൾ ഏതൊക്കെ കാർഡിലാണോ ഉള്ളത് ആ കാർഡ് ഉടമയുടെ സമ്മതപത്രവും ആ റേഷൻ കാർഡിൻ്റെ കോപ്പിയുമാണ് വെക്കേണ്ടത്. പിന്നെ ഇതിൽ സംശയമുണ്ടായിരിക്കാം മകൾ അല്ലെ ഉമ്മ ഉപ്പ, ചിലപ്പോൾ അവരുടെ സ്ത്രീകൾ വേറെ ഏതെങ്കിലും കാർഡിലായിരിക്കും ഉണ്ടാവുക. അതാത് താലൂക്കിൽ തന്നെയാണെങ്കിൽ ആ റേഷൻ കാർഡിൻ്റെ പകർപ്പും അവരുടെ സമ്മതപത്രം കൂടി ഇതിനോടൊപ്പം ഹാജരാക്കിയാൽ മതി. മറിച്ച് ആ വ്യക്തി മറ്റൊരു താലൂക്കിൽ നിന്നാണ് അവരുടെ വീടും അവരുടെ റേഷൻ കാർഡിലും അവരുടെ പേര് ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ സ്വാഭാവികമായും അവരാ സപ്ലൈ ഓഫീസിൽ പോയി അവരുടെ പേര് അതിൽ നിന്ന് കുറവ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി അതും ഇതിനോടൊപ്പം ഹാജരാക്കിയാൽ അവരുടെ പേര് കൂടി ഈ റേഷൻ കാർഡിൽ ഉൾപ്പെടുകയും ചെയ്യും.
11: അതായത് നിലവിൽ കാർഡുകൾ, കാർഡിനുള്ള അപേക്ഷകൾ താലൂക്ക് സപ്ലൈ ഓഫീസിൽ സ്വീകരിക്കുന്നുണ്ട്, സ്വീകരിച്ചു വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് മാത്രമായി പ്രത്യേക ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് ഈ അപേക്ഷകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റാണ് ഒന്ന് പ്രധാനപ്പെട്ട ആവശ്യമുള്ള പ്രധാനപ്പെട്ട രേഖ. രണ്ടാമത് വരുമാനം തെളിയിക്കാനുള്ള അപേക്ഷ വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അതേപോലെ നിലവിലുള്ള കാർഡ് ഉടമയുടെ സമ്മതപത്രവും കാർഡിൻ്റെ കോപ്പിയും വേണം. ഇപ്പോൾ വിരലടയാളങ്ങൾ ആധാറുമായി ബന്ധപ്പെടുത്തിയത് കൊണ്ട് അപേക്ഷ ഈ കാർഡിൽ ഉൾപ്പെടുന്ന അപേക്ഷകരുടെ ആധാറിൻ്റെ കോപ്പി കൂടി ഫയൽ ചെയ്യണം. അതേപോലെ അപേക്ഷകൻ്റെ ഒരു ഫോട്ടോ, നിശ്ചിത ഫോട്ടോ,
10: രണ്ട് കോപ്പി ഫോട്ടോ,
11: ഒരു ഫോട്ടോ ഒട്ടിക്കണം.
10: ഒരു ഫോട്ടോ ഒട്ടിക്കുകയും ഒരു കോപ്പി ഫോട്ടോ അവർക്ക് അപേക്ഷയിൽ കൊടുക്കുകയും
11: വേണം. ഇതാണ് അടിസ്ഥാനപരമായി ഒരു കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പുതിയ അംഗത്തെ ചേർക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ?
10: ഒരു കാർഡിൽ പുതിയ അംഗത്തെ ചേർക്കണമെങ്കിൽ 12 വയസ്സിന് താഴെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ അവരുടെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും നിശ്ചിത അപേക്ഷാ ഫോമും അതേപോലെ റേഷൻ കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും മാത്രം സമർപ്പിച്ചാൽ മതി. 12 വയസ്സിന് മുകളിൽ 18-20 വയസ്സ് അല്ലെങ്കിൽ അതിൽ അപ്പുറമുള്ള പ്രായമുള്ള ഇത്രയും കാലം ഒരു കാർഡിലും ചേർക്കാത്ത ആളുകളെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ അവരുടെ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് രേഖകളും കൂടാതെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സാക്ഷ്യപത്രവും കൂടി സമർപ്പിക്കേണ്ടതാണ്.
11: മറ്റൊരു കാർഡിൽ നിന്ന് വെട്ടിയിട്ട് പുതിയ കാർഡ് ചേർക്കുന്ന കാര്യം സാർ ഒന്ന് സൂചിപ്പിച്ചു, ഈ റിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത്, അതൊന്നും കൂടി വിശദീകരിക്കണം സാർ.
10: ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും ഉൾപ്പെടുന്ന ഒരു കുടുംബം, ഭാര്യ ചിലപ്പോൾ മറ്റൊരു താലൂക്കിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ താലൂക്കിൽ നിന്ന് തന്നെ കല്യാണം കഴിച്ചതായിരിക്കാം. ഈ താലൂക്കിൽ നിന്ന് കല്യാണം കഴിച്ചതായി ആണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ രേഖകളും അവരുടെ രേഖകളും അതായത് താലൂക്കിൽ തന്നെ അതുണ്ടായിരിക്കും. അത് അതിൻ്റെ റേഷൻ കാർഡ് പകർപ്പ് മാത്രം സമർപ്പിച്ചാൽ മതി. മറിച്ച് മറ്റൊരു താലൂക്കിൽ നിന്ന് ആണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവരുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും ആ താലൂക്കിലായിരിക്കും. അപ്പോൾ ആ താലൂക്കിൽ നിന്ന് ആ വ്യക്തിയുടെ പേര് സപ്ലൈ ഓഫീസർക്ക് അപേക്ഷ നൽകി അവരുടെ പേര് വെട്ടി ഇന്ന ആവശ്യം കാണിച്ചുകൊണ്ട് വിവാഹം ചെയ്ത് മാറി താമസിക്കുന്നു എന്നുള്ള ആവശ്യം കാണിച്ചുകൊണ്ട് അവരുടെ പേര് വെട്ടിയ റിഡക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം നമ്മുടെ കാർഡിൽ കൊണ്ടുവന്ന് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും ചില മാറ്റത്തിരുത്തലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട്, കാലവും സാങ്കേതികത്വവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ആളുകൾക്ക് കൂടുതൽ എളുപ്പമാവുകയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. സർക്കാർ സേവനങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ രേഖകളും സെർവറിലുള്ളത് കൊണ്ട് സ്വാഭാവികമായും മറ്റ് ആർ സി എന്നുള്ള സംഗതി തന്നെ ചിലപ്പോൾ എടുത്തു പോകാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ആ കാർഡിൽ നിന്ന് ആളുകളെ വെട്ടി നേരെ ഇതിലേക്ക് തന്നെ ആക്കാവുന്ന എല്ലാ ആധാർ നമ്പറുകളൊക്കെ യൂണിക് ഐഡൻറ്റി കോൾ നമ്പറായതിനാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മാറ്റം സമീപഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയാണ്. കാരണം ഓൺലൈനിലാവുന്നതോടുകൂടി അത്തരം ചില മാറ്റങ്ങൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്.
11: അതേപോലെ തിരുത്തലുകൾ ആവശ്യമുള്ള സമയത്ത് അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പണ്ടുകാലത്ത് ഈ അക്ഷരപിശാച്ച് അച്ചടി പിശാച്ചൊക്കെ പറഞ്ഞ ആണ് പെണ്ണായി എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു കളിയാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാലും പേരിലോ വീട്ടുപേരിലോ വരുമാനത്തിലൊക്കെ ബന്ധപ്പെട്ട തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്?
10: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിൽ സപ്ലൈസ് കേരള .gov.in എന്ന സൈറ്റിൽ ഇതുപോലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള ഫോം എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താണോ തെറ്റ് പറ്റിയിട്ടുള്ളത്, പേരിലാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ്. നമ്മുടെ പ്രത്യേകിച്ചും ആളുകൾക്കൊക്കെ വിളിക്കുന്ന പേരൊന്ന് വേറെ ഉണ്ടായിരിക്കും, റേഷൻ കാർഡിലൊരു പേര് വേറെ ആയിരിക്കും. റേഷൻ കാർഡിൽ പേര് ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ വിളിക്കുന്ന പേരും മറ്റടിസ്ഥാന സർട്ടിഫിക്കറ്റുകളൊക്കെ മറ്റു പേരുകളും ആയിരിക്കാം. അപ്പോൾ ഈ രണ്ട് പേരും ഒന്നാണ് എന്നുള്ള വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വെക്കുകയാണെങ്കിൽ പേരുകൾ മാറ്റി കിട്ടും. അതുപോലെ അഡ്രസ്സുകളിൽ വ്യത്യാസം വരാം, വീട്ടുപേരുകളിൽ വ്യത്യാസം വരാം. ഇത് പുതിയ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി അതിൽ പഞ്ചായത്തിൽ നിന്ന് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ പേരിൽ വെക്കുകയും ഇത് രണ്ടും ഒന്നാണെന്നുള്ള അപേക്ഷ അത് കൂടെ വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അഡ്രസ്സുകൾ അതേപോലെ വയസ്സ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുത്താൻ പറ്റും.
11: അതേപോലെ ഒരംഗത്തെ മറ്റൊരു താലൂക്കിലേക്ക് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിലേക്ക് മാറ്റണമെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്?
10: സംസ്ഥാനത്തിലേക്ക് മാറ്റുമ്പോൾ മറ്റ് സ്റ്റേറ്റിലേക്ക് മാറിപ്പോകുമ്പോൾ സർട്ടിഫിക്കറ്റിൽ ഒന്ന് ഇംഗ്ലീഷും മലയാളം അത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റടിസ്ഥാന കാര്യങ്ങളൊക്കെ ഏത് താലൂക്കിലേക്കാണോ വെട്ടിക്കൊണ്ടുപോകുന്നത് അത് കൃത്യമായി അതിൽ എഴുതുകയും ആ താലൂക്കിലേക്കാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുക. മറിച്ച് ഒരു കുടുംബം മൊത്തം മാറിപ്പോകുമ്പോൾ ഇതിൻ്റെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ഉദാഹരണമായി പെരിന്തൽമണ്ണ താലൂക്കിലൊരു കുടുംബം താമസിച്ചിരുന്നു, അവർക്കിവിടെയായിരുന്നു റേഷൻ കാർഡ്. ഇത് ഇപ്പോൾ മറ്റൊരു താലൂക്കിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നതെങ്കിൽ ഇവിടെ നിലവിലുള്ള ഈ റേഷൻ കാർഡ് പുതുക്കിയിട്ടുണ്ടായിരിക്കും ഇവിടെയായിരിക്കും. അപ്പോൾ ഇത് അതായത് സപ്ലൈ ഓഫീസിൽ സമർപ്പിച്ച് സറണ്ടർ ചെയ്തുകൊണ്ട് അവർ സറണ്ടർ സർട്ടിഫിക്കറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് നൽകും. ഈ സറണ്ടർ സർട്ടിഫിക്കറ്റുമായി താൻ ഇപ്പോൾ താമസിക്കുന്ന താലൂക്കിലെ സപ്ലൈ ഓഫീസിൽ പുതിയ റെസിഡൻസ് സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസർ വരുമാന സർട്ടിഫിക്കറ്റും സഹിതം അപേക്ഷിച്ചാൽ അദ്ദേഹത്തിന് പുതിയ കാർഡ് അവിടുന്ന് കൈപ്പറ്റാവുന്നതാണ്. നേരത്തെ പറഞ്ഞതിലൂടെ അനുബന്ധമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞ ഇ പോസ്റ്റ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരിതിൽ അതിലേറ്റവും വലിയ സൗകര്യം എന്നുള്ളത് ഇപ്പോൾ പുതിയ വന്ന പോർട്ടബിലിറ്റി എന്ന് തന്നെയാണ്. നിലവിലെ ഇല്ലാതിരുന്ന ഒരു പുതിയ സിസ്റ്റമാണ്. നമുക്ക് ഏത് റേഷൻ കടയിൽ നിന്നും സാധനം വാങ്ങിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതൊക്കെ ഈ പോസ്റ്റ് മെഷീൻ്റെ തമാശയായി പറഞ്ഞതാണെങ്കിലും പിന്നെ പുതിയ സാങ്കേതിക സംഗതികൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഉപകാരപ്രദമാവുകയാണ് സ്വാഭാവികമായും ചെയ്യുക. അപ്പോൾ ഏത് കടയിൽ നിന്നും ചിലപ്പോൾ പുതിയ കുടുംബങ്ങളൊക്കെ താമസിക്കുന്നത് ചിലപ്പോൾ കുടുംബസമേതം വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. റേഷൻ കാർഡ് പണ്ട് ഉണ്ടായിരുന്ന താലൂക്കിൽ പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടൊക്കെ ആളുകൾ കുറേ ദൂരത്തായിരിക്കാം. അപ്പോൾ അവർക്ക് ഏതാണോ എവിടെയാണോ ഇപ്പോൾ താമസിക്കുന്നത് അവിടെ നിന്നും റേഷൻ കടയിലേക്ക് മാറ്റി സാധനങ്ങൾ ലഭ്യമാകുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇത് ധാരാളം ആളുകൾ കഴിഞ്ഞ മാസമൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, പോർട്ടബിലിറ്റി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല സൗകര്യമാണ്, കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം.
11: അതേപോലെ പഴയ കാർഡിൽ ആളുടെ പേരുണ്ടായിരുന്നു, പുതിയ കാർഡിൽ ഇല്ല, അത് തിരുത്താൻ നോൺ ഇൻക്ലൂഷൻ സർട്ടിഫിക്കറ്റ് പോലുള്ള എന്തൊക്കെയോ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, സാർ ഒന്ന് വിശദീകരിക്കണം.
10: അതായത് റേഷൻ കാർഡ് പുതുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും, കല്യാണം കഴിച്ചു കൊടുത്തു പോയ പെൺകുട്ടികൾ, സ്വാഭാവികമായി അവർ വിചാരിക്കുക അവിടുത്തെ റേഷൻ കാർഡിൽ അവർ പേരുണ്ട്, പിന്നെ ഇവിടുത്തെ കാർഡിലും പേര് വേണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ പേര് വെട്ടിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പുതുക്കുമ്പോൾ അവരെ പേര് എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായി രണ്ട് സ്ഥലത്തും പേരുണ്ടാവില്ല, ഇവിടെയും ഈ താലൂക്കിലുണ്ടാവില്ല, കല്യാണം കഴിച്ചു കൊടുത്തു പോയ മറ്റേ താലൂക്കിലുണ്ട്, അല്ലെങ്കിൽ ഒരേ താലൂക്ക് തന്നെ രണ്ട് റേഷൻ കാർഡിലും പേരില്ലാത്ത അവസ്ഥ ഉണ്ടാവും, സ്വാഭാവികമായി ഉണ്ടാവും. അപ്പോൾ മറ്റൊരു താലൂക്കിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ ഈ പുതുക്കാത്ത റേഷൻ കാർഡിൻ്റെ കോപ്പിയും പുതുക്കിയ മുമ്പ് ലഭിച്ച പഴയ റേഷൻ കാർഡിൻ്റെ കോപ്പിയും പുതിയ റേഷൻ കാർഡിൻ്റെ കോപ്പിയും വെക്കുകയും അതിനോടൊപ്പം നോൺ ഇൻക്ലൂഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഇവരുടെ പേര് ഈ റേഷൻ സപ്ലൈ ഓഫീസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സപ്ലൈ ഓഫീസർ നൽകും. ഈ സർട്ടിഫിക്കറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ റിഡക്ഷൻ സർട്ടിഫിക്കറ്റുമായി ഏകദേശം ഒരേപോലുള്ള സംഗതിയാണ്. ഇത് കൊണ്ടുപോയാൽ മറ്റൊരു താലൂക്കിലേക്ക് അവരുടെ പേര് സ്വാഭാവികമായും ചേർത്ത് കൊടുക്കും. ഇവർ പുതുക്കിയ സമയത്ത് സ്വാഭാവികമായും വിട്ടുപോയതാണ്, അങ്ങനെ അവരുടെ പേര് അവിടെ ഉണ്ട് എന്നുള്ള ധാരണയിലെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് മൂലമോ എങ്ങനെയാണ് വന്നതെങ്കിൽ അത് നോൺ ഇൻക്ലൂഷൻ സർട്ടിഫിക്കറ്റായിട്ട് അവർക്ക് നൽകും.
11: അതേപോലെ പ്രവാസികളുമായി ബന്ധപ്പെട്ട റേഷൻ കാർഡിലെ ചില പ്രശ്നങ്ങളുണ്ട്. പ്രവാസ ജീവിതം നിർത്തിയിട്ട് വന്നാൽ ചേർക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ.
10: ഈ പ്രവാസി അല്ലെങ്കിൽ ഇവിടെ സ്ഥിരതാമസമില്ലാത്ത അതർ എൻ ആർ കെ എന്നും എൻ ആർ ഐ എന്നും പറയും, നോൺ റെസിഡൻസ് ഇൻ കേരള അല്ലെങ്കിൽ നോൺ റെസിഡൻസ് ഇന്ത്യ. ഇവർക്ക് സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ ഈ ആളുകൾക്കാണുള്ള വിഹിതം എന്ന് നേരത്തെ പരാമർശിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് റേഷൻ ഇപ്പോൾ നൽകുന്നില്ല. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം പ്രവാസ ജീവിതം നയിച്ച് അദ്ദേഹം നാട്ടിൽ സ്ഥിരതാമസമായി കഴിഞ്ഞാൽ, അവർക്ക് ഒരാറുമാസമായി ഇപ്പോൾ നാട്ടിൽ സ്ഥിരതാമസമാണ് എങ്കിൽ അതിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും അതിൽ വിസ അടിച്ച പേപ്പറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ ഈ എൻ ആർ കെ എന്നുള്ള പൊസിഷൻ മാറ്റി അവർ സാധാരണ ആളുകളായിട്ട് മാറ്റാൻ പറ്റും. ആറുമാസമെങ്കിലും നാട്ടിൽ ക്യാൻസൽ ചെയ്ത് വന്നിരിക്കണം എന്ന് മാത്രമാണ് അതിൻ്റെ.
11: ജനക്ഷേമ പരിപാടിയുടെ രണ്ടാമത്തെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എപ്പിസോഡിലൂടെ സമാപിക്കുകയാണ്. ഒറ്റപ്പാലം ഡിപ്പോ റേഷനിങ് ഇൻസ്പെക്ടർ ഹസനുൽ ബന്ന സാഹിബാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ കാർഡ് എങ്ങനെയൊക്കെ എടുക്കണം, കാർഡിലെ തിരുത്തലുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുതിയ ആളുകളെ ചേർക്കൽ, വെട്ടി ഒഴിവാക്കൽ, പ്രവാസികളെ ചേർക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് അതുകൂടെ ഒന്ന് പറയണം സാർ.
10: നമ്മുടെ കാർഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമ്മൾ ഒറിജിനൽ കാർഡ് നഷ്ടപ്പെട്ടു പോകാം ചില ആളുകൾക്ക്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് റേഷൻ കാർഡിനുള്ള പ്രത്യേക ഫോമുണ്ട്. അത് ഫോം വാങ്ങിച്ച് ഈ സൈറ്റിൽ തന്നെ നമുക്കതിന് ഫോം ലഭ്യമാണ്. ആ ഫോമിൽ പൂരിപ്പിക്കേണ്ടത് ഈ വ്യക്തി അപേക്ഷ പൂരിപ്പിച്ചതിന് ശേഷം, അതായത് റേഷൻ കട എവിടെയാണോ ഇദ്ദേഹത്തിൻ്റെ റേഷൻ കട കാർഡ് ഉണ്ടായിരുന്നത്, അദ്ദേഹം ചില കോളങ്ങൾ അതിൽ എഴുതി പൂരിപ്പിക്കും. അദ്ദേഹം അവസാനമായി റേഷൻ വാങ്ങിച്ചതെന്നാണ്, അതിനുശേഷം അദ്ദേഹം റേഷൻ വാങ്ങിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പൂരിപ്പിച്ച് അദ്ദേഹം സീലും വെച്ച് ഒപ്പിട്ട് കഴിഞ്ഞാൽ സപ്ലൈ ഓഫീസിൽ കൊടുക്കുന്ന പുതിയ കാർഡ് അദ്ദേഹത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് അനുവദിക്കപ്പെടും.
12: വളരെ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരമായ ഒരു പ്രോഗ്രാം തന്നെയാണ് റേഷൻ കാർഡൊക്കെ. പലപ്പോഴും പണ്ടൊക്കെ ഒരു കൂട്ടുകുടുംബായിരുന്നു, ആപ്പിയും കുട്ടികളും പേരെ കുട്ടികളും 10-20 ആളുണ്ടാവും. അപ്പോൾ ഒരൊറ്റ റേഷൻ കാർഡുമ്പോൾ എന്ത് കാര്യം? ഇപ്പം എന്താ പറഞ്ഞാല് പിന്നെ ആകെ 4 മക്കളുണ്ടാവുള്ളൂ, ആ 4 മക്കളും വേറെ പോയിട്ടുണ്ടാവും. എല്ലാ വീട്ടിലും എത്ര ആളുണ്ടാവുക? 1, 2, 3, 4 ആളുണ്ടാവും. അപ്പോൾ റേഷൻ കാർഡ് കൂടുതൽ വേണം. അപ്പോൾ ഇതിങ്ങനെ എവിടുന്ന് എടുക്കും, എങ്ങനെ എടുക്കും എന്നുള്ളതിനുള്ള കുറേ സംശയങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. ഹസനുൽ ബന്നയാണ് ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. കൂടെ ഇബിനു അലി അടുത്ത നാട്ടുകാരെ.

0: ഇസ്രേഡുകൾ ഇനി ഏറെ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു, സ്നേഹക്കൂട്. കൂട്ടുകുടുംബം നാം അറിയേണ്ട ചില മതവിധികൾ ഭാഗം രണ്ടാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ. ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനിയും കൂടെ പീസ് റേഡിയോ ഡയറക്ടർ ബഹുമാനനായ കെ താജുദ്ദീൻ സലാഹിയും ചേർന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ലൈവ് ഡിസ്കഷനിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഇവിടെ പീസ് റേഡിയോ ദമാം സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പം ചേരുകയാണ് സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ. എൻ്റെ ബഹുമാന്യ ഗുരുനാഥൻ, ദമാം ജാലിയാത്തിലെ മലയാളം വിഭാഗം മേധാവി അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനിയാണ് നമ്മുടെ അതിഥിയായി ഇന്ന് സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രോതാക്കൾ ഒരുപക്ഷെ ഒരുപാട് കാലഘട്ടമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യത്തിന്റെ നിർവഹണം കൂടെ സാധ്യമായിരിക്കുന്നു സാങ്കേതിക സംവിധാനങ്ങളുമായി. ഷിയാസ് ഭായി നമ്മളോടൊപ്പമുണ്ട്. കൂട്ടുകുടുംബം നാം അറിയേണ്ട മതവിധികൾ എന്ന കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയിലേക്കാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പോകുന്നത്. ഇതിന് കൂടുതൽ ചർച്ചകളും തുടർച്ചകളും ഉണ്ടാകേണ്ടതുണ്ട്. അത് ശ്രോതാക്കളുടെ കൂടെ ചോദ്യങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും എന്ന് സാന്ദർഭികമായി ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക നിയമ രംഗത്ത് ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് ഇസ്ലാം വെച്ച ചില നിയമങ്ങളുണ്ട്. ഒരു സ്ത്രീക്ക് ഉള്ള ചില ഇടപെടലുകളുടെ അതിർത്തികൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു പുരുഷനുള്ള ഇടപെടലുകളുടെ അതിർത്തികൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഔറത്തിൻ്റെ രംഗത്ത് അല്ലെങ്കിൽ വസ്ത്രധാരണയുടെ രംഗത്ത് സൗന്ദര്യ പ്രകടനത്തിൻ്റെ രംഗത്ത് മൂന്ന് അവസ്ഥകൾ അവളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒന്ന്, അവളുടെ ഭർത്താവ്. ഭർത്താവിൻ്റെ മുമ്പിൽ അവൾക്ക് യാതൊരുവിധ അതിർത്തിയും പരിധിയും ഇല്ലാതെ അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാം, പ്രകടിപ്പിക്കണം, അവൾ അണിഞ്ഞൊരുങ്ങണം, അവൾ തയ്യാറാകണം ഭർത്താവിനെ സ്വീകരിക്കാൻ. രണ്ട്, അവളെ വിവാഹം കഴിക്കൽ നിഷിദ്ധമായവർ, അവളിൽ ഒരു ലൈംഗിക അഭിനിവേശം തോന്നാൻ സാധ്യതയില്ലാത്തവർ, അവരുടെ മുന്നിലെ അവളുടെ വസ്ത്രധാരണത്തിന് വേറെ ഒരു അവസ്ഥയാണുള്ളത്, അല്ലെങ്കിൽ അവളെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഇല്ലാത്തവർ, അവരാണ് മഹറമുകൾ എന്ന് പറയുന്നത്. മൂന്നാമത്തത്, അന്യപുരുഷന്മാർ. ഇവിടെ മഹറമുകൾ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി നൽകിയിരുന്നു. ആ ഉത്തരത്തിൻ്റെ ഒന്നുകൂടി വ്യക്തതയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അന്യപുരുഷന്മാർക്ക് മുന്നിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും മാത്രമാണ് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് എന്നതാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതിൽ നിന്ന് ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചില പണ്ഡിതന്മാർ

0: വരുന്ന ആളുകൾ ആരൊക്കെയാണ്? ഈ ചോദ്യം കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ ഉന്നയിച്ചിരുന്നു. എപ്പിസോഡിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും അത് ഉന്നയിക്കുകയാണ്.
1: ഇസ്ലാമിൽ മൂന്ന് നിലക്ക് മഹ്റമുണ്ടാകും. ഒന്ന് രക്തബന്ധത്തിൽ, മറ്റൊന്ന് വൈവാഹിക ബന്ധത്തിൽ, പിന്നൊന്ന് മുലകുടി ബന്ധത്തിൽ. രക്തബന്ധത്തിൽ മഹ്റമുകൾ ആരാണ്? മഹ്റമായ സ്ത്രീകൾ. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ നിസായിൽ ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്ത് വ ഉമ്മഹാത്തു നിസായിക്കും എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നുണ്ട്. മാതാക്കൾ, അതേപോലെ തന്നെ മക്കൾ, പെൺമക്കൾ, അതേപോലെ അമ്മായിമാർ, കുഞ്ഞാമ്മമാർ, പിതൃ സഹോദരികൾ, മാതൃ സഹോദരികൾ, പിന്നെ സഹോദരൻ്റെ പെൺമക്കൾ, സഹോദരിയുടെ പെൺമക്കൾ, ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഏഴ് കൂട്ടരെ ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ എണ്ണിയിട്ടുണ്ട്.
0: അതെ, വിശുദ്ധ ഖുർആന്റെ നാലാമത്തെ അധ്യായം സൂറത്തു നിസ ഇന്റെ 23-ാമത്തെ വചനം നമ്മൾ എഴുതി വെക്കുക, എഴുതി വെച്ച് ഈ വിഷയം കുറിച്ചെടുത്ത് പഠിക്കുക. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നിങ്ങളൊരു നിങ്ങളുടെ ഒരു ഫാമിലി ട്രീ വരക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മഹറമായി വരുന്ന, വിവാഹം നിഷിദ്ധമായി വരുന്ന മൂന്ന് തലങ്ങളിലെ ഒന്നാമത്തെ തലമാണ് ബഹുമാനനായ ഉസ്താദ് ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്, അഥവാ കുടുംബബന്ധം വഴി വരുന്ന പിന്നെ കാര്യങ്ങൾ. വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്തു നിസായിന്റെ 23, ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ അഖവാത്തുക്കും വ അമ്മാത്തുക്കും വ ഖാലാത്തുക്കും വ ബനാത്തുൽ അഖി വ ബനാത്തുൽ ഉഖ്തി വ ഉമ്മഹാത്തുക്കും അല്ലാത്തി അർലഅനക്കും എന്ന് തുടങ്ങി അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃ സഹോദരിമാർ, നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, മാതാവിൻ്റെ സഹോദരിമാർ, അതാണ് കുഞ്ഞാമ്മമാർ, സഹോദര പുത്രിമാർ, സഹോദരൻ്റെ, ജ്യേഷ്ഠൻ്റെ, അനിയൻ്റെ ഒക്കെ കുട്ടികൾ, സഹോദരി പുത്രിമാർ, പെങ്ങളുടെ കുട്ടി, എനിക്ക് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടവളാണ്, എനിക്ക് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടവളാണ്, അതേസമയത്ത് എൻ്റെ മോന്, എൻ്റെ പെങ്ങളുടെ കുട്ടി വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടവളല്ല, അവർ തമ്മിൽ വിവാഹം ആകാവുന്നതാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുവേണം പോകാൻ. ജബ്ബാർ മദീനിയുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഈ ഒരു ആയത്ത്, അതിൻ്റെ നമ്പർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ചെറിയൊരു ഇടപെടൽ ഞാൻ നടത്തിയിട്ടുള്ളത്.
1: ഇതേപോലെ വൈവാഹിക ബന്ധത്തിലും മഹ്റമുകളുണ്ട്. അതാരാണ്? ഇപ്പോൾ ഭാര്യൻ്റെ മാതാവ്, അതേപോലെ തന്നെ ഭർത്താവ് വിവാഹം കഴിച്ച സ്ത്രീ, ഭർത്താവ് വിവാഹം കഴിച്ച സ്ത്രീ. ഇതേപോലെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു, അവരുമായിട്ട് വീട് കൂടി, ആ സ്ത്രീക്ക് മറ്റു ഒരു വിവാഹത്തിൽ പെൺമക്കളുണ്ട് എങ്കിൽ, ആ സ്ത്രീയെ കല്യാണം കഴിച്ച രണ്ടാമത്തെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൺമക്കൾ അദ്ദേഹത്തിന് നിഷിദ്ധാണ്. അപ്പോൾ ആ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതേ മഹറമാണ്.
0: വിവാഹബന്ധത്തിലൂടെയുള്ള മഹറമുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ വിശദീകരിച്ചു കഴിഞ്ഞത്. വിവാഹബന്ധത്തിലൂടെയുള്ള മഹറമുകളുടെ അവസ്ഥയും വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നു, ഈ ഒരു എപ്പിസോഡ് കൃത്യമായി കടലാസും പേനയും വെച്ച് കുറിച്ചു വെച്ച് പഠിച്ചു വെച്ച് പോകേണ്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ ഈ യാത്രയിൽ ഇപ്പോൾ ഇവിടെ KSAയിലാണ് ഞാനുള്ളത്, സൗദി അറേബ്യയിലാണുള്ളത്. ഈ യാത്രയിൽ തന്നെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ ഇല്ല. അദ്ദേഹം ഭാര്യയുടെ ഡയറി എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് ഉസ്താദ് ഒന്ന് മറിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ മറിച്ചു നോക്കുമ്പോൾ ആ സഹോദരി ഹൃദയവസന്തം പരിപാടിയിലെ ഓരോ ക്ലാസ്സുകളും എഴുതി വച്ചിരിക്കുന്നു അവരുടെ ഡയറിയിൽ. റേഡിയോ കേട്ട് ഓരോന്നും കുറിച്ചു വച്ചിരിക്കുന്നു. ആ രീതിയിൽ കുറിച്ചു വെച്ച് നമ്മൾ പഠിക്കേണ്ട ചില ഭാഗങ്ങളാണിത്. ഈ വിഷയത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകേണ്ടതില്ല. കാരണം നമ്മുടെ മുഖമക്കനെ എടുത്തണിയേണ്ടതുണ്ട് ഇവരല്ലാത്തവർക്ക് മുന്നിൽ. അത് വീടിൻ്റെ ഉള്ളിലെ അന്തരീക്ഷത്തിലോ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഔറത്ത് ഔറത്താണ്. ഒരുങ്ങി അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമല്ല, ഏത് സന്ദർഭത്തിലും ഔറത്ത് ഇവർക്ക് മുന്നിൽ ഔറത്താണ് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ഇനമുണ്ട്, ഇവിടെ പറഞ്ഞ മൂന്നാമത്തെ ഇനം. ആ മൂന്നാമത്തെ ഇനത്തിലേക്കാണ് ജബ്ബാർ മദീനി വരുന്നത്.
1: മുലകുടി ബന്ധത്തിൽ, മുലകുടി ബന്ധത്തിൽ മഹ്റമുണ്ട്. മുലകുടി ബന്ധത്തിൽ മഹ്റം എന്താണ്? അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രക്തബന്ധത്തിൽ പിന്നെ നിഷിദ്ധമാകുന്നവരൊക്കെയും മുലകുടി ബന്ധത്തിലും നിഷിദ്ധമാകും. അപ്പോൾ മുലകുടി ബന്ധത്തിൽ

0: പിന്നെ മുതൽ തന്ന സ്ത്രീ, അവരുടെ പെൺമക്കൾ, അതേപോലെ തന്നെ പിന്നെ ആ മുലകുടി ബന്ധത്തിലുള്ള രക്തബന്ധത്തിൽ പറയപ്പെട്ട മാതാവ്, സഹോദരി, പിതൃസഹോദരി, മാതൃസഹോദരി, സഹോദരങ്ങളുടെ പെൺമക്കൾ, സഹോദരിയുടെ പെൺമക്കൾ, ഇവരൊക്കെയും എന്താണ് മുലകുടി ബന്ധത്തിൽ പിന്നെ മഹ്റമുകളാണ്.
1: ഒന്നുകൂടെ ഞാനൊരു ഒരു ഒരു ചെറിയ ഇടപെടൽ നടത്തുന്നു വ്യക്തത പൂർണ്ണമാകാൻ വേണ്ടി. സൂറത്തു നിസായിലെ 23 പറഞ്ഞ അവരാണ് രക്തബന്ധത്തിലൂടെ നമുക്ക്, കുടുംബബന്ധത്തിലൂടെ നമുക്ക് ഈ ഒരർത്ഥത്തിൽ മഹ്റമുകളായി മാറുന്നവർ. അപ്പോൾ ഒരു സ്ത്രീയുടെ പാല് കുടിക്കുക വഴി ആ സ്ത്രീയും ആ സ്ത്രീയുടെ പിന്നെ മകളും അടങ്ങുന്ന ആളുകൾ അവർ രക്തബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്ന ആളുകളെപ്പോലെ തന്നെ ഇവിടെയും നിഷിദ്ധമാകും എന്ന കാര്യം നമുക്ക് വ്യക്തമാവുകയാണ്. ഒന്നുകൂടി ആവർത്തിച്ച് ഈ വിഷയം പഠിക്കുമ്പോൾ കൂടുതൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ മുലകുടി ബന്ധത്തിലൂടെ നമുക്ക് വിവാഹബന്ധം നിഷിദ്ധമാകുന്ന ആളുകളും രക്തബന്ധത്തിലൂടെ വിവാഹബന്ധം നിഷിദ്ധമാകുന്ന ആളുകളും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളും ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. വിവാഹബന്ധം മുലകുടി ബന്ധത്തിലൂടെ നിഷിദ്ധമാകുമ്പോൾ ഉണ്ടാകുന്ന അതേ അവസ്ഥയല്ല മറ്റു ചില വിഷയങ്ങളിലുള്ളത്. അതുകൂടി നമുക്ക് ജബ്ബാർ മദീനിയിൽ നിന്ന് തന്നെ കേൾക്കാം.
0: അവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മുലകുടി ബന്ധത്തിൽ ഈ പറയപ്പെട്ട 7 കൂട്ടർ, രക്തബന്ധത്തിൽ വരുന്ന ആ 7 സ്ത്രീകളൊക്കെയും മഹറം എന്നതുപോലെ മുലകുടി ബന്ധത്തിലും മഹറമാണ്. പക്ഷേ അത് ഏത് വിഷയത്തിലാണ്? അവരെ അനന്തരെടുക്കുന്ന വിഷയത്തിലല്ല, അതേപോലെ തന്നെ അവർക്ക് വലിയായി നിൽക്കുന്ന വിഷയത്തിലല്ല. അതിലൊന്നും എന്തില്ല, പിന്നെ ഈ മഹറമീയത്തിന് ബന്ധമല്ല. അതേസമയം എന്ത് ചെയ്യാം, ആ പിന്നെ മുലകുടി ബന്ധത്തിൽ തൻ്റെ മാതാവായ അല്ലെങ്കിൽ അതിലുള്ള പിന്നെ സഹോദരികൾ അവരൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഒഴിഞ്ഞിരിക്കുകയും അവരെ പിന്നെ പറയപ്പെട്ടതുപോലെ കാണുകയും അതേപോലെ തന്നെ ഇദ്ദേഹത്തെ ഒരു മഹറമായി ഉപയോഗിച്ചിട്ട് അവർക്ക് യാത്രയാവുകയും ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് അതിലെ വിഷയങ്ങൾ. അപ്പോൾ ഈ മഹറമീയത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് ഇസ്ലാമിൽ വളരെ പവിത്രമായിട്ടുള്ളൊരു വിഷയമാണ്. അതിന് കുറേ പിന്നെ തലങ്ങളുണ്ട്, മതവിധികളുണ്ട്, മനസ്സിലല്ലേ? അതുമായി ബന്ധപ്പെട്ട കുറേ പിന്നെ വ്യക്തികളുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹറമായിട്ടുള്ള ഒരു വ്യക്തിക്ക് നേരെയുള്ള നിലപാടല്ല മഹറമല്ലാത്തൊരു വ്യക്തിക്ക് നേരെയുള്ള നിലപാടുകൾ.
1: ഒരുപക്ഷെ ഈ ഒരു വിഷയം ഒരു ഞെട്ടലോടുകൂടിയായിരിക്കും ചില ആളുകളെങ്കിലും കേൾക്കുന്നത്. ഭർത്താവിൻ്റെ അനിയൻ, ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ എന്നൊക്കെ തുടങ്ങി നമ്മുടെ നാട്ടിൽ അവരൊന്നിച്ചുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ വ്യാപകമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്ന് പറയുമ്പോഴേക്ക് അതിൽ ദേഷ്യം പിടിക്കേണ്ടതില്ല, സംശയം തോന്നേണ്ടതില്ല. ഞാനൊക്കെ അവളെ മടിയിൽ വെച്ച് വളർത്തിയതല്ലേ എന്നൊക്കെയാണ് ചിലപ്പം പറയാ ചില ആളുകൾ. അമ്മായിൻ്റെ മോനാണ് ഞാൻ, അവളെ മടിയിൽ വെച്ച് വളർത്തിയതല്ലേ. ഇപ്പോൾ അവൾ വളർന്നു വലുതായി, നിങ്ങളാ വിശ്വാസമല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇസ്ലാം വെച്ച ചില നിബന്ധനകളും നിയമങ്ങളുമുണ്ട്. ആ നിബന്ധനകളും നിയമങ്ങളും പ്രഥമ ദൃഷ്ടിയാ നമുക്ക് പ്രാകൃതമോ അതല്ലെങ്കിൽ ഒരു നമ്മുടെ സാമൂഹിക ഘടനയനുസരിച്ച് അതൊക്കെ ഇത്തിരി അധികമോ ഒക്കെയായി തോന്നാമെങ്കിലും ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ പ്രവാചക അധ്യാപനങ്ങളുടെ പ്രസക്തിയുടെ ബോധ്യപ്പെടുത്തലുകൾ തന്നെയാണ്. അതുകൊണ്ട് അത്തരം ചർച്ചകൾക്ക് തുടർച്ചകൾ വേണം. അമ്മയുടെ മകന്റെ പരാതിയെക്കുറിച്ചാണ് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനിയൻ കൊണ്ടുപോയാക്കുന്നതിലെ അതിൻ്റെ മതവിധിയെ സംബന്ധിച്ച വിലക്കുകൾ പറയുമ്പോഴാണ് നമുക്ക് ചില അസംതൃപ്തികൾ തോന്നുന്നത്. ഇത്ര ഇടുങ്ങിയ മനസ്ഥിതിയുള്ള ഒരു പ്രത്യയശാസ്ത്രം അതിവിടെ തീവ്രവാദം വളർത്തുന്നു എന്നൊക്കെ വേണമെങ്കിൽ വളരെ സംസ്കാരത്തെ സംബന്ധിച്ച് ഉച്ചൈസ്തരം ഉറക്കെ പറയുന്നവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ ഭർത്താവിൻ്റെ സഹോദരങ്ങളും നമ്മുടെ ഭാര്യയും എങ്ങനെ അവർ തമ്മിലുള്ള അടുപ്പമെന്ത്, അകൽച്ചയെന്ത്, പരിധിയെന്ത്, നിയമമെന്ത് എന്നത് പറഞ്ഞിരുന്നു. ഇന്ന് വീണ്ടും അത് ഒന്നുകൂടി ആവർത്തിച്ച് ഉണർത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇടവേളയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ചിന്ത അതുതന്നെയാകട്ടെ.
0: ഭർത്താവിൻ്റെ സഹോദരങ്ങൾ, ഭർത്താവിൻ്റെ സഹോദരങ്ങൾ ഒരിക്കലും എന്തല്ല, മഹറമല്ല. ഭർത്താവിൻ്റെ വാപ്പ എന്താണ്, മഹറമാണ്. അഥവാ ഭർത്താവിൻ്റെ വാപ്പയോടൊപ്പം ഇരിക്കാം, അതേപോലെ തന്നെ പിന്നെ അദ്ദേഹത്തോടൊപ്പം യാത്രയാവാം.
1: തലമുടി കാണുന്നു,
0: തലമുടി കാണുന്നതിൽ വിഷയമല്ല. അതേപോലെ തന്നെ കൈ ഭാഗം കാണുന്നതിൽ പ്രശ്നമല്ല. കയ്യിൽ വളയിടുന്നൊക്കെ ഭാഗങ്ങൾ, അതേപോലെ തന്നെ പിന്നെ കാൽപാദങ്ങൾ, അതൊക്കെ കാണിക്കണം എന്നർത്ഥത്തിലല്ല. പിന്നെയും അത് കാണുന്നതിൽ എന്തില്ല, ഇളവുണ്ട് എന്നർത്ഥം. അപ്പോൾ പിന്നെ ആ ഭാഗങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം ഭർത്തൃ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ അന്യർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്യരുടെ മുമ്പിൽ സ്വീകരിക്കുന്ന മറ അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അതെന്തുകൊണ്ട് ഈ പലപ്പോഴും നിസ്ലാസൽ മതങ്ങൾ പറഞ്ഞില്ലേ, അൽഹം അൽമൗത്ത്, ഹം എന്ന് പറഞ്ഞെങ്കിൽ ഭർത്തൃ സഹോദരങ്ങൾ മാത്രമല്ല, പിന്നെയോ ഭർത്തൃ സഹോദരങ്ങളും അതേപോലെ ഭർത്താവിൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളും അതേപോലെ തന്നെ ആ വീട്ടിലുള്ള ആണുങ്ങൾ, മൊത്തത്തിൽ ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആണുങ്ങൾ, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ മന്യരായ ആണുങ്ങളൊക്കെയും അവർ മൗത്താണെന്നാണ് പറഞ്ഞത്. മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മഹാ അപകടമാണ്, നാശം കൊണ്ടുവരും എന്ന് ഉള്ളതാണ്. അതല്ലേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഒരു മറ സ്വീകരിച്ചിട്ട് നടക്കുന്നുവെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാണ് വേണ്ടത്, തൻ്റെ മക്കളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, അവർക്കൊരു മാതൃകയാവുന്നതിന് വേണ്ടി, ആ സ്ത്രീയിൽ മറ്റ് അയൽപക്കങ്ങളൊക്കെ മാതൃക കാണുന്നതിന് വേണ്ടി. എന്തുകൊണ്ട് പലപ്പോഴും പിന്നെ പല വാർത്തകളും കേൾക്കുമ്പോൾ പല സംഭവങ്ങളും അറിയിക്കുന്നത് എന്താണ്, ഈ ഇസ്ലാമികമായ ഒരു രീതി സ്വീകരിക്കാത്തതിനാൽ പല അപകടങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വാർത്തകൾ
1: പത്രമാധ്യമങ്ങൾ കാണുമ്പോൾ, വിഷ്വൽ മീഡിയകൾ കാണുമ്പോൾ ഒക്കെ ഏറെ നമ്മെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. പലപ്പോഴും ഒളിച്ചോട്ടങ്ങളുടെയും രഹസ്യബന്ധങ്ങളുടെയും എല്ലാം കെട്ടഴിയുമ്പോൾ തകർന്നടിയുന്നത് സുഭദ്രമായ കുടുംബ അടിത്തറകളും കാലഘട്ടങ്ങളായി കെട്ടിപ്പടുത്തുണ്ടാക്കിയ തറവാടിൻ്റെ പോരിമകളും പോരീശകളും എല്ലാം തന്നെയാണ്. ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വളരെ വ്യക്തമായ നിയമ അതിർത്തിയിൽ നിന്നുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. മഹറം എന്ന സംവിധാനം തന്നെ ഇസ്ലാം നടപ്പിലാക്കിയത് സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ്. അവളുടെ അഭിമാനത്തിനും അവളുടെ ശരീരത്തിനും എല്ലാമുള്ള സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ പലപ്പോഴും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയന്ത്രണങ്ങൾ അത് അങ്ങേയറ്റത്തെ ജയിലുകളായി ഫീൽ ചെയ്യുന്ന, ഇസ്ലാം വിശാലത തീരെ അനുവദിക്കുന്നില്ലെന്നും പരസ്പരമുള്ള വിശ്വാസത്തെ ഇസ്ലാം മാനിക്കുന്നില്ല എന്നുമൊക്കെയുള്ള ചില ചിന്തകൾ മനസ്സിൽ വെക്കുന്ന പലരും ഉണ്ടാകാറുണ്ട്. ഇസ്ലാം ഒരു സ്ത്രീക്ക് പഠിപ്പിച്ച വസ്ത്രധാരണത്തിൻ്റെ നിയമങ്ങളും തത്വങ്ങളുമുണ്ട്. ആ വസ്ത്രധാരണത്തിൻ്റെ നിയമങ്ങളും തത്വങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് സൗന്ദര്യപ്രകടനം ഭർത്താവിൻ്റെ ബെഡ്റൂമിൽ മാത്രം നടത്തേണ്ട വസ്ത്രധാരണ രീതികൾ, അത് പലപ്പോഴും പൊതുസമൂഹത്തിലേക്ക് ആ വസ്ത്രധാരണ രീതികൾ പുലർത്തി കടന്നു വരുന്നവരുണ്ട്. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. വസ്ത്രധാരണത്തിലെ, വേഷവിധാനത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ സംബന്ധിച്ച് മറ്റൊരു ചർച്ചയിൽ ഇൻഷാല്ലാ നമുക്ക് ചില വിശദാംശങ്ങൾ ചർച്ചക്കെടുക്കാവുന്നതാണ്. അതിന് നേരവും സന്ദർഭവും ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഭംഗിയായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ രണ്ട് മൂന്ന് രീതിയിലുള്ള വസ്ത്രധാരണത്തെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഭർത്താവ്, മഹറം, അന്യപുരുഷൻ, എങ്ങനെയാണ് ആ ഒരു ഔറത്തിൻ്റെ നിർണയങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരു വിശ്വാസിനിക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നതായിരിക്കട്ടെ നമ്മുടെ ചർച്ചയുടെ ഒരു തുടർച്ചയിൽ വരുന്ന അടുത്ത പോയിന്റ്.
0: സ്ത്രീകളുടെ ഔറത്തിനെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്മാർ, അവരിൽ നിന്ന് സ്ത്രീകളുടെ ഔറത്ത്, അതേപോലെ തന്നെ മഹറമുകളുടെ മുന്നിൽ ഒരു സ്ത്രീയുടെ ഔറത്ത്, സ്ത്രീകൾ അവരുടെ മുമ്പിൽ മറ്റൊരു ഒരു സ്ത്രീയുടെ ഔറത്ത്, ഇങ്ങനെ ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പരപുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ ഔറത്ത് എന്ത്, അതിൽ സഹാബികളുടെ കാലം മുതൽ ഇങ്ങോട്ട് ഈ നാൾ വരേക്കും വീക്ഷണ വ്യത്യാസം നിലവിലുള്ള ഒരു വിഷയമാണത്.
1: വളരെ ശക്തമായ ചർച്ച മുസ്ലിം ലോകത്ത് നിലനിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നു. മുൻഗാമികൾക്കിടയിലെ ആ ഒരു വീക്ഷണ വ്യത്യാസത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്വഹാബികളിൽ ആരെല്ലാം എന്തെല്ലാം സ്റ്റാൻഡ് ഈ വിഷയത്തിൽ സ്വീകരിച്ചു എന്നത് ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്.
0: ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, ഒരു സ്ത്രീ അവരുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരാവയവങ്ങൾ എല്ലാമാണ് പരപുരുഷനിൽ നിന്ന് എന്ന വീക്ഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമായിട്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവർ ഉണർത്തിയിട്ടുള്ളത്. ഭൂരിപക്ഷ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പരപുരുഷനിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഔറത്ത് അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരാവയവങ്ങൾ മൊത്തത്തിലാണ് എന്നതാണ്. പണ്ഡിതന്മാർ സഹാബികളിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹും അതേപോലെ മുഹമ്മദ് ഇബ്നു സീരീൻ അൽ ഹസനുൽ ബസറി തുടങ്ങിയിട്ടുള്ളതായ പണ്ഡിതന്മാർ സ്ത്രീകളുടെ ശരീരം മുഴുവൻ പരപുരുഷനിൽ നിന്ന് മറക്കേണ്ടതാണ്. അതേസമയം പിന്നെ ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരായത്തുണ്ട്, വല യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ബഹറ മിൻഹ, സ്ത്രീകൾ അവരുടെ അലങ്കാരങ്ങൾ പ്രകടിപ്പിക്കരുത് അതിൽ നിന്ന് പ്രത്യക്ഷമായതൊഴികെ എന്നാണ്. ആ പ്രത്യക്ഷമായത് എന്ത് ചെയ്യാം, പരപുരുഷന്മാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാം എന്നുള്ളതാണല്ലോ, പിന്നെ പരപുരുഷന്മാർക്ക് കാണാം എന്നുള്ളതാണല്ലോ, അത് അനുവദനീയമാണ് എന്നാണ് ആയത്ത് അറിയിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീയുടെ പരപുരുഷന്മാർ കണ്ടാൽ തെറ്റില്ലാത്ത ആ സൗന്ദര്യം ഏതാണ്, ആ സൗന്ദര്യം ഏത് എന്നുള്ളത് നിർണയിക്കുന്നതിലാണ് പിന്നെ സ്ത്രീയുടെ ഔറത്ത് എത്ര പരപുരുഷന്മാരുടെ മുമ്പിൽ എന്നുള്ള വിഷയം വരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ശരീരം മുഴുവൻ മറക്കണം, മുഖവും മുൻകൈയുമാണ് ആ പ്രത്യക്ഷമായ അല്ലെങ്കിൽ ഇല്ലാ മാ ബഹറ മിൻഹ പ്രകടമായ ഭാഗം എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ല, അത് ഒരു സ്ത്രീയുടെ പിന്നെ ശരീരം മുഴുവൻ അവർ മറക്കണം, പ്രകടമായ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീയുടെ പിന്നെ വസ്ത്രത്തേക്ക് മൂടുന്ന രിത തട്ടം അല്ലെങ്കിൽ ജിൽബാബ് ആണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ വീക്ഷണ വ്യത്യാസം സഹാബികളുടെ കാലം മുതലേ ഈ വിഷയത്തിലുണ്ട്. പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും നിലപാട് അതേപോലെ തന്നെ തെളിവുകൾ പലതും അവർ കൂട്ടി പിടിച്ചിട്ട് രേഖപ്പെടുത്തിയ അഭിപ്രായം, ഒരു സ്ത്രീയുടെ മുഖം പ്രകടമായാൽ അതേപോലെ തന്നെ മുൻകൈ പ്രകടമായിട്ടുണ്ട് എങ്കിൽ അത് അവർ കുറ്റക്കാരിയല്ല, അവർ അവരുടെ ഔറത്ത് മറ്റുള്ള മുമ്പിൽ പ്രകടിപ്പിച്ചു എന്ന ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തവരും അല്ല എന്ന് മനസ്സിലാക്കാനാണ്.
1: സ്ത്രീ മുഖം മറക്കൽ നിർബന്ധമാണെന്നും എന്നാൽ അത് ചെയ്തില്ലെങ്കിൽ അവൾ കുറ്റക്കാരിയാണ് എന്നുമുള്ള ഒരു വീക്ഷണഗതി കൂടി ഉണ്ട് എന്ന ബോധ്യത്തോടെ തീർച്ചയായും ഈ ഒരു ചർച്ചയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കേൾക്കുന്നു. കേൾക്കണം സഹോദരിമാർ, അവർ പഠിക്കട്ടെ, വിഷയങ്ങൾ ബോധ്യപ്പെടട്ടെ. ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടേതായ നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കും. അങ്ങനെ ബോധ്യപ്പെടാവുന്ന വിധമുള്ള റഫറൻസുകൾ മലയാളത്തിൽ തന്നെ നമുക്കുണ്ട്, അത് നിങ്ങൾക്ക് വായന വിധേയമാക്കാവുന്നതാണ്. ഒരുപക്ഷെ ജബ്ബാർ മദീനിക്കു തന്നെ മലയാളത്തിലെ ചില റഫറൻസുകൾ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയും, നമുക്ക് അതുകൂടി ഈ സന്ദർഭത്തിൽ കേൾക്കാൻ കഴിയണം.
0: ആ വിഷയത്തിൽ വലിയ വിവരണങ്ങൾ ഈ ആയത്തിൻ്റെയൊക്കെ വിവരണത്തിൽ തഫ്സീറുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇവിടെ ഉണർത്തിയതുപോലെ തന്നെ മുഹമ്മദ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ ഈ വിഷയം പിന്നെ സുന്ദരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിൻ്റെ വിവരണം, അതേപോലെ തന്നെ സൂറത്ത് അഹ്സാബിൽ യാ അയ്യുഹ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ ദാലിക അദ്നാ യുറഫ്ന ഫലാ യുദൈൻ എന്ന് തുടങ്ങുന്ന 59-ാമത്തെ ആയത്ത്. ഇതിൻ്റെയൊക്കെ വിശദീകരണത്തിൽ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിവരണം വളരെ സുന്ദരമായിട്ട് പിന്നെ നല്ല രീതിയിലുള്ള അവതരണമായിട്ട് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. പണ്ഡിതാഭിപ്രായങ്ങളെ സംയോജിപ്പിച്ച് തെളിവുകളെ കൊണ്ടെത്തിച്ചിട്ടുള്ളതായ ആ വിവരണം അത് വായിച്ച് ഈ വിഷയത്തിലൊരു പിന്നെ ഒരു അറിവ് നേടണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ പിന്നെ ഞാൻ ഉണർത്തുകയാണ്. കാരണം അമാനി മൗലവിൻ്റെ അവതരണം വളരെ സുന്ദരമായിട്ടുണ്ട്, പ്രത്യേകിച്ച് അഹ്സാബ് സൂറത്തിൻ്റെ വിവരണത്തിൽ. ഏതായാലും പരപുരുഷന്മാരുടെ മുമ്പിൽ ഒരു സ്ത്രീയുടെ ഔറത്ത് അത് പിന്നെ ശരീരം മുഴുവനും മറക്കണം, പക്ഷേ മുഖവും മുൻകൈയും വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അവർ ഇളവുണ്ട്, അത് ഒരു ആളെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ തെറ്റില്ല എന്നുള്ളതാണ് പിന്നെ തെളിവുകളെ മുന്നിൽ വെച്ച് പണ്ഡിതാഭിപ്രായങ്ങളും മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതായ ഒരു ഭാഗം.
1: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മാത്രമാണോ പിന്നെ അവളുടെ ഔറത്ത്, അതല്ല മുഖവും കൂടി ഔറത്തിന്റെ ഭാഗമാണോ എന്ന ഒരു ഗൗരവതരമായ ചോദ്യത്തിന്റെ ഉത്തരമാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ വിഷയം വായിക്കാനും പഠനവിധേയമാക്കാനും പറ്റിയ രീതിയിലുള്ള ചില ഭാഗങ്ങൾ ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല അൽ മദീനി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ചില തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഖുറാന്റെ സൂറത്തു നൂറിലെ 24-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ വചനം, വിശുദ്ധ ഖുറാനിന്റെ 24-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ വചനം, അതുപോലെ വിശുദ്ധ ഖുറാനിന്റെ 33-ാമത്തെ അധ്യായം സൂറത്തു അഹ്സാബിലെ 59-ാമത്തെ വചനം. നമ്പറുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. 24-ാമത്തെ അധ്യായം സൂറത്തു നൂറിലെ 31-ാമത്തെ വചനം, 33-ാമത്തെ സൂറത്ത് സൂറത്തു അഹ്സാബിലെ 59-ാമത്തെ വചനം. ഇതിന് അമാനി മൗലവി നൽകിയ പരിഭാഷയുടെ ഭാഗം നിങ്ങൾ ഗൗരവപൂർവ്വം വായിക്കുക. ഒരു പരിഭാഷ വീട്ടിലില്ലാത്തവർ പരിഭാഷ വാങ്ങാനുള്ള വ്യക്തമായ തീരുമാനമാണ് ഈ സന്ദർഭത്തിൽ എടുക്കേണ്ടത്. ഫാനുണ്ട്, മിക്സിയുണ്ട്, ഗ്രൈൻഡറുണ്ട്, നമുക്ക് വെള്ളമടിക്കാൻ ആവശ്യമായ മോട്ടോറുണ്ട്, വാഹന സൗകര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. അടുക്കളയിലേക്ക് വേണ്ടത് നമ്മൾ ബഹളം വെച്ച് വാങ്ങുന്നുണ്ട്. എന്തേ നമ്മുടെ വീട്ടിലൊരു പരിഭാഷ ഇല്ലാത്തത്? ഒരു പരിഭാഷ നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടെ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കും എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ജബ്ബാർ മദീനയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ബഹുമാനനായ ജബ്ബാർ മദീനി പറഞ്ഞുവല്ലോ, മുഖഭാഗം ഒരു സ്ത്രീയും ഒഴിവാക്കിടൽ, മുഖം മറക്കാതിരിക്കൽ കുറ്റകരമല്ല എന്ന കാര്യം നിങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. മുഖം മറക്കൽ അത് ഗുണപരമാണ്, കൂടുതൽ ഉദാത്തമാണ് എന്നതോടൊപ്പം തന്നെ മുഖം ഒരു സ്ത്രീ മറച്ചിട്ടില്ലെങ്കിൽ അവൾ കുറ്റക്കാരിയല്ല എന്ന് ബോധ്യപ്പെടുന്ന തെളിവുകളുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ആ തെളിവുകൾ? ആ തെളിവുകൾ സൂചിപ്പിക്കാൻ കഴിയുമോ?
0: ചില ഹദീസുകൾ അറിയിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ തന്നെ സ്ത്രീകളുടെ മുഖം കണ്ടിരുന്നു എന്നറിയിക്കുന്ന ഒരു സ്ത്രീ വന്നു. തിരുസവിധത്തിൽ സഹാബത്തുണ്ടായിരുന്നു. നബിയോട് പറയാണ്, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം. അപ്പോൾ അവരിലേക്ക് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉറ്റുനോക്കിയെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്നും അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ ആ സ്ത്രീ വിചാരിച്ചു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നിൽ വിരക്തയാണ്, അവരിരുന്നു. അപ്പോൾ അവരെ കണ്ട മറ്റൊരു സഹാബി എഴുന്നേറ്റ് പറയാണ്, റസൂലേ, നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ അവരെ എനിക്ക് കല്യാണം കഴിച്ചു തന്നല്ലോ. അപ്പോൾ ആ സ്ത്രീ, അവർ മുഖം തുറന്നിട്ട് സ്ത്രീയായിരുന്നു. ഇതേപോലെ വേറെയും പിന്നെ ഹജ്ജ് വേളയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഫദൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തിരു ദൂതരുടെ പിന്നിൽ വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് ഖസ്അം ഗോത്രത്തിൽപ്പെട്ട ഒരു മഹദി, ഒരു സ്ത്രീ, അവർ വളരെ സുന്ദരിയായിരുന്നു, ശാരീരിക കാന്തിയുള്ള പെണ്ണായിരുന്നു. അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാം, ഹസ്ന ആയിരുന്നു, വദീഅത്തായിരുന്നു, എന്നാൽ നല്ല സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. വന്ന് നബിയോട് ഫത്വ ചോദിച്ചപ്പോൾ ഫദൽ അവരെ നോക്കുകയാണ്. മനുഷ്യ സഹജമായിട്ടുള്ളതായ ഒരു അവസ്ഥ, യുവാവാണ് ഫദൽ, വന്ന സ്ത്രീയും യുവതിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഫദലിൻ്റെ താടി പിടിച്ചിട്ട് ആ സ്ത്രീയിൽ നോക്കുന്നതിന് തിരിക്കുന്നുണ്ട്, 3 തവണ തിരിച്ചു എന്നാണ്. എത്രമാത്രം വെച്ചാൽ അബ്ബാസ്, ഫദലിൻ്റെ ഉപ്പ, റസൂലുള്ളാഹിയുടെ പിതൃവ്യൻ, ഇത് കണ്ടിട്ട് ചോദിക്കുന്നു നബിയോട്, എന്തിനാണ് നിങ്ങൾ ഫദലിൻ്റെ മുഖം 3 തവണ ഇങ്ങനെ പിടിച്ച് തിരിക്കണമെന്ന് ഞാൻ കണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു യുവാവും യുവതിയുമാണ്, അവർ അന്യോന്യം നോക്കുമ്പോൾ, മുഖത്തോട് മുഖം നോക്കുമ്പോൾ അവരിൽ ഞാൻ ഒരു ഫിത്ന ഭയന്നതിനാലാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പറഞ്ഞ ഇതേപോലെ വേറെയും കുറേ ഹദീസുകൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ തന്നെ പിന്നെ സഹാബ വനിതകളുടെ മുഖം കണ്ടിരുന്നു എന്നത് അറിയിക്കുന്ന, അതിനർത്ഥം പിന്നെ ആരും മുഖം മറച്ചിരുന്നില്ല എന്നോ, മുഖം പിന്നെ മറച്ചാൽ അതൊരു തെറ്റാണോ എന്നല്ല. പിന്നെ മുഖം മറക്കുന്നത് മര്യാദയും അദബുമാണ്. അതല്ലേ നമ്മൾ വായിക്കുന്നത്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ, പിന്നെ ആ യാത്രയിൽ ഒറ്റപ്പെട്ട സംഭവത്തിൽ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ മരുഭൂമിയിൽ അവർ ഒറ്റപ്പെട്ട് കിടന്ന ആ സന്ദർഭം നമ്മൾ വായിക്കണില്ലേ. അവരൊറ്റയ്ക്ക് മരുഭൂമിയിൽ, അപ്പോഴാണ് സഫ്വാൻ ഇബ്നു മുആത്ത് അസ്സുലമി വന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സൗജത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഇന്നാ ലില്ലാഹി ചൊല്ലുന്നത് കേട്ടിട്ട് പിന്നെ ഉമ്മുൽ മുഅ്മിനീൻ എഴുന്നേറ്റു നോക്കുമ്പോൾ സഫ്വാനാണ്. എന്താ ആയിഷ ഉമ്മ പറയുന്നത്? അവരവരുടെ ഖിമാർ എടുത്തിട്ട് വേഗം ചെയ്തു എന്നാണ്, മുഖം മറച്ചു എന്നാണ്. മനസ്സിലായി? ആ ഒരു ലജ്ജയും അതേപോലെ തന്നെ ആ ഒരു അദബും, അത് പിന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീനുണ്ടായിരുന്നു, ആ രീതി സ്ത്രീകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് അദബ് തന്നെയാണ്. അതേസമയം ഇവിടെ ഒരു പരപുരുഷനിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഔറത്തിന് നമ്മൾ വിശദീകരിക്കുമ്പോൾ, അതിലെ കർമ്മശാസ്ത്രം പറയുമ്പോൾ, അതിലെ മതവിധി പറയുമ്പോൾ ഈ ഒരു ഭാഗം പിന്നെ ഉണർത്തേണ്ടതിൻ്റെ, ഒരു സ്ത്രീയുടെ മുഖം കണ്ടു എന്നതിനാൽ അല്ലെങ്കിൽ മുൻകൈ കണ്ടു എന്നതിനാൽ അതൊരു അപരാധമാണെന്ന്, അത് പിന്നെ അവർത്ത് കാണിച്ചു എന്ന് വിധിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്.
1: ജസാകുമുല്ലാഹ് ഖൈർ. ഇവിടെ വളരെ ക്ലാരിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അബ്ദുൽ ജബ്ബാർ മദീനിയുടെ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു സഹോദരിയും അവരുടെ നിക്കാബ് അഴിച്ചു വെക്കേണ്ടതില്ല. കാരണം, ഒന്ന്, ഇത് ഏറ്റവും നല്ല രീതിയിൽ ഇത്തരമൊരു രീതി സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ രീതി തുടരണമെന്നു തന്നെയാണ്, അതുണ്ടാവട്ടെ എന്നു തന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം എടുത്തു ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വശം, ഇത് ഒരു ചെയ്തില്ലെങ്കിൽ കുറ്റകരമാണ് എന്ന നിലപാട്, അതിൻ്റെ പ്രാമാണികമായ ചില വശങ്ങളാണ് ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മദീനി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ചർച്ച അത്തരമൊരു പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ഉപചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ചോദിക്കാനും ക്ലിയറാക്കാനുമുണ്ട്. മറ്റൊരു സന്ദർഭത്തിലാകാം. അതായിരുന്നില്ലല്ലോ നമ്മുടെ ചർച്ചയുടെ മർമ്മം. എന്താണെങ്കിലും, എന്നാൽ ഈ ചർച്ചകളൊക്കെ കേട്ടുകൊണ്ട് ഒരുപക്ഷെ എൻ്റെ കൂടെ, ബഹുമാനനായ എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ, ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ പതിനായിരങ്ങൾ ഇപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. അവർ സൈഡോപ്പണായ ചുരിദാറും ധരിച്ച്, അവർ ശരീരത്തിലേക്ക് ഇറുകിയ വസ്ത്രവും ധരിച്ച്, അവർ ഒരുപക്ഷെ അവരുടെ കഴുത്തിൻ്റെ ഭാഗം അങ്ങാടികളിൽ പ്രകടിപ്പിച്ച് അവരുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം സമൂഹത്തിൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് നടക്കുന്നുണ്ട്. അവർ സാരിത്തലപ്പ് തലയിലേക്കിട്ട് അവരുടെ ജോലിസ്ഥലത്തും അല്ലാത്ത സ്ഥലത്തും അവരുടെ സൗന്ദര്യത്തെ ജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ, ഭർത്താവ് മാത്രം കാണേണ്ടത് അല്ലാത്തവർക്കു കൂടി പങ്കുവെക്കുന്ന വസ്ത്രധാരണ രീതികളുണ്ട്. സഹോദരി, ഇത് തിരുത്താനും ചിന്തിക്കാനുമുള്ള സന്ദർഭമാണ്. മുഖത്ത് വെക്കുന്ന ഒരു കഷ്ണം തുണി, അതിനെ നിക്കാബ് എന്ന് നമ്മൾ വിളിക്കുന്നു. അത് വേണമോ വേണ്ടയോ, അത് നിർബന്ധമാണോ അത് നിർബന്ധമല്ലയോ എന്നാണ് ചർച്ച. ആ ചർച്ച നടക്കുന്നിടത്താണ് നിങ്ങളേറെ പിന്നിലാണ്. ഇനിയും ഒരുപാട് ദൂരം നിങ്ങൾക്ക് യാത്ര ചെയ്തെത്താനുണ്ട്. ഓർക്കുക, നമ്മുടെ ശരീരം നരകത്തിൽ കത്തുന്ന ഇന്ധനമാകരുത്. നമ്മുടേത് മാത്രമല്ല, നമ്മുടെ മക്കളുടേതും. അതുകൊണ്ട് സ്നേഹക്കൂടിൻ്റെ അടുത്ത ചില എപ്പിസോഡുകൾ ആ വഴിക്കായിക്കൂടെ എന്ന ചോദ്യങ്ങൾക്ക്, ചിന്തകൾക്ക് പ്രസക്തിയുണ്ട്. ലൈവ് ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ വന്ന ചില ചോദ്യങ്ങൾ, എൻ്റെ വാട്സാപ്പിൽ വന്ന ചില മെസ്സേജുകൾ നൽകുന്ന സൂചനകൾ അതാണ്. ആ സൂചനകളുടെ ഭാഗത്തേക്ക് തന്നെ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വരാം. തീർച്ചയായും നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ കുറേ പറയാനുണ്ട്, ചോദിക്കാനുണ്ട്, എഴുതാനുണ്ട്, വിമർശിക്കാനുണ്ട്. അല്ലിജാബയിലേക്കുള്ള ചോദ്യങ്ങളാണ് പലതും. പലതും സ്നേഹക്കൂടിലെ വീണ്ടും ചർച്ചകൾക്ക് വരേണ്ടതാണ്. എല്ലാം വേർതിരിച്ച് ഇൻഷാ അല്ലാ വളരെ കൃത്യമായ സ്ക്രിപ്റ്റോടുകൂടെ വീണ്ടും വരും. അതിന് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വേണം, അഭിപ്രായങ്ങൾ വേണം, തുറന്നെഴുത്തുകൾ വേണം, വിമർശനങ്ങൾ വേണം. നിങ്ങൾക്ക് അനുഭവപ്പെട്ട ആനന്ദങ്ങളുണ്ടെങ്കിൽ ആ ആനന്ദങ്ങൾ വേണം, നിങ്ങളുടെ സന്തോഷ പ്രകടനങ്ങൾ വേണം. എല്ലാം രേഖപ്പെടുത്താനൊരു പുതിയ ഫീച്ചർ നമ്മൾ നമ്മുടെ റേഡിയോ സംവിധാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ആപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ റെഡി ബട്ടൻ്റെ, നിങ്ങൾ റേഡിയോ തുറക്കുന്നതാണ് റെഡി ബട്ടൺ, അതിൻ്റെ എതിർ സൈഡിൽ റെഡി ബട്ടൺ വലതുഭാഗത്താണ്, അതേ ബാറിൽ ഇടതുഭാഗത്ത് ഒരു അടയാളം കാണാം. ജസ്റ്റ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് സെഷനിലേക്ക് പോകാം. ഫീഡ്ബാക്ക് രണ്ട് നിലക്ക്, ഒന്ന് ശബ്ദമായി അയക്കാം, രണ്ട് ടെക്സ്റ്റ് മെസ്സേജായി അയക്കാം. നിങ്ങളുടെ പേരും ഇമെയിൽ ഐ ഡിയും എല്ലാം ചേർത്തതിൻ്റെ ശേഷം അടിഭാഗത്ത് ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കഴിവതും മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ശബ്ദ സന്ദേശമാണ് അയക്കുന്നതെങ്കിൽ ഏറ്റവും മുകൾ ഭാഗത്ത്, ആപ്പിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വലതുഭാഗത്ത് ഒരു വോയിസ് മെസ്സേജ് ഐക്കണുണ്ട്. അതിൽ പ്രസ് ചെയ്താൽ, ജസ്റ്റ് പ്രസ് ചെയ്താൽ നിങ്ങൾക്കൊരു വിൻഡോ വരും. ആ വിൻഡോയിൽ അമർത്തിപ്പിടിച്ചാൽ വോയിസ് റെക്കോർഡിംഗ് ഇപ്പോൾ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. ആ വോയിസ് മെസ്സേജുകളും ടെക്സ്റ്റ് മെസ്സേജുകളും കാത്തിരിക്കുന്നു. 24 മണിക്കൂറും ഉറങ്ങാതെ പ്രവർത്തിക്കുന്ന പീസ് റേഡിയോ സ്റ്റുഡിയോയിലെ ഈ എപ്പിസോഡിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. പ്രത്യേകിച്ച് സ്നേഹക്കൂടിൽ നമ്മൾ ചില ആളുകളുടെ സംശയങ്ങളോ അഥവാ അവർക്കിടയിലെ പ്രശ്നങ്ങളെ അതെങ്ങനെ ദൂരീകരിക്കാം, എന്നോട് ഇഷ്ടമല്ല, അപ്പം എങ്ങനെ എനിക്ക് ഇഷ്ടമുണ്ടാക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, മറിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ചെയ്തു, മതവിധികളാണ് ഇതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കുടുംബങ്ങൾ പ്രശ്നം ഉണ്ടാകുമ്പോഴേ, ഭർത്താവിൻ്റെ അടുത്ത് പ്രശ്നമാണെങ്കിൽ ഭാര്യ അതിനെന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു മതവിധി കണ്ടെത്താൻ നോക്കും. മൂപ്പരാ ചെയ്യണത് ഇസ്ലാമിൻ്റെ
2: ഭർത്താവ് നേരെ ഭാര്യയോട്
3: തിരിച്ചുണ്ടാവും.
2: അതിനെന്തെങ്കിലും ഒരു മതവിധി, അത് അങ്ങനെയല്ല, ഈ പണ്ഡിത് എങ്ങനെ പറഞ്ഞേ, ആ പണ്ഡിത് അങ്ങനെ പറഞ്ഞേ, ശരിയായ മതവിധി എന്താണ് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്തത്.
3: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവസാനമായിട്ട് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് അൽ ഉസൂലിലേക്കാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീ നബിറുല്ലാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഉറുഫ് എന്നുള്ളതാണ്. ഉറുഫിൻ്റെ വിശദീകരണങ്ങളും അതുമായി ബന്ധപ്പെടുന്ന ഇസ്ലാമിക നിയമങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉറുഫ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം നാട്ടുനടപ്പ്, അതല്ലെങ്കിൽ നാട്ടാചാരം എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം. ഉറുഫ് എന്നുള്ളത് അറബി ഭാഷാ നിയമപ്രകാരം രണ്ട് അർത്ഥങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, ഹുവ ഇദ്രാകു ശൈ അലാ ഹഖീഖതിഹി, ഒരു കാര്യം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അതിനെ ഗ്രഹിക്കുക. രണ്ടാമത്തെ കാര്യം തതാബുഅശ്ശെ, ഒരു കാര്യത്തെ പിന്തുടരുക, അതല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ പിന്നാലെ പോയി പ്രതീക്ഷിച്ചിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭാഷയിൽ ഉറുഫ് എന്ന് പറയാറുണ്ട്. എന്നാൽ മതപരമായി ഒരു കാര്യം അത് ഉറുഫാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ബിഅന്നഹു മാ തആറഫ അലൈഹി അന്നാസു മിൻ ഉമൂരി ദുനിയാഹും, ജനങ്ങൾ അവരുടെ ദുനിയവിയായ ഭൗതികമായ കാര്യങ്ങളിൽ പരസ്പരം അറിഞ്ഞ കാര്യങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തആറുഫായിട്ടുള്ള ജനങ്ങൾക്ക് പരിചിതമായ കാര്യങ്ങൾ, എന്തൊക്കെ ദുനിയാവിയായ കാര്യങ്ങളിലുണ്ടോ അതൊക്കെ യഥാർത്ഥത്തിൽ ഉറുഫ് എന്ന് പറയാറുണ്ട്. മറ്റൊരു തഫ്സീറിൽ കാണാം, ഫഹുവ കുല്ലു ഖൗലിൻ വഫിഇലിൻ വതർക്കിൻ ഇഅതാദ അലൈഹി അന്നാസ്, ജനങ്ങൾ പതിവായി കൊണ്ട് ചെയ്യുന്നതോ പറയുന്നതോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതോ ആയിട്ടുള്ള സംഗതികൾ, ഇതിനാണ് നമ്മൾ നാട്ടാചാരം അതല്ലെങ്കിൽ നാട്ടുനടപ്പ് എന്ന് സാധാരണ പറയാറുള്ളത്. ഉറുഫിന് പകരമായി ചിലപ്പോൾ ചില പണ്ഡിതന്മാരെങ്കിലും ആദത്ത് എന്നും പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ആദത്ത് എന്നുള്ളത് ഒരേ ഉറുഫിൻ്റെ അതേ അർത്ഥമാണോ അല്ലയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ ഭിന്നതയുണ്ടെങ്കിലും റാജിഹായിട്ടുള്ള അഥവാ കുറച്ചുകൂടി നമുക്ക് സ്വീകാര്യമായ ഒരഭിപ്രായം, ഇത് ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയുള്ള പ്രയോഗങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ ചെറിയ വ്യത്യാസങ്ങൾ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഉറുഫ് എന്ന് പറയുമ്പോൾ മാ യഅതാദുഹു ജമാഅത്തുൻ നാസ് വയതആറഫൂനഹു ഫീമാ ബൈനഹും മിനൽ ബൈഇ വശ്ശറാഇ വന്നികാഹി വമാ അശ്ബഹ ദാലിക, ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും മനസ്സിലാക്കുകയും പതിവായിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവരുടെ കച്ചവടം, വാങ്ങുക കൊടുക്കുക, കല്യാണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഉറുഫ് എന്ന് പറയുക. ആദത്ത് എന്ന് പറഞ്ഞാൽ ഹിയൽ അംറു അൽ മുത്തഖർ സവാ ഉൻ അക്കാന ലി ജമാഅത്തിൻ അം ലി ഫർദിൻ, ഒരു ആവർത്തിച്ച് വരുന്ന, അതൊരു സംഘമാകട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയാവട്ടെ, അങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്ന ഒരു കാര്യം അതവരുടെ ആദത്താണ് എന്ന് സാധാരണ പറയാറുണ്ട്. ഉറുഫ് എന്നുള്ളത് ലാ യക്കൂനു ആദ ലി ഫർദിൻ, ഒരു വ്യക്തിയുടെ ഒരു ആദത്തിന് ഉറുഫ് എന്ന് പറയില്ല എന്നാണ്. അതായത് ഒരു വ്യക്തി അയാൾ ഒരു സംഗതി പതിവായി കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ സമൂഹത്തിൻ്റെ ഒരു ഉറുഫായി പരിഗണിക്കപ്പെടുകയില്ല. നേരെ മറിച്ച് ബൽ യക്കൂനു ആദത്തൻ ലിൽ ജമാഅ ഫഖത്ത്, അതൊരു ആളുകളുടെ ഒരു ആദത്തായിക്കൊണ്ട് മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നതാണ്. അപ്പോൾ ഈ ഉറുഫിൻ്റെ കാര്യം ശരീഅത്തുമായി കൊണ്ട് ബന്ധപ്പെടുന്ന അവസ്ഥകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത്. അഥവാ ഇത് ശരീഅത്തിനെ സംബന്ധിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ ഉറുഫിൻ്റെ പ്രാധാന്യം എന്താണ്, ഉറുഫ് എങ്ങനെയാണ് ശരീഅത്തുമായി കൊണ്ട് ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ്. അത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഒരു ശാരിഅ ഒരു ഹുക്മ് പറയുമ്പോൾ, ഒരു വിധി പറയുമ്പോൾ രണ്ട് അവസ്ഥകളാണ് അതിനുണ്ടാവുക. അഥവാ അള്ളാഹുവോ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമികമായ ഒരു വിധി ആളുകൾക്ക് നൽകുമ്പോൾ രണ്ട് അവസ്ഥകൾ അതിനുണ്ടാകും. ഒന്ന്, ഒരു കാര്യം അള്ളാഹുവും റസൂലും കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു, ആ പഠിപ്പിച്ച സംഗതിയുടെ ഷറഹുകളും തഫ്സീറുകളും അള്ളാഹു റസൂലും പഠിപ്പിക്കുന്നു, അങ്ങനെയുള്ള വിധികളുണ്ടാകും. അഥവാ ഒരു വിധി അള്ളാഹുവും റസൂലും പുറപ്പെടുവിക്കുന്നു, ആ വിധിയുടെ വിശദീകരണങ്ങളും അള്ളാഹുവും റസൂലും നമ്മെ പഠിപ്പിച്ചതുണ്ടാകും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ആ വിശദീകരണങ്ങളിലേക്ക് മാത്രമേ നമുക്ക് മടങ്ങാൻ നിർവാഹമുണ്ടാവുകയുള്ളൂ. ഉദാഹരണം പറയാം, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ 72-ാമത്തെ ആയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞൊരു സംഗതിയാണ്. ഈ ആയത്ത് ഒരു ഉദാഹരണത്തിന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, അനഖീമു സ്വലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. അപ്പോൾ നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ശാരിഇന്റെ വിധിയാണ്. ആ വിധിയെ നമുക്ക് ഇനി പരിശോധിക്കാനുള്ളത്, ആ വിധി നൽകിയ ശാരിഅ ആ വിധിയുടെ വിശദീകരണം നൽകിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അഖീമുസ്സല എന്ന വിധിയുടെ വിശദീകരണങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൻ്റെ രൂപവും സമയവും അളവും എണ്ണവും എല്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം വിധികളിൽ നമ്മൾ ശാരിഇന്റെ വിധികളിലേക്കു തന്നെയാണ് മടങ്ങേണ്ടത്. മറ്റൊരു ഉദാഹരണം നോക്കൂ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, വിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. അപ്പോൾ നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞ ശാരിഅ അള്ളാഹുവോ റസൂലോ അതിന് വിശദീകരണം നൽകിയിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കണം, ഉണ്ട്. എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നോമ്പ് ഇല്ലാതെയായിത്തീരുക എന്നുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവും റസൂലും നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അഖീമുസ്സലാ വആതുസ്സകാ, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, ഇതൊരു വിധിയാണ്. ആ വിധിയുടെ വിശദീകരണം ശാരിഉ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ശാരിഉ നൽകിയ വിശദീകരണമാണ് സക്കാത്തിൻ്റെ നിസാബ് ഇത്ര, ഇത്ര ഇത്ര കാര്യങ്ങൾക്കൊക്കെയാണ് സക്കാത്ത് നിർബന്ധമായിട്ടുള്ളത്. മനുഷ്യന്മാരുടെ പൊതു മനുഷ്യന്മാരുടെ നിത്യജീവിതവുമായി കൊണ്ട് ബന്ധപ്പെടുന്ന അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ, അത് സക്കാത്തിൽ നിന്നൊഴിവാണ്. വാഹനം, വീട്, അതുപോലെ തന്നെ ഭൂമി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെ വിശദീകരിച്ച് നൽകിയ കാര്യങ്ങളിൽ ശാരിഇന്റെ ഷറഹിലേക്ക് നമ്മൾ തിരിയണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. അഥവാ ശാരിഅ അള്ളാഹുവും റസൂലും നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ രണ്ട് വിധമാണ് നമ്മൾ പറഞ്ഞു. അതിൽ രണ്ട്, അതിൽ ആദ്യത്തെ രീതിയാണ് അള്ളാഹുവും റസൂലും വിധി പറയും, ആ വിധിയുടെ വിശദീകരണങ്ങളും അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. രണ്ടാമത്തൊരു രീതി, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിധി പറയും, ഒരു ഹുക്മും പറയും, അതിൻ്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ടാവുകയില്ല, പ്രവാചകൻ അത് വിശദീകരിച്ചിട്ടുമുണ്ടാവുകയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഉറുഫിലേക്ക് മടങ്ങേണ്ടത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി, പ്രധാന ചർച്ചയായ ഉറുഫ് കടന്നു വരുന്നത്. ശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യം അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറുഫിനെപ്പറ്റി പഠിക്കുക, ഉറുഫിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാന വിവരമാണ്, അടിസ്ഥാന ജ്ഞാനമാണ്. നാട്ടു നടപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടിലെന്താണ് നടപ്പ്, ആ നാട്ടു നടപ്പിന് ഇസ്ലാം ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഏതൊരു നാട്ടിലാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്, ആ നാടിൻ്റെ നാടി മിടിപ്പുകൾ ഒരു വ്യക്തി, പ്രത്യേകിച്ചും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് അതിൽ ജ്ഞാനമുണ്ടാകണം, അതിനെ സംബന്ധിച്ചുള്ള അജ്ഞത അവനുണ്ടായിക്കൂടാ, സമൂഹത്തിൻ്റെ കൂടെയുള്ള സഞ്ചാരത്തിൽ അവൻ പങ്കാളിയാകണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു നിയമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില സംഗതികളാണ്. സൂറത്തുൽ ബഖറയിൽ 233-ാമത്തെ ആയത്ത് നമുക്ക് പരിശോധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പറയുന്നത്, വൽ വാലിദാതു യുർളിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, മാതാക്കൾ അവരുടെ ഔലാദുകൾ, അവരുടെ കുഞ്ഞുങ്ങൾ പൂർണ്ണമായ രണ്ട് വർഷം മുലയൂട്ടണം. ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ, റളാഅത്ത് പൂർത്തിയാക്കുവാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, അവരുടെ കുഞ്ഞുങ്ങളുടെ മാതാക്കൾക്ക് അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും ഇവർ കൊടുക്കണം. ബിൽ മഅറൂഫ്, മഅറൂഫ് അനുസരിച്ചുകൊണ്ട്. ഇവിടെ ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, എങ്ങനെയാണ്? ബിൽ മഅറൂഫ്, മഅറൂഫ് അഥവാ ഉറുഫ് അനുസരിച്ചുകൊണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും, ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയ്ക്ക് അവർ റിസ്ക് കൊടുക്കേണ്ടത് ആ നാട്ടിൽ സാധാരണയായിക്കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണവും, അതേപോലെ തന്നെ ആ നാട്ടിൽ സാധാരണയായിക്കൊണ്ട് ആളുകൾ ധരിക്കുന്ന വസ്ത്രവും ഒക്കെയാണ്. അപ്പോൾ ആ നിലക്ക് ആ നാട്ടിലെ നാട്ടു നടപ്പനുസരിച്ചുകൊണ്ടാണ് അവർക്ക് റിസ്ക്കും കിസ്വത്തുകളും ഭക്ഷണങ്ങളും നൽകേണ്ടത്. അപ്പോൾ ഇവിടെ ഭക്ഷണം കൊടുക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല നിർദ്ദേശിക്കുമ്പോൾ ആ ഭക്ഷണത്തിനും ആ വസ്ത്രത്തിനുമുള്ള മാനദണ്ഡം അള്ളാഹു നിർണയിക്കുന്ന ഉറുഫിലൂടെയാണ്. എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം, എത്രയാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ വസ്ത്രങ്ങളാണ് വാങ്ങിക്കൊടുക്കേണ്ടത്, എത്രയാണതിൻ്റെ കാര്യങ്ങൾ, ഇതൊന്നും അള്ളാഹുവോ റസൂലോ, ഇപ്പം നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ, സകാത്തിനെ കുറിച്ച് പഠിപ്പിച്ചതുപോലെ, സ്വയാം നോമ്പിനെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ പറഞ്ഞു തന്നിട്ടില്ല. കാരണം ഇത് ഉറുഫ് അനുസരിച്ചുകൊണ്ടാണ് നടത്തേണ്ടത്. ഒരു നാട്ടിൽ സാധാരണ ഭക്ഷിക്കുന്ന ഭക്ഷണം ആയിരിക്കുകയില്ല മറു നാട്ടിലുണ്ടാവുക. ഒരു നാട്ടിൽ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രവും അതിൻ്റെ രീതികളും മറ്റു നാട്ടിൽ ഉണ്ടാകണമെന്നില്ല, അതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാവുകയും ചെയ്യാം. എന്നാൽ ഇവിടെ ഉറുഫനുസരിച്ച് പറയുമ്പോൾ ഇത് ഇസ്ലാമിക വിരുദ്ധമാകാൻ പാടില്ലെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിരുത്തേണ്ടതാണ്. ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഉറുഫുകളെയാണ് ഇസ്ലാം അംഗീകരിക്കൂ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന വക്കിസ്വത്തുഹുന്ന ബിൽ മഅറൂഫ് എന്നത് ഉറുഫനുസരിച്ച് കൊണ്ടാണ്. ഇനി വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാഇലെ 19-ാമത്തെ ആയത്തിൽ കാണാം, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുക. ഇങ്ങനെ നിങ്ങളുടെ ഉറുഫ് അനുസരിച്ചുകൊണ്ട്. അപ്പോൾ ഒരു ഭാര്യയ്ക്ക് ആ ഭാര്യ എന്നുള്ള നിലയിൽ ആ നാട്ടിൽ കിട്ടേണ്ട അവകാശങ്ങളുണ്ടാകും, അവർക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകും. അവരുടെ താമസ സ്ഥലങ്ങളിലാകട്ടെ, അവരുടെ വസ്ത്രങ്ങളിലാവട്ടെ, അവരുടെ യാത്രകളിലാവട്ടെ, അവരുടെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നിടത്താവട്ടെ, ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത നാട്ടു നടപ്പനുസരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഭാര്യമാർക്ക് നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ അവരോട് വർത്തിക്കണം. അപ്പോൾ ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വഅശ്റുഹുന്ന എന്ന് പറഞ്ഞതിന് ശേഷം ബിൽ മഅറൂഫ്, അവിടെ മഅറൂഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറുഫാൻ, അഥവാ നാട്ടിൽ നടക്കുന്ന രീതിയിലുള്ള മുആശറത്തുകളും അതുപോലെ തന്നെ ഇടപാടുകളും ഭാര്യയുടെ അവകാശങ്ങളുമൊക്കെ നിർണയിക്കുന്നത് യഥാർത്ഥത്തിൽ ആ നാട്ടിലുള്ള അവിടുത്തെ നാട്ടു നടപ്പുകളാണ്. സൂറത്തുൽ ബഖറയിൽ തന്നെ കാണാം, വഇദാ തുല്ലഖ്തുമു നിസാ ഫബലഗന അജലഹുന്ന ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ സർഹൂഹുന്ന ബിമഅറൂഫിൻ. നിങ്ങൾ സ്ത്രീകളെ തൊലാഖ് ചൊല്ലി അവരുടെ അജലെത്തുകയും ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ, അങ്ങനെ അവർക്ക് അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പിടിച്ചു വെക്കാം, അഥവാ ഉറുഫനുസരിച്ചുകൊണ്ട് അവരെ നിങ്ങളുടെ കൂടെ ജീവിപ്പിക്കാം, അല്ലെങ്കിൽ ഔസർഹൂഹുന്ന ബിമഅറൂഫിൻ, അതല്ലെങ്കിൽ നല്ല രീതിയിൽ അഥവാ നിങ്ങളുടെ നാട്ടു നടപ്പും കാര്യങ്ങളുമൊക്കെ അനുസരിച്ചുകൊണ്ട് അവരെ സറാഹ് അവരെ നല്ല രീതിയിൽ പിരിച്ചുവിടുകയും ചെയ്യാം. അപ്പോൾ പിരിച്ചുവിടുമ്പോൾ നാട്ടിൽ എന്താണ്, ഒരു സ്ത്രീയെ പിരിച്ചുവിടുമ്പോൾ ആളുകൾക്കിടയിൽ സാധാരണയുള്ള നാട്ടു നടപ്പ് എന്താണോ ആ നാട്ടു നടപ്പ് പാലിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ അവരെ പിരിച്ചുവിടേണ്ടത്. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള ഒരു നസ്സാണ്. അപ്പോൾ ഉറുഫ് എന്നുള്ളത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങളുമായി എത്രമാത്രം അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളും തെളിവുകളുമാണ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ 236-ാമത്തെ ആയത്തിൽ കാണാം, ലാ ജുനാഹ അലൈക്കും ഇൻ തുല്ലഖ്തുമുൻ നിസാഅ മാലം തമസ്സൂഹുന്ന ഔ തഫ്രിദു ലഹുന്ന ഫരീള ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف حقا على المحسنين. നിങ്ങൾ സ്പർശിച്ചിട്ടില്ലാത്ത സ്ത്രീകളെ, അതല്ലെങ്കിൽ മഹർ നിശ്ചയിച്ചിട്ടില്ലാത്ത സ്ത്രീകളെ നിങ്ങൾക്ക് തലാഖ് ചൊല്ലുന്നതുകൊണ്ട് വിരോധമില്ല. മാത്രമല്ല ومتعوهن, നിങ്ങൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം അവർക്ക് കൊടുക്കണം, നിങ്ങളുടെ ഖദറനുസരിച്ച് കൊടുക്കണം. കഴിവുള്ളവൻ അങ്ങനെ കൊടുക്കട്ടെ, കഴിവില്ലാത്തവൻ അങ്ങനെ കൊടുക്കട്ടെ, മതാ അംബിൽ മഅറൂഫ്, ഉറുഫ് അനുസരിച്ചുകൊണ്ട്. അഥവാ സാധാരണയായി ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്ത് അവരുടെ കൂടെ കൂടി വീട്ടിൽ കൂടാതെ തന്നെ അവരെ തൊലാക്ക് ചൊല്ലി പിരിച്ചയക്കുമ്പോൾ ആ നാട്ടിലുള്ള നടപ്പെന്താണോ, എത്രയാണോ പണമായോ അല്ലെങ്കിൽ സമ്മാനമായോ അവർക്ക് കൊടുക്കേണ്ടത്, ആ നാട്ടു നടപ്പാണ് അവിടെ പരിഗണിക്കേണ്ടത്. ഹക്കൻ അലൽ മുഹ്സനീൻ, ഇത് മുഹ്സനുകളായ ആളുകൾക്കുടെ മേൽ അവകാശമാണ്, വെറും കൈയോടുകൂടി പിരിച്ചേക്കോ എന്നുള്ളതല്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ആയത്തുകളിലൂടെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ലിൽ മംലൂക്കി തആമുഹു വകിസ്വതുഹു ബിൽ മഅറൂഫ്, ഒരു അടിമ, ആ അടിമയുടെ ഭക്ഷണവും ആ അടിമയുടെ വസ്ത്രവും തീരുമാനിക്കുന്ന ഉറുഫാണ്. നല്ല രീതിയിൽ ആ നാട്ടുനടപ്പിൽ എന്താണോ ഒരു അടിമയ്ക്ക് കൊടുക്കേണ്ട ഭക്ഷണം, ആ നാട്ടുനടപ്പിൽ എന്താണോ സാധാരണയായി അടിമകൾക്ക് കൊടുക്കേണ്ട വസ്ത്രം എന്താണ്, ഇതൊക്കെ ഉറുഫ് അനുസരിച്ചു കൊണ്ടാണ് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ, ഇസ്ലാമിക ശരീഅത്തുമായി വളരെയധികം ബന്ധമുള്ള ഒരു നിയമമാണ് ഉറുഫ് എന്ന് പറഞ്ഞാൽ അതൊരു നാട്ടാചാരമല്ലേ നാട്ടുനടപ്പല്ലേ എന്ന് വിചാരിച്ച് തള്ളാൻ വരുന്നതിൻ്റെ മുമ്പ് ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കുന്ന ഉറുഫുകളുണ്ട്, ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കാത്ത ഉറുഫുകളുണ്ട്. ഇസ്ലാമിക വിരുദ്ധമായ എന്തെങ്കിലും നാട്ടാചാരങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കാൻ പാടില്ല. നേരെമറിച്ച് മതപരമായ ഒരു വിധി അല്ലാഹു പുറപ്പെടുവിച്ച് ആ വിധിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് ശരീഅത്ത് മൗനം പാലിക്കുന്നു, ആ മൗനം പാലിക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത നാട്ടാചാരം അവിടെ ഉറുഫായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്വീകരിക്കാം. ഇതാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളതിൻ്റെ ചുരുക്കം. ഇനി ഉറുഫ് പരിഗണിക്കപ്പെടുന്ന ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഉദാഹരണമായി, ഒരു മനുഷ്യൻ അയാൾക്ക് വുളു എടുക്കണമെങ്കിൽ വെള്ളം വേണം. നമുക്കറിയാമല്ലോ വുളുവിൻ്റെ അടിസ്ഥാന നിയമം, അല്ലെങ്കിൽ വുളു ഉണ്ടാക്കുന്നത് അടിസ്ഥാനമായി വെള്ളം കൊണ്ടാണ്. എന്നാൽ ലാക്കിൻ ഇദാക്കാൻ അൽമാ ഉബഈദൻ ഉർഫൻ അനൽ ഇൻസാൻ ഫഇന്നഹു യതയമ്മം. ഒരു നാട്ടിൽ വെള്ളമില്ല, പക്ഷേ ആ നാട്ടു നടപ്പനുസരിച്ചു കൊണ്ട് അഥവാ ഇത്ര ദൂരം അവർ പരിഗണിക്കുകയും ആ ദൂരത്തെ ഒരു പിന്നെ തയമ്മം ചെയ്യാനുള്ള ഒരു സംഗതിയായിക്കൊണ്ട് അവർ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അഥവാ ഇത്ര ദൂരമാണ് യഥാർത്ഥത്തിൽ വെള്ളമുണ്ടാകാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഇത്ര ദൂരത്തിനടക്ക് വെള്ളം കണ്ടാൽ നമുക്ക് വുളു എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തയമ്മം ചെയ്യാം എന്നൊരു രീതി ഒരു നാട്ടിലുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വെള്ളം ഇത്രയാണ്, ഖരീബാണ്, അടുത്താണ്, ഇൻ കാൻ മാ ഖരീബൻ ഉർഫൻ ഫഇന്നഹു ലാ യതയമ്മം. അതുപോലെ ഖിബലയുടെ ഭാഗം നമുക്കറിയില്ല എങ്കിൽ പിന്നെ വഇദാ കാന യജ്ഹൽ ഖിബല വഹൗലഹു അൽബലദ്, അവൻ്റെ ചുറ്റും നാടുകളുണ്ട്, ഗ്രാമങ്ങളുണ്ട് എങ്കിൽ ആ നാട്ടിൽ നിന്ന് അടുത്ത് ഗ്രാമങ്ങളും നാടുകളും ഉണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ പോയി നോക്കുകയും അതേസമയത്ത് പിന്നെ അവിടെയുള്ള ഖിബല എങ്ങോട്ടാണ് എന്നുള്ളത് അവൻ പരിശോധിക്കുകയും വേണം. എന്നാൽ വൈൻഖാൻ അഗൈറ ഖരീബിൻ ഉർഫൻ, എന്നാൽ ഇവിടെ സാധാരണയായിക്കൊണ്ട് കുറച്ച് വിദൂരമാണ്, ആ നാട്ടിൽ അങ്ങനെ കുറച്ച് വിദൂരത്താണ് ആളുകൾ താമസിക്കുന്നതും കാര്യങ്ങളുമൊക്കെ എങ്കിൽ ഫഇന്നഹു യുസല്ലി, അവൻ അവിടെ വെച്ചുകൊണ്ട് തന്നെ നമസ്കരിച്ചാൽ മതി. അവിടെ ഖിബല എവിടേക്കാണോ അവന് തോന്നിയത് ആ രീതിയിൽ തന്നെ അവൻ നമസ്കരിക്കാം. അതുപോലെ തന്നെ കച്ചവടത്തിൽ ചരക്കുകളിൽ നിർണയിക്കുന്നതിൽ മനുഷ്യന്മാരുടെ ഖബ്ല്, അവൻ കച്ചവടം സ്വീകരിക്കുന്നതിലും അതുപോലെ തന്നെ വിൽക്കുന്നതിലുമൊക്കെയുള്ള നാട്ടാചാരങ്ങൾ അവിടെ പരിഗണിക്കപ്പെടും. അൻകിഹ, നിക്കാഹുകളിൽ അത് എന്താണോ അവിടുത്തെ നാട്ട് നടപ്പനുസരിച്ച് കൊണ്ടാണ് അതിൻ്റെ വിധികളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുക. ഇങ്ങനെ ഇസ്ലാമികമായി ഒരുപാട് സംഗതികളുമായിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഉറുഫുകൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ ഉറുഫുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാല്ലാ ഉറുഫിൻ്റെ ചില കാര്യങ്ങൾ, അതിൻ്റെ ഷർത്തുകളൊക്കെ ഇൻഷാല്ലാ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: അപ്പോൾ ഇന്നത്തെ അല്ലുസൂൽ നമ്മൾ കേട്ടല്ലോ. അല്ലുസൂൽ നമ്മൾ സംസാരിച്ചിരുന്നത് ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ ഷുക്കൂർ വളാഞ്ചേരിയുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം. നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: استأذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم.
1: ما شاء الله. സൂറത്ത് നൂറിലെ 27-28 വചനങ്ങളാണ്. ഇത് ഒരു ഒരു വിശ്വാസിയുടെ കൾച്ചർ എന്താന്നുള്ളത് പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അവനവൻ്റെ വീട്ടിലും മറ്റുള്ളവരുടെ വീട്ടിലും ഓരോ സ്ഥലത്തും അദബുകൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ല, അദബ് ഖബല ലിൽമ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും ഒരു കാര്യം, നമ്മൾ ഖുർആനിലൂടെ ഓരോ വിഷയങ്ങളെയും നമ്മൾ പഠിപ്പിക്കുന്നിടത്ത് അദബിന് പല സ്ഥലങ്ങളിലും അത് പറയുന്നുണ്ട്, ആളുകൾ പെരുമാറുന്നത്. അതിൽ പെട്ടെന്നാണ് വേറൊരാളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ള മര്യാദയെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വസിച്ചിട്ടുള്ളവരെ നിങ്ങളുടെ വീടുകളല്ലാത്ത വീടുകൾ പ്രവേശത്തിന് അനുമതി ചോദിക്കുകയും അവയുടെ ആൾക്കാർക്ക് അനുമതി ചോദിക്കുന്ന ഭാഗമാണ് സലാം പറയാന്നുള്ളത് അല്ലേ. സലാം പറഞ്ഞിട്ട് അത് പറയാതെ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞു മാത്രമല്ല, നിങ്ങൾ സലാം പറഞ്ഞിട്ട് മടക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ തങ്ങി നിൽക്കണ്ട, മടങ്ങിപ്പോരണം.
2: അവിടെ ഒരാളെയും കണ്ടെത്താത്ത പക്ഷം നിങ്ങൾക്ക് അനുവാദം നൽകപ്പെടുന്നത് വരേക്കും നിങ്ങളതിൽ പ്രവേശിക്കരുത്. നിങ്ങളോട് മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറയുന്ന പക്ഷം നിങ്ങൾ മടങ്ങിക്കൊള്ളുവിൻ. അതാണ് നിങ്ങൾക്ക് വളരെ വെടിപ്പായിട്ടുള്ളത്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു അറിയുന്നവനാകുന്നു. രണ്ടാമത്തെ ഭാഗം ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് എന്നാണ് മനസ്സിലാകുന്നത്.
1: ശരിക്കതെ, ഒരാളുടെ വീട്ടിലേക്ക് കയറിയെന്ന് അത് അയാളുടെ പ്രൈവസിയാണല്ലോ. അവിടെ നമ്മൾ അയാളുടെ അനുമതിയും അയാളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറ്റുള്ളൂ. അത് സ്വന്തം അയൽവാസിയാണെങ്കിൽ പോലും തോന്നുമ്പോൾ കയറി പോകുന്നൊരവസ്ഥ ഉണ്ടാവും, പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അടിച്ചുമ്പോ തന്നെ ബെല്ലടിച്ചത് എന്താണ്, പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ വരി ഒരു ഞാനവിടെ വരട്ടെ എന്നല്ലാതെ ചില ആൾക്കാരെ കഴിഞ്ഞാൽ ചില അതൊന്നും ഇല്ലാതെ നേരെ കയറി ചെല്ലും.
2: അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ആളില്ല, ഞങ്ങൾ ഉദ്ദേശിച്ച ആളില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? നിങ്ങൾ പോയിക്കോളൂ എന്നാണ്. എന്നാലും അല്ലേ, വേറൊരു കാര്യമുണ്ട് അല്ലേ, ആ ഒരു സമീപനം മിക്കവാറും നമ്മൾ പരിചയത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ പാർട്ടി ബന്ധങ്ങളുടെ പേരിലോ ഒക്കെ ആയിരിക്കാം. വേറെ ഒരു അത്യാവശ്യം വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രണ്ടാമതുണ്ടല്ലോ, ഒരല്ലേ അത് പാടില്ല എന്നുള്ളതാണ്. നിങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത് എന്നുള്ളത് ഖുർആൻ്റെ അധ്യാപനമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു ഖുർആൻ പാരായണം കേട്ടത് നമുക്ക് ഇനിയിപ്പം പ്രത്യേകിച്ച് കാര്യനെ പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകോത്തര പ്രശസ്തനായ ഖുർആൻ കാരി അഷേഖ് അബ്ദുറഹ്മാൻ സുദേശ് ഹഫ്ലഹുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമോ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളോ ഒന്നും നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം നമ്മുടെ റേഡിയോ ശ്രോതാക്കൾ വിവരമുള്ളവരാണ്, ബോധമുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി സലഫി ദുറൂസ്. നുബുവത്തിന്റെ തെളിവുകൾ എന്നതിന്റെ 71 ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
6: പ്രിയപ്പെട്ട പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, ഇന്ന് ആമിർ ബിൻ ഫുഹൈറ എന്ന സഹാബിയുടെ കറാമത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കറാമത്ത് പറയുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തെപ്പറ്റി ഒരല്പം പരിചയപ്പെടുത്തൽ നടത്തുകയാണ്. ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ആമിർ ബിൻ ഫുഹൈറ. അന്ന് മുസ്ലിങ്ങൾ ദുർബലരായിരുന്നു, അവരെ നിരന്തരമായി മർദ്ദിക്കപ്പെട്ടിരുന്നു. വളരെ രഹസ്യമായി അർക്കമിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച് അവിടെ ക്ലാസ് കൊടുക്കാറുണ്ടായിരുന്നു, ദാറുൽ അർക്കമിൽ. അങ്ങനെ അർക്കമിൻ്റെ വീട് രഹസ്യമായ ക്ലാസുകൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആമിർ ബിൻ ഫുഹൈറ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം നിരന്തരമായി മർദ്ദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖായിരുന്നു. ഒട്ടേറെ അടിമകൾ ആ കാലഘട്ടത്തിൽ എതിരാളികളുടെ മർദ്ദനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്, ബിലാലിബിന് റബാഹിനെ പോലെയുള്ള. അങ്ങനെ മർദ്ദിതരായ

കാര്യം അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആ വചനത്തിൽ ഉദ്ദേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖാണ്. പിന്നെ അതുമായി താരതമ്യം ചെയ്യാവുന്ന ഗുണങ്ങളുള്ളവരൊക്കെ ആ ആയത്തിൻ്റെ പരിധിയിൽ വരും. വിശുദ്ധ ഖുർആനിലെ വചനം ഇങ്ങനെയാണ്: വസയു ജന്നബുൽ അത്തുഖാം അല്ലദീ യുതി മാലഹു യതസക്കാം. ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടും സൂക്ഷ്മതയുള്ളവർ, ആ തഖ്‌വയുള്ള ആള്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ തൻ്റെ ധനം അദ്ദേഹം ചെലവഴിക്കുന്നു. ആ ധനം ചെലവഴിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യം, ഇവിടെ അബൂബക്കർ സിദ്ദീഖിനെ പറ്റിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിഷയം, വമാലി അഹദിൻ ഇന്ദഹുമിൻ നിയമത്തിൻ തുജിസാം, പ്രത്യുപകാരം കിട്ടണം എന്ന നിലക്ക് ഒരു ഉപകാരവും അദ്ദേഹം ഒരാൾക്കും ചെയ്തു കൊടുത്തിട്ടില്ല. ഇല്ല ബിത്തിഗാ വജിഹി റബ്ബിലാവില്ല, അത്യുന്നതനായ റബ്ബിൻ്റെ വജിഹ് ആഗ്രഹിക്കുക എന്നതല്ലാതെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സറിയുന്ന റബ്ബ് ഇവിടെ പറയാണ്, ഒരു ലോകമാന്യത്തിനു വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലക്ക് അറിയപ്പെടാനല്ല, അല്ലെങ്കിൽ ഈ അടിമകളെയൊക്കെ മോചിപ്പിക്കുന്നത് കൊണ്ട് അവരുടെ മുമ്പിൽ ഒരു യജമാനനായി നിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അദ്ദേഹം ധനം ചെലവഴിക്കുന്നത്. മറിച്ച് ഇത് ബാധ്യതയായ അള്ളാഹു ഏൽപ്പിച്ചതാണ്, ഒരമാനത്താണ് ധനം. അത് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ചെലവഴിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെ വഴിയിൽ, നല്ല വഴിയിൽ ചെലവഴിക്കുന്നുവോ അവിടെയൊക്കെയുള്ള പ്രേരണ അള്ളാഹുവിൻ്റെ വജിഹ് ആഗ്രഹിക്കുക എന്നത് മാത്രമാണ്. അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. ഏതൊരു കാര്യത്തിൻ്റെയും അതിൻ്റെ ഗുണം കിട്ടാൻ റബ്ബിൽ നിന്ന് മാത്രമായി നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഇവിടെ ആമിർ ബിന് ഫുഹൈറയെ അടിമത്തത്തിൽ നിന്ന് പണം കൊടുത്ത് മോചിപ്പിക്കുന്നത് അബൂബക്കർ സിദ്ദീഖാണ്. അദ്ദേഹത്തിന് വലിയ ചരിത്രവുമായി ബന്ധമുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. ആമിർ ബിന് ഫുഹൈറയുടെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് കാലം ജീവിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയാം. കാരണം പല സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ജീവിച്ചതിന് പുറമെ പിൽക്കാലത്തും ഒട്ടേറെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ ജീവിക്കാൻ അവസരം കിട്ടിയവരുണ്ട്. എന്നാൽ ആമിർ ബിന് ഫുഹൈറ ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സംഭവത്തിൽ അദ്ദേഹം രക്തസാക്ഷിയാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിജ്റയിൽ അദ്ദേഹത്തിന് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന മുസ്ലിങ്ങൾ അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ വളരെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രം ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവിടെ ബാക്കിയായി. വേറെ ചിലരെ ശത്രുക്കൾ കണ്ടുപിടിച്ച് ബന്ധിച്ചു. അവരല്ലാത്തവരൊക്കെ മദീനയെ ലക്ഷ്യം വെച്ച് ഹിജ്റ പോയിരുന്നു. ഈ സമയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ പോവാൻ അനുവാദം കൊടുക്കുന്നത്. കാരണം മുശ്രിക്കുകൾ ദാറു നദവയിൽ കൂടി നബി തിരുമേനിയെ വധിച്ചു കളയാൻ തീരുമാനിച്ച ആ സമയം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഹിജ്റ പോവാനുള്ള അനുവാദം അറിയിക്കുകയാണ് ചെയ്തിരുന്നത്. അനുവാദം കിട്ടിയപ്പോൾ ഉടനെ അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. എന്നിട്ട് വളരെ അടിയന്തരമായി അവർ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. മുസ്ലിങ്ങൾ എക്കാലത്തും പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഹിജ്റയിലുണ്ട്. അതിലുള്ള ഒരു പാഠമാണ് ഇവിടെ അവർ നടത്തിയ കാര്യത്തിൽ നമുക്ക് കിട്ടുന്നത്. ഏതൊരു കാര്യവും അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിൻ്റെ മുമ്പ് തവക്കുൽ ചെയ്യുക എന്ന് നമ്മൾ പറയില്ല. അതിൻ്റെ മുമ്പ് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. വളരെയേറെ ജാഗ്രത വേണം. ഒരു മുസ്ലിമിൻ്റെ നീക്കങ്ങൾ, അവൻ്റെ സംസാരങ്ങൾ, അവൻ്റെ പ്രകടനങ്ങൾ എല്ലാം അളന്നു മുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഒരു മുൻകരുതലുമില്ലാതെ ഞാൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവർ ഇസ്ലാമിൻ്റെ തവക്കുലിനെ വെലങ്ങനെ മനസ്സിലാക്കിയവരാണ്.
ഇവിടെ ഹിജറ പോകുന്നതിൻ്റെ മുമ്പ്

0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അബൂബക്കർ സിദ്ദീഖും റസൂൽ തിരുമേനിയും ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ്. ഒന്ന്, നമുക്ക് മദീന ആ ഭാഗത്തേക്കാണ് ശത്രുക്കളുടെ അന്വേഷണം വരിക. നമ്മൾ മക്ക വിട്ടു എന്ന് പറഞ്ഞാൽ അവർ ആ ഭാഗങ്ങളിൽ അന്വേഷിക്കും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാതെ മദീനയുടെ നേർ എതിർഭാഗമായ ഒരു വശത്തേക്ക് നമുക്ക് പോകാം. എന്നിട്ട് സൗറ് മലയിൽ കയറി അവിടെയുള്ള ഒരു ഗുഹയുണ്ട്, അവിടെ നിൽക്കാം. 3 ദിവസം അവിടെ നിൽക്കാം. എന്തിനാണ് 3 ദിവസം അവിടെ ഒളിച്ചു നിൽക്കുന്നത്? കാരണം 3 ദിവസവും അവർ അന്വേഷണം നടത്തിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ അന്വേഷണങ്ങൾ നിലക്കും. അപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോകാം. അപ്പോൾ ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് റബ്ബിനെ ഏൽപ്പിക്കേണ്ടത്. അതാണ് ഇവിടെ അവർ രണ്ടുപേരും കൂടിയിരുന്ന് ചർച്ച ചെയ്യാണ്. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ചെയ്യാവുന്നതൊക്കെ ചെയ്യുക, അവരുടെ പിടിയിൽ കൊടുക്കുക എന്നതല്ല, മറിച്ച് അവരുടെ പിടിയിൽപ്പെടാതെ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുക എന്നതാണ്. അതിനുശേഷം അവർ പിന്നെ ആലോചിച്ച് അവർക്ക് വഴി അറിഞ്ഞുകൂടാ, മദീനയിലേക്കുള്ള വഴി ഏത് വഴിയാണ്, അല്ലെ എങ്ങനെയാണ് ആ വഴിയിൽ എത്തിപ്പെടുക, ഇതൊന്നും കൃത്യമായ വിവരം അവർക്കില്ല. അതുകൊണ്ട് അവർ എന്തു ചെയ്തു? നന്നായി വഴിയറിയുന്ന ഒരു മനുഷ്യൻ, അബ്ദുല്ലാഹിബിൻ ഉർഖുദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ രഹസ്യമായി വരുത്തി വിവരം പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ സൗറഗുഹയുടെ മുഖത്ത് വരണം. 2 വാഹനങ്ങളും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അതിന് ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റാനും ഒക്കെയുള്ള പണവും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ സൗറഗുഹയിൽ വരണം, എന്നിട്ട് നമുക്ക് മദീനയിലേക്ക് പോകാം, ഞങ്ങൾക്ക് കൃത്യമായ വഴി അറിഞ്ഞുകൂടാ. ഇവിടെയും വലിയൊരു പാഠം എന്താണ്? ഇത് അബ്ദുല്ലാഹിബ്നു ഉർഖുദ് എന്നൊരാൾ മുശ്രിക്കായിരുന്നു, മുസ്ലിമായിരുന്നില്ല. എന്നാലും മുസ്ലിങ്ങളോട് സ്നേഹമുള്ള ഒട്ടേറെ ആൾക്കാർ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നിലനിൽക്കുന്ന ആ ഭാഗത്തും ഉണ്ടാകും. അന്ന് മുസ്ലിങ്ങളെ നിരന്തരമായി മർദ്ദിക്കുന്നവരാണ് അവിടെയുള്ള മുസ്ലിങ്ങളല്ലാത്തവരെങ്കിലും അവരെ സ്നേഹിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്, അവരെ വിശ്വസിക്കാൻ പറ്റുന്നവരുമുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹിബിൻ ഉർഖുദ് എന്ന വ്യക്തി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി, അബൂബക്കർ സിദ്ദീഖിന് വേണ്ടി ആ ഒരു ദൗത്യം ഏറ്റെടുത്തു. ആ രഹസ്യം ഒരിക്കലും അദ്ദേഹം പുറത്തു പറയാതെ, മുസ്ലിമല്ലാഞ്ഞിട്ട് പോലും ഇന്ന സ്ഥലത്ത് സൗറഗുഹയിൽ അവരുണ്ടെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞിട്ട് പോലും ഒരാൾക്ക് പോലും പറഞ്ഞു കൊടുക്കാതെ മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുസ്ലിമല്ലാത്ത ആ മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങൾ. അപ്പോൾ ചിലപ്പോൾ ചിലർ കാഫിറുകളായിരിക്കും, മുശ്രിക്കുകളായിരിക്കും, അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ നന്മയായിരിക്കും, ഖൈറായിരിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള നന്മകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് അള്ളാഹു അവരുടെ മനസ്സിലിട്ട് കൊടുക്കുന്ന സൽ പ്രവർത്തനങ്ങളാണ്. അത്തരം കാര്യങ്ങൾ, അവർ കാഫിറുകളാണ്, അവരുടെ പ്രവർത്തനങ്ങൾ കുഫറാണ് എന്ന് പറയാൻ പാടില്ല. അതിനംഗീകരിക്കുകയും അവസരം കിട്ടുമ്പോൾ നന്ദി കാണിക്കുകയുമൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അബ്ദുല്ലാഹിബിൻ ഉർഖുദിനെ ഇത് ഏൽപ്പിച്ചു. പിന്നെയോ, ഇനി 3 ദിവസം അവിടെ താമസിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം വേണം. അതിന് അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൾ അസ്മാഇനെയാണ് അവരെ ഏൽപ്പിച്ചത്. ആരും കാണാത്ത സമയത്ത് ഭക്ഷണവുമായി ആ സൗറുമലയിൽ കയറി ഗുഹയിലെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ചുമതല അവർ അസ്മാ ബിൻത് അബീബക്കർ സിദ്ദീഖിനെ ഏൽപ്പിച്ചു. അങ്ങനെ അവർ അവരുടെ അരപ്പട്ട എടുത്തിട്ട്, 2 പട്ടകളൊന്ന് എടുത്തിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കെട്ടി ഭക്ഷണം വെച്ച പാത്രത്തിൻ്റെ അതിൻ്റെ അറ്റം, അതിൻ്റെ തലഭാഗം അതുകൊണ്ട് കെട്ടി. അപ്പോൾ തൻ്റെ അരപ്പട്ട എടുത്ത് കെട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട് നബി തിരുമേനി അപ്പോൾ പറഞ്ഞു, ദാത്തുൻ നിത്താഖൈൻ, ഇരട്ടപ്പട്ടക്കാരി എന്ന് പറഞ്ഞു. ആ പേരിലാണ് പിന്നെ അസ്മ അറിയപ്പെടുന്നത്, ദാത്തുൻ നിത്താഖൈൻ എന്ന പേരിലാണ്. അപ്പം അന്ന് തന്നെ അവർ പോകുമ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ കയ്യിൽ കൊടുക്കാനുള്ള ഭക്ഷണം അസ്മ കൊടുത്തുവിടാനാണ് അങ്ങനെ തയ്യാറാക്കിയത്. പിന്നെ 3 ദിവസങ്ങളിലും ഭക്ഷണം അവർക്ക് എത്തിക്കുന്ന ചുമതല അവർ ഏൽക്കുകയായിരുന്നു. അതിനു പുറമെ അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൻ അബ്ദുള്ള എന്ന വ്യക്തിയെ അവരെ ഏൽപ്പിച്ചു. വേറൊരു കാര്യം, ഈ 3 ദിവസവും സൗറഗുഹയിൽ താമസിക്കുമ്പോൾ ശത്രുക്കൾ എവിടെ എത്തി നിൽക്കുന്നു, അവരുടെ സംസാരം എന്താണ്, അവരുടെ പദ്ധതി എന്താണ് എന്നൊക്കെ അറിയണം. അതുകൊണ്ട് അവരുടെ ഇടയിലൂടെ നടന്നിട്ട് അവരുടെ പദ്ധതികൾ അറിയാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ അബ്ദുള്ളയെ അവരെ ഏൽപ്പിച്ചു. അപ്പോൾ ശത്രുക്കളുടെ നീക്കം എങ്ങനെയാണ്, അവരിപ്പോൾ എത്തി നിൽക്കുന്നത് എങ്ങനെയാണ്, അവരുടെ അടുത്ത പദ്ധതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാൻ അബ്ദുള്ള അവർക്കിടയിലൂടെ നടന്നു. എന്നിട്ട് രാത്രി ആ വിവരം കൊടുക്കും. അപ്പോൾ ഇവർ ഇടയ്ക്കിടെ അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൻ അബ്ദുള്ള ആരും കാണാതെ സൗറിലേക്ക് പോകും, സൗർ ഗുഹയിലേക്ക്. ഇതുപോലെ ഭക്ഷണവുമായി അസ്മാ റളിയല്ലാഹു അൻഹ പോകും. ഇങ്ങനെ പോക്കും വരവും ഈ മൂന്ന് ദിവസത്തിനിടയിൽ പലവട്ടമായി നടന്നതുകൊണ്ട് അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇത് മുൻകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് മനസ്സിലാക്കിയപ്പോൾ കാലടികൾ നോക്കിയിട്ട് വ്യക്തി പോയ സ്ഥലം കണ്ടെത്താൻ സാമർഥ്യമുള്ള ചില വ്യക്തികൾ മുശ്രിക്കരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖും പറഞ്ഞു, ഇവർ നമ്മൾ നിൽക്കുന്ന ഗുഹയിലേക്ക് മാറി മാറി വരുമ്പോൾ അവരുടെ കാലടി നോക്കി ഒരു പക്ഷേ അവർ നമ്മുടെ സ്ഥലം കണ്ടെത്താൻ വഴിയുണ്ട്, അതുകൊണ്ട് ആ കാലടി മായണം. അവിടെയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ആമിർ ബിനു ഫുഹൈറയെ വിളിച്ചിട്ട് ആമിർ ബിനു ഫുഹൈറയുടെ കറാമത്തിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കറാമത്ത് അവസാനം സൂചിപ്പിക്കുന്നു. ഇൻഷാല്ലാ ആമിറിനോട് പറഞ്ഞു, നിങ്ങൾ ആടുകളെ മേക്കണം സൗറുമലയുടെ പരിസരത്ത്. അതെന്തിനാണ്? ഒന്ന് രാത്രിയായാൽ ആടിൻ്റെ പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും എത്തിക്കാൻ, അതിനേക്കാൾ പ്രത്യേകിച്ച് അതിൻ്റെ വേറൊരു ലക്ഷ്യം എന്തായിരുന്നു? അബ്ദുള്ള എന്ന അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൻ ഇടയ്ക്കിടെ അവരുടെ അടുത്തേക്ക് കയറി വരും, അതുപോലെ ഭക്ഷണവുമായി അസ്മ കയറി വരും, അവരുടെ കാലടിപ്പാടുകൾ മായ്ക്കുക എന്ന ലക്ഷ്യത്തിനാണ് അവിടെ ആടുകളെ മേയ്ക്കുന്നത്. ഒട്ടേറെ ആടുകൾ ആ സൗറഗുഹയുടെ പരിസരത്തിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ നാനാഭാഗങ്ങളിലൂടെ നിരന്തരമായി സഞ്ചരിക്കുമ്പോൾ ഇവരുടെ കാലടിപ്പാടുകൾ മാഞ്ഞു പോകും. അവർ മനുഷ്യർ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ചെയ്യാവുന്നതൊക്കെ ചെയ്യണം, അതാണ് ഇസ്ലാമിലെ തവക്കുൽ. അതല്ലാതെ ഒന്നും ചെയ്യാതെ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയലല്ല. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല വ്യക്തിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് കാണിച്ചു തന്ന പാഠമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആമിർ ബിനു ഫുഹൈറക്ക് വലിയ ദൗത്യം ഹിജറയിലുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാവ്യക്തിയാണ്, ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്ത മഹാവ്യക്തിയാണ്. വളരെ കഷ്ടപ്പെട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ വ്യക്തിയെ മോചിപ്പിച്ച വ്യക്തിയെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇസ്ലാമിൽ വന്നതിന് ശേഷം അതിനുവേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത്. എന്നാൽ ഉഹുദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷമുണ്ടായ ഒരു സംഭവം, അത് ഒരു ദർസിൽ നമ്മൾ പറഞ്ഞു എന്ന് ഹുബൈബിൻ്റെ കറാമത്ത് പറഞ്ഞപ്പോൾ, ഹുബൈബിനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 10 പേരെയും ഒരു വഴിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചപ്പോൾ അവരെ ചതിച്ചു കൊന്ന സംഭവം, അതേ മാസത്തിൽ തന്നെ മറ്റൊരു ദാരുണ സംഭവമാണ് ബിർ മൗന എന്ന നിലക്കറിയപ്പെടുന്ന സംഭവം. അപ്പോൾ ഒരു മാസം തന്നെ 2 ദുരന്തങ്ങൾ അന്ന് മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന കാര്യം. ആദ്യം ദാവത്തിൻ്റെ ആവശ്യാർത്ഥം 10 വ്യക്തികളെ പറഞ്ഞയച്ചപ്പോൾ ശത്രുക്കൾ അവരെ ചതിച്ച് വധിച്ചു കൊന്ന കാര്യം. അതിൽ ഹുബൈബിനുണ്ടായ കറാമത്തിനെ പറ്റി നമ്മൾ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് ആ നാട്ടിലുണ്ടാവാത്ത ഫലവർഗ്ഗങ്ങൾ അദ്ദേഹം കഴിക്കുന്നത് അദ്ദേഹത്തെ ബന്ധിച്ച വീട്ടിലെ സ്ത്രീ കണ്ട ആ കാര്യം, അത് ഹുബൈബിൻ്റെ കറാമത്തായിരുന്നു. ഇതുപോലെ അതേ മാസത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യമാണ് 70 ആൾക്കാരെ നജിദ് എന്ന ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയിലും പിറകോട്ട് പോകാതെ ദഅ്‌വാ പ്രവർത്തനങ്ങളിൽ തന്നെ മുന്നേറുന്നതാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത്. ഒന്ന് കഴിഞ്ഞ്, അതുകൊണ്ട് കുറേ പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് ഇനി ദഅ്‌വാ പ്രവർത്തനങ്ങൾ വേണ്ട എന്നല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെട്ട ചില രംഗങ്ങൾ, അതിൽപ്പെട്ടൊന്നായിരുന്നു ഉഹുദ് യുദ്ധം. 70 പേർ കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് പിന്നെ 10 പേർ കൊല്ലപ്പെടുന്നത്, ശത്രുക്കൾ പിന്നെ ചതിച്ചു കൊല്ലുന്നത്. അതിനുശേഷമാണ് പിന്നെ 70 പേരെ പറഞ്ഞയക്കുന്നത്. ആ 70 പേരിൽ 68 പേരെയും ഇവർ കൊന്നുകളഞ്ഞു. അപ്പോൾ ഉഹദ് യുദ്ധത്തിലെ ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്ന അതേ രൂപത്തിലുള്ള ഒരു മഹാദുരന്തം മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. അതും തൊട്ടടുത്ത ദിവസങ്ങളിൽ. അതും അതിനുവേണ്ടി പോയത് ഇസ്ലാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോയിരുന്നത് ആരാണ്? മുസ്ലിങ്ങളെ കൂട്ടത്തിലെ പ്രഗത്ഭരായ അൽ ഖുറാവ് ഓത്തുകാർ, വിശുദ്ധ ഖുർആൻ അന്ന് വരെ ഇറങ്ങിയതൊക്കെ കാണാതെ പഠിച്ചവരും അതൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നല്ല കഴിവുള്ളവരും അത് പഠിപ്പിക്കാൻ സാമർഥ്യമുള്ളവരുമായ 70 പേരെ നജീദിൻ്റെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുകയുണ്ടായി. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അതായത്, ഒരു പറ്റം ജനങ്ങൾ നബി തിരുമേനിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് മതം പഠിക്കാൻ നിങ്ങൾ ചില സഹാബികളെ പറഞ്ഞുവിടണം, ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു. ഇമാം ബുഖാരിയുടെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, ഒരു ഗോത്രം തന്നെ അങ്ങനെ അവകാശപ്പെട്ടു. റിയയിൽ ദഖ്വാൻ, ഉസയ്യ എന്ന ഈ മൂന്ന് ഗോത്രങ്ങൾ, അവർ നബി തിരുമേനിയോട് ആവശ്യപ്പെടുകയാണ്, എന്തിന് ഞങ്ങൾക്ക് ദീന് പഠിക്കണം, അതുപോലെ എതിരാളികളെ നേരിടാൻ മുസ്ലിങ്ങളെ വേണം. അങ്ങനെയാണ് ഈ 70 ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, അബൂബറ എന്ന വ്യക്തി ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇസ്ലാമിൽ വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഇസ്ലാമിനോട് എതിർപ്പില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം നബി തിരുമേനിയടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൾക്കാർക്ക് മതം പഠിപ്പിക്കാൻ ചിലരെ അയച്ചു തന്നാൽ അതുകൊണ്ട് ഗുണമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നബി തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, നജീദുൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയമുണ്ട് അവരുടെ അടുത്തേക്ക് ഇവരെ വിടാൻ, അവർ ചതിച്ചു കൊല്ലുമോ എന്നറിയില്ലല്ലോ. അബി അബൂബറ എന്ന വ്യക്തി പറഞ്ഞു, ഞങ്ങളതിൽ പേടിക്കണ്ട, അന ജാറുല്ലോ, ഞാൻ അവർക്ക് അഭയം കൊടുക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു വ്യക്തി അതല്ലെങ്കിൽ ഒരു സമൂഹം ഒക്കെ ഒന്നടങ്കം നബി തിരുമേനിയോട് അടുത്ത് വന്നിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പല ആവശ്യങ്ങളും വന്നപ്പോൾ അത് ന്യായമായിരിക്കും, അത് പ്രശ്നമുണ്ടാവുകയില്ല എന്ന് വിചാരിച്ചിട്ടാണ് 70 വ്യക്തികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. എന്നാൽ അവർ ബിർ മൗന എന്ന സ്ഥലത്തെത്തിയപ്പോൾ, അങ്ങനെ ഒരു സ്ഥലം ഈ നജീദിലെ അവിടെയുള്ള ഭരണാധികാരിയായ ആമിറു തുഫൈൽ അവരുടെ അടുത്തെത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലമാണ് ബിർ മൗന. മൗന എന്ന സ്ഥലത്തുള്ള ഒരു കിണർ, അതായത് അങ്ങനെയുള്ള ഒരു സ്ഥലം. ആ നേരം അവരെന്ത് ചെയ്തു, അവരുടെ കൂട്ടത്തിലെ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഹെറാം ബിൻ മിൽഹാൻ എന്ന വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നബി തിരുമേനിയുടെ കത്ത് ഈ ആമിറു തുഫൈൽ എന്ന വ്യക്തിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ പറഞ്ഞയക്കാണ്. പക്ഷെ ആ കത്തിലേക്ക് അയാൾ തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. എന്ന് പറഞ്ഞാൽ, ഈ ഹെറാം ബിൻ മിൽഹാൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കത്ത് ഈ നജീദിലെ ഭരണാധികാരിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ആ കത്തിൽ എന്താണുള്ളതെന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അയാളുടെ അഹങ്കാരം സമ്മതിച്ചില്ല. മാത്രവുമല്ല, ഒരാളോട് അയാൾ രഹസ്യമായി അംഗീകാണിച്ചു, ഒരു കുന്തം കൊണ്ട് ഈ വന്ന വ്യക്തിയെ കുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ പറകിലൂടെ വന്ന് അയാൾ തൻ്റെ കുന്തം ഈ മനുഷ്യൻ്റെ ശരീരത്തിലൂടെ, ഈ സഹാബിയുടെ ശരീരത്തിലൂടെ കുത്തിക്കയറ്റി. അങ്ങനെ രക്തം പുറത്തേക്ക് ശക്തമായി ഒഴുകി. ഈ നേരം ഈ ഹെറാം ബിൻ മിൽഹാൻ എന്ന സഹാബി പറയാണ്, ഇതിൽ മരിക്കുമെന്ന് അദ്ദേഹത്തിന് ഏകദേശം ഉറപ്പാണ്, അത്ര വലിയ മർമ്മത്തിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഉടനെ അദ്ദേഹം പ്രതികരിച്ച വാചകം ഇങ്ങനെയാണ്, അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, ഫുസ്തു വറബ്ബിൽ കഅബ, ഞാൻ വിജയിച്ചു, കഅബയുടെ റബ്ബാണ് സത്യം. അപ്പോൾ ഈ സംഭവം ഇമാം ബുഖാരി, മുസ്ലിമിനൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ ഒരു മാനസിക അവസ്ഥയാണിത്, മറ്റുള്ള അവരുടെ അടുത്തേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക. അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് രക്തസാക്ഷിയാവാനൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ വിജയമായി കാണുക. കാരണം അത്രയേറെ ഈമാനിൻ്റെ മാധുര്യം അവർ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് ഈ മതത്തിൻ്റെ പേരിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതൊന്നും സഹിക്കാൻ ഒരു വിഷയവും അല്ല. അതവർ സന്തോഷത്തോടുകൂടിയാണ് ഏറ്റുവാങ്ങുന്നത് എന്നൊക്കെ ഇതിൽ നിന്ന് കിട്ടാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതുപോലെ ഫിറൗന്റെ കാലത്ത് ജാലവിദ്യക്കാരായ അതല്ലെങ്കിൽ സിഹറന്മാരായ ഈ കുറേ സഹറത്ത് ഫിറൗൻ എന്ന് ഉണ്ടല്ലോ, ഫിറൗനിൻ്റെ സാഹചര്യങ്ങൾ മൂസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന മൂയിസത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്നവരായിരുന്നു അവർ. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സാഹിറന്മാർ മരണക്കാർ വന്നു. അങ്ങനെ അവർ കുറേ കയറും വടിയുമായി വന്നു. അത് നിലത്തിടുമ്പോൾ പാമ്പായി അഴയുന്നത് പോലെ തോന്നും. ഏതായാലും ശരി, അതൊക്കെ അവരിട്ടു. അപ്പോൾ മൂസാ നബിയോട് അള്ളാഹു തൻ്റെ വടിയിടാൻ പറഞ്ഞപ്പോൾ അത് വലിയ സർപ്പമായി. അവരുടെയൊക്കെ അവർക്ക് തോന്നിപ്പിച്ചിരുന്ന കാണുന്നവർ പാമ്പാണ് എന്നൊക്കെ ഇഴഞ്ഞ് നടന്ന ആ വടിയും സർപ്പവും കണ്ടപ്പോൾ അത് മുഴുവൻ വിഴുങ്ങി. മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിട്ടപ്പോൾ വലിയ സർപ്പമായി വന്നിട്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ആ സാഹചര്യങ്ങളായിരുന്ന ആൾക്കാർക്ക് ബോധ്യമായി ഇത് സാധാരണ സിഹറല്ല. കാരണം സിഹറിൻ്റെ യാഥാർത്ഥ്യമൊക്കെ അവർക്കറിയാം, അതിലെ കളികളൊക്കെ അവർക്കറിയാം. എന്നാൽ മൂസാ നബി തൻ്റെ കയ്യിലുള്ള വടിയിട്ടപ്പോൾ സർപ്പമായി മാറിയത് അത് സിഹറുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. അതുകൊണ്ട് മൂസാ നബി സത്യപ്രവാചകനാണ് എന്നവർക്ക് കൃത്യമായി ബോധ്യമായി. ഉടനെ അവർ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് നിലത്ത് വീണു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മൂസാ അലൈഹി സ്വലാം ഇന്ന ആമന്ന ബി റബ്ബി ഹാറൂൻ അവ മൂസ. ഹാറൂൻ അലൈഹി സ്വലാം മൂസാ അലൈഹി സ്വലാം പറയുന്ന റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഈ നേരം ഫിറൗൻ അവരെ ഭീഷണിപ്പെടുത്തി. ഫിറൗൻ പറഞ്ഞു, എൻ്റെ സമ്മതം കിട്ടാതെ നിങ്ങൾ അവനെ വിശ്വസിച്ചു, അതുകൊണ്ട് ഉഖത്തി എന്ന ഐതിയക്കും വർജുലക്കും ഇൻ ഖിലാഫ്, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വിലങ്ങനെ ഛേദിക്കും. ഒല ഉസല്ലി ബന്നക്കും ഫി ജുദൂയി നഖൽ, ഈത്തപ്പനയുടെ തടിയിൽ ഞാൻ നിങ്ങളെ ക്രൂശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം ആർക്കാണ് ശക്തി എന്നൊക്കെ അറിയാം. അപ്പോൾ ഇത് ഫിറൗ നടപ്പാക്കും. ഫിറൗവിൻ്റെ അടുത്ത് പട്ടാളങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്. കൈകാലുകൾ വിലങ്ങനെ ഛേദിക്കും. വലത് കാല് ഛേദിച്ചാൽ ഇടത്തെ കൈ, ഇനി വലത് കൈ ഛേദിച്ചാൽ ഇടത്തെ കാല്, അങ്ങനെ വിലങ്ങനെ ജീവനോടെ ഛേദിക്കുമെന്ന് മാത്രമല്ല, ജീവനോടെ നിങ്ങളെ ഞാൻ ക്രൂശിൽ കയറ്റും, ഈത്തപ്പന തടിയിൽ നിങ്ങളെ ക്രൂശിക്കും, ആണി തറച്ച് തൂക്കിയിടും. അതുകൊണ്ട് ഈ രൂപത്തിൽ മൂസയെ പിന്തുടർന്നാൽ ആരൊക്കെ അങ്ങനെ പിന്തുടരാൻ താല്പര്യമുണ്ടോ അവരെയൊക്കെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും ഒക്കെയാണ് ഫിറോ ഇത് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യും എന്ന് ഉറപ്പുണ്ടായിട്ടും അവർ പറഞ്ഞത്, കാരണം അവരുടെ മനസ്സിൽ ഈമാൻ കയറിയിട്ടുണ്ട്, ഈമാനിൻ്റെ മാധുര്യം അവരനുഭവിച്ചു, സത്യം അവർക്ക് ബോധ്യമായി. ഇനി എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഈ സത്യത്തിൽ നിന്ന് മാറി നിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഖാലു ലൻ നൂസിറ കലാമ ജാഅന മിനൽ ബയ്യിനാത് വല്ലദി ഫതറന, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾക്ക് വന്ന് കിട്ടിക്കഴിഞ്ഞു, ഇനി അതിനെതിരെ നിന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയില്ല. ഫിറൗന്റെ മുഖത്ത് നോക്കിയാണ് അവർ പറയുന്നത്. വല്ലദി ഫതറന, ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബുണ്ടല്ലോ, അവനൊഴിവാക്കി നിന്നെ ഞങ്ങൾ പിന്തുടരുകയും അതിനി സംഭവിക്കില്ല. അതുകൊണ്ട് ഫഖ്ദിമാ അൻതഖാൽ, നീ എന്തും വിധിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. കൈക്കാലുകൾ വിലങ്ങനെ ചെയ്തിക്കുന്നല്ലേ. റബ്ബിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ വിജയിച്ചു, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഞങ്ങളുടെ കൈകാലുകൾ സംഭാവന ചെയ്യാനായി. പിന്നെ നീ ക്രൂശിക്കുമെന്നല്ല, റബ്ബിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവാൻ നല്ലൊരു അവസരം കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ വിജയിച്ചു. ഇതായിരുന്നു അവർ. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ഈമാൻ ഉൾക്കൊണ്ട മനുഷ്യർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്ര പ്രതിസന്ധി വന്നാലും അവർ ഈ സത്യദീനിൽ നിന്ന് മാറുകയില്ല എന്നത് ഉറപ്പാണ്. അപ്പം ഏതായാലും ശരി, ഇവിടെ ഈ 70 ആൾക്കാർ മൗന അവിടെയുള്ള ഒരു കിണർ അവിടെ എത്തിയപ്പോൾ ഒരു മനുഷ്യനെ, ഹറാമുബിൻ മിൽഹാൻ എന്ന സഹാബിയെ പറഞ്ഞു, അദ്ദേഹത്തെ ഇവർ ചതിച്ചു കൊല്ലുക ചെയ്തു. അതിനുശേഷം ആ അക്രമിയായ ആമിർ തുഫൈൽ ബാക്കിയുള്ള മുസ്ലിങ്ങളെ, ബീറു മൗനയിലുള്ള മുസ്ലിങ്ങളെ നേരിടാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ചിലർ എന്ത് ചെയ്തില്ല, അതിനുത്തരം നൽകിയില്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ അബൂബറ അവർക്ക് അഭയം കൊടുത്തിരുന്നു. എന്നാൽ ഈ ഇദിയയിൽ ദക്കുവാൻ ഉസയ്യ എന്നീ ഗോത്രം അതിന് തയ്യാറായി. അങ്ങനെ അവർ മുസ്ലിങ്ങളെ വളഞ്ഞു. എന്നിട്ട് മുസ്ലിങ്ങളെ ആക്രമിച്ച് മുസ്ലിങ്ങൾ അവരുടെ കയ്യിൽ അത്ര വലിയ ഒരുക്കങ്ങളുണ്ടായിരുന്നില്ല. ശത്രുക്കളാണെങ്കിലോ വലിയ ഒരുക്കത്തിലാണ്. അങ്ങനെ മുസ്ലിങ്ങൾ നേരിട്ടു, മുസ്ലിങ്ങളെ അവർ കൊന്നു. കഅബ് ബിൻ സയ്ദ് എന്ന വ്യക്തി ഒഴികെ അദ്ദേഹത്തെ അവർ കൊന്നുന്നാണ് വിചാരിച്ച്, പക്ഷെ അദ്ദേഹത്തിൽ അല്പം ശ്വാസം ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഖന്ദഖ് യുദ്ധം വരെ ജീവിച്ചു, അന്ന് രക്തസാക്ഷിയാവാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അംറു ബിൻ ഉമയ്യ, അതുപോലെ ഉഖ്ബത്തു ബിൻ ആമിർ, രണ്ട് വ്യക്തികൾ ഇവരല്പം വൈകിയാണ് വന്നത് എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ അവർ വൈകി വന്നപ്പോൾ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ അവരും ശത്രുക്കൾക്കെതിരെ മരിക്കുന്നത് വരെ പോരാടി. അങ്ങനെ അവർ ഈ ഉഖ്ബത്തു ബിൻ ആമിറിനെ കൊന്നു കളഞ്ഞു. പിന്നെ അവർ ഈ അംറു എന്ന വ്യക്തി, അംറു ബിൻ ഉമയ്യയെ അവർ ബന്ധിച്ചു. പിന്നെ എന്തോ ഒരു താല്പര്യത്തിന് അവരുടെ ഒരു ആവശ്യത്തിന് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. ഈ അംറാണ് പിന്നെ ഈ ദാരുണമായ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയുന്നത്. നബി തിരുമേനിക്കത് വല്ലാത്ത പ്രയാസമുണ്ടാക്കി. ആദ്യം ഒരു 10 പേർ കൊല്ലപ്പെട്ടു, പിന്നെ 70 ആൾക്കാരെ പറഞ്ഞയച്ചിട്ട് അതിൽ 68 പേരും കൊല്ലപ്പെട്ടു. ഇതൊക്കെ തൊട്ടടുത്ത സമയങ്ങളിലാണ്, ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷമുണ്ടായ ചില സംഭവങ്ങളാണിത്. അതുകൊണ്ടാണ് ഒരു മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ട് കുനൂത്ത് നടത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ശരി, ഇതിൽ ആമിർ ബിൻ ഫുഹൈറ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ ഈ ആമിർ എന്ന വ്യക്തി തന്നെ പറയാണ്, പിന്നെ ആമിർ തുഫൈൽ, ഈ ആമിർ ബിൻ ഫുഹൈറ എന്ന സഹാബിയുടെ മൃതശരീരം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടു, എന്നിട്ട് ഭൂമിയുടെ ആകാശത്തിനിടയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഇദ്ദേഹത്തെ മലക്കുകളാണ് മറവ് ചെയ്തത് എന്നൊക്കെ പറയുന്നു. പിൽക്കാലത്ത് ഈ രംഗം കണ്ടതുകൊണ്ട് അന്ന് ആ രംഗം കണ്ട ഈ ആമിർ ഇസ്ലാമിലേക്ക് വരാനൊക്കെയുള്ള കാരണമായി എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇദ്ദേഹം ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തപ്പെട്ടത് ആമിർ ബിൻ ഫുഹൈറയുടെ കറാമത്താണ്. എന്തുകൊണ്ടാണ് ഇത്തരം കറാമത്ത് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടത് നബി തിരുമേനിയുടെ മുഈസത്താണ്, അല്ലെങ്കിൽ നുബുവത്തിൻ്റെ തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പല തെളിവുകളിൽപ്പെട്ടൊരു തെളിവാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: സലഫി ദുറൂസ് സമാപിക്കുന്നു. പൂർവസൂരികളുടെ പാത വ്യക്തമായി വരച്ചു കാണിക്കുന്ന സലഫി ദുറൂസിൽ ഇന്ന് നുബൂവത്തിന്റെ തെളിവുകൾ എന്നതിൻ്റെ 71 ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അബൂബക്കർ സലഫി.
2: തിരുനബിയോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ദാനം ചെയ്യാനുള്ള 3 അടിസ്ഥാന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളത്. ഫഖീറുകളായ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ അവകാശം നൽകുക എന്നതിൽ ഇസ്ലാമിനെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു. ആ വിഷയത്തിൽ പ്രവാചകനെ തോൽപ്പിക്കാൻ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ അടിച്ചു വീശുന്നൊരു കാറ്റുപോലെയായിരുന്നു എന്ന് സ്വഹാബികൾ മറ്റു പല ഹദീസുകളിലും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥ പുണ്യം എന്താണ് എന്നറിയിക്കാൻ സൂറത്തുൽ ബഖറ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ലൈസൽ ബിറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്‌രിബ്. മശ്രിക്കിലേക്കോ മഅ്‌രിബിലേക്കോ നിങ്ങളുടെ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യം. വലാകിന്നൽ ബിർറമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ. അല്ലാഹുവിലും പരലോകത്തിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലുമെല്ലാം വിശ്വസിക്കുക എന്ന കാര്യം. വആതൽ മാല അലാ ഹുബ്ബിഹി ദബിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബ്നി സബീൽ. ധനത്തോട് സമ്പത്തിനോട് അതിനോടൊക്കെ നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിലും കുടുംബമുള്ള ആളുകൾക്കും അനാഥരായ ആളുകൾക്കും പാവങ്ങൾക്കും വഴിയാത്രക്കാർക്കും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പണം ചിലവഴിക്കുന്നതിലാണ് പുണ്യമുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ മുഅ്മിൻ, ഒരു യഥാർത്ഥ മുസ്ലിമായ വ്യക്തി ദാനധർമ്മം ചെയ്യുന്നയാളായിരിക്കണം എന്നുള്ളതാണ്. തൻ്റെ കുടുംബക്കാരുടെ അവസ്ഥ എന്താണ്, തൻ്റെ അയൽപ്പക്കത്തുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്, അവരൊക്കെ എല്ലാ ദിവസവും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അതല്ല പട്ടിണിയിലാണോ, ഇതൊക്കെ പരിശോധിക്കുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ മുഅ്മിനായ വ്യക്തി. ലോക സമൂഹത്തിൽ എവിടെയും പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ എന്ന് ചിന്തിക്കാനെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥ മുഅ്മിനാവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബിയെ ഏറ്റവും വലിയ ഔദാര്യവാനാക്കിയതും പ്രവാചകനോട് ദാനധർമ്മം ചെയ്യാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞതും മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിലൊന്നാമതായി കൊണ്ട് അള്ളാഹു പറഞ്ഞത് വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിച്ചിട്ടുള്ള ധനത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക. അഥവാ സമ്പത്ത് മനുഷ്യർക്കാർക്കും സ്വന്തമായിട്ടുള്ളതല്ല, അത് അള്ളാഹു തൽക്കാലത്തേക്ക് നിങ്ങളെ ഏൽപ്പിച്ചതാണ് എന്ന് സാരം. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് അള്ളാഹു നൽകി എന്നുള്ളത് മാത്രമാണ്. ധനം അത് അള്ളാഹുവിൻ്റെ തന്നെയാണ്, മറ്റാരതുമല്ല, ആർക്കും അതിൽ അവകാശമല്ല. അത് ഒരു ഉത്തരവാദിത്വപൂർവ്വം അത് കൈകാര്യം ചെയ്യുക എന്നതുകൊണ്ട് എന്നതിന് വേണ്ടി മാത്രം അത് നമ്മളുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് അള്ളാഹു ഏൽപ്പിച്ചതാണ് എന്നുള്ളത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ ഒന്നുമില്ലാത്തവരായിക്കൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. പിന്നീട് അള്ളാഹു നൽകിയതാണതൊക്കെ, അതിൽ നിന്ന് നമ്മൾ ചെലവഴിക്കണം എന്നുള്ളതാണ്. അള്ളാഹു കൊടുക്കാൻ പറഞ്ഞവർക്കൊക്കെ നമ്മളത് നൽകണം. രണ്ടാമതായി കൊണ്ട് അള്ളാഹു പറയുന്നു, ഈ സമ്പത്ത് മുഴുവൻ അത് അള്ളാഹു നൽകിയതാണ് എങ്കിലും അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകുമെന്ന്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്തൊന്ന് ചിലവഴിച്ചാലും അള്ളാഹു പകരം തത്തുല്യമായത് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിന് പകരമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ ദാനധർമ്മം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ സമ്പത്ത് അവിടെ കുറയുന്നില്ല. എല്ലാ പ്രഭാതത്തിലും ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ വഅഅതി മുൻസിഖൻ തലഫ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്നവർക്ക് നീ പകരമായി നൽകണേ. നിന്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇരട്ടിയായിക്കൊണ്ട് നീ നൽകണേ. എന്നാൽ വഅഅതി മുൻസിഖൻ തലഫ, പിശുക്ക് കാണിക്കുന്നവർക്ക് നീ പാപ്പരത്വം നൽകണമേ, അവരുടെ എല്ലാ സമ്പത്തും നീ നശിപ്പിച്ച് കളയണേ റബ്ബേ എന്നതാണ് ആ പ്രാർത്ഥന. സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥനയാണിത്. സ്വതക്ക നൽകാത്തവരുടെ, സകാത്ത് നൽകാത്തവരുടെ ധനം അവർക്ക് ഉപകാരപ്പെടില്ല, അവർ ദരിദ്രരായി മാറും. എന്നാൽ സകാത്തും സ്വതക്കയും നൽകുന്നവൻ അള്ളാഹു ബറക്കത്ത് നൽകും ജീവിതത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു നൽകിയതാണ് നമ്മുടെ ധനം, നമ്മുടെ മുഴുവൻ സമ്പത്ത്, നമ്മുടെ വീട്, നമ്മുടെ കാറ്, നമ്മുടെ മക്കൾ, എല്ലാം അള്ളാഹു നമുക്ക് നൽകിയതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നാം മറ്റുള്ളവർക്ക് ദാനമായി നൽകണം. അങ്ങനെ ചെയ്താൽ അള്ളാഹു അതിനെ നമുക്ക് ഇരട്ടിയാക്കിക്കൊണ്ട് തിരിച്ചു നൽകുമെന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാനുള്ള മൂന്നാമത്തെ പ്രചോദനമെന്താ? അള്ളാഹു പറയുന്നുണ്ട്, മരണാനന്തര ജീവിതത്തിലെ വമ്പിച്ച പ്രതിഫലം തന്നെയാണ്. മരിച്ചതിന് ശേഷം നമ്മൾ ഖബറിലാവട്ടെ, ഇനി ഖബർ ജീവിതം കഴിഞ്ഞിട്ടുള്ള പരലോക ജീവിതമാവട്ടെ, ഏതൊരവസ്ഥയിലായിക്കോട്ടെ, ദാനധർമ്മം കൊണ്ട് അള്ളാഹു നമുക്ക് നല്ല ശാന്തി നൽകും, സമാധാനം നൽകും എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. അള്ളാഹു പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറം വഅലാനിയ فَلَهُمْ أَجْرُهُمْ عِنْدَ رَبِّهِمْ وَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ الَّذِينَ يُنْفِقُونَ أَمْوَالَهُمْ بِاللَّيْلِ وَالنَّهَارِ രാവും പകലും ഒക്കെ രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്ന ആളുകളില്ലേ, അത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് പറയുകയാണ്, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം അവർക്കുള്ളതാണ്, വമ്പിച്ച പ്രതിഫലം അവർക്കതിനുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. റബ്ബിൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കണക്കുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. മാത്രവുമല്ല, വല ഖൗഫുൻ അലൈഹിം, അവർക്കൊന്നും ഭയപ്പെടേണ്ടി വരില്ല, അവരൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട, പേടിക്കണ്ട. വലാഹും യഹസനൂൻ, അവർ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല, പേടിക്കേണ്ടതില്ല. എത്തരത്തിലുള്ള ആളുകളാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച ആളുകൾ. ദാനധർമ്മം ചെയ്ത ആളുകൾക്കുണ്ടാകുന്ന പ്രതിഫലമാണിത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊണ്ട് പണം നാം ചിലവഴിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഈ ഉമ്മത്തിലെ നല്ലവരായ ഭരണാധികാരികളും അല്ലാത്തവരും വലിയ ഔദാര്യവാന്മാരായിരുന്നു. കാരണം പ്രിയമുള്ളവരെ, മരണാനന്തര ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ചില കർമ്മങ്ങൾ നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണത്? ഏതാണ് പ്രവർത്തനം? അൽമൻ അല്ലമഹു വനശ്രഹു, നിങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്ത നന്മയായ ഒരു അറിവ്, അതനുസരിച്ച് ആരൊക്കെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ അതിൻ്റെ പ്രതിഫലമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വവലദൻ സ്വാലിഹൻ തറക്കഹു സ്വാലിഹായ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ മരണാനന്തര ജീവിതത്തിലും നമുക്ക് ഉപകരിക്കുന്നതാണ്. വവർറസ മുസ്ഹഫൻ, ഒരു ഖുർആൻ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു, അതിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പാരായണം ചെയ്യുന്നുണ്ടോ ആ പാരായണം ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഔ മസ്ജിദൻ ബനാഹു, ഒരു പള്ളി നമ്മളുണ്ടാക്കി, ആരൊക്കെയോ ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ഔ ബൈത്തൻ ലി ഇബിൻ സബീലി ബനാഹു, വഴിയാത്രക്കാരന് വേണ്ടി താമസിക്കാനുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കുകയോ ഒരു വീടുണ്ടാക്കി കൊടുക്കുകയോ ചെയ്താൽ അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നമ്മുടെ ഖബറിലേക്കും എത്തിക്കുന്നതാണ്. ഔ നഹ്റൻ അജ്റഹു, ഒരു പുഴ അല്ലെങ്കിൽ ഒരു കിണർ ജനങ്ങൾക്ക് വേണ്ടി, വെള്ളത്തിൻ്റെ ആവശ്യമായ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ വെള്ളം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ കിണർ നമ്മൾ കൊടുത്താൽ, ആ പുഴ നമുക്ക് അവരിലേക്ക് ഇങ്ങനെ ഒഴുക്കി കൊടുത്താൽ ഖബറിലേക്ക് അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഔ സദഖത്തൻ അഖ്റജഹു ഫി സിഹത്തിഹി വഹയാത്തിഹി, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് നൽകിയ ദാനധർമ്മം അതിൻ്റെ പ്രതിഫലം നമ്മുടെ മരണശേഷവും നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് ഉദാരമായി സംഭാവന ചെയ്യുക. അങ്ങനെ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ദാനം ചെയ്യാനുള്ള മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ, വിഷയം അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയ്സ് ഓഫ് പീസിലൂടെ നാം കേൾക്കുന്നത്.
1: സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ അന്ന് ഉന്നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് യൂത്തിൻ്റെ ഒക്കെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ട്. യൂത്ത് വോട്ടർമാരുടെ 102 സീറ്റിൽ നമ്മൾ അതും കൂടി എണ്ണണമല്ലോ. അപ്പോൾ ഈ ഒരു പ്രതീക്ഷക്കൊത്ത് സർക്കാരിന് എന്താണ് തിരിച്ച് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു കരുതൽ ഏത് തലത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് അമിത് മാഷ്.
2: അല്ല, മറ്റ് ഒരു പക്ഷേ ഇപ്പം 3 പ്രതിപക്ഷമുണ്ട് എന്നുള്ളതാണ്. ഇത് CPM നയിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുണ്ട്, BJP മോശമല്ലാത്ത
3: 3
2: പിന്നെ സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ശക്തമായി നിലനിന്ന് ചിലരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 3 പ്രതിപക്ഷത്തിനെയും ഒരേ സമയം നേരിടേണ്ടി വരുമെന്നുള്ളത് കൃത്യമായ ബോധ്യത ഉണ്ടാകണം. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ഇൻകുംബൻസിയിൽ നിന്ന് എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കപ്പെട്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഒരു സർക്കാർ വരുന്നത്. അപ്പോൾ ആ ജനങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാകും. അപ്പോൾ അവിടെ എന്തായാലും സർക്കാർ ആദ്യമേ വെച്ചാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തിനെതിരെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്? അവർ കൃത്യമായിട്ടും അവർക്ക് മടുപ്പുണ്ടാക്കിയ, വെറുപ്പുണ്ടാക്കിയ, എതിർപ്പുണ്ടാക്കിയ ചില കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സംഭവിക്കാതിരിക്കുകയും അതിൽ വേണ്ട റെക്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണോ ഇത് വരുത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചെൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ആരാണോ ഈ നിലവിലുണ്ടായിരുന്ന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാക്കിയത്, ഏതുതരം ശക്തികളാണോ അതിന് സർക്കാരിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത്, അത്തരക്കാരെ പൂർണ്ണമായി മാറ്റി നിർത്താൻ, അത്തരം പ്രവണതകൾ പൂർണ്ണമായിട്ട് മാറ്റാൻ സർക്കാരിന് കഴിയണം. അപ്പോൾ എന്ന് വെച്ചാൽ പൊതുവെ നമുക്കറിയാപ്പോൾ ഒരിക്കലും തെറ്റുപറ്റാത്തവരാണ് ഭരണാധികാരികൾ എന്ന രൂപത്തിലുള്ള ഒരു തരം ധാർഷ്ട്യം പലപ്പോഴും സർക്കാരുകൾക്ക് സംഭവിക്കും. അപ്പോൾ ജനങ്ങൾ എന്തു പറഞ്ഞാലും അത് കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരവസ്ഥ. അപ്പം എനിക്ക് ഒന്നാമത് പറഞ്ഞു വെച്ചാൽ, ഇവിടെ വേണ്ടതെന്ന് തന്നെയാണ്, തിരുത്താൻ തയ്യാറുള്ളൊരു സർക്കാർ ഉണ്ടാവുക എന്നുള്ളതാണ്. കേൾക്കാൻ തയ്യാറുള്ള ഒരു സർക്കാർ ഉണ്ടാവുക, അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു സർക്കാർ ഉണ്ടാവുക, ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ ജനങ്ങളുടെ ഒരു ശബ്ദം ശ്രവിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പഴയ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു നവകേരള യാത്ര നടത്തിയിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ജനങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പേപ്പറുകൾ കയ്യിൽ കിട്ടിയിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു വെച്ചാൽ, അപ്പോൾ ആ രീതിയിൽ ആളുകളെ കളിയാക്കുന്നൊരു നാടകമാകാൻ പാടില്ല. കൃത്യമായിട്ടും അവരെ കേൾക്കുകയും അവരോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണോ ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യാൻ പറ്റണം. അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനൊന്നും എന്ത് നിൽക്കരുത്. പലപ്പോഴും ഇപ്പോൾ ജനങ്ങൾക്ക് ചിലപ്പോൾ സമരം ചെയ്യേണ്ടി വരും. പ്രാദേശികമായ സമരങ്ങളുണ്ടപ്പോൾ കോഴിക്കോട് ഇപ്പോൾ ഞെളിയൻ പറമ്പിൽ ആളുകൾ സഹി കിട്ടരുത് എന്ത് ചെയ്യുന്നു, അവർക്ക് മൂക്ക് പൊത്താതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോഴാണൊരു ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് വരുന്നത്. അത്തരത്തിലൊരു സമരത്തിലേക്ക് വരുമ്പോഴേക്ക് അത് സർക്കാർ വിരുദ്ധമാണ്, അവർ വർഗീയവാദികളാണ്, അല്ലെങ്കിൽ ഭീകരന്മാരാണ് എന്ന രൂപത്തിലൊന്നും ജനങ്ങളെ കാണാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം ഏതൊരു ഭരണകൂടത്തിൻ്റെ കീഴിലാണെങ്കിലും ജനങ്ങൾക്ക് ചില സമയങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചിലപ്പോൾ സമരമാർഗം ഉപയോഗിക്കേണ്ടി വരും. അതിന് അതിൻ്റേതായ ഒരു എന്താണ് അനുധാവന ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സർക്കാർ ചെയ്യേണ്ടത്. മറ്റൊന്നു വെച്ചാൽ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായ ഒന്നാണ് പോലീസ് സേന. പോലീസ് സേനയ്ക്കകത്ത് ചിലത് സംഭവിക്കുന്നു എന്നുള്ള വളരെ എന്താ പറയുക, സാധാരണ ജനങ്ങളല്ല, MLA ഒക്കെ പബ്ലിക്കായി തന്നെ തെളിവുകളടക്കം ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ ഒരു സേനയിൽ തിരുത്തലുകൾ വരേണ്ടി വരും. അപ്പോൾ ഒരു ജനകീയത ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ പോലീസിൽ നിന്ന് നീതി ലഭിക്കുമെന്നുള്ള തോന്നലുണ്ടാക്കുക, ഒപ്പം ഒരു കടന്നു ചെല്ലാവുന്ന ആളുകൾക്ക് അവരുടെ പരാതിയുമായിട്ട് ചെല്ലാവുന്ന ഒന്നായിട്ട് സ്റ്റേഷൻ എന്തിനാ മാറണം. ഇപ്പോൾ സ്ത്രീ സുരക്ഷയുടെ വിഷയം വലിയ വാചകത്തിലാണ് കേന്ദ്രവും സംസ്ഥാനമൊക്കെ അത് പറയാറില്ലേ. പക്ഷെ നമുക്കറിയാം അതിൽ ഫലത്തിൽ സംഭവിച്ചത് എന്താണ്, ഇത് വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ചിലവർക്ക് മാത്രമായിട്ട് അത് കൊടുക്കുക, മറ്റു ചിലരുടെ കണ്ണീരിന് വിലയില്ലാതെയാവുന്നൊരവസ്ഥ, അത് സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ സർക്കാരിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിൽ വലിയൊരു വിഭാഗം അത്തരത്തിൽ സ്ത്രീകൾ തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ വോയിസിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം കിട്ടണം. പിന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്തായാലും കുറേയധികം കേസുകൾ, അതായത് പിന്നെ ഇല്ലാത്ത കേസുകൾ, ഇപ്പം NRCക്ക് നമുക്ക് അടക്കം അറിയാം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കേസുകൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം, പിൻവലിക്കാൻ കഴിയുന്നത് പിൻവലിക്കണം, അല്ലെങ്കിൽ സർക്കാർ കോടതിയിൽ വെച്ച് എന്ത് ചെയ്യണം, അത് ആ രീതിയിൽ പ്രോസിക്യൂഷൻ നമുക്കറിയാലോ സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഡാൻസ് ഓഫ് ബോർഡിലെ സംവിധാനങ്ങൾ, അതൊക്കെ എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളത് വിമർശകരായ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കാൻ അർഹതയില്ലാത്തതാണെങ്കിൽ അത് പിരിച്ചുവിടണം. മാത്രമല്ല അതിൻ്റെ ഒരു പ്രീ ഹിസ്റ്ററി പരിശോധിച്ച് അതിൽ ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. മറ്റും നമുക്കറിയാം വിദ്യാഭ്യാസത്തിലാണ്. വിദ്യാഭ്യാസത്തിനകത്ത് രണ്ട് കാര്യം പ്രധാനമായിട്ട് പറയാറുള്ളത്. ഒന്നെന്താ വെച്ചാൽ ആവശ്യമില്ലാത്ത പരീക്ഷണങ്ങൾ നടത്തരുത്. അതായത് ഒരു ഒരു ഗുണവുമില്ലാത്ത വിദ്യാഭ്യാസത്തിനോ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ ഒന്നും ഒരു ഗുണവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ചിലപ്പം അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, അപ്പോൾ നമുക്ക് പറയാം ജെൻഡർ എന്ന് പറയുന്നത് ഇവിടെ എന്തോ ഇതുകൊണ്ടാണ് ലോകം മാറാൻ പോകുന്നതെന്നുള്ള പോലെ അതിൽ മാത്രമായിരുന്നു ട്രെയിനിങ്ങുകൾ വരെ തീരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളല്ല ആവശ്യം. ജെന്യൂനായ നിലക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ ഔന്നത്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന, നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ആസ്പിറേഷൻസ് ഉള്ള കുട്ടികൾ ഉള്ളൊരു രാജ്യമാണ്. അവരുടെ ഫൗണ്ടേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ രീതിയിൽ സമ്പന്നമായ സ്ട്രോങ് ആയ ഒന്നാക്കി മാറ്റാൻ പറ്റണം. അതിന് മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ഇപ്പോൾ എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് വരികയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വം അവർക്ക് ഉണ്ടാകും. അത് ആ രീതിയിൽ നിർവഹിക്കാൻ കഴിയണം. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കേരളത്തിലൊരു ചെറിയ ഡിവൈഡുണ്ട്, തെക്കും വടക്കും നമ്മൊരു ഡിവൈഡുണ്ട്. ആ ഡിവൈഡ് സീറ്റുകളുടെ മാത്രമല്ല ടീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷന് ഒക്കെ എന്താണ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഇത് പരിഹാരത്തിന് വിധേയമാകണം. ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതൊരു അനീതിയല്ല എന്നും ഇതൊരു നീതിയാണ് എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ പരിഹാരത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഒരുപാട് സംവരണ അട്ടിമറികൾ നടന്നിട്ടുണ്ട്, ധാരാളം അപ്പോയിൻമെൻറ്റ്സിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മളൊന്ന് എടുത്തു കൊടുക്കാൻ റെഡിയാണ്. അത് പരിഹരിക്കൽ നിർബന്ധമാണ്. അത്തരത്തിലെന്താ വെച്ചാൽ അനീതിപൂർവ്വം ജോലി നേടിയവരുണ്ടെങ്കിൽ അത്തരക്കാർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പറ്റുക, ആ നടപടികൾ സ്വീകരിക്കണം. കാരണം ഇതൊക്കെ തിരുത്തപ്പെടേണ്ടത് തിരുത്തിയിട്ടില്ലെങ്കിൽ ഒരു സാമൂഹ്യ ക്രമത്തിൻ്റെ ആരോഗ്യത്തെ അത് കാലാകാലത്തേക്ക് ബാധിക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന് വെച്ചാൽ ഈ തൊഴിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ പറഞ്ഞത്, അതൊക്കെ എന്ത് ചെയ്യണം? ഞാൻ കേട്ടെന്നുവെച്ചാൽ ഈ സർക്കാർ പുറത്തു പോകുന്നതിൻ്റെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച മുൻപ് നമുക്കറിയാവുന്ന ഒരു സ്ത്രീയോട്, അടുത്തുള്ളൊരു പ്രദേശത്തെയാണ്, അവരോട് ചോദിച്ചപ്പോൾ വെച്ചാൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് പിന്നെ അവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജോലിയുടെ ഈ പിന്നെ ടേം എന്താ വെച്ചാൽ പൂന്തോട്ട ഇതെന്നുള്ളതാണ്, നോക്കുക ഗാർഡനറാണ്. അപ്പോൾ ചോദിച്ചു അതിപ്പോൾ എനിക്ക് ആ പരിപാടി എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞാൽ അതൊന്നുമില്ല, അവിടെ വെച്ചാൽ ഈ മറ്റേ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ കൊണ്ടുപോയിട്ട് പൂവ് കൊണ്ടുപോയിട്ട് വയ്ക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതുകളുള്ളൂ. പക്ഷെ അതൊക്കെ വളരെ നിഗൂഢമായി ഇത്തരം അപ്പോയിൻമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അതൊക്കെ ആവശ്യമില്ലാത്ത, അതായത് വഴിവിട്ട് നടത്തിയ നിയമനങ്ങൾ തിരുത്തപ്പെടേണ്ടത് തന്നെ ഉണ്ട്. പി എസ് സി എന്താ വെച്ചാൽ പലപ്പോഴും എക്സാം നടത്തുന്നു, ലിസ്റ്റ് ഉണ്ടാക്കുന്നു, ഒരുപാട് തൊഴിൽ അന്വേഷകരായ യുവാക്കളെ നിരാശയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ എങ്ങനെയാണോ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതെന്ന് തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ എനിക്ക് തോന്നിച്ചാൽ ഈ പാലിക്കാൻ കഴിയാത്ത ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി വേണ്ടാതൊക്കെയാണെന്ന് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വികസനം എന്നത് പലപ്പോഴും അഴിമതിക്കുള്ളൊരു മറയാക്കി ഇവിടെ മാറുന്നുണ്ട്. നമ്മുടെ പല പദ്ധതികളുടെയും തുക നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്നും പൊട്ടന്മാരൊന്നുമല്ലല്ലോ. ഒരു റോഡിന് എത്രയാണ് ചിലവ് വരിക എന്നിപ്പോൾ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, സ്ക്വയർ മീറ്റർ അളന്നു കഴിഞ്ഞാൽ
1: ബസ് സ്റ്റോപ്പ്
2: അത്തരത്തിലൊക്കെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, അവരുടെ നികുതിപ്പണം ആ രീതിയിൽ വിനിയോഗിക്കുന്ന ഒരു രീതികൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ചില ഫണ്ടുകൾ പലതും വക മാറി ചിലവഴിച്ചത്, SC ST അടക്കമുള്ള ഫണ്ടുകൾ എനിക്ക് ഒന്നും രണ്ടല്ല 10-80% ഫണ്ടുകൾ ഈ രീതിയിൽ വക മാറ്റി ചിലവഴിച്ചിട്ടുണ്ട്. അത് തിരിച്ചു ചെയ്യാൻ പറ്റിച്ചാൽ അത് ചെയ്യണം, അല്ലെങ്കിൽ ഇനിയൊരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ള സർക്കാർ പിന്നെ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം. പല കരാറുകളും വഴിവിട്ട കരാറുകൾ പലതും നൽകിയത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും നമുക്കറിയാവുന്നൊരു കാര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വന്ദേമാതരം ചൊല്ലുന്നതല്ല പ്രശ്നം, മറിച്ച് കേരളത്തിൽ കൂടെ ഇത്തരത്തിലുള്ള ഒരു ഒരു ചുവയുള്ള ഒരു രാഷ്ട്രീയം, അത്തരമൊരു അന്തരീക്ഷം കൊണ്ടുവരാനുള്ള ബോധപൂർവമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ ഉള്ളൊരു പ്രതിരോധം ഇവിടെ ആവശ്യമുണ്ട്. കാരണം ഇവിടെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് ഞങ്ങൾക്കത് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് കമൻസ്, അവിടെ നമുക്കറിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പേരെടുത്ത് പറയുന്നത് വെച്ചാൽ കോൺഗ്രസ് എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കുന്നേ വേണല്ലോ. അദ്ദേഹം വലിയ ഉയർന്ന പദവിയിലാണ് ഇപ്പം തീന്തിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ എൻ എസ് എസ് എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റേ എന്താ നമ്മളെ നേതാവിനെ വരുന്ന സുകുമാരൻ നായർ എന്തെങ്കിലും തെറ്റായി ഒന്നും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ്. പക്ഷെ അങ്ങനെ അത്രമാത്രം ബ്ലൈൻഡായി പത്രം വായിക്കാത്ത ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ ചാനലൊന്നും കാണാത്ത. പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു മാന്യമായ രൂപത്തിലായിരിക്കണം ഏത് സമുദായ നേതാക്കളുടെയും ഈ പ്രസ്താവനകളും പ്രതികരണങ്ങളൊക്കെ. അല്ലാത്ത പക്ഷം അതിലിടപെടേണ്ടത് അത്യാവശ്യമായിട്ട് വരും. ഇപ്പം നമുക്കറിയാം, ഈ നമ്മുടെ സ്കൂൾ പഠിക്കുന്ന സമയത്തുണ്ട് ചില കുട്ടികളിങ്ങനെ തോണ്ടും എന്നാണ്, ഞാൻ ടച്ചോക്കട ഉണ്ട്. അങ്ങനെ നമ്മളെങ്ങാനും കഷ്ടകാലത്തിന് ഒന്ന് കൊടുത്താൽ ഓൻ ആ അപ്പം കരഞ്ഞ് വിളിച്ചെന്ത് ചെയ്യും, മാഷെടുത്ത് കൂടും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മറ്റേ ഹെഡ് മാഷെടുത്ത് കൂടും, എന്നിട്ട് എന്ത് പറയും, ഇന്ന മറ്റോൻ ടച്ച് പറയും. അപ്പോൾ ടച്ചോൻ എന്ത് ചെയ്യും, കുറ്റക്കാരനായിട്ട് മാറും, ഓൻ നല്ല അടിയും കിട്ടും. ഇപ്പോൾ നമ്മുടെ മഹാനായ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാക്കി അദ്ദേഹത്തെ ഒന്ന് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയോ ഒന്ന് ചെയ്താൽ പ്രതിപക്ഷം എല്ലാം കൂടെ 86 വയസ്സ് ആലോചിക്കണപ്പോൾ ആ വയോവൃദ്ധനെ എന്താണ് അറസ്റ്റ് ചെയ്യിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ഞാൻ ഭയപ്പെടുന്നത് എന്താ വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റ് സാമ്പത്തിക ഈ വിവാദങ്ങളൊക്കെ ഇവിടെ പൊങ്ങി വരാനിടയുണ്ടെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു മുൻകൂർ മറ അദ്ദേഹം ഉണ്ടാക്കുകയായിരിക്കും. എന്തായാലും അതൊക്കെ കൃത്യമായിട്ടൊരു ധാരണ വേണം. ഏറ്റവും എനിക്ക് സർക്കാരിൻ്റെ ഒരു പറയാനുള്ള കാര്യം വെച്ചാൽ ഇവിടെ ഉദ്യോഗസ്ഥർ മാറുന്നില്ല, ഉദ്യോഗസ്ഥർ അവിടെ അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. ഇവരാണ് പൊതുവേ ഭരണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. നേരത്തെ നിഷാദ് സലഫി പറഞ്ഞ പോലെ ഇതിലിപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി സതീശൻ, വി സതീശൻ പോലും എന്താണ് ആദ്യമായിട്ടാണ് മന്ത്രിയായിട്ട് മാറുന്നത്. സ്വാഭാവികമായും അതൊരു ഭരണ പരിചയത്തിലെ കുറവ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഇൻട്രിക്കസീസ് ഉണ്ടാവും, ഒരുപാട് ആഴത്തിലുള്ള നൂലാമാലകളുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ പരിചയിക്കാത്ത പലർക്കും തെറ്റുപറ്റാൻ വളരെ എളുപ്പമാണ്. ഇന്നതാണെന്ന് പറയുമ്പോൾ അറിയാതെ എളുപ്പപ്പെടും. അത്തരത്തിലുള്ള ഈ അപകടങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആദ്യം വാണിംഗ് കൊടുക്കണം, ഏതെങ്കിലും നിലയിൽ ഈ വഴി തെറ്റിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നു. കാരണം വെച്ചാൽ ഉദ്യോഗസ്ഥ ദുർഭരണം സംഭവിക്കുക പലപ്പോഴും ഈ മറ്റേ മന്ത്രിമാരുടെ ഭരണപരിചയത്തിൽ നിന്ന് ആയിരിക്കും. അതിനൊരിക്കലും അവസരമുണ്ടാകരുതെന്നുള്ളതാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ പ്രവാസികൾ ഒക്കെ വലിയ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ, തിരിച്ചു വരവുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പോളിസി ആ വിഷയത്തിൽ ഉണ്ടാക്കുകയും എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി, വഖഫ് ബോർഡ്, ഇത്തരത്തിലുള്ള കുറേ ബോഡികളുണ്ട്. ഇതിലൊക്കെ എന്താ വെച്ചാൽ മാന്യമായ നിലയിൽ എല്ലാവർക്കുമുള്ള പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അതിനിപ്പോൾ ദേവസ്വം ബോർഡാണെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഏതൊരു ഇതിനെയും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വിഭാഗീയമായിട്ടോ അല്ലെങ്കിൽ പരിമിതമായ അർത്ഥത്തിൽ ചിലരെ മാത്രം പ്രീണിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഇതിലുണ്ടാകരുത് എന്നുള്ളതാണ്. പിന്നെ ഈ മാർക്കറ്റിൽ ഇടപെടുക എന്നുള്ളത്, സർക്കാർ മാർക്കറ്റിൽ ഇടപെടുക എന്നുള്ളത് പ്രധാനമാണ്. അതിനേത് രീതിയിലാണോ കഴിയുക എന്നുള്ളത് ചെയ്യണം. പിന്നെന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകാവുന്ന ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടാകും, അതിനെ അതിജീവിക്കേണ്ട എങ്ങനെയാണെന്നുള്ളൊരു മുൻകൂർ ധാരണ ഈ സർക്കാരിനുണ്ടാകണം. എന്തായാലും എനിക്ക് തോന്നിച്ചാൽ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യേണ്ട ഒരവസ്ഥയിലാണ്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളാണ് അവർ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത്. പി ആർ വർക്കല്ല പ്രധാനം, സോഷ്യൽ സർവേയാണ്, സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഉണ്ടാവുക. ഒപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ ട്രാപ്പുകൾ ഉണ്ടാവും, ആ ട്രാപ്പുകളുടെ വീഴാതിരിക്കലും വളരെ പ്രധാനമാണ്. എന്തായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭരണകൂടം കൊണ്ട് ദുരുപയോഗങ്ങൾ ഉണ്ടാകരുത്. അത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ട ഒരു ഒരു വിജിലൻസ് ഉണ്ടല്ലോ, ആ വിജിലൻസ് അവിടെ നിലകൊള്ളണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
4: കെഞ്ചിരാവും പകലുമി അടിയൻ റഹ്മാനെ, വഞ്ചന നിറഞ്ഞ പാരിരേഖനായി ഞാനേ സഞ്ചരിച്ചു.

0: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യവിചാരം. സ്ത്രീകളിലും മുതിർന്നവരിലും സാധാരണ കാണുന്ന വേദനകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ജസീൽ കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യവിചാരം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതിൻ്റെ ഒരു ബാക്കി എന്നോണമാണ് ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കഷനായി വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആണ് നമ്മളോടൊപ്പം ഇപ്പോഴും ഉള്ളത്. നമ്മുടെ ആളുകളിൽ ഏതൊക്കെ പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ഒരിക്കൽ പോലും അറിയാത്ത, മനസ്സിലാക്കാത്തൊരു ഒരു ഫീലിങ്സാണ് വേദന. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വേദനയുടെ വില. അതുകൊണ്ട് തന്നെ കുറച്ച് ഏജായി, കുറച്ച് പ്രായമായ ആളുകളിൽ, അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളിലൊക്കെ വേദന കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അവർ പറയാറുണ്ട്. എന്താണ് ഇതിന് പരിഹാരം? ഏതൊക്കെ വേദനകളാണ് സാധാരണ ഈ ആളുകൾക്ക് ഉണ്ടാവാറുള്ളത് എന്നതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇൻഷാല്ലാ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ ജസീൽ കെ ആണുള്ളത്. ഇൻഷാല്ലാ ഡോക്ടറെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വലൈക്കും അസ്സലാം.
1: കഴിഞ്ഞ എപ്പിസോഡിൽ ഡോക്ടർ വേദനകളെക്കുറിച്ച് മൊത്തത്തിലൊരു ഐഡിയ, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്നുണ്ടാണ് വേദനകൾക്കുള്ള ചെറിയ പരിഹാരങ്ങളും അതിനുള്ള കുറച്ച് ടിപ്പുകളൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ പ്രായ ആളുകളിൽ അവർ വേദന കാരണം ഉറങ്ങാൻ പോലും പറ്റാറില്ല, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, കാരണം പറയാറുള്ളത് വേദനയാണ്, ഇന്നലെ ഇപ്പോൾ എനിക്ക് ആരാധനകൾ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം വേദന കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണിത്. പ്രായമുള്ള ആളുകളിൽ ഈ വേദന ഉണ്ടാവാനുള്ള കാരണം എന്താണ്? എന്താണ് അതിനുള്ള പരിഹാരം? സാധാരണ വേദന വരുമ്പോൾ ശരിക്ക് ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ കരയുന്നതാണല്ലോ നമ്മൾ കാണാം പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ അവർ വേഗം ഒരു മരുന്നിലേക്ക് ചാടുന്നതിന് മുമ്പ് ആ വേദനയും അതിൻ്റെ പരിഹാരങ്ങളും ഒന്ന് ഡോക്ടർ ഒന്ന് പറയാമോ?
2: എന്തായാലും വാർദ്ധക്യം നമുക്ക് തടയാൻ പറ്റുന്നൊരു സംഗതിയല്ല. അപ്പോൾ വാർദ്ധക്യത്തിൽ വേദനകൾ സ്വാഭാവികമാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും, അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാർദ്ധക്യം വരുമ്പോൾ നമ്മളെ ഈ കൊളാജൻ കുറയും. അതായത് നമ്മളെ ഈ ലിഗമെൻ്റ് ടെൻഡൻ എന്നൊക്കെ പറയില്ലേ, പാടകൾ, ഈ മസിലിൻ്റെ അറ്റങ്ങളാണത് വരിക. അവിടെ നമുക്ക് ഈ പറയുന്ന സംഗതികൾ സ്വാഭാവികമായിട്ടും കുറയും. അതാ കുറയും മാത്രമല്ല, കോശങ്ങൾ നശിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് തന്നെ തിരിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ തോത് കുറയും. അതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്രമല്ല വെള്ളത്തിൻ്റെ അംശം കൂടി ഈ പ്രായമായ ആളുകളിൽ എല്ലാ ടിഷ്യൂലും കുറയും. അവരെ സ്കിന്നും ഒക്കെ നമുക്കറിയാലോ, സ്കിന്നൊക്കെ അവരങ്ങനെ ചുളിഞ്ഞു വരും. അപ്പം അത് എഗെയിൻ ഈ കൊളാജനും വെള്ളം കുറയുന്നതാണ്. അപ്പോൾ ഇതന്നാണ് അവരെ വേദനകളിലേക്കും നയിക്കുന്നത്. അപ്പം അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് മുട്ടുവേദന ആയിരിക്കും പറയാം. അപ്പോൾ ഈ മുട്ടുവേദനയിൽ നമ്മൾ ഈ

0: രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടി കയറി ഇറങ്ങാം. ഒരു 70 കിലോ ഉള്ള ഒരാൾ പടി സ്പീഡിൽ കയറുകയാണെങ്കിൽ അയാളെ മുട്ടിൽ 70 കിലോ അല്ല, അത് ചിലപ്പോൾ 100 കിലോ അല്ലെങ്കിൽ 90 കിലോ ആണ് അവിടെ വരുന്ന ഇമ്പാക്റ്റ് ഫോഴ്സ്. ഒരു സമയത്ത് വരുന്നത് സ്പീഡിൽ ഇറങ്ങിയാലും ഇതന്നെ സംഭവിക്കുന്നത്, ആ വെയിറ്റിനേക്കാളും കൂടുതൽ ഫോഴ്സ് വരികയാണ്. അപ്പം അത് മുട്ടിൻ്റെ വേദന ഉള്ളൊരു ഈ പരമാവധി പടി കയറിൽ ഇറങ്ങലും ഒഴിവാക്കുക. ഇനി ചെയ്യുകയാണെങ്കിൽ പതുക്കെ ചെയ്യുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ. അത് ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യം, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, മസിൽസ് വീക്കായി തുടങ്ങും പ്രായമാകുമ്പോൾ. ഏകദേശം 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മസിൽ വീക്കായി തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യുക, മസിൽ സ്ട്രെങ്തനിങ് ചെയ്യുക. ഇപ്പോൾ പ്രായമായ ആളുകളിൽ തന്നെ ഇപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന രോഗികളിൽ എക്സസൈസ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്, അവരിൽ ആ വ്യത്യാസം കാണാനുണ്ട്. അവരിൽ ഈ പറയുന്ന ഡീഹൈഡ്രേഷനും ഈ കൊളാജൻ നഷ്ടപ്പെടുന്നതും ഒക്കെ ഒരു പരിധി വരെ അവർക്ക് തടയാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ വാർദ്ധക്യം തടയാൻ പറ്റില്ലെങ്കിലും കുറച്ചുകൂടി നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നുണ്ട്. മാത്രമല്ല അവർ കുറേ കൂടി ആക്റ്റീവ്, മെൻ്റലി അവർ ആക്റ്റീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, അതിന് നമ്മൾ ഒരുപാട് ജിമ്മിൽ പോയി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ ഓടാതിരിക്കണതാണ് നല്ലത്. കാരണം നമ്മൾ ഒരു മസിൽ ആലോചിക്കരുത്, നമ്മൾ ഹാർട്ടും എല്ലാ നമ്മൾ ശരീരം മൊത്തം ആലോചിക്കണം. പിന്നെ ഉറക്കം, ഉറക്കം ഇല്ലെങ്കിൽ വേദന കൂടും, അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ അമിതമായിട്ട് നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ ഈ സ്ട്രെസ് ഒഴിവാക്കുക, അത് ചെറുപ്പക്കാരും ചെയ്യേണ്ടതാണ്. പക്ഷെ പ്രായമായ ആളുകളിൽ ചിലപ്പം നമ്മൾ വിചാരിക്കാത്ത പ്രശ്നത്തിലൊക്കെ ആവുക ഒരു സ്ട്രെസ് വരിക. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഈ നമ്മളെ CAA ഒക്കെ കാലത്ത് ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് മുട്ടുവേദന കൂടിയ ഒരാളൊക്കെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പം അത്തരം സംഗതികൾ നമ്മൾ ആവശ്യമില്ലെങ്കിൽ വെറുതെ അത് അതിൽ അങ്ങനെ. അപ്പോൾ അവരെ ഒന്നിക്കെ നമ്മൾ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പം സ്ട്രെസ്സ്, ഉറക്കം ഇതെല്ലാം ബാധിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പരിധി വരെ. പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് ഓയിൻമെൻറ്റുകൾ ഉപയോഗിക്കാം, ചൂട് തണുപ്പ് പിടിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ. ചൂട് പിടിച്ചാലൊക്കെ വേദന കുറയും, റെസ്റ്റ് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയോ.
1: പ്രായമായ ആളുകൾക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ അവരുടെ ശരീരത്തിൽ ഇതിൻ്റെയൊക്കെ കുറവുകളുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്നതാണ് വേദനകൾ. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ ഡോക്ടർ എക്സസൈസുകൾ പറഞ്ഞ കൂട്ടത്തിൽ, നമ്മളിപ്പോൾ ഒരു കിടക്കുന്ന ഒരാളാണെങ്കിൽ, കുറച്ച് കിടപ്പിലുള്ള ആളാണെങ്കിൽ, അവർക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ?
0: ഉണ്ട്. കിടക്കുന്ന ആളുകൾക്ക് പൊതുവേ ഈ പറഞ്ഞ മുട്ടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ അവർ പറയലുള്ള സാധ്യത കുറവാണ്, നേരത്തെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ കിടന്നുകൊണ്ട് ഇപ്പോൾ കാലിൻ്റെ ഈ തൊടൻ്റെ മസിലുകളെ സ്ട്രെങ്തനിങ് ചെയ്യുക. അപ്പോൾ ഒരു ടർക്കി റോൾ ചെയ്തിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് അത് അമർത്തുക, അങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യുക. പിന്നെ അവരെ കൈ, അവർക്ക് അവരേറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടാവുക കൈയായിരിക്കും. അപ്പം ഈ സ്ട്രോക്ക് വന്ന അങ്ങനത്തെ കൈയല്ല, അതിനും നമ്മൾ എന്ത് ചെയ്യുക, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എക്സസൈസ് ചെയ്താലേ പിന്നീട് ആ കൈയിൻ്റെ ബലം കുറച്ചെങ്കിലും ഉള്ളത് നിലനിർത്താനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനോ കഴിയുള്ളൂ. അപ്പം കൈയിനെ ബലപ്പെടുത്താനുള്ള ചെറിയ ഡംബലുകൾ, പിന്നെ ഈ സോഫ്റ്റ് ബോൾ ഇങ്ങനെ അമർത്തിയിട്ട് ഫിംഗർ മസിൽസിൻ്റെ എക്സസൈസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്.
1: ഭക്ഷണത്തിൽ ഇവർ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ഭക്ഷണത്തിൽ ഇല്ല, അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം അമിതമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കാൻ നോക്കണം, അതൊരു പ്രധാന ഘടകമാണ്. ഈ പ്രായമാകുമ്പോൾ നമ്മൾ നമ്മളെ ഒരു നാടിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ഇപ്പം ചെറുപ്പക്കാർ മാറി തുടങ്ങി, പക്ഷേ പ്രായമുള്ള ആളുകൾ ഒരു പക്ഷേ ഇപ്പോഴും ആ ഒരു കൂടുതൽ അരി ഭക്ഷണം അങ്ങനെയൊക്കെ പോകുന്നുണ്ടാവും. അപ്പം കൂടുതൽ പ്രോട്ടീൻ കഴിക്കാൻ നോക്കുക, അതും വല്ലാതാവാൻ അഡ്വൈസ് അല്ല, അപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. പക്ഷേ പ്രോട്ടീൻ കുറച്ചും കൂടി കൂട്ടുക, അതിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കൊളാജൻ കാര്യങ്ങളൊക്കെ കൂടുക. ഈ കൊളാജൻ മാത്രം സപ്ലിമെൻ്റായിട്ടൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ചില പ്രായമുള്ളവരിൽ ചിലപ്പോൾ ഡോക്ടർമാർ അത് സജസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരുപോലെ നമുക്കത് പറയാൻ കഴിയില്ല. നോക്കിയിട്ട്
1: തുടർച്ചയായി ഉണ്ടാകുന്ന വേദനകൾ, അതിലിപ്പോൾ ഡോക്ടർ ഏജായ ആളുകൾക്ക് ഉണ്ടാകുന്ന വേദനയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതുപോലെ തന്നെ പ്രായ ആളുകളിൽ കാണുന്നതാണ് ബാക്ക് പെയിൻ. സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ചും കുറച്ചൊരു ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ പറയാറുണ്ട്. അതിനെന്താണ് ഡോക്ടർ, വരാതിരിക്കാൻ, ഇപ്പോൾ വരാതിരിക്കാൻ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ? വന്ന ആളുകൾക്ക് എന്തെങ്കിലും റിക്കവറൻസിന് എന്തെങ്കിലും സൊല്യൂഷൻസ് കൊടുക്കാനുണ്ടോ?
0: ബാക്ക് പെയിന് ഒരു 95% നമുക്ക് ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ എക്സസൈസുകളിലും മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ അവർക്ക് ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരും. അത് ഈ വേദന സംഹാരി മരുന്നുകൾ താൽക്കാലികമാണ്.

0: ചിലപ്പം ബാക്ക് പെയിൻ നിലവിൽ ഉള്ള ഒരാൾ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങിയാലും അവർക്ക് ചിലപ്പോൾ വർഷത്തിൽ ഒന്നോ രണ്ടോ എപ്പിസോഡ് അത് കൂടുന്നൊരു സാഹചര്യം ഉണ്ടാവാം. ആ സമയത്ത് വേദന സംഹാരിയൊക്കെ കൊടുക്കുക എന്നല്ലാതെ അത് അല്ലാത്ത ഘട്ടത്തിൽ അവർ ഈ ബാക്ക് പെയിൻ കുറയാനുള്ള മറ്റു ചില സപ്ലിമെൻസും മരുന്നുകളൊക്കെ കൊടുത്തുകൊണ്ട് എക്സസൈസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെ പറ്റും. 5% സർജറിയിലേക്ക് പോകേണ്ടി വരും. അത് പ്രായരിൽ പൊതുവെ കുറവാണ്. അങ്ങനെ ഈ ചെറുപ്പം ഉള്ള ആളുകളിലാണ് കൂടുതലും അങ്ങനെ സർജറിയിലേക്ക് പോകുന്നത് കണ്ടുവരാറുള്ളത്. സ്ത്രീകളിലെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീകളിൽ ഈ ബാക്ക് പെയിൻ ഈ പ്രസവത്തിൻ്റെ സമയത്ത് അവരൊരു പോസ്ചറിൻ്റെ ഒരു വ്യത്യാസം വരും. അവരെ വയറ് ഇങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു സമയത്ത് അവരെ ബാക്കിൽ ആ ഒരു വളവ് വരും. ആ സമയത്ത് അവിടെ ഒരു ഇത് വരും. പൊതുവേ ബാക്ക് പെയിനിനെ പൊതുവേ എല്ലാവരും ഒറ്റ സാധനമായിട്ടൊക്കെയാണ്, ഡിസ്കിൻ്റെ പ്രശ്നമായിട്ടൊക്കെയാണ്. ചിലപ്പോൾ അത് ഡിസ്കിൻ്റെ പ്രശ്നം ആവണമെന്നില്ല, ചിലപ്പോൾ അത് അവിടെയുള്ള ചെറിയ ഫേസറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ജോയിൻറ്റുകളുണ്ട്, അതിലുള്ള പെയിനാവും. ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ചിലപ്പോൾ കാലിലേക്കും മറ്റൊക്കെ പെയിനായിട്ട് വരും. അപ്പം അതിനും എക്സസൈസ് ചെയ്യുക. പിന്നെ ഈ പ്രസവം കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ വയറിൻ്റെ മസിൽ സ്ട്രെങ്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വേദനകൾ പരിഹരിക്കാൻ പറ്റും. സിസേറിയനാണ് വേറൊരു വലിയ പ്രശ്നം. പലപ്പോഴും ആളുകൾ അതിനെ കണക്ട് ചെയ്യൽ ആ ഇഞ്ചക്ഷൻ വെച്ച സൂചിയുമായിട്ടാണ്. സൂചിയാണ് പ്രശ്നക്കാരെന്നുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത് സൂചിയല്ല പ്രശ്നം, ഈ സിസേറിയൻ ചെയ്യുമ്പോൾ വയറ് കീറിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഈ മുന്നിലത്തെ വയറ് വലിയൊരു സപ്പോർട്ടാണ് ഈ ബാക്കിലെ ഈ സ്പൈൻ്റെ നട്ടലിൻ്റെ. അപ്പം അത് സ്ട്രെങ്തനിങ് ചെയ്യാണ് ശരിക്കും വേണ്ടത്. പക്ഷേ സിസേറിയൻ കഴിഞ്ഞ് ഉടനെ അതിനെ എക്സസൈസ് ചെയ്യരുത്, കാരണം ആ മസിൽ കൂടി യോജിക്കാനുള്ള സമയമെടുക്കും. പുറത്ത് തൊലി 7 ദിവസം കൊണ്ട് ഉണങ്ങും, പക്ഷെ ഉള്ളിലെ മസിൽ ഉണങ്ങാൻ സമയമെടുക്കും. അപ്പോൾ നേരത്തെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെർണിയ പോലത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ അഗെയിൻ നമ്മൾ യൂട്രസ് കൺട്രാക്ട് ചെയ്ത് അതിനൊരു 38 ദിവസം 40 ദിവസം ഒരു സമയമെടുക്കും. നമ്മൾ പഴയ കാലത്ത് 40 എന്ന് പറയുന്നത് 38 ദിവസമാണ് അത് കാണുന്നത്, ആ ഒരു സമയം യൂട്രസ് തിരിച്ചാ സ്റ്റേജിലെത്താൻ. അത് ആ സമയത്തും വല്ലാണ്ട് എക്സസൈസും കാര്യങ്ങളിലേക്ക് പോകാതിരിക്കണത് നല്ലതാണ്. പക്ഷേ ചില എക്സസൈസുകൾ ചെയ്യണം. ഇപ്പോൾ പെൽവിക് മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യണം, അങ്ങനെ ഈ ഗുഹ്യഭാഗത്തുള്ള മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യണം, അതൊക്കെ ചെയ്യാം. പക്ഷെ മറ്റ് എക്സസൈസുകളിലേക്ക് പോവാതെ, പക്ഷേ അതേസമയം റീഹാബിലിറ്റേഷൻ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിലൊക്കെ പോകുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് നമുക്കൊരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് 6 മാസത്തിന് ശേഷം, അപ്പോൾ ഏകദേശം മസിൽ ഉണങ്ങിയിട്ടുണ്ടാവും, എന്നിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു 6 മാസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പരിഹരിക്കപ്പെടാം.
1: ഓക്കെ ഡോക്ടർ, ഇപ്പം സ്ത്രീകൾക്കുണ്ടാകുന്ന വേദനകളെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ഒ പി തന്നെ ഒരു പക്ഷേ സ്ത്രീകൾ കുത്തിച്ചുളർക്കുക, തരിപ്പ് അങ്ങനത്തെ കുറേ ലക്ഷണങ്ങളായിട്ട് വരാറുണ്ടല്ലോ, ഇത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതലുണ്ടാവുക എന്ന് ഒന്ന് പറഞ്ഞ്, സ്ത്രീകൾക്കാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്ന് പറയാം.
0: സ്ത്രീകൾക്ക് തന്നെ തീർച്ചയായിട്ടും സ്ത്രീകളിലാണ് കൂടുതൽ അങ്ങനെ. അത് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ഫൈബ്രോമയാൾജി എന്നാണ് പണ്ട് അതിനെ ഇങ്ങനെ പറഞ്ഞിരുന്നത്. പിന്നെ അതൊരു വാദവുമായിട്ട് ഒരു കണക്ട് ചെയ്ത് പറയാറുണ്ട്, ഒരു സീറോ നെഗറ്റീവ് സ്പോണ്ടിലാർത്രോപതി എന്നൊക്കെയാണ് നമ്മളെ ഭാഷ. പക്ഷേ യഥാർത്ഥത്തിൽ അത് ശരീരം മൊത്തം വേദന, അവർക്ക് ചിലപ്പോൾ ഷോൾഡറിലാവും വേദന, കാലിൻ്റെ അടിയിൽ തണുപ്പ് കാലം വരുമ്പോൾ അത് കൂടും, കാലിൻ്റെ അടിയിൽ വേദന വരും. പിന്നെ ഈ കയ്യിലേക്ക് ചിലവർക്ക് തരിപ്പ് വരും, പുറത്ത് വേദന വരും. അത് ഈ നട്ടലിനാവില്ല, ഈ ബാക്ക് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് വേദന വരുന്ന ആളുകളുണ്ട്, ഇങ്ങനെയൊക്കെ വരും. ചിലർക്ക് മുട്ടുവേദന അങ്ങനെയൊക്കെ വരും. അപ്പം ഈ ഒരു സംഗതി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്ട്രെസ്സും എല്ലാം ഇതിന് കണക്റ്റഡ് ആണ്. പിന്നെ രണ്ടാമത് സ്ത്രീകളിൽ ആർത്തവകാലത്ത് അവർക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവും. അപ്പോൾ അവർ ഹീമോഗ്ലോബിൻ്റെ അളവ് രക്തത്തിൽ കുറയുമ്പം അത് തിരിച്ച് റീപ്ലെനിഷ് ചെയ്യാനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും അവർ ശ്രദ്ധിക്കാത്ത ആളുകളിൽ അത് കൂടാം. തൈറോയിഡുമായി ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ വേദന വരുന്നവരുണ്ട്. പിന്നെ ഈ വേദനകൾ കാരണം തലവേദന അതിൻ്റെ കൂടെ വരുന്ന ആളുകളുണ്ട്.
1: വേദന ഒരു തലവേദനയായി മാറും,
0: മസിൽസൊക്കെ പെയിൻ ആകുമ്പോൾ തലവേദന ആയിട്ട് കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് പരമാവധി കുറയ്ക്കുക, നല്ല ഉറക്കം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സ്ത്രീകളിൽ കാണുന്ന ഒരു വലിയ പ്രശ്നം അവർ കുറേ നിന്ന് ജോലി ചെയ്യും. അധ്യാപകരെക്കാളും കൂടുതൽ ഒരുപക്ഷെ നിൽക്കുന്നത് സ്ത്രീകളാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഞാനവരോട് പറയും, ആദ്യം അവർ ചിരിക്കും, ഇത് നിങ്ങൾ ഉള്ളി കട്ട് ചെയ്യുന്നതും തക്കാളി കട്ട് ചെയ്യുന്നതും ഇരുന്നിട്ടാക്കണം, പിന്നെ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം നിൽക്കുക, അതും തന്നെ നിങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് കുക്ക് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ചിരിക്കും. പക്ഷേ അത് പിന്നെ അവർ ശ്രമിച്ചു നോക്കുന്നവരിൽ അവരെന്നെ വന്ന് പറയും അത് ഫലപ്രാപ്തി കാണുന്നുണ്ടെന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറേ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലത് മരുന്ന് അത്യാവശ്യമാണ്, ഈ വേദന സഹിച്ചു കഴിഞ്ഞാൽ വേദന കൂടുക ചെയ്യുള്ളൂ, അങ്ങനെയുണ്ട്. പലരും വിചാരിക്കുക കുറച്ച് സഹിച്ചാൽ ഇനി ശരിയാവും എന്നുള്ളൊരു ധാരണയല്ല. അപ്പോൾ അത് ബ്രെയിന് കൂടുതലായിട്ട് അതിനെ സെൻസിറ്റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം മരുന്ന് കൊടുക്കേണ്ട ഘട്ടത്തിൽ മരുന്ന് കൊടുത്ത് കുറച്ചിട്ട് പതുക്കെ കുറച്ച് കൊണ്ടുവരാനാണ് നോക്ക്.
1: നിന്ന് കുറേ സമയം ജോലി ചെയ്യുന്നത് മുട്ടിനാണോ അതോ ബാക്ക് പെയിൻ ആണോ കൂടുതൽ വരുന്നത്?
0: രണ്ടും പ്രശ്നം. മുട്ടും പ്രശ്നമാണ്, ബാക്ക് പെയിനും പ്രശ്നമാണ്. മുട്ടായിരിക്കും കൂടുതൽ പ്രയാസമുണ്ടെങ്കിൽ, കാരണം നമ്മൾ വെയിറ്റാണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ ഈ ബാക്ക് പെയിനേക്കാളും മുട്ടിനാ പ്രശ്നം വരും. ബാക്ക് പെയിൻ രണ്ടിനും അഡ്വൈസബിൾ അല്ല നിർത്തം. ബാക്ക് പെയിൻ ഉള്ളവരോടും മുട്ട് വേദന ഉള്ളവരോടും നമ്മൾ പറയുന്നൊരു സംഗതിയാണ് നിൽക്കരുത് അധികം എന്നുള്ളത്. നടക്കലവർക്ക് ഒരു പ്രയാസമല്ല. അതുപോലെ കയറ്റം കയറുക ഇറങ്ങുക, പ്രത്യേകിച്ച് സ്റ്റെപ്പ് കയറുക ഇറങ്ങുക, ഇത് പരമാവധി അവർ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.
1: ഈ സെയിൽസ്മാൻ്റെ ജോലി ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരൊക്കെ സംബന്ധിച്ചിടത്തോളം നിന്ന് സെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവരോട് ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണ്? ഒരേ പൊസിഷൻ തന്നെ നിന്ന് ചെയ്യുന്ന ആൾക്കാർ
0: നൃത്തം പരമാവധി ഒഴിവാക്കണം. അത് സെയിൽസ്മാൻ ആയാലും ഒരു 4 മണിക്കൂർ നിന്ന് സർജറി ചെയ്യുന്ന സർജനായാലും അധ്യാപകനായാലും നിങ്ങൾ ചിലത് നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. ഇരുന്ന് സർജറി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം, ഇരുന്ന് സെയിൽസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം, നടന്ന് അധ്യാപനം ചെയ്യാനുള്ള സൗകര്യം വേണം, നടന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം വേണം. നടക്കുകയാണെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല. നടക്കൽ ഇതിനൊന്നും ഒരു ദോഷമായിട്ട് പറയുന്നില്ല. വേദനിക്കുന്നുണ്ടെങ്കിൽ വേദന ഒരു പക്ഷേ കൂടി തോന്നിയേക്കാം, പക്ഷേ ഈ പ്രശ്നത്തിന് വഷളാക്കില്ല. നൃത്തം പ്രശ്നം, പ്രത്യേകിച്ച് വെയിറ്റ് ഉള്ള ആളുകൾ. ഈ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് അത്ര പ്രായോഗികമാവില്ല പല ആളുകളെ കാര്യത്തിലും. അവർക്കതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പം ഈ സ്ത്രീകളെ കാര്യത്തിൽ തന്നെ ഈ അവർ ചിലപ്പം വെയിറ്റ് കുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് വലിയ പ്രയാസമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അവരെ ബാക്കി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അപ്പുറത്ത് വെയിറ്റ് കുറക്കാൻ അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വരും, അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്.
1: ചടഞ്ഞിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കും നടന്ന് അവരൊക്കെ ഇടയ്ക്ക് നടന്ന് പഠിക്കണതാണല്ലോ, അപ്പോൾ അതിന് പിന്നിലൊരു സയൻസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായതട്ടോ.
0: തീർച്ചയായിട്ടും അത് ചടഞ്ഞിരുന്ന് പഠിക്കലും ഒക്കെ അത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പം ഈ അങ്ങനെ പഠിത്തത്തിലെ സ്ട്രെസ്സും കൂടി കൂട്ടി കുഴക്കുകയാണെങ്കിൽ അവർക്കത് ഈ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് അവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറ്റിന്ന് പോകാൻ തോന്നുക, അങ്ങനെ അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. വയറുറക്കുക, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
1: ഇപ്പം മക്കളെ ഒരു ഒരു ടേബിളിൻ്റെ തൊട്ട് അടുത്തൊരു കസേര ഇട്ട് കസേരയിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കുന്ന രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത് ഇതാണ്, ശരിക്കും മക്കളെ ഇടയ്ക്കൊന്ന് നടക്കാനും നടന്നു വായിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് കൂടുതൽ ഇതുപോലത്തെ ഒന്ന് റിലാക്സൊക്കെ ഡോക്ടർ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനൊക്കെ സാധ്യതകളുണ്ട്.
0: ഐ ടി പ്രൊഫഷണൽസ് കുറേ വരാറുണ്ട്. അവരെ പ്രശ്നം ഈ ഇങ്ങനെ ഇരുത്തം അവർക്ക് എണീക്കാൻ പറ്റില്ല, കാരണം അവരെ കോൺസെൻട്രേഷൻ അവരെ ജോലിയിലാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ബോധം ഇങ്ങനെ പോവും, ഇത് എണീറ്റ് നടക്കണം എന്നൊക്കെ ഉള്ളത്. മറ്റേത് പഠിക്കുന്നവർ പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 40 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ അവർക്കൊരു ഇത് വരും. അവരെ പോസ്റ്റർ, ഇരിക്കുന്ന പോസ്റ്റർ കറക്റ്റ് ചെയ്യണം, ഇടയ്ക്കൊന്ന് നടക്കണം, അങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട് നമ്മൾ.
1: ഡോക്ടർ നേരത്തെ സ്ത്രീകളോട്, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് പറഞ്ഞു, ഒന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ സാധിക്കുന്ന ചില ജോലികളെങ്കിലും ഇരുന്ന് ചെയ്യാം, ബാക്കിയുള്ളത് നിന്ന് ചെയ്യാം, കുറച്ചൊക്കെ ഇടയ്ക്കൊരു നടത്തം അങ്ങനെ ശീലാക്കണത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പലരും എന്താ ചെയ്യച്ചാൽ ഈ നടക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെറിയൊരു സ്പേസിൽ തന്നെ എല്ലാം കൂടി ഒതുക്കി വെക്കണൊരു സിസ്റ്റമാണ് ഇപ്പോൾ കാണാറുള്ളത്. അടുക്കളകളെ ചുരുക്കണൊരു സിസ്റ്റമാണ് കാണുക, എന്നാൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് വിശാലമായൊരു അടുക്കള വേറെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഒന്നിങ്ങനെ ഒരു ജോലിക്കിടയിൽ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നല്ലതാണെന്നാണ് ഡോക്ടറെ അഭിപ്രായം.
0: ആ മൂവ്മെൻറ്റ് നല്ലതാണ്, പക്ഷേ ഈ നൃത്തം ഒഴിവാക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മൂവ്മെൻറ്റിൽ കുഴപ്പമൊന്നുമില്ല, അവരെ ആരോഗ്യം വെച്ച് അവർക്ക് മൂവ് ചെയ്യുക, കുഴപ്പമില്ല. ഈ നൃത്തമാണ് ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. സ്ത്രീകൾ അടുക്കളയിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഇപ്പം വീട്ടിൽ വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്, അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഫുഡ് വേസ്റ്റേജ്. എല്ലാവരും പറയും ഭക്ഷണം കളയരുത്, ഒരുപാട് പേര് പട്ടിണി എടുക്കുന്നത്. പക്ഷേ ഈ ബാക്കിയായ ഭക്ഷണം ആരാണ് കഴിക്കുന്നത്? അത് പിറ്റത്തെ രാവിലെ സ്ത്രീകളാണ് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളോട് എന്താ പറയുക, അവർ ആ വീടിൻ്റെ റാണിയാണെന്നോ എന്ത് പറഞ്ഞാലും ശരി, അവരാ ലീഡർഷിപ്പിലേക്ക് വരണം. അതായത് വീട്ടിൽ 10 പത്തിരി ബാക്കിയായാൽ ആ പത്ത് പത്തിരി അവര് രാവിലെ കഴിച്ചു കഴിഞ്ഞാല് അവര് പിന്നെ എന്റെ തടി കൂടിയെന്നോ അല്ലെങ്കിൽ എനിക്ക് ഷുഗർ വന്നൊന്നും പറയില്ല കാര്യമില്ല. അപ്പം ആ അതൊക്കെ വലിയ സ്ട്രെസ്സാ. ഇപ്പൊ വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ച് പത്താളെ വിളിച്ചു, അഞ്ചുപേരെ വന്നുള്ളൂ, ബാക്കി അഞ്ചുപേരെ ഭക്ഷണം ബാക്കിയായി, ആരെ കഴിക്കുക? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അവരെ സ്ട്രെസ് ലെവലും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ രാത്രി ഉറങ്ങുന്നത് ഒക്കെ ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല ഉറക്കത്തിൻ്റെ, അങ്ങനെ കുറേ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതെല്ലാം ഈ സ്ത്രീകളെ വേദനകൾ ഒരുപാടായിട്ട് കൂട്ടുന്നുണ്ട്.
1: പുതുതലമുറ പൊതുവെ എപ്പോഴും ജോലി അതുപോലെ തന്നെ ബിസി ലൈഫാണ്. ജോലി അതേപോലെ തന്നെ അവരുടെ പിന്നെ നിത്യ കർമ്മങ്ങൾ ഇതിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ടിട്ട് ബിസി ആയിട്ടുള്ള ഓട്ടാണ്. അപ്പോൾ അവർക്ക് ഡോക്ടർക്ക് ഇത്തരം വേദനകൾ വരാതിരിക്കാൻ എന്ത് ഗൈഡ് ലൈൻസാണ് കൊടുക്കാനുള്ളത്?
0: പുതുതലമുറനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും സ്ക്രീൻ ടൈം ആയിരിക്കും അവരെ ഏറ്റവും വലിയൊരു സംഗതിയായിട്ട് പറയാവുന്നത്. ഇപ്പോൾ ഈ മൈഗ്രെയിൻ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അവരോട് രാത്രി നേരത്തെ ഉറങ്ങണം, സ്ക്രീൻ ടൈം കുറക്കണം, ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ ഫോൺ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് എങ്കിലും ഒഴിവാക്കണം. ബ്ലൂ ലൈറ്റാണ് അതിലൊരു വലിയ വില്ലനായിട്ട്. അത് പറയുമ്പോൾ അവർക്ക് അത് പറ്റുന്നില്ല എന്നാ പറയാ. അപ്പോൾ എന്താ പറ്റാ, എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അവരത് കേൾക്കാൻ. കാരണം അവരെ ഇൻഫർമേഷൻ ഗ്യാതറിങ് ഫുള്ള് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന റീൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു പക്ഷേ ആദ്യമൊക്കെ നമ്മൾ ചിരിക്കും, പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലാവില്ല ഇവർ ലോക വിവരം കിട്ടുന്നത് ഇവർക്ക് ഇതിൽ നിന്നാണ്. അപ്പോൾ അവർക്കത് ഒരു പക്ഷേ ലോകത്ത് വിപ്ലവം നടക്കുന്നവരെ ചിലപ്പോൾ റീൽസുമായിട്ടായിരിക്കാം. അപ്പം ചിലപ്പോൾ അത് നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം അവർ അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കി കുറക്കണം. രണ്ടാമത് അവരെ പൊസിഷനിങ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ സ്ക്രീൻ ടൈം അപ്പം നമ്മളാണെങ്കിലും ഫോൺ നോക്കാൻ നമുക്കൊരു പ്രത്യേക പൊസിഷനില്ല, നമ്മളിങ്ങനെ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ ഒരു അതിന് പുതിയ പദങ്ങൾ വരെ വന്നു തുടങ്ങി അങ്ങനെ കഴുത്ത് വെച്ചിട്ട് വേദന വരുന്നതിന്. അപ്പം അത് പൊസിഷനിങ് കറക്റ്റാണ്, അതായത് ഇങ്ങനെ വല്ലാണ്ട് തല കുനിച്ചിട്ടോ തല പൊക്കി നോക്കിയിട്ടോ ഇങ്ങനെ തല നോർമൽ രീതിയിൽ നിലനിർത്തിയും കൊണ്ട് തന്നെ അവർ ഉപയോഗിക്കാൻ നോക്കുക എന്നുള്ളത്. ഐ ടി പ്രൊഫഷണൽസ് നേരത്തെ പറഞ്ഞ പോലെ അവരും ഈ ഒരു പ്രശ്നം വല്ലാതെ ഫേസ് ചെയ്യുന്നുണ്ട്. അവർ ഈ മോണിറ്റർ അവരെ ഈ കണ്ണിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെവലിൽ നിലനിർത്താൻ ഒക്കെ നമ്മൾ പറയുമ്പോഴാണ്, പലർക്കും അത് പറ്റുന്നില്ല. ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ ചിരിച്ചു വെച്ച് താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ കുറേ സമയം കുനിഞ്ഞിരുന്ന് നോക്കുന്നൊക്കെ പ്രയാസങ്ങൾ അവർ അനുഭവപ്പെടുന്നുണ്ട്.
1: ഓക്കെ, ഏതായാലും നമ്മളിപ്പം വൃദ്ധരായ ആളുകളിൽ നിന്ന് തുടങ്ങി സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പുതുതലമുറക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത്. ഏതായാലും കുറഞ്ഞ സമയമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പീസ് റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവച്ചു. ജസാക്കല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആയിരുന്നു. അദ്ദേഹം കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ഹബ്ബിലെ ഇൻവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം 2 എപ്പിസോഡുകളിലൂടെയായി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ജസാക്കല്ലാഹു ഖൈറ, ബാരക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ആരോഗ്യ വിചാരം, സ്ത്രീകളിലും മുതിർന്നവരിലും സാധാരണ കാണുന്ന വേദനകൾ എന്ന വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ ജസീൽ കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
4: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നു. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീൻ ഇമാം നവവി റഹിമഹുല്ലാ ഫളായിലുകൾ വിശദീകരിക്കുന്നിടത്ത് ബാബു ഫദ്ലിൽ വുദു, അംഗശുദ്ധി വരുത്തുക, വുദു ചെയ്യുക, അതിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിൽ 1025-ാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. വഅൻഹു റളിയല്ലാഹു അൻഹു ഖാല സമിഅതു ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ തബ്ലുഗുൽ ഹില്യതു മിനൽ മുഅ്മിനി ഹൈസു യബ്ലുഗുൽ വുദൂ. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ കൊണ്ടുവന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, സമിഅതു ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. തബ്ലുഗുൽ ഹില്യതു ആഭരണങ്ങൾ എത്തുന്നതാണ് മിനൽ മുഅ്മിനി സത്യവിശ്വാസിയിൽ നിന്ന്. ഹൈസു യബ്ലുഗുൽ വുദു വുദു എത്തുന്നിടത്ത്, വുദുവിൻ്റെ അവയവങ്ങൾ അത് കഴുകുന്ന ആ സ്ഥലങ്ങളിൽ ആഭരണങ്ങൾ അണിയിക്കപ്പെടും എന്നുള്ളത്. സഹോദരങ്ങളെ, അൽ വുദു വത്തുഹാറ മിൻ ഷഅഇരിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ അടയാളങ്ങളാണ്, ഷഅഇറിൽപ്പെട്ടതാണെന്ത് വുദു ചെയ്യുക, ശുദ്ധിയാക്കുക എന്നുള്ളത്. വുദുവിന് അസർ, അതിന് പ്രത്യേകം അടയാളമുണ്ട്. സത്യവിശ്വാസികൾക്ക് മുസ്ലിമീങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ അത് പ്രത്യേകം വെളിച്ചമായി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചുവല്ലോ. വബിഹി യഅരിഫുഹും അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ഹൗദിഹി, അവിടുത്തെ ഹൗദിനടുത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിലെ ആളുകളെ പ്രത്യേകം തിരിച്ചറിയപ്പെടുന്നതായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഈ ഒരു കാര്യം ഉണർത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഹദീസിൽ താബിഈയായ അബൂ ഹാസിം ഉൽ അസ്ജായി, അദ്ദേഹം ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ബാക്കിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു നമസ്കാരത്തിന് വേണ്ടി വുദു ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം യഗസുൽ യദൈഹി വദിറാഇഹി ഇലാ യബ്ലുഗൽ ഇബ്തൈനി, കക്ഷം വരെ, അതായത് കൈ മുഴുവനായിക്കൊണ്ടും അദ്ദേഹം മുട്ട് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം കഴുകുന്നതായിക്കൊണ്ട് മുബാലഗത്തായി ചെയ്യുന്നത് കണ്ടു. വറഗബത്തൻ ഫി ഗുസ്ലി അത്വലി ജുസ്ഇൻ മിന ദിറാഇൻ, കൈമുട്ടിനു മുകളിലായിക്കൊണ്ട് മുഴം കൈ കഴിഞ്ഞിട്ട് ആ കക്ഷം വരേക്കും കഴുകുന്നതായിക്കൊണ്ട് കണ്ടു. അപ്പോൾ അബൂ ഹാസിം ഇങ്ങനെ വുദു ചെയ്യുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവിടെ പറയുന്നുണ്ട്. യാ ബനി ഫറൂഖ് അൻതും ഹാഉന ഹാദിറൂന തറൗനി. ബനു ഫറൂഖ് അവർ അജമികളാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. നിങ്ങൾ ഇവിടെ ഹാദിറാണ്, നിങ്ങൾ എന്നെ കാണുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനങ്ങളിൽപ്പെട്ടവരാണ് ഫറൂഖ് എന്നുള്ളത്. വഹുവ അഹു ഇസ്മായിൽ വ ഇസ്ഹാഖ് വമീൻ വലദിഹിൽ അജം. എന്നാൽ അവർ അജമികൾ, അഹു ഇസ്മായിൽ വ ഇസ്ഹാഖ്, ഇസ്ഹാഖ് ഇസ്മായിൽ അവ എന്നിവരുടെ സഹോദരങ്ങൾ, അതാണ് അജം. എന്നിട്ട് അവരോട് അറിയിക്കുന്നുണ്ട് ഇപ്രകാരം വുളു ചെയ്യുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹുന്നു അപ്രകാരം ചെയ്തത്. ഖുർറം മുഹജ്ജലീന മിൻ ആസാരിൽ വുളു, വുളുവിൻ്റെ അടയാളം കാരണത്താൽ കൈകാലുകളെല്ലാം വെളുത്തവരായി, പ്രകാശിക്കുന്നവരായി, മുഖവുമെല്ലാം പ്രകാശിക്കുന്നവരായി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ടല്ലോ. മാത്രവുമല്ല, അതോടൊപ്പം വുളുവിൻ്റെ മറ്റൊരു ശ്രേഷ്ഠതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സമയത്തു ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൂട്ടുകാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തബ്ലുഗുൽ ഹില്യതു മിനൽ മുഅ്മിനി ഹൈസു യബ്ലുഗുൽ വുദു, വുദു എത്തുന്നിടത്തെല്ലാം സത്യവിശ്വാസിക്ക് ആഭരണങ്ങൾ എത്തുന്നതാണ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസിക്ക് സ്വർഗത്തിൽ ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നതാണ്. ഈ ആഭരണങ്ങൾ വുദുവിൻ്റെ അവയവങ്ങൾ വരെ എത്തും, കൈകളിൽ മുട്ടുൾപ്പെടെ, അവിടെ വരെയാണല്ലോ വുളു ചെയ്യുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹുന്നു അല്പം കൂടി കയറ്റി കഴുകിയത് ആർക്കെങ്കിലും അപ്രകാരം സാധിക്കുമെങ്കിൽ അപ്രകാരം ചെയ്യട്ടെ എന്ന് പറഞ്ഞല്ലോ. അത് ഈ ശ്രേഷ്ഠതകൾ ലഭിക്കുവാൻ വേണ്ടിയാണ്, കൂടുതൽ ലഭിക്കുവാൻ വേണ്ടി. സ്വർഗത്തിൽ ആ ഒരു ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നത് കൂടുതൽ കിട്ടാൻ വേണ്ടി. സഹോദരങ്ങളെ, സത്യവിശ്വാസിക്ക് പ്രത്യേകമായി പരലോകത്ത് ആഖിറത്തിൽ അവർക്ക് നൽകപ്പെടുന്ന സ്ഥാനവും അവർക്ക് ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചുമെല്ലാം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഇന്നാലാ നുദിയു അജ്റ മൻ അഹ്സന അമല. നിശ്ചയമായും ഈമാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഏറ്റവും നന്നായി പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തുകയില്ല, നാം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ഉലായിക്കലഹും ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്നതായ സ്വർഗീയ പൂന്തോപ്പുകളിലായിരിക്കും അവർ ഉണ്ടാവുക. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്താലുള്ള വളകൾ അവരെ അണിയിക്കപ്പെടുന്നതാണ്. വയൽബസൂന സിയാമൻ ഖുദ്റൻ സിയാബൻ ഖുദ്റൻ മിൻ സുന്ദുസിൻ വൈസ്തബ്രഖിൻ മുത്തഖീന ഫീഹാ അലൽ അറായിഖ് നിഅമ സവാബ് വഹസനത്ത് മുർത്തഫഖ. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേകമായി നൽകപ്പെടുന്ന ആ ഒരു ശ്രേഷ്ഠതയെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. അവർക്കവിടെ നേരിയതും കട്ടിയുള്ളതുമായ പച്ചപ്പട്ടു വസ്ത്രങ്ങൾ അവർ ധരിക്കുകയും ചെയ്യും. അവിടെ അവർ അലങ്കരിച്ച കട്ടിലുകളിൽ ചാരിയിരുന്ന് വിശ്രമിക്കുന്നവരായിരിക്കും. നിഅമത്ത് സവാബ് വഹസനത്ത് മുർത്തഫഖ, എത്ര വിശിഷ്ടമായ പ്രതിഫലമാണത്, എത്ര ഉത്തമമായ വിശ്രമസ്ഥലമാണത്. അങ്ങനെ സൂറത്തുൽ കഹ്ഫിൽ ആ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അവർക്ക് നൽകപ്പെടുന്നത്. മാത്രമല്ല സൂറത്തുൽ ഹജ്ജിൽ കാണാം, ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജന്നാതിൻ തജ്രീ മിൻ തഹ്തിഹാൽ അൻഹാർ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരായ ആളുകളെ പ്രവേശിക്കും സ്വർഗപ്പൂന്തോപ്പുകളിൽ. തജ്രീ മിൻ തഹ്തിഹാൽ അൻഹാർ, അതിനടിയിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ടാവും. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുലുഅ, അവിടെ സ്വർണം കൊണ്ടുള്ള വളകൾ മാത്രമല്ല മുത്തുകളും വലിബാസുഹും ഫീഹാ ഹരീർ, പട്ടുവസ്ത്രങ്ങളുമൊക്കെ ധരിപ്പിക്കപ്പെടുന്നതാണ്. അവർക്കുള്ളൊരു ആദരവാണത്. സൂറത്ത് ഫാത്തിറിലെ 33 ഈ വിഷയം ജന്നാതു അദ്നി യദ്ഖുലൂനഹ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുലുഅ വലിബാസുഹും ഫീഹാ ഹരീർ, ഈ അർത്ഥത്തിൽ തന്നെയുള്ള അവർക്ക് സ്വർണം കൊണ്ടുള്ള വളകൾ അണിയിക്കപ്പെടുന്നതും പ്രത്യേകം മുത്തുകളും അതുപോലെ തന്നെ അവർക്ക് പട്ടുവസ്ത്രങ്ങൾ അണിയിക്കപ്പെടുന്നതുമെല്ലാം ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നു, അന്നഹു യകൂനു ഫീ യദൈഹിൽ ഹില്യ ഇലാ മാ ഖൽഫൽ മിർഫഖൈൻ, ആ മുട്ടുൾപ്പെടെയുള്ള അതിന് പിറകിലേക്ക് വരെ ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നതാണ്. അതായത് അന്നഹ തംതദുൽ ഹില്യ അലാ ദിറാഇഹി ഇലാ മാ വറാ അൽ മിർഫഖ്, മുട്ടിന് മുകളിലേക്ക് വരെ എത്തും. ലിയന്നൽ വുളു ഐ എൻസഹി ബി ഗുസലിൽ മിർഫഖീൻ, രണ്ട് മുട്ടുവരെ ഉൾപ്പെടുന്നതാണ് വുളുവിൻ്റെ സ്ഥലം. അത് ഫതം തദ്ദുൽ ഹില്യ ഫി യദൈഹി ഇലാ നിഹായത്തി മൗദിഉൽ വുളു, വുളുവിൻ്റെ അവയവങ്ങൾ അവസാനിക്കുന്നത് വരെയുള്ള സ്ഥലങ്ങളിൽ ആഭരണങ്ങൾ അണിയിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ ഇൻസാനിലും വഹുല്ലു അസാവിറ മിൻ ഫിദ്ദ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, അൽ ഹില്യത്തു യൗമൽ ഖിയാമത്തി യുഹല്ല ബിഹർ റിജാലു വന്നിസാ, ഈ ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടാകും ഖിയാമത്ത് നാളിൽ. യൽബസുർ റിജാലു വന്നിസാ ഉഹില്യതം മിൻ ദഹബിൻ വഫില്ല വലുലിൻ, മുത്തുകൊണ്ടും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമൊക്കെയുള്ള ആഭരണങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും അണിയുന്നതാണ്. വഹുല്ലു അസാബിറ മിൻ ഫിദ്ദ സഖാഹും റബ്ബുഹും ഷറാബൻ തഹൂറ. സൂറത്തുൽ ഇൻസാനിൽ അവർക്കവിടെ ധരിപ്പിക്കപ്പെടുന്നതാണ് വെള്ളികൾ കൊണ്ടുള്ള വളകൾ. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുലുഅ, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും മുത്തുകൾ കൊണ്ടൊക്കെയുള്ള ആഭരണങ്ങൾ അവർക്ക് കൂടുതൽ. ഫഹും യുഹല്ലൗന ബിഹാദിഹിൽ അൻവായി സലാസ, മൂന്ന് വിഭാഗം മൂന്ന് ഇനത്തിൽപ്പെട്ടവയാണ് ആഭരണങ്ങളായി അണിയിക്കുന്നത് എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. യൽബസുർ റജുലു വൽ മർഅത്തു ഫിൽ ജന്നത്തി ഹുലിയം മിൻ ഹാദിഹിൽ അൻവായി സലാസ, ഈ മൂന്ന് ഇനങ്ങളിൽപ്പെട്ട ആഭരണങ്ങളാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വർഗത്തിൽ അണിയിക്കപ്പെടുന്നത്. ദഹബ് ഫില്ലത്ത് ലുലു, ദഹബ് എന്നത് ഗോൾഡാണ്, സ്വർണമാണ്. ഫില്ലത്ത് സിൽവർ, വെള്ളിയാണ്. ലുലു എന്നുള്ളത് മുത്താണ്, ആ മുത്തുകൊണ്ടുള്ള ലുലു. വലാബുദ്ദ അൻ തകൂന മൗസൂഫത്തനല വജിഹി യഹ്സുലു ബിഹിൽ ജമാലു അക്സർ വ അക്സർ, കൂടുതൽ കൂടുതൽ ഭംഗി ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ആ രൂപത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടതായ കാര്യങ്ങളാണിത്. ഇവിടെ ആഭരണങ്ങൾ അണിയിക്കപ്പെടുക എന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ മനുഷ്യന് ഭംഗി ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഇവിടെ ദുനിയാവിൽ പുരുഷന്മാർക്ക് സ്വർണം നിഷിദ്ധമാക്കിയിരിക്കുന്നു അത് ധരിക്കുന്നത്, പട്ടുവസ്ത്രം ധരിക്കുന്നത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്നാൽ സ്വർഗീയ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രത്യേകമായി കൊണ്ട് ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളുമെല്ലാം ധരിപ്പിക്കുന്നതാണെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക്, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതോരോന്നും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിപ്രകാരം, അള്ളാഹു തീരുമാനിച്ചത് പ്രകാരം, ഹലാലും ഹറാമും ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങളെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൈകളിലാണ്, അവൻ്റെ തീരുമാനത്തിലാണ്, അവൻ നിശ്ചയിച്ചതു പ്രകാരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഈയൊരു ഇബാദത്ത് ചെയ്യുന്ന വുദു എന്ന അംഗശുദ്ധി വരുത്തുക എന്ന നമസ്കാരത്തിനും മറ്റുമൊക്കെയായി നമ്മൾ ഏത് സമയത്തൊരു വിശ്വാസി വുദു ചെയ്യുന്ന വുദു ഉള്ള ഒരവസ്ഥയിലാവുക എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു ഇബാദത്താണ്. വുദുവിൻ്റെ ഫദീലത്താണ് ഇവിടെ അറിയിക്കുന്നത്. അവർക്ക് ലഭിക്കുന്ന സ്ഥാനവും അവർക്ക് ലഭിക്കുന്നതായ ആദരവും ശ്രേഷ്ഠതയുമാണ്. ഖിയാമത്ത് നാളിൽ ആ അവയവങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്വർഗത്തിലവർക്ക് ആഭരണങ്ങൾ നൽകപ്പെടുന്നു. മഹ്ഷറിൽ അവർക്ക് പ്രത്യേകമായി കൊണ്ടുള്ള അവസ്ഥകൾ, ഇതൊക്കെ ഇവിടെ നൽകപ്പെടുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അതിൻ്റെ ഒരു മഹത്വം അവിടെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്തിന് ലഭിക്കുന്ന ശ്രേഷ്ഠത, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രതിഫലങ്ങളെല്ലാം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിൻ്റെ അഹലുകാരിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല വുദൂഇൻ്റെ ഫളൽ ശ്രേഷ്ഠത നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
4: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം മനസ്സിലാക്കാറുള്ളത്. ഇന്ന് ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നു വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
6: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോയിൽ സ്വരം കാതടപ്പിക്കുന്ന സംഗീതോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ ശാന്തശബ്ദമായി നമുക്കും ആസ്വദിക്കാം. പീസ് റേഡിയോ സ്വരത്തിൽ വളരെ മധുരമായ ഒരു ഗാനമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് സ്വരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ് ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിയായ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു വിഷയമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ വിശ്വാസികൾക്കേറെ ദുരന്തങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ച ഫിറഔനുമായി ബന്ധപ്പെട്ട ചരിത്രം. അത് പറയുമ്പോൾ ഫിറഔനിൻ്റെ ക്രൂരതയും ഫിറഔനിൻ്റെ ധിക്കാരവുമൊക്കെ വിശദമായി ഖുർആൻ ആവർത്തിച്ച് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ സന്തതികളെ ഏറെ കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത അധികാരത്തിൻ്റെ ആ മർക്കടമുഷ്ടിയിൽ വിശ്വാസികളെ ഏറെ ഉപദ്രവിച്ച ഫറോവയുടെ ചരിത്രം. അതിന് ഒടുക്കം ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും വിശ്വാസികളെയും പിടികൂടുവാൻ വേണ്ടി പിന്നാലെ കൂടുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നാടുവിട്ടുപോകുന്ന ഹിജറ പോകുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഇസ്രായേൽ സന്തതികളെയും വകവരുത്താൻ ഫിറഔനും പട്ടാളവും പിന്നാലെ കൂടി. എന്നാൽ ചെങ്കടൽ പിളർന്ന് അതിലൂടെ ഒരു സുഗമമായ ഉണങ്ങിയ വഴി രൂപപ്പെടുകയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും വിശ്വാസികളും ആ വഴിയിലൂടെ നടന്ന് കടലിൻ്റെ മറുകര എത്താൻ അത് നിമിത്തമാവുകയും ചെയ്തപ്പോൾ ഫിറഔനും പട്ടാളവും അവരെ പിന്തുടർന്ന് കടലിൻ്റെ ഒത്ത നടുവിലെത്തിയപ്പോൾ ആ കടലിനെ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലാഹു ആക്കുകയും അങ്ങനെ ഫിറഔനും കൂട്ടരും മുങ്ങി നശിക്കുകയും ചെയ്ത ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അതിനുശേഷം അൽ യൗമ നുനജ്ജീക ബിബദനിക്, ഇന്നേ ദിവസം നിന്റെ ജഡത്തെ നാം സംരക്ഷിക്കും എന്നു പറഞ്ഞ ആ ഒരു പ്രയോഗം, അത് പലരും പല രൂപത്തിലാണ് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തത്. ഖുർആനിൻ്റെ ദൈവീകത വിളിച്ചോതുന്ന നിരവധി അനവധി പരാമർശങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഖുർആനിക വചനങ്ങൾക്ക് സ്വന്തം അഭിപ്രായപ്രകാരം വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകി ഒപ്പിച്ച് ഖുർആനിന് ഇല്ലാത്ത അല്ലെങ്കിൽ ഖുർആനിന് ആവശ്യമില്ലാത്ത അമാനുഷികതയുണ്ടാക്കുവാൻ ഉള്ള ശ്രമം ചിലരിലെങ്കിലും നമ്മൾ കാണാറുണ്ട്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ധാരാളമുണ്ട്. എമ്പാടും ആരുടെയും മുന്നിൽ നമുക്ക് അവതരിപ്പിക്കുവാനും ഖുർആനിൻ്റെ അജയ്യത ബോധ്യപ്പെടുത്തുവാനും പറ്റിയ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും പരാമർശങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഓരോരുത്തരുടേതുമായ ചിന്തകളും അതേപോലെ തന്നെ ഭാവനകളും അനുസരിച്ച് ഖുർആനിന് ചില ദൈവീകതകളും അതേപോലെ തന്നെ അമാനുഷികതകളും ഒക്കെ സമ്മാനിക്കാൻ വേണ്ടി ഗവേഷണം നടത്തുന്ന ആളുകൾ, അത് ഖുർആനിന് ഗുണകരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഗുണകരമല്ല എന്ന് മാത്രമല്ല, ദോഷമാണ് പലപ്പോഴും അതുണ്ടാക്കുക. ഇസ്ലാമിക പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണിത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി തന്നെ നമ്മൾ അവതരിപ്പിക്കണമെന്നതിൽ സംശയമില്ല. അതിൽ നാം ഒട്ടും മടി കാണിക്കേണ്ടതുമില്ല, ആരെയും ഭയപ്പെടേണ്ടതുമില്ല. എന്നാൽ ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലാത്തതും നമ്മുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം ശരിയായി തോന്നിയതും നമ്മുടേതായ അഭിപ്രായമായി അത് പറയാമെന്നല്ലാതെ ഖുർആനിൻ്റെ വചനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമായി അള്ളാഹു പറഞ്ഞൊരു സംഗതിയായി അതിനെ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല. എന്തു പറ്റുമെന്ന് ചോദിച്ചാൽ, ആ പ്രസ്തുത പരാമർശത്തിലെ ബാലിശത അത് ശരിയല്ല എന്ന് ആരെങ്കിലും പിന്നീട് വ്യക്തമാക്കിയാൽ വിമർശിക്കപ്പെടുന്നത് അജയ്യമായ ഖുർആനിക വചനങ്ങളായിരിക്കുമെന്നത് നമ്മൾ തിരിച്ചറിയണം. ഖുർആനിൻ്റെ ദൈവീകതക്ക്, ഇസ്ലാമിൻ്റെ അജയ്യതക്ക്, പടച്ചവൻ്റെ വാക്കുകൾക്ക് വിലയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കെത്തും. അതുകൊണ്ട് ഒരാൾ വ്യക്തിപരമായി പറയുന്ന ഒരു വീക്ഷണമാണെങ്കിൽ അത് ഖുർആനിൻ്റെ വചനമായി, അള്ളാഹുവിൻ്റെ ആശയമായി, പ്രവാചകൻ്റെ അധ്യാപനമായി ഒന്നും പറയാൻ നിൽക്കരുത്. അവരുടെ അഭിപ്രായം എന്ന നിലയിൽ തന്നെ നിഗമനങ്ങളായി മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. വളരെയധികം ആളുകൾ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സൂക്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 92-ാമത്തെ വചനം. ഫിർഔനിൻ്റെ ജഡം ഖിയാമത്ത് നാള് വരെ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞതായിട്ടാണ് പലരും ഈ സൂക്തമുദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നത്. വാസ്തവത്തിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ ആയത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരാമർശം അള്ളാഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സൂറത്ത് യൂനസിലെ 92-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? എന്നാൽ നിന്റെ പിറകെ വരുന്നവർക്ക് വേണ്ടി, നീ ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിന് വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിന്നാലെ വരുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമാകാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. ഇന്നേ ദിവസം നിന്റെ ശരീരത്തെ നാം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. തീർച്ചയായും മനുഷ്യരിൽ വളരെയധികം ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാകുന്നു. ഇങ്ങനെയാണ് ഈ ആയത്തിൻ്റെ പരിഭാഷ, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്താണ് ആ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? സ്വയം ദൈവമാണ് എന്ന് വാദിച്ച ധിക്കാരിയായ ഫറോവ 79-ാം അധ്യായം സൂറത്തു നാസിആത്തിൽ 24-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ ഇലാഹ് റബ്ബ്, വേറൊരു ആരാധ്യൻ നിങ്ങൾക്കുള്ളതായി എനിക്കറിയുകയില്ല എന്നൊക്കെ അയാൾ പറഞ്ഞല്ലോ. അപ്പോൾ സത്യദൈവമായ അള്ളാഹു ആ ഫറോവയെ ആ ആളുകൾക്ക് ജനതയ്ക്ക് മുമ്പിൽ തന്നെ അവൻ്റെ മോശമായ പര്യവസാനം കാണിച്ചു കൊടുക്കുകയായിരുന്നു ഫിറൗനിനെ, ഫറോവയെ ചെങ്കടലിൽ മുക്കിക്കൊല്ലുന്നതിലൂടെ. ധിക്കാരികളുടെ അന്ത്യം അപ്രകാരമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സർവ്വ മുഫസ്സിരീങ്ങളും വ്യാഖ്യാനിച്ചതിൻ്റെ ഏകദേശ രൂപവും ഇപ്രകാരം തന്നെയാണ്. ഖുർആനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ആയത്തിൽ പറഞ്ഞ ദൃഷ്ടാന്തം അതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അനുയായികളെയും പിടികൂടുവാൻ പുറപ്പെട്ട ഫറോവ എന്നാൽ സമുദ്രത്തിൽ മുങ്ങിച്ചാവുകയും കരക്കടിയുകയും ചെയ്തു എന്നതാണ് ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജഡത്തെക്കുറിച്ചാണ് നിന്റെ ശരീരം നാം സംരക്ഷിക്കും രക്ഷപ്പെടുത്തുമെന്ന് ഖുർആൻ പറഞ്ഞത് എന്ന് പറയാൻ വാസ്തവത്തിൽ നമുക്ക് സാധിക്കുകയില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പ്രസ്തുത ജഡം ആ ഫറോവയുടേത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റിയ രേഖകളും തെളിവുകളുമില്ല. അത് നിഗമനങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഫറോവയുടെ ജഡമാകട്ടെ അല്ലാതിരിക്കട്ടെ, ആ ജഡത്തെ എല്ലാവർക്കും ദൃഷ്ടാന്തത്തിനായി കാലാകാലം ഖിയാമത്ത് നാൾ വരെയും നിലനിർത്തുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു പറഞ്ഞത് എന്താണ് എന്ന് ആ വചനത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ഇന്നേ ദിവസം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്, ആളുകൾക്ക് ദൃഷ്ടാന്തമായി, ചരിത്രത്തിലൊരു പാഠമായി. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് മാത്രം കിട്ടിയ, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയും അതിനുശേഷം വന്ന ജനതയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും ഒന്നും കണ്ടിട്ടില്ലാത്ത ആ ഫറോവയുടെ ബോഡി, അത് കാണുന്നതിലും അത് സൂക്ഷിക്കുന്നതിലുമാണ് അത്ഭുതവും ദൃഷ്ടാന്തവും എങ്കിൽ അവർക്കൊന്നും ആ ദൃഷ്ടാന്തം കിട്ടിയില്ല എന്നല്ലേ വരിക. അപ്പോൾ സ്വാഭാവികമായും ആ ജഡം കിട്ടലും അത് സംരക്ഷിക്കലുമല്ല അവിടുത്തെ ഗുണപാഠങ്ങളുള്ളത്. ഇനി ആ ജഡം മ്യൂസിയത്തിൽ ഇരിക്കുന്ന ആ ശവശരീരത്തിന് ഏതാനും വർഷങ്ങളെ അതിൻ്റെ പഴക്കമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഖുർആൻ പറഞ്ഞ 100 മുമ്പുള്ള ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇന്നേ ദിവസം നാം നിന്റെ ശരീരത്തെ അൽ യൗമ നുനജ്ജീക ബിബദനിക എന്ന് പറഞ്ഞത്, നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞത്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ ധിക്കാരിയായ ഫറോവയുടെ സ്വയം പ്രഖ്യാപിത ദിവ്യത്വത്തിൻ്റെ ദൈവിക വാദം അയാൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം ആ ജനതയുടെ മുമ്പിൽ എങ്ങനെയാണ് തുറന്നു കാണിക്കപ്പെടുക? ദൈവമായ ഫറോവ അദൃശ്യനായി നിലകൊള്ളുന്നു എന്നായിരിക്കും അവരിൽ പലരും തെറ്റിദ്ധരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുവാനുള്ള സാധ്യത. അതുകൊണ്ട് ആ ദിവസം തന്നെ അവരുടെ മുന്നിലേക്ക് ജീർണിച്ച അവസ്ഥയിൽ ദുർബലനായ ആ ഫറോവയുടെ ജഡം അവർക്ക് തിരിച്ചു കിട്ടിയെന്നാണ്. ഇനി ആ ഒരു ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ തകരാറുകളോ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ ആരുടെയെങ്കിലും ഇടപെടലുകൾ കൊണ്ടോ ഒക്കെ സംഭവിച്ചേക്കാം. ഒരു ബോംബ് സ്ഫോടനത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തത്തിലൂടെ ഒക്കെ അത് സംഭവിച്ചാൽ ഫറോവയുടെ ജഡം ലോകാവസാനം വരെ സംരക്ഷിക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ആ ജഡം നശിച്ചു പോയില്ലേ എന്നാരെങ്കിലും വിമർശനമോ ആക്ഷേപമോ ഉന്നയിച്ചാൽ ഖുർആനിൻ്റെ വചനത്തിനല്ല അവിടെ പരിക്കേൽക്കുന്നത്, മറിച്ച് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ നിഗമനത്തിന് മാത്രമായിരിക്കും, ആളുകളുടെ അഭിപ്രായത്തിന് മാത്രമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഫറോവയുടെ ജഡത്തെക്കുറിച്ച് ഖുർആൻ എന്തു പറഞ്ഞു എന്നത് ഖുർആനിൽ നിന്നാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഖുർആനിനെ വിശദീകരിച്ച മുഫസ്സിരീങ്ങളിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്ന്, സ്വഹാബത്തിൻ്റെ വാക്കുകളിൽ നിന്ന്, മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വിവരണങ്ങളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ആ ജഡം കിട്ടിയതല്ലല്ല അത്ഭുതമുള്ളത്. അല്ലെങ്കിൽ ഈ മ്യൂസിയത്തിൽ കാണുന്ന ജഡം അത് ഫറോവയുടെ ജഡമാണ്, അത് ലോകാവസാനം വരെ സംരക്ഷിക്കും എന്ന് പറയുന്നതിലല്ല അതിലെ അത്ഭുതമുള്ളത്. മറിച്ച് ആ ജഡം കാണുകയും കിട്ടുകയും ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസികൾ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, അവർ ആ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ അവർക്ക് പാഠങ്ങളാണ്. അതേപോലെ ഇങ്ങനെ ഒരു സാധ്യത, അതിനെക്കൂടി നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, അഥവാ ആ ജഡത്തിന് എന്തെങ്കിലും തകരാറുകളോ നാശനഷ്ടങ്ങളോ സംഭവിച്ചാൽ ഖുർആനിൻ്റെ പ്രഖ്യാപനത്തിന് അതൊരിക്കലും പോറലേൽപ്പിക്കുകയില്ല. ഖുർആൻ ആ ജഡം കാലാകാലം സംരക്ഷിക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണുകയും പഠിക്കുകയും ചെയ്യണം. അതാരുടെയെങ്കിലും തോന്നലുകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്തുകൊണ്ട് ഖുർആൻ പറയാത്ത കാര്യത്തെ, അള്ളാഹു പറയാത്ത കാര്യത്തെ ഖുർആൻ പറഞ്ഞതായി, അള്ളാഹു പറഞ്ഞതായി അവതരിപ്പിക്കുന്നത് വലിയ അപകടവും ദുരന്തവുമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മേഖലയിലും തികഞ്ഞ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: Tune to reality.

0: ഒരു പ്രവാചക വചനം എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. ഇൻഷാല്ലാ നമുക്ക്
1: തിരുമൊഴികൾ കേൾക്കാം.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുമൊഴികളിൽ ബഹുമാനനായ കവി മുഹമ്മദ് അലി ആരോഗ്യവും സമ്പത്തും ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുകയോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല യഖൂലു ഇന്ന അബ്ദൻ അസ്ഹഹ്തു ലഹു ജിസ്മഹു വവസ്അതു അലൈഹി ഫീ മഈശതിഹി തംദി അലൈഹി ഖംസതു അഅവാമിൻ ലാ യഫിദു ഇലയ്യ ലമഹറൂം. പ്രശ്രോതാക്കളെ, ഇമാം തബറാനി സഹീഹ് എന്ന നിലക്ക് നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അബു സഈദ് സഅദ് ബിനു മാലിക് ബിനു സിനാൻ അൽ ഖുദരി അൽ അൻസാരി. അബു സഈദ് അൽ അൻസാരിയുടെ മുഴുവൻ പേര് അങ്ങനെയാണ്. അദ്ദേഹമാണ് ഹദീസിന്റെ നിവേദകൻ. അദ്ദേഹം ഹിജ്റ കുംഭ 10 ജനിക്കുന്നത്. ഹിജ്റ 74 മദീനയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന് മരണം. 1170 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനാവുക. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ചെറുപ്പക്കാരനായ അദ്ദേഹം തയ്യാറായെങ്കിലും പ്രായക്കുറവ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചയച്ചു എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കാനാകും. അബു സഈദ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തആല യഖൂലു നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഇന്ന അബുദൻ നിശ്ചയമായും ഒരു അടിമ, അസ്ഹഹ്തു ലഹു ജിസ്മഹു ഞാൻ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ആരോഗ്യം നൽകി. അസ്ഹഹ്തു എന്ന് പറ അസ്വഹ ആരോഗ്യം നൽകി, സുഹത്ത് നൽകി എന്നർത്ഥം. ഒരു മുസ്ലിമായ അടിമക്ക് അവന് ശാരീരികമായ അനുഗ്രഹം, ആരോഗ്യം നൽകി, രോഗമില്ലാത്തൊരവസ്ഥ നാം അവന് നൽകി അനുഗ്രഹിച്ചു. വവസ്സഅതു അലൈഹി ഫീ മഈശതിഹി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിത വിഭവങ്ങളിൽ നാം വിശാലത നൽകുകയും ചെയ്തു, അഥവാ വിശാലമായ ഉപജീവനമാർഗം നൽകി, സാമ്പത്തിക ശേഷി നൽകി. അദ്ദേഹത്തിൻ്റെ നിത്യ ചെലവിന് ഉള്ളതിനപ്പുറത്തേക്ക് നാം അദ്ദേഹത്തിന് വിശാലത നൽകി എന്ന് ചുരുക്കാം. അപ്പോൾ ആരോഗ്യവും നൽകി, സമ്പത്തും നൽകി. തുടർന്ന് അള്ളാഹു ഇങ്ങനെ പറയും, തംദി അലൈഹി ഖംസതു അഅവാമിൻ, ആ രൂപത്തിൽ 5 അദ്ദേഹം ജീവിച്ചു, 5 കഴിഞ്ഞുപോയി. ലാ യഫിദു ഇലയ്യ, അള്ളാഹു പറയുകയാണ്, ലാ യഫിദു ഇലയ്യ, അവൻ എൻ്റെ അടുത്തേക്ക്, എൻ്റെ അതിഥിയായി ഞാൻ വിളിക്കുത്തരം നൽകി എൻ്റെ അടുത്തേക്ക് അവൻ വരുന്നില്ല. അതായത് ലാ യസൂറു ബൈത്തല്ലാഹ് വലാ യഖ്സുദുഹ ബിനുസുഖിൻ മിൻ ഹജ്ജിന ഉംറ എന്നാണ് അതിൻ്റെ തഫ്സീർ. അള്ളാഹുവിൻ്റെ ഭവനം ലക്ഷ്യം വെച്ച് ഹജ്ജോ ഉംറയോ നിർവഹിക്കാനായി, ഇതൊക്കെ ഉണ്ടായിട്ടും അവൻ വരുന്നില്ല. ആരോഗ്യമുണ്ടായി, സാമ്പത്തിക ശേഷിയുണ്ട്, 5 അതൊക്കെ ഉണ്ടായിട്ട് അവൻ മുന്നോട്ട് പോയിട്ടും അവന് അതിനുവേണ്ടി ഒരുങ്ങി വന്നില്ല എങ്കിൽ ലാ മഹ്റൂമുൻ എന്നാണ് അള്ളാഹു പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ലാ മഹ്റൂമുൻ, അവൻ തടയപ്പെട്ടവൻ തന്നെ എന്നാണ് ലാ മഹ്റൂമുൻ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവൻ അർഹനല്ല എന്നോ, നാളെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അവൻ അവകാശമില്ല, കാരുണ്യം ലഭിക്കില്ല എന്നോ ഒക്കെയാണ് എന്ന് കാണാം. മഹ്റൂമുൻ മിൻ ഖൈറിൻ കസീർ എന്നതാണ് അതിൻ്റെ ഒരു തഫ്സീർ. ധാരാളം നന്മകൾ തടയപ്പെട്ടവനാണ്, വലിയ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കാൻ ഭാഗ്യമില്ലാത്തവനാണ്, അള്ളാഹുവിൻ്റെ അളവറ്റ പ്രതിഫലങ്ങൾ ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നവനാണ്. പാപമോചനമെന്ന മഗ്ഫിറത്തെന്ന ആ വലിയ നേട്ടം ലഭിച്ച് സ്വർഗപ്രവേശനമെന്ന വലിയ ലക്ഷ്യം നേടാൻ അവസരം ലഭിക്കാത്തവനാണ്, അവസരം ലഭിച്ചിട്ടും അത് ഉപയോഗിക്കാത്തവനാണ് എന്നൊക്കെയാണ് അതിന് അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇരു ലോകത്തേക്കുമുള്ള വലിയ നന്മകളാണല്ലോ സൗകര്യമുണ്ടായിട്ടും അവൻ ഉപേക്ഷിക്കുന്നത്. മാത്രവുമല്ല, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു റുക്നിനെയാണ് അവൻ അവഗണിക്കുന്നത്, ഒഴിവാക്കുന്നത്. ഹജ്ജിനെക്കുറിച്ച് നമുക്കറിയാം, അത് ഇസ്ലാം കാര്യങ്ങളിൽ, ഇസ്ലാമിൻ്റെ റുക്നുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിവുള്ളവൻ അത് നിർവഹിച്ചേ പറ്റൂ. മാത്രവുമല്ല, ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തായ ഒരു ഇബാദത്തുമാണ്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാനുള്ള അവസരവുമാണ്. ഇതൊക്കെ ബോധപൂർവം അവൻ നിഷേധിക്കുമ്പോൾ സത്യത്തിൽ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാതിരിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ വലിയ പ്രതീക്ഷയില്ലാതിരിക്കുന്നു, വലിയ പ്രതിഫലത്തെക്കുറിച്ച് ആഗ്രഹമില്ലാതിരിക്കുന്നു എന്നതൊക്കെ ആ വ്യക്തിക്ക് ഗുരുതരമായ കുറ്റകരമായ കാര്യമായി വന്നുഭവിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരോഗ്യവും സമ്പത്തും സൗകര്യമുള്ളവൻ ഹജ്ജ് ഉംറ നിർവഹിക്കൽ നിർബന്ധമാണെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഹദീസും അതാണ് നമ്മോട് വിളിച്ചു പറയുന്നത്. ഒരിക്കലും നീട്ടിവെക്കേണ്ടതല്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി കാണിക്കണമെന്ന് പറഞ്ഞ ആശയമുള്ള ഹദീസ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ വൈകിക്കാതെ നീട്ടിവെക്കാതെ ധൃതി കാണിക്കലാണ് അനിവാര്യമായിട്ടുള്ളത്. അതല്ലെങ്കിൽ റബ്ബിൻ്റെ കാരുണ്യം തടയപ്പെടും, മറ്റ് കുറ്റങ്ങൾ അവന് ലഭിക്കും, അനവധി നന്മകളാണ് അവന് നഷ്ടപ്പെടുക, അനവധി നഷ്ടങ്ങളാണ് ഉണ്ടാവുക, പിന്നീട് ഖേദിക്കേണ്ടി വരും എന്നൊക്കെയാണ് ഈ ഹദീസ് നൽകുന്ന സന്ദേശം. ഹദീസിന്റെ ആ വചനം നമുക്കൊന്നുകൂടി വായിക്കാം. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, തീർച്ചയായിട്ടും ഇന്നല്ലാഹ തആല യഖൂലു, അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഇന്ന അബ്ദൻ അസ്ഹഫ്തു ലഹു ജിസ്മഹു, ഒരടിമ അവന് നാം അവന്റെ ശാരീരികമായ ആരോഗ്യം നന്നായി നൽകി, വസഅതു അലൈഹി ഫീ മഈശതിഹി, അവന്റെ മഈശത്ത് അവന് വിശാലമാക്കി കൊടുക്കുകയും ചെയ്തു, അവന്റെ ഉപജീവന മാർഗം സമ്പത്തും ഭക്ഷണവും ഒക്കെ വിശാലമായി അവന് നൽകി, തംലി അലൈഹി ഖംസതു അഅവാമിൻ, അഞ്ചു വർഷക്കാലത്തോളം അവൻ അങ്ങനെ ജീവിച്ചു നടന്നു, ലായഫിദു ഇലയ്യ, എന്റെ അടുത്തേക്ക് അവൻ വന്നില്ല, അതായത് ഹജ്ജവും ഉംറയും നിർവഹിക്കാൻ അവനെത്തിയില്ല, എങ്കില്ല മഹ്റൂമൻ, തീർച്ചയായിട്ടും അവൻ തടയപ്പെട്ടവൻ തന്നെ, അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെട്ടവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ഗൗരവത്തിലെടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, ആരോഗ്യവും സമ്പത്തും ഉണ്ടായിട്ടും അള്ളാഹു നമുക്ക് നൽകിയ രണ്ടനുഗ്രഹങ്ങളാണ്. ഈ രണ്ടനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ള വലിയൊരു തിന്മ, ഒരബദ്ധം, അതല്ലെങ്കിൽ അത് തിരുത്താനുള്ള വലിയൊരു ആവേശം, ഒരവസരം ആയി തീർക്കട്ടെ ഇന്നത്തെ തിരുമൊഴികൾ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി, അദ്ദേഹം പതിവ് പോലെ നല്ലൊരു ഉപദേശം തന്നെയാണ് നമുക്ക് ഇന്നത്തെ തിരുമൊഴികളിലും നന്ദി.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹൃദയവസന്തം പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൂറത്ത് ഇബ്രാഹിം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 49, 50, 51 ഈ മൂന്ന് ആയത്തുകളാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ ഹസൻ അൻസാരിയാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും ദീനിനോടുള്ള താല്പര്യവും ഉഹ്റവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിലെ 49 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള ആയത്ത് നമുക്ക് ആദ്യമായിട്ടൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. وترى المجرمين يومئذ مقرنين في الأصفاد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു തആല യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്തു. ഭൂമി ഭൂമിയല്ലാത്തതായും ആകാശങ്ങൾ ആകാശങ്ങളല്ലാത്തതായും മാറ്റപ്പെടുന്ന ദിവസം. വ ബറസൂ ലില്ലാഹിൽ വാഹിദിൽ കഹാർ. ഏകനായ സർവാധികാരിയായ അള്ളാഹുവിങ്കലേക്ക് ഖബറുകളിൽ നിന്ന് അവർ പ്രത്യക്ഷപ്പെട്ടു വരികയും ചെയ്യുമെന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ചയെന്നോണം നമുക്ക് എന്താണ് അള്ളാഹു പറയുന്നത്? വ തറൽ മുജിരിമീന. മുജിരിമീൻ എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ. അപ്പോൾ വ തറൽ മുജിരിമീന, കുറ്റവാളികളെ നിനക്ക് കാണാം. യൗമ ഇതിൻ, അന്നേ ദിവസം. അന്നേ ദിവസം കുറ്റവാളികളെ നിനക്ക് കാണാം. എങ്ങനെ കാണാം? മുഖറനീന, കൂട്ടിച്ചേർക്കപ്പെട്ടവരായിട്ട്. കൂട്ടിച്ചേർക്കപ്പെട്ടവരായിട്ട് നിനക്ക് കാണാം. എന്തിൽ? ഫിൽ അസ്ഫാദ്. അസ്ഫാദ് എന്ന് പറഞ്ഞാൽ കുടുക്കുകൾ, ആമങ്ങൾ, ചങ്ങലകളിൽ. അപ്പോൾ അന്നത്തെ ദിവസം മുജിരിമീങ്ങളായ ആളുകളെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായി നിനക്ക് കാണാവുന്നതാണ്. വത്തറൽ മുജിരിമീന, കുറ്റവാളികളെ നീ കാണും. യൗമൈദിൻ, അന്നേ ദിവസം. മുഖറനീന, ബന്ധിക്കപ്പെട്ടവരായിട്ട്. ഫിൽ അസ്ഫാദ്, ചങ്ങലകളിൽ. അപ്പോൾ അന്നത്തെ ദിവസം കുറ്റവാളികളെ ചങ്ങലകളിൽ കൂട്ടി ബന്ധിക്കപ്പെട്ടവരായി നിനക്ക് കാണാവുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നത്. അപ്പോൾ ചങ്ങലകളിൽ കൂട്ടി ബന്ധിക്കപ്പെട്ടവരായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർ പരസ്പരം ചങ്ങല കൊണ്ട് കൂട്ടി ബന്ധിക്കപ്പെടുമെന്നും അവരുടെ അവയവങ്ങൾ തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കപ്പെടുമെന്നുമൊക്കെ അതിന് അർത്ഥം വരാവുന്നതാണ്. അപ്പോൾ അന്നത്തെ ദിവസമുള്ള കുറ്റവാളികളുടെ ഒരവസ്ഥയെക്കുറിച്ചാണ്

0: അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ഇനി അടുത്ത ആയത്ത് നോക്കൂ. സറാബീലുഹും മിൻ ഖത്റാനിൻ വതഖശ വുജൂഹഹുമുന്നാർ. സറാബീലുഹും, സിർബാല് സറാബീൽ എന്ന് പറഞ്ഞാൽ അവരുടെ കുപ്പായങ്ങൾ, അവരുടെ കുപ്പായങ്ങൾ അതെന്തിനാലായിരിക്കും? മിൻ ഖത്റാനിൻ, ഖത്റാൻ എന്ന് പറഞ്ഞാൽ പന്തം കൊണ്ടുള്ളതായിരിക്കും, ടാറ് കൊണ്ടുള്ളതായിരിക്കും. വ തഹിഷ, അതേപോലെ തന്നെ മൂടുകയും ചെയ്യും, പൊതിയുകയും ചെയ്യും. എന്തിനെ? വുജൂഹഹും, അവരുടെ മുഖങ്ങളെ മൂടുകയും ചെയ്യും. അന്നാറു, നരകം അവരുടെ മുഖങ്ങളെ മൂടുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതെന്താണ്? സറാബീലുഹും, അവരുടെ കുപ്പായങ്ങൾ മിൻ ഖത്റാനിൻ, എന്തുകൊണ്ടായിരിക്കും? പന്തം കൊണ്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ടാറ് കൊണ്ടുള്ളതായിരിക്കും. വതഖിഷ, മൂടുകയും ചെയ്യും. വുജൂഹഹും, അവരുടെ മുഖങ്ങളെ. അന്നാറു, അഗ്നി മൂടുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. ഖത്റാൻ എന്ന വാക്കിനാണ് നമ്മൾ കീൽ അല്ലെങ്കിൽ ടാറ് എന്ന അർത്ഥം നമ്മൾ പറയുന്നത്. വേഗം തീപിടിച്ച് ആളി കത്തുന്നതും അതേപോലെ തന്നെ ഉഷ്ണം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതുമായ ഒരു ദ്രാവകമായിരിക്കും, ഒരു പദാർത്ഥമായിരിക്കും അവരുടെ കുപ്പായമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താണ്? സറാബീലുഹും, അവരുടെ സിർബാലുകൾ, അവരുടെ കുപ്പായങ്ങൾ, മിൻ ഖത്റാനിൻ, എന്തിനാലുള്ളതായിരിക്കും? പന്തം കൊണ്ടുള്ളതായിരിക്കും, തീപ്പന്തം കൊണ്ടുള്ളതായിരിക്കും. വതഖിഷ, അതേപോലെ തന്നെ മൂടുകയും ചെയ്യും. വുജൂഹഹും, അവരുടെ മുഖങ്ങൾ. അന്നാർ, നരകം അവരുടെ മുഖങ്ങളെ മൂടുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യം എന്താണ്? അടുത്ത ആയത്ത് നോക്കൂ. ലിയജ്സി അല്ലാഹു കുല്ല നഫ്സിൻ മാ കസബത്ത് ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ലിയജ്സിയ, പ്രതിഫലം നൽകാൻ വേണ്ടി. ലിയജ്സിയ മാന പ്രതിഫലം നൽകാൻ വേണ്ടി. ആര്? അല്ലാഹു. അല്ലാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ആർക്ക്? കുല്ല നഫ്സിൻ, എല്ലാ നഫ്സുകൾക്കും. മാ കസബത്ത്, അത് സമ്പാദിച്ചതിന്. അപ്പോൾ ഓരോ വ്യക്തിക്കും അത് പ്രവർത്തിച്ചതിന് അല്ലാഹു പ്രതിഫലം നൽകാൻ വേണ്ടി എത്രേ അത്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സരീഉൽ ഹിസാബ്, വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത് എന്താണ് ശ്രോതാക്കളെ? അല്ലാഹു ലി യജ്സി അല്ലാഹു കുല്ല നഫ്സിമ്മാ കസബത്ത്, ഓരോ വ്യക്തിക്കും അവർ സമ്പാദിച്ചതിന് അല്ലാഹു പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിചാരണ ചെയ്യുക എന്നുള്ളത് അല്ലാഹു ശരിയാണ്, അവൻ അങ്ങേയറ്റത്തെ വേഗത്തിൽ ചെയ്യുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നേരത്തെ വിശദീകരിച്ച ആ കാര്യം എന്താണ്? അക്രമികളായ ആളുകളെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായിട്ട് നിനക്ക് കാണാൻ കഴിയുമെന്നാണ്. അവയവങ്ങൾ ബന്ധിക്കപ്പെട്ട രൂപത്തിൽ, അതല്ല അവരെ കൂട്ടി ബന്ധിക്കപ്പെട്ട രൂപത്തിൽ. അങ്ങനെയും അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചങ്ങലകളിൽ അവരെ ബന്ധിക്കപ്പെട്ടവരായിട്ടാണ് അവരെ കൊണ്ടുവരിക. മാത്രമല്ല, അവർക്ക് ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതെന്താണ്? സറാബീലുഹും മിൻ ഖത്റാനിൻ, പന്തം കൊണ്ടുള്ള, തീപന്തം കൊണ്ടുള്ള, ചൂട് അധികരിപ്പിക്കുവാനും പെട്ടെന്ന് തീ പിടിക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു വസ്ത്രമാണ് അവർക്ക് കൊടുക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുമാത്രമല്ല, വതഖിഷാ വുജൂഹഹുമുന്നാർ, അവരുടെ മുഖങ്ങളെ നരകം മൂടിക്കളയും. അപ്പോൾ എന്തായിരിക്കും പ്രിയപ്പെട്ട ശ്രോതാക്കളെ അന്നത്തെ ഒരവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് സൂറത്തു ഹജ്ജിൽ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഖുത്തിഅത്തു ലഹും സിയാബു മിൻ നാരിൻ വയുസബ്ബു മിൻ ഫൗഖി റുഊസിഹിമുൽ ഹമീം. നരകത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ പറഞ്ഞത് എന്താണ്? കുത്തിഅത്തിലഹും സിയാബു മിന്നാരി, നരകത്തിനാലുള്ള വസ്ത്രം അവർക്ക് മുറിച്ചു കൊടുക്കപ്പെടും. പിന്നെയോ വയുസബ്ബു മിൻ ഫൗഖി റുഊസിഹിമുൽ ഹമീം, അവരുടെ തലക്കുമീതെ ചൂടുള്ള വെള്ളം ചൊരിയപ്പെടുമെന്നാണ്. സബ്ബ യുസബ്ബു എന്ന് പറഞ്ഞാൽ ചൊരിയപ്പെടുക. വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ദണ്ടുണ്ടായിരിക്കും അവർക്ക്. ആ ദണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മലയെ അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അത് തകർന്ന് തരിപ്പണമാകും. അപ്പോൾ അതുകൊണ്ടുള്ള പ്രഹരമുണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ തീർത്തുന്നില്ല. യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിം വൽ ജുലൂദ്, അവരുടെ ആമാശയങ്ങളിലുള്ളതും അവരുടെ തൊലികളുമൊക്കെ തിളച്ചു പൊന്തും എന്ന് അള്ളാഹു വിശദീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു താക്കീത് നൽകുന്നത്. എന്നിട്ട് ഇതിൻ്റെ കാരണമായിട്ട് അള്ളാഹു പറഞ്ഞെന്താണ്? ലിയജ്സി അള്ളാഹു കുല്ല നഫ്സിം മാ കസബ്, ഓരോ മനുഷ്യനും അവരവർ അധ്വാനിച്ചതിന് അള്ളാഹു കൂലി കൊടുക്കുകയാണ്. ഇന്നല്ലാഹു സരിയുൽ ഹിസാബ്, അള്ളാഹു ആകട്ടെ ഏറ്റവും വേഗത്തിൽ കൂലി കൊടുക്കുന്നവനാണ്, സരിയുൽ ഹിസാബ്, കൂലി കൊടുക്കുന്നവനാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ ലിയജ്സി അള്ളാഹു കുല്ല നഫ്സിം മാ കസബത്ത്, ഇന്നല്ലാഹു സരിയുൽ ഹിസാബ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ഒരു ക്ലാസ്സോടുകൂടി സൂറ അവസാനിക്കുകയാണ്, ഈ സൂറയിലെ അവസാനത്തെ ആയത്താണ് പഠിക്കുന്നത്. ഏതാണത്? ഹദാ ബലാഗുൽ ലിന്നാസി വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ് വലിയദ്ദക്കറ ഉലുൽ അൽബാബ്. ഹദാ ബലാഗുൽ ലിന്നാസ്, ഹാദാ ബലാഗുൽ ലിന്നാസ്. ബലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ പറയാറില്ലേ ബലാഗ്, ബലാഗ് മായന സന്ദേശം, എത്തിച്ചു കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ ഹാദാ ബലാഗുൽ ലിന്നാസ്, ഇത് ആർക്കുള്ള ബലാഗാണ്? നാസിനുള്ള, മനുഷ്യർക്കുള്ള എത്തിച്ചു കൊടുക്കലാണ്, സന്ദേശമാണ്. തീർന്നില്ല. വലിയുന്ദറു ബിഹി, പിന്നെയോ ഇതുമൂലം അവർക്ക് നദറ യുന്ദറു എന്ന് പറഞ്ഞാൽ താക്കീത് നൽകപ്പെടും, മുന്നറിയിപ്പ് നൽകപ്പെടും. അപ്പോൾ ഇതുകൊണ്ട് മുന്നറിയിപ്പ് നൽകപ്പെടുവാനും വേണ്ടിയാണ്. വലിയ അലമു, അവർ മനസ്സിലാക്കുവാനും. എന്ത്? അന്നമാഹുവ ഇലാഹും വാഹി, നിശ്ചയമായി കാര്യമെന്ന് പറയുന്നത് ഇലാഹ്, അവൻ ഏകനാകുന്നു, ആരാധ്യൻ ഏകനാകുന്നു. വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ, ഉലുൽ അൽബാബ്, അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി, വലിയദ്ദക്കറമായ ഉറ്റാലോചിക്കാൻ വേണ്ടിയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഉറ്റാലോചിച്ച് കാര്യം ഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരിൽ വളരെ കൃത്യമായി ഉണ്ടാകേണ്ടുന്നൊരു സ്വഭാവം എന്താണ്? ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ മനുഷ്യർക്ക് എത്തിക്കാനുള്ള ഒരു ബലാഗാണ്. അതേപോലെ തന്നെ ഇതവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. എന്താണ് മുന്നറിയിപ്പ്? ഒരേ ഒരു ആരാധ്യൻ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് മനുഷ്യർക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് കിട്ടുന്നത് ആരാണ്? ബുദ്ധിമാന്മാർക്ക് മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. അപ്പോൾ ഹാദാ ബലാഗുൽ ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ്. വലിയുന്ദറു ബിഹി, അതുകൊണ്ട് താക്കീത് നൽകപ്പെടാൻ വേണ്ടി. വലിയ അലമു, മനസ്സിലാക്കാനും. മന്നമാഹുവ, തീർച്ചയായും ഇതാണ് കാര്യം. ഇലാഹും വാഹിദ്, ആരാധ്യൻ ഏകനാണ്. വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകൾ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടി എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി എന്ന് പറയുന്നതിൻ്റെ ലക്ഷണം എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ അംഗീകരിക്കുകയും അതേപോലെ തന്നെ അതിനെ പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കാര്യം നമ്മൾ വളരെ പരമപ്രധാനമായി ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിരുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല, നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ഏകനാണ് എന്ന വിഷയത്തിൽ നമുക്ക് സംശയലേതുമില്ലാതെ മുന്നോട്ടു പോകാൻ റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ജസാകല്ലാഹു ഖൈറാ, ബറകല്ലാഹു ഫീക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഹൃദയവസന്തത്തിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. കുറ്റവാളികളുടെ ശിക്ഷയെക്കുറിച്ച് സൂറത്ത് ഇബ്രാഹിമിലെ 49, 50, 51 വചനങ്ങളിൽ ഉണ്ടായിരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആശയമാണ് ഇവിടെ ബഹുമാനനായ ഹസൻ അൻസാരി നമ്മളോട് പങ്കുവച്ചത്. ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിലൂടെയായി ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. ഹൃദയവസന്തം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുപോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരുടെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, ഫകുലു മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ വഷ്കുറു നിഅമത്തല്ലാഹി ഇൻ കുന്തും ഇയാഹു തഅബുദൂൻ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് അനുവദിക്കപ്പെട്ടതും വിശിഷ്ടമായതും നിങ്ങൾ ഭക്ഷിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദിയുള്ളവരാവുക. അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ. സഹോദരങ്ങളെ, എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ നിഅമത്തുകൾക്ക് ശുക്രുള്ളവരായിരിക്കണം നാം. വിശുദ്ധ ഖുർആനിലേറെ ആ കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉണർത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖനാകും വഷ്കുറു ലില്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. സൂറത്തുൽ ബഖറയിലെ 172-ാമത്തെ വചനത്തിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഉണർത്തുന്നു, നിങ്ങൾക്ക് നൽകപ്പെട്ട ഉപജീവനത്തിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കുക, അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങൾ അവനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാവണം, എന്നോട് നന്ദി കെട്ടവരാവരുത്. അനിഷ്കുർലി വലി വാലിദൈക ഇലയ്യൽ മസീർ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, പുണ്യം ചെയ്യണം എന്നറിയിക്കുന്നിടത്ത് സൂറത്തുൽ ഖുമാനിൽ, എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങളുടെ മാതാപിതാക്കൾക്കും എന്നിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. മാത്രമല്ല സൂറത്തു ഇബ്രാഹിമിൽ കാണാമ്പോ ഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ നന്ദിയുള്ളവരാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട നിഅമത്തുകളിൽ, അനുഗ്രഹങ്ങളിൽ വർദ്ധനവല്ലാഹു നൽകും. അതല്ല നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എന്റെ ശിക്ഷ വളരെ കഠിനമാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം കൊണ്ട് നമുക്ക് മാതൃകയായി പഠിപ്പിച്ചു കാണിച്ചു തന്നു. കാലിൽ നീരുകെട്ടുമാറ് നമസ്കരിച്ച പ്രവാചകരോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അള്ളാഹുവിന്റെ ദൂതരെ, ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖ്ഖറ, താങ്കളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആവണ്ടയോ എന്ന്. സഹോദരങ്ങളെ, അത്രത്തോളം അള്ളാഹു നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക എന്നത് അത് ജീവിതത്തിൽ നമ്മുടെ ഭാഗമാക്കി മാറ്റുക. അമ്പിയാക്കളൊക്കെ അപ്രകാരമായിരുന്നു. 950 വർഷക്കാലം പ്രബോധനം നിർവഹിച്ച മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞത്, ദുരിയത്ത മൻ ഹമൽന മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ. അതെ, ആ കപ്പലിൽ നൂഹ് നബിയുടെ സന്തതികളെ വഹിച്ചിട്ടുണ്ട്. നിശ്ചയമായും അദ്ദേഹം അബ്ദൻ ഷക്കൂറ, നന്ദിയുള്ള ഒരു അടിമയായിരുന്നു എന്ന്. ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, കാന നൂഹ് അലൈഹിസ്സലാം ഇദാ ലബിസ സൗബൻ ഔ തഉമ തഉആമൻ ഹമിദല്ലാഹ ഫസുമ്മി അബ്ദൻ ഷക്കൂറൻ. വസ്ത്രം ധരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്തുതിക്കും, ഭക്ഷണം കഴിച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കും. അതുകൊണ്ടാണ് അബ്ദൻ ഷക്കൂറ, നന്ദിയുള്ള അടിമ എന്ന പേര് ലഭിക്കപ്പെട്ടത്. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് സഹോദരങ്ങളെ നമ്മൾ ദിനേന ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്! അതിനുള്ള ശുക്ർ നമ്മുടെ നാവുകൊണ്ടും നമ്മുടെ കൽബുകൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും റബ്ബിനെ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഏറെ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും എല്ലാം കടന്നുപോയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരിക്കലും അള്ളാഹു നൽകിയ നിഅമത്തുകളെ കുറച്ചു കാണിക്കുകയോ അത് ചെറുതായി കാണുകയോ ചെയ്തിട്ടില്ല, മറിച്ച് അതിനുള്ള ശുക്രായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അൽഹംദുലില്ലാഹില്ലദീ അത്വഅമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുവിയ. അള്ളാഹുവേ, നിനക്കാണ് സ്തുതി, ഞങ്ങളെ കുടിപ്പിച്ച, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ, ഞങ്ങൾക്ക് മതിയായത് നൽകിയ, ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഒരു കിടപ്പാട് നൽകിയ റബ്ബെ, നിനക്കാണ് സർവ്വസ്തുതിയും. എത്രയെത്ര ആളുകളുണ്ട് മതിയായത് ലഭിക്കാതെ, ഒരു അന്തി ഉറങ്ങാൻ കിടപ്പാടമില്ലാതെ പ്രയാസപ്പെടുന്നവരായ ആളുകളൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അനുഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയണം, അതിന് നന്ദിയുള്ളവരായി ജീവിക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ
2: സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി കേൾക്കാം സവിശേഷം. മനസ്സ് നിറഞ്ഞ അംഗീകാരം. ഹറമിലേക്ക് രാജകീയ അതിഥിയായി പർപ്പൂർ മൗലവി, ഭാഗം 2. സവിശേഷത്തിൽ കുഞ്ഞു മുഹമ്മദ് മദനി പർപ്പൂർ സംസാരിക്കുന്നു.
6: ഇപ്രാവശ്യത്തെ പ്രത്യേകിച്ച് ഒരു അതിഥിയായി പോകുമ്പോൾ സാധാരണയായി നിർവഹിക്കപ്പെടുന്ന ഇത്തരം ദൗത്യങ്ങളും മറ്റൊക്കെ ഇതേ അളവിൽ തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ?
7: ഇതിപ്പോ ഈ ഒരു ഗ്രൂപ്പില് ഒന്ന്, ഞാൻ അജ്ജിന് പോകുമ്പോ പൊതുവെ എന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ധാരാളം മലയാളികളുമായി പരിചയപ്പെടും. വല്ലവർക്കും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ, ചിലപ്പോ ചില ആളുകൾക്ക് ഒരു സാധനം വാങ്ങാനേ ഉണ്ടാവുള്ളൂ, പൈസ ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ട്, എന്നാ ഞാൻ വാങ്ങിത്തരാം, നിങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കോളെ, പൈസ കൊടുത്താൽ അത് മതി, കേടില്ലേ എന്ന്. ചില ആളുകൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാനുണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് അവരെ കുടുംബങ്ങളുണ്ടാവും, ഇപ്പോ അസീസിയിലുണ്ടാവും, അതല്ലെങ്കിൽ ജാഹിറിലുണ്ടാവും, അവിടക്കൊന്ന് വഴി കാണിച്ചു കൊടുക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. വഴിതെറ്റിപ്പോയ ആളുകളെ കൊണ്ടാക്കി കൊടുക്കല് അതും വേറൊരു മാർഗ്ഗമാണ്. പിന്നെ ചിലതൊക്കെ നല്ല പറഞ്ഞു കൊടുക്കുക, ഹറം കാണിച്ചു കൊടുക്കാം, അത് വലിയൊരു ദൗത്യമാണ്. അവിടെ ഹറമിന്റെ എല്ലാ ഭാഗങ്ങളും ഇത് ഇന്നതാണ്, ഇന്ന സ്ഥലമാണ്. ഞാൻ അവിടെ പിന്നെ ഹറമിന്റെ ആ ചരിത്രം, ഹറം മക്കയുടെ ചരിത്രം ഞാൻ കിതാബിൽ നിന്നും മലയാള പുസ്തകങ്ങളിൽ നിന്നും നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ ഹറമിന്റെ ഓരോ ഏരിയകളുടെയും പൂർവ്വകാല ചരിത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്ന കാലം മുതലുള്ള ചരിത്രം, ആ ചരിത്ര സംവിധാനങ്ങളൊക്കെ ഞാൻ പോയി കൂടെ കൂട്ടിക്കൊണ്ടുപോയി എന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കും അല്ലാത്തവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്.
6: ഓരോ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കും,
7: ഓരോ ഭാഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുണ്ടായിരുന്ന പിന്നീടുള്ള എക്സ്റ്റൻഷനുകൾ, അങ്ങനെ അവിടുത്തെ ഓരോ പോയിന്റുകളും അത് ഇപ്പോഴും എനിക്കറിയാം അവിടെ. അപ്പൊ കുറച്ചൊരു പരിചയക്കുറവ്, പുതിയ ഡെവലപ്മെന്റുകൊണ്ടുണ്ട് എന്നേ ഉള്ളൂ. എന്നാലും ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു 3 ദിവസം അവിടെ നിന്നിട്ടുള്ളൂ എങ്കിലും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സേവനം ചെയ്യാൻ കഴിയുമായിരുന്നു പണ്ട് കാലത്ത്. ഞാനൊരു പിന്നെ ഖിദ്മത്ത് മൈതാനിയ എന്ന് പറഞ്ഞ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി ഹറമില് കുറെ നേരം ഇരിക്കും, മടുക്കുമ്പോ ഒന്ന് പുറത്തിറങ്ങുമ്പോ ഈ ഖിദ്മത്ത് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കാം. അത് ഈ പ്രാവശ്യം പറ്റുമെന്ന് തോന്നില്ല. 14 ദിവസമാണ് ഉള്ളത്. പിന്നെ
6: യാത്ര അടക്കം 14 ആണോ?
7: 14, 3-ാം തീയതി തിരിച്ചു വരണം. അപ്പോ 14 ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ തോന്നുന്നുണ്ട്. അതിൽ നമ്മളെ ഇബാദത്ത് ഏതെങ്കിലും നഷ്ടപ്പെടാൻ പറ്റൂല, അത് വേണം. പിന്നീട് ഇവരുടെ കെട്ടിടങ്ങളും നിയന്ത്രണമൊക്കെ ആവുമ്പോ ചിലപ്പോ ഇറങ്ങാനും പോകാനും കയറാനും അവരുടെ ബസ് വാഹനങ്ങള്, അവരുടെ ടെന്റുകള് അറഫയിലും മിനയിലും, അപ്പോ ചിലപ്പോ നിയന്ത്രണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അവിടുത്തെ ഇസ്ലാഹി സെന്റർ പ്രവർത്തകരുമായിട്ടും മലയാളികൾ KMCC ആയിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട് അവിടുന്ന്. അതുപോലെ ജിദ്ദയിൽ നമ്മുടെ പ്രവർത്തകരുമായിട്ട് ഇടയ്ക്ക് പോയി ക്ലാസ്സൊക്കെ കൊടുക്കാറുണ്ട്. അതിനൊക്കെ കഴിയും എന്ന് ഞാൻ തോന്നുന്നില്ല 10 രതിയിൽ, കാരണം അവരുടെ ഒരു നിയന്ത്രണമാകുമ്പോൾ നമ്മളെ തെറ്റിക്കാൻ പാടില്ലല്ലോ.
6: അതെ അതെ. അതുപോലെ തന്നെ ഈ വർഷം ഈ ഒരു അവസരം കിട്ടിയ കൂട്ടത്തിൽ കൂടെ നമ്മുടെ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ? കേരളത്തിനോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുനിന്നോ ഒക്കെ ആയിട്ട് ആരെങ്കിലും?
7: കേരളത്തിന് പുറത്തുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എംബസിയിലാണല്ലോ അവരുടെ ഒക്കെ ലിസ്റ്റ്. കേരളത്തിലുള്ളത് കീഴ്ശ്ശേരി സ്വദേശിയായ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ്, മദീനത്തുല്ലൂൽ അറബി കോളേജിലെ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു. അദ്ദേഹം മലപ്പുറം ഗവൺമെന്റ് TTIയിലെ എന്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ഇപ്പൊ അദ്ദേഹം വലിയ പിന്നെ പി എച്ച്